0: മറ്റു ക്വസ്റ്റ്യൻസ് ആയിരുന്നു
1: ഉണ്ടായിരുന്നത്.
0: അപ്പോൾ ഈ ഈ ക്വസ്റ്റ്യൻസ് അറിയുന്നത്, അതായത് ജനറൽ ആയിട്ട് നിങ്ങൾ എന്തിനാ ഈ യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്യുന്നത്, ഗോൾസ് എന്താ, നിങ്ങൾ ഈ ഡിഗ്രി എന്തിനാ ചൂസ് ചെയ്യുന്നത്, അങ്ങനെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു ക്വസ്റ്റ്യന് ആയിരുന്നു, ഹൗ ഡു യു പ്ലാൻ ഓൺ ചേഞ്ചിങ് ദി വേൾഡ്.
1: ഓക്കെ,
0: അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ഡീപ്പായിട്ട് നിങ്ങളുടെ പെർപ്പസ്, നിങ്ങൾ എന്തിനാ
1: ലോകത്തിന് വേണ്ടി ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയുള്ള,
0: പിന്നെ എന്താ നിങ്ങൾ ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ പ്രോജക്ട്സ് ഒക്കെ എന്തേന്, അതൊക്കെ. പക്ഷെ അതായത് ഒരു പ്രൂഫ് ഒന്നും ചെയ്യിക്കൂല, ജസ്റ്റ് പ്ലെയിൻ ക്വസ്റ്റ്യൻസ്.
1: ഓക്കെ ഓക്കെ.
0: അപ്പോ ഇതിലൊരു ടിപ്പ് എന്ന് പറയുന്നത്, ഇപ്പോ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എടുക്കാന്ന് വിചാരിച്ചോ.
1: ഓക്കെ,
0: അപ്പൊ നിങ്ങൾ അതായത് അതിൽ നിങ്ങൾ ചേഞ്ച്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ വേൾഡ് എങ്ങനെയാ ചേഞ്ച് ചെയ്യാൻ ഇപ്പൊ ചോദിച്ചില്ലേ, അപ്പൊ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഒരു ആസ്പെക്ട് ആയിട്ട് നിങ്ങൾ പറയാം. ഫോർ എക്സാമ്പിൾ
1: നമ്മൾ ഏത് കോഴ്സിനോടാണ് ശ്രമിക്കുന്നത്, അതിന്റെ ആസ്പെക്ട്സിലാണ് പറയേണ്ടത് അല്ലേ.
0: അതിന്റെ ഒരു ആസ്പെക്ട്, അതൊരു പ്ലസ് പോയിന്റ് ആണ്, അവർക്ക് മനസ്സിലാവല്ലോ. അപ്പോ അങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്.
1: ഓക്കെ,
0: പിന്നെ നമുക്ക് നമ്മുടെ ഡിഗ്രീസ് ചൂസ് ചെയ്യാം. അതായത് നമ്മളെ അവർ ചോദിക്കും, ഒരു ലിസ്റ്റ് ചോദിക്കും, ലിസ്റ്റ് യുവർ ചോയ്സ് ഓഫ് ഡിഗ്രി ബൈ പ്രയോറിറ്റി. അപ്പോൾ നിങ്ങൾ ഒരു ലിസ്റ്റ് ചൂസ് ചെയ്യണം, നിങ്ങൾ ഏത് കോഴ്സാണ് വേണ്ടത്, ഏത് ഡിഗ്രിയാണ് വേണ്ടത്. അപ്പോൾ ബൈ പ്രയോറിറ്റി നിങ്ങൾ ലിസ്റ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ആദ്യം കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, പിന്നെ കെമിക്കൽ എഞ്ചിനീയറിംഗ്, പിന്നെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. അപ്പോൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കിട്ടിയില്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് കിട്ടും.
1: പ്രയോറിറ്റി ഏതിനാണ്?
0: അപ്പോൾ ഈ ഫസ്റ്റിൻ്റെ പ്രയോറിറ്റി സീറ്റ് ഫുള്ളാണെങ്കിൽ എന്താ സെക്കൻഡ് ഓപ്ഷനിലേക്ക് പോകും, അതും ഫുള്ളാണെങ്കിൽ തേർഡ് ഓപ്ഷനിൽ പോകും. ഇത് ഒരു ചൂസ് ചെയ്യുന്ന വെച്ചാൽ നിങ്ങളുടെ മാർക്സ് അനുസരിച്ചാണ്. പെർഫോമൻസ് എത്രയോ നല്ലത് അത്രയും നിങ്ങൾക്ക് പ്രയോറിറ്റി കിട്ടും.
1: ഈ മാർക്സ് എന്ന് പറയുമ്പോൾ എസ് ഐ ടി ഉള്ള മാർക്സ് മാത്രമാണ്, അതല്ല നിങ്ങളുടെ പ്ലസ് ടു മാർക്കിനും കൂടി അവർ പരിഗണിക്കുമോ? കാരണം റെഗുലർലി നിങ്ങൾ പറഞ്ഞു കുദറാത്തും പിന്നെന്താ തസ്ലീഹും പ്ലസ് ടു മാർക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതിലെങ്ങനെയാണ്
0: എസ് ഐ ടി ട്രാക്ക് എന്ന് പറയുന്നത്? നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ വെറും എസ് ഐ ടി മാത്രം,
1: വേറെ ഒന്നും
0: ഹൈസ്കൂൾ വരെ നോക്കൂല,
1: നോക്കില്ല.
0: ജസ്റ്റ് ഒരു നിങ്ങളെ ഹൈസ്കൂളിന്റെ സർട്ടിഫിക്കറ്റ് പാസ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് അവര് നോക്കും.
1: അതെ, ഓക്കെ.
0: പക്ഷെ അതിനൊരു ക്രൈറ്റീരിയ അല്ല, പക്ഷെ ഒരു അബവ് ആവറേജ് ആവണം.
1: ഫോർ
0: എക്സാമ്പിൾ ഒരു 75% 80% ആവണം. ഒരു ക്രൈറ്റീരിയ ഇല്ല അവർക്ക്, പക്ഷെ മെയിൻ ആയിട്ട്
1: ബെഞ്ച് മാർക്ക് ഇല്ല.
0: ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ലിസ്റ്റ് ഓഫ് ഡിഗ്രീസ്, ഇത് നിങ്ങൾ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും നിങ്ങൾ അക്സെപ്റ്റൻസ് കിട്ടുക. ഇതിൽ ഇവിടെ ഒരു ഞാൻ ഒരു ടിപ്പ് പറയുകയാണെങ്കിൽ, മാക്സിമം എല്ലാ ഡിഗ്രിയും ലിസ്റ്റ് ചെയ്യുക.
1: ഓക്കെ,
0: അപ്പം എന്താ പറയുക, ഇപ്പം നിങ്ങളുടെ പെർഫോമൻസ് ഫോർ എക്സാമ്പിൾ അത്ര ലെവലല്ലെങ്കിൽ, എന്നാലും നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു വേണ്ടാത്തൊരു ഡിഗ്രിയിൽ നിങ്ങൾ അഡ്മിഷൻ കിട്ടും. പക്ഷേ ഈ വേണ്ടാത്ത ഡിഗ്രിയിൽ അഡ്മിഷൻ കിട്ടിയാലും താല്പര്യം ഇല്ലാത്തൊരു അഡ്മിഷൻ, കോമ്പറ്റീഷൻ കുറഞ്ഞ ഒരു ഡിഗ്രിയിൽ അഡ്മിഷൻ കിട്ടിയാലും നിങ്ങൾക്ക് കയറി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇയർ എന്താ ഡിഗ്രി മാറാൻ പറ്റും, അതായത് കോഴ്സ് സ്വിച്ച് ചെയ്യാൻ പറ്റും,
1: കഴിയും.
0: ആ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസിലായിരുന്നു അപ്ലൈ ചെയ്തത്. കിട്ടിയതും കമ്പ്യൂട്ടർ സയൻസിലായിരുന്നു,
1: കിട്ടിയത്
0: കമ്പ്യൂട്ടർ സയൻസിലായിരുന്നു.
1: ഓക്കെ,
0: പിന്നെ ഞാൻ ഫസ്റ്റ് സെമസ്റ്ററിൽ, അതായത് ഇപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ മാർക്സ് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മേജർ ചേഞ്ചിന് അപ്ലൈ ചെയ്യാം.
1: ഓ,
0: സെമസ്റ്ററിൽ മേജർ, അതായത് ഇത് ഫസ്റ്റ് ഇയർ മാത്രമേ അലൗഡ് ഉള്ളൂ.
1: തുടക്കത്തിൽ
0: മാത്രം. അപ്പോൾ ഈ നിങ്ങൾക്ക് സെമസ്റ്ററിൽ നല്ല മാർക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് മേജർ ചേഞ്ച് ചെയ്യാം.
1: ഓക്കെ,
0: അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് അത്ര നിങ്ങളുടെ സ്കോർ അത്ര ലെവലില്ലെങ്കിൽ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 1460 470 കുറച്ച് കിട്ടാനായ ഒരു ടഫ് ഇതാണെങ്കിൽ, ഒരു കോമ്പറ്റീഷൻ ഇല്ലാത്തൊരു ഡിഗ്രിയിലേക്ക് നിങ്ങൾ അപ്ലൈ
1: ചെയ്യുക.
0: എന്നിട്ട് ആ ഡിഗ്രി കൂടെ അതായത് അക്സെപ്റ്റ് ആയി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് വേണ്ട ഒരു ഡിഗ്രിയിലേക്ക് മാറാൻ
1: കഴിയും, അതിനുള്ള സാധ്യത അവിടെ ഉണ്ട്.
0: അപ്പൊ അങ്ങനെ ഡീമോട്ടിവേറ്റ് ആവേണ്ട ആവശ്യമില്ല, നമുക്ക് മാറാനുള്ള
1: ഓപ്ഷൻസ് ഉണ്ട്.
0: പിന്നെ ഈ നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ഇന്റർവ്യൂ എന്നിട്ട് അപ്ലൈ ചെയ്യും, എന്നിട്ട് നിങ്ങളുടെ എസ് ഐ ടി സ്കോർ അതായത് വാലിഡ് ആണെങ്കിൽ, അത് നല്ല സ്കോർ ആണെങ്കിൽ,
1: ഓക്കെ,
0: ഈ അവരുടെ എല്ലാ വർഷവും വേറെ വേറെ റേഞ്ച് ആണല്ലോ, എന്തായാലും വേറെ കുറെ കോമ്പറ്റീഷൻ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും, നമ്പർ ഓഫ് സീറ്റ്സ് കുറച്ച് ഡിഫറൻസ് ആയിരിക്കും.
1: ഓക്കെ,
0: അപ്പോൾ നിങ്ങൾ ആ റേഞ്ചിൽ പെടുകയാണെങ്കിൽ ഒരു വേറൊരു മാത്സ് ടെസ്റ്റ് ഉണ്ടാവും, മാത്സിൻ്റെ ടെസ്റ്റ്.
1: ഓക്കെ,
0: അപ്പോൾ ഈ മാത്സിൻ്റെ ടെസ്റ്റ് ഓൺലൈൻ ആയിരിക്കും, മുഴുവൻ ഓൺലൈൻ ആയിരിക്കും. അപ്പോൾ ഇത് KFUPM തന്നെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നൊരു ടെസ്റ്റാണ്. ഓരോ നിങ്ങൾക്ക് ഇമെയിൽ അയക്കും ഈ ടെസ്റ്റിനെ പറ്റിയിട്ട്. അപ്പോൾ ഈ ടെസ്റ്റിന് ഒരു ഡേറ്റ് ഉണ്ടാവും, പിന്നെ ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് മെയിൻലി 12th ഒക്കെ ആയിരിക്കും. ഈ മാത്സ് ടെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ എസ് ഐ ടി സ്കോർ ക്വാളിഫൈ ആണ്, അതായത് ഓറിൻ്റെ റേഞ്ചിൽ പെടണം, അല്ലെങ്കിൽ എന്താ ഇത്, അതായത് ഈ ടെസ്റ്റ് എടുക്കൂല. അപ്പോൾ ബേസിക്കലി ഒരു ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്ന എസ് ഐ ടി, ഫസ്റ്റ് റൗണ്ട് പാസ്സായി കഴിഞ്ഞാൽ സെക്കൻഡ് റൗണ്ടാണ് ഈ മാത് ടെസ്റ്റ്.
1: ഓക്കെ.
0: അപ്പോൾ ഈ മാത്സ് ടെസ്റ്റിൻ്റെ സിലബസ് എന്ന് പറയുന്നത്
1: മാത്സ് മാത്രമേ ഉള്ളൂ.
0: മാത്സ് മാത്രമേ ഉള്ളൂ.
1: ഓക്കെ.
0: എനിക്കൊരു 15 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇത് എല്ലാ വർഷവും മാറുന്ന ഒരു സംഭവമാണ്, അതായത് ബോർഡിൻ്റെ ഫോർമാറ്റ് ഇതൊക്കെ. പക്ഷെ എനിക്ക് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു 15 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. മെയിൻലി 11th സിലബസ് 12th സിലബസ് ഫുള്ളി എം സി ക്യു ആയിരുന്നു. പക്ഷെ നമ്മുടെ സി ബി എസ് ഇൻ്റെ അത്ര ടഫ്നെസ് വരില്ല.
1: ഓക്കെ.
0: സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ഇപ്പോൾ ഒരു 15 ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പോൾ ഈ 15 ക്വസ്റ്റ്യനിൽ നമ്മൾ 14 അല്ലെങ്കിൽ 15 ക്വസ്റ്റ്യൻസ് കറക്റ്റ് കിട്ടണം.
1: എല്ലാം കിട്ടണം,
0: കറക്റ്റായിട്ട് കിട്ടണം. എന്തോ ഈസി ക്വസ്റ്റ്യൻസ് ആണ്.
1: അപ്പോൾ
0: ഈസി ക്വസ്റ്റ്യൻസ് ആയ കൊണ്ട് നമ്മൾ മിക്കതും കറക്റ്റ് കിട്ടണം. 14 അല്ലെങ്കിൽ 15. അപ്പോൾ നല്ല അഡ്മിഷൻ, നല്ല ചാൻസ് കിട്ടും.
1: അങ്ങനെ. ഓക്കെ.
0: അപ്പോൾ 14 അബവ് ഈ ടെസ്റ്റ് വേണം
1: കിട്ടണം.
0: അപ്പോൾ ഈ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇൻ്റർവ്യൂ ഉണ്ടാവും. ചില ആൾക്കാർക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവും. എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, എനിക്കില്ലായിരുന്നു. പക്ഷേ ചിലവർക്ക് മാത്രം ഉണ്ടാവും.
1: അതെ.
0: ഈ ഇൻ്റർവ്യൂ ഉണ്ടായി കഴിഞ്ഞിട്ട് എനിക്ക് ഒരു മാസം വെയിറ്റ്,
1: റാൻഡമായിട്ട് അവർ
0: ചൂസ് ചെയ്യും. അപ്പോൾ ഈ ഇൻ്റർവ്യൂ ഉണ്ടാവും ഇല്ലെങ്കിലും ഉണ്ടായാലും പിന്നെ ഒരു ഒരു മാസം കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിട്ട് റിസൾട്ട് വരും, ഫൈനൽ അക്സെപ്റ്റൻസ്.
1: ഓക്കെ. ഓക്കെ.
0: അപ്പോൾ ഇതാണ് ഫുള്ളി എസ് ഐ ടി
1: അഡ്മിഷൻ്റെ, എസ് ഐ ടി ട്രാക്കിലൂടെയുള്ള അഡ്മിഷൻ്റെ പ്രൊസീജിയർ അല്ലേ? ഇൻഷാല്ലാ. അപ്പം ഞങ്ങൾ റിഹാൻ്റെ അഡ്മിഷൻ്റെ അനുഭവത്തിലൂടെയാണ് ഇവിടെ ഇത് പ്രസൻറ്റ് ചെയ്തത്. എന്തിനാ വെച്ചാൽ ഒരുപക്ഷെ ഇത് ആഗ്രഹിക്കുന്ന ഒരുപാട്, അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവാം, അല്ലെങ്കിൽ രക്ഷിതാക്കളുണ്ടാവാം. അവർക്ക് ഇതൊരു പക്ഷേ വളരെ ഗുണം ചെയ്യും ഇൻഷാല്ലാ. റിഹാൻ, അതിനോടൊപ്പം എനിക്കറിയേണ്ട ചില കാര്യങ്ങൾ അതുകൂടി പ്രേക്ഷകർക്ക്. ഒരുപക്ഷെ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റിഹാൻ്റെ യൂണിവേഴ്സിറ്റി, അതായത് കിങ് ഫഹദ് യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയം ആൻഡ് മിനറൽസ്. ഈ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് എന്തെങ്കിലും റിഹാൻ എന്താണ് പറയാനുള്ളത്? എന്തുകൊണ്ട് റിഹാൻ അതിലേക്ക് അപ്ലൈ ചെയ്തു? റിഹാൻ എത്രത്തോളം ആ യൂണിവേഴ്സിറ്റിയുടെ റെപ്യൂട്ടേഷൻ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ബോധവാനാണ്? അല്ലെ, അതൊക്കെ ഒന്ന് ചർച്ച ചെയ്യാം. ഓക്കെ.
0: അപ്പോൾ മെയിനായിട്ട് എന്താ, ഞാൻ ഈ കെ എഫ് യു പി വേണ്ടി ഫസ്റ്റ് അറിഞ്ഞപ്പോൾ, അതായത് ഇവരുടെ റെപ്യൂട്ടേഷൻ ഭയങ്കര ഹൈ ആണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇപ്പോൾ നമ്പർസ് പറ്റി പറയുകയാണെങ്കിൽ,
1: വേൾഡ് സ്കെയിൽ
0: ഞാൻ റാങ്കിങ് പറ്റി പറയുകയാണെങ്കിൽ, ഇവർ വേൾഡിൽ 101 അത്. ഇപ്പോൾ ഫോർ റെഫറൻസ്, നമ്മുടെ നാട്ടിലത്തെ ഐ ഐ ടീസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഐ ഐ ടീസ് ഒരു ബെസ്റ്റ് ഒരു ഐ ഐ ടി എന്ന് പറയുന്നത് ഐ ഐ ടി ബോംബെ ആണ്. അപ്പോൾ ഐ ഐ ടി ബോംബെൻ്റെ റാങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു 130-140 ആ റേഞ്ചിലാണ്. പക്ഷെ കെ എഫ് യു പി എം എന്ന് പറയുന്നത് 101,
1: അതായത്
0: ഐ ഐ ടി ബോംബെൻ്റെ കാട്ടിയും
1: കൂടുതലുള്ള റാങ്കിങ്ങിൽ മുമ്പിൽ നിൽക്കുന്ന ആളാണ്.
0: പിന്നെ ഇവര് മിഡിൽ ഈസ്റ്റ് ആൻഡ് ആഫ്രിക്ക ഈ റീജിയൻസിൽ റാങ്ക് ഇവരുടെ 1 ആണ്, ഫസ്റ്റ് റാങ്ക്. അപ്പോൾ നല്ല റെപ്യൂട്ടേഷൻ ഉള്ള കോളേജ്, അതായത് ഇപ്പോൾ കമ്പനീസ് ഇപ്പോൾ എംപ്ലോയി ആണെങ്കിൽ നല്ലൊരു ഇവിടെ നല്ലൊരു റെപ്യൂട്ടേഷൻ ഉള്ളത്, എംപ്ലോയ്മെന്റ് റെപ്യബിലിറ്റി എന്ന് പറയും.
1: ഓക്കെ.
0: അപ്പോൾ നല്ലൊരു റെപ്യൂട്ടേഷൻ ഉള്ള ഇതാ. പിന്നെ
1: പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ,
0: പ്ലേസ്മെന്റ് ഇവിടെ സൗദീസ്ക്ക് നമ്മൾ തന്നെ അപ്ലൈ ചെയ്ത് നമ്മൾ തന്നെ ജോബ് കിട്ടണം. പക്ഷെ അതായത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു നമ്മുടെ അതായത് ആപ്ലിക്കേഷന് ഒരു നല്ല ഹൈ വാല്യൂ ഉണ്ടാവും കെ എഫ് യു പി. പിന്നെ രണ്ടാമത്തെ ഇത് പറയുന്നത് ഫീസ് കമ്പാരിറ്റീവ്ലി, അതായത് ഇപ്പൊ നിങ്ങൾ വേറെ സൗദി യൂണിവേഴ്സിറ്റീസിന്
1: ഇപ്പം ഫീസിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ നേരത്തെ പറഞ്ഞ റെഗുലർ അഡ്മിഷൻ, അതിന് മുമ്പ് ഒളിമ്പ്യാഡ് അഡ്മിഷന് ഫുൾ സ്കോളർഷിപ്പ് ആണ് അല്ലേ? അതിന് ഫീസ് വേണ്ട,
0: ഫീസ് വേണ്ട
1: വേണ്ട. അതിന്റെ തൊട്ട് താഴെ വരുന്ന ഈ റെഗുലർ അഡ്മിഷന് ഫീസ് ആവശ്യമുണ്ട്.
0: അല്ല,
1: ഈ കുതിരാത്തും തസ്ലീ ഒക്കെ, തസ്ലി എന്താ പറഞ്ഞ തഹസിൽ എഴുതിയിട്ട് പോകുന്ന കുട്ടികൾക്ക്
0: സ്കോളർഷിപ്പിന് വേണ്ടി പറയുകയാണെങ്കിൽ ഇവർക്ക് 3 ട്രാക്കിന് സ്കോളർഷിപ്പ് കിട്ടും.
1: മൂന്നിലും കിട്ടും?
0: മൂന്നിനും കിട്ടും.
1: ഓക്കെ.
0: ഇപ്പൊ എസ് ഐ ടി ആയാലും റെഗുലർ അഡ്മിഷൻ ട്രാക്ക് ആയാലും, എസ് ഐ ടി ട്രാക്കിൽ അപ്പൊ സ്കോളർഷിപ്പിന് വേണ്ടി പറയുകയാണെങ്കിൽ, അതായത് ഇപ്പൊ നിങ്ങളെ പെർഫോമൻസ് ഭയങ്കര ഹൈ ലെവലാണെങ്കിൽ, അല്ല ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ 1000 ഇവിടെ റെസിഡൻ്റ് ആണെങ്കിൽ നമ്മുടെ ക്രൈറ്റീരിയ എത്ര, 1500.
1: അതെ.
0: അപ്പോൾ നമുക്കൊരു 1560-1570 ഒക്കെ ഉണ്ടായാൽ നമുക്ക്
1: എസ് ഐ ടി
0: ഉണ്ടെങ്കിൽ പിന്നെ
1: പറയുന്നത് ലോക്കൽസിനാണോ അല്ലെ റെസിഡൻസിനാണോ?
0: അതായത് ഇപ്പോൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഞാൻ പറഞ്ഞില്ല, അതായത് ഇപ്പോൾ ഇന്റർനാഷണൽ
1: സ്റ്റുഡൻസ്
0: നാഷണൽ അപ്ലൈ ചെയ്യുന്നത്, നാട്ടിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങളുടെ സ്കോർ ഉണ്ടെങ്കിൽ എക്സെപ്റ്റൻസ് കിട്ടിയാൽ 100% സ്കോളർഷിപ്പ് ആയിരിക്കും.
1: ഓ, അങ്ങനെയുണ്ട് അല്ലേ?
0: അതായത് ഇപ്പൊ നിങ്ങൾ അക്സെപ്റ്റ് ആവാണെങ്കിൽ എന്തായാലും സ്കോളർഷിപ്പ്,
1: അതായത് എന്തായാലും 550 എബോവിൽ പോകുന്നതുകൊണ്ടാണോ?
0: ഇന്റർനാഷണൽ ആപ്ലിക്കൻസ് കുറിച്ച് കിട്ടാൻ കുറച്ച് ക്രൈറ്റീരിയ ഹൈ ആണല്ലോ. അപ്പൊ അവർക്ക് കിട്ടിയാല് എന്തായാലും തീർച്ചയായിട്ടും ഫുൾ സ്കോളർഷിപ്പ്.
1: ഈ ഫുൾ സ്കോളർഷിപ്പ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എഡ്യൂക്കേഷന്റെ എല്ലാ എക്സ്പെൻസും യൂണിവേഴ്സിറ്റി വഹിക്കും എന്നാണോ?
0: ഫുൾ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് നിങ്ങളുടെ ട്യൂഷൻ ഫീസും ഫ്രീ ആണ്, അതായത് ഫുള്ള് ഫ്രീ ആയിട്ട് ആണ്.
1: എന്തൊക്കെയാണ് അവർ ഫ്രീ? പിന്നെ
0: മാസം 1000 റിയാല് കിട്ടും
1: ഇങ്ങോട്ട് തരും എക്സ്പെൻസിനുള്ള സ്റ്റൈപ്പൻഡ്. ഓക്കെ.
0: അപ്പൊ ഈ മെയിൻ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഈ മെയിൻ 2 points ആണ്.
1: ഓക്കെ.
0: ഫസ്റ്റ് ട്യൂഷൻ ഫീ,
1: ട്യൂഷൻ ഫീ,
0: പിന്നെ മാസം 1000 റിയാൽ.
1: 1000 റിയാൽ.
0: ഈ 1000 റിയാൽ കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ അതായത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും.
1: എന്തറിയും,
0: ഇവിടെ ഡോംസിന് മന്ത്ലി 150 റിയാലാണ്. പിന്നെ ഫുഡ് അവിടെ അവിടെ സ്റ്റുഡന്റ് റെസ്റ്റോറൻറ് ഉണ്ട്, നല്ല ചീപ്പായിട്ട് ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ് ആണ്
1: കുട്ടികൾക്കായിട്ട്,
0: സ്റ്റുഡൻസ് റെസ്റ്റോറൻറ്റ് ആണ്.
1: ഓക്കെ.
0: അപ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു ഫുള്ളായിട്ടൊരു മീല് ഒരു 5 റിയാല് 4 റിയാല് അവിടെ ഫുള്ള് ബഫേയാണ്, ബഫേൻ്റെ സിസ്റ്റം ഉണ്ട്.
1: ഞാൻ ഉറപ്പ് പറയാം, ഞാൻ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് KFUPM. വളരെ നല്ലൊരു അന്തരീക്ഷമാണ്, വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. കോളേജിൻ്റെ ക്യാമ്പസൊക്കെ ഈ പറഞ്ഞ പോലെ ക്യാൻറ്റീനിലൊക്കെ ഞാൻ അവിടെ വെറുതെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു സത്യമാണ്.
0: ഓക്കെ. അപ്പോൾ ഈ 1000 റിയാൽ കൊണ്ട് ഒരു സ്റ്റുഡൻറ്റ്ക്ക് സസ്റ്റെയിൻ തീർച്ചയായും പറ്റും.
1: അതെ.
0: അപ്പോൾ ഇതാണ് ഫുൾ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്.
1: ഓക്കെ. പിന്നൊരു കാര്യം അറിയേണ്ടത്, ഏതൊക്കെ കോഴ്സുകളാണ് KFUPM ഡിഗ്രി ചെയ്യാൻ?
0: ഓക്കെ.
1: ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത്?
0: അപ്പോൾ അതായത് മെയിനായിട്ട് എല്ലാ എഞ്ചിനീയറിംഗ് കോഴ്സും ഇവിടെ ഉണ്ട്, അവൈലബിൾ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മെക്കാനിക്കൽ,
1: യൂണിവേഴ്സിറ്റിയുടെ പേര് തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയം ആൻഡ് മിനറൽസ് എന്നാണല്ലോ.
0: അപ്പോൾ ഇവരുടെ മെയിൻ ഡിഗ്രി എന്ന് പറയുന്നത് പെട്രോളിയം എഞ്ചിനീയറിംഗ് ആണ്.
1: ഓക്കെ.
0: പെട്രോളിയം എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് സൗദിയിൽ ഒരു അറാംകോയിലൊക്കെ വലിയൊരു വിലയുള്ള ഒരു ഡിഗ്രിയാണല്ലോ. അപ്പൊ മെയിൻ ആയിട്ട് പെട്രോളിയം ഡിഗ്രിയാണ്. പിന്നെ എല്ലാ ടൈപ്പ് എഞ്ചിനീയറിംഗ് ഡിഗ്രീസ് ഇവിടെ ഉണ്ട്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ. അതായത് നിങ്ങൾ KFUPM വെബ്സൈറ്റിൽ പോയാൽ അവിടെ ഒരു ബാച്ചിലേഴ്സ് എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് ഉണ്ടാവും, അത് തുറന്നു നോക്കിയാൽ എല്ലാ ലിസ്റ്റും എല്ലാ ഡിഗ്രീസും കാണും. പക്ഷെ മെയിനായിട്ട് ഒരു പോയിന്റ് എനിക്ക് ഇത് പറയാനുള്ളത്, ഇവിടെ മറ്റേ മെഡിക്കൽ കോഴ്സസ് ഇല്ല.
1: ഇല്ല.
0: എന്നെ കുറെ പാരന്റ്സ് മെസ്സേജ് അയച്ചിരുന്നു, അതായത് മെഡിക്കൽ കോഴ്സ് ഉണ്ടോ, എന്താണ് ഇത്?
1: KFUPM മെഡിക്കൽ കോഴ്സ് അതോ പാരാമെഡിക്കൽ കോഴ്സ് ഒന്നും ഇല്ലല്ലോ.
0: ഇല്ല. MBBS ഇല്ല, മെഡിക്കൽ കോഴ്സസ്
1: ഒന്നും ഇല്ല. നഴ്സിംഗ് അല്ലെങ്കിൽ ഡെന്റിസ്ട്രി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതില്ല. അതല്ല പാരാമെഡിക്കൽ, ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ മറ്റ് പല അത്തരം സാധ്യതകളൊന്നും ഇല്ല. വെറും സ്ട്രിക്ട്ലി എഞ്ചിനീയറിംഗ്, കുറെ കൂടി പെട്രോളിയം ആൻഡ് മിനറൽസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അതിനാണ്.
0: അതായത് ഇപ്പോ ഈ മെഡിക്കൽ ഫീൽഡിന്റെ ഏറ്റവും അടുത്ത് വരുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത് ബയോ എഞ്ചിനീയറിംഗ്.
1: ബയോ എഞ്ചിനീയറിംഗ്,
0: ബയോ എഞ്ചിനീയറിംഗ് ആണ് എന്റെ ക്ലോസസ്റ്റ് വരുന്നത്. ആർക്കെങ്കിലും ഇപ്പൊ ബയോളജിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും ക്ലോസസ്റ്റ് വരുന്നത് ബയോ എഞ്ചിനീയറിംഗ്.
1: ബയോ എഞ്ചിനീയറിംഗ് ആണ്, ബയോ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ആണ്.
0: ബയോ എഞ്ചിനീയർ,
1: ബയോ എഞ്ചിനീയർ. ബയോ എഞ്ചിനീയറിംഗ്
0: വേറെ മിക്കതും നോർമൽ എഞ്ചിനീയറിംഗ്
1: കോഴ്സസ്. സിവിൽ എഞ്ചിനീയറിംഗും,
0: സിവിൽ എഞ്ചിനീയറിംഗും അല്ല, അതായത് ഇപ്പൊ മെയിൻ ആയിട്ട് ഇപ്പോൾ 90% ഓഫ് എഞ്ചിനീയറിംഗ് കോഴ്സസ് ഇവിടെ ഉണ്ടാവും.
1: ഓക്കെ. ഓക്കെ. റിഹാന് സ്കോളർഷിപ്പിലൂടെയാണോ അവിടെ പഠിക്കുന്നത്?
0: ഇല്ല, ഞാനിവിടെ സ്കോളർഷിപ്പിലല്ല, അത് വേറൊരു പോയിന്റ് ഉണ്ട് സ്കോളർഷിപ്പിന് പറ്റിയിട്ട്. അതായത് ഇപ്പോൾ SAT ട്രാക്ക് എന്ന് പറയുന്നത് 2 phases ഉണ്ടാവും. അപ്പോൾ ഒരു ഒരു വർഷത്തിൽ അപ്ലൈ ചെയ്യാൻ 2 phases ഉണ്ടാവും, phase 1 and phase 2. അപ്പോൾ നിങ്ങൾ ഏത് ഫേസിൽ അപ്ലൈ ചെയ്താലും ഒരു 2 phases സ്റ്റാർട്ടിങ് ഡേറ്റ് സെയിം ആണ്. ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഡേറ്റ്സിലിറങ്ങി തുടങ്ങുന്നത് യൂണിവേഴ്സിറ്റി.
1: ഓക്കെ.
0: അപ്പോൾ ഈ phase 1 അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് സ്കോളർഷിപ്പിൻ്റെ ചാൻസ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ പക്ഷെ ഞാൻ phase 2 പോലെ അപ്ലൈ ചെയ്തത്, അപ്പോൾ എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയിട്ടില്ല.
1: ഓക്കെ.
0: അപ്പോൾ ഇവിടെ phase 1 അപ്ലൈ ചെയ്താൽ സ്കോളർഷിപ്പിൻ്റെ ചാൻസ് കുറച്ച് സാധ്യത കൂടുതലാണ്.
1: ഓക്കെ.
0: പിന്നെ ഇപ്പോൾ
1: ടൈമിംഗ് ഒന്ന് പറയാമോ ഇതിൻ്റെ അപ്ലൈ ചെയ്യാൻ?
0: അതായത് ഒരു ഏകദേശം പറഞ്ഞാൽ എല്ലാ വർഷവും phase 1 ടൈമിംഗ് ജാനുവരി ആയിരിക്കും.
1: ജാനുവരി. ഓക്കെ.
0: phase 2 മെയില്,
1: മെയ്. ഓക്കെ.
0: മെയ് അറേഞ്ച് ആയിരിക്കും, മെയ്. അപ്പോൾ ജാനുവരി phase 1, മെയ് phase 2, പിന്നെ ക്ലാസ്സസ് തുടങ്ങുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ.
1: ഓഗസ്റ്റ് ഇതായിരിക്കും അക്കാഡമിക് തുടങ്ങുന്നത്.
0: അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ KFUPM നോക്കാനുള്ള 2 reasons.
1: ഓക്കെ.
0: ഫസ്റ്റ് റെപ്യൂട്ടേഷൻ
1: തീർച്ചയായിട്ടും,
0: പിന്നെ സെക്കൻഡ് ട്യൂഷൻ ഫീസ്. അതായത് ഇപ്പോൾ സ്കോളർഷിപ്പ് കിട്ടാനുള്ള ചാൻസും ഉണ്ട്. സ്കോളർഷിപ്പ് കിട്ടിയില്ലെങ്കിലും ഇവിടെ ഇയർലി ഫീസ് എന്ന് പറയുന്നത് 20,000 ആണ്.
1: 20,000.
0: അത് ഞാൻ സത്യം പറഞ്ഞാൽ നാട്ടിൽ ചില യൂണിവേഴ്സിറ്റീസിക്കും ഇങ്ങനത്തെ ഒരു റേഞ്ചിലുള്ള ഫീസാണ് വരുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ മറ്റേ ഒരു പ്രൈവറ്റ് സൗദീസ് സൗദി യൂണിവേഴ്സിറ്റിയും കമ്പയർ ചെയ്താൽ വളരെ കുറവാണ്. വേറൊരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ കോബറിലൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്, PMU എന്ന് പറഞ്ഞിട്ട്, പ്രിൻസ് മുഹമ്മദ് യൂണിവേഴ്സിറ്റി.
1: ഓക്കെ,
0: അവിടെ ഇയർലി ട്യൂഷൻ എന്ന് പറയുന്നത് ഒരു 80,000-70,000 ആ റേഞ്ചിലാണ്. പക്ഷെ KFUP
1: ഡിഗ്രിക്ക്
0: പെർ ഇയർ പക്ഷേ ഇപ്പം നമ്മൾ KFUP പബ്ലിക് യൂണിവേഴ്സിറ്റി ആണ്. പബ്ലിക് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് മാത്രം ഒരു വർഷം
1: 20,000
0: ഇത്ര റെപ്യൂട്ടേഷൻ ഉള്ള യൂണിവേഴ്സിറ്റിക്ക് ഭയങ്കര വില, നല്ലൊരു ട്യൂഷൻ.
1: തീർച്ചയായിട്ടും ഈ ഫീസ്, കോഴ്സിനുള്ള ഫീസുകൾ, എല്ലാ കോഴ്സുകളിലും ഈ 20,000 തന്നെയാണോ അതോ ഇത് വേരി ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഏതെങ്കിലും?
0: അല്ല, എല്ലാ കോഴ്സുക്കും ഫീസ് സെയിം ആണ്. ഫീസ് മാത്രമല്ല, അതായത് ഇപ്പം നിങ്ങൾ എടുക്കുന്ന എക്സാംസും എൻട്രൻസ് ടെസ്റ്റും ഏത് ടെസ്റ്റ് ആണെങ്കിലും എല്ലാം സെയിം ആണ്.
1: സെയിമാണ്,
0: അല്ല ഫീസും സെയിമാണ്, എൻട്രൻസ് ക്രൈറ്റീരിയ എല്ലാം സെയിമാണ്.
1: ഓക്കെ,
0: ഒരു ഡിഫറൻസും ഇല്ല,
1: അതിലൊന്നും വ്യത്യാസമില്ല അല്ലേ.
0: പിന്നെ ഇവിടുത്തെ കോഴ്സസിന് വേണ്ടി ചോദിച്ചല്ലോ, ഇവിടെ എൻജിനീയറിംഗ് കോഴ്സസിൻ്റെ കൂടെ ബിസിനസ് കോഴ്സസും ഉണ്ട്. അതായത് ഇവിടെ ഇവിടെ ഒരു ബിസിനസ് സ്കൂളും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ആർക്കെങ്കിലും ബിസിനസ്സിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, കോമേഴ്സിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഫൈനാൻസ്, ബിസിനസ്, മാർക്കറ്റിംഗ്, അക്കൗണ്ടിങ് ആ കോഴ്സുകളും ഇവിടെ ഉണ്ട്.
1: ഓക്കെ, അത്തരം കോഴ്സുകളും ഉണ്ട് അല്ലേ. അതിനും ഇതേ ഫീസ് റേറ്റ് തന്നെയാണോ?
0: അല്ലല്ല, എല്ലാം സെയിം
1: ഫീസാണ്.
0: ഇപ്പോൾ ഏത് കോഴ്സ് എടുക്കുകയാണെങ്കിലും സെയിം ആപ്ലിക്കേഷൻ പ്രൊസീജിയറാണ്.
1: അതുപോലെ അവിടെ നമ്മുടെ മലയാളികളായിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടോ ഡിഗ്രി പഠിക്കുവാൻ? വേറെയും റിഹാനെ കൂടാതെ ഡിഗ്രി കോഴ്സുകളിൽ
0: ബാച്ചിലേഴ്സിൽ ഇല്ല,
1: മലയാളിയായിട്ട് ഫെലോ
0: ഞാൻ മാത്രമേ ഉള്ളൂ. മലയാളി പക്ഷേ ഇന്ത്യൻസ് ഉണ്ട്,
1: പക്ഷേ
0: മലയാളിയായിട്ട് ഞാനാണുള്ളൂ.
1: ഓക്കെ,
0: പക്ഷേ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഒക്കെ കുറെ ഇന്ത്യൻസ്, കുറെ കൂടുതൽ മലയാളീസ് ആണ്.
1: കൂടുതൽ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഉണ്ട്,
0: കുറെ ഇന്ത്യൻസ് കൂടുതൽ മലയാളീസ് ഒക്കെ ഉണ്ട്.
1: ഉണ്ട്.
0: പക്ഷെ അണ്ടർ ഗ്രാജുവേറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻസും പാകിസ്ഥാനീസിൻ്റെ നമ്പർ കുറച്ച്
1: കുറവാണ്.
0: ഇപ്പോൾ മൊത്തത്തിലൊരു 40-30 ആ റേഞ്ചിലായിരിക്കും വരുന്നത്.
1: റിഹാൻ, നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കാണ്. ഇൻഷാല്ലാ, നമുക്ക് ഏതായാലും ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ തുടരാം. എല്ലാ പ്രേക്ഷകർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വഴികാട്ടി, KFUPM അഡ്മിഷൻ ലഭിക്കാൻ പാസ്സാവേണ്ട പരീക്ഷകൾ. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുത്തത് റഹാൻ ഷമീർ, കൂടെ ഡോക്ടർ ഷഹനാസ് ചാത്തോത്ത്.
3: താബിഈ പണ്ഡിതന്മാരിൽ പ്രധാനപ്പെട്ട പണ്ഡിതനായിരുന്നു ഉർവത്ത് ബിൻ ജുബൈർ റഹിമഹുള്ള. അദ്ദേഹം മദീനയിൽ നിന്ന് ദമസ്കസിലേക്ക് ഒരു യാത്ര പോകുന്നുണ്ട്. അങ്ങനെ കാലിന് അദ്ദേഹത്തിൻ്റെ യാത്രയിൽ ഒരു പരിക്ക് പറ്റിയാണ്, ഒരു പഴുപ്പ് വന്നു കാലിന്.
4: മദീനയിൽ നിന്ന് ദമസ്കസിലേക്ക് പോകുന്ന യാത്രയിൽ
3: അപ്പോൾ പരിക്ക് വന്നപ്പോൾ പഴുപ്പുണ്ടായി. അത് പിന്നെ കുറച്ച് കലശലാണ്, പ്രയാസമാണ് എന്ന് കണ്ടപ്പം അന്നത്തെ ഖലീഫ വലീദ് ബിൻ അബ്ദുൽ മലിക്കിൻ്റെ വൈദ്യന്മാർ, ഏറ്റവും അന്നത്തെ കിട്ടാവുന്ന ഏറ്റവും നല്ല വൈദ്യന്മാരൊക്കെ പരിശോധിച്ചിട്ട് പറഞ്ഞു ഇത് കാൽപാദം മുറി പറ്റിയ പഴുപ്പ് വന്ന ഭാഗം മുറിച്ച് മാറ്റണം, അല്ലെങ്കിൽ അത് വീണ്ടും കൂടി മറ്റുള്ള ഭാഗങ്ങളിലേക്കും പരക്കും, അതിനുശേഷം പ്രയാസവും ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അങ്ങനെ ഇവരങ്ങനെ നടത്താണ്, കാല് മുറിക്കാൻ അല്ലെങ്കിൽ കാൽപാദം മുറിച്ചിട്ട് പിന്നെ ചെറിയ രൂപത്തിൽ പിന്നെ അനസ്തേഷ്യ ഒന്നും ഇല്ലാതെ എന്നാണ് അറിഞ്ഞത്. കാൽപാദം മുറിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം അതിലേക്ക് നോക്കി പറഞ്ഞൊരു വാചകം അദ്ദേഹത്തിൻ്റെ മകൻ പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ വാചകം, ഇന്നല്ലാഹ യഅലമു അന്നി മാ മഷയ്തു ബിക്കി ഇലാ മഅസിയത്തിൻ ഖത്തു വ അന അഅലം. വളരെ ചിന്തനീയമായ, നമ്മളൊക്കെ എല്ലാവരും ശരിക്ക് മനസ്സിൽ കൊത്തിവെക്കേണ്ട ഒരു വാചകമാണത്. അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ യഅലമു അന്നി മാ മഷയ്തു ബിക്കി, കാൽപാദത്തിലേക്ക് നോക്കിയിട്ട് പറയാണ്, എൻ്റെ കാൽപാദമേ അല്ലാഹ്ക്ക് അറിയാം, മാ മഷയ്തു ബിക്കി, ഞാൻ നിന്നെ കൊണ്ട് നടന്നിട്ടില്ല, ഇലാ മഅസിയത്തിൻ ഖത്തു, ഒരു തിന്മയിലേക്ക്, അല്ലാഹു അരുതെന്ന് പഠിപ്പിച്ച ഒരു തിന്മയിലേക്കും എൻ്റെ കാൽപാദമേ നിന്നെയും കൊണ്ട് ഞാൻ പോയിട്ടില്ല, വഅന അഅലം, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തിന്മയിലേക്കും നിന്നെയും കൊണ്ട് പോയിട്ടില്ല എന്നൊരു വാചകമാണ് അദ്ദേഹം അവിടെ
4: മുറിച്ചകാലിങ്ങനെ
3: കൊണ്ടുവന്നപ്പോൾ അതിനെ നോക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാചകമാണ്. അപ്പോൾ ജീവിതകാലം അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ അവൻ്റെ മാർഗത്തിൽ മാത്രം ഉപയോഗിക്കാൻ അല്ലെ നന്ദി കാണിക്കുന്ന മാർഗത്തിൽ മാത്രം
4: അതെ
3: ഹറാമിലേക്ക്
4: പോകാതെ
3: അദ്ദേഹം വളരെ ഒറ്റ വാചകത്തിൽ നിന്ന് മനസ്സിലാകും എത്രമാത്രം ശ്രദ്ധ അദ്ദേഹം ജീവിതത്തിൽ കൊണ്ടു നടന്നിട്ടുണ്ട്.
4: നമ്മൾ ആളുകൾക്കാണ് അങ്ങനെ
3: അതെ പറയാൻ കഴിയുള്ളൂ.
4: തീർച്ചയായിട്ടും
3: അള്ളാഹ്ക്ക് അറിയാമെന്ന് പറഞ്ഞിട്ടാണ് ഏറ്റവും ഇതായിട്ട് പറയുന്നത് തുടങ്ങണ തന്നെ ഇന്ന അള്ളാഹയാലും എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അത്രയും നമ്മൾ വിശ്വാസികളായിരിക്കും ഇതിൽ നിന്നൊരു പാഠം നിലക്ക് നമ്മൾക്ക് ലഭിച്ച കണ്ണ് കാത് എല്ലാം മാഷാല്ലാ പീസ് റേഡിയോന്റെ ശ്രോതാക്കള് കേൾവി എന്ന് പറയുന്നതിനെ ഏറ്റവും അതെ ഏറ്റവും നല്ല മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുന്ന ആളുകളാണ്,
4: സമർത്ഥമായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ആളുകളാണ്. അപ്പൊ നമുക്ക് പിന്നെ ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളതല്ലേ, ഇപ്പൊ ശരിക്ക് നമ്മൾക്ക് അത്രയും ജീവിതത്തിൽ ഒരു സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക എന്നുള്ളത് തന്നെ ഒരു ധൈര്യമാണ്. ആ ധൈര്യത്തിൽ നിന്നാണല്ലോ ഇപ്പൊ ആ വാക്കുണ്ടാകുന്നത്. അതായത് കാല് മുറിച്ചു കൊണ്ടുവന്നു ആ സമയത്ത്, ഇപ്പൊ കാൽപാദം മുറിച്ചു കൊണ്ടുവന്ന സമയത്ത് പറയണത് ഞാൻ അറിഞ്ഞുകൊണ്ട് അല്ലേ. അത് വല്ലാത്ത നമ്മുടെയൊക്കെ ഒരു മനസ്സിനെ നമുക്കൊരു ഇരുത്തി ചിന്തിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോ അവയവങ്ങളും റഹ്മാൻ റബ്ബിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോൾ അറിഞ്ഞുകൊണ്ട് റബ്ബെ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന അല്ലേ ആ ഒരു പോയിന്റ് ഒരു വളരെ നമുക്കൊരു മനസ്സ് തറക്കുന്ന ഒരു പോയിന്റ് കൂടിയാണ്.

0: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അല്ലാഹുവെ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
0: اللهم أنت ربي لا إله إلا أنت
1: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوه നീയാണ് എൻ്റെ നാഥൻ. നീയല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي അവൻ അല്ലാതെ ആരാധ്യനില്ല, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.
2: اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഗ്രാമവഴിയിൽ എല്ലാവർക്കും തടസ്സം സൃഷ്ടിച്ച് നിന്നിരുന്ന ഒരു കല്ല്. ആ കല്ലിനെക്കുറിച്ച് എന്നും ഒരുപാട് ആളുകൾ ചർച്ചയും പരാതിയും പ്രശ്നങ്ങളും ഒക്കെ പറയും. ഇതിൻ്റെ ഉത്തരവാദികൾ ആരാണ്? പഞ്ചായത്താണ്, PWD ആണ്, ഇവിടുത്തെ വാർഡ് മെമ്പറാണ്, ഈ വീടിൻ്റെ ഉടമയാണ്. അങ്ങനെ ഒരുപാട് ചർച്ചകളും വാഗ്വാദങ്ങളും ഒക്കെ നടന്നു. ഒരു ദിവസം ഒരു വയോധികൻ വളരെ പ്രയാസപ്പെട്ട് ആ കല്ലെടുത്ത് നീക്കിയപ്പോൾ ആ കല്ലിനടിയിലുണ്ടായിരുന്നു, ഇവിടെ ഒരു നിധിയുണ്ട്, ഈ നിധി താങ്കൾ തുറന്നെടുത്ത് ഉപയോഗിക്കുക, താങ്കളുടെ ഒരുപാട് തലമുറക്ക് ജീവിക്കാനുള്ളത് ഇതിലുണ്ടാകും. മുന്നിൽ കാണുന്ന തടസ്സങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും മുഴുവൻ മറ്റാരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടുകയല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ഉത്തരവാദിത്വം. ഒരു സാമൂഹിക ജീവി എന്ന നിലക്ക്, ഒരു കുടുംബത്തിലെ വ്യക്തി എന്ന നിലക്ക്, സ്വന്തമായ തൊഴിലിടത്തിലെ ഒരു തൊഴിൽ എടുക്കുന്ന ആളെന്ന നിലക്ക് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതിന് പകരം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും അഭിസംബോധന ചെയ്യാനും നാം തയ്യാറാകുമ്പോൾ അതിൽ നമുക്കുള്ള പുതിയ വെളിച്ചങ്ങളും നമുക്കുള്ള പുതിയ സാധ്യതകളും ഉണ്ടാകും. അങ്ങനെ പോസിറ്റീവായി ചിന്തിക്കുന്ന, പുതിയ സാധ്യതകളുടെ തലം തേടുന്ന മനുഷ്യരാകാൻ നമുക്ക് കഴിയട്ടെ എന്നാശംസിച്ചുകൊണ്ട് പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയുടെ ഇന്നത്തെ ദിവസം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തുടക്കമാവുകയാണ്. ഏവർക്കും അല്ലാഹു അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ശാന്തി തൻ തീരത്തൊന്നായി വന്നു ചേരാ ഈ ശബ്ദലോകത്തെ.
2: ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ അബ്ദുറഹ്മാൻ, എന്നോടൊപ്പം താജുദ്ദീൻ സലാഹി. ഇന്ന് 2026 ഓഗസ്റ്റ് 20 വ്യാഴം, ഹിജ്റ വർഷം 1448 റബിയുൽ അവ്വൽ 7, കൊല്ലവർഷം 1201 ചിങ്ങം 4.

0: തീർച്ചയായും ഒരു സന്തോഷകരമായ ദിവസത്തിൻ്റെ സമാരംഭം കുറിച്ചിരിക്കുകയാണ്. ഒരുപാട് നെഗറ്റീവായ വാർത്തകളും വേദനിപ്പിക്കുന്ന സംഭവങ്ങളും അപ്രതീക്ഷിതമായ കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രഭാതങ്ങളും ഓരോ പ്രദോഷങ്ങളും നമ്മെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് ശ്രോതാക്കളോട് ചോദിക്കുന്നൊരു ചോദ്യം, 13-കാരി കൊലപ്പെടുത്തിയതും 9-ാം ക്ലാസ്സുകാരി പ്രസവിച്ചതും അപ്രതീക്ഷിതമായി ഓരോരോ വ്യക്തികൾ MDMA കേസിൽ കുടുങ്ങിയതും അവിഹിത ബന്ധങ്ങളുടെ വാർത്തകളും അങ്ങനെ വഴിപിരിയുന്ന ദാമ്പത്യങ്ങളും അങ്ങനെ ഒരുപാടൊരുപാട് വാർത്തകൾക്കിടയിൽ നമുക്ക് കുറച്ച് പോസിറ്റീവായ കേൾവികളും വാർത്തകളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ നിങ്ങൾക്കുണ്ടായ ഏറ്റവും നല്ല സന്തോഷം എന്താണ്? ഒരു സന്തോഷമെങ്കിലും എഴുതാനുണ്ടാവുമല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് തോന്നിയ ഒരു സന്തോഷകരമായ കാര്യം വ്യക്തിജീവിതത്തിലോ കുടുംബജീവിതത്തിലോ സാമൂഹ്യ ജീവിതത്തിലോ നിങ്ങൾക്ക് തോന്നിയ ഒരു സന്തോഷകരമായ കാര്യമാണ് ഈ ഒരു സന്ദർഭത്തിൽ പങ്കുവെക്കാനുള്ളത്. എല്ലാവരോടും അതൊന്ന് ടെക്സ്റ്റ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്.
1: പ്രഭാതത്തിൽ തന്നെ നമ്മളോടൊപ്പം ധാരാളം ശ്രോതാക്കൾ ചേർന്നിട്ടുണ്ട്. അൽഹംദുലില്ല, സലാം പറഞ്ഞുകൊണ്ട് നമ്മളോടൊപ്പം വന്നിട്ടുണ്ട്. ആദം സൽമാൻ കൊല്ലം, റംല പി സി ചിങ്ങപുരം, ഖദീജ തൊടുപുഴ, സലീന കരുവാരക്കുണ്ട്, ഹനീന സുൽഫി കൊട്ടാരക്കര കൊല്ലം, കെ വി കബീർ പാലക്കാഴി, നസീബത്ത് കൊല്ലം അഞ്ചാലമൂട്, നഫീസ പി എ താമരശ്ശേരി, മുനീർ പത്തിരിയാൽ, അങ്ങനെ തുടങ്ങി ധാരാളം നമ്മളോടൊപ്പം ഉണ്ടാകാറുള്ള
0: മുസ്തഫ വള്ളിത്തോട്, സഫിയ എടപ്പാൾ, ജമീല സലാം, അമീർ ടി എടത്തനാട്ടുകര, ഹംസ സി എം മുണ്ട, ആദം സൽമാൻ കൊല്ലം,
1: ആദമിൻ്റെ വായിച്ചു
0: വായിച്ചല്ലേ, ദേവലക്കര, അപ്പോൾ ഒരു സ്ഥിരമായിട്ട് വരാത്ത ആളായതുകൊണ്ടേ രണ്ടുവട്ടം വായിച്ചതാണ്.
1: ഓക്കെ, എല്ലാവരും സലാം പറഞ്ഞ് നമ്മളോടൊപ്പം ഉള്ള ആളുകളുണ്ട്. അവരോടൊക്കെ വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. റേഡിയോ രാവിലെ തന്നെ കേൾക്കാൻ കഴിയുന്നത്, ഇതിൻ്റെ ഒരു നന്മയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് നല്ലൊരു ഭാഗ്യമാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അതെ, ഒരു നന്മയോടുകൂടി ജീവിതം ഒരു ദിവസം ആരംഭിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. അൽഹംദുലില്ലാ, നമ്മളിനി മധുരം ഖുർആനിലേക്ക് പോവുകയാണ്. മധുരം ഖുർആനിൽ ഇന്ന് നമ്മളോടൊപ്പം മിഷാരി റാഷിദ് അൽ ഫാസി ഹഫല്ലാഹുല്ലയാണ് ചേരുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൽ അനാമിലെ 92-ാമത്തെ വചനമാണ് ഇന്ന് അദ്ദേഹം പാരായണം ചെയ്യുന്നത്.

0: വിശുദ്ധ ഖുറാനിലെ സൂറത്തു അൽ അൻആം 92-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്ത് കേട്ടിട്ടുള്ളത്. വഹാദ കിതാബുൻ അൻസൽനാഹു മുബാറക് മുസദ്ദിഖുൽ ലദീ ബൈന യദൈഹി വലിതുൻദിറ ഉമ്മൽ ഖുറ വമൻ ഹൗലഹ. ഇതാ നാം അവതരിപ്പിച്ച ഒരു ഗ്രന്ഥമത്രേ അനുഗ്രഹീതമായ, വർദ്ധിച്ച നന്മകളുള്ളതും അതിൻ്റെ മുമ്പിലുള്ളതിനെ സത്യപ്പെടുത്തുന്നതുമായ ഉമ്മുൽ ഖുറായെ, അഥവാ രാജ്യങ്ങളുടെ കേന്ദ്രത്തെയും അതിൻ്റെ ചുറ്റുപുറമുള്ളതിനെയും നീ താക്കീത് ചെയ്യാൻ വേണ്ടിയും കൂടിയാകുന്നു. പരലോകത്തിൽ വിശ്വസിക്കുന്നവർ അതിൽ വിശ്വസിക്കുന്നതാണ്. അവർ തങ്ങളുടെ നമസ്കാരത്തെപ്പറ്റി കാത്തുസൂക്ഷിക്കുകയും ചെയ്യും എന്നതാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്ത വിശുദ്ധ വചനത്തിൻ്റെ അർത്ഥം.
1: ഈ ഈ വചനത്തെ നമ്മൾ 6 പാർട്ടാക്കിയിട്ട് പറഞ്ഞു പോവുകയാണെങ്കിൽ, വഹാദ കിതാബുൻ അൻസൽനാഹു, ഇത് നാം അവതരിപ്പിച്ച ഗ്രന്ഥമാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ പാർട്ട്. വിശുദ്ധ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചതാണ് എന്നത് ബോധ്യപ്പെട്ട് സ്വീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 600 ചിറകുകളുള്ള മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നെന്നും അങ്ങനെ അള്ളാഹുവിങ്കൽ എന്നുള്ള സന്ദേശം കൈമാറിയെന്നും ഉള്ളത് ബോധ്യപ്പെടാവുന്ന എണ്ണമറ്റ തെളിവുകൾ വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ അക്ഷരങ്ങളിലുമുണ്ട്. കാലം കഴിയുന്തോറും അത് ബോധ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഖുർആനിൻ്റെ ആശയ ലോകം അതൊരിക്കലും തിരുത്തേണ്ടി വരുന്നില്ല എന്നതും ലോകം ഖുർആനിലേക്ക് തന്നെ യൂട്ടേൺ അടിക്കേണ്ടി വരുന്നു എന്നതുമൊക്കെ അതിൽ ഒരു പ്രധാന കാര്യമാണ്. മുഖ്യമായും ഖുർആനോട് നമുക്കുണ്ടാവേണ്ട ബന്ധമൊന്ന് തിലാവത്ത്, ഖുർആനിൻ്റെ വായനയാണ്. അതുപോലെ തന്നെ ഫഹും, അത് പഠിച്ച് മനസ്സിലാക്കലാണ്. തദബ്ബുർ, അതിനെക്കുറിച്ച് ചിന്തിക്കലാണ്. അമൽ, അതനുസരിച്ച് പ്രവർത്തിക്കലാണ്. ദഅവ, ആ അറിഞ്ഞ കാര്യം സമൂഹത്തിന് കൈമാറലാണ്. അബ്ദുറഹ്മാൻ അസ്സുല്ലമി റഹ്മഹുല്ല, അദ്ദേഹം പറഞ്ഞു, കാനു യഖ്തരിഊന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അശറ ആയാത്തിൻ ഫലയഖുദൂന ഫിൽ അശറിൽ ഉഖ്റ ഹത്താ യഅലമൂ മാ ഫീ ഹാദിഹി മിനൽ ഇൽമി വൽ അമൽ. അവർ നബിയിൽ നിന്ന് 10 ആയത്തുകൾ പഠിച്ചാൽ അതിലെ അറിവും പ്രവർത്തനവും മനസ്സിലാക്കുന്നതുവരെ അടുത്ത 10 ആയത്തുകളിലേക്ക് കടക്കാറില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ആകെ ഒരു 10 ആയത്തും കൊണ്ട് ഇരിക്കാറായിരുന്നു എന്നല്ല. അവർ പഠിക്കുന്നത് അവർ പകർത്തുകയും അത് പ്രയോഗവൽക്കരിക്കുകയും ചെയ്തിരുന്നു എന്നാണ്. ഫതഅല്ലംനൽ ഇൽമ വൽ അമൽ, അങ്ങനെ ഞങ്ങൾ അറിവും പ്രവർത്തനവും ഒരുമിച്ച് പഠിച്ചു എന്ന് സ്വഹാബത്ത് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണം, നമസ്കാരത്തെക്കുറിച്ചുള്ള ഒരായത്ത് പഠിച്ചാൽ അതനുസരിച്ച് നമസ്കാരം മാറണം. മാതാപിതാക്കളെക്കുറിച്ചുള്ള ഒരായത്ത് പഠിച്ചാൽ അതനുസരിച്ച് മാതാപിതാക്കളുള്ള സമീപനത്തിൽ വ്യത്യാസം വരണം. ഗൈബത്ത് നിരോധിക്കുന്ന ഒരായത്ത് പഠിച്ചാൽ നാവ് സ്വയം നിയന്ത്രിതമാകണം. ദാനത്തെക്കുറിച്ച് പഠിച്ചാൽ ദാനം നൽകണം. ക്ഷമയെക്കുറിച്ച് പഠിച്ചാൽ അത് ജീവിതത്തിലെത്തണം. അപ്പോൾ സ്വഹാബിമാർ ഖുർആൻ പൂർത്തിയാക്കാൻ പഠിച്ചവരായിരുന്നില്ല, അല്ല ഓതി തീർക്കുക, പഠിച്ചു തീർക്കുക എന്നുള്ളതായിരുന്നില്ല. മറിച്ച് സൂറത്ത് ബഖറ പഠിക്കാൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് 12 വർഷം എടുത്തു എന്നാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു 9 വർഷം എടുത്തു എന്നാണ്. അപ്പോൾ അതിലുണ്ട് എല്ലാം. ആ രീതിയിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ നിർവഹിച്ചു പോയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത്തെ ഒരു പാർട്ട് മുബാറക്കുൻ, അള്ളാഹു ഖുർആനിനെ ബർക്കത്തുള്ള ഗ്രന്ഥം എന്ന് വിശേഷിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ അറിവിൽ, അത് ഹൃദയത്തിൽ നൽകുന്ന ബർക്കത്ത്, അത് സമയത്തിൽ, കുടുംബത്തിൽ, സ്വഭാവത്തിൽ, തീരുമാനങ്ങളിൽ, ജീവിത ദിശകളിൽ, ആഹ്റവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ അത് നൽകുന്ന ബർക്കത്ത് വളരെ വലുതാണ്. അത് ശിഫയാണ്, അത് വെളിച്ചമാണ്, അത് വഴിയാണ്. ഇനി മൂന്നാമത്തെ ഭാഗം മുസദ്ദിഖുല്ലദി ബൈന യദൈഹി, മുമ്പ് ഉള്ള വഹികളെ അത് സത്യപ്പെടുത്തുന്നു. മുസ അലൈഹി ഇസ്ലാമിയും ഈസാ അലൈഹി ഇസ്ലാമിയും ഒക്കെ കൊടുത്ത വഹീനെ അത് സത്യപ്പെടുത്തുന്നു. അതുകൊണ്ട് ബൈബിളിൽ കാണുന്ന ഖുർആനിനോട് യോജിച്ചു വരുന്ന ഭാഗങ്ങൾ അത് വഹിയായി അവശേഷിച്ചതിൻ്റെ, തിരുത്തലിന് ശേഷവും വഹിയായി അവശേഷിച്ചതിൻ്റെ ഭാഗമാണ് എന്ന് സ്വാഭാവികമായും നമ്മൾ വിലയിരുത്തി പോകുന്നു. 4, വലിതുന്ദിറ ഉമ്മുൽ ഖുറ വമൻ ഹൗലഹ, ഉമ്മുൽ ഖുറയെയും അഥവാ മക്കയെയും അതിൻ്റെ ചുറ്റുമുള്ളവരെയും മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി എന്നതാണ്. പ്രവാചകൻ അവിടെ നിന്നാണ് ദഅവ ആരംഭിച്ചത്. അപ്പോൾ ദഅവത്തിൻ്റെ സ്വാഭാവികമായ ക്രമം എന്ന് പറയുന്നത് സ്വന്തം വ്യക്തിത്വം, കുടുംബം, ബന്ധുക്കൾ, പ്രദേശം, സമൂഹം, അങ്ങനെയാണ്. അൻദിർ ആശീറത്തക്കൽ അഖ്റബീൻ, നിന്റെ അടുത്ത ബന്ധുക്കളോട് ഉപദേശങ്ങൾ നൽകണം എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. അപ്പോൾ റസൂലുള്ള മക്കയിൽ വന്നതുകൊണ്ടാണ് ഉമ്മുൽ ഖുറ എടുത്ത് പ്രത്യേകം പറഞ്ഞത്. അവിടെ നിന്നാണ് ഇത് ആരംഭിക്കുന്നത് എന്നതുകൊണ്ടാണ് ആ ഒരു കാര്യം വന്നത്. ഇനി 5-ാമത്തെ ഭാഗം, വല്ലദീന യുഅ്മിനൂന ബില്ല ആഖിറത്തി യുഅ്മിനൂന ബിഹി, ആഖിറത്തിൽ വിശ്വസിക്കുന്നവർ ഇതിൽ വിശ്വസിക്കുന്നു എന്നാണ്. അപ്പോൾ ഖുർആനിനെ സംബന്ധിച്ച വിശ്വാസപൂർണത ഒരാളുടെ ആഖിറത്തിലെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയാണ്. അതിലിപ്പം സയൻസുമായി വൈരുദ്ധ്യം വരുന്നൊരു ഭാഗമുണ്ടെന്ന് വിചാരിക്കുക. സയൻസ് ടെക്സ്റ്റ് പുസ്തകത്തിൽ വൈരുദ്ധ്യം വരുന്നൊരു ഭാഗം കാണുമ്പോൾ തന്നെ ഇവിടെ ആകെ ടെൻഷനാകണ ഒരവസ്ഥ, അത് യഥാർത്ഥത്തിൽ പരലോക വിശ്വാസത്തിൻ്റെ കുറവാണ്. അല്ലാതെ അയാളുടെ സയൻസിൻ്റെ അറിവ് കൂടുതലല്ല, മറിച്ച് സയൻസ് ടെക്സ്റ്റ് ബുക്കുകളിൽ കാണുമ്പോൾ ഇവിടെ ഓക്കെ ആകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കുകളാണ് ഈ ഗ്രന്ഥത്തെക്കാളും വലുത് എന്നാണ് എൻ്റെ അർത്ഥം. ഈ ഗ്രന്ഥം കുറ്റമറ്റതാണ്, അത് മനുഷ്യന് അതിജയിക്കാൻ കഴിയാത്തതാണെന്നുള്ളത് കൃത്യമാണ്. ഇനി വഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ, അവരവരുടെ നമസ്കാരങ്ങളെ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ആറാമത്തെ ഭാഗം. എന്താണ് മുഹാഫിളത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്ന്, സമയത്ത് നിർവഹിക്കുക, വുളു കൃത്യമായിരിക്കുക, ജമാഅത്ത് ശ്രദ്ധിക്കുക, റുക്ഊ സുജൂദ് പൂർണ്ണമാക്കുക, ഖുശൂ ഉണ്ടാകുക, യാത്രയിലും രോഗത്തിലും അത് ഉപേക്ഷിക്കാതിരിക്കുക, ജീവിതകാലം മുഴുവൻ അതിന് സ്ഥിരതയുണ്ടാവുക. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു രക്തമൊഴുകുമ്പോഴും കുത്തേറ്റ അവസ്ഥയിൽ രക്തമൊഴുകുമ്പോഴും അദ്ദേഹം നിസ്കരിച്ചിരുന്നു എന്നാണ്. ആ നിസ്കാരം അദ്ദേഹം ഉപേക്ഷിച്ചിട്ടില്ല. ആ രക്തം ഇറ്റി വീഴുന്ന സാഹചര്യത്തിൽ പോലും അദ്ദേഹം എന്ത് ചെയ്തു, പിന്നെ ആ നിസ്കാരത്തിൻ്റെ കാര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നിസ്കാരം നിർവഹിച്ചു പറഞ്ഞാൽ രക്തം ഇങ്ങനെ ഒഴുകിയും കൊണ്ട് നിസ്കരിച്ചു എന്നല്ല, നിസ്കാരത്തിൻ്റെ കാര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക്ക സല, നിസ്കാരം ഉപേക്ഷിക്കുന്നവന് നിസ്കാരത്തിൽ യാതൊരു ഓഹരിയുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്നത് നമുക്ക് തീർച്ചയായും കാണാൻ കഴിയപ്പോൾ ഈ ഒരു ആറ് ഏരിയയിൽ നിന്നുകൊണ്ട് ഒറ്റ വചനം വിലയിരുത്തുമ്പോൾ തന്നെ 1000 മെസ്സേജുകൾ ഒറ്റ വചനത്തിൽ നിന്ന് തന്നെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടത് നമുക്ക് ലഭിക്കാനുണ്ട്.
0: ഈ പാരായണം നമ്മൾ കേട്ടിട്ടുള്ളത് മിഷാരി റാഷിദ് അല്ലഫാസി ഹഫ്ളഹുള്ളയുടെ ശബ്ദത്തിലാണ്. വിശുദ്ധ ഖുർആനിലെ 92-ാമത്തെ വചനമാണ് നമ്മൾ കേട്ടത്. മിഷാരി റാഷിദ് അല്ലഫാസി നമുക്കേറെ സുപരിചിതമായ ശബ്ദമാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത്. കുവൈത്ത് സ്വദേശിയാണ് അദ്ദേഹം. മദീന യൂണിവേഴ്സിറ്റിയിലാണ് അൽ ജാമിയത്തുൽ ഇസ്ലാമിയ ബിൽ മദീനൽ മുനവ്വറ, അവിടെയാണ് അദ്ദേഹം തൻ്റെ പഠനം പൂർത്തിയാക്കിയിട്ടുള്ളത്. വിശുദ്ധ ഖുറാനിൻ്റെ 10 പാരായണ രീതികളെക്കുറിച്ചുള്ള അൽ ഖിറാത്തുൽ അഷറിൽ അദ്ദേഹത്തിന് പ്രത്യേക പരിജ്ഞാനമുണ്ട്. ലോകപ്രശസ്തരായ ഒട്ടനവധി ഉസ്താദുമാരിൽ നിന്ന് അദ്ദേഹം വിദ്യ അഭ്യസിച്ചിട്ടുണ്ട്. അഹമ്മദ് അബ്ദുൽ അസീസ് അസയ്യാദ്, അബ്ദുറാഫി റിദ്വാൻ അഷർഖാവി, അഹമ്മദ് അയീസ തുടങ്ങിയ ഒട്ടനവധി പ്രഗത്ഭരായ ഈ ഖുർആൻ വിഷയത്തിലെ അറിവുള്ള ആളുകളിൽ നിന്നാണ് അദ്ദേഹത്തിന് വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ്റെ പ്രത്യേകമായ 10 പാരായണ രീതികളിലും അദ്ദേഹം ഇജാസത്ത് നേടിയിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം പരാമർശിക്കേണ്ട വിഷയം കൂടിയാണ്.

0: പീസ് റേഡിയോയിൽ ഇനി പുലരിവട്ടം.
1: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
0: പുലരിവട്ടത്തിൽ പതിവ് പോലെ നമ്മളോടൊപ്പം പ്രൊഫസർ ഹാരിസബിന് സലീം ചേരുന്നു. നന്മയും തിന്മയും എന്നതാണ് ഇന്നത്തെ വിഷയം.
2: അൽഹംദുലില്ല ഹംദൻ കസീറൻ തൊയ്യിബ് മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മൾ തെറ്റുകൾ എന്ന് പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് ചില വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് തന്നെ ചില പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന കാര്യങ്ങളാണല്ലോ തെറ്റുകളെന്ന് പറയാം. ഈ ഒരു ആശയത്തെ നമുക്ക് വളരെ വ്യക്തമാക്കി തരുന്ന ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. നമ്മൾ വളരെ ശ്രദ്ധയോടെ വായിക്കേണ്ട ഒരു ഹദീസാണത്. അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസാണത്. ഉരിലത്ത് അലയ്യ അഅമാൽ ഉമ്മത്തി ഹസനുഹ വസയ്യുഹ. എൻ്റെ സമുദായത്തിൻ്റെ നന്മകളെയും തിന്മകളെയും എനിക്ക് പ്രദർശിപ്പിക്കപ്പെട്ടു എന്നാണ്, അള്ളാഹു കാണിച്ചു കൊടുത്തു. ഫവജത്തു ഫി മഹാസിനി അഅമാലിഹ, ആ പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ല പ്രവർത്തനം എന്തായിരുന്നു എന്നറിയോ? ഇമാത്തത്തിൽ അദാ അനിത്തുറീഖ്, വഴിയിൽ നിന്നും മാലിന്യങ്ങൾ നീക്കിയിടലായിരുന്നു ഏറ്റവും നല്ല പ്രവർത്തനം. വജത്തു ഫി മസാവി അമാലിന, ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനങ്ങളെയും ചീത്ത പ്രവർത്തനങ്ങളും ഞാൻ കണ്ടു. അതേതായിരുന്നു വെച്ചാൽ അന്നുഹാഅത്ത്, ഈ കഫാണ്, കാർക്കിച്ച് തുപ്പുന്ന തുപ്പലുണ്ടല്ലോ അതാണ്. തക്കൂനു ഫിൽ മസ്ജിദ് ഇലാ തുദുഫൻ, അത് എന്താണ്, മറവ് ചെയ്യപ്പെടാതെ, അതതിൻ്റെ മേലൊക്കെ ഒരു മണ്ണൊന്നും ഇടാതെ അതിങ്ങനെ അവിടെ തന്നെ കിടക്കുകയാണ്. അതാണ് ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനമായിട്ട് പറയപ്പെട്ട കാര്യം. ഈ രണ്ടെണ്ണം നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ പ്രസക്തമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണിത്. അതായത് ഉപദ്രവങ്ങളെ നീക്കുക എന്നുള്ളതാണ്. ഈ രണ്ടിലും നമ്മൾ കാണുന്നത് ഇവിടെ പ്രതികളാകുന്നത് ആരാന്ന് ചോദിച്ചാൽ, ഇത്തരം ചില സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടും അത് നമ്മൾ ഇടപെടാതെ കടന്നു പോവുക. ഇപ്പോൾ നമുക്കറിയാൻ പറ്റും, ഇപ്പോൾ ഈ വഴിയിലൊക്കെ റോട്ടിലൊക്കെ ചിലപ്പോൾ വല്ല പൂച്ചയോ പട്ടിയൊക്കെ ചത്ത് കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു അറപ്പുണ്ടല്ലോ അതിൽ. അപ്പോൾ അത് ആദ്യം കാണുന്ന ഒരാളത് നീക്കുകയാണെങ്കിൽ പിന്നെ ആരും ഇത് കാണേണ്ടി വരില്ല. എന്നാൽ വൈകുന്നേരം വരെ ആളുകളിതിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ ഇവിടെ കാർക്കിച്ച് പള്ളിയിൽ കാർക്കിച്ച് തുപ്പിയവൻ കുറ്റക്കാരനാണ്, പക്ഷെ അയാളെ മാത്രമല്ല ഇവിടെ വിഷയം. അത് തുദുഫൻ, അതാരും എന്ത് ചെയ്തില്ല, അതൊന്നും ആ പള്ളിയിൽ നിന്ന് നീക്കം ചെയ്യാനോ അത് കാണാത്തൊരവസ്ഥയിലേക്ക് മറക്കാനോ പരിശ്രമിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം എന്താ, ഒരു അറപ്പുണ്ടാക്കുന്നതാണത്. ഒരാളെ ഛർദ്ദിച്ചത്, അതേപോലെ തന്നെ കാർക്കിച്ച് തുപ്പിയത്, ഇതൊക്കെ മറ്റുള്ളവരിൽ ഒരു അറപ്പുളവാക്കുന്ന സംഭവങ്ങളാണ്. അപ്പം അതൊക്കെ ഈ ജനങ്ങൾ കൂടുന്ന സ്ഥലത്തും പൊതുസ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യുന്നത് തെറ്റ്. ചില ആളുകൾ ഈ പരിസരങ്ങൾ തീരെ ശ്രദ്ധിക്കാറില്ല. നമ്മളൊരു മിഠായി നിന്ന് അതിൻ്റെ കടലാസ് പുറത്ത് കയറിയുമ്പോൾ, ഒരു ചായ കുടിച്ച ഗ്ലാസ് പുറത്ത് കയറിയുമ്പോൾ, ഒരു പഴത്തിൻ്റെ തൊലി പുറത്ത് കയറിയുമ്പോൾ, അതേമാതിരി തുപ്പുന്ന സമയത്തൊക്കെ ഇതെവിടെ സംഭവിക്കുന്നു, പിന്നീട് അവിടെ എന്ത് സംഭവിക്കും, ഇതാർക്ക് ദോഷകരമാകും എന്നൊന്നും എന്ത് ചെയ്തില്ല, ചിന്തിക്കാതെയാണ് പല ആളുകളും ചെയ്യുന്നത്. അപ്പോൾ ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് എല്ലാവർക്കും ഒരു ഉത്തരവാദിത്തമുണ്ടെന്നതിന് വരുന്നത്. അത് ആരെങ്കിലുമൊക്കെ ആയിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യണം, നീക്കിയിരിക്കണം. അപ്പോൾ നമ്മൾ ഈ കാര്യം വളരെ ശ്രദ്ധിക്കണം. കാണിക്കപ്പെട്ട തെറ്റുകളിൽ ഏറ്റവും മോശമായി നബി സലാസ്മ കണ്ടത് എന്താണ്, പള്ളിയിൽ മറക്കപ്പെടാതെ കിടക്കുന്ന കഫും കാർക്കിച്ചുതുപ്പിയത്, അതാണ് ഏറ്റവും പ്രധാനം. മറ്റൊന്ന് പറഞ്ഞത് വഴിയിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കിയിടലാണ് ഏറ്റവും നല്ല നന്മയായി പറഞ്ഞത്. വഴിയിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കിയിടുക, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആളുകൾ നടന്നു പോകുന്ന സ്ഥലങ്ങളിൽ നമ്മളിപ്പോൾ ഇതിലൊക്കെ എന്നുവെച്ചാൽ നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഓരോ കാര്യങ്ങളുണ്ടായിരിക്കും. ചില ആളുകൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവരുടെ വീടിൻ്റെ പണികൾക്കോ മറ്റുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നറിയോ, പൊതു റോട്ടിലാണ് ഇടും. ആളുകൾക്ക് കടന്നു പോവേണ്ടി വരും എന്ന ഒരു ചിന്ത പോലുമില്ലാതെ ഒരു അധികാര ഭാവത്തിലാണ് പല ആളുകളും അത് ചെയ്യുക. വളരെ ഗൗരവപരമല്ല ഈ വിഷയം. അതേപോലെ തന്നെ വാഹനങ്ങൾ റോങ് ആയി പാർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, പിന്നീട് ആ വഴിക്ക് വരുന്ന എല്ലാ വാഹനങ്ങളും വഴിമാറി പോകേണ്ടി വരും. ചിലപ്പോൾ അവിടെ ബ്ലോക്കാവും, മണിക്കൂറുകളോളം നഷ്ടപ്പെട്ടു പോവും. ഇതൊക്കെ എത്ര ഗുരുതരമായ തെറ്റാണെന്ന് നോക്കും നിങ്ങൾ. പൊതുജനങ്ങൾ മുന്നോട്ട് പോകുന്നൊരു വഴി അവർക്ക് ശബ്ദത്തിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങളുടെയോ പരിക്കിൻ്റെയോ ഒരു നിലക്കുമുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ വഴിയിൽ വരാതെ അവർക്ക് എന്ത് ചെയ്യുക, അതിനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ മൃഗങ്ങളെയൊക്കെ വഴിയിൽ കെട്ടുന്ന ആൾക്കാരുണ്ട്, പിന്നെ അതിൽ പോയി കടന്നു പോകാൻ പറ്റൂല, മനസ്സിലായില്ലേ? പിന്നെ ഈ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന വർക്കിൻ്റെ വേസ്റ്റുകളൊക്കെ റോട്ടിലേക്ക് കൊടുന്ന് തള്ളുന്ന ആളുകളുണ്ട്. നമ്മൾക്ക് നമ്മൾ നിത്യം കാണുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിപ്പോൾ നമസ്കാരം നോമ്പും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് എന്ന നിലക്ക് നമ്മൾ നിൽക്കുമ്പോൾ ഇതൊക്കെ വളരെ ഗൗരവപരമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. കാരണം ഇവിടെ പറഞ്ഞ വാക്കുകൾ എനിക്ക് കാണിക്കപ്പെട്ടു എന്നാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രദർശിപ്പിക്കപ്പെട്ടു നന്മകളും തിന്മകളും. അതിലേറ്റവും നല്ല നന്മയായി പറഞ്ഞത് വഴിയിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കിയിടുക, ഏറ്റവും നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഏറ്റവും വലിയ തിന്മയായി പറഞ്ഞത് എന്താണ്, പള്ളിക്കുള്ളിൽ എന്ത് ചെയ്യുക, കഫം, അത് മറവ് ചെയ്യപ്പെടാതെ കിടക്കുക. അതുകൊണ്ട് സുഹൃത്തുക്കൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകുമ്പോൾ അത് ഏറ്റവും നന്മയാകും, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമ്പോൾ അത് ഏറ്റവും വലിയ തിന്മയായി മാറും. നാം ഇടപെടുന്ന രംഗങ്ങളിലെല്ലാം ഇത് നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും വേണം. ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റുകൾ അടിയിലേക്ക് വീണു പോവുക, ഇങ്ങനെ നമ്മുടെ അശ്രദ്ധ കൊണ്ടുണ്ടാവുന്ന കുറേ പരിക്കുകളുണ്ട്. അതും നമ്മൾ എന്ത് ചെയ്യണം, സൂക്ഷ്മതയോടുകൂടെ മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കണം. ഈ ഹദീസിനെ കുറിച്ച് ഗൗരവപരമായി നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ എവിടെ ഇടപെടുമ്പോഴും ഇതൊക്കെ നമ്മളെ സ്വാധീനിക്കണം. അള്ളാഹു അതിന് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.
0: ആമീൻ യാ റബ്ബൽ ആലമീൻ. ഓരോ ദിവസവും വ്യത്യസ്തമായ ജീവിതവുമായി ബന്ധപ്പെട്ട

0: ഉണ്ട് ആണ് കുറേ എൻ്റെ ആവശ്യമില്ലല്ലോ. നിങ്ങൾ ഇന്നലെ അത്യാവശ്യം നന്നായി ചോറ് വെച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മളോട് ഉഷാറായിട്ട് വായിച്ചോളി.
1: ഓക്കെ,
0: ഇന്നലെ ഞാൻ കഴിഞ്ഞ നമ്മളൊരു ഇത് ചെയ്തതിൻ്റെ ഒരു വീഡിയോ ഒക്കെ താഴെ ഒരാൾ ഒന്നൊരു കമൻ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ രാവിലത്തെ നമ്മൾ പൊതുവെ ഒരു ഭയങ്കര ഫാസ്റ്റ് ആവില്ല, ഭയങ്കര സ്ലോലാണ് പറയുക. അപ്പോൾ ഒരാൾ കുറച്ചും കൂടിയൊക്കെ നിങ്ങളെ സ്പീഡിൽ പറയണമെന്ന് ഒരാൾ എഴുതിയിട്ടുണ്ട്. അത് കണ്ടപ്പോഴാണ് എനിക്ക് എന്ത് ചെയ്ത്
1: പറയണമെന്ന്
0: തോന്നിയത്. ആ അപ്പോൾ ഒരു ഇപ്പോൾ റെഡി ആയി, ഇപ്പോൾ വെള്ളം കുടിച്ചല്ലോ.
1: ഓക്കെ, അപ്പോൾ റേഡിയോയിൽ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട് അൽഹംദുലില്ലാഹ്. ആ പ്രോഗ്രാമുകളൊക്കെ കൃത്യമായി നടന്നു പോകുന്നതിൻ്റെ പിന്നിലുള്ള വലിയ മാനുഷിക അധ്വാനമുണ്ട്, ചിന്തകളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നതിൽ നമ്മളെന്ത് ഇടപെടൽ നടത്തുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക. റേഡിയോയിലേക്ക് സ്ഥിരമായി എന്തെങ്കിലും ഒരു സംഖ്യ ഡൊണേറ്റ് ചെയ്യാനുള്ളൊരു സംവിധാനം നമുക്കുണ്ട്. ആ സംവിധാനം നമുക്ക് ഉപയോഗപ്പെടുത്താം. ഒരു ഓഫർ ഫോം നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഫീഡ്ബാക്കിൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, ആ ഓഫർ ഫോം തരും ഇൻഷാല്ലാ. അപ്പോൾ അതിൽ ഓരോ മാസവും എല്ലാവരും ഒരു സംഖ്യ നൽകുക എന്നുള്ള നമ്മുടെ പദ്ധതിയാണത്.
0: നമ്മൾ നേരത്തെ ധാരണയാക്കിയത് പ്രകാരമുള്ള ഒരു കാര്യം കൂടി നമ്മൾ ശ്രോതാക്കളോട് പറയുന്നു. നമ്മുടെ മോർണിംഗ് ലൈവിലെ ആളുകൾ എന്നത് പി ആർ ഫാമിലിയിൽ ഏറ്റവും കണക്ട് ചെയ്ത് നിൽക്കുന്ന ആളുകളാണ്. പലപ്പോഴും പേരുകൾ തിരിച്ചറിഞ്ഞ് പരസ്പരം അറിയാനും മനസ്സിലാക്കാനും ഒക്കെ പരിപാടി സ്ഥലങ്ങളിൽ നിന്നൊക്കെ കണ്ടുമുട്ടാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ മുനീറല്ലേ ചെങ്ങനെ കണ്ടിരുന്നു, ഞാൻ കണ്ണൂരിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുമില്ല, അപ്പോൾ നമ്മൾ ഇതിലൊരു ദൗത്യം സത്യത്തിൽ ഏറ്റെടുക്കണം. ഈ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എന്ത് ഒരു ഓഫർ ഫോമുണ്ട്, ആ ഓഫർ ഫോം ഫില്ല് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഓഫർ ഫോമിൽ ഒരു രൂപ മുതൽ എത്ര എഴുതുക, എന്നിട്ട് എഴുതിയത് തന്നെ അയക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. അങ്ങനത്തെ ഒരു കാര്യം ആയതുകൊണ്ട് ഇത് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ സൗഹൃദ വലയങ്ങളിലേക്കും ഒക്കെ ഇത്തരം ഒരു കാര്യം എത്തിക്കുക എന്നുള്ളത് നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് നമ്മളും കൂടി ഒന്ന് ഏറ്റെടുത്താൽ, എന്നും അത് കേട്ടുകൊണ്ടിരിക്കുന്നു, നമ്മളും കൂടി അത് ഒന്ന് ഏറ്റെടുത്താൽ ഗംഭീരമാകും എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ക്വിസ് അതിൻ്റെ സമയത്ത് തന്നെ ചെയ്തു പോകാം. എന്നിട്ട് ഒരുപാട് ഫീഡ്ബാക്കുകളുണ്ട്, ഫീഡ്ബാക്കുകൾ വായിച്ചു പോകാം.
1: നേരത്തെ ചോദിച്ച ചോദ്യത്തോട് ഒരുപാട് ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട്.
0: അത് അതിനു മുമ്പ് നമുക്ക് ക്വിസ് കഴിഞ്ഞ് ക്വിസ് ഓൺ ടൈം ക്ലിയർ ചെയ്ത് പോകാം.
1: ഓക്കെ,
0: ചില ആളുകൾക്ക് സമയം പക്കാ കീപ്പ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ക്വിസ് അറ്റൻഡ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും.
1: ഓക്കെ, അപ്പോൾ ഫോൺ കയ്യിലെടുക്കുക, ഫീഡ്ബാക്ക് ഓപ്ഷൻ തുറന്നു വെക്കുക, അതിൽ ലൈവ് ക്വിസ് എന്ന പ്രോഗ്രാം തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നാല് ഓപ്ഷനുകളാണ് പറയുക. ഓപ്ഷനുകളുടെ കൂടെയുള്ള ലെറ്റർ മാത്രം ടൈപ്പ് ചെയ്ത് എ ബി സി ഡി, അതിലേത് ലെറ്ററാണോ ശരി ഉത്തരം ആ ലെറ്റർ മാത്രം ടൈപ്പ് ചെയ്ത് നമ്മൾ സബ്മിറ്റ് ബട്ടൺ അമർത്തുക. ഇന്നത്തെ വിജയി നിങ്ങളാകട്ടെ ഇൻഷാല്ലാ.
0: ഓക്കെ, മഷാല്ലാ. ചോദ്യം ഇതാണ്, നിങ്ങൾ റെഡിയാണെന്ന് വിചാരിക്കുന്നു. റെഡിയാണെന്ന് വിചാരിക്കുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥപ്പുണ്ട്. എന്താ കാരണം?
1: അത്ര അധികം വട്ടം കേട്ടു എന്നുള്ളതാണ് പ്രശ്നം.
0: അല്ല, പൂച്ചക്കുട്ടി പറയുന്നതാണ്, പൂച്ചക്കുട്ടിയെ പറയും എന്നുള്ളതാണ് എൻ്റെ വലിയ പ്രശ്നം. അതുകൊണ്ട്
1: പക്ഷെ എന്നാലും പേരിൻ്റെ കൂടെ സ്ഥലം എഴുതണം എന്നുള്ളത് ഞാൻ എന്നാലും വീണ്ടും ആവർത്തിക്കണം.
0: പറയണ്ട, എന്നാലും എഴുതൊന്നുമില്ല കേട്ടോ,
1: അതുകൊണ്ടാണ് പറയണത്.
0: അത് എഴുതൂല, സ്ഥലം എന്തായാലും എഴുതൂല.
1: ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വഫാത്തായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എത്ര കാലം കഴിഞ്ഞാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതിന് എത്ര കാലം കഴിഞ്ഞാണ്?
0: നമ്മൾ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരുന്നു. ഉത്തരങ്ങൾ വായിക്കും മുമ്പ് ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കഴിഞ്ഞ് എത്ര സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്തായത് മരണപ്പെട്ടത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഒരു വർഷം,
1: ബി ആറു മാസം,
0: സി രണ്ട് വർഷം,
1: ഡി നാല് മാസം. ഒരിക്കൽ കൂടി ഓപ്ഷനുകൾ പറയാം. ഓപ്ഷൻ എ ഒരു വർഷം, ബി ആറു മാസം, സി രണ്ട് വർഷം, ഡി മൂന്ന് മാസം.

0: ബീപ് സൗണ്ട് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഉത്തരം എഴുതാൻ ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വഫാത്തായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിന് ശേഷം എത്ര കാലം കഴിഞ്ഞാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ഒരു വർഷം, ബി ആറു മാസം, സി രണ്ടു വർഷം, ഡി മൂന്ന് മാസം.
1: ഓപ്ഷൻ ഡി അല്ല ഉത്തരം. അബ്ദുറഹ്മാൻ ഒരുക്ക നാല് എന്നും ഒരുക്ക മൂന്നെന്നും പറഞ്ഞോണ്ടേ ആളുകൾ അത് അത് തീരുമാനമാക്കി.
0: തെറ്റിയോ വായിച്ച്?
1: ആ വായിച്ച് തെറ്റി. ഉത്തരം അല്ലാത്തോണ്ട് നമ്മള് തടി കഴിച്ചിലാക്കി, അല്ലെങ്കിൽ അടി തീരുവില്ലായിരുന്നു.
0: ഓക്കെ, പക്ഷെ അത് കുറെ ഞാൻ അത് ആളുകൾക്ക് കിട്ടാത്ത ചോദ്യം ആയിരിക്കും കേട്ടോ വിചാരിച്ച്, കുറെ ആളുകൾ ഉത്തരം എഴുതിക്കണം.
1: അങ്ങനെ വിചാരിച്ചതിന്റെ പ്രശ്നമാണ്, അങ്ങനെ ഇനി ഭാവിയിൽ വിചാരിക്കും.
0: പക്ഷെ സലാം അയച്ച ആളുകൾ ലൈവ് ക്വിസിലേക്ക് സലാം അയച്ച മഹാന്മാരൊക്കെ ഉണ്ട്.
1: അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ഒക്കെ കൊടുക്കട്ടെ. ഇനിയും ഒരുപാട് സലാമുകൾ ലൈവ് ക്വിസിലേക്ക് അയക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കട്ടെ.
0: മറ്റേതോ മറ്റേ പ്രോഗ്രാമിലേക്ക് ഉത്തര അയക്കുന്ന ആളുകൾ ഉണ്ടാവലുണ്ട്, അത് പോട്ടെ. ലൈവ് ക്വിസിലേക്ക് സലാം അയക്കുക.
1: സെറീന വി പി വളാഞ്ചേരി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺസേൺ റൈസ് ചെയ്തിരിക്കുന്നു, ഉയർത്തിയിരിക്കുന്നു. ഈ ചോദ്യം നേരത്തെ ചോദിച്ചിരുന്നു എന്നാണ്. അപ്പൊ തൻസീലാണ് പ്രതി.
0: അതെ,
1: ഇപ്പോൾ രണ്ട് ദിവസമായി ക്വിസിൽ വന്ന ചോദ്യങ്ങൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് സീനത്ത് പി പി ചാലിയവും പറഞ്ഞിട്ടുണ്ട്. റസ്നി ഹാജിയാർ പള്ളി രണ്ട് ദിവസം മുന്നേ വന്നതാണ്. ഇതാണ് നമുക്ക് നിങ്ങൾ പറഞ്ഞുതരേണ്ടത് കേട്ടോ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇങ്ങനത്തെ ഇത് ശരിയല്ല, എന്തായാലും ശരിയല്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ വിഷയങ്ങൾ പഠിക്കാനുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഉണ്ടായിരിക്കെ വീണ്ടും അത് വന്നുകൂടാ, യാതൊരു സംശയമില്ല. വളരെ ലൈവിൽ പച്ചക്ക് പറയണതാണ്, അങ്ങനെ വരേണ്ടതില്ല. കൊല്ലത്തിലൊരുക്ക് വന്നാലല്ല, കഴിഞ്ഞ ആഴ്ച വന്നതിന് പ്രാവശ്യം വന്ന ആളുകൾ ഇതിൽ നിന്നൊക്കെ ഒരു പാഠങ്ങൾ പഠിക്കണമല്ലോ. ഇനി എന്നിട്ട് ഇത് എത്ര ആൾ തെറ്റിക്കൊന്നും കൂടി ഒന്ന് നോക്കാം. നമ്മള് ഓരോ നമ്മള് മറ്റൊരു ചേർത്താലോ.
0: കേരള
1: അതിന്റെ ചുരുക്കം പറയണം.
0: സോറി,
1: ചുരുക്കം എന്താ ചോദ്യാണ്?
0: ഓർമ്മല്ല.
1: അപ്പൊന്നാ
0: എനിക്ക് ഓർമ്മ ശക്തിക്കുള്ള സമ്മാനം തരണം.
1: അല്ല, നിങ്ങള് ക്വിസിന്റെ ആളാണല്ലോ, നിങ്ങൾക്ക് ഓർമ്മശക്തി കിട്ടണമല്ലോ.
0: ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ ചോദിച്ച ചോദ്യത്തോട് കുറേ ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട്. അത്തരം ഒന്ന് രണ്ട് പ്രതികരണങ്ങൾ ആദ്യം എടുക്കലേ. ഇൻഷാല്ലാ, ജീവിതത്തിൽ സന്തോഷമുണ്ടായ നിമിഷങ്ങൾ ഏതാണ് എന്നതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ സന്തോഷം പറയാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആളുകൾ എഴുതി അയച്ചിട്ടുള്ളത്. അതിൽ ഒന്ന് വന്നിട്ടുള്ളത്, കുട്ടികൾ രണ്ടുപേരും കൗതുകം വിജ്ഞാനോത്സവത്തിൽ സമ്മാനം നേടി തിരിച്ചു വന്നപ്പോൾ അതിലുണ്ടായ സന്തോഷമാണ് പങ്കുവച്ചിരുന്നത്. ഈ സന്തോഷങ്ങൾ എഴുതിയ സ്ഥലത്തേക്ക് എത്തണല്ലോ രാജുക്ക.
1: കുറെ കുറെ വന്നിട്ടുണ്ട്, വളരെ മുകളിലാണ് ഇരിക്കുന്നത്.
0: കിട്ടി. സെറീന താമരശ്ശേരിയാണ് അത് എഴുതിയത്. ആഗസ്റ്റ് 15 മദ്രസയിൽ നടന്ന കൗതുകം വിജ്ഞാനോത്സവം മത്സരത്തിൽ എൻ്റെ രണ്ട് കുഞ്ഞുമക്കൾക്കും ഒന്നും രണ്ടും സ്ഥാനം കിട്ടി. രണ്ടുപേരും സമ്മാനവുമായി വന്നപ്പോൾ അവരുടെ സന്തോഷം കണ്ടപ്പോൾ മാഷാല്ലാ എനിക്കും നല്ല സന്തോഷമായി.
1: മാഷാല്ലാ. ഇത് നമ്മൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ കേൾക്കുന്നത് ഫുള്ള് നെഗറ്റീവ് വാർത്തകളാണ്. അപ്പൊ കുറച്ച് പോസിറ്റീവായ കാര്യങ്ങൾ നമ്മൾ പറയുകയും കേൾക്കുകയും ചെയ്യേണ്ടത് നമ്മളെ ഈ ഹൃദയത്തിനും മനസ്സിനും തലച്ചോറിനൊക്കെ ഭയങ്കര ആവശ്യമാണ്. ഇത് നെഗറ്റീവ് കേട്ട് കേട്ട് കേട്ട് നമ്മൾ വേറൊരു തരം ട്രോമയിലേക്ക് പോകുന്നുണ്ട്. അപ്പം അത് ഒന്ന് ശീലാകേണ്ടതാണ്. നമ്മൾ ഈ നെഗറ്റീവുകൾ നിരന്തരം കേൾക്കുമ്പോൾ കുറച്ച് പോസിറ്റീവുകൾ ഓർത്തെടുക്കുകയും പോസിറ്റീവുകൾ പറയുകയും ഒക്കെ ചെയ്യുന്നത് ഭയങ്കര അത്യാവശ്യമാണ്. കഴിഞ്ഞൊരു ദിവസം നമ്മുടെ ഒരു മീറ്റിങ്ങിൽ ഒരു ലഘുലേഖ ഡ്രാഫ്റ്റ് ചെയ്തതിനെക്കുറിച്ച് അങ്ങനെ ഒരു ഡിസ്കഷൻ വന്നു. അതിൻ്റെ തുടക്കം ഫുള്ള് കുറേ നെഗറ്റീവ് വാർത്തകളാണ്. അപ്പോൾ അത് വേണ്ട എന്ന് തീരുമാനിച്ചു. അതങ്ങനെ അങ്ങനെ വിടേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു അനുബന്ധമായിട്ടാണ് ഈ കാര്യം നമ്മൾ ഓർമ്മിപ്പിച്ചത്. അതുകൊണ്ട് പരമാവധി പോസിറ്റീവുകൾ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്തിട്ടുള്ളൂ. അത് എല്ലാം വായിച്ച് കഴിഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് പേഴ്സണലായി അതിലൊരു സന്തോഷമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല. വലിയൊരു സന്തോഷ വാർത്ത എന്താ അറിയോ? 500 അയക്കാൻ ഉദ്ദേശിച്ച വ്യക്തി അറിയാതെ 5000 അയച്ചാൽ തിരികെ ലഭിക്കാനുള്ള മാർഗം എന്താണ്? അങ്ങനെ ഒരു മാർഗം പീസ് റേഡിയോയിൽ ഉണ്ട്. അത് വലിയ സന്തോഷ വാർത്തയാണ്. അറിയിച്ചാ മതി. അപ്പൊ എന്ത് ചെയ്യും? 4500 റുപ്യ തിരിച്ച് അയച്ചു കൊടുക്കും. എൻ കെ മഷറഫ് ചോദിച്ചതാണ്.
0: ഞാൻ വിചാരിച്ചേ 500-5000 കിട്ടി സന്തോഷം. അതാണ്,
1: അല്ല അത് സന്തോഷാണ്. അതേസമയത്ത് അത് അയച്ച ആൾക്കത് തിരിച്ചു കിട്ടുക എന്നുള്ളതും സന്തോഷമാണ്.
0: മറ്റൊരു സന്തോഷം ഇവിടെ എഴുതിയിട്ടുള്ളത്, ഒരുപാട് സന്തോഷങ്ങളും ദുഃഖങ്ങളും കടന്നുപോയിട്ടുണ്ട് മനുഷ്യനാണല്ലോ. അതിൽ സന്തോഷം തോന്നിയൊരു കാര്യം, 13-ാം തീയതി രാത്രി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു സുഹൃത്തുമായി ചാറ്റ് ചെയ്യുന്നതിനിടയിൽ അവൻ ചോദിച്ചു, നിന്നെ കാണാൻ നിന്റെ ഒരു ഫോട്ടോ ഡി പി വെക്കാമായിരുന്നു. അപ്പോൾ ഞാൻ ഒരു തമാശ രൂപത്തിൽ പറഞ്ഞു, ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാൻ രാവിലെ പീസ് റേഡിയോ കേട്ടാൽ മതിയെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു, നമ്മുടെ ഒരു സഹപ്രവർത്തകൻ കൂടിയാണ്, അവൻ റേഡിയോയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയെന്ന് ഷുഐബ് കാരാടൻ ബാംഗ്ലൂരിൽ നിന്ന് എഴുതിയിട്ടുണ്ട്.
1: നന്നായി, വളരെ നന്നായി, ഒരു വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ജമീല വി പി കാളികാവ് എഴുതിയത്, അസ്സലാമു അലൈക്കും, നമ്മൾ ഒരിക്കലും നിരാശ പാടില്ല, പ്രതീക്ഷയാണ് വേണ്ടത്. എൻ്റെ ലൈഫിൽ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു വേടാണിത്. അതുകൊണ്ട് തന്നെ എല്ലാം റബ്ബിൽ തവക്കുൽ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് വേറെ പ്രയാസങ്ങളൊന്നുമില്ല എന്ന അർത്ഥത്തിൽ അവരൊരു കമൻ്റ് എഴുതിയിട്ടുണ്ട്.
0: എനിക്കൊരു സന്തോഷമുണ്ടായിരുന്നു. 15-ാം തീയതി കഴിഞ്ഞ ശനിയാഴ്ച വീട്ടിലൊരു കല്യാണം കഴിഞ്ഞു. വീട്ടിൽ വെച്ചായിരുന്നു ഭക്ഷണം കഴിഞ്ഞു പോയി പുതുപെണ്ണിനെ കാണാൻ. എങ്ങനെ ഡ്രസ്സ് എങ്ങനെയെന്ന് വിശ്വാസം വരുന്നില്ല. ഒരുപാട് കൊല്ലങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു കല്യാണം, പുതുപെണ്ണിനെ കാണാൻ. അൽഹംദുലില്ല, സാധാരണ ഡ്രസ്സ് ചുരിദാർ ആണ് ഇട്ടിരിക്കുന്നത്. അവർക്ക് നല്ല ബർക്കത്ത് കൊടുക്കട്ടെ. ഒരു ആഡംബരങ്ങളും ചെയ്തിട്ടില്ല. കാരണം ഇന്നത്തെ ഈ കല്യാണം വല്ലാത്ത കല്യാണമാണ്. സാധാരണ അങ്ങനത്തെ ഒരു കല്യാണം നമുക്ക് കാണാൻ കഴിയുന്നില്ല. വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഒരു സാധാരണ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഒരു ആഡംബരങ്ങളൊന്നും ഇല്ലാത്തൊരു കല്യാണം കണ്ടത് എന്നാണ് റെയ്ഹാന ബാനു തോട്ടശ്ശേരി അറിയിച്ചിട്ടുള്ളത്.
1: എൻ കെ എം അഷ്റഫ് പത്തപ്പിരിയും അദ്ദേഹം വീണ്ടും നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ പുലരിവട്ടം സ്ക്രീൻ വീഡിയോ എടുത്ത് സഹപ്രവർത്തകരായ ഓട്ടോ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. അത് എന്തായാലും പൊതുവെ ഒരു എനർജി ബൂസ്റ്ററാണ്, ഒരു സന്തോഷം പകരുന്ന കാര്യമാണ്. അപ്പം അത് പിന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നെ നമുക്കുണ്ട്. നിങ്ങളങ്ങനെ പ്രത്യേകം റിക്വസ്റ്റ് ചെയ്താൽ ആ ബട്ടൺ ഓണാക്കി തരാൻ സാധ്യത ഉണ്ട്.
0: കഴിഞ്ഞ ദിവസം എൻ്റെ കുടുംബത്തിലെ ആളുകളെ കാണാൻ കഴിയുകയും അവർക്ക് നൽകാൻ കഴിയുന്നത് നൽകാൻ സാധിക്കുകയും ചെയ്തു എന്നാണ് മറ്റൊരു സന്തോഷം. സൗജ കുളക്കാട് പറഞ്ഞിട്ടുള്ളത്.
1: സഫ്ന മുഹമ്മദ് പാണക്കാട്, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. സോഷ്യൽ മീഡിയ സ്ക്രോളിങ്ങിലൂടെ അസ്വസ്ഥത മാത്രം ലഭിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുറച്ച് ദിവസം മുമ്പ് ഇൻസ്റ്റയിൽ അപ്രതീക്ഷിതമായ ഒരു പേജ് കാണാനിടയായി. പ്രമുഖരായ ഒരുപാട് വ്യക്തികളുടെ ഇസ്ലാം സ്വീകരണങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന പേജുകളാണ്. അതിൽ ഡെയിലി എന്നോണം ഓരോ വ്യക്തിയുടെ ഇസ്ലാം സ്വീകരണം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അത് കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നി. ഇസ്ലാം ഇത്രയേറെ തെറ്റിദ്ധരിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ഇസ്ലാം അറിഞ്ഞു പഠിച്ച ഒരുപാട് വ്യക്തികൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, റബ്ബിൻ്റെ ദീനിൻ്റെ സംരക്ഷണം അത് ഖിയാമത്ത് നാൾ വരെ റബ്ബ് തന്നെ ഏറ്റെടുത്തിരിക്കുന്ന ഒന്നാണ്. അള്ളാഹു അവൻ്റെ യഥാർത്ഥ ദീൻ അടിയുറച്ച് വിശ്വസിക്കുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ എന്നാണ്. ഒരു നമ്മളീ വിഷയത്തോടെ ഏറ്റവും യോജിച്ച് നിൽക്കുന്ന ഒരു കമൻ്റാണ് അവരുടേത്. സന്തോഷമുള്ള കാര്യങ്ങൾ ടെക്സ്റ്റ് ചെയ്യുക എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
0: ഓക്കെ, മറ്റൊരു സന്തോഷം കൂടി നമ്മൾ പറയാണ്, എന്നിട്ട് നമുക്ക് പ്രോഗ്രാമുകളിലേക്ക് തിരിച്ചു പോകണം. നിങ്ങളോടൊപ്പം ഇന്ന് പീസ് റേഡിയോയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതു തന്നെ വളരെ സന്തോഷം. അള്ളാഹു നിലനിർത്തി തരട്ടെ, ആമീൻ എന്നാണ് ഷാജിദ വീട്ടി വല്ലപ്പുഴ. റേഡിയോ ശ്രോതാക്കൾ രാവിലെ നമ്മളോടൊപ്പം ഉണ്ടാവുന്നു, എല്ലാ ദിവസവും രാവിലെ ജീവനോടെ ഉണ്ടാകുന്നു, അതൊരു നന്മയിലാകാൻ സാധിക്കുന്നു എന്നുള്ളതൊക്കെ വലിയ സന്തോഷം തന്നെ.
1: അത് വലിയ സന്തോഷമാണ്. ഇപ്പോൾ ഇന്ന് അനീസ് നമ്മുടെ മഞ്ചേരി മുള്ളമ്പാറ പ്രദേശത്തുള്ള സഹോദരൻ അനീസ് അബോധാവസ്ഥയിലായിട്ട് ഏകദേശം ഇൻകുണ്ണത് 10-20 ദിവസമായി. ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലൈസ് ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ ശരിക്കും അദ്ദേഹം ബോധാവസ്ഥയിലല്ല, കയ്യും കാലൊക്കെ കിളക്കണുണ്ടെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഓർമ്മയിലേക്ക് എത്തിയിട്ടില്ല. പുതിയ ഫിസിയോതെറാപ്പി മെത്തേഡ് ഇപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ചികിത്സേൻ്റെ. അദ്ദേഹത്തിൻ്റെ രണ്ട് സഹോദരിമാർ പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ ചികിത്സയിലൊക്കെ ഫുൾ സമർപ്പിച്ച് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് പൂർണ്ണമായ ബോധവും ബോധ്യവും ആരോഗ്യവും ഒക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. സന്തോഷത്തോടെ പിന്നെ എന്താ പറയുക, പഴയതിലേറെ ആവേശത്തോടെ ഈ രംഗത്തേക്ക് തിരിച്ചെത്താനുള്ള തോഫീക്ക് കൊടുക്കട്ടെ. അദ്ദേഹത്തിന് ഏറ്റവും സ്വാലിഹായ ഒരു സന്താനത്തെ യാതൊരു പ്രയാസമില്ലാതെ എല്ലാം എളുപ്പം പൂർത്തീകരിക്കുന്ന രീതിയിൽ അള്ളാഹു അദ്ദേഹത്തിന് നൽകുമാറാകട്ടെ. ആ കുഞ്ഞിൻ്റെ കരച്ചിൽ ലോകത്തിൻ്റെ സന്തോഷമായിരിക്കും. ആ ഉമ്മയുടെയും കുടുംബത്തിൻ്റെയൊക്കെ സന്തോഷമായിരിക്കും. ആ കരച്ചിൽ കേട്ടുണരാനുള്ള തൗഫീഖ് അല്ലാഹു ദൈവത്തിന് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കണം. അപ്പോൾ അതൊക്കെ നമുക്ക് പാഠങ്ങളാണ്. നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നു, നമ്മൾ ആരോഗ്യവാന്മാരായിരിക്കുന്നു, നമ്മൾ പ്രതിസന്ധികളിൽ അകപ്പെടുന്നില്ല എന്നതൊക്കെ പഠിച്ചു തരുന്ന തൗഫീഖാണ്. അതിനൊക്കെ നമ്മൾ ശുക്ർ പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്നതാണ് ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്.

0: നമ്മൾ ഇനി വൺ മിനിറ്റ് റോക്ക് കേൾക്കുകയാണ്. വൺ മിനിറ്റ് റോക്ക് 1957 ദിവസങ്ങളിലായി ഓരോ മിനിറ്റുകളിലും സുന്ദരമായ അറിവുകളുമായി ചിന്തകളുമായി നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വൺ മിനിറ്റ് റോക്കിൻ്റെ 1055 എപ്പിസോഡിൽ വന്ന ഒരു ശബ്ദമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. രണ്ടു പേർ മാത്രമുള്ള ജമാഅത്ത് എങ്ങനെ എന്ന വിഷയത്തിലുള്ള സഫീർ അൽഹിക്കമിയുടെ സംസാരമാണ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. രണ്ടാളുകൾ മാത്രം ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ എങ്ങനെയാണ് അവർ നിൽക്കേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടുപേരും ഒരുമിച്ച് നിൽക്കണമെന്നാണ്. ഇമാമിൻ്റെ കൂടെ തന്നെ അതേ സൊഫിൽ മടമ്പുകൾ നേരെയാക്കിക്കൊണ്ട് നിൽക്കേണ്ടതുണ്ട്. ഇനി പിന്നോട്ട് അല്പം മാറി നിൽക്കുകയാണെങ്കിൽ തന്നെ അധികം പിന്നിൽ നിൽക്കാതെ വളരെ കുറഞ്ഞ അളവിൽ മാത്രം അല്പം മടമ്പുകാൽ മാത്രം പിന്നോട്ടാകുന്ന രൂപത്തിലായിരിക്കണം നിൽക്കേണ്ടത്. ഇനി മൂന്നാമതൊരാൾ ആ നമസ്കാരത്തിലേക്ക് വരുന്നുവെങ്കിൽ അയാൾ പിന്നിൽ വന്ന് മുമ്പിൽ നിൽക്കുന്ന ആളുകളെ തോണ്ടുകയല്ല, മറിച്ച് ഇമാമിൻ്റെ ഇടതുഭാഗത്ത് വന്ന് നിൽക്കുകയും രണ്ടുപേരും ഒരുമിച്ച് പിന്നോട്ട് പോയി സഫ് പൂർത്തിയാക്കുന്ന രൂപമാണ് നമസ്കാരത്തിൽ ജമാഅത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഇത് നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ പഠിപ്പിക്കപ്പെട്ട ഒരു മര്യാദയാണ്. ആ കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ജമാഅത്തിൽ പങ്കാളികളാകുക, നമ്മൾ ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമുക്ക് ജീവിതത്തിൽ ആവശ്യം വരുന്ന സന്ദർഭത്തിൽ ഉപയോഗിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ആ വിഷയമാണെന്ന് സഫീർ അലിക്കമിയും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇതുപോലെ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ കർമ്മശാസ്ത്ര സംബന്ധമായ ഒരു പ്രധാനപ്പെട്ട വിഷയം അദ്ദേഹം പറഞ്ഞു. അതുപോലെ ധാരാളം വിഷയങ്ങൾ, വിശ്വാസ സംബന്ധപരമായ കാര്യങ്ങൾ പറയാറുണ്ട്.
2: 1957 ദിവസങ്ങളായി ഇത് നമ്മൾ സംപ്രേഷണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. തീർച്ചയായും ഇസ്റ്റം ഗ്ലോബൽ ടി വി യൂട്യൂബ് ചാനൽ ഉൾപ്പെടെ വിസ്റ്റം സ്റ്റുഡൻസിൻ്റെ പേജുകളിൽ അടക്കം ഇത് ലഭ്യമാകും. എല്ലാ ദിവസവും രാവിലെ 5:24 നമുക്ക് ഇത് കാതോർക്കാൻ കഴിയും. നമ്മൾ ഈവനിങ്ങിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യണത് നമ്മൾ മോർണിംഗിൽ ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നതുകൂടി ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്.

0: ഒരു പ്രശസ്തനായ ഒരു ക്ലോക്ക് നിർമ്മാതാവ്, അയാൾ കുറേ ക്ലോക്കുകൾ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ സ്പെഷ്യലായി ഞാനൊരു ക്ലോക്ക് നിർമ്മിക്കുകയാണ്, സമയം നോക്കാനുള്ള ഒരു സ്പെഷ്യൽ ക്ലോക്ക് ഞാൻ നിർമ്മിക്കുകയാണ് എന്ന് പറഞ്ഞ അദ്ദേഹം തൻ്റെ മറ്റു നിർമ്മാണങ്ങൾക്കിടയിലൊക്കെ ഒരു ക്ലോക്ക് നിർമ്മാണത്തിൽ അദ്ദേഹം കുറേയധികം സമയം ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പണി പൂർത്തിയായി, പക്ഷെ അതവിടെ നിന്നു. അത് സ്പെഷ്യലാണല്ലോ, അദ്ദേഹം പറയുമ്പോഴേ അത് തുറക്കേണ്ടുള്ളൂ എന്നുള്ള നിലക്ക് ആളുകൾ അത് ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ആ ക്ലോക്ക് എടുത്തു എന്നാണ്. ക്ലോക്ക് എടുത്ത് അത് എന്താണ് ഇതിൻ്റെ ക്ലോക്ക് രഹസ്യം, ഒരു സ്പെഷ്യൽ ക്ലോക്കാണല്ലോ, അതറിയാൻ വേണ്ടി അദ്ദേഹം ആ ക്ലോക്ക് തുറന്നു നോക്കി. തുറന്നു നോക്കിയ സമയത്ത് അതിൽ സൂചികളില്ല, അതിൽ പ്രത്യേകിച്ച് ഇത് ചലിപ്പിക്കാനുള്ള ചക്രങ്ങളില്ല, അതിൽ മെഷീനുകളൊന്നുമില്ല, അത് ഒരു ഒരു കണ്ണാടി മാത്രമാണ് ആ ക്ലോക്കിലുള്ളതെന്നാണ്. ആ കണ്ണാടിയിൽ തൊട്ട് താഴെ ഒരു കുറിപ്പ് എഴുതി വച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്, സമയമെന്നത് നിങ്ങൾ എങ്ങനെ അതിനെ ഉപയോഗിക്കുന്നു എന്നതാണ്, എന്നതു മാത്രമാണ് അതിലുള്ളത്. അപ്പോൾ അതിൽ സമയം നോക്കേണ്ട സൂചികളില്ലാത്ത, അത് സമയം ചലിപ്പിക്കാനുള്ള മെഷീനുകളില്ലാത്ത ഒരു ക്ലോക്ക് നിർമ്മാതാവിൻ്റെ ഏറ്റവും സ്പെഷ്യലായി അദ്ദേഹം ഉണ്ടാക്കിയ ക്ലോക്ക് അതിലെ ആശയതാണ്. സമയമെന്നത് നിങ്ങൾ എങ്ങനെ അതിനെ കാണുന്നു എന്നത് മാത്രമാണെന്ന്.
1: കഥയുടെ പാഠം,
0: കഥയുടെ പാഠം ഓരോരുത്തർക്കും സമയത്തെ കാണുന്നത് ക്ലോക്ക് കാണിച്ചു തരുന്ന സമയമല്ല സമയം, അവനവൻ എങ്ങനെയാണ് സമയത്തെ കാണുന്നത് അതാണ് അവൻ്റെ സമയം എന്നതാണ്.
1: യെസ്, അതായത് ഒന്നുകൂടി ഒരു ഫിലോസഫി വിട്ട് പറഞ്ഞാൽ, ഒരു സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഒരാളുടെ അഞ്ചാളുടെ അഞ്ച് മിനിറ്റ് അഞ്ച് തരമായിരിക്കും.
0: അതെ,
1: ഒരാളുടെ അഞ്ച് മിനിറ്റ് ചിലപ്പോൾ അഞ്ച് വർഷത്തിൻ്റെ ഗുണമുള്ളതായിരിക്കും, ഒരാളുടെ അഞ്ച് മിനിറ്റ് ചിലപ്പോൾ അഞ്ച് സെക്കൻഡിൻ്റെ ഗുണമുള്ളതായിരിക്കും. അവരതിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം എന്നർത്ഥം.
0: അതെ,
1: തീർച്ചയായും. അപ്പോൾ ഇപ്പോൾ ഈ മഹാപണ്ഡിതന്മാരുടെയൊക്കെ ചരിത്രങ്ങളൊക്കെ പറയുന്നിടത്ത് ഒക്കാന എഖ്ലി ഹാജതഹോ എഖ്റോ അലൈ, അദ്ദേഹം ടോയ്ലറ്റിൽ ഇരിക്കായിരിക്കും, അപ്പോഴും ഞാൻ അദ്ദേഹത്തിന് ഇങ്ങനെ വായിച്ചു കൊടുക്കും. മുപ്പൊരു ടോയ്ലറ്റിൻ്റെ ഉള്ളിലിരിക്കും, ഞാൻ കിതാബ് ഇങ്ങനെ വായിച്ചു കൊടുക്കും. ആ ടൈം പോലും അവർ മിസ്സാക്കിയിരുന്നില്ല എന്നൊക്കെയുള്ള വാചകങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും.
0: ഇപ്പോൾ സമയമല്ല തിരക്കാണ് എന്ന് പറഞ്ഞ് കുറേയധികം കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ആളുകൾ ഉണ്ട്. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്ന നടത്തുന്നത്, ജോലി കൃത്യമായി നിർവഹിക്കുന്ന നടത്തുന്നത്, എല്ലാ കാര്യങ്ങളിൽ നിന്നും സമയമില്ല എന്നത് പറഞ്ഞ് ഒഴിവായി പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉള്ളത് ഒരേ സമയമാണ്, 24 മണിക്കൂറാണ്, ഒരു മാസമാണ്, വർഷം ഇത്രയാണ്. ആ സമയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അവനവൻ എങ്ങനെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നു, അതിനെ നോക്കിക്കാണുന്നു എന്നതനുസരിച്ച് വിജയവും പരാജയവും ഉണ്ടാവും.
1: യെസ്. അപ്പോൾ നമ്മൾ ഇവിടെ ഉയർത്തിയ ചോദ്യത്തോടുള്ള ഒരുപാട് പ്രതികരണങ്ങൾ വീണ്ടും വന്നിട്ടുണ്ട്. എൻ്റെ സ്ഥലം വായിക്കരുത് എന്ന് പറഞ്ഞിട്ടൊരു സഹോദരി എഴുതിയത് ഇങ്ങനെയാണ്, സ്ഥലം വായിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് അവരുടെ പേര് വായിക്കണേന് കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണ്. പക്ഷേ ഈ വിഷയം വെച്ച് നോക്കുമ്പോൾ വായിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം പേര് വായിക്കാം. എൻ്റെ ചെറിയ മോനെ പ്രസവിച്ച് ഹസ്ബൻഡും ഞാനും റൂമിലിരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഇന്ന് എത്ര പേര് നിറത്തിൻ്റെ പേരിൽ കളിയാക്കിയതാണ് എൻ്റെ മോനെ, എന്ത് നല്ല നിറമുണ്ട്, പക്ഷേ എനിക്ക് നിറത്തിലൊന്നും താല്പര്യമില്ല എന്ന് എന്നോട് മൂപ്പർ പറഞ്ഞു. മൂപ്പര് ചെറുതായ സമയത്ത് നല്ല കറുത്തൊരു വ്യക്തിയായിരുന്നു, എന്നെ ഏറ്റവും കൂടുതൽ കളിയാക്കിയ ആൾക്ക് മോനെ കാണുമ്പോൾ കുറച്ചെങ്കിലും സന്തോഷം വരുമായിരിക്കും, പക്ഷേ ഈ സന്തോഷം ഒന്ന് കാണിക്കണമെന്നുള്ളത് മനസ്സിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഹസ്ബൻഡിന്. പക്ഷേ മോൻ പ്രസവിച്ച് ഒരു മാസമാകുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം മരിച്ചു. പറയാൻ കാരണം, അത്രമാത്രം അവരെ കളിയാക്കിയിരുന്നു അവർ. ചെറിയ പ്രായം തൊട്ടേ പിന്നെ അത്രമാത്രം ആളുകൾ അദ്ദേഹത്തെ കളിയാക്കിയിരുന്നു. ഇപ്പോൾ ആരെന്ത് പറഞ്ഞാലൊരു കുഴപ്പവുമില്ല എന്ന പോലെ അവരുടെ മനസ്സ് മാഷാ അല്ലാ സുഖമായി പോകുന്നു, പ്രാർത്ഥനയിൽ അവരെ ഉൾപ്പെടുത്തണം എന്നാണ് അവരെഴുതിയത്. പിന്നെ നീണ്ടൊരു കമൻ്റ് അവരെഴുതി. എന്തായാലും ഈ ഒരു കാര്യം നിങ്ങളിവിടെ പറഞ്ഞത് ഭയങ്കര ഒരു പോസിറ്റീവായ ഒരു എനർജിയാണ്, ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ വലിയൊരു സന്തോഷത്തിൻ്റെ നിമിഷമാണ്. ഭാര്യയ്ക്കും ആ സമയത്തുണ്ടായിട്ടുണ്ടാകും.
0: അതെ,
1: അദ്ദേഹം നിറത്തിൻ്റെ പേരിൽ പരിഹസിക്കപ്പെട്ടപ്പോൾ തനിക്കുണ്ടായ കുഞ്ഞ് നിറമുള്ള കുഞ്ഞായപ്പോൾ പിന്നെ അദ്ദേഹം അതിൽ ഭയങ്കരമായി ആനന്ദിക്കുകയാണ്. എന്നെ കളിയാക്കിയവർക്ക് ഇത് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ എന്നൊക്കെയാണ്. പക്ഷെ അദ്ദേഹം അത് കാണാനും ജീവിക്കാനും ഉണ്ടായില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമ്മുടെ പി ആർ ഫാമിലിയിലെ ഒരു വ്യക്തി, ഒരു അംഗം എന്ന നിലക്ക് നമ്മുടെ സഹോദരിയുടെ ഈ വാചകത്തിനൊപ്പം നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അതോടൊപ്പം നിറവും കളറും ഒക്കെ, ഈ വെളുപ്പാണ് നല്ല നിറം എന്ന് അത് ബ്രിട്ടീഷുകാർ ലോകം മുഴുവൻ ഭരിച്ചത് കൊണ്ട് വന്നൊരു പ്രശ്നമാണ്. അതിൻ്റെ ഒരു സാമൂഹ്യ ശാസ്ത്രം അതാണ്. ബ്രിട്ടീഷുകാർ ലോകം മുഴുവൻ ഭരിച്ചല്ലോ. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം എന്നാണ് പറഞ്ഞിരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ വേറൊരു സ്ഥലത്ത് സൂര്യൻ ഉദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പകലും രാത്രിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരമൊരു സംഗതി ഉണ്ടാകുമ്പോൾ അവർ വെളുപ്പിൻ്റെ ആൾക്കാരെ, ഇന്നും അങ്ങനെ തന്നെയാണ്, ഇന്നും അത് വളരെ വ്യക്തമാണ്. ഫുട്ബോൾ ഗ്രൗണ്ടുകൾ തൊട്ട് പൊതുയിടങ്ങൾ തൊട്ട് എല്ലായിടത്തും നിറത്തിൻ്റെ പേരിലെ വലിയ സംഘർഷങ്ങൾ, കറുത്ത വർഗ്ഗക്കാർക്കെതിരെയുള്ള അറ്റാക്കുകളൊക്കെ നടക്കുന്നുണ്ട്. കറുത്ത വർഗ്ഗക്കാരായതിൻ്റെ പേരിൽ മാത്രം വന്ധീകരണം വരെ നടത്തിയതിൻ്റെ സംഭവങ്ങളും ചരിത്രങ്ങളും ഉണ്ട്. അവർ ജീവിക്കാൻ കൊള്ളുന്നവരല്ല, അവരുടെ സാന്നിധ്യം ലോകത്തിന് ഗുണം ചെയ്യില്ല എന്നൊക്കെ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചവരുണ്ട്. വെളുത്ത വർഗ്ഗക്കാർക്ക് ഒരു ചർച്ചും കറുത്ത വർഗ്ഗക്കാർക്ക് മറ്റൊരു ചർച്ചുമുള്ള അന്തരീക്ഷം ഇന്നും ലോകത്ത് നിലവിലുണ്ട്. അപ്പോൾ നമ്മൾ നിറമല്ല, നമ്മുടെ മനസ്സിൻ്റെ നിറമാണ് ഏറ്റവും പ്രധാനം എന്ന് തന്നെ ആണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം.
0: ഈ ഒരു ഒരു ആങ്ങള, ആ ആങ്ങളക്ക് മൂന്ന് പങ്ങന്മാരുണ്ട്. ആ പങ്ങന്മാർ പിന്നെ കാരണത്താൽ കുറേ കാലമായി ആ ആങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഓല് കുറേ പെണ്ണ് കാണാൻ പോവും, ചെക്കൻ കുറേ പെണ്ണ് കാണും. നിങ്ങൾ പറയട്ടോ, നിങ്ങൾ പറയണ മാതിരിയാട്ടോ നമ്മളെ കാര്യങ്ങൾ എന്ന് ഈ ആങ്ങളെ ഓലോട് പറയുന്നുണ്ട്.
1: ആരോട്?
0: പങ്ങന്മാരോട്. ഓലാണല്ലോ നോക്കേണ്ടത്. അപ്പോൾ ഓൽക്ക് അത് വലിയ കാര്യമാണ്, കാരണം ഞങ്ങളെ പരിഗണിക്കുകയാണ് ഞങ്ങൾ ആങ്ങളെ, ഞങ്ങളോട് ശരിക്കും നോക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ വിചാരിച്ച് ഇവർ പോയി കാണുന്ന പെണ്ണുങ്ങൾക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. ഫോട്ടോ കണ്ടത് തന്നെയാണോ ഒറിജിനൽ തന്നെയാണോ ശരി എന്നൊക്കെ അന്വേഷിച്ച് പഠിച്ച ആളുകളോട്, കൂടെ പഠിച്ച ആളുകളോട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. കൂടെ പഠിച്ച ആളുകളോട് കാര്യം അന്വേഷിക്കുന്നത് ഓളെ ഞങ്ങൾ പോയി കണ്ടപ്പോഴുള്ള രൂപം തന്നെയാണോ ശരിക്കും രൂപം എന്നാണ്. അവരുടെ സ്വഭാവമോ അല്ലെങ്കിൽ അവരുടെ മറ്റേ എന്താ ദീനോ അതൊന്നുമല്ല വിഷയം, ഓലെ സൗന്ദര്യം മാത്രമാണ് ഓലൊരു പ്രധാന വിഷയം. അപ്പോൾ ഓൻ്റെ കല്യാണം അങ്ങനെ കാലങ്ങളായി കഴിയാതെ പോവാണ്.
1: അതെ, എനിക്ക് ചിലപ്പോൾ തോന്നലുണ്ട്. നല്ല പിന്നെ എല്ലാ പള്ളികളൊക്കെ കേന്ദ്രീകരിച്ച് ഇടി റൂമുകൾ തുടങ്ങണം. ഇടി റൂം ചെറിയ വലിപ്പം ഉണ്ടാകാൻ പാടുള്ളൂ, ലൈറ്റൊന്നും ഉണ്ടാകരുത്. ഈ ടൈപ്പ് ആളുകൾ ഉള്ളിലേക്ക് കയറ്റുക, പിന്നെ ഇങ്ങനെ ഒരു ശബ്ദം പോലും പുറത്തു കയറാൻ പാടില്ല. മനസ്സിലായല്ലേ? ഈ ജാതി കുറേ ആളുകളുണ്ട്. എന്നെ ഒരാൾ ഒരിക്കൽ എന്നെ വിളിച്ച്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മൂത്ത പെങ്ങള് എൻ്റെ, ഞാൻ കല്യാണം അന്വേഷിക്കുന്ന കുട്ടീനെ കാണാൻ പോകാതിരിക്കാനുള്ള ഒരു സഹായങ്ങൾ ചെയ്തിരുന്നു, അളിയനോടൊന്ന് പറയണം എന്ന് പറഞ്ഞു. അളിയനോട് പറഞ്ഞിട്ട് എന്തെങ്കിലും നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഹിക്മത്ത് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് വിളിച്ചാണ് ഞാൻ പറഞ്ഞു. ഞാൻ ഏറ്റവും നിറഞ്ഞു എന്താ കാര്യമൊന്നും കൂടി ചോദിച്ചില്ല, അതൊക്കെ നമുക്ക് ഏറ്റവും നിറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്കറിയണമെന്നാണ് ഞാൻ ഇപ്പോൾ വിളിച്ചു. അങ്ങനെ അവൻ്റെ കല്യാണത്തിൻ്റെ അന്വേഷണത്തിന് നിങ്ങളെ വൈഫ് പോകണുണ്ടോയെന്ന് ചോദിച്ചാണ്. രണ്ട് മൊലിവി പറഞ്ഞു. അപ്പോൾ മൂപ്പർക്കും ഉള്ളിലെന്തോ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ടൂറൊന്നും പോകണ്ടേ, ഒരു ടൂറ് പോകണമല്ലോ, നിങ്ങൾക്ക് ഇന്നല്ലാത്തൊരു ദിവസം ഒഴിവില്ലല്ലോ പറഞ്ഞു. ആ ശരിയാണ്, ടൂറ് പോകണം, എനിക്ക് ഇന്നല്ലാത്തൊരു ദിവസം ഒഴിവില്ല. ഞാനേ എന്താ ഇപ്പോൾ കാട്ടുക എന്നിങ്ങനെ വിചാരിച്ചിരിക്കാനും നിങ്ങളുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി പറഞ്ഞു. വലിയ പെങ്ങൾ പോയില്ല, വലിയ പെങ്ങൾ അളിയനും കൂടിയും കോഴിക്കോട്ടേക്ക് കടപ്പുറത്തേക്ക് പോയി, അതുകൊണ്ട് കല്യാണം തീരുമാനമായി. എന്നാൽ വലിയ താത്തയായതുകൊണ്ട് വേറുള്ളവർക്കൊന്നും അഭിപ്രായം പറയാനും വയ്യ. ഇവരോട് പോയിനോട് വന്നിട്ട് പറയും അവിടേക്ക് റോഡ് വലിപ്പം കുറവാണ്, പിന്നെ അടുത്ത് പറയാം അവർ അടുക്കള വലിപ്പമല്ല ഇങ്ങനെ പറഞ്ഞിട്ട് അതൊക്കെ അവിടെ തന്നെ പ്രകടിപ്പിക്കും. അപ്പോൾ അവരെന്തുവില്ല, ഇങ്ങോട്ട് കെട്ടിച്ചെടുക്കൂല, ഈ താത്തള്ളടത്തൊക്കെ കെട്ടിച്ചാൽ പെടും എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പല ജാതി മാനസികാവസ്ഥകളുണ്ട്.
0: അപ്പം എന്തായാലും ഈ നിറത്തിൻ്റെ പേരിൽ ആളുകളെ ആക്ഷേപിക്കുക, നിറത്തിൻ്റെ പേരിൽ ഇങ്ങനെ എന്താ വിവാഹം, ഇപ്പോൾ അതിനർത്ഥം കാണാൻ ഇഷ്ടപ്പെടാത്ത ആളുകൾ തമ്മിൽ കല്യാണം കഴിക്കണമെന്നല്ല, അതതിനർത്ഥമല്ല. പക്ഷേ
1: അതായത് വേറെയൊരു വിഷയമുണ്ട് അതിലിപ്പോൾ, ഉമ്മൻ്റെ ഇഷ്ടം ഉപ്പൻ്റെ ഇഷ്ടം ഇതൊക്കെ പ്രധാനം തന്നെയാണ്, അതിലൊന്നും സംശയമല്ല. പക്ഷേ ജീവിക്കുന്നത് ഈ ആണും പെണ്ണുമാണ്, അവരുടെ ഇഷ്ടമാണ് ഏറ്റവും പ്രധാനം. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ അവന് കണ്ടു, അവന് ആ കുട്ടീനെ ഇഷ്ടപ്പെട്ടു, ഒക്കെ ഓക്കെ ആയി. പക്ഷേ കുട്ടിക്ക് നിറമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നിറവും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടേണ്ടത് ഇവനാണ്. അവനോട് നമുക്ക് ഒരു കൺഫ്യൂഷൻ തോന്നുകയാണ്. ഇപ്പോൾ ഉമ്മക്ക് അല്ലെങ്കിൽ പെങ്ങൾക്ക് അല്ലെങ്കിൽ ജ്യേഷ്ഠന്, ജ്യേഷ്ഠനപ്പോൾ എന്തായാലും കാണാൻ പോകില്ലല്ലോ. ജ്യേഷ്ഠനവിടെ അവരെ വണ്ടിയിൽ ഡ്രൈവ് ചെയ്ത സിറ്റ് ഔട്ടിൽ ഇരിക്കുകയേ ചെയ്യുള്ളൂ. അല്ലാതെ ഈ കാണാനുള്ള പെൺകുട്ടിൻ്റെ അടുത്തേക്ക് പോയി നിന്ന് അങ്ങനെയൊക്കെ ആളുകൾ പറയും, ജ്യേഷ്ഠന് കാണിച്ചു കൊടുത്തില്ല അതുകൊണ്ട് കല്യാണം മുടങ്ങി എന്നൊക്കെ പറയും. ഒരു മൾട്ടി ഡയമെൻഷനുള്ള വ്യത്യസ്ത ആളുകൾക്ക് ഇതെന്നെ കുറിച്ചാണെന്ന് വിചാരിക്കാൻ സാധ്യതയുള്ള ചില വാക്കുകളാണ് ഞാൻ പറയുന്നത്. എൻ്റെ മുന്നിൽ വന്ന ചില അനുഭവങ്ങളാണ് പറയണത്. അങ്ങനെ കേൾക്കണവരൊക്കെ അങ്ങനെ വിചാരിക്കണവരുണ്ടെങ്കിൽ 100% നിങ്ങളെക്കുറിച്ചാണ് പറയണത്, മറ്റേളെക്കുറിച്ചല്ല, നിങ്ങളെക്കുറിച്ച് തന്നെയാണ് പറയണത്. അപ്പോൾ അതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനോട് ചോദിക്കണം, അല്ല പോനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ എനിക്ക് തോന്നി, എനിക്കൊന്നുകൂടി കാണണോ, വേണമെങ്കിൽ നമുക്കൊന്നുകൂടി കാണാനുള്ളൊരു അവസരം ഉണ്ടാക്കാം. രണ്ടാമതൊന്ന് കാണുക എന്നുള്ളതൊന്നൊരു പ്രശ്നമല്ല, അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പോൾ പുതിയ കാലത്ത്. പിന്നെ കുട്ടികൾ ചിലപ്പോൾ പറയും, വന്നു കഴിഞ്ഞിട്ട് ശേഷം പറയും, എനിക്കൊന്നുകൂടി കാണണം. അതോടുകൂടെ നമ്മളെ ഈ കുട്ടികളെ തന്തവൈബ് പറഞ്ഞ ടീമുണ്ടല്ലോ, ഓരോകങ്ങിട്ട് എട്ടങ്ങറിഞ്ഞിപ്പോൾ എന്താ കാട്ടുക എന്നൊക്കെ ചോദിച്ചിട്ട് ഒന്നും കാട്ടല്ല, ഫോണെടുക്കുക. ഫോണടിച്ചാൽ ഫോൺ ഇങ്ങനെ ക്രിണിങ് ക്രിണിന്ന് അറിയും. അപ്പോൾ ആ ഹലോ എന്നറിയാം. അപ്പം ഇങ്ങനെ പറയും, ഞാനിങ്ങനെ കാണാൻ വന്ന വീട്ടിലെ ആളെ പിന്നെ താത്തയാണ് അല്ലെങ്കിൽ കാക്കയാണ്. പിന്നെ കണ്ടു വന്നതിന് ശേഷം ഓൻ അവളോട് എന്തോ ഒന്ന് രണ്ടുകൂടി കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. നിറം നോക്കാൻ വരുന്നുണ്ടെന്ന് പറയണ്ട, മിനിമം വറ്റ് തലച്ചോറ് ഉണ്ടല്ലോ, നെയ്ച്ചോറല്ലല്ലോ തലയിലുള്ളത്. പോയി കണ്ടോട്ടെ, എന്താ പ്രശ്നമുള്ളത്? രണ്ടാമതൊരോട്ടോടി കാണിന് എന്താ പ്രശ്നമുള്ളത്? അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സാങ്കേതികത്വം, അല്ലെങ്കിൽ ഈ കുട്ടികളെ കല്യാണത്തിനൊന്നും റെഡിയല്ല, ഇങ്ങനെയുള്ള കുറേ സാങ്കേതികത്വങ്ങൾ വെച്ച് പോകണത് ഒരിക്കലും ശരിയല്ല. പിന്നെ ഒരു മൂന്നാമതും കാണാൻ തോന്നുകയാണെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് അത് നടത്തേണ്ട തീരുമാനിക്കലാണ്. അല്ലെങ്കിൽ അവൻ എന്തോ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്, അത് എന്ത് ചെയ്യണം, സംസാരിച്ച് സെറ്റിൽ ചെയ്യണം. അല്ലെങ്കിൽ ചില കൺഫ്യൂഷൻ ഉണ്ട്, വസവാസമുണ്ട്, അതൊക്കെ ക്ലിയർ ചെയ്ത് പോകണമെന്നാണ് ഓർമ്മയാക്കാനുള്ളത്.
0: ഓക്കെ, ഈ ഞായറാഴ്ച എൻ്റെ മകൻ്റെ വിവാഹമാണ്. ഖൈറും ബറക്കത്തും ഉണ്ടാകാൻ ദുആ ചെയ്യണം, ഇതാണ് ഞങ്ങളുടെ സന്തോഷം എന്നാണ് ഫാത്തിമ എടവണ്ണ EKM പറഞ്ഞിട്ടുള്ളത്.
1: വലിയൊരു സന്തോഷമാണത്. മാഷാ, നല്ലൊരു ദാമ്പത്യം അവർക്ക് പ്രധാനം ചെയ്യട്ടെ. നമ്മളെ കല്യാണത്തിന് ക്ഷണിച്ചിട്ടില്ലല്ലോ. നമ്മളെ അജിസലിന്റെ പനോടെ നമ്മൾ KV ഉസ്താദിനോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പീസ് റേഡിയോ വഴി മോന്റെ കല്യാണത്തിന് ഞാൻ എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട്. ഇല്ല, നമ്മൾ ക്ഷണിച്ചിട്ടില്ല, പക്ഷെ ഞാൻ പറഞ്ഞു ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നാലേ ചോറ് നിങ്ങൾ തന്നെ കൊടുക്കണ്ടേ, നിങ്ങൾ തന്നെ കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ മാതിരി നമ്മള് ഈ ഫാത്തിമ ഇടവനക്കാടിനും കുടുംബത്തിനും വേണ്ടി നിങ്ങളെ എല്ലാവരെയും കല്യാണത്തിന് ക്ഷണിക്കാണ്. കറക്റ്റ് സമയത്ത് നിങ്ങൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ അവരെ വീട്ടിൽ നിന്ന് കഴിക്കണ പോലെ വിചാരിച്ചാൽ മതി. എന്തായാലും അടുത്ത ഞായറാഴ്ച എല്ലാവരും ഇറച്ചിയൊക്കെ വാങ്ങി നല്ലൊരു ബിരിയാണി ഒക്കെ ഉണ്ടാക്കി കഴിക്കുക. നമ്മളെ ഫാത്തിമ ഇടവനക്കാടിൻ്റെ ആരെ മോളല്ലേ,
0: മകൻ
1: ആ മോൻ്റെ കല്യാണത്തിൻ്റെതാണെന്ന് വിചാരിക്കുക ഇൻഷാ അള്ളാ. എന്നിട്ട് അടുത്ത വ്യാഴാഴ്ച അത് റിപ്പോർട്ട് ചെയ്യുക. അതിന് മുമ്പ് റിപ്പോർട്ട് ചെയ്താൽ നമ്മൾ ചിലപ്പോൾ കണ്ടോളന്നില്ല.
0: LKG പഠിക്കുന്ന എൻ്റെ കുട്ടിക്ക് സ്വാതന്ത്ര്യദിന കളറിംഗിൽ ഫസ്റ്റ് കിട്ടി, മാഷാ അല്ലാ. അതാണ് ഡാനിഷ് ഹസൻ കേപ്പിൻ്റെ സന്തോഷം.
1: വളരെ വലിയ സന്തോഷമാണ് മക്കൾക്ക് സമ്മാനവും കാര്യമൊക്കെ കിട്ടുന്നത്.
0: പിന്നെന്താണ് അങ്ങനെ ഈ ഫ്രീഡം ക്വിസിൽ
1: അതിലേറെ വലിയൊരു സന്തോഷമുണ്ട്. അബ്ദുൽ ഫാദി മേലാറ്റൂരാണ്. എല്ലാ ദിവസവും കായ്ക്കുടുക്കയിൽ, ഇതിപ്പോ മലപ്പുറം ജില്ലേന്റെ പുറത്തുള്ള ആളുകൾ ഇത് കേൾക്കുന്നുണ്ട്. ഈ വേർഡ്, അതായത് ആളുകൾ പണം സൂക്ഷിക്കണ അല്ലേ, ഒരു ഒരു എന്നെന്താ പറയാ,
0: അതിന് ഓരോ നാട്ടിലും ഓരോ പേരാണ്.
1: നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് എന്നുള്ളതൊന്ന് കമന്റ് ചെയ്തോളൂ. ഇവര് അബ്ദുൽ ഫാദി മേലാറ്റൂര് നമ്മളെ അടുത്ത നാടാണ്. നമ്മളെ നാടിൽ പക്ഷെ കായ് കൊടുക്കാന്ന് പറയലില്ല. അബ്ദുൽ ഫാദി എൻ്റെ സ്പെഷ്യൽ ടെർമിനോളജിയാണ്. പണം നിക്ഷേപിച്ച് അത് ആ ക്യാഷ് ബർത്ത്ഡേ ദിനം എല്ലാ വർഷവും കേക്ക് മുറിക്കാറുള്ള ഉമ്മയോട് മകൻ പറഞ്ഞു, നമുക്ക് ഈ പണം എന്നും ഉണ്ടാകില്ലല്ലോ, നമുക്കിത് മറ്റെന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിച്ചുകൂടെ. അപ്പം ഈ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുക എന്നുള്ളതല്ല വേണ്ടതെന്ന് മോനും ഉമ്മാനെ തിരുത്തി എന്നുള്ളതാണ്. അത് ചെറിയ സന്തോഷം അല്ല, വലിയ സന്തോഷം തന്നെയാണ്. മാഷാല്ലാ.
0: പിന്നെ വേറെ ഖദീജ സലീം ചന്ദ്ര, അവരുടെ മകന് വലമോക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ഫ്രീഡം ക്വിസിൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്, വിന്നർ ആയിട്ടുണ്ട്.
1: ആളുകൾക്കൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ ഏതൊക്കെയാണ് സന്തോഷം എന്ന് എഴുതാൻ ആലോചിക്കുമ്പോൾ കിട്ടണില്ല. ഇപ്പൊ വേറെയുള്ളവർ ഓരോന്ന് എഴുതുമ്പോഴാണല്ലോ അതും ഇനിക്കുണ്ടല്ലോ, അതും ഇനിക്കുണ്ടല്ലോ എന്ന് വരുന്നത്. എന്തായാലും ഇനി തിരുമൊഴികൾ കഴിഞ്ഞേ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് വരാൻ സാധിക്കൂ. തിരുമൊഴികളുടെ സമയം എത്തിയിട്ടുണ്ട് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലേ?
0: അതെ, ഇനി തിരുമൊഴികൾ കൂട്ടിനുള്ള
2: തന്നതോ പുണ്യ തിരുനബി തീർത്തു തന്ന സത്.
3: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, പീസ് റേഡിയോ, തിരുമൊഴികൾ,
0: തിരുമൊഴികൾ, തിരുമൊഴികൾ. തിരുമൊഴികളിൽ പതിവ് പോലെ കെ വി മുഹമ്മദ് അലി മൗലവി നമ്മളോടൊപ്പം ചേരുന്നു. ഉത്തമ തലമുറകളെ മാതൃകയാക്കാം, ഉത്തമ തലമുറകളെ മാതൃകയാക്കാം എന്ന വിഷയത്തിലാണ് ഇന്നത്തെ സംസാരം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൻ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ യഖൂൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം خير امتي قرني ثم الذين يلونهم ثم الذين يلونهم. പ്രിയമുള്ള ശ്രോതാക്കളെ, ഇമാം ബുഖാരി തൻ്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള വളരെ പ്രസിദ്ധമായ ഒരു നബിവചനമാണ് വായിച്ചത്. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഗൽഭ സ്വഹാബിയായ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിതാവും ഇസ്ലാം സ്വീകരിക്കുന്നത് ഹിജ്റ ഏഴാം കൊല്ലമാണ്. ഇമ്രാൻ റളിയല്ലാഹുവിൻ്റെ പിതാവ് ഹുസൈൻ ഹുസൈൻ അദ്ദേഹവും സ്വഹാബിയാണ് എന്ന് ചുരുക്കം. ഖൈബർ വേളയിലായിരുന്നു അവരുടെ ഇസ്ലാം ആശ്ലേഷണം. മക്കയിലാണ് ജനിക്കുന്നത്. ക്രിസ്തബ്ദം 673 മരണപ്പെടുന്നത്. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് 3 മക്കളുണ്ടായിരുന്നു എന്നും കാണാം. ഹസാ കുടുംബത്തിലേക്കാണ്, ഗോത്രത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ പാരമ്പര്യം എത്തുന്നത് എന്നും നാം കാണുന്നുണ്ട്. അങ്ങേയറ്റത്തെ ഭൗതിക വിരക്തിയിൽ അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു ഇമ്രാൻ റളിയല്ലാഹു അൻഹു. വലിയ ഭക്തനായിരുന്നു. ധാരാളം ഇബാദത്ത് ചെയ്തിരുന്ന വ്യക്തിയായിട്ടൊക്കെ അദ്ദേഹത്തെ നമുക്ക് കാണാനാകും. അദ്ദേഹത്തിൽ നിന്ന് അനവധി താബികളൊക്കെ ഹദീസുകൾ നിവേദനം ചെയ്തതായിട്ടും നമുക്ക് വായിക്കാനാകും. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു ഉമ്മത്തി, ഖൈറു ഉമ്മത്തി ഖർനി ഥുമല്ലദീന യലൂനഹും ഥുമല്ലദീന യലൂനഹും. എൻ്റെ ഉമ്മത്തിൽ, എൻ്റെ സമുദായത്തിൽ ഏറ്റവും ഉത്തമരായവർ എൻ്റെ തലമുറയിലുള്ളവരാണ്. കർണ് എന്ന് പറഞ്ഞ തലമുറ എന്നാണ് ഇവിടെ അർത്ഥം. സമുദായത്തിനും പറയാറുണ്ട് ഇവിടെ തലമുറ. ഖൈറു ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിലെ ഉത്തമർ, കർണി എൻ്റെ തലമുറയാണ്, എന്നോടൊപ്പം ജീവിച്ചവർ. സുമല്ലദീന യലൂനഹും സുമല്ലദീന യലൂനഹും, പിന്നെ അവർക്ക് ശേഷമുള്ളവർ, അവരോട് ചേർന്നവർ, പിന്നീട് അവരോട് ചേർന്നവർ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും അടങ്ങുന്ന ആ തലമുറയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിലെ ഏറ്റവും ഉത്കൃഷ്ടരായവർ, ഏറ്റവും നല്ലവർ, ഉത്തമരായവർ എന്ന്. പിന്നീട് അവരെ തുടർന്ന് വന്ന താബിഉകളും പിന്നീട് തബ്ഈ താബിഉകളുമായ മഹാപണ്ഡിതന്മാർ, മഹാവ്യക്തിത്വങ്ങളാണ് ഈ സമുദായത്തിലെ ഏറ്റവും ഉത്കൃഷ്ടരായ, ഉത്തമരായ ആളുകൾ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. 8 രൂപത്തിൽ വേറെയും ഈ ഈ സമുദായത്തിലെ ഉത്കൃഷ്ടരായ ആളുകളെക്കുറിച്ചുള്ള പദപ്രയോഗങ്ങൾ ബുഖാരിയിലും മുസ്ലിമിലൊക്കെ വന്നിട്ടുണ്ട്. ഖൈറുന്നാസി കർണി എന്നതാണ് ബുഖാരിയിലും മുസ്ലിമിലും വന്ന മറ്റൊരു രൂപം. ഖൈറുന്നാസി കർണി സുമല്ലദീനയലൂനഹും, അതായത് ജനങ്ങളിൽ ഏറ്റവും ഖൈറായിട്ടുള്ളവർ എൻ്റെ തലമുറയാണ്, തുടർന്നു വരുന്നവരാണ്. പിന്നെ മറ്റൊരിക്കൽ പറഞ്ഞു, ഖൈറുക്കും കർണി, നിങ്ങളിലേറ്റവും ഖൈറായവർ എൻ്റെ തലമുറയാണ്, നിങ്ങളിലേറ്റവും ഖൈറായവർ, ഖൈറുക്കും എന്ന പ്രയോഗം എന്ന്. പിന്നീട് സുമല്ലദീനയലൂനഹും എന്ന് കാണാം. മറ്റൊരു റിപ്പോർട്ടിൽ ഇമാം സഹിൽ ബുഖാരിയിൽ മുസ്ലിമിലും വന്ന ഒരു റിപ്പോർട്ടിൽ ഉള്ളത്, സുഇല റസൂലുള്ളാഹ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, നബിയോട് ആരോ ചോദിച്ചു, അയ്യുന്നാസ് ഖൈർ, നബിയെ ജനങ്ങളിൽ ഏറ്റവും ഖൈറായിട്ടുള്ളവർ ഏത് വിഭാഗക്കാരാണ്, ആരാണ്? റസൂലിന്റെ മറുപടി, കർണി, എൻ്റെ തലമുറയിൽപ്പെട്ടവർ, സുമല്ലദീനയലൂനഹും സുമല്ലദീനയലൂനഹും. വീണ്ടും നബി അത് പറഞ്ഞു. മറ്റൊരു പ്രയോഗം, ഖൈറുൽ ഖുറൂനി കർണി എന്നാണ്. തലമുറകളിൽ ഏറ്റവും ഖൈറായ തലമുറ എൻ്റെ തലമുറയാണ്, പിന്നീട് അതിനെ തുടർന്ന് വരുന്നവരാണ്. നോക്കി, ഇമാം മുസ്ലിമിൻ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ നമുക്ക് വായിക്കാം ഒരു പ്രയോഗം ഇങ്ങനെയാണ്, ഖൈറു ഉമ്മത്തി അൽ ഖർണു ലദീന യലൂനീ, എൻ്റെ ഉമ്മത്തിലെ ഏറ്റവും ഖൈറായത് എന്നോടൊപ്പമുള്ള തലമുറയാണ് എന്ന രൂപത്തിൽ പ്രയോഗം. മറ്റൊന്ന്, ഖൈറു ഉമ്മത്തിൽ ഖർണു ലദീന ബുഇസ്തു ഫീഹിം, ഞാൻ നിയോഗിതനായിട്ടുള്ള ഈ തലമുറയുണ്ടല്ലോ, അതാണ് എൻ്റെ തലമുറയിലെ ഏറ്റവും ഖൈറി എന്നതാണ് മറ്റൊരു പ്രയോഗം. ഇനി മറ്റൊന്ന് നോക്കൂ, ഇന്ന ഖൈറക്കും ഖർണി, നിങ്ങളിൽ ഏറ്റവും ഖൈറായിട്ടുള്ളത് ഇന്ന ഖൈറക്കും കർണി എന്ന രൂപത്തിൽ വന്നു. ഖൈറുഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഏറ്റവും ഖൈറായവർ അൽ കർണുല്ലദീന ബുഹിസ്തു, ഞാൻ നിയോഗിതനായ ഇക്കർണാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ജീവിച്ച, റസൂലിനും കൂടെ ജീവിച്ചവർക്കുമുള്ള ഉത്തമ തലമുറയുടെ സ്ഥാനം പല രൂപത്തിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നീട് അവരെ കണ്ട് പഠിച്ചു മനസ്സിലാക്കിയ ഉത്തമ സമുദായം, തുടർന്ന് അവരെക്കുറിച്ചുള്ള, അങ്ങനെ ഏകദേശം 2-3 തലമുറ വേണമെങ്കിൽ 10-300 കൊല്ലത്തോളമുള്ള ഉത്കൃഷ്ടരായ വ്യക്തിത്വങ്ങൾ, അവരുടെ മാതൃകയ വിശ്വാസികൾ പിൻപറ്റേണ്ടതുണ്ട്. അവരെ അള്ളാഹു ആദരിച്ചവരാണ്. വഹീന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുന്നു, മുൻഗാമികളിൽ ഏറ്റവും ശ്രേഷ്ഠത ഉള്ളവരാണ് ഇവർ എന്നർത്ഥം. ആ മാതൃക അവരുടെ ജീവിത മാതൃകാപരമാണ്. അത് അവരെ ഉൾക്കൊള്ളാനും അവരിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഒക്കെ തയ്യാറാവേണ്ടതുണ്ട് എന്നതാണ് സൂചന. പ്രിയമുള്ളവരെ, എന്നാൽ ആ തലമുറകൾക്ക് ശേഷമാണ് പലപ്പോഴും മതത്തിൽ പുതിയ പുതിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കടന്നു വന്നതെന്ന് കാണാം. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ തലമുറകളിൽപ്പെട്ടവരാണ് 4 ഇമാമിങ്ങളും. ഇമാം അബൂ ഹനീഫ ഹിജറ 80 മുതൽ 150 വരെ ജീവിച്ചു. ഇമാം മാലിക് റഹിമഹുല്ലാ ഹിജറ 93 മുതൽ 179 വരെ ജീവിച്ചു. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ ഹിജറ 150 മുതൽ ഹിജറ 204 വരെ ജീവിച്ചു. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഹിജറ 164 മുതൽ 241 വരെ ജീവിച്ചു. ആ തലമുറയിൽപ്പെട്ടവർക്കൊന്നും പരിചയമില്ലാത്ത പുതിയ പുതിയ പ്രവർത്തനങ്ങൾ, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ പ്രതിഫലം ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞ മതത്തിൻ്റെ പേരിലുള്ള വലിയ പ്രവർത്തനങ്ങൾ, ആചാരങ്ങളൊക്കെ നടന്നു വരുന്ന കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എന്ന പേരിൽ നബി ദിനം ആഘോഷിച്ച്, അങ്ങനെ മുമ്പ് ഷിയാക്കളും പിന്നീട് സൂഫികളുമൊക്കെ കൊണ്ടുവന്ന് അന്യമതസ്ഥർ കാണിച്ചു തന്ന അതേ രൂപത്തിൽ ഈ മതത്തിലും അനാവശ്യമായ പ്രവർത്തനങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും കൊണ്ടുവന്ന് അത് ദീനിലെ ഏറ്റവും വലിയ കാര്യമായി പരിചയപ്പെടുത്തുകയും അത് ദീനിലെ ഏറ്റവും വലിയൊരു ആഘോഷമായിട്ട് തന്നെ കാണുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടാകുമ്പോൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തെ മുൻനിർത്തി ഏറ്റവും ഉത്തമരായ തലമുറ അവർ ജീവിച്ചപ്പോൾ അവർക്കൊന്നും മനസ്സിലാകാത്ത, ആ ഉത്കൃഷ്ടരായ ആളുകൾ ജീവിതത്തിൽ കൊണ്ടുവരാത്ത പല കാര്യങ്ങളും പിന്നീട് പലരുടെയും താല്പര്യത്തിന് വേണ്ടി കൊണ്ടുവന്നപ്പോൾ അതിനെ മതമായി കാണുകയും അതിൽ നിന്നകന്നു നിൽക്കുന്നവരെ മതവിരോധികളായി കാണുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം വളരെ അപകടകരമാണ് എന്ന വലിയ താക്കീത് കൂടി ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ആ മഹാന്മാരായ ഉലമാക്കൾ, സലഫുകൾ, മുൻഗാമികൾ ജീവിച്ച അവർ അനുഷ്ഠിച്ച അവരുടെ പാത, അവർ ദീൻ പഠിച്ചെഴുതി വെച്ച ഗ്രന്ഥങ്ങൾ, അതൊക്കെ തന്നെ വായിക്കാനും പഠിക്കാനും അങ്ങനെ മതത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും മതത്തിൻ്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ദീനെന്താണ്, ദീനിലെന്താണോ ഉള്ളത് അത് മുറുകെ പിടിച്ചുകൊണ്ട് ആരൊക്കെ തീർത്താലും അതിലൂടെ മുന്നോട്ടു പോയി നാളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യവും സഹവാസവും ലഭിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അധ്വാനിക്കേണ്ടതുണ്ട് എന്നതാണ് ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: ജമീല വി കെ പുനൂർ. ഓരോ ദിവസത്തെയും പുലരിവട്ടവും തിരുമൊഴിയും കേട്ടാൽ തന്നെ നമുക്ക് ജീവിതത്തിൽ പകർത്താൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലാഹു നമുക്ക് അനുഗ്രഹം ചൊരിയട്ടെ. തിരുമൊഴിയോടുള്ള ഒരു നല്ല പ്രതികരണം ആണ് അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഹാദിയ എം പി എഴുതിയത്, ഞാനെപ്പോഴും ചിന്തിക്കും റസൂലിൻ്റെ കാലത്തെ ഒരു ഈത്തപ്പഴമരമായിരുന്നെങ്കിൽ എന്നാണ്.
1: എനിക്ക് ജീവിതത്തിൽ കുറേ സന്തോഷങ്ങൾ.
0: ഹാദിയൻ്റെ വിഷയത്തോടൊരു പ്രതികരണം പറഞ്ഞോട്ടെ.
1: ഓക്കെ,
0: അദ്ദേഹം നല്ലൊരു ഭാവനയുണ്ട്. ഞാൻ റസൂലിൻ്റെ കാലത്ത് ഈത്തപ്പഴമല്ല, റസൂലിൻ്റെ കാലത്തെ സഹാബിയാണ്.
1: ഈത്തപ്പഴ മരമെങ്കിലും എന്ന് പറഞ്ഞാണ്.
0: അങ്ങനെയാണ്,
1: അങ്ങനെ എഴുതിയിട്ടില്ല, മനസ്സിലാതായി കാരണം
0: അതായിരിക്കും.
1: പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കുറേ സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും എൻ്റെ മൂന്നാമത്തെ മോൻ ഹാഫിദായ ആ ദിവസമാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമുണ്ടായ ദിവസം. അൽഹംദുലില്ല, ഇപ്പോൾ അവൻ ദുബായിലാണ്. എന്നും നിലനിർത്തിക്കൊണ്ടുപോകാൻ നിങ്ങളെല്ലാവരും പി ആർ ഫാമിലി പ്രാർത്ഥിക്കണം എന്നാണ്. സഫിയ എടപ്പാളാണോ പേര്? സഫിയ എടപ്പാൾ പറഞ്ഞിട്ടുള്ളത്. അതെ,
0: ആയിഷ കരിമ്പിൽ. ഞാൻ തുടക്കത്തിൽ തന്നെ കൂടെയുണ്ട് ഈ ഒരു ലൈവിൻ്റെ. എൻ്റെ സന്തോഷം എൻ്റെ രണ്ട് പേരക്കുട്ടികൾക്കും. കക്കാട് വിസ്നസ് സ്റ്റുഡൻസ് നടത്തിയ വിജ്ഞാന പരീക്ഷയിൽ ഉന്നത വിജയം നേടി ജില്ലാതലത്തിലേക്ക് തിരഞ്ഞെടുത്തു എന്നറിഞ്ഞപ്പോൾ എനിക്കും എൻ്റെ കുടുംബത്തിനും വലിയ സന്തോഷം തോന്നി എന്നാണ് അവർ എഴുതിയിട്ടുള്ളത്.
1: അള്ളാഹുവിൻ്റെ മലയാളവും ഇംഗ്ലീഷും മിക്സ് ചെയ്ത് എഴുതിയിട്ട് എനിക്ക് തീരെ വായിക്കാൻ കിട്ടില്ല.
0: ഓരോ ദിവസവും പുലരിവട്ടവും തിരുമൊഴിയും വലിയ കരുത്താണ് പകരുന്നത് എന്ന് ഹംസ പി കാപ്പിൽ സന്ദേശം എഴുതിയിട്ടുണ്ട്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്നും നാളെയും ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിൻ്റെ ആർട്സ് ഫെസ്റ്റാണ്. മ്യൂസിക്കുകളില്ലാതെ തികച്ചും വ്യത്യസ്തമായ ആർട്സിൽ ജഡ്ജ് ഡ്യൂട്ടി കിട്ടിയതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് എന്നാണ് ഷാദിയ ബിൻത് അബ്ദുള്ള തിരുവമ്പാടി മെസ്സേജ് അയച്ചിട്ടുള്ളത്. പിന്നെ നേരത്തെ ചോദിച്ച ചോദ്യത്തിനോട് കുറേ പ്രതികരണങ്ങളുണ്ട്. ക്യാഷ് കൊടുക്ക, പണക്കൊടുക്ക, തൊണ്ട്, ഉണ്ട്, ഞങ്ങൾ തൊണ്ട് എന്ന് പറയും, അങ്ങനെ കുറേയധികം പേരുകൾ എഴുതിയിട്ടുണ്ട്.
0: ഖദീജ ചിരട്ടക്കുളം എടുത്തനാട്ടുകര, ഉമ്മയും ജ്യേഷ്ഠത്തെയും ഉംറക്ക് പോവുകയാണ് എന്നാണ്. നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പറയൂ. അല്ലാഹു അവരുടെ യാത്ര എളുപ്പാക്കി തരട്ടെ.
1: ഓക്കെ, നമ്മൾ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ കേൾക്കുകയാണ്. പീസ് റേഡിയോ ഓരോ ദിവസവും പുറത്തിറക്കുന്ന അതിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് കമ്മ്യൂണിറ്റി വഴിയും അതിൻ്റെ വാട്സാപ്പ് ചാനലുകൾ വഴിയും ഒക്കെ സംപ്രേഷണം ചെയ്യുന്ന ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ. ഇന്നത്തെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിൽ സൂറത്തു അൽ അൻആമിലെ 151 മുതൽ 153 വരെയുള്ള വചനങ്ങളാണ് സൂറത്തു അൽ അൻആമിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്.

0: لا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون.
1: മാഷാ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിൽ ഇന്നും നമ്മളൊരു വചനം കേട്ടിരിക്കുകയാണ്. എപ്പോഴും പറയുന്നത് പോലെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ നമ്മൾ കൊണ്ടുവരുന്നത് അത് നമുക്കിവിടെ കേൾക്കാനല്ല, കേൾക്കാൻ ഓൾറെഡി അത് നമുക്ക് പുറത്ത് ലഭ്യമാണ്. നമ്മളത് സ്റ്റാറ്റസാക്കി വെക്കാനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും ഒക്കെ വേണ്ടിയാണ്. പക്ഷെ സ്റ്റാറ്റസാക്കി വെക്കുക എന്നുള്ളതൊക്കെ അങ്ങനെ എല്ലാം ഒരു സ്ഥിരമായി ചെയ്യുക എന്നുള്ളതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ്. അതെല്ലാവർക്കും പൊതുവേ കിട്ടുകയില്ല. എന്നാൽ പിന്നെ സ്റ്റാറ്റസ് എന്നുള്ള ഒരു ഏരിയ ശ്രദ്ധിക്കാത്ത ആളുകളുണ്ടാവും. വളരെ റയർ, അപൂർവമായി മാത്രം സ്റ്റാറ്റസ് വെക്കണവരും സ്റ്റാറ്റസ് ഒട്ടും നോക്കാത്തവരൊക്കെ ഉണ്ടാവും. ഞാൻ പൊതുവെ അങ്ങനെ സ്റ്റാറ്റസുകളും അല്ലാതെ നോക്കാറില്ല, രക്ഷപ്പെട്ട ഒരാളാണ് ആ വിഷയത്തിൽ. ഇങ്ങനെ സ്റ്റാറ്റസ് നോക്കി ഒരു സ്റ്റാറ്റസും വിടാതെ നോക്കണ ആളുകളൊക്കെ ഉണ്ടാകാറുണ്ട്. എന്തായാലും ആ നിലക്ക് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ നമുക്ക് പഠിച്ചോ തന്നൊരു തോഫിയൊക്കെയാണ് എന്ന് തന്നെ പറയാം.
2: ഈ സ്റ്റാറ്റസ് വീഡിയോയിൽ അതിൻ്റെ ഖുറാൻ്റെ ആയത്തും അതിൻ്റെ അർത്ഥവും മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഖുറാൻ തീരെ അറിയാത്ത, അറബി അറിയാത്ത ആളുകൾക്കും ഈ ഖുറാൻ്റെ ഒരു വശ്യ മനോഹാരിത, അതിൻ്റെ പാരായണത്തിലെ സൗന്ദര്യം മാത്രമല്ല അതോടൊപ്പം അതിൻ്റെ അർത്ഥത്തിലെ മനോഹാരിത കൂടി മനസ്സിലാക്കാൻ അത് സഹായകരമാണ്. അപ്പോൾ ഖുറാൻ സ്റ്റാറ്റസ് വീഡിയോ നമ്മൾ സ്റ്റാറ്റസ് വെക്കുക, നമ്മൾ സ്റ്റാറ്റസ് സ്ഥിരം നോക്കാത്ത ആളുകളാണെങ്കിലും അതൊന്ന് സ്റ്റാറ്റസിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അത് കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ ഇൻഷാ അള്ളാ.

0: ഈ പാട്ടിങ്ങനെ കേട്ടപ്പോഴേ ഇനിയൊരു പാട്ടുണ്ടായാലോ എന്നൊരു തോന്നൽ.
1: ഓക്കെ,
0: അടുത്തത് നമ്മൾ സ്വരമാണ്. അബ്ദുള്ള തിരൂർക്കാട് സ്വരത്തിൽ ഇന്ന് നമ്മളോടൊപ്പം വീണ്ടും ജോയിൻ ചെയ്യുന്നുണ്ട്.

0: മഷാല്ലാ അബ്ദുള്ള തിരൂർക്കാട് മനോഹരമായി പാടിയിട്ടുണ്ട്. വിഷയം തൗഹീദുമായി ബന്ധപ്പെട്ട നല്ലൊരു പിന്നെ നല്ല വരികളാണ്. അബ്ദുള്ളൻ്റെ ശബ്ദത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോഴൊക്കെ പറയാറുണ്ട്, വളരെ ചെറിയ പ്രായത്തിൽ അബ്ദുള്ളനെ എനിക്കറിയാം, ഒരു കെ ജി പ്രായത്തിൽ തന്നെ അറിയാം. അൽഹംദുലില്ലാ, നമ്മളീ മത്സരത്തിനൊക്കെ പോകുമ്പോഴേ സർഗമേളൊക്കെ പോകുമ്പോൾ മദ്രസിൽ ഉസ്താദുമാരായിരിക്കും പഠിക്കുന്ന കാലത്ത്. അപ്പോൾ നമ്മളെ കുട്ടികളെയൊക്കെ എല്ലാം പഠിപ്പിക്കുമല്ലോ, പ്രസംഗവും പാട്ടും സംഗതിയും കാര്യവും. അപ്പോൾ പാട്ട് എന്തായാലും നമ്മളൊരു ഇതിൽ പെട്ടതല്ല, എന്നാലും നല്ല പാടുന്ന കുട്ടികൾ ഉണ്ടായിരുന്നു എനിക്ക്. നമ്മളെ ജമീല് ടീച്ചറെ രണ്ട് പേരെ കുട്ടികളുണ്ടായിരുന്നു. നമ്മളെ ഫർഹ, ഫർഹ ഇപ്പോൾ ഓൺലൈനിലൊക്കെ ഉണ്ട്, അവൾ നല്ലൊരു കൗൺസിലറാണ്, ഒക്കെ പോകുന്നുണ്ട് മാഷാല്ലാ. അപ്പോൾ ഫർഹയും ഇർഫാനും ഒരു നല്ല പാടും, രണ്ടാളും പാടും, അങ്ങനെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവരൊക്കെ കൂട്ടി ആ കാലത്തെ ഒരു വലിയ സംഭവമാണത്
1: സർഗമേള.
0: സർഗമേള അതുപോലെ പ്രസംഗം, പ്രസംഗം പിന്നെ അൽഹംദുലില്ലാ നമ്മളെ കുട്ടിക്കനെ കിട്ടുക. നമ്മൾ നന്നായിട്ട് എഴുതി തയ്യാറാക്കി റെഡിയാക്കി വിടും. അമൽ, എടവണ്ണത്തെ അമൽ, അമലിനെ കണ്ടിട്ട് ഒരുപാട് കാലമായിപ്പോൾ. അമൽ നല്ല സ്പീച്ചൊക്കെ നടത്തും, അമലിൻ്റെ സ്പീച്ചൊക്കെ കേട്ടാൽ ഞെട്ടും. ആ ടൈപ്പായി ആയിരിക്കും, ഒരു ചെറിയ കുട്ടിക്ക് പറയാൻ പറ്റാത്ത കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ സ്പീച്ചിൽ. എന്നാലോക്കുമ്പോഴേ ഫുൾ ഇംഗ്ലീഷ് ഡയലോഗൊക്കെ ഉണ്ടാവും, ഇംഗ്ലീഷ് ഡയലോഗൊക്കെ മലയാളത്തിൽ എഴുതി കൊടുത്താൽ പഠിപ്പിക്കുക. അപ്പം അന്ന് ഞാനത് പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ, അന്ന് നമ്മളെ പാട്ടൊക്കെ നമ്മളാക്കി പോകുമെങ്കിലും ഫസ്റ്റ് ഓൾറെഡി അബ്ദുള്ളക്ക് ഉറപ്പിച്ച് വെച്ചതായിരിക്കും. അബ്ദുള്ളാണ് വരും, അബ്ദുള്ളൻ്റെ ഒപ്പിയമ്മയൊക്കെ നന്നായി പാടുന്ന ആളുകളാണ്. പക്ഷേ അബ്ദുള്ളൻ്റെ ശബ്ദം ഒരു സംഗീതം അല്ലാതെ അടിപൊളി ശബ്ദമാണ്. ഞാനെപ്പോഴും മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് പറയുന്ന ഒരു കാര്യമാണത്. പക്ഷെ അബ്ദുള്ളാൻ്റെ ശബ്ദത്തിൻ്റെ കൂടെ അദ്ദേഹം സംഗീതം അത്ര ഒരു പ്രശ്നമല്ല എന്ന് വിചാരിക്കണേ, അങ്ങനത്തെ ഒരു ആശയധാര അദ്ദേഹത്തിനുണ്ട്. അതിവിടെ നമ്മൾ മെൻഷൻ ചെയ്തു പോകണത് അതിൽ നമുക്ക് മാതൃക ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും അദ്ദേഹത്തിന് ദീനീ രംഗത്ത് കൂടുതൽ ചെയ്യാൻ കഴിയട്ടെ എന്ന് നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: നമ്മൾ വഴിവിളക്കിലെ സന്ദേശം എന്താണ് എന്നുകൂടി നോക്കുകയാണ്. വഴിവിളക്കിലെ ഇന്നത്തെ സന്ദേശം ചിലവഴിക്കാൻ മടിക്കരുത് എന്നതാണ്. വഴിവിളക്ക് 2630 ദിവസങ്ങളിലായി മുടങ്ങാതെ ഓരോ ദിവസവും വലിയ സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ കഴിവിൽ നിന്ന് നിന്റെ കുടുംബത്തിന് വേണ്ടി നീ ചിലവഴിക്കുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനത്തിൻ്റെ അർത്ഥമാണ് ഇന്നത്തെ വഴിവിളക്കിൻ്റെ സന്ദേശം. വഴിവിളക്ക് അബുദർദ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഔസാനി നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിതിസ്ഇൻ, 9 കാര്യങ്ങളെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വസിയത്ത് നൽകി. അബുദർദ റളിയല്ലാഹുവിന് കിട്ടിയ 9 വസിയത്തിൽ അതിലൊന്നാണ് വഅൻഫിഖ്, നീ ചെലവഴിക്കണം, മിൻ തൗലിക് അല അഹ്ലിക്, നിൻ്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ നിൻ്റെ കുടുംബത്തിന് വേണ്ടി നീ ചെലവഴിക്കണം എന്ന സന്ദേശം.
0: ഇത് നിലവിൽ മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, ഉറുദു, കന്നഡ, തെലുങ്കു, നേപ്പാളി, ബംഗ്ല, മറാഠി, ടാഗ്ലോക്ക് ഭാഷകളിലൊക്കെ നമ്മൾ പുറത്തു വിടുന്നുണ്ട്. നമ്മളിറക്കുന്നൊരു മെസ്സേജ് ലോകത്തെ വ്യത്യസ്ത ഭാഷകളിൽ നമുക്കറിയാത്ത മനുഷ്യർക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് ഏറെ സന്തോഷമുള്ളൊരു കാര്യമാണ്. റിയാദിലൊക്കെ അവിടുത്തെ സ്ക്രീനുകളിൽ ഇത് പ്രദർശിപ്പിക്കുന്നു എന്ന് നമ്മുടെ ഇക്ബാൽ സാഹിബ്, അദ്ദേഹമാണ് അതിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് ഇനീഷ്യേഷൻ എടുക്കുന്ന ഒരാൾ, അതിൻ്റെ ഒരു താല്പര്യം എടുക്കുന്ന ഒരാൾ. അദ്ദേഹത്തിൻ്റെ ദുർഗാ സാഫിയത്വം ഒക്കെ പ്രധാനം ചെയ്യട്ടെ, ഇനി രംഗത്ത് വലിയ സേവനങ്ങൾ ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹമൊക്കെ. ഇത് ആളുകളെ വളരെ ആഴത്തിൽ അത് സ്വാധീനിച്ചതും ആളുകൾക്ക് ഇസ്ലാമികമായി ഇസ്ലാം സ്വീകരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പ്രചോദനമായതുമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വഴിവിളക്ക് ഇങ്ങനെ കാണുന്ന ഒരു ടെക്സ്റ്റ് ആയിരിക്കും, പക്ഷെ അത് ചിലത് ചിലരുടെ ഉള്ളിൽ തുളച്ചു കയറും, തറച്ചു കയറും. അപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടി ഇതിൽ എനിക്ക് പറഞ്ഞു പോകണം തോന്നുകയാണ്. അൻഫിഖ് അല അഹ്ലിഖ്, നിന്റെ കുടുംബത്തിന് വേണ്ടി നീ ചിലവാക്കണം എന്ന് പറഞ്ഞല്ലോ. പല കുടുംബങ്ങളിലെയും സംഘർഷം എന്ന് പറയുന്നത് ഇത് ഈ സാമ്പത്തികമാണ്. ഇന്ന് മക്കൾക്കും ഭാര്യക്കും ആവശ്യമായത് കൊടുക്കാതെ ഇങ്ങനെ അതിന് നിബന്ധനകൾ പറഞ്ഞ് ദ്രോഹിച്ച്, നിൻ്റെ അടുത്തില്ല അത് നീ എടുത്തോ, നിനക്ക് കിട്ടുന്ന പൈസ പിന്നെ എന്താ ചെയ്യണത് എന്നൊക്കെയുള്ള അതൊരു ചർച്ചയാണ്. ശരിക്കും ഒരു പ്രശ്നം ഉണ്ടായില്ല. ഞാൻ പറയണത് ലാവിഷായിട്ട് ചിലവാക്കുന്ന ഭാര്യമാരെ കുറിച്ചൊന്നുമല്ല, ഉള്ളത് നുള്ളിപ്പുറുക്കി ഒരു എന്താ പറയുക, 5 തക്കാളി കട്ട് ചെയ്തിട്ടുണ്ടോടുത്ത് അത് 2.5 തക്കാളിയാക്കി ചുരുക്കി ബാക്കി 2.5 അടുത്ത ദിവസത്തേക്ക് എടുത്തു വെക്കുന്ന മനോനിലയുള്ള കുടുംബിനികളും ചില ആളുകളുടെ ഇത്തരം ഇടപെടലുകളിൽ അവർക്ക് നല്ല പ്രശ്നമുണ്ട്. ചികിത്സിക്കൂല, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കേണ്ട. അവരുടെ അടുത്ത് പൈസ ഇല്ലാഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ പൈസ ഇല്ലാഞ്ഞിട്ടാണെങ്കിൽ അത് പൈസ ഇല്ലാഞ്ഞിട്ടാണെന്ന് ബോധ്യപ്പെടുത്തണം. അതിൻ്റെ അതെപ്പോഴാണ് ഇവർക്ക് ബോധ്യപ്പെടാതിരിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ പല കാര്യത്തിനും പൈസ ചിലവാക്കുമ്പോഴായിരിക്കും. മാമൂലുകൾക്ക് വേണ്ടി, ഇപ്പം നിങ്ങളെ വീട്ടിൽ വീട് കൂടലാണ്, അപ്പം മൂപ്പര് ഒരുപാട് സാധനം വാങ്ങി, അത് വാപ്പാനിമാനും ഒന്ന് പിന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണത്. പ്രായമുള്ള മാതാപിതാക്കളാണ്, അവർക്കിപ്പോൾ ഈ മോൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ കൃത്യമായി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിലൊക്കെ വ്യത്യാസങ്ങളുണ്ടാകും, മനസ്സിലായില്ലേ. അവർക്ക് അവരുടെ അഭിമാന പ്രശ്നം ഉണ്ടാകും, നമ്മളിവിടെ നിന്ന് ചെല്ലുമ്പോൾ അങ്ങനെ കുറച്ച് വലിയ വണ്ടിയിൽ തന്നെ ചെല്ലണം എന്നൊക്കെ ഉള്ള ഒരു പഴമയുടെ മാനസികാവസ്ഥയൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. പക്ഷേ പ്രതിസന്ധി അനുഭവിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ ആ വിഷയം ഉണ്ടാവില്ല. എന്നിട്ട് ഈ ഭാര്യൻ്റെ സ്വർണ്ണമൊക്കെ എടുത്ത് പെങ്ങൾക്കും പിന്നെ വേറുള്ളവർക്കും ഒക്കെ കൊടുക്കുക എന്നൊക്കെ പറയുന്ന പരിപാടികളൊന്നും അതൊന്നും ഒരു നല്ല കുടുംബാന്തരീക്ഷത്തെ എന്ത് ചെയ്യൂല, ഉണ്ടാക്കൂല. അതൊക്കെ ദീനിയായിട്ട് ചിന്തിക്കാൻ സാധിക്കണം. അതിൽ അങ്ങനെ ദീനിയായി ചിന്തിച്ചിട്ട് വരുന്ന നഷ്ടങ്ങളൊന്നും യഥാർത്ഥത്തിൽ നഷ്ടമല്ല എന്ന് തന്നെ നമ്മളിതിൻ്റെ ഒരു അനുബന്ധമായി പറഞ്ഞു പോകണം. സാധാരണ ഇതിന് അങ്ങനെ ഒരു അനുബന്ധം നമ്മൾ പറയാറില്ല, പക്ഷേ വിഷയം നല്ലൊരു പ്രസക്തമായതുകൊണ്ട് പറയാൻ തോന്നിയതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തതാണ്.

ഈ സ്ക്രോളിങ്ങുകൾക്കിടയിൽ നല്ലത് കാണുക എന്നുള്ളതൊരു ഭാഗ്യമായി വിചാരിക്കുകയാണ് ഞാൻ. അപ്പോൾ എനിക്ക് മിക്കവാറും വരുന്നതൊരു നിശ്ചിത ഏരിയയിൽ നിന്നുള്ള ഇതായിരിക്കും. അങ്ങനത്തെ ഒരു അൽഗോരിതം ആണ് നമ്മൾ നമുക്ക് വേണ്ടി അൽഗോരിതത്തെ കീഴടക്കുക എന്നുള്ളത് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു വലിയ കാര്യമാണല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു വീഡിയോ, ഒരു കുട്ടി കുറേ പാവകൾ, ആ പാവകളെങ്ങനെ നിരത്തി വച്ചിരിക്കുകയാണ്, പാവകളെ ഇങ്ങനെ ഇരുത്തിയിരിക്കുകയാണ്. പാവ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളുടെ തന്നെ

0: അപ്പം അതിൽ ഫസ്റ്റ് എനിക്ക് പറയാനുള്ള കാര്യം കുട്ടി കളിക്കുകയല്ല എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കണ കുട്ടി കളിക്കുകയാണ് എന്നാണ്. കുട്ടി തൊട്ടിലാട്ടുമ്പോൾ നമ്മൾ വിചാരിക്കണ കുട്ടി തൊട്ടിലാട്ടി കളിക്കുകയാണ് എന്നാണ്. അല്ല, കുട്ടി സീരിയസ് ആയിട്ട് തൊട്ടിലാട്ടുകയാണ്. കുട്ടി ചോറുണ്ടാക്കുമ്പോൾ കുട്ടി കളിക്കല്ല, കുട്ടി വെരി സീരിയസ്, വളരെ ഗൗരവത്തിലാണത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയണത് കുട്ടിക്ക് തോക്കും ജെ സി ബി എല്ലാം വാങ്ങിക്കൊടുക്കേണ്ടതെന്ന്. കുട്ടി വെടിവെക്കുമ്പോൾ കുട്ടി കളിക്കല്ല, കുട്ടി സീരിയസ് ആയിട്ട് വെടിവെക്കുകയാണ്. അതാണ് ആ പ്രായത്തിൻ്റെ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ഡോളുകളെ വിദ്യാർത്ഥിയാക്കുന്നു, കുട്ടി ടീച്ചറാകുന്നു, പുസ്തകത്തെ പാഠപുസ്തകമാക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ കുട്ടി അതിലൂടെ ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ആ പ്രായത്തിൽ പടച്ചോൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് അനുകരണം എന്നതാണ്. ആദ്യത്തത് കേൾവിയാണ്. ഗർഭപാത്രം മുതൽ ഒരു രണ്ട് രണ്ടര വയസ്സ് വരെ കുട്ടി കൂടുതൽ കേൾവിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, കാഴ്ചക്കല്ല പ്രാധാന്യം കൊടുക്കുന്നത്. കേൾവിയിലൂടെയാണ് ഇതൊക്കെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് പോണത്. കേട്ടതാണ് എന്ത് ചെയ്യണത്, പോണത്. അടുത്തൊരു ഘട്ടം ആ കുട്ടിയുടെ വികാസത്തിൻ്റെ അടുത്തൊരു ഘട്ടം, മുന്നിലെ കുറേ കാര്യങ്ങളെ, ഡാറ്റകളെ, വിഷയങ്ങളെ, ശബ്ദങ്ങളെ, ശൈലികളെ, ആംഗ്യങ്ങളെ ഒക്കെ ആ കുട്ടി ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കൃത്യമായൊരു രണ്ട് മുതൽ ആറ് വയസ്സ് വരെയുള്ളത് ഒരു അങ്ങനത്തെ ഒരു റോൾ പ്ലേ ഏജ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഞാൻ ടീച്ചറാണ്, ഞാൻ ഡോക്ടറാണ്, ഞാൻ ഉമ്മയാണ്, ഞാൻ ഡ്രൈവറാണ് തുടങ്ങിയതൊന്നും കളിയല്ല, ഒരു സീരിയസ് ആയിട്ടുള്ള അനുകരണങ്ങളാണ്. അപ്പോൾ ഈ പ്രായത്തിൽ ശരിക്കും വേണ്ടത് ഉപദേശമല്ല. മൂന്നാമത്തെ കാര്യം അതാണ്, നീ അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നല്ല, നമ്മളങ്ങനെ ചെയ്യാണ് വേണ്ടത്. ചെരുപ്പൊക്കെ അവിടെ കൊണ്ടേട് എന്ന് പറയല്ല, ചെരുപ്പ് ഇങ്ങനെ എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി വെക്കുകയാണ് വേണ്ടത്. വസ്ത്ര വലത്തെ കൈ കൊണ്ട് തന്നെ ഇടണം, വലത്തെ കൈ കൊണ്ട് ഇടല്ല, വലത്തെ കൈ കൊണ്ട് കഴിച്ച് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. കുട്ടി ഇങ്ങനെ ഇടത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലല്ല ഇടത്തെ കൈ അല്ല വലത്തെ കൈ എന്ന് പറയല്ല വേണ്ടത്. മറിച്ച് ആ കുട്ടിയുടെ കൈ കൊണ്ടുപോയി കഴുകിയിട്ട് അവിടെ ഇരുത്തിയിട്ട് വലത്തെ കൈ കൊണ്ട് ഇടുപ്പിച്ച് എന്ത് ചെയ്യണം, കൊടുക്കണം, എന്നിട്ടാണ് പോകേണ്ടത്. അത് കമൻ്റ് ചെയ്തിട്ട് ഞാൻ തുടരാം.
1: കുട്ടികൾ ഇങ്ങനെ കാണുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യുന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇപ്പോൾ നിസ്കാരത്തിൽ ഉമ്മയോടൊപ്പം കുട്ടി നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മാൻ്റെ അത്തഹിയാത്തിലെ വിരലനക്കൽ പോലും കുട്ടി അതുപോലെ കൃത്യമായി അനുകരിക്കും. ഇപ്പോൾ എൻ്റെ കുട്ടിയുണ്ട്, ഒരു ഒന്നര വയസ്സാണ്, മുഹമ്മദ്. മുഹമ്മദ് വണ്ടിയിൽ കയറിയാൽ ആദ്യം
0: മുഹമ്മദ്
1: അബ്ദുറഹ്മാൻ അപ്പോ ഓന് വണ്ടിയിൽ കേറിയാൽ ഉടനെ സീറ്റ് ബെൽറ്റ് മേ പിടിക്കും, ഇങ്ങോട്ട് എന്ന് പറയും. അപ്പൊ സീറ്റ് ബെൽറ്റ് കൊണ്ട് ഇട്ട് കൊടുക്കണം, മുമ്പിൽ ഈ പള്ളിയിൽ കൊണ്ടുപോകുമ്പോ ഇരിക്കണം. അതേപോലെ തന്നെ വണ്ടിയിൽ കയറി വണ്ടി നീങ്ങിയാൽ ഉടനെ എന്നൊരു ശബ്ദം ഉണ്ടാക്കും. അപ്പൊ അതെന്താന്ന് ചോദിച്ചാല് വണ്ടിയിൽ കയറിയാല് ചെറിയ കുട്ടി ഞങ്ങൾ കുറക്കെ ദിക്ര ചൊല്ലലാണ്. അപ്പൊ ആ ദിക്ര ചൊല്ലുന്നത് സമയം അത്രയും അവൻ്റെത് എന്ന ശബ്ദമാണ്. അപ്പൊ അഥവാ നമ്മൾ മറന്നുപോയാലും ഓൻ്റെ ഈ ശബ്ദത്തിലൂടെ നമുക്കത് ഓർമ്മ വരും.
0: അതെ, അപ്പൊ അത് നമ്മൾ ചെയ്യുന്നത് കണ്ടാണ് എന്ത് ചെയ്യുന്നത്, ചെയ്യുന്നത്. അപ്പൊ ഇത് അനുകരണത്തിന്റെ ഒരു ഒരു ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ആദ്യ പാഠപുസ്തകം വീട്ടിലെ മുതിർന്ന ആളുകളാണ്. അപ്പോൾ ഉമ്മ വാപ്പാനോട് എങ്ങനെ സംസാരിക്കുന്നു, വാപ്പ ഉമ്മാനോട് എങ്ങനെ സംസാരിക്കുന്നു, വീട്ടു ജോലിക്കാരോട് എങ്ങനെ പെരുമാറുന്നു, വീട്ടു ജോലിക്കാരോട് എങ്ങനെ പെരുമാറുന്നു, നിസ്കാരം കഴിഞ്ഞ ഉടൻ എന്താണ് ചെയ്യുന്നത്, നിസ്കാരത്തേക്ക് കയറുന്നതിൻ്റെ മുമ്പ് എന്താണ് ചെയ്യുന്നത്, നിസ്കാരത്തിൽ എന്താണ് ചെയ്യുന്നത്, നമ്മൾ സത്യത്തിൽ ഇതൊന്നും അറിയണില്ല. ഒരു ക്യാമറ വെച്ചിട്ടൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്യണ പോലെ കുട്ടി ഇത് കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഈ റെക്കോർഡ് ചെയ്ത ഡാറ്റയാണ് തലച്ചോറ് പിന്നീട് എന്ത് ചെയ്യുന്നത്, അയാളുടെ വ്യക്തിത്വമായി, അയാളുടെ സമീപനമായി, രീതിയായി രൂപപ്പെടുത്തി എടുക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ കുട്ടി ഭാഷയും എന്ത് ചെയ്യുന്നുണ്ട്, കോപ്പി ചെയ്യുന്നുണ്ട്. പറയുന്ന ഭാഷ, വാക്കുകൾ, അതിൻ്റെ ടോണ്, അതിൻ്റെ സ്ലാങ്, അതിൻ്റെ പരിഹാസം, ചീത്തവിളി, സ്നേഹത്തോടുള്ളതൊക്കെ ഉപയോഗിക്കുന്ന വാക്കേതാണ്, മരിക്കുക, ചാവുക, എന്താ പറയുക, യാത്രയാവുക, പിന്നെ വിയോഗം, ഇങ്ങനെ കുറേ വാക്കുകളുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് വളരെ പ്രധാനമാണ്. ഇജ്ജ്, നീ, നിങ്ങള്, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്, ഇങ്ങനെ വ്യത്യസ്തമായ. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ കുട്ടികളെയൊക്കെ അവർ നിങ്ങളെന്നാണ് വിളിക്കുന്നത്. എനിക്ക് ഭയങ്കര സംഭവം, നമ്മളൊന്നും വീട്ടിൽ അങ്ങനെയല്ല, മക്കളെയൊക്കെ അവർ നിങ്ങളെന്നാണ് വിളിക്കുന്നത്.

0: ഈ തങ്ങൾ ഫാമിലിയിലൊക്കെ ഉള്ള പൊതുവായ ഒരു കൾച്ചറാണ്, ഇവർ തങ്ങൾ ഫാമിലി ഒന്നല്ല. അപ്പം എനിക്ക് വളരെ സന്തോഷം തോന്നിയത്, ഞാൻ അത് അവരോട് പറയും ചെയ്തു, നിങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു പാഠമാണെന്ന് ഞാൻ പറയും ചെയ്തു. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ നമ്മളെ വീട്ടിലൊന്നും അങ്ങനെ നമുക്ക് പിന്നെ 99% കാര്യമൊക്കെ നടപ്പിലാക്കാൻ കഴിയും എന്ന് എന്ത് മാറ്റവും കൊണ്ടുവരാൻ കഴിയുമെന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഈ കാര്യം അങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് തന്നെ അത് പറ്റും തോന്നണില്ല, നമ്മളത് മറക്കും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കുട്ടി എടുക്കും. അതുകൊണ്ട് തന്നെ കുട്ടി ഒരു കണ്ണാടിയായിട്ടാണ്, ഒരു കണ്ണാടിയേക്ക് നോക്കണ പോലെയാണ്, ഒരു കണ്ണാടിയേക്ക് നോക്കുമ്പോൾ കാണുന്ന പോലെയായിരിക്കും ഈ ഒരു പ്രായത്തിൽ ഉണ്ടാകുക. അതുകൊണ്ട് കുട്ടിയുടെ മുന്നിൽ ഒരു കാര്യവും ചെറിയ കാര്യമല്ല, നമ്മുടെ മുന്നിലെ കാര്യങ്ങൾ ചെറുതുള്ളൂ എന്ന കാര്യം നമുക്ക് മനസ്സിലാകണം. അതുകൊണ്ട് അസത്യമായ വാക്ക്, മറ്റുള്ളവരെ പരിഹസിക്കൽ, ഇപ്പോൾ ട്രാഫിക് നിയമങ്ങൾ, ഈ റോഡ് ക്രോസ് ചെയ്യുന്നിടത്ത് എത്തുമ്പോൾ ശരിക്ക് ആ കുട്ടി ഇതിലെ പോയാൽ സീബ്ര കിട്ടും, പക്ഷെ നമ്മളുള്ളത് കുറച്ച് അപ്പുറത്താണ്, അപ്പോൾ അവിടെ നിന്ന് നടന്നു വരണം. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ സീബ്ര ക്രോസ് നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സ്കൂളിൽ കുറച്ചൊരു ആക്സിഡൻറ്റ് സോണാണ്. അപ്പോൾ നമ്മൾ പിന്നെ അനൗൺസ് ചെയ്തും കുട്ടികളെ പറഞ്ഞു, അതങ്ങനെ സീബ്ര ക്രോസിലൂടെ ഇപ്പോൾ കുട്ടികൾ പോവുള്ളൂ. അപ്പം നമ്മളത് കുറച്ചൊരു കൺഷ്യായിട്ട് എടുക്കണതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു ദിവസം ഒരു നമ്മുടെ ഒരു ട്രെയിനിങ് ടീച്ചർ, കുറച്ച് വൈകിയാണ് ടീച്ചർ വരുന്നത്, ഒന്ന് ട്രെയിനിങ് ടീച്ചറാകുക വൈകുക, രണ്ടും കൂടി ആകുമ്പോൾ അവർക്കൊരു ഭയങ്കര പ്രശ്നം ഉണ്ടാവും, ഈ വൈകണിയിലുള്ളൊരു പ്രശ്നം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷനിൽ ആ ഒരു ബേജാറിൽ അവർ പെട്ടെന്നാണ്ട് ക്രോസ് ചെയ്തു. അപ്പോൾ ഒരുത്തൻ ചോദ്യം, ട്രെയിനിങ് ടീച്ചർമാർക്ക് പറ്റില്ലേ മാഷേ? എന്ത് സീബ്ര? ഞാൻ പറഞ്ഞു ട്രെയിനിങ് ടീച്ചർമാർക്ക് പറ്റില്ല, പക്ഷേ എൻ്റെ ട്രെയിനിങ് ടീച്ചർ അങ്ങനെ മുറിച്ച് കടന്നല്ലോ. ഞാൻ പറഞ്ഞു നമുക്ക് അവരെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം, ഞാൻ നോക്കിക്കൊള്ളാറുണ്ട്. അല്ല പക്ഷേ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യൊന്നും വേണ്ട, പിന്നെ ഞാൻ വിചാരിച്ചു ടീച്ചർമാർക്ക് ഓൻ ട്രോളാണ് ഈ സംഭവേ. ഞാൻ പറഞ്ഞോട എനിക്കല്ല മനസ്സിലായാണ് ജി, എന്നെ ട്രോളാണ്, ആ ടീച്ചറേയും ട്രോളാണെന്ന് എനിക്ക് മനസ്സിലായാണ്. വളരെ നല്ലത്, ഞാൻ എന്താ ഓർമ്മിപ്പിച്ച വളരെ നന്നായി. അപ്പോൾ ഞാനത് സീരിയസ് ആയിട്ട് ഓർമ്മിപ്പിച്ച നന്നായി എന്നൊക്കെ പറഞ്ഞു പോകാനാകെ ഇടകാറെ. അല്ല പക്ഷേ ഞാനതേ വെറുതെ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു നീ എന്ത് ചെയ്യണം, ടീച്ചറോട് തന്നെ ഓർമ്മിപ്പിക്കണം. മാഷോട് ഞാൻ പറഞ്ഞിരുന്നു, അപ്പം നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ടീച്ചറോട് ഞാൻ പോയിട്ട് പറഞ്ഞു, നിങ്ങളോട് വന്ന് പറഞ്ഞാൽ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തിട്ട് അപ്പോൾ ഇന്ന് ഓർമ്മിപ്പിച്ച നന്നായി എന്നൊക്കെ ഒന്ന് പറഞ്ഞ് അവനുള്ള ക്ലാസ്സിൽ കയറി അവനൊരു ക്ലാപ്പൊക്കെ വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞു ഞാൻ. കാരണം അവനത് അത്രയും സീരിയസ് ആയിട്ട് എടുക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വല്യപ്പാനിയും വല്യമ്മാനിയും വാപ്പാനിയും ഉമ്മാനിയും ഒന്നും മാത്രമല്ല കുട്ടി ഈ പറയുന്ന ഏജിൽ റോൾ പ്ലേ ആയിട്ട് എടുക്കുന്നത്. മറിച്ച് യൂട്യൂബിലും റീൽസിലും ഒക്കെ കാണുന്നവരെ എടുക്കും. അതുകൊണ്ട് കുട്ടിക്ക് ഇത് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ. നമ്മളെ തൊപ്പിനൊക്കെ ഈ പ്രായത്തിൽ കണ്ടാൽ, തൊപ്പി എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവില്ല, ഇപ്പോൾ ആൾ ജയിലിലാണ്, പീഡന കേസിൽ പ്രതിയാണ്, എല്ലാ ടൈപ്പ് പീഡനങ്ങളിലും മൂപ്പരുണ്ട് എന്നാണ് പറഞ്ഞത്, ആണും പെണ്ണും എല്ലാം ഉണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ അപ്പം പക്ഷേ കുട്ടികൾ അവരെ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഹീറോ ആയിട്ട് കാണുന്നുണ്ട്. അയാൾ ചെയ്യണത് പോലെ ചെയ്യാൻ, അയാൾ പറയണത് പോലെ പറയാൻ, അയാൾ മുടിവെട്ടിയതുപോലെ മുടിവെട്ടാൻ. അപ്പം അത് കുട്ടിക്ക് ചെറിയ കാര്യമല്ല, അതാണ് ഇതിൻ്റെ ഒരു ചുരുക്കമായി നമുക്ക് പറയാനുള്ളത്.
1: ഈ കുട്ടിയുടെ കയ്യിൽ നമ്മളൊരു കത്തി കൊടുക്കൂലല്ലോ, കത്തി കുട്ടിൻ്റെ കയ്യിൽ കൊടുത്താൽ നമ്മൾ എത്ര ശ്രദ്ധിച്ചാണ് ഇപ്പോൾ അഥവാ കൊടുക്കുകയാണ്, നിർബന്ധിച്ച് കുട്ടി കരഞ്ഞാലൊരു കത്തി കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനെയൊക്കെ ഒരു രക്ഷിതാവ് കത്തിയുടെ അടുത്ത് നിൽക്കുക? പക്ഷെ അങ്ങനെയല്ല കുട്ടിയുടെ കയ്യിൽ ഫോണ് കൊടുക്കുമ്പോൾ രക്ഷിതാക്കളുടെ മനോഭാവം ഉള്ളത്.
0: നമ്മൾ പറയല് നിങ്ങൾ സൈനൈഡ് കൊടുത്തുള്ളതാണ്, എന്നാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുട്ടികളെ മരിച്ചെടുക്കുന്നുണ്ടാവും. ഇത് ഇഞ്ചിഞ്ചായി കൊല്ലണ്ടല്ലോ, ഇഞ്ചിഞ്ചായി കൊല്ലണ്ട. പിന്നെ കുട്ടികളുടെ മുന്നിൽ രണ്ട് ജീവിതം ഉണ്ടാകരുത് എന്നുള്ളതാണ്, വാചകത്തിലെ ജീവിതവും പ്രായോഗിക ജീവിതവും. കള്ളത്തരം പറയരുത് എന്നൊക്കെ പറയാം, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പറയുന്നു ഉമ്മാക്കും താത്താക്കും ഇത് പ്രിയദർശിനി ആയതുകൊണ്ട് പൈസ അല്ല, നീ പോയിട്ട് നീ 5 വയസ്സായെന്നൊന്നും പറയണ്ട, 4.5 വയസ്സായി എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ആ കുട്ടി മനസ്സിലാക്കണം എന്താ, 13 റുപ്യ 50 പൈസ കൊടുക്കണേന്ന് മടിച്ചിട്ട് ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത പാഠം എന്താ അറിയോ, ബസ് കയറിയെന്നോണ പറയാമെന്ന്. ഇങ്ങനത്തെ കാര്യങ്ങൾ പൊതുവേ സംഭവിക്കും. അതേപോലെ തന്നെ നിസ്കാരം, നിസ്കരിക്കാൻ പോകാൻ നമുക്ക് നല്ലത് ഇങ്ങനെ പറയാം എന്നിട്ടോ, നമ്മൾ ഒതുക്കാൻ കയറില്ല, നമ്മൾ ഒതുക്കെ എടുത്തതിൻ്റെ ശേഷമാണ് മക്കളോട് നിസ്കരിക്കാൻ പോകേണ്ട കാര്യം പറയേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ പറയണം ഇങ്ങനെ ഉപ്പ ഇങ്ങനെ കിടക്കുന്നുണ്ട്, പിന്നെ നീ എന്ത് ചെയ്യണം, ഉപ്പാനെ വിളിക്കണം എന്ന് പറയാം. പിന്നെ ഞാൻ നിന്നെ വിളിച്ച് എണീപ്പിച്ചു, ഇനി ഞാൻ ഒന്ന് കിടക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഒതുകൊടുത്ത് കഴിയുമ്പോഴേക്ക് ഞാൻ എന്ത് ചെയ്തോളാം, എണീറ്റോളാം, നീ എന്നെ വിളിക്കണം എന്ന് പറയാം. അങ്ങനെ അപ്പോൾ അതിലൊരു മാതൃക ഉണ്ട്, ഉണരുമ്പോൾ വിളിക്കുമ്പോൾ നീ വിളിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമായി. നീ വന്ന് വിളിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി എന്ന് പറയാം. ഇതൊക്കെ നമുക്ക് ആകാം. അപ്പോൾ കുറച്ചും കൂടി ഒരു ബോധപൂർവമുള്ള ഇടപെടൽ വീട്ടിലുണ്ടാവണം എന്നാണ്. എന്തായാലും ആ മോള് നല്ല അടിപൊളിയായിട്ട് ടീച്ചറായിട്ടുണ്ട്. ഏതോ നാട്ടിലൊരു കുട്ടിയാണ്, പക്ഷെ നല്ല രസമുള്ള ഒരു കാഴ്ചയായിട്ട് തോന്നി. അപ്പം അതുകൊണ്ട് അത് നമ്മളുടെ പീസ് റേഡിയോ മോർണിംഗ് ലൈവിലെ ഈ ഒരു ചർച്ചയിൽ ഇങ്ങനത്തെ ഒരു ടോപ്പിക്, ഒരു ചിന്ത നമ്മൾ കൊണ്ടുവരാറുണ്ട്. ആ ചിന്തയായി അത് പറഞ്ഞു എന്ന് മാത്രം.

0: നിങ്ങളുടെ പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ റേഡിയോയിലേക്ക് അയച്ചുകൊണ്ടിരിക്കുക. ഫീഡ്ബാക്കുകളിലേക്ക് നമ്മൾ തിരിച്ചു വരും. ഓരോ ദിവസവും നമ്മൾ ചില പ്രോഗ്രാമുകൾ പ്രത്യേകമായി റേഡിയോയിൽ മോർണിംഗ് ലൈവിൽ പരിചയപ്പെടുത്താറുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നുറുങ്ങുകൾ എന്ന പ്രോഗ്രാമാണ്. നുറുങ്ങുകളിൽ ഇന്ന് നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നത് ടി കെ യൂസുഫ് രചിച്ച ശിയൈസത്തിൻ്റെ താഴ്വേരുകൾ എന്ന ഒരു രചനയാണ്. ആ രചനയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്.
1: ശിയൈസത്തിൻ്റെ താഴ്വേരുകൾ, ഡോക്ടർ ടി കെ യൂസുഫ്. ഇസ്ലാമിൻ്റെ ദിവ്യപ്രകാശത്തെ ഉദിക്കെടുത്താൻ പ്രവാചക കാലഘട്ടം മുതൽ അറേബ്യയിലെ ജൂതരും ഇറാനിലെ അഗ്നിയാരാധകരും ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിലുമുള്ള വിഗ്രഹാരാധകരും കിണഞ്ഞു പരിശ്രമിച്ചിട്ടുണ്ട്. പ്രത്യക്ഷമായ ശത്രുത കൊണ്ട് കാര്യമായ നേട്ടമൊന്നും കൊയ്തെടുക്കാൻ കഴിയാതെ വന്നപ്പോൾ പരോക്ഷമായി പലവിധ കുതന്ത്രങ്ങളിലൂടെയും ഇസ്ലാമിനെ തകർക്കാനാണ് അവർ കരുക്കൾ നീക്കിയത്. ഇസ്ലാമിനോട് കൊടിയ ശത്രുത പുലർത്തുകയും ബുദ്ധിയിലും വിവരത്തിലും സാമർത്ഥ്യത്തിലും കുതന്ത്രങ്ങളിലും ലോകത്തെ മറ്റേതു ജനവിഭാഗങ്ങളെയും പിന്നിലാക്കുകയും ചെയ്യുന്ന ജൂതന്മാർ ഈ രംഗത്ത് ആസൂത്രിതമായി പ്രവർത്തിക്കുകയും മുസ്ലിം ലേബലിൽ ഇസ്ലാമിക ലോകത്ത് കുഴപ്പമുണ്ടാക്കുന്ന രംഗത്ത് വിജയിക്കുകയും ചെയ്തു. വിശ്വാസികളായി അഭിനയിച്ച് ഈ മതത്തിൽ നുഴഞ്ഞു കയറിക്കൊണ്ടാണ് അവരതിന് അവസരം കണ്ടെത്തിയത്. അറേബ്യൻ ഉപദ്വീപിൽ ആകെ ഇസ്ലാം പ്രചരിച്ചപ്പോൾ അബ്ദുല്ലാഹിബിൻ ഉബൈ ബിൻ സുലൂൽ എന്ന ജൂതൻ രംഗത്ത് വന്നു. ഇസ്ലാമുമായി നേരിട്ടേറ്റുമുട്ടാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അയാൾ ഇസ്ലാമിൽ നുഴഞ്ഞുകയറി തകർക്കാനായി വളഞ്ഞ മാർഗം സ്വീകരിച്ചത്. മുസ്ലിങ്ങളുമായി ഒരു സായുധ പോരാട്ടത്തിലൂടെ വിജയം നേടാനോ അവരെ തകർക്കാനോ സാധ്യമല്ലെന്ന് അയാൾക്ക് തൻ്റെ മുൻഗാമികളായ ബനു ഖുറൈള, ബനു ഖൈനുഖാ, ബനു നളീർ എന്നീ ഗോത്രങ്ങളുടെ പരാജയത്തിൻ്റെ തിക്താനുഭവത്തിൽ നിന്ന് ശരിക്കും ബോധ്യപ്പെട്ടിരുന്നു. അബ്ദുല്ലാഹിബിൻ ഉബൈ ബിൻ സുലൂൽ എന്ന ജൂത വംശജനായ ഈ കപടവിശ്വാസി സെന്നായിലെ യഹൂദികളുമായി ചേർന്ന ഒരു സംഘത്തെ മദീനയിലേക്ക് അയച്ചു. അന്നവിടെ ഭരിച്ചിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകനും ദുന്നൂറൈൻ എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെടുകയും ചെയ്തിരുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഈ യഹൂദ സംഘം അവരുടെ കുടില ലക്ഷ്യത്തിന് വേണ്ടി സമർത്ഥമായി കരുക്കൾ നീക്കുകയും ആദ്യമായി അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ആരാധകരായി ചമഞ്ഞ് അദ്ദേഹത്തിൻ്റെ അപദാനങ്ങൾ വാഴ്ത്താൻ തുടങ്ങുകയും ചെയ്തു. സത്യത്തിൽ അലി തൻ്റെ പേരിൽ നടക്കുന്ന ഈ ഭരണവിപ്ലവ നീക്കത്തിൽ തികച്ചും നിരപരാധിയായിരുന്നു. തുടർന്ന് അവർ പരസ്യമായി തന്നെ ഇസ്ലാമിക സമൂഹത്തിൽ കുഴപ്പത്തിൻ്റെ വിത്തുകൾ പാകാൻ തുടങ്ങി. പിന്നീട് അവർ സൗമ്യശീലനും സമ്പന്നനും മറ്റാരെക്കാളും കൂടുതൽ തൻ്റെ സമ്പത്തുകൊണ്ട് ഇസ്ലാം മതത്തിൻ്റെ വളർച്ചയ്ക്കും വ്യാപനത്തിനും ജിഹാദ് ചെയ്തിട്ടുള്ള വ്യക്തിയുമായ ഉസ്മാനുബിൻ അഫ്ഫാവിനെ കുറിച്ച് മോശമായ പ്രചാരണങ്ങൾ അഴിച്ചുവിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുകയും പലപ്പോഴും പുകഴ്ത്തുകയും ചെയ്തിട്ടുള്ള ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് തികഞ്ഞ അപരാധമായിരുന്നു. ഇങ്ങനെ രാഷ്ട്രീയ രംഗത്തൊരു വിപ്ലവത്തിന് പടയൊരുക്കുന്നതോടൊപ്പം ഇക്കൂട്ടർ വിശ്വാസരംഗത്ത് മുസ്ലിങ്ങൾക്കിടയിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമായ ചില വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഷിഅത്തു അലി, അലി റളിയല്ലാഹുവിൻ്റെ കക്ഷി എന്ന പേരിലാണ് ഇക്കൂട്ടർ പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ അലി തൻ്റെ ജീവിതകാലത്ത് ഇക്കൂട്ടർ അംഗീകരിച്ചില്ല എന്നത് മാത്രമല്ല, ഇവരിൽ പലരെയും കഠിനമായി ശിക്ഷിക്കുക പോലും ചെയ്തിട്ടുണ്ട്. അലി റളിയല്ലാഹുവിൻ്റെ കാലശേഷം അദ്ദേഹം ഈ വിഭാഗത്തോട് സ്വീകരിച്ചിരുന്ന നിലപാടെന്തായിരുന്നുവെന്ന് ജനങ്ങൾ അറിയാതെ പോവുകയും ഇക്കൂട്ടരുടെ വാദങ്ങൾ ഏറെക്കുറെ സത്യമാണെന്ന് പലരും തെറ്റിദ്ധരിക്കുകയും ചെയ്തു. ഇസ്ലാമിൻ്റെ സന്ദേശപ്രചാരണത്തേറെ ഭയപ്പെട്ടിരുന്ന വിഗ്രഹാരാധകരും അഗ്നിയാരാധകരും മുസ്ലിങ്ങളെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് അകറ്റുന്ന ഈ പ്രസ്ഥാനത്തിനു വേണ്ടി പരോക്ഷമായി തങ്ങളാലാകുന്ന എല്ലാവിധ സഹായ സഹകരണവും ചെയ്തു കൊടുക്കുകയും ചെയ്തു. മനുഷ്യർ മരിച്ചതിനുശേഷം വീണ്ടും ഈ ലോകത്തേക്ക് തിരിച്ചു വരിക, പ്രവാചകന്മാർ അവർക്കല്ലാഹു ദൃഷ്ടാന്തമായി നൽകിയതിനേക്കാൾ വലിയ അമാനുഷിക പ്രവർത്തനങ്ങൾ ചെയ്യുക തുടങ്ങി ഖുർആനിനും ഹദീസിനുമെതിരായ പല സിദ്ധാന്തങ്ങളും ഇവർ പ്രചരിപ്പിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം പ്രശംസിച്ച മൂന്ന് ഖലീഫമാരെക്കുറിച്ചും പ്രസിദ്ധരായ സഹാബിമാരെക്കുറിച്ചും എന്തിനേറെ പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹയെക്കുറിച്ചു പോലും ഷിയാക്കൾ വളരെ മോശമായ പരാമർശങ്ങളാണ് നടത്താറുള്ളത്.
0: നുറുങ്ങുകളാണ് നമ്മൾ കേട്ടത്. നുറുങ്ങുകളിൽ ഷിയൈസത്തെക്കുറിച്ചുള്ള ഒരു ലേഖനത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് ഇന്ന് നമ്മൾ സംപ്രേഷണം ചെയ്തിട്ടുള്ളത്. ടി കെ യൂസുഫാണ് ഇന്നത്തെ രചന നിർവഹിച്ചത്. മുഹമ്മദ് അലി നെടുവാഞ്ചേരി, അബ്ദുസമദ് കല്ലടിക്കോട്, ഇബിനു അലി എടത്തനാട്ടുകര എന്നിവരൊക്കെയാണ് സാധാരണ ഈ നുറുങ്ങുകൾക്ക് ശബ്ദം പകരാറുള്ളത്. എല്ലാ ദിവസവും രാവിലെ 11 കാലിന് നുറുങ്ങുകൾ പ്രക്ഷേപണം ചെയ്യാറുണ്ട്. പിന്നീട് 24 മണിക്കൂർ അതിൻ്റെ റിവൈൻഡിൽ നമുക്ക് കേൾക്കാനും സാധിക്കും ഇൻഷാ അള്ളാ.

0: എല്ലാ ചില ചില ഫീഡ്ബാക്കുകളിലേക്ക് നമ്മൾ പോകും. ഹാരിഫ എം പി വട്ടത്തൂർ, ഞങ്ങളുടെ പ്രദേശത്തുള്ള ഞങ്ങളുടെ സ്ത്രീകളുടെ കൂട്ടത്തിലെ മുതിർന്ന ഒരു വ്യക്തിയാണ്. അവരെഴുതിയത്, ഞങ്ങളുടെ വീട്ടിൽ തമ്മിൽ തമ്മിൽ ഏത് കുട്ടിയായിരുന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടി നിങ്ങൾ എന്നാണ് വിളിക്കാറ്. എല്ലാവർക്കും അതൊരു അത്ഭുതമാണ്. കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലെത്തിയപ്പോൾ ഇങ്ങനത്തെ ഒരു അന്തരീക്ഷം ഉണ്ടായില്ല. അത് ചില പ്രയാസങ്ങൾ അന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു എന്നാണ് അവർ കമൻ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള ചില വീടുകളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ. ഏതായാലും മഷാല്ല നല്ലൊരു ഒരു ഒരു സമീപനമാണ്, പരസ്പര ബഹുമാനമുള്ള ഭാഷ വീട്ടിൽ ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതി അല്ലാത്ത തലങ്ങളിലേക്കും എന്ത് ചെയ്യും, പടരും പകരും എന്നത് നമ്മൾ കാണണം. ഇപ്പോൾ ഈ കൊറിയ ജപ്പാനൊക്കെ അവരുടെ ഒരു സാംസ്കാരിക പ്രചാരണത്തിൻ്റെ ഭാഗമായി പുറത്തു വിടുന്ന വീഡിയോകളിൽ നമുക്കത് കാണാൻ കഴിയും. ഈ റെസ്പെക്റ്റിൻ്റെ, പരസ്പര ബഹുമാനത്തിൻ്റെ വലിയൊരു സംഭവം ഭയങ്കര വൈറലായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, ഒരുപാട് ആൾ കണ്ടിട്ടുണ്ടാവും. നമ്മളിത് പറയുമ്പോൾ ഒരുപാട് ആൾ കണ്ടിട്ടുണ്ടാവും. ഒരു കുട്ടി ഇങ്ങനെ ഒരു വീൽ ചെയറിലിങ്ങനെ ഒരാളെ ഉന്തിക്കൊണ്ടുപോകുന്നു. ആ കുട്ടിയുടെ ഫാദറിനെയോ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറിനെയൊക്കെ ആയിരിക്കും, ഉപ്പനോ അല്ലെങ്കിൽ വല്യപ്പനൊക്കെ ആയിരിക്കും. അപ്പോൾ വണ്ടികൾ നിർത്തി കൊടുക്കുമ്പോൾ വീൽ ചെയറോടെ വെച്ചിട്ട് ആ കുട്ടി ഇങ്ങനെ കുനിഞ്ഞ് വണ്ടികൾ നിർത്തി കൊടുത്തതിനൊരു താങ്ക്സ് പറഞ്ഞിട്ടുള്ളൊരു പോക്കുണ്ട്. ഭയങ്കര മനോഹരമാണ് ശരിക്കും അത്. അതുപോലെ തന്നെ ഈ ഇവർ ഇവരുടെ ഒരു സിലബസിൻ്റെ ഭാഗമായിട്ട് അവരുടെ പാരൻസിൻ്റെ ജോലികൾ കാണിച്ചു കൊടുക്കും. വലിയ ബിൽഡിങ്ങിൽ നടക്കുന്ന വർക്കുകളും ഹാർഡ് വർക്കുകളും ചുമടെടുക്കുന്നതും പാലത്തിലും ഇതിലൊക്കെ നിന്നിട്ട് ഇലക്ട്രിക് ലൈനിൽ നിന്നിട്ടുള്ള വർക്കുകളും ഒക്കെ ഇങ്ങനെ ഈ കുട്ടികൾക്ക്, നിങ്ങളുടെ പാരൻസ് നിങ്ങളെ വീട്ടിലേക്ക് ഭക്ഷണം കൊണ്ടുവരുന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പം ആ വീഡിയോ ഒരു റിയാക്ഷൻ വീഡിയോകളാണത്. കുട്ടികളറിയാതെ അവരുടെ ഇത് പകർത്തിയതിൻ്റെ ആ ഒരു വീടുണ്ടല്ലോ, അവരെ കണ്ണിങ്ങനെ നനയുന്ന. അപ്പം ശരിക്കൊരു നമ്മുടെയൊക്കെ സിലബസ് എന്നുള്ളത് എൻ്റെ 95% കുട്ടികൾ പഠിച്ച് പരീക്ഷ എഴുതി ഉണ്ടല്ലോ. നമ്മൾ ചില സാധനങ്ങൾ ഇങ്ങനെ ചമച്ചിട്ട് നീരിറക്കിയിട്ട് തുപ്പോലോ, അതേപോലെയാണ് സിലബസുകൾ പൊതുവെ സംഭവിക്കുന്നത്. അതുകൊണ്ട് സ്കൂളിലെ സിലബസിലൊക്കെ ഭയങ്കര സമഗ്രമായ മാറ്റം യഥാർത്ഥത്തിൽ വരണം. അതൊന്നും ഇപ്പോൾ വന്നിട്ട് നമ്മൾ കാണുന്നു തോന്നണില്ല. നമ്മളങ്ങനെ ആവശ്യമില്ലാതെ ആഗ്രഹങ്ങളായിട്ട് നടന്ന് നിരാശപ്പെട്ട് മരിക്കേണ്ട കാര്യമല്ല. എന്നാൽ നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും.
1: അസ്സലാമു അലൈക്കും. എൻ്റെ ചെറിയ മോൻ, അവൻ്റെ വല്യുപ്പയാണ് റോൾ മോഡൽ. താടിയും മീശയും നന്നാക്കുന്നത് കണ്ട്, അതുപോലെ അവൻ്റെ മുടി വെട്ടി മുറ്റത്തിറങ്ങി കൈക്കോട്ടെടുത്ത് പണിയെടുക്കുന്നത് കണ്ടാൽ അവനും ഒരു കുഞ്ഞു കൈക്കോട്ടെടുത്ത് അവനും പണിയെടുക്കും. നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് ആര് വീട്ടിൽ കയറുമ്പോഴും സലാം പറയാറുണ്ട്. അവൻ 3 വയസ്സാകുന്നതിൻ്റെ മുമ്പ് തന്നെ മുറ്റത്ത് നിന്നുള്ളിലേക്ക് കയറുമ്പോൾ സലാം പറയാറുണ്ട്. വാപ്പ എന്ത് പണിയെടുക്കുന്നോ അതിലൊക്കെ കൂടെ നിന്ന് കണ്ടുപഠിക്കുകയും അതുപോലെ ചെയ്യാറുമുണ്ട് എന്നാണ് ജസീന തിരുവമ്പാടി ഫീഡ്ബാക്ക് അയച്ചത്.
0: വളരെ ഒരു കൃത്യമായൊരു നിരീക്ഷണം നടത്തിയാൽ അത് മനസ്സിലാവും. എന്തായാലും നമ്മൾ പറഞ്ഞൊരു കാര്യം ശ്രോതാക്കൾ പുറത്തേക്ക് എടുക്കുക, കുട്ടി കളിക്കുകയല്ല എന്ന്. നമ്മൾ എന്ത് ചെയ്യണം, കുട്ടിക്കത് കളിയല്ല, കുട്ടിക്കത് കാര്യമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി പോകണം. നാജിയ പി യു മോർണിംഗ് ലൈവിലെ നമ്മുടെ സെഷൻ വളരെ ഇഷ്ടമാണ് എന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ട്. ബാർക്കല്ലാഹു ഫീക്ക്. അല്ലാഹു കാര്യങ്ങളൊക്കെ ഭംഗിയായി നിർവഹിക്കാനുള്ള തോഫീക്ക് നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ.
1: ചിന്ത നല്ലൊരു ചിന്ത തന്നെ ആണ്. നമ്മൾ അനുകരിക്കുന്നത് കുട്ടികളും അനുകരിക്കുകയുള്ളൂ. എൻ്റെ ചെറിയൊരു പേരക്കുട്ടി 1 വയസ്സും 2 മാസവും, അവൾ ഞാൻ നിസ്കരിക്കുകയാണെങ്കിൽ കൈ നീട്ടി ചൂണ്ടുവിരൽ നീട്ടിയിരിക്കും. അൽഹംദുലില്ലാ, കാണുമ്പോൾ തന്നെ സന്തോഷമാണ്. സഫിയ കെ, തിരുരങ്ങാടി.
0: അതോടൊപ്പം റെയ്ഹാന ബാനു തോട്ടിശ്ശേരിയറ ഒന്നും കേൾക്കുന്നില്ല എന്ന് കമൻ്റ് ചെയ്തത് എന്തുകൊണ്ടാണെന്നറിയില്ല അല്ലേ. തിരുമൊഴി മാഷാല്ല നന്നായി എന്ന് സെറീന താമരശ്ശേരി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 23 വർഷമായി ഞങ്ങൾ സലഫി പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ട് അന്നു മുതൽ കുടുംബത്തിലെ ചില അംഗങ്ങൾ പിണങ്ങിയതാണ്. ഇപ്പോഴും ഞങ്ങൾ കാഫറാണ് എന്ന് പറഞ്ഞ് മിണ്ടാറില്ല, കാണുമ്പോൾ മുഖം മറക്കും. അവർക്ക് യഥാർത്ഥ സത്യം മനസ്സിലാകാനും തൗഹീദ് ലഭിക്കാനും അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എന്നാണ്. അത് നമ്മളതിൽ നമുക്കങ്ങനെ വിഷമാവശ്യമില്ല, അവർക്കും വിഷമമുള്ള പോലെ തോന്നിയില്ല, വിഷമാവശ്യമില്ല. നമ്മളതുകൊണ്ട് അവരോട് പിണങ്ങേണ്ടതില്ല. നമുക്ക് അവരോട് പരമാവധി വിട്ടുവീഴ്ച ചെയ്യാവുന്ന ഇടത്തെല്ലാം വിട്ടുവീഴ്ച ചെയ്യുക. അവർക്ക് എന്തെങ്കിലും വിഷമമോ കാര്യമൊക്കെ ഉണ്ടാകുമ്പോൾ ആ വിഷമങ്ങളിലൊക്കെ പരമാവധി ഇറങ്ങി ഇടപെടുക. ഇങ്ങോട്ട് എങ്ങനെ അവർ അനുവർത്തിക്കുന്നു എന്നുള്ളത് അങ്ങോട്ടുള്ള പിന്നെ ഇടപെടലിൽ ഒരു വിഷയമാക്കേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. കുടുംബ ബന്ധം പുലർത്തുക എന്ന് പറയുന്നത് ഭയങ്കര സൗഹൃദത്തിലും സ്നേഹത്തിലുള്ള ആളുകൾ തമ്മിൽ സ്ഥിരമായിട്ട് കൂടുക, ബിരിയാണി കഴിക്കുക, അതിനല്ല പറയാം. നിന്നോട് ബന്ധം മുറിക്കുന്ന ഒരു വ്യക്തി, ആ ബന്ധം മുറിക്കുന്നൊരു വ്യക്തിയോട് നീ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതാണ് കുടുംബ ബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ എത്ര അവരോട് ബന്ധം പുലർത്താൻ ശ്രമിച്ചിട്ടും അവരെന്നെ അകറ്റുകയാണെന്ന് പറഞ്ഞപ്പോൾ, നിന്നെ ഒരു മലക്ക് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരു മലക്കിൻ്റെ സഹായം, അള്ളാഹു ഒരു മലക്കിലൂടെ നിന്നെ സഹായിക്കുന്നുണ്ട് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വചനങ്ങൾ കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് പറഞ്ഞു പോവുകയാണ്.
1: റുഷ്ദ കാളികാവ് പാരൻറ്റിങ് കോഴ്സിൻ്റെ ഒരു റിമൈൻഡർ കൂടി നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കുട്ടികളുടെ അനുകരണവും അവരെ അവരുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മൾ ചിന്തയിൽ പറഞ്ഞത്. അപ്പോൾ പാരൻറ്റിങ് കോഴ്സിനെ കുറിച്ച് ഈ സമയത്ത് പ്രത്യേകം പറയണം എന്ന് തോന്നുന്നു. പാരൻറ്റിങ് കോഴ്സ് പീസ് റേഡിയോ ആരംഭിക്കുകയാണ്, അതിൻ്റെ ഒരു ഫസ്റ്റ് ഭാഗമാണ് ആദ്യം തുടങ്ങുന്നത്. അപ്പോൾ അടുത്ത ദിവസം അതിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ ഈ പീസ് റേഡിയോ മോർണിംഗ് ലൈവിലുള്ള എല്ലാ ശ്രോതാക്കളും പാരൻസ് അതിൽ മക്കളുള്ള എല്ലാ ആളുകളും അതിൽ ജോയിൻ ചെയ്യണം എന്നാണ് പ്രത്യേകം സൂചിപ്പിക്കാറുള്ളത്.
0: നമ്മളിപ്പം റുഷ്ദ അടക്കം പലരും അത് റിമൈൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഇവിടെ നിന്ന് കട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു കമൻ്റ് നമുക്ക് പറഞ്ഞു പോകാം.
1: അതെ,
0: അടുത്ത മണിക്കൂറുകളിൽ തന്നെ യൂട്യൂബിലും മറ്റൊക്കെ അപ്ലോഡ് ചെയ്യാൻ ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോകാം. അതായത് നമ്മളിപ്പോൾ ഒരു വണ്ടി ഇങ്ങനെ ഓടിച്ചു പോവാണ്. വണ്ടി ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ നമ്മളെ വണ്ടിയിൽ മൂന്നാലാളുണ്ട്. അപ്പോൾ വണ്ടി ഓടിക്കുന്ന ആൾ, അല്ലെങ്കിൽ നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്, വണ്ടി ഓടിക്കുന്ന ആൾ ഹീറ്റർ ഇട്ടു, ഹീറ്റർ ഇട്ടിട്ട് വണ്ടി ഇങ്ങനെ ഓടിച്ചു പോവുക, അതിലുള്ള ആളുകളൊക്കെ ആകെ ഇടങ്ങാറായി നിൽക്കുകയാണ്. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എ സിയും ഹീറ്ററും തമ്മിലുള്ള വ്യത്യാസം അറിയാത്തതാണ് ഉപരി പ്രശ്നം. ഉപരിക്ക് മൊത്തത്തിൽ തിരിച്ചാനറിയാം, ഉപരി തിരിച്ചു, ഉപരി ഭയങ്കര ആത്മാർത്ഥമായിട്ടാണ് തിരിച്ച് എല്ലാവർക്കും ഉപകാരപ്പെടാൻ വേണ്ടി. ഇതേപോലെയാണ് ചില ആളുകളുടെ പാരൻറ്റിങ് എന്ന് പറയുന്നത്. കുട്ടിയെ നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നതും ഉപദേശിക്കുന്നതും ചെയ്യുന്നതൊക്കെ. പക്ഷേ ഹീറ്റർ എ സി ഇടേണ്ട സ്ഥാനത്ത് ഹീറ്റർ ഇട്ട ഫീലിംഗാണ് കുട്ടിക്ക് കിട്ടുന്നത്. അതെന്താ അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടി എന്നുള്ളത് അവൻ്റെ ഒരു കുഞ്ഞു മനസ്സുണ്ട്, മസ്തിഷ്കമുണ്ട്, ഹൃദയമുണ്ട്, അഭിപ്രായമുണ്ട്. അത് പ്രായത്തിനനുസരിച്ചും സമയത്തിനനുസരിച്ചും അതിന് വ്യത്യസ്തമായ അവസ്ഥകളുണ്ട്. ആ അവസ്ഥ മനസ്സിലാക്കാതെയാണ് പലപ്പോഴും എന്തു ചെയ്യുക, കാര്യങ്ങളിൽ ഇടപെടുക. ഒരു ഒരാൾ ഒരു പിന്നെ അരി വേവിക്കാൻ വെച്ചു, ചോറുണ്ടാക്കാൻ വെച്ചു. ചോറുണ്ടാക്കാൻ വെച്ചിട്ട് നമ്മളെ നാട്ടും പുറത്ത് ഭാഷയിൽ പറഞ്ഞ കൊട്ടക്കയിൽ എന്ന് പറയും അല്ലേ, അരിയിട്ട ഉടനെ കൊട്ടക്കയിൽ എന്നല്ല പറയാം,
1: കൊട്ടക്കയിൽ
0: അരിയിട്ട ഉടനെ കൊട്ടക്കയിലിൽ ഇങ്ങനെ ഊറ്റിയിട്ട് ആ അയിമിങ്ങനെ നെക്കി വെക്കണതും ഒക്കെ ഒന്ന് വേവായതിൻ്റെ ശേഷം കൊട്ടക്കയിലിൽ എടുത്തിട്ട് ഇങ്ങനെ നെക്കി വെക്കണതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരാൾ അരിയിട്ട ഉടനെ തന്നെ കൊട്ടക്കയിൽ എടുത്തിട്ട് ഇങ്ങനെ നെക്കി വെക്കുകയാണ്. നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കണത്, ചിലത് അതിൻ്റെ നേരത്തല്ല പറയണത്, ചിലത് അതിൻ്റെ നേരത്തല്ല ചെയ്യണത്. ഇതൊരു പ്രശ്നമാണ്. ഈ പ്രശ്നം ഈ കുട്ടി, അതാണ് നമ്മൾ പറഞ്ഞത്, കുട്ടി നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, കുട്ടി അവിടെ മാഷും ടീച്ചറുമായിട്ട് കളിക്കുമ്പോൾ, അല്ലെങ്കിൽ കസ്റ്റമറും കച്ചവടക്കാരനുമായിട്ട് കളിക്കുമ്പോൾ, അല്ലെങ്കിൽ ഡോക്ടറായിട്ട് കളിക്കുമ്പോൾ, അത് കളിയല്ല, ഓൽക്ക് ഫുൾ അത് കാര്യമാണ്, അവർ ഭയങ്കര സീരിയസ് ആയിട്ടാണ് ചെയ്യണത്. അവിടെ റോൾ പ്ലേ കളിക്കുകയാണ്, ശരിക്കും ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ ചെയ്തതുപോലെ, അവനെ ചെയ്തതുപോലെയാണ് എന്ത് ചെയ്യണത് ചെയ്യണത്. ഡ്രൈവറായിട്ട് കളിക്കുകയാണ്, അപ്പോൾ ഡ്രൈവറായിട്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വണ്ടിയൊക്കെ വിട്ട് ഭയങ്കര ഹോണൊക്കെ ഇങ്ങനെ അടിക്കുന്നുണ്ടാവും. അപ്പോൾ അത് ആ കുട്ടി ഭയങ്കര കാര്യത്തിൽ ചെയ്യണ ആ സാധനമൊക്കെ കൂടെ എടുത്തിട്ട് ഒരൊറ്റ ഏറാണ്, ഇതാ കുട്ടിക്ക് ഉണ്ടാക്കുന്ന ആഘാതം എത്രയായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പീസ് റേഡിയോ പാരൻറ്റിങ് കോഴ്സിലൂടെ ഇൻഷാല്ലാ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ ഒരു 10 ക്ലാസ്സാണ് നമ്മൾ തരുന്നത്. ആ 10 ക്ലാസ് അല്ലെ, ഓരോ ക്ലാസ്സും ശരിക്കും 5-ഉം 10-ഉം ക്ലാസ്സാണ്. 5-ഉം 10-ഉം ക്ലാസ്സുമായിട്ട് അടുത്ത മൊഡ്യൂളുകളിൽ വികസിപ്പിക്കാനുള്ളത്. 10 എനിക്കുണ്ടത് 10-60 ക്ലാസ് ഷെഡ്യൂൾ ചെയ്ത് വന്നിട്ടുണ്ട് നമ്മൾ. അതിൽ നിന്നൊരു 10 ചുരുക്കിയിരിക്കുകയാണ് അരിസ് മൗലവി, ടി കെ അഷ്റഫ് സാഹിബ്, നിഷാദ് സലഫി, പിന്നെ നമ്മുടെ അഖീൽ അൽഹിക്കമി, അദ്ദേഹം ഒരു കൺസൾട്ടിങ് സൈക്കോളജിസ്റ്റും കൂടിയാണ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും കൂടിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ ഒന്നിക്കുന്ന ഒരു സെഷനാണ്. നമ്മളതിനെ നമ്മുടെ കുടുംബത്തിലേക്കും ബന്ധത്തിലേക്കും ഒക്കെ പകർന്നു കൊടുക്കണം എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്.
1: പീസ് റേഡിയോ പാരൻറ്റിങ് കോഴ്സിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ, പീസ് റേഡിയോ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെ കോഴ്സസ് എന്ന ബട്ടണാണ് നമ്മൾ അമർത്തേണ്ടത്. അവിടെ നേരത്തെ തന്നെ നിങ്ങളുടെ വിവരങ്ങൾ ചേർത്ത് നിങ്ങൾ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിക് പാരന്റിംഗ് കോഴ്സ് എന്ന ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് എൻറോൾ നൗ എന്ന് ക്ലിക്ക് ചെയ്ത് ഈ ഒരു പാരന്റിംഗ് കോഴ്സിൻ്റെ പഠനത്തിൽ നമുക്ക് ഭാഗവാക്കാകാം. ഒരു 10 ക്ലാസ് കൊണ്ട് നമുക്ക് ആദ്യ ഭാഗം തീർക്കാനും പിന്നീട് അതിൻ്റെ വിശദമായ പഠനങ്ങൾ പൂർത്തിയാക്കാനുമുള്ള അവസരമാണ്. ഒരുപാട് വിഷയങ്ങൾ പാരന്റിംഗ് ഒരു കോഴ്സായി പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത പറഞ്ഞുകൊണ്ട് ആരംഭിച്ച് നമ്മുടെ ഭാഗത്ത് വരുന്ന തെറ്റുകൾ, നമ്മൾ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ, പാരന്റിങ്ങിലെ ഒരു വീടിൻ്റെ ഒരു പ്രാധാന്യം, ഡിജിറ്റൽ ലോകത്ത് എങ്ങനെയാണ് നമ്മൾ കുട്ടിയുടെ പാരന്റിംഗ് നിർവഹിക്കേണ്ടത് എന്ന് തുടങ്ങി ധാരാളം കാര്യങ്ങൾ. നേരത്തെ പറഞ്ഞ ആളുകൾക്ക് പുറമെ ഷംജാസ് കെ അബ്ബാസും താജുദ്ദീൻ സലാഹിയും ടി കെ അഷറഫും അടക്കമുള്ള ആളുകൾ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമാകുന്നുണ്ട് എന്നുകൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു.
0: കോഴ്സ് ഫുൾ ഫ്രീ ആണ്.
1: അതെ,
0: കോഴ്സ് എന്ന് പറഞ്ഞാൽ പൈസയാണ്. ഇപ്പോൾ ഒരു രൂപ വാങ്ങാതെയാണ് നമ്മുടെ എല്ലാ കോഴ്സുകളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് പാരന്റിംഗ് കോഴ്സ് വിട്ടുവീഴ്ചയല്ലാതെ എല്ലാ ആളുകളും എന്ത് ചെയ്യണം, പങ്കെടുക്കണം. അത് കഴിഞ്ഞാൽ ഇനി പ്രീമാരിറ്റൽ കോഴ്സ് വരും, വിവാഹപ്രായമെത്തിയ ആണും പെണ്ണും ഒക്കെ പഠിക്കേണ്ട കോഴ്സാണ്. അപ്പം ഇവിടെ വരാൻ പോകുന്ന ഒരു വലിയ മാറ്റം ഞാൻ ജസ്റ്റ് പ്രൊഡിക്റ്റ് ചെയ്യാണ്, പ്രവചിക്കുകയാണ്. ഒരു കുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് വിവാഹാന്വേഷണത്തിന് വേണ്ടി ചെക്കൻ്റെ അമ്മയും എല്ലാവരുടെയും ചെല്ലുമ്പോൾ, നിങ്ങൾ പി ശ്രീഡൻ്റെ പാരൻറ്റിംഗ് കോഴ്സ് കേട്ടിട്ടുണ്ടോ,
1: പ്രീമാരിറ്റൽ കോഴ്സ് കേട്ടിട്ടുണ്ടോ,
0: അല്ല പാരൻറ്റിംഗ് കോഴ്സ് കേട്ടിട്ടുണ്ടോ എന്ന് അമ്മാനോട് ചോദിക്കും.
1: ആ, അങ്ങനെ
0: മനസ്സിലല്ലേ, പെങ്ങന്മാരോടൊക്കെ ചോദിക്കും, ആര് ഈ പെൺകുട്ടി. അതോടൊപ്പം ചെക്കനോട് ചോദിക്കും, എന്ത് നിങ്ങൾ പ്രീമാരിറ്റൽ കോഴ്സ് കേട്ടിട്ടുണ്ടോ എന്ന്. അമ്മ ചിലപ്പോൾ എല്ലാന്നൊക്കെ പറഞ്ഞാലും ഒന്നും ഉണ്ടൂല, പക്ഷേ ചെക്കൻ വന്നിട്ട് പ്രീമാരിറ്റൽ കോഴ്സ്, അല്ലെ പെണ്ണ് പറയാണ് പ്രീമാരിറ്റൽ കോഴ്സ് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ നമുക്ക് കല്യാണമൊക്കെ നടത്താം, നീ ഒരു പ്രീമാരിറ്റൽ കോഴ്സ് നിനക്ക് കേട്ട് തീർക്കാനുള്ളൊരു ടൈം എത്രയെന്ന് പറഞ്ഞോ, അത് കഴിഞ്ഞതിൻ്റെ ശേഷമുള്ളൊരു ഡേറ്റ് നമുക്ക് നിശ്ചയിക്കാം എന്ന് പറയുന്നിടത്തേക്ക് നമ്മളിതിനെ ഇൻഷാല്ലാ നമ്മളിതിനെ എത്തിക്കും. അത് സമീപ ഭാവിയിൽ അത് സംഭവിക്കും. വിവാഹ കാണാൻ ചെല്ലുമ്പോൾ പരസ്പരം ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്താണ്, പ്രീമാരിറ്റൽ കോഴ്സ് വിവാഹപ്രായമെത്തിയവർ അറിയേണ്ട പഠിക്കേണ്ട കാര്യങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. അറിഞ്ഞ് കല്യാണം കഴിക്കാന്നാണല്ലോ നമ്മൾ കുട്ടികൾ പറയുക, അറിഞ്ഞ് കല്യാണം കഴിക്കണ മൂന്നല്ലം അവൻ തന്ന പിന്നെ ജ്യൂസ് കുടിച്ചും അവൻ്റെ കൂടെ ബൈക്കിൻ്റെ പിന്നിൽ യാത്ര ചെയ്തിട്ടൊക്കെ ഉള്ള അറിവിനേക്കാളും വലിയ അറിവാണ് ഈ ഒരു കോഴ്സിലൂടെ കിട്ടുക എന്ന് കൂടി നമ്മൾ പറഞ്ഞു പോവുകയാണ്.
1: ഈ പാരന്റിംഗ് പല രക്ഷിതാക്കളും പാരന്റിംഗ് പഠിക്കുന്നത് പാരന്റിംഗ് നടത്തിക്കൊണ്ടാണ്. ഒന്നാമത്തൊരു കുട്ടി ഉണ്ടായി, ആ കുട്ടിയിലൂടെയാണ് പാരന്റിംഗ് പഠിക്കുന്നത്. ആ പഠനത്തിനപ്പുറത്ത് ആ കുട്ടിയുടെ പാരന്റിങ്ങിലെ മിസ്റ്റേക്കുകൾ തന്നെ നേരത്തെ തിരിച്ചറിഞ്ഞ് നമ്മുടെ മക്കളുടെ അവരുടെ വളർച്ച അത് ശരിയായ രീതിയിലാക്കി തീർക്കാൻ ഇൻഷാല്ലാ ഈ പാരന്റിംഗ് കോഴ്സ് ഉപകാരപ്പെടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു.
0: ഓക്കെ, നമ്മൾ ഫീഡ്ബാക്കുകൾ കുറച്ചും കൂടി എടുക്കാൻ തോന്നുന്നുണ്ട്.
1: അതെ,
0: ജംഷീന എന്നാന്ന് തോന്നുന്നുണ്ട് നമ്മുടെ ശ്രോതാവിൻ്റെ പേര്. ഫുള്ളായിട്ട് ആ പേരെനിക്ക് ഡിസ്പ്ലേ ആണില്ല, ജംഷീന എന്ന് തന്നെയാണ് അവരെഴുതിയത്. മകന് സമ്മർ ക്വസ്റ്റിൻ്റെ സമ്മാനം വീട്ടിലെത്തിയപ്പോൾ ഉമ്മ എന്തൊക്കെയാണ് എനിക്ക് കിട്ടിയത്, ഒരുപാടുണ്ട്. ആ സമയത്ത് അവൻ്റെ മുഖം കണ്ടപ്പോൾ മാഷാല്ലാ എനിക്ക് വളരെ സന്തോഷം തോന്നി. കീ ചെയിൻ ഒന്നും അവന് ഒന്ന് അനിയത്തിക്കും കൊടുത്തു. ക്ലാസ്സിൽ വേറെ ആരുടെയും ബാഗിൽ തൂങ്ങാത്ത അവൻ്റെ ബാഗിൽ മാത്രം തൂങ്ങുന്ന പീസ് റേഡിയോ കീ ചെയിൻ കാണുമ്പോഴും വല്ലാത്ത സന്തോഷമുണ്ട്. കൂടെ എനിക്കും എന്നുള്ളതാണ് ഇതിലെ പഞ്ച് ഡയലോഗ്. മാഷാല്ലാ,
1: വളരെ ശരിയായ ഓർമ്മപ്പെടുത്തൽ. അങ്ങനെ വിട്ടുവീഴ്ച ചെയ്ത് അവർ ആക്ഷേപിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് തന്നെ പ്രതികരിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് സമാധാനം കിട്ടും. ഷുവർ, എനിക്ക് അങ്ങനെ അനുഭവങ്ങളുണ്ട്. ഞാൻ സലഫി ആദർശ കുടുംബത്തിൽ നിന്നും സുന്നി ആദർശത്തിലേക്കാണ് എത്തിയത്, പക്ഷേ ഞാൻ മാറിയിട്ടില്ല. പീസ് റേഡിയോ കേൾക്കുന്നതിൽ ആരും യോജിപ്പില്ല, അങ്ങനെ ഒരു കേൾവിയാണ്. എന്നാലും അൽഹംദുലില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ കമൻറ്റിനുള്ള പ്രതികരണമാണ്.
0: സഫിയ കെ തിരൂരങ്ങാടി അവരുടെ ഒരു സന്തോഷം എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് കൊടുത്തത് എൻ്റെ ഒരു സന്തോഷമാണ്. എൻ്റെ മകൾക്ക് MD കിട്ടിയതിന് ശേഷം പാലക്കാട് കരുണ മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷം അവൾ വീട്ടിൽ വന്ന് എല്ലാവരെയും ഒന്ന് ക്ഷണിച്ച് എല്ലാവരും ഒന്ന് ഒത്തുകൂടി ആഹ്ലാദം പങ്കിട്ടു. അൽഹംദുലില്ല, അതൊരു സന്തോഷം തന്നെയായിരുന്നു. അള്ളാഹു അവൾക്ക് ആഫിയത്തും ബർക്കത്തും എല്ലാം ശരിയാക്കുമാറാകട്ടെ. കൂടുതൽ ദാനധർമ്മങ്ങൾ ചെയ്യാനുള്ള കഴിവ് അള്ളാഹു കൊടുക്കട്ടെ. എല്ലാവരെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അവൾക്ക് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു എന്നുള്ളത് പ്രത്യേകം അവളെടുത്തും പറയാം ഇൻഷാ അല്ലാ.
1: ഈ ഷാമില ഷംസുദ്ദീൻ വയൽക്കരെ എൻറോൾ ചെയ്തു എന്ന് മെസ്സേജ്
0: അയച്ചിട്ടുണ്ട്.
1: അല്ല, നേരത്തെ ചെയ്തത് പറഞ്ഞതുമായിരിക്കാം.
0: അങ്ങനെയല്ല, എപ്പോഴാണ് എൻറോൾ ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല, ഫൈൻ ഉണ്ട്.
1: ഫൈൻ ഉണ്ട്, അത്
0: നമ്മൾ ഓരോ വീട്ടിൽ പോയില്ലേ,
1: അന്ന് തന്ന ഭക്ഷണം മാതിരി വേറെ ഒന്നും കൂടി തന്നാ മതി,
0: പാക്ക് ചെയ്തിട്ട് അത് നല്ല വൃത്തിക്ക് പാക്ക് ചെയ്തിട്ട് ഇവിടെ അയച്ചാ മതി, അതാ ഫൈൻ. അവരെ വീട് പുതിയ വീടൊക്കെ ഉണ്ടാക്കിയാണ് അവര്, അതൊന്നും ഇവിടെ അവർ അറിയിച്ചിട്ടില്ല അല്ലേ,
1: ഫീഡ്ബാക്കിൽ കണ്ടിട്ടില്ല,
0: പുതിയ വീടുണ്ടാക്കി സന്തോഷം എന്നവർ പറഞ്ഞിട്ടില്ല. അവരുടെ ഹസ്ബൻഡ് നമ്മളെ വളരെ അടുത്ത സുഹൃത്താണ്, പ്രാസ്ഥാനിക രംഗത്ത് ദീർഘകാലത്തെ പരിചയമുള്ള ആളാണ്. അപ്പൊ ഞങ്ങളെല്ലാവരുടെയും ഒരു പ്രോഗ്രാമിന് വന്നപ്പോൾ അവരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, നല്ല ഫുഡ് കിട്ടി. ഫുഡിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടി സജീവമാകായിരുന്നു, നേരത്തെ വിവരം കിട്ടിയില്ല. എൻ്റെ മോൾ പിന്നെ ഈ പ്രാവശ്യം SSLC കഴിഞ്ഞതാണ്, ഫുൾ A+ ആണ്. ഒരുപാട് ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ സ്കോളർഷിപ്പ് എക്സാം എഴുതി +1 പഠനത്തിന് അർഹയായി. NIT ആയിരുന്നു അവളുടെ ലക്ഷ്യം. അങ്ങനെയുള്ള സമയത്താണ് ജാമിയ അൽ ഹിന്ദ് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത് സെലക്ട് ചെയ്ത്. പിന്നീട് എന്താണ് ഒരു വേർഡ് എനിക്ക് വായിക്കാൻ മനസ്സിലാവില്ല. പിന്നീട് എൻ്റെ റബ്ബിൻ്റെ കാരണത്താൽ അത്ഭുതമാണ് സംഭവിച്ചത്, അവിടെ പഠിക്കാൻ അവൾ സമ്മതിച്ചു. അതായത് ജാമ്യൻ്റെ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു, അവിടെ പോയി NIT പങ്കെടുക്കാൻ വിചാരിച്ച കുട്ടി ജാമ്യയിൽ വന്നു എന്നാണ് അവർ പറയുന്നത്. മാഷാല്ലാ, മോൾക്ക് അല്ലാഹു ഖൈറും ബർക്കത്തും ഒക്കെ കൊടുക്കട്ടെ.
1: ഓക്കെ, നമ്മൾ ക്വിസിൻ്റെ വിജയികളെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ക്വിസിൻ്റെ ചോദ്യം ഇതായിരുന്നു, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം എത്ര കാലം കഴിഞ്ഞാണ് മരണപ്പെട്ടത് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. താജുക്കത്തിൽ സ്ഥലം എഴുതാത്ത ആളുടെ പേര് നമ്മൾ വിജയികളെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുക, അങ്ങനെ പ്രഖ്യാപിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവാം.
0: ഓക്കെ, ഇനി മുതൽ അപ്പോൾ അങ്ങനെ ആയിരിക്കും, വ്യാഴാഴ്ച എന്തായാലും അങ്ങനെ ആയിരിക്കും. ബാക്കിയുള്ളത് നമുക്ക് ആങ്കേഴ്സിന് ഒരു ഓപ്ഷൻ കൊടുക്കാം അല്ലേ. ഇനി പേരെഴുതാത്ത ആളുകൾ വിജയികളായാലും നമ്മൾ
1: ഇന്ന് വിജയികൾ പേരെഴുതിയത് മാത്രം വായിച്ചാൽ തന്നെ വിജയികളുടെ എണ്ണം ആവും ഇൻഷാല്ലാ, നോക്കാം. അപ്പം ഇന്നത്തെ വിജയികൾ ഹംസ പി തൂത ഒന്ന് പേരൊന്ന് സ്പേസ് ഇട്ട് എഴുതണേ, എന്നാലേ ക്ലിയർ ആവുള്ളൂ. 2 ഫൗസിയ തിരൂർ. 3 ഷുഐബ എം വളപട്ടണം. ഹാജറ കടമ്പഴിപ്പുറം. ആയിഷ അങ്ങാടിപ്പുറം. സുഫൈറ അനസ് മേപ്പാടി. അബ്ദുൽ ഖാദർ കണ്ണൂർ അഴീക്കൽ. സെറീന VP കൂരാട്. സാബിറ തിരിപ്പൂർ തമിഴ്നാട്. സൗജ കൊളക്കാട്. സുഹറ VP നിലമ്പൂർ. സെറീന താമരശ്ശേരി. ഫാത്തിമ നബീസ ഇതില്ലട്ടോ പേരില്ല, ഞാൻ പേര് നീളം കണ്ടപ്പോളെ സ്ഥലം ഉണ്ടെന്ന് വിചാരിച്ചു പോയി. ഓക്കെ, വിജയികൾക്ക് എന്തായാലും പ്രത്യേകം അഭിനന്ദനങ്ങൾ.
0: നമ്മൾ തെറ്റി അവരുടെ അവരെ പരിഗണിച്ച് വായിച്ച സ്ഥിതിക്ക് ഇനി നമ്മളെ നിലപാട് പിൻവലിച്ചു അല്ലേ. ഓക്കെ, ഇതിൽ അൽഹംദുലില്ലാഹ് എൻറോൾ ചെയ്യാൻ സാധിച്ചത് ഇപ്പോഴാണെന്ന് സുലൈഖ എന്നുള്ള നമ്മുടെ ശ്രോതാവ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവരും അവരുടെ സ്ഥലം ആഡ് ചെയ്തിട്ടില്ല, ചില ആളുകൾക്ക് അത് അറിയണ്ടാവില്ല, അതുണ്ടാവും. ഞാൻ അങ്ങനെ ആലോചിച്ചൊരു കാര്യം അതാണ്, അറിയാത്തതുകൊണ്ട് ചെയ്യാത്തതായിരിക്കും. പക്ഷെ എന്നും അത് അറിയുന്നില്ല എന്നുള്ളത് എന്നും ഒരു പ്രശ്നമായിട്ട് നമ്മൾ പറയാൻ പാടില്ല. അതൊന്ന് എഡിറ്റ് ചെയ്ത് അറിയണ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കണം, സ്ഥലം എന്തായാലും കൊടുക്കണം. അതാണ് നമുക്ക് വായിക്കാനൊക്കെ ഉള്ള ഒരു ഭംഗി, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളെ പേര് വരണ്ടെങ്കിൽ അവിടെ തന്നെ മാറ്റാം, നോൺ നെയിം എന്ന് കൊടുത്തുകൊണ്ട് പിന്നെ മാറ്റി ഒക്കെ ചെയ്യാനൊക്കെ പറ്റും. ഇനി വരുന്ന മാതാപിതാക്കൾക്ക് എത്ര കോഴ്സൊക്കെ കേട്ടാണല്ലോ തങ്ങളുടെ വളർത്താൻ പോകുന്നത്, നമ്മളെ മക്കളെ വളർത്താൻ പോകുന്നത്. നമുക്ക് മോലേ പറഞ്ഞ പോലെ കുട്ടികളെ വളർത്തിക്കൊണ്ടാണ് പാരൻറ്റിങ് പഠിച്ചത്. അതായത് ഇപ്പോൾ നമ്മളൊക്കെ കുട്ടികളെ വളർത്തിക്കൊണ്ടാണ് പാരൻറ്റിങ് പഠിച്ചത്. ഇനിയുള്ള പാരൻസൊക്കെ എന്ത് ചെയ്യട്ടെ, കുട്ടികളെ പാരൻറ്റിങ് കോഴ്സ് കൊടുത്ത് പഠിച്ചന്നെ അവർ വളർത്തട്ടെ എന്നാണ്. അതായത് നമുക്കതിനുള്ള അവസരം കിട്ടിയിട്ടില്ല.
1: അതെ,
0: ഞാൻ പറയണത് വല്യമ്മമാരടക്കം ഇതിൻ്റെ കോഴ്സ് ചെയ്യണം നമ്മൾ പറഞ്ഞത് അതുകൊണ്ടാണ്.
1: നമ്മളൊരു ഒരു ചോദ്യവും ഒരു ഉത്തരവും കൂടി കേൾക്കുകയാണ്. അലിജാബയിൽ വന്ന ചോദ്യത്തോട് ഷബീബ് സലാഹി പ്രതികരിക്കുന്നു.
2: കുട്ടികളില്ലാത്ത ഒരു സ്ത്രീ മരണപ്പെട്ടു, അവരുടെ മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല, രണ്ടു സഹോദരന്മാരും മക്കളുമാണുള്ളത്. അതിൽ ഒരാൾ ഇവർ മരണപ്പെടുന്നതിന് മുമ്പ് മരണപ്പെട്ടിട്ടുമുണ്ട്. ആ സഹോദരൻ്റെ മക്കൾക്ക് ഇവരുടെ സ്വത്തിൽ അവകാശമുണ്ടോ? ഇവരുടെ സ്വത്ത് എങ്ങനെയാണ് വിഹിതം വെക്കേണ്ടത് എന്നാണ് ചോദ്യം.
3: സഹോദരി മരിക്കുന്ന സമയത്ത് ജീവിച്ചിരിക്കുന്ന സഹോദരന് മാത്രമാണ് ഇവരുടെ സ്വത്തിൽ അവകാശമുള്ളത്. മുമ്പ് മരിച്ചുപോയ സഹോദരൻ്റെ മക്കൾക്ക് അവരുടെ സ്വത്തിൽ അവകാശമില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അഥവാ സഹോദരിയിലേക്ക് ഏറ്റവും കൂടുതൽ ബന്ധം കൊണ്ട് അടുത്തു നിൽക്കുന്നവനായി ഇവിടെ ഇപ്പോൾ അവശേഷിക്കുന്നത് അവരുടെ സഹോദരനാണ് എന്നതുകൊണ്ട് ആ സഹോദരന് ഈ സഹോദരിയുടെ മുഴുവൻ സ്വത്തുക്കളും ലഭിക്കുന്നതായിരിക്കും. ഇതാണ് ഇസ്ലാമിക അനന്തരാവകാശ നിയമപ്രകാരം ഈ വിഷയത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. അല്ലാഹു അഅലം.
0: അലിജാബ നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. അലിജാബ തുടർച്ചയായി നമ്മൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. നാസില കമ്പളക്കാട് അവരെഴുതിയത് രണ്ടുപേരും ഭാര്യയും ഭർത്താവും ജോയിൻ ചെയ്താൽ പാരന്റിങ് സുഗമമാകും എന്നാണ്. നല്ലൊരു നിർദ്ദേശമാണ്, അത് പറഞ്ഞു പറഞ്ഞു തന്നെ പോകണം. ഇൻഷാല്ലാ
1: വിജയികളുടെ ലിസ്റ്റിൽ പേര് വന്നിട്ടില്ലെങ്കിലും വിജയിയായ ഞാനടക്കം എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എന്ന് സീനത്ത് പാലക്കാട്
0: പറഞ്ഞിട്ടുണ്ട്. മറിയം പട്ടലയും വിജയികൾക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ക്വിസിൻ്റെ ആൻസർ എന്താണെന്ന് നഫീസ ചോദിച്ചിട്ടുണ്ടോ എന്ന് റിവൈൻഡ് ശ്രദ്ധിക്കപ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഇനി 20 സെക്കൻഡ് കൂടി ബാക്കി നിൽക്കുന്നു. ക്ലോസിംഗ് ഇൻഡിക്കേഷൻ കിട്ടിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഇന്നത്തെ ദിവസം നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. ഇനിയും ഇനിയും ഒരുപാട് ദിവസങ്ങൾ ഒത്തുചേർ

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്നേഹനിധികളായ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയ്ക്ക് ശേഷം ഏറെ രസകരമായ പ്രോഗ്രാമുകളുമായി, വൈജ്ഞാനികമായ സെഷനുകളുമായി പീസ് റേഡിയോ വൈബ്സിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്. ഞാൻ സുഹൈർ പാണ്ടിക്കാട്, എൻ്റെ കൂടെ വി ടി അബ്ദുസ്സലാം മാസ്റ്ററാണ്. ഇൻഷാല്ലാ അടുത്തൊരു കുറഞ്ഞ സമയം നമുക്ക് ഒരുപാട് വൈവിധ്യങ്ങളുള്ള പ്രോഗ്രാമുകളുമായി ഒരുമിച്ചിരിക്കാം. പീസ് റേഡിയോ വൈബ്സിൽ ഏറ്റവും ആദ്യം തുടങ്ങുന്നത് ഇൻസൈറ്റ് കൊണ്ടാണ് അല്ലേ?
1: ഇൻസൈറ്റ് ആണ്. ഇൻസൈറ്റ് സാധാരണ സൈറ്റ് അല്ല, ഇൻസൈറ്റ് ആണ്. ഒരു അകക്കാഴ്ച, ഒരു ഉൾക്കാഴ്ച നമുക്ക് കിട്ടുന്ന, നമുക്ക് ലഭിക്കുന്ന പ്രോഗ്രാമാണ്. അപ്പം ഇന്ന് ഏതാ വിഷയം? ശാസ്ത്രമെന്ന വടി.
0: പല വടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ തെളിവ് കൊണ്ട് മാത്രം ചില കാര്യങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ ശാസ്ത്രത്തിനാണ് സാധിക്കുന്നത് എന്നാണ് നമ്മളിവിടെ അനീഫ വണ്ടൂരിൻ്റെ സംസാരത്തിലൂടെ കേൾക്കാനിരിക്കുന്നത്. ശാസ്ത്രം എന്ന വടി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഈൻ അമ്മാ ബാദ്. പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മുടെ നാട്ടിൽ കാലങ്ങളേറെയായി നിരീശ്വര വിശ്വാസം വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ നിരീശ്വരത്വം അഥവാ യുക്തിയുടെ പേര് പറഞ്ഞ് ദൈവനിരാസത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടമെന്ന് പറയുന്നത് മനുഷ്യർക്കിടയിൽ അന്ധവിശ്വാസങ്ങൾ കുമിഞ്ഞുകൂടിയ, അതല്ലെങ്കിൽ മുതലാളിത്തം അന്ന് അവർണർക്കെതിരെ തൻ്റെ അടിമകളാക്കി മാറ്റിയ ഒരു കാലഘട്ടം. അത് നമ്മുടെ കേരളത്തിലും നമ്മുടെ രാജ്യത്തിലും ലോകത്തിലുമെല്ലാം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു വലിയ വെളിപാടായി മനുഷ്യർക്കിടയിൽ അത് രൂപാന്തരപ്പെട്ടിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഒരിടവേളയ്ക്ക് ശേഷം ഇപ്പോൾ വീണ്ടും നിരീശ്വരവാദവും അനുബന്ധ വിഷയങ്ങളും നമ്മുടെ ചർച്ചകളിൽ സജീവമായിരിക്കുകയാണ്. ക്യാമ്പസുകളിലും അതുപോലെ തന്നെ ചാനൽ ചർച്ചകളിലുമെല്ലാം യുക്തിവാദികളെന്ന് പറയുന്ന യുക്തിരഹിതവാദികളും നിരീശ്വരവാദികളുമെല്ലാം അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് അന്ധവിശ്വാസങ്ങളോട്, ജാതി വ്യവസ്ഥകൾ പോലെയുള്ള അനീതികളോട് പോരാടി കേരളത്തിൻ്റെ മണ്ണിൽ ചെറുതല്ലാത്ത ഒരു സ്വാധീനം ചെലുത്തിയിരുന്നു അവർ. നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ പൗരോഹിത്യത്തിൻ്റെ ചൂഷണങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും തുറന്നുകാട്ടുകയും അതുപോലെ തന്നെ മിശ്രഭോജനം പോലുള്ള വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്ത അവർ പതിയെ മതത്തിൻ്റെ പേരിലുള്ള ചൂഷണങ്ങൾ എന്നതിൽ നിന്നും തന്നെ മതം തന്നെ ചൂഷണമാണ് എന്ന നിലപാടിലേക്ക് മാറുകയായിരുന്നു. ഒരുപക്ഷെ ശരിയായിരിക്കാം. എത്രത്തോളം എന്ന് വെച്ചാൽ മതപുരോഹിതന്മാർ ഒരു കാലഘട്ടത്തിൽ, എല്ലാ പുരോഹിതന്മാരും അതിൽ ഇന്ന മതം എന്ന നിലക്കില്ല, മിക്കവാറും മതങ്ങളെല്ലാം, മതത്തിൻ്റെ പൗരോഹിത്യങ്ങളെല്ലാം പുരോഹിതന്മാരെല്ലാം തൻ്റെ അനുയായികളെ ചൂഷണം ചെയ്തിരുന്നത് കാണാൻ സാധിക്കുന്നു. ആ കാലഘട്ടത്തിൽ ഒരു പക്ഷേ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന ശീർഷകങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പൗരോഹിത്യം ചെയ്തിരുന്ന ക്രൂരമായ അനീതികളായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതിൻ്റെ മറവിൽ പുരോഹിതന്മാർ ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ മതത്തെപ്പോലും, മതത്തിൻ്റെ ആശയങ്ങളെ, മതത്തിൻ്റെ ആദർശങ്ങളെ കുഴിച്ചു മൂടുവാൻ ദൈവം തന്നെ ഇല്ല. അതായത് മതത്തിൻ്റെ ഏറ്റവും വലിയ വക്താവ് എന്ന് പറയുന്നത് ദൈവമാണ്, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ്. ദൈവമെന്ന് പറയുമ്പോൾ ആരാണ് ദൈവം, എന്താണ് ദൈവം എന്ന് നമ്മൾ മറ്റൊരു ചർച്ച ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ പോലും മതത്തിൻ്റെ വിഷയത്തിൽ ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ പരലോക വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടും പ്രവാചകന്മാരിലൂടെയുള്ള വിശ്വാസവും അതുപോലെ മലക്കുകളും അതുപോലെ തന്നെ മനുഷ്യൻ്റെ കണ്ണിനോ മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കുള്ളിലോ ഒതുങ്ങാത്ത ചില കാര്യങ്ങളിൽ വിശ്വസിക്കുകയും അതുപോലെ ആചാര അനുഷ്ഠാന കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യലാണല്ലോ മതം. ഈ മതത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പല നിലക്കും അവർ വന്നു. ദൈവത്തിന് മുമ്പിൽ കുമ്പിട്ടുകൊണ്ട് യാചിക്കുന്നതിനേക്കാൾ നിവർന്നു നിന്നുകൊണ്ട് നട്ടല് നിവർത്തിക്കൊണ്ട് മരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറയുന്ന വാചകങ്ങൾ നമ്മുടെ നാട്ടിൽ പല ചെറുപ്പക്കാരെയും പല വിപ്ലവങ്ങളും അല്ലെങ്കിൽ അവരെ ജാഗരം കൊള്ളിക്കുകയുണ്ടായി. അതെല്ലാം ആ കാലഘട്ടത്തിൽ അത്തരം താഴ്ന്ന ജാതിയും മേൽജാതിയും എന്നുള്ള ഒരു വലിയ പ്രശ്നങ്ങളുണ്ടായ സമയത്ത് ഒരു പക്ഷേ നമുക്ക് നന്നായി തോന്നിയേക്കാം. അതിനിടയിൽ അതിനിടയിലൂടെയാണ് പുരോഹിതന്മാർ ചില പിന്നെ ക്രൂരമായ ചൂഷണങ്ങൾ നടത്തിയിരുന്നത് എന്നും കാണാൻ സാധിക്കും. എന്നാൽ അവർ പതിയെ മതത്തിൻ്റെ പേരിലുള്ള ചൂഷണങ്ങളെ, അതും മതം തന്നെ ചൂഷണമാണെന്ന നിലപാടിലേക്ക് മാറി യുക്തിചിന്തയുടെയും ശാസ്ത്രബോധത്തിൻ്റെയും പ്രചാരകരായി അവർ വേഷം കെട്ടി. അവർ കുറച്ചു വലിയ വിവരമുള്ളവർ, ബുദ്ധിജീവികൾ. അവരൊരു നീളംകുപ്പായവും ഒരു തോൾസഞ്ചിയും ഇട്ട് ജനങ്ങൾക്കിടയിൽ ഒരു താടിയൊക്കെ വളർത്തി അവരൊരു ബുദ്ധിജീവി നിലക്ക് അവർ ശാസ്ത്രം പറയുന്നു. ശാസ്ത്രത്തിൻ്റെയും സയൻസിൻ്റെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യരെ അവർ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി. എന്നാൽ മതമില്ലാത്ത ലോകത്തെപ്പറ്റി വാചാലരായി അവർ ഏതാനും ചില കാലങ്ങളിൽ അവരുണ്ടായി. എന്നിട്ട് അവർ തന്നെ പറഞ്ഞു ദൈവം മരിക്കുമെന്നാണ്, മതങ്ങൾ മണ്ണടിയുമെന്നാണ്. മനുഷ്യൻ പിന്നെ മതങ്ങളെ സൃഷ്ടിച്ചു എന്നും മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്നും ഒക്കെയുള്ള കവിതകൾ കേരളത്തിലെമ്പാടും പാടുകയുണ്ടായി നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ദൈവങ്ങൾ മരിക്കണമെന്നും മതങ്ങൾ മണ്ണടിയുമെന്ന സ്വപ്നം കാണാൻ ആഗോള തലത്തിലുള്ള സംഭവ വികാസങ്ങൾ അവരെ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. മനുഷ്യൻ്റെ അജ്ഞതയാണ് ദൈവവിശ്വാസത്തിന് കാരണമെന്നവർ വിശ്വസിപ്പിക്കുകയും വാദിപ്പിക്കുകയും ചെയ്തു. കാരണം മനുഷ്യർ ഒരു പക്ഷേ ദുർബലരാണല്ലോ. അതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾക്ക് അവർക്ക് വിവരമില്ലായ്മയാണ് ദൈവസങ്കല്പത്തിലേക്കുള്ള വഴി എന്നവർ വിശ്വസിച്ചു. എന്നാൽ ശാസ്ത്രത്തിൻ്റെ വളർച്ച അജ്ഞതയില്ലാതാക്കുമെന്നും അതുവഴി ദൈവത്തെപ്പറ്റി സമൂഹം അതൊക്കെ മെല്ലെ മെല്ലെ കൈവടിയുമെന്നായിരുന്നു ഈ യുക്തിവാദികൾ എന്ന് പറയുന്നവർ വിചാരിച്ചിരുന്നത്. പക്ഷേ ഓരോ ശാസ്ത്രീയ മുന്നേറ്റവും ദൈവത്തെ ഇല്ലാതാക്കാനുള്ള പ്രക്രിയയിലെ ചവിട്ടുപടിയായി അവർ ആഘോഷിച്ചപ്പോൾ പോലും സംഭവിച്ചത് നേരെ മറിച്ചായിരുന്നു. ശാസ്ത്രത്തിൻ്റെ വളർച്ചയും യുക്തിചിന്തയുടെ വ്യാപനവും ദൈവത്തെ ഇല്ലാതാക്കിയില്ലെന്നു മാത്രമല്ല, നിരീശ്വരവാദികൾ പ്രചരിപ്പിച്ചതുപോലെയല്ല കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കുന്നതായിരുന്നു നമ്മൾ കണ്ടത്. ശാസ്ത്രമെന്ന വടി കൊണ്ട് തന്നെ അവർക്ക് തിരിച്ച് അടി കിട്ടുന്ന രൂപത്തിലായിരുന്നു ശാസ്ത്രം വളർന്നത്. ശാസ്ത്രം എന്ന ആ വടി കൊണ്ട് മനുഷ്യൻ്റെ ബുദ്ധിയെ അവർ തൊട്ട് തലോടിയപ്പോൾ അതേ വടി കൊണ്ട് ശാസ്ത്രമെന്ന വടി കൊണ്ട് മനുഷ്യർ ചിന്തിച്ചു. അവർ കണ്ടെത്തിയത് ശാസ്ത്രീയ പഠനങ്ങൾ നടന്നപ്പോൾ പ്രപഞ്ചത്തിൻ്റെ സങ്കീർണതകളും ജൈവലോകത്തെ അത്ഭുതങ്ങളും ബോധ്യമാക്കി തന്നതെന്താണ്? ഈ പ്രപഞ്ചത്തിനു പിന്നിലൊരു സൃഷ്ടാവുണ്ട് എന്നാണ്. സൃഷ്ടാവിൻ്റെ അസ്തിത്വത്തിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്ന ശാസ്ത്ര സത്യങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ പോലും, ഇത്രമാത്രം വിജ്ഞാനത്തിൻ്റെ വിപ്ലവം നടന്ന ഈ കാലഘട്ടത്തിൽ പോലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിലെല്ലാം തന്നെ കാണപ്പെടുന്ന കൃത്യമായ ഒരു ആസൂത്രകനെ അതിൻ്റെ പിന്നിലൊരു കൃത്യമായ ആസൂത്രകനെ കണ്ടെത്തുന്നു എന്നുള്ളത് അവൻ്റെ ബുദ്ധിയെ തൊട്ടുണർത്തിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായ ആസൂത്രണമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ പദാർത്ഥ പ്രപഞ്ചത്തെപ്പോലും പൂർണ്ണമായി അറിയുവാൻ പഠിക്കുവാൻ പോലും സാധ്യമല്ല എന്ന തിരിച്ചറിവുമെല്ലാം ശാസ്ത്രലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ബുദ്ധിമാനായ എന്നാൽ വിനയത്തോടെ ആ ശാസ്ത്രകാരൻ പറയുന്നു, ഈ പ്രപഞ്ചത്തെക്കുറിച്ച് മുഴുവനും നമുക്ക് പഠിക്കാൻ സാധിക്കണമെങ്കിൽ ഈ പ്രപഞ്ചത്തിന് പുറത്തു പോകണമെന്നാണ്. പക്ഷേ ഒരിക്കലും സാധ്യമല്ലാത്ത പ്രപഞ്ചത്തിന് പുറത്തു പോവുക എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ലാത്തതാണ് എന്നവർ തിരിച്ചറിയുന്നു. ശാസ്ത്രത്തിൻ്റെ ചിലവിൽ നിരീശ്വര വിശ്വാസം പ്രചരിപ്പിച്ചവർക്ക് ഇതൊരു തിരിച്ചടിയായി എന്നുള്ളതാണ് സത്യം. ശാസ്ത്രം പറഞ്ഞ് മനുഷ്യനെ പൊട്ടീസാക്കിയ കാലഘട്ടത്തിൽ ശാസ്ത്രലോകം വളർന്നപ്പോൾ, ശാസ്ത്രം പഠിച്ചപ്പോൾ അവൻ മനസ്സിലാക്കുകയാണ് ഇതൊന്നും ഇവർ പറയുന്നത് പോലെയല്ല, ഇതിനു മുമ്പിൽ ഇതിനു പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട്, ദൈവമുണ്ട് എന്നാണ്. ആ ദൈവം ഉണ്ടോ എന്നുള്ള ചോദ്യം, ദൈവാസ്തിത്വത്തിൻ്റെ തെളിവുകളെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഇസ്ലാം എന്ന പരിശുദ്ധമായ ഈ മതം ആദ്യമായി തന്നെ മുന്നോട്ട് വെക്കുന്നത് മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതി തന്നെയാണ്. ഇസ്ലാം പറയുന്നത് നിങ്ങളെങ്ങനെ ജനിച്ചു, നിങ്ങളൊരു മുസ്ലിമായ ഒരു കുടുംബത്തിൽ ജനിച്ചു അല്ലെങ്കിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് നിങ്ങളെങ്ങനെ അള്ളാഹു എന്നോ പടച്ചവനെന്നോ ദൈവമെന്നോ എന്ന് നിങ്ങൾ പറയേണ്ടതില്ല. മറിച്ച് നിങ്ങൾ നിങ്ങളിലേക്കു തന്നെ ഒന്ന് മടങ്ങുക, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെക്കുറിച്ചൊന്ന് ആലോചിക്കുക, നിങ്ങളൊന്ന് ചിന്തിക്കുക എന്ന് ഖുർആൻ പറയുന്നു. നിങ്ങളുടെ ശുദ്ധ പ്രകൃതിയിലേക്ക്, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ സൃഷ്ടാവുണ്ടല്ലോ, ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഒന്ന് നോക്കുക എന്നാണ്. ദൈവത്തെ തേടി, സൃഷ്ടാവിനെ തേടി, ആകാശങ്ങളുടെ പുറത്തേക്കോ ഭൂമിയുടെ ആഴങ്ങളിലേക്കോ പോകേണ്ടതില്ല എന്നാണ്. അവിടേക്കൊന്നും നിങ്ങൾ കഷ്ടപ്പെട്ട് പോകേണ്ടതില്ല. ഭൂമിയുടെ ആഴങ്ങളിലേക്ക് നിങ്ങൾ പോകേണ്ടതില്ല. എന്നാൽ മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതിയിൽ തന്നെ ആ വിശ്വാസം അന്തർലീനമായിട്ടുണ്ടെന്ന് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, വിശുദ്ധ ഖുർആൻ 30-ാം അധ്യായം 30-ാമത്തെ വചനം വിശുദ്ധ ഖുർആൻ കടം, ആകയാൽ സത്യത്തിൽ നേരെ നിലകൊള്ളുന്നവനായിട്ട് നിന്റെ മുഖത്തിന് നിന്റെ മതത്തിലേക്ക് നീ തിരിച്ചു നിർത്തുക. അള്ളാഹു മനുഷ്യരെ ഏതൊരു പ്രകൃതിയിൽ സൃഷ്ടിച്ചിരിക്കുന്നുവോ ആ പ്രകൃതിയാകുന്നു അത് എന്നാണ്. ഇവിടെ നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് നോക്കിയാൽ നമ്മുടെ തലച്ചോറും നമ്മുടെ കണ്ണുകളും നമ്മുടെ മറ്റുള്ള അവയവങ്ങളും എല്ലാം തന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ പിന്നിലൊരു സൃഷ്ടാവുണ്ടോ എന്നാണ്. അതായത് ദൈവവിശ്വാസം എന്നത് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൽ തന്നെ അവനുള്ള ഗുണമാണ്, അതവൻ്റെ മനസ്സിൻ്റെ ഒരു പ്രകൃതിയാണ്, അതാണ് മനുഷ്യൻ്റെ ഫിത്രത്ത് അഥവാ ശുദ്ധ പ്രകൃതി എന്ന് പറയുന്നത്. അത് ആ ശുദ്ധ പ്രകൃതി അവൻ അവൻ്റെ സൃഷ്ടാവിനെ അംഗീകരിക്കുന്നു. പ്രകൃതിപരമായ പ്രവണതയായ ഒരു സൃഷ്ടാവിലുള്ള വിശ്വാസം പ്രത്യേകം പഠിച്ചെടുക്കേണ്ട ഒന്നല്ല, അത് നൈസർഗികമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലും നൈസർഗികമായി അവനു സൃഷ്ടാവിനെ അന്വേഷിക്കുന്നു എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ സാമൂഹ്യ ശാസ്ത്രത്തിലും നരവംശാസ്ത്രത്തിലും നടക്കുന്ന പുതിയ പഠനങ്ങളും ഗവേഷണങ്ങളും ഈ കാര്യത്തെ സാധൂകരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തെപ്പറ്റി അല്ലെങ്കിൽ തൻ്റെ സൃഷ്ടാവിനെപ്പറ്റി ഒരു തരത്തിലും ഒന്നും മനസ്സിലാക്കാത്ത, ഒരു പഠനവും കിട്ടാത്ത ഒരു കുട്ടിയെ ഒരൊറ്റപ്പെട്ട ദ്വീപിൽ കൊണ്ടുപോയി വളർത്തിയാൽ പോലും ആ ദ്വീപിന് ഒരു സൃഷ്ടാവുണ്ട് എന്ന വിശ്വാസം അവന് രൂപപ്പെട്ടു വരുമെന്ന തരത്തിലുള്ള പഠനങ്ങൾ ഇന്ന് ശാസ്ത്രലോകം തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ ഈ ശുദ്ധ പ്രകൃതിക്ക് എതിരാണ് നിരീശ്വര വിശ്വാസം. അതുകൊണ്ട് തന്നെ ദൈവമില്ല, സൃഷ്ടാവില്ല എന്ന കാര്യം പ്രത്യേകം പഠിപ്പിക്കേണ്ടി വരികയാണ്. കാരണം ശുദ്ധ പ്രകൃതിയിൽ അവൻ അങ്ങനെ ഒന്നുണ്ട്, തൻ്റെ പിന്നിലൊരു സൃഷ്ടാവുണ്ട്, തൻ്റെ ശരീരത്തിനകത്ത് നടക്കുന്ന മൂത്ര സംക്രമണ വ്യവസ്ഥക്ക് അതുപോലെ തന്നെ മറ്റുള്ള വ്യവസ്ഥകൾ എല്ലാം തന്നെ, നാഡീ വ്യവസ്ഥകളെല്ലാം തന്നെ അതിൻ്റെ പിന്നിലൊരു പ്രത്യേകമായ ഒരു സൃഷ്ടാവുണ്ട് എന്ന് മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതിയിൽ നിന്നും പറയുമ്പോൾ അവൻ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ടല്ല, മറിച്ച് അവൻ്റെ ശുദ്ധ പ്രകൃതിയിൽ വരുമ്പോൾ മനുഷ്യ ഇങ്ങനെ നിനക്കൊരു സൃഷ്ടാവില്ല എന്ന് നിരീശ്വരവാദം അവനെ പഠിപ്പിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഫിത്രത്തിനെതിരായിട്ടാണ് അവർ പഠിപ്പിക്കുക. അതൊരിക്കലും പ്രകൃതിപരമായി മനുഷ്യന് ലഭിക്കുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് സോവിയറ്റ്, റഷ്യ പോലെയുള്ള രാജ്യങ്ങളിൽ നിരീശ്വരവാദം സ്കൂൾ സിലബസിൽ പോലും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുട്ടികളിലേക്ക് ഈ ഒരു വിശ്വാസം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത്. നമ്മൾ കണ്ടതാണ് ആ കാര്യം. എന്നാൽ അവിടങ്ങളിൽ പോലും സൃഷ്ടാവിലേക്കുള്ള വിശ്വാസം ദൈവവിശ്വാസത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന വസ്തുതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശുദ്ധ നിരീശ്വരന്മാരായി വളർത്തിക്കൊണ്ടുവന്ന ഒരു തലമുറ പോലും തിരിച്ച് ദൈവവിശ്വാസത്തിലേക്ക് പതിയെ തിരിച്ചു വരുന്നുണ്ട് എങ്കിൽ അത് മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതിയിലേക്കുള്ള തിരിച്ചു വരവ് തന്നെയാണ് എന്ന് നമുക്ക് സത്യസന്ധമായി മനസ്സിലാക്കാൻ സാധിക്കും. ദൈവാസ്തിത്വത്തിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട തെളിവ്, ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാരും അവരിലൂടെ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളും തന്നെയാണ്. കഴിഞ്ഞുപോയിട്ടുള്ള ഒരു പ്രവാചകനും ദൈവത്തെപ്പറ്റി പഠിപ്പിക്കാതെ കടന്നുപോയിട്ടില്ല. ഏ സകലമാന പ്രവാചകന്മാരും ഒരേ ഒരു ദൈവത്തിലേക്ക് അഥവാ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കണമെന്ന കൃത്യമായ വചനം, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കൃത്യമായ വചനം പഠിപ്പിച്ചിട്ടാണ്, അതല്ലെങ്കിൽ നീ അറിയണം, നിന്റെ സൃഷ്ടാവിനെ നീ അറിയണം എന്ന് കൃത്യമായി പഠിപ്പിച്ചുകൊണ്ടാണ് പ്രവാചകന്മാർ കടന്നു പോയിട്ടുള്ളത്. ആ പ്രവാചകന്മാർ അവരുടെ അമാനുഷികമായ ദൃഷ്ടാന്തങ്ങളെ, അവരുടെ മുഅ്ജിസത്തുകളെ അവരിലൂടെ സമൂഹം നേരിട്ട് ബോധ്യപ്പെട്ടു. കാരണം ഒരു പ്രവാചകൻ എന്ന് പറയുമ്പോൾ ആ പ്രവാചകൻ പറയുന്ന സത്യസന്ധമായ വാചകങ്ങൾ, വചനങ്ങൾ അത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൽ നിന്നും അവതരിച്ചതാണ് എന്ന് മനുഷ്യർ വിശ്വസിക്കുന്നതിന് വേണ്ടിയിട്ട്, പ്രിയപ്പെട്ടവരെ, ആ ഒരു കൃത്യമായ കാര്യം അവർ പഠിപ്പിച്ചത്, പിന്നെ ബോധ്യപ്പെടുത്തിയത് സൃഷ്ടാവിൽ നിന്നുള്ള അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ കൊണ്ടാണ്. ആ അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ അവരിലൂടെ സമൂഹം നേരിട്ട് ബോധ്യപ്പെടുകയുണ്ടായി എന്നാണ്. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്തായ വിശുദ്ധ ഖുർആൻ ഇന്നും നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായി നിലനിൽക്കുകയാണ്. ആ ദൃഷ്ടാന്തങ്ങൾ വളരെ സത്യസന്ധമാണ്, നിങ്ങൾക്ക് പരിശോധിക്കാം. നിങ്ങൾക്ക് ശാസ്ത്രത്തിൻ്റെ അളവുകോല് വെച്ചോ, യുക്തിയുടെ അളവുകോല് വെച്ചോ, മറ്റ് ചരിത്രത്തിൻ്റെ അളവുകോല് വെച്ചോ, ഏത് അളവുകോല് വെച്ചും നിങ്ങൾക്ക് പരിശോധിക്കാം. പരിശോധിച്ചിട്ട് കൃത്യമായി നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ, മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സൃഷ്ടാവിനെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പ്രിയമുള്ളവരെ, ഇൻസൈറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഹനീഫ വണ്ടൂരായിരുന്നു ഇൻസൈറ്റിൽ നമ്മുടെ കൂടെ. ശാസ്ത്രമെന്ന വടി, ഈ വിഷയത്തിലുള്ള ചില ചിന്തകൾ നമ്മൾ കേട്ടു. ഇൻഷാല്ലാ ഇന്നത്തെ റേഡിയോ വൈബ്സ് മുന്നോട്ട് പോകുമ്പോൾ പതിവ് പോലെ നമ്മുടെ മുമ്പിൽ സ്വരമാണ്.
0: ഹാഷിം എറണാകുളത്തിൻ്റെ മനോഹരമായ ശബ്ദത്തിലാണ് ഇന്നത്തെ സ്വരം. ആകെ പ്രപഞ്ചങ്ങൾക്കെന്നും ഈ ഒരു പാട്ടാണ് ഇൻഷാ അല്ലാഹ് സ്വരത്തിലൂടെ നമ്മൾ കേൾക്കുന്നത്.

0: മഷാല്ലാ, അതിമനോഹരമായിട്ടുള്ള സ്വരം കേട്ടു. ആകെ പ്രപഞ്ചങ്ങൾക്കെന്നും നീ നാഥനെ എന്ന് തുടങ്ങുന്ന ആ പാട്ടിൻ്റെ ഇരടികളിലൂടെ പ്രപഞ്ച സൃഷ്ടാവിലേക്ക് നമ്മുടെ ചിന്തകൾ കൊണ്ടുപോയ മനോഹരമായ ഒരു ഗാനം. ഹാഷിം എറണാകുളമായിരുന്നു ഗാനം ആലപിച്ചത്. റേഡിയോ വൈബ്സിലിനി ആരോഗ്യവിചാരമാണ്.
1: കൃത്യമായ ആരോഗ്യ സംരക്ഷണം നമ്മുടെ എല്ലാവരുടെയും ഒരു ബാധ്യതയാണ്. പീസ് റേഡിയോ ആരോഗ്യവിചാരത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ മദ്യപാനം എന്ന ടോപ്പിക്കാണ് ചർച്ചയ്ക്കെടുക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ
0: മദ്യപാനം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അതിൻ്റെ ഡീറ്റെയിലിൽ പറയുമ്പോൾ പ്രശ്നവും പരിഹാരവും, മദ്യപാനം കൊണ്ടുണ്ടാവുന്ന ദുരന്തം, അതിൻ്റെ വിപത്ത്, അതിൻ്റെ പ്രശ്നം, അതിൻ്റെ പരിഹാരവും. കാരണം പ്രശ്നം മാത്രം പറഞ്ഞു പോകില്ലല്ലോ.
1: രണ്ടാമത്തെ എപ്പിസോഡാണല്ലേ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബാക്കിയാണ് ഈ ഒരു എപ്പിസോഡിൽ
0: കേട്ടുവരാം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യവിചാരം പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്ത വിഷയത്തിൻ്റെ ബാക്കിയാണ് ഇന്ന് നമുക്ക് ചർച്ചക്കെടുക്കാനുള്ളത്, അഥവാ മദ്യപാനത്തിൻ്റെ ദൂഷ്യഫലങ്ങളും അതിൽ നിന്നും മുക്തി നേടാനുള്ള മാർഗങ്ങളെക്കുറിച്ചുമാണ് നാം ചർച്ച ചെയ്തിരുന്നത്. നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കുചേരുന്നത് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ മുഹമ്മദ് മുസ്തഫ. ഡോക്ടർക്ക് ആരോഗ്യവിചാരം പങ്ക്തിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയുന്നു. കഴിഞ്ഞ ആഴ്ച നാം ചർച്ച ചെയ്തത് മദ്യപാനം എന്നുള്ള ഒരു ഒരു ശരിക്കൊരു മദ്യപാനം ഒരു അഡിക്ഷനായിട്ട് മാറിയിരിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ആ ഒരു അഡിക്ഷനിലേക്ക് ചെന്നെത്തുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളും, അത് അങ്ങനെ അഡിക്ഷൻ വന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന ലക്ഷണങ്ങളും, അയാൾക്ക് ഉണ്ടാവുന്ന മാനസിക ശാരീരികമായിട്ടുള്ള അസുഖങ്ങളും, അതുമൂലം സമൂഹത്തിനും ഈ രാജ്യത്തിനും ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളും, അതുപോലെ തന്നെ ഈ ഒരു ഇത് എങ്ങനെ തടയാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ ആഴ്ച നാം വിശദമായി ചർച്ച ചെയ്ത്. ഇന്ന് മദ്യപാനത്തിൻ്റെ ബാക്കിയുള്ള കുറച്ച് വശങ്ങൾ കൂടി നമുക്ക് ചർച്ചക്കെടുക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ആഴ്ച അവസാനം നമ്മൾ പറഞ്ഞു വെച്ച ഇതിൻ്റെ വിപത്തുകളെക്കുറിച്ചായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന ഒരു ചോദ്യമാണ്, കുറച്ച് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിന് കൊളസ്ട്രോളിൽ നല്ല കൊളസ്ട്രോളൊക്കെ കൂടും, അതുകൊണ്ടത് ശരീരത്തിന് ഗുണം ചെയ്യും എന്ന് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കേൾക്കാറുണ്ട്. എന്താണ് ഇതിൻ്റെ വസ്തുത? കുറച്ച് കഴിക്കുന്നത് നല്ലതാണോ അതല്ല ദോഷമാണോ?
3: അത്തരം ചില ഇൻ്റർനെറ്റ് സൈറ്റുകളിൽ കാണാറുണ്ട്. അതിൽ കുറച്ച് കാര്യമില്ലാതില്ല, പക്ഷേ അത് വളരെ ചെറിയ അളവിൽ ഉപയോഗിക്കുമ്പോൾ അവർ പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള കൊളസ്ട്രോളിൻ്റെ ലെവലിൽ നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്ന എച്ച് ഡി എൽ കൊളസ്ട്രോൾ കൂടുന്നു, എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയുന്നു, ഇതുകൊണ്ട് ഹൃദയാഘാതം നമ്മൾക്ക് ഒരു പരിധിവരെ തടയാൻ പറ്റും എന്നുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ട്. കാരണം നിങ്ങൾക്കറിയാം, ഇത്തരം പഠനങ്ങളെല്ലാം വരുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നാണ്. അവരെപ്പോഴും ഇതിനെ, ഈ മദ്യത്തിൻ്റെ ഉപയോഗത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ചില പഠനങ്ങളും വന്നേക്കാം. എങ്കിലും എനിക്ക് പറയാനുള്ളത്, എല്ലാവരും മദ്യപിക്കുന്നത് എപ്പോഴും കുറച്ചായിട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ളവർ വളരെ കുറച്ചായിട്ടാണ് എപ്പോഴും മദ്യം തുടങ്ങുന്നത്. പക്ഷേ മദ്യത്തിന് ചില ഉറക്ക മരുന്നുകൾ കാണുന്നത് പോലെ, ഉദാഹരണത്തിന് നമ്മൾ ഉറങ്ങാനൊരു മരുന്ന് എഴുതിയാൽ അത് കുറേ നാൾ അത് കഴിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരുന്നു. അത് കഴിഞ്ഞ് അതിന് ടോളറൻസ് എന്ന് പറയും. കുറച്ച് നാൾ കഴിഞ്ഞാൽ പിന്നെ അതേ അളവിൽ ആ മരുന്ന് കഴിച്ചാൽ നമുക്ക് ഉറക്കം വരുന്നില്ല. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ ഇത്തിരി

0: രോഗാവസ്ഥയിലേക്ക് എത്തുന്ന മദ്യപാനത്തിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ നല്ലതാണല്ലോ എന്ന് വിചാരിച്ച് തുടങ്ങുന്ന നേരത്തെ ഞാൻ പറഞ്ഞ ഉറക്കത്തിന് മരുന്ന് കഴിക്കുന്നത് പോലെ ഇവർക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ മദ്യം കഴിക്കുമ്പോൾ ചെറിയ അളവിൽ നിർത്താൻ പറ്റാതിരിക്കുകയും, കാരണം തലച്ചോറിന് ലഹരി കിട്ടണമെങ്കിൽ കൂടുതൽ കൂടുതൽ അളവിൽ അത് കൊടുക്കേണ്ടി വരികയും, അങ്ങനെ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അഞ്ചോ പത്തോ വർഷം കഴിയുമ്പോൾ മദ്യത്തിൻ്റെ അളവ് കൂടി പോവുകയും ഇദ്ദേഹം അറിയാത്തന്നെ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിന് അത് കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക്.
1: ഓക്കെ, അപ്പോൾ കുറഞ്ഞ രീതിയിൽ തുടങ്ങി നല്ലതാണ് എന്ന് വിചാരിച്ചിട്ട് കുറഞ്ഞ രീതിയിൽ തുടങ്ങുന്നത് സ്വാഭാവികമായിട്ടും അഡിക്ഷനിലേക്ക് പോകും. അങ്ങനെ അവർ കൂടുതൽ കൂടുതൽ മദ്യത്തിന് അടിമയായി കൂടുതൽ അളവിൽ മദ്യം ഉപയോഗിക്കാൻ തുടങ്ങും. അങ്ങനെ അത് തിരിച്ച് കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് കുറച്ചാണെങ്കിൽ നല്ലതാണ് എന്ന് വിചാരിച്ച് തുടങ്ങുന്നത് ഒരിക്കലും ഭൂഷണമല്ല എന്നുള്ളതാണ് ഇതിന് നമുക്ക് മനസ്സിലാകുന്നത്. ഈ ഒരു വിഷയത്തിൽ ഇസ്ലാമിൻ്റെ പാഠം തികച്ചും പ്രസക്തവുമാണ്. കാരണം ഖുർആനിൽ പറയുന്നത് മദ്യത്തെക്കുറിച്ച് പ്രവാചക താങ്കളോട് ചോദിക്കുമ്പോൾ പറയുക, അതിൽ കുറച്ച് നന്മയുണ്ട് കുറച്ച് തിന്മയുണ്ട്, എന്നാൽ നന്മയിനേക്കാൾ കൂടുതൽ തിന്മയാണ് അതുകൊണ്ട് വർജിക്കുക എന്നുള്ള രീതിയിലാണ് ഖുർആൻ്റെ ഒരു പരാമർശമുള്ളത്. അത് ഇവിടെ തികച്ചും പ്രസക്തമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അടുത്തൊരു ചോദ്യമായിട്ടുള്ളത്, ഈ മദ്യപാനം നിർത്തുന്ന ആൾക്ക് സ്വാഭാവികമായിട്ടും അഡിക്ഷൻ ഉണ്ടാക്കും എന്ന് പറഞ്ഞല്ലോ. ഈ അഡിക്ഷൻ ഉണ്ടാക്കുന്ന ആളുകൾക്ക് നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമല്ലോ. എന്താണ് ഇതിനുള്ള ഒരു പരിഹാരം? എങ്ങനെയാണ് ഇത് ടാക്കിൾ ചെയ്യുന്നത്?
0: മദ്യം അമിതമായി ഉപയോഗിച്ചിരുന്ന ഒരാൾ, മദ്യത്തിന് അടിമയായ ഒരാൾ മദ്യം നിർത്തുമ്പോൾ ആ വ്യക്തിക്ക് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ചിലപ്പോൾ മദ്യം പിൻവലിച്ചത് കൊണ്ടുണ്ടാവുന്ന റിയാക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പലപ്പോഴും ഒരു മദ്യപാനി വീണ്ടും വീണ്ടും മദ്യപിക്കുന്നത് ഇത്തരം അവസ്ഥകളിൽ നിന്ന് രക്ഷ നേടാനാണ്. ഉദാഹരണത്തിന്, മദ്യം നിർത്തി ഏകദേശം 48 മണിക്കൂർ അല്ലെങ്കിൽ 24 മണിക്കൂർ കഴിയുമ്പോൾ ചിലർക്ക് വിറയൽ, ഒരു ആകാംക്ഷ, ആങ്സൈറ്റി എന്ന് പറയുന്നു, ഉറക്കമില്ലാതാവുക, ഒരു വെപ്രാളം അനുഭവപ്പെടുക, ചിലർക്ക് ഇതിൻ്റെ കൂടെ വളരെ സീരിയസ് ആയ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന രീതിയിൽ അപസ്മാരം തന്നെ ഉണ്ടാവുക, അതുപോലെ തന്നെ പേടിപ്പെടുത്തുന്ന രൂപങ്ങൾ കാണുക, അവർ പിച്ചും മേയും പറയുക എന്ന് ആൾ പറയും, എഴുന്നേറ്റ് ഓടാൻ ശ്രമിക്കുക, ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുക, ഇതേ സമയത്ത് തന്നെ അവർക്ക് അവരുടെ ബി പി കുറയുന്നൊരവസ്ഥയിലേക്ക് എത്തുകയും ഓക്കാനം, ഛർദി എന്നിവ ഉണ്ടാകുകയും ചില സമയത്ത് വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് എത്തി ഹൃദയാഘാതം വരെ ഉണ്ടാകുന്ന അവസ്ഥയിലേക്കും എത്താറുണ്ട്. ചില മദ്യപാനികൾ വളരെ മദ്യത്തിനോട് അടിമത്തമുള്ള ചില മദ്യപാനികൾക്ക് മദ്യം നിർത്തുമ്പോഴുള്ള റിയാക്ഷൻ്റെ ഫലമായിട്ട് ഡെലിറിയം എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് എത്തുകയും, ഡെലിറിയം ട്രമൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന അവസ്ഥയിലേക്ക് എത്തുകയും, അവരെ ചിലപ്പോൾ ICU കടത്തി ചികിത്സിക്കേണ്ടി വരികയും ചെയ്യാറുണ്ട്. ഇത്തരക്കാർ ഏകദേശം 5% പേരിൽ മരണം വരെ സംഭവിക്കാവുന്ന അവസ്ഥയാണ് ഉള്ളത്.
1: ഓക്കെ, അപ്പോൾ ഇത് നിർത്തേണ്ടത് അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇങ്ങനൊരു അസുഖം, ഇതൊരു അഡിക്ഷൻ, ഈ ഒരു അഡിക്ഷൻ നിർത്തണം എന്ന് ബോധ്യപ്പെട്ട ഒരാൾ അയാൾക്ക് സ്വന്തമായിട്ട് നിർത്തിക്കൂടെ? ഇതിൻ്റെ ഒരു ചികിത്സ എടുക്കേണ്ട ആവശ്യമുണ്ട്? അതിൽ ഒരു ഡോക്ടറുടെ സഹായം തേടേണ്ട ആവശ്യമുണ്ടോ?
0: ഏത് തലത്തിലുള്ള മദ്യ ഉപയോഗമാണെങ്കിലും, ഇപ്പോൾ മദ്യത്തിന് അടിമയായിട്ടില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നവരാണെങ്കിലും, ഉപയോഗിച്ച് കുറച്ച് നാളായിട്ടുള്ളതാണെങ്കിലും, ഉപയോഗിച്ച് ഒരുപാട് നാളായി മദ്യത്തിന് ശരിക്കും അടിമത്തമായൊരവസ്ഥയിലേക്ക് എത്തിയവരാണെങ്കിലും ചികിത്സ ആവശ്യമാണ്. ഇതിലെ മോചനം സാധ്യമാണ് ചികിത്സയിലൂടെ. പക്ഷേ നേരത്തെ ചികിത്സിക്കുന്നവർക്ക് ഫലപ്രാപ്തി കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ചില രോഗികൾ പറയാറുണ്ട്, എനിക്ക് സ്വന്തമായി നിർത്താൻ കഴിയാവുന്നതേ ഉള്ളൂ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിർത്താറുണ്ട്. അത് പറയുമ്പോഴേ ഒരു പ്രശ്നം, ഇടയ്ക്കിടയ്ക്ക് നിർത്താറുണ്ട് എന്നാണ് അയാൾ ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. അതിൻ്റെ അർത്ഥം അദ്ദേഹം ഇപ്പോഴും മദ്യത്തിന് അടിമ തന്നെയാണ് എന്നാണ്. ചികിത്സയിൽ പലതരത്തിലുള്ള ചികിത്സകൾ ലഭ്യമാണ്. എങ്കിലും ചികിത്സയിലെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, മദ്യത്തിന് അടിമയായ വ്യക്തി അയാളുടെ മനസ്സുകൊണ്ട് എനിക്കിത് നിർത്തണം എന്ന് തീരുമാനിക്കുന്ന ആ തീരുമാനമാണ് ചികിത്സയിലുള്ള ഏറ്റവും ഫലവത്തായിട്ടുള്ള ഒരു പ്രധാന തീരുമാനം. ഇങ്ങനെ സ്വയം ചികിത്സിക്കാൻ തയ്യാറായി വരുന്ന ഒരു രോഗിയെ ചികിത്സിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം അദ്ദേഹത്തിന് നമ്മൾ ചിലപ്പോൾ മരുന്നുകളില്ലാതെ തന്നെ മോട്ടിവേഷൻ എൻഹാൻസ്മെന്റ് തെറാപ്പി.

0: എന്ന് പറയുന്ന രീതിയിലുള്ള കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ മാറ്റാവുന്നതും അദ്ദേഹത്തിന് പൂർണ്ണമായും ലഹരിയിൽ നിന്ന് മുക്തി നേടാവുന്നതുമാണ്. ചില ഘട്ടങ്ങളിൽ അമിതമായി മദ്യപിക്കുന്ന ആളുകൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ നിർത്തുമ്പോഴുണ്ടാവുന്ന റിയാക്ഷൻ കുറക്കുന്നതിന് ചില മരുന്നുകൾ ആവശ്യമായി വരും. അത്തരക്കാർക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കേണ്ടി വരും. കൂടാതെ പല മരുന്നുകൾ കൊടുക്കുകയും ഇത്തരം ലഹരി നിർത്തുമ്പോഴുണ്ടാവുന്ന റിയാക്ഷൻസ് ചിലപ്പോൾ ഒരാഴ്ച വരെ അല്ലെങ്കിൽ രണ്ടാഴ്ച വരെ നീണ്ടു നിൽക്കാം. അത്രയും കാലയളവിൽ അവർ ആശുപത്രിയിൽ കഴിയേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഇത്തരക്കാർക്ക് നമ്മുടെ നാട്ടിൽ ഡി അഡിക്ഷൻ സെൻ്ററുകൾ പല നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലുണ്ട്. അവിടങ്ങളിൽ ദിവസങ്ങളോളം കടന്നുകൊണ്ട്, കാരണം ഒരു വ്യക്തി ഏതൊരു വ്യക്തിയുടെയും സ്വഭാവത്തിലൊരു മാറ്റം വരണമെങ്കിൽ ചുരുങ്ങിയത് 3 ആഴ്ച 20 ദിവസം അല്ലെങ്കിൽ 21 ദിവസം ആണ് കണക്ക്. 3 ആഴ്ചയെങ്കിലും അയാൾ ആ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ളൊരു തീരുമാനം എടുക്കാൻ കഴിയണം. അതുകൊണ്ട് തന്നെ 3 ആഴ്ച മുതൽ 1 മാസം 2 മാസം വരെ താമസിച്ച് ചികിത്സിക്കുന്ന അതിനുള്ള സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളാണ് ഡി അഡിക്ഷൻ സെൻ്ററുകൾ. കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും ഇത്തരം സെൻ്ററുകളിൽ ഉണ്ട്. അത്തരം സെൻ്ററുകളിലുള്ള ചികിത്സ, ഇങ്ങനെ കൗൺസിലിങ്ങും മരുന്നുകൊണ്ടുള്ള ചികിത്സയും ചിലപ്പോൾ ആസക്തി കുറക്കാനുള്ള ചില മരുന്നുകൾ കൊടുക്കേണ്ടി വരും. ചില സെൻ്ററുകളിൽ പിന്നീട് മദ്യപിക്കുമ്പോൾ അവർക്ക് അസ്വസ്ഥത തോന്നുന്ന രീതിയിലുള്ള മരുന്നുകൾ കൊടുത്ത് ചികിത്സിക്കാറുണ്ട്. അതിനെക്കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണകളുണ്ട്. മരുന്ന് കടിച്ച് വീണ്ടും മാനസികമായി പ്രശ്നമാക്കുന്ന ചികിത്സയാണ് അവിടെയൊക്കെ ഉള്ളത് എന്നുള്ള തെറ്റിദ്ധാരണകളും ചില ആളുകൾക്കുണ്ട്. അതുകൊണ്ട് പലരും ചികിത്സിക്കാൻ മടിക്കാറുണ്ട്. പ്രത്യേകിച്ചും ആശുപത്രികളിലോ ഡോക്ടർമാരുടെ അടുത്ത് വന്ന് ചികിത്സിക്കാൻ മടി കാണിക്കുന്നവരുണ്ട്.
1: അതെ അതെ, വളരെ പ്രസക്തമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. അതായത് ഇത് ചികിത്സ സ്വയം നിർത്താൻ കഴിയില്ല, കാരണം ഇത് ശാരീരികവും മാനസികവുമായ അഡിക്ഷൻ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഇത് നിർത്തുമ്പോൾ പലവിധ മാനസിക ശാരീരിക പ്രത്യാഘാതങ്ങളും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതും, ചാൻസ് ഉണ്ടല്ല വളരെ കൂടുതലാണ് എന്നുള്ളതും, അതുകൊണ്ട് തന്നെ അതിന് കൃത്യമായ ചികിത്സ വേണ്ടി വരും, ഡോക്ടറുടെ വൈദ്യസഹായം വേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി. സോ പറ്റും ഇത്തരം എന്താ പറയുക, ഈ ആളുകളുടെ തെറ്റിദ്ധാരണകൾ മുതലെടുത്തുകൊണ്ട് തന്നെ പലതരം തട്ടിപ്പ് ചികിത്സകളും ഇതിൻ്റെ പേരിൽ ഇറങ്ങിയിട്ടുണ്ടായി നമുക്ക് കാണാൻ കഴിയും. പത്രങ്ങളിലൊക്കെ പരസ്യം കാണാറുണ്ട്, രോഗി അറിയാതെ ഇതിൻ്റെ കുടിമാറ്റം, സൈഡ് എഫക്റ്റുകളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു ഇൻഡയറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാ നമുക്ക് കിട്ടുന്ന ഇതാണ് എന്ത്, ബാക്കിയുള്ള ചികിത്സയിലൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അത്തരം പല ചികിത്സകളും നിലവിലുണ്ടല്ലോ, എന്താണ് അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം?
0: അതെ അതെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത്. ഇത്തരം പരസ്യങ്ങൾ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരും ശരിയായ ചികിത്സയിലേക്ക് വരാതെ ഇത്തരം ചികിത്സയിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ജനങ്ങളുടെ വിശ്വാസം, പല ആളുകളുടെയും വിശ്വാസം ഡോക്ടർമാർ കൊടുക്കുന്ന മരുന്നുകൊണ്ട് മദ്യപാനം നിർത്താമെങ്കിലും പിന്നീട് ആ വ്യക്തിക്ക് ഭ്രാന്ത് വരുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാനസികമായ രോഗം വരുന്നു, അല്ലെങ്കിൽ മറ്റ് ശാരീരികമായ രോഗങ്ങൾ വരുന്നു എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. എൻ്റെ അടുത്ത് വരുന്ന രോഗികളുടെ കൂടെയുള്ളവർ തന്നെ പറയാറുണ്ട്, ഇതുകൊണ്ട് അങ്ങനെ വരുമോ ഡോക്ടർ, ഈ മരുന്ന് കഴിച്ചാൽ കുഴപ്പമാകുമോ എന്ന് ചോദിക്കാറുണ്ട്. ആദ്യം നമ്മൾക്ക് രോഗി അറിയാതെ ചികിത്സിക്കുന്നതിനെ പറ്റി പറയാം. രോഗി അറിയാതെ ചികിത്സിക്കുന്ന രീതി ശരിയായ ശാസ്ത്രീയമായ രീതിയല്ല. രോഗിയും കൂടെ അറിയുന്ന, രോഗിയുടെ മോട്ടിവേഷൻ കൂട്ടുന്ന ചികിത്സയിലാണ് കൂടുതൽ ഫലപ്രാപ്തിയുള്ളത്. ഇത്തരം മാത്രമല്ല, അത്തരം മരുന്നുകളിൽ എന്താണ് അടങ്ങിയിരിക്കുന്നതെന്ന് ഇത് കൊടുക്കുന്നവർക്കോ ഇത് ഉണ്ടാക്കുന്നവർക്കോ അറിയുമോ എന്നെനിക്കറിയില്ല. അത്തരം കാര്യങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് നമുക്ക് അഭിപ്രായം പറയാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും രോഗികളെ ശരിയായ രീതിയിൽ അവരുടെ മാനസികമായ ഒരു മാറ്റം വരാനും, കാരണം രോഗി അറിയാതെ ചികിത്സിക്കുമ്പോൾ രോഗി ഒരിക്കലും ഇത് നിർത്താനുള്ള മാനസികമായ അവസ്ഥയിലേക്ക് എത്തുന്നില്ല. ശരിയായ ചികിത്സയിൽ രോഗിയുടെ മനസ്സിനെ മാറ്റിയെടുത്ത് രോഗി തന്നെ മുന്നിട്ടിറങ്ങുകയും ഞാനൊരു മദ്യം നിർത്തി ഞാൻ സമൂഹത്തിനും കുടുംബത്തിനും ഗുണമുള്ള ഒരാളായി മാറണം എന്ന ചിന്താഗതി വളർത്തിയെടുത്താലേ ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് നമ്മൾ ചികിത്സ എത്തുകയുള്ളൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഏതാനും ദിവസങ്ങൾ കടന്ന് കൗൺസിലിംഗ്, അതുപോലെ മരുന്ന് ആവശ്യമുണ്ടെങ്കിൽ മരുന്നുകൾ കൊടുക്കുക, രോഗി അത് അത് മരുന്നിൻ്റെ ആവശ്യം പറഞ്ഞ് മനസ്സിലാക്കുക, ഇല്ലെങ്കിൽ മരുന്നുകൾ ആവശ്യമില്ലെങ്കിൽ കൗൺസിലിങ്ങിലൂടെ രോഗിയുടെ മനസ്സിനെ മാറ്റിയെടുക്കുക, ഇത്തരം ചികിത്സകളാണ് കൂടുതൽ കാലം നിലനിൽക്കുന്ന ചികിത്സാ രീതികളായിട്ട് ശാസ്ത്രത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്.
1: ഓക്കെ, രോഗി അറിയാതെ അയാളെ പറ്റിച്ചുകൊണ്ട് ഉള്ള ഒരു ചികിത്സ ഒരിക്കലും വിജയിക്കില്ല എന്നാണ് നമുക്ക് ഇതിന്ന് മനസ്സിലാവുന്നത്. കാരണം രോഗി നേരവണ്ണം മോട്ടിവേറ്റഡ് അല്ലാത്ത ഒരു രോഗിയിൽ ഇത് ഒരു ദൂരവ്യാപകമായ ഗുണങ്ങൾ ഉണ്ടാക്കുകയില്ല, അയാൾ അറിയാതെയുള്ള ചികിത്സ എന്ന് മനസ്സിലാക്കി. സ്ഥിരം മദ്യപാനിയായ ഒരാൾ മോട്ടിവേറ്റഡ് സാറിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എന്താണ് സാറ് അവർക്ക് തുടങ്ങുന്ന ചികിത്സാ രീതികൾ?
0: ഓക്കെ, ഇത്തരത്തിൽ ഉള്ള പല രോഗികളും നമ്മുടെ ഒ പിയിൽ വരാറുണ്ട്. പലർക്കും ചിലപ്പോൾ പല പ്രഭാഷണങ്ങൾ കേട്ടിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ മാനസാന്തരപ്പെട്ടിട്ടോ അവർ ചികിത്സിക്കാൻ വരാറുണ്ട്. ചിലപ്പോൾ അവർ അവരുടെ വീട്ടിൽ പോലും അറിയാതെ മദ്യപിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ മകളുടെ കല്യാണം അടുത്തു, അല്ലെങ്കിൽ മക്കൾക്ക് പ്രായമായി എനിക്കത് നിർത്തണം എന്ന് പറഞ്ഞു വരാറുണ്ട്. അത്തരക്കാർക്ക് വേണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൗൺസിലിംഗ് മറ്റു രീതികൾ. അപ്പോൾ ചിലപ്പോൾ അവർ കഴിക്കുന്ന മദ്യത്തിൻ്റെ അളവ് വെച്ച് അവർക്ക് വിറയലോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഉറക്കക്കുറവോ ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ മറ്റുള്ളവരെ അഭിമുഖീകരിക്കാനുള്ള പ്രയാസങ്ങൾ, ആങ്സൈറ്റി ഒക്കെ ഉള്ളവരായിരിക്കാം മദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മദ്യമാകുമ്പോൾ ഒരു ധൈര്യം ഉണ്ടായിരുന്നു മദ്യം കഴിക്കുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നത്, ശരിക്കും എനിക്കിത് വേണം എന്നുണ്ടായിട്ടല്ല എന്ന് പറയുമ്പോൾ എന്താണോ അവരുടെ മാനസികാവസ്ഥ അതിനുള്ള കൃത്യമായ മരുന്നുകൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അത് കൊടുക്കുകയും അതിൻ്റെ കൂട്ടത്തിൽ മദ്യം നിർത്തുന്നത് കൊണ്ടുണ്ടാവുന്ന പ്രയാസങ്ങൾ കുറയ്ക്കാനുള്ള മരുന്നുകളോ, അല്ലെങ്കിൽ മദ്യം വീണ്ടും വീണ്ടും മദ്യം വേണം എന്ന തോന്നൽ ഉണ്ടാവുന്നതിനെ കുറക്കുന്ന മരുന്നുകളോ അവരെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവർക്ക് കൊടുത്ത് ചികിത്സിക്കാറുണ്ട്. എങ്കിലും അവരുടെ കുടുംബത്തിന്, ഉദാഹരണത്തിന് കല്യാണം കഴിച്ച ഒരാളെങ്കിൽ അയാളുടെ ഭാര്യയെ, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടൊരു ഈ വ്യക്തിയോട് കൂടുതൽ അടുപ്പമുള്ള ഒരാളെയും കൂടെ ഇത്തരം ചികിത്സയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്.
1: ഓക്കെ, അപ്പോൾ ഇതിൽ ഇപ്പോൾ തോന്നിയൊരു ചോദ്യമാണ്, ഈ ഇത്തരം ചികിത്സയിൽ രോഗി സ്വയം മോട്ടിവേറ്റഡ് ആയിട്ട് അല്ലാതെ രോഗിയുടെ ബന്ധുക്കൾ നേരിട്ട് സാറിനെ സമീപിക്കാറുണ്ടോ? എൻ്റെ ഇന്ന ആൾക്ക് ഈ ഒരു ഇതുണ്ട്, മദ്യപാനശീലമുണ്ട്, അത് നിർത്താൻ എന്തെങ്കിലും സഹായം വേണം എന്ന് പറഞ്ഞിട്ട് സാറിനെ സമീപിക്കാറുണ്ടോ?
0: തീർച്ചയായും, മിക്കവാറും കേസുകളിൽ ഇത്തരം അനുഭവങ്ങളാണ് എനിക്ക് കൂടുതലുള്ളത്. എപ്പോഴും ഒരു ഞാൻ നേരത്തെ സ്വയം ചികിത്സിക്കാൻ വരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞാലും കൂടുതലും ഒന്നുകിൽ ഭാര്യമാർ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അവരുടെ വേണ്ടപ്പെട്ടവർ കൊണ്ടുവന്നു, അല്ലെങ്കിൽ മാതാപിതാക്കൾ കൊണ്ടുവരുന്നു. ഈ അവസ്ഥയാണ് നമ്മൾ നേരിട്ട് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു തമാശ എന്താന്ന് വെച്ചാൽ, ചിലപ്പോൾ ചില ഭാര്യമാർ സ്വന്തം ഭർത്താവ് ഒരുപാട് മദ്യപിക്കുന്ന ആളാണെങ്കിലും അവരെപ്പോഴും അവരോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ അവരോടുള്ള സഹവാസം കൊണ്ടോ ആ ശീലം, ഈ ഭർത്താവിൻ്റെ ശീലം വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞൊരവസ്ഥയിലേക്ക് പോവാറുണ്ട്. അവർ നമ്മളടുത്ത് വരുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഇതൊന്ന് കുറച്ചാൽ മതി എന്ന് പറയാറുണ്ട്. ചിലർ പറയും ഇനി അയാളുടെ കൂടെ ജീവിക്കാൻ വയ്യ, അയാളുടെ ഉപദ്രവം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഇപ്രാവശ്യം കൂടെ സാറ് നിർത്തി തന്നാൽ ഞാൻ ഇയാളെ കൂടെ നിൽക്കാം, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിന് പോവുകയാണ്, ഇങ്ങനെ പറഞ്ഞു വരാറുണ്ട്. മാതാപിതാക്കൾ മക്കളെ കൊണ്ടുവരും, ഇവൻ പഠിക്കുന്നില്ല, എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് ശരിയാക്കണം. ഇത്തരം രോഗികളാണ് കൂടുതലും ചികിത്സിക്കാൻ വരുന്നത്. ഈ അവസ്ഥയിലും ചിലപ്പോൾ നമ്മൾ രോഗികളെ കിടത്തി ചികിത്സിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. ഭാര്യമാരെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ ചികിത്സയുടെ ആവശ്യകതയെ പറഞ്ഞ് മനസ്സിലാക്കി രോഗിയെ ചിലപ്പോൾ അപ്പോൾ രോഗി സമ്മതിച്ചില്ലെങ്കിലും രണ്ട് ദിവസം അവരെ നിരന്തരം അവരെ കൗൺസിലിംഗ് കൊടുത്ത് അവരുടെ പ്രയാസങ്ങൾ കുടുംബത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ചികിത്സയിലേക്ക് നമ്മൾ കൊണ്ടുവരാറുണ്ട്.
1: ഓക്കെ, അപ്പോൾ ഒരു രോഗി ഒരു മദ്യപാനിയുടെ ഒരു ബന്ധുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ശീലം മനസ്സിലാക്കാനും അത് കണ്ടെത്തി അത് കൃത്യമായ മെഡിക്കൽ ചികിത്സ ഡോക്ടറുമായി ബന്ധപ്പെട്ട് ഇതിനുള്ള പരിഹാരം നേടാനും ഉള്ള ഒരു അവസരം പ്രത്യേകിച്ച് ഈ ഒരു ശബ്ദം കേൾക്കുന്ന ആരുടെങ്കിലും കുടുംബത്തിലുണ്ടെങ്കിൽ അത്തരം ആളുകൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തോളം പൊരുത്തമുള്ളത്. ഇങ്ങനെയൊരു ബന്ധുക്കൾ വന്നിട്ട് സാറിനോട് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും പ്രത്യേക അനുഭവങ്ങൾ സാറിൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടോ?
0: ഇതുപോലെ ഒരു ദിവസം ഒരു ഭാര്യ എൻ്റെ അടുത്ത് വന്ന്, സാറേ ഞാൻ വളരെ കഷ്ടപ്പാടിലാണ്, എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം കൊണ്ട് എൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം പ്രശ്നമാണ്, സാമ്പത്തികമായ പ്രശ്നങ്ങളാണ് എന്ന് കരഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ പറഞ്ഞ് എൻ്റെ അടുത്ത് എത്തിക്കാൻ പറഞ്ഞു. അങ്ങനെ വന്ന് അയാൾ എത്തി. ഭാര്യ പറഞ്ഞത് ഭാര്യയ്ക്കാണ് അസുഖം, ഭർത്താവിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാണ് ഭർത്താവിനെ കൂടെ കൂട്ടിക്കൊണ്ടുവന്നത്. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് ഭാര്യയുടെ അസുഖത്തിൻ്റെ കാരണത്തിൽ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് അയാളോട് അന്വേഷിക്കുകയും മദ്യപാനം എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുക. അപ്പോൾ അദ്ദേഹം എന്തെങ്കിലും, ഞാൻ ഇടയ്ക്കിടയ്ക്ക് മദ്യപിക്കും എന്ന് പറഞ്ഞെങ്കിലും അതിനെ പറഞ്ഞ് മദ്യം കൂടെ നിർത്തുക. ഭാര്യ ഭർത്താക്കന്മാർ പറയുന്നത് ഭാര്യയുടെ കുഴപ്പം കൊണ്ടാണ്, എപ്പോഴും എല്ലാ ഭർത്താക്കന്മാരും എപ്പോഴും അങ്ങനെ പറയുക, ഭാര്യയുടെ കുഴപ്പം കൊണ്ടാണ് ഞാൻ കുടിക്കുന്നത്, ഇവളാണ് ഇതെല്ലാം പ്രശ്നം. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഓക്കെ ഞാൻ ആ പ്രശ്നങ്ങൾ മാറ്റിത്തരാം, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, നിങ്ങൾ മദ്യപാനം നിർത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ മനസ്സില്ലാ മനസ്സോടു കൂടിയാണെങ്കിലും അദ്ദേഹം അതിനെ സമ്മതിക്കുകയും ചികിത്സ എങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും ഇവിടെ ഒരു കുറച്ച് ദിവസം ഞാനിവിടെ കടത്തി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ചികിത്സയ്ക്ക് അവരെ അഡ്മിറ്റാക്കാൻ അയാളെ സമ്മതിപ്പിക്കുകയും അങ്ങനെ അവിടെ കടന്ന് രണ്ട് ദിവസം മദ്യം കിട്ടാതെ ഉള്ള അവസ്ഥയിൽ അയാൾക്ക് മരുന്ന് കൊടുത്ത് ചികിത്സിച്ച് ശരിയാക്കുകയും കൗൺസിലിങ്ങിലൂടെ അയാളുടെ കയ്യിലാണ് കുഴപ്പങ്ങൾ എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുകയും അദ്ദേഹം നമ്മുടെ ഇവിടെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയി ചികിത്സിക്കാൻ തയ്യാറാവുകയും ഒരു മാസത്തെ ചികിത്സ കൊണ്ട് വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തിന് തിരിച്ചു പോകാൻ സാധിക്കുകയും ഇപ്പോഴും ആ വ്യക്തി നല്ല രീതിയിൽ ജോലി ചെയ്ത് മാത്രമല്ല ആ വ്യക്തി ഒരു വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹം ഒരു മാരുതി കാർ ഓടിച്ചിട്ടാണ് വന്നത് എന്ന് പറഞ്ഞ് ഞാൻ മദ്യം വിൽക്കാൻ ഉപയോഗിച്ചിരുന്ന പൈസ മാറ്റി വെച്ചിട്ട് വാങ്ങിച്ച കാറാണ് സാറേ ഞാനിന്ന് ഓടിച്ചു വന്നതെന്ന് പറഞ്ഞാൽ വളരെ ഈ കഴിഞ്ഞ ദിവസവും ആ വ്യക്തി ഒരു മദ്യപാനിയെ എൻ്റെ അടുത്തേക്ക് ചികിത്സിക്കാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. പേരുകളൊന്നും പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാനത് അങ്ങനെ പറയുന്നില്ല.
1: വളരെ അർത്ഥവത്തായ ഒരു അനുഭവം തന്നെയാണ് നമ്മൾ കേട്ടത്. ഇതുപോലത്തെ ഒരുപാട് അനുഭവങ്ങൾ സാറിൻ്റെ ജീവിതത്തിൽ ഈ ഒരു കാലത്ത് ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു മദ്യപാനം എന്ന് പറയുന്നത് ഒരു വളരെ ദൂരവ്യാപകമായ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മാരകമായിട്ടുള്ള ഒരു ദുശീലമാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്നും വിമുക്തി നേടാൻ ഈ ശബ്ദം കേൾക്കുന്നവർ ഈയൊരു ഇത്തരം ദുശീലങ്ങളിൽ അടിമപ്പെട്ടവരെ സഹായിക്കണം എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കാനുള്ളത്. ഈ ആരോഗ്യവിചാരം എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് പീസ് റേഡിയോയ്ക്ക് വേണ്ടി മദ്യപാനത്തിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചും അതിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ചും അത് തടയുന്ന മാർഗങ്ങളെക്കുറിച്ചും വളരെ വിശദമായിട്ട് നമ്മോടൊപ്പം വളരെ വിലപ്പെട്ട സമയം ചെലവഴിച്ച മൗലാന ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ മുഹമ്മദ് മുസ്തഫയ്ക്ക് ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. കൂടുതൽ ഉപകാരപ്രദമായ വിഭവങ്ങളുമായി ആരോഗ്യ വിചാരം പങ്ക്തി തുടർന്നുള്ള ആഴ്ചകളും തുടരും.
2: മാഷാ ഇപ്പോൾ നമ്മൾ കേട്ടത് ആരോഗ്യ വിചാരം, മദ്യപാനം പ്രശ്നവും പരിഹാരവും എന്ന ഡോക്ടർ മുസ്തഫ, ഡോക്ടർ അബ്ദുൽ മാലിക് എന്നിവർ നടത്തിയിട്ടുള്ള ആരോഗ്യ വിചാര ചിന്തകളായിരുന്നു ഈ ഒരു വിഷയത്തിൽ നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഇൻഷാല്ലാ പീസ് റേഡിയോ വൈബ്സ് മുന്നോട്ട് പോകുമ്പോൾ ഇനി പ്രാർത്ഥനാ പഠനം.
3: പ്രാർത്ഥന എപ്പോഴും ഒരു വിശ്വാസിയുടെ ആയുധമാണല്ലോ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ നമുക്ക് പകർത്താനുതകുന്ന പ്രാർത്ഥനകളാണ് പ്രാർത്ഥനാ പഠനത്തിൻ്റെ ഓരോ എപ്പിസോഡിലൂടെയായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പടച്ച റബ്ബിനോട് നന്ദി കാണിച്ച് ജീവിക്കാനുള്ള പ്രാർത്ഥനയാണ് ഇൻഷാല്ലാ അജീബ് കരുവാര കൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ وعلى آله وأصحابه كلهم أجمعين أما بعد فاتقوا الله يا عباد الله الله നസൂക്ഷിച്ച് അവന്റെ വിധിയിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ നമ്മെ എവരെയും സൃഷ്ടിച്ചത് അവനോട് നന്ദി കാണിച്ച് അവൻ്റെ യഥാർത്ഥ നന്ദിയുള്ള അടിമയായി മാറുവാനും അവൻ പറഞ്ഞ വിധിവിലക്കുകൾ കൃത്യമായി കൊണ്ട് പാലിക്കുവാനുമുള്ള ഒരടിമകളായിക്കൊണ്ട് മാത്രമാണ് പടച്ചറബ് നമ്മെ സൃഷ്ടിച്ചത്, നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നതും. എന്നാൽ ആ പടച്ചറബിനോട് നമുക്ക് നന്ദി കാണിച്ച് ജീവിക്കാൻ ഇത്ര കാലത്തോളം നമുക്ക് സാധിച്ചിട്ടുണ്ടെന്ന് നാം ഓരോരുത്തരും ആദ്യം ഒന്ന് ഓർക്കുക. അപ്പോൾ ആ പടച്ചറബിനോട് നന്ദി കാണിക്കുവാൻ ഏതൊക്കെ രൂപത്തിൽ പറ്റുമെന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. അത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന ഒരു പ്രാർത്ഥനയാണ് ഇൻഷാല്ലാ നാം ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ അഇന്നാ അലാ ശുക്രിക വദിക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുമ്മ അഇന്നാ അലാ ശുക്രിക വദിക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുമ്മ അഇന്നാ അലാ ശുക്രിക. അല്ലാഹുവേ, നിനക്ക് നന്ദി കാണിക്കാനും വദിക്രിക നിന്നെ ഓർക്കാനും വഹുസ്നി ഇബാദതിക നന്നായി ആരാധനകൾ ചെയ്യാനും ഞങ്ങളെ നീ സഹായിക്കണമേ. അല്ലാഹുവേ, നിനക്ക് നന്ദി കാണിക്കാനും നിന്നെ ഓർക്കാനും നന്നായി ആരാധനകൾ ചെയ്യുവാനും ഞങ്ങളെ നീ സഹായിക്കണമേ. അല്ലാഹുമ്മ അഇന്നാ അലാ ശുക്രിക വദിക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുമ്മ അഇന്നാ അലാ ശുക്രിക വദിക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുമ്മ അഇന്നാ അലാ ശുക്രിക വദിക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുമ്മ അഇന്നാ അലാ ശുക്രിക വദിക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുവേ, നിനക്ക് നന്ദി കാണിക്കാനും നിന്നെ ഓർക്കാനും നന്നായി ആരാധനകൾ ചെയ്യാനും ഞങ്ങളെ നീ സഹായിക്കണമേ. അല്ലാഹുമ്മ അഇന്നാ അലാ ശുക്രിക വദിക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുമ്മ അഇന്നാ അലാ ശുക്രിക വദിക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുവേ, നിനക്ക് നന്ദി കാണിക്കാനും നിന്നെ ഓർക്കാനും നന്നായി ആരാധനകൾ ചെയ്യാനും ഞങ്ങളെ നീ സഹായിക്കണമേ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥനയൊക്കെ മുറുകെ പിടിച്ചാൽ നമ്മുടെ പടച്ചറബിൻ്റെ, നമ്മുടെ രക്ഷിതാവിൻ്റെ നല്ല ഒരടിമയായി മാറുവാനും പടച്ചറബിൻ്റെ ആ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊണ്ട് ആ സ്വർഗത്തിൻ്റെ പരിമളം ആസ്വദിക്കുവാനുമുള്ള തൗഫീക്ക് നമുക്കേവർക്കും ലഭിക്കുന്നതാണ് ഇൻഷാല്ലാ. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കേവർക്കും ആ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനും പടച്ചറബിൻ്റെ നന്ദിയുള്ള അടിമകളായി മാറുവാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: പ്രിയമുള്ളവരെ, ഇപ്പോൾ നമ്മൾ കേട്ടത് പ്രാർത്ഥനാ പഠനം. പടച്ചറബിനോട് നന്ദി കാണിച്ച് ജീവിക്കാൻ, ഈ വിഷയത്തിൽ പ്രാർത്ഥനാ പഠനം നമുക്ക് വേണ്ടിയാണ് നിർവഹിച്ചിട്ടുള്ളത് അജീബ് കരുവാർക്കുണ്ടായിരുന്നു. പീസ് റേഡിയോ വൈബ്സ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇനി പൂമരത്തണലിൽ.
3: പൂമരത്തണലിലേ, അതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ ചങ്കിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ. ഓൻ്റെ ചങ്കാണ് കുറച്ച്, എന്താ പറയുക, ഒരു നല്ല ചങ്കിനെ സെലക്ട് ചെയ്യുമ്പോൾ, ഒരു നല്ല സുഹൃത്തിനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളെ കൂട്ടുകാർക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ആരെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇൻഷാല്ലാ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ അതാണ് പഠിക്കുന്നത്.
2: അൽ ഫഹദ് പൂന്തുറയാണ് പൂമരത്തണലിൽ കൂട്ടുകാരോടൊപ്പം ഈ വിഷയത്തിൽ സംസാരിക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഏറെ സ്നേഹം നിറഞ്ഞ പൂമരത്തണലിൻ്റെ കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പൂമരത്തണലിലെ തണലത്തിൻ്റെ ഓരത്തിരുന്നിരിക്കുന്ന കുഞ്ഞനുജന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും കൂട്ടുകാരുണ്ടോ? കൂട്ടുകാരെ, നമുക്കെല്ലാവർക്കും കൂട്ടുകാരുണ്ടല്ലേ. നമ്മുടെ കൂട്ടുകാരെ എല്ലാവർക്കും നമുക്കിഷ്ടമാണ് അല്ലേ കൂട്ടുകാരെ? നമ്മുടെ കൂടെ കളിക്കാൻ, നമുക്ക് കഥകൾ പറഞ്ഞു തരാൻ, അല്ലേ, നമ്മുടെ കൂട്ടുകാരുമായൊത്ത് നമ്മുടെ അവധി ദിവസങ്ങൾ ചിലവഴിക്കാൻ നമ്മളേറെ ഇഷ്ടപ്പെടുന്ന നമുക്കു ചില സുഹൃത്തുക്കളുണ്ട്, അല്ലേ കൂട്ടുകാരെ? കൂട്ടുകാരെ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമുക്കെല്ലാവർക്കും കൂട്ടുകാരുണ്ട്. അതുപോലെ നമ്മുടെ കൂട്ടുകാരനായി നമ്മൾ ഏറെ അടുത്ത കൂട്ടുകാരനായി നമ്മൾ സ്വീകരിക്കേണ്ടത് ആരെയാണെന്ന് കൂട്ടുകാർക്കറിയുമോ? അറിയോ? നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ സ്വീകരിക്കേണ്ട കൂട്ടുകാരൻ എങ്ങനെയുള്ളവനായിരിക്കണം? നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂട്ടുകാരെ, നമ്മൾ കൃത്യമായി നമസ്കരിക്കുന്ന കുട്ടികളും അതുപോലെ തന്നെ ഉമ്മയെ അനുസരിക്കുന്ന കുട്ടികളും വാപ്പയെ അനുസരിക്കുന്ന കുട്ടികളും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന കുട്ടികളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും നെഞ്ചിലേറ്റി നടക്കുന്ന നല്ല കൂട്ടുകാരും നല്ല കുട്ടികളുമായിട്ടാണ് നമ്മൾ മാറേണ്ടത്, അല്ലേ കൂട്ടുകാരെ? കൂട്ടുകാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നല്ല കുട്ടികളാകുമ്പോൾ നമ്മൾ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണ്ടേ? നമ്മളും നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണ്ടേ? നമ്മുടെ കൂട്ടുകാരൻ്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയായിരിക്കണമെന്നറിയോ? നമ്മുടെ കൂട്ടുകാരൻ്റെ യോഗ്യത, അവന് നമ്മുടെ കൂട്ടുകാരനാകണമെങ്കിൽ അവനു വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് കൂട്ടുകാർക്കറിയുമോ? കൂട്ടുകാരെ, കൂട്ടുകാരെ, നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ സുഹൃത്ത് ആകണമെങ്കിൽ നമ്മൾ ഏത് സുഹൃത്തിനെ തിരഞ്ഞെടുക്കണമെന്നും നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയുള്ള സുഹൃത്തിനെന്നറിയോ? നമ്മൾ തിരഞ്ഞെടുക്കുന്ന സുഹൃത്ത് നമ്മൾ ചെയ്യുന്നത് പോലെ നന്മ ചെയ്യുന്ന കുട്ടികളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്, അല്ലേ? ഈ കൂരിരുൾ നിറഞ്ഞ ലോകത്ത്, കൂട്ടുകാർക്ക് മുമ്പ് ഞാനൊരു എപ്പിസോഡിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, കൂരിരുൾ നിറഞ്ഞ സമയത്ത്

0: ജന്നത്ത്, ആ ജന്നത്താണ് നമുക്ക് നേടാനുള്ളത് അല്ലേ, സ്വർഗമാണ് നമുക്ക് നേടാനുള്ളത്. അപ്പോൾ സ്വർഗത്തിലേക്ക് വഴികാട്ടുന്ന നല്ലൊരു സുഹൃത്തിനെ അല്ലേ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ആ നല്ലൊരു സുഹൃത്തിനെ തിരഞ്ഞെടുത്ത് നല്ല കുട്ടികളായിട്ടല്ലേ നമ്മൾ മാറേണ്ടത്. നമ്മുടെ കൂട്ടുകാരൻ എങ്ങനെയുള്ളവനാകണമെന്നറിയോ? അവൻ നമുക്കു നന്മ പറഞ്ഞു തരുന്ന, നമ്മൾ നന്മ പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വീകരിക്കുന്ന അങ്ങനെയുള്ളൊരു കൂട്ടുകാരനെയാണ് നമ്മൾ കൂട്ടുകാരനായിട്ട്, നമ്മുടെ സുഹൃത്തായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടത്. സുഹൃത്തുക്കളെ, സുഹൃത്തുക്കളെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, പൂമരത്തണലിൻ്റെ കുഞ്ഞു ശ്രോതാക്കളെ, ആ കൂട്ടുകാരൻ നന്മയുള്ളവനും സ്നേഹമുള്ളവനും നമ്മളെ ചതിക്കാത്തവനും നമ്മളെ വഞ്ചിക്കാത്തവനും കളവ് പറയാത്തവനും കൃത്യമായി നമസ്കരിക്കുന്നവനും അതുപോലെ ഉമ്മ പറയുന്നതനുസരിക്കുന്നവനും വാപ്പ പറയുന്നതനുസരിക്കുന്നവനുമായ നല്ല നല്ല കൂട്ടുകാരെയാണ് നമ്മൾ കണ്ടെത്തേണ്ടതും. കൂട്ടുകാരെ, നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉറ്റ സുഹൃത്ത് ആരാണെന്ന് നിങ്ങൾക്കറിയോ? ആരാണെന്ന് നിങ്ങൾക്കറിയോ കൂട്ടുകാരെ? ആ ഉറ്റ സുഹൃത്ത് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? അറിയോ? ഞാൻ പറഞ്ഞു തരാം. ആ ഉറ്റ സുഹൃത്ത് ആരാണെന്നറിയോ? ആ ഉറ്റ സുഹൃത്തിനെ ഞാൻ പരിചയപ്പെടുത്തുന്ന ഇതെങ്ങനെയാണെന്ന് നിങ്ങൾ കേട്ടിരിക്കണം കൂട്ടുകാർ. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കേട്ടിട്ടുണ്ടാവുക അല്ലേ? കുറേ കൂട്ടുകാരും ഭൂരിഭാഗം കൂട്ടുകാരും അത് കേട്ടിട്ടുണ്ടാകുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത കൂട്ടുകാരനായിരുന്നു. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത കൂട്ടുകാരനായിരുന്നു. ഇനിയോ ആ കൂട്ടുകാരനും അതുപോലെ തന്നെ ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നാമത്തെ ഖലീഫയായിരുന്നു. ആരായിരുന്നു? ഖലീഫയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്താ കൂട്ടുകാരെ ഖലീഫ എന്ന് പറഞ്ഞാൽ? ആ ഖലീഫയെക്കുറിച്ച് നിങ്ങൾ കുറച്ചൊക്കെ കേട്ടിട്ടുണ്ടാകും അല്ലേ? ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഞാൻ ആദ്യം ഒരല്പം പറയാം, പിന്നീട് സുഹൃത്തുക്കളായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും കഥ ഞാൻ പറയാം. കേട്ടോ കൂട്ടുകാരെ, ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എന്ന മഹത്തായ വ്യക്തിയെക്കുറിച്ച് നമുക്ക് ആദ്യം ഒരല്പം പരിചയപ്പെടാം. അതായത് പണ്ട് കാലങ്ങൾക്ക് മുമ്പ് ക്രിസ്തു വർഷം എന്നൊരു വർഷം, ആ വർഷത്തിൽ 573 മക്ക എന്ന നഗരത്തിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. അബു കുഹാഫ എന്നറിയപ്പെടുന്ന ഉസ്മാൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. എന്താ കൂട്ടുകാരെ, അബു കുഹാഫ എന്നറിയപ്പെടുന്ന ഉസ്മാനായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. ഇനി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയുടെ പേരെന്താണെന്നറിയോ? ഉമ്മുൽ ഖൈർ എന്ന ഓമനപ്പേരിൽ അറിയുന്ന സൽമയായിരുന്നു മാതാവ്. കൂട്ടുകാരെ, ഇത്രയും നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണേ. ഈ രണ്ട് ആൻസറും നിങ്ങൾ ക്വസ്റ്റ്യൻ്റെ ആൻസറും ഫീഡ്ബാക്കായിട്ട് നിങ്ങൾ വോയിസ് ആയിട്ട് അയച്ചാൽ ഏറ്റവും നന്ന് കേട്ടോ കൂട്ടുകാരെ. അങ്ങനെ നിങ്ങൾ അയക്കണം. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് ആദ്യഘട്ടത്തിൽ ഇസ്ലാമിനെ വെറുക്കുന്ന ആളായിരുന്നു. കൂട്ടുകാരെ, ഇന്ന് വെറുക്കുന്ന, ഇസ്ലാമിനെ വെറുക്കുന്ന ആളായിരുന്നു. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ? അല്ലാഹു സുബ്ഹാന തആലയെ മാത്രം ആരാധിക്കാനും അവന് വേണ്ടി കീഴ്വണക്കം ചെയ്യാനും നമസ്കരിക്കാനും സകാത്ത് നൽകാനുമല്ലാതെ നിങ്ങളോട് കൽപ്പിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാന തആല പറഞ്ഞ മതമാണ് വക്രതയില്ലാത്ത, ആരെയും വേദനിപ്പിക്കാത്ത മതമാണ് കൂട്ടുകാരെ എന്ത് ഇസ്ലാം എന്ന് പറയുന്നത്. ആ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കാത്ത ആദ്യ ഘട്ടത്തിൽ അബൂ ഖുഹാഫ, ആരാണ് അബൂ ഖുഹാഫ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവാണ് അബൂ ഖുഹാഫ എന്നറിയപ്പെടുന്നയാൾ. അബൂ ഖുഹാഫ എന്നയാൾ അറിയപ്പെടുന്ന ആളുടെ പിതാവിന്റെ പേരെന്തോന്നായിരുന്നു? ഉസ്മാൻ. എന്തായിരുന്നു അറിയപ്പെട്ടിരുന്നത്? അബൂ ഖുഹാഫ. ആ അബൂ ഖുഹാഫ ഇസ്ലാമിന്റെ ആദ്യഘട്ടത്തിൽ ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നില്ല കൂട്ടുകാരെ. അങ്ങനെ എന്നിട്ട് അദ്ദേഹം ഇസ്ലാമിന് ആദ്യം വെറുക്കുന്ന ആളായിരുന്നു, ഇഷ്ടപ്പെടാത്ത ഒരാളായിരുന്നു. പിന്നീട് മക്കാ വിജയത്തിന്റെ സമയത്ത് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു. മക്കയിലെ കുലീനരും സമ്പന്നരുമായ ഖുറൈശു ഗോത്രത്തിന്റെ ഉപഗോത്രമായ ബനൂ തൈം ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹുവും കുടുംബവും. എങ്ങനെ കൂട്ടുകാരെ? മക്കയിലെ കുലീനരും സമ്പന്നരുമായ ഖുറൈശു ഗോത്രത്തിന്റെ ഉപഗോത്രമായ ബനൂ തൈം ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹുവും കുടുംബവും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ ഗോത്രം തന്നെ. നോക്കു കൂട്ടുകാരെ, നമ്മൾ നേരത്തെ പറഞ്ഞതെന്താണ്? മുഹമ്മദ് നബിയുടെ ഉറ്റ സുഹൃത്ത് ആരായിരുന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. അപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച സ്ഥലത്തു തന്നെയാണ് ആരും ജനിച്ചത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. എങ്ങനെ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ ഗോത്രത്തിൽ തന്നെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവും ജനിച്ചത്. ജനന സമയത്ത് അബൂബക്കറിന് അബുൽ കഅബ എന്നാണ് പേരിട്ടിരുന്നത്. കഅബയുടെ സേവകൻ എന്നായിരുന്നു എന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ആദ്യ കാലഘട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ജനിച്ച സമയത്ത് പേരിട്ടിരുന്നത്. അബൂ കഅബയുടെ സേവകൻ, അതായത് അബുൽ കഅബ എന്നായിരുന്നു. ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിന് അബ്ദുല്ലാഹ്, അങ്ങനെ അബ്ദുല്ലാ എന്നാക്കി. എങ്ങനെ അബ്ദുല്ലാ എന്നാക്കി? അള്ളാഹുവിന്റെ അടിമ എന്നാക്കി. ഒട്ടകങ്ങളെ ഒരുപാട് ഇഷ്ടമായതിനാൽ ഒട്ടകങ്ങളുടെ പിതാവ് എന്നർത്ഥം വരുന്ന അബൂബക്കർ എന്ന പേരിൽ അദ്ദേഹം പിന്നീട് അറിയപ്പെട്ടു. അപ്പോൾ അബൂബക്കർ എന്ന പേര് എങ്ങനെയാണ് അബൂബക്കറിന് വന്നത്, പിന്നീട് അറിയപ്പെടാൻ കാരണമായത്? ആദ്യം അബൂബക്കറിനുണ്ടായിരുന്ന പേരെന്തായിരുന്നു കൂട്ടുകാരെ? ആദ്യം ഉണ്ടായിരുന്ന പേരെന്തായിരുന്നു? എന്തായിരുന്നു? ജനന സമയത്ത് അബുൽ കഅബ, കഅബയുടെ സേവകനെന്നും. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഇസ്ലാം മതം സ്വീകരിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് എന്തു പേരിട്ടു കൂട്ടുകാരെ? അബ്ദുല്ല എന്നു പേരിട്ടതിന് ശേഷം അദ്ദേഹം ഒട്ടകത്തേറെ ഇഷ്ടപ്പെട്ടിരുന്ന മനുഷ്യനായതുകൊണ്ട് കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് അബൂബക്കർ എന്ന് അദ്ദേഹത്തിന് പേരിടുകയും അദ്ദേഹത്തെ ആ പേരിലാണ് പിന്നീട് അറിയപ്പെട്ടത്. ഇനി നോക്കൂ കൂട്ടുകാരെ, അബൂബക്കറിന് നബി സല്ലല്ലാഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ 3 വയസ്സ് കുറവായിരുന്നു. അബൂബക്കറിനേക്കാൾ മികച്ച ഒരു സുഹൃത്ത് എനിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമായിരുന്നു. അത്രയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു അവർ. കൂട്ടുകാരെ, നമ്മുടെ ഏതേലും ഒരു സുഹൃത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അല്ലെങ്കിൽ ആ സുഹൃത്തിനെ വെച്ചിട്ട് നമ്മൾ പറയോ, അബൂ ഇന്ന കൂട്ടുകാരനെക്കാളും ഏറ്റവും മികച്ച കൂട്ടുകാരൻ എനിക്കില്ല എന്ന് നമ്മൾ പറയില്ലേ? അതുപോലെ അള്ളാഹുവിൻ്റെ പ്രവാചകനും പറഞ്ഞു, അബൂബക്കറിനേക്കാൾ ഏറ്റവും മികച്ചൊരു സുഹൃത്ത് എനിക്കില്ല എന്ന് പറയുമായിരുന്നു. അത്രയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു അവർ. അബൂബക്കർ റളിയല്ലാഹു അൻഹു വിശ്വസ്തനും സൽസ്വഭാവിയുമായിരുന്നു, കഠിനാധ്വാനം ചെയ്തിരുന്നു. ഇടപാടുകളിൽ സത്യസന്ധത പുലർത്തുന്നവനായിരുന്നു അദ്ദേഹം. എല്ലാവരോടും ദയ കാണിച്ചു, രോഗികളെയും ദരിദ്രരെയും അളവറ്റു സഹായിച്ചു. ചെറുപ്പക്കാലം മുതൽ അദ്ദേഹം കച്ചവട സംഘങ്ങളുടെ കൂടെ പല പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട്. കൂടുതലായും സിറിയയിലേക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ കച്ചവട യാത്രകൾ. യാത്രയിലെ അനുഭവങ്ങൾ അദ്ദേഹത്തിന് ധാരാളം അറിവുകളും കാഴ്ചപ്പാടുകളും ഉണ്ടാക്കിക്കൊടുത്തു. കൂട്ടുകാരെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾക്കറിയാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരൻ. ഈ നബിയുടെ കൂട്ടുകാരൻ എന്ന ആ വിഷയത്തിൽ പൂമരത്തണലിന് പറയാനുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ചാണ്. ആ നല്ലൊരു കൂട്ടുകാരനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് തന്നെ. കൂട്ടുകാരെ, ഒരു സംഭവം കൂടി പറയട്ടെ. നമ്മുടെ കൂട്ടുകാരൻ എന്ന് പറയുമ്പോൾ നമ്മൾ നന്മ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ നന്മയെ സ്വീകരിക്കണം. നമ്മുടെ നല്ലൊരു കൂട്ടുകാരൻ നമുക്ക് നന്മ പറഞ്ഞു തരുമ്പോഴും നമ്മൾ എന്തു ചെയ്യണം? സ്വീകരിക്കണമെന്ന ഗുണപാഠമാണ് കൂട്ടുകാരെ ഇന്നത്തെ ഈ കഥയിലൂടെ നമ്മൾ പഠിക്കുന്നത്. നോക്കൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹീറാ ഗുഹയിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ജിബ്രീൽ എന്ന മലക്ക് അവിടെ എത്തിയതും ഇഖ്റാ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞതുമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അന്ന് മുതൽക്കാണ് മുഹമ്മദ് എന്ന മഹാൻ നബിയായി മാറിയത്. അല്ലേ കൂട്ടുകാരെ, ഈ കഥ നമ്മൾ കേട്ടിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരികയും അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബിക്ക് ഇഖ്റാ എന്ന് പറയുകയും അദ്ദേഹത്തെ കൊണ്ട് വായിപ്പിക്കുകയും പഠിപ്പിക്കുകയും അന്ന് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി മാറുകയും പിന്നീട് ജനങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നവനാണ് അള്ളാഹു ചെയ്യുവാനാണ്. അങ്ങനെ പിന്നീട് ഇസ്ലാമിലേക്ക് വരാൻ, ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കാനും വേണ്ടിയാണ് എന്ത് ചെയ്തത്? അള്ളാഹു നബിയായി അദ്ദേഹത്തെ നിശ്ചയിച്ചതും. ഈ വിവരം അറിഞ്ഞ നബിയുടെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹയും പ്രതിർവ്യ പുത്രൻ അലി റളിയല്ലാഹു അൻഹു എന്ന കുട്ടിയുമാണ് ആദ്യമായി ഇസ്ലാമതം സ്വീകരിച്ചത്. ദീർഘനാൾ സിറിയയിൽ കച്ചവട ആവശ്യവുമായി പോയിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനു മക്കയിലേക്ക് തിരിച്ചെത്തിയതും ഈ സമയത്തായിരുന്നു. ഈ സമയത്തെത്തിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനു നാട്ടിൽ തിരിച്ചു വരുന്ന വഴി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദ വിവരങ്ങൾ, അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളെല്ലാം, ഒരു കൂട്ടുകാരൻ്റെയും നമ്മുടെ കൂട്ടുകാരൻ്റെ വിശേഷങ്ങളെല്ലാം അന്വേഷിക്കൂലേ? അതുപോലെ എന്ത് ചെയ്തു? അന്വേഷിച്ചു, ചോദിച്ചു. ചോദിച്ചറിഞ്ഞു അദ്ദേഹം വീട്ടിലെത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തേടി ഇറങ്ങി, നബിയെ കണ്ടു, കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞു. നബിയിൽ നിന്നും ഖുർആൻ വചനങ്ങൾ അദ്ദേഹം ശ്രദ്ധയോടെ കേട്ടു. നോക്കു കൂട്ടുകാരെ, ആ കൂട്ടുകാരൻ കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ആദ്യം തൻ്റെ സുഹൃത്തിൻ്റെ അടുക്കലേക്കാണ് വേഗം വന്നത്. വേഗം വന്നിട്ട് ആ സുഹൃത്ത് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിച്ചു കേൾക്കുകയും എന്നിട്ട് പരിശുദ്ധമായ ഖുർആനെ കുറിച്ച് വചനങ്ങൾ ശ്രദ്ധയോട് കേട്ടിട്ടും ശേഷം നബിയുടെ വലതുകൈ തൻ്റെ ഇരുകരങ്ങളിലായി ചേർത്ത് പിടിച്ചു. എന്നിട്ടും എഴുന്നേറ്റ് നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങ് സത്യസന്ധനും വിശ്വസ്തനുമായ പ്രവാചകനാണ്. കൂട്ടുകാരെ, ഒരു കൂട്ടുകാരനെ വിശ്വസിച്ച മറ്റൊരു കൂട്ടുകാരൻ്റെ കഥ, നന്മ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കുന്ന കൂട്ടുകാരൻ, ആ കൂട്ടുകാരൻ പറയുകയാണ് പ്രവാചകനോട്, പ്രവാചകരെ അങ്ങ് സത്യസന്ധനും വിശ്വസ്തനുമായ പ്രവാചകനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് എന്ത് ചെയ്തു? ഇസ്ലാമതം സ്വീകരിച്ചു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഷഹാദത്ത് സത്യസാക്ഷ്യം ചൊല്ലി മുസ്ലിമായി. മുതിർന്ന പുരുഷന്മാരിൽ ആദ്യമായി ഇസ്ലാമതം സ്വീകരിച്ച ആളായി അദ്ദേഹവും മാറി. നോക്കൂ കൂട്ടുകാരെ, ഈ കഥയിൽ നിന്നുള്ള നമ്മുടെ പാഠമെന്താണ്? നമ്മുടെ പാഠമെന്താണ്? ഈ നല്ലൊരു കൂട്ടുകാരൻ എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയാകണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെയാകണം. നമ്മുടെ പ്രവാചകന്റെ കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. ആ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്ന നന്മകൾ തന്റെ ജീവിതത്തിൽ നിറവേറ്റുന്ന മനുഷ്യനായിരുന്നത് കൊണ്ട് അദ്ദേഹം അതാ ആ പ്രവാചകനെ വിശ്വസിക്കുകയും ആ പ്രവാചകൻ പറഞ്ഞത് അനുസരിക്കുകയും ചെയ്യുന്നു. അതുപോലെയുള്ള നല്ല കൂട്ടുകാരായി നമുക്ക് മാറാം ഇൻഷാ അല്ലാം. ഇനിയും നമുക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കഥകളുമായി വീണ്ടുമുള്ള എപ്പിസോഡുകളിൽ കണ്ടുമുട്ടാം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ. ഇപ്പോൾ നമ്മൾ കേട്ടത് പൂമരത്തണലിൽ നല്ല സുഹൃത്ത് എന്ന വിഷയത്തിൽ അൽ ഫഹദ് പൂന്തുറയായിരുന്നു ഇതുവരെ സംസാരിച്ചത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: റേഡിയോ വൈബ്സിലിനി നുറുങ്ങുകളാണ്.
1: സമയമില്ല എന്ന് പറഞ്ഞ പരാതിയിലാണ് നമ്മളൊക്കെ. എന്നാൽ ചെറിയൊരു സമയമെടുത്തുകൊണ്ട് വലിയൊരു ആശയം ശ്രോതാക്കൾക്ക് പങ്കുവെക്കുന്ന നുറുങ്ങുകളിൽ നിന്ന് മൻസൂർ മണ്ണാർക്കാടാണ് ശബ്ദം നൽകുന്നത്.
2: പള്ളിയൊന്ന് തുറന്നെങ്കിൽ. രചന സമീർ മുണ്ടേരി. തലവാചകം നമ്മിൽ പലരും പറഞ്ഞതാണ്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ലോക്ക്ഡൌണിന്റെ ഭാഗമായി പള്ളികൾ അടഞ്ഞുകിടന്നപ്പോൾ പറഞ്ഞ വാചകം. കടകൾ തുറക്കുന്നില്ല, ബസ്സുകൾ ഓടുന്നില്ല, പള്ളിക്കൂടവും മദ്രസയും പ്രവർത്തിക്കുന്നില്ല, എല്ലാം നിശ്ചലം. വീടിന്റെ നാലു ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിയപ്പോൾ വല്ലാതെ നാം പ്രയാസപ്പെട്ടു. മനസ്സറിഞ്ഞു പറഞ്ഞു, പള്ളിയിലേക്കെങ്കിലും പോവാനൊന്നും സാധിച്ചെങ്കിൽ. നീണ്ട രണ്ടു വർഷങ്ങൾ. ആരോഗ്യമുള്ളവർ, യുവാക്കൾ, കുട്ടികൾ പലരും നമ്മെ വിട്ടുപിരിഞ്ഞു. അള്ളാഹു അവർക്ക് സ്വർഗം നൽകട്ടെ. നാം ബാക്കിയായിരിക്കുന്നു. റബ്ബു നമ്മുടെ ആയുസ് നീട്ടിത്തന്നിരിക്കുന്നു. അൽഹംദുലില്ലാ. കോവിഡ് നിയമങ്ങൾ പിൻവലിച്ചു. എല്ലാം തുറന്നു. കടകൾ, പള്ളിക്കൂടങ്ങൾ, ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ. വീട്ടിൽ തടയപ്പെട്ട നാം പുറത്തിറങ്ങി തുടങ്ങി. അങ്ങാടികൾ പഴയതുപോലെ സജീവമായി. മൈതാനങ്ങളും സ്റ്റേഡിയങ്ങളും ജനനിബിഡം. പള്ളികളോ? പള്ളിയെങ്കിലും ഒന്ന് തുറന്നെങ്കിലെന്നു പറഞ്ഞവരിവിടെ. പള്ളി തുറന്നിരിക്കുന്നു. വിജയത്തിലേക്കും സ്വർഗത്തിലേക്കും. പള്ളിമിനാരത്തിലൂടെ നമ്മെ വിളിക്കുന്നുണ്ട്. ഉത്തരം കൊടുക്കാൻ നാം ശ്രമിക്കാറുണ്ടോ? ജമാഅത്ത് നമസ്കാരം പുരുഷന് നിർബന്ധമാണ്, സ്ത്രീകൾക്ക് അനുവദനീയവും. കാരണമില്ലാതെ ജമാഅത്ത് നമസ്കാരം ഉപേക്ഷിക്കുന്നത് കുറ്റകരമാണ്. ഇത്രയും കാലം പറയാനൊരു കാരണമുണ്ടായിരുന്നു. പക്ഷേ ഇനി എന്തു പറയും? ജമാഅത്ത് നമസ്കാരം നിർബന്ധം. അഞ്ചു നേരത്തെ നമസ്കാരത്തിന്റെ കാര്യത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ പരിശോധിച്ചാൽ ഓരോ മുസ്ലിമും അത് പള്ളിയിൽ പോയി ജമാഅത്തായിട്ടാണ് നിർവഹിക്കേണ്ടതെന്ന് കാണാൻ കഴിയും. ജമാഅത്ത് നമസ്കാരം പള്ളിയിൽ പോയി നമസ്കരിക്കാതെ വീട്ടിൽ നമസ്കരിക്കുന്നവർക്ക് പല ന്യായങ്ങളും പറയാനുണ്ടാകും. അത്തരക്കാർക്ക് ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലെ ഹദീസ് ഗുണപാഠമാകേണ്ടതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം: നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു അന്ധൻ വന്നുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, എന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു വഴികാട്ടിയില്ല, അതിനാൽ അങ്ങ് എനിക്ക് വീട്ടിൽ വെച്ച് നമസ്കാരം നിർവഹിക്കാൻ ഇളവ് അനുവദിക്കുമോ? അപ്പോൾ അവിടുന്ന് അദ്ദേഹത്തിന് ഇളവ് അനുവദിക്കുകയുണ്ടായി. എന്നാൽ അദ്ദേഹം തിരിഞ്ഞു പോകാൻ ആരംഭിച്ചപ്പോൾ അയാളെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, നീ ബാങ്ക് കേൾക്കാറുണ്ടോ? അദ്ദേഹം അതെ എന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, എങ്കിൽ നീ അതിന് ഉത്തരം ചെയ്യണം. നാം ബാങ്ക് വിളി കേൾക്കാറില്ലേ? പക്ഷേ ജമാഅത്തിന് പള്ളിയിലേക്ക് പോകാറുണ്ടോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ബാങ്ക് കേട്ടാൽ മതിയായ കാരണം ഇല്ലാതിരുന്നിട്ടും അതിനായി പള്ളിയിലേക്ക് വരുന്നില്ല എങ്കിൽ അവന് നമസ്കാരമില്ല. ജമാഅത്ത് നമസ്കാരം ഉപേക്ഷിക്കുന്നത് കപട വിശ്വാസിയുടെ ലക്ഷണമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അബുൽ അഹ്വസിൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം: അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, രോഗികളോ കാപട്യം അറിയപ്പെട്ട കപടവിശ്വാസികളോ അല്ലാതെ നമസ്കാരത്തെ തൊട്ട് ആരും പിന്തുന്നതായി ഞങ്ങൾ കാണാറില്ലായിരുന്നു. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ പറഞ്ഞു, പള്ളികളിൽ ജമാഅത്തോടൊപ്പമുള്ള നിസ്കാരം മുസ്ലിങ്ങൾക്ക് നിർബന്ധമാകുന്നു. മതപരമായ കാരണം കൂടാതെ അത് പിന്തിച്ചാൽ അവർ കപടവിശ്വാസികളോട് സദൃശ്യമായിരിക്കുന്നു. ഇപ്പോൾ പള്ളികൾ നമ്മുടെ മുൻപിൽ തുറന്നിരിക്കുന്നു. പുരുഷന്മാരെ, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഇബാദത്ത് ആകാശലോകത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയി അവിടെ വെച്ച് അള്ളാഹു നിർബന്ധമാക്കിയ ആരാധനാകർമ്മം, പരലോകത്ത് അള്ളാഹു ആദ്യമായി വിചാരണക്കെടുക്കുന്ന കർമ്മം, തിന്മകളിൽ നിന്നും നമ്മെ അകറ്റി നിർത്തുന്ന പുണ്യകർമ്മം. ഇത്രമാത്രം പ്രാധാന്യമുള്ള നമസ്കാരം ജമാഅത്തായി പള്ളിയിൽ പോയി തന്നെ നിർവഹിക്കാൻ തയ്യാറാവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.
0: ഉത്തരം കിട്ടാത്ത പ്രശ്നത്തിനുത്തരം. നുറുങ്ങുകളിൽ ഇപ്പോൾ നമ്മൾ കേട്ടത് ഈ വിഷയത്തിൽ മൻസൂർ മണ്ണാർക്കാടിന്റെ ശബ്ദത്തിലാണ് നുറുങ്ങുകൾ നമ്മൾ കേട്ടത്. നുറുങ്ങുകൾ ഇവിടെ സമാപിക്കുന്നു.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ വൈജ്ഞാനികമായ സെഷനുകളിലൂടെയാണ് ഇനി പോകുന്നത്. അസ്മാഉൽ ഹസ്ന എന്ന പ്രോഗ്രാം നമ്മൾ പല എപ്പിസോഡുകളിലൂടെയായി കേട്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ സലംക അള്ളാഹുവിൻ്റെ കാരുണ്യവാൻ എന്നുള്ള ആ ഒരു നാമത്തെക്കുറിച്ചാണ്. അർ റഹ്മാൻ അല്ലേ?
0: അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ പഠിക്കുന്നു എന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ അസ്മാഉൽ ഹുസ്നയ്ക്ക് അത്രയും പ്രാധാന്യമുണ്ട്. അബ്ദുറൌഫ് അൽ ഹൈക്കമി അദ്ദേഹമാണ് ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മളെ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചാണ് പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഹുസ്നയാണ്, ഏറ്റവും മഹത്വമേറിയതാണ്. അത് പഠിക്കലാണ് ഏറ്റവും മഹത്വമേറിയ അറിവ് എന്നും നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഇൻഷാല്ലാ ഇതിൻ്റെ ഈ പ്രയാണം അവസാനിക്കുന്നതുവരെ നിങ്ങൾ കൂടെയുണ്ടാകണം എന്നത് സൂചിപ്പിക്കുകയാണ്. ശ്രദ്ധയോടുകൂടി അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് കേട്ട് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി നാളെ പരലോകത്ത് റബ്ബിൻ്റെ മുന്നിലെത്തുമ്പോൾ ഏറ്റവും നല്ല വ്യക്തിത്വമായിക്കൊണ്ട് എത്താൻ പരിശ്രമിക്കണം. അതിനുതകട്ടെ ഇത്തരം ക്ലാസുകൾ എന്ന് ഉണർത്തുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് ഇൻഷാല്ലാ അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അർറഹ്മാൻ അർറഹീം എന്ന നാമങ്ങളിൽ അർറഹ്മാൻ എന്ന നാമമാണ് പ്രത്യേകം പഠിക്കുന്നത്. അർറഹ്മാൻ അർറഹീം എന്ന് പറയാൻ കാരണം വിശുദ്ധ ഖുർആനിലും തിരുവചനങ്ങളിലും അധികമായി കൊണ്ട് അർറഹ്മാൻ അർറഹീം ചേർത്തുകൊണ്ടാണ് പറഞ്ഞത്. എവിടെ നമ്മളത് പഠിച്ചിട്ടുള്ളത്? നമ്മളെവിടെ കേട്ടിട്ടുള്ളത്? ആ സൂറത്തുൽ ഫാത്തിഹയിൽ അർറഹ്മാനുർ റഹീം എന്ന് ചേർത്ത് പറഞ്ഞിട്ടുണ്ടല്ലേ. അതുപോലെ തന്നെ ബിസ്മില്ല പറയുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ പലപ്പോഴും പറയലാണ്. നമ്മളൊരു ദിവസം പല പ്രാവശ്യം നമ്മൾ പറയുന്നതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ഇങ്ങനെ പ്രമാണങ്ങളിലധികവും അർറഹ്മാൻ അർറഹീം ഇത് രണ്ടും ചേർന്നിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ അങ്ങനെ സൂചിപ്പിച്ചത്. അതിൽ അർറഹ്മാൻ എന്ന നാമം അള്ളാഹുവിന് പ്രത്യേകമായി പറഞ്ഞ നാമമാണ്. അർറഹ്മാൻ എന്നത് അള്ളാഹുവിന് മാത്രമായിക്കൊണ്ട് പ്രത്യേകമായി പറഞ്ഞ നാമമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഖുലിദുല്ലാഹ് അവിദുറഹ്മാൻ അയ്യാമാ തദഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന. ഒന്നുകിൽ നിങ്ങൾ അള്ളാഹുവിനെ അള്ളാഹു എന്ന് വിളിക്കും, അല്ലെങ്കിൽ അർറഹ്മാൻ എന്ന് വിളിക്കും. അപ്പോൾ ഈ രണ്ട് നാമങ്ങളാണ് പ്രത്യേകമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ എടുത്തു പറഞ്ഞ നാമങ്ങൾ. അല്ലെങ്കിൽ അയ്യാമാ തദഉ ഫലഹു ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, അല്ലെങ്കിൽ അള്ളാഹുവിന് യോജിച്ച അള്ളാഹുവിൻ്റെ നാമങ്ങളെ പറയുക, അതുകൊണ്ട് വിളിക്കുക, അതുകൊണ്ട് തേടുക. ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, അവന് വിശിഷ്ടമായ മഹത്വമേറിയ നാമങ്ങൾ ധാരാളമുണ്ട് എന്ന് സൂറത്തുൽ ഇസ്റാഇന്റെ 110-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ, ഇവിടെ മനസ്സിലാക്കേണ്ടത് അർറഹ്മാൻ എന്ന നാമം അത് അള്ളാഹുവിന് പ്രത്യേകമായ നാമമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു എന്ന് അള്ളാഹുവിന് പ്രത്യേകമായി അതിനെക്കുറിച്ച് പഠിപ്പിച്ചതുപോലെ തന്നെ അർറഹ്മാൻ എന്ന നാമം അവന് മാത്രമായിക്കൊണ്ട് പ്രത്യേകമായി പഠിപ്പിച്ചു. ഇനി അർറഹ്മാൻ എന്നത് റഹ്മത്ത് എന്ന വാക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത് അല്ലേ. നമുക്കൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് എപ്പോഴും ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഏതൊക്കെയാണറിയോ? ഒന്ന് പറഞ്ഞു നോക്കിയേ. നമുക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന എത്ര കാര്യങ്ങൾ നമുക്കറിയാം? ആ ഒന്ന് മഴയാണല്ലേ. മഴ അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. ഇല്ല, നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും, നമുക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. അള്ളാഹുവിൻ്റെ റഹ്മത്തില്ലെങ്കിൽ ദുനിയാവിലും രക്ഷപ്പെടാൻ കഴിയില്ല, നാളെ പരലോകത്തും രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഈ ലോകത്ത് എല്ലാവർക്കും ഒരുപോലെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ മുസ്ലിം എന്നില്ല, അവിടെ മുസ്ലിം അല്ലാത്ത ഒരു വ്യക്തി എന്നില്ല, മതനിഷേധി എന്നില്ല, അങ്ങനെ ഒന്നുമില്ല. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഈ ലോകത്ത് പ്രത്യേകമായി കൊണ്ട് ചുരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു എല്ലാവർക്കും. ഈ പകലിൽ, പകൽ എന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് അല്ലേ. അള്ളാഹുവിൻ്റെ റഹ്മത്തിൽപ്പെട്ടതാണ് രാവും പകലും. വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞു ആ പകല് എല്ലാവരും ആസ്വദിക്കുന്നു അല്ലേ. അതുപോലെ തന്നെ ആ പകൽ രാത്രി എല്ലാ ആളുകളും ആസ്വദിക്കുന്നു. അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരും അവിശ്വസിക്കുന്നവരും ആസ്വദിക്കുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് വറഹ്മത്തി വസിഅത് കുല്ല ശൈഇൻ, എല്ലാത്തിലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് വിശാലമാണ്. റഹ്മാനായ റബ്ബിൻ്റെ റഹ്മത്ത് വിശാലമാണ് എല്ലാത്തിലും, എല്ലാത്തിലും വിശാലമാണ്. അവിടെ മുസ്ലിം എന്നില്ല, കാഫർ എന്നില്ല, മതനിഷേധി എന്നില്ല, ഒന്നുമില്ല. എല്ലാവർക്കും അള്ളാഹു ദുനിയാവിൽ ആ അർറഹ്മാനായ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. മലക്കുകളുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും, റബ്ബന വസിഅത് കുല്ല ഷൈഇൻ റഹ്മതൻ വഇൽമ. റബ്ബേ, എല്ലാ കാര്യത്തിലും നിന്റെ റഹ്മത്തും ഇൽമും വിശാലമായിരിക്കുന്നു എന്ന് അങ്ങനെയുള്ള റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ടാണ് മലക്കുകൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ റഹ്മാൻ എന്നതിൻ്റെ അർത്ഥം വിശാലമായി റഹ്മത്ത് ചെയ്യുന്നവൻ എന്നാണ്. എന്താണ് ആ റഹ്മാൻ എന്ന നാമത്തിൻ്റെ അർത്ഥം? വിശാലമായ റഹ്മത്തിൻ്റെ ഉടയവൻ, എല്ലാവർക്കും കാരുണ്യം നൽകുന്നവൻ എന്നതാണ് ആ നാമത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം. വിശുദ്ധ ഖുർആനിൽ നമുക്ക് അത് വ്യക്തമായി പഠിപ്പിച്ചു നൽകുന്നു. വമിൻ റഹ്മത്തിഹി ജഅല ലകുമുൽ ലൈല വന്നഹാർ ലിതസ്കുനു ഫീഹി വലിതബ്തഗു മിൻ ഫളിഹി വലഅല്ലകും തശ്കുറൂൻ. അല്ലാഹു പറയാണ്, നിങ്ങൾക്ക് രാവും പകലും സംവിധാനിച്ചു, അതെന്തിനു വേണ്ടി? ലിതസ്കുനു ഫീഹി, ആ രാത്രിയിൽ നിങ്ങൾ കിടന്നുറങ്ങാൻ, സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ. വലിതബ്തഗു മിൻ ഫളിഹി, അല്ലാഹുവിൻ്റെ ആ ഒരു ഔദാര്യം അത് നമുക്ക് പകലിൽ നേടിയെടുക്കാൻ, സമ്പാദിക്കാൻ അള്ളാഹു അവസരം നൽകിയതാണ് പകൽ. അപ്പം അത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് എന്നാണ് പറഞ്ഞത്. ഈ റഹ്മത്ത് മുസ്ലിമും ആസ്വദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മുസ്ലിം അല്ലാത്ത, ഇസ്ലാം സ്വീകരിക്കാത്ത മതനിഷേധികളാകട്ടെ, മറ്റു മതത്തിൽ വിശ്വസിക്കുന്നവരാകട്ടെ, എല്ലാവരും ഒരുപോലെ ആസ്വദിക്കുന്നതാണ് എന്ത്? ആ രാവും പകലും എന്നുള്ളത്, അത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് എന്ന് പ്രത്യേകം പറഞ്ഞു. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു യുദ്ധ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ഒരു അവസരം മുതലെടുക്കുകയാണ്. സഹാബാക്കൾ ഇങ്ങനെ വന്നു, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചു. ആ സ്ത്രീയാകട്ടെ മകനെ പ്രസവിച്ച ആ ചോരക്കുഞ്ഞ്, ആ ചെറിയ കുട്ടിയെ, കൈക്കുഞ്ഞിനെ കാണാതെ വേവലാതിപ്പെടുകയും കിട്ടിയപ്പോൾ ചേർത്ത് വച്ച് താലോലിക്കുന്ന, സ്നേഹിക്കുന്ന രംഗം കണ്ടപ്പോൾ റസൂലുള്ള പറഞ്ഞു, ആ മാതാവ് തൻ്റെ കുട്ടിയെ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സഹാബികൾ ഒന്നടങ്കം പറഞ്ഞു, ഇല്ല റസൂലെ, നിങ്ങളെന്താ പറയാ, ഒരു ഉമ്മ തൻ്റെ കുഞ്ഞിനെങ്ങനെ തീയിലേക്ക് എടുത്തെറിയും, അല്ലെങ്കിൽ വെറുതെ എടുത്തെറിയും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളെന്താ പറയാ, ഇല്ലാന്ന് പറയല്ലേ? ആ ഇതുപോലെ സഹാബികൾ പറഞ്ഞു, ഇല്ല റസൂലെ, അതൊരിക്കലും സാധ്യമല്ല, കാരണം ആ ഉമ്മ നൊന്തുപറ്റ കുഞ്ഞാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ആ മാതാവിന് സാധിക്കുകയില്ല എന്ന് പറയുമ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നു, അല്ലാഹു അർഹമു ബി ഇബാദിഹി മിൻ ഹാദിഹി ബി വലദിഹ, ഈ ഉമ്മയ്ക്ക് തൻ്റെ കുട്ടിയോടുള്ള റഹ്മത്തിനേക്കാൾ ഏറ്റവും വലിയ കാരുണ്യമായ, കാരുണ്യമുള്ള, കാരുണ്യത്തിൻ്റെ ഉടമയാണ് ആ അല്ലാഹു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മാത്രമല്ല അല്ലാഹുവിൻ്റെ റഹ്മത്ത് പഠിപ്പിക്കുന്ന ധാരാളം ഹദീസുകൾ കാണാൻ പറ്റും. അല്ലാഹുവിൻ്റെ 100 റഹ്മത്തിൽ, 100 കാരുണ്യത്തിൽ ഒരു കാരുണ്യം മാത്രമാണ് ഈ ലോകത്തിൽ സംവിധാനിച്ചത് എന്നാണ്. ഈ വന്യമൃഗങ്ങൾ, സിംഹം നിങ്ങൾക്കറിയാലോ അല്ലേ, സിംഹം, അതുപോലെ തന്നെ വലിയ വലിയ ആനകൾ, കുതിരകൾ, അപ്പോൾ വലിയ

0: നൂറ് റഹ്മത്തിൽ ഒരു റഹ്മത്ത് മാത്രമാണ് ഈ ലോകത്ത് സംവിധാനിച്ചത്. ആ റഹ്മത്താണ് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാരുണ്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ അർ റഹ്മാൻ എന്ന നാമത്തിലൂടെ നമ്മൾ പഠിക്കാനുള്ളത്, ദുനിയാവിൽ അങ്ങേയറ്റത്തെ റഹ്മത്ത് കാരുണ്യം കാണിച്ചവനാണ് റബ്ബ്. ആ റബ്ബിൻ്റെ കാരുണ്യം ആസ്വദിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരുണയുള്ളവരാകണം, കാരുണ്യമുള്ളവരാകണം എന്നതും നമ്മൾ ഈ നാമങ്ങളിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും വലിയ ഒരു പാഠമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസൻ, ഇർഹമു മം ഫിൽ അർദ് ഇർഹമുക്കും മം ഫിസ്സമ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അർ റഹ്മാൻ എന്ന നാമം പഠിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വിശാലമായ റഹ്മത്തിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം. അള്ളാഹുവിൻ്റെ വിശാലമായ റഹ്മത്ത് ഈ ഭൂമിയിൽ സംവിധാനിച്ചതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം നമ്മൾ റഹ്മത്തുള്ള ആളുകളാകണം, മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുന്നവരാകണം, മറ്റുള്ളവരോട് മൃദുലയതയോടുകൂടി പെരുമാറുന്നവരാകണം, മറ്റുള്ളവർക്ക് റഹ്മത്ത് ചെയ്യുന്നവരായി മാറണം, ചെറിയ ആളുകളോട് കരുണ കാണിക്കുന്നവരാകണം, ചെറിയ മക്കളോട് സ്നേഹത്തിൽ വർത്തിക്കുന്നവരാകണം. ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ അർ റഹ്മാൻ എന്ന നാമം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബറകല്ലാഹു ഫീക്ക്. അൽഹംദുലില്ലാ, നല്ലൊരു ക്ലാസ്സാണ് നമ്മൾ കേട്ടത്. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമമായ അർ റഹ്മാൻ എന്ന നാമത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അറിയാനും സാധിച്ചു. അള്ളാഹുവിനെ കൂടുതൽ അടുക്കുവാൻ, അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുവാനുള്ളൊരു അവസരമാണ് അസ്മാഉൽ ഹുസ്ന എന്ന പ്രോഗ്രാമിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അള്ളാഹുവിൻ്റെ വ്യത്യസ്തമായ നാമങ്ങളെ പഠിക്കാനുള്ള ഈ അവസരം എല്ലാവരും ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ പീസ് റേഡിയോയിലെ ഇത്തരം പ്രോഗ്രാമുകൾ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സുഹൃത്തുക്കളിലുമൊക്കെ ഷെയർ ചെയ്യാൻ പരമാവധി ശ്രദ്ധിക്കുകയും ചെയ്യുക. പീസ് റേഡിയോ അസ്മാഉൽ ഹുസ്നയുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് അബ്ദുർ റൌഫ് അൽ ഹക്കമി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഇനി പീസ് റേഡിയോയിലെ കുട്ടികൾക്കുള്ള പ്രത്യേകമായ ഒരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കഥ പറയാം. ഉമ്മ കരയുന്നത് എന്തിന്? അജ്മലും കുഞ്ഞുപെങ്ങളും ഈ ഒരു കഥയുടെ 20-ാമത്തെ ഭാഗമാണ് ഇൻഷാല്ലാഹ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ കേൾക്കാനിരിക്കുന്നത്. കഥ പറയാം പ്രോഗ്രാമിലൂടെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് നമ്മുടെ വിടി അബ്ദുസലാം മാസ്റ്റർ.
3: അജ്മലും കുഞ്ഞുപെങ്ങളും. അധ്യായം 20. ഉമ്മ കരയുന്നതെന്തിന്? സ്കൂൾ വിട്ടപ്പോൾ അജ്മൽ അബ്ദുട്ടിക്കയുടെ വീട്ടിലേക്കാണ് പോയത്. അവനെ കണ്ടപ്പോൾ അബ്ദുട്ടിക്കായുടെ ഭാര്യ ചോദിച്ചു, അജ്മലിന് വഴിതെറ്റിയോ? സ്കൂൾ ബാഗുമായി ഇങ്ങോട്ടെന്തിനു പോന്നു? കുപ്പയിലെ തൈപ്പിലാവിമെന്ന് ഞാൻ കുറച്ച് പ്ലാവിലെ പറിക്കട്ടെ. എവിടെന്ന് വാങ്ങി ആട് പെറ്റിട്ട് 3 ആഴ്ചയായി. 2 കുട്ടികളുണ്ട്. തള്ളക്കും കുട്ടിയക്കും പിലാവിൻ്റെ ഇല വലിയ ഇഷ്ടാ. പിലാവിൻ്റെ ഇലക്ക് പൈസ വേണം. അൻ്റെ അടുത്ത് പൈസ ഉണ്ടോ? 1 പൈസയില്ലല്ലോ. 4 അബ്ദുട്ടിക്ക് വരുന്നതുവരെ അവിടെ ഇരിക്ക്. അജ്മൽ വരാന്തയിൽ കയറിയിരുന്നു. ഗൃഹനായിക അകത്തേക്കു പോയി. അല്പം കഴിഞ്ഞ് ചായയും പഴംപൊരിയുമായി അവർ തിരിച്ചുവന്നു. അത് മുന്നിൽ വെച്ചു കൊടുത്തപ്പോൾ അജ്മൽ ആർത്തിയോടെ കയ്യിലെടുത്തു. നല്ല വിശപ്പുണ്ടായിരുന്നു. ചായയും പഴംപൊരിയും തിന്നുകഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അബ്ദുട്ടിക്ക് വരാൻ രാത്രി 8 മണിയെങ്കിലുമാകും. എന്നിട്ട് പോയാ പോരെ അജ്മലിന്? ചോദ്യം അജ്മലിനെ വിഷമിപ്പിച്ചു. ഇത്തിരി പ്ലാവിൻ്റെ ഇല തരാൻ എന്തിനാണ് ഈ സ്ത്രീ തന്നെ ഇവിടെ കാത്തിരിപ്പിക്കുന്നത്? അതിനെന്തിനാ പൈസ? ഇതായിരുന്നു അജ്മലിൻ്റെ ചിന്ത. അതിനിടയിൽ അവർ ഒരു പഴംപൊരി കൂടി അജ്മലിൻ്റെ പ്ലേറ്റിൽ കൊണ്ടുവന്നിട്ട് കുപ്പയിലേക്ക് പോയി. തൈപ്പിലാവിൽ നിന്ന് 4 ചുള്ളിക്കമ്പൊടിച്ച് അജ്മലിനടുത്തേക്ക് വന്നു. ഇന്നാ ആടുകൾക്ക് കൊണ്ടുകൊടുക്ക്. അധികം ഒടിച്ചു തന്നാൽ അന്നെക്കൊണ്ട് കൊണ്ടുപോകാൻ പറ്റൂല. നാളെ വന്ന് പിന്നെയും കൊണ്ടുപോയിക്കോളൂ. അജ്മലിന് അത്ഭുതവും ആശ്വാസവുമായി. രാത്രി 8 മണിവരെ നിന്നെങ്കിലേ പ്ലാവിലെ കെട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ സ്ത്രീയാണ് 5 മിനിറ്റ് കൊണ്ട് എല്ലാം പരിഹരിച്ചു തന്നത്. അജ്മൽ ബാഗും പ്ലാവിലയും എടുത്ത് പോക

0: ഞാൻ ഒരുങ്ങിയപ്പോൾ ചോദിച്ചു, എത്ര പൈസ ഇതിന് കൊണ്ടുവരേണ്ടത്? ഇതിൻ്റെ വില പൈസയായിട്ടല്ല തരേണ്ടത്, ഇതിനു പകരം എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ മതി, പ്ലാവില വേണ്ടപ്പോഴേക്ക് വന്നു കൊണ്ടേക്കോളൂ, അവർ പറഞ്ഞു. അജ്മൽ സലാം പറഞ്ഞ് സന്തോഷത്തോടെ യാത്രയായി. പോകുമ്പോൾ പ്രാർത്ഥിച്ചു, സർവശക്തനായ പടച്ചവനെ, ഈ വീട്ടുകാർക്ക് നീ അനുഗ്രഹം വർദ്ധിപ്പിക്കണമേ, ദുനിയാവിലും പരലോകത്തും നീ ഇവർക്ക് നന്മ ചെയ്യണമേ. അജ്മൽ വീട്ടിലെത്തിയ ഉടനെ ആട്ടിൻകൂടിനടുത്തേക്കാണ് പോയത്. ഉമ്മ ആടിനെ തീറ്റ കഴിപ്പിച്ച് കൂട്ടിൽ കയറ്റിക്കഴിഞ്ഞിരുന്നു. പുതിയ പ്ലാവില കണ്ടപ്പോൾ തള്ളയാട് കഴുത്തുനീട്ടി, അവനൊരു ചെറിയ ചില്ലയൊടിച്ചു നീട്ടി. ആടിനെ ഇല തീറ്റിക്കുന്നതിനിടയിൽ അകത്തുനിന്ന് സേനബത്താത്തയുടെ സംസാരം കേട്ടു. ഷാഹിദേ, ഞാൻ പറഞ്ഞൂന്ന് വെച്ച് ഈ സമ്മതം മൂളണ്ട, എന്നോട് അയാൾ ഏൽപ്പിച്ച കാര്യം ഞാൻ എന്നോട് പറഞ്ഞൂന്നേയുള്ളൂ. അന്നേം കുട്ടിയാളെ മൂപ്പര് നല്ലോണം നോക്കുന്നാ പറഞ്ഞത്. മൂപ്പർക്ക് വേറെ ഭാര്യയുണ്ട്, ഇവിടെ വന്നും പോയും നിൽക്കാനാ ഉദ്ദേശം. അനക്കിപ്പൊരു വിട്ട് പോവേണ്ടി വരൂല. അങ്ങനെയൊക്കെ പറഞ്ഞാലും നല്ലോണം ആലോചിച്ചിട്ടേ തീരുമാനമെടുക്കാവൂ. അജ്മൽ അകത്തേക്ക് കയറിയപ്പോൾ ഉമ്മ അവനെ കെട്ടിപ്പിടിച്ചു. ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതാണ് അവൻ കണ്ടത്. അപ്പോൾ മനസ്സിലൊരു ചോദ്യം ഉദിച്ചു, ഉമ്മ കരയുന്നതെന്തിനെ?
1: മഷാല്ലാ, ഇതിപ്പോ ഈ കഥ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്ന ആൾക്കാരും കേട്ടിട്ടുണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പീസ് റേഡിയോയിലെ ഓരോ പ്രോഗ്രാമുകൾക്കുള്ള ഫീഡ്ബാക്കിലൂടെ ഒക്കെ കാണുന്നത് അങ്ങനെയാണ്. ഏതായാലും അൽഹംദുലില്ലാ, കഥകൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. കഥയിലുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണമെന്നാണ് ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തുന്നത്. എന്തിനാണ് ഉമ്മ കരയുന്നത്? ഉമ്മ കരയുന്നത് എന്തിന്? അജ്മലും കുഞ്ഞുപെങ്ങളും ഈ ഒരു കഥയുടെ 20-ാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് കേട്ടത്. വിവിറ്റി അബ്ദുസ്സലാം മാസ്റ്റർ ആയിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്.
2: പ്രിയമുള്ളവരെ, നമ്മളിനി ദൃശ്യത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ദൃശ്യം ആളുകൾക്ക് കേൾക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള പ്രോഗ്രാമാണ്. കാരണം ദൃശ്യത്തിലൂടെ അതിമനോഹരമായ കാഴ്ചകളെ കേട്ട് കാണാൻ പറ്റുന്ന പ്രോഗ്രാമാണല്ലോ. ഒരു സ്നേഹ സൗഹൃദത്തിൻ്റെ ഓർമ്മകൾ, ഒരു ഊട്ടി യാത്ര, അതിൻ്റെ ഭാഗമായി മൻസൂർ രചിച്ചിട്ടുള്ള യാത്രാ വിവരണത്തിൻ്റെ ശബ്ദാഖ്യാനം ദൃശ്യത്തിലൂടെ നമ്മൾ കേൾക്കുന്നത് മൻസൂർ മണ്ണാർക്കാടൻ്റെ ശബ്ദത്തിലാണ്. ദൃശ്യം കേട്ടുവരാം.
3: സ്നേഹ സൗഹൃദങ്ങളുടെ കുപ്പിവെള്ളക്കിലുക്കം, ആഹ്ലാദം തുളുമ്പുന്ന വർണ്ണക്കാഴ്ചകൾ, കുളിരും നനവും ചൂടും വേവുമുള്ള സുന്ദര നിമിഷങ്ങൾ, ഓരോ വ്യക്തിക്കും ഒട്ടേറെ പറയാനുണ്ടാവും ഗതകാല അനുഭവങ്ങളെക്കുറിച്ച്. ഇന്നത്തെ കാലിഡോസ്കോപ്പിൽ അത്തരം ചില സുഖദ നിമിഷങ്ങളിലൂടെയുള്ള തീർത്ഥയാത്രയാണ്. ഒട്ടേറെ വൈവിധ്യങ്ങൾ നിറഞ്ഞ പ്രകൃതി വിസ്മയങ്ങളുണ്ട് എന്റെ ജില്ലയായ പാലക്കാട്ട്. സൈലന്റ് വാലിയും പറമ്പിക്കുളവും നെല്ലിയാമ്പതിയും ശിരുവാണിയുമൊക്കെ എത്ര അനുഭവിച്ചാലും പിന്നെയും പിന്നെയും നമ്മെ മാടി വിളിക്കും. അല്ലെങ്കിലും പ്രകൃതിയുടെ മടിത്തട്ടിൽ ആ നനുത്ത സംഗീതവും ആസ്വദിച്ച് അങ്ങനെയങ്ങനെ ചേർന്നിരിക്കാൻ കൊതിക്കാത്തവർ ആരുണ്ട് ഈ ഭൂമി മലയാളത്തിൽ? ഒരു വർഷം മുഴുവൻ, അല്ല ഒരു ദശകം മുഴുവൻ പങ്കുവച്ചാലും തീരാത്ത അനുഭവങ്ങളുടെ ഭണ്ഡാരമായിരുന്നുവല്ലോ അന്നത്തെ ഓരോ ബാല്യവും കൗമാരവും. സ്കൂൾ ക്ലാസ്സുകളിലെ ഒഴിവുവേളകളിൽ കഥകളിൽ ഹിറ്റ് സിനിമകളിലെ ത്രസിപ്പിക്കുന്ന രംഗങ്ങളും വീട്ടിലെത്തിയ അതിഥികളുടെ വിശേഷവും വിഭവങ്ങളുടെ വീരസ്യവും ഒഴിവുവേളകളിലെ കുസൃതികളും അങ്ങനെ എല്ലാം കടന്നുവരുമായിരുന്നു. കടൽ കണ്ടവരും കപ്പൽ കണ്ടവരും വിമാനത്താവളം കണ്ടവരുമൊക്കെ വലിയ ബഹുമാനാദരവുകൾ പിടിച്ചുപറ്റിയിരുന്നു. അവരായിരുന്നു അന്നത്തെ ക്ലാസ്സിലെ ഗ്ലാമർ പരിവേഷമുള്ളവർ. വീശിയടിക്കുന്ന കടൽ തിരകളും കാതടപ്പിക്കുന്ന കടൽക്കാറ്റും പഞ്ചാര മണൽത്തരികളും തീർക്കുന്ന മഹാവിസ്മയം പാലക്കാടൻ ഗ്രാമങ്ങളിലെ ബാല്യങ്ങൾക്ക് കിട്ടാക്കനി തന്നെയായിരുന്നു. എന്റെ പ്രിയ സുഹൃത്തായിരുന്നു സിംസൺ ജേക്കബ്. അട്ടപ്പാടിയിലെ കൊടും വളവുകൾ താണ്ടി 20 കിലോമീറ്റർ സഞ്ചരിച്ചു വേണം അവന് DHS നെല്ലിപ്പുഴ സ്കൂളിലെത്താൻ. പുരോഗതിയുടെ വെളിച്ചം പോയിട്ട് സൂര്യൻ പോലും കടന്നുചെല്ലാൻ മടിക്കുന്ന അട്ടപ്പാടി ഹൈറേഞ്ചിലെ ഒരു ഉൾനാടൻ ഗ്രാമമായിരുന്നു കൽക്കണ്ടി. അവിടെ നിന്നായിരുന്നു അവന്റെ വരവ്. പലപ്പോഴും അവൻ പങ്കുവച്ച അനുഭവങ്ങളിൽ കാനന സൗന്ദര്യത്തിന്റെ തീക്ഷ്ണ സുഗന്ധമുണ്ടായിരുന്നു. അതൊരു വല്ലാത്ത ലഹരിയായി മനസ്സിൽ ഇടം പിടിച്ചിരുന്നു. അക്കാരണം കൊണ്ടുതന്നെ കൽക്കണ്ട മധുരമുള്ള കൽക്കണ്ടിയെ ഒന്നറിഞ്ഞനുഭവിക്കണമെന്ന ആശ മനസ്സിൽ കിടന്നു മഥിച്ചുകൊണ്ടേയിരുന്നു. അക്കാലത്ത് എന്റെ ഉപ്പാക്ക് കൽക്കണ്ടയിൽ ഒരു മലഞ്ചരക്ക് കടയുണ്ടായിരുന്നതിനാൽ ഉപ്പയെ നന്നായി മണിയടിച്ച് ആഗ്രഹസാഫല്യം നേടിയെടുത്തു. അങ്ങനെ യാത്ര അട്ടപ്പാടിയിലേക്ക്. പഴയ മഹീന്ദ്ര ജീപ്പിന്റെ കിതച്ചു പായുന്ന ഒച്ചയല്ലാതെ മറ്റൊന്നും കേൾക്കാനേയാവുന്നില്ല. വല്ലാത്ത ഭീകരത വന്ന് പൊതിയുന്നതുപോലെ കോട പുതച്ച വഴിത്താരകളും മലനിരകളും ഇടതൂർന്ന കാടും ചെങ്കുത്തായ കൊടും വളവുകളുമുള്ള ഇടുങ്ങിയ റോട്ടിൽ അള്ളിപ്പിടിച്ചു കയറുന്ന ജീപ്പിന്റെ മുന്നിലെ കാഴ്ചകൾക്കായി തെളിയിച്ച മഞ്ഞ വെളിച്ചം മാത്രമായിരുന്നു വിഹ്വലതയുടെ കറുപ്പു നീക്കിയ ഒരേയൊരു ആശ്വാസകിരണം. ശ്വാസമടക്കി പിടിച്ച് ഡ്രൈവർ മാമനോട് പറ്റിച്ചേർന്നുകൊണ്ട് നടത്തിയ ആ വനയാത്രയുടെ കൗതുകവും വിസ്മയവും ഭീതിയും ഓർമ്മയുള്ളിടത്തോളം മനസ്സിലുണ്ടാവും. ഏതാണ്ട് ഒരു മണിക്കൂർ പിന്നിട്ടപ്പോൾ കൽക്കണ്ടിയിൽ ഞങ്ങളെത്തി. അവിടെ പ്രിയസ്നേഹിതൻ സിംസൺ കാത്തുനിൽപ്പുണ്ടായിരുന്നു. ആ തണുത്ത പ്രഭാതത്തിൽ അവൻ നൽകിയ ആലിംഗനത്തിന്റെ സ്നേഹച്ചൂട് ഇന്നും നിറമുള്ള ഓർമ്മയാണ്. ദാ അവിടെയാണെന്റെ വീട്, എന്നാ നമുക്ക് പോവാ, കുന്നിൻ മുകളിലേക്ക് കൈചൂണ്ടി അവൻ പറഞ്ഞു. പിന്നെ അവന്റെ പിറകെ വച്ചുപിടിച്ചു. കുത്തനെയുള്ള ഒരു കയറ്റം കയറി വേണം അവന്റെ വീട്ടിലേക്കെത്താൻ. നല്ല മഴച്ചാറ്റിലുണ്ടായിരുന്നു അന്ന്. നടക്കുമ്പോൾ പശിമയുള്ള മണ്ണിൽ എന്റെ ചെരുപ്പ് പുതഞ്ഞുപോയി. മൗഗ്ലിയെ ഓർമ്മിപ്പിക്കും വിധം കുതിച്ചുപായുന്ന സിംസന്റെ ഒപ്പമെത്താൻ ഞാൻ വല്ലാതെ കഷ്ടപ്പെട്ടു. ഡാ ഡാ ഞാൻ നീട്ടിവിളിച്ചു. അപ്പോഴാണ് ഞാനും ചെരുപ്പും തമ്മിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൽപിടുത്തം അവൻ ശ്രദ്ധിച്ചത്. എന്റെ മുഖത്ത് ദൈന്യഭാവം കണ്ടാവണം അവൻ എന്നെ കൈപ്പിടിച്ചു കയറ്റി. പിന്നെ എന്നെയും വലിച്ചുകൊണ്ടായിരുന്നു മലകയറ്റം. കുറച്ചു മുന്നോട്ടു പോയപ്പോഴാണ് എന്റെ കാൽപാദമൊന്നാകെ ചോരയൊലിച്ചത് ഞാൻ ശ്രദ്ധിച്ചത്. കാൽമുട്ടിനു കീഴേ എന്തോ ഒന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായി തോന്നി. പാൻസിനു മുകളിലൂടെ തൊട്ടുനോക്കിയപ്പോൾ ഒരു വഴുവഴുത്ത എന്തോ ഒരു സാധനമാണതെന്ന് മനസ്സിലായി. ഞാൻ തെല്ലുച്ചത്തിൽ ഭീതിയോടെ പറഞ്ഞു, ഡാ എന്റെ കാലിൽ നിറച്ചും ചോര. അത് വല്ല അട്ടയും കടിച്ചതാവൂടെ. അട്ടയോ? കേട്ടുപരിചയമൊട്ടുമേയില്ലാത്ത ക്ഷുദ്രജീവിയെ ആദ്യമായി അനുഭവിച്ചതിന്റെ അന്താളിപ്പിലായിരുന്നു ഞാൻ. സിംസൺ കാലിൽ ഒട്ടിപ്പിടിച്ചിരുന്ന അട്ടയെ കഴുത്തിനു പിടിച്ച് പുറത്തെടുത്ത് ഒരറപ്പുമില്ലാതെ ദൂരേക്കെറിഞ്ഞു. അവന്റെ വീട്ടിലേക്കെത്തും മുൻപേ ഇത്തരം അനേകം അട്ടദംശനത്തിന് ഞാൻ വിധേയനാവേണ്ടി വന്നു. വീട്ടിലെത്തിയപ്പോൾ സിംസണിന്റെ അമ്മ വിളമ്പിയ കപ്പപ്പുടുക്കിന്റെയും ചമ്മന്തിയുടെയും രുചിപ്പെരുമ ഇപ്പോഴും നാവിൻ തുമ്പത്ത് തത്തിക്കളിക്കുന്നുണ്ട്. കാടിന്റെ കലവിലയോടൊപ്പം ഒരു പകൽ ആസ്വദിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു ഞങ്ങൾ. ഓടിയും ചാടിയും ഞാൻ അവന്റെ പിറകെ കൂടി. കാടിന്റെ വരദാനമെന്നോണം അനർഘളമായി പ്രവഹിക്കുന്ന നീരുറവയുടെ ചാരത്ത് ഞങ്ങളെത്തി. അവിടെ രൂപപ്പെട്ട കുഞ്ഞു തെളിനീർ തടാകത്തിൽ ഞങ്ങൾ കളിച്ചുല്ലസിച്ചു. അവിടെ നിന്നും പൈപ്പ് ഉപയോഗിച്ച് മോട്ടോറും വൈദ്യുതിയുമില്ലാതെ വീട്ടാവശ്യത്തിന് വെള്ളമെത്തിക്കുന്ന നാട്ടുയുക്തി എന്നെ വല്ലാതെ വിസ്മയിപ്പിച്ചു. അവൻ പറിച്ചു തന്ന ഉള്ളിൽ തുടുത്ത ചുവപ്പുള്ള പേരക്കയും ചാമ്പക്കയും ഞാവൽപ്പഴവും ആസ്വദിച്ചു കഴിച്ചതിന് കയ്യും കണക്കുമുണ്ടായിരുന്നില്ല. അട്ടപ്പാടിയുടെ കുളിരും സുഖവും അനുഭവിച്ച അന്നത്തെ രാത്രിയിൽ കുറെ തീരാത്ത കഥകളും ഞങ്ങൾ പങ്കുവച്ചു. എന്താ കൊച്ചുങ്ങളെ, ഉറക്കൊന്നുമില്ലേ? അമ്മയുടെ ശാസനാസ്വരം കേട്ടപ്പോഴാണ് ഞങ്ങൾ ഉറക്കത്തിലേക്ക് ഊളിയിട്ടത്. പകൽ തെളിഞ്ഞു, ഞങ്ങളുടെ കുസൃതികളും തുടങ്ങി. അപ്പോഴാണ് കോലായിലെ ടീപ്പോയ്ക്ക് മുകളിൽ വച്ച സിംസണിന്റെ അച്ഛന്റെ ഫിലിപ്സ് റേഡിയോയിൽ നിന്നും ആ വാർത്ത ഒഴുകിപ്പരന്നത്. ശ്രീ പെരുമ്പത്തൂരിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു. ഈ വാർത്ത കേട്ടതും വല്ലാത്ത മ്ലാനത ചുറ്റിലും തളം കെട്ടി. വാർത്തകൾക്കുശേഷം പിന്നെ റേഡിയോയിൽ നിന്നും ദുഃഖസാന്ദ്രമായ സംഗീതം മാത്രമായിരുന്നു പ്രക്ഷേപണം ചെയ്തത്. അതുകേട്ട് കണ്ണീർ പൊഴിച്ചത് അട്ടപ്പാടി മാത്രമല്ല മുഴുവൻ ഇന്ത്യക്കാരുമായിരുന്നു. ഒരു ഊട്ടി യാത്ര. ചങ്ക് ബ്രോക്ക് ഖത്തർ ടു കാലിക്കറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. പെട്ടെന്നാണ് അവന്റെ ലീവുമായി ബന്ധപ്പെട്ട് ചെറിയ ഇഷ്യൂ ഉണ്ടായത്. ടിക്കറ്റ് ക്യാൻസലാക്കി. 14,500 രൂപ അക്കൗണ്ടിൽ തിരിച്ചു ക്രെഡിറ്റ് ആവാതെ മേക്ക് മൈ ട്രിപ്പ് വാലറ്റിൽ പോയി കിടന്നു. കുഴപ്പമില്ല, പിന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ 20 ദിവസം കഴിഞ്ഞു. ഒരു മെസ്സേജ് വന്നു, വാലറ്റിലുള്ള പണത്തിന്റെ 30% ഇന്ന് ഉപയോഗിച്ചില്ലെങ്കിൽ പണം അവർ എടുക്കുമെന്ന്. ഒരുമാതിരി മെസ്സേജായിപ്പോയി അത്. പിന്നെ ഒന്നും നോക്കിയില്ല. അടുത്ത വെള്ളി ശനി ഊട്ടിയിൽ 2 റൂം ബുക്ക് ചെയ്തു. അങ്ങനെ എന്റെ പൈസ കൊണ്ട് അവർ നന്നാവേണ്ട. 2 ദിവസം 2 റൂം. വാശിപ്പുറത്ത് റൂം ബുക്ക് ചെയ്തു. എമൗണ്ട് റീഫണ്ടുമില്ല, പോയേ പറ്റൂ. നമ്മുടെ ട്രിപ്പിനെക്കുറിച്ച് ടീംസിനോട് കാര്യം പറഞ്ഞു. 4 പേർ റെഡി, ഞാനടക്കം 5 പേർ. ചങ്കിന്റെ പുതിയ ബ്രസ്സ എടുത്തു. ഫസ്റ്റ് ട്രിപ്പാണ്. ഷിനുവിനപ്പോൾ ട്രിപ്പ് വരാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. എങ്ങനെയും അവൻ അവന്റെ അത്യാവശ്യം ഒഴിവാക്കാൻ പറ്റുന്നില്ല. ട്രിപ്പ് വരാൻ വേണ്ടി മാക്സിമം അവൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. നടന്നില്ല. അവസാനം ഞങ്ങൾ നാലുപേർ പോകാൻ തീരുമാനിച്ചു. വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് ഞാനും ശ്രീകുമാറും കുറുമാത്തൂരിൽ നിന്നും ഇറങ്ങി ബാക്കി രണ്ടാൾക്കാരെ കണ്ണൂരിൽ നിന്നും കൂടാളി നിന്നും കൂട്ടി. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. അന്ന് 2 മണിക്ക് ഊട്ടി ടു കുന്നൂരും തിരിച്ചും ട്രെയിൻ ടിക്കറ്റ് റിസർവ് ചെയ്തു. മാനന്തവാടി എത്തി ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗൂഗിൾ മാപ്പിൽ നോക്കി. ഗൂഗിളിൽ നിന്നും ചേച്ചി പറഞ്ഞു, നിങ്ങൾ ഈ പോക്കാണെങ്കിൽ 2:45 ഊട്ടിയെത്താൻ. എല്ലാവർക്കും ട്രെയിനിൽ പോകണമെന്നുണ്ട്. പെട്ടെന്നു തന്നെ ചായ കുടിച്ചിറങ്ങി ഒന്ന് ചവിട്ടി നോക്കാമെന്നും പറഞ്ഞ് ശ്രീകുമാർ ഡ്രൈവിംഗ് തുടങ്ങി. പിന്നെ അങ്ങോട്ടവൻ ശ്രീകുമാരായിരുന്നില്ല, മൈക്കൽ ഷുമാക്കറായിരുന്നു. പോകുമ്പോൾ പുറത്തുള്ള ഒരു കാഴ്ചയും ശരിക്കു കണ്ടില്ല. അവസാന പോക്കായിരുന്നു അതൊക്കെ, വല്ലാത്ത പോക്കായിരുന്നു. ആരൊക്കെ തെറിവിളിച്ചു കാണുമെന്ന് തമ്പുരാനറിയാം. ബത്തേരി കഴിഞ്ഞു ഊട്ടിയെത്തുന്നതുവരെ നല്ല കിടിലൻ കോടയുമുണ്ടായിരുന്നു. ട്രെയിൻ 2 മണിക്ക് പോകും, അതിനു മുന്നേ എത്തണം അവിടെ. അതുകൊണ്ട് എവിടെയും നിർത്തിയില്ല. 1:58 ഞങ്ങൾ സ്റ്റേഷനിലെത്തി. വണ്ടി പാർക്ക് ചെയ്ത് സ്റ്റേഷനിലേക്ക് ഓടി. ട്രെയിൻ ഞങ്ങൾക്കു വേണ്ടി കാത്തുനിന്നതുപോലെ. റിസർവേഷൻ ടിക്കറ്റ് കാണിച്ചു, ട്രെയിനിൽ കയറി. അപ്പോഴാണ് എല്ലാവരും ഒന്ന് റിലാക്സ് ആയത്. പിന്നെ അങ്ങോട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കൂനൂർ എത്തിയാൽ മതിയെന്നായി. വിശന്നിട്ട് വല്ലാതെയായിപ്പോയി. കൂനൂരെത്തി നേരെ അടുത്തുള്ള ഹോട്ടലിലേക്ക്. അവിടുന്ന് എല്ലാവരും നല്ലവണ്ണം ഭക്ഷണം കഴിച്ചു, ഒരാശ്വാസമൊക്കെയായി. തിരിച്ച് ട്രെയിനിന് ഊട്ടിയിലേക്ക് വന്നു. സത്യം പറഞ്ഞാൽ ഈ ട്രെയിൻ യാത്ര വല്ലാത്ത വേസ്റ്റായിരുന്നു. കൂനൂർ മേട്ടുപാളയം ട്രെയിൻ യാത്രയാണെന്ന് തോന്നുന്നു നല്ലത്. ട്രെയിൻ യാത്ര കഴിഞ്ഞു, ഹോട്ടലിൽ വന്ന് റൂം ചെക്ക് ഇൻ ചെയ്തു. ഞങ്ങൾ പോയ സമയം ഔട്ട് ഓഫ് സീസൺ ആയതുകൊണ്ട് എവിടെയും വലിയ തിരക്കൊന്നും അനുഭവപ്പെട്ടില്ല. എല്ലാവരും റൂമിൽ വന്ന് ഫ്രഷായി ഒരു നാരങ്ങാവെള്ളം കുടിക്കാൻ വേണ്ടി പുറത്തിറങ്ങി. ഹോട്ടലിന്റെ അടുത്തുതന്നെ തമിഴ്നാട് ഗവൺമെന്റ് വക സോഡാക്കടയുണ്ടായിരുന്നു. അവിടുന്ന് സോഡ വാങ്ങി റൂമിൽ വന്നു. പിന്നെ ഞങ്ങൾ ഊട്ടിയുടെ രാത്രിയെ അനുഭവിക്കാൻ പുറത്തിറങ്ങി. അതുവരെ കണ്ട പോലെയല്ല ഇപ്പോഴത്തെ ഊട്ടി. അവിടെ 8 മണിക്ക് തന്നെ കടകളൊക്കെ അടച്ചു തുടങ്ങിയിരുന്നു. റോഡിലൊന്നും ആളുകൾ തീരെയില്ല. നടന്നു നടന്ന് ഞങ്ങൾ മാർക്കറ്റിലെത്തി. അവിടെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ ചാറ്റിൽ മഴയും നല്ല തണുപ്പനുഭവപ്പെട്ടു. അതൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ മുന്നോട്ടു നടന്നു. 1 മണിവരെ ഊട്ടിയുടെ രാത്രി സൗന്ദര്യം അങ്ങനെ ആസ്വദിച്ചു ഞങ്ങൾ. പകൽ കാണുന്ന ഊട്ടിയേ അല്ല രാത്രി, അതിന് വേറെ ഒരു മുഖമാണ്. അന്ന് ഞങ്ങളും ഡ്യൂട്ടിയിലുള്ള പോലീസുകാരും പിന്നെ കുറെ സെക്യൂരിറ്റിക്കാരും മാത്രമായിരിക്കും ഉറങ്ങാതെ ഊട്ടിയിൽ ഇറങ്ങി നടന്നിരുന്നത്. പിന്നെ എപ്പോൾ റൂമിൽ വന്ന് കിടന്നുറങ്ങിയെന്ന് തീരെ ഓർമ്മയില്ല. ശനിയാഴ്ച രാവിലെ 8 മണിക്ക് എഴുന്നേറ്റു. റിസപ്ഷനിൽ വിളിച്ച് കട്ടൻ ചായയ്ക്ക് പറഞ്ഞു. ചായ വന്നു ഉഷാറോടെ അകത്താക്കി. നല്ല കൊടും തണുപ്പിന് ബാൽക്കണിയിൽ ഇരുന്ന് കട്ടനടിക്കുമ്പോഴുള്ള ഒരു വല്ലാത്ത ഫീലുണ്ടല്ലോ. എല്ലാവരും 10 മണിയാവുമ്പോഴേക്കും റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നല്ല മൂഡിലായിരുന്നു. പലതവണ വന്നതുകൊണ്ട് ഊട്ടിയിലെ സ്ഥലങ്ങൾ കാണാൻ പോകാൻ വലിയ മൂഡൊന്നും ആർക്കുമില്ലായിരുന്നു. നമുക്കീ തണുപ്പും ആസ്വദിച്ച് ചുമ്മാ ഒന്ന് കറങ്ങാമെന്ന് പറഞ്ഞ് വണ്ടിയെടുത്ത് ഞങ്ങൾ മുന്നോട്ടു പോയി. പിന്നെ കെട്ടി വാലി വ്യൂ പോകാൻ തീരുമാനിച്ചു. പോകുന്ന വഴിക്ക് കാണുന്ന സ്ഥലത്തെല്ലാം നിർത്തി നിർത്തി പോകാമെന്നും തീരുമാനിച്ചു. ട്രിപ്പിൽ ഒരു ദിവസം കൂടി ബാക്കിയുണ്ടല്ലോ. ഞങ്ങളൊരു വ്യൂ പോയിന്റിലെത്തി. അവിടെ കുറേ സമയം ചിലവഴിച്ചു. ഫോട്ടോയെടുപ്പ് തന്നെ ഫോട്ടോയെടുപ്പ്. ഒരു ഭാഗം മുഴുവൻ മല, മറ്റേ ഭാഗം താഴ്വാരവും. അവിടുന്ന് വണ്ടി വീണ്ടും മുന്നോട്ടു പോയി. കെറ്റി വാല്യൂ വ്യൂവിലേക്കായിരുന്നു ഞങ്ങളുടെ യാത്ര. ഗൂഗിൾ മാപ്പ് പറഞ്ഞുതരുന്ന വഴിയായിരുന്നു യാത്രയുടെ ആശ്രയം. ഒരു ജംഗ്ഷനിൽ വെച്ച് പോലീസുകാർ വഴിതിരിച്ചുവിട്ടു. മാപ്പിൽ അങ്ങനെ ഒരു റോഡേയില്ല. പിന്നെയും മുന്നോട്ടു പോയി. ആ തിരിച്ചുവിട്ടതിനുശേഷം പിന്നെ വല്ലാത്തൊരു യാത്രയായിരുന്നു. ഊട്ടി വളഞ്ഞു നിൽക്കുന്ന ഫ്ളവറിൽ മരുന്നടിക്കുകയാണവർ. ഊട്ടിയിലെ കാർഷിക ഗ്രാമങ്ങളിലൂടെയുള്ള യാത്ര. നിറയെ കർഷകർ. കോളിഫ്ളവർ കൃഷിയാണവിടെ മുഴുവൻ വിളഞ്ഞു നിൽക്കുന്നത്. കോളിഫ്ളവറിൽ മരുന്നടിക്കുകയാണവർ. നമ്മൾ അവരുടെ അടുത്തേക്ക് പോയപ്പോൾ ശ്വസിച്ചാൽ ബുദ്ധിമുട്ടാകുമെന്ന് പറഞ്ഞവർ ഞങ്ങളെ തടഞ്ഞു നിർത്തി. അപ്പോൾ ഓർത്തത് ഇതാണല്ലോ നമ്മൾ വാങ്ങിക്കഴിക്കുന്ന പ്രിയപ്പെട്ട കോളിഫ്ളവർ എന്നാണ്. അതിനുശേഷം ഞാൻ ഇതുവരെ ഗോപി ഐറ്റംസ് കഴിക്കാറില്ല. അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ വേറെ ഒരു കാഴ്ച കാണാനിടയായി. ഊട്ടിയുടെ പല ഭാഗത്തുനിന്നും കൊണ്ടുവരുന്ന ക്യാരറ്റ് കഴുകി വൃത്തിയാക്കിയെടുക്കുന്നൊരു സ്ഥലം. വളരെ കൗതുകം തോന്നി കണ്ടപ്പോൾ. വണ്ടി നിർത്തി അങ്ങോട്ട് പോയി. നല്ല അടിപൊളി ഹൈടെക് മെഷീൻ. മണ്ണോട് കൂടിയ ക്യാരറ്റ് ഒരു ചേംബറിലിടുന്നു. അവിടുന്ന് പിന്നെ ഓട്ടോമാറ്റിക്കായി വേറൊന്നിലേക്ക് മാറ്റുന്നു. 3 സ്റ്റേജ് കഴിഞ്ഞ് ചാക്കിൽ വീഴുമ്പോൾ നല്ല കഴുകി വൃത്തിയാക്കിയ സാധനം പോലെ. അവിടുത്തെ മാനേജർ വന്ന് ഞങ്ങളോട് സംസാരിച്ചു. ഇത് മുഴുവൻ സൗത്ത് ഇന്ത്യയിലുള്ള റിലയൻസ് ഫ്രഷിലേക്ക് മാത്രമുള്ള ക്യാരറ്റാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു. അതൊക്കെ കണ്ടുകൊണ്ട് കുറേ നേരം ഞങ്ങൾ അവിടെ തന്നെ നിന്നു. കൂട്ടത്തിൽ കുറച്ച് ക്യാരറ്റും തിന്നു. അതിനുശേഷം മാനേജർക്കൊരു ഷെയ്ക്ക് ഹാൻഡ് ചെയ്ത് പോകാൻ തിരിഞ്ഞപ്പോൾ മൂപ്പരുടെ വക ഒരു ചോദ്യം, വണ്ടിയിൽ വല്ല പാക്കറ്റും ഉണ്ടെങ്കിൽ എടുത്തിട്ട് വാ. നമ്മുടെ ആരോഗ്യത്തിന് വലിയൊരു പാക്കറ്റ് തന്നെ ഉണ്ടായിരുന്നു, ഏകദേശം ഒരു 12 kg എങ്കിലും ഉണ്ടാകും. മൂപ്പർ നമുക്ക് ഫ്രീ ആയി തന്നു. പിന്നെ അങ്ങോട്ട് ഫുൾ തീറ്റ തന്നെയായിരുന്നു, ക്യാരറ്റിന്റെ തീറ്റ. അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. എവിടേക്കെന്നോ എങ്ങോട്ടെന്നോ ഇല്ലാത്ത ഒരു വല്ലാത്ത യാത്ര. നല്ല വ്യൂ ഉള്ള സ്ഥലത്തൊക്കെ വണ്ടി നിർത്തി കൂടുതൽ ഫോട്ടോയൊക്കെ എടുത്ത് പോവുക തന്നെയായിരുന്നു പരിപാടി. അങ്ങനെ ഒരു ഡാം കണ്ടു. അവിടെയൊന്ന് വണ്ടി നിർത്തി ഉള്ളിൽ കയറാൻ ടിക്കറ്റ് കൗണ്ടർ ഉണ്ടോ എന്നൊക്കെ നോക്കുമ്പോൾ രണ്ടു പട്ടാളക്കാർ വന്ന് AK-47 ഒക്കെ ഉണ്ട് അവരുടെ കയ്യിൽ, ഫോട്ടോ എടുക്കാൻ പാടില്ല. അത് ശരിക്കും കോഡൈറ്റ് ഫാക്ടറിയിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടി പണ്ടുണ്ടാക്കിയ ഡാമാണത്രേ. അതായത് ഇന്ത്യൻ മിലിറ്ററിക്ക് വേണ്ടി വെടിമരുന്നുണ്ടാക്കുന്ന ഇന്ത്യൻ ഡിഫൻസിന്റെ തന്ത്രപ്രധാനമായ ഏരിയയാണെന്ന് സാരം. പക്ഷേ ഇപ്പോൾ ആ ഡാം ഉപേക്ഷിച്ചിരിക്കുകയാണ്. എന്നാലും ഇപ്പോഴും അവിടെ ഇന്ത്യൻ മിലിറ്ററി കാവലുണ്ട്. അവരോട് കുറേ നേരം സംസാരിച്ചു നിന്നു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. പിന്നെ അവിടുന്ന് അവർ പറഞ്ഞു തന്ന വഴി പോയി ഹൈവേ പിടിച്ചു. വഴി തെറ്റിയ യാത്രയിൽ പല കാര്യങ്ങളും അറിയാനും കാണാനും സാധിച്ചു. അവിടുന്ന് ഭക്ഷണവും കഴിച്ച് ഗ്ലാംസ് റോക്കിലേക്ക് വിട്ടു. ഗ്ലാംസ് റോക്ക് എത്തുമ്പോൾ സമയം 3 മണിയായിരുന്നു. നല്ല 1.5 കോടയുണ്ടായിരുന്നു അവിടെ. വ്യൂ പോയിന്റിൽ നിന്നും ഒന്നും കാണാൻ കഴിയുന്നേയില്ല, മുഴുവൻ വെള്ള നിറം മാത്രം. ഒന്നും കണ്ടില്ലെങ്കിലും അവിടെ നിൽക്കുമ്പോഴുള്ള തണുത്ത കാറ്റും കോടയും വല്ലാത്തൊരനുഭവം തന്നെയായിരുന്നു. അവിടെ കുരങ്ങന്മാരുടെ നല്ല ശല്യമുണ്ടായിരുന്നു. ആൾക്കാർ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് ഇത്തരത്തിൽ കുരങ്ങുശല്യമുണ്ടാവാൻ കാരണം. പിന്നീട് അവിടെ നിന്ന് ഡോൾഫിൻസ് നോസിലേക്ക് പോയി. അവിടെയും കുറച്ചു സമയം ഞങ്ങൾ ചിലവഴിച്ചു. കൂനൂർ ഊട്ടി റോഡിൽ ഭയങ്കര ബ്ലോക്കായിരുന്നു. അവിടുന്ന് ഊട്ടിയെത്താൻ 2 മണിക്കൂറെടുത്തു. വല്ലാത്ത ബോറടി. എന്നാലും ആ തണുപ്പിൽ ആസ്വദിച്ചുകൊണ്ടുതന്നെ ഞങ്ങൾ നിന്നു. ഊട്ടിയിൽ ഹോട്ടലിന്റെ അടുത്തെത്തി ഒരു സോഡയും കുറച്ച് ക്യാരറ്റും എടുത്ത് റൂമിൽ വന്നു. നല്ല തണുത്ത വെള്ളത്തിൽ ഒരു കുളി അങ്ങ് പാസാക്കി. ഒരു അഭിപ്രായം പറഞ്ഞേക്കാം, ഊട്ടി പോയാൽ ഹീറ്റർ ഓണാക്കി ചുടുവെള്ളത്തിൽ കുളിക്കാൻ നിൽക്കരുത്, തണുത്ത വെള്ളത്തിൽ തന്നെ കുളിക്കണം. അതാണതിന്റെ ഒരു സുഖം. രാത്രി 11 മണിയാകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്തുപോയി. കുറേ നടന്നതിനു ശേഷം ഒരു ഹോട്ടൽ കിട്ടി. അവിടെയാണെങ്കിൽ മുഴുവൻ മലയാളികളുടെ തിരക്ക്. എങ്ങനെയൊക്കെയോ ഹോട്ടലിനകത്തേക്ക് കയറിപ്പറ്റി. ഭക്ഷണത്തിന് ഓർഡർ കൊടുത്തു. പിറ്റേന്ന് രാവിലെ 6 മണിക്ക് തന്നെ ശ്രീകുമാർ എഴുന്നേറ്റു. ഞങ്ങളെയൊക്കെ വിളിക്കാൻ തുടങ്ങി. ഒരു 10 മിനിറ്റെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ തന്നെ കിടന്നു. അന്ന് കുറച്ച് തണുപ്പ് കൂടുതലായിരുന്നു. അവസാനം അവന് ദേഷ്യം വന്നു. അന്ന് അവനും നയനേഷും കൂടി റൂമിൽ നിന്നിറങ്ങി ഡോദബട്ട പോയി. കുറേ കഴിഞ്ഞ് എഴുന്നേറ്റ് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റൂമിൽ തിരിച്ചു വന്നു. അപ്പോഴേക്കും അവരും തിരികെ വന്നിരിക്കുന്നു. അവർ വന്ന് ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ പോകാത്തത് ഏറെ നഷ്ടമായോ എന്നൊരു സംശയം ഉള്ളിൽ. അത്രയ്ക്കും ഭംഗിയുണ്ടായിരുന്നു. പിന്നെ റൂം ചെക്കൗട്ടാക്കി ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയി. നല്ല അസ്സല് മഴ, മുഴുവൻ നനഞ്ഞു കുതിർന്നു. അങ്ങനെ അത് മുഴുവൻ കൊണ്ടു. അവിടെ കൂടുതൽ സമയം ഞങ്ങൾ നിന്നില്ല. അടുത്തതൊരു ഷൂട്ടിംഗ് സ്പോട്ടാണ്, അങ്ങോട്ടേക്ക് പോകാനായിരുന്നു ഞങ്ങളുടെ ഒരുക്കം. ആ അനുഭവം പറയാൻ കഴിയില്ല, കിടിലൻ അനുഭവമായിരുന്നു കേട്ടോ. ഷൂട്ടിംഗ് സ്പോട്ടിലെ കുന്നിൻ മുകളിൽ നല്ല കാറ്റും തണുപ്പുമുണ്ടായിരുന്നു. ജാക്കറ്റ് ഇട്ടിട്ടുപോലും തണുപ്പ് മാറുന്നേയില്ല. അവിടെ 1 മണിക്കൂറോളം ഞങ്ങൾ ചിലവഴിച്ചു. ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ ഹിന്ദുസ്ഥാൻ ഫോട്ടോ ആൻഡ് ഫിലിം മാനുഫാക്ചറിംഗ് കമ്പനി ലിമിറ്റഡിന്റെ അടുത്താണ് നമ്മൾ ഉള്ളത് എന്ന് മനസ്സിലായി. എങ്കിൽ പിന്നെ അതൊന്ന് പോയി കാണാമെന്നായി. അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് പൊതുജനങ്ങൾക്ക് അവിടേക്ക് പ്രവേശനമില്ലെന്ന്. എന്നാൽ പിന്നെ നാട്ടിലേക്ക് തന്നെ തിരിക്കാമെന്ന് തീരുമാനിച്ചു. 39 ഹെയർപിൻ ബെൻഡുള്ള ചുരം വഴി ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചു ഞങ്ങൾ. ഹെയർപിൻ ബെൻഡ് എനിക്കൊരു വീക്ക്നെസ് ആണ് പണ്ടേ. ഹെയർപിൻ ബെൻഡ് ഞാൻ ഡ്രൈവ് ചെയ്തിറങ്ങി. മസിനഗുഡിയിൽ നിന്നും ഭക്ഷണം കഴിച്ചു. മുതുമലയിൽ നാഷണൽ പാർക്കിൽ ഞങ്ങൾക്ക് കയറാൻ കഴിഞ്ഞില്ല. ഗുണ്ടൽപേട്ട് വഴി നാട്ടിൽ പോകണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതുവേണ്ട, ഗൂഡല്ലൂർ വഴി തന്നെ പോകാമെന്ന് പറഞ്ഞ് വണ്ടി നേരെ വിട്ടു. ഞങ്ങളെല്ലാവരും ബത്തേരിയെത്തി. അവിടെ രാത്രി തട്ടുകടയിൽ നിന്നും നല്ല ഉഗ്രൻ ഭക്ഷണം കഴിച്ചു. വല്ലാത്തൊരു സ്പെഷ്യൽ ഐറ്റം കിട്ടാനുണ്ടവിടെ. പുഴുങ്ങിയ മുട്ടയിൽ കാന്താരി ചമ്മന്തി തേച്ച് ഒരു കിടുക്കാച്ചി ഐറ്റം. പ്രത്യേക രുചിയാണതിന്. അവിടെ നിന്നും മാനന്തവാടി പാൽചുരം ഇറങ്ങി നേരെ വീട്ടിലേക്ക് വിട്ടു.
2: മഷാല്ലാ, ദൃശ്യം ഇവിടെ സമാപിക്കുന്നു. ഒരു സ്നേഹ സൗഹൃദത്തിന്റെ ഓർമ്മകൾ. ദൃശ്യം ശബ്ദാഖ്യാനം നൽകിയത് മൻസൂർ മണ്ണാർക്കാട്.
4: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
5: കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഉമ്മമാരിപ്പ് ചെയ്യുന്ന പണി എന്താണ്? നേരെ ഫോൺ എടുക്കുക, തുറക്കുക, ഇത് കൊടുക്കുക. കുട്ടി ഇതിലേക്ക് ഇങ്ങനെ നോക്കും, എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കും, ഉമ്മാന്റെ പ്രശ്നം തീരും. കുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നേരെ ഇത് തുറക്കും, നേരെ കയ്യിൽ കൊടുക്കും. യഥാർത്ഥത്തിൽ ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം പറയുമ്പോൾ നമ്മളത് ഒരു ലഹരിയിലേക്കും MDMA മാത്രം ചുരുക്കും. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ശരിയായ കാരണങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. ഡ്രൈവിങ്, പാചകം, നമ്മൾ ചെയ്യുന്ന ജോലികൾ ഏതാണെങ്കിലും ആ ജോലികളൊക്കെ. എന്നാൽ പാരൻറ്റിങ്ങോ? വിവാഹം കഴിക്കുന്നു, കുട്ടി ഉണ്ടാകുന്നു, കുട്ടി നമ്മളെ കയ്യിൽ കിടന്ന് വളരുന്നു, അതിന് പ്രത്യേകിച്ച് ഗൈഡ് ലൈനുകളൊന്നുമില്ല. ശരിക്കും പീസ് റേഡിയോ സമൂഹത്തിൽ ചെയ്ത ദൗത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പീസ് റേഡിയോ സമൂഹത്തിലേക്ക് കൊടുത്ത അതിൻ്റെ സ്നേഹക്കൂടിലൂടെയും ഓൺലൈൻ കൗൺസിലിങ്ങിലൂടെയൊക്കെ കൊടുത്ത കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനുകൾ തന്നെയാണ്. ഒരുപാട് രക്ഷിതാക്കൾക്ക് വെളിച്ചം പകർന്ന ഒരു സംഭവമാണ്. മാത്രമല്ല, അത് ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നതിലുപരി കുട്ടികളുടെ സ്ക്രീൻ ടൈം റീപ്ലേസ് ചെയ്യാനുള്ള പദ്ധതികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ടെലിക്വിസ്, സ്റ്റാർ ക്വസ്റ്റ്, ഒരു പാരലൽ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, കിഡ്സ് ഗാലറി ജമീലിലെ. ഇതൊക്കെ ശരിയാം വിധം മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് രക്ഷിതാക്കളുടെ ഒരു വലിയ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമുക്കിതിനൊക്കെ ഒരുപാട് മാൻ പവർ ആവശ്യമുള്ള മേഖലയാണ് ഇതൊക്കെ. അതിൻ്റെ എഡിറ്റിംഗ്, ഇതിൻ്റെ അപ്ലോഡിങ്, ഇതൊക്കെ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ പേഴ്സണലി ചെയ്തുതരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ സന്നദ്ധമാണെങ്കിൽ പീസ് റേഡിയോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ മീഡിയ സ്കൂൾ എന്നുള്ളൊരു വിൻഡോ ഉണ്ട്, ആ വിൻഡോയിലൂടെ നിങ്ങൾക്ക് പറയാം. പീസ് റേഡിയോയുടെ മൊബൈൽ നമ്പർ വഴി നിങ്ങളുടെ സന്നദ്ധത അറിയിക്കാം. ഈയൊരു ഉപദേശം ഒന്ന് കേൾക്കുക. എന്താ, കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഫോണ് കൊടുക്കരുത്. ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു 5 വയസ്സിൻ്റെ ഉള്ളിൽ പരമാവധി ഫോണ് ഒരു കത്തി കൊടുക്കുന്നതിലേറെ ഗൗരവത്തിൽ കാണണം എന്ന് അഭ്യർത്ഥിക്കുക.
6: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.

0: റേഡിയോ വൈബ്സ് തുടരുമ്പോൾ ഇനി സ്നേഹക്കൂട്.
1: കുടുംബങ്ങളിൽ കുളിർത്തനലായി പീസ് റേഡിയോ ശ്രോതാക്കളിലേക്ക് എത്തുന്ന സ്നേഹക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ സങ്കടങ്ങൾ പങ്കുവെക്കാം. പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം അദ്ദേഹമാണ് ഇന്നും ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മളോടൊപ്പമുള്ളത്. പീസ് റേഡിയോ പ്രതിനിധി ഷമീം വണ്ടൂർ അദ്ദേഹത്തോടൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബഅദ്. ഇൻഷാല്ലാ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ധാരാളം ചോദ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിലൊരു ചോദ്യം, പിന്നെ ഞാൻ വിവാഹിതയാണ്, ഒരു കുട്ടിയുടെ മാതാവ്, നിലവിൽ 7 മാസം ഗർഭിണിയാണ്. എൻ്റെയും അതുപോലെ ഭർത്താവിൻ്റെയും 2-ാം വിവാഹമായിരുന്നു. 2.5 വർഷം ആവുന്നു വിവാഹം കഴിഞ്ഞിട്ട്. ഞങ്ങൾക്കിടയിൽ മിക്കപ്പോഴും പ്രശ്നങ്ങളുണ്ടാവുന്നു, ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്. ഗർഭത്തിൻ്റെ തുടക്കകാലത്ത് തന്നെ വലിയൊരു പ്രശ്നമുണ്ടായി. ഭർത്താവും അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും കൂടി എന്നെ ഒറ്റപ്പെടുത്തി. ഒരു മെൻ്റൽ ഡിപ്രഷൻ മോഡിലേക്കൊക്കെ ഞാൻ പോയിരുന്നു. എന്നാൽ അൽഹംദുലില്ലാ കുറച്ചായിട്ട് ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും പോകുന്നുണ്ട്. അതിനിടെ അദ്ദേഹം വിധവാ വിവാഹത്തെക്കുറിച്ച് എന്നോട് പറയുകയും എൻ്റെ അഭിപ്രായം ചോദിക്കുകയും ചെയ്തു. അദ്ദേഹം ദീനിയായി വളരെ ഉയർന്ന നിലവാരമുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ വിവാഹം തന്നെ അദ്ദേഹം ആലോചിച്ചിരുന്നത് ഒരു വിധവയെ അഥവാ മക്കളൊക്കെ ഉള്ളതിനെ തന്നെ കഴിക്കാനായിരുന്നു. എന്നാൽ വീട്ടുകാർ ഒരു നിലക്കും അത് സമ്മതിച്ചില്ല. അതിൽ നിന്നും അദ്ദേഹം അതുകൊണ്ട് പിന്മാറി. എന്നാൽ വിധവ വിവാഹം കഴിക്കുക എന്ന നബിയുടെ സുന്നത്ത് പരലോകത്ത് അള്ളാഹുവിൻ്റെ ഫിർദൗസി നേടുക എന്ന ലക്ഷ്യമായിട്ടാണ് അദ്ദേഹം നടക്കുന്നത്. ഇക്കാര്യം എന്നോട് പറയുകയും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്നോട് പറയുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഭാര്യ കൂടി എന്ത് ചെയ്യണം, മുൻകൈ എടുത്തുകൊണ്ട് ഇതുപോലെ വിവാഹത്തിന് നേതൃത്വം കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് വരുന്ന ഭർത്താവിനെ ഞാൻ ഇപ്പോൾ കാണുമ്പോഴൊക്കെ മനസ്സിൽ വെറുക്കുകയാണ്. വേറൊരാളെ വിവാഹം കഴിക്കാൻ വേണ്ടി പോകുന്നൊരു ആളല്ലേ എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഞാൻ കാണുന്നത്. അപ്പോൾ ഇത് വളരാതെ എൻ്റെ ഇതുണ്ട്. അപ്പോൾ എനിക്ക് ഒരു വലിയൊരു ഭാരം എൻ്റെ മനസ്സിൽ ഉള്ളതുപോലെയാണ്. എത്ര ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടണില്ല. എന്നാൽ അദ്ദേഹത്തിനോട് ഇത് പറയുമ്പോൾ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കയറാനുള്ള ഒരു മാർഗ്ഗമാണ്, നീ ഇപ്രകാരം ചെയ്താൽ നീ ഒരു മാതൃകയാവും, അതെനിക്ക് മറ്റുള്ള ആളുകളോട് പറയാം, ആ രൂപത്തിൽ ഞാൻ മുൻകൈ എടുത്തുകൊണ്ട് നിർവഹിക്കണം എന്നാണ് അദ്ദേഹം പറയണത്. എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ചെയ്യേണ്ടത്? എനിക്കൊരു നിലക്കും ഇതായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, അദ്ദേഹത്തിന് ഒഴിവാക്കിയാലോ എന്ന് പോലും ചിന്തിക്കുന്നു എന്നാണ്.
3: ഇവിടെ സത്യത്തിൽ ഇദ്ദേഹത്തോട് ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം, സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ കാരണം അദ്ദേഹം അത്രയും ആത്മാർത്ഥമായും അത്രയും നിഷ്കളങ്കമായും പ്രതിഫലം ആഗ്രഹിച്ചും കൊണ്ടും ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ നിലക്ക് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്താൽ അദ്ദേഹം തിരിച്ചും ചിന്തിക്കും. കാരണം ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വിധവയെ വിവാഹം കഴിക്കുക, വിധവയെ വിവാഹം കഴിക്കുക എന്നുള്ളതിന് ഇസ്ലാമിൽ എന്തെങ്കിലും പ്രത്യേക പ്രോത്സാഹനങ്ങളുണ്ടോ? അപ്പോൾ ആളുകളുടെ മനസ്സിൽ അധികം വരാറുള്ള എന്താ വെച്ചാൽ, ഒരു വിധവയുടെ കാര്യത്തിൽ പരിശ്രമിക്കുന്നവൻ ഒരു മുജാഹിദിനെ പോലെയാണ് എന്ന് പറയും. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളും ഈ കൂലി കിട്ടാൻ വേണ്ടിയിട്ട് വിധവനെ കല്യാണം കഴിക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്നതിൽ എന്ത് ശരിയാണുള്ളത്? ഇപ്പോൾ നിങ്ങളുടെ പെങ്ങൾ വിധവയാണ്, ആ വിധവയെ നിങ്ങൾ സംരക്ഷിക്കുകയാണ്, നിങ്ങൾക്കൊരു എന്തുണ്ടാവും, ഒരു ജിഹാദിൻ്റെ കൂലി കിട്ടുന്നതാണ്, മനസ്സിലായി? ഇനിയിപ്പോൾ ഒരു വിധവയാണ്, അവർക്ക് ജീവിക്കാൻ വഴിയില്ല, അവർക്ക് എന്തെങ്കിലും ജീവിക്കാനുള്ള വക ഉണ്ടാക്കി കൊടുത്താൽ അതിന് സംരക്ഷണങ്ങൾ കിട്ടും. ഇതാണ് അതിൻ്റെ ഒരു വിശാലമായ അർത്ഥം. അതിൻ്റെ ഭാഗമായി ഒരു വിധവയെ വിവാഹം കഴിക്കുക എന്നുള്ളത് വരുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് വരില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നതിൽ എന്തില്ല, ഒരിക്കലും ശരിയല്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ വന്നിട്ട് വിധവനെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ ആളോട് ഒരു ബിക്കറിനെ കല്യാണം കഴിച്ചു കൂടായിരുന്നോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടുണ്ട്. എന്നാലും നിനക്കും അവൾക്കും എന്താണ് ആ ഒരു പിന്നെ ഭാര്യഭർത്തൃ ബന്ധത്തെ നന്നായിട്ടൊന്ന് ആസ്വദിക്കാമായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, വിവാഹം എന്നുള്ളതിൻ്റെ ലക്ഷ്യം വിവാഹമാണ്, അതല്ലാതെ വിധവാ സംരക്ഷണമല്ല, പാവപ്പെട്ടവരെ പുനരധിവസിപ്പിക്കലല്ല. അതൊക്കെ ഒരാൾക്ക് വിവാഹത്തിലൂടെ നടക്കേണ്ടെങ്കിൽ നടന്നോട്ടെ, പക്ഷെ ആത്യന്തികമായി അയാൾ ചിന്തിക്കേണ്ട എന്താണ്, ഒരു ജീവിതാവസാനം വരെ ഒരു ഭാര്യ എന്ന നിലക്ക് തൻ്റെ കൂടെ നിന്ന് പോകാൻ പറ്റുന്ന ഒരാളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായ കാര്യം. അപ്പോൾ ഇദ്ദേഹം തെറ്റിദ്ധരിച്ച ഒരു വിധവയെ വിവാഹം കഴിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ ഒരു കന്യക വിവാഹം കഴിക്കുന്നതിനേക്കാളും എന്തോ കൂടുതൽ പുണ്യമുള്ള കാര്യമാണ്, കാരണം അത് വിവാഹത്തോടെ മാത്രമേ ആ പുണ്യം നേടാൻ പറ്റുള്ളൂ, അതിന് വേറെ വഴിയില്ല എന്നൊക്കെ തെറ്റിദ്ധരിച്ച് പോയ പോലെയാണ് ഈ പെരുമാറ്റം എന്ന് മനസ്സിലാവുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരാൾ വിവാഹത്തിൻ്റെ സമയത്ത് തൻ്റെ വിവാഹം എങ്ങനെയാകണമെന്നാണോ ആഗ്രഹിച്ചത് അതുപോലെ ആയില്ലെങ്കിൽ എന്ത് ചെയ്യും, അത് ജീവിതകാലം മുഴുവനും എന്ത് ചെയ്യും, അയാൾ പരാതിപ്പെട്ടുകൊണ്ടിരിക്കും. പുതാനം പെണ്ണെങ്കിൽ ഒരാൾക്ക് തോന്നുകയാണെങ്കിൽ ഞാനും ഭാര്യയും തമ്മിൽ എന്ത് വേണം, ഒരു 8 വയസ്സ് ഡിഫറൻസ് വേണം. അപ്പോൾ അയാൾ അഥവാ ഒരു 4 വയസ്സ് ഡിഫറൻസിൽ തന്നെ കല്യാണം കഴിച്ചാൽ മരണം വരെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഡിഫറൻസ് ഇല്ലാണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന് പറയും. ഒരു തടിച്ചൊരാളെ കല്യാണം കഴിക്കണം എന്ന് വിചാരിച്ച ആൾക്ക് ഒരു മെലിഞ്ഞൊരാളെ കല്യാണം കഴിക്കേണ്ടി വന്നാൽ ഞാൻ അന്ന് അങ്ങനെ വിചാരിച്ച് എനിക്കിനി തടിച്ചൊരാളെ കല്യാണം കഴിക്കണം. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കുമ്പോഴേ അയാൾ എന്ത് ചെയ്യുള്ളൂ, അവർക്ക് സംതൃപ്തി കിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്താന്ന് വെച്ചാൽ ഇങ്ങനത്തെ ആൾക്കാർ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ആരെങ്കിലും പോയി കല്യാണം കഴിക്കും, പിന്നെ ഇടങ്ങേറാകെ ഇവരായിരിക്കും. അപ്പോൾ ഈ പെൺകുട്ടി പറയണത് എന്താണെന്ന് വെച്ചാൽ ഇവരോട് എപ്പോഴും ഒരു വിവാഹത്തെക്കുറിച്ച് പറയാണ്, ഒരു ഭാര്യയ്ക്ക് എത്രമാത്രം അത് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ആലോചിക്കണം. മാത്രമല്ല അയാൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണം എന്താണെന്ന് വിചാരിച്ചാൽ അയാളുടെ നിലവിലുള്ള ജീവിതം തന്നെ അദ്ദേഹം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നന്നായി സഹകരിച്ചു പോകുന്ന ഒരു ഭാര്യയുടെ മാനസിക നിലയെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച് വിഷമിപ്പിച്ച് എന്ത് ചെയ്യാണ്, ജീവിതത്തെ ബുദ്ധിമുട്ടിച്ചിട്ട് എന്താണ് കാര്യമുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പിന്നെ ഇത് ചെയ്താലേ സ്വർഗത്തിൽ പോവുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്ന രൂപത്തിലൊരു തെറ്റായ ധാരണ അദ്ദേഹത്തിൽ കടന്നുകൂടിയതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ശരി തെറ്റുകളെക്കുറിച്ച് വിശാലമായ ഒരു ചർച്ചക്ക് അദ്ദേഹത്തിന് ദീനിയായിട്ട് അറിയുന്ന ഒരാളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചാൽ പരിഹരിക്കാവുന്ന കാര്യങ്ങളെയുള്ള ഒരു തീരുമാനത്തിലെത്താൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
4: ഓക്കെ, അതാണ് അപ്പോൾ ഒന്നാമത്തെ ഒരു ചോദ്യം ഉള്ളത്. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം നമുക്ക് കിട്ടിയത്, എൻ്റെ കുടുംബത്തിൽ ഞാൻ ഉപ്പ, ഉമ്മ, ഭാര്യ, 2 കുട്ടികൾ. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 12 വർഷമായി. എനിക്കൊരു പെങ്ങളാണ് ഉള്ളത്. അവളോട് കൂടുതൽ വർത്തമാനം പറയുന്നതും ഫോൺ വിളിക്കുന്നതും അവളുടെ അടുത്ത് ഇടപഴകാൻ പോലും പറ്റുന്നില്ല. ഇത് കണ്ടാൽ ഭാര്യയുടെ സ്വഭാവത്തിൽ തന്നെ മാറ്റം വരും. അവൾ പറയും നിങ്ങൾക്ക് മാത്രമേ പെങ്ങളുള്ളൂ, വേറെ ആർക്കും ഇല്ലേ. അപ്പോൾ ഞാൻ ഭാര്യയോട് ഈ പറയും, എനിക്ക് നിനക്കുള്ള സ്നേഹം നിനക്ക് ഞാൻ നൽകുന്നുണ്ട്, പെങ്ങൾക്കുള്ളത് ഞാൻ പെങ്ങൾക്ക് കൊടുക്കുകയാണ് എന്നുള്ളതാണ്. പക്ഷെ അത് എത്ര പറയുമ്പോഴും അവൾക്കത് ഉൾക്കൊള്ളാം, എൻ്റെ ഭാര്യയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എൻ്റെ മുന്നിൽ വെച്ച് പെങ്ങളോട് അടുത്ത് ഇടപഴകാൻ നിൽക്കരുത്, അതെനിക്ക് സഹിക്കില്ല എന്നാണ് ഭാര്യ പറയണത്. വല്ലാത്തൊരു മനോവിഷമത്തിലാണ് ഞാൻ, മറുപടി പ്രതീക്ഷിക്കുന്നു എന്നാണ് ഈ സഹോദരൻ പറയുന്നത്.
3: ഇതിലുള്ളൊരു വിഷയം എന്താണെന്ന് വിചാരിച്ചാൽ ഈ പൊതുവേ ഭാര്യ ഭർത്താക്കന്മാർക്കുള്ളൊരു വിഷയമാണത്. അതായത് ആരോടായാലും നമ്മൾ കൂടുതൽ അടുത്ത് പെരുമാറുമ്പോൾ അത് തന്നോടുള്ളൊരു അകലമായിട്ടാണ് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ ഈ ഫ്രണ്ട്ഷിപ്പിലുണ്ടല്ലോ അങ്ങനെ. അപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു 2 കുട്ടികൾ തമ്മിൽ അടുത്ത സ്നേഹിതന്മാരാണെങ്കിൽ എന്ത് ചെയ്യും, വേറൊരുത്തിനോട് ഇവൻ എന്തെങ്കിലും പരിചയപ്പെടുക ബന്ധപ്പെടുക ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഇവർക്കത് ഭയങ്കരമായിട്ട്. അപ്പോൾ ഇതെന്താ ഒരു പൊസസീവ്നെസ്, നമ്മുടെ എല്ലാം നമ്മുടേത് എന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടല്ലോ, അത് പൊതുവേ ദാമ്പത്യത്തിൽ കൂടുതലാണ്. അപ്പോൾ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് വേറെ ഏതൊരാൾ, ഇപ്പോൾ അത് ഉമ്മാനോടാവാം പെങ്ങളോടാവാം, അടുത്ത് പെരുമാറുമ്പോൾ എന്നോട് ഇഷ്ടക്കുറവുള്ള പോലെ അല്ലെങ്കിൽ എന്നെക്കാളും അവരോട് സ്നേഹമുള്ള പോലെ ഒക്കെ തോന്നും. ഇതിപ്പോൾ ഒരു പുറത്തുള്ളൊരു സ്ത്രീയോടൊക്കെ സംസാരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടാവും. ഇത് ഇതിപ്പോൾ പെങ്ങളും ഉമ്മയൊക്കെ ആകുമ്പോൾ കുറച്ചൊക്കെ ഇതാവും, കൂടുതലുണ്ടാവും. ചിലപ്പോൾ ജീവിതത്തിൽ ഒരു സ്ത്രീയെ നോക്കുക പോലും ചെയ്യാത്ത ആളുകളൊക്കെ പലപ്പോഴും ഇത്തരം വലിയ ആരോപണങ്ങൾ ഭാര്യമാർ ഉന്നയിക്കാനുള്ള കാരണം എന്താണ്, ഇവരുടെ ഈ തെറ്റിദ്ധാരണയാണ്. അപ്പോൾ ഇത് അദ്ദേഹത്തെക്കുറിച്ച് അവൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവളെക്കുറിച്ച് അദ്ദേഹത്തിനും തോന്നാം. ഇതിപ്പോൾ ഇവൾ അവരെ വീട്ടിലാകുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യണത്, മറ്റുള്ളവരോട് പെരുമാറുന്നത് ഇയാളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. നേരെ മറിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഇപ്പോൾ ഇവളെ സ്വന്തം വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ അവളുടെ അളിയനോട്, അതായത് ജ്യേഷ്ഠത്തിൻ്റെ ഭർത്താവിനോട് അല്ലെങ്കിൽ ആരെങ്കിലും ആങ്ങളമാരോട് ഇവരോടൊക്കെ എന്ത് ചെയ്യാണ് വളരെ ഫ്രണ്ട്ലി സംസാരിക്കുമ്പോൾ എന്തുണ്ടാവും, സ്വാഭാവികമായി ഇതേ ചിന്ത തന്നെ എന്തുണ്ടാവും, ഭർത്താവിനുണ്ടാവും. പക്ഷെ പൊതുവേ നമ്മൾ എന്ത് ചെയ്യൂല, അത് പ്രകടിപ്പിക്കൂല എന്ന് മാത്രമുള്ളൂ. അതുകൊണ്ട് ഇത് ഭാര്യ ഭർത്താക്കന്മാരായതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു ചിന്തയാണ് എന്ന് എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തൊരു കാര്യം, ഇതിപ്പോൾ ഇയാൾക്കൊരു ബുദ്ധിമുട്ടാകുന്ന രൂപത്തിൽ, സ്വാഭാവികമായി എല്ലാവർക്കും ഇതുണ്ടെങ്കിലും ഇയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷമകരമാകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അതിന് ചിലപ്പോൾ ചില കാരണങ്ങളുണ്ടാവും. അതിലൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഭാര്യയോട് നന്നായി പെരുമാറാനും ഇടപഴകാനുള്ള സമയം ചിലപ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടായിരിക്കും. വളരെ അടുത്ത് പെരുമാറാനും അടുത്ത് ബന്ധപ്പെടാനും കഴിയുന്നുണ്ടെങ്കിൽ പൊതുവെ ഇങ്ങനത്തെ തെറ്റിദ്ധാരണ ഉണ്ടാവില്ല. അപ്പോൾ ഇയാൾ പറയുന്ന വിശദീകരണം കറക്റ്റ് ആയിരിക്കും. എന്ത്, നിനക്ക് തരുന്ന ഞാൻ തരുന്നുണ്ട്, പെങ്ങൾക്ക് കൊടുക്കണേ പെങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്, ഭാര്യനെ സ്നേഹിക്കുന്ന പോലെ ആരും പെങ്ങളെ സ്നേഹിക്കൂല, പെങ്ങളെ സ്നേഹിക്കുന്ന പോലെ ആരും ഭാര്യനെ സ്നേഹിക്കൂല എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു ഫിലോസഫി ഉണ്ടല്ലോ. അത് സത്യമാണെങ്കിലും അത് ഇവർക്ക് ഫീൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഭാര്യയെ സ്നേഹിക്കുന്ന പോലെ പെങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നെന്ത് ചെയ്യണം, അനുഭവത്തിൽ വരണം. അപ്പോൾ ഒന്നുകൂടെ ഒരു കൺസിഡറേഷൻ കൊടുക്കേണ്ടതുണ്ടോ എന്ന ഒരു സംശയം ആ കാര്യത്തിലുണ്ട്. അതേപോലെ തന്നെ മറ്റൊന്ന് എന്താണെന്ന് വിചാരിച്ചാൽ ഇവർ ഈ പിന്നെ പെങ്ങൾ എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ളതാണ്, ഭാര്യ ഇപ്പം വന്നതാണ്. അപ്പോൾ അവർ ചെറുപ്പം മുതൽ വേറെ ഭാര്യയൊന്നും ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്യും, അവർക്ക് കൂടുതൽ സമയം ഇടപഴകാൻ കിട്ടും. അപ്പോൾ ഒരൊറ്റ പെങ്ങൾ എന്നുള്ള നിലക്ക് സാധാരണ ഒരു പെങ്ങന്മാരോടുള്ളതിനേക്കാളും ഒരു ഓവറായിട്ടുള്ള സാര ഒരു പെങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് ഇവർ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. അവർ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്നേഹപ്രകടനം ഒരു പക്ഷേ എന്തായിരിക്കും ഇവർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എന്തായാലും അത് വലപ്പോൾ ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റില്ല. അതുകൊണ്ടാണ് എൻ്റെ മുന്നിന്ന് നിങ്ങളിങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നത് അടിസ്ഥാനത്തിൽ. അപ്പോൾ ഒന്ന് അവരോട് പെരുമാറുന്നിടത്ത് എന്തെങ്കിലും കുറവുകളുണ്ടോ എന്ന്, ഇവരോട് ഓവറായിട്ടുള്ള സാധാരണ പെങ്ങൾ നിലയിൽ കവിഞ്ഞ ഇടപഴകലുണ്ടോ എന്നുള്ളത് ഇതൊക്കെ ഒന്ന് ചിന്തിക്കുക. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിനൊന്ന് ക്രമീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഇദ്ദേഹത്തിന് ഇവളിങ്ങനെ അസ്വസ്ഥത കാണിക്കുമ്പോൾ പ്രയാസമുണ്ടെങ്കിൽ അതിനേക്കാളും എത്രയോ ഇരട്ടി പ്രയാസം ഈ പെൺകുട്ടി അനുഭവിക്കുന്നുണ്ടായിരിക്കും. കാരണം എന്നെ അവഗണിക്കുന്നുണ്ടോ, എന്നോട് സ്നേഹമില്ലേ, മറ്റുള്ള അമിതമായ സ്നേഹം കാണിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ ഇങ്ങനെ ചില പ്രായോഗിക കാര്യങ്ങൾ ചെയ്യലായിരിക്കും നന്നായിരിക്കാൻ തോന്നുന്നു.
4: പ്രായോഗികമായ രൂപത്തിൽ മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. മൂന്നാമത്തൊരു ചോദ്യം, 12 വയസ്സിലുള്ള എൻ്റെ മകന് ഹോമോസെക്ഷാലിറ്റിയെക്കുറിച്ചും ഗേ എന്താണെന്നും ചോദിച്ചു, ഉമ്മനോടാണ് ചോദിച്ചത്. ഇത്തരത്തിലുള്ള ചോദ്യത്തിനോട് നാം ഏത് രീതിയിലാണ് മക്കളെ മനസ്സിലാക്കി കൊടുക്കുക? ഉമ്മ എന്ന നിലയിൽ ഇസ്ലാമിക നിയമങ്ങളെപ്പറ്റിയും ലൂത്ത് നബിയുടെ ജനതയെപ്പറ്റിയും പറഞ്ഞു കൊടുത്തെങ്കിലും എനിക്ക് തൃപ്തിയായില്ല. പുതിയ തലമുറയിലെ കുട്ടികളെ അവരേതൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത് പോലെയാണോ മനസ്സിലാക്കുക എന്ന് അറിയില്ല. അപ്പോൾ അതിനൊരു പരിഹാരം എന്താണെന്നുള്ള നിർദ്ദേശിക്കണമെന്ന്.
3: ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. കാരണം എന്താ വെച്ചാൽ ഈ കുട്ടികളെ, സ്കൂൾ തലത്തിലുള്ള കുട്ടികളെ തൊട്ട് ഇപ്പോൾ കോളേജിലൊക്കെ വളരെ വ്യാപകമായി ഇത് സിലബസുകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഈ LGBTQ, അതായത് ആണ് പെണ്ണ് എന്നതിലുപരി വേറെയും കുറേ സെക്സുകളുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാട്, ബാഹ്യമായി ആണാണെങ്കിലും ബാഹ്യമായി പെണ്ണാണെങ്കിലും അവർ ആന്തരികമായി പെണ്ണാണാവാം ആണ് പെണ്ണാവാം എന്നൊക്കെയുള്ള ഈ ഒരു കൺഫ്യൂഷൻ്റെ ഒരു പിന്നെ തത്വം കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് പഠിക്കുന്ന കുട്ടികളിൽ ഉണ്ടാവുന്ന ആദ്യത്തെ സ്വാധീനമാണെന്ത്, തൻ്റെ ജെൻഡറിനെ കുറിച്ചുള്ള കൺഫ്യൂഷൻ. അപ്പോൾ ജെൻഡറിനെ പറ്റി കൺഫ്യൂഷൻ ഉണ്ടായാൽ അത് കുറച്ച് ഗൗരവമുള്ള വിഷയമാണ്. അതായത് ഇപ്പോൾ ഒരാൺകുട്ടി ഞാനൊരു പെൺകുട്ടിയാണോ എന്ന് സംശയിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ വളരെയധികം സീരിയസ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ സ്വാഭാവികമായും അത് വന്നിട്ട് പാരൻസിനോടാണ് പറയുക. അപ്പോൾ നമ്മളത് പറയുമ്പോൾ അതിനുള്ള മറുപടി പറയാൻ നമുക്ക് പറ്റണം. അത് അവിടെ തിരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ ജീവിതം തന്നെ നശിക്കും. കാരണം ഒരു ആൺകുട്ടിയായ ഒരു കുട്ടിക്ക് ഞാൻ പെൺകുട്ടിയാണെന്ന് വിചാരിച്ച് ഈ ലോകത്ത് ജീവിക്കുക അസാധ്യമാണ്. ഒരു പെൺകുട്ടിക്ക് ഞാൻ ആൺകുട്ടിയായി ജീവിക്കുക എന്നുള്ളത് ഭാഗ്യമായി പെൺകുട്ടിയാവുമ്പോൾ അത് അസാധ്യമാണ്. അങ്ങനത്തെ ഒരു സങ്കല്പത്തിലേക്ക് കുട്ടി പോയാൽ ആ കുട്ടിയുടെ ലൈഫ് തന്നെ എന്ത് ചെയ്യും, ഉടനെ തകരാറായിപ്പോകും. അവിടെ ജോലി, വിവാഹം, വീട്ടിലുള്ള ബന്ധങ്ങൾ, മറ്റെല്ലാം തകരാറായിപ്പോകും. അപ്പോൾ അവിടെ തിരുത്തി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഒന്ന് ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് ആരാണ്, അതെന്തിനു വേണ്ടിയാണ് എന്നതിനെക്കുറിച്ചുള്ള വിവരം നമ്മൾ കൊടുക്കണം. ഇതൊരു ബോധപൂർവമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതായത് ഇവിടെ എല്ലാവരും ഒരു ധാർമ്മികത പാലിച്ച് ആണും പെണ്ണും ഒരു ഡിസ്റ്റൻസ് പാലിച്ച്, അത് പെണ്ണാണ് അപ്പോൾ പെൺകുട്ടി ഇരിക്കണ ബെഞ്ചുമ്പോൾ നമ്മൾ ഇരിക്കേണ്ട, അത് ആ ഒരു പെണ്ണാണ് അപ്പോൾ ഞാനൊരു ഫ്രണ്ട് ആവേണ്ടത് ആണിൻ്റെ കൂടെയാണ്, ഇങ്ങനെയൊക്കെയുള്ള ചില ധാർമ്മിക മൂല്യങ്ങളെ മതപരമായും പരമ്പരാഗതമായും നമ്മൾ പാലിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സുരക്ഷിതത്വം നമ്മുടെ പെൺകുട്ടികൾ കിട്ടുന്നുണ്ട്, അതിൻ്റെ ഒരു സുരക്ഷിതത്വം ആൺകുട്ടികൾ കിട്ടുന്നുണ്ട്. പെൺകുട്ടികൾക്ക് വേറെ ഹോസ്റ്റലാണ്, ആൺകുട്ടികൾക്ക് വേറെ ഹോസ്റ്റലാണ്, അവർ വേറെ സീറ്റിൽ നിന്ന് യാത്ര ചെയ്യും. അപ്പോൾ ഇത് അങ്ങോട്ട് ഇല്ലാതാക്കണമെങ്കിൽ എന്ത് വേണം? ഈ ആണ് പെണ്ണ് എന്നതിലൊന്നും വലിയൊരു കാര്യമില്ല. ഒരു പക്ഷേ നീ ഒരു പെണ്ണാണെന്ന് വിചാരിക്കുന്ന ആൾ ആണായിരിക്കാം, ആണ് പെണ്ണായിരിക്കാം, അതൊന്നും ഇപ്പോൾ ആരും ആണും പെണ്ണും അല്ല. ഒരു പ്രായപൂർത്തിയാകുമ്പോൾ അവർ തീരുമാനിക്കുന്നതാണ്, അവനവൻ്റെ തോന്നലുകൾക്കനുസരിച്ചാണെന്നൊക്കെ പറയുമ്പോൾ ഈ ആൺ പെൺ എന്ന് പറയുന്ന വ്യത്യാസങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ പറ്റും. അതേപോലെ തന്നെ എന്ത് ചെയ്യും, ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചാണ് ജീവിക്കേണ്ടത് എന്ന അടിസ്ഥാനപരമായ തത്വത്തിൽ എന്താണ്, എൻ്റെ വികാരം ഒരാണിനോടാണെന്ന് പറയുമ്പോൾ ഒരാണ് ആണിനെ സ്വീകരിക്കേണ്ടതില്ലേ എന്ന ചോദ്യം വരും. അപ്പോൾ ഹോമോസെക്സ് അതോടുകൂടെ എന്ത് ചെയ്യും, അനുവദനീയമായി കിട്ടും. അതേമാതിരി ഒരു പെൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ എന്ത് ചെയ്യും, ആ തരത്തിലുള്ള ഹോമോസെക്സുകളും വരും. അപ്പോൾ അതേ പിന്നെ ബൈസെക്സ്, രണ്ടാളുകൾ തമ്മിലുള്ളത്, ഇങ്ങനെയുള്ള എല്ലാറ്റിലും എല്ലാ വിധത്തിലുള്ള വഴിവിട്ട ലൈംഗികതയെയും സമൂഹത്തിൽ കൊണ്ടുവരാനുള്ള വളരെ ബോധപൂർവമായൊരു ബേസാണ് ഇത് എന്നത് നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് പറഞ്ഞു കൊടുക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭാഗ്യമായി ആണാണോ അവൻ ആണായി ജീവിച്ചേ പറ്റൂ, ഭാഗ്യമായി പെണ്ണാണോ അവൻ പെണ്ണായി ജീവിച്ചേ പറ്റൂ. അതല്ലാതെ ജീവിക്കുവാനുള്ള ശ്രമം എന്താണ്, വളരെ അപകടകരമായിരിക്കും എന്ന് ബുദ്ധിപരമായി അവരെന്ത് ചെയ്യണം, ബോധ്യപ്പെടുത്തണം. ഇപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ പറയാം, ഇപ്പോൾ 10-ാം ക്ലാസ് വരെ പെൺകുട്ടിയായി ജീവിച്ച് പഠിച്ച ഒരു കുട്ടി, അവളെന്ത് ചെയ്യാണ്, 10-ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം ഒത്തുകൂടുന്ന സ്കൂളിൽ അവൾ എന്ത് ചെയ്യാണ്, ഒരു 5 വർഷത്തിന് ശേഷം അവൾ വരികയാണ്. അപ്പോൾ വരുന്ന സമയത്ത് അവൾ എന്താണ്, ഒരു ജീൻസും ടീഷർട്ടൊക്കെ ഇട്ട് മുടിയൊക്കെ വെട്ടി ഒരു ആണിൻ്റെ രൂപത്തിലാണ്, എന്തോ ഹോർമോൺ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി ചെറുതായി മീശയും താടിയൊക്കെ വരുത്തിയിട്ടാണ്. അപ്പോൾ ഇവളുടെ പേര് പറയുമ്പോൾ ഈ കുട്ടികൾക്ക് മുഴുവനും അത്ഭുതമാണ്, അവർക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വെളി ഫംഗ്ഷന് വന്നിട്ട് എന്ത് ചെയ്തു വെച്ചാൽ ആൺകുട്ടികളുടെ ഭാഗത്ത് പോയിരുന്നു. അപ്പോൾ ആൺകുട്ടികളൊക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി, കാരണം ഇവള് പെണ്ണാണെന്ന് 10 കൊല്ലം അവർക്ക് അറിയണതാണ്. അപ്പോൾ അവൾ സ്വാഭാവികമായും പെൺകുട്ടികളുടെ ഭാഗത്ത് പോയി. അപ്പോൾ ഒരാൺകുട്ടി വന്നിരിക്കുന്നു എന്നുള്ള നിലക്ക് എന്ത് ചെയ്തു, അവരെല്ലാവരും മാറുന്നു. അങ്ങനെ ബാക്കിയുള്ളവരെല്ലാവരും അവിടെ ഒരു സൗഹൃദത്തിൽ നിന്നപ്പോൾ ഇവൾ മാത്രം ഒറ്റയ്ക്കാണ്, എന്താ അവിടെ ആണുമല്ല പെണ്ണുമല്ല. അപ്പോൾ ഒരു പെണ്ണിനൊരിക്കലും ആണാവാൻ കഴിയില്ല, ആണൊരിക്കലും പെണ്ണാവാൻ കഴിയില്ല. ഈ പ്രായോഗിക പ്രശ്നം എല്ലാ ഭാഗത്തും ഉണ്ടാകും. ചിലപ്പോൾ എവിടെയെങ്കിലും വെച്ച് പെൺകുട്ടികളുടെ കൂട്ടത്തിൽ ഇങ്ങനത്തെ ഒരു ആണിനെ കണ്ടാൽ ഒരു പക്ഷേ അവിടെ കയ്യേറ്റം ചെയ്യപ്പെടാം, അതൊരു വേഷം കെട്ടി വന്നതാണെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ജീവിത പ്രശ്നങ്ങളിലേക്കാണ് അവർ എടുത്തെറിയപ്പെടുന്നത്. പിന്നെ അവർ പൊതുവെ തെരുവിലേക്ക് ഇറങ്ങുന്നു, ഒരു വേശ്യാവൃത്തിയിലേക്ക് നീങ്ങുന്നു. അങ്ങനത്തെ ഒരു ജീവിതമാണ് അവർക്ക് പറ്റുക. അല്ലെങ്കിൽ വീട് വിട്ടുപോകുന്നു, നാട് വിട്ടുപോകുന്നു, മതം വിട്ടുപോകുന്നു, എല്ലാ ധാർമ്മികതയെയും ഇല്ലാതാക്കാൻ ഈ ഒരു ചിന്തക്ക് പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളോട് പറയുന്നത് ആണാണോ ആണായിരിക്കും ജീവിതകാലം, പെണ്ണാണോ പെണ്ണായിരിക്കും. അപ്പോൾ അത് ഒരിക്കലും ഒരാണിന്, വളരെ അപൂർവമായ ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടായേക്കാന്നല്ലാതെ ഈ പറഞ്ഞ രൂപത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ അത് പരമാവധി നമ്മൾ എന്ത് ചെയ്യണം, ആണ് ആണിലേക്ക് വരാനുള്ള ട്രീറ്റ്മെൻറ്റുകൾ നടത്തുക, പെണ്ണ് പെണ്ണിലേക്ക് വരാനുള്ള ട്രീറ്റ്മെൻറ്റുകൾ നടത്താനല്ലാതെ പച്ചയായ ഒരു പെണ്ണ് ആണാവാൻ ശ്രമിക്കുന്നതും ആണ് പെണ്ണാവാൻ ശ്രമിക്കുന്നതും അപകടകരമാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കൽ വളരെ അനിവാര്യമാണ്. ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേക്കും നമ്മളത് പറഞ്ഞു കൊടുക്കാൻ സജ്ജമായിരിക്കും.
4: രക്ഷിതാക്കള് പ്രത്യേകിച്ച് കാലഘട്ടത്തിൽ, ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, 9-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. അപ്പം അതിൽ പ്രധാനമായി ചർച്ച ചെയ്യുന്ന ഇതുപോലുള്ള വിഷയങ്ങൾ, സ്വാഭാവികമായിട്ടും അങ്ങനെ ട്രെയിനിങ് പ്രോഗ്രാം വരുമ്പോൾ അതിൽ പങ്കെടുത്ത അധ്യാപകർ മറിച്ച് ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇത് ഉണ്ടാക്കുന്ന ആളുകളെ സംബന്ധിച്ച് കേവലം 1-ോ 2-ോ ആളുകളായിരിക്കും. ഇപ്പം നിലവിലുണ്ടായിരിക്കുന്ന ഒരു സിസ്റ്റത്തിനെ പൊളിച്ചെഴുതുക എന്നുള്ളൊരു കാര്യം മുന്നിൽ വെച്ചാണ്, അതിൻ്റെ അപകടത്തിനെ കുറിച്ച് പലപ്പോഴും ചിന്തിക്കുന്നില്ല എന്നുള്ളൊരു.
3: രക്ഷിതാക്കളും അധ്യാപകന്മാരൊക്കെ
4: ബോധവാന്മാരാവേണ്ട ഒരു,
3: നമുക്ക് വേഗത്തിൽ കൺവിൻസ് ചെയ്യാൻ പറ്റും.
4: അതെ അതെ,
3: പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് മനസ്സിലാവും.
4: അതെ. അടുത്തൊരു ചോദ്യം, എൻ്റെ ഉമ്മക്ക് പ്രായം കൂടി വരികയാണ്. ഞങ്ങൾ 5 പെണ്ണും 1 ആണുമാണ് ഉള്ളത്. എൻ്റെ നാത്തൂനും മാങ്ങൾക്കും ഞങ്ങൾ ആരും അധിക ദിവസം അവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല. എന്തെങ്കിലുമൊക്കെ കുറ്റം പറയുകയോ പോര് തുടങ്ങുകയൊക്കെ ചെയ്യും. പിന്നെ ഷുഗർ വരും, അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ ഷുഗർ വരും, പ്രഷർ വരും എന്നൊക്കെ പറയും. ഉമ്മയും ഞാനും ഭക്ഷണം എടുക്കുമ്പോൾ അവരുടെ മക്കൾ തിന്നു കഴിഞ്ഞതാണെങ്കിലും അവൾ മക്കൾക്ക് വെച്ചതാണ് എന്ന് പറയും. എന്നേക്കാ എനിക്കാണെങ്കിൽ ഉമ്മയെ നോക്കാൻ അവിടെ നിൽക്കണമെന്നുണ്ട്, പക്ഷേ അവർക്ക് അഥവാ ആങ്ങളക്കും അവരുടെ ഭാര്യയ്ക്കും അത് ഇഷ്ടമല്ല. പെങ്ങന്മാർ ചെന്ന് നിൽക്കുന്ന ഒട്ടും താല്പര്യമില്ല, വല്ലാത്ത സങ്കടത്തിലാണ്. എന്താണ് ചെയ്യുന്നത്? ഒരു മകളാണ്, ആ മകൾ ഉമ്മനെ നോക്കാൻ ഉള്ളൊരു സങ്കടത്തിനെ കുറിച്ചാണ് പറയുന്നത്.
3: അതെ അതെ അതെ, ഇത് ഉമ്മനെ കൊണ്ടുപോയാൽ മതി അല്ലേ? ഉമ്മനെന്ത് ചെയ്യുക, നമുക്ക് ചിലപ്പോൾ തറവാട്ടിന്ന് പോകാനുള്ള ഒരു മാനസിക വിഷമമൊക്കെ ഉണ്ടാകും. എന്നാലും വിരുന്നൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക, ഒരു 4 ദിവസം എൻ്റെ കൂടെ വന്ന് നിൽക്കി, 5 ദിവസം എൻ്റെ കൂടെ വന്ന് നിൽക്കി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നല്ല നിലക്ക് വിളിച്ചിട്ട് ഉമ്മക്ക് ഇവിടെ നിന്നൊന്നും കിട്ടാത്ത ഒരു ഭയങ്കരമായ ഒരു സംരക്ഷണവും ഒരു സ്നേഹവും ഒക്കെയാണ് കൊടുത്തിട്ട്. അപ്പോൾ ഉമ്മമാർക്കും ഒരു സന്തോഷമായിരിക്കും. എല്ലാ ആളുകളും വരെ ഉമ്മ തറവാട്ടിന്ന് പോയിട്ടില്ല എന്ന് പറയും. എനിക്ക് തോന്നുന്നത് അതൊരു എക്സ്ക്യൂസാണെന്നാണ് തോന്നുന്നത് കൊണ്ടുപോവാതിരിക്കാണ്. സത്യത്തിൽ ഏത് ഉമ്മയും പോരും, ഈ വീട്ടിൽ ഇങ്ങനെ താമസിക്കുമ്പോഴേ സ്ഥിരമായി പോരില്ലാന്നേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ഒരു 4-ോ 5-ോ ദിവസത്തേക്കൊന്നും പോരാൻ ആർക്കും വിഷമം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ വാഹനം കഴിച്ച് കൊണ്ടുവരണം. അപ്പോൾ നമ്മുടെ ഭർത്താക്കന്മാർക്കും അല്ലെങ്കിൽ ഭാര്യമാർക്കും ഒക്കെ അതൊരു ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിച്ച് പലരും കൊണ്ടുപോകാതൊക്കെയാണ്. അപ്പോൾ നോക്കാൻ പ്രശ്നമൊന്നുമില്ല. എന്ത് ചെയ്യാണ് ഇവിടെ, പിന്നെ ഇവള് നാത്തു നോക്കുന്നിടത്ത് വന്നിട്ട് എന്ത് ചെയ്യണ്ട, ഒരു പ്രശ്നം ഉണ്ടാക്കുക. എന്നാൽ പിന്നെ വേറൊരു ഭാഷ ഉള്ളത് എന്താ വെച്ചാൽ, സ്വന്തം ഉമ്മാൻ്റെ അടുക്കലേക്ക് ഒരു മകൾക്ക് വരാൻ മരുമകൾ ബുദ്ധിമുട്ടാവുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് എത്രമാത്രം വസ്തുത ഉണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം. പൊതുവേ എന്തില്ല, മരുമക്കൾ എന്ത് ചെയ്യും, പെങ്ങന്മാരുടെയും അമ്മായിമ്മൻ്റെയും ഒക്കെ ഒരു അടിച്ചമർത്തലുകൾക്ക് കീഴിലാണ് പൊതുവേ ജീവിക്കാറുള്ളത്. അവർക്ക് അവിടെ വരാനൊരു പ്രശ്നമോ ഒന്നും ഉണ്ടാവില്ല, അവരെ ഭയപ്പെട്ടാണ് ജീവിക്കുക. കാരണം വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, ഞങ്ങളുടെ ദാമ്പത്യത്തെ പോലും ബാധിക്കുമെന്ന് വിചാരിച്ചിട്ട് ഒരുവിധം മരുമക്കളൊക്കെ പരമാവധി സഹകരിച്ചാണ് പോവുക. അപൂർവം ചില ആൾക്കാരുണ്ടാവാം, ഇല്ലാന്ന് നമ്മൾ പറയില്ല. അപ്പം അങ്ങനെ നമ്മൾ പോകുമ്പോൾ എന്ത് ചെയ്യുക, ഇവർ പിന്നെ ഭർത്താവ് പിന്നെ നമ്മുടെ ഭർത്താവിൻ്റെ പെങ്ങന്മാർ ഇവരൊക്കെ വരുമ്പോൾ അവരെ മാന്യമായി സ്വീകരിക്കണം. കാരണം അതല്ലെങ്കിൽ എന്താ വെച്ചാൽ ഭർത്താവിന് വിഷമാവില്ല, കാരണം എൻ്റെ പെങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് ഇവരോടുള്ളൊരു വെറുപ്പായി മാറും. അപ്പോൾ ഭർത്താവുമായുള്ള നല്ലൊരു ബന്ധം സ്ഥാപിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെങ്ങന്മാരെയൊക്കെ നന്നായി സൽക്കരിക്കായിരിക്കും നന്നായിരിക്കുന്നത്. പിന്നെ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മളും എന്ത് ചെയ്യുക, അതിൻ്റെതായ ചില പരിഗണനകൾ കൊടുത്തിട്ട് ഒരകലത്തിൽ നിന്ന് നമ്മളെ അമ്മമാരൊക്കെ കണ്ട് വർത്തനമൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്തു പോരുക. ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഭക്ഷണത്തൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഉമ്മാക്ക് കുറച്ച് ഇറച്ചിയും പത്തിരിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോവുക, മനസ്സിലേ. അപ്പോൾ വീട്ടിലേക്കും കൊടുക്കുക, അതിൽ നല്ല നല്ല സാധനങ്ങളൊക്കെ വാങ്ങിപ്പോവുക. എന്നിട്ട് അവിടുന്ന് ആഘോഷമായിട്ട് ഓർക്കും ഒരു പങ്ക് കൊടുത്ത് അവരെ കൊണ്ട് ഉണ്ടാക്കിക്കുമ്പോഴല്ലേ ബുദ്ധിമുട്ടുള്ളൂ. നമ്മൾ പെങ്ങന്മാർ വരുമ്പോഴൊക്കെ എന്ത് ചെയ്യണം, വിഭവങ്ങൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മരുമക്കൾ ചിലപ്പോൾ അതത്ര കഴിഞ്ഞോളുന്നില്ല. അപ്പം അങ്ങനത്തെ സമയത്ത് എന്ത് ചെയ്യുക, നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് കഴിക്കാൻ വേണ്ടി അവർ ഭക്ഷണം തരാഞ്ഞിട്ടല്ല, ഒരു നല്ല ഭക്ഷണം നമ്മുടെ വക സ്പോൺസർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുപോണ പോലെ എന്ത് ചെയ്യുക, കൊണ്ടുപോയിട്ട് അവിടെ ഒന്നിച്ച് കഴിക്കുക. അതൊക്കെ നമുക്ക് അങ്ങനെ ഡീൽ ചെയ്ത് കൊണ്ടാവുന്നേ ഉള്ളൂ. പക്ഷെ രണ്ടുപേരും മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ രണ്ടുപേർക്കും ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാവുക.
4: നമ്മൾ ഈ ഒരു വിഷയം വളരെ വിശദമായി ചർച്ച ചെയ്ത ഒരു കാര്യം കൂടെയാണ്. അടുത്തൊരു ചോദ്യം വന്നത്, എൻ്റെ ഭർത്താവ് വിദേശത്താണ്, ഒന്നിച്ച് പഠിച്ച ആൺകുട്ടികളും പെണ്ണുങ്ങളും ആയി ഒരു ഗ്രൂപ്പുണ്ട്. അദ്ദേഹം ആ ഗ്രൂപ്പിൽ വളരെ ആക്റ്റീവാണ്. എൻ്റെ ഭർത്താവ് ദീനിയായ മനുഷ്യനാണ്, സലഫി ആദർശക്കാരൻ കൂടിയാണ്, പെൺകുട്ടികളോട് അങ്ങനെ സംസാരിക്കാത്ത, പൊതുവെ അങ്ങനെ ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ എവിടെയെങ്കിലും ഒന്നിച്ച് പോകുന്നതൊന്നും എനിക്കിഷ്ടമല്ല. പക്ഷെ നാട്ടിൽ ലീവിന് വന്നാൽ ഇവർ ഒന്നിച്ച് യാത്രകൾ പോകുന്നു, ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെയാണ്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പല ന്യായീകരണങ്ങളുണ്ട്. ഞങ്ങൾ ഫ്രണ്ട്സ് അല്ലേ, ഞങ്ങൾ അവരുടെ കൂടെ ഒറ്റക്കല്ലല്ലോ പോകുന്നത്, വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിലില്ല, അവരോട് പേഴ്സണലായി ചാറ്റുന്നതും ഒന്നും എനിക്കിഷ്ടപ്പെടുന്നില്ല, ഭർത്താവ് ചെയ്യുന്നത് തെറ്റാണോ, അതല്ല എൻ്റെ മനസ്സിൻ്റെ കുഴപ്പമാണോ എന്നാണ് ഈ സഹോദരി ചോദിക്കുന്നത്.
3: ഇതിൽ പറയാനുള്ളത്, പിന്നെ എത്ര നല്ല ആൾക്കാരാണെങ്കിലും നമ്മൾ ഈ പഠിക്കണ കാലത്തുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമ്മൾ സജീവമായി കഴിഞ്ഞാൽ നമ്മൾ വഴിതെറ്റിപ്പോകും. ഒന്നാമത് അത്തരം ഗ്രൂപ്പുകൾ നമുക്ക് സജീവമാകാൻ കഴിയൂല. നമുക്കൊരു കൾച്ചർ ഉണ്ടല്ലോ, അതിൽ പല പല കൾച്ചറിലുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ആ കൾച്ചറിനൊക്കെ മാനേജ് ചെയ്ത് ആ ഗ്രൂപ്പിൽ നിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ദീനിനെ തൽക്കാലം കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ ഇത്ര ഉറപ്പിച്ച് പറയാൻ കാരണം, അത്തരം ഗ്രൂപ്പുകളിൽ ഇടപെടുന്നവർക്ക് ഈ അവിഹിതങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്, 100%. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആ പഠിക്കുന്ന കാലത്ത് നമുക്കെന്തില്ല, ഒരു ദീനീ ബോധമില്ല. അതുകൊണ്ട് നമ്മൾ അന്ന് പെരുമാറിയിട്ടുണ്ടായിരിക്കും എങ്ങനെയായിരിക്കും, ശരിയായ ഒരു ദീനിയായ നിലക്കല്ല പെരുമാറിയിട്ടുണ്ടാവുക അധികം ആളുകളും. അപ്പോൾ ആ ഓർമ്മകളെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്, പുനഃസ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ചെറിയ ചില പ്രേമങ്ങളോ സ്നേഹങ്ങളോ ബന്ധങ്ങളോ ചിലപ്പോൾ നമ്മൾ ഒന്നിച്ച് ക്ലാസ്സിലാകുമ്പോൾ ചിലപ്പോൾ ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്തരം ആളുകൾ എന്ത് ചെയ്യാണ്, വീണ്ടും അതേ മൈൻഡിലേക്ക് തിരിച്ചു പോവുകയാണ്. രണ്ടാമത്തൊരു കാരണം, അവരൊക്കെ അപകടത്തിൽപ്പെടുന്നു പറയാൻ കാരണം, എന്തായിരുന്നാലും ഇന്ന് ഇവരൊക്കെ വിവാഹിതരായിരിക്കും, അപ്പോൾ അവർക്ക് കുടുംബ പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പോൾ മാനസികമായി ബന്ധമുള്ള ഒരാളെ കാത്തു നിൽക്കുകയായിരിക്കും ഇത് ഷെയർ ചെയ്യാം. അത് പറയുന്നതോടുകൂടെ എന്ത് ചെയ്യും, ഉണ്ടാണ് അപകടം. അതിൽ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയോട് പറയുമ്പോൾ, ഈ ആൺകുട്ടിക്കും ഉണ്ടാവും അവൻ്റെ ഭാര്യയുമായി പ്രശ്നം, അവൾക്ക് ഭർത്താവുമായും പ്രശ്നം ഉണ്ടാവും. അപ്പം പിശാചിവരോട് പറയാൻ എന്തായിരിക്കും, നമ്മൾ രണ്ടാളുമായിരുന്നെങ്കിൽ ഒരു പ്രശ്നമല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഏതായാലും നമുക്ക് രണ്ടാൾക്കും ഭർത്താവും ഭാര്യയുള്ള നമുക്ക് തോന്നി ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ തൽക്കാലം വിഷമങ്ങളൊക്കെ ഇതിനോട് പറഞ്ഞോ, അതിന് ഞാനൊരു സപ്പോർട്ട് തരാം എന്ന് പറയും. അത് പിന്നീട് എന്ത് ചെയ്യും, എല്ലാ അവിഹിതങ്ങളിലേക്കും നയിക്കും. അപ്പോൾ ഇവർക്ക് കാണാനും ബന്ധപ്പെടാനുള്ള ആഗ്രഹങ്ങളുണ്ടാവും, അതാണ് ഇങ്ങനത്തെ ടൂറിലേക്കൊക്കെ എത്തുന്നത്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ഇസ്ലാമികമായി പഠിക്കുകയാണെങ്കിൽ പിന്നെ മാതാപിതാക്കൾ മക്കൾ അങ്ങനെ ഒരു ബന്ധത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, ഭാര്യ ഭർത്താവുള്ള ബന്ധത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, അയൽപക്കക്കാരുള്ള ബന്ധത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ബന്ധത്തെക്കുറിച്ച് എവിടെയും പറയണില്ല. എപ്പോഴെങ്കിലും നമ്മളൊരു ക്ലാസ്സിലിരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബന്ധം നമ്മൾ കാത്തു സൂക്ഷിക്കണം, അത് നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും എന്നൊന്നും നമ്മൾ ആരും കേട്ടിട്ടില്ല. അതെന്തുള്ളു വെച്ചാൽ ഒരു കേവല സൗഹൃദം മാത്രമാണ്. ആ സൗഹൃദത്തെ കുറിച്ച് നമ്മൾ പറയണത്, ഇപ്പൊ നിങ്ങൾ കുറച്ചു കാലം കണ്ടക്ടറായിരുന്നു, അപ്പൊ നിങ്ങൾക്ക് കണ്ടക്ടറായ കുറെ ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ, ആ ജോലി ഉപേക്ഷിച്ചു, പിന്നെ നമ്മൾ അധ്യാപകനായി, അപ്പൊ നമുക്ക് കുറെ അധ്യാപകന്മാരായ ഫ്രണ്ട്സ് ഉണ്ടായി. ഇനി നമ്മൾ റിട്ടയർമെന്റ് നടത്തി, നമ്മളൊരു കമ്പനിയുടെ മാനേജറായി, അപ്പൊ അവിടെ കുറെ എവിടെയാണോ നമ്മൾ ചെയ്യണത് അവിടെ നമുക്ക് സഹപാഠികളുണ്ടാവും, സഹപ്രവർത്തകരുണ്ടാവും, അവരുമായി നമ്മൾ ഒത്തുപോവാനുള്ള ഒരു ബന്ധം നമ്മൾ അവിടെ സ്ഥാപിക്കും. അതല്ലാതെ പണ്ട് ഞാൻ ട്രേഡ് യൂണിയൻ ചെയ്തപ്പോൾ അന്തത്ത് ഫ്രണ്ട്സിനെയും, ഞാൻ ഡ്രൈവറായപ്പോഴുള്ള ഫ്രണ്ട്സിനെയും, ഞാൻ കണ്ടക്ടറായപ്പോഴുള്ള ഫ്രണ്ട്സിനെയും, ഞാൻ തൊഴിലാളി ആയപ്പോഴുള്ള ഫ്രണ്ട്സിനെയും എല്ലാവരെയും കൂടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ബാധ്യത നമുക്ക് ആർക്കില്ല. അപ്പോൾ സത്യത്തിൽ എന്തില്ല, ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിന് തന്നെ യാതൊരു അടിസ്ഥാനമില്ല. വേണമെങ്കിൽ സ്കൂളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ പൂർവ്വ വിദ്യാർത്ഥികൾ നല്ല പിരിവെടുക്കാനോ, അവരെ സ്ഥാപനവുമായി ബന്ധപ്പെടുത്താനോ, അവർക്ക് എന്തെങ്കിലും അംഗീകാരങ്ങൾ കിട്ടാനോ ഒക്കെ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, അവിടുത്തെ ഒരു അസോസിയേഷൻ, അതിൽ എല്ലാവരും ഉണ്ടാവും. പിന്നെ 2000 ബാച്ചിലത്തെ ആളുണ്ടാവും, 2005 ബാച്ചിലത്തെ ആളുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും കോമൺ ബോഡി എന്നല്ലാതെ ഒരു ക്ലാസ്സിൽ ഒന്നിച്ച് 4-5 കൊല്ലം ഇരുന്ന ആൾക്കാർ വീണ്ടും ഒരു സൗഹൃദത്തിന് വേദി ഒരുക്കുന്നത് വലിയ അവിഹിതങ്ങളിലേക്കും കുടുംബ തകർച്ചയിലേക്കും നാശങ്ങളിലേക്കും നയിക്കും.
4: മാത്രമല്ല, നമ്മളെ പോലീസ് അധികാരികളൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് വോയിസ് ആയിട്ടും റിട്ടേൺ ആയിട്ടും ഒക്കെ പലതും വരുന്നുണ്ട്. അവർക്ക് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കുന്ന ഒരു ബന്ധങ്ങൾ പലപ്പോഴും ഇതുപോലെയുള്ള സൗഹൃദ കൂട്ടായ്മകളാണെന്നുള്ളതാണ്. ബോധപൂർവം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്.
3: ഇതിന്റെ ശരിക്കുള്ള പരിണിതി മരണമാണ്. എന്താന്ന് വിചാരിച്ചാല്, വിവാഹിതരായ ആളുകൾ തമ്മിൽ ഇഷ്ടപ്പെടുകയാണ്, അവർക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല. അപ്പോ ഇതൊരു ഇതിന്റെ ഈ ഒരു ആഗ്രഹം ശക്തമാകുമ്പോൾ ഒന്നിച്ച് ജീവിക്കാൻ കഴിയാതിരിക്കും. അപ്പൊ ആ ആഗ്രഹം പാരമ്യത എത്തുമ്പോൾ അവർ പറയാൻ തരും, ഒന്നിച്ച് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക്
4: മരിക്കാം,
3: ആത്മഹത്യയിലേക്കാണ് നയിക്കുക. അത്രമാത്രം അപകടകരമാണ്.
4: അല്ലെങ്കിൽ കിട്ടിയ വിവാഹം കഴിച്ചവരെ വിട്ടേച്ചിട്ട് അവർ,
3: അല്ലെങ്കിൽ അവരെ കൊന്നിട്ട് എന്ത് ചെയ്യുക, ജീവിക്കുക എന്നുള്ളതിലേക്ക് വരും. അപ്പൊ ഇത്തരം വിവാഹിതകർ തമ്മിലുള്ള സൗഹൃദം എന്ന് പറഞ്ഞാല് ഭയങ്കര അപകടം തന്നെ.
4: ഇതുപോലുള്ള കേസുകൾ ഒരുപാട് നമ്മളെ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട്. അടുത്ത നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ, 93 വയസ്സുള്ള എന്റെ ഉമ്മ ഈ അടുത്ത് മരണപ്പെട്ടു. പ്രാർത്ഥനകൾ ഉമ്മാക്ക് കിട്ടുമെന്നറിയാം. അതുപോലെ ഉമ്മാക്ക് വേണ്ടി ദാനധർമ്മങ്ങളും സദക്കയും കൊടുത്താൽ അത് കിട്ടുമോ? ഇപ്പോൾ റമദാൻ മാസത്തിലേക്കാണല്ലോ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അത് പരിഗണിക്കുമോ? അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ?
3: തീർച്ചയായും. അതായത് മരണപ്പെട്ടവർക്ക്, മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനത്തെ അമല് പോകുന്നതാണ്, അവരുടെ അമലുകൾ മുറിഞ്ഞു പോയി, പിന്നെ അയാൾക്ക് പ്രവർത്തിക്കാനുള്ള ഒരു അവസരമല്ല. പിന്നെ അള്ളാഹു റസൂൽ നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ എന്താണോ അത് മാത്രമേ നമുക്ക് ചെയ്യാനും. അതിൽ പെട്ട ഒന്നാണെന്ത്, സദക്ക. ഒരു മരണപ്പെട്ടു പോയാൽ നമുക്ക് ഹജ്ജ് ചെയ്യാം, അതേപോലെ സദക്ക കൊടുക്കാം. സദക്ക കൊടുക്കാനല്ല, അവർക്ക് പ്രതിഫലം കിട്ടട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടെ നമ്മൾ കൊടുക്കുന്ന ദാനം തീർച്ചയായും അവർക്ക് അതിന്റെ പ്രതിഫലം അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, നൽകും. അതിന് ബുദ്ധിമുട്ടില്ല.
4: അടുത്തത്, എന്റെ കല്യാണത്തിന് ഒരു സഹോദരിയാണ്. എന്റെ കല്യാണത്തിന് എന്റെ ഉപ്പ തന്ന സ്വർണത്തിന്റെ സക്കാത്ത് എന്റെ ഉപ്പ തന്നെയാണ് കൊടുക്കാറ്. എന്നാൽ ഇപ്പോൾ ഉപ്പാന്റെ കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ ഭർത്താവ് അറിയാതെ ആ സ്വർണം പണയപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. എൻ്റെ ഭർത്താവ് സ്വർണം വിറ്റാലും കുഴപ്പമില്ല, എന്നാൽ പലിശ പാടില്ല എന്നുള്ള ആശയക്കാരനാണ്. പലിശയുടെ ഗൗരവം ഉമ്മാനോട് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു, ഞങ്ങളല്ലേ സക്കാത്ത് കൊടുക്കുന്നത്, അതുകൊണ്ട് നിനക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഉപ്പാനോട് പറഞ്ഞപ്പോൾ ഉപ്പ പറഞ്ഞു, എന്നാൽ ഞാൻ ഉമ്മായുടെ സ്വർണം പണയം വെക്കാം, എന്നിട്ട് എൻ്റെ സ്വർണം എടുത്തുതരാം, എന്നിട്ട് പകരം ഉമ്മാൻ്റെ തന്നെ വെച്ചോളാം. പക്ഷേ നോമ്പല്ലേ വരുന്നത്, പലിശക്ക് സാക്ഷി നിൽക്കുന്നവർക്ക് പോലും ഒരേ ശിക്ഷയല്ലേ ഉള്ളത്? പലിശയുടെ ശിക്ഷയെക്കുറിച്ച് വളരെ ഗൗരവമായിട്ടല്ലേ പറഞ്ഞത്? അവരെന്തൊക്കെ പറഞ്ഞിട്ടും എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല. എൻ്റെ സ്വർണം തിരിച്ചെടുത്താലും പകരം ഉമ്മൻ്റെ സ്വർണം തന്നെയല്ലേ ഉപ്പ പണയം വെക്കുന്നത്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അവരെ എതിർക്കാനും പറ്റില്ല, നോമ്പെടുക്കാൻ തോന്നുന്നില്ല, നോമ്പ് വിടാനും മനസ്സ് വരുന്നില്ല. ഞാൻ എന്താ ചെയ്യുക, എനിക്കൊരു പരിഹാരം തരണം പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ സഹോദരി.
3: ഇതിലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇത് സത്യത്തിൽ ഈ ആഭരണം ആരുടേതാണ് എന്നുള്ളതാണ് പ്രശ്നം. എന്റെ സ്വത്തിന് വേറൊരാൾ സക്കാത്ത് കൊടുക്കണേലും അടുത്തില്ല. അപ്പോൾ ഇവരെ സ്വത്താണെങ്കിൽ അത് വാപ്പ്

0: അങ്ങനെ ആകുമ്പോൾ അത് വിറ്റിട്ട് അവരെ പ്രശ്നങ്ങൾ തീരുമ്പോൾ തിരിച്ചു വാങ്ങിക്കൊടുക്കുക എന്നുള്ളതേ ആവശ്യമുള്ളൂ. കാരണം വാങ്ങിക്കൊടുക്കുമ്പോൾ കൂട്ടേണ്ട പൈസയും പലിശയായി അടക്കുന്ന പൈസയും വേണ്ടി കൂട്ടുമ്പോൾ എന്താണ്, വാങ്ങിക്കൊടുക്കുമ്പോൾ കൂടുന്ന പൈസക്കാരൻ
1: കുറവുണ്ടാവും.
0: അപ്പൊ പല ആളുകൾ ഇത് വിൽക്കാൻ മടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് പണയം വെക്കുന്നത്. ആ പണയം വെക്കുമ്പോൾ വരുന്ന പലിശ സത്തിൽ എന്താണ്, ഇത് വിറ്റിട്ട് നമ്മൾ പിന്നെ വില കൂടിയിട്ട് എടുക്കുമല്ലോ, ആ സമയത്ത് കൊടുക്കുന്നതിനേക്കാളും വലിയ നഷ്ടമാണ് നമുക്ക് ഉണ്ടാവും. അപ്പൊ ഇതെന്താണ്, ഒരു മസ്ലഹത്തിൽ എത്തിയിട്ട് ഇത് വിറ്റിട്ട് എന്ത് ചെയ്യാ, തിരിച്ചെടുക്കുക, പ്രയാസം തീർക്കുക, പിന്നെ ആവശ്യം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുക, വാങ്ങിത്തരിക എന്നുള്ളതിലേക്ക് പോകലായിരിക്കും നന്നായിരിക്കും. പിന്നെ ഇവര് ടെൻഷൻ അടിച്ച് നോമ്പൊന്നും ഒഴിവാക്കേണ്ട കാര്യമില്ല, പരമാവധി ഇതിന്റെ പരിഹാരത്തിന് അവരോട് പറഞ്ഞു നോക്കുക. അവർ സമ്മതിക്കുന്നില്ലെങ്കിൽ അവർക്കാണ് അതിന്റെ കുറ്റം എന്ന് വിചാരിക്കുക എന്നല്ലാതെ നമുക്ക് വേറെ നിവൃത്തിയില്ല.
1: പലിശയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിലെ സാക്ഷിയാവുന്നതൊക്കെ വലിയ ഗൗരവമാണ്.
0: അത് അവർ പറഞ്ഞ പോലെ ഗൗരവമുള്ള കാര്യമാണ്, അത് ഗൗരവമില്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ.
1: എൻ്റെ മകൻ്റെ ഒരു കാര്യമാണ്, വലിയ കുട്ടിയാണ്, ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളാണ്, അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്നു, എന്നെ കുറ്റപ്പെടുത്തുന്നു, ബിസിനസ് ഒന്നും ക്ലിയർ ആവുന്നില്ല. ആദ്യം ദീനുള്ളൊരു കുട്ടിയായിരുന്നു, ഇപ്പോൾ മുതിർന്ന് വലിയ ആളായി ബിസിനസ്സൊക്കെ പൊട്ടുമ്പോൾ അള്ളാഹുവിനെ ചീത്ത പറയാം. അള്ളാഹു വിചാരിക്കുകയാണെങ്കിൽ ഇതിങ്ങനെയൊന്നും പരാജയപ്പെടില്ലല്ലോ, എന്താ എനിക്ക് മാത്രം അള്ളാഹു വിജയം തരാത്തത്, ഈ രൂപത്തിലാണ് അവൻ്റെ സംസാരം, പ്രയാസമാകണത് കേൾക്കുമ്പോൾ, എന്താണ് ഇതിനൊരു പരിഹാരം?
0: ഇതൊക്കെ ഖുറാനിൽ അള്ളാഹു വ്യക്തമായി പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതാ അമനാൽ ഇൻസാനി അഭിജാനി ബിഹി, ഒരു മനുഷ്യൻ എന്ത് ചെയ്യും, അനുഗ്രഹങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അവൻ എന്ത് ചെയ്യും, വലിയ സ്ഥിതിയിലേക്ക് കയറും. അതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തും. ഇതൊക്കെ ആളുകൾ ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. ഇതൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ ഒരാൾക്ക് ദീനുണ്ട് എന്ന് വിചാരിക്കുന്നത് ചെറുപ്പത്തിൽ നമ്മൾ അവനോട് പറഞ്ഞു അവിടെ പോയി നിസ്കരിച്ചു എന്നാണ്, എന്താ നിസ്കാരം എന്ന് പോലും അറിയാതെ അവൻ നിസ്കരിച്ചു വരും, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഒരു അടിസ്ഥാന വിവരമില്ലാതെ എന്താണ് കേവലം ആരാധനകളിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും, ഒരു ശരിയായി തൻ്റെ മനസ്സിനെ ചിന്തിപ്പിക്കുന്നൊരു ഘട്ടം വരുമ്പോൾ അവരൊക്കെ എന്ത് ചെയ്യും, ഒരു മതനിരാസത്തിലേക്കും ഒരു യുക്തിവാദത്തിലേക്കും അറിയാതെ അവരെന്ത് ചെയ്യും, പോയി പോകും. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം, ബേസിക്കായിട്ടുള്ള മതബോധം മക്കൾക്ക് ചെറുപ്പത്തിൽ കൊടുക്കണം എന്നുള്ളത്. അതല്ലെങ്കിൽ വലുതായി വരുമ്പോൾ ചിന്താശേഷി വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇതൊക്കെ തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങും. നേരെ ബോധ്യപ്പെടുത്തി കൊടുത്തൊക്കെ അതിനൊക്കെ അപ്പം എന്ത് ചെയ്യും, മറുപടി കിട്ടും. അപ്പം ഏതായിരുന്നാലും ഇപ്പം അതിന് സൗകര്യം കിട്ടിയില്ല, ഇനി ഇപ്പോഴത്തെ സമയത്ത് എന്ത് ചെയ്യുക, പരമാവധി ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ എന്താണ് സംഭവിക്കുന്നത്, എന്താ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്ന് നോക്കിയിട്ട് നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ദീനിയായിട്ട് ഏതെങ്കിലും അറിവുള്ളവരോട് സംസാരിപ്പിക്കുക എന്നതാണ് പരിഹാരം. ഇനി ഈ പറയുന്നതിന് നേരെ ഓപ്പോസിറ്റാണ് കാര്യം. അതായത് അള്ളാഹു പറയണത്, അള്ളാഹുടെ ദീൻ അനുസരിച്ച് ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അവൻ അള്ളാഹു ബർക്കത്ത് കൊടുക്കുന്നതാണ്. അള്ളാഹുവിനെ നിരാകരിച്ച് നിസ്കാരമൊക്കെ നിരാകരിച്ച് പോകുമ്പോൾ ഒരു ബർക്കത്തും കിട്ടൂല. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് കച്ചവടം ചെയ്താലും അതിലൊരു അനുഗ്രഹം കിട്ടൂലല്ലോ, കാരണം അനുഗ്രഹം തരേണ്ട അള്ളാഹുവിനെ തള്ളി പറഞ്ഞില്ലേ, മനസ്സിലായി? അപ്പോൾ അനുഗ്രഹങ്ങൾ നിഷേധിക്കപ്പെടാനല്ലേ കാരണം. അപ്പോൾ അള്ളാഹുവിലേക്ക് തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യണം, എനിക്ക് ബർക്കത്ത് കിട്ടണുണ്ടോ അല്ലെ നോക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ഇതിപ്പോൾ നേരെ തിരിച്ചാണ്ടാവണം. അപ്പം അള്ളാഹുവിനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റൂല. ഇനിയിപ്പോൾ ഇവരെന്ത് പരാജയത്തിലേക്ക് പോയാലും ആ പരാജയമൊക്കെ അവരനുഭവിക്കുക എന്നല്ലാതെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതിലൊരു പ്രശ്നമില്ല. അപ്പം അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, നല്ല ഉപദേശങ്ങൾ കൊടുത്ത് തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാം.
1: ദീനിപരമായിട്ടുള്ള ആളുകൾ കച്ചവടം ചെയ്യുമ്പോൾ അവർക്ക് ചെറിയ പ്രയാസം ഉണ്ടെങ്കിൽ പോലും ഭയങ്കര സന്തോഷത്തോ അഹംദുല്ല എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അവരൊക്കെ എപ്പോഴും സന്തോഷമാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ മനസ്സിൽ അള്ളാഹു കൊടുക്കുന്ന വർക്കത്താണ്, ആ വിശ്വാസം കൊണ്ട് ഉണ്ടാകുന്ന ഒരു നേട്ടം. അത് ഏതൊരു കാര്യത്തിലും അങ്ങനെ തന്നെയാണെന്നുള്ളതാണ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ, ഉമ്മയും ഉപ്പയും തീരെ യോജിച്ചു പോകുന്നില്ല, കുറേ വർഷങ്ങളായി ഇങ്ങനെയാണ്, ഇടക്ക് വല്ലപ്പോഴും മാത്രം സംസാരിക്കും, ഉപ്പയുടെ ഒരു കാര്യവും ഉമ്മ ചെയ്തു കൊടുക്കില്ല, ഉപ്പയുടെ വസ്ത്രങ്ങൾ അലക്കുന്നത് പോലും ഉപ്പയാണ്, ഭക്ഷണം പോലും ഉണ്ടാക്കി കൊടുക്കില്ല, ചോദിച്ചപ്പോൾ വേറെ ആളെ വെക്കാൻ പറഞ്ഞതിൽ പിന്നെ സ്വന്തം വെക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. കോളേജിൽ പോകുന്ന ചെറിയ മോന് മാത്രം ഉമ്മ ഭക്ഷണം ഉണ്ടാക്കും, വിവാഹിതരായ പെൺമക്കൾ ഇത് ചോദിച്ചതിൽ പിന്നെ അവരോടും ഉമ്മ മിണ്ടാതെയായി, അവരോട് വെറുപ്പായി. മുൻകാലങ്ങളിൽ തന്നെ പ്രയാസപ്പെടുത്തിയതൊക്കെ ന്യായം പറഞ്ഞുകൊണ്ടാണ് ഉമ്മ ഇക്കാര്യങ്ങൾ പറയണത്. ഉപ്പ പണ്ട് ദേശീയക്കാരനായിരുന്നു, ഇപ്പോൾ പക്ഷേ ഇതെല്ലാം സഹിക്കുന്നു, മക്കളോടല്ലാതെ ഇക്കാര്യം ഒന്നും അദ്ദേഹം പറയാറില്ല. എന്നാൽ ഉമ്മ എല്ലാവരോടും പലതും പറഞ്ഞു നടക്കുന്നു, എന്താണ് മക്കൾ ചെയ്യുക, ഇപ്പോൾ ഉമ്മ മക്കളെ വിളിക്കാറില്ല എന്നാണ്. ഈ ഒരു മകളാണ് ഈ ഒരു സങ്കടം പങ്കുവച്ചിട്ടുള്ളത്.
0: വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ സഹോദരി പറഞ്ഞ പോലെയാണെങ്കിൽ ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരൊരു ദീനിയായി പരലോകത്തൊക്കെ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ ഈ ഭർത്താവിൻ്റെ പൊരുത്തം വളരെ പ്രധാനമാണ്.
1: അതെ അതെ.
0: പിന്നെ ഇപ്പോൾ മക്കള് ഇത് അന്യായമാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഉമ്മാനത്ത് ചില തകരാറുകളുണ്ട്. അതിനോട് പ്രതികരിക്കുമ്പോൾ അവരുമായുള്ള ബന്ധം വിച്ഛേദിക്കുക എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് ഉമ്മ

0: മുന്നോട്ട് പോകണത്. അപ്പോൾ അത് കുറേ കാലങ്ങളായി ഭർത്താവുമായുള്ള ബന്ധങ്ങളിൽ വന്ന പ്രശ്നങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതതിൻ്റെ ആദ്യഘട്ടത്തിൽ പരിഹരിച്ച് മുന്നോട്ട് പോകണം. പരിഹരിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ അത് പിൽക്കാലത്ത് നമുക്ക് എന്ത് ചെയ്യും, അപരിഹാര്യമായ പ്രശ്നങ്ങളായിട്ട് മാറുന്നതാണ്. എന്തായിരുന്നാലും ഒരു വിശ്വാസി നിലയിലേക്ക് ഈ സഹോദരിക്ക് നല്ലൊരു ഉപദേശവും കാര്യങ്ങളൊക്കെ അവർക്ക് വിശ്വാസമുള്ള ആളുകളെ കൊണ്ട് കൊടുപ്പിച്ചാൽ ശരിയാവുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്തായിരുന്നാലും മക്കൾ എന്നുള്ള നിലക്ക് ഉപ്പനിയമ്മനി നല്ല രൂപത്തിൽ കൊണ്ടുപോകാനുള്ള പരിശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കണം. വാപ്പ ഉമ്മ എന്നുള്ള ബഹുമാനങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ അവരാരെക്കൊണ്ടും സംസാരിപ്പിച്ചിട്ടോ അതിന് അവസരങ്ങൾ സൃഷ്ടിച്ചിട്ടോ ഒക്കെ എന്ത് ചെയ്യണം, നേരാക്കി കൊണ്ടുള്ള പരിശ്രമങ്ങൾ അവർ ചെയ്യണം.
1: ശരിയാക്കി കൊടുക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ഒരു ചോദ്യത്തിലേക്കും കൂടെ നമുക്ക് സമയമുള്ളതെന്ന് തോന്നുന്നു. ആയുർവേദ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചുള്ള ഇതാണ് എന്ന് പറഞ്ഞാൽ, ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾ കാൽമുട്ട് കൈ കഴുത്ത് സ്ത്രീകൾക്ക് പുരുഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കെട്ടിക്കൊടുക്കുകയും പിന്നെ മസാജ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മതപരമായ വിധി എന്താണെന്നാണ്? പുരുഷനായ ഒരു ആയുർവേദ ഡോക്ടറാണെങ്കിൽ സ്ത്രീകളുടെ കൈകളും കഴുത്ത് അതുപോലെ കാൽമുട്ടുകളൊക്കെ മസാജ് ചെയ്ത് കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള മതവിധിയാണ് സഹോദരി ചോദിച്ചത്.
0: നമ്മൾക്കിപ്പോൾ എന്താണ് പറയാൻ പറ്റുകയെന്ന് ചോദിച്ചാൽ, പിന്നെ ഇത് വളരെ സൂക്ഷ്മത പാലിക്കേണ്ട ഒരു കാര്യമാണ്. ചികിത്സാ രംഗത്ത് ചില അനുവാദങ്ങളുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അനിവാര്യമായ ഘട്ടങ്ങളാണ്. ഇപ്പോൾ ഒരു പ്രസവം എടുക്കാൻ ഒരു ലേഡി ഡോക്ടറെ കിട്ടാത്തൊരവസ്ഥ വരുമ്പോഴും
1: വളരെ അടിയന്തരമായ ഘട്ടങ്ങൾ,
0: ഒരു സർജറി വേണ്ടി വരുമ്പോഴും ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഘട്ടങ്ങളിലൊക്കെ അത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പൊതുവേ എന്തായാലും ഒരു ആയുർവേദ ഹോസ്പിറ്റൽ നടത്തുന്ന ഒരു ഡോക്ടറാണെങ്കിൽ അവരെ ലേഡീസ് ഉണ്ടെങ്കിൽ ലേഡീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എന്ത് ചെയ്യണം, ലേഡി ആയിട്ടുള്ള നഴ്സുമാർ തന്നെ എന്ത് ചെയ്യണം, നിശ്ചയിക്കണം. പുരുഷന്മാർക്ക് പുരുഷന്മാരായിട്ടുള്ള മെയിലായ ആളുകൾ തന്നെ നിശ്ചയിക്കണം. കാരണം ഇപ്പോൾ ഞാൻ ചില ഫത്വകളിലൊക്കെ വായിക്കുമ്പോൾ അതിൽ കാണണം എന്താന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ ഒരാൾക്ക് സുഖമില്ലാതെയായി, അപ്പോൾ അയാളുടെ ഭാര്യ ജീവിച്ചിരിക്കണില്ല, പിന്നെ അയാൾക്ക് കുറച്ച് പെൺമക്കളാണുള്ളത്, അപ്പോൾ ഇയാൾക്ക് എന്ത് ചെയ്യണം, അയാളുടെ മലമൂത്ര വിസർജനങ്ങൾക്ക് വൃത്തിയാക്കി കൊടുക്കേണ്ട അവസ്ഥ ഉണ്ട്. അപ്പോൾ ഈ പെൺകുട്ടിയോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് വാപ്പക്ക് ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ, വാപ്പൻ്റെ സ്വകാര്യതയിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നൊക്കെയാണ്. അപ്പോൾ അതിന് അവരോട് കൊടുക്കുന്ന മറുപടി എന്താണെന്ന് വിചാരിച്ചാൽ, വാപ്പനെ പരിചരിക്കാൻ ആണായി തന്നെ ഉള്ള ഒരു പരിചാരകനെ, ഒരു ഹാദിമിനെ വെക്കാൻ പറ്റുമെങ്കിൽ വെക്കുക. ഇനി അങ്ങനെ നിങ്ങൾക്ക് അതിനുള്ള കാശോ സൗകര്യങ്ങളോ ഇല്ല, നിങ്ങൾ തന്നെ ചെയ്യണം എന്നുള്ളൊരു അവസ്ഥ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക വെച്ചാൽ, നിങ്ങൾ ഗ്ലൗസൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ആ ഭാഗങ്ങൾ നോക്കാതെ എന്ത് ചെയ്യുക, ആ ഭാഗത്ത് കൈ കൊണ്ട് തൊടാതെ നിങ്ങളത് വൃത്തിയാക്കി കൊടുക്കുകയാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ മറ്റൊരാളുടെ ഔറത്ത് അല്ലെങ്കിൽ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഭാര്യയ്ക്ക് ഭർത്താവിനും ഭർത്താവിനും ഭാര്യയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. പിന്നെ ചികിത്സയുടെ അനിവാര്യ ഘട്ടങ്ങളാണ് ഈ മസാജ് പോലുള്ള കാര്യങ്ങളൊക്കെ. എന്തെന്ന് പറഞ്ഞാൽ രോഗത്തിൻ്റെ ഭാഗമായും സുഖ ചികിത്സയുടെ ഭാഗമായിട്ടൊക്കെ വരുന്നതാണ്. ഇപ്പം ഈ പിന്നെ പല സ്ഥലങ്ങളിലും വേശ്യാലയങ്ങൾക്ക് പകരം ഇപ്പോൾ മസാജ് സെൻ്ററുകളാണ് നടക്കുന്നത്, മസാജ് പാർലറുകൾ. അപ്പോൾ അത്രമാത്രം അപകടകരമായ ഒരു കാര്യം ഇതിലേക്ക് ഒരു അനുവാദം വാങ്ങിക്കൊടുക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ എല്ലാ അവിഹിതങ്ങൾക്കുമുള്ളൊരു സർട്ടിഫിക്കറ്റ് ആവില്ല അത്. അതുകൊണ്ട് എന്താണ്, അത് ഒഴിവാക്കണം എന്നാണ്. ഒരു അടിയന്തര ഘട്ടങ്ങളിൽ ഒരു പെണ്ണിനെ ആണോ ആണിനെ പെണ്ണോ ചികിത്സിക്കുന്ന പോലെയല്ല ഇത്തരം സമാധാനപൂർണമായ ചികിത്സാ സന്ദർഭങ്ങളിൽ അതിന് പറ്റുന്ന സ്ത്രീ പുരുഷന്മാർ തന്നെ വേണം. ഇനി ആണെങ്കിൽ പോലും മറ്റൊരാളുടെ സ്വകാര്യതകളിലേക്ക് കടന്നു കയറാനുള്ള ഒരവകാശം ഇല്ലാന്ന് മനസ്സിലാക്കണം.
1: ഏതായിരുന്നാലും ഒരുപാട് ചോദ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളാണ് ആരിസ് മൗലവി നൽകിയത്. ഇന്നത്തെ ഈ ഒരു നമ്മോടൊപ്പം നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി ആരിസ് മൗലവിക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾ നമുക്കെല്ലാവർക്കും ഉണ്ടാവണമെന്ന് കൂടി ആവശ്യപ്പെടുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും ഏറ്റവും നല്ല തൗഫീഖോടുകൂടി ജീവിക്കാൻ, ഖൈറോടുകൂടി ജീവിക്കാൻ, അതുപോലെ തന്നെ പരലോകത്ത് നന്മ ലഭിക്കുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഹിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: മാഷാല്ലാ, പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ കേട്ടത് സ്നേഹക്കൂടാണ്. സ്നേഹക്കൂടിൽ ഒരുപാട് ആശയങ്ങൾ കൈമാറുവാനും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും കഴിയുന്ന വളരെ മികവുറ്റൊരു പ്രോഗ്രാം. അതിൻ്റെ ഒരു ഭാഗം നമ്മളിപ്പോൾ കേട്ടു, സങ്കടങ്ങൾ പങ്കുവെക്കാമെന്ന വിഷയത്തിൽ പീസ് റേഡിയോ സിഒ പ്രൊഫസർ ഹാരിസുബിന് സലീമും പീസ് റേഡിയോ പ്രതിനിധി ഷമീം വണ്ടൂർ അവർ നടത്തിയിട്ടുള്ള സംസാരമാണ് ഇപ്പോൾ സ്നേഹക്കൂടിലൂടെ നമ്മൾ കേട്ടത്. ഇൻഷാല്ലാ, റേഡിയോ വൈബ്സ് അതിൻ്റെ അവസാന നിമിഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അടുത്ത പ്രോഗ്രാം അൽഉസൂൽ.
3: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ വൈജ്ഞാനികമായ അൽഉസൂലിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ ഹദീസിൻ്റെ വളർച്ചയും വ്യാപനവും എന്ന ടോപ്പിക്കിലാണ് കുറച്ച് എപ്പിസോഡുകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇൻഷാല്ല പതിവ് പോലെ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ ചേരുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രേം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഒരു വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ട ഒരു വിജ്ഞാന മേഖലയെക്കുറിച്ചാണ് ഇന്നത്തെ സംസാരത്തിൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്, അഥവാ മഅരിഫത്തുൽ ഇഖ്വ വൽ അഖവാത്ത്, സഹോദരന്മാരെ സഹോദരിമാരെ അറിയുക. എന്താണ് സഹോദരന്മാരെ അറിയുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്, ഒരു പിതാവിൻ്റെ പുത്രന്മാരെ അറിയണം. എന്തിന് അറിയണം എന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ രണ്ട് വ്യക്തികൾ, ആ രണ്ട് വ്യക്തികളുടെയും പിതാവിൻ്റെ പേര് ഒന്നായിരിക്കും. അപ്പോൾ സ്വാഭാവികമായും ആളുകൾ തെറ്റിദ്ധരിക്കാനിടയുണ്ട് ഇവർ സഹോദരന്മാരാണ് എന്നുള്ളത്. പക്ഷെ പിതാവിൻ്റെ പേര് മാത്രമാണ് ഒന്നായിട്ടുള്ളൂ, പിതാവ് വേറെയാണെങ്കിൽ അവർ സഹോദരന്മാർ ആവണം എന്നില്ല. ഇനി സഹോദരന്മാർ ആവുന്നതും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഹദീസിൻ്റെ വിഷയത്തിൽ റാവിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ സാധ്യതയുണ്ട്. ഇത് വിശദീകരിക്കുന്നതിന് മുമ്പായി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഹദീസിൻ്റെ മേഖലയിൽ സേവനം നടത്തിയിട്ടുള്ള മഹാപണ്ഡിതന്മാർ റഹിമഹുമുല്ലാഹു ജമീഅ, ഹദീസിൻ്റെ മേഖലയിൽ ഓരോ രംഗത്തും വളരെ സൂക്ഷ്മമായ, വളരെ ആഴത്തിലുള്ള പഠനങ്ങളാണ് പണ്ഡിതന്മാർ നടത്തിയിട്ടുള്ളത്. ഒരു വ്യക്തിയുടെ പേര് മുതൽ ആ പേരിൻ്റെ നാനാവശങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഉസൂലുൽ ഹദീസിൽ നമുക്ക് കാണാം. ഒരു വ്യക്തിയുടെ പേരും ആ വ്യക്തിയുടെ പിതാവിൻ്റെ പേരും പിതാമഹൻ്റെ പേരും ഒരുമിച്ച് വരുമ്പോൾ, ആ വ്യക്തികൾ മാറിപ്പോകാൻ സാധ്യതയുണ്ടായിരിക്കുമ്പോൾ, അങ്ങനെ സാധ്യതയിൽ നിന്ന് വ്യക്തികളെ വിവച്ഛേദിച്ച് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അവരുടെ റിവായത്തുകളെ നിർദ്ധരിച്ചെടുക്കുന്ന അതിശ്രമകരമായ ദൗത്യം ഉസൂലുൽ ഹദീസിൻ്റെ പണ്ഡിതന്മാർ മുഹദ്ദിസുകൾ നടത്തിയിട്ടുണ്ട്. ഹദീസുകളെ സ്നേഹിക്കുകയും ആ ഹദീസുകൾക്ക് വേണ്ടി ജീവിതം അർപ്പിക്കുകയും ചെയ്തിട്ടുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ, റിജാലിൻ്റെയും അസ്മാഇൻ്റെയും വിഷയത്തിൽ അവർ ചെയ്ത സേവനങ്ങളുടെ മൂല്യമളക്കാൻ നമുക്ക് സാധ്യമല്ല. അതുല്യമായ ഒരിക്കലും അറ്റം കാണാൻ കഴിയാത്ത വിധമുള്ള ആഴത്തിലുള്ള പഠനങ്ങൾ, അതിലൊന്നാണ് മഅരിഫത്തുൽ ഇഖ്വ വൽ അഖവാത്ത്. സഹോദരന്മാർ ആരൊക്കെയാണ്, സഹോദരിമാർ ആരൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക. പണ്ഡിതന്മാർ ഈ വിഷയം കൈകാര്യം ചെയ്തു. പ്രത്യേകമായ ഗ്രന്ഥരചനകൾ തന്നെ നടത്തി. ഓരോ തബഖയിലും സഹാബത്ത്, താബിഴുകൾ, തബഅത്താബിഴുകൾ, ഇങ്ങനെ ഓരോ തബഖയിലും പെട്ട ആളുകളുടെ സഹോദരന്മാരെയും സഹോദരിമാരെയും കണ്ടെത്തി വ്യത്യസ്തമായ നൗഅകൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ഗ്രന്ഥരചനകൾ നടത്തി അവരുടെ നസബുകളും അവരുടെ ഇഖ്‌വത്ത്, അവരുടെ സാഹോദര്യവുമൊക്കെ പറഞ്ഞ് കൃത്യമായി കണ്ടെത്തി അവർ സമൂഹത്തിന് മുമ്പിൽ വെച്ചു. അത്യത്ഭുതകരമായ പ്രവർത്തനമാണ്, അതുല്യമാണ് പ്രവർത്തനം. എന്താണ് ഈ ഒരു മഅരിഫത്തുൽ ഇഖ്‌വ വൽ അഖ്‌വാത്ത് കൊണ്ടുള്ള ഫായിദ? എന്താണ് അല്ലാ യദുന്ന മൻ ലൈസ ബി അഖിൻ അഖൻ ഇൻദ ലിസ്റാക് ഫി ഇസ്മിൽ അബി, പിതാവിൻ്റെ പേര് സമമായതുകൊണ്ട് സഹോദരനല്ലാത്ത ഒരാളെ സഹോദരനായി തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്. ഉദാഹരണമായി അബ്ദുല്ലാഹി ബിൻ ദീനാർ, അംറു ബിൻ ദീനാർ, ഇവിടെ അബ്ദുല്ലാഹി ബിൻ ദീനാർ അബ്ദുള്ളയുടെ പുത്രൻ, അബ്ദുള്ളയുടെ പിതാവ് ദീനാർ, അംറു ബിൻ ദീനാർ, അംറിൻ്റെ പിതാവ് ദീനാർ, യഥാർത്ഥത്തിൽ അബ്ദുള്ള ഒരു വ്യക്തിയാണ്. അബ്ദുള്ളയുടെ പിതാവ് ദീനാർ വേറെ ഒരു വ്യക്തിയാണ്, അംറു വേറെ വ്യക്തിയാണ്, അദ്ദേഹത്തിൻ്റെ പിതാവ് ദീനാർ മറ്റൊരു വ്യക്തിയാണ്. പക്ഷേ ഈ നാലാളുകളെ മൂന്നാളുകളായി മനസ്സിലാക്കപ്പെടുന്ന അവസ്ഥയുണ്ടായേക്കാം, അഥവാ ഒരു പിതാവും രണ്ട് മക്കളും. ദീനാറിൻ്റെ രണ്ട് മക്കളാണ് അംറും അബ്ദുള്ളയും എന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്. കാരണം രണ്ടാളുടെയും പിതാവിൻ്റെ പേര് ദീനാറാണ്, അംറു ബിൻ ദീനാർ, അബ്ദുല്ലാഹി ബിൻ ദീനാർ. പക്ഷെ വാസ്തവത്തിൽ രണ്ടാളുടെയും പിതാവ് വേറെ വേറെയാണ്. അബ്ദുള്ളയുടെ പിതാവല്ല അംറിൻ്റെ പിതാവ്, പക്ഷെ രണ്ടുപേരുടെയും നാമം ഒന്നാണ്. അവിടെയാണ് ഈ ഒരു അറിവിൻ്റെ മഹത്വം, പണ്ഡിതന്മാരുടെ സേവനത്തിൻ്റെ മാഹാത്മ്യം. അതുകൊണ്ട് തന്നെ ഒരു ഹദീസിൻ്റെ വിഷയത്തിൽ റാവിമാരെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ ഒരു പിതാവിൻ്റെ മക്കളാരൊക്കെ എന്നുള്ളത് പഠിക്കണം. സഹാബത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഉദാഹരണമായി പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് നമുക്കറിയാം, അൽ ഖത്താബ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സഹോദരനുണ്ട്, സയ്യിദ് റളിയല്ലാഹു അൻഹു, സയ്യിദ് ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഖത്താബിൻ്റെ രണ്ട് മക്കൾ സ്വഹാബിമാരാണ്, ഒന്ന് ഉമറും മറ്റത് സയ്യിദും. അപ്പോൾ സയ്യിദ് റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരനാണ്, അഥവാ ഖത്താബ് എന്ന മകൻ്റെ, ഖത്താബ് എന്ന പിതാവിൻ്റെ മക്കളാണ് ഉമറും സയ്യിദും. ഇത് സഹാബത്തിൽ നിന്നുള്ള ഒരു പിതാവിൻ്റെ രണ്ട് മക്കളുടെ ഉദാഹരണമാണ്, അഥവാ ഒരു പിതാവിനുള്ള രണ്ട് മക്കൾ രണ്ടുപേരും സഹാബിയാണ്. നമ്മൾ വീണ്ടും പരിശോധിച്ചാൽ കാണാം, ഒരു പിതാവിൻ്റെ തന്നെ മൂന്ന് മക്കൾ, സഹോദരന്മാർ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹോദരന്മാർ. അബു ത്വാലിബിൻ്റെ മക്കൾ, ഒന്ന് അലി, മറ്റൊന്ന് ജഅഫർ, മറ്റൊന്ന് അഖീൽ. അലി ബിൻ അബി ത്വാലിബ്, ജഅഫർ ബിൻ അബി ത്വാലിബ്, അഖീൽ ബിൻ അബി ത്വാലിബ്. അബു ത്വാലിബ് മുസ്ലിമായിരുന്നില്ല, ഖത്താബിനെ പോലെ തന്നെ. പക്ഷേ അലിയും ജഅഫറും അഖീലും ഇവർ സഹാബിമാരായിരുന്നു, അബു ത്വാലിബിൻ്റെ മക്കളായിരുന്നു. ഈ മൂന്നാളുകളെ പേരിലും അലി ബിൻ അബി ത്വാലിബ്, ജഅഫർ ബിൻ അബി ത്വാലിബ്, അഖീൽ ബിൻ അബി ത്വാലിബ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അബു ത്വാലിബിൻ്റെ സഹാബികളായിട്ടുള്ള മൂന്ന് സഹോദരന്മാർ, മൂന്ന് മക്കൾ. ഇനി ഒരു പിതാവിൻ്റെ നാല് മക്കളെ, പരസ്പരമുള്ള നാല് സഹോദരന്മാരെ പരിശോധനയിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഉദാഹരണമായി അബൂ സ്വാലിഹ്, അദ്ദേഹം അത്ബാഉ താബിഈൻ, അദ്ദേഹത്തിൻ്റെ മക്കൾ അത്ബാഉ താബിഈങ്ങിൽപ്പെട്ടതാണ്. ഒന്ന് സുഹൈൽ ബിൻ അബി സ്വാലിഹ്, രണ്ടാമത്തത് അബ്ദുല്ലാഹ്, മൂന്നാമത് മുഹമ്മദ്, നാല് സ്വാലിഹ്. സുഹൈൽ, അബ്ദുല്ലാ, മുഹമ്മദ്, സ്വാലിഹ് ഇവർ നാല് പേരും അബു സ്വാലിഹിൻ്റെ മക്കളാണ്. അഥവാ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരന്മാരാണ്. ഒരു പിതാവിൻ്റെ മക്കളാണ് എന്നർത്ഥം. അവർ അത്ബാഉ താബിഈങ്ങളിൽപ്പെട്ട അഥവാ താബിഈകളുടെ പിൽക്കാലക്കാർപ്പെട്ട ആളാണ്. അഞ്ച് എണ്ണത്തിനുള്ള ഉദാഹരണം അത്ബാഉ താബിഈങ്ങൾ തന്നെ കൂട്ടത്തിൽപ്പെട്ട ബനു ഉയൈനയുടെ മക്കൾ സുഫിയാൻ ബിൻ ഉയൈന, ആദം ബിൻ ഉയൈന, ഇമ്രാൻ ബിൻ ഉയൈന, മുഹമ്മദ് ബിൻ ഉയൈന, ഇബ്രാഹിം ബിൻ ഉയൈന. ഇദ്ദേഹം തബഅ താബിഈങ്ങിൽപ്പെട്ട വ്യക്തിയാണ് സുഫിയാൻ ബിൻ ഉയൈന. ഈ ഉയൈനയുടെ മക്കൾ അഞ്ചാളുകളുണ്ട്. അഞ്ചാളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരന്മാരാണ്. അതുകൊണ്ട് തന്നെ മഅരിഫത്തുൽ ഇഖ്വാ, ഇവർ സഹോദരന്മാരാണ് എന്നുള്ളത് ഒരു മുഹദ്ദിസ് മനസ്സിലാക്കിയിരിക്കണം. പ്രത്യേകിച്ചും ഹദീസിൻ്റെ ഹുക്മുകളും കാര്യങ്ങളും വിശദീകരിക്കുമ്പോൾ ഈ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. റിജാലുകളെക്കുറിച്ച് പഠിക്കുമ്പോൾ ആ റിജാലുകളുടെ പിതാവിനെക്കുറിച്ച്, അവരുടെ ജന്മനാടിനെക്കുറിച്ച്, അവരുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചൊക്കെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. എങ്കിലേ ഒരു ഹദീസിനെ സംബന്ധിച്ചൊരു വിധി ആധികാരികമായി പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത്ബാഉ താബിഈൻ, തബഉ താബിഈങ്ങളിൽ നിന്ന് സഹോദരന്മാരായിട്ടുള്ള അഞ്ചാളുകൾ. ഇനി താബിഈങ്ങളിൽ നിന്ന് സഹോദരന്മാരായിട്ടുള്ള ആറാളുകളെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. സീരീൻ്റെ മക്കൾ, മുഹമ്മദ് ബിൻ സീരീൻ പ്രസിദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് സീരീൻ, മുഹമ്മദിൻ്റെ മകൻ മുഹമ്മദിൻ്റെ പിതാവ് സീരീൻ. ഈ മുഹമ്മദിന് അഞ്ച് സഹോദരന്മാരുണ്ട്. അനസ്, യഹ്യ, മഅബദ്, ഹഫ്സ, കരീമ. ഹഫ്സയും കരീമയും സഹോദരിമാരാണ്. അപ്പോൾ രണ്ട് സഹോദരിമാരും മൂന്ന് സഹോദരന്മാരും അടക്കം ആറ് സഹോദരി സഹോദരന്മാർ. അദ്ദേഹം താബിഈകളിൽപ്പെട്ട വ്യക്തിയാണ്. ഈ ഒരു വിവരം ഇല്ലെങ്കിൽ പലപ്പോഴും അബദ്ധങ്ങൾ സംഭവിക്കും. ഇനി ഒരത്ഭുതം, സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ലോകചരിത്രത്തിൽ ഇല്ലാത്ത ഒരു മുൻമാതൃകയില്ലാത്ത, ഇനി ശേഷം മാതൃകയുണ്ടാകാനും കഴിയാത്ത ഒരു സംഭവം. സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഏഴ് സഹോദരന്മാർ, ഏഴുപേരും സഹാബികളാണ്, ഹദീസ് റിപ്പോർട്ടർമാരാണ്. മുഖറിൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കൾ, മുഖറിനിൻ്റെ മക്കളാണ്. ഒന്ന് നുഅ്മാൻ, രണ്ട് മഅ്ഖിൽ, മൂന്ന് അഖീൽ, നാല് സുവൈദ്, അഞ്ച് സിനാൻ, ആറ് അബ്ദുറഹ്മാൻ, ഏഴ് അബ്ദുള്ള. വഹാവുല ഇസബ അക്കുല്ലുഹും സഹാബ മുഹാജിറൂൻ. ഈ പറയപ്പെട്ട ഏഴ് സഹാബിമാരും എല്ലാവരും മുഹാജിറുകളുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിലും പെട്ട ആളുകളാണ്. ലം യുഷാരികുഹും ഫീ ഹാദിഹിൽ ആദിഹിൽ മുക്രമ അഹദുൻ. ലോകത്ത് ഈ ഒരു ആദരവിന് ഇവരുടെ കൂടെ നിൽക്കാൻ ലോകത്ത് വേറെ ആരും ഇല്ല. അപ്പോൾ സഹാബത്ത്, ആ സഹാബത്തിനിടയിലുള്ള ഇഖ്വത്ത്, സഹോദരന്മാരെ നമ്മൾ അറിയുക. ആ സഹോദരന്മാരെ അറിയുമ്പോൾ അവർക്കിടയിലുള്ള ഹദീസിൻ്റെ റിവായത്തിൻ്റെ രംഗത്തുള്ള കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഈ വിഷയത്തിലുള്ള അബദ്ധങ്ങളിൽ ചാടാൻ സാധ്യത കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മുഹദ്ദിസുകൾ ഈ വിഷയം വളരെ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് അവർ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഈ വിഷയത്തിൽ നമുക്ക് അവലംബിക്കാവുന്ന ഒരു ഗ്രന്ഥമാണ് കിതാബുൽ ഇഖ്വ എന്ന് പറയുന്ന അബിൽ മുത്തറിഫ് ബിൻ ഫുതൈസ് അൽ അന്തുലുസി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ചിട്ടുള്ള കിതാബുൽ ഇഖ്വ. മറ്റൊരു ഗ്രന്ഥം അബുൽ അബ്ബാസ് അസ്സിറാജിൻ്റെ കിതാബുൽ ഇഖ്വ. ഈ രണ്ട് ഗ്രന്ഥങ്ങളും പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഉദ്ധരിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഒരു ഹദീസ് നമ്മൾ കാണുന്നു, ആ ഹദീസിൻ്റെ തഹ്രീജ് നമുക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് വിജ്ഞാന ശാഖകളിൽ നിന്ന് നമ്മൾ വിജ്ഞാനങ്ങൾ നുകർന്ന് ഈ ഹദീസിൻ്റെ മഹാത്മ്യതയെ അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മറിവരണം. ആ ഒരു മാറ്റമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പഠനങ്ങളിലൂടെയും മനനങ്ങളിലൂടെയും എല്ലാ കാര്യങ്ങളിലൂടെയും ഒരു വിശ്വാസിയായ മനുഷ്യൻ ലക്ഷ്യമിടേണ്ടത്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ മനസ്സിലാക്കി, സഹോദരന്മാരെ അറിയുക എന്നുള്ളത് ഉസൂൽ ഹദീസിൻ്റെ ഒരു ഭാഷയാണ്. അള്ളാഹു അവൻ്റെ ദീൻ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൻ്റെ വിലപ്പെട്ട സമയങ്ങൾ, വിലപ്പെട്ട അമൂല്യവത്തായ സംഗതികൾ പോലും മാറ്റിവെച്ച് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാർ, പ്രവർത്തകന്മാർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാ, റേഡിയോ വൈബ്സിൻ്റെ ക്ലോസിംഗ് നിമിഷത്തിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ നമ്മൾ കേട്ടത് അൽ ഉസൂൽ, ഹദീസിൻ്റെ വളർച്ചയും വ്യാപനവും. ഈ വിഷയത്തിൽ അബ്ദുൽ മാലിക് സലഫി സംസാരിക്കുകയായിരുന്നു. ഇതുവരെ പ്രിയമുള്ളവർ, റേഡിയോ കേൾവിയുടെ യാത്രയുടെ ഈ രണ്ടാമത്തെ ഘട്ടം നമ്മളിവിടെ സമാപിക്കുന്നു. ഇനി അടുത്ത പ്രോഗ്രാമുകളിലൂടെയൊക്കെ നമുക്ക് പോകാം ഇൻഷാല്ലാ. അപ്പോൾ പതിവ് പോലെ വീണ്ടും വിവിധ വിഷയങ്ങളും അനുഭവങ്ങളും ചിന്തകളും അറിവുകളും പകർന്നുകൊണ്ട് റേഡിയോ കേൾവിയുടെ യാത്ര അത് അനസ്യൂതമായ ഒരു പ്രവാഹമായി മുന്നോട്ട് പോവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ഹിഫുദൽ ഖുർആൻ സൂറത്തുൽ ഹിജ്റിലെ 61 മുതൽ 63 വരെ വചനങ്ങൾ ക്ലാസ് എടുക്കുന്നത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ദുൽ ഖുർആൻ സൂറത്തുൽ ഹിജ്റിൻ്റെ 60 വരെയുള്ള ആയത്തുകൾ നമ്മൾ മനഃപ്പാഠമാക്കി. 61, 62, 63 വളരെ ചെറിയ 2-3 ആയത്തുകൾ നമുക്ക് ഇന്ന് മനഃപ്പാഠമാക്കാം. കഴിഞ്ഞ ക്ലാസ്സിലെ ആയത്തൊന്ന് പാരായണം ചെയ്യാം.
2: أعوذ بالله من الشيطان الرجيم.

0: ഇൻഷാല്ല സൂറ അൽ ഹിജറിൻ്റെ 63 വരെയുള്ള ആയത്തുകൾ നമ്മൾ ഇന്ന് മനഃപ്പാഠമാക്കി. 61, 62, 63 അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പരലോകത്ത് ഏറ്റവും വലിയൊരു ഗുണമുള്ള നല്ലൊരു സമ്പാദനമായി ഈ ഒരു പഠനത്തെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ സൂറത്തുൽ ഹിജ്റിലെ 61 മുതൽ 63 വരെ വചനങ്ങൾ. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഭിന്നശേഷി റീഹാബിലിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ആൻഡ് ഡിപ്ലോമ പ്രോഗ്രാം പ്രവേശനം 12-ാം ക്ലാസ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ പൊതു കൗൺസിലിംഗിലൂടെയാണ് പ്രവേശനം. സ്പെഷ്യൽ എഡ്യൂക്കേഷനും ഭിന്നശേഷി റീഹാബിലിറ്റേഷനുമായി ബന്ധപ്പെട്ട് അംഗീകാരമുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാമുകളിലേക്കാണ് അപേക്ഷിക്കുന്നത്. നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ഇൻ റീഹാബിലിറ്റേഷൻ നടത്തുന്ന പൊതു കൗൺസിലിംഗിലൂടെയാണ് പ്രവേശനം അനുവദിക്കുന്നത്. 12-ാം ക്ലാസ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. rehabcouncil.gov.in എന്ന വെബ്സൈറ്റ് വഴി August 24 ഓൺലൈനായി അപേക്ഷിക്കാം. 500 രൂപയാണ് അപേക്ഷാ ഫീസ്. പട്ടികജാതി ഭിന്നശേഷി EWS OBC വിഭാഗക്കാർക്ക് 350 രൂപ മാത്രം. ഏതു സംസ്ഥാനത്തെയും സ്ഥാപനങ്ങൾ തെരഞ്ഞെടുക്കാം. 26-ന് ആദ്യഘട്ട മെറിറ്റ് പട്ടിക പ്രസിദ്ധീകരിക്കും. September 5 രണ്ടാം ഘട്ട മെറിറ്റ് പട്ടിക. ഓരോ സ്ഥാപനങ്ങൾക്കും പ്രത്യേകം മെറിറ്റ് പട്ടികയാണ് NBER വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നത്.
0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: റെയിൽവേയിൽ 4098 ഒഴിവ്. റെയിൽവേയിലെ ജൂനിയർ എഞ്ചിനീയർ, ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട്, കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് തസ്തികകളിലെ 4098 ഒഴിവിൽ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ അപേക്ഷ ക്ഷണിച്ചതിന്റെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാർ എംപ്ലോയ്മെന്റ് ന്യൂസ് വഴി പ്രസിദ്ധീകരിച്ചു. August 14 September 13 ഓൺലൈനായി അപേക്ഷകൾ നൽകാം. പ്രായം 18 മുതൽ 33, ശമ്പളം 35,400. യോഗ്യത ഉൾപ്പെടെ അപേക്ഷ അയയ്ക്കുന്നത് സംബന്ധിച്ച മറ്റു വിശദാംശങ്ങളും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തൊഴിൽ വീഥിയിലും മറ്റു തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിലും ലഭിക്കുന്നതാണ്. റെയിൽവേയിൽ 4098 ഒഴിവ് സംബന്ധിച്ച വിശദവിവരങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം RRB തിരുവനന്തപുരം .gov.in.
2: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: കീ കൊടുത്താൽ ഇളകിക്കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. വിപ്ലവത്തിന്റെ കിനാവ് ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് ആഷിഖ് മുഹമ്മദ് ലബ്ബ, ശബ്ദം നൽകിയത് അബ്ദുസമ്മദ് കല്ലടിക്കോട്.
2: വിപ്ലവത്തിന്റെ കിനാവ്, എഴുത്ത് ആഷിഖ് മുഹമ്മദ് ലബ്ബ എരുമേലി. വലിയ ക്യൂ ആയിരുന്നു ഐഷ. ഓരോരുത്തരുടെയും മുഖത്ത് വല്ലാത്തൊരു ഭീതിയും ഭയവും. ഓഫീസിൽ നിന്ന് പലരും ഹൃദയം പൊട്ടിയാണ് ഇറങ്ങി വന്നത്. ചിലരുടെ മുഖത്തു മാത്രം ഏതോ കഠിന പരീക്ഷ വിജയിച്ചതുപോലുള്ള ആനന്ദം. പക്ഷേ ആ സന്തോഷവും അവർക്കധിക നേരം നീണ്ടു നിൽക്കുന്നില്ല. ഉറ്റവർ ആരുടെയെങ്കിലും പേര് പട്ടികയിൽ ഇല്ലെന്ന വാർത്ത അപ്പോൾ വന്നിട്ടുണ്ടാവും. നമ്മുടെ കാര്യമെന്തായി? ഐഷ ഇടയ്ക്ക് കയറി ചോദിച്ചു. നമ്മൾ രണ്ടും പട്ടികയിലുണ്ട്, പക്ഷേ നമ്മുടെ കുഞ്ഞും മകൾ കൻസയുടെ പേരിൽ ഇല്ല. അയാൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി. പെട്ടെന്ന് ആയിഷയ്ക്ക് ഹൃദയം നിശ്ചലമാകുന്നത് പോലെ തോന്നി. അയാൾ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. നിലാവിൽ പൊതിഞ്ഞ് രണ്ടാളും ഇരുന്നു. അഷ്റഫ് ഹംസ, സൈക്കിൾ റിക്ഷ ചവിട്ടി ജീവിക്കുന്ന ഒരു പാവമനുഷ്യൻ, സദാ പുഞ്ചിരിക്കുന്ന മുഖം. ഇന്നേറെ വൈകിയാണ് അയാൾ വീട്ടിലെത്തിയത്. മുഖത്ത് നഷ്ടമായ പുഞ്ചിരി ഭാര്യ ശ്രദ്ധിച്ചു കാണും. അതാണവൾ നിർത്താതെ ചോദിച്ചുകൊണ്ടേയിരുന്നത്. എങ്കിലും നമ്മുടെ മോളുടെ പേരെന്താ പട്ടികയിൽ ഇല്ലാതെ പോയത്? നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് വീണ്ടും ആയിഷയുടെ ചോദ്യം. അഷ്റഫ് ആയിഷയുടെ കൈപിടിച്ച് മെല്ലെ പറയാൻ തുടങ്ങി. കൻസ അഷ്റഫ്, അതായത് അഷ്റഫിൻ്റെ നിധി. ഉപ്പുപ്പായല്ലേ നമ്മുടെ മകൾക്ക് ആ പേരിട്ടത്. നമ്മളാ പേരിൻ്റെ ഭംഗി മാത്രമേ നോക്കിയിരുന്നുള്ളൂ, അക്ഷരങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല. മോളുടെ ജനന സർട്ടിഫിക്കറ്റുള്ള എൻ്റെ പേരിൽ അക്ഷരത്തെറ്റുണ്ടെന്ന കാര്യം. അതുകൊണ്ട് ഞാൻ അവളുടെ ഉപ്പയാണെന്ന് എങ്ങനെ രേഖാമൂലം പറയാനാവുമെന്ന്. അയാളുടെ കണ്ണുകൾ കണ്ണുനീർ പൊടിച്ചു. പ്രിയപ്പെട്ടവൻ്റെ കണ്ണി നിറയുന്നത് കണ്ട് ആയിഷ മറ്റെന്തൊക്കെയോ പറയാൻ തുടങ്ങി. കൻസ കുറേ നേരം നിങ്ങളെ നോക്കിയിരുന്നു, കാത്തിരുന്ന് ക്ഷീണിച്ചാണ് കിടന്നുറങ്ങിയത്. ഞാൻ അങ്ങനെ ഉറങ്ങുമോ ഉമ്മ? കൻസയുടെ ചോദ്യം കിളിക്കൊഞ്ചൽ. അവൾ ഓടിവന്ന് അഷ്റഫിൻ്റെ തോളിൽ ചാടിക്കയറി. ഉപ്പാൻ്റെ മോള് ഉറങ്ങിയില്ലായിരുന്നോ? ഇല്ലുപ്പാ, ഉപ്പയെ കാത്ത് വെറുതെ കണ്ണടച്ച് കിടന്നതാണ്. അഷ്റഫ് വെറുതെയൊന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ഉപ്പ, ഇന്നെൻ്റെ പരീക്ഷ പേപ്പർ കിട്ടി. ഉപ്പയെ അതൊന്ന് കാണിക്കാൻ എത്ര നേരമായിട്ട് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നറിയോ? അവൾ വർണ്ണക്കടലാസ് കൊണ്ട് പൊതിഞ്ഞ പാഠപുസ്തകം അഷ്റഫിൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടുമ്പോഴൊക്കെ അവൾ ഇങ്ങനെയാണ്. പരീക്ഷാ പേപ്പർ പുസ്തകത്തിനുള്ളിലാക്കി കയ്യിൽ തരും, ഒരു സമ്മാനപ്പൊതി പോലെ. പുസ്തകത്തിനിടയിൽ നിന്ന് പേപ്പറെടുത്ത് നോക്കണം. മാർക്കില്ലാത്ത ദിവസങ്ങളിലൊക്കെ പേപ്പർ തന്നിട്ടുള്ള ഒരു ഓട്ടമാണ് വഴക്ക് കേൾക്കാതിരിക്കാൻ. മൂന്നാം ക്ലാസ്സുകാരിയുടെ കുസൃതി. മനസ്സിനിടയ്ക്കെങ്കിലും കുറച്ച് സന്തോഷം തരുന്നത് ഇതൊക്കെയാണ്. അഷറഫ് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് അവളുടെ പുസ്തകം തുറന്നു. ആദ്യം പേജിൽ കണ്ടത് പ്രതിജ്ഞയാണ്. അയാൾ ഉറക്കെ ആവേശത്തോടെ അത് വായിക്കാൻ തുടങ്ങി. ഇന്ത്യ എൻ്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. ഉപ്പ എന്താ ഈ ചെയ്യുന്നേ? എൻ്റെ പേപ്പർ നോക്കുന്നില്ലേ? കൻസ അത്ഭുതത്തോടെയാണത് ചോദിച്ചത്. അഷറഫിന് താൻ എന്താണ് ചെയ്യുന്നതെന്ന് നിശ്ചയമുണ്ടായിരുന്നില്ല. പുറത്തെന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു. ആയിഷ ജനൽപ്പാളി തുറന്നു. തെരുവിൽ ഒരു സമുദ്രം രൂപപ്പെടുന്നതുപോലെ അവൾക്ക് തോന്നി. സ്ത്രീകളടക്കം രോഷത്തോടെ ഇൻക്ലാബ് വിളിക്കുന്നു. മുദ്രാവാക്യങ്ങൾ അന്തരീക്ഷത്തിൽ പ്രകമ്പനം കൊള്ളുന്നു. തെരുവിന് ജീവൻ വച്ചിരിക്കുന്നു ആയിഷ. ഇപ്പോൾ അഷറഫിന് ഒരു പോരാളിയുടെ ശബ്ദം. അയാൾ ജനക്കൂട്ടത്തിനിടയിലേക്ക് കുതിച്ചു. എൻ്റെ കൂടെ കുറച്ചു നേരം കിടന്നിട്ട് പോയിക്കൂടെ ഉപ്പ, ഉറക്കം വരാഞ്ഞിട്ടാണ്. വാതിൽപ്പടിയിൽ നിന്ന് കൻസയുടെ നിഷ്കളങ്കമായൊരു ചോദ്യം. അയാളെന്തോ പറയാനൊരുങ്ങും മുന്നേ മനസ്സിൽ ഷൗക്കി അബീഷറക്കയുടെ കവിതയിലെ ചില വരികൾ ചിറകടിച്ചെത്തി. നമ്മൾ കാറ്റുപോലെ ഇറങ്ങുക, വിപ്ലവത്തിൻ്റെ കിനാവ് ഭൂമിയിലെ ഒഴിവു ദിനങ്ങൾ ഒടുങ്ങിയിരിക്കുന്നു.
1: മാഷാല്ലാ തബാറക്കല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, വിപ്ലവത്തിൻ്റെ കിനാവ്. ഈ വിഷയത്തിൽ രചന നിർവഹിച്ചത് ആഷിഖ് മുഹമ്മദ് ലബ്ബ. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
3: പീസ് റേഡിയോ സലഫി ദുറൂസ്, മുൻഗാമികളുടെ മാതൃകകൾ അറിയാൻ പീസ് റേഡിയോ സലഫി ദുറൂസിൽ ഇന്ന് നുബുവത്തിൻ്റെ തെളിവുകൾ. അവതരിപ്പിക്കുന്നത് അബൂബക്കർ സലഫി.
4: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ ശ്രദ്ധാക്കളെ, ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ, അതിൻ്റെ പ്രത്യേകതകൾ, ആ കൂട്ടത്തിൽ ഇസ്ലാമിക വിശ്വാസങ്ങളുടെ ചില പ്രത്യേകതകളിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അതിലൊന്ന് അന്നഹ തുവാഫിഖുൽ ഫിത്ര, അത് ഫിത്രത്തിനോട് യോജിക്കും എന്നാണ്. ഫിത്രത്ത് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ശുദ്ധ പ്രകൃതം എന്നൊക്കെ അതിന് പൊതുവെ അർത്ഥം പറയാറുണ്ട്. അപ്പം എന്താണ് ഈ ശുദ്ധ പ്രകൃതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിലേറ്റവും പ്രധാനമായി ഏക ദൈവ വിശ്വാസം അഥവാ തൗഹീദ്. അപ്പം അതാണ് ശുദ്ധ പ്രകൃതം. കാരണം അള്ളാഹു ആണ് ലോകത്തിൻ്റെ സ്രഷ്ടാവ്. അള്ളാഹ് അല്ലാത്തവരൊക്കെ സൃഷ്ടികളാണ്. അപ്പം അങ്ങനെ ഉള്ള സ്രഷ്ടാവിന് മാത്രമേ ഇബാദത്ത് കൊടുക്കാവൂ, മറ്റുള്ളവരൊന്നും അതിനർഹരല്ല എന്ന് മനസ്സിലാക്കുക വളരെ പ്രാഥമികമായൊരു വിവരമാണ്. അപ്പോൾ ശുദ്ധ പ്രകൃതം, വിശുദ്ധ ഖുർആൻ പറഞ്ഞു ദാലികബി അന്നല്ലാഹ ഹുവൽ ഹഖ്, അള്ളാഹുവാണ് സത്യം, അൽ ഹഖ് അവനാണ്. എന്നവ അന്നമ യദൂന മിന്ദൂനിഹിൽ ബാത്തിൽ, അവനെ കൂടാതെ അവർ ആരൊക്കെ ആരാധിക്കുന്നുണ്ടോ പ്രാർത്ഥിക്കുന്നുണ്ടോ അത് മുഴുവനും ബാത്തിലാണ്. അപ്പോൾ റബ്ബിനുള്ള ആരാധന മാത്രമാണ് ഇവിടെ ഹക്ക്. അള്ളാഹു അല്ലാത്തവർക്കുള്ള ആരാധന അതാർക്കാണെങ്കിലും, അത് മനുഷ്യർക്കാണെങ്കിലും, അതേ ലോകത്തിലെ മറ്റ് സൃഷ്ടിജാലങ്ങൾ, സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ അങ്ങനെ തുടങ്ങി, അതുപോലെ ഭൂമിയിലെ വസ്തുക്കൾ ഏതിനാണെങ്കിലും, അതിൻ്റെ മുമ്പിൽ പ്രാർത്ഥനകളും നേർച്ചകളും അർപ്പിക്കുന്നത് വളരെയേറെ തരം താഴ്ന്ന, ഏറ്റവും അധപ്പതിച്ച രൂപമാണ്. അപ്പോൾ മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതം എന്ന് പറയുന്നത് ഏകനായ റബ്ബിന് മാത്രം ഇബാദത്ത് കൊടുക്കുക എന്നതാണ്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ പ്രകൃതവും. അങ്ങനെയാണ് മനുഷ്യൻ്റെ പ്രകൃതം. അത് അവൻ്റെ ഉള്ളിൽ ഊട്ടപ്പെട്ടിട്ടുണ്ട്. ഏകനായ സ്രഷ്ടാവ്, അവനെപ്പറ്റിയുള്ള ബോധം എല്ലാവരുടെയും മനസ്സിൽ ഊട്ടപ്പെട്ടൊരു കാര്യമാണ്. അതാണ് പിന്നെ ഇസ്ലാം ശക്തിപ്പെടുത്തി കൊണ്ടുവരുന്നത്. എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ബോധം, അതിനെ ഉണർത്തുകയാണ് ഇസ്ലാം പ്രവാചകന്മാരിലൂടെയൊക്കെ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ പ്രകൃതം പലപ്പോഴും അതിനെതിരെ മനുഷ്യർ പ്രവർത്തിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. അത് പലതിൻ്റെയും കാരണമാവാം. ഒന്നുകിൽ അവൻ്റെ ഫിത്രത്ത് ഉറങ്ങിക്കിടക്കുന്നത് കൊണ്ട് അത് ഉണർത്തപ്പെടുമ്പോൾ അവൻ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരും. അതല്ലെങ്കിൽ വല്ല പരിഷ്കാരത്തിൻ്റെ പേരിലോ വല്ല ഫാഷൻ്റെ പേരിലോ ഒക്കെ ബഹുദൈവത്വമാണ്. അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെയും ആരാധ്യരാക്കുന്ന പ്രവണതയാണ് നല്ലത് എന്നോ, അല്ലെങ്കിൽ പൂർവികരുടെ വാക്ക് സ്വീകരിച്ചുകൊണ്ടോ, അവരുടെ പൂർവികർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കേണ്ട അവൻ്റെ വാപ്പപ്പന്മാരുടെ, അവർ പറഞ്ഞു കൊടുത്തത് അങ്ങനെ സ്വീകരിച്ചു പോരുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ശുദ്ധ പ്രകൃതത്തിനെതിരായിട്ടാണ് അവർ പല കാരണങ്ങളാലും നീങ്ങുന്നത്. എന്നാൽ യഥാർത്ഥത്തിലുള്ള ഈ ശുദ്ധ പ്രകൃതം അതിനനുസരിച്ചാണ് പോവേണ്ടത്. അതാണ് ഇസ്ലാമിൻ്റെ അഖീദ എന്ന് നമുക്ക് കാണാൻ കഴിയും. ആദം അലൈഹിസ്സലാം മുതൽ ഈ ഒരു കാര്യം നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പൊതുവെ മനുഷ്യൻ്റെ ചരിത്രം പറയലുണ്ട് ചിലർ, കോടാനുകോടി കൊല്ലങ്ങൾക്ക് മുമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ വെറും ഊഹങ്ങളാണ്. എന്നിട്ട് മനുഷ്യർ തന്നെ മറ്റു ജീവികളിൽ നിന്ന് പരിണമിച്ചു വന്നതാണ് എന്നൊക്കെ പറയും. വാസ്തവത്തിൽ അത് മുഴുവനും കളവുകളാണ്. ഇസ്ലാം അതിനെ ശക്തമായി എതിർക്കുന്നു. എന്ന് മാത്രമല്ല, മനുഷ്യരുടെ ഏറ്റവും പൂർണ്ണ രൂപം ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന, അല്ലെങ്കിൽ ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ മനുഷ്യനായ ആദം അലൈഹിസ്സലാമാണ്. അദ്ദേഹത്തിൻ്റെ വലിപ്പം 60 മുഴം ഉണ്ടായിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ ഏറ്റവും ആരോഗ്യമുള്ള, സുന്ദരമായ വലിപ്പമുള്ള രൂപത്തിൽ. പിന്നെ അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നു.

നിൽക്കാൻ ഒരു പ്രയാസമില്ല. അപ്പോൾ ആദം അലൈഹിസ്സലാം മുതൽ ആദം അലൈഹിസ്സലാമെ റബ്ബ് സൃഷ്ടിച്ചു, എന്നിട്ട് ആ റബ്ബ് ചില നിർദ്ദേശങ്ങൾ നൽകി അതനുസരിച്ച് ജീവിക്കാൻ പറഞ്ഞു. അങ്ങനെ അതനുസരിച്ച് മാത്രം റബ്ബിന് മാത്രം ആരാധനകൾ അർപ്പിച്ചുകൊണ്ടാണ് മഹാനായ ആദം അലൈഹിസ്സലാമും പിന്നെ അദ്ദേഹത്തിലൂടെ വന്ന മക്കളും നൂഹ് അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ശിർക്ക് വരുന്നതുവരെ ഈ ശുദ്ധ പ്രകൃതിയിൽ തന്നെ ഒരു 10 തലമുറ അങ്ങനെ തന്നെ വന്നു എന്ന് പറഞ്ഞാൽ, അപ്പോൾ മനുഷ്യ ചരിത്രം എടുത്തു നോക്കുമ്പോൾ തുടക്കത്തിലെ 10 തലമുറയും ഏകദൈവ സിദ്ധാന്തത്തിലായിരുന്നു, അഥവാ ശുദ്ധ പ്രകൃതത്തിലായിരുന്നു. ആ ഒരു ശുദ്ധ പ്രകൃതം മനുഷ്യന് ഉണ്ടാക്കിക്കൊടുത്തത്, അവരുടെ പ്രകൃതത്തിൽ ഊട്ടിക്കൊടുത്തത് അള്ളാഹുവാണ്. അതിനെപ്പറ്റി അനേകം പ്രമാണങ്ങൾ പറയാനുണ്ട്. ഞാൻ ചിലതിവിടെ സൂചിപ്പിക്കുകയാണ്. അതിലൊന്ന് സൂറത്തുർ റൂം 30-ാമത്തെ വചനം. ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ, ആകയാൽ താങ്കൾ താങ്കളുടെ മുഖത്തെ ദീനിലേക്ക് നേരെ ചൊവ്വ നിർത്തുക. എങ്ങനെ? ഹനീഫൻ, ഹനീഫായി, അതായത് ശിർക്കില്ലാതെ ഋജുമാനസനായി അള്ളാഹുവിലേക്ക് മാത്രം മുഖം തിരിക്കുക. അവൻ സൃഷ്ടിച്ച സൃഷ്ടികളൊന്നും ആരാധ്യരല്ല. അതുകൊണ്ട് അവരിലേക്ക് ഇബാദത്ത് കൊടുക്കാതെ, അവരെ തൃപ്തി നോക്കാതെ, മറിച്ച് ഏകനായ റബ്ബിലേക്ക് മാത്രം മുഖം തിരിക്കുക. ഫിത്രത്തുള്ള, അതാണ് റബ്ബ് ഊട്ടിയ ഫിത്രത്ത്, ശുദ്ധ പ്രകൃതം. അപ്പം ഈ റബ്ബുമായി മാത്രം ഇങ്ങനെ മറഞ്ഞ രൂപത്തിൽ ഉപകാരവും ഉപദ്രവവും ഒക്കെ റബ്ബിൻ്റെ ഭാഗത്തുനിന്ന് മാത്രം ഉണ്ടാകുക, അങ്ങനെയുള്ള കഴിവ്. അതല്ല സൃഷ്ടികളുടെ ഭാഗത്തുനിന്നല്ല, അവർക്കങ്ങനെയൊന്നുമില്ല. അപ്പം അങ്ങനെ റബ്ബിലേക്ക് മാത്രം തിരിയുന്നൊരു പ്രകൃതം, ഈ ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ പറ്റിയുള്ള ഈ ബോധ്യം, അതാണ് റബ്ബ് ഊട്ടിയ ഫിത്രത്ത്. അതാണ് ഫിത്രത്തുള്ള അല്ലത്തി ഫത്തറന്നാസ അലൈഹ ലാ തബ്ദീല ലി ഖൽഖില്ല, റബ്ബിൻ്റെ സൃഷ്ടിയിൽ യാതൊരു മാറ്റം വരുത്തലുമില്ല. ദാലിക ദീനുൽ ഖയ്യിം, അതത്ര വക്രതയില്ലാത്ത ദീൻ. അപ്പം അതാണ് ശുദ്ധമായ ദീന്. അപ്പോൾ ഒരു ദീനിൻ്റെ അടിത്തറ എന്ന് പറയുമ്പോൾ കലർപ്പില്ലാത്ത ഏകദൈവ ആരാധന, ആ സിദ്ധാന്തം. അത് റബ്ബ് മനുഷ്യരുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചു വെച്ചൊരു കാര്യമാണ്. അപ്പോൾ ആദം അലൈഹിസ്സലാം അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രകൃതത്തിൽ ഈ ശുദ്ധമായ അഖീദ, അതാണ് ഊട്ടിക്കൊടുത്തത്. ഇതുപോലെ അദ്ദേഹത്തിൻ്റെ ശേഷമുള്ള മക്കളിൽ, അദ്ദേഹത്തിലൂടെ ഉണ്ടായ മക്കൾ ഒരു 10 തലമുറ, അതിനെപ്പറ്റി നമ്മൾ സൂചിപ്പിച്ചു. ഇനി പരിശുദ്ധ ഖുർആനിലെ മറ്റൊരു വചനം അതെന്താണ്? വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദം മിൻ ളുഹൂരിഹിം ദുര്രിയ്യത്തുഹും വ അശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും ഖാലു ബല ശഹിദന അൻ തഖൂലു യൗമൽ ഖിയാമ ഇന്നാ കുന്നാ അൻ ഹാദ ഗാഫിലീൻ. താങ്കളുടെ രക്ഷിതാവ് ആദം അലൈഹിസ്സലാമിൻ്റെ മക്കളിൽ നിന്ന്, അവരുടെ മുതുകിൽ നിന്ന് അവരുടെ മക്കളെ പുറത്തെടുത്ത സന്ദർഭം ഓർക്കുക. ഓ അശ്ഹദവും, അവരെ സാക്ഷി നിർത്തി, അലാ അൻഫുസിയും, ഓരോരുത്തരെയും സാക്ഷി നിർത്തുകയാണ്, അവരെ സാക്ഷ്യം വഹിപ്പിക്കുകയാണ്. എന്ത്? അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ. കാലു, അവർ പറഞ്ഞു, ബല, അതെ ഷഹീദന, ഞങ്ങൾ സാക്ഷി നിന്നിരിക്കുന്നു, സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അപ്പം എന്താണിത്? ഈ ലോകത്തിലേക്ക് മനുഷ്യർ വരുന്നതിൻ്റെ മുമ്പ് തന്നെ അവരുടെ റൂഹുകളെ, അതല്ലെങ്കിൽ അവർ ആരൊക്കെയാണ് ഈ ലോകത്തിലേക്ക് വരാനുള്ള മനുഷ്യർ, അവരെ മുഴുവനും ആദം അലൈഹിസ്സലാമിൻ്റെ മുതുകിൽ നിന്ന് പുറത്തെടുത്തിട്ട് അവരുടെ മനസ്സിൽ റബ്ബ് സന്നിവേശിപ്പിക്കുന്ന വിഷയമാണ് ഏകദൈവ സിദ്ധാന്തം. ഈ ലോകത്തിൻ്റെ റബ്ബിനെ പറ്റിയുള്ള ബോധ്യം കൃത്യമായി മനസ്സിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചു കൊടുക്കണം. അങ്ങനത്തെ ഒരു പ്രകൃതം അവർക്ക് നൽകണം. ഇതെന്തിനാണ്? അൻ തഖൂലു യൗമൽ ഖിയാമ, ഖിയാമത്തിൻ്റെ നിങ്ങൾ പറയാതിരിക്കാൻ, ഇന്നാ കുന്നാൻ ഹാദ ഓഫിൽ, ഇതിനെപ്പറ്റി ഞങ്ങൾ അശ്രദ്ധരായിരുന്നു എന്ന് പറയാതിരിക്കാൻ. ഞങ്ങൾക്കങ്ങനെ ഒരു സൃഷ്ടാവിനെ അറിയില്ലല്ലോ, ഈ ലോകത്തിൻ്റെ നാഥനെ അറിയില്ലല്ലോ എന്നൊരാൾക്കും പറയാൻ കഴിയില്ല. കാരണം അവരുടെ മനസ്സിൽ റബ്ബ് ഊട്ടിയ ഒരു വിഷയമാണത്. ഔ തഖൂലു ഇന്നമാന അഷ്റക ആബാഉന മിൻ ഖബിൽ, അല്ലേ നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ പറയും, ഞങ്ങളുടെ പിതാക്കളൊക്കെ ശിർക്ക് വെച്ചല്ലോ, അപ്പോൾ കുന്നാ ദുര്യത്തമ്മീൻ പാഴ്തി, അവർക്ക് ശേഷം ഞങ്ങളും ഇങ്ങനെ ദുര്യത്തുകളായി മക്കളായി ഇങ്ങനെ വരികയാണ്. അതുകൊണ്ട് അഫ തുഹുലിക്കുന ബിമാ ഫാലൽ മുബത്തിലൂൻ, അതുകൊണ്ട് ഈ അബദ്ധം ചെയ്യുന്നവർ, ഈ തെറ്റ് ചെയ്ത ആൾക്കാർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലേ

0: കുട്ടി അങ്ങോട്ട് പോകുന്ന, അപ്പൊ അതിന്റെ പേരിൽ നീ ഞങ്ങളെ ശിക്ഷിക്കുകയാണോ എന്നൊക്കെ നിങ്ങൾ പറയാതിരിക്കാൻ. ഓരോരുത്തർക്കും സ്വന്തമായി ഈ ലോകത്തിന്റെ ഏകനായ നാഥനെ പറ്റിയുള്ള ബോധ്യം അള്ളാവിന്റെ മനസ്സിൽ തന്നെ ഊട്ടി ഉറപ്പിച്ചിട്ടുണ്ട് എന്നായി പറയുന്നത്. ഈ നരവംശാസ്ത്രജ്ഞരൊക്കെ ഈ കാര്യം പറയുന്നത് അതുമായി ബന്ധപ്പെട്ടവർ വിശദീകരിക്കാറുണ്ട്. അവർ പറഞ്ഞത് പൂച്ചക്ക് മാംസം പോലെ, ആടിന് പുല്ലുപോലെ മനുഷ്യന് ദൈവവിശ്വാസം അവന്റെ പ്രകൃതത്തിൽ നിലീനമാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരു പൂച്ച അത് ഭക്ഷണം കഴിക്കാനായാൽ അതിന് പ്രത്യേക പരിശീലനം കൊടുക്കേണ്ട, അത് തന്നെ സ്വന്തം ഭക്ഷണം തേടിപ്പോവും. അത് ഏതെങ്കിലും ഭക്ഷണമല്ല, അതിന് പറ്റുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അതിൻ്റെ പ്രകൃതത്തിൽ റബ്ബ് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അതിനെ ഊട്ടിയത്. ഇതുപോലെ ഒരു ആട് തിന്നാൻ പ്രായമായാൽ അതിന് പ്രത്യേക പരിശീലനമോ ക്ലാസ്സോ ഒന്നും കൊടുക്കണ്ട, അത് തന്നെ അതിന് വേണ്ടത് തിന്നും. അതങ്ങനെ ഓരോന്നിനെയും റബ്ബ് സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ. ഇതുപോലെ ഏകദൈവ സിദ്ധാന്തം, ഇത് മനുഷ്യന്റെ പ്രകൃതത്തിൽ അള്ളാഹു ഊട്ടിയിരിക്കുന്നു. അപ്പോൾ മനുഷ്യന്റെ പ്രകൃതം അതാണ്. പക്ഷേ പലരും പല ഫാഷന്റെ പേരിൽ അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ പേരിലൊക്കെ അവൻ്റെ ഈ മനസ്സിൻ്റെ ഉള്ളിലുള്ള കാര്യം മറച്ചു വെച്ചിട്ട് അതിനെതിരെ സംസാരിച്ചു എന്നൊക്കെ വരാം. പക്ഷെ അതൊക്കെ ചില സന്ദർഭങ്ങളിൽ പുറത്തു വരും. അത്തരം കാര്യങ്ങളിലേക്ക് ഇൻഷാല്ലാ നമ്മൾ പിന്നെ സൂചിപ്പിക്കും. ഇനി ആദം അലൈഹി സ്വലാമിനെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ മക്കളെപ്പറ്റിയും പരിശുദ്ധ ഖുർആൻ പറയുന്ന മറ്റൊരു വചനം, അലം അഹദ് ഇലൈക്കും യാ ബനി ആദം, ആദമിൻ്റെ മക്കളെ ഞാൻ നിങ്ങളെ ഒരു കരാറ് വാങ്ങിയിട്ടില്ലേ, എന്താണ്, അല്ലാ താബുദു ഷൈത്വാൻ, നിങ്ങളെ പിശാചനെ ആരാധിക്കരുത്, ഇന്നൗലക്കും അദുവും മുബീൻ, അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണെന്ന്. അപ്പം ആദമിൻ്റെ മക്കളോട് മുഴുവനും റബ്ബ് അവരുടെ മനസ്സിലിട്ട് കൊടുത്ത കാര്യമാണ്, ഈ ലോകത്തിൻ്റെ സ്രഷ്ടാവ് റബ്ബ് മാത്രമാണ്, അതുകൊണ്ട് ആരാധനക്കർഹൻ അവൻ മാത്രമാണ്, അതല്ലാത്തവർക്കുള്ള ഇബാദത്തൊക്കെ പിശാജ് ദുർബോധനം നടത്തുന്നതാണ്, അതുകൊണ്ട് പിശാജ് പറയുന്നതിനനുസരിച്ച് ജീവിക്കരുത്, പിശാജ് പറയുന്നവർക്ക് ഇബാദത്ത് കൊടുക്കരുത്, പിശാചിനെ തന്നെ ആരാധിക്കുന്നവരുണ്ട്, അതല്ലെങ്കിൽ പിശാജ് ദുർബോധം നടത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സൃഷ്ടികൾക്ക് ഇബാദത്ത് കൊടുക്കുന്നവരുണ്ട്. പക്ഷെ അതൊന്നും കൊടുക്കുക, അതൊന്നും ശുദ്ധപ്രകൃതമല്ല, നിങ്ങളുടെ മനസ്സാക്ഷിക്കെതിരെ നിങ്ങൾ ചെയ്യരുത് എന്ന് നിങ്ങളോട് റബ്ബ് നിങ്ങളോട് കരാറ് വാങ്ങിയിട്ടില്ലേ ആദമിൻ്റെ മക്കളെ എന്നാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഈ വിഷയത്തിൽ അനേകം ഹദീസുകൾ വന്നിട്ടുണ്ട്. അതിൽ ചില വചനങ്ങൾ നമുക്കിങ്ങനെ വായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു ഖുദ്സിയ ഹദീസിലൂടെ ഇങ്ങനെ പറയുന്നു, വൈന്നി ഖലഖ്തു ഇബാദി ഹുനഫാ അഖുല്ലഹും, എൻ്റെ അടിമകളെ മുഴുവനും ഞാൻ ഹനീഫുകളായിട്ടാണ് സൃഷ്ടിച്ചത്. അപ്പം ഹനീഫ് എന്ന് പറഞ്ഞാൽ റബ്ബിലേക്ക് മാത്രം തിരിയുന്ന പ്രകൃതം. അപ്പം അങ്ങനെയുള്ള റബ്ബിൽ എല്ലാവർക്കും വിശ്വാസമുണ്ട്. അപ്പം അവരിലേക്ക് പ്രതിസന്ധിൻ്റെ സമയത്ത് റബ്ബിലേക്ക് മാത്രം പലരും തിരിയും, അല്ലാത്ത സമയം അത് മറന്നു പോവുകയും പല താല്പര്യങ്ങളും പല കാരണങ്ങളും പല പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും, അതൊക്കെ മറന്ന് വേറെ വഴിയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യും. പക്ഷേ എല്ലാവരെയും റബ്ബ് സൃഷ്ടിച്ചൊരു അവസ്ഥ പറയണം, എൻ്റെ അടിമകളെ മുഴുവനും ഞാൻ ഹനീഫുകളായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. പിന്നെ അവരതിൽ നിന്ന് തെറ്റി, ഈ ഏകദൈവ ബോധത്തിൽ നിന്ന് തെറ്റി, സൃഷ്ടികൾക്കും ആരാധനക്കർഹതയുണ്ട് എന്ന രൂപത്തിൽ അവർ തെറ്റിപ്പോയി സൃഷ്ടികളിലേക്ക് ആരാധന കൊണ്ടുപോകുന്നുണ്ടല്ലോ റബ്ബിന് പുറമെ. അതെന്തുകൊണ്ടാണ്? അതാ ഹദീസിൽ പറയുന്നത് ഇങ്ങനെയാണ്, വ ഇന്നഹും അത്തത്തുഹും അശയാത്തിൻ, അവരടുത്ത് പിശാചുക്കൾ വന്നു, എന്നിട്ട് ഫജിത്താലത്തുഹും അൻദീനിഹിം, അവരുടെ ദീനിൽ നിന്ന് അവരെ തെറ്റി വലിച്ചു കൊണ്ടുപോയി, അവരെ തെറ്റിച്ചു കളഞ്ഞു. വ ഹറമത്ത് അലേഹിമ അഹ്ലൽ തുലഹും, എന്നിട്ട് ഞാൻ അവർക്ക് ഹലാലാക്കി കൊടുത്തതൊക്കെ ഈ പിശാചുക്കൾ അവർക്ക് ഹറാമാക്കി. വ അമറത്തുഹും അൻ യുശ്രിക്കു ബിഹി, ആ പിശാചുക്കൾ അവരോട് കൽപ്പിച്ചു, എന്തിന്, എന്നിൽ പങ്കുചേർക്കാൻ വേണ്ടി. എന്നാൽ മാലം മുനസിൽ ബിഹി സുൽത്താന, അതിന് നാം യാതൊരു പ്രമാണവും ഇവിടെ ഇറക്കിയിട്ടില്ല. അള്ളാഹു അല്ലാത്തവർക്ക് ആരാധന കൊടുക്കാൻ യാതൊരു പ്രമാണവും ഈ ലോകത്തില്ല, എന്നിട്ടും മനുഷ്യരങ്ങനെ ചെയ്യുന്നു. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്, അതിൻ്റെ പ്രേരണ എന്താണ്? അതിലേറ്റവും വലിയ പ്രേരണയാണ് ഇവിടെ പറയുന്നത്, അത് പിശാചാണ് ഈ ശിർക്കിലേക്ക് അവരെ വലിച്ചു കൊണ്ടുപോകുന്നത് എന്നാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മോട് പറയുന്നത്. അപ്പം ഈ ശുദ്ധ പ്രകൃതിയിൽ തെറ്റിക്കുന്നത് ആരാണ് എന്ന് നമുക്ക് ഒരു വിഭാഗത്തെ കിട്ടി, ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം, അത് പിശാചുക്കളാണ്. അപ്പം മനുഷ്യൻ ഈ ലോകത്ത് ജനിച്ചു വീഴുന്നത് ആ നേരമൊന്നും പിന്നെ ഗർഭപാത്രത്തിൽ നിന്നൊന്നും പിശാചിന് മനുഷ്യന്റെ മനസ്സിലേക്ക് ദുർബോധനം കൊടുക്കാനും കഴിയില്ല. എന്നാൽ പിന്നെ അവൻ ഈ ലോകത്ത് ജനിച്ച് വളർന്ന് പിന്നെ ഒരു പ്രായത്തിലെത്തുമ്പോൾ അവനെ പിശാജ് നാശത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോവാൻ. എന്നാൽ ഇവിടെ ജനിച്ചു വീഴുന്ന കുട്ടികളെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാമിൻ മൗലൂദ് ഇല്ലാ യൂലദു വലൽ ഫിത്ര, ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന ഓ ഏതൊരു കുട്ടിയും അവൻ ഫിത്രത്തിലാണ് ജനിക്കുന്നത്. അപ്പം ശുദ്ധ പ്രകൃതത്തിലാണ് ഈ ലോകത്തിലേക്ക് ജനിച്ചു വീഴുന്ന ഏത് കുട്ടിയും വരുന്നത്. പിന്നെ അവൻ അതിൽ നിന്ന് തെറ്റുന്നു, എന്നിട്ട് സൃഷ്ടികൾക്ക് ആരാധന നൽകുന്നു, സത്യദീനിൽ നിന്ന് വ്യതിചലിക്കുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ്? അബവാഹു, പിന്നെ അവൻ്റെ മാതാപിതാക്കൾ, യുഹവ്വിദാനി, അവനെ യഹൂദിയാക്കുന്നു, വ യുനസ്സിറാനിഹി, അവനെ നസ്റാനിയാക്കുന്നു, ഔ യുമജ്ജിസാനിഹി, അല്ലെങ്കിൽ അവനെ അഗ്നി ആരാധകനാക്കുന്നു. അപ്പോൾ ഇവിടെ ജനിച്ച് അവൻ്റെ സാഹചര്യമാണ് അവനെ മോശമായ വഴിയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടെ പല കാര്യങ്ങളും പറഞ്ഞു. ആദ്യം ഏറ്റവും പ്രധാനമായി മനുഷ്യനെ ചെറുക്കിലേക്ക് കൊണ്ടുപോകുന്ന പിശാചുക്കളാണെന്ന് പറഞ്ഞു. പിന്നെ ആ പിശാചുക്കരുടെ ദുർബോധനം കേട്ടിട്ട് തന്നെ മനുഷ്യർ വഴികേടിലാവാം, മനുഷ്യർ തൻ്റെ മക്കളെയും ആ വഴികേടിലിൻ്റെ വഴിയിലൂടെ കൊണ്ടുപോകുന്നു എന്നാണല്ലോ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ അവൻ്റെ സാഹചര്യം എന്താ? ഒന്ന്, മാതാപിതാക്കൾ, അവരടുത്തു നിന്നാണല്ലോ ആദ്യത്തെ വിവരം അവൻ കരസ്ഥമാക്കുന്നത്. എന്നാൽ ആ മാതാപിതാക്കളാണ് അവനെ ഈ ഏകദൈവ സിദ്ധാന്തത്തിൽ നിന്ന്, അവൻ്റെ പ്രകൃതി അങ്ങനെയായിരുന്നു, ഫിത്രത്തായിരുന്നു, പിന്നെ അതിനെ തെറ്റിക്കുന്നത് അവൻ ജീവിക്കുന്ന വീടാണ്, അവൻ്റെ ഉമ്മയും ബാപ്പയുമാണ്. അവനാണ് അവനെ യഹൂദ ആദർശമോ ക്രൈസ്തവ ആദർശമോ എന്ന് പറഞ്ഞാൽ ശിർക്കൻ ആദർശമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അള്ളാഹ്ക്ക് മക്കളുണ്ടെന്ന് പറയുന്നു ഇവരൊക്കെ, എന്നിട്ട് ആ മക്കൾ അവരും ദൈവങ്ങളാണ് എന്ന് പറഞ്ഞ് അവരോട് പ്രാർത്ഥിക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ അഗ്നി ആരാധിക്കുന്നു, തീയിനെ ആരാധ്യ വസ്തുവായി കാണുന്നവരുണ്ട്, അങ്ങനെ വേറെ പലതിനെയും. അപ്പം ഈ ശുദ്ധ പ്രകൃതത്തിൽ ജനിച്ച ഈ മക്കളെ പിന്നെ അവരുടെ ജീവിത സാഹചര്യം വഴി തെറ്റിക്കുകയാണ്. അപ്പം മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതം എന്ന അതേ കാര്യമാണ് ഇസ്ലാമിൻ്റെ അഖീദ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട വേറെയും ചില കാര്യങ്ങൾ ഇൻഷാല്ലാ നമുക്ക് പിന്നെ സംസാരിക്കാം. റബ്ബ് അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
1: മാഷാ ബാറകല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ സലഫി ദുറൂസ്, നുബുവത്തിൻ്റെ തെളിവുകൾ. അവതരിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് അബൂബക്കർ സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ശ്രോതാക്കൾ ശ്രവിക്കുന്നത് ജീവിത പാഠങ്ങൾ, ഉപജീവനം വിശാലമാവാൻ ഭാഗം 2, അവതരിപ്പിക്കുന്നത് അബ്ദുള്ള സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല അലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നാം മനസ്സിലാക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉപജീവനം വിശാലമാവാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെന്നും അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നും ആ ഉപജീവനം വിശാലമാകാൻ രണ്ടു കാരണങ്ങളുമാണ് നമ്മൾ കഴിഞ്ഞ ജീവിത പാഠങ്ങളിലൂടെ മനസ്സിലാക്കിയത്. ഒന്ന് തൗബ, രണ്ട് തഖ്‌വ. ഇത് രണ്ടും നമ്മുടെ ഉപജീവനം, നമ്മുടെ റിസ്ക്, നമ്മുടെ സമ്പത്തിനെ ഹലാലായ രീതിയിൽ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ നമ്മെ സഹായിക്കുന്നതാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ജീവിത പാഠങ്ങളിലൂടെ മനസ്സിലാക്കുകയുണ്ടായി. മൂന്നാമത്തെ വിഷയം, നമ്മുടെ ഉപജീവനം വിശാലമാകാനുള്ള മൂന്നാമത്തെ വിഷയം, വിശുദ്ധ ഖുർആനിൻ്റെ 14 അധ്യായം സൂറത്ത് ഇബ്രാഹീമിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. വഇദ്ദന്നറബ്ബകും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നിശ്ചയമായും നിങ്ങളുടെ രക്ഷിതാവ് പ്രഖ്യാപിച്ചിരിക്കുന്നു, ലഇൻ ശകർതും, നിങ്ങൾ ശുക്ർ ചെയ്യുന്നവരായാൽ, നന്ദിയുള്ളവരായാൽ, ലഅസീദന്നകും, നാം നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കും. വലഇൻ കഫർതും, എന്നാൽ നിങ്ങൾ നന്ദികേടു കാണിച്ചാൽ, ഇന്ന അദാബി ലശദീദ്, നിശ്ചയമായും എൻ്റെ ശിക്ഷ കഠിന കഠോരം തന്നെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല. ഇപ്പോൾ നമുക്ക് അല്ലാഹു നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ, അത് വീണ്ടും വീണ്ടും ജീവിതത്തിൽ വർദ്ധിക്കാൻ, സമ്പത്താകട്ടെ, ആരോഗ്യമാകട്ടെ, റിസ്ക്കാകട്ടെ, ഉപജീവനം എല്ലാം അത് വിശാലമാകാൻ, വർദ്ധിക്കാനുള്ള കാരണം, അതിനൊരു മാർഗം റബ്ബ് സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. ലഇൻ ശകർതും, നിങ്ങൾ എന്തു ചെയ്യുക? ശുക്ർ ചെയ്യുക, നന്ദിയുള്ളവരാകുക, ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് അല്ലാഹുവിന് അകമഴിന് സ്തുതിയും ഹംദും ശുക്റും രേഖപ്പെടുത്തുക. എങ്കിൽ ലഅസീദന്നകും, ആ അനുഗ്രഹങ്ങൾ അല്ലാഹു വർദ്ധിപ്പിച്ചു തരും, വിശാലമാക്കി തരും. പ്രിയപ്പെട്ടവരെ, നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആനിൻ്റെയും 16 അധ്യായം സൂറത്തു നഹലിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. വഇൻ തുഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ. അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളെപ്പറ്റിയും എണ്ണാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്കതിന് കഴിയില്ല. അത്രയേറെ എണ്ണമറ്റ അനുഗ്രഹങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് നൽകിയിട്ടുള്ളത്. പക്ഷേ മനുഷ്യന് ബാധിച്ച പ്രശ്നമെന്താണ്? കലീലം മാ തഷ്കുറൂൻ. മനുഷ്യരിൽ വളരെ കുറച്ചാളുകൾ മാത്രമേ ശുക്ർ ചെയ്യുന്നവരുള്ളൂ, റബ്ബ് നൽകിയ അനുഗ്രഹത്തിന് നന്ദിയുള്ളവരാകുന്നുള്ളൂ. അല്ലേ, പലരും നന്ദികെട്ടവരായി തീരുകയാണ്. ഒരു കുതിരക്ക് തൻ്റെ യജമാനനോടുള്ള അത്ര പോലും നന്ദി, കടപ്പാട് പലപ്പോഴും മനുഷ്യന്, അവനെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന, അവന് വായു നൽകിയ, വെള്ളം നൽകിയ, അവന് ആരോഗ്യം നൽകിയ, അവന് കാണാൻ കണ്ണ് നൽകിയ, ചിന്തിക്കാൻ ഹൃദയം നൽകിയ, റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളോട് ഒരു കുതിരക്ക് തൻ്റെ യജമാനനോടുള്ള ശുക്ര പോലും പലപ്പോഴും മനുഷ്യൻ റബ്ബിനോട് കാണിക്കുന്നില്ല എന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ 100 അധ്യായം സൂറത്തുൽ ആദിയാത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. ഒരു കുതിരയെപ്പറ്റി വിശദീകരിച്ചതിനു ശേഷം, വൽആദിയാത്തി ദുബഹ ഫൽമുരിയാത്തി ഖദഹ ഫൽമുഗീറാത്തി സുബഹ فأثرن به نقعا فوسطن به جمعا. കുതിരക്ക് തൻ്റെ യജമാനനോടുള്ള സ്നേഹത്തിൻ്റെ ആ ഒരു പാരമ്യതയാണ് ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്നത്. എല്ലാം മറന്നുകൊണ്ട് സ്വന്തം ജീവൻ പോലും വെടിയാൻ തയ്യാറായിക്കൊണ്ട് തൻ്റെ യജമാനനെ രക്ഷിക്കാൻ, യജമാനനെ വിജയിപ്പിക്കാൻ യുദ്ധക്കളത്തിലേക്ക് ശത്രുക്കൾക്കിടയിലേക്ക് ഇറങ്ങിച്ചാടുന്ന ഒരു കുതിരയെപ്പറ്റി വർണ്ണിച്ചതിനു ശേഷം അള്ളാഹു പറയുകയാണ്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, നിശ്ചയമായും മനുഷ്യൻ തൻ്റെ റബ്ബിനോട് അങ്ങേയറ്റത്തെ നന്ദികെട്ടവൻ തന്നെയാണ്. സഹോദരങ്ങളെ, നന്ദിയുള്ളവരായാൽ, നാം ശുക്ർ ചെയ്യുന്നവരായാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഉപജീവനം ധാരാളമാക്കി തരും. ഇല്ല എങ്കിൽ 16 അധ്യായം സൂറത്തുൻ നഹലിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, وضرب الله مثلا قرية كانت آمنة مطمئنة يأتيها رزقها رغدا من كل مكان. ഒരു ഗ്രാമത്തെ പറ്റി ഉപമയായി അല്ലാഹു പഠിപ്പിക്കുകയാണ്. ആ ഗ്രാമത്തിൽ എല്ലാ നിലക്കും സന്തോഷമായിരുന്നു, സമാധാനമായിരുന്നു. ആ ഗ്രാമത്തിലേക്ക് വിശാലമായി ഉപജീവനം ഒരു തടസ്സവും കൂടാതെ നിരന്തരം വന്നുകൊണ്ടേയിരിക്കുമായിരുന്നു. മിൻകുല്ലി മക്കാൻ, എല്ലാ സ്ഥലത്തു നിന്നും ആ രാജ്യത്തിലേക്ക് ഭക്ഷണം ഇങ്ങനെ വരും. ഫക്കഫറത്ത് ബി അൻഉമില്ല, പെട്ടെന്ന് ആ ഗ്രാമവാസികൾ അവരെന്തു ചെയ്തു, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ അവർ നന്ദികേട് കാണിച്ചു. ഫഅദാഖഹുല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫ്, അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ജൂഉം ഖൗഫും നൽകി. എന്താ ജൂഉ്? വിശപ്പ്. വൽ ഖൗഫ്, ഭയം. വിശപ്പും ഭയവും അവർക്ക് നൽകി. കാരണം എന്താ? അവരല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ നന്ദിയുള്ളവരായില്ല എന്നു തന്നെയാണ്. നന്ദിയുള്ളവരായ സമയത്ത് അവർക്കൊരുപാട് ഉപജീവനം വിശാലമാക്കപ്പെട്ടിരുന്നു. അപ്പം നന്ദികേട് നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള ഉപജീവനം തടയപ്പെടും. വിശപ്പ് കൊണ്ട് റബ്ബ് നമ്മളെ പരീക്ഷിക്കും, പട്ടിണിയും ഭയവും കൊണ്ട് അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. അപ്പം എപ്പോഴെങ്കിലും ഭയമുള്ളവരായി നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിർഭയത്വം നഷ്ടപ്പെട്ടതായി നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, പട്ടിണി കിടക്കുന്നൊരവസ്ഥ നമുക്കുണ്ടെങ്കിൽ, പലപ്പോഴും വിശപ്പുള്ളവരാകുന്നുണ്ട് എങ്കിൽ, ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്ന റിസ്ക് നമ്മളിൽ ഇല്ല എങ്കിൽ നമ്മൾ തിരിച്ചറിയണം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളിൽ ഞാൻ നന്ദിയുള്ളവനല്ല. പലപ്പോഴും ഞാൻ നന്ദിയുള്ളവനാകുന്നില്ല, ശുക്ർ ചെയ്യുന്നവനാകുന്നില്ല. അതുകൊണ്ടാണ് എൻ്റെ റബ്ബ് എനിക്ക് ഈ ഒരു റിസ്ക് മുടക്കിയത് എന്നും സഹോദരങ്ങളെയും നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കൂ, ഞാൻ നിങ്ങളെയും ഓർക്കാം. വഷ്കുറൂലി, എനിക്ക് നിങ്ങൾ ശുക്ർ ചെയ്യണം. വലാ തക്ഫുറൂൻ, നിങ്ങളെന്തു ചെയ്യരുത്, നന്ദികേട് കാണിക്കരുത്. സഹോദരങ്ങളെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കുക, മുകളിലുള്ളവരിലേക്കല്ല. ഉന്ദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തന്ദുറു ഇലാ മൻ ഹുവ ഫൗഖകും, നിങ്ങളുടെ മുകളിലുള്ളവരിലേക്കല്ല, നിങ്ങളുടെ താഴെ ഉള്ളവരിലേക്ക്, നിങ്ങളെക്കാൾ അനുഗ്രഹം കുറവ് നൽകപ്പെട്ടവരിലേക്കും നിങ്ങൾ നോക്കൂ എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് ശുക്ർ ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. ആ മനുഷ്യനേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് ധാരാളം അനുഗ്രഹം തന്നല്ലോ എന്ന തോന്നലുണ്ടാവുകയും അതിലൂടെ ശുക്ർ ചെയ്യുന്നവനായി തീരും എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, എങ്ങനെയാണ് റബ്ബിന് നമ്മൾ ശുക്ർ ചെയ്യേണ്ടത്? എങ്ങനെയാണ് നമ്മൾ ശാക്കിരീങ്ങളാകേണ്ടത്? റബ്ബിന് ശുക്ർ ചെയ്യുക എന്നുള്ളത് എപ്രകാരമാണ്? ഒരിക്കൽ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി കാലിൽ നീര് വരുമാറ് രാത്രി നമസ്കാരം നിർവഹിക്കുമ്പോൾ, ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചല്ലോ, എന്തുകൊണ്ടാണ് നബിയെ ഇത്രയേറെ അങ്ങ് കഷ്ടപ്പെടുന്നത്? അങ്ങയുടെ പാപങ്ങളൊക്കെ അല്ലാഹു പൊറുത്തു തന്നതല്ലേ? അങ്ങയുടെ പാപങ്ങൾ മുൻകഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ അല്ലാഹു പൊറുത്തു തന്നതല്ലേ? ഇനിയും നിങ്ങൾ എന്തിനാണ് ഇത്രയേറെ കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി, അഫല അകൂന അബ്ദൻ ശകൂറ, ആയിഷ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ ആയിഷ എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു ചോദിച്ചത്. അപ്പോൾ നമ്മൾ നന്ദിയുള്ള അടിമകളാവാൻ നാം ചെയ്യേണ്ടത് എന്താണ്? കേവലം ഇപ്പോൾ നമുക്കൊരാളൊരു നന്മ ചെയ്തു തന്നാൽ നമ്മൾ അദ്ദേഹത്തോട് ശുക്രൻ അല്ലെങ്കിൽ താങ്ക് യു എന്നൊക്കെ പറയുന്നത് പോലെ റബ്ബിന് വെറുതെ ശുക്രൻ താങ്ക് യു എന്ന് പറയുകയാണോ? അല്ല. പിന്നെയോ, അൽഹംദുലില്ലാ എന്നത് പറയുന്നത് പുണ്യം തന്നെയാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ റബ്ബേ, നിനക്ക് സ്തുതി, എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളിൽ നിനക്ക് സ്തുതി എന്ന് ഏറ്റുപറയുന്നത് ആ ദിക്ര് പുണ്യമാണ്. പക്ഷേ അതോടൊപ്പം നമ്മൾ ശാക്കിരീയങ്ങളാണ് എന്നത് പ്രകടിപ്പിക്കപ്പെടണം. അതെങ്ങനെയാണ്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് രാത്രി നമസ്കരിച്ച് ആ ശുക്രനെ പ്രകടിപ്പിച്ചല്ലോ, അഫല അകൂന അബ്ദൻ ശകൂറ, ആയിഷ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ. അപ്പം അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്ദിയുള്ളവരാകാൻ ശ്രമിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നാം നന്ദിയുള്ളവരാകണമെന്ന് തിരിച്ചറിയാനുള്ള മാർഗം എന്താണ്? നമ്മളെ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ശുക്രിൻ്റെ അടയാളം എന്ന് നമ്മൾ തിരിച്ചറിയുക. പക്ഷേ ഖുർആനിൻ്റെ സൂറത്തു നംലിലെ ഒരായത്തുണ്ട്, പലപ്പോഴും നമ്മളൊക്കെ നമുക്ക് അനുഗ്രഹങ്ങൾ നൽകപ്പെടുമ്പോൾ, ഒരു വീട് എന്നുള്ളൊരു അനുഗ്രഹം നമുക്ക് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഒരു വാഹനം എന്ന അനുഗ്രഹം നമുക്ക് ലഭിക്കുമ്പോഴൊക്കെ നമ്മൾ നമ്മുടെ വാഹനത്തിൽ അല്ലെങ്കിൽ വീടുമേൽ എഴുതി വെക്കും, ഹാദാ മിൻ ഫളിൽ റബ്ബി, ഹാദാ മിൻ ഫളിൽ റബ്ബി, ഇതെൻ്റെ റബ്ബിൽ നിന്നുള്ള അനുഗ്രഹമാണ്. പക്ഷേ ആ ആയത്തിൻ്റെ തുടർച്ച പലരും അറിയുന്നില്ല. ആ ആയത്തിൻ്റെ തുടർച്ച എന്താണ്? ലിയബുലുവനി അഷ്കുറു അം അക്ഫുറു. ഈ ഫളില്, ഈ അനുഗ്രഹം എൻ്റെ റബ്ബിൻ്റെ ഫളിൽ നിന്നും എനിക്ക് കിട്ടിയത് എന്തിനാണ്? എന്തിനാണ് എൻ്റെ റബ്ബെനിക്ക് ഈ അനുഗ്രഹം തന്നത്? ലിയബുലുവനി, എൻ്റെ റബ്ബ് എന്നെ പരീക്ഷിക്കാനാണ്. അഷ്കുറു അം അക്ഫുറു, ഞാൻ നന്ദിയുള്ളവനാകുന്നുണ്ടോ അതോ നന്ദികെട്ടവനായി തീരുന്നുണ്ടോ എന്ന് എൻ്റെ റബ്ബ് എന്നെ പരീക്ഷിക്കാനാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ നന്ദിയുള്ളവരാകാൻ നമ്മൾ പരിശ്രമിക്കുക, അത് ഉപജീവനം വിശാലമാക്കിത്തരും. അതേപോലെ തന്നെ നമുക്ക് അല്ലാഹു നൽകുന്ന ഉപജീവനം വിശാലമാകാനുള്ള മറ്റൊരു കാരണം വിശുദ്ധ ഖുർആനിലെ 65-ാം അധ്യായം സൂറത്തു ത്വലാഖിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. വതവക്കൽ അലല്ലാഹി വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു വമൻ യതവക്കൽ അലല്ലാഹ്, ആർ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുവോ, ഫഹുവ ഹസ്ബുഹു, അവനാ റബ്ബ് തന്നെ മതിയായവനാണ്. നാലാമത്തെ ഒരു മാർഗം ഉപജീവനം വിശാലമാകാൻ തവക്കുല് എന്നുള്ളതാണ്. ജീവിതത്തിൽ പ്രയാസങ്ങളിലും സന്നിഗ്ധഘട്ടങ്ങളിലും പ്രാരാബ്ധങ്ങളിലുമൊക്കെയും തൻ്റെ ഭാരം മുഴുവനും റബ്ബിൽ ഏൽപ്പിക്കാൻ കഴിയുക എന്നുള്ളത്, മറ്റൊരാളിലും ഒരു വ്യക്തിയിലും ഒരു ശക്തിയിലും ഒന്നിലും ഏൽപ്പിക്കാതെ തവക്കൽ തുഅലല്ലാ, എൻ്റെ റബ്ബിൽ മാത്രം ഞാൻ ഭരമേൽപ്പിക്കുന്നു എന്ന ചിന്ത, എന്ന സ്വഭാവം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടായാൽ ആ മനുഷ്യന് ഉപജീവനം വിശാലമാക്കപ്പെടും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി ലറസഖകും കമാ യർസുഖു തൈർ തഖദു ഖിമാസൻ വതറൂഹു ബിത്വാന ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി, നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിൽ ഹക്ക തവക്കുലിഹി തവക്കുല് ചെയ്യേണ്ട മുറപ്രകാരം റബ്ബിൽ തവക്കുല് ചെയ്താൽ ലറസഖക്കും, അല്ലാഹു നിങ്ങൾക്ക് റിസഖ് നൽകും, ഉപജീവനം നൽകും. കമാ യർസുഖു തൈർ, പക്ഷിക്ക് അല്ലാഹു റിസഖ് നൽകുന്നത് പോലെ. തഖ്ദു ഖിമാസൻ, അത് പ്രഭാതത്തിൽ തൻ്റെ വീട്ടിൽ നിന്നും തൻ്റെ കൂട്ടിൽ നിന്നും പുറപ്പെട്ട് പറന്നു പോകുന്നത് വയറൊട്ടിയ നിലയിലാണ്, വയറിൽ ഒന്നുമില്ല. പക്ഷേ വതറൂഹു ബിത്വാന, വൈകുന്നേരം അത് മടങ്ങി വരുമ്പോൾ അതിൻ്റെ വയറ് നിറഞ്ഞിട്ടുണ്ടാകും. അപ്രകാരം ആ പക്ഷിയെ ഭക്ഷിപ്പിച്ചവനാരോ, ആ പക്ഷിക്ക് ഉപജീവനം റിസുക്ക് നൽകിയവനാരോ, ആ റബ്ബും നിങ്ങൾക്ക് റിസുക്ക് നൽകും, ഉപജീവനം നൽകും. എന്തു ചെയ്താൽ? നിങ്ങളുടെ ജീവിതത്തിൽ തവക്കുല് ഉണ്ടായാൽ, അല്ലാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. പക്ഷേ ഇന്ന് മനുഷ്യർ നോക്കൂ, നിങ്ങൾ ആളുകൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകുമ്പോൾ പലരും തവക്കുല് ചെയ്യുന്നതും ഒരു കഷ്ണം ചരടിലാണ്, മന്ത്രിച്ചൂതിയ ഒരു ചരടിൽ, ഒരു നൂലിൽ. അത് കൈത്തണ്ടയിലോ കഴുത്തിലോ അരയിലോ ഒക്കെ കെട്ടിയാലും പ്രയാസങ്ങൾ മാറിപ്പോകും എന്ന ഒരു വിശ്വാസം അല്ലേ? ആ ഒരു നൂലിലും ആ ഒരു ചരടിലും തൻ്റെ പ്രയാസത്തെ തൻ്റെ ഭാരത്തെയും ഏൽപ്പിക്കുന്നവൻ അല്ലാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇത്തരത്തിൽ രോഗം മാറാനാണ് എന്ന് വിചാരിച്ച് ചരട് കെട്ടി വന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ കൈത്തണ്ടയിൽ നിന്നും ആ നൂല് ചരട് പൊട്ടിച്ച് വലിച്ചെറിഞ്ഞിട്ട് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് ഇത്, ലാ യസീദുക ഇല്ലാ വഹന, ഈ ചരട് കെട്ടിയത് കൊണ്ട് നിന്റെ രോഗം കൂടുകയല്ലാതെ കുറയുകയില്ല. എന്നിട്ട് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് കെട്ടിയ അവസ്ഥയിലാണ് നീ മരണപ്പെട്ടു പോകുന്നത് എങ്കിൽ നീ ഒരിക്കലും വിജയിക്കുകയില്ല, നീ ശിർക്ക് ചെയ്തവനായി മരിക്കേണ്ടി വരും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഫഇദ അസംത ഫതവക്കൽ അലല്ലാഹ്, ഖുർആനിൽ സൂറത്തു ആല ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചല്ലോ, ഒരു കാര്യം തീരുമാനിച്ചാൽ ഫതവക്കൽ അലല്ലാഹ്, അല്ലാഹുവിൽ തവക്കുല് ചെയ്യുക, റബ്ബിൽ ആ കാര്യത്തെ ഏൽപ്പിക്കുക. ഇപ്പം നമ്മൾ തവക്കുലുള്ളവരാണ് എന്നതിന് നമുക്ക് തന്നെ ധാരാളം തെളിവുകൾ കാണാൻ കഴിയും, അടയാളങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണെന്ത്? എന്നും പതിവാക്കുക എന്നുള്ളത്. എന്ത്? നമ്മുടെ വീട്ടിൽ നിന്നും എന്നും നമ്മൾ പുറപ്പെട്ട് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന് പ്രാർത്ഥിക്കാൻ, അല്ലാഹുവിൻ്റെ നാമത്തിൽ എൻ്റെ റബ്ബിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു, അവനല്ലാതെ അവനെക്കൊണ്ടല്ലാതെ ശക്തിയും കഴിവുമില്ല എന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്നും പുറത്തിറങ്ങുക എന്നുള്ളത് തവക്കുലുള്ളവരുടെ ഒരു അടയാളമാണ്, സ്വഭാവമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തവക്കുലുള്ള ആളുകളായി തീർന്നാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ റബ്ബ് നൽകുന്ന ഉപജീവനം റിസ്ഖ് വിശാലമാകും എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഉപജീവനം വിശാലമാകാനുള്ള നാലു കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന്, തൗബ ജീവിതത്തിൽ കൊണ്ടുവരിക. രണ്ട്, തഖ്വയുള്ളവരാവുക. മൂന്ന്, അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ശാക്കിരീങ്ങളാവുക, ശുക്ർ ചെയ്യുന്നവരാവുക. നാല്, ഏതു ഘട്ടത്തിലും റബ്ബിൽ ഭരമേൽപ്പിക്കാൻ തവക്കുൽ കൈമുതലാക്കി ജീവിക്കാൻ പരിശ്രമിക്കുക. ഈ നാലു കാര്യങ്ങൾ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഉപജീവനം വിശാലമാക്കി കൊടുക്കും എന്ന യാഥാർത്ഥ്യം പരിശുദ്ധ ഖുർആനിലൂടെ ഹദീസുകളിലൂടെ നമ്മൾ അറിഞ്ഞു മനസ്സിലാക്കി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ ശ്രവിച്ചത് ജീവിത പാഠങ്ങൾ, ഉപജീവനം വിശാലമാവാൻ ഭാഗം രണ്ട്, അവതരിപ്പിച്ചത് അബ്ദുള്ള സലഫി.
2: പീസ് റേഡിയോയിൽ അടുത്തതായി മധുരം ഖുർആൻ സൂറത്തുൽ മുത്തഫഫീൻ.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

وما أدراك ما سجين كتاب مرقوم

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഡയലോഗ് തിന്മ തടയുക, റബ്ബ് കൂടെയുണ്ട്. ജനകീയ പ്രതിരോധത്തിൽ ഷെരീഫ് കാര നിർവഹിച്ച സംസാരമാണ് ഇനി നാം കേൾക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മൾ ഇവിടെ ഇത്തരമൊരു വിഷയം ചർച്ചക്കെടുത്തത് എന്തുകൊണ്ടാണ് എന്നും ആ വിഷയം എത്രത്തോളം പ്രസക്തമാണ് എന്നും നാം പോലും അറിയാതെ നമ്മുടെയൊക്കെ വീടകങ്ങളിലേക്ക്, നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് എങ്ങനെയാണ് ഇത്തരം ലിബറൽ ചിന്തകൾ കടന്നു വരുന്നത് എന്നും വളരെ കൃത്യമായി കഴിഞ്ഞ നാലു സംസാരങ്ങൾ ശ്രദ്ധിച്ച ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. സഹോദരങ്ങളെ, നാം വിശ്വാസികളാണ്. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് ഉറച്ചു വിശ്വസിച്ച് ആ മരണാനന്തര ജീവിതത്തിൽ സ്വർഗമാകുന്ന അനുഗ്രഹങ്ങളുടെ കേന്ദ്രത്തിൽ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിനുവേണ്ടി വിശുദ്ധമായ ഇസ്ലാമിനെ മതമായി സ്വീകരിച്ച്, മുസ്ലിം എന്ന പേര് സ്വീകരിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. മുസ്ലിമെന്ന് പറഞ്ഞാൽ സമർപ്പിച്ചവൻ എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് സർവം സമർപ്പിച്ച് ആ റബ്ബ് പറയുന്ന ജീവിത രീതിയെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയായി കണ്ട് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളെ ജീവിതത്തിലേക്ക് പകർത്തി ജീവിക്കുക എന്നതാണ് ഒരു മുസ്ലിമിന് നിർവഹിക്കാനുള്ള ദൗത്യം. അങ്ങനെ മുന്നോട്ടു പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണോ നാം കൽപ്പിക്കപ്പെട്ടത്, അവ മുഴുവനും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമമുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നിലക്ക് നമ്മെ ഓർമ്മപ്പെടുത്തിയ കാര്യങ്ങളിൽ വളരെ പ്രധാനമായ ഒരു സാരോപദേശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദി ഫഇൻ ലം യസ്തതിഉ ഫബിലിസാനിഹി വഇൻ ലം യസ്തതിഉ ഫബിഖൽബിഹി വദാലിക അളഅഫുൽ ഈമാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, മൻ റആ മിൻകും മുൻകറ, നിങ്ങൾ ഒരു ആഭാസത്തെ, ഒരു തോന്നിവാസത്തെ, ഒരു അധർമ്മത്തെ, ഒരു മോശപ്പെട്ട കാര്യത്തെ, നാട്ടിൽ അത് വ്യാപിക്കുന്നത്, ആളുകൾ അതിനെ ഏറ്റെടുക്കുന്നത്, ജനങ്ങൾ അതിലേക്ക് നടന്നെടുക്കുന്നത് നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ഫലിയുഗയ്യിറുഹു ബിയദി, കൈകൊണ്ട് നിങ്ങൾക്കതിനെ തടയാനാകുമെങ്കിൽ, അതിനെതിരെയുള്ള പോരാട്ടം കൈകൾ കൊണ്ട് സാധ്യമാകുന്ന ഒരു കാലഘട്ടത്തിലും ലോകത്തും അതിനു പറ്റുന്നൊരു സാഹചര്യത്തിലുമാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങളതിനെ കൈകൊണ്ട് തടയണം. ഫൈലം യസ്തത്യാൾ, അതിന് നമുക്ക് സാധ്യമാകാത്തൊരു സാഹചര്യം വന്നാൽ ഫബിലിസാനിഹി, നാവുകൊണ്ട് ശക്തമായ പോരാട്ടവും പ്രതിരോധവും അതിനെതിരെ തീർക്കണം. വൈലം യസ്തത്യാൾ ഫബി കൽബി, അതിനും സാധ്യമല്ലാത്തൊരു കാലഘട്ടത്തിലും ഒരു അവസരത്തിലുമാണെങ്കിൽ മനസ്സുകൊണ്ട് അതിനെ വെറുക്കാനെങ്കിലും സാധിക്കണം. അതാണ് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ, ഏറ്റവും ചെറിയ അവസ്ഥയെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാട്ടിൽ തിന്മ വ്യാപിക്കുമ്പോൾ, അധർമ്മങ്ങൾ ശക്തമാകുമ്പോൾ വരുന്ന നമ്മുടെ തലമുറ പോലും വലിയ ഒരു തെറ്റിന് അടിമപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടാകുമ്പോൾ അതിനെതിരെയുള്ള പോരാട്ടം നാവുകൊണ്ട് ശക്തമാക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലും ഒരു ലോകത്തും അതിന് സ്വാതന്ത്ര്യം, ഭരണഘടന തന്നെ അനുവദിച്ച ഒരു രാജ്യത്തുമാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ അധർമ്മത്തിനെതിരെയുള്ള പോരാട്ടം വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കുമ്പോൾ അത് സ്വന്തം ജീവിതത്തിൽ നിന്ന് ഏറ്റെടുക്കാനാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. സ്വന്തം ജീവിതത്തിൽ നിന്ന് അധർമ്മങ്ങളെ തടയാൻ,
3: സ്വന്തം കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് ഈ തിന്മകളെയും ഈ തോന്നിവാസങ്ങളെയും തടയാൻ നമുക്ക് സാധിക്കണം. വിശ്വാസരംഗത്ത് വരുന്ന അപജയങ്ങൾ, സാംസ്കാരിക മേഖലകളിൽ വരുന്ന ഈ നിരക്കുള്ള തോന്നിവാസങ്ങൾ മനുഷ്യന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന, ആണും പെണ്ണും കെട്ട അവസ്ഥയിലേക്ക് അവന്റെ ജീവിതത്തെ കൊണ്ടുപോകുന്ന തോന്നിവാസങ്ങളോടുള്ള പോരാട്ടം ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ട പോരാട്ടമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായ ഒരു ഉപമയിലൂടെയാണ് ആഭാസങ്ങൾക്കും തോന്നിവാസങ്ങൾക്കുമെതിരെയുള്ള പോരാട്ടം നമ്മൾ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിപത്തിന്റെ ആഴം എത്രയായിരിക്കുമെന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞില്ലേ, ഒരു കപ്പൽ, രണ്ടു തട്ടുള്ള കപ്പലിൽ ആളുകൾ യാത്ര ചെയ്യുകയാണ്. താഴെയുള്ള ആളുകൾക്ക് വെള്ളമെടുക്കാൻ മുകളിലെത്തണം. അവർ ചിന്തിക്കുകയാണ് വെള്ളത്തിലൂടെ ഏറ്റവും അടുത്ത് നമ്മളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ദ്വാരമുണ്ടാക്കിയാൽ നമുക്ക് വെള്ളം ലഭിക്കുകയില്ലേ എന്ന് ചിന്തിച്ച് കപ്പലിന് ദ്വാരമുണ്ടാക്കി വെള്ളമെടുക്കാൻ ആളുകൾ ശ്രമിക്കുമ്പോൾ മുകൾ തട്ടിലുള്ള ആളുകൾ അത് അടിഭാഗത്തല്ലേ, അത് അവരെന്തെങ്കിലും ആകട്ടെ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു അപകടം സംഭവിക്കുമ്പോൾ ആ കപ്പലിലുള്ള മുഴുവൻ യാത്രക്കാരെയും ഒന്നടങ്കമാണ് അത് ബാധിക്കുക എന്ന് പറഞ്ഞതുപോലെ നാട്ടിൽ തോന്നിവാസങ്ങളുടെ മുളപൊട്ടുമ്പോൾ, അത് വളർന്ന് പന്തലിക്കുമ്പോൾ, അതിന് പൂവും കായും ഉണ്ടാകുമ്പോൾ, അതിന് വെള്ളവും വിളവും നൽകാൻ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് പോലും പരിശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ശക്തമായി ശബ്ദിക്കാനുള്ള പരിശ്രമം നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എങ്കിൽ സഹോദരങ്ങളെ, ഈ തിന്മ ബാധിക്കുക നമ്മളെ ഓരോരുത്തരെയുമാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം ജീവിതത്തിൽ നിന്ന് ഈ പോരാട്ടം നമ്മൾ ആരംഭിക്കണം. ആഭാസങ്ങളിൽ നിന്ന്, തോന്നിവാസങ്ങളിൽ നിന്ന് ഞാൻ വിട്ടുനിൽക്കുമെന്ന്, എന്റെ കുടുംബം വിട്ടുനിൽക്കുമെന്ന് തീരുമാനം പറയാൻ, എന്റെ വീടകങ്ങളടക്കം ഒരു തോന്നിവാസത്തിന് സാക്ഷ്യം വഹിക്കുകയില്ല എന്ന് പ്രതിജ്ഞയെടുക്കാൻ, പ്രഖ്യാപിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. എന്തിനേയും ആഘോഷമാക്കുന്ന, എവിടെയും ആടിത്തിമറുക്കുന്ന, ചാടിക്കളിക്കാനും തുള്ളിക്കളിക്കാനും അവസരം കിട്ടുന്നതിനെ ഏറ്റെടുക്കുന്ന പ്രത്യേകമായ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സഹോദരങ്ങളെ, നമുക്ക് ചില അതിർവരമ്പുകളുണ്ട്. നമ്മുടെ വസ്ത്രം എങ്ങനെയാകണം, നമ്മുടെ ഭക്ഷണം എങ്ങനെയാകണം, നമ്മുടെ കച്ചവടം എങ്ങനെയാകണം, നമ്മുടെ ദാമ്പത്യവും സാമ്പത്തിക മേഖലയും എങ്ങനെയാകണമെന്നത് കൃത്യമായ ഒരു അതിർവരമ്പുണ്ട്. ആ അതിർവരമ്പുകളിൽ നിലനിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. എന്തിനാണ് ആ അതിർവരമ്പ്? വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, തിൽക ഹുദൂദുല്ലാ വമൻ യുതഇല്ലാഹ വറസൂല യുദഖിൽഹു ജന്നാതിൻ തജരി മിൻ തഹ്തിൽ അൻഹാർ ഖാലിദീന ഫീഹാ ذلك الفوز العظيم تلك حدود الله ഇത് അല്ലാഹു വെച്ച അതിർവരമ്പുകളാണ്. വമൻ യുതഇല്ലാഹ വറസൂല ആര് അല്ലാഹുവിനെ റസൂലിനെ അനുസരിക്കുന്നുവോ യുദഖിൽഹു ജന്നാതിൻ തജരി മിൻ തഹ്തിഹൽ അൻഹാർ താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ അവനുള്ളതാണ്. ഖാലിദീന ഫീഹാ അവരതിൽ സ്ഥിരവാസിയാണ്. വദാലിക്കൽ ഫൗസുൽ അളീം അതെത്ര ഏറ്റവും മഹത്തായ വിജയം. അതിർവരമ്പ് പാലിക്കുന്നത് സ്വർഗത്തിന് വേണ്ടിയാണ്. അതിർവരമ്പ് പാലിക്കുന്നത് ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം നേടാനാണ്. അടുത്ത വചനത്തിൽ അല്ലാഹു പറഞ്ഞു, വമൻ യഅസില്ലാഹ വറസൂല വയതഅദ്ദ ഹുദൂദ ആരാണോ അള്ളാഹുവിനോട് റസൂലിനോട് അനുസരണക്കേട് കാണിക്കുകയും അള്ളാഹ വെച്ച അതിർവരമ്പുകളെ ലംഘിക്കുകയും ചെയ്യുന്നത്, യുദ്ഖിൽഹു നാറാ അവൻ നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. ഖാലിദീന ഫീഹാ അവരതിലും സ്ഥിരവാസികളാണ്. വലഹു അദാബും മുഹീൻ അവന് തീർച്ചയായും നിന്ദ്യമായ ശിക്ഷയുണ്ട്. ആസ്വാദനത്തിന്റെ സ്വർഗം കിട്ടാൻ നിന്ദ്യമായ ശിക്ഷയുടെ കേന്ദ്രമായ നരകത്തിന് രക്ഷപ്പെടാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് സംവിധാനിച്ച ചില അതിർവരമ്പുകളെ പാലിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആഭാസങ്ങൾ കാണുമ്പോ, തോന്നിവാസങ്ങൾ കാണുമ്പോ, അധർമ്മങ്ങൾ നാട്ടിൽ പെരുകുമ്പോ വിശ്വാസിയുടെ നിലപാട് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വല്ലദീന ലാ യശ്ഹദൂന സൂറ വഇദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമ. തോന്നിവാസം നടക്കുന്നതിലൂടെ കടന്നു പോകേണ്ട സാഹചര്യമുണ്ടായാൽ അതിലേക്കൊന്ന് എത്തി നോക്കുക പോലും ചെയ്യാതെ മാന്യമായി അവർ കടന്നുപോകുമെന്നാണ്. ആ മാന്യത നമുക്ക് ജീവിതത്തിൽ പുലർത്താനാകണം. ആ മാന്യത നമ്മുടെ വീടകങ്ങളിലുണ്ടാകണം. സഹോദരങ്ങളെ, നമ്മുടെ ബർത്ത്ഡേ പാർട്ടികൾ നേരത്തെ പറഞ്ഞ ചില ചിന്തകളിലൂടെയല്ലേ കടന്നുപോകുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ആലോചിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വലിയ മഹത്തായ അനുഗ്രഹമായൊരു വിവാഹം നമ്മുടെ വീട്ടിൽ നടക്കുമ്പോൾ ഈ ആഭാസങ്ങൾ നമ്മുടെ വീടകങ്ങളിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമുക്ക് ഇത്തരം ചില കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനേ അല്ലാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. സ്വഹാബത്ത് എത്ര വലിയ ത്യാഗമാണ് സഹിച്ചത്! ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കഴുമരത്തിൽ തൂക്കിലേറ്റാൻ കൊലപ്പെടുത്താൻ കാത്തുനിൽക്കുന്ന സമയത്തല്ലേ ശത്രു പറഞ്ഞത്, ഈ സ്ഥാനത്ത് മുഹമ്മദിനെ കൊണ്ടുവന്ന് താങ്കളെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ താങ്കൾ അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അന്ന് അദ്ദേഹം പറഞ്ഞില്ലേ, ലാ വല്ലാ മാ ഉഹിബ്ബു അൻ യുഷാക മുഹമ്മദൻ ഷൗക വഅന ജാലിസുൻ ഫീ ബൈത്തി, ഞാൻ എന്റെ വീട്ടിലിരിക്കുമ്പോ റസൂലിനൊരു മുള്ളു തറക്കുന്നത് പോലും ഇഷ്ടപ്പെടുന്നില്ല ഞാൻ എന്ന് പറഞ്ഞ് കടുമരം ഏറ്റുവാങ്ങിയ ഹുബൈബ് റളിയല്ലാഹുവിന് പോകുന്ന സ്വർഗം ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരെ, നമ്മുടെ വിവാഹം സംസ്കാരമുള്ളതാകാൻ, നമ്മുടെ വീട്ടിലെ ആഘോഷങ്ങൾ സംസ്കാരമുള്ളതാകാൻ, നമ്മുടെ ജീവിതം സംസ്കാരമുള്ളതാകാൻ, ഞാൻ എവിടെ നിൽക്കണം എവിടെ നിൽക്കണ്ട എന്ന് തീരുമാനിച്ച് അതിർവരമ്പുകളിൽ ഒതുങ്ങി നിന്ന് ആ സ്വർഗത്തിന് വേണ്ടി നാം പണിയെടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. അതുകൊണ്ട് ഈ പോരാട്ടം നമുക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. അരുതേ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയാണ്. തിന്മകളോട് രാജിയാകാതെ മുന്നോട്ട് പോകുന്നത് നമുക്ക് വേണ്ടിയാണ്. എന്തിനു വേണ്ടി സഹോദരങ്ങളെ? ബനു ഇസ്രായേലിലെ നല്ല മനുഷ്യർ പറഞ്ഞില്ലേ, വൈദ ഖാലത്ത് ഉമ്മത്തു മിൻഹും ലിമ തഅലൂന തഅലൂന ഖൗമൻ അല്ലാഹു മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദ, അല്ലാഹ് ശിക്ഷിക്കാൻ തീരുമാനിച്ച ഒരു ജനതയെ എന്തിനു നിങ്ങൾ നന്നാക്കണമെന്ന് ചോദിച്ചപ്പോ അന്ന് നമ്മുടെ മുൻഗാമികൾ പറഞ്ഞില്ലേ, ഖാലു മഅദിറതൻ ഇലാ റബ്ബിക്കും, റബ്ബിനോട് ഉദ്ര പറയാനാണ്. പടച്ചവനെ, ആവുന്ന രൂപത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പറ്റുന്ന രൂപത്തിൽ ഞങ്ങൾ തടഞ്ഞിട്ടുണ്ട് എന്ന് റബ്ബിനോട് ഉദ്ര പറയാനുള്ള ഈ പോരാട്ടത്തിൽ കണ്ണിചേരാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. അല്ലാഹു സഹായിക്കുമെന്നത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. പോരാട്ടങ്ങളെ ഏറ്റെടുക്കുന്ന വിശ്വാസികളെ, നന്മക്ക് വേണ്ടി പണിയെടുക്കുന്ന വിശ്വാസികളെ അല്ലാഹു സഹായിക്കുമെന്നത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. ഇന്നാല നൻസുറു റുസുലന വല്ലദീന ആമനു ഫിൽ ഹയാത്തി ദുന്യ വയൗമ യഖൂമുൽ അഷ്ഹാദ്, പ്രവാചകന്മാരെ, വിശ്വാസികളെ, ഈ ദുനിയാവിലും സാക്ഷികൾ ഹാജരാക്കപ്പെടുന്ന പരലോകത്തും അല്ലാ സഹായിക്കുമെന്നത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. ആ വാഗ്ദാനം അല്ലാഹു പുലർത്തും, തീർച്ചയാണ്. അതുകൊണ്ട് ഈ നന്മക്ക് വേണ്ടിയുള്ള യാത്രയിൽ, ഈ നന്മക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നാം കണ്ണിചേരണം. ജീവിതത്തിൽ നിന്ന് തുടങ്ങി ആരാധനകളിൽ, സംസ്കാരത്തിൽ, സ്വഭാവത്തിൽ നന്മയുള്ളവരായി, പ്രവാചകന്റെ അനുയായികളായി, ഇസ്ലാം പഠിപ്പിക്കുന്ന യഥാർത്ഥ മുസ്ലിങ്ങളായി നമ്മൾ ഈ യാത്ര ആരംഭിക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ ശക്തമായ നിലപാടെടുക്കാൻ കുടുംബനാഥന്മാരെ നമുക്ക് സാധിക്കണം. അധർമ്മങ്ങളുടെ കൂടാരമല്ല നമ്മുടെ വീടാകേണ്ടത്, നന്മകളുടെ ചർച്ച നടക്കുന്ന, നന്മകൾ പൂവിട്ട്, നന്മകൾ കായ്ച്ച്, നന്മകൾ തളിർത്തു നിൽക്കുന്ന വീടകങ്ങളാകാൻ കുടുംബനാഥന്മാരെ നമുക്ക് തീരുമാനമെടുക്കാനാകണം. നാട്ടിൽ വിവിധ കൂട്ടായ്മകൾക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യത്യസ്ത കൂട്ടായ്മകളുടെ ഭാരവാഹികളെ, ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ, ഈ നന്മക്ക് വേണ്ടിയുള്ള, ഈ ധർമ്മത്തിനു വേണ്ടിയുള്ള, ഈ സദാചാരത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും കണ്ണി ചേർന്ന് മുന്നോട്ട് പോകണം. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, നമ്മുടെ നേരെ കൊലക്കത്തി നേടുന്ന മക്കൾ ഇനി ജനിക്കാതിരിക്കാൻ, സൗഹാർദ്ദത്തിന്റെ വിലയറിയാതെ തല്ലിക്കൊല്ലുന്ന ക്യാമ്പസ് ഇടങ്ങളിൽ ഇനി ഉണ്ടാകാതിരിക്കാൻ, ആണും പെണ്ണും വ്യത്യാസമില്ലാതെ കൂടിക്കടലിരുന്ന തോന്നിവാസങ്ങളുടെ കേന്ദ്രങ്ങൾ ഇനി നമ്മുടെ നാടുകളിൽ പിറവിയെടുക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്തം നമുക്കോരോരുത്തർക്കുമുണ്ട് എന്ന തിരിച്ചറിവോടുകൂടി ഈ പ്രോഗ്രാം നമുക്ക് സമ്മാനിച്ച ഊർജത്തെ കൈമുതലാക്കി നമുക്ക് മുന്നോട്ട് പോകാനാകണം. നമുക്കൊരു മരണമുണ്ട്, അതിനപ്പുറമൊരു ഖബറുണ്ട്. വയബഖാ അമലുഹു, അമലു മാത്രം ബാക്കിയാകുന്ന ഒരു ഖബറടവും, ആ അമലിനെ വിചാരണയ്ക്ക് വിധേയമാക്കി സ്വർഗതരകങ്ങൾ തീരുമാനിക്കുന്ന പരലോകവുമുണ്ട്. ആ പരലോകത്ത് വിജയിക്കാനാണ് ഈ പോരാട്ടം. ഉമ്മമാരെ, നിങ്ങൾക്ക് വീടകങ്ങളിൽ ഉത്തരവാദിത്തമുണ്ടോ എന്ന് പറയുന്നത്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ നിയന്ത്രിക്കണമെന്ന് പറയുന്നത് ആ പരലോകത്ത് വിജയിക്കാനാണ്. പരലോകം വിജയിക്കാനുള്ള ഈ പോരാട്ടത്തെ നമുക്കൊന്നേ ഒന്നിച്ചേറ്റെടുത്ത് മുന്നോട്ട് പോകാം. തീർച്ചയായും വിശദമാരംഗത്ത് കൃത്യമായ മാർഗദർശനവുമായി നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ചേർന്നു നിൽക്കാം, കണ്ണി ചേർന്ന് നാടിനു വേണ്ടി, നമുക്ക് വേണ്ടിയുള്ള ഈ നന്മകളിൽ നമുക്കൊന്നായി മുന്നോട്ട് പോകാം. പരലോകത്ത് റബ്ബിനോട് നമുക്ക് ഉദ്ര പറയാം. പടച്ചവനെ, കടിയുന്ന രൂപത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടുണ്ടെന്ന് പറയാൻ നമുക്കാകണം. ഭീഷണികളുണ്ടാകും, പേടിപ്പെടുത്തലുണ്ടാകും, ഒറ്റപ്പെടുത്തലുണ്ടാകും. ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു മഹാനായ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം, ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു മൂസ അലഹി സ്വലാത്തു വസ്സലാം, ഒറ്റപ്പെട്ടിരുന്നു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒറ്റപ്പെട്ടിരുന്നു സ്വഹാബത്ത്, കുറ്റപ്പെടുത്തൽ ഏറ്റുവാങ്ങിയിരുന്നു സ്വഹാബത്ത്. പക്ഷേ സന്തോഷത്തോടുകൂടി ചരിത്രം അവരെ ആവർത്തിച്ചു വായിക്കുന്നുണ്ടെങ്കിൽ നിലപാടെടുത്തവരെ മാത്രമേ നിലനിൽപ്പോടുകൂടി ഇവിടെ ഉണ്ടാവുകയുള്ളൂ, നിലപാടുകൾ ശക്തമാക്കിയവരെ മാത്രമേ ചരിത്രം പുനർവായിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവുണ്ടാകണം. മഹാനായ പണ്ഡിതൻ, മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, വിശാലമായ ഒരു നാട്, ഇന്ന് നമ്മൾ കാണുന്നതിനേക്കാളും വിശാലമായ ഒരു നാടിന്റെ ഭരണാധികാരിയും അവിടെയുള്ള മുഴുവൻ മനുഷ്യരും സംവിധാനവും തനിക്കെതിരെ നിന്നപ്പോൾ ശക്തമായ നിലപാടെടുത്ത് ഒറ്റപ്പെട്ടു പോയി ചാട്ടവാറിന്റെ അടിവാങ്ങി. രാജാവ് അവസാനം പറഞ്ഞില്ലേ, ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് സമ്മതിച്ചാൽ ഈ വേദനിക്കുന്ന അനുഭവങ്ങൾ ഇല്ലാതെയാക്കാം എന്ന് പറഞ്ഞപ്പോഴും ആ നിലപാടെടുത്ത മഹാനായ ആ പണ്ഡിതനെ ഇമാമു അഹ്ലു സുന്ന എന്ന് പറഞ്ഞ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നില്ലേ. നിലപാടെടുത്തവരെ മാത്രമാണ് നന്മയുടെ മനുഷ്യർ മനസ്സിൽ കാത്തുവെക്കുക എന്ന ബോധ്യത്തോടുകൂടി നിലപാട് തുറന്നു പറയേണ്ടടുത്ത് പറയാനും ശക്തമായി മുന്നോട്ടു പോകാനും പ്രതിസന്ധികളിൽ ക്ഷമിക്കാനും പ്രാർത്ഥന കൊണ്ട് കരുത്തു പകരാനും നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: നാം ഇതുവരെ കേട്ടത് വിസ്ഡം ഡയലോഗ്, തിന്മ തടയുക, റബ്ബ് കൂടെയുണ്ട്. ജനകീയ പ്രതിരോധ സദസ്സിൽ ഷെരീഫ് കാര നിർവഹിച്ച പ്രസംഗമാണ് നാം ഇതുവരെ കേട്ടത്.
4: കീ കൊടുത്താൽ ഇളകി കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോയ്ക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പർച്ചേഴ്സിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരു ഇടം തേടുകയാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽത്തുമ്പിൽ നമുക്ക് ലഭ്യമാവുകയാണ്. ടീം പീസ് റേഡിയോയുടെയും വിസ്ഡം മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ, ഓഡിയോ, നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മയുടെ കാഴ്ചകളിൽ നിന്ന് ഇനി മനസ്സിനെ വിമോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. ജമീൽ, ദ സോൾമേറ്റ്.

0: പ്രിയങ്കരനായ ഒരു സ്വഹാബിയായിരുന്നു. ഓ, നബിക്ക് നല്ല ഇഷ്ടമായിരുന്നു അദ്ദേഹത്തെ. പല യുദ്ധങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ നിയോഗിച്ചിരുന്നു. അങ്ങനെ ഒരു യുദ്ധത്തിന് വേണ്ടി അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവാദം ചോദിച്ചു പോയി. യുദ്ധം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അന്ന് ആ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇസ്ലാമികമായ നിയമങ്ങളും യുദ്ധവുമായി ബന്ധപ്പെട്ട നിബന്ധനകളൊക്കെ പാലിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധം കൂടിയാണ്. പക്ഷെ എന്നിരുന്നാലും ഒരു നല്ല ഒരു ശക്തനായ ഒരു എതിരാളി ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ ആക്രമിക്കുകയാണ്. അങ്ങനെ അവർ തമ്മിൽ മൽപ്പിടുത്തം നടന്നു. അവസാനം ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു അയാളെ മലർത്തിയടിച്ചു. അപ്പോൾ ഇയാൾ എനിക്ക് കീഴ്പ്പെട്ടിട്ടുണ്ട് എന്ന് ബോധ്യമായി. അങ്ങനെ യുദ്ധത്തിൻ്റെ അവസാന അവരുടെ മൽപ്പിടുത്തത്തിൻ്റെ അവസാനത്തിൽ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ആ ശത്രുവിനെ വധിക്കാൻ ഒരുങ്ങി. അപ്പോൾ ഇയാളുടെ നെഞ്ചിന്മേൽ കയറിയിരിക്കുകയാണ് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ആ സമയത്ത് ഇയാൾ പെട്ടെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, അള്ളയല്ലാതെ ആരാധനക്കർഹനില്ല എന്നയാൾ വിളിച്ചു പറഞ്ഞു.
1: പിടിക്കപ്പെട്ട സമയത്ത്
0: വധിക്കപ്പെടുന്നതിൻ്റെ തൊട്ടുമുമ്പ്. അപ്പോൾ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു സ്വാഭാവികമായും ചിന്തിച്ചു, ഇയാള് എൻ്റെ ആയുധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു കളവ് പറഞ്ഞതായിരിക്കാം.
1: തീർച്ചയായും അങ്ങനത്തെ ഒരു സാധ്യത അതിലുണ്ടല്ലോ.
0: അങ്ങനെ അത് കൊലപ്പെടുത്തി.
1: ഇത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം
0: കൊലപ്പെടുത്തി. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷവും യുദ്ധത്തിൽ വധിച്ചു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. എന്നിട്ട് നബിയോട് ആ വിഷയങ്ങളൊക്കെ പറഞ്ഞു. പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വിവർണമായി. അവിടുന്ന് ദേഷ്യപ്പെട്ടു. കോപത്തോടുകൂടി ഉസാമത്ത് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ല ഉസാമ, ഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്? അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷവും നീ അയാളെ വധിച്ചു. അപ്പോൾ ഉസാമത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതേ നബിയെ, ഇന്നമക്കാന മുതഅവ്വിദൻ അയാള് രക്ഷപ്പെടാൻ വേണ്ടിയായിരിക്കാലോ അത് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ കൊലപ്പെടുത്തിയത്. വീണ്ടും നബി ചോദിച്ചു, ഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്? അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷം വീണ്ടും നീ അയാളെ കൊന്നു ഉസാമ. അപ്പോൾ ഇത് വീണ്ടും വീണ്ടും നബി 3-4 തവണ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ നബിയുടെ ഇതേ ചോദ്യം ആവർത്തനം കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് പേടിയായി. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു പേടിയായി. നബി വല്ലാതെ കോപിച്ചിട്ടുണ്ട്, നബി വല്ലാതെ ദേഷ്യപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ അവസാനം അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂല്, അദ്ദേഹം ഖൗഫും മിനസ്സലാഹ്, എൻ്റെ വാളിനെ പേടിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതായിരിക്കുമല്ല നബി. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, അഫല ശഖഖത അൻ ഖൽബിഹി ഫതഅലമ സാദിഖൻ ഹുവ അം ലാ? ജോ, എൻ്റെ ഖൽബ് പിളർന്നു നോക്കിയിട്ടുണ്ടോ,
1: സത്യമാണോ
0: അവൻ്റെ ഹൃദയം നീ പിളർന്നു നോക്കിയിട്ടുണ്ടോ, അവൻ സത്യമാണോ നുണയാണോ പറഞ്ഞത്? ഓ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് ഉൾക്കൊണ്ടുകൊണ്ടാണോ, അതല്ല നിന്റെ വാളിൽ നിന്ന് രക്ഷപ്പെടാനാണോ എന്ന് നിനക്ക് എങ്ങനെ അറിയാം? നീ എൻ്റെ അവൻ്റെ ഹൃദയം തുറന്നു നോക്കിയിട്ടുണ്ടോ? അപ്പം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവമായിട്ട് താക്കീതോടുകൂടി അദ്ദേഹത്തോട് ചോദിക്കണം. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഞാനും നബിനെ പരിചയപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടുക്കൽ ഞാൻ ഇല്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, ഞാൻ ജനിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വ്യത്യസ്ത റിപ്പോർട്ടുകളിൽ അങ്ങനെയൊക്കെ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ ഒരു ഗുണപാഠം അതിലൂടെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പകർന്നു നൽകുകയാണ്. ഒരു മനുഷ്യനെയും ദീനീപരമായി വിലയിരുത്താൻ മറ്റൊരാൾ പാടില്ല. പ്രത്യേകിച്ച് ഒരാളുടെ കർമ്മങ്ങൾ വിലയിരുത്താൻ, ഒരാളുടെ നിസ്കാരം വിലയിരുത്താൻ, ഒരാളുടെ ഇബാദത്ത് വിലയിരുത്താൻ, ഒരാളുടെ ഷഹാദത്ത് വിലയിരുത്താൻ മറ്റൊരാൾ തയ്യാറാകേണ്ടതില്ല, തയ്യാറാകാനൊട്ട് പാടുമില്ല. നമ്മൾ നമ്മുടെ തന്നെ ഇബാദത്തുകളും ഷഹാദത്തും കർമ്മങ്ങളും എത്ര കണ്ട് അതിന് മാർക്കുണ്ട് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് തന്നെ അറിയില്ല.
1: അതിനാണ് നമ്മൾ വേവലാതിപ്പെടേണ്ടത്. പക്ഷെ നമ്മുടെ വേവലാതി ബാക്കിയുള്ളവരുടെ ഈമാനിനെ
0: കുറിച്ചാണ്,
1: അത് ശരിയല്ല, അവൻ ഓക്കെ അല്ല, ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്നുള്ള ഒരു ഭയങ്കര ഒരു സങ്കല്പമാണ് നമ്മളൊക്കെ. അത് മിക്കവാറും ഒരു വലിയൊരു ദുരന്തത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അതായത് നമ്മളെയാണ് ശരിക്കും എന്ത് ചെയ്യേണ്ടത്, ഹസിബു കബുലാൻ തുഹാസബു, നമ്മൾ നമ്മളെയല്ലേ വിചാരണ ചെയ്യേണ്ടത്. പക്ഷേ ഭൂരിഭാഗം ഇപ്പം നമ്മളടക്കമുള്ള ആളുകളുടെ ഒരു

0: ഇഷ്ടപ്പെട്ട വിനോദമാണെന്ത്? മറ്റുള്ളവരെ വിചാരണ ചെയ്യുക എന്നുള്ളത്. അത് പ്രത്യേകിച്ച് ദീനിൽ കൂടിയാകുമ്പോൾ എന്തായിരിക്കും ആ ഒരവസ്ഥ?
1: മാത്രമല്ല, പിന്നെ ഈ റമദാൻ കഴിഞ്ഞ അവസരമാണല്ലോ, റമദാനുമായി ബന്ധപ്പെട്ട് നേടിയെടുത്ത ഭയങ്കര ഈമാനികമായ ആവേശം ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അത്ര കണ്ടില്ലാത്ത, അതല്ലെങ്കിൽ ഉണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല, അവരുടെ സാഹചര്യം എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ ചില ആളുകളെ പ്രത്യക്ഷത്തിൽ വിലയിരുത്തുകയും, അവനെന്താ അങ്ങനെ, അവനെന്താ സംസ്കരിച്ചാല്, അല്ലെങ്കിൽ അവനെന്താണ് ഈ ഭാഗത്ത് ചെയ്താല്, അവനോട് നേരിട്ട് ചോദിക്കൂല, ശരിക്കും നസിഹത്തോടുകൂടി അവനോട് സംസാരിക്കുകയും അവനോട് അത് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇതൊന്നും ചെയ്യാതെ നാലാൾ കൂടിയിരിക്കുമ്പോൾ അതൊരു വിലയിരുത്തലാവുകയും ചില ആളുകൾക്ക് മാർക്കിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം പലപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വളരെ ഗൗരവമായി നമ്മൾ അറിയണം എന്നതുമായി ഇത് ബന്ധപ്പെട്ട ഒരു ചരിത്രമാണ് സ്വഹീൽ ബുഖാരിയിലൂടെ നമ്മൾ മനസ്സിലാക്കി.
2: മാഷാ അല്ലാഹ്. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: തുറമുഖങ്ങളിൽ മൂന്നാം നമ്പർ ജാഗ്രതാ സിഗ്നൽ തുടരും. കേരള കർണാടക തീരങ്ങളിലും ലക്ഷദ്വീപ് മേഖലയിലും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിലും മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ കേരളത്തിലെ എല്ലാ തുറമുഖങ്ങളിലും ലോക്കൽ കാഷ്ണറി സിഗ്നൽ നമ്പർ മൂന്നാം നമ്പർ ജാഗ്രതാ സിഗ്നൽ തുടർന്നും ഉയർത്തി നിർത്താൻ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകി. മത്സ്യത്തൊഴിലാളികളും ചെറുവള്ളം ബോട്ട് എന്നിവയുടെ ഉടമകളും കേരളം കർണാടക തീരങ്ങളിലും ലക്ഷദ്വീപ് മേഖലയിലും നിലവിലുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കർശനമായി പാലിക്കണമെന്നും കടലിൽ പോകുന്നതിന് മുമ്പ് ഏറ്റവും പുതിയ മുന്നറിയിപ്പുകൾ എപ്പോഴും പരിശോധിക്കണമെന്നും അധികൃതർ അറിയിച്ചു.
0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: വ്യാജ ലോൺ ആപ്പുകൾക്കെതിരെ ജാഗ്രതാ നിർദ്ദേശവുമായി കേരള പോലീസ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, വാട്സാപ്പ്, ടെലിഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളുടെയും SMS വ്യാജ വെബ്സൈറ്റുകൾ എന്നിവ വഴിയും വ്യാജ വായ്പാ വാഗ്ദാനങ്ങൾ നൽകി പണം തട്ടുന്ന സംഘങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസിന്റെ മുന്നറിയിപ്പ്. ലോൺ ആപ്പുകളുടെ വ്യാജ പരസ്യങ്ങൾ കണ്ട് സമീപിക്കുന്ന പൊതുജനങ്ങളെ അംഗീകൃത ആപ്പുകൾ പോലെ തോന്നിക്കുന്ന വ്യാജ APK ഫയലുകൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. പിന്നീട് ഫോണിലെ കോൺടാക്ട് വിവരങ്ങൾ, SMS, കോൾ ഡീറ്റെയിൽസ്, ക്യാമറ, മൈക്രോഫോൺ, ലൊക്കേഷൻ, സ്റ്റോറേജ് തുടങ്ങിയവ നിയന്ത്രിക്കുന്നതിനുള്ള അനുമതിയും തട്ടിപ്പുകാർ നേടുന്നു. ഒപ്പം വ്യക്തിഗത വിവരങ്ങളടങ്ങിയ ആധാർ കാർഡ്, പാൻ കാർഡ്, ഫോട്ടോ, ബാങ്ക് അക്കൗണ്ട്, ജോലി സംബന്ധമായ വിവരങ്ങളടങ്ങിയ രേഖകളും കൈക്കലാക്കുന്നു. പ്രോസസ്സിംഗ് ഫീ, GST, ഇൻഷുറൻസ്, വെരിഫിക്കേഷൻ ചാർജ്, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, അക്കൗണ്ട് ആക്ടിവിറ്റേഷൻ ഫീ തുടങ്ങി പേരുകളിൽ പണം പലതായി ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. തട്ടിപ്പുകാർക്ക് ലഭിച്ച ഫോട്ടോ മോർഫ് ചെയ്ത് കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുമെന്നും വ്യാപകമായി പ്രചരിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തി കൂടുതൽ പണം ആവശ്യപ്പെടുന്ന പ്രവണതയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കൂടാതെ വ്യാജമായി കൈവശപ്പെടുത്തിയ KYC രേഖകൾ ഉപയോഗിച്ച് വ്യാജ ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കുക, സിം കാർഡുകൾ എടുക്കുക, മറ്റു വായ്പകൾ നേടുക, സാമ്പത്തിക തട്ടിപ്പ് നടത്തുക തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തവരുണ്ട്. തട്ടിപ്പ് കഴിഞ്ഞാൽ ഇതിനായി ഉപയോഗിച്ച ആപ്പും വെബ്സൈറ്റും ഉപേക്ഷിക്കുകയും ശേഷം മറ്റൊരു പുതിയ പേരിൽ ആപ്പ് നിർമ്മിച്ച് സമാന തട്ടിപ്പുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. പരമാവധി ഇത്തരം കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നതാണ് സന്ദേശം. ഏതെങ്കിലും തരത്തിലുള്ള സൈബർ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഉടൻ തന്നെ 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിലോ www.cybercrime.gov.in എന്ന ദേശീയ സൈബർ ക്രൈം പോർട്ടൽ വഴിയോ പരാതി നൽകേണ്ടതാണ്.
2: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ചപരിമിതരായ മനുഷ്യരുണ്ട്. അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ചപരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ അടുത്ത പരിപാടി ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറ ഫത്തഹ് അവതരിപ്പിക്കുന്നത് ജാഫർ സലഫി. ജസാക്കുമുല്ലാഹ് ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഹിഫ്ളുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറ ഫത്തഹ് അവതരിപ്പിച്ചത് ജാഫർ സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമാ ബഅദ്. സൂറത്തുൽ ഫത്ഹിലെ 20 ആയത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ ആദ്യ ഭാഗം ഇൻഷാ അല്ലാ ഇന്ന് മനഃപ്പാഠമാക്കാം. 17 ആയത്ത് മുതൽ നമ്മൾ പഠിച്ച ഭാഗം എല്ലാവർക്കും കൂടി ഒന്ന് പാരായണം ചെയ്ത് ഇന്നത്തെ മനഃപ്പാഠത്തിലേക്ക് കടക്കാം.

فعجل لكم هذه فعجل لكم هذه فعجل لكم هذه فعجل لكم هذه فعجل

0: ഫഅജ്ജല ലകും ഹാദിഹ്.
1: അവിടെ തൽക്കാലം നമ്മൾ നിർത്തുകയാണ്. ഇൻഷാല്ലാ ബാക്കി അടുത്ത ക്ലാസ്സിലാണ് മനഃപ്പാഠമാക്കുന്നത്. അപ്പോൾ നിർത്തുന്ന സമയത്ത് അവിടെ ഹാദിഹി എന്ന് പറഞ്ഞ് നിർത്താൻ കഴിയില്ലല്ലോ. അപ്പോൾ അവിടെ സുക്കൂന് വെച്ച് നിർത്തണം. തൽക്കാലം നമ്മൾ അങ്ങനെയാണ് അവിടെ നിർത്തുന്നത്.

0: هذه. ان شاء الله 20-ാമത്തെ ഈ ആയത്തിൻ്റെ അവസാന ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനഃപ്പാഠമാക്കാം. അല്ലാഹു അതിനെല്ലാവർക്കും തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഹിഫ്ളുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറ ഫത്ഹ്, അവതരിപ്പിച്ചത് ജാഫർ സലഫ്.
2: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
3: പീസ് റേഡിയോ.

0: പ്രിയ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നു തിരുനബിയോടൊപ്പം അബ്ദുള്ള മുഹസിൻ വണ്ടൂർ സംസാരിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശ്വാസികളായ നമുക്ക് അള്ളാഹുവിനോടുള്ള ഇഷ്ടം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നേണ്ടത്, ഇഷ്ടമുണ്ടാവേണ്ടത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നമ്മുടെ റസൂലിനെയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചക സ്നേഹം എന്നത് അവൻ്റെ നിർബന്ധ ബാധ്യതയും അവൻ്റെ ഈമാൻ പരിപൂർണമാവാൻ അവൻ ചെയ്യേണ്ട പ്രധാന ഘടകവുമാണ്. സ്വന്തത്തെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നത് വരെ ആരും വിശ്വാസികളാവുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന മിൻ അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല, എപ്പോൾ വരെ, ഹത്താ അകൂന മിൻ അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും നിങ്ങളുടെ മക്കളെക്കാളും എല്ലാവരെക്കാളും നിങ്ങളിൽ ഞാൻ പ്രിയങ്കരനാവുന്നത് വരെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതിനെപ്പറ്റി വിശുദ്ധ ഖുർആനും പറയുന്നുണ്ട്, അന്നബിയുൽ ഔല ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. വിശ്വാസികൾക്ക് സ്വന്തത്തെക്കാൾ ഏറ്റവും പ്രിയപ്പെട്ടവൻ നബിയാണ്. അതുപോലെ ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, യാ റസൂലല്ലാ ലഅൻത അഹബ്ബ ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി. അള്ളാഹുവിൻ്റെ ദൂതരെ, എൻ്റെ കാര്യം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് താങ്കളെയാണ്. ഇത് കേട്ടപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഉമറെ, നിന്നെക്കാളും നീ എന്നെ സ്നേഹിക്കുന്നത് വരെ നീ വിശ്വാസിയാവുകയില്ല കേട്ടോ. അപ്പോൾ ഇത് കേട്ട ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് തിരുത്തിക്കൊണ്ട് പറയുന്നുണ്ട്, ഫഇന്നഹു അൽ ആൻ, തീർച്ചയായും അള്ളാഹു തന്നെയാണ് സത്യം പറയ പ്രവാചകരെ. വല്ലാഹി ലഅൻത അഹബ്ബ ഇലയ്യ മിൻ നഫ്സി, എന്നെക്കാൾ എനിക്കേറ്റവും പ്രിയപ്പെട്ടത് താങ്കളാണ് പ്രവാചകരെ. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അൽ ആന യാ ഉമർ, അല്ലേ ഉമറെ, ഇപ്പോഴാണ് ശരിയായത്, ഇപ്പോഴാണ് നിൻ്റെ വിശ്വാസം ശരിയായത് ഉമറെ എന്ന് പ്രവാചകൻ പഠിപ്പിക്കണം. സഹോദരങ്ങളെ, യഥാർത്ഥമായ വിശ്വാസം ഉണ്ടാവണമെങ്കിൽ, ഈമാനിൻ്റെ മാധുര്യം നമ്മുടെ ജീവിതത്തിൽ നുകരാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ആ പ്രവാചകനെ ആത്മാർത്ഥമായി കൊണ്ട് സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, സലാസത്തുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. മൂന്ന് കാര്യങ്ങളുണ്ട്, അത് അവനിലുണ്ടെങ്കിൽ അവന് ഈമാനിൻ്റെ മാധുര്യം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. ആ മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുന്നിടത്ത് ഒന്നാമതായി പറയുന്നതാണ്, അയ്യക്കൂനല്ലാഹ വ റസൂലഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമ. അവൻ്റെ ജീവിതത്തിൽ അവന് മറ്റെന്തിനേക്കാളും അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും പ്രിയങ്കരമാവലാണ് അതിൽ ഏറ്റവും ഒന്നാമത്തെ കാര്യം. ആ ഒരു കാര്യമുണ്ടെങ്കിൽ അവൻ്റെ വിശ്വാസം ശരിയാണ് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ, അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ടും പ്രവാചകനോടുള്ള പരിഗണന കൊണ്ടും ആരെങ്കിലും അനുസരിച്ചാൽ അവനാണ് യഥാർത്ഥ വിശ്വാസി. ഇതാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ആ ഒരു മനസ്സിലേക്ക് നാം എത്തിപ്പെട്ടാൽ, എൻ്റെ കാര്യമല്ല, എൻ്റെ റബ്ബ് പഠിപ്പിച്ചതാണ് എനിക്ക് ഏറ്റവും മുഖ്യം, എൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണ് ഞാൻ പരിഗണിക്കുക എന്ന ആ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, നാം മഹാഭാഗ്യവാന്മാരാണ്. നോക്കൂ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, മത്തസ്സാഅത്ത് യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലെ, എപ്പോഴാണ് അന്ത്യദിനം സംഭവിക്കുന്നത്? അപ്പോൾ ഈ ചോദ്യം കേട്ട പ്രവാചകൻ ഒരു മറു ചോദ്യമാണ് തിരിച്ചു ചോദിച്ചത്, വമാ അദത്തലഹ, ഇപ്പം ലോകം എപ്പോൾ അവസാനിച്ചോട്ടെ, അതൊന്നും ആർക്കും പറയാൻ കഴിയില്ല. പക്ഷേ ആ ലോകം അവസാനിക്കുമ്പോൾ അതിനു വേണ്ടി എന്ത് ഒരുക്കമാണ് നീ ഒരുങ്ങിയിട്ടുള്ളത്? ആ സ്വഹാബി പറയുകയാണ്, ലാശേ, പ്രത്യേകിച്ചൊന്നുമില്ല പ്രവാചകരെ, പക്ഷേ ഇല്ല അന്നി അഹബ്ബല്ലാഹ വറസൂലഹു. പക്ഷേ മറ്റൊരു കാര്യം, പ്രവാചകരെ, അള്ളാഹുവിനെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലിനെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇത് കേട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നുണ്ട്, അൻത മഅമൻ അഹ്ബബ്ത, നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവൻ്റെ കൂടെയായിരിക്കും നീ പരലോകത്തുണ്ടായിരിക്കുക. നിന്റെ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ അവരുടെ കൂടെയായിരിക്കും നിന്നെ പരലോകത്ത് ഹാജരാക്കപ്പെടുന്നത് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് പ്രവാചകൻ്റെ ആ ഒരു വാചകത്തേക്കാൾ കൂടുതൽ സന്തോഷമുണ്ടാക്കിയ മറ്റൊരു വാചകമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഏതാണ് ആ കാര്യം? നമ്മൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവൻ്റെ കൂടെയായിരിക്കും നമ്മൾ പരലോകത്തുണ്ടായിരിക്കുക എന്നുള്ളത്. അത് പറയാൻ അനസ് റളിയല്ലാഹു അൻഹു ഒരു കാരണം കൂടി പറയുന്നുണ്ട്. فانا احب النبي صلى الله عليه وسلم وابا بكر وعمر وارجو ان اكون معهم بحبيا وان لم اعمل بمثل اعمالهم. ഞാൻ എൻ്റെ പ്രവാചകനെ ഇഷ്ടപ്പെടുന്നുണ്ട്, അബൂബക്കറിനെയും ഉമറിനെയും ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ ഇഷ്ടപ്പെട്ട അവരുടെ കൂടെ തന്നെ സ്വർഗത്തിലുണ്ടാകുമെന്ന്, ഞാൻ പരലോകത്തുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. وان لم اعمل بمثل اعمالهم, അവരെപ്പോലെ ആത്മാർത്ഥമായിക്കൊണ്ട് വലിയ നന്മകളൊന്നും എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിലും അവരുടെ കൂടെ ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ എനിക്കുണ്ട് എന്നുള്ളതാണ് അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അദ്ദേഹം തന്നെ പറയുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഫമാ റഅയ്തു ഫരിഹൽ മുസ്ലിമൂന ബഅദൽ ഇസ്ലാമി ഫരിഹും ബിഹാദ. മുസ്ലിമായി കഴിഞ്ഞാൽ ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം ഈ ഒരു കാര്യം തന്നെയാണ്. എന്താണ്? പ്രവാചകനെ സ്നേഹിച്ചാൽ പ്രവാചകൻ്റെ കൂടെ സ്വർഗത്തിലെത്തുക എന്നുള്ള കാര്യം. സഹോദരങ്ങളെ, അത് നേടിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഭൗതിക കാര്യങ്ങളെക്കാളും അള്ളാഹുവിൻ്റെ റസൂലിനെയും അള്ളാഹുവിൻ്റെ ദീനിനെയും നമുക്ക് ഇഷ്ടമുണ്ടായിട്ടില്ല എങ്കിൽ നാം വലിയ നഷ്ടക്കാർ തന്നെയാണ്. വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഖുൽ ഇൻ കാന ആബാഉകും وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. نبيه പറയണം, നിങ്ങളുടെ പിതാക്കളെക്കാളും നിങ്ങളുടെ പുത്രന്മാരെക്കാളും നിങ്ങളുടെ സഹോദരങ്ങളും ഇണകളും നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങൾ നാശം നേരിടുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടവും നിങ്ങൾ തൃപ്തിപ്പെട്ട നിങ്ങളുടെ പാർപ്പിടം, ഇതെല്ലാം നിങ്ങൾക്ക് അല്ലാഹുവിനേക്കാളും അവൻ്റെ ദൂതനേക്കാളും അവൻ്റെ മാർഗത്തിലുള്ള സമരത്തെക്കാളും പ്രിയപ്പെട്ടതായി കഴിഞ്ഞാൽ ഫതറബ്ബസൂ ഹത്താ യതി അല്ലാഹു ബിഅംരിഹി, അല്ലാഹുവിൻ്റെ കൽപ്പന വരുന്നതുവരെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അല്ലാഹു ധിക്കാരികളായ ജനതകളെ ഒരിക്കലും നേർവഴിയിലാക്കുകയില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, സ്വഹാബികൾ അവരുടെ പിതാക്കളെക്കാളും മക്കളെക്കാളും അവരുടെ ജീവിതത്തിലുള്ള എന്തൊന്നിനേക്കാളും സ്നേഹിച്ചിരുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് ചരിത്രങ്ങളിലൂടെ കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഏത് സന്ദർഭത്തിലാവട്ടെ പ്രവാചകൻ്റെ കൂടെ നിന്ന് അല്ലാഹു റസൂലിനെ സഹായിച്ച് സംരക്ഷിച്ച് പ്രവാചകന് ധൈര്യം നൽകിക്കൊണ്ട് ഒപ്പം നിന്നവരാണ് സ്വഹാബത്ത്. അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക്, ആ ഒരു ദറജയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല എങ്കിലും അതിലേക്കൊന്ന് എത്തിപ്പെടാനുള്ള പരിശ്രമമെങ്കിലും പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സ്വഹാബത്ത് എങ്ങനെയാണോ പ്രവാചകനെ സ്നേഹിച്ചത് അതുപോലെ സ്നേഹിക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച ദീനിൻ്റെ മുഴുവൻ കാര്യങ്ങളും ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ കൽപ്പിച്ച കാര്യങ്ങളെല്ലാം കൃത്യമായിക്കൊണ്ട് ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമുക്ക് ആ കാര്യത്തിൽ ചെയ്യാനുള്ളൂ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ഇപ്പോൾ കേട്ടത് തിരുനബിയോടൊപ്പം. പങ്കെടുത്തത് അബ്ദുള്ള മുഹസിൻ വണ്ടൂർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആനിന്റെ മധുരം നുകരുന്ന മധുരം ഖുർആൻ കാതോർക്കാം.
4: أعوذ بالله من الشيطان الرجيم.

0: في مخمصة غير متجانف لإثم فإن الله غفور رحيم.
1: ഷെയ്ഖ് മിശാരി റാഷിദ് അൽ അഫാസി ഹഫളഹുല്ലാ ലോകമെമ്പാടുമുള്ള ശ്രോതാക്കളുടെ ഹൃദയം കീഴടക്കി ഏറ്റവും പ്രശസ്തരായ ഖുറാൻ കാരികളിൽ ഒരാളാണ് അദ്ദേഹം. കുവൈത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ചെറുപ്പത്തിലെ ഖുർആൻ മുഴുവനായി ഹിഫ്ളാക്കുകയും തുടർന്ന് പ്രഗത്ഭരായ മഷായിഖുകളുടെ കീഴിൽ തജ്വീദ്, ഖിറാഅത്ത്, മഖാമത്ത് എന്നിവയിൽ സമഗ്രമായ പഠനം നടത്തുകയുമുണ്ടായി. മദീനയിൽ നിന്ന് ഇസ്ലാമിക് സർവകലാശാലയിൽ നിന്ന് ഖിറാഅത്ത് തജ്വീദ് വിഷയങ്ങളിൽ ബിരുദവും മറ്റേനേകനകം സർട്ടിഫൈഡ് അംഗീകാരങ്ങളും നേടിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം. ലോകത്തെ പ്രശസ്തമായ പല പള്ളികളിലും മസ്ജിദുൽ കബീർ ഉൾപ്പെടെയുള്ള കുവൈത്തിലെ പല പള്ളികളിലും ഇമാമായും മുഅദ്ദിനായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം ഖുർആൻ കാരി എന്നതോടൊപ്പം നല്ലൊരു നഷീദ് ആർട്ടിസ്റ്റ് കൂടിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഖുർആൻ പഠനം, തജ്വീദ്, മഖാമത്ത്, ഓൺലൈൻ ഓഫ്ലൈൻ ട്രെയിനിങ്, അനവധി അന്താരാഷ്ട്ര പരിപാടികളിൽ മുഖ്യ പാരായകനുമായൊക്കെ ലോകശ്രദ്ധ നേടിയ ഒരു വ്യക്തിയാണ് ഷെയ്ഖ് മിശാരി റാഷിദ് അൽ ഹഫീസ് ഹഫിളഹുല്ല. അദ്ദേഹത്തിൻ്റെതായ ശബ്ദത്തിലുള്ള മധുരം ഖുർആൻ പാരായണമാണ് നമ്മൾ ഇന്ന് കാതോർത്തത്.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറ 3 വചനങ്ങളാണ് നമ്മൾ ഓതിക്കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ലാ തുഹില്ലു ഷഅഇറല്ലാഹി, നിങ്ങളെന്ത് ചെയ്യരുത്? അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ നിങ്ങൾ അനുവദനീയമാക്കി അനാദരിക്കരുത്. വലശ്ശഹ്റൽ ഹറാം, ഹറാമായ അലംഘനീയമായ മാസത്തെയും മരുത്. വലൽ ഹദിയ, അതേപോലെ തന്നെ കഅബയുടെ അടുക്കലേക്ക് ബലിക്കായി കൊണ്ടുപോകുന്ന മൃഗങ്ങളെയും അരുത്. വലൽ കലായിദ, അവയുടെ കഴുത്തിൽ തൂക്കപ്പെട്ട അടയാള വസ്തുക്കളെയും അരുത്. വല ആമീനൽ ബൈത്തൽ ഹറാം യബ്തഗൂന ഫളം മിർ റബ്ബിഹിം വരിദ്വാന, തങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള അനുഗ്രഹവും പ്രീതിയും തേടിക്കൊണ്ട് ബൈത്തുൽ ഹറാമിന് അഥവാ അലംഘനീയ മന്ദിരത്തെ ഉന്നം വെച്ച് പോകുന്നവരെയും അരുത്. വഇദാ ഹലൽതും ഫസ്ത്വാദു, നിങ്ങൾ ഹലാലായാൽ അഥവാ ഇഹ്റാമിൽ നിന്ന് ഒഴിവായാൽ നിങ്ങൾ വേട്ടയാടിക്കൊള്ളുക. വലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അൻ സദ്ദൂക്കും അനിൽ മസ്ജിദിൽ ഹറാം, അവർ ഒരു ജനതയോടുള്ള അമർഷം അവർ മസ്ജിദുൽ ഹറാമിൽ അഥവാ അലംഘനീയമായ പള്ളിയിൽ നിന്ന് നിങ്ങളെ തടഞ്ഞുവെച്ചുവെന്നതിനാൽ അതിക്രമം പ്രവർത്തിക്കുവാൻ നിശ്ചയമായും നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യരുത്. വതആവനു അലൽ ബിർരി വത്തഖ്വ, നിങ്ങളെന്ത് ചെയ്യണം? പുണ്യത്തിലും ഭയഭക്തിയിലും നിങ്ങൾ പരസ്പരം സഹായിക്കുകയും ചെയ്യുവീൻ. വല തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, നിങ്ങൾ കുറ്റത്തിലും അതിക്രമത്തിലും പരസ്പരം സഹായിക്കുകയും അരുത്. വത്തഖുല്ലാ, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുവീൻ. ഇന്നല്ലാഹ ഷദീദുൽ ഇഖാബ്, നിശ്ചയമായും അള്ളാഹു ശിക്ഷാ നടപടി കഠിനമായുള്ളവനാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ സത്യവിശ്വാസികൾ അനാദരിക്കുവാൻ പാടില്ലാത്ത അഥവാ അവർ പവിത്രമായി കരുതി ആദരിച്ചു പോരേണ്ടുന്ന 5 അള്ളാഹു ഈ വചനത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതിൽ ഒന്നാമത് പറഞ്ഞത് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ എന്നുള്ളതാണ്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇസ്ലാമിൻ്റെ പ്രത്യേകമായി അടയാളമായി കരുതപ്പെടുന്ന എല്ലാ കാര്യങ്ങൾക്കും വസ്തുക്കൾക്കും പൊതുവിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണ് ഷഅഇറല്ലാ, അള്ളാഹുവിൻ്റെ വചനങ്ങൾ എന്നുള്ളത്. ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ സംഘടനയുടെയോ സംസ്കാരത്തിൻ്റെയോ പ്രത്യേക അടയാളമായി കണക്കാക്കപ്പെടുന്നതെല്ലാം അതിൻ്റെ ഷഅഇർ അഥവാ ചിഹ്നങ്ങളാകുന്നു. ഹജ്ജ്, ഉംറ കർമ്മങ്ങളോടും മക്കാ ഹറമിനോടും ബന്ധപ്പെട്ട ചിഹ്നങ്ങളാണ് ഇവിടെ പ്രധാനമായും ഉദ്ദേശ്യമെന്നത് നമുക്ക് ബാക്കിയുള്ള സന്ദർഭങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതുപോലെ, വമൻ യുഅദ്ദിം ഷഅഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, സൂറ ഹജ്ജിലെ 32-ാമത്തെ വചനത്തിൽ, ആരെങ്കിലും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുന്ന പക്ഷം നിശ്ചയമായും അത് ഹൃദയങ്ങളുടെ ഭയഭക്തിയിൽ നിന്നുള്ളതാകുന്നു എന്നുള്ളതാണ് ഒന്നാമത് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് എന്താണ്? അശ്ഹറൽ ഹറാം, നിങ്ങൾ ഹറാമായ അഥവാ അലംഘനീയ മായ മാസം, അങ്ങനെ പറഞ്ഞാൽ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം എന്നീ തുടർന്നുള്ള മൂന്ന് മാസങ്ങളും റജബ് മാസവുമാണ് പവിത്രമായ മാസങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് ഹജ്ജത്തുൽ വിദായിലെ പ്രസിദ്ധമായ പ്രസംഗത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചതായിട്ട് കാണാൻ കഴിയും. ഈ മാസങ്ങൾ യുദ്ധങ്ങളിൽ യുദ്ധം നിരോധിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അക്കാലത്ത് യുദ്ധം നടത്തുന്നത് അതിനെ അനാദരിക്കലായി തീരുമെന്നുള്ളതൊക്കെ നമ്മൾ വ്യത്യസ്തങ്ങളായ സംസാരങ്ങളിലൂടെ കേട്ടിട്ടുള്ളതാണ്. അതാണ് ഒരു സത്യവിശ്വാസി ആദരിക്കേണ്ടുന്ന രണ്ടാമത്തെ കാര്യം. മൂന്നും നാലും പറഞ്ഞ കാര്യം എന്താണ്? അൽ ഹദിയ വൽ ഖലായിദ്, ബലികർമ്മത്തിനായി കഅബയുടെ അടുക്കലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളും അവയുടെ പ്രത്യേകമായ അടയാളമാക്കിക്കൊണ്ട് അവയുടെ കഴുത്തിൽ കെട്ടിത്തൂക്കിയ വസ്തുക്കളുമാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അഞ്ചാമത് പറഞ്ഞത് ആമീനൽ ബൈത്തുൽ ഹറാം യബ്തഗൂന ഫളം മിൻ റബ്ബിഹിം വരിദ്വാന, അള്ളാഹുവിൻ്റെ അനുഗ്രഹവും പ്രീതിയും തേടിക്കൊണ്ട് അലംഘനീയമായ മന്ദിരമായ കഅബയെ ഉന്നം വെച്ചു ചെല്ലുന്നവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ ഉപദ്രവിക്കുവാനോ തടയാനോ അപമാനിക്കാനോ പാടില്ല എന്നുള്ള വളരെ വ്യക്തമായ നിർദ്ദേശമാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. മേൽപ്പറഞ്ഞ അഞ്ച് കാര്യങ്ങളും ഏറെക്കുറെ ആ കാലഘട്ടത്തിലെ ആയത്ത് അവതീർണമാകുന്ന കാലഘട്ടത്തിലെ മുശ്രിക്കുകളും അംഗീകരിച്ചു വന്നിരുന്നു. ആ നല്ല കാര്യങ്ങൾ മുസ്ലിങ്ങളും കർശനമായി പാലിക്കേണ്ടതുണ്ട്, ജാഹിലിയ സമ്പ്രദായങ്ങളെന്ന് വെച്ച് അവയെ അവഗണിച്ചുകൂടാ എന്നിത്യാദി കാര്യങ്ങളാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്.
3: നമ്മളിനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകുക. ഇതുവരെ നമ്മൾ ഓരോ നന്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മളെ ഒരു നന്മ പരിചയപ്പെടുത്തണ്ടേ? അറിയാം ഒരു നന്മ എന്ന ഹെഡിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് സ്നേഹസ്പർശം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താന്ന് പറഞ്ഞാൽ, കഠിനമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവർക്കും സാമ്പത്തിക സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള പദ്ധതി ഇതിലൊന്നാണ്. വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഇതിൽ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തന രീതി, യൂണിറ്റ് തലത്തിലാണ് ഇതിൻ്റെ അർഹരായ ആളുകളെ കണ്ടെത്തുന്നത്. കേരളത്തിൽ ഉടനീളം വിസ്ഡം യൂത്ത് യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകൾ വഴിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. തുടർന്ന് പൊതുജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നുമൊക്കെ സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഈ പദ്ധതി നടത്തി കൊടുക്കും. അതേപോലെ തന്നെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, ചികിത്സാ കിറ്റുകൾ വിതരണം ചെയ്യുക എന്ന പ്രവർത്തനങ്ങളുമൊക്കെ യൂണിറ്റ് തലങ്ങളിൽ പ്രാദേശികമായി നടക്കുന്നുണ്ട്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട, പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ താങ്ങാവുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഒരു പദ്ധതിയുമായി വിസ്ഡം യൂത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ സംസാരിച്ചിട്ടുള്ളത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്.
4: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് സ്വരം മക്കാമണൽ തട്ടിൽ എന്നാരംഭിക്കുന്ന ഗാനത്തിൻ്റെ ആലാപനം.

0: നാം ഇപ്പോൾ കേട്ടത് സ്വരം.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഖുർആൻ പാഠങ്ങൾ, പ്രാമാണികമായ സംസാരങ്ങളുമായി നമ്മോടൊപ്പം സിറാജുലിസ്ലാം ബാലുശ്ശേരി.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന വഹബീബിന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മാഇൻ വഅലാ മൻ തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. മാന്യ ശ്രോതാക്കളെ, പീസ് റേഡിയോയിലൂടെ ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പരിശുദ്ധ ഖുർആനിലെ 30-ാം അധ്യായം സൂറത്തുർ റൂമിലെ 55-56 വചനങ്ങൾ നാം ഗൗരവപൂർവം ഒന്ന് ശ്രദ്ധിച്ചാൽ അതിൽ നിന്ന് ചില പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്താണ് ഈ വചനങ്ങളിലുള്ളത് എന്ന് നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വയൗമ തഖൂമുസ്സാഅ, അന്ത്യസമയം നിലവിൽ വരുന്ന ദിവസം. വയൗമ തഖൂമുസ്സാഅ, ഖിയാമത്ത് നാൾ നിലവിൽ വരുന്ന ദിവസം. യുഖസിമുൽ മുജ്രിമൂൻ, അക്രമികൾ അവർ ആണയിട്ട് സത്യം ചെയ്തു പറയും. എന്താണവർ പറയുന്നത്? മാ ലബിസു ഗൈറ സാഅതിൻ, അവർ ഒരു നാഴികയല്ലാതെ അല്ലെങ്കിൽ വളരെ അല്പം സമയമല്ലാതെ ഭൂമിയിൽ കഴിച്ചുകൂട്ടിയിട്ടില്ല എന്ന്. കദാലിക കാനു യുഫകൂൻ, അപ്രകാരം തന്നെയായിരുന്നു അവർ മുമ്പും വഴിതെറ്റിക്കപ്പെട്ടത്. അപ്പോൾ അക്രമികളായ ആളുകൾ ഖിയാമത്ത് നാളിൽ പറയുന്നത്, അവർ ഈ ഭൂമിയിൽ വളരെ കുറഞ്ഞ ഒരു നാഴിക മാത്രം, ഒരു വളരെ കുറഞ്ഞ ഒരു സമയം മാത്രം, ഒരു മണിക്കൂർ, അതല്ലെങ്കിൽ ഒരു പകലിൻ്റെ അല്പം ഭാഗം, അതല്ലെങ്കിൽ ഒരു പ്രഭാതം, ഒരു പ്രദോഷം, ഇങ്ങനെ തുടങ്ങി വളരെ കുറഞ്ഞ ഒരു സമയം മാത്രമേ ഞങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടുള്ളൂ എന്ന് അവർ ആണയിട്ട് പറയുന്നതാണ്. ആ സന്ദർഭത്തിൽ വഖാലല്ലദീന ഊത്തുൽ ഇൽമ വൽ ഈമാന, അറിവും ഈമാനും നൽകപ്പെട്ടവർ പറയും, അഥവാ വിശ്വാസികൾ പറയും, ലഖദ് ലബിസ്തും ഫീ കിതാബില്ലാഹി ഇലാ യൗമിൽ ബഅസ്, യൗമുൽ ബഅസ് വരെ, അഥവാ പുനരുദ്ധാന നാൾ വരെ നിങ്ങൾ അള്ളാഹുവിൻ്റെ കിതാബിൽ നിങ്ങൾ ജീവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു നിർണിതമായ അവധി, അത് ഭൂമിയിൽ പൂർത്തീകരിക്കുവോളം നിങ്ങൾ ഭൂമിയിൽ താമസിക്കുകയും അതേപോലെ തന്നെ പിന്നീട് ഖബറിൽ നിങ്ങൾ താമസിക്കുകയും അങ്ങനെ ഖിയാമത്ത് നാൾ വരെ ഒരു കാലഘട്ടം തന്നെ നിങ്ങൾ ഭൂമിയിൽ കഴിച്ചുകൂട്ടിയിട്ടുണ്ട്. ഫഹാദാ യൗമുൽ ബഅസ്, ഇതാകുന്നു പുനരുദ്ധാന നാൾ. വലാക്കിന്നക്കും കൂന്തും ലാ തഅലമുൻ, എന്നാൽ നിങ്ങൾ അതിനെ സംബന്ധിച്ച് അറിവില്ലാത്ത ആളുകളായി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ രണ്ട് സംസാരങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന്, മുജ്രിമീങ്ങളായ അക്രമികളായ ആളുകൾ അവർ ആണയിട്ട് പറയുന്നതെന്താണ്? മാ ലബിസു ഗൈറ സാഅ, ഞങ്ങൾ ഭൂമിയിൽ വളരെ കുറച്ചു മാത്രമേ, ഒരു കുറഞ്ഞ സമയം മാത്രമേ താമസിച്ചിട്ടുള്ളൂ, ഒരു ദിവസം പോലും അല്ലെങ്കിൽ ഒരു പ്രഭാതം പോലും പൂർത്തീകരിച്ചിട്ടില്ല എന്നാണ് അവർ പറയുക. ഇങ്ങനെ അവർ പറയാൻ ഒരു കാരണമുണ്ട്. എന്താണ് ആ കാരണം? ഖിയാമത്ത് നാളിൻ്റെ ഭയാനകതയും അതിൻ്റെ ദൈർഘ്യവും അവർ ഭൂമിയിൽ ജീവിച്ച ആ ഒരു കാലഘട്ടത്തെ അവർക്ക് വളരെ നിസ്സാരമാക്കി തോന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മരണാനന്തര ജീവിതത്തിൽ, ഖബറിൽ, അതേപോലെ തന്നെ മഹ്ഷറിലെല്ലാമുള്ള അവസ്ഥകളും പ്രയാസങ്ങളും അഭിമുഖീകരിക്കുമ്പോൾ ഭൂമിയിൽ തങ്ങൾ താമസിച്ചിട്ടേയില്ല അല്ലെങ്കിൽ ഒരല്പസമയമല്ലാതെ താമസിച്ചിട്ടില്ല എന്ന് തോന്നുന്ന രൂപത്തിൽ അവർക്കത് വളരെ നിസ്സാരമായി തോന്നും എന്നാണ്. അതിലൂടെ നമുക്ക് ലഭിക്കുന്ന വലിയ ഒരു പാഠമുണ്ട്. ഈ ലോക ജീവിതം എന്നത് ഏറെ ക്ഷണികമാണ്. മരണാനന്തര ജീവിതത്തിൽ നമുക്ക് അത് വളരെ കുറച്ചു മാത്രമേ അനുഭവപ്പെടുകയുള്ളൂ. ഒരുപക്ഷെ ഇവിടെ വെച്ച് നമുക്ക് സുദീർഘമായ ഒരു കാലഘട്ടമാണ് നാം ഇവിടെ താമസിക്കുന്നത് എന്ന് തോന്നിയേക്കാം. എന്നാൽ മരണാനന്തര ജീവിതവുമായി അതിനെ താരതമ്യം ചെയ്യുമ്പോൾ ഈ ലോക ജീവിതം എന്നത് വളരെ ക്ഷണികമാണ്, വളരെ ചുരുങ്ങിയതാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നേരത്തെ തന്നെ അറിയിച്ചു തരുന്നത്. ക്ഷണികമായ ഈ ഭൗതിക ജീവിതം, ഇന്നലെ കഴിഞ്ഞതുപോലെ നമുക്ക് തോന്നുന്ന ഈ ഒരു ഭൗതികമായ ജീവിതം, ഇത് സുദീർഘമായ ഒരു കാലഘട്ടമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ പണിയെടുത്താൽ, ഇവിടെ നമ്മൾ ക്ഷമയോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്താൽ മരണാനന്തര ജീവിതത്തിൽ നമുക്ക് സൗഖ്യമുണ്ടാകും. അതുകൊണ്ട് ക്ഷണികമായ ഈ ഒരു ലോക ജീവിതത്തെ ദുഷ്കർമ്മങ്ങൾക്ക് വേണ്ടിയും തിന്മകൾക്ക് വേണ്ടിയും ഉപയോഗപ്പെടുത്തരുത്. നാളെ ഖിയാമത്ത് നാളിലെത്തുമ്പോഴാണ് സമയം വളരെ തുച്ഛമായിരുന്നു, ആയുസ് വളരെ ചെറുതായിരുന്നു എന്ന് നാം തിരിച്ചറിയുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ നന്മകൾ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് വിജയിക്കാമായിരുന്നു എന്ന ആശയും ഒരു വേള അവിടെ വെച്ചുണ്ടാകും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം നമുക്ക് ഓർമ്മപ്പെടുത്തി തരികയാണ്. എന്നാൽ അവർക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും നന്മയിൽ മുന്നേറുവാനും മാത്രം സമയം കിട്ടിയിട്ടില്ലായിരുന്നോ? തീർച്ചയായുമുണ്ട്. അതുകൊണ്ടാണ് വിശ്വാസികൾ പറയുന്നത്, വഖാല ലദീന ഊത്തുൽ ഇൽമ വൽ ഈമാന, അറിവും ഈമാനും നൽകപ്പെട്ടവർ, ശരിയായ അറിവ് ലഭിച്ച ആളുകൾ, അവർക്ക് പറഞ്ഞുകൊടുക്കും, ലഖദ് ലബിസ്തും ഫീ കിതാബില്ലാഹി ഇലാ യൗമിൽ ബഅസ്, അല്ലാഹുവിൻ്റെ കിതാബിൽ തീർച്ചയായും ഒരു നിശ്ചിത കാലം നിങ്ങൾ ജീവിച്ചിട്ടുണ്ട്, നിശ്ചിതമായ ഒരു അവധി നിങ്ങൾക്ക് ഭൂമിയിൽ അല്ലാഹു നൽകിയിട്ടുണ്ട്. അത് കേവലം ഒരു ദിവസമോ അതല്ലെങ്കിൽ ഒരു പകലോ ഒന്നുമായിരുന്നില്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷങ്ങളോളം തന്നെ നിങ്ങൾക്ക് ആയുസ് നൽകിയിട്ടുണ്ട്. പക്ഷേ ആ സന്ദർഭത്തിൽ നിങ്ങൾ ജീവിതത്തെ ആഘോഷിക്കുകയായിരുന്നു, സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയില്ല. എന്നാൽ കാര്യങ്ങൾ ആലോചിച്ചു മനസ്സിലാക്കുവാനും ചെയ്തുപോയ തെറ്റുകൾക്ക് പശ്ചാത്തപിക്കുവാനും നിലപാടുകൾ നന്നാക്കി തീർക്കുവാനും പിന്നീട് സൽക്കർമ്മങ്ങളിൽ മുന്നേറുവാനും ആവശ്യമായിട്ടുള്ള ധാരാളം സമയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ അത് ഉപയോഗപ്പെടുത്താഞ്ഞിട്ടാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ ഈ ഒരു ആയുസ്, ഈ ഒരു ആയുസ്സിനെ നാം സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂൻ 112-113 വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ മനുഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഖാല കം ലബിസ്തും ഫിൽ അർളി അദദ സിനീൻ, നിങ്ങൾ ഭൂമിയിൽ എത്ര വർഷമാണ് താമസിച്ചത് എന്നവരോട് ചോദിക്കുമ്പോൾ അവർ പറയും, ഖാലു ലബിസ്ന യൗമൻ ഔ ബഅദ യൗമിൻ ഫസ്അലിൽ ആദ്ദീൻ, ഞങ്ങൾ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ വളരെ കുറഞ്ഞ സമയമോ മാത്രമേ ഞങ്ങൾ അവിടെ താമസിച്ചിട്ടുള്ളൂ, എണ്ണി കണക്കാക്കിയവരോട് ചോദിച്ചു നോക്കുക. അപ്പോൾ ഭൂമിയിൽ അവർ വർഷങ്ങളോളം താമസിച്ചിട്ടുണ്ട്, പക്ഷെ അവർക്കത് ഒരു ദിവസമോ അതിൻ്റെ അല്പം ഭാഗമോ മാത്രമായിട്ടേ അനുഭവപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് ഈ ക്ഷണികമായ ഈ ലോക ജീവിതം അത് വളരെ തുച്ഛമാണ് മരണാനന്തര ജീവിതവുമായി താരതമ്യം ചെയ്യുമ്പോൾ. ഈ ലോക ജീവിതത്തെ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി, ക്ഷണികമായ ഈ ജീവിതത്തെ പുണ്യകർമ്മങ്ങൾക്ക് വേണ്ടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഉപയോഗപ്പെടുത്തണം. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാ പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഖുർആൻ പാഠങ്ങൾ. അവതരിപ്പിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
3: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്ബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത്

0: സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് യമനിൽ നിന്ന് തജീബ് ഗോത്രത്തിൽപ്പെട്ട ഒരു 13 ആളുകൾ നബിയെ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ അവർ നബിയെ ഇസ്ലാം സ്വീകരിച്ച് നബിയിൽ നിന്ന് കൂടുതൽ അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ ആ ആളുകൾ വന്നപ്പോൾ നബി സ്വാഭാവികമായിട്ടും ളിയാഫത്ത് അല്ലെ ആതിഥ്യം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. നബി അവരെ സ്വീകരിക്കുന്നു. ബിലാൽ റളിയല്ലാഹുവിനെ പ്രത്യേകം അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്നു. അങ്ങനെ അവർ നബിയുടെ കൂടെ നിന്ന് നബി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, കുറേ കാര്യങ്ങൾ പഠിച്ചു. അങ്ങനെ അവസാനം അവർ തിരിച്ചു പോകാൻ സമയമായി. പോകാൻ സമയമായപ്പോൾ നബി അവർക്ക് ഓരോരുത്തർക്കും പ്രത്യേകം സമ്മാനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നബി ചോദിച്ചു, ഇനി ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ സമ്മാനം കിട്ടാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ അതുവരെ കൂട്ടത്തിലൊന്നും വരാതിരിക്കുന്നൊരു കുട്ടിയെക്കുറിച്ച് അവർ പറയുന്നു, ഞങ്ങളുടെ ഒട്ടകത്തെ നോക്കുന്നൊരു കുട്ടിയുണ്ട് കൂട്ടത്തിൽ. അപ്പോൾ അവരത്ര മെയിൻറ്റെ ചെയ്തിട്ടില്ല കുട്ടീനെ. അപ്പം നബി പറഞ്ഞു അവനെ വിളിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ അവനെ വിളിച്ചു. അപ്പോൾ അവൻ പറയാണ്, ഞാൻ അബദി ഗോത്രത്തിൽപ്പെട്ട വന്ന ആളുകളൊക്കെ തജീബ് ഗോത്രത്തിൽ നിന്നാണ്, ഈ കുട്ടി അബദി ഗോത്രത്തിൽപ്പെട്ട കുട്ടിയാണ്. അപ്പോൾ ഞാനിങ്ങോട്ട് വന്നിട്ടുള്ളത് കാര്യമൊക്കെ അവൻ പറയുന്നുണ്ട്. എന്നിട്ട് നബിയോട് പറയാണ്, നബി അവർക്കൊക്കെ കൊടുത്തതുപോലെ

0: സമ്മാനം എനിക്കും തരുമെന്ന് ചോദിക്കുന്നുണ്ട്. അവൻ നബി പറഞ്ഞു, തീർച്ചയായിട്ടും നിനക്ക് സമ്മാനം തരും. ആ കൂട്ടത്തിൽ അവൻ പറയുന്നുണ്ട്, ഞാന് മറ്റുള്ളവരൊക്കെ പല ഒരാവശ്യങ്ങൾക്ക് വന്നു, പക്ഷെ എൻ്റെ മനസ്സിലുള്ളൊരാവശ്യമുള്ളത് ഇവിടെ വന്നത് എൻ്റെ പാപങ്ങളൊക്കെ എനിക്ക് പുറത്തു കിട്ടാനും അള്ളാഹുവിൻ്റെ കരുണ എന്നിൽ ഉണ്ടാകുവാനും എൻ്റെ മനസ്സിൽ അള്ളാ എപ്പോഴും എനിക്കൊരു സംതൃപ്തി തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കും വേണം. അപ്പം അതിനു വേണ്ടി കൂടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് കുട്ടി പറയണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ അടുത്തിരുത്തിയിട്ട് പ്രാർത്ഥിക്കേണ്ട, അള്ളാഹു ഈ കുട്ടിക്ക് നീ പുറത്തു കൊടുക്കുകയും കരുണ ചൊരിയുകയും അവൻ്റെ മനസ്സിൽ ഐശ്വര്യം ആ ഒരു കനാഅത്ത് അവനിൽ നീ കൊടുക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ആ സംഘം തിരിച്ചുപോയി. വർഷങ്ങൾ കഴിഞ്ഞ് ഹിജറ 10-ാം വർഷത്തിലാണ്. 10 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറയുടെ 10-ാം വർഷത്തിൽ തന്നെയാണ് അവരെ മിനായിൽ വെച്ച് കണ്ടുമുട്ടണം. അപ്പം മിനായിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ നബി ആദ്യം തന്നെ ചോദിക്കുന്നത് ആ കുട്ടി എവിടെയെന്നാണ്. റസൂലേ, അവനെപ്പോലെ വേറൊരാളെ ഞങ്ങൾ കണ്ടിട്ടില്ല. അള്ളാഹു നൽകിയതിൽ അത്രയധികം സംതൃപ്തിപ്പെടുന്നൊരു കുട്ടി, അവൻ വളർന്നു, പക്ഷെ അങ്ങനെ ഒരു ജീവിക്കുന്ന ഒരാളെ ഞങ്ങളുടെ കൂട്ടത്തിൽ വേറെ ആരുമില്ല. മാത്രമല്ല പലരും കാലങ്ങൾക്ക് ശേഷം ഈ വിശ്വാസത്തിൽ നിന്നും ബാക്കിയൊക്കെ വ്യതിചലിച്ച് പലരും പല രൂപത്തിൽ പോയിട്ടുണ്ട്. പക്ഷെ അവൻ ഉറച്ചു നിൽക്കുന്നു, അത്രയധികം അതേ ആ ഒരു വിശ്വാസത്തിലും കാര്യത്തിലും അവനാവട്ടെ അങ്ങേയറ്റം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അവൻ്റെ കാര്യങ്ങൾ വേറെ ആരും നോക്കണ്ട, അത്രയും പര്യാപ്തമാണ് അവനെന്ന് പറഞ്ഞു. അപ്പം നബി ഒരു കാര്യം പറഞ്ഞു, അൽഹംദുലില്ലാ, അവൻ ഒന്നായി മരിക്കട്ടെ എന്ന് നബി പ്രാർത്ഥിക്കാൻ, ഏകനായിട്ട് മരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അതിനുവേണ്ടി ഞാൻ ആശിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ മരിക്കുമ്പോൾ അപ്പോൾ സഹാബികൾ അവർ ചോദിച്ചു, അല്ല റസൂലേ, മരിക്കുമ്പോൾ ഒന്നായി തന്നെയല്ലേ മരിക്കുക? അപ്പം നബി അവിടെ ഒരു പറയുന്ന ഒരു കാര്യം പറഞ്ഞു, അല്ല, ചിന്നിച്ചിതറി മരിക്കുന്ന ആളുകളുണ്ട്. അതെങ്ങനെയാണ്? ആളുകളുടെ മോഹങ്ങളും അഭിലാഷങ്ങളൊക്കെ ഭൂമിയിലെ ഒരു താഴ്വരകളിൽ ഇങ്ങനെ ശിഥിലമായി കിടക്കും. അത്തരം ഏതെങ്കിലും ഒരു ഇങ്ങനെ ശിഥിലമാകുന്ന താഴ്വരകളിൽ വെച്ച് മരിക്കും എന്ന് പറയുമ്പം ശരിക്കും ആർത്തി, അതെന്തിലേക്കാണ് നമ്മളിങ്ങനെ ആലോചിച്ചു, മനുഷ്യന് തീരാത്ത ആർത്തിയും ഇതിൻ്റെ പിന്നാലെയുള്ള പാച്ചിലുകൾക്കിടയിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ അതിൻ്റെ ഇടയിൽ പെട്ടെന്നാണ് മരിച്ചു. പറസൂല് പറഞ്ഞ എത്ര ഭാവനാത്മകവും ഒരു ഒരു ശരിക്കും നമ്മളെ ചിന്തിപ്പിക്കാവുന്ന ഒരു രൂപത്തിലുള്ള വാക്കായിരിക്കുമല്ലോ. അപ്പോൾ ഈ കുട്ടി അങ്ങനെയല്ല, അവന് ആ കനാത്ത് ആ ഒരു സംതൃപ്തിയോടുകൂടിയായിരിക്കും അവൻ മരണപ്പെടുക എന്ന്. പിന്നെ നബി പ്രാർത്ഥിച്ചതുപോലെ തന്നെ പറഞ്ഞ പോലെ പിന്നീട് ആ കുട്ടി യഹലോകവാസം വെടിയുന്ന സമയത്ത് യമൻകാരിലെ വലിയൊരു വിഭാഗം ഇസ്ലാമിൽ നിന്നൊക്കെ വ്യതിചലിച്ച്, കാരണം ഈ ഒരു വിശ്വാസത്തിൽ നിന്നും ആ ഒരു തഖ്വയിൽ നിന്നൊക്കെ മാറിപ്പോയപ്പോൾ ഈ കുട്ടി ഏറ്റവും നല്ല സത്യസന്ധനായിട്ട് നിലകൊള്ളുകയും നല്ലൊരു പ്രബോധകനായി തീരുകയും മഹാപണ്ഡിതനായി മാറുകയും ചെയ്തു എന്നാണ് പിന്നീട് ചരിത്രത്തിലുള്ളത്. അപ്പം ഇതിൽ എന്താ ശമയം സാറിന് ഇത് കേട്ടപ്പോൾ എന്തൊക്കെ തോന്നി?
1: തീർച്ചയായും നമ്മളൊക്കെ പലപ്പോഴും മനുഷ്യരുടെ ഒരവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞത് എന്താണ് അല്ലെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ്റെ വായിലേക്ക് മണ്ണ് നിറയുമ്പോഴല്ലാതെ ആഗ്രഹങ്ങൾ അവസാനിക്കുകയില്ലെന്നാണ്. ഒന്ന് കിട്ടിയാൽ അടുത്തത് തേടിപ്പോകുന്ന ആളുകളാണിന്ന്. ഉഹുദ് പർവ്വതത്തോളം സ്വർണം ഉണ്ടായാലും മറ്റൊരു കൂമ്പാരം ലഭിച്ചെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവിടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ഉള്ളതിൽ സംതൃപ്തി അടഞ്ഞ് ജീവിക്കുക എന്നത് ഏതൊരാളും ആഗ്രഹിക്കേണ്ട കാര്യമാണ്.
0: അതൊരു തൗഫീഖാണ് ശരിക്കല്ലേ?
1: തീർച്ചയായും.
0: ചിലപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കലുണ്ട്, മനുഷ്യനിങ്ങനെ ഒരുപാട് ചിന്തകൾക്കിടയിലൂടെ ഓടിക്കൊണ്ടിടക്കുകയാണ്, ഓരോന്ന് അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഓരോ ദിവസം സംഭവിക്കുന്നുണ്ടല്ലോ, പെട്ടെന്നങ്ങ് മിടിപ്പ് നിന്നു പോകുന്ന മനുഷ്യന്മാർ,
1: പ്രായഭേദ വ്യത്യാസം തന്നെ, അതുപോലെ തന്നെ നാടുകൾ അല്ലേ, പല ആളുകളും ഇപ്പോൾ നാട്ടിൽ നിന്നൊരു ചെറിയ യാത്രയ്ക്ക് വേണ്ടിയിട്ട് വിദേശത്ത് പോയ ആളുകളാവും, ചില ജോലി ചെയ്യാൻ വേണ്ടി പോയ ആളുകളാവും, പിന്നീട് തിരിച്ച് ഇവിടേക്ക് എത്താത്ത രൂപത്തിൽ എന്നേക്കുമായി ഈ ലോകത്തിന് ഇവിടെ പറയുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എവിടെ വെച്ചും മരണം സംഭവിക്കാം, ആ മരണത്തിന് വേണ്ടി ഒരുങ്ങാനും അല്ലെ ഉള്ളതിൽ സംതൃപ്തി അടഞ്ഞുകൊണ്ട് എനിക്കെൻ്റെ നാഥൻ നൽകിയ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, ആ അനുഗ്രഹങ്ങൾക്കൊക്കെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് അതിൽ സംതൃപ്തി അടഞ്ഞ് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന വലിയ ഒരു അനുഗ്രഹം തന്നെയാണത്.
0: ശരിക്കും നമ്മൾ ആ പ്രാർത്ഥന വേണമല്ലേ നമുക്കെപ്പോഴും, പഠിച്ചോനെ എനിക്ക് ആ ഒരു സംതൃപ്തി കിട്ടുന്നൊരു മാനസികാവസ്ഥ ഉണ്ടാവണേ എന്നുള്ളൊരു പ്രാർത്ഥന, അല്ലെങ്കിൽ നമുക്ക് ആ ഭയങ്കര അസ്വസ്ഥത തന്നെയാണ്.
1: അതാണല്ലോ എല്ലാ നമസ്കാരത്തിന് ശേഷം അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹസ്നി ഇബാദതിക, അതാ നന്ദി കാണിക്കാൻ അല്ലേ, ഈ നിന്നെക്കുറിച്ച് ഓർക്കാൻ, നിനക്ക് നന്ദി ചെയ്യാൻ, അതുപോലെ നല്ല ഇബാദത്തുകൾ നിർവഹിക്കാൻ ഒരു തൗഫീക്ക് തരണമെന്ന് എല്ലാ നമസ്കാരത്തിന് ശേഷവും പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോടു ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840.
2: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അല്ലിജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി. ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഹജ്ജും പാപമോചനവും എന്ന വിഷയത്തിൽ ബഹുമാന്യനായ മുജീബ് റഹ്മാൻ സ്വലാഹി സംസാരിക്കുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലദ്ദാലിമീൻ. والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഹദീസ് ജിബ്രീലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. ഷഹാദത്തിനെ സംബന്ധിച്ചും സ്വലാത്തിനെ സംബന്ധിച്ചും ചില കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ 1-2 എപ്പിസോഡുകളിലൂടെ മനസ്സിലാക്കി. നമസ്കാരത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ അന്ത്യോപദേശം അലി റളിയല്ലാഹു തആല അൻഹും അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. തുടർന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിനെക്കുറിച്ചും സക്കാത്തിനെക്കുറിച്ചും പറയുന്നു. നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ വിശുദ്ധ ഖുർആനിൻ്റെ പൊതു ശൈലിയും സക്കാത്തിനെക്കുറിച്ച് പറയുക എന്നതാണ്. അത് ഇബാദത്തുൻ മാലിയ, ഇബാദത്തുൻ മാലിയയാണ്, ധനവുമായി ബന്ധപ്പെട്ട ആരാധനയാണ്. സക്കാത്ത് നിർബന്ധമാകുന്ന ധനം, അതിൻ്റെ ഷുറൂത്തുകൾ, അതിൻ്റെ അളവ്, അതിൻ്റെ അവകാശികൾ, ഇതൊക്കെ ആരാണ്, എങ്ങനെയൊക്കെയാണ് എന്നത് സക്കാത്തിനെക്കുറിച്ചുള്ള അധ്യായത്തിൽ വരും. ഏതായിരുന്നാലും സക്കാത്ത് എന്നുള്ളത് നമസ്കാരത്തോട് ചേർത്ത് പറയുമ്പോൾ തന്നെ അതിൻ്റെ പ്രാധാന്യം വ്യക്തമാണ്. സക്കാത്ത് നൽകാത്ത ആളുകൾക്ക് ഇഹലോകത്ത് വെച്ച് തന്നെ കടുത്ത പരീക്ഷണങ്ങളും ശിക്ഷകളുമൊക്കെ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ്. ഖബറിലും മഹ്ശറമുറ്റത്തും കടുത്ത ശിക്ഷകൾ ലഭിക്കുമെന്ന് റസൂലുള്ളാഹ് പരാമർശിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നോമ്പിനെക്കുറിച്ചാണ് റസൂലുള്ളാഹ് പറഞ്ഞത്. നോമ്പ് എന്ന് പറയുന്നത് ഇബാദത്തുൻ ബദനിയയാണ്. വഹിയ സിർറും ബൈനൽ അബ്ദി വബൈന റബ്ബി, അടിമയുടെയും റബ്ബിൻ്റെയും ഇടയ്ക്കുള്ള ഒരു രഹസ്യമാണത്. അള്ളാഹുവിനല്ലാതെ കൃത്യമായി വ്യക്തിക്ക് നോമ്പുണ്ടോ ഇല്ലേ എന്നറിയുക സാധ്യമല്ല. അതിൻ്റെ പ്രതിഫലം നോമ്പിന് പ്രത്യേകമായും അള്ളാഹു അവനിലേക്ക് ചേർത്ത് പറയുന്ന ഖുദുസിയായ ഹദീസൊക്കെ നമുക്ക് പരിചിതമാണ്. ഇങ്ങനെ സക്കാത്തിനെ സംബന്ധിച്ചും നോമ്പിനെ സംബന്ധിച്ചും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞു തരണം എന്ന ചോദ്യത്തിൻ്റെ മറുപടിയായി നൽകി. പിന്നീട് ഹജ്ജിനെക്കുറിച്ച് പറഞ്ഞു. ഹജ്ജ് എന്നുള്ളത് ഹജ്ജ് എന്ന വാക്കിൻ്റെ അർത്ഥം ഉദ്ദേശിക്കുക എന്നാണ്. അള്ളാഹുവിൻ്റെ ഭവനം ഉദ്ദേശിച്ചു കൊണ്ട് പോകുക, അത് ആയുസിൽ ഒരിക്കൽ നിർബന്ധമായും കഴിവുള്ളവൻ നിർവഹിക്കേണ്ടുന്ന ആരാധനയാണ്. അത് നിർവഹിക്കുക വഴി അവൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുകയും സ്വർഗം അവന് പ്രതിഫലമായി ലഭിക്കുകയും ചെയ്യുമെന്നൊക്കെ ഇമാം മുസ്ലിം റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. മൻ ഹജ്ജ ഹാദൽ ബൈത്ത ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദതുഹു ഉമ്മുഹു. ഫിസ്ഖ് ചെയ്യാതെ, വേണ്ടാവൃത്തികളൊന്നും ചെയ്യാതെ, ഹജ്ജിൽ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതെ പൂർണ്ണമായും ഹജ്ജ് നിർവഹിച്ച ഒരാൾ, അയാൾ തൻ്റെ മാതാവ് തന്നെ പ്രസവിച്ച നാളിൽ എങ്ങനെയായിരുന്നുവോ ആ ഒരവസ്ഥയിലേക്കാണ് നാട്ടിലേക്ക് മടങ്ങുക. ഒരു നവജാത ശിശുവിനെപ്പോലെ പാപങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയിൽ നാട്ടിലേക്ക് മടങ്ങാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിൽ നിന്ന് തന്നെ ഹജ്ജിൻ്റെ പ്രാധാന്യവും പാപം പൊറുക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ഹജ്ജ് നിർവഹിക്കുന്ന ആൾക്ക് ലഭിക്കുന്ന നേട്ടവും ഈ ഒരു ഹദീസിൽ നിന്ന് വ്യക്തമാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, അൽ ഉംറ ഇലൽ ഉംറ കഫാറത്തുൽ ലിമാ ബൈനഹുമാ. ഒരു ഉംറ നിർവഹിച്ചു, അടുത്ത ഉംറയും ഈ രണ്ട് ഉംറക്കിടയിലുള്ള പാപങ്ങൾ ഈ ഉംറ വഴി പൊറുക്കപ്പെടുന്നതാണ് എന്ന് റസൂലുള്ള പറഞ്ഞു. വൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാ ഇല്ലൽ ജന്ന. മബ്റൂറായ ഹജ്ജ് നിർവഹിക്കുന്നവൻ, മബ്റൂറായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യക്കനുസരിച്ച് റസൂലുള്ള പഠിപ്പിച്ച വിധം ആ മനാസിക്കൊക്കെ നിർവഹിക്കുന്ന കർമ്മങ്ങൾ നിർവഹിക്കുന്ന ആൾക്ക് അയാൾക്ക് പ്രതിഫലമായി സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല, അയാൾക്ക് സ്വർഗം തന്നെയാണ് പ്രതിഫലമായി ലഭിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഹജ്ജ് നിർവഹിക്കണമെങ്കിൽ അതിൻ്റെ ഷർത്താണ് മറ്റു ഇബാദത്തുകളെ പോലെ തന്നെ ഇസ്തിത്താഅത്ത്, സാധിക്കണം, കഴിവുണ്ടാകണം എന്നത്. ശാരീരികമായും സാമ്പത്തികവുമായുമുള്ള ശേഷി ഉണ്ടായിരിക്കണം എന്നത് ഹജ്ജ് നിർബന്ധമാകുവാനുള്ള ഷർത്തിൽപ്പെട്ടതാണ്. മരണപ്പെട്ടുപോയ ആളുകൾക്ക് വേണ്ടി ഹജ്ജ് നിർവഹിക്കൽ അത് രണ്ട് സന്ദർഭങ്ങളിൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരാൾക്ക് വേണ്ടി ഹജ്ജ് നിർവഹിക്കൽ, മരണപ്പെട്ടുപോയ ആൾക്കല്ല മറ്റൊരാൾക്ക് വേണ്ടി പകരമായി ഹജ്ജ് ചെയ്യൽ, അത് രണ്ട് സന്ദർഭങ്ങളിൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ളത് വഴിയേ വരും. ആദ്യമായ ഹയ്യായ ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് പകരമായി വേറൊരാൾ ഹജ്ജ് ചെയ്യുന്നത് രണ്ട് സന്ദർഭങ്ങളിൽ അനുവദിക്കപ്പെട്ടതായി സ്വഹീഹ ഹദീസുകളിൽ കാണാം. ഒന്ന്, ഹജ്ജിന് പോകാൻ കഴിയാത്ത വിധം അദ്ദേഹം വയോവൃദ്ധനായിട്ടുണ്ട്, യാത്ര അസാധ്യമാകുന്ന വിധത്തിൽ അയാളെ പ്രായാധിക്യം ബാധിച്ചിട്ടുണ്ട്, പ്രായം ബാധിച്ചിട്ടുണ്ട്, അയാൾക്ക് ശാരീരികമായി ശേഷിയില്ല. അത്തരം സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് പകരമായി മറ്റൊരാൾക്ക് നിർവഹിക്കാവുന്നതാണ്. മറ്റൊന്ന് അയ്യക്കൂന മരീവൻ മറവൻ ലായുർജാബുർഉ, ശമനം പ്രതീക്ഷിക്കുവാൻ വകയില്ലാത്ത വിധത്തിലുള്ള രോഗം ബാധിച്ചിട്ടുണ്ട്. കടുത്ത രോഗമാണ്. പ്രത്യക്ഷത്തിൽ സാധാരണഗതിയിൽ ഇനി ആ രോഗത്തിൽ നിന്ന് ശമനം ലഭിക്കുക പ്രയാസമാണ്. ആ വിധത്തിൽ കടുത്ത രോഗം ബാധിച്ച ഒരാൾക്ക് പകരമായി ഹജ്ജ് നിർവഹിക്കാവുന്നതാണ്. ഇത് രണ്ടും അതിൻ്റെ നിബന്ധനയാണ്. എന്നാൽ സ്ത്രീകളാണ് ഹജ്ജിന് പോകുന്നതെങ്കിൽ മഹ്റം ഉണ്ടായിരിക്കുക എന്നതും അതുകൂടെ ചർത്തായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. സുലത പറഞ്ഞു, ലാ യഖ്ലുവൻ റജുലുൻ ബിംറഅതിൻ ഇല്ലാ വമഅഹാ ദൂ മഹ്റം. ഒരാണും പെണ്ണും ഒറ്റയ്ക്കിരിക്കാൻ പാടില്ല, അവരുടെ കൂടെ അവളുടെ മഹ്റം ഉണ്ടായാലല്ലാതെ, വിവാഹം നിഷിദ്ധമായ ആൾ അവരുടെ കൂടെ ഉണ്ടായാലല്ലാതെ, അവരുടെ വാപ്പ അല്ലെങ്കിൽ അവളുടെ മകൻ അല്ലെങ്കിൽ അവളുടെ സഹോദരൻ അവരുടെ അമ്മാവൻ ഇവരൊക്കെയാണ്, ഇതുപോലുള്ള ആളുകളാണ് അവരുടെ മഹ്റം. എന്നിട്ട് റസൂൽ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, വലാ തുസാഫിറുൽ മർഅതു ഇല്ലാ മഅ ദീ മഹ്റമിൻ, മഹ്റമിൻ്റെ കൂടെയല്ലാതെ ഒരു സ്ത്രീ യാത്ര ചെയ്യാവതുമല്ല എന്ന് റസൂൽ പറഞ്ഞപ്പോൾ, ഫഖാല റജുൽ, ഖാല യാ റസൂലല്ലാ ഇന്നംറഅതി ഖറജത് ഹാജ്ജതൻ, എൻ്റെ ഭാര്യ ഹജ്ജ് ചെയ്യാൻ പുറപ്പെടുന്നു, വൈന്നി ഉക്കുത്തുതി, എൻ്റെ പേര് ഉക്കുത്തുതിബ ഫീ ഗസ്വത്തി കദാ വകദാ, ഇന്ന ഇന്ന യുദ്ധത്തിന് എൻ്റെ പേര് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? മഹ്റമില്ലാതൊരു പെണ്ണിന് യാത്ര ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് റസൂൽ പറഞ്ഞപ്പോൾ സ്വഹാബി ചോദിച്ച സംശയമാണ്. അവർ റസൂൽ പറഞ്ഞു, ഇൻ തലിഖ് ഫഹുജ്ജ ഫഹുജ്ജ മഅ ഇംറഅതിക്, നീ പോകുക, നീ യുദ്ധത്തിന് പോണ്ട, നീ അവരുടെ കൂടെ പോയി ഹജ്ജ് നിർവഹിക്കുക എന്ന് റസൂൽ പറഞ്ഞതായി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയിൽ നിന്ന് ബുഖാരിയും മുസ്ലിമും റിവാദ് ചെയ്ത ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് അഥവാ ഒരു മഹ്റം ഉണ്ടാകുക എന്നത് സ്ത്രീകളെ സംബന്ധിച്ചുള്ള പ്രത്യേകമായ ഷറത്തിൽപ്പെട്ടതാണ്, ഇസ്തിത്താഅത്തിൻ്റെ ഭാഗമാണ് അത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റസൂലുള്ള ഇസ്ലാം എന്താണ് എന്ന ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു കൊടുത്തു. ഈ ഉത്തരം കേട്ടപ്പോൾ, റസൂലുള്ളയുടെ ഈ ഉത്തരമങ്ങ് കേട്ടപ്പോൾ ഖാൽ അദ്ദേഹം പറഞ്ഞു, സദഖത്ത, താങ്കൾ പറഞ്ഞത് സത്യമാണ്, ശരിയാണത് എന്ന് അദ്ദേഹം പ്രതികരിച്ചു. ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സദഖത്ത എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഫഅജിബ്ന, ഞങ്ങൾക്ക് ആശ്ചര്യമായി. കാരണം എന്താ? യസ്അലുഹു വയുസദ്ദിഖു, അദ്ദേഹം ചോദിക്കുന്നു എന്നിട്ട് ആ ഉത്തരത്തെ അദ്ദേഹം സത്യപ്പെടുത്തുന്നു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് പറയുന്നു. അത് ഞങ്ങളിൽ ആശ്ചര്യമുണ്ടാക്കി. കാരണം ചോദ്യകർത്താവിന് നേരത്തെ അതിൻ്റെ ശരി ഉത്തരം അറിയാം എന്നതുകൊണ്ടാണല്ലോ തങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞത്. ആരാണ് ഇദ്ദേഹം ഇങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാവുന്ന അദ്ദേഹം ആരാണ് എന്നതുകൂടെ ഇതിനോട് കൂട്ടിവെക്കുമ്പോൾ ഞങ്ങളുടെ അത്ഭുതം വർദ്ധിക്കുന്നു എന്നർത്ഥത്തിൽ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു എന്നാണ്. ഇൻഷാഅല്ലാ വരുന്ന ക്ലാസ്സുകളിൽ അതിൻ്റെ ബാക്കി പാഠങ്ങളും ഫവായിദുകളും മനസ്സിലാക്കാൻ ശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു.
5: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് റിയാദുസ് സ്വാലിഹീൻ, ഹജ്ജും പാപമോചനവും എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ ബഹുമാനായ മുജീബ് റഹ്മാൻ സുലാഹി അവതരിപ്പിച്ചത്.
1: Peace Radio. Tune to reality.

0: വശ്യസുന്ദരമായ വിശുദ്ധ ഖുർആൻ പാരായണവുമായി മധുരം ഖുറാനിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് വിശുദ്ധ ഖുറാനിലെ 67-ാമത്തെ അധ്യായം സൂറത്തുൽ മുൽക്ക് പാരായണം നിർവഹിക്കുന്നത് അഷ്ഷൈഖ് സഊദ് അഷ്ഷുറൈം.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ.
1: പീസ് റേഡിയോയിൽ അടുത്തതായി ആരോഗ്യ ചിന്തകൾ. പല്ല് എടുത്ത ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ നജ്മുദ്ദീൻ കെ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പല കാരണങ്ങൾ കൊണ്ട് പല്ല് എടുക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട് നമുക്ക്. പല്ലെടുത്ത ശേഷം ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ ചില കാര്യങ്ങളാണ് ഈ ഒരു ആരോഗ്യ ചിന്തയിൽ കൂടി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. പല്ലെടുത്ത ഉടനെ ഡോക്ടർ പല്ലെടുത്ത ഭാഗത്ത് ഒരു കോട്ടൺ പീസ് വയ്ക്കും. ആ കോട്ടൺ പീസ് ഒരു അരമണിക്കൂറെങ്കിലും അല്ലെങ്കിൽ ഒരു 45 മിനിറ്റെങ്കിലും കടിച്ചു പിടിക്കൽ നിർബന്ധമാണ്. കാരണം ആ സമയത്താണ് കൂടുതൽ രക്തപ്രവാഹം ഉണ്ടാവുക. ആ രക്തം കട്ട പിടിക്കാനും രക്തം നിൽക്കാനും വേണ്ടി 30 മിനിറ്റെങ്കിലും ആ ഒരു കോട്ടൺ പീസ് അവിടെ കടിച്ചു പിടിക്കൽ നിർബന്ധമാണ്. അതുപോലെ അതേസമയം നമ്മുടെ വായിലുണ്ടാകുന്ന ഉമിനീര് അത് തുപ്പാൻ പാടില്ല, പുറത്തേട്ട് തുപ്പാൻ പാടില്ല, പകരം അത് ഉള്ളിലോട്ട് ഇറക്കണം. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ളത് ആ സമയത്ത് കൂടുതൽ രക്തം ഉണ്ടാവില്ലേ, രക്തം ഉള്ളിലോട്ട് ഇറക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ സമയത്ത് കോട്ടൺ പീസ് കടിച്ചു പിടിക്കുന്നത് കൊണ്ട് തന്നെ ഉമിനീരായിരിക്കും കൂടുതൽ ഉണ്ടാവുക, രക്തത്തിൻ്റെ അംശം വളരെ കുറവായിരിക്കും. സ്വാഭാവികമായിട്ടും ആ സമയത്ത് തുപ്പിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രഷർ കൊണ്ട് കൂടുതൽ രക്തം വരികയും പ്രശ്നമുണ്ടാക്കുകയും ചെയ്യും. അതിന് പകരമായിട്ട് നമ്മൾ ഉമിനീര് എന്ത് ചെയ്യണം, ഉള്ളിലോട്ട് ഇറക്കണം. ഇതാണ് ഉടനെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. അതിനുശേഷം ആദ്യത്തെ ഒരു 24 മണിക്കൂർ ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലയിടത്ത ശേഷം ആദ്യത്തെ 24 മണിക്കൂർ നമ്മൾ തണുപ്പുള്ള ഭക്ഷണങ്ങളാണ് കൂടുതൽ പ്രിഫർ ചെയ്യേണ്ടത്. ചൂടുള്ള ഭക്ഷണങ്ങളിലേക്കാൾ കൂടുതൽ തണുപ്പുള്ള ഭക്ഷണങ്ങളാണ് ആ സമയത്ത് കഴിക്കേണ്ടത്. കാരണം ആദ്യത്തെ 24 മണിക്കൂറാണ് നമ്മൾ രക്തം കട്ട പിടിക്കുകയും അതുപോലെ ഹീലിംഗ്, അത് നമ്മൾ പല്ലെടുത്ത ഭാഗത്ത് ഹീലിംഗ്, അതായത് മുറിവ് ഉണങ്ങുകയും ചെയ്യുന്ന പ്രക്രിയകൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൂട് ആദ്യത്തെ 24 മണിക്കൂറിൽ തട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ രക്തക്കുഴലുകൾ വികസിക്കുകയും കൂടുതൽ ബ്ലീഡിങ്ങിന് ചാൻസ് ഉണ്ടാവുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യത്തെ 24 മണിക്കൂർ തണുത്ത ഭക്ഷണങ്ങൾ അതുപോലെ തണുത്ത ജ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കുടിക്കാൻ ശ്രദ്ധിക്കുക. ജ്യൂസ് കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രോ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം, നേരെ വാ കൊണ്ട് തന്നെ ജ്യൂസ് കുടിക്കുന്ന രൂപത്തിലോട്ട്, അത്തരത്തിൽ നമുക്ക് ജ്യൂസ് കുടിക്കാവുന്നതാണ്, സ്ട്രോ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ പല്ല്, പ്രത്യേകിച്ച് താഴത്തെ പല്ലൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ലോക്കൽ അനസ്തെറ്റിക് കൊടുക്കും മരവിക്കാൻ വേണ്ടി. അതേസമയത്ത് അതിൻ്റെ ചുറ്റുമുള്ള ഏരിയകൾ, പ്രത്യേകിച്ച് താഴത്തെ പല്ലൊക്കെ എടുക്കുമ്പോൾ നാവിൻ്റെ സൈഡ്, ചുണ്ടിൻ്റെ സൈഡൊക്കെ മരവിക്കും, 2-3 മണിക്കൂറുകൾ മരവിക്കും. സ്വാഭാവികമായിട്ടും നമ്മൾ ആ സമയത്ത് കട്ടിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ചുണ്ടും നാവും കൂട്ടിക്കടിക്കുകയും അവിടെ അൾസർ വ്രണങ്ങൾ ഉണ്ടാവുകയും ചെയ്യാൻ ചാൻസ് ഉണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ ആ മരവിപ്പ് വിടുന്നതുവരെ തട്ടിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുകയാണ് ഉത്തമം. പല്ലെടുത്ത ശേഷം ആ ഭാഗത്ത് നീർക്കെട്ട്, വീങ്ങൽ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണത്. അതുകൊണ്ട് തന്നെ ഐസ് പാക്കുകൾ, നമ്മൾ പല്ലെടുത്തതിൻ്റെ പുറം ഭാഗത്ത് ഐസ് പാക്ക് വെക്കുകയും ആ വീക്കത്തെ നമ്മൾ തടയുകയും ചെയ്യാം. ആ സമയത്തുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ് ആ സമയത്ത് ബ്രഷ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പല്ലെടുത്ത ശേഷം ഉടനെ ബ്രഷ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ആദ്യ ദിവസങ്ങളിൽ വേണമെങ്കിൽ ആ സമയത്ത് ബ്രഷ് ചെയ്യേണ്ടതില്ല, പകരം മൗത്ത് വാഷ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ സോഫ്റ്റ് ബ്രഷുകൾ യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ പല്ലെടുത്ത ഭാഗത്ത് ആ കുഴിയിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പല്ലെടുത്ത ശേഷമുള്ള പിറ്റത്തെ ദിവസങ്ങളിൽ, 24 മണിക്കൂർ കഴിഞ്ഞ ശേഷമുള്ള ദിവസങ്ങളിൽ ചെറിയ ഇളം ചൂടുള്ള വെള്ളത്തിൽ ആ ഭാഗം കൊപ്പിളിക്കാൻ ശ്രദ്ധിക്കുക. ആദ്യത്തെ 24 മണിക്കൂർ തണുത്ത ഭക്ഷണവും തണുത്ത വെള്ളവും അതിനുശേഷം ഇളം ചൂടുള്ള ഉപ്പിട്ട വെള്ളത്തിൽ കൊപ്പിളിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവിടെ ആ മുറിവ് ഉണങ്ങാൻ കാരണമാകും. ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നുകൾ വല്ലതുമുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ അത് കഴിച്ചിരിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യുക. ഇത്തരം കുറച്ച് കാര്യങ്ങളാണ് പല്ലെടുത്ത ശേഷം നമ്മൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ. പല്ല് എടുത്ത ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ക്ലാസ് എടുത്തത് ഡോക്ടർ നജ്മുദ്ദീൻ കെ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഇനി പീസ് ടൈമിൽ ഒരു ശ്രോതാവ് എഴുതിയ ഒരു വാചകമാണ് നമ്മൾ വായിക്കുന്നത്. പീസ് ടൈം നമ്മൾ എപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട്. ശ്രോതാക്കൾ എഴുതുന്ന ഒരു എന്താ പറയുക, അവരുടെ ഒരു അവർക്ക് കിട്ടിയ ഒരു പ്രചോദനം അല്ലേ പീസ് റേഡിയോനെ കുറിച്ചുള്ള. അപ്പോൾ അതിനെക്കുറിച്ച് അപ്പോൾ ഇന്ന് പീസ് റേഡിയോ വല്ലാത്തൊരു അനുഗ്രഹം തന്നെ, ഇതെന്നും നിലനിർത്തട്ടെ, ആമീൻ. ചെറിയൊരു വാചകത്തിലാണ് സുഹൈല മംഗലശ്ശേരി, മഞ്ചേരിയുള്ള മംഗലശ്ശേരിയുള്ള ഒരു സഹോദരി ആണ് അയച്ചിട്ടുള്ളത്. പീസ് റേഡിയോ എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചവർക്കാണ് എന്ത് ചെയ്യുക, അതിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് അറിയുള്ളൂ അല്ലേ.
2: ലഹരി ഓടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
3: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
2: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചു പോയിരിക്കുന്നു.
3: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
2: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
3: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
2: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
3: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
2: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
3: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
0: Peace Radio. Tune to reality.

0: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. 1 കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരൽപ്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയപഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റയ്ക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്ജലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
4: ESI ഹെൽത്ത് ഇൻഷുറൻസ് എന്നിവ നമുക്ക് അനുവദനീയമാണോ എന്ന്.
5: ഒരു വിശ്വാസിയുടെ ആത്യന്തിക ലക്ഷ്യം മരണാനന്തര ജീവിതത്തിൽ സ്വർഗം കരസ്ഥമാക്കുക എന്നതായിരിക്കണം. സ്വർഗപ്രവേശനത്തിന് തടസ്സമാകുന്ന എന്തെല്ലാം കാരണങ്ങളുണ്ടോ ആ കാരണങ്ങളിൽ നിന്നെല്ലാം വിശ്വാസി വിട്ടുനിൽക്കണം. അവൻ്റെ വ്യക്തിജീവിതവും കുടുംബജീവിതവും സ്വകാര്യ ജീവിതവും സാമ്പത്തിക വിഷയവുമൊക്കെ കൃത്യമായും ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ തന്നെയായിരിക്കണം. ദുനിയാവിലെ ഒരൽപ്പം ലാഭത്തിനു വേണ്ടി എന്നെന്നും ജീവിക്കുവാനുള്ള പരലോകം നഷ്ടപ്പെടുത്തിക്കൂടാ. അങ്ങനെ നോക്കുമ്പോൾ സാമ്പത്തിക രംഗം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിന് കൃത്യമായ മാർഗനിർദ്ദേശം ഇസ്ലാം പഠിപ്പിച്ചു തരുന്നുണ്ട്. പലിശ, ചൂതാട്ടം എന്നിത്യാദി നിഷിദ്ധമായ ഒരു മാർഗവും ഒരു വിശ്വാസിക്ക് ഭൂഷണമല്ല. ഇവിടെ ഒരു പ്രത്യേക ഇൻഷുറൻസ്, തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് അതിൽ ചേരൽ അനുവദനീയമാണോ എന്നാണല്ലോ. ധാരാളം ഇൻഷുറൻസുകളുണ്ട്, വ്യക്തികൾക്ക്, സ്ഥാപനങ്ങൾക്ക്, മെഡിക്കൽ എന്നിത്യാദി വിവിധ രൂപത്തിൽ ഇൻഷുറൻസുകൾ കാണാൻ സാധിക്കും. ലോകത്ത് ഇസ്ലാമിക വ്യക്തിത്വങ്ങളല്ല സത്യത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഇൻഷുറൻസ് കൊണ്ടുവന്നത്, മറിച്ച് ലാഭക്കൊതി ആഗ്രഹിച്ച ഏതാനും കമ്പനികളാണ് ഇത്തരത്തിൽ ഇൻഷുറൻസ് സംരംഭവുമായി മുന്നോട്ട് വന്നത്. ലാഭം മാത്രമാണ് അവരുദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഓരോ ഇൻഷുറൻസിൻ്റെയും വിധി എന്നതിലപ്പുറം അടിസ്ഥാനപരമായി ഇൻഷുറൻസ് അനുവദനീയമാണോ അല്ലയോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. തീർച്ചയായും മദ്യവും മൈസിർ എന്ന് പറഞ്ഞാൽ യുസർ, എളുപ്പത്തിൽ ലഭിക്കുന്ന യുസർ എന്ന് പറഞ്ഞാൽ ഇന്നമൽ ഉസ്രി യുസ്ര, എളുപ്പമെന്നാണ്. അപ്പോൾ എളുപ്പത്തിൽ ലഭിക്കുന്ന, അധ്വാനമില്ലാതെ എളുപ്പത്തിൽ ലഭിക്കുന്ന നിഷിദ്ധമായ സമ്പാദ്യങ്ങൾക്കൊക്കെ ഈ പേര് പറയാൻ പറ്റും. ലോട്ടറി ആകട്ടെ, വിളിക്കുറിയാകട്ടെ, ഇതൊക്കെ ഇത്തരം ഇൻഷുറൻസിൻ്റെയും മൈസറിൻ്റെയും ഗണത്തിലാണ് ഉൾപ്പെടുക. ഒന്നുകിൽ ഇൻഷുറൻസ് ചെയ്ത വ്യക്തിക്ക് ലാഭം, കമ്പനിക്ക് നഷ്ടം, അല്ലെങ്കിൽ കമ്പനിക്ക് ലാഭം, വ്യക്തിക്ക് നഷ്ടം, ഈ രൂപത്തിലാണ് പൊതുവെ ഇൻഷുറൻസ് ഉണ്ടാകുക. താൻ എന്താണോ കൊടുക്കുന്നത് അതിലപ്പുറം വല്ലതും തിരിച്ചു ലഭിക്കുന്നുവെങ്കിൽ അത് റിബയാണ് എന്നാണ് ഇസ്ലാമിക കായിദ. അതുകൊണ്ട് തന്നെ ഇത്തരം ഇൻഷുറൻസുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് വിശ്വാസി ചെയ്യേണ്ടത്. എന്തുകൊണ്ട് ഇൻഷുറൻസ് ചേരുന്നു എന്ന് ചോദിച്ചാൽ പലപ്പോഴും അള്ളാഹുവിൻ്റെ ഖദാ ഖദറിലുള്ള വിശ്വാസക്കുറവാണ്. തൻ്റെ വാഹനത്തിന് ഒരു അപകടം വരും എന്ന് മുൻകൂട്ടി മനസ്സിലാക്കി എങ്കിൽ അതിനെ തരണം ചെയ്യുവാൻ മനസ്സാ വാച കർമ്മണ അംഗീകരിച്ചുകൊണ്ട് അതിൽ സംതൃപ്തി കണ്ടെത്തി ഇൻഷുറൻസ് ചെയ്യുന്ന ആളുകളുണ്ട്. സത്യത്തിൽ അള്ളാഹുവിൻ്റെ ഖദാ ഖദറിനെക്കുറിച്ചുള്ള അവബോധമില്ലായ്മയാണ്. ചില സന്ദർഭങ്ങളിലൊക്കെ നിർബന്ധിതമായ വേളകളിൽ, അല്ലെ, നിർബന്ധിതമായി ഇൻഷുറൻസ് ചെയ്യേണ്ടി വരും. ആ വേളകളിൽ ഇസ്ലാം അംഗീകരിക്കാത്തൊരു കാര്യമാണ്. പക്ഷേ ഇൻഷുറൻസ് അവിടെ നൽകിയല്ലാതെ ഒരു നിവൃത്തിയില്ല എങ്കിൽ ഒരു മനസ്സംതൃപ്തിയോടുകൂടിയല്ല സത്യത്തിൽ വിശ്വാസികൾ ആ വേളയിൽ ഇൻഷുറൻസ് എടുക്കുന്നത്. തീർച്ചയായും തനിക്ക് ഉപകാരം ലഭിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി ഒരു ഇൻഷുറൻസിലും ചേരരുത് എന്ന് തന്നെയാണ് ഈ വിഷയമായി സൂചിപ്പിക്കാനുള്ളത്.
4: അമുസ്ലിങ്ങൾക്ക് വേണ്ടി രോഗം മാറാൻ നന്മക്ക് ഒക്കെ പ്രാർത്ഥിക്കാൻ പാടുണ്ടോ എന്നാണ്.
5: ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് രോഗി ഒരു മുസ്ലിമാണ് എങ്കിൽ, അയാളെ സന്ദർശിക്കുക എന്നത് മുസ്ലിമീങ്ങളുടെ ബാധ്യതയാണ്. ഹഖുൽ മുസ്ലിമി അൽ മുസ്ലിമി സിത്തുൻ. മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ബാധ്യതകൾ ആ ഒരു ഹദീസിൽ ആറായി പഠിപ്പിക്കപ്പെട്ടു. ഫഇദാ മരിള ഫഉദു, അവൻ രോഗിയായാൽ നീ അവനെ സന്ദർശിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു എന്നിവർക്കൊക്കെ മദീനയിൽ വന്ന ഉടനെ രോഗമായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്ദർശിച്ചിരുന്നു. മുസായിബ് അല്ലെങ്കിൽ മുസയ്യിബ് എന്ന് പറയപ്പെടുന്ന ഒരു സ്വഹാബി വനിത രോഗിയായിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ സന്ദർശിച്ചിരുന്നു. രോഗിയായാൽ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, അല്ലാഹു റബ്ബന്നാസ് അദിഹി ബിൽ ബസ്, അല്ലാഹുമ്മ ഇഷ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖ്മൻ എന്ന പ്രാർത്ഥന, അതുപോലുള്ള പല പ്രാർത്ഥനകളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം സമൂഹത്തിന് പഠിപ്പിച്ചു നൽകി. അതുകൊണ്ട് തന്നെ രോഗിയായാൽ സന്ദർശിക്കുക അനിവാര്യമായ ഒരു കാര്യമാണ്. ഒരു പക്ഷേ നമ്മുടെ ആശ്വാസ വചനങ്ങളും രോഗിയുടെ ശരീരത്തിൽ കൈവച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയും മാനസികമായൊരു ഉണർവിനും ഉന്മേഷത്തിനും അതുവഴി അയാളുടെ ശാരീരിക പ്രശ്നങ്ങളും രോഗങ്ങളും നീങ്ങുവാൻ കാരണമായേക്കാം. അത്തരത്തിൽ ആശ്വാസം നൽകുന്ന വചനങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുകയാണ് രോഗ സന്ദർശനത്തിലൂടെ നാം ചെയ്യേണ്ടത്. എന്നാൽ ഇവിടെ മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ബാധ്യത എന്നാണല്ലോ ഹദീസിൽ പറഞ്ഞത്. എന്നാൽ മുസ്ലിമല്ലാത്ത ഒരാളെ രോഗ സന്ദർശനം നടത്തുവാനും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനും പാടുണ്ടോ എന്നാണ് ചോദ്യം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം പരിശോധിച്ചാൽ അവിടെയും മാതൃക കാണുവാൻ സാധിക്കും. മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ രോഗിയായാൽ അവരെ സന്ദർശിക്കാം എന്ന് തന്നെയാണ്. യഹൂദ ബാലന് രോഗം ബാധിച്ച വേളയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിക്കുകയും അങ്ങനെ ആ കുഞ്ഞിനോട് സത്യമാത്തെ ഉദ്ഘോഷിക്കുകയും ആ കുഞ്ഞ് പിതാവിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ മുസ്ലിമാകുകയും ചെയ്ത സംഭവം ഹദീസുകൾ കാണുവാൻ സാധിക്കും. അപ്പോൾ രോഗ സന്ദർശനം നടത്താം. അതേപോലെ തന്നെ രോഗി മുസ്ലിമല്ല എങ്കിൽ, ഡോക്ടർ മുസ്ലിമാണ് എങ്കിൽ ആ രോഗി മുസ്ലിമല്ല, അതുകൊണ്ട് ചികിത്സിക്കാൻ പാടില്ല എന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. അവരെ ചികിത്സിക്കണം എന്ന് തന്നെയാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അബു സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹം നിവേദനം ചെയ്യുന്ന ഹദീസിൽ, ഒരു പറ്റം സഹാബിമാർ ഗ്രാമത്തിലൂടെ കടന്നു പോകുമ്പോൾ അവരാ ഗ്രാമവാസികളോട് ഭക്ഷണം ചോദിക്കുകയും അവർ നീരസം പ്രകടിപ്പിക്കുകയും ചെയ്തു. ആ വേളയിൽ ഗ്രാമമുഖ്യന് വിഷമേറ്റു. അവർ ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ മന്ത്രിക്കുവാൻ പറ്റിയ ആളുകളുണ്ടോ എന്ന്. പ്രസ്തുത ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ രോഗി മുസ്ലിമല്ല എങ്കിൽ അവരെ സന്ദർശിക്കുവാം, അവരെ ചികിത്സിക്കുവാം, അവരെ രോഗശാന്തിക്കു വേണ്ടി പ്രാർത്ഥിക്കുവാം എന്ന് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കണം. മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾക്ക് വേണ്ടി പൊതുവെ ഹിദായത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. റബ്ബെ, അവർക്ക് ഹിദായത്ത് കൊടുക്കണമേ. അവർ രോഗികളാണ് എങ്കിൽ അവരുടെ രോഗമുക്തിക്കു വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ്. ഇതാണ് ഒരു രോഗി മുസ്ലിമല്ല എങ്കിൽ അവരോട് നാം അനുവർത്തിക്കേണ്ട കടമയും ഒരു പക്ഷേ നമ്മുടെ സന്ദർശനം, നമ്മുടെ ദീനിയായ പെരുമാറ്റങ്ങളൊക്കെ അവരുടെ മനസ്സിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുകയും അതൊക്കെ ഒരു സത്യത്തിൻ്റെ പൊൻകിരണം അവരുടെ മനസ്സിലേക്ക് സന്നിവേശിക്കുവാൻ കാരണമായി തീർന്നേക്കാം. അല്ലാഹു എല്ലാ ആളുകൾക്കും സന്മാർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ.
4: ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്കും മറ്റുമായി ഇൻഷുറൻസ് കാർഡ് എടുത്ത് ഉപയോഗിക്കുന്നത് തെറ്റാണോ എന്നാണ്.
5: നമ്മുടെ നാട്ടിൽ കമ്പനികൾ നടത്തുന്ന ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, അതേപോലെ വാണിജ്യ സ്ഥാപനങ്ങൾക്കുള്ള ഇൻഷുറൻസ്, വെഹിക്കിൾ ഇൻഷുറൻസ്, ഇതൊക്കെ തന്നെയും നിഷിദ്ധമാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പണ്ഡിതന്മാർ അതിന് പല തെളിവുകളും നിരത്തുന്നു. കാരണം അതിൽ പലിശ അടങ്ങിയിരിക്കുന്നു എന്നാണ്. ചെറിയ ഒരു സംഖ്യ ഇപ്പോൾ കൊടുത്ത് പിന്നീട് അതിനേക്കാൾ വലിയ സംഖ്യ ശേഷം വാങ്ങുമ്പോൾ രണ്ട് തരത്തിലുള്ള പലിശയും റിബ അൽ നസീഅയും റിബ അൽ ഫളും കാലതാമസത്താലുള്ള പലിശയും അധിക പലിശയും അതിൽ ഉൾപ്പെട്ടു എന്നാണ്. രണ്ടാമതായി ചൂതാട്ട സമാനമായ ഒരു വ്യവഹാരം അതിനുണ്ട്. കുറച്ചു കൊടുക്കുന്നു, കൂടുതൽ വാങ്ങുന്നു. മൂന്നാമതായി അതിൽ വഞ്ചനയുണ്ട് എന്നാണ്. കൊടുത്ത കാശ് കിട്ടുമോ എന്നറിയില്ല. കൊടുത്ത കാശിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ കിട്ടിയേക്കാം. അതിലൊരു ചതിയും വഞ്ചനയും ഉണ്ട് എന്നാണ്. നാലാമതായി അന്യരുടെ ധനം അവകാശമില്ലാതെ ഭക്ഷിക്കലാണ് അതിലുള്ളത്. അതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് കമ്പനികൾ നടത്തുന്ന ഏത് തരത്തിലുള്ള ഇൻഷുറൻസ് ആകട്ടെ അതൊക്കെ നിഷിദ്ധമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നത്. എന്നാൽ ഒരു ഗവൺമെൻറ് ആ രാജ്യത്തെ പ്രജകളുടെ ക്ഷേമത്തിന് വേണ്ടി ഒരു സംരംഭം കൊണ്ടുവരികയും അവർ വെക്കുന്ന നിബന്ധനകൾ, ഇന്ന കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് വൈദ്യസഹായം കൊടുക്കാം, വീട് വെക്കാൻ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നൽകുന്ന സഹായങ്ങൾ, അത് ഇൻഷുറൻസ് എന്ന് പേരിട്ടാലും ഈ പറയുന്ന നിഷിദ്ധമായ ഗണത്തിലല്ല ഉൾപ്പെടുക. ബി പി എൽ കാർഡുള്ള ആളുകൾക്ക് മെഡിക്കൽ രംഗത്ത് ഇത്ര സംഖ്യ വരെ ഗവൺമെൻറ് സഹായിക്കും, അതൊരു ഇൻഷുറൻസ് പോളിസി എന്ന പേരിൽ പറയുന്നുവെങ്കിലും അതിന് പ്രത്യേകമായ കാശ് കൊടുക്കുകയോ അല്ലെങ്കിൽ അത് ഒരു കമ്പനിക്ക് ലാഭം ലഭിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനമോ അല്ല. അപ്പോൾ അത് അനുവദനീയമായി തീരുന്നു. അതേപോലെ തന്നെ കുറേ ആളുകൾ ഒരു സംഖ്യ എടുത്ത് അത് മുഖേന ആളുകളെ സഹായിക്കുക, ആരൊക്കെയാണോ പണമെടുക്കുവാൻ മുന്നോട്ട് വന്നത് അവർക്ക് അവരുടെ കച്ചവടത്തിലോ മറ്റോ വല്ലോ നഷ്ടവുമുണ്ടാകുമ്പോൾ ഈ തുക എടുക്കുക, അതിന് ഇൻഷുറൻസ് എന്ന് പേര് പറയാം. അത് അനുവദനീയമാണ്. കാരണം ഈ ക്യാഷ് മുടക്കുമ്പോൾ അതുകൊണ്ട് അവർ പണം നേടുക എന്ന ലക്ഷ്യമല്ല, മറിച്ച് പാവപ്പെട്ടവരെ സഹായിക്കുക. ഈ ലിസ്റ്റിലുള്ള ഈ കൂട്ടത്തിലുള്ള ആളുകൾക്ക് വല്ല നഷ്ടവും പറ്റിക്കഴിഞ്ഞാൽ ഇതെടുത്തുകൊണ്ട് സഹായിക്കുക എന്ന സഹായത്തിൻ്റെ ലക്ഷ്യമാണ് അവിടെയുള്ളത്. അപ്പോൾ അത് അനുവദനീയമായി തീരുന്നു. അറബിയിൽ പണ്ഡിതന്മാർ അതിന് അത്തമീനു തആവുനി എന്നൊക്കെയാണ് പറയുക. ഇതല്ലാത്ത കമ്പനികൾ അവരുടെ ധനവർദ്ധനവിന് വേണ്ടി ചെയ്യുന്ന ഇൻഷുറൻസ് പോളിസികളൊക്കെ തുടക്കത്തിൽ പറഞ്ഞ ഹറാമിൻ്റെ വഴികളിലാണ്, ഹറാമിലാണ് കാണുവാൻ സാധിക്കുക. അല്ലാഹു ആലം.
4: പള്ളിയിൽ ആദ്യത്തെ ജമാഅത്ത് കഴിഞ്ഞാൽ പിന്നീട് നേരം വൈകി വരുന്ന ആളുകൾ ജമാഅത്തായി നിസ്കരിച്ചാൽ അവർക്ക് 27 ഇരട്ടി പ്രതിഫലം ലഭിക്കില്ലേ എന്നാണ്.
6: ജമാഅത്തായിട്ടുള്ള നമസ്കാരത്തിന് 27 ഇരട്ടി പ്രതിഫലം പറയപ്പെട്ട ഹദീസുകളുണ്ട്. 25 ഇരട്ടി പ്രതിഫലം പറയപ്പെട്ട ഹദീസുകളുണ്ട്. 27 ഇരട്ടി പ്രതിഫലം പറയപ്പെട്ട ജമാഅത്ത് നമസ്കാരം അത് ഏതാണ്? അതിൽ പണ്ഡിതന്മാർ വ്യത്യസ്ത വീക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള ആദ്യത്തെ ജമാഅത്ത്, അതേപോലെ തന്നെ ജമാഅത്ത് അഹ്ലുൽ നമസ്കാരത്തിൻ്റെ തുടക്കം മുതൽ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ പങ്കെടുത്തുകൊണ്ടുള്ള ജമാഅത്ത് നമസ്കാരം, അകാരണമായി ഒരാൾ പിന്താത്ത ജമാഅത്ത് നമസ്കാരം, ഇങ്ങനെ പല വീക്ഷണങ്ങൾ അതിൽ പറയപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഔദ്യോഗികമായിട്ട് ആദ്യമായി സംഘടിപ്പിക്കുന്ന ജമാഅത്തിൻ്റെ മഹത്വം ഒന്ന് വേറെയാണ്. അതിന് അതിൻ്റേതായ പ്രതിഫലമുണ്ട്. ജമാഅത്തിന് പങ്കെടുക്കുക, അതേപോലെ നമത്ത് സഫുക ദാവുക, തക്ബീറത്തുൽ ഇഹ്റാമിൽ ഇമാമിനോടൊപ്പം കൂടാൻ ശ്രമിക്കുക തുടങ്ങിയതായ മഹത്വങ്ങളൊക്കെ വലുതാണ്. ആ പ്രതിഫലം പിന്നീട് നടക്കുന്ന ജമാഅത്തുകൾക്കുണ്ട് എന്നൊരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ജമാഅത്ത് ഔദ്യോഗികമായിട്ടുള്ള ആദ്യത്തെ ജമാഅത്ത് ഒഴിവാക്കുന്നത്, ഒരാൾക്ക് വിട്ടു നഷ്ടപ്പെട്ടു പോകുന്നത് ശറഈയായ കാരണങ്ങളില്ലാതെയാണ് എങ്കിൽ, ശറഈയായ കാരണങ്ങൾ ഇല്ലാതെയാണ് എങ്കിൽ ഒരാൾ നിത്യമായിട്ട് ജമാഅത്തിൽ അതിൻ്റെ ആദ്യത്തിൽ തന്നെ ഔദ്യോഗിക ജമാഅത്തിൽ പങ്കെടുക്കുന്ന ആളാണ്. പക്ഷേ ഒരാൾക്ക് ശറഈയായിട്ട് മതപരമായിട്ടുള്ള ചില ഒഴിവ് കഴിവുകളുണ്ടായി അതിൽ പങ്കെടുക്കുന്നതിൽ, അതിനാലാണ് അയാൾ പിന്തിയത് എങ്കിൽ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറയപ്പെട്ട പ്രതിഫലങ്ങൾ നഷ്ടപ്പെടും അല്ലെങ്കിൽ പാഴാകും എന്ന് വിധിക്കാൻ പറ്റില്ല. കാരണം എന്താ, പിന്നെ ചില ഹദീസുകളെ അറിയിക്കുന്നുണ്ട്, ഒരാൾ രോഗം കാരണത്താൽ, യാത്ര കാരണത്താൽ, പിന്നെ മതപരമായ ഇളവുകളാണല്ലോ, ആ ഇളവുകൾ കാരണത്താൽ അയാൾ നിത്യമായി ചെയ്യുന്നതായ കർമ്മങ്ങൾ അയാൾക്ക് ചെയ്യാനായില്ല എങ്കിൽ അയാൾക്ക് ചെയ്തിട്ടില്ലെങ്കിലും അതിൻ്റെ പ്രതിഫലം ഉണ്ടാകും. അത് ഹദീസുകൾ അറിയിക്കുന്നുണ്ട്. മതപരമായ ഒഴിവ് കഴിവ് അത് നിമിത്തമാണ് അയാൾ നിത്യമായി ചെയ്തിരുന്നത് അവിടെ ഒഴിവാക്കുന്നത്. അതുപോലെയാണ് ഇതിലും നമുക്ക് മനസ്സിലാക്കാനുള്ളത്, മതപരമായിട്ടുള്ളതായ ഒഴിവ് കഴിവ് കാരണത്താലാണ് അയാൾ വൈകിയത് എങ്കിൽ, അയാളുടെ നിത്യ സ്വഭാവമല്ല അങ്ങനെ ലേറ്റാകൽ വൈകൽ എങ്കിൽ അതിൽ ആ പ്രതിഫലം പ്രതീക്ഷിക്കാം എന്നാണ് തെളിവുകളുടെ ഇത്തരം പിന്നെ തേട്ടങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. വല്ലാഹു തആല ആലം.
4: പ്രഭാഷണങ്ങളുടെ നല്ല പോയിന്റുകൾ ക്ലിപ്പ് വീഡിയോകളാക്കി എഡിറ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് ദൈവത്തെ എത്തിക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. അവർ ചെയ്യുന്നത് നല്ല കാര്യമാണ്, പക്ഷെ അവർ അതിൻ്റെ കൂടെ ഹമ്മിങ് ചേർക്കുന്നു, വായ കൊണ്ടുള്ള ശബ്ദം. സ്വാഭാവികമായും ആളുകളുടെ ശ്രദ്ധ അതിലേക്ക് തിരിയുന്നു. ഇവർക്കുള്ള നസീഹത്ത് എന്താണ് എന്നാണ്.
5: ഇവിടെ മ്യൂസിക്കിൻ്റെ വിധി അറിഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്. കാരണം മ്യൂസിക് ഹറാമാണ് എന്നതിന് പ്രമാണങ്ങൾ തെളിവുകൾ കാണുന്നത് കൊണ്ടാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുണ്ട് സൂറത്ത് ലുഖ്മാനിൽ, വമിനന്നാസ് മൻ യശ്തരി ലഹുവൽ ഹദീസ് എന്ന ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ ഒരു വിഭാഗം ആളുകൾ ലഹുവൽ ഹദീസ് വ്യർത്ഥ സംസാരം വില കൊടുത്ത് വാങ്ങുക എന്നതുകൊണ്ട് ഉദ്ദേശം സംഗീതമാണ് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അന്ത്യനാളിൻ്റെ ലക്ഷണമായി റസൂലുള്ളാഹി പറഞ്ഞത് പട്ടിനെയും വ്യഭിചാരത്തെയും ഹലാലാക്കുന്ന ഒരു വിഭാഗം വരും എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അവിടെ സംഗീതത്തെയും എന്ന് പറയുന്നത്, പട്ടിൻ്റെയും വ്യഭിചാരത്തിൻ്റെയും കൂടെയാണ് സംഗീതത്തെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മ്യൂസിക് നിഷിദ്ധമാണ് എങ്കിൽ എന്തിനാണ് അതിൻ്റെ സമാനമായ രൂപത്തിലുള്ള ഭാഗങ്ങളിലേക്ക് നീങ്ങുന്നത്? വ്യഭിചാരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ വിട്ടു നിൽക്കുക എന്നാണല്ലോ. വലാ തഖ്റബു സിന, വ്യഭിചാരത്തെ സമീപിക്കരുത്, അതുമായി ബന്ധമുള്ള ഒന്നും പാടില്ല എന്ന് വ്യഭിചാരത്തെക്കുറിച്ച് പറഞ്ഞുവെങ്കിൽ ഇവിടെ ഒരു ഹമ്മിങ് കേൾക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ഭൂരിപക്ഷം ആളുകൾക്കും ഇത് മ്യൂസിക്കാണോ അതല്ല ഹമ്മിങ് ആണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുകയില്ല. ശുബ്ഹത്ത്, സന്ദേഹമുണ്ടാവും, സംശയമുണ്ടാവും, തെറ്റിദ്ധാരണകളിലേക്ക് പോകുവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നിഷിദ്ധമായി എല്ലാ കാര്യങ്ങളും വിട്ടു നിൽക്കുക. ഹമ്മിങ് അത് മ്യൂസിക് അല്ല എന്ന് സമ്മതിച്ചാൽ തന്നെയും സംശയാസ്പദമായ സാഹചര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല

0: പാടുണ്ടോ? പുരുഷന്മാരുടെ മുടിയുടെ നീളം എത്ര വരെ ആവാം എന്നാണ്.
1: റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന സുന്നത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട കാര്യമാണ് മുടി വെട്ടുക എന്നത്. ഖിസാൽ ഫിത്റിൽ മുടി വെട്ടുന്നത് എണ്ണീട്ടില്ല എങ്കിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുടിയെ നിങ്ങൾ ആദരിക്കണം എന്നു പറഞ്ഞത് മുടിയെ വെട്ടുന്നതുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപോലെ മുടി വെട്ടുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. മൂന്ന് രീതികൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി വെട്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. ഒന്ന് ജുമ്മ, രണ്ട് ലുമ്മ, മൂന്ന് വഫറ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപോലെ കുറ്റിയാക്കി വെട്ടുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. മുമ്പിൽ കുറച്ച്, നമ്മളൊക്കെ ഇപ്പോഴത്തെ ഒരു പുതിയ ഫാഷൻ, മുമ്പിൽ കുറച്ച് വാരാൻ വേണ്ടി വെക്കുക, സൈഡിൽ നിന്ന് ഇങ്ങനെ വെട്ടിയെടുക്കുക, പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും കളിക്കാർ ഏതെങ്കിലും രൂപത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ അനുകരിക്കുക, ഇതൊന്നും ശരിയല്ല, അതൊക്കെ ഹറാമാണ്. മുമ്പും സൈഡും അതുപോലെ തന്നെ തലയുടെ മധ്യഭാഗവും ഒക്കെ ഒരുപോലെ ഒരേപോലെ കുറ്റിയാക്കി വെട്ടുന്ന രീതിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. അതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളതും. ഈ രൂപത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുടി വെട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ രൂപത്തിലാണ് വെട്ടേണ്ടത്. ആ മുടി വളർന്നു വന്ന് ചെവിക്കുറ്റി വരെ നീണ്ടു നിൽക്കുന്ന അവസ്ഥ നബിയുടെ മുടിക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ നബിയുടെ ചുമലിലേക്ക് വരെ എത്തി നിൽക്കുന്ന രീതിയും ഉണ്ടായിരുന്നു. പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും, കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുതീലു ഷഅറഹു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ മുടി നീട്ടാറുണ്ടായിരുന്നു. എന്നാൽ ഇല്ല അന്നഹു ലം യഉമുർ ബിദാലിക വലം യജ്അൽ ഫീഹി അജ്റ. അങ്ങനെ മുടി നീട്ടി വളർത്തണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടുമില്ല, നീട്ടി വളർത്തുന്നതിൽ പ്രതിഫലവുമില്ല. എന്നാൽ കമാ അന്നഹു ലം യൻഹ അൻ ഹൽഖിഹി, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുടി വടിച്ചു കളയുന്നതിനെ നബി വിരോധിച്ചിട്ടുമില്ല എന്നതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നീട്ടി വളർത്തുന്നതിനെ കൽപ്പിച്ചിട്ടുമില്ല. മറിച്ച് വലാക്കിന്നഹു അമറ ബി ഇക്റാമിഹി, മുടി അതിനോട് മാന്യത കാണിക്കണമെന്നാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരാൾ മുടി നീട്ടി വളർത്തുക എന്ന് പറയുന്നത് വബിഹാദ ലൈസ മിന സുന്നത്തില്ലത്തി യുഉജറു അലൈഹർ റജുലു അൽ മുസ്ലിമു ഐ യുതീല ശഅറഹു. ഒരു വിശ്വാസിയായ മനുഷ്യൻ മുടി നീട്ടി വളർത്തുന്നത് കൊണ്ട് അയാൾ കൂലി ലഭിക്കപ്പെടുന്നൊരു സുന്നത്ത് ചെയ്യുന്ന ആളുടെ കൂട്ടത്തിൽ പെട്ടുന്ന് അയാൾക്ക് വിചാരിക്കാൻ പറ്റൂല, കാരണം അത് സുന്നത്തല്ല. കൂലി ലഭിക്കുന്ന സുന്നത്തുകളുടെ കൂട്ടത്തിലല്ല മുടി നീട്ടി വളർത്തുന്നതിനെ പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത്. ഇബ്നു സൈമീൻ റഹിമഹുല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഷറഹുൽ മുംതിയിൽ ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ ചർച്ച ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇത്താലത്തു ഷെയർ, മുടി നീട്ടുക എന്നുള്ളത്, പ്രത്യേകിച്ച് പുരുഷൻ മുടി നീട്ടി വളർത്തുക എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനം പറയുന്ന ഒരു സ്ഥലത്ത് പറഞ്ഞ് കാണാൻ സാധിക്കും. അല്ലസുലു ലാബ സബിഹ, അതിൽ യാതൊരു പ്രയാസവും ഇല്ല. അയാളെ സംബന്ധിച്ചിടത്ത് യാതൊരു പ്രശ്നവുമില്ല. നീട്ടി വളർത്തേണ്ടവർക്ക്, നീട്ടി വളർത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നീട്ടി വളർത്താം. എന്നാൽ അതിൻ്റെ ഹുക്കുമ് പറയുന്ന സമയത്ത് വമഅദാലിക ഫഹിയ ആഇദതുൻ ഫീ ഹുക്മിഹ ലിൽ ഉറഫി വൽ ആദാത്ത്, നാട്ടിലെ ആചാരങ്ങളും നാട്ടിലെ നാട്ടു നടപ്പും നോക്കിക്കൊണ്ട് അതിലേക്കാണ് അതിൻ്റെ ഹുക്കുമ് മടങ്ങുക. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മുടി നീട്ടി വളർത്തുക എന്നുള്ളത് അവരുടെ കാലഘട്ടത്തിലൊരു ആദത്താണ്, ഒരു പതിവാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പതിവിൻ്റെ ഭാഗമായിക്കൊണ്ട് ആ പതിവ് മതത്തിനെതിരല്ല എന്നതുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇനി നമ്മുടെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം മുടി നീട്ടി വളർത്തുക എന്നത് അത് ഏതെങ്കിലും മതത്തിൻ്റെ ആചാരമായിക്കൊണ്ടോ, അതല്ലെങ്കിൽ മതത്തിൻ്റെ രൂപമായിക്കൊണ്ടോ, അതല്ലെങ്കിൽ സമൂഹത്തിലുള്ള ഏതെങ്കിലും മോശപ്പെട്ട ആളുകളുടെ അടയാളമായിക്കൊണ്ടോ ചിത്രീകരിക്കപ്പെടുന്ന സാഹചര്യവും, അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടെന്നുണ്ടെങ്കിൽ അത്തരം സാഹചര്യത്തിൽ മുടി നീട്ടി വളർത്തുക എന്ന് പറയുന്നത് ഹറാമു തന്നെയാണ്, സംശയമൊന്നും വേണ്ട. അതേസമയത്ത് നാട്ടിലുള്ള മാന്യന്മാരായ ആളുകളൊക്കെ മുടി നീട്ടി വളർത്താറുണ്ട്, അതൊരു മോശപ്പെട്ട ഏർപ്പാടായിക്കൊണ്ട് ആരും കാണുന്നില്ല. അത്തരം സാഹചര്യങ്ങളിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം മുടി നീട്ടി വളർത്തുന്നതിന് വിരോധിക്കപ്പെട്ട കാര്യമില്ല, അതിന് കൂലിയൊന്നും കിട്ടൂല, കൂലി ലഭിക്കുകയില്ല എന്നാണ് നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. അതേ സമയത്ത് നാട്ടിൽ അതൊരു മാന്യതയുടെ അടയാളമായി കാണുന്നില്ല, മുടി ഇങ്ങനെ നീട്ടി വളർത്തുക എന്നുള്ളത്, എങ്കിൽ അത് ഒരു മാന്യതയുള്ള കാര്യമായി എണ്ണുകയുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അത് ഉറുഫിലേക്ക് മടങ്ങുന്നു പറഞ്ഞത്. ആ നാട്ടിലെങ്ങനെയാണോ ആ മുടി നീട്ടി വളർത്തുന്നതിനെ കാണുന്നത് ആ അവസ്ഥയിലേക്ക് മടങ്ങും. അത്

0: കൊണ്ട് തന്നെ ഒരിക്കലും തന്നെ കൂലി കിട്ടുകയില്ല എന്നുള്ള കാര്യം നമ്മൾ അതിൽ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തത് അത് ആദത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ്, ഉറുഫിൻ്റെ ഭാഗമായിക്കൊണ്ടാണ്, ഒരിക്കലും തന്നെ ശരീഅത്തിൻ്റെ ഭാഗമായിക്കൊണ്ടല്ല. ശരീഅത്തിനോട് എതിരാകുന്നില്ല എന്നതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് എടുത്തു എന്നതു മാത്രമേ അതിൽ നിന്ന് കാണാൻ പറ്റുകയുള്ളൂ. അത് പ്രത്യേക സുന്നത്തായ കാര്യമല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുടിയോട് അതിൻ്റെ ഒരു ഇക്റാമും അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ അഥവാ ഒരു മാന്യതയും ബഹുമാനമൊക്കെ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. അത് ഒരേ രൂപത്തിൽ കുറ്റിയായി ഒരുപോലെ വെട്ടുക എന്നുള്ളതാണ്. കുറേ ഭാഗം വെട്ടിച്ചെറുതാക്കുക, വേറെ കുറേ ഭാഗം നീട്ടിവിടുക, ഇതൊക്കെ ഒരു ഇക്റാമല്ല, മറിച്ച് അത് മറ്റു മതങ്ങളോടുള്ള സാദൃശ്യപ്പെടലും വ്യക്തികളോടുള്ള സാദൃശ്യപ്പെടലും എല്ലാമാണ്. അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കിയ ഗണത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
1: മയ്യത്ത് നിസ്കാരത്തിലെ ദുആ, തസ്ബീത് എന്നിവയിൽ മയ്യത്ത് പുരുഷനാണെങ്കിൽ അല്ലാഹു മഗ്ഫിർ ലഹു എന്നും സ്ത്രീയാണെങ്കിൽ അല്ലാഹു മഗ്ഫിർ ലഹ എന്നുമാണോ ചൊല്ലേണ്ടത്, അതോ ഒരുപോലെ ചൊല്ലിയാൽ മതിയോ എന്നാണ്?
2: മയ്യത്ത് നമസ്കാരം അത് പ്രാർത്ഥനയാണ്. സ്വലാത്ത് എന്ന് പറയുന്നുവെങ്കിലും മയ്യത്ത് നമസ്കാരം സത്യത്തിൽ പ്രാർത്ഥനയാണ്. ഒന്നാമത്തെ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം സൂറത്ത് ഫാത്തിഹ, രണ്ടാമത്തെ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്, മൂന്നാമത്തെയും നാലാമത്തെയും തക്ബീറുകളിൽ ഉള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥന മയ്യത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. ഒരു പുരുഷനാണ് എങ്കിൽ അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി എന്ന സിഗ ഉപയോഗിച്ചുകൊണ്ട് ചൊല്ലുക. സ്ത്രീകളാണ് എങ്കിൽ സ്ത്രീലിംഗത്തിൻ്റെ ളമീർ ഉപയോഗിച്ച് അല്ലാഹു മഗ്ഫിർ ലഹ വർഹംഹ വഅഫു അൻഹ എന്ന് തുടങ്ങുന്ന രൂപത്തിൽ ചൊല്ലുക, അതാണ് നല്ലത്. ഇനി ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് ഏകവചനം പുല്ലിംഗമായി വന്നാലും ഏകവചനം സ്ത്രീലിംഗമായി വന്നാലും അല്ലെങ്കിൽ ദ്വിവചനമായി വന്നാലും അതിൻ്റെ രൂപം എങ്ങനെയാണ് എന്ന് അറിയാത്ത സ്ഥിതിക്ക് അയാൾ പഠിച്ച രൂപത്തിൽ അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു എന്ന് ചൊല്ലിയാൽ മതിയാവുന്നതാണ്. മയ്യത്ത് നമസ്കാരത്തിൽ അതിൻ്റെ ആശയവും അർത്ഥവും മനസ്സിലായിക്കൊണ്ട് ആണ് നമ്മൾ മയ്യത്ത് നമസ്കരിക്കേണ്ടത് എന്നുകൂടെ നമ്മൾ അറിയേണ്ടതുണ്ട്.
3: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ, സ്വരം കാതിന് ഇമ്പമാർന്ന ഗാനങ്ങൾ കേൾക്കാൻ അവസരം നൽകുന്നു. ഇന്ന് ഞാനും എൻ നബിയും എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം.

0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
3: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു

0: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള കൂട്ടുകാരെ, സഹാബിമാർ ഉത്തമ സമൂഹത്തിൻ്റെ ഉദാത്ത മാതൃക. ഈ ഒരു സ്റ്റാർ ക്വസ്റ്റിൻ്റെ എപ്പിസോഡിൻ്റെ ആദ്യ സമയത്ത് എൻ്റെ പ്രിയ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ഒതുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ നമുക്കൊരുപാട് പരിപാടികൾ അവതരിപ്പിക്കാൻ തയ്യാറായിട്ടുണ്ട്. പ്രത്യേകിച്ച് വളരെ ഇമ്പ്രസീവായിട്ടുള്ള, നല്ല താല്പര്യമുള്ള ഒരു ടോപ്പിക്കായതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ വളരെ നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അനുചരന്മാരാണല്ലോ മക്കളെ സഹാബികൾ എന്ന് പറയുന്നത്, അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനും അവിടുത്തെ ഹദീസുകളുമൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് നേരിട്ട് കേട്ട് മനസ്സിലാക്കിയ ഇസ്ലാമിക സമൂഹത്തിൻ്റെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളുടെ ആദ്യത്തെ സമൂഹമാണ് സഹാബികൾ. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് സവിശേഷതകളുണ്ട്, അല്ലേ? അവരാണ് സത്യം പറഞ്ഞാൽ ഖുർആനും ഹദീസും ഒക്കെ പ്രാക്ടിക്കലാക്കി നമ്മുടെ സമൂഹത്തിന് കാണിച്ചു കൊടുത്തത്. വെറുതെ ഒരു പ്രാക്ടിക്കലല്ല, പ്രായോഗികമായി ശരിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെയും വിശ്വാസത്തെയും ഒപ്പിയെടുത്ത് നമുക്ക് കാണിച്ചു തന്നവർ. എന്തുമാത്രം സ്നേഹമായിരുന്നു സഹാബികൾക്ക് റസൂലിനോട്. കഥകളൊക്കെ കേട്ടിട്ടില്ലേ? കുറച്ച് കഥകളൊക്കെ ഉണ്ട് കേട്ടോ കൂട്ടുകാർക്ക് പറയാൻ സഹാബികളെക്കുറിച്ചുള്ള. നല്ലൊരു ടോപ്പിക്കായതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി ഡീപ്പായിട്ട് നിങ്ങളൊക്കെ ഒരുങ്ങിയാൽ ഈ ഒരു ടോപ്പിക്കിൽ ഇനിയും അവസരങ്ങൾ കിട്ടുമ്പോൾ നന്നായിട്ട് അവതരിപ്പിക്കാൻ കഴിയേണ്ടതുണ്ടെന്ന് ഓർമ്മപ്പെടുത്തണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സ്വന്തം ജീവിതം ത്യജിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹത്തിൻ്റെ മുമ്പിൽ സ്വന്തം ജീവൻ വരെ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള സഹാബികൾ, അങ്ങനത്തെ ഒരാളൊന്നും ലോകത്ത് ഇന്നേ വരെ പിന്നെ വന്നിട്ടില്ല. അത്രയും അതുകൊണ്ട് തന്നെയാണല്ലോ ഖുർആൻ അവരെ കുറിച്ച് എന്ത് പറഞ്ഞത്, ഏറ്റവും ഉത്കൃഷ്ടമായ സമൂഹം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഏതായിരുന്നാലും, പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ നിങ്ങളുടെ വീട്ടിയാങ്കിളാണ്. നമ്മൾ ഇന്നത്തെ നിങ്ങളുടെ പരിപാടിയിലേക്ക് നമുക്ക് പോവാം, അല്ലേ? അപ്പോൾ ഇനി അധികം കൂടുതൽ സംസാരിക്കുന്നില്ല, പറയുന്നില്ല. നമുക്ക് ആദ്യത്തെ നമ്മുടെ പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ളത് ആരാണെന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് മറ്റ് വിശേഷങ്ങളിലേക്കൊക്കെ പോവാം. ഇന്നത്തെ ആദ്യത്തെ പരിപാടി അവതരിപ്പിക്കുന്നത് മറിയം ബിൻത്ത് യാസറാണ്. നിലമ്പൂർ ചുങ്കത്തറ സ്കൂളിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന മറിയം ബിൻത്ത് യാസറിൻ്റെ ഒരു ഗാനമാണ് സഹാബികളുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നമുക്ക് ആ ഗാനം കേൾക്കാം, അല്ലേ?

0: മാഷാ.
1: അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ കേട്ടല്ലോ, മറിയം ബിൻത്തി യാസറാണ് നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് പാടിയത്. നമ്മളെപ്പോഴും കേൾക്കാറുള്ള നല്ലൊരു പാട്ടാണല്ലേ, ദേശങ്ങൾ തേടി. സഹാബികളെ കുറിച്ചാണ് ആ പറഞ്ഞിട്ടുള്ളത്. വരികളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ഇപ്പം മറിയം നമ്മൾ നന്നായിട്ട് പാടിയിട്ടുണ്ട്. സാധാരണ ഒരുപാട് പരിപാടിക്കൊക്കെ പങ്കെടുക്കാറുണ്ടല്ലേ. അതിൻ്റെ മുമ്പൊക്കെ ഒരുപാട് പരിപാടികളിൽ മറിയം സ്റ്റാർ ക്വസ്റ്റിൽ ഉണ്ടായിട്ടുണ്ട്. നല്ല മോളാണ് മാഷാ അല്ലാ, ഉഷാറായിട്ട് വരട്ടെ. ഇനി ഒരുപാട് ഇതുപോലത്തെ പരിപാടികളൊക്കെ അവതരിപ്പിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഇൻഷാല്ല. ഇനി നമുക്ക് ഹാജറയാണ് നമ്മുടെ കൂടെ ചേരുന്നത്. ഹാജറ, പ്രിയപ്പെട്ട പ്രവാചകൻ്റെ അനുചരന്മാരെക്കുറിച്ച്, സഹാബികളെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ നമ്മോട് പറയുന്നുണ്ട്. അതൊന്ന് കേൾക്കാം.
2: അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുകയും മുഹമ്മദ് നബിയോട് ഏറ്റവും അടുത്ത് സഹവസിക്കുകയും നബിയെ സ്വന്തം ജീവനക്കാൾ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തവരാണ് സഹാബാക്കൾ. സ്വന്തം ജീവനും സമ്പത്തും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുകയും ചെയ്തവരാണ് സഹാബാക്കൾ. അവർ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചിരുന്നത് നബിയുടെ ആയിരുന്നു. തൗഹീദ് അറിഞ്ഞ് ജീവിച്ചായിരുന്നു അവർ. സുന്നത്തുകൾ പിൻപറ്റുന്ന വിഷയത്തിൽ അവർക്ക് യാതൊരു മടിയും ഇല്ലായിരുന്നു. നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങളും ചലനങ്ങളും അവരുടെ ജീവിതത്തിൽ അതുപോലെ പിൻപറ്റുമായിരുന്നു. വഹ്റഹ്വായ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസഹല്ലാഹു ഖൈർ.
1: മാഷാല്ലാ, ഹാജറ മോളുടെ ഒരു കൊച്ചു സംസാരമാണ് നമ്മൾ കേട്ടതല്ലേ. പ്രവാചകൻ്റെ അനുചരന്മാർ, സഹാബികളെക്കുറിച്ചുള്ള പാട്ട്, ഒരു ഒരു ഒരു പ്രസംഗമാണ് മോൾ നടത്തിയത്. കൊച്ചു വർത്തമാനങ്ങൾ, നല്ല സഹാബികളെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു, നമുക്ക് ഓർമ്മപ്പെടുത്തി തന്നു. മോൾ പഠിക്കുന്നത് SNDP UP സ്കൂൾ അല്ലേ, പട്ടത്താനം കൊല്ലത്തു നിന്നാണ് ഹാജറ നമ്മോട് ഈ ഒരു പരിപാടി അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഹാജറയുടെ ഈ ഒരു സംസാരത്തിന് ശേഷം ഇനി നമുക്ക് നവാലിൻ്റെ ഒരു അതിമനോഹരമായ മറ്റൊരു പാട്ടിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. നവാൽ ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിലെ 3ാം ക്ലാസ്സിലെ കൊച്ചു മിടുക്കി കുട്ടിയാട്ടോ. നവാൽ നന്നായിട്ട് വ്യത്യസ്ത പരിപാടികളൊക്കെ അവതരിപ്പിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു നവാൽ ഇതാദ്യമായിട്ടാണ് സ്റ്റാർ ക്വസ്റ്റിലേക്ക് അവതരിപ്പിക്കുന്നതെന്ന് തോന്നുന്നു. ഗ്രീൻ വാലി സ്കൂളിൽ ഒരുപാട് പരിപാടികൾ മോൾ പങ്കെടുക്കാറുണ്ട്, പക്ഷേ സ്റ്റാർ ക്വസ്റ്റിലേക്ക് ഇത് ആദ്യമാണ്. ഇനിയും ഇതുപോലെ അടുത്ത പരിപാടികളിലൊക്കെ മോളുടെ പരിപാടികൾ ഉണ്ടാവട്ടെ എന്ന് പറയാണ്. അപ്പോൾ നവാലിൻ്റെ ഗാനം എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം കേട്ടോ.

0: വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നവാലെ, അടിപൊളിയായിട്ടോ, മാഷാല്ലാ, നന്നായിട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു തുടക്കമാവട്ടെ. ഇനി പീസ് റേഡിയോയിലെ സ്റ്റാർ ക്വസ്റ്റ്, കുട്ടികളുടെ പരിപാടികൾ, ഇതിലൊക്കെ എല്ലാത്തിലും പങ്കെടുക്കണം കേട്ടോ. നന്നായിട്ട് പരിപാടി അവതരിപ്പിച്ചുകൊണ്ട് ഇനി വെച്ചിരിക്കരുത്, അടുത്ത പരിപാടികളൊക്കെ കാത്തിരുന്ന് എല്ലാത്തിനും ഒരുങ്ങിയിരിക്കണം അവതരിപ്പിക്കാൻ കേട്ടോ, ഇൻഷാല്ലാ. പ്രിയമുള്ള കൂട്ടുകാരെ, സഹാബികൾ ഉദാത്ത സമൂഹത്തിൻ്റെ ഉത്തമ മാതൃക പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് തുടരുകയാണ്. ഇനി നമ്മോടൊപ്പം ചേരുന്നത് ഹന എം എസ്. ഹന വെള്ളാർക്കാട് തൃശൂർ ലാണ് ഹനയുള്ളത്. ഹനക്കൊരു പ്രസംഗമാണ് അവതരിപ്പിക്കാനുള്ളത്. ഹനയുടെ സംസാരം കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ഞാൻ ഹന എം എസ്, അൻസാർ ഗേൾസ് സ്കൂൾ പെരുമ്പലാവിലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ. ഇൻഷാല്ലാ, ഇന്ന് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം സ്വഹാബികൾ ഉത്തമ സമൂഹത്തിൻ്റെ ഉദാത്ത മാതൃക എന്നതിനെ കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിക്കാനും ഇസ്ലാം സ്വീകരിച്ച് അദ്ദേഹത്തോട് സഹവസിക്കാനും അവസരം ലഭിച്ച മഹാഭാഗ്യവന്മാരെയാണ് സ്വഹാബിമാർ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ അതേപടി അവർ ജീവിതത്തിൽ പകർത്തുകയും പിൻതലമുറക്കായി പകർന്നു കൊടുക്കുകയും ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവിടുത്തെ സുന്നത്തിനെയും ജീവൻ തുല്യം അവർ സ്നേഹിച്ചിരുന്നു. സ്വന്തം ജീവനക്കാളേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് അവർ പ്രാധാന്യം കൊടുത്തിരുന്നത്. മുത്തുനബിയെ അനുസരിച്ചും സേവിച്ചും അവർ ജീവിതം നയിച്ചു. മക്കയിൽ വെച്ച് ഇസ്ലാമിൽ ചേർന്നവരാണ് ആദ്യത്തെ സ്വഹാബികൾ. തിരുനബിയോടൊപ്പം അവരും പ്രയാസങ്ങൾ സഹിച്ചു. ഒടുവിൽ അവർ മദീനയിലേക്ക് ഹിജ്റ പോവാൻ നിർബന്ധിതരായി. ഇവർ മുഹാജറുകൾ അഥവാ ഹിജ്റ ചെയ്തവർ എന്നറിയപ്പെടുന്നു. മദീനയിലെ സ്വഹാബികൾ അവരെ സ്വീകരിച്ചു. തങ്ങൾക്കുള്ളതെല്ലാം അവർ മുഹാജറുകൾക്ക് പകുത്തു നൽകി. അൻസാറുകൾ അഥവാ സഹായികൾ എന്നാണ് മദീനയിലെ സ്വഹാബികൾ അറിയപ്പെടുന്നത്. സഹോദരന്മാരെ പോലെയാണ് അവർ കഴിഞ്ഞത്, ഒരുമ്മ പെറ്റ മക്കളെ പോലെ. സത്യവിശ്വാസികൾ പരസ്പരം സഹോദരന്മാരാണെന്ന് ഖുർആൻ വിശേഷിപ്പിച്ചതിനെ ഉത്തമ ഉദാഹരണങ്ങളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരെ നമുക്ക് കാണാൻ കഴിയും. ഇവർ അൽ ഷറത്തുൽ മുബഷറ എന്നറിയപ്പെടുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ത്വൽഹ റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു, സയ്യിദ് അബി വഖാസ് റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദ തുർജറ റളിയല്ലാഹു അൻഹു എന്നിവരാണ് സ്വഹാബിമാരുടെ ഉത്തമ സ്വഭാവങ്ങൾ. പരസ്പര ബഹുമാനം, സ്നേഹം, ക്ഷമ, വിട്ടുവീഴ്ച, ആരാധന കർമ്മങ്ങളിലുള്ള ശ്രദ്ധ, ഇസ്ലാമിനെ സേവിക്കാനുള്ള സന്നദ്ധത, സത്യസന്ധത, ഷഹാദത്ത് വഴിക്കാനുള്ള ആവേശം, ഇതെല്ലാം നമുക്ക് മാതൃകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബിമാരുടെയും കൂടെ സ്വർഗത്തിൽ ചേരാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാ. അപ്പോൾ ഹന എം എസ് ആണ് നമ്മളോട് ഇതുവരെ സംസാരിച്ചിരുന്നത്. കൂട്ടുകാരെ, അപ്പോൾ സഹാബികളെക്കുറിച്ചാണല്ലോ അല്ലേ നമ്മളിങ്ങനെ പറഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് സഹാബികളെ കുറിച്ച് കേൾക്കുമ്പോൾ എന്താണ്, ഏത് സഹാബിയായിരിക്കും ആദ്യം ഓർമ്മ വരിക, അതൊക്കെ നമ്മൾ ആലോചിക്കണം. സഹാബികളുടെ ഓരോ സഹാബികൾക്കിടയിലും വ്യത്യസ്ത പദവികളുള്ള സഹാബികളുണ്ടായിരുന്നു. ചരിത്രങ്ങളിലൊക്കെ പ്രത്യേകം നമുക്കെപ്പോഴും കേട്ട് പരിചയമുള്ള സഹാബികളുണ്ടാവും. അവിടെ ചരിത്രങ്ങൾ നല്ല, എത്ര മനോഹരമായ ചരിത്രങ്ങളാണ് സഹാബികളുടേത് നമുക്ക് വായിക്കാനുണ്ടാവുന്നത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഇങ്ങനെയുള്ള പരിപാടിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം, അതേപോലെ തന്നെ സഹാബികളുടെ ചരിത്രം, അപ്പോൾ പ്രത്യേകിച്ച് സഹാബികളെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ബേസിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയണം. അപ്പോൾ സഹാബികൾ ഉത്തമ സമൂഹത്തിൻ്റെ ഉദാത്ത മാതൃക, പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് നമുക്ക് തുടരാം. ഇനി നമ്മോട് കൂടെ ചേരുന്നത് ഫഹീമ ഒ പി. ഫഹീമ ഒ പി എം എച്ച് എസ് തിരൂർക്കാട് 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. അവൾ നമുക്കൊരു പ്രസംഗമാണ്, ബിലാൽ റളിയല്ലാഹുവിനെ കുറിച്ചാണ് അവൾ സംസാരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കേൾക്കാം.
0: അസ്സലാമു അലൈക്കും. നീണ്ടു മെലിഞ്ഞ് ഒട്ടിയ ശരീരം, നിബിഡമായ ചുരുണ്ട തലമുടി, നേരിയ താടി രോമം, ഒരു ചാൻ വയറിനു വേണ്ടി ഉമയ്യത്ത് ബിനു ഖലഫിന്റെ ഒട്ടകങ്ങളെ മേയിച്ച് ജീവിതം ആരംഭിച്ച കറു കറുത്ത നീഗ്രോ വംശജനായ ഒരടിമ ബിലാലി ബിനു റബാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ബിലാൽ മനസ്സിലാക്കി ഇസ്ലാം സ്വീകരിച്ചു. അഹങ്കാരവും ധിക്കാരവും മൂലം തലക്കനം വീണം ഉമയ്യത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പുതിയ വിശ്വാസത്തിൽ നിന്നും പിന്തിരിയാൻ ആവശ്യപ്പെട്ടു. ഭീഷണിപ്പെടുത്തി മരുഭൂമിയിലെ പഴുത്തു നിൽക്കുന്ന ചരക്കല്ലിൽ മലർത്തിക്കിടത്തി വലിയ പാറക്കല്ലുകൾ നെഞ്ചിൽ വെച്ചു. അഹദ് അഹദ്, അത് മാത്രം ബിലാൽ റളിയല്ലാഹു അൻഹു ഉരുവിട്ടു. കഴുത്തിൽ കയർ ബന്ധിച്ച് മക്കയിലെ തെരുവീതിയിലൂടെ തെരുവ് പിള്ളേർ അദ്ദേഹത്തെ വലിച്ചിഴച്ചു. ഒരിക്കൽ ശത്രുക്കൾ അദ്ദേഹത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അതിലൂടെ നടന്നു വന്നു. വേദന തോന്നിയ അദ്ദേഹം അവരോട് ചോദിച്ചു, അല്ലാഹുവിൽ വിശ്വസിച്ച ഏക കാരണത്തിന് നിങ്ങൾ ഈ മനുഷ്യനെ ഇങ്ങനെ ദ്രോഹിക്കുകയും? ഉമയ്യത്തിനോട് പറഞ്ഞു, ബിലാലിനെ എനിക്ക് വിൽക്കൂ, എത്ര വില വേണമെങ്കിലും ഞാൻ തരാം. ഉമയ്യത്തിന് അത് വളരെ സന്തോഷമായി. അവനെ വിറ്റു കാശാക്കിയാൽ ശല്യം തീരുമല്ലോ. അബൂബക്കർ റളിയല്ലാഹു ബിലാൽ റളിയല്ലാഹുവിനെ വിലക്കു വാങ്ങി രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തു ചെന്നു. അദ്ദേഹം സന്തോഷപൂർവം ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സ്വതന്ത്രനാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും മദീനയിൽ ചെന്നു. പള്ളി പണിതു. നിത്യവും അഞ്ചു നേരം ബാങ്ക് വിളിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നിർദ്ദേശിച്ചു. അങ്ങനെ ഇസ്ലാമിന്റെ ആദ്യത്തെ മുഅദ്ദിനായി ബിലാൽ റളിയല്ലാഹു നിയമിതനായി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ബിലാൽ റളിയല്ലാഹു അൻഹയുടെ ശബ്ദം മുഴങ്ങി. മക്ക വിജയദിനം ബിലാൽ റളിയല്ലാഹു അൻഹയോട് കഅബക്ക് മുകളിൽ കയറി ബാങ്ക് വിളിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ഒരു പുതുയുഗത്തിന്റെ പ്രഖ്യാപനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹഭാജനമായി മാറിയ അദ്ദേഹത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം സ്വർഗാവകാശിയാവുന്നു.
1: മാഷാല്ലാ. പ്രിയ കൂട്ടുകാരെ, ഫഹീമ ഒപ്പിയാണ് ബിലാൽ റളിയല്ലാഹുവിനെ കുറിച്ച് വളരെ വാചാലമായി നമ്മോട് സംസാരിച്ചു അല്ലേ. സഹാബികളുടെ ചരിത്രമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്തൊരു ആവേശമാണ്. അതൊക്കെ കേൾക്കാനും അവരുടെ ജീവിതത്തെയൊക്കെ നമുക്ക് പകർത്താനൊക്കെ വലിയ പ്രചോദനമാണ്. ചരിത്രങ്ങളൊക്കെ കേൾക്കുന്നതും പഠിക്കുന്നതും നമുക്ക് കഥ കേൾക്കാനുള്ള എല്ലാവർക്കും ഉണ്ടാവുന്നൊരു താല്പര്യം ഉണ്ടാവുമല്ലോ. ആ താല്പര്യമൊക്കെ ഇതുപോലെ സഹാബികളുടെ ചരിത്രങ്ങൾ കേട്ട് പഠിച്ച് അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനും കഴിയുന്നതാണ്. ഇപ്പം നിങ്ങൾ സഹാബികളെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ആലോചിക്കേണ്ടത് എത്ര സഹാബികളുടെ പേരറിയാം എല്ലാവർക്കും? എല്ലാവർക്കും പറയാൻ പറ്റുമോ ഓരോരുത്തർക്കും എത്ര അറിയും എന്നുള്ളത്? ഒന്ന് സ്വന്തത്തോടൊന്ന് പറഞ്ഞു നോക്കൂ. ആർക്കും ഒന്നും അറിയുന്നില്ലെങ്കിൽ ആരോടും ഉണ്ടണ്ട, സഹാബികളുടെ പേരൊക്കെ പഠിച്ചു വെക്കുക. സഹാബികളുടെ പേര് പഠിച്ചു വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിലേറ്റവും പ്രധാനപ്പെട്ട ആളുകളുണ്ട്, അവരുടെ പേരുകൾ നമ്മൾ അറിയണം. അങ്ങനെ ഓരോന്നും ഇൻഷാല്ലാ അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡുകളോട് വീണ്ടും അവരെ കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു. പ്രിയ കൂട്ടുകാരെ, അപ്പം നല്ല പരിപാടികളൊക്കെ കേട്ടു അല്ലേ ഇന്നത്തെ എപ്പിസോഡിൽ. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ അറിയിക്കണം കേട്ടോ. നമ്മൾ നടത്തിയിട്ടുള്ള പരിപാടികൾ, ആ പരിപാടിയുടെ മെറിറ്റ് ഡിമെറിറ്റ് ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമല്ലോ. അപ്പം നല്ല നല്ല അഭിപ്രായങ്ങൾ കത്തുകളായിട്ട് നിങ്ങൾക്ക് അയക്കാം, വോയിസ് ആയിട്ട് അയക്കാം. നമ്മളങ്ങനെ മുമ്പൊക്കെ നോട്ടിഫിക്കേഷനൊക്കെ തന്നിരുന്നു, പക്ഷെ ആരും അങ്ങനെ കണ്ടില്ല. അപ്പം നിങ്ങളുടെ കത്തുകളൊക്കെ നമുക്ക് എപ്പിസോഡുകളിൽ ഉൾപ്പെടുത്താം. ഇതാ ഇന്ന സ്ഥലത്തുനിന്നൊരു കുട്ടി നമുക്കൊരു കത്തയച്ചിട്ടുണ്ട്, അതുപോലെ പരിപാടി അവളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതൊക്കെ നമുക്ക് പറയാം. അങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പം ഇൻഷാല്ലാ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. നമുക്കിനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവരോടും വിട പറയുന്നു. ഇൻഷാല്ലാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: قصد الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم
4: മുതിർന്നവർക്ക് ബാല്യത്തിലേക്കൊരു മടക്കയാത്ര. ബാലികാ ബാലന്മാർക്ക് കുട്ടിക്കാലത്തിന്റെ സാർത്ഥകമായ അനുഭവക്കാലം. നിഷ്കളങ്ക ബാല്യത്തോടൊപ്പം പീസ് റേഡിയോ സ്റ്റാർകോസ്റ്റ്. ബാല്യകാല വർഷങ്ങൾ മധുരതരമാക്കാം. മൊബൈലും ആധുനിക മീഡിയകളും തീർക്കുന്ന തലവേദനയ്ക്ക് പരിഹാരം അന്വേഷിക്കുകയാണ് ഇന്നെല്ലാവരും. ക്രിയാത്മകതയുടെ അടയാളങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് അത് ബാല്യവും കൗമാരവും അപഹരിക്കുന്നു. കളികളും കളിപ്പാട്ടങ്ങളും കുട്ടിത്തവും കുസൃതിയും വിസ്ഫോടനം തീർക്കുന്ന ക്രിയാത്മകത ബാല്യത്തെ തിരികെ പിടിക്കാൻ പീസ് റേഡിയോയുടെ അവസരോചിതമായ ഇടപെടൽ സ്റ്റാർകോസ്റ്റ്. കുഞ്ഞു മനസ്സുകളിൽ വിരിയുന്ന കഥയും കവിതയും പാട്ടും ചിരിയും ഇനി ലോകമറിയട്ടെ, അവർ ആസ്വദിക്കട്ടെ. കനലിരിയുന്ന ബാല്യങ്ങളെ കുളിർവീശി കളിചിരികളിലേക്ക് തിരിച്ചു നടത്താൻ പീസ് റേഡിയോ സ്റ്റാർകോസ്റ്റ്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ലക്കും ഫിൽ ഖൽബി ആലാഫുൽ മആ.
4: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്, ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല, ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രം അറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയിസ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പുടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൌരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ, വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇനി നമ്മൾ അൽ മിംബറിലേക്കാണ് പ്രവേശിക്കുന്നത്. ശ്രോതാക്കൾക്കെല്ലാം അറിയാവുന്നതുപോലെ ഉത്ബോധനങ്ങൾ നമ്മെ ഏറെ സ്വാധീനിക്കാറുണ്ട് അല്ലേ. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ജുമാ ഖുത്ബകൾ ശ്രോതാക്കളുമായി പങ്കുവെക്കുന്ന അൽ മിംബറിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ നിന്ന് ബഹുമാനനായ സി പി സലീം നിർവഹിച്ച ജുമാ ഖുത്ബയാണ് നമ്മൾ കേൾക്കുന്നത്.
1: ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ജീവിതത്തിന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ ആവശ്യമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കലാം, വിശുദ്ധ ഖുർആൻ നമുക്ക് ലഭ്യമായി എന്നത്. അതോടൊപ്പമുള്ള വലിയ അനുഗ്രഹമാണ് ആ വിശുദ്ധ ഖുർആൻ എങ്ങനെ പ്രാവർത്തികമാക്കണം എന്ന് കൃത്യവും വ്യക്തവുമായി നമുക്ക് മനസ്സിലാക്കാൻ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയായ മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് റബ്ബ് നൽകി നമ്മിലേക്ക് അയച്ചു എന്നത്. വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയുമാകുന്ന ഈ രണ്ട് അടിസ്ഥാന പ്രമാണങ്ങൾ, ഇത് രണ്ടിൽ നിന്നും അണുകിട വ്യതിചലിച്ചാൽ നമ്മൾ പിഴച്ചു പോകും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, രണ്ട് കാര്യങ്ങൾ നാം നിങ്ങളിലേക്ക് വിട്ടേച്ചു പോകുന്നു. ലൻ തളില്ലൂ മാ തമസ്സത്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത്തു റസൂലിഹി. ആ രണ്ട് കാര്യങ്ങളും നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിപിഴച്ചു പോവില്ല. അത് മുറുകെ പിടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വഴിപിഴച്ചു പോകും എന്നർത്ഥം. അതിൽ ജീവിതത്തിന്റെ പ്രായോഗിക രംഗങ്ങൾ എല്ലാം നമുക്ക് വിശദീകരിച്ചു തന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്ന ചര്യ വഹിയാണ്. ഖുർആനും വഹിയാണ്, ഹദീസും വഹിയാണ്. ചിലരെങ്കിലും ഹദീസ് വഹിയോ, കാല റസൂലുള്ള എന്നാണല്ലോ പറയുന്നത്, റസൂലുള്ള പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് വഹിയാകുമോ? അത് ഇസ്ലാമിനെ കുറിച്ചുള്ള പ്രാഥമികമായ വിജ്ഞാനം കരഗതമാക്കാത്തതിന്റെ കുഴപ്പമാണ്. ഹദീസ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള വഹയിന്റെ അടിസ്ഥാനത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന, പ്രവർത്തിക്കുന്ന, മൗനാനുവാദം നൽകുന്ന കാര്യങ്ങൾ അതെല്ലാം ഹദീസിൽ പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വന്തം അഭിപ്രായ പ്രകാരം ദീനിലെ ഒരു കാര്യവും പറയാൻ അധികാരമില്ല. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നജ്മ് 53 അധ്യായത്തിലെ 3-4 ആയത്തുകളിൽ പറയുന്നു, നിങ്ങളുടെ സഹോദരൻ തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്നവനല്ല. ഇൻഹുവ ഇല്ലാ വഹയ്യുഹ, വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഖുർആനും ഹദീസും രണ്ടും വഹിയാണ്. പഠിപ്പിക്കാൻ ഇബ്ലീസ് പറയും, ഹദീസ് അങ്ങനെ അങ്ങ് സ്വീകരിക്കാൻ പറ്റില്ല, ഹദീസ് 100% സ്വീകരിക്കാൻ പറ്റും. കാരണം ഹദീസുമായി ബന്ധപ്പെട്ട എല്ലാ അബദ്ധങ്ങളും പിടിക്കപ്പെട്ടു കഴിഞ്ഞു. ലൈഫായ ഒരൊറ്റ ഹദീസും ലൈഫാണെന്ന് മനസ്സിലാകാതെ ഈ ഭൂലോകത്തില്ല. അതെല്ലാം കൃത്യമായി രേഖപ്പെട്ടു കഴിഞ്ഞു, ഏതെല്ലാം സ്വഹീഹാണ്. മാത്രമല്ല, ഞാനും നിങ്ങളും ഗവേഷണം നടത്തി പോകേണ്ടതില്ല. ചുമ കഴിഞ്ഞ് കുറുവ പള്ളിക്ക് പുറത്തിരുന്നപ്പോ ഒരാൾ ഒരു ലൈഫായ ഹദീസ് പറഞ്ഞ് നമ്മളെ പറ്റിക്കാൻ ശ്രമിച്ചു എന്ന് കരുതുക. എങ്കിൽ ആ ഹദീസിൽ ഒരൊറ്റ പദം എടുത്ത് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ റിസൾട്ട് വരും, ഈ പദം ഇന്നിന്ന ഹദീസുകളിലുണ്ട്, അതിൽ ഇന്നിന്ന ഹദീസ് സ്വഹീഹാണ്, അതിന് കാരണം ഇന്നതാണ്, അത് ഇന്ന പരമ്പരയിലൂടെ റസൂലിലേക്ക് എത്തും, ഈ ഹദീസ് ലൈഫാണ്, അതിന് ഇന്നതാണ് കാരണം. ക്ലിയർ? ഒരൊറ്റ ഹദീസ്. അതുകൊണ്ട് ആരെങ്കിലും ഖുർആൻ പോരെ, ഖുർആൻ മാത്രം പോരെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദുനിയാവ് മാത്രം മതി എന്നാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, അല്ലാഹുവിന്റെ പ്രവാചകനെയും അനുസരിക്കണം. ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾക്കിടയിൽ വല്ല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഖുർആൻ പറയുന്നു നിങ്ങൾ അല്ലാഹുവിലേക്ക് മടക്കണം, ആയത്ത് തീർന്നില്ല, വറസൂൽ, റസൂലിലേക്ക് മടക്കണം. അപ്പോൾ വിശുദ്ധ ഖുർആനിന്റെ പ്രായോഗിക രൂപം, ഖുർആനിൽ വസ്ജുദു എന്നുണ്ട്, നിങ്ങൾ സുജൂദ് ചെയ്യണം. വർക്കഊ, നിങ്ങൾ റുകൂ ചെയ്യണം, റുകൂവിന്റെ രൂപം എടുത്തു കിട്ടും. സുജൂദിന്റെ രൂപം എവിടെ നിന്ന് കിട്ടും? ഒരാൾ പറഞ്ഞു സുജൂദ് ഇങ്ങനെയാണ്, വേറെ ആൾ പറഞ്ഞു സുജൂദ് ഇങ്ങനെ. നമ്മൾ ഏത് സ്വീകരിക്കും? അവിടെയാണ് വസ്ജുദു എന്ന് ഏതൊരു തിരുനാവിലൂടെ ഓതിയോ ആ റസൂലുള്ള സുജൂദിന്റെ രൂപം കാണിച്ചു തന്നു. അതാണ് സുജൂദ്. ഹദീസ് ഇല്ലെങ്കിൽ ഒരാൾ വലത്തോട്ട് തിരിഞ്ഞാൽ അത് ഭാഷയിൽ റുക്കു ആണ്, ഇടത്തോട്ട് തിരിഞ്ഞാൽ ഭാഷയിൽ റുക്കു ആണ്, പിന്നോട്ട് തിരിഞ്ഞാലും അതും ഭാഷയിൽ റുക്കു ആണ്. പക്ഷേ മുന്നോട്ടാണ് കുനിയേണ്ടത്. കൈ എവിടെ വെക്കണം? മുട്ടിൽ വെക്കണം, വടിവത്ത രൂപത്തിൽ നിൽക്കണം. ആര് പഠിപ്പിച്ചു? വർക്കഊ എന്ന ആ ആയത്ത് നമ്മളെ പഠിപ്പിച്ച നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അത് കാണിച്ചു തന്നു. ഖുർആനിൽ എവിടെയും അയ്യത്ത് നമസ്കാരമില്ല, അതിന്റെ രൂപമില്ല. അതുകൊണ്ട് അയ്യത്ത് നമസ്കാരം ഇല്ലെന്നാണോ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന വാദമാണ് ഹദീസ് വേണ്ട എന്ന വാദം, ഹദീസിനെ നിസ്സാരവൽക്കരിക്കുന്ന വാദം. നമുക്ക് ആദ്യം വലിയ അഹങ്കാരമായും വലിയ ബുദ്ധിയായും തോന്നും, ബുദ്ധിയില്ലായ്മയിലേക്കാണ് അത് അവസാനം എത്തിച്ചേരുക. കേരളത്തിൽ ഖുർആൻ മാത്രം മതി എന്ന് ആരൊക്കെ പറഞ്ഞു അവരെല്ലാവരും അവസാനം ദീനിൽ നിന്ന് തെറ്റുന്ന, ജീവിച്ചിരിക്കുന്ന എത്രയോ ഉദാഹരണങ്ങൾ ഇന്നും നമുക്ക് കാണാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം ഈമാനിന്റെ ഭാഗമാണ്. قل ان كنتم تحبون الله فاتبعوني يحببكم الله الله പറയാണ്. قل ان كنتم تحبون الله മുഹമ്മദ് നബിയെ പറയുക, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഉനി നിങ്ങൾ എന്നെ പിൻപറ്റണം. വല്ലാത്തൊരു ബന്ധമാണത്. റബ്ബിന്റെ സ്നേഹം റബ്ബിന്റെ പരിഗണന നിങ്ങൾക്ക് കിട്ടണോ? നിങ്ങൾ അവരോട് പറ നിന്നെ പിൻപറ്റാൻ, ഫത്തബിഉനി നിങ്ങൾ എന്നെ പിൻപറ്റണം, റസൂലുള്ളയെ പിൻപറ്റണം. യുഹിബ്ബുകുമുല്ലാ എങ്കിൽ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. പിന്നീട് പറയും നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് പൊറുത്തു തരും. അപ്പോൾ നമ്മുടെ പാപങ്ങൾ നമുക്ക് പൊറുത്തു കിട്ടാൻ, അല്ലാഹുവിന്റെ ഇഷ്ടം നമുക്ക് കിട്ടാനുള്ള മാർഗം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുക, അനുധാവനം ചെയ്യുക, അനുസരിക്കുക എന്നതാണ്. അതാകട്ടെ ശ്വാസോച്ഛ്വാസം പോലെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാരും ങ്ങളിലും ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക, റസൂലുള്ളയെ ആദരിക്കുക, റസൂലുള്ളയെ പിൻപറ്റുക എന്ന് പറയുന്നതും. ഒരാൾ രാവിലെ ഉറക്കമുണർന്ന ഉടൻ അവിടെയുണ്ട്, ആ കണ്ണ് തുറന്ന ഉടൻ അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാന ബഅദമാ അമാതന വഇലൈഹിൻ നുഷൂർ, പ്രാർത്ഥന അവിടുന്ന് തുടങ്ങി. എഴുന്നേറ്റ ഉടനെ ചെയ്യേണ്ട കാര്യം മുഖം കഴുകണം, കൈകൾ കഴുകണം, മൂക്കിൽ വെള്ളം കീറ്റി ചായട്ടണം. അങ്ങനെ ഓരോന്നെടുത്തു നോക്കിയാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന, വീട്ടിലേക്ക് കയറുമ്പോഴുള്ള പ്രാർത്ഥന, അഹലുകാർക്ക് സലാം പറയൽ, പിന്നീട് വാഹനത്തിലേക്ക് കയറുമ്പോൾ, പിന്നീട് അങ്ങാടിയിലെത്തിയാൽ അവിടെ പ്രാർത്ഥനയുണ്ട്. ഒരാളെ കാണുമ്പോൾ ആരാണെങ്കിലും ഏത് മതക്കാരനാണെങ്കിലും നമ്മളെ കാണുമ്പോൾ ഒരു പുഞ്ചിരി, ഹൃദയത്തിന്റെ ഉള്ളിലുള്ള സ്നേഹം ഒരു പുഞ്ചിരി. അത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത് സദഖയാണ് എന്ന് പറഞ്ഞു. വഴിയിൽ ഒരു ഉപദ്രവം കിടക്കുന്നു, പെട്ടെന്ന് മാറ്റണം, ഈമാനിന്റെ ഭാഗമാണ്. ഇങ്ങനെ തുപ്പണം, ഇടതുഭാഗത്തേക്ക് തുപ്പണം. ആളുകൾ രണ്ടാളും സംസാരിക്കുമ്പോ ഇടക്ക് കൂടി പോകരുത്. രണ്ടാളിരിക്കുന്ന സീറ്റിൽ രണ്ടുപേരുടെയും പെർമിഷൻ ഇല്ലാതെ മൂന്നാമതൊരാൾ ഇരിക്കരുത്. നമ്മുടെ പരിചയക്കാരനുണ്ട്, അപ്പൊ ഭൂരിപക്ഷം നമ്മളായല്ലോ. തിക്കിറ്റ് മറ്റേ ആൾ അടുക്കാക്കാൻ പാടില്ല. അയാളോട് ചോദിക്കണം ഒന്ന് ഇരുന്നോട്ടെ. നോക്കൂ, ജീവിതത്തിന്റെ എല്ലാ ഓരോ രംഗങ്ങളിലും മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം നമ്മുടെ ജീവിതത്തിലുണ്ട്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം അത് തിങ്കളാഴ്ചയാണ്. എല്ലാ തിങ്കളാഴ്ചയും സുന്നത്ത് നോമ്പ് നിശ്ചയിക്കാനുള്ള കാരണങ്ങൾ അതിൽ പ്രധാനപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ജനിച്ചു എന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് എന്നത് വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും നമുക്ക് വിശദീകരിച്ചു തന്ന ആദിമ തലമുറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ. വിശുദ്ധ ഖുർആൻ റളിയല്ലാഹു അൻഹു വറളുവാൻ, അല്ലാഹു അവരെയും അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടു എന്ന് പഠിപ്പിച്ചവരാണ് സ്വഹാബാക്കൾ. സ്വഹാബാക്കളും മനുഷ്യരാണ്, നമ്മളും മനുഷ്യരാണ്. അവരും ചിന്തിച്ചു, നമ്മളും ചിന്തിച്ചു, അവർക്കെന്താ പ്രത്യേകത എന്ന് ചിലർ ചോദിക്കാറുണ്ട്. അവർ ഖുർആൻ ഒരു പ്രാവശ്യമെങ്കിലും അർത്ഥം മനസ്സിലാക്കാത്തവരാണ്, അവർ ഹദീസ് പഠിക്കാത്തവരാണ്. വിശുദ്ധ ഖുർആനിൽ അല്ല പറയാണ് സൂറത്തു തൗബയിലെ നൂറാമത്തെ ആയത്തിൽ റളിയല്ലാഹു അൻഹും വറളുവാൻ, അല്ലാഹു അവരെയും അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടു. ലോകത്തുള്ള മറ്റു മനുഷ്യന്മാരെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. സ്വഹാബാക്കളുടെ മാർഗം, ആ മാർഗം പിൻപറ്റാൻ വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം 115-ാമത്തെ ആയത്തിൽ പഠിപ്പിച്ചു, വമൻ യുഷാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തബല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. റസൂലുള്ളയോട് എതിര് പ്രവർത്തിക്കുകയും തീർന്നില്ല. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين സത്യവിശ്വാസികളുടേതല്ലാത്ത മാർഗത്തെ പിൻപറ്റുകയും ചെയ്താൽ അവർ തിരിഞ്ഞെടുത്ത് അവരെ നാം തിരിച്ചു കളയും, അവരെ നാം നരകത്തിലിട്ട് കരിച്ചു കളയും. അപ്പോൾ സ്വർഗത്തിൽ പോകാൻ നരകരക്ഷയുടെ മാർഗം റസൂലുള്ളയെ പിൻപറ്റുക, സത്യവിശ്വാസികളുടെ മാർഗം പിൻപറ്റുക. സഹോദരി സഹോദരന്മാരെ, ഖുർആൻ ഇറങ്ങുമ്പോഴുള്ള സത്യവിശ്വാസികൾ ആരാ? സത്യവിശ്വാസികളുടെ മാർഗം പിൻപറ്റണമെന്ന് ഖുർആൻ പറയുന്നു. ഖുർആൻ ഇറങ്ങുമ്പോഴുള്ള സത്യവിശ്വാസികൾ സ്വഹാബികളാണ്. അവരെ വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായി പ്രശംസിച്ചു. റസൂലുള്ള പറഞ്ഞു, ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ എന്റെ സ്വഹാബാക്കളെ ചീത്ത പറയരുത്. മാത്രമല്ല, സ്വഹാബാക്കൾ ചെലവഴിക്കുന്ന ഒരു മുത്ത്, നിങ്ങൾ ചെലവഴിക്കുന്നത് ഉഹുദ് മലയോളമാണെങ്കിലും നിങ്ങൾ ചെലവഴിക്കുന്നതാണ്, അവർ ചെലവഴിച്ചതാണ് നിങ്ങളെക്കാളും ആത്മാർത്ഥതയുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു. ആ സ്വഹാബാക്കൾ അവരാണ് ദീൻ. എങ്ങനെ? അതാണ് അവരുടെ മാർഗം. ഒരായത്ത് കൊണ്ട് എന്തുദ്ദേശിക്കുന്നു, ഒരു ഹദീസ് കൊണ്ട് എന്തുദ്ദേശിക്കുന്നു, അത് ആര് പഠിപ്പിക്കണം? വിശുദ്ധ ഖുർആൻ നമുക്ക് എത്തിച്ചെന്ന റസൂലുള്ളയും ആ വിശുദ്ധ ഖുർആൻ റസൂലുള്ള ഓതിക്കൊടുത്ത പ്രൈമറി ഓഡിയൻസ് ആയ സ്വഹാബത്ത് പഠിപ്പിച്ചു തരണം. ഇല്ലെങ്കിൽ ഓരോരുത്തരും ചിന്തിക്കും, ഒരുത്തൻ പോയി മാധവൻ നായർ എന്ന് പറയുന്ന ഒരാളുടെ മയ്യത്ത് നമസ്കരിച്ചു കഴിഞ്ഞ ദിവസം, അയാൾ ഉദ്ധരിക്കുന്നത് ഖുർആനാണ് ഹദീസാണ്, അയാൾ ഉദ്ധരിക്കുന്നത് ഖുർആനാണ് ഹദീസാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ അതിനെ എതിർക്കാം? മാധവൻ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരന്റെ മയ്യത്ത് നമസ്കരിച്ച ഒരാളോട് നിങ്ങൾ ചെയ്തത് ശരിയല്ല എന്ന് എങ്ങനെ പറയും? അയാൾ ആയത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്, അയാൾ ഹദീസ് ഉദ്ധരിച്ചു. ചോദ്യം, ഈ ആയത്ത് ആദ്യം ഓതിയതാരാ? നിങ്ങൾ ഒരു അമുസ്ലിമിന്റെ മയ്യത്ത്

ആകാശത്തെ പറ്റി ഭൂമിയെ പറ്റി ഒക്കെ ചിന്തിക്കണം. അത് ചിന്തിച്ചാൽ സ്വഹാബത്തിൽ കിട്ടിയതിനേക്കാളും വിവരം നമുക്ക് കിട്ടും. എന്നാൽ ആയത്തിനെ കുറിച്ച് ചിന്തയില്ല. ഖുർആനിൽ പറഞ്ഞ ഒരായത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക, അത് റസൂലുള്ള പഠിപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ പ്രകൃതി ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് നമുക്ക് ഇനിയും ചിന്തിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാസം റബിയുല്ലവൽ മാസം, ഇന്നലെ മാസപ്പിറവി കണ്ടു. ആ റബിയുല്ലവൽ മാസം നമ്മുടെ നാട്ടിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധിക്കാരം, അവിടുത്തെ സ്വഹാബത്തിനോടുള്ള ധിക്കാരം നമുക്ക് കാണാൻ പറ്റും. ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഷിയാക്കളിലെ കറാമിത്തുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം കൊണ്ടുവന്ന ഏർപ്പാടാണ് ബർത്ത്ഡേ ആഘോഷം എന്നത്. റസൂലുള്ളാഹിയുടെ ബർത്ത്ഡേ ആഘോഷിക്കും, എതിർക്കേണ്ട കാര്യം, ചെയ്യുന്നോര് ചെയ്തോട്ടെ, അതൊരു ചെയ്യണ്ടെങ്കിലും എന്തിനാ കുഴപ്പുണ്ടാക്കുന്നത്, എന്തിനാപ്പൊ കുഴപ്പുണ്ടാക്കുന്നത്, ഒരു കുഴപ്പമില്ല, തീനിൽ കുഴപ്പുണ്ടാക്കരുത്, നമ്മൾ പറയുന്നുള്ളൂ തീനിൽ കുഴപ്പുണ്ടാക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീനിൽ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന, നരകത്തിൽ നമ്മൾ അകറ്റുന്ന ഒരു കാര്യവും പഠിപ്പിക്കാതെ പോയിട്ടില്ല. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബുവത്തിന് ശേഷം 13 കൊല്ലം ജീവിച്ചിട്ട് ഇന്ന് റബിയുല്ലവൽ 12 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാരക്കച്ചിയിൽ അധികമായി മദീന പള്ളിയിൽ ഇരുന്നവർക്ക് കൊടുത്തിരുന്നുവെങ്കിൽ നമുക്ക് നാട്ടിൽ മുഴുവൻ ബിരിയാണി വിളമ്പാമായിരുന്നു. ഉണ്ടായിട്ടില്ല. സ്വഹാബാക്കളിൽ ആരെങ്കിലും ഇല്ല, 4 പവിത്ര മാസങ്ങളില്ലേ, ആ പവിത്ര മാസങ്ങളുടെ ലിസ്റ്റിൽ മദ്രസയിൽ നമ്മൾ റബീ ലെവൽ പഠിച്ചു, ഇല്ല, ആ 4 മാസങ്ങൾ റബീ ലെവൽ ഇല്ല. അപ്പോൾ ഇത് ആര് പഠിപ്പിച്ചു? മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് അത് റബീ ലെവൽ 12 റിപ്പോർട്ടുണ്ട്. റസൂലുള്ള ജനിച്ചത് റബീ ലെവൽ 8 പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ വഫാത്തിന്റെ വിഷയത്തിൽ ഏകദേശം റബീ ലെവൽ 12 തന്നെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ ഷിയാക്കളിൽ നിന്ന് വന്ന ആരാണ് ഷിയാക്കൾ? വളരെ ഷിഅത്തു അലി, അലിയുടെ കച്ചി എന്നാണ് അവർ പേര് പറയുന്നത്. ആ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ന ഫിൽ ജന്ന എന്ന റസൂലുള്ള സർട്ടിഫിക്കറ്റ് നൽകിയ മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് ഈ കച്ചി ഉണ്ടാക്കിയ ആളെ കൊല്ലാൻ വിധിച്ച ആളാണ് അബ്ദുല്ലാഹി ഇബ്നു സബ് എന്ന് പറയുന്ന ജൂതൻ. അദ്ദേഹം ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഒരു രക്ഷയില്ല, ഇസ്ലാം അടിച്ച് മുന്നോട്ട് പോവാണ്. അപ്പൊ അവരൊരു തന്ത്രം ഉണ്ടാക്കി, ഉള്ളിൽ കയറണം, പുറത്തുനിന്ന് എതിർത്താൽ നശിക്കൂല, ഉള്ളിൽ കയറണം. അങ്ങനെ അദ്ദേഹം ഉള്ളിൽ കയറി മുസ്ലിമായി അഭിനയിച്ചു, നന്നായി സംസാരിക്കാൻ കഴിയും. അങ്ങനെ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടുത്തെ കുടുംബത്തിന്റെയും പോരിശകൾ പറയാൻ തുടങ്ങി. അപ്പൊ എല്ലാവരും സത്യവിശ്വാസത്തിൽ ഇഷ്ടാവൂലേ, അങ്ങനെ ആളടുത്തുകൂടി. അങ്ങനെ ഏകദേശം അദ്ദേഹം പറയുന്നതൊക്കെ സ്വീകരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഈ അള്ളാന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ണമായ മോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ വിവാഹം കഴിക്കാൻ റസൂലുള്ള തെരഞ്ഞെടുത്തത് ആരെയാ? അലിയാരെയല്ലേ? അപ്പൊ അലിയാരെയല്ലേ ഒന്നാമത്തെ ഖലീഫ ആക്കേണ്ടിയിരുന്നത്? ബാക്കി 3 ആൾക്കാർ പിടിച്ചെടുത്തതാണ്. ഓരോരുത്തരെ സഹാബി വിശ്വസിച്ചില്ല, എല്ലാരും പിരിഞ്ഞുപോയി. കാരണം അവർ കണ്ടിട്ടുണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുക്കുന്ന രംഗം അവർ കണ്ടിട്ടുണ്ട്. അത് പിടിച്ചെടുത്തതല്ല, കരഞ്ഞുകൊണ്ടാണ് ഏറ്റെടുത്തത്. ഉമർ ഖത്താബിന്റെയും മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവരുടെ ഒക്കെ ചരിത്രം അവർക്കറിയാം. ആരെയും കിട്ടിയില്ല. ദൗത്യം തൽക്കാര അവസാനിപ്പിച്ചു, പക്ഷെ ജൂതമാര് നിർത്തിയില്ല. അദ്ദേഹം വീണ്ടും തന്റെ പരിശ്രമങ്ങൾ തുടർന്നു. അങ്ങനെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇയാളെ കൊല്ലാൻ വിധിച്ചു. ആരെ? ഷിഅത്തു അലി എന്ന കക്ഷിണ്ടാക്കിയ വ്യക്തിയെ അബ്ദുല്ലാഹി ഇബ്നു സബയിനെ വധിക്കാൻ വിധിച്ചു. ആളുകൾ ഇടപെട്ടു, അമീറുൽ മുഅ്മിനിൻ കൊല്ലണ്ട, ശല്യം ഒഴിവായ പോലെ നമുക്ക് നാട് കടത്താം. അങ്ങനെ നാട് കടത്തി. നാട് കടത്തിയ സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞു, കണ്ടോ ഞാൻ പറഞ്ഞത് കൃത്യമായി, അലിയാരിക്ക് ജീവിപ്പിക്കാൻ കഴിയും, മരിപ്പിക്കാൻ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നു, എന്നെ കൊല്ലാൻ വിധിച്ചതല്ലേ. വീണത് വിധിയാക്കി. അവിടുന്ന് അദ്ദേഹം ഒരു കക്ഷി ഉണ്ടാക്കി. ആ കക്ഷിയുടെ പേരാണ് ഷിഅത്തു അലി. ആദ്യം മനസ്സിലാക്കണം, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനതുമായി ഒരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല, മഹാൻ അവർ കൊല്ലാൻ വിധിച്ച വ്യക്തിയാണ് അതുണ്ടാക്കിയ അബ്ദുല്ലാഹി ഇബ്നു സബ് എന്ന് പറയുന്ന വ്യക്തിയെ. അവരുണ്ടാക്കിയ ആ കക്ഷിയാണ് നാട്ടിൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ജൂതന്മാരുടെ ആ പ്രവർത്തനങ്ങൾ ഇസ്ലാമിന്റെ കുപ്പായമിട്ട് മുസ്ലിം സമുദായത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിലൂടെ മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നു വന്ന പുത്തൻ ആചാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർത്ത്ഡേ കഴിക്കുക എന്ന ഏർപ്പാട്. അതുകൊണ്ട് ഇസ്ലാമിൽ യാതൊരു തെളിവും അതിനില്ല. നോക്കൂ സഹോദരി സഹോദരന്മാരെ, ഇസ്ലാമിൽ ജുമാ ദിവസം എന്താ ചെയ്യേണ്ടത്?

0: ഒരു വ്യക്തി ജുമാ ദിവസം എന്ത് ചെയ്യണം? സെർച്ച് ചെയ്ത് അപ്പ കിട്ടും. ജുമാ ദിവസം കുളിക്കണം, പുരുഷന്മാര് സുഗന്ധദ്രവ്യങ്ങൾ പൂശണം, സൂറത്തുൽ കൗഫ് പാരായണം ചെയ്യണം, റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം, കഴിയുമെങ്കിൽ വെളുത്ത വെള്ള വസ്ത്രം തന്നെ ധരിക്കാൻ ശ്രമിക്കണം, പള്ളിയിലേക്ക് നേരത്തെ എത്തണം. ആദ്യമെത്തിയവർക്ക് കൂലി ഇത്രയാണ്. ജുമാ നടക്കുമ്പോൾ എല്ലാം കാണാൻ പറ്റും. ബലി പെരുന്നാള് വന്നു, ബലി പെരുന്നാളിന് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് കാണാൻ പറ്റും. അന്ന് ഭക്ഷണം കഴിക്കാതെയാണ് ഈദ്ഗാഹിലേക്ക് പള്ളിയിലേക്ക് പോകാൻ നല്ലത്. തക്ബീർ തുടങ്ങിക്കഴിഞ്ഞാൽ അയ്യാമുത്ത ശരീക്കിന്റെ ദുൽഹജ്ജ് 13-ന്റെ അസർ വരെ ചെല്ലാം. പുതിയ വസ്ത്രങ്ങൾ ധരിക്കണം, ബലിമൃഗത്തെ അറക്കണം. ഇനി ചെറിയ പെരുന്നാളാണെങ്കിലോ ഭക്ഷണം കഴിച്ചോണ്ടാ പള്ളിയിലേക്ക് പോകേണ്ടത്. തക്ബീർ പള്ളിയിലെ നിസ്കാരത്തോടുകൂടി അവസാനിച്ചു, ഈദ്ഗാഹോടുകൂടി അവസാനിച്ചു. രണ്ടരക്കായത്ത് നമസ്കാരമുണ്ട്, ഒന്നതിൽ അഞ്ചും രണ്ടാമത്തതിൽ ഏഴും, ഒന്നാമത്തതിൽ ഏഴും രണ്ടാമത്തിൽ അഞ്ചും ചെല്ലണം. ശരി, സ്റ്റോപ്പ്. നബിദിനത്തിന്റെ സുന്നത്തുകൾ എന്തൊക്കെയാ? നബി ദിനത്തിൽ എന്താ ചെയ്യേണ്ടത് പറയൂ. 1, 2 പറയൂ. ഇവിടെയും അത് ഓരോരുത്തർക്ക് തോന്നുന്നത് പോലെ, ഓരോ നാട്ടിലുള്ളതുപോലെ. നമ്മൾ പള്ളിയിൽ സുബൈക്കാട് തുടങ്ങില്ലേ, അവിടെ പള്ളിയിൽ. വേറെ ചില സ്ഥലത്ത് മദ്രസ കുട്ടിക്ക് മാത്രം, വേറെ ചില സ്ഥലത്ത് റബീ ലെവൽ തുടങ്ങുന്നതിന് മുമ്പ് തുടങ്ങിക്കഴിഞ്ഞു, വേറെ സ്ഥലത്ത് സമ്മേളനം, ഒരു രൂപവുമില്ല. അപ്പൊ ഇസ്ലാമിൽ ഒരാചാരം, ഇസ്ലാമിലുള്ള ഒരാചാരമാണെങ്കിൽ അതിന് വ്യക്തവും കൃത്യവുമായ രൂപമുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടില്ല. ഇനി ഇതൊക്കെ എത്ര കാര്യമായിട്ട് പറയണം, ചെയ്യുന്ന ആൾക്കാർ അങ്ങോട്ട് ചെയ്തോട്ടെ, ഒരു പ്രശ്നേ ഉള്ളതിന്. സൂറത്ത് പഠിപ്പിച്ചു, കുല്ലു ബിദഅത്തിൻ ദലാല. എന്താ ബിദഅത്ത് എന്ന് പറഞ്ഞാൽ പുത്തനാചാരം, പുണ്യം കിട്ടുമെന്ന ഉദ്ദേശ്യത്തോടുകൂടി ദീനിൽ പുതിയ ആചാരങ്ങൾ ഉണ്ടാക്കുന്നതിനാണ് ബിദഅത്ത് എന്ന് പറയുക. അല്ലാണ്ട് റസൂലിന്റെ കാലത്ത് വിമാനം ഉണ്ടോ? സംസാരിക്കരുത്, സംസാരിക്കരുത്. ജുമ നടക്കുമ്പോൾ സംസാരിച്ചാൽ ജുമയുടെ കൂലി നഷ്ടപ്പെടും. മോനെ സത്യം സത്യം. അപ്പോ എല്ലാരോടും പറയണം, ജുമ നടക്കുമ്പോൾ നമ്മൾ സംസാരിച്ചാൽ നമ്മുടെ കൂലി നഷ്ടപ്പെടും. അള്ളാഹു ബർക്കത്തുമാറാകട്ടെ. ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രം. നബിന്റെ കാലത്ത് വിമാനമുണ്ടോ? ഇന്നത്തെ കാലത്ത് വിമാനല്ലേ, അപ്പൊ ബിദഅത്തല്ലേ? റസൂലിന്റെ കാലത്ത് നമ്മൾ ഇപ്പോൾ ധരിക്കുന്ന പോലെ ഡ്രസ് ഉണ്ടോ? അല്ല, അത് പുതിയതല്ലേ? അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒട്ടകപ്പുറത്തേക്ക് കയറിയപ്പോൾ എന്താണോ ചൊല്ലിയത് അത് തന്നെയാണ് വിമാനത്തിലേക്ക് കയറും. ദീനിൽ മാറ്റല്ല. ഒട്ടകവും കുതിരയും സംവിധാനമൊക്കെ മാറി, കാറും അതേപോലെ തന്നെ ഓട്ടോറിക്ഷയും ട്രെയിനും അതുപോലെ തന്നെ വിമാനവുമായി മാറിയിട്ടുണ്ട്. പക്ഷേ ഒട്ടകപ്പുറത്തേക്ക് കുതിരപ്പുറത്തേക്ക് കയറുമ്പോൾ ചൊല്ലേണ്ട അൽഹംദുലില്ല 3 പ്രാവശ്യം, അല്ലാഹു അക്ബർ 3 പ്രാവശ്യം, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബ്. അതിൽ മാറ്റമില്ല, ദുനിയാവ് മാറും, പക്ഷെ ദീനിൽ ഒരു മാറ്റമില്ല. അപ്പൊ ബിദഅത്ത് എന്ന് പറഞ്ഞാൽ പുണ്യം കിട്ടുമെന്ന ഉദ്ദേശ്യത്തോടുകൂടി ദീനിൽ പുതിയ ആചാരം ഉണ്ടാക്കുക. നിങ്ങൾ ഈ റബീഉൽ അവ്വലിൽ മൗലൂദ് പാരായണം ചെയ്യുന്ന ആളോട് എന്തേ കഴിച്ചിലായി പോകണ്ടേ, അല്ലാഹുവിന്റെ റസൂലിന്റെ പിരിശം കിട്ടണ്ടേ, അതാണ് പരലോകത്തിന്, അതിനാണ് ദീനി ഏർപ്പാട് എന്ന് പറയുക. എന്നാൽ ആ കാര്യം നോക്കൂ, നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ പറയുന്നത് ഷാഫി മദ്ഹബാണ്. മഹാനായ ഷാഫി ഇമാമിന്റെ ഒരരവരി, ഒരരവരി നിങ്ങൾ ലോകത്ത് ആരോട് ചോദിച്ചു നോക്കൂ, അദ്ദേഹത്തിന് നബിദിനം പരിചയമേ ഇല്ല, അത് അദ്ദേഹം പഠിപ്പിച്ചിട്ടേ ഇല്ല. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് പുത്തനാചാരമാണ്. അത് ചെയ്താൽ കുല്ലു ബിദഅത്തിൻ ദലാല, പുണ്യം കിട്ടുമെന്ന ഉദ്ദേശത്തോടുകൂടി ദീനിൽ പുതുതായി കൊണ്ടുവരുന്ന എല്ലാ കാര്യങ്ങളും ദലാല, അത് വഴികേടാണ്. നിസ്കരിച്ച് നരകത്ത് പോവാ, സലാത്ത് ചൊല്ലി നരകത്ത് പോവാ, നോമ്പ് നോറ്റി നരകത്ത് പോവാ, അതാണ് കുല്ലു ബിദഅത്തിൻ ദലാല. പുണ്യം കിട്ടുമെന്ന ഉദ്ദേശത്തോടുകൂടി ദീനിൽ പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വഴികേടാണ്. വകുല്ലു ദലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടും നരകത്തിലേക്കാണ്, അതാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, നാം നന്നായി ശ്രദ്ധിക്കണം. അതുകൊണ്ട് ദീൻ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിൽ ബോധമുള്ള ഓരോ സമയത്തും അവിടുത്തെ ഇത്തിബാ ചെയ്യുക, അതിന് നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ സഫ് ഒന്ന് ശരിയാക്കണം. ചില സ്ഥലത്തൊക്കെ ഒഴിവ് കാണും നേരെ ഇരുന്നിട്ട്. ഈ ഊരവേദന ഇല്ലാത്ത ആൾക്കാർ ചാരിയിരിക്കരുത്, ഊരവേദന ഉള്ള ആൾക്കാർക്ക് ചാരിയിരുന്നേ പറ്റുള്ളൂ. എല്ലാവരും മുന്നോട്ടിരിക്കുക, സഫുകൾ ശരിയാക്കണം. കാരണം മലക്കുകളുടെ ദുആ ലഭിക്കുന്ന വളരെ വിശിഷ്ടമായ ഒരു സദസ്സാണ്. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും മഹത്തരമായ ദിവസമാണ് വെള്ളിയാഴ്ച. അതുകൊണ്ട് നമുക്ക് എത്ര വെള്ളിയാഴ്ച ജീവിതത്തിൽ കിട്ടും നമുക്ക് ആർക്കും അറിയില്ല. ആ കിട്ടുന്ന വെള്ളിയാഴ്ചകൾ നമുക്ക് നമ്മുടെ പരലോകത്തേക്ക് സമ്പാദ്യമാകണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരി സഹോദരന്മാരെ, ഈ പുത്തൻ ആചാരത്തിൽ ശിർക്കുമുണ്ട്. ഇസ്ലാമിലേക്ക് പുതുതായൊരു ആചാരം കൊണ്ടുവന്നാൽ അതിന് ബിദ്അത്ത് എന്ന് പറയും. ഈ ബിദ്അത്താകുന്ന പുത്തൻ ആചാരമാകുന്ന നബിദിനാഘോഷത്തിൽ അതുമായി ബന്ധപ്പെട്ട് ശിർക്കുമുണ്ട്. നമ്മുടെ നാട്ടിൽ മൗലിദ് കിതാബുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കപ്പെട്ട ഒട്ടേറെ ഗ്രന്ഥങ്ങളുണ്ട്. ഒരൊറ്റ ഗ്രന്ഥത്തിനും 14 നൂറ്റാണ്ടിന്റെ പഴക്കമില്ല, 13 നൂറ്റാണ്ടിന്റെ പഴക്കമില്ല, 10 നൂറ്റാണ്ടിന്റെ പഴക്കമില്ല, 3-ഓ 4-ഓ നൂറ്റാണ്ടിന്റെ പഴക്കം മാത്രം. നമ്മുടെ വീടുകളിലും നമ്മുടെ നാടുകളിലും കാണുന്ന മൗലിദ് കിതാബുകൾ എല്ലാം എടുത്തോളൂ, അതിനെല്ലാം ചുരുങ്ങിയത് 3-ഓ 4-ഓ നൂറ്റാണ്ടിന്റെ പഴക്കം മാത്രം. റസൂൽ തമ്മിൽ വിട്ടുപിരിഞ്ഞു പോയിട്ട് 14 നൂറ്റാണ്ട് കഴിഞ്ഞു, ആ പഴക്കത്തിലേക്ക് അതൊന്നും എത്തുകയില്ല. അത് എഴുതിയുണ്ടാക്കി അതിൽ പറഞ്ഞ കാര്യങ്ങളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചതിന് നേർഎതിര്. റസൂലുള്ളാഹിയുടെ കാലത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കടന്നു വരുമ്പോ കുട്ടികൾ ഒരു പാട്ട് പാടി, വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഖദീം, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു നബിയുണ്ട്, ആ നബി നാളെയുള്ള കാര്യങ്ങൾ അറിയും. അപ്പൊ റസൂൽ പറഞ്ഞു നിർത്തണം, ലാ അത് നേരത്തെ പാടിയോ പാടിക്കോളൂ എന്ന് പറഞ്ഞു. പറഞ്ഞാൽ എന്നിട്ട് അവനെ ഉദ്ധരിച്ചു, വൈ പറയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. എന്നാൽ റസൂലുള്ളാഹിയുടെ മദ്ഹ് പറയുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ കണ്ണൂർ ജില്ലയിൽ ധാരാളം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹിയെ ആരാധിച്ചു, റസൂലുള്ളാഹിയെ പൂജിച്ചു. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൈ പറയുമെന്ന ഒട്ടേറെ കാവ്യങ്ങൾ അവർ അവിടെ പാരായണം ചെയ്തു. മുന്നിലിരിക്കുന്ന പാവങ്ങൾ വിചാരിച്ചത് റസൂലുള്ളാഹിയുടെ മദ്ഹ് പറയുകയാണ് എന്നാണ്. ഇർതക്കബ്തു അലൽ ഖതാ വൈറഹസിദിൻ ബഅത ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബീ. കേൾക്കുമെന്ന് തോന്നുന്നു, വളരെ പ്രധാനപ്പെട്ട എന്തോ തോന്നില്ല. അർത്ഥം എന്താ? പാപങ്ങളാകുന്ന വാഹനത്തിലാണ് മുഹമ്മദ് നബിയെ ഞങ്ങൾ സഞ്ചരിക്കുന്നത്. ആ പാപങ്ങളെ കുറിച്ച് ഞങ്ങൾ ആവലാതി ബോധിപ്പിക്കുന്നത് അങ്ങയോടാകുന്നു. ഇസ്ലാം പൊളിപ്പോ ഇസ്ലാം പോലെ നിസ്കരിച്ച ഉടനെ എന്താ പറയാ? അസ്തഗ്ഫിറുല്ലാഹ് 3 പ്രാവശ്യം. നിസ്കരിച്ച ഉടനെ ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടണം. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, ഖുർആൻ പറയാണ്. പാപങ്ങൾ പൊറുക്കാൻ അല്ലാഹു അല്ലാതെ മറ്റാരുണ്ട്? മൗലിദിൽ പറയുന്നു, അൻത ഗഫ്ഫാറുൽ ഖതായ വദ്ദുനൂബിൽ മുബിഖാതി, പാപങ്ങൾ പൊറുക്കുന്ന മുഹമ്മദ് നബിയേ. റസൂലുള്ളയോട്, എന്നാൽ ഇത് ചൊല്ലുന്ന പാവപ്പെട്ടവർക്ക് അറിയുമോ ഞാൻ ഈ ചൊല്ലുന്നത് റസൂലുള്ളയെ ആരാധിക്കുകയാണെന്ന്? റസൂലുള്ളയെ പൂജിക്കാൻ അവർക്കറിയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, വലിയ അപകടങ്ങളാണ് റസൂലുള്ളയെ ആരാധിക്കുന്ന, റസൂലുള്ളയെ പൂജിക്കുന്ന, റസൂലുള്ളയോട് പ്രാർത്ഥിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ല പൊളിഞ്ഞു പോകുന്ന ഒട്ടേറെ പദങ്ങളും ഒട്ടേറെ വാചകങ്ങളും മൗലിദ് കിതാബിൽ നമുക്ക് കാണാം. വിശുദ്ധ ഖുർആൻ 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 101-ാമത്തെ ആയത്തിൽ റസൂലുള്ള പറയാണ്, വമിമ്മൻ ഹൗലക്കും മിനൽ അഅറാബി മുനാഫിഖൂൻ വമിൻ അഹ്ലിൽ മദീന മുഹമ്മദ് നബിയെ, അങ്ങക്ക് ചുറ്റും കൂടിയിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ മുനാഫിക്കുകളുണ്ട്, കപട വിശ്വാസികളുണ്ട്. വമിൻ അഹ്ലിൽ മദീന, മദീനക്കാരുടെ കൂട്ടത്തിലും കപട വിശ്വാസികളുണ്ട്. അടുത്ത വാചകം കേട്ടോളൂ, ലാ തഅലമുഹും, അങ്ങേക്ക് അവരെ അറിയുകയില്ല. മക്കയിലും മദീനയിലും നിങ്ങളെ ചുറ്റും കൂടി ഇങ്ങനെ തലാട്ട അവർ ശരിയെന്നെ ശരിയെന്നെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആളായിട്ട് ഇങ്ങനെ സദസ്സിലിരിക്കുന്ന ആൾക്കാരെ കൂട്ടത്തില് മനസ്സിൽ ഈമാനില്ലാത്ത കപട വിശ്വാസികളുണ്ട്. ലാ തഅലമുഹും, അങ്ങേക്ക് അവരെ അറിയില്ല. തൊട്ടുടനെ നഹനു അലമുഹും, നമുക്കവരെ അറിയാം. റസൂലെ, നിങ്ങളുടെ ചുറ്റും കൂടിയിരുന്ന് നിങ്ങളെ പറ്റിക്കുന്ന, ഹൃദയത്തിൽ കപട വിശ്വാസം വെച്ചു പുലർത്തുന്ന ആളുകളെ നിങ്ങൾക്കറിയില്ല. ലാ തഅലമുഹും, നഹ്നുലഹും, നമുക്കറിയാം. എന്നിട്ട് അല്ലാഹ് പറയാണ്, അവൻ സനുഅദ്ദിബുഹും മറത്തൈൻ, നാം അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കും. സാധാരണ കാഫുകൾക്ക് കൊടുക്കുന്നതിനേക്കാളും ഇരട്ടി ശിക്ഷ കൊടുക്കും. സുമ്മ യുറദ്ദൂന ഇലാ അദാബിൻ അലീം, വേദനാജനകമായ വമ്പിച്ച ശിക്ഷയിലേക്ക് നാം അവരെ മടക്കുകയും. സൂറത്തു തൗബ 101-ാമത്തെ ആയത്തിൽ അല്ലാഹ് നമ്മളെ കൊണ്ട് പാരായണം ചെയ്യിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൃദയത്തിൽ അത് അറിയില്ല. കപടവിശ്വാസമായിട്ട് മുമ്പിൽ ഇരിക്കുകയാണ് റസൂലുള്ളാഹ് മനസ്സിലാവണമെങ്കിൽ വഹി വരണം. അങ്ങനെ ചില സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. വഹി കൊടുത്തിന് അടിസ്ഥാനത്തിൽ മൊത്തത്തിൽ അറിയില്ല, ഖുർആൻ പഠിപ്പിക്കണം. എന്നാൽ അതിപ്പോ ഭാര്യ വീട്ടുകാർക്ക് വിഷമാവും, ഇനിയിപ്പൊരു മൂലിതം മോദിയാൽ എന്താ പ്രശ്നം, പിന്നെ കുടുംബത്തെ പ്രശ്നം ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അതിന്റെ അർത്ഥം എന്താ, കബറിലെ പ്രശ്നം വിഷയമല്ല, പരലോകത്തെ പ്രശ്നം എനിക്ക് പ്രശ്നമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പൊളിഞ്ഞാൽ എനിക്ക് പ്രശ്നമല്ല, കുടുംബത്തെ പ്രശ്നം ഉണ്ടാവരുത്. കുടുംബത്തിൽ നമ്മളെ പറ്റി പറയണം, അയാൾ നല്ല മനുഷ്യനാ, അഞ്ചേരം നിസ്കരിക്കും, നമ്മളെ കുടുംബത്തിൽ എന്ത് പ്രശ്നം മൂപ്പര മുമ്പിൽ ഉണ്ടാകും, പക്ഷെ ചില കാര്യത്തിന് മൂപ്പര ഉണ്ടാവില്ല. അത് തെറ്റാനാ പറയുന്നത്, അങ്ങനെ പറയണം, അശ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബിനല്ലാതെ ഇബാദത്തുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പാടില്ലെന്ന് ഞാൻ പറയുന്നു എന്നല്ല, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മൗലിദ് സദസ്സിൽ ഞാനുണ്ടാവില്ല, എന്റെ മക്കളുണ്ടാവില്ല. അല്ല ചോറ് നിങ്ങൾ ഈ മോചീനം മുടക്കാൻ നടക്കണം, ചുരുക്കന്നെ ചോറിലെന്ത് ചുരുക്കല്ല ഭക്ഷണത്തെ പേരിൽ പ്രഖ്യാപിക്കപ്പെട്ട ഭക്ഷണം നിങ്ങൾ കഴിച്ചു പോകരുത്, കഴിക്കാൻ പറ്റില്ല. കാരണം സാധാരണ ബിരിയാണി പോലെ അല്ല, ആണ്ടിന്റെ ചോറ് ചുണ്ണാ ഒരു ശരീരത്തിലൊക്കെ തോന്നും ഇങ്ങനെ പോകുന്നത് പോലെ, സാധാരണ ബിരിയാണി അല്ലത്. അത് തിന്നാൻ നല്ല എപ്പോഴും ബിരിയാണി നൽകാൻ കുറച്ച് കിട്ടാൻ ആഗ്രഹിക്കും, ലേഹ്യം പോലെ അല്ലേ. അപ്പൊ അതില് ഇതെന്താണ്, അത് അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ പ്രഖ്യാപിക്കപ്പെട്ട ഭക്ഷണം. നേർച്ച, നേർച്ച ഇസ്ലാമിലുണ്ട്, നേർച്ച ഇബാദത്ത, ഇബാദത്ത് പഠിച്ചവരല്ലേ പറ്റുള്ളൂ. അപ്പൊ അള്ളാഹിന്റെ റസൂലിന് വേണ്ടി നേർച്ച, ബദരീങ്ങൾക്ക് വേണ്ടി നേർച്ച, മൊഹിദ്ദീൻ ഷെയ്ഖിന് വേണ്ടി നേർച്ച, ആ നേർച്ച ചോറ് അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ പ്രഖ്യാപിക്കപ്പെട്ട ഭക്ഷണം നിങ്ങൾ കഴിച്ചു പോകരുത്. എന്നാ ഒരു സംഭാവന കൊടുത്തേക്ക, പ്രശ്നം വേണ്ട. അള്ളാഹു മാത്രം കൊടുക്കേണ്ട ഒരു കാര്യം അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കാൻ നമ്മളെ സംഭാവനയോ?
1: ജസാകല്ലാഹു ഖൈറ, ബാറകല്ലാഹു ഫിക്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സി പി സലീം നിർവഹിച്ച ജുമാ ഖുതുബയാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ കേട്ടത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
4: മധ്യപ്രദേശ് ഗതാഗത വകുപ്പിൽ 399 ഒഴിവ്. മധ്യപ്രദേശ് ഗതാഗത വകുപ്പിന് കീഴിലെ പുതുമേഖലാ സ്ഥാപനം മധ്യപ്രദേശ് യാത്രീ പരിവാഹൻ വിവിധ തസ്തികകളിലായി 399 ഒഴിവ് അറിയിച്ചിട്ടുണ്ട്. ആഗസ്റ്റ് 18 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. അസിസ്റ്റന്റ് മാനേജർ സുബേദാർ, പോലീസ് സബ് ഇൻസ്പെക്ടർ, പ്ലാറ്റൂൺ കമാൻഡർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ, പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ, സൂപ്പർവൈസർ, പോലീസ് കോൺസ്റ്റബിൾ, ഹെൽപ്പർ, മാനേജർ, ചീഫ് ജനറൽ മാനേജർ, ജനറൽ മാനേജർ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ തുടങ്ങിയവയാണ് ഇപ്പോൾ ഒഴിവുള്ളത്. യോഗ്യതയുൾപ്പെടെ മറ്റു വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.iforms.mponline.gov.in.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
4: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഭിന്നശേഷി റീഹാബിലിറ്റേഷൻ, സർട്ടിഫിക്കറ്റ് ആൻഡ് ഡിപ്ലോമ പ്രോഗ്രാം പ്രവേശനം. 12-ാം ക്ലാസ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ പൊതു കൗൺസിലിങ്ങിലൂടെയാണ് പ്രവേശനം. സ്പെഷ്യൽ എഡ്യൂക്കേഷനും ഭിന്നശേഷി റീഹാബിലിറ്റേഷനുമായി ബന്ധപ്പെട്ട് അംഗീകാരമുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാമുകളിലേക്കാണ് അപേക്ഷിക്കുന്നത്. നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ഇൻ റീഹാബിലിറ്റേഷൻ നടത്തുന്ന പൊതു കൗൺസിലിങ്ങിലൂടെയാണ് പ്രവേശനം അനുവദിക്കുന്നത്. 12-ാം ക്ലാസ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. rehabcouncil.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓഗസ്റ്റ് 24 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. 500 രൂപയാണ് അപേക്ഷാ ഫീസ്. പട്ടികജാതി, ഭിന്നശേഷി, EWS, OBC വിഭാഗക്കാർക്ക് 350 രൂപ മാത്രം. ഏതു സംസ്ഥാനത്തെയും സ്ഥാപനങ്ങൾ തെരഞ്ഞെടുക്കാം. 26-ന് ആദ്യഘട്ട മെറിറ്റ് പട്ടിക പ്രസിദ്ധീകരിക്കും. സെപ്റ്റംബർ 5-നാണ് രണ്ടാം ഘട്ട മെറിറ്റ് പട്ടിക. ഓരോ സ്ഥാപനങ്ങൾക്കും പ്രത്യേകം മെറിറ്റ് പട്ടികയാണ് NBER വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നത്.
5: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട, സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേസ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.

അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും മുള്ളഞ്ഞെരിഞ്ഞു മാറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും.

0: പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ പ്രോഗ്രാമിന്റെ സമയമായിരിക്കുന്നു. വെള്ളിയാഴ്ചയുടെ മഹത്വം, വിഷയാവതരണം ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ അനുഗ്രഹീതമായ മതമാണ് ഇസ്ലാം. ആ ഇസ്ലാമിൽ ധാരാളം മഹത്വങ്ങളുള്ള ദിവസങ്ങളും ശ്രേഷ്ഠതകളുള്ള സമയങ്ങളും അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ദിവസമാണ് വെള്ളിയാഴ്ച എന്നുള്ളത്. ധാരാളം മഹത്വങ്ങളുള്ള ഒരു ദിവസമാണ് വെള്ളിയാഴ്ച. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലല്ലല്ലാഹു അനിൽ ജുമുഅത്തി മൻ കാന ഖബ്ലന. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് മുമ്പുള്ളവർക്ക്, അഥവാ മുൻകഴിഞ്ഞ സമുദായങ്ങൾ, അവരെ വെള്ളിയാഴ്ചയിൽ നിന്നും വഴിതെറ്റിച്ചു, അഥവാ അവർക്ക് വെള്ളിയാഴ്ച ശ്രേഷ്ഠമായ ദിവസമായി നൽകിയില്ല എന്നർത്ഥം. ഫകാനലിൽ യഹൂദി യൗമുസ്സബ്ത്, ജൂതന്മാർക്ക് ശനിയാഴ്ചയായിരുന്നു. വക്കാനലിൻ നസ്വാറ യൗമുൽ അഹദ്, ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയായിരുന്നു. ഫജാ അല്ലാഹു ബിനാ ഫഹദാനല്ലാഹു യൗമിൽ ജുമുഅ. അല്ലാഹു നമുക്ക് നൽകിയത്, നമ്മിലേക്ക് വന്നത്, നമ്മളെ ഹിദായത്തിലാക്കിയത് വെള്ളിയാഴ്ചയിലാണ്, വെള്ളിയാഴ്ച കൊണ്ടാണ്, അഥവാ വെള്ളിയാഴ്ചയാണ് നമുക്ക് അല്ലാഹു ശ്രേഷ്ഠമായ ദിവസമായി നൽകിയത് എന്നർത്ഥം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമൽ ജുമുഅ, നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ചയാണ്. ഫീഹി ഖുലിഖ ആദമു അലൈഹിസ്സലാം, വെള്ളിയാഴ്ചയാണ് ആദം നബി അലൈഹി സ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചത്. വഫീഹി ഖുബില, അദ്ദേഹത്തെ മരിപ്പിച്ചതും വെള്ളിയാഴ്ചയാണ്. വഫീഹി നഫ്ഹ, അന്ത്യനാൾ സംഭവിക്കുന്നതും വെള്ളിയാഴ്ചയാണ്. വഫീഹി സഅഖ, ആളുകൾ അന്ത്യനാളിന് വേണ്ടി ബോധം കെട്ട് വീഴുന്നത്, അത് വെള്ളിയാഴ്ചയാണ്. അഥവാ അന്ത്യനാളിൻ്റെ ഊത്ത് സംഭവിക്കുന്നതും അങ്ങനെ ആളുകൾ മരണപ്പെട്ട് വീഴുന്നതും, അഥവാ അന്ത്യനാൾ സംഭവിക്കുന്നത്, അത് വെള്ളിയാഴ്ചയാണ് എന്നർത്ഥം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഫഅക്ഫിറു അലയ്യ മിനസ്സലാ, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. ഫഇന്ന സ്വലാത്തക്കും മഅറൂദത്തുൻ അലയ്യ, തീർച്ചയായും നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് പ്രദർശിപ്പിക്കപ്പെടും. ഖാലു, ഇത് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലെ, വക്കൈഫ തുഅറദു സ്വലാത്തുന അലൈക വഖദ് അറംത, റസൂലെ താങ്കൾ മണ്ണിൽ ദ്രവിച്ചു പോയാൽ പിന്നെ എങ്ങനെയാണ് ഞങ്ങളുടെ സ്വലാത്ത് താങ്കൾക്ക് പ്രദർശിപ്പിക്കപ്പെടുക? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല ഖദ് ഹറമ അലൽ അർദി അൻതഅകുല അജ്സാദൽ അംബിയാഇ അലൈഹിമുസ്സലാം, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല മണ്ണിന്, ഭൂമിക്ക് അംബിയാക്കളുടെ ശരീരം തിന്നുന്നതിനെ ഹറാമാക്കിയിരിക്കുന്നു, അഥവാ അവരുടെ ശരീരം മണ്ണിൽ ദ്രവിച്ചു പോകുകയില്ല എന്നർത്ഥം. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ, സൂര്യൻ ഉദിച്ച എല്ലാ ദിവസങ്ങളിലും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് വെള്ളിയാഴ്ചയാകുന്നു. ഫീഹി ഖുലിഖ ആദം അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടത് ആ ദിവസത്തിലാണ്. വഫീഹി ഉദ്ഖിലൽ ജന്ന, അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത് ആ ദിവസമാണ്. വഫീഹി ഉഖ്രിജ മിൻഹ, സ്വർഗത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയത് ആ ദിവസമാണ്. അപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചതും അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചതും അദ്ദേഹത്തെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതും അദ്ദേഹത്തിൻ്റെ റൂഹ് പിടിച്ചതും അതുപോലെ തന്നെ യൗമുൽ ഖിയാമ സംഭവിക്കുന്നതും വെള്ളിയാഴ്ചയിലായിരിക്കും. അതുപോലെ മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന യൗമൽ ജുമുഅത്തി സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവ് വെള്ളിയാഴ്ചയാണ്. വഅഅലമുഹാ ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വമ്പിച്ചതാണ്, മഹത്വമുള്ളതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫീഹി ഖംസു ഹിലാൽ, അഞ്ച് കാര്യങ്ങൾ അതിലുണ്ട്, അഥവാ വെള്ളിയാഴ്ചയിൽ അഞ്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഖലഖല്ലാഹു ഫീഹി ആദമ, അള്ളാഹു ആദ നബിയെ സൃഷ്ടിച്ചത് ആ ദിവസത്തിലാണ്. വഅഹ്ബത്തല്ലാഹു ഫീഹി ആദമ ഇലൽ അർദ്, അള്ളാഹു ആദ നബിയെ ഭൂമിയിലേക്ക് അയച്ചത് ആ ദിവസമാണ്. വഫീഹി തവഫല്ലാഹു ആദമ, ആദ നബിയെ അള്ളാഹു മരിപ്പിച്ചത് ആ ദിവസമാണ്. വഫീഹി സാഅത്തുൻ, ആ ദിവസത്തിൽ ഒരു സമയമുണ്ട്. ലാ യസ്അലുല്ലാഹ ഫീഹൽ അബ്ദു ഷൈഅൻ ഇല്ലാ അഅത്താഹു, ആ സമയത്ത് ഒരടിമ അള്ളാഹുവിനോട് എന്തൊന്ന് ചോദിച്ചാലും അള്ളാഹു നൽകും. മാലം യസ്അൽ ഹറാമൻ, ഹറാമല്ല അവൻ ചോദിച്ചത് എങ്കിൽ അള്ളാഹു അവന് അത് നൽകും. ആ സമയമേതാണ്? ചില പണ്ഡിതന്മാർ പറഞ്ഞു അസ്ർ കഴിഞ്ഞ് മഗ്രിബ് വരെയുള്ള സമയമാണ്, വെള്ളിയാഴ്ച അസ്ർ കഴിഞ്ഞ് മഗ്രിബ് വരെയുള്ള സമയം. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഖത്വീബ് മിമ്പറിൽ കയറിയത് മുതൽ നിസ്കാരം അവസാനിക്കുന്നത് വരെയുള്ള സമയമാണ്. അപ്പം ആ സമയത്ത് പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഇജാബത്തുണ്ട് എന്നർത്ഥം. പിന്നെ റസൂലുള്ളാഹി പറഞ്ഞു അഞ്ചാമതായി, വഫീഹി തഖൂമുസ്സാഅ, ആ ദിവസത്തിലാണ് അന്ത്യനാൾ സംഭവിക്കുക. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, മാമിൻ മലക്കിൻ മുഖറബിൻ, ഒരു സാമീപ്യം സിദ്ധിച്ച മലക്കുമില്ല, വലാ സമാഇൻ ആകാശവുമില്ല, വലാ അർലിൻ ഭൂമിയുമില്ല, വലാ റിയാഹിൻ ഒരു കാറ്റുമില്ല, വലാ ജിബാലിൻ ഒരു പർവ്വതങ്ങളുമില്ല, വലാ ബഹ്റിൻ ഒരു കടലുമില്ല, ഇല്ലാ വഹുന്ന യുഷ്ഫിഖ്ന മിൻ യൗമിൽ ജുമുഅ, യൗമുൽ ജുമുഅയിൽ അവ ഭയപ്പെട്ടുകൊണ്ടല്ലാതെ. അഥവാ യൗമുൽ ജുമുഅയിലാണ് അന്ത്യനാൾ സംഭവിക്കുക, അതുകൊണ്ട് മലക്കുകളും ആകാശവും ഭൂമിയും കാറ്റും പർവ്വതങ്ങളും കടലും എല്ലാം ആ അന്ത്യനാളിനെ ഭയപ്പെട്ടുകൊണ്ട് വെള്ളിയാഴ്ചയിൽ ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ പ്രിയമുള്ളവർ, ഇതൊക്കെ വെള്ളിയാഴ്ചയുടെ പ്രത്യേക ശ്രേഷ്ഠതയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുപോലെ തന്നെ മറ്റൊരു ശ്രേഷ്ഠതയാണ് ഫീഹി സ്വലാത്തുൽ ജുമുഅ, ജുമുഅ നിസ്കാരമുള്ളത് ഈ വെള്ളിയാഴ്ചയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, അസ്സലാത്തുൽ ഖംസു, അഞ്ച് നേര നിസ്കാരം, വൽ ജുമുഅതു ഇലൽ ജുമുഅതി, ഒരു ജുമുഅ മുതൽ മറ്റേ ജുമുഅ വരെ, കഫാറത്തുൽ ലിമാ ബൈനഹുന്ന മാലം തുഗ്ശൽ കബായിർ, വലിയ പാപങ്ങൾ അവനെ പൊതിഞ്ഞിട്ടില്ല എങ്കിൽ അവൻ്റെ ചെറിയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. അപ്പോൾ ഒരു വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും, വൻപാപങ്ങളില്ല എങ്കിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ശ്രേഷ്ഠതയാണ് അത് അറിയിക്കുന്നത്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസത്തിലെ ഫജ്ർ നിസ്കാരം, അതിനും എന്തുണ്ട്? ശ്രേഷ്ഠതയുണ്ട്. സ്വലാത്തുൽ ഫജ്രി ജമാഅത്തൻ, ജമാഅത്തായിട്ടുള്ള വെള്ളിയാഴ്ചയിൽ നിസ്കാരം, സ്വലാത്തുൽ ഫജ്രി ജമാഅത്തൻ യൗമുൽ ജുമുഅ, ജുമുഅ ദിവസത്തിലെ ജമാഅത്തായിട്ടുള്ള ഫജ്ർ നിസ്കാരം. ഖൈറു സ്വലാത്തിൻ യുസല്ലിഹൽ മുസ്ലിം ഫീ ഉസ്ബുഇഹി, ഒരു മുസ്ലിം തൻ്റെ ആഴ്ചയിൽ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ്. അഫ്ളലു സ്വലവാത്തി ഇൻദല്ലാഹി സ്വലാത്ത സുബ്ഹി യൗമൽ ജുമുഅ ഫീ ജമാഅത്തിൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ യൗമുൽ ജുമുഅയിലെ സുബ്ഹിൻ്റെ ജമാഅത്ത് നിസ്കാരം ഏറ്റവും ശ്രേഷ്ഠമായതാണ്. അതിൽ പ്രത്യേകം സൂറത്തുകൾ പോലും ഓതാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, സൂറത്തു സജ്ദയും സൂറത്തുൽ ഇൻസാനും. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, മറ്റൊരു ശ്രേഷ്ഠത, അന്നമൻ മാത്ത ഫീ യൗമിൽ ജുമുഅ, ജുമുഅ ദിവസത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ അല്ലെങ്കിൽ അതിൻ്റെ രാത്രിയിൽ മരണപ്പെട്ടാൽ, വഖാഹുല്ലാഹു ഫിത്നത്തൽ ഖബർ, അള്ളാഹു ഖബർ ഫിത്നയിൽ നിന്ന് അയാളെ രക്ഷിക്കും. ഹദീസിലുണ്ട്, അബ്ദുല്ലാഹിബിന് അംർ റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാമിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമുഅതി ഔ ലൈലത്തൽ ജുമുഅതി, ഏതെങ്കിലും ഒരു മുസ്ലിം വെള്ളിയാഴ്ച ദിവസം അല്ലെങ്കിൽ അതിൻ്റെ രാത്രിയിൽ, അതിൻ്റെ രാത്രി എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച രാത്രിയിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ, ഇല്ലാ വഖാഹുല്ലാഹു ഫിത്നത്തൽ ഖബർ, അവൻക്ക് അള്ളാഹു ഖബർ ഫിത്നയിൽ നിന്നും അവനെ സംരക്ഷിക്കും. ഈ ഹദീസ് ദുർബലമാണ് എന്ന് ചില പണ്ഡിതന്മാർ വിധിച്ചിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ ഇത് സ്വഹീഹാണ് എന്നും വിധിച്ചിട്ടുണ്ട്, അള്ളാഹു അലം. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യമാണ് സൂറത്തുൽ കഹ്ഫിന്റെ പാരായണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ് ഫീ യൗമിൽ ജുമുഅ, ജുമുഅ ദിവസത്തിൽ ആരെങ്കിലും സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ, അല്ലാഹു ലഹു മിനൻ നൂരി മാ ബൈനൽ ജുമുഅതൈൻ, രണ്ട് ജുമുഅകൾക്കിടയിൽ അല്ലാഹു പ്രകാശം കൊണ്ടവന് നിറക്കും, പ്രകാശം കൊണ്ട് വെളിച്ചം കൊണ്ട് അല്ലാഹു അവനെ നിറക്കും. അതുപോലെ പ്രവാചകൻ മറ്റൊരു ഹദീസിൽ പറഞ്ഞു, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ് ലൈലത്തുൽ ജുമുഅ, ജുമുഅയുടെ രാത്രിയിൽ ആരെങ്കിലും സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ, അല്ലാഹു ലഹു മിനൻ നൂരി ഫീമാ ബൈനഹു വബൈനൽ ബൈത്തുൽ അതീഖ്, അവനും ബൈത്തുൽ അതീഖിനും ഇടയിൽ, ബൈത്തുൽ അതീഖ് എന്ന് പറഞ്ഞാൽ കഅബ, അപ്പൊ അവനും കഅബക്കുമിടയിൽ എത്ര ദൂരമുണ്ടോ അത്രയും ദൂരം അള്ളാഹു പ്രകാശം നൽകുന്നതായിരിക്കും. അതുപോലെ മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വഗുഫിറ ലഹു മാ ബൈനൽ ജുമഅതൈൻ, രണ്ട് ജുമഅകൾക്കിടയിൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നാണ്. അപ്പം ഇതെല്ലാം ജുമഅ ദിവസത്തിൽ നമുക്ക് ലഭിക്കുന്ന ശ്രേഷ്ഠതകളാണ്. അതുപോലെ ജുമഅ ദിവസത്തിൽ സ്വലാത്തുൽ ജുമഅക്ക്, ജുമഅ നിസ്കാരത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, കുളിച്ച് വൃത്തിയായി നമ്മൾ പോവുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഗ്തസിലു റജുലുൻ യൗമൽ ജുമഅത്തി, ഒരു മനുഷ്യൻ ജുമഅ ദിവസത്തിൽ കുളിക്കുന്നു, വയതത്വഹറു മസ്തത്വഅ മിൻ തുഹ്രിൻ, കഴിയുന്ന പോലെ അവൻ ശുദ്ധിയാകുന്നു, വയദ്ദഹിനു മിൻ ദുഹ്നിഹി, നല്ല എണ്ണമൊക്കെ പുരട്ടുന്നു, ഔ യമസ്സു മിൻ ത്വയ്യിബി ബൈതിഹി, അല്ലെങ്കിൽ അവൻ്റെ വീട്ടിലുള്ള സുഗന്ധത്തിൽ നിന്നും അവനത് ഉപയോഗിക്കുന്നു, ثم يخرج فلا يفرق بين اثنين, പിന്നീട് അവൻ പള്ളിയിലേക്ക് പുറപ്പെടുന്നു, രണ്ടാളുകൾക്കിടയിൽ വേർതിരിവില്ലാതെ അവൻ്റെ സ്ഥലത്തേക്ക് അവൻ പോകുന്നു, ثم يصلي ما كتب له, പിന്നീട് അവന് വിധിക്കപ്പെട്ടത്, എഴുതപ്പെട്ടത്, അഥവാ തഹിയത്ത് നിസ്കാരം അവൻ നിസ്കരിക്കുന്നു, ثم ينصت اذا تكلم الامام, പിന്നീട് ഇമാം ഖുതുബ നിർവഹിക്കുമ്പോൾ അവൻ മിണ്ടാതിരിക്കുന്നു, അങ്ങനെ ചെയ്താൽ അടുത്ത ജുമഅ ദിവസം വരെയുള്ള പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ്. അപ്പൊ കുളിച്ച് നല്ല എണ്ണ തേച്ച് സുഗന്ധം പൂശി ആളുകൾക്കിടയിൽ വേർതിരിവില്ലാതെ പള്ളിയിൽ ഒഴിവുള്ള സ്ഥലത്തേക്ക് ചെന്ന് രണ്ടറക്കാത്ത് തഹിയത്ത് നിസ്കരിച്ച് ഖത്വീബിന്റെ ഖുത്ബ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. അതുപോലെ മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഗസ്സല യൗമൽ ജുമഅത്തി വഗ്തസല, ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസത്തിൽ നന്നായി കുളിച്ച് ശുദ്ധിയായാൽ, സുമ്മ ബക്കറ വബ്തകറ, പിന്നീട് അവൻ നേരത്തെ പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ, വമശ നടന്നുകൊണ്ട് പുറപ്പെട്ടാൽ, വലം യർക്കബ് വാഹനത്തിലല്ല, നടന്നുകൊണ്ട് നേരത്തെ തന്നെ പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ, വദനാമിനൽ ഇമാം, അങ്ങനെ ഇമാമിനോട് അടുത്ത് വന്നിരുന്നാൽ, ഫസ്തമ വലം യലുഹ്, അവൻ അശ്രദ്ധയൊന്നും കാണിക്കാതെ, ലഹുവൊന്നും കാണിക്കാതെ ഇമാമിൻ്റെ ഖുത്വ മുഴുവൻ ശ്രദ്ധിച്ച് കേട്ടാൽ, കാന ലഹൂബി കുല്ലു ഖുത്വത്തിൻ അമലു സനത്തിൻ അജുറു സുയാമിഹ വക്കിയാമിഹ, അവൻ്റെ ഓരോ കാലടിക്കും ഒരു വർഷം നോമ്പ് നോറ്റ നിസ്കരിച്ച പ്രതിഫലമുണ്ടായിരിക്കും. അല്ലാഹു അക്ബർ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നല്ല രൂപത്തിൽ കുളിച്ച് ശുദ്ധിയായി നേരത്തെ നടന്നുകൊണ്ട് പള്ളിയിലേക്ക് പോയി ഇമാമിൻ്റെ ഏറ്റവും അടുത്തുള്ള സ്ഥലത്തിരുന്ന് ഖുത്ബ ശ്രദ്ധിച്ച് കേട്ടാൽ അവന് ഈ പ്രതിഫലം ലഭിക്കും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ജുമഅക്കിടയിൽ സംസാരിക്കൽ, അത് അനുവദനീയമല്ല. റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ ഖുൽത ലി സാഹിബിക യൗമൽ ജുമഅത്തി അൻസിത് വൽ ഇമാമു യഖ്തുബു ഫഖദ് ലഗൗത്, ഇമാം ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ സഹോദരനോട് മിണ്ടാതിരിക്കട എന്ന് പറഞ്ഞാൽ പോലും നീ നിരർത്ഥകമായത് പ്രവർത്തിച്ചു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇമാം ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പള്ളിയിലേക്ക് കയറി വന്നാൽ അയാൾക്ക് സലാം പറയാൻ പോലും അനുവാദമില്ല. ഇനി അയാൾ സലാം പറഞ്ഞാൽ അത് മടക്കാൻ പോലും നമുക്ക് അനുവാദമില്ല. ഖത്തീബ് ഖുത്ബ നിർവഹിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ അത് ശ്രദ്ധിച്ചിരിക്കണം. റസൂലുള്ളാഹി പറഞ്ഞു, വമൻ മസ്സൽ ഹസ ഫഖദ് ലഗ, ആരെങ്കിലും ചരൽക്കല്ലിൽ സ്പർശിച്ചാൽ അവൻ നിരർത്ഥകമായത് ചെയ്തു. അഥവാ അന്ന് പ്രവാചകന്റെ പള്ളിയിലെ നിലം അതിൽ ചരൽക്കല്ലുകളാണല്ലോ. അപ്പൊ ഇന്ന് കാലഘട്ടത്തിൽ അതിനു പകരം ഒരാൾ ഖുത്ബക്കിടയിൽ മൊബൈലുമ കളിച്ചിരിക്കുക, അല്ലെങ്കിൽ ഖുത്ബക്കിടയിൽ വാച്ചുമ തിരിപ്പുടിക്കുക, അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുക, അപ്പൊ അതൊക്കെ ലഘുവിലാണ്, നിരർത്ഥകമായത് ചെയ്യുന്നതിലാണ് പെടുക. അങ്ങനെ ചെയ്താൽ അവന് ലഭിക്കാനിരിക്കുന്ന വലിയ പ്രതിഫലങ്ങൾ നഷ്ടപ്പെട്ടു പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ, വെള്ളിയാഴ്ചയുടെ മഹത്വം എന്ന വിഷയം അവതരിപ്പിച്ചത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് റേഡിയോ മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സ്വഫാണ് പാരായണം ശ്രവിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് അബൂബക്കർ അശ്ശാത്രി.

0: ജസാക്കുമുല്ലാഹു ഖൈറ. വിശുദ്ധ ഖുർആനിൽ നിന്നും വളരെ ഹൃദ്യമായ ചില വചനങ്ങളായിരുന്നു അൽഹംദുലില്ലാ നമ്മൾ കേട്ടത്. സൂറത്തു സഫാണ് അൽഹംദുലില്ലാ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷേഖ് അബൂബക്കർ അൽഷാത്രി.
1: പ്രിയ ശ്രോതാക്കളിൽ ഇപ്പോൾ കേൾക്കുന്നത് മുഖമൊഴി, മഴക്കെടുതി പ്രകൃതി ചൂഷണത്തിന്റെ ബാക്കി പത്രമോ. ഉസ്മാൻ പാലക്കാഴിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: മഴക്കെടുതി പ്രകൃതി ചൂഷണത്തിന്റെ ബാക്കി പത്രമോ. ഓരോ വർഷവും കേരളത്തെ പിടിച്ചുകുലുക്കും വിധം മഴക്കെടുതികൾ കടന്നുവരുന്നു. ഒരു കാലത്ത് സമൃദ്ധിയുടെയും കുളിർമയുടെയും വേളയായിരുന്ന മഴക്കാലം ഇന്നിവിറങ്ങലിക്കുന്ന ഭയത്തിന്റെയും കണ്ണീരിന്റെയും ഓർമ്മപ്പെടുത്തലാണ്. തുടർച്ചയായ ഉരുൾപൊട്ടലുകൾ, പ്രളയങ്ങൾ തുടങ്ങിയവ പ്രകൃതിയുടെ സ്വാഭാവികമായ മാറ്റങ്ങൾ മാത്രമാണോ, അതോ മനുഷ്യന്റെ അനിയന്ത്രിതമായ കടന്നുകയറ്റത്തിന്റെ തിരിച്ചടിയോ? ഇത്തരം ദുരന്തങ്ങൾ പ്രകൃതിക്കുമേൽ മനുഷ്യർ നടത്തുന്ന ക്രൂരമായ ചൂഷണത്തിന്റെ ബാക്കിപത്രമാണെന്നതിന് അടിവരയിടുന്ന ചില ഘടകങ്ങളുമുണ്ട്. അശാസ്ത്രീയമായ ഭൂവിനിയോഗവും മലയോര ചൂഷണവുമാണ് അതിൽ പ്രധാനം. ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലുകളും വർദ്ധിക്കാൻ പ്രധാന കാരണം അശാസ്ത്രീയമായ ഭൂവിനിയോഗമാണെന്ന് വിദഗ്ധർ തന്നെ വിലയിരുത്തുന്നു. പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ പോലുമുള്ള അനിയന്ത്രിതമായ പാറമട പ്രവർത്തനങ്ങളും സ്ഫോടനങ്ങളും മലനിരകളുടെ സ്വാഭാവിക ഘടനയെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. മരങ്ങൾ വെട്ടിമാറ്റി കാടുകളില്ലാതാക്കുമ്പോൾ മണ്ണിനെ ഉറപ്പിച്ചു നിർത്താനുള്ള ശേഷി ഭൂമിക്ക് നഷ്ടപ്പെടുകയാണ്. ഇത് കനത്ത മഴയിൽ മലയിടിച്ചിലിനും വഴിവെക്കുന്നു. മഴവെള്ളത്തെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള വയലുകളും ചതുപ്പുകളും തടാകങ്ങളും നികത്തി വൻകിട കെട്ടിടങ്ങളും റോഡുകളും നിർമ്മിക്കുന്നത് പതിവായി മാറിയിരിക്കുന്നു. അതോടെ വെള്ളത്തിന് സ്വാഭാവികമായി ഒഴുകിപ്പോകാനും ഭൂമിയിലേക്ക് ഇറങ്ങാനുമുള്ള വഴികൾ അടയുന്നു. പുഴകളുടെയും തോടുകളുടെയും തീരങ്ങൾ കയ്യേറിത്തുടങ്ങിയതോടെ അല്പം മഴ പെയ്യുമ്പോഴേക്ക് നഗരങ്ങളും ഗ്രാമങ്ങളും വെള്ളത്തിലാകുന്ന അവസ്ഥയായി. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ പരിസ്ഥിതി പഠന റിപ്പോർട്ടും മുന്നറിയിപ്പുകളെയും അവഗണിച്ചത് ശരിയായില്ല എന്ന് ഇപ്പോൾ തിരിച്ചറിയുകയാണ്. ആഗോള താപനത്തിന്റെ അനന്തരഫലമായി ഒന്നു രണ്ടു ദിവസങ്ങൾ കൊണ്ട് ഒരു മാസത്തിൽ പെയ്യേണ്ട മഴ ഒരുമിച്ച് പെയ്യുന്ന അവസ്ഥയും വർദ്ധിച്ചുവരുന്നു. അറബിക്കടലിലെ താപനിലയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ മഴ വിസ്ഫോടനങ്ങൾക്കും മേഘവിസ്ഫോടനങ്ങൾക്കും തീവ്രമഴകൾക്കും കാരണമാകുന്നുണ്ട്. ഒന്നോ രണ്ടോ ദിവസം കൊണ്ടുള്ള മഴയിൽ ഡാമുകൾ നിറഞ്ഞു കവിയുന്നതും റോഡിലും വീട്ടിലുമൊക്കെ വെള്ളം നിറയുന്നതും എന്തുകൊണ്ടാണ്? മഴക്കാലത്ത് വൻതോതിലുള്ള വെള്ളം സംഭരിക്കാൻ ഡാമുകൾ കാഴമില്ല. അത്രമാത്രം മണൽ അവയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നു. മണൽ നിറഞ്ഞതുമൂലം നദികളുടെ ആഴം കുറഞ്ഞിരിക്കുന്നു. ഒഴുകിപ്പോകാൻ പറ്റാത്തതിനാൽ വെള്ളം കരകളിലേക്ക് ഒഴുകിപ്പരക്കുന്നു. നദികളിലെ മണൽവാരൽ വീണ്ടും തുടങ്ങി. നദികളുടെ ആഴം കൂട്ടിയാൽ വെള്ളക്കെടുതി മൂലമുണ്ടാകുന്ന കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഇല്ലാതാക്കാം. മണൽ വിൽപ്പനയിലൂടെ സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ വരുമാനമുണ്ടാക്കുകയും ചെയ്യാം. പ്രകൃതിയെ അശാസ്ത്രീയമായി ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിച്ച് പരിസ്ഥിതി സംരക്ഷണത്തിന് പ്രാധാന്യം നൽകിയാൽ ഒരു പരിധിവരെയെങ്കിലും ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സാധിച്ചേക്കാം. മനുഷ്യരുടെ കൈകൾ പ്രവർത്തിച്ചത് നിമിത്തം കരയിലും കടലിലും കുഴപ്പം വെളിപ്പെട്ടിരിക്കുന്നു. അവർ പ്രവർത്തിച്ചതിൽ ചിലതിന്റെ ഫലം അവർക്കാസ്വദിപ്പിക്കാൻ വേണ്ടിയത്രയത്. അവർ ഒരു വേള മടങ്ങിയേക്കാം. വിശുദ്ധ ഖുർആൻ അധ്യായം 30 വചനം 41.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ മുഖമൊഴി, മഴക്കെടുതി പ്രകൃതി ചൂഷണത്തിന്റെ ബാക്കി പത്രമോ. ഉസ്മാൻ പാലക്കാഴിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുകാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസം മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഈകളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
4: ഇരുകിഡ്നികളും നഷ്ടപ്പെട്ട വ്യക്തിക്കു വേണ്ടി റോഡിന്റെ അരികിൽ പാത്രം പിടിച്ചു നിൽക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. രോഗം വന്നതിനു ശേഷം, എല്ലാം നഷ്ടപ്പെട്ടതിനു ശേഷം സർവവും വിറ്റ് കുടുംബത്തെയും മക്കളെയും മുഴുവൻ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നതിനു പകരം വളരെ കൃത്യമായ പരിശോധനകളും ചെക്കിങ്ങുകളും നമുക്ക് ജീവിതത്തിലെ ശീലമാക്കിക്കൂടെ? ജീവിതം ഒരു പ്രത്യേക പ്രായം കഴിയുമ്പോൾ വരാൻ സാധ്യതയുള്ള ജീവിതശൈലീ രോഗങ്ങളുടെ പരിശോധന വളരെ പ്രധാനമാണ്. മക്കളും കുട്ടികളും പേരക്കുട്ടികളും പറയുമ്പോൾ ഡോക്ടറെ കാണാൻ പോകാൻ മടിക്കുകയും ചികിത്സ തേടാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യരെക്കുറിച്ചോർത്ത് സഹതപിക്കുകയാണ്. നമ്മൾ എന്തിനാണ് കുറെ ആളുകൾക്ക് ബാധ്യതയാകുന്നത്? ആവശ്യമായ മുൻകരുതലുകളും സൂക്ഷ്മതകളും എടുക്കാൻ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചതല്ലേ? ആരോ ചൂഷണം ചെയ്യുന്നുണ്ടെന്ന പേടിയോടുകൂടെ നാം ചികിത്സകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അതൊരു വലിയ സമൂഹത്തിന്റെ ബാധ്യതയായി മാറുന്നുണ്ട് എന്നത് നമ്മൾ ഓർക്കണം. നമുക്ക് വേണ്ടി ഒരു ചികിത്സാ ഫണ്ട് കണ്ടെത്തുന്ന സമിതി ഉണ്ടാകരുതെന്ന് നാം സ്വയം തീരുമാനിക്കേണ്ടതാണ്.
5: അന്നൂർ കോഴ്സ് അറിയിപ്പ്. അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിലെ പഠിതാവായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോൾ അന്നൂർ എന്റെ ഫോണിൽ കിട്ടുന്നില്ല. കുറേ ശ്രോതാക്കൾ ഇത്തരം ഫീഡ്ബാക്കുകൾ അയക്കുന്നുണ്ട്. ചിലർ പാസ്വേഡ് മറന്നു, മറ്റു ചിലർക്ക് യൂസർ നെയിം അറിയില്ല, കുറേ ശ്രോതാക്കൾ റിവൈൻഡ് ഓപ്ഷനും മെറ്റീരിയൽ വിൻഡോയും കണ്ടിട്ടേയില്ല. പീസ് റേഡിയോ കുടുംബാംഗങ്ങളുടെ ഇത്തരം നൊമ്പരങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഇനി മുതൽ എല്ലാ മാസവും ഒന്നാം ഞായറാഴ്ച ഇന്ത്യൻ സമയം രാവിലെ 7 മണി മുതൽ രാത്രി 12 മണി വരെ പീസ് റേഡിയോ ടെക്നിക്കൽ വിങ്ങിന്റെ വെർച്വൽ ഹെൽപ്പ് ഡെസ്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമോതുന്നു. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴിയോ 9544795099 എന്ന നമ്പറിലോ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ സാങ്കേതിക പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ അടിയന്തര പരിഹാരം നിർദ്ദേശിക്കുന്നതാണ്.

വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചുവേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിനു പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, പ്രഥമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ.

0: UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇനി പ്രവേശിക്കുന്നത് പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമിലേക്കാണ്. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ചിന്തകൾ നമ്മളിലേക്ക് എത്തുന്ന പ്രോഗ്രാമാണ് നുറുങ്ങുകൾ. വേരുകൾക്കും വേണം തണൽ. ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് KS അബ്ബാസ് മണ്ണൂർ. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
1: വേരുകൾക്കും വേണം തണൽ. എഴുത്ത് KS അബ്ബാസ് മണ്ണൂർ. ബാല്യവും കൗമാരവും യൗവനവും കഴിഞ്ഞ് നാം ഓരോരുത്തർക്കും അവഗണനയുടെയും അരക്ഷിതാവസ്ഥയുടെയും ഒരു കാലം വരാനുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ടതായി നാം താലോലിക്കുന്ന നമ്മുടെ ശരീരം ചുക്കിച്ചുളിയുകയും രോഗങ്ങൾ അതിഥികളായി കടന്നെത്തുകയും ചിന്തകളുടെ കണ്ണി മുറിയുകയും ചെയ്യുന്ന വാർദ്ധക്യ കാലഘട്ടം. ഷേക്സ്പിയർ അതിനെ രണ്ടാം ശൈശവുമായി വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും വർത്തമാനകാലത്ത് മറ്റൊന്നിനോടും തുലനം ചെയ്യാനാകാത്ത മാനസിക ശാരീരിക സാമൂഹിക അവസ്ഥാവിശേഷങ്ങളാണ് അവിടെ തരണം ചെയ്യാനുള്ളത് എന്നതാണ് വസ്തുത. എന്നാൽ വാർദ്ധക്യത്തെ ജീവിതത്തിന്റെ മനോഹരമായ സായാഹ്നമായി കാണാൻ നാം ശ്രമിക്കുമ്പോഴാണ് അത് കൂടുതൽ പ്രശോഭിതമാകുന്നത്. കടമകളുടെയും ഉത്തരവാദിത്തങ്ങളുടെയും തിരക്കുകളിൽ നിന്നും മോചിതരായി സ്വന്തമാക്കിയ അനുഭവസമ്പത്തിന്റെ വെളിച്ചത്തിൽ ജീവിതത്തെ ശാന്തമായി നോക്കിക്കാണാൻ കഴിയുന്ന ഘട്ടമാണിത്. മുതിർന്ന പൗരന്മാർ ഒരിക്കലും സമൂഹത്തിന്റെ ബാധ്യതയല്ല, മറിച്ച് അറിവിന്റെയും അനുഭവങ്ങളുടെയും വിലമതിക്കാനാവാത്ത സമ്പത്താണത്. വികസിത രാജ്യങ്ങളിൽ പ്രായമായവരുടെ അനുഭവ സമ്പത്ത് പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകാൻ ആക്റ്റീവ് ഏജിംഗ് പദ്ധതികൾ വരെ നടപ്പിലാക്കാറുണ്ട്. വയോജനങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയിലെ ജാപ്പാനാണ് യഥാർത്ഥത്തിൽ കേരളം. കേരളത്തിൽ 20% ആളുകൾ 60 മുകളിൽ പ്രായമുള്ളവരാണ്. ദേശീയ ശരാശരി 10% ഓർക്കണം. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത വിപ്ലവകരമായ ഒരു ചുവടുവയ്പ്പിന് നമ്മുടെ സംസ്ഥാനം തുടക്കം കുറിച്ചിരിക്കുകയാണ്. വയോജനങ്ങൾക്കായി മാത്രമായി ഒരു പ്രത്യേക വയോജനക്ഷേമ വകുപ്പ് രൂപീകരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. വികസിത രാജ്യങ്ങളായ ജപ്പാനെയും യൂറോപ്യൻ രാജ്യങ്ങളെയും പോലെ വാർദ്ധക്യത്തെ കേവലം ഒരു സാമൂഹിക സുരക്ഷാ വിഷയമായി കാണാതെ അതിനെ ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിലൊന്നായി മാറ്റാൻ ഈ പ്രത്യേക വകുപ്പിലൂടെ കേരളത്തിന് സാധിക്കും. ന്യൂക്ലിയർ കുടുംബങ്ങളുടെ അതിപ്രസരവും യുവതലമുറയുടെ വിദേശ പ്രയാണവും വർദ്ധിക്കുന്ന സമകാലിക കേരളീയ സാഹചര്യത്തിൽ സമൂഹത്തിലെ ഏറ്റവും ദുർബല വിഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്ന മുതിർന്ന പൗരന്മാർക്കായി ഒരു പ്രത്യേക വയോജന വകുപ്പ് നിലകൊള്ളേണ്ടതിന്റെ പ്രസക്തി വിശദീകരിക്കേണ്ടതില്ലല്ലോ. വിദേശ രാജ്യങ്ങളിൽ വയോജനങ്ങളുടെ ക്ഷേമത്തിനായി ആധുനിക സാങ്കേതികവിദ്യയും വ്യക്തമായ സാമൂഹിക സുരക്ഷാ പദ്ധതികളും സർക്കാർ തലത്തിൽ തന്നെ വിഭാവനം ചെയ്തത് കാണാൻ സാധിക്കും. കേവലമൊരു പെൻഷൻ വിതരണത്തിൽ ഒതുങ്ങാതെ വയോജനങ്ങളുടെ മാനസികാരോഗ്യം കൗൺസിലിംഗ്, വാർദ്ധക്യ

0: സഹജമായ രോഗങ്ങൾക്കുള്ള സൗജന്യ ചികിത്സ, അനാഥാലയങ്ങളുടെ കൃത്യമായ മേൽനോട്ടം എന്നിവ ഉറപ്പാക്കാൻ ഒരു വയോജന വകുപ്പിന് മാത്രമേ സാധിക്കൂ. ആരോഗ്യത്തിൻ്റെയും സാക്ഷരതയുടെയും വിഷയത്തിൽ എന്നതുപോലെ ഇവിടെയും നാം രാജ്യത്തിന് തന്നെ മാതൃകയായിരിക്കുകയാണ്. ഒരു ജനതയുടെ സാംസ്കാരിക പ്രബുദ്ധത അളക്കുന്നത് അവർ തങ്ങളുടെ മുതിർന്ന തലമുറയെ എങ്ങനെ പരിഗണിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. വയോജനങ്ങൾക്ക് സുരക്ഷിതവും മാന്യവുമായ ജീവിതമുറപ്പാക്കുക എന്നത് ദയാദാക്ഷിണ്യമല്ല, മറിച്ച് പൗരന്മാർ എന്ന നിലയിൽ അവരുടെ അവകാശം കൂടിയാണ്. വർത്തമാനകാലത്തെ വെല്ലുവിളികളെ അതിജീവിച്ച് നമ്മുടെ മുതിർന്ന പൗരന്മാർക്ക് താങ്ങും തണലുമായി മാറാൻ വയോജന വകുപ്പിൻ്റെ ശക്തമായ സാന്നിധ്യവും ക്രിയാത്മകമായ ഇടപെടലുകളും കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. കേവലം നിയമങ്ങളോ പദ്ധതികളോ കൊണ്ടോ മാത്രം ഇത് പൂർണ്ണമാവുകയില്ല. മുതിർന്ന തലമുറയോടുള്ള പൊതുസമൂഹത്തിൻ്റെ കാഴ്ചപ്പാടും മനോഭാവവും പുനർനിർവചിക്കപ്പെടുമ്പോൾ മാത്രമേ നമ്മുടെ വേരുകളെ വിസ്മരിക്കാത്ത യഥാർത്ഥ വികസനം ഇവിടെ സാധ്യമാകൂ.
1: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, വേരുകൾക്കും വേണം തണൽ. ഈ വിഷയത്തിൻ്റെ രചന നിർവഹിച്ചത് KS അബ്ബാസ് മണ്ണൂർ. ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. സൂറത്തുൽ ബക്കറയിലെ 55-56 വചനങ്ങൾ. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് സഹൽ അരിപ്ര.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അയ്യുഹൻ നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഏറെ പ്രിയമുള്ള വിശ്വാസി വിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങളും അതിലൂടെ അല്ലാഹുവിൻ്റെ വചനങ്ങളും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ ഓരോ ഹർഫുകൾക്കും നമ്മൾ പാരായണം ചെയ്യുമ്പോൾ, നമ്മൾ ഓതുമ്പോൾ നോക്കുമ്പോൾ 10 കൂലി അല്ലേ, ഒരു ഹർഫിന് 10 ഹസനാത്ത് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വലിയ ഒരു പുണ്യപ്രവർത്തനം തന്നെയാണ്. ആ രൂപത്തിൽ ഖുർആൻ പഠിക്കുന്നവർക്കുള്ള പുണ്യം മനസ്സിലാക്കുമ്പോൾ അത് എമ്പാടും ലഭിക്കുന്ന ഒരു വലിയ സൽപ്രവർത്തനമാണ്. അള്ളാഹു ആ രൂപത്തിൽ തന്നെ ഈ ഒരു സംരംഭത്തെ സ്വീകരിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ആരംഭിക്കാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 2-ാം അധ്യായം സൂറ അൽ ബഖറയിലെ വചനങ്ങളാണ്. 54 വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞത്. 55-56 വചനങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാനിരിക്കുന്നത് ഇൻഷാ അല്ലാ. ഞാൻ ആദ്യം ആ ഭാഗമൊന്ന് ഓതി കേൾപ്പിക്കാം. എല്ലാവരും ശ്രദ്ധിച്ച് ഖുർആൻ എടുത്ത് നോക്കി ശ്രദ്ധിച്ചിരിക്കണമെന്നറിയിക്കുന്നു. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. എല്ലാവരും ആ ഭാഗം നിങ്ങളുടെ കയ്യിൽ ഖുർആൻ പിടിച്ച് ആ ഭാഗം ആയത്തുകൾ നോക്കി ശ്രദ്ധിച്ച് അതിൻ്റെ കൂടെ നിങ്ങളെ മനസ്സിൽ ഓതാൻ ശ്രദ്ധിക്കണം. വഇദ് ഖുൽതും യാ മൂസാ ലൻ നുഅ്മിന ലക ഹത്ത നറല്ലാഹ ജഹ്റ ലൻ നുഅ്മിന ലക ഹത്ത നറല്ലാഹ ജഹ്റത ഫഅഖദത്കുമുസ് സഈഖതു വഅൻതും തൻദുറൂൻ ثم بعثناكم من بعد موتكم لعلكم تشكرون. ഓദിയ ആ ഭാഗം ഒന്നുകൂടെ പാരായണം ചെയ്യാം. ജീവിതത്തിലെ മനസ്സിലാക്കേണ്ട ചില തിലാവത്തിൻ്റെ നിയമങ്ങൾ കൂടെ അതിൻ്റെ കൂടെ പറയാം. നോക്കൂ നിങ്ങൾ.
5: وَإِذْ قُلْتُمْ يَا مُوسَى لَن نُؤْمِنَ لَكَ حَتَّى نرى الله جهرة فأخذتكم الصاعقة وأنتم تنظرون ثم بعثناكم من بعد موتكم لعلكم تشكرون.
4: نمتي أنجامتي آيتي.
5: وإذ قلتم يا موسى لن نؤمن لك حتى نرى الله جهرة
4: അല്ലേ, സാക്കിനായ നൂനിൻ്റെ ശേഷം നൂന് വന്നു, അപ്പോൾ മണിച്ചുകൊണ്ട് ഓതണം. ലൻ നു മീനാലക്ക, നു മീന എന്ന് പറയില്ല, നു മീനാലക്ക ഹത്ത ഹത്ത നറല്ലാഹ ജഹ്റ ജഹ്റ എന്ന് പറയില്ല, നറല്ലാഹ ജഹ്റ ജഹ്റത ഫഅഖദത്കുമു സ്വാഇഖ ജഹ്റത ഫ ഇഖ്ഫ ബിഗുന്നാണ് മണിച്ച് മറച്ചോദണം. ഫഅഖദത്കുമു സ്വാഇഖ സ്വാദാണ്, സ്വാഇഖ അയ്നാണ്, ഖാഫ് മൂന്നക്ഷരം സ്വാദ് അയ്ൻ ഖാഫ്. ഫഅഖദത്കുമു സ്വാഇഖത്തു വഅൻതും തൻദുറൂൻ വഅൻതും ഇഖ്ഫാബിഗുന്നാണ് തൻദുറൂൻ, അവിടെയും ഇഖ്ഫാബിഗുന്നാണ് മണിച്ച് വ്യക്തമാക്കി ഓതണം. 56-ാമത്തെ ആയത്ത് നോക്കൂ. ثُمَّ بَعَثْنَاكُمْ مِنْ بَعْدِ مَوْتِكُمْ لَعَلَّكُمْ تَشْكُرُونَ. ثُمَّ بَعَثْنَاكُمْ എന്നോദരുത്, بَعَثْنَاكُمْ ث سكون വരുമ്പോൾ ഹറഫുൽ ഖലഖത്തിന്റെ ഹറഫല്ലല്ലോ, അപ്പോൾ بَعَثْنَاكُمْ مِنْ بَعْدِ ഇഖ്ലാബാണ്, مِنْ بَعْدِ മൗത്തിക്കും ലഅല്ലക്കും തഷ്കുറൂൻ തഷ്കുറൂൻ അന്നലക്ക്. അപ്പോൾ തിലാവചന നിയമങ്ങൾ പാലിച്ചു കൊണ്ടുവന്ന ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല ഇസ്രായേലിനെ സംബന്ധിച്ച് പറഞ്ഞ ആ ചരിത്രങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് തൊട്ട് മുമ്പ് സൂചിപ്പിച്ചത് ഇസ്രായേലിൽപ്പെട്ട ആളുകൾ പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചത് കാരണം അവർക്ക് അള്ളാഹു അവരോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് മടങ്ങാനും അള്ളാഹു പശ്ചാത്തപിച്ചവൻ്റെ പശ്ചാത്തപം സ്വീകരിക്കാൻ സന്തോഷത്തോടുകൂടി കാത്തിരിക്കുന്നവനാണ് എന്ന പ്രവാചക വചനങ്ങളും തവ്വാബ് അത്തവ്വാബ് ഏറ്റവും കൂടുതൽ പശ്ചാത്തപം സ്വീകരിക്കുന്നവൻ എന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ടൊരു നാമവും ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ രൂപത്തിൽ അവർക്ക് അള്ളാഹു മാപ്പ് നൽകിയിട്ടുണ്ട് എന്ന കാര്യവും സൂചിപ്പിച്ച ശേഷം അള്ളാഹു പറയുന്നത് 55-ാമത്തെ വചനം നോക്കൂ. വഇദ് ഖുൽതും യാ മൂസാ ലൻ നുഅ്മിന ലക ഹത്ത നറല്ലാഹ ജഹ്റ. വഇദ് ഖുൽതും, നിങ്ങൾ പറഞ്ഞ സന്ദർഭം ഓർക്കുക. യാ മൂസ, മൂസ, മൂസ, ലൻ നുഅ്മിന ലക, ലൻ നുഅ്മിന, ഞങ്ങൾ വിശ്വസിക്കുകയില്ല, ലക്ക നിന്നെ, അല്ലേ താങ്കളെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല. ഹത്ത നറല്ലാഹ ജഹ്റതൻ, ഹത്ത വരെ, അല്ലേ വരേക്കും, നറ റ കണ്ടു, നറ ഞങ്ങൾ കാണുന്നത് വരെ, അല്ലാഹ അല്ലാഹുവിനെ, ഹത്ത നറല്ലാഹ, അല്ലേ അല്ലാഹുവിനെ കാണുന്നത് വരെ. ജഹ്റതൻ, എങ്ങനെ കാണണം ജഹ്റതൻ, പ്രത്യക്ഷത്തിൽ, പരസ്യമായി പ്രത്യക്ഷത്തിൽ അള്ളാഹുവിനെ നേർക്കുനേരെ ഞങ്ങൾ കാണുന്നത് വരെ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുകയില്ല മൂസ എന്ന് മൂസാ നബിയുടെ ജനത പറയണം. ഫഅഖദത്കും, അപ്പോ അഖദത്കും, നിങ്ങളെ പിടികൂടി, അസ്വാഇഖത്തു, സ്വാഇഖത്തിനെ ഇടിത്തി, ഘോരമായ ഇടിനാദം, സ്വാഇഖത്ത് ഇടിത്തി നിങ്ങളെ പിടികൂടി. വ അൻതും, നിങ്ങളായി ആയിരിക്കെ, തന്നുറൂന, നളറണ നോക്കി, അല്ലേ വത്ത അൻതും തന്നുറൂന, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ, നിങ്ങൾ നോക്കി നിൽക്കുന്ന അവസ്ഥയിൽ, നോക്കിക്കൊണ്ടിരിക്കെ, കണ്ടുകൊണ്ടിരിക്കെ തന്നെ നിങ്ങൾക്ക് ഇടുത്തി പിടിപെടുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ആയത്തിൻ്റെ അർത്ഥം ശരിക്ക് ശ്രദ്ധിച്ച് കേൾക്ക്. വ ഇദ് ഖുൽതും, നിങ്ങൾ പറഞ്ഞ സന്ദർഭവും ഓർക്കണം. യാ മൂസ, മൂസ, ലൻ നുഅ്മിന ലക ഹത്ത ജഹ്റതൻ, അള്ളാഹുവിനെ ഞങ്ങൾക്ക്, അല്ലേ പ്രത്യക്ഷത്തിൽ അള്ളാഹുവിനെ കാണുന്നതുവരെ ഞങ്ങൾ താങ്കളെ വിശ്വസിക്കുകയില്ല, വിശ്വസിക്കുകയേയില്ല. ഫഅഖദത്കുമു സ്വാഇഖ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ നിങ്ങളെ, നിങ്ങൾക്ക് ഇടുത്തി ബാധിച്ചു, ഇടുത്തി പിടിപെട്ടു, പിടികൂടി. വ അൻതും തന്നുറൂൻ, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും എന്നാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. അപ്പോൾ ഇസ്രായേലിൽ പശുക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് ആരാധിച്ച ശേഷം അതിനെക്കുറിച്ച് ഖേദം പ്രകടിപ്പിക്കാനും ഒഴിവുകഴിവ് പറയാനും വേണ്ടി ഇസ്രായേലിൽ നിന്ന് നല്ലവരായ 70 തെരഞ്ഞെടുക്കപ്പെട്ട 70 ആളുകളെ, 70 പേരെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം തെരഞ്ഞെടുത്ത് അവരെയും കൂട്ടി സീനാ പർവ്വതത്തിലേക്ക് പോയ സന്ദർഭം അവരാണ് പറഞ്ഞത്, ആ 70 ആളുകളിൽപ്പെട്ട ആൾക്കാർ പറഞ്ഞതെന്ത്, അള്ളാഹുവിനെ ഞങ്ങൾ പ്രത്യക്ഷത്തിൽ കാണാതെ ഞങ്ങൾ താങ്കളെ വിശ്വസിക്കൂല. ഖുർആൻ മുഫസ്സിറുകൾ പലരും ഈ നിലക്കാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് 40 ദിവസം നിശ്ചയിച്ചതും അദ്ദേഹം സീനാ പർവ്വതത്തിൽ ചെന്നതും അള്ളാഹു അദ്ദേഹത്തോട് സംസാരിച്ചതും തൗറാത്തുമായി മടങ്ങിയതും മടങ്ങി വന്നപ്പോൾ ജനങ്ങൾ പശുക്കുട്ടി ആരാധിച്ചതറിഞ്ഞ് ദേശത്തോടുകൂടി തൗറാത്തിൻ്റെ പലകൾ നിലത്തിട്ടതും ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവർ ആ ജനത പാടില്ല എന്ന് പറഞ്ഞപ്പോൾ കയർത്ത് പറഞ്ഞതുമെല്ലാം പറഞ്ഞ ശേഷം സൂറത്തുൽ ആറാഫിൽ പറയുന്നത് കാണാം. വഖ്താറ മൂസ ഖൗമഹു 70 റജുലൻ ലിമീഖാതിന, നമ്മുടെ നിശ്ചയ സമയത്തേക്ക് വേണ്ടി മൂസ തൻ്റെ ജനതയിൽ നിന്ന് 70 പുരുഷന്മാരെ തിരഞ്ഞെടുത്തു. ഫലമ്മാ അഖദത്ഹുമുർ റജ്ഫതു, അവർക്കൊരു പ്രകമ്പനം, ഒരു കിടുക്കം, ഒരു വിറപ്പിക്കൽ, ഒരു കമ്പനം പിടിപെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖാല റബ്ബി ലൗ ശിത്ത അഹ്ലക് അല്ലേ തഹും മിൻ ഖബ്ലു വഇയായ അല്ലേ, റബ്ബെ നീ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരെയും എന്നെ തന്നെയും മുമ്പേ നിനക്ക് നശിപ്പിക്കാമായിരുന്നു. അതുഹ്ലിക്കുന ബിമാ ഫഅല സുഫഹാഉ മിന്ന, ഞങ്ങളിൽ നിന്നുള്ള ഭോഷന്മാർ പ്രവർത്തിച്ചത് നിമിത്തം നീ ഞങ്ങളെ നശിപ്പിക്കുകയാണോ? അല്ലേ ഇൻ ഹിയ ഇല്ലാ ഫിത്നതുക, അത് നിന്റെ പരീക്ഷണമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് സൂറത്തുൽ ആറാഫിലെ 155-ാമത്തെ ആയത്തിൽ കാണാം. അപ്പോൾ പിന്നെ അള്ളാഹുവിനെ പ്രത്യക്ഷത്തിൽ കാണാതെ നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കൂല, താങ്കളോട് അള്ളാഹു സംസാരിച്ചുവെന്നും മറ്റും താങ്കൾ പറയുന്നത് ഞങ്ങൾക്ക് ബോധ്യമാകണമെങ്കിൽ അവനെ ഞങ്ങൾ നേരിൽ കാണുക, അള്ളാഹിനെ നേരിൽ ഞങ്ങൾക്ക് കാണുക തന്നെ വേണം എന്നാവശ്യപ്പെട്ടത് ഇസ്രായേൽ ജനത മുഴുവനായിരുന്നില്ല. മേൽ പറഞ്ഞ 70 പേരോ അല്ലെങ്കിൽ ചിലർ പറയുന്നത് പോലെ വേറെ കുറച്ച് ആൾക്കാരോ മാത്രമായിരുന്നു. അവരാ ജനതയിൽ നല്ലവരും അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുമായിരുന്നു ആയിരുന്നതുകൊണ്ട് അവർ പറഞ്ഞു എന്ന് മൊത്തത്തിൽ പ്രസ്താവിച്ചതാണ്. ഏതായാലും ഈ ആവശ്യം ആ അവസരത്തിൽ പ്രത്യേകിച്ചും തനി എന്താണ് ബോഷത്തരവും മൗഢ്യവും ധിക്കാരവും നിറഞ്ഞതായിരുന്നു. അതുകൊണ്ട് അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷയായി ഇടുത്തി ഇറക്കി, ഇടുത്തി ബാധിച്ചു. നഫാ ഹദത് കുമുസ്വാഴക്ക, സ്വാഴക്കത്ത് എടുത്തി എന്നാണ്, എടുത്തി ബാധിച്ചു. അവരതിൽ പിന്നെ മൃദുയടയുകയും ചെയ്തു. ആറാഫ് സൂറത്തിലെ വചനത്തിൽ കണ്ടതുപോലെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് സങ്കടപ്പെട്ട് അള്ളാഹു അവരെ ജീവിപ്പിച്ചു കൊടുത്തു. ഇതിൻ്റെ പേരിൽ ആ സമുദായം എപ്പോഴും അള്ളാഹുവിനോട് നന്ദിയുള്ളവരാകേണ്ടതുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ എഴുത്തി ബാധിച്ചത് നിമിത്തം അവർ മരണപ്പെട്ടിട്ടില്ല. സുമ്മ അല്ലേ, ശേഷം അള്ളാഹു പറയുന്നുണ്ടല്ലോ അടുത്ത ആയത്തിൽ നോക്കൂ, 56-ാമത്തെ ആയത്ത്, സുമ്മ ബഅസ്നാകും മിം ബഅദി മൗതികും ലഅല്ലകും തഷ്കുറൂൻ. സുമ്മ ബഅസ്നാകും, സുമ്മ പിന്നെ, ബഅസ്നാ ബഅസ്നാല് ഉയർത്തെഴുന്നേൽപ്പിച്ചു, എഴുന്നേൽപ്പിച്ചു എന്നാണ്. സുമ്മ ബഅസ്നാകും, പിന്നീട് നാം നിങ്ങളെ എഴുന്നേൽപ്പിച്ചു. മിം ബഅദി മൗതികും, നിങ്ങളുടെ മരണശേഷം. ലഅല്ലകും തഷ്കുറൂൻ, ശുക്ർ, ശക്കറ യഷ്കുർ, നന്ദി കാണിക്കുക. ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി ചെയ്യുവാൻ വേണ്ടി. അപ്പോൾ ഇസ്രായേലിയർ പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ച ശേഷം അവിടെ ഖേദം പ്രകടിപ്പിക്കാനും ഒഴിവ് കഴിവ് പറയാനൊക്കെ ഇസ്രായേലിൽ കുറച്ച് നല്ലവരായ 70 ആൾക്കാരെ തിരഞ്ഞെടുത്തുകൊണ്ട് സീനാ പർവ്വതത്തിലേക്ക് പോയ സന്ദർഭവുമായി ബന്ധപ്പെട്ട് പറയുന്ന ചില ആയത്തുകളാണ്. അപ്പോൾ ആ എടുത്തി ബാധിച്ചത് നിമിത്തം അവർ മരണപ്പെട്ടിട്ടില്ല. സുമ്മ വഴസനാക്കും മിം ബാധി മൗതിക്കും, അല്ലേ പിന്നെ നിങ്ങളുടെ മരണശേഷം നാം നിങ്ങളെ എഴുന്നേൽപ്പിച്ചു എന്ന വാക്യത്തിൻ്റെ അർത്ഥം മരണതുല്യമായ ബോധശയോ അതേപോലെ മറ്റെന്തോ ഉണ്ടായ ശേഷം അതിൽ നിന്ന് ആശ്വാസം നൽകി എന്നാണ് ചില മുഫസ്സിറുകൾ പറയുന്നത്. വൻതും തന്നുറൂന എന്നുണ്ടല്ലോ, അല്ലെ നിങ്ങൾ നോക്കിക്കണ്ടുകൊണ്ടിരിക്കെ, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ എന്ന വാക്ക് ഇതിന് തെളിവായിട്ട് ചില മുഫസ്സിറുകൾ പറയുന്നുണ്ട്. ഫ അഹദത്തുക്കും സ്വാഴക്കത്തു, എടുത്തി ബാധിച്ചു, എഴുത്തി പിടിപെട്ടു, നിങ്ങൾ എഴുത്തി പിടികൂടി എന്ന് പറഞ്ഞതുകൊണ്ട് അവർ മരണപ്പെട്ടുവെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയൂല എന്നും ഒക്കെ പറയുന്നുണ്ട്. നിമ്പാഴിമൗതിക്കും, നിങ്ങളുടെ മരണത്തിന് ശേഷം എന്ന് അള്ളാഹു വ്യക്തമാക്കിയ സ്ഥിതിക്ക് അവരെ മരണമാണോ ബാധിച്ചത്, അതല്ല ബോധക്ഷയമാണോ ബാധിച്ചത് എന്ന് പിന്നെ രണ്ട് നിലക്കുള്ള വ്യാഖ്യാനങ്ങൾ കാണാം. മരണമല്ല ബോധക്ഷയമോ മറ്റോ ആണ് ബാധിച്ചതെന്ന് പറയുവാനോ ആർക്കും ഉറപ്പിച്ച് പറഞ്ഞുകൂടാ. നിങ്ങൾ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുക എന്ന വാക്കിൻ്റെ അതിൻ്റെ ഉദ്ദേശം, താല്പര്യം എന്താണെന്ന് പിന്നീട് അത് ആലോചിക്കാനുള്ളതാണ്. അപ്പോൾ ഇടുത്തി മൂലം അവർ മരണപ്പെട്ടു എങ്കിൽ അവർ അതെങ്ങനെ നോക്കിക്കാണും എന്നവർ ചോദിക്കുന്ന ആ വ്യാഖ്യാത ആ നിലക്ക് വ്യാഖ്യാനിക്കുന്ന ആളുകൾ പിന്നെ പരാമർശിക്കുന്ന ഒരു വ്യാഖ്യാനത്തിലുള്ള വാചകം അങ്ങനെയാണ്. അപ്പോൾ ഇടുത്തി വിടിവിട്ടു എന്നാണ് അള്ളാഹു പറഞ്ഞ വാക്ക്. ഇടുത്തി വരുന്നത് കണ്ണിൽ കാണലും ഒരിക്കലും ഒപ്പം കഴിയില്ലല്ലോ. അല്ലെങ്കിൽ എല്ലാവരും ഒപ്പം മരണപ്പെടാതെ ചിലർ ആദ്യം മരണമടഞ്ഞതാണെങ്കിൽ മറ്റുള്ളവർ അവർ മരണമടയുന്നത് മരണപ്പെടുന്നത് കണ്ടുകൊണ്ടിരിക്കും. ഏതായാലും മരണശേഷം എന്ന സ്പഷ്ടമായ വാക്യം അള്ളാഹു പറഞ്ഞത് യഥാർത്ഥ മരണം എന്നല്ലാതെ മറ്റൊരു അലങ്കാരാർത്ഥം കൊടുക്കുന്നതിനേക്കാൾ നിങ്ങൾ നോക്കിക്കണ്ടുകൊണ്ടിരിക്കേ എന്ന വാക്കിന് സന്ദർഭത്തിനകത്തൊരു വ്യാഖ്യാനം നൽകുകയാണ് ശരി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മരണശേഷം ജീവിപ്പിക്കപ്പെട്ടവർക്ക് പിന്നെ അതിനെ തുടർന്ന് മുൻകർമ്മങ്ങളുടെ ഫലമായ രക്ഷാശിക്ഷ അനുഭവപ്പെടുകയല്ലേ വേണ്ടത്? അവർക്ക് പിന്നെ മതശാസനകളും മതത്തിൻ്റെ ശാസനകളും നിയമങ്ങളൊന്നും ബാധകമാവില്ല. അപ്പോൾ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കെതിരെ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ പരീക്ഷണം നൽകും, അതിനുള്ള ശിക്ഷ പടച്ചറബ് നൽകും എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കെതിരായ പ്രവർത്തനങ്ങളെ വളരെ ഗൗരവത്തിൽ നാം കാണേണ്ടതുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റബ്ബിൻ്റെ ഇഷ്ടത്തിനെതിരായി നമ്മളൊരു കാര്യം ചെയ്താൽ, ഒരു തിന്മയിലകപ്പെട്ടാൽ അതിനുള്ള ശിക്ഷ നമ്മൾ പശ്ചാത്തപിക്കാൻ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കാതെ മരണപ്പെട്ടു പോയാൽ അതിനുള്ള ശിക്ഷ നമുക്ക് ലഭിക്കേണ്ടി വരും, ആ ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ള ഗുണപാഠവും കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഫഅൗഹല്ലാഹു ഇലാ മൂസ അന്നഹ ഉലൈ സബഈന മിമ്മൻ ഇത്തഖദു അൽഅജൽ ثم ان الله احياهم فقاموا وعاشوا رجلا ينظر بعضهم الى بعض كيف يحيون ثم بعثناكم من بعد موتكم لعلكم تشكرون الله سبحانه وتعالى موسى عليه الصلاه والسلام ദിവ്യ ബോധനം നൽകിയാണ് ഈ 70 ആളുകൾ അവരെ പശുക്കൂട്ടിനുണ്ടാക്കിയ ആളുകളിൽപ്പെട്ട 70 ആൾക്കാർ പിന്നെ അല്ലാഹു അവരെ പിന്നെ എന്ത് ചെയ്തു ജീവിപ്പിച്ചു അള്ളാഹു അവരെ എണിപ്പിച്ചവരെ ജീവിപ്പിച്ചു അവരിൽ ചില ആളുകൾ മറ്റു ചില ആൾക്കാരെ നോക്കി എങ്ങനെയാണ് അവർ ജീവിപ്പിക്കപ്പെട്ടത് എന്നവർ ചിന്തിച്ച് മനസ്സിലാക്കട്ടെ അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളട്ടെ എന്നൊക്കെ പറയുന്ന തഫ്സീറുകൾ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ആറാഫ് 155-ാമത്തെ ആയത്തിനെ പരാമർശിച്ചുകൊണ്ട് പറയുന്ന വ്യാഖ്യാനങ്ങളിൽ കാണാൻ പറ്റും. എന്തായാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് വചനങ്ങൾ അതിലൊന്ന് പിന്നെ വെല്ലുവിളിക്കാണ്. ഈ ആ പറയുന്ന പടച്ചോനെ ഞങ്ങൾക്ക് പരസ്യമായിട്ട് പ്രത്യക്ഷത്തിൽ കാണിച്ചു തരണം, അല്ലെങ്കിൽ ഞങ്ങളൊരിക്കലും ഈ ഈമാൻ ഉൾക്കൊണ്ടവരാവൂല, നീ പറയുന്നത് വിശ്വസിക്കാൻ തയ്യാറല്ല എന്നൊരു വെല്ലുവിളിയാണ് അല്ലേ. അപ്പം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എമ്പാടും അനുഭവിച്ച് അത് നേരിട്ട് അല്ലേ, അമാനുഷിക ദൃഷ്ടാന്തം ആ കടലിൽ വടികൊണ്ടടിച്ചത് നേരിട്ട് കണ്ട് മുസാലിമിൻ്റെ കൂടെ രക്ഷപ്പെട്ടവരിൽ ഉൾപ്പെട്ടവരായി മറ്റുള്ള ബാക്കിൽ വരുന്ന ഫിറഔനെയും കൂട്ടാളികളെയും മുക്കിക്കൊല്ലുന്നതും നേരിട്ട് അതൊക്കെ നേരിട്ട് ഇങ്ങനെ കണ്ടറിഞ്ഞ ആൾക്കാർ ഈ നിലക്ക് ആ വെല്ലുവിളി നടത്തുമ്പോൾ അവർക്ക് പടച്ചോ എന്ത് ചെയ്തു ശിക്ഷ കൊടുത്തു, സ്വായക്കത്ത് എടുത്തി അവരെ പിടികൂടി. അതൊക്കെ അവരിങ്ങനെ അവർ തന്നെ പല ആൾക്കാരും ചില ആൾക്കാരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ പിന്നീട് അള്ളാഹു അവരെ പിന്നെ എന്ത് ചെയ്തു അവർക്ക് ജീവിക്കാനുള്ള അനുമതി നൽകി, അവരെ മരിപ്പിച്ച ശേഷം അവരെ ജീവിപ്പിച്ചു. അള്ളാഹു ആ നൽകിയ ആ സംഭവങ്ങളൊക്കെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് മനസ്സിലാക്കി എന്തുകൊണ്ട് പിന്നെ ഇങ്ങനെ അല്ലേ, കൈഫ യുഹ്യൗൻ എങ്ങനെയാണ് അവർ ജീവിപ്പിക്കപ്പെട്ടത്, എന്തൊക്കെയാണ് ഉണ്ടായത്, അവർ പരസ്പരം ശരിക്കും മനസ്സിലാക്കിയിട്ട് ഇനിയെങ്കിലും ശരിക്ക് റബ്ബിന് ആത്മാർത്ഥമായി റബ്ബിനനുസരിച്ച് ധിക്കാരം കാണിക്കാതെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിച്ച് നന്ദിപൂർവം ശുക്ർ അള്ളാഹുവിനെ ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട്, നിങ്ങൾ നന്ദിയുള്ളവരാകൂ എന്ന അള്ളാഹുവിൻ്റെ ഒരു നിർദ്ദേശവും ഈ ദുനിയാവിൽ അള്ളാഹു ജീവിക്കാൻ അനുവദിച്ച നമുക്കുള്ള സമയം നമ്മുടെ ആയുസ് അള്ളാഹുവിൻ്റെ പക്കൽ നന്മ ലഭിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന് ഉള്ള നന്ദിയുള്ള മനസ്സോടുകൂടി അള്ളാഹുവിന് നന്ദി ചെയ്യുന്ന ഒരു അടിമ എന്ന രീതിയിൽ നമ്മൾ ജീവിക്കാൻ സമയം കണ്ടെത്തേണ്ടതും ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ആ രൂപത്തിൽ അള്ളാഹുവിന് നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ജീവിതത്തിൽ മുഴുക്കെ അള്ളാഹുവിന് ഒരിക്കലും നന്ദികേട് ചെയ്യാതെ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കെതിരെ പ്രവർത്തിക്കാതെ അള്ളാഹുവിന് നന്ദി കാണിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി മാറാൻ നമ്മളൊക്കെ ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ റബ്ബിന് ശുക്ർ ചെയ്തുകൊണ്ട് റബ്ബ് നമുക്ക് ചെയ്തിരുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ, നമ്മുടെ ബോഡി, നമ്മുടെ ശരീരം, ആരോഗ്യങ്ങൾ, നമ്മുടെ അവയവങ്ങൾ, നമുക്കുള്ള ഇവിടെയുള്ള അനുഭവങ്ങളും അനുഗ്രഹങ്ങളും, ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒരുപാട് സൗഭാഗ്യവും അനുഗ്രഹങ്ങളും ഒക്കെ റബ്ബിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ആ റബ്ബിനെ ഓർത്ത്, റബ്ബിനെ നന്ദി ചെയ്ത് ജീവിക്കാൻ തയ്യാറാവുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം, സൂറത്തുൽ ബഖറയിലെ 55-56 വചനങ്ങൾ. ക്ലാസ് എടുത്തത് സഹൽ അരിപ്ര.
6: ഒരു സന്തോഷവാർത്ത, കാഴ്ചപരിമിതരുടെ സുഹൃത്താകുവാൻ പീസ് റേഡിയോ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. വിസ്ഡം യൂത്ത് എൻവിഷൻ പദ്ധതിയുടെ ഭാഗമായി കാഴ്ചപരിമിതിയുള്ളവർക്ക് വേണ്ടിയുള്ള ഖുർആൻ പഠനം പീസ് റേഡിയോ 500 കോഴ്സ് വഴി തുടക്കം കുറിക്കുന്നു. കാഴ്ചപരിമിതരുടെ പരീക്ഷയും റിസൾട്ടും സ്വതന്ത്രമായിരിക്കും. ഈ സൗകര്യം ലഭ്യമാകുന്നതിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ കാഴ്ചപരിമിതരാണോ എന്നത് ടിക്ക് ചെയ്യേണ്ടതുണ്ട്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാത്രി 10 മണിക്കായിരിക്കും ക്ലാസുകൾ നടക്കുന്നത്. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് ഓപ്ഷനിലും ലഭ്യമായിരിക്കും. ഓരോ ക്ലാസിന്റെ കൂടെയും 3 ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരു മാസം ആവുമ്പോൾ ഈ ചോദ്യങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും മൊഡ്യൂളുകളുടെ നിശ്ചിത ഇടവേളകളിൽ ഖുർആൻ ക്വിസ് മത്സരങ്ങളും വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9846-41-1412. മറ്റൊരു നമ്പർ 6282-49-9814.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു وهو على كل شيء قدير رب أسألك خير ما في هذه الليلة وخير ما بعدها وأعوذ بك من شر ما في هذه الليلة وشر ما بعدها رب أعوذ بك من الكسل وسوء الكبر رب أعوذ بك من عذاب في النار وعذاب في القبر
9: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക أصبحنا وبك نحيا وبك نموت وإليك المصير. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു أشهدك وأشهد حملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക അശ്ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ല അൻത്. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ, എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ, എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ല അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇൻഷാല്ലാ പീസ് റേഡിയോ ഈവനിങ് സെഷനിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. മുക്കം നെല്ലിക്കപറമ്പ് ഗ്രീൻവാലി സ്റ്റുഡിയോയിൽ നിന്നും ഇന്നത്തെ ഈവനിങ് ലൈവിൽ ഞാൻ മുഹമ്മദ് ഷമീം ചുങ്കത്തറ, എന്നോടൊപ്പം രണ്ട് അതിഥികളുണ്ട്. അവർ അവരെ തന്നെ പരിചയപ്പെടുത്തും.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എൻ്റെ പേര് ഖൽഫാൻ മുഹമ്മദ്. ഞാൻ 7-ലാണ് പഠിക്കുന്നത്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഞാൻ അതിലാൻ, 6-ലാണ് പഠിക്കുന്നത്.
0: ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണോ ഈ ലൈവിൽ പങ്കെടുക്കുന്നത്? ഖൽഫാൻ
1: മൂന്നാമത്തെ പ്രാവശ്യമാണ്
0: അല്ലേ? അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം ആയതുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും.
1: ഓക്കെ,
0: അത് ഞാനോ ഒന്നാമത്തെ പ്രാവശ്യമാണല്ലേ. ആദ്യ തവണയാണ് ആ ഖൽഫാന് മൂന്നാമത്തെ തവണയാണ് ഒന്നാമത്തെ അല്ലേ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് എന്തൊക്കെയാണ് പരിപാടി ഇന്നത്തെ ഈവനിങ് ലൈവിൽ അവതരിപ്പിക്കാനുള്ളത്?
1: പാട്ടും കഥയും.
0: പാട്ടും കഥയും ഖൽഫാൻ, അത് ഞാനോ
2: ഇസ്ലാം ടിപ്സും
0: കഥയും. ഓക്കെ, ഇൻഷാല്ലാ. അതിനു മുമ്പ് നമുക്ക് ഈ ഒരു ഈവനിങ് സെഷനിലേക്ക് ആരൊക്കെ വന്നിട്ടുണ്ട്, സലാം പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കാം. ഷാഹിന സിദ്ദീഖ് കൊല്ലായിൽ, റഫീഖ് ടൈലർ മാംഗ്ലൂർ, സീനത്ത് പാലക്കാട്, സുബൈദ ഇസ്മായിൽ മടിക്കേരി, ഉമ്മുകുൽസും ചിറമംഗലം, ആയിഷ തോട്ടശ്ശേരിയറ, ഷമീജ പാറൽ, സുബൈദ പുളിക്കൽ, സഫിയ കെ തിരുരങ്ങാടി, മഹ്നാസ് ഗഫൂർ, താഹിറ ടി കെ, ആയിഷ അങ്ങാടിപ്പുറം, ജമീല കുമരനല്ലൂർ, ഇവരൊക്കെ സലാം പറഞ്ഞ് വന്നിട്ടുണ്ട്. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏതായാലും ഇന്നത്തെ ദിവസം അല്ലേ, വ്യാഴാഴ്ച ദിവസമാണ് അല്ലേ, നാളെ വെള്ളിയാഴ്ച ദിവസമാണ് അല്ലേ. അപ്പോൾ ഈ ഇന്നത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നോമ്പ് പഠിപ്പിച്ച ദിവസമാണ് ഇന്നത്തെ ദിവസം. പിന്നെ അതുപോലെ തന്നെ ഈ എന്താ, നമ്മുടെ ഓരോ അടിമകളുടെയും കർമ്മങ്ങൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു സമയവുമാണ് ഈ വ്യാഴാഴ്ചത്തെ ഈ ഒരു ടൈം, ഈ വൈകുന്നേരത്തെ മഗ്രിബ് വരെയുള്ള ടൈം അല്ലേ. അതായത് ജുമുഅക്ക് തലേന്നുള്ള ദിവസം, അത് എന്ത് നമ്മുടെ അടിമകളുടെ കർമ്മങ്ങളെല്ലാം, അതിൻ്റെ കർമ്മങ്ങളെല്ലാം അള്ളാഹുലേക്ക് ഉയർത്തപ്പെടും. പക്ഷേ കുടുംബബന്ധം മുറിച്ചവൻ്റെ കർമ്മങ്ങൾ, പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ പ്രാർത്ഥനയിലും മറ്റുള്ള ഇബാദത്തുകളിലും ഇന്ന് നോമ്പ് നോക്കിയവരുണ്ടാകും, മറ്റുള്ള പ്രയാസം കൊണ്ട് നോമ്പ് നോക്കാൻ പറ്റാത്ത ആളുകളുണ്ടാകും. അപ്പോൾ ഇൻഷാ അല്ലാ ഈ ഒരു സമയം എന്നുള്ളത് അള്ളാഹുവിലേക്ക് ഇബാദത്തുകളും മറ്റുള്ള പ്രവർത്തനങ്ങളും ഉയർത്തപ്പെടുന്ന ടൈമാണ്. അപ്പോൾ ഇൻഷാ അല്ലാ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ മഗ്രിബ് മുതൽ എന്തായി, വെള്ളിയാഴ്ച ഇതായില്ലേ, വെള്ളിയാഴ്ച ദിവസമായി. ഈ അറബി ഹിജ്റ വർഷം എന്നുള്ളത് എന്താണ്, മഗ്രിബ് മുതലാണ് നമ്മൾ കണക്ക് കൂട്ടുക. മഗ്രിബ് മുതൽ അടുത്തൊരു മഗ്രിബ് ബാങ്ക് വരെയാണ് ഹിജ്റ ദിവസത്തെ ഒരു ദിവസം. എന്നാൽ നമ്മൾ സാധാ ഇംഗ്ലീഷ് ദിവസം എങ്ങനെ, രാത്രി
1: 12 മണി
0: മുതൽ പിറ്റേ രാത്രി 12 മണി വരെ. എന്നാൽ ഹിജ്റ വർഷം ഹിജ്റ ദിവസം എന്നുള്ളത് എന്താണ്, മഗ്രിബ് മുതൽ. ഇപ്പോൾ നമ്മൾ മഗ്രിബിന് മാസം കണ്ട് അങ്ങനെയല്ലേ പറയാം, മഗ്രിബിന് മാസം കണ്ടാൽ പിറ്റേന്ന് പെരുന്നാള്, പിറ്റേന്ന് നോമ്പാണ് പറയല്ലോ. അതാണ് ഹിജ്റ വർഷത്തിലെ ദിവസങ്ങളൊക്കെ എന്താണ്, മഗ്രിബിന് തൊട്ടാ തുടങ്ങുക. അപ്പോൾ ഇൻഷാല്ല മഗ്രിബിന് ശേഷം മുതൽ എന്താണ്, വെള്ളിയാഴ്ച രാവാണ്. അപ്പോൾ ആ ഒരു മഗ്രിബ് മുതൽ എന്തോ അതാം ഈ എന്താ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു സൂറത്തുണ്ട്, സുന്നത്തായ ഒരു സൂറത്തുണ്ട്, ഓതാൻ പറ്റും. ആ സൂറത്തു കഹ്ഫ്, അത് നാളെ മഗ്രിബ് വരെ, നാളെ മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നവരെ ഓതാം. ഓക്കെ, ഏതായാലും ഇൻഷാ അല്ലാ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് പോലെ ഗസ്റ്റിലേക്ക് പോകാം. അപ്പോൾ ആദ്യം ആരാ അവതരിപ്പിക്കുന്നത്, ആരാണ്? ഖൽഫാന. ആ ഖൽഫാൻ, എന്താണ് ആദ്യം അവതരിപ്പിക്കുന്നത്?
1: ആദ്യം കഥ പറയാം.
0: കഥ
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരു ദിവസം ഒരാൾ കാറിലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ആൾ വിചാരിക്കുകയാണ്, പ്ലെയിനിൽ പോകില്ലേ, പ്ലെയിനിൽ പോണതാണ് എളുപ്പം, അതല്ലേ സുഖമെന്ന്. വേറൊരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ, ബൈക്കുമ്പോൾ പോകുന്ന ഒരാൾ ആലോചിക്കുക, കാറിൽ പോകുമ്പോൾ എന്ത് സുഖമായിരിക്കും. വേറെ ഇതിൽ സൈക്കിളുമ്പോൾ പോകുന്ന ആൾ ആലോചിക്കുക, ബൈക്കുമ്പോൾ ഇത്രയും കൂടെ ഇതായിരുന്നെങ്കിൽ നമുക്ക് ബൈക്കുമ്പോൾ പോയിരുന്നു, അപ്പോൾ ഭയങ്കര സുഖമായിരിക്കും. വേറെ ഒരാൾ നടന്ന് പോവുക, ആൾ വിചാരിക്കുക സൈക്കിൾ എട്ടിയായിരുന്നെങ്കിൽ കാലിങ്ങനെ കുഴയാണ്ട് ചവിട്ടി ചവിട്ടി പോയായിരുന്നല്ലോ. പക്ഷേ ഏറ്റവും ലാസ്റ്റ് ഒരു വീൽ ചെയറിലിരിക്കുന്ന ആൾ, ആൾ വിചാരിക്കുക എനിക്ക് കാലുകൾ നല്ല സുഖപ്പെടുത്തി തരണമെങ്കിൽ എനിക്ക് നടന്നെങ്കിലും മര്യാദക്ക് പോയിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവണത്, അള്ളാഹു തരുന്ന നമുക്ക് തരുന്ന അനുഗ്രഹം നമ്മൾ സ്വീകരിച്ച് അത് നല്ലവണ്ണം അള്ളാഹുവിനോട് വീണ്ടും പ്രാർത്ഥിച്ച് നടക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മഷാഅല്ലാ. അപ്പോൾ ഖൽഫാൻ പറഞ്ഞിട്ടുള്ളത്, നമുക്ക് കിട്ടിയ അള്ളാഹു തന്ന അനുഗ്രഹത്തിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക. അതിപ്പോൾ മറ്റുള്ളവരെ കണ്ടിട്ട്, ഇപ്പോൾ ഓരോരുത്തർ വലിയ കാറുണ്ട്, വലിയ ബിൽഡിംഗ് ഉണ്ട്, പെരുണ്ട്, ഓൾക്ക് കുറേ സ്ഥലമുണ്ട് എന്ന് നോക്കിയിട്ടല്ല, നമുക്ക് എന്താണോ ഉള്ളത്, നമുക്ക് സൈക്കിൾ ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാവും, ബൈക്ക് ഉണ്ടാവും, മറ്റുള്ള വീട്ടിൽ വലിയ കാറ്, BMW ഇപ്പോഴത്തെ ട്രെൻഡ് ഏതാ എനിക്കറിയില്ല, വലിയ അല്ലേ, ഏതാണ് പുതിയൊരു മോഡൽ വണ്ടി, ഏതാല്ലേ, BMW അല്ലേ, ആ അതിനെ കൂട്ടിക്കോളി, മറ്റുള്ളത് BMW അങ്ങനത്തെ കാറൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെ പ്രതീക്ഷിക്കാതെ നിൽക്കുക. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ജനങ്ങളിൽ ഏറ്റവും ഉത്തമരായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ ഒരു കൂട്ടാണ് മറ്റുള്ളവരെ അവരുടെ അടുത്തുള്ളത് പ്രതീക്ഷിക്കാതിരിക്കുക എന്നുള്ളത്. എന്താണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമരാകാൻ, ഖൈറുന്നാസ്, ജനങ്ങളെ ഏറ്റവും ഉത്തമരാകാൻ സാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഉള്ളത് അത് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുക, അതാണ് ഈ ഖൽഫാൻ പറഞ്ഞതിൻ്റെ ആകത്തുക എന്നുള്ളത്. അതിനുശേഷം ഫൗസിയ, മമ്മു, കാരുണ്യം, കൊല്ലം, അതുപോലെ തന്നെ നഫീസ, കാടമ്പുഴ, ഉമൈറ തൃശ്ശൂർ, ഇവരൊക്കെ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏതായാലും ഇൻഷാ അള്ളാഹ് നമുക്ക് ഇന്നത്തെ സാരോപദേശം കേട്ടിട്ട് തിരിച്ചു വരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മെ ക്ഷണിച്ചു വരുത്തി വീട്ടിലേക്ക് സൽക്കരിച്ച വ്യക്തി അവിടെ ചെല്ലുമ്പോൾ നമ്മെ നോക്കുന്നില്ല, നമ്മോട് സംസാരിക്കുന്നില്ല, നമ്മെ മൈൻഡ് പോലും ചെയ്യുന്നില്ല, നമുക്ക് വേണ്ടതൊന്നും ചെയ്തു നൽകുന്നില്ല എങ്കിൽ നമുക്കെന്തായിരിക്കും അയാളോട് തോന്നുന്നത്? യഥാർത്ഥത്തിൽ അതിനേക്കാൾ വലിയ പ്രയാസമല്ലേ? പരലോകത്ത് ആർക്കും അധികാരമോ ശക്തിയോ ഒന്നുമില്ലാത്ത ലോകത്ത്, അള്ളാഹു മാത്രം എല്ലാം കൈകാര്യം ചെയ്യുന്ന ലോകത്ത്, ഭരണാധികാരികളും സാധാരണക്കാരും പണക്കാരും പണിക്കാരും എല്ലാവരും ചെരുപ്പില്ലാതെ വസ്ത്രമില്ലാതെ ചേലാകർമ്മം ചെയ്യാതെ എണീറ്റ് നിൽക്കുന്ന പരലോകത്ത് അള്ളാഹു നമ്മെ നോക്കിയില്ലെങ്കിൽ, സംസാരിച്ചില്ലെങ്കിൽ, നമ്മെ പരിഗണിച്ചില്ലെങ്കിൽ, നമുക്ക് വേണ്ടത് ചെയ്തു നൽകിയില്ലെങ്കിൽ എത്ര വലിയ വിഷമമായിരിക്കും. അങ്ങനെയെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നമ്മളിൽ ഇല്ല എന്ന് ഉറപ്പിക്കണം. അവിടുന്ന് പറയുകയുണ്ടായി, ثلاثه لا يكلمهم الله يوم القيامه ولا ينظر اليهم ولا يزكيهم ولهم عذاب اليم. മൂന്ന് വിഭാഗത്തെ അല്ലാഹു സംസാരിക്കില്ല, അല്ലാഹു അവരിലേക്ക് നോക്കുകയില്ല, അവരെ അല്ലാഹു സംസ്കരിക്കുകയില്ല, അവർക്ക് കഠിനമായ നരകശിക്ഷയുണ്ട്. ഇത് കേട്ടപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ ആരാണവർ? ഖബു വഖസറു മൻഹും യാ റസൂലുള്ളാഹ്. അവർ പരാജയപ്പെട്ടിരിക്കുന്നു, അവർ നഷ്ടത്തിലായിരിക്കുന്നു, അവർ നശിച്ചുപോയിരിക്കുന്നു, ആരാണവർ? മൂന്ന് തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ആവർത്തിച്ചു പറഞ്ഞതിന് ശേഷം അവിടുന്ന് പറയുകയുണ്ടായി, അല്ലാഹു നോക്കാത്ത, സംസാരിക്കാത്ത, സംസ്കരിക്കാത്ത, നരകം കൊടുക്കുന്ന മൂന്ന് വിഭാഗം. അതിലൊന്ന് അൽ മുസ്ബിൽ. മുസ്ബിൽ എന്ന് പറഞ്ഞാൽ ഞെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചേക്കുന്ന പുരുഷനാണ്. ആൺകുട്ടികളുടെ വസ്ത്രം നെരിയാണിക്കു മുകളിലാണ് അവസാനിക്കേണ്ടത്. മാ അസ്ഫലമിന കഅബൈനി ഫിന്നാർ, നെരിയാണിക്ക് താഴെയുള്ള ഡ്രസ്സ് നരകത്തിലാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മുടെ വസ്ത്രം നെരിയാണിക്ക് താഴെ പോകാൻ പാടില്ല. അത് സൗന്ദര്യത്തിൻ്റെ പേരിലായിരുന്നാലും ഫാഷൻ്റെ പേരിലായിരുന്നാലും എന്തിൻ്റെ പേരിലായിരുന്നാലും ശരി, നമ്മുടെ ഇറക്കത്തിന് പാകമാക്കി അത് കട്ട് ചെയ്ത് മടക്കിയടിക്കാൻ നമ്മളൊരു ഡ്രസ്സ് എടുക്കുമ്പോൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ വലുതാകുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് പലപ്പോഴും നീളം കൂട്ടിയിടാറുള്ളത്. അത് റോട്ടിലുള്ള വേസ്റ്റും ചളിയും മാലിന്യങ്ങളും ജന്തുക്കളുടെ കാഷ്ടവും മൂത്രവും എല്ലാം ആയി വൃത്തികേടാവുമെന്ന് മാത്രമല്ല, അത് റോഡിലൊരഞ്ഞ് നിലത്തൊരഞ്ഞ് കീറിപ്പോയി ആ ഡ്രസ്സ് നമ്മൾ മാറ്റിക്കളയാ പലപ്പോഴും ചെയ്യാറുള്ളത്. അത് കൊണ്ടു നടക്കുന്ന ആൾക്കും ബുദ്ധിമുട്ടാണ്, അത് അലക്കുന്ന ഉമ്മമാർക്കും ബുദ്ധിമുട്ടാണ്. അതുമായിട്ട് പള്ളിയിൽ കയറി ചെന്നാൽ നമസ്കാരത്തെയും അത് ബാധിക്കും. അതിനേക്കാളെല്ലാം അപ്പുറത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ പടച്ചറബ് നമ്മെ നോക്കുകയില്ല, സംസാരിക്കുകയില്ല, സംസ്കരിക്കുകയില്ല, ശിക്ഷ കിട്ടുമെന്ന് പറയുമ്പോൾ ആർക്കാണ് നെരിയാണിക്ക് താഴെ ഡ്രസ്സ് ഇടാൻ ധൈര്യമുണ്ടാവുക? എനിക്ക് അഹങ്കാരമില്ല, അഹങ്കാരത്തോടെ ഇട്ടാലല്ലേ പ്രശ്നമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്താണ് അഹങ്കാരം? അള്ള നെരിയാണിക്കും ഇതേ ധരിക്കാൻ പറഞ്ഞിട്ട് എനിക്ക് അഹങ്കാരമില്ലെന്ന് പറഞ്ഞ് നെരിയാണിക്ക് താഴെ ധരിച്ചിട്ട് പോണവനെ സംബന്ധിച്ചിടത്തോളം അതിനല്ലേ അഹങ്കാരം? ഇങ്ങോട്ട് വരാൻ പറഞ്ഞ ഒരാൾ ഇങ്ങോട്ട് വരാതെ അങ്ങോട്ട് പോയിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്ന അഹങ്കാരമൊന്നുമല്ല കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവോ? അതുകൊണ്ട് തന്നെ നെരിയാണിക്ക് താഴെ ഒരിക്കലും വസ്ത്രം പോകാൻ പാടില്ല. അവരെ അള്ളാഹു നോക്കുകയോ പരിഗണിക്കുകയോ ഇല്ലെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. രണ്ടാമത്തേത് ആരാണ്? അൽ മന്നാൻ. കൊടുത്ത നന്മകൾ, ചെയ്ത പുണ്യങ്ങൾ, ദാനധർമ്മങ്ങൾ അതൊക്കെ എടുത്തു പറയുന്നവനാണ് രണ്ടാമത്തെ വ്യക്തി. മറ്റുള്ളവരെ നമ്മൾ സഹായിച്ചിട്ടുണ്ടാകാം, മറ്റുള്ളവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാകാം, നമ്മളൊരുപാട് നന്മകൾ, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടാകാം. അത് സ്റ്റാറ്റസ് വെച്ച് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത് മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ ലൈക്കും കമൻറ്റും വാങ്ങി, അത് ഞാനാണ് ചെയ്തത്, ഇത് ഞാനാണ് ചെയ്തത്, ഇങ്ങനെ എടുത്തു പറഞ്ഞ് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ഒരു പ്രവണത ഒരിക്കലും നമുക്ക് പാടില്ലാത്തതാണ്. നാം ചെയ്യുന്ന ഓരോ നന്മകളും ദാനധർമ്മങ്ങളും അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് അത് എടുത്തു പറയുന്നൊരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അള്ളാഹു നമ്മെ നോക്കുകയോ സംസാരിക്കുകയോ സംസ്കരിക്കുകയോ ചെയ്യില്ലെന്ന് മാത്രമല്ല നരകത്തിൽ കൊണ്ടുപോയിടുകയും ചെയ്യും. മൂന്നാമത്തേത്, കള്ളസത്യം മുഖേന തൻ്റെ സാധനങ്ങൾ വിറ്റഴിക്കുന്നവരാണ്. സാധനങ്ങൾക്കില്ലാത്ത മഹത്വങ്ങളും പ്രത്യേകതകളും അതിൻ്റെ ഗുണമേന്മകളുമൊക്കെ പറഞ്ഞ് ആളുകളെ പറ്റിച്ച് കാശുണ്ടാക്കുന്ന ആൾക്കാർ. അത് ചെറിയ സാധനങ്ങളാകട്ടെ വലിയ സാധനങ്ങളാകട്ടെ, നാം ഒരു സാധനം വിൽക്കുന്നുവെങ്കിൽ അതിനെക്കുറിച്ച് ഉള്ളതേ പറയാവൂ. അതിൻ്റെ ദോഷങ്ങളും പറയണം, അതിൻ്റെ ഗുണങ്ങളും പറയണം. ഒരു വാഹനം വിൽക്കുമ്പോൾ അതിന് കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കുറവുകളും പറയണം, അതിന് മേന്മകളുണ്ടെങ്കിൽ അതും പറയണം. വെറും മേന്മകൾ മാത്രം പറഞ്ഞിട്ടാണ് പലപ്പോഴും എല്ലാവരും കച്ചവട സാധനങ്ങൾ വിറ്റഴിക്കാറുള്ളത്. കച്ചവടക്കാരായ നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളോടും മറ്റുമൊക്കെ നമ്മളിത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. കാരണം ഇത് വലിയ ഒരു അപകടത്തിലേക്കാണ് നയിക്കുക. കള്ളം പറഞ്ഞ സാധനങ്ങൾ വിറ്റഴിക്കുന്നവരെ അള്ളാഹു നോക്കുകയോ അവരോട് സംസാരിക്കുകയോ അവരെ സംസ്കരിക്കുകയോ ചെയ്യില്ല. അവർക്ക് നരകമായിരിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ നമ്മിലുണ്ടാകരുത്. ഒന്ന്, നമ്മുടെ വസ്ത്രം നെരിയാണിക്ക് താഴെ പോകാത്ത വിധം കട്ട് ചെയ്ത് ഭംഗിയായി സ്റ്റിച്ച് ചെയ്ത് അയൺ ചെയ്ത് ആ പാൻറ് മനോഹരമായിട്ട് ധരിക്കുക, നെരിയാണിക്ക് താഴെ പോകാതിരിക്കുക. രണ്ട്, എടുത്ത ചെയ്ത നന്മകൾ, സദഖകൾ അതെടുത്തു പറഞ്ഞ് ഉപദ്രവിക്കാതിരിക്കുക. മൂന്ന്, കള്ളം പറഞ്ഞ് സാധനങ്ങൾ വിറ്റയിക്കുന്ന കള്ളക്കച്ചവടക്കാരനാകാതിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നോക്കുന്ന, സംസാരിക്കുന്ന, അവൻ സ്വർഗം നൽകുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: വലൈക്കും അസ്സലാം വ ബറകാത്തു. നമുക്ക് മുനവർ സാറിൻ്റെ അതിൽ നിന്ന് കേട്ടിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ, ഒന്ന് വസ്ത്രത്തിൻ്റെ കാര്യമാണ്, രണ്ടാമത്തെ നന്മകൾ, നമ്മൾ ചെയ്തിട്ടുള്ള നന്മകൾ പറയാതിരിക്കുക എന്നുള്ളത്, മൂന്നാമത്തത് കള്ളക്കച്ചവടം, കളവ് പറഞ്ഞിട്ടുള്ള കള്ളക്കച്ചവടമാണ്.
0: അപ്പം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ വസ്ത്രം നിര്യാണിക്ക് താഴെ പല പള്ളികളിലും എന്താ നമ്മൾ നിസ്കാരത്തിന് തുടങ്ങുന്ന മുമ്പ് ഇസ്തോ ഉസ്തഖീമോ സ്വഫ് ശരിയാക്കാൻ പറയും. അതിനുശേഷം നെര്യാണിക്ക് അടിയിലുള്ള പാൻറ് കയറ്റാൻ പറയും. ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടത് ഈ നമസ്കാരത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു ഖിയാമത്ത് നാളെ നോക്കുകയില്ല, അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടുകയില്ല എന്ന് പറഞ്ഞ ഒരു വിഭാഗമാണ് അൽ മുസ്ബിൽ. നെര്യാണിക്ക് താഴെ അടിവസ്ത്രം താഴെ ആക്കി പോവുക, നെര്യാണിക്ക് താഴെ ഇട്ട് പോകുക എന്നുള്ളത്. പിന്നെ രണ്ടാമത്തത് എന്നുള്ളത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഞാൻ അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്, ഞാൻ മറ്റുള്ളവർക്ക് സക്കാത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരും അള്ളാഹു ഖിയാമത്ത് നാളിൽ നോക്കുകയില്ല. മൂന്നാമത്തത് ഇപ്പോൾ എന്താ ഈ അളവിലും തൂക്കത്തിലും
4: കൃത്യം കാണിക്കുന്ന ആൾക്കാർ,
0: വിൽക്കുന്ന ആൾക്കാർ,
4: കള്ളക്കച്ചവടം
0: നടത്തുന്ന ആൾ, ഈ ഒരു മൂന്ന് വിഭാഗത്തെ അള്ളാഹു ഖിയാമത്ത് നാളിൽ നോക്കുകയില്ല എന്നാണ് ഈ ഒരു സാരോപദേശത്തിൽ നാം കേട്ടിട്ടുള്ളത്.
4: അതെ, ഇതുമായി ബന്ധപ്പെട്ട് ഉമ്മുൽ സുശ്രമംഗലത്തിൻ്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ പേരെ കുട്ടികളോട് എപ്പോഴും പറയാറുണ്ട്, നിര്യാണിക്ക് താഴെയിട്ടാൽ അള്ളാഹുവിൻ്റെ തിരുനോട്ടം ഉണ്ടാകുകയില്ല എന്ന്. നമ്മളെ മക്കളെ അള്ളാഹു എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ, ആമീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളുടെ ട്രെൻഡ് പാൻറ്റൊക്കെ ഭയങ്കര ഇതാണ്, കോർപ്പറേഷനിലെ ഈ തൂത്തുകാരുടെ ഇതുപോലെയാണ്, ഇങ്ങനെ അടിച്ചുവാരി പോകുന്ന ചില പാൻറ് പോലെയാണ്.
0: ഒരു പോയെടുത്തവർക്കൊക്കെ
4: വൃത്തിയായി പോയിട്ടുണ്ടാവും.
0: അതിനിടയ്ക്ക് സലാം പറഞ്ഞു വന്നിട്ടുണ്ട് സഫിയ അടപ്പാൾ, അതുപോലെ തന്നെ ഷംനാദ് ഖാൻ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ റയ്ഹാന ബാനു തോട്ടശ്ശേരിയറ, ആയിഷ കരുമ്പിൽ, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അതിനിടയ്ക്ക് മുഹ്സിന മഞ്ചേശ്വരം പറഞ്ഞിട്ടുള്ളത് ആദ്യമായിട്ടാണ് ഈവനിങ് ലൈവിൽ വരുന്നത്.
4: നമ്മളെ ഈവനിങ് ലൈവിലെ ശ്രോതാക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടികളുടെ പരിപാടികൾ ഒരു വോയിസ് ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടാകും. അപ്പം 85 90 745 845 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ കുട്ടികളുടെ പരിപാടികൾ വോയിസ് ആയിട്ടേക്കുക. ഇൻഷാല്ലാ ഇവിടെ നിന്ന് പ്ലേ ചെയ്യും. നമ്പർ ഒന്നും കൂടെ 85 90 745 845.
0: ഓക്കെ, നമുക്ക് ഒരു ചോദ്യം വന്നിട്ടുണ്ട്, ചോദ്യം വായിച്ചിട്ട് ചോദ്യം ചോദിച്ചിട്ട് നമുക്ക് ഗസ്റ്റിലേക്ക് പോവാം.
4: അതെ, ഇൻഷാല്ലാ.
0: ഓക്കെ, ഉമ്മുകുൽസും ചിറമംഗലം ചോദിച്ചിട്ടുള്ളതാണ്, നിശ്ചയമായും മനുഷ്യർ തൻ്റെ റബ്ബിൻ്റെ മുന്നിൽ നന്ദി കെട്ടവരാണ് എന്ന് അർത്ഥം വരുന്ന ആയത്ത് ഏത് സൂറത്തിലാണ്? എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാവർക്കും അറിയാം, ഒന്നുകൂടി ആവർത്തിക്കാം. നിശ്ചയമായും മനുഷ്യർ തൻ്റെ റബ്ബിൻ്റെ മുന്നിൽ നന്ദി കെട്ടവരാണ് എന്ന് അർത്ഥം വരുന്ന ആയത്ത് ഏത് സൂറത്തിലാണ്? ഓക്കെ,
4: വരട്ടെ,
0: ഗസ്റ്റുകൾക്ക് അറിയോ? അറിയില്ല എന്നാ ഇൻഷാല്ലാ നമുക്ക്
4: ഓഡിയൻസിലേക്ക് വിടാണ്.
0: നമുക്ക് ഗസ്റ്റിലേക്ക് പോവാ. അദ്നാൻ, എന്താണ് അവതരിപ്പിക്കുന്നത്? കഥയാണ്.
2: അസ്സലാമു അലൈക്കും. ഉമറി റളിയല്ലാഹു അൻഹുവിനെ കരയിപ്പിച്ച സന്ദർഭമാണ് ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവാർത്ത അറിഞ്ഞ് സഹിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്ന് പറയുന്നവരെയെല്ലാം ഞാൻ കൊന്നു കളയും എന്ന് പറഞ്ഞു. ഇത് കണ്ടു അവിടെ എത്തിയ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖുർആനിൽ നിന്ന് ആയത്തോതി ജനങ്ങളെ ശാന്തരാക്കാൻ ശ്രമിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചൊല്ലിയ ആയത്തുകൾ കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ശാന്തനായി. താൻ അളവറ്റ് സ്നേഹിച്ച പ്രവാചകൻ തന്നെ വിട്ടുപിരിഞ്ഞു എന്ന സത്യം അദ്ദേഹം ഉൾക്കൊണ്ടു. പിന്നീട് ഈ ദിവസം ഓർത്തുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, അന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ ആയത്തുകൾ ഓതിയപ്പോൾ എൻ്റെ കാലുകൾ തളർന്നു പോയി. ഞാൻ ഭൂമിയിലേക്ക് താഴ്ന്നു പോകുന്നത് പോലെ എനിക്ക് തോന്നി. അതോടെ ഞാൻ അറിഞ്ഞു എൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം മുസ്ലിം സമൂഹത്തിന് നേതാവായി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ തിരഞ്ഞെടുത്തതിലും ഉമർ റളിയല്ലാഹു അൻഹുമൊക്കെ പങ്കുവഹിച്ചു. ആദ്യമായി ഖലീഫക്ക് ബൈഅത്ത് ചെയ്തതും അദ്ദേഹം തന്നെയായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു വളരെ ചെറിയ ഒരു കാല അളവ് ഖലീഫയായി ഭരണം നടത്തി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രമുഖ ഉപദേശകരിൽ ഒരാളായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. യമാമ യുദ്ധത്തിനു ശേഷം ഖുർആൻ ക്രോഡീകരിക്കാനായി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പ്രേരിപ്പിച്ചതും അദ്ദേഹമാണ്. പ്രിയ കൂട്ടുകാരെ, ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, ഉമറിൻ്റെ ദേഹം കഴിഞ്ഞാൽ അങ്ങേയാണ് ഏറ്റവും ഇഷ്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഇല്ല ഉമറെ, അള്ളാഹു തന്നെ സത്യം നിനക്ക് നിന്നേക്കാൾ ഞാൻ പ്രിയപ്പെട്ടവനാകുന്നു വരെ നിന്റെ വിശ്വാസം പൂർത്തിയാകുകയില്ല. ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, അള്ളാഹു തന്നെ സത്യം, ഈ നിമിഷം മുതൽ എൻ്റെ ശരീരത്തേക്കാൾ എനിക്ക് പ്രിയം അങ്ങേയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു, ഇപ്പോഴാണ് നിന്റെ ഈമാൻ പൂർത്തിയായത്. അസ്സലാമു അലൈക്കും.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ അത് ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത് ഉമർ റളിയല്ലാഹുവിൻ്റെ ഒരു ഭാഗമാണ്, ഉമർ കാലത്തിലൊരു ഭാഗമാണ്,
4: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവത്തെ കുറിച്ചായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്.
0: അതായത് ഉമർ റളിയല്ലാഹു ആ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിൻ്റെ ടൈമിൽ ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്ന് പറഞ്ഞാൽ, വഫാത്തായി എന്ന് പറഞ്ഞാൽ അവൻ്റെ തല എടുക്കും എന്ന് പറഞ്ഞ്, അത്രത്തോളം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ ഒരു സന്ദർഭത്തിലാണ് എന്തായിത്തിറങ്ങിയത് നമ്മുടെ സൂറത്ത് ആലി ഇംറാനിലെ വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ അഫ ഇമ്മാത ഔ ഖുതിലൻ ഖലബതും അലാ ആഖാബികും. ആ ഒരു ആയത്ത് ആ ഒരു സന്ദർഭങ്ങളിലാണ് ഇറങ്ങിയിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഉമർ റളിയല്ലാഹു പറഞ്ഞില്ലേ, അതായത് എന്താ, എൻ്റെ ശരീരം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അങ്ങേയാണ് നാം ഇഷ്ടപ്പെടുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കുകയാണ്, തൻ്റെ ശരീരത്തേക്കാൾ എന്നെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടോ അപ്പോഴാണ് നിൻ്റെ ഈമാൻ പൂർണ്ണമാകുള്ളൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കണം, ആദ്യമായി അള്ളാഹുവിനെ അനുസരിക്കണം, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അനുസരിക്കണം, നബി സല്ലല്ലാഹു അലൈഹി സ്നേഹിക്കും വേണം. അതെ, സ്വന്തം ശരീരത്തേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി സ്നേഹിക്കുന്നുണ്ടോ അവനാണ് പൂർണ്ണ മുസ്ലിം ആകുള്ളൂ, പൂർണ്ണ ഈമാനായ വ്യക്തിയാകുള്ളൂ എന്നാണ് ഈ ഒരു ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ ഉത്തരം വന്നിട്ടുണ്ടല്ലേ, നേരത്തെ ചോദിച്ച ഉത്തരം
4: വന്നിട്ടുണ്ട്,
0: ഉത്തരം പറയല്ലേ. ഒന്നുകൂടെയും ചോദ്യം ആവർത്തിക്കാം. നിശ്ചയമായും മനുഷ്യർ തൻ്റെ റബ്ബിൻ്റെ മുന്നിൽ നന്ദി കെട്ടവരാണ് എന്ന് അർത്ഥം വരുന്ന ആയത്ത് ഏത് സൂറത്തിലാണ് എന്നാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അതിന് ഉത്തരം പറഞ്ഞിട്ടുള്ളത്, ആദ്യമായി പറഞ്ഞിട്ടുള്ളത് മൻഹ ആൻഡ് റുഷ്ദ നസീർ, ഇവരാണ് ആദ്യമായി ഉത്തരം പറഞ്ഞിട്ടുള്ളത്. സൂറത്തു അൽ ആദിയാത്ത് അറിയോ,
1: സൂറത്തുൽ
0: ആദിയാത്ത് അറിയോ, വൽ ആദിയാത്ത് ളുബഹ, അതിൽ ഏത് ആയത്താണ് അറിയോ, ഇന്നൽ ഇൻസാന തീർച്ചയായും മനുഷ്യർ തന്റെ റബ്ബിനോട് അല്ലേ നന്ദി കാണിക്കാത്ത ആളാണ്. അതായത് ആ ഒരു എന്താ സൂറത്തില്, അതായത് ഒരു കുതിരനെ പറ്റി പറയുന്നത്, അതായത് ഒരു യുദ്ധം ചെയ്യുമ്പോൾ ആ ഒരു കുതിര തന്റെ യജമാനനെ എത്രത്തോളം ഇത് കാണിക്കുന്നുണ്ടോ അത്രത്തോളം മനുഷ്യര് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന ഇൻസാന ലബ്ബിഹി ലക്കനൂദ് എന്നായത് ആ ഒരു സൂറത്തിൽ. ആദിയാത്ത് സൂറത്തിലെ ആദിയാത്ത് എത്രാമത്തെ സൂറത്താണ് അറിയോ, എത്രാമത്തെ സൂറത്താണ്,
4: ആറാമത്തെ
0: അല്ല സൂറത്ത്, സൂറത്ത്
4: സൂറത്ത് നൂറാമത്തെ, നൂറാമത്തെ സൂറത്ത്,
0: നൂറാമത്തെ സൂറത്താണ്, നൂറ് നൂറാമത്തെ സൂറത്ത് കേട്ടോ,
4: ആറാമത്തെ,
0: ആറാമത്തെ ആയത്ത്. ഓക്കെ, അപ്പോൾ സൂറത്തുൽ ആദിയാത്ത് നമ്മൾ ഈ ഒരു ചോദ്യത്തിലൂടെ അത് പഠിക്കണം. സൂറത്തുൽ ആദിയാത്ത് നൂറാമത്തെ സൂറത്താണ്, അതിലെ ആറാമത്തെ ആയത്ത് എന്താ, ഇന്നലെ ഇൻസാൻ അബ്ബിയിലക്കനൂത്. ഓക്കെ, പഠിച്ചില്ലേ, ഇൻഷാ അല്ലാ. അപ്പോൾ അതിൻ്റെ ഉത്തരം പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് മൻഹ റുഷ്ദ നസീറാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഷംനാദ് ഖാൻ പറഞ്ഞിട്ടുണ്ട്, സഫിയ അടപ്പാളും അതുപോലെ തന്നെ ആയിഷ അങ്ങാടിപ്പുറം ഇവരൊക്കെ സൂറത്തുൽ ആദിയാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്.
4: വിജയികൾക്ക് അഭിനന്ദനങ്ങൾ പറയാണ്. ഒരു ചോദ്യം കൂടി വന്നിട്ടുണ്ട്.

മഷൂറ പോരുൾ ദേശ ദീസും കസൂറ മഹാത്മ ബഹുസര ഹുസന കഹനവകാശ ബദൽ വിധ ഫ്രീഡമയ വർഗത

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വാലൈക്കും സലാം. ഗാന്ധിജിയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു മാപ്പിളപ്പാട്ടാണ് പറഞ്ഞു
2: കഴിഞ്ഞ ഒരു കലോത്സവത്തിന്റെ ടൈമില്.
1: അതെ അതെ.
2: എന്താ ഇപ്പോ ഇവിടെ ഇന്ന് ഇവിടെ അഡ്സാണ്,
1: ഗ്രീൻ വാലി അഡ്സ് ആയിരുന്നു,
2: ഗ്രീൻ വാലി സ്റ്റുഡൻസ് ആണല്ലോ. അപ്പൊ ഇന്നും നാളെയും ഒരുക്ക് ആഡ്സാണ്. അപ്പൊ ഒരു ഇന്ന് പാടിയിട്ടുള്ള പാട്ടാണ്.
1: ഓക്കെ, മാഷാഅല്ലാഹ്.
2: ഏതായാലും നമ്മള് ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഏത് യുദ്ധത്തിൽ
1: കലിമത്ത് ഷഹാദ ചൊല്ലിയ വ്യക്തിയെ കൊന്ന സഹാബിയുടെ പേരെന്താണ്? ആരെങ്കിലും ഉത്തരങ്ങൾ വന്നിട്ടുണ്ട് നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അടുത്തൊരു ഇതിലേക്ക് പോവാം.
2: നൂറ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അതെന്താ പറഞ്ഞ നൂറ്? നേരത്തെ നമ്മളെ സൂറത്ത് ചോദിച്ചോണ്ട്
1: അങ്ങനെ
2: പറയാല്ലേ, സൂറത്തിൽ ആദ്യത്തെ എത്രാമത്തെ സൂറത്താണെന്ന് ചോദിച്ചപ്പോ അതേക്കാരല്ലേ.
1: അതെ,
2: ഓക്കെ, നൂറാമത്തെ. മാഷാഅല്ലാഹ്, ഉത്തരം വരുന്നുണ്ട്. ഏതായാലും ഉത്തരം പറയല്ലേ നമുക്ക്?
1: കൂടുതൽ പേര് വരുമോ?
2: ആയിഷ അങ്ങാടിപ്പുറം അറിയില്ല എന്ന് പറയുന്നുണ്ട്. അതൊരു ഇൽമാണ്. അതായത് ഇതിലുണ്ട്, അതായത് ഇപ്പോ നമ്മളോട് എന്ത് കാര്യം ചോദിക്കുകയാണെങ്കിലും, നമ്മള് ഇപ്പോ ഒരു മടിയക്കാരം, നമുക്ക് അറിയില്ല എന്ന് പറയാനൊരു മടിയക്കാരം
1: അല്ലേ,
2: പലപ്പോഴും മടിയക്കാരം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കറിയില്ല, അള്ളാഹു ആലം എന്ന് പറഞ്ഞാൽ മതി, അള്ളാഹുവിനെ അറിയുള്ളൂ എന്ന് പറഞ്ഞാല് അല്ലേ. ചിലപ്പോ നമ്മളെ കൂട്ടുകാരന്മാരൊക്കെ എന്തെങ്കിലും കാര്യം ചോദിക്കും, നമുക്കറിയാത്ത, നമുക്ക് അൽമില്ലാത്ത അറിയാത്ത കാര്യങ്ങൾ ചോദിക്കും. എന്നാലും നമുക്ക് അറിയില്ലെങ്കിലും എന്തെങ്കിലും ഉത്തരം പറയും. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മതപരമായ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ, എന്തെങ്കിലും ചോദ്യങ്ങളോ എനിക്കറിയാത്ത എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എനിക്കറിയില്ല, ഞാൻ അന്വേഷിച്ച് പറയാം, ഞാൻ ഉസ്താദന്മാരോട് ചോദിച്ച് പറയാം എന്ന് പറയാം. അല്ലെങ്കിൽ മറ്റൊരു മടിയിക്കാരം, എന്നെ താഴ്ത്തോ, ഒന്ന് കുറച്ച് കാണോ എന്നുള്ള ഇതേക്കാരം മനസ്സിലായി. അള്ളാഹു ആലം എന്ന് പറഞ്ഞാൽ മതി. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ചോദിക്കപ്പെട്ടു എന്ത്, നമുക്കറിയാത്ത ഒരു അൽമ് ചോദിക്കപ്പെട്ടാൽ അയ്യകൂല അള്ളാഹു ആലം. അപ്പൊ പറയണ എന്താണ്, അള്ളാഹു ആലം, എനിക്കറിയില്ല, അള്ളാഹു ആലം, അള്ളാഹുക്കെ അറിയുള്ളൂ, അള്ളാഹുക്കാണ് എല്ലാം അറിയാം, ഈ ലോകത്തുള്ള മുഴുവനെ അള്ളാഹുക്ക് അറിയാം, പൂർണ്ണമായി അറിയുന്നവൻ അള്ളാഹു മാത്രമേ ഉള്ളൂ, നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും എന്താ ഏത സ്വഹാബി എന്ന് ഓർമ്മല്ല, അതായത് ഒരു ചോദ്യം ചോദിച്ചു, അപ്പോൾ പറഞ്ഞു എനിക്കറിയില്ല, അടുത്ത സ്വഹാബിക്ക്, അങ്ങനെ പോയി വീണ്ടും ഈ സ്വഹാബിയിലേക്ക് തന്നെ എത്തി വന്നു. അതായത് എനിക്കറിയില്ല, എനിക്കറിയില്ല, ലാ അദ്രില അദ്രി പറഞ്ഞ് വീണ്ടും ഈ സ്വഹാബിയിലേക്ക് തന്നെ തിരിച്ചെത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ലാ അദ്രി എന്ന് പറയാം, അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു ഇൽമാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കണം. ഇൻഷാ നമുക്കൊരു വോയിസ് ഉണ്ടല്ലേ.
1: അതെ, നമുക്ക് വോയിസ് കേട്ടിട്ട്.
3: കുട്ടികളെ ഞാൻ

0: ഒരു ദിവസം ഉമറയിൽ അഹു രാത്രി മതിയിലൂടെ നടക്കുന്നു. അപ്പോ ഉദ്ദേശം ഒരു വീട്ടിൽ നിന്ന് കേട്ടു, ഒരു ഉമ്മ പാലിലേക്ക് ഒരു കുട്ടി വെള്ളയിക്കാൻ പറഞ്ഞു. മോള് പറഞ്ഞു, വെള്ളയിക്കാൻ പാടില്ല പറഞ്ഞു. ഖലീഫ ഉമ്മ പറഞ്ഞു, ഖലീഫ വർണ്ണ കാണുമില്ലല്ലോ പറഞ്ഞു. മോള് പറഞ്ഞു പറഞ്ഞു മോള് പറഞ്ഞു കാണുന്നു എങ്കിലും അല്ലാഹു എല്ലാരെയും കാണുന്നു ഉണ്ട്. ഉമ്മനിസ്മായി ഇതെല്ലാം പുറത്ത് നിന്ന് ഉമ്മ കേൾക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടിയെ പ്രശംസിച്ചു, കൂട്ടുകാരെ അപ്പം നമ്മള് ഈ കഥയിൽ പഠിച്ചു നിന്നത് എല്ലാരെയും അല്ലാഹു എപ്പോഴും കാണുന്നുണ്ട്.
1: വലൈക്കും സലാം വഹ്ലൈ ബർക്കാത്ത്. ഉറദില്ലാഹുവിനെ കുറിച്ചുള്ള ഒരു രസകരമായിട്ടുള്ള കഥയാണ് പറഞ്ഞത്. കുട്ടിത്തമുള്ള ഉമർബിനു ഷഹജാസ് പറഞ്ഞ അടിപൊളി കഥ.
2: അതെ, 3 വയസ്സായ ബിലാൽ പറഞ്ഞിട്ടുള്ളത് നല്ല രസമുണ്ട്,
1: കേൾക്കാൻ രസമുണ്ട്. ഒരുപാട് കേട്ട കഥയാണെങ്കിലും നല്ല കുട്ടിത്തമുള്ള ഒരു കഥയിലൂടെ പറഞ്ഞ നല്ല രസമുണ്ട് കേൾക്കാൻ.
2: ഇൻഷാല്ലാ അങ്ങനെയുള്ള വോയിസ് ഒക്കെ പീസിലൂടെ ഒക്കെ അയക്കാം, ലൈവില് നമ്മൾ പ്രക്ഷേപണം ചെയ്യും. നമ്മൾ നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യമുണ്ട്, അതിന് ഉത്തരം കുറെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അത് ഉത്തരം ചോദ്യം ഒന്ന് പറയാം, യുദ്ധത്തിൽ അല്ലേ, യുദ്ധത്തിൽ കലിമത്ത് ഷഹാദ ചൊല്ലിയ വ്യക്തിയെ കൊന്ന സ്വഹാബിയുടെ പേര് എന്താണ് എന്നാണ് ചോദ്യം. ഉത്തരം ഉസ്മാൻ ബിൻ സെയ്ദ് എന്നാണ് ഉത്തരം. അത് ആദ്യമായി പറഞ്ഞിട്ടുള്ളത് ഉമ്മുകുൽസും ചിറമംഗലമാണ് ആദ്യമായി ഉത്തരം പറഞ്ഞിട്ടുള്ളത്, ഉസാമ റളിയല്ലാഹു. അതുപോലെ തന്നെ റഫീഖ് ടൈലർ മാംഗ്ലൂർ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ സെഫിയ അടപ്പാൾ പറഞ്ഞിട്ടുണ്ട് ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. ഓക്കെ, എന്തായാലും മാഷാ അല്ലാഹ്. പിന്നെ അതുപോലെ തന്നെ സുലൈക്ക തിരുവാലി സലാം പറഞ്ഞു വന്നിട്ടുണ്ട്, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. അതുപോലെ തന്നെ ശംസാദ് തലശ്ശേരി അവരും സലാം പറഞ്ഞു വന്നിട്ടുണ്ട്, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അതുപോലെ തന്നെ ഒരു ചോദ്യമുണ്ട്, റഫീഖ് ടൈലർ മാംഗ്ലൂർ ചോദിച്ചൊരു ചോദ്യമുണ്ട്.
1: സമിയല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞപ്പോൾ റബ്ബന വലക്കൽ ഹംദ് എന്ന് ചൊല്ലിയ സഹാബി ആരാണ് എന്നുള്ളത്.
2: യെസ്, ഒന്നും ചോദിക്കാം.
1: ഓക്കെ, ചോദ്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമിയല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞപ്പോൾ റബ്ബന വലക്കൽ ഹംദ് എന്ന് ചൊല്ലിയ സഹാബി ആരാണ്?
2: ഓക്കെ, അപ്പൊ നമുക്ക് ഉത്തരം വരുമെന്ന് പ്രതീക്ഷിക്കാം, നമുക്ക് ലിസ്റ്റിലേക്ക് പോകല്ലേ.
1: ഓക്കെ, അതിന് നമ്മുടെ നേരത്തെ ഉള്ള കഥയുമായി ബന്ധപ്പെട്ട് ഉമ്മുകുൽസു ചിറമംഗലത്തിന്റെ ഒരു ഫീഡ്ബാക്ക് വന്നിട്ട് കൊച്ചു കുസൃതി കുട്ടിക്ക് നല്ലൊരു ഉമ്മ വെച്ച് തരാം, മഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്.
2: ഏതായാലും നമുക്ക് അടുത്ത ഗസ്റ്റിലേക്ക് പോകാം. അതിനാണ് എന്താണ് അവതരിപ്പിക്കാനുള്ളത്?
3: ഇസ്ലാമിക്
2: ടിപ്സ് അല്ലേ.
3: ജീവിതത്തിൽ ബർക്കത്ത് കൊണ്ടുവരാനുള്ള വഴികൾ, നമ്മുടെ ജീവിതത്തിലും സമയത്തിലും സമ്പത്തിലും സമാധാനത്തിലും ബർക്കത്ത് ഉണ്ടാക്കുക എന്നത് ഏതൊരു വിശ്വാസിയുടെയും ആഗ്രഹമാണ്. പ്രധാന 5 പോയിന്റുകൾ പറയാം. സുബഹ് നിസ്കാരത്തിന് ശേഷമുള്ള സമയം ഉപയോഗപ്പെടുത്തുക. പ്രഭാത സമയങ്ങളിൽ അള്ളാഹു ബർക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. പ്രഭാതത്തിൽ ഉണർന്നിരിക്കലും പ്രാർത്ഥനയിൽ മുഴുകുകയും പ്രധാനമാണ്. 2, കൃത്യസമയത്തുള്ള നിസ്കാരം. കാര്യങ്ങൾ എത്ര തിരക്കുള്ളതാണെങ്കിലും അള്ളാഹുവിൻ്റെ വിളിക്ക് ഉടനടി ഉത്തരം നൽകുക. 3, മാതാപിതാക്കളോടുള്ള സ്നേഹം. മാതാപിതാക്കളുടെ പ്രാർത്ഥനയും അവരോടുള്ള നല്ല പെരുമാറ്റവുമാണ് ആയുസ്സിലും സമ്പത്തിലും ബർക്കത്ത് നൽകുന്ന ഏറ്റവും വലിയ കാര്യം. 4. ദാനധർമ്മം അഥവാ സദക്ക. നൽകുന്തോറും കുറയുകയില്ല, മറിച്ച് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് എന്ന തത്വം മനസ്സിലാക്കി ചെറിയ രീതിയിലെങ്കിലും ദിവസവും ദാനം ചെയ്യുക. 5. നന്ദിയുള്ളവരാവുക. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുമ്പോൾ അള്ളാഹു അവനക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു നൽകും. അസ്സലാമു അലൈക്കും.
1: വലൈക്കും സ്ലാം. ഇസ്ലാമിക് ടിപ്സാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നേരത്തെ പറഞ്ഞിട്ടുള്ള കഥയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫീഡ്ബാക്കുകൾ വരുന്നുണ്ട്. മഷാ അള്ളാഹ് ബാറക്കല്ലാ ഫിക്കും, മോൾ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് സുബൈദ ഇസ്മായിൽ മഡ്ഖേരി, അതേപോലെ ജമീല വി പി കാളിക കുഞ്ഞുമോളുടെ കഥ സൂപ്പർ മഷാ അള്ളാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിഷ അങ്ങാടിപ്പുറം മഷാ അള്ളാഹ് സൂപ്പർ മോളു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സഫിയ എടപ്പാൾ മഷാ അള്ളാഹ് മക്കൾ രണ്ടുപേരുടെയും പ്രോഗ്രാമും കുഞ്ഞുമോൻ്റെ കഥയും സൂപ്പറായി ബാറക്കല്ലാ ഫിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് കഥയുമായി ബന്ധപ്പെട്ടും അങ്ങനെ ഫീഡ്ബാക്കുകൾ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേപോലെ നിങ്ങളുടെ കുട്ടികളുടെ പരിപാടികൾ പീസ് റേഡിയോയിലൂടെ ഈവനിങ് ലൈവിൽ നിങ്ങൾക്ക് ലോകത്തിലുള്ള വിവിധ ഭാഗങ്ങളിലുള്ള ആൾക്കാർ കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ ആൾക്കാർക്കൊക്കെ ഈ ഒരു പരിപാടി, നിങ്ങളുടെ മക്കളുടെ പരിപാടി ലൈവായിട്ട് കേൾക്കാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതേപോലെ പരിപാടി ഈവനിങ് ലൈവിൽ അയക്കാം ഇൻഷാല്ലാ.
2: അമീർ ടി എടുത്തനാട്ടുകർ പറഞ്ഞിട്ടുള്ള ദീർഘയാത്രയിലാണ് ലൈവിൽ കയറാൻ കുറച്ച് വൈകിപ്പോയി. ദമാം ടു റിയാദ് യാത്രയിൽ ആണ് ഇൻഷാല്ലാ. നമസ്കരിക്കാനും ഭക്ഷണം കഴിക്കാനും വേണ്ടി ചെറിയൊരു ബ്രേക്ക് എടുത്തതാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മൾ എന്താണ് എന്താ അമീർ ടി എടുത്തനാട്ടുകാരെ എഴുത്തു വരാത്തത്?
1: അതെ,
2: അതായത് ഫസ്റ്റ് ഈ ലൈവ് തുടങ്ങുമ്പോൾ തന്നെ അമീർ ടി എടുത്തനാട്ടുകാരെ
1: പലരുടെയും മെസ്സേജ് പോലെ തന്നെ അമീർക്കന്റെ മെസ്സേജ് എല്ലാ ദിവസവും കാണാറുണ്ട്.
2: നമുക്ക് അമീർ ടി എടുത്തനാട്ടുകാരെ ഒന്ന് വായിക്കല്ലേ?
1: അതെ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മനുഷ്യരുടെ കണ്ണുകളിൽ നിന്നും ലോകത്തിൻ്റെ കാഴ്ചകളിൽ നിന്നും ഒഴിഞ്ഞുമാറി നാം തികച്ചും ഏകാന്തതയിലായിരിക്കുമ്പോൾ, നമ്മുടെ കർമ്മങ്ങൾ ആരും കാണുന്നില്ലെന്ന് തോന്നുമ്പോഴും, സർവ്വതും അറിയുന്നവനായ അള്ളാഹു നമ്മെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യമാണ് യഥാർത്ഥ ഈമാനിൻ്റെ അളവുകോൽ. ജനങ്ങൾ കാണുമ്പോൾ മാത്രം നല്ലവരായി നടിക്കുക എളുപ്പമാണ്. എന്നാൽ ആരും കാണാനില്ലാത്ത, ആരും ചോദ്യം ചെയ്യാത്ത സ്വകാര്യ നിമിഷങ്ങളിൽ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നതാണ് വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണം. തീർച്ചയായും യാതൊരുവിധ ജനസമക്ഷവുമില്ലാതെ തങ്ങളുടെ നാഥന് രഹസ്യമായി ഭയപ്പെടുന്നവർക്ക് വലിയ പാപമോചനവും പ്രതിഫലവുമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അന്ത്യനാട്ടിൽ അള്ളാഹുവിൻ്റെ തണൽ, അന്ത്യദിനത്തിൽ അള്ളാഹുവിൻ്റെ തണൽ ലഭിക്കുന്ന വിഭാഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, മോശമായ സാഹചര്യങ്ങളിൽ അകപ്പെട്ടപ്പോഴും തീർച്ചയായും ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് പിന്മാറിയ മനുഷ്യരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ജനങ്ങൾ കാണുമ്പോൾ മാത്രം നന്മ ചെയ്യുന്നതിനപ്പുറം ആരും കാണാനില്ലാത്ത ആ ഏകാന്തത നിമിഷങ്ങളിലും റബ്ബിനെ ഭയപ്പെടാനും തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നല്ലൊരു മെസ്സേജാണ് ഈ ഒരു എഴുത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മളിപ്പോ എന്താ ഉസ്താദ് കാണണ്ടെങ്കിൽ നമ്മൾ സുന്നത്ത് നിസ്കരിച്ചു
1: ഒറ്റക്കാകുമ്പോഴുള്ള ഒരു അവസ്ഥയെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്.
2: നമ്മുടെ എന്താ ശരിക്കുള്ള ലൈഫ് നോക്കണമെങ്കിൽ നമ്മളെ ഏകാന്തതയിൽ ഒറ്റക്കുമ്പോ നമ്മളെ ലൈഫ് എങ്ങനെയാണ്, അങ്ങനെ ആർക്കും നമ്മളെ ലൈഫ്. അല്ലാതെ ഇപ്പോ ഉസ്താദ് കണ്ടോണ്ടേക്കാരും അല്ലെങ്കിൽ ഇവിടുത്തെ വാർഡന്മാര് പറഞ്ഞോണ്ടേക്കാരും നമ്മൾ സുന്നത്ത് നിസ്കരിച്ചു. ഇനി വീട്ടിലേക്ക് പോയാലോ, സുന്നത്ത് ഉണ്ടാവൂല, ജമാഅത്തിന് പള്ളിക്ക് എത്തൂല. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ ഒറ്റക്കാവുമ്പോഴും ഉസ്താദ് ഇല്ലെങ്കിലും ഉമ്മമാരില്ലെങ്കിലും ഉപ്പമാരൊന്നും ഇല്ലെങ്കിലും നമ്മൾ നമസ്കരിക്കാൻ പോവുക, സുന്നത്ത് നമസ്കരിക്കുക, മറ്റുള്ള ഇബാദത്തുകളിൽ മുഴുകുക എന്നാണ് ഈ ഒരു എഴുത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
1: ഓക്കെ, നേരത്തെ ചോദ്യം ഉണ്ടായിരുന്നു നമ്മള് സമിയല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞപ്പോൾ റബ്ബനാ വലക്കൽ ഹംദ് എന്ന് ചൊല്ലിയ സഹാബി ആരാണ് എന്നുള്ളതാണ്. ഉത്തരം പറയാൻ തോന്നുന്നുണ്ടല്ലേ?
2: യെസ്, അയച്ചിട്ടുണ്ടോ?
1: ഉത്തരങ്ങൾ വന്നതായിട്ട് കാണുന്നുണ്ട്, പക്ഷെ അതുമായി ബന്ധപ്പെട്ടുള്ളതാണോന്ന് അറിയില്ല.
2: യെസ്, ഉത്തരം ഇഫാഅത്ത് ബിനു റാഫിഅ.
1: ഓക്കെ,
2: ഇഫാഅത്ത് ബിനു റാഫിഅ റളിയല്ലാഹു അൻഹു എന്നാണ് ഉത്തരം. ഉത്തരം ഇതുവരെ വന്നതായി കണ്ടിട്ടില്ല.
1: ഓക്കെ, നമസ്കാരത്തിന് ശേഷം അത് ആദ്യമായി എഴുതി പറഞ്ഞ സമയത്ത് എഴുതിയെടുക്കാൻ 30-ൽ മലക്കുകൾ മത്സരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് നബിസ്ലാസ്ലം വ്യക്തമാക്കുക ചെയ്തിട്ടുണ്ട്. സോഹിൽ ബുഹാരിയിൽ വന്നിട്ടുള്ള ഒരു ഹദീസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതാണ്.
2: ആ പറഞ്ഞിട്ടുണ്ട്, മറ്റേ ഫൗസിയ മമ്മു കാരുണ്യം കൊല്ലം പറഞ്ഞിട്ടുണ്ട്, ഇഫാഅ ബിൻ റാഫിഅ എന്ന് പറഞ്ഞിട്ടുണ്ട്. അബ്ദുൽ ഹമീദ് സി കെ അഴിയോട് പറഞ്ഞിട്ടുള്ളത് അസ്സലാമു അലൈക്കും, ലൈവിൽ കയറാൻ കുറച്ച് വഴിയുകി എന്ന് പറഞ്ഞു.
1: ഓക്കെ,
2: ഇൻഷാല്ലാ. ഏതായാലും നമുക്ക് പാഠക്കുറിപ്പിലേക്ക് പോകാം അല്ലേ?
1: പാഠക്കുറിപ്പിൻ്റെ
2: ടൈം ആയിട്ടുണ്ട്, നമുക്ക് പാഠക്കുറിപ്പിലേക്ക് പോയി വരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ. ഏറെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, വിദ്യാർത്ഥികളെ, ഇൻഷാല്ലാ ഇന്നത്തെ പാഠക്കുറിപ്പ് എന്ന പീസ് റേഡിയോ ലൈവിൻ്റെ സെഷനിൽ നമ്മൾ സംസാരിക്കുന്നത് ലജ്ജ എന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. ഒരു വിശ്വാസിയുടെ വലിയൊരു ക്വാളിറ്റിയാണ് അവൻ ലജ്ജയുള്ളവനാണ്, നാണമുള്ളവനാണ് എന്നത്. വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് ലജ്ജയെ സംബന്ധിച്ച് പഠിപ്പിച്ചത്. ഒരാൾ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഈ ലജ്ജ എന്ന മഹത്തരമായ ഗുണം, അത് മുഴുവനും നന്മയാണ് എന്ന് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. ഒരാൾ ലജ്ജ കാണിക്കുന്നുണ്ടെങ്കിൽ അവൻ ഒന്നിനും പറ്റാത്തവനാണ്, അല്ലെങ്കിൽ അവന് ആളുകൾക്കിടയിൽ സംസാരിക്കാനുള്ള കഴിവില്ല, അവൻ മാറി നിൽക്കുന്നവനാണ്, നാണമുള്ളവനാണ് എന്ന് പറഞ്ഞ് അവനെ പരിഹസിക്കുന്നതിന് പകരം, അവനെ ഇകഴ്ത്തുന്നതിന് പകരം, അവൻ്റെ ആ ലജ്ജ കൊണ്ട് മാത്രം ഒരുപാട് ഖൈറുകൾ അവൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്നുണ്ട്. അതിനൊക്കെ ഉപരി അതിലൂടെ അവന് ധാരാളം നന്മകൾ പരലോകത്ത് നേടിയെടുക്കാൻ സാധിക്കും എന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ലജ്ജയുള്ള ആളുകളായി മാറുക എന്നതാണ്. പ്രധാനമായും പറയുമ്പോൾ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഏൽപ്പിച്ചിരുന്ന ധാരാളം കടമകളുണ്ട്, നമ്മൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ. ഈ കാര്യങ്ങളൊക്കെ ചെയ്യാതെ അതിലൊക്കെ വീഴ്ച വരികയും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭം, അതില്ലാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ നമ്മൾ കാണിക്കുക എന്നുള്ളതാണ്. എത്രയോ കടമകൾ നമുക്കുണ്ട്, നിർബന്ധമായ കാര്യം. അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രം ആരാധിക്കുന്ന വിശ്വാസികളാണ് നമ്മൾ. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഉത്കൃഷ്ടവാന്മാരായ സൃഷ്ടികൾ, മലക്കുകൾ, അവരിൽ വിശ്വസിക്കുന്നുണ്ട് നമ്മൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നുണ്ട് നമ്മൾ. നമുക്കൊരു ഭംഗിയുള്ള, വൃത്തിയുള്ള, വളരെ സുന്ദരമായ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച ഒരു വേദഗ്രന്ഥമുണ്ട്, അത് ഖുർആനാണ്. ഇതിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനൊക്കെ അപ്പുറത്ത് ഒരു ലോകം കടന്നു വരാനുണ്ട്. അതിൻ്റെ നമ്മൾ മനസ്സിലാക്കുന്നത് പരലോകമായ ലോകം എന്നാണ്. ആ ലോകത്ത് ഞങ്ങൾ കടന്നു വരുമെന്നും അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്നും ഒക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഇങ്ങനെ പൂർണ്ണാർത്ഥത്തിൽ വിശ്വാസമുള്ളവരാണ് നാം. ഇവിടെയൊക്കെ ധാരാളം കടമകൾ നമുക്ക് നിർവഹിക്കാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ച, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിർബന്ധമായ ബാധ്യതകൾ, കടമകൾ, നിസ്കാരം പോലുള്ള, നോമ്പ് പോലുള്ള, ഹജ്ജ് പോലുള്ള, ഉമ്മയെ അനുസരിക്കുക, ഉപ്പയെ അനുസരിക്കുക എന്ന കാര്യം പോലുള്ള, നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക എന്ന കാര്യം പോലുള്ള എത്രയോ കാര്യങ്ങൾ ഇസ്ലാം നിർബന്ധ കടമകളായി, ബാധ്യതകളായി പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ നിർവഹിക്കുന്നവരായി മാറുക എന്നതാണ്. അത് അങ്ങനെ നിർവഹിക്കാനുള്ള ശ്രദ്ധ, അതിനെ എതിർക്കുന്ന എന്തെങ്കിലും, അതിനെ എതിരാകുന്ന എന്തെങ്കിലും, അതിനെ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും വരുമ്പോൾ അതിനെ മാറ്റി നിർത്തി അത് ചെയ്യാനുള്ള പരിശ്രമം കാണിക്കുക എന്നത് ലജ്ജയായിട്ടാണ് പഠിപ്പിക്കുന്നത് എന്നതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വാക്ക് നോക്കൂ, ഇദാലം തസ്തഹി ഫസ്നഅ മാ ശിഅത. ഇത്രയധികം സുന്ദരമായൊരു ജീവിതം കാഴ്ചവെക്കാൻ സാധിക്കുന്ന രൂപത്തിൽ എത്രയോ സുന്ദരമായ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച ഖുർആനിൻ്റെ അനുയായികളാണ് നമ്മൾ. മഹദി ആയിഷ റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? പ്രവാചകൻ്റെ സ്വഭാവം അത് ഖുർആനായിരുന്നു എന്നതാണ്. ആ ഖുർആനിലെ മഹദ് ഗുണങ്ങളൊക്കെ ജീവിതത്തിൽ ഉൾപ്പെടുത്തി പോകുന്ന മക്കൾ, വിദ്യാർത്ഥികൾ, കൂട്ടുകാർ എന്ന നിലക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ തോന്നിയതുപോലെ ചെയ്ത് ജീവിക്കുന്ന ആളുകളല്ല എന്നതാണ്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതൊന്നും ശ്രദ്ധിക്കാതെ തന്നിഷ്ടം പ്രവർത്തിക്കുന്ന, എനിക്ക് തോന്നിയതുപോലെ ഞാൻ പ്രവർത്തിക്കും, ഞാൻ ജീവിക്കും എന്ന് പറയുന്ന ആളുകളോട് നബി പറഞ്ഞ വാക്ക ഇദാലം തസ്തഹി ഫസ്നഅ മാ ശിഅത, നിങ്ങൾക്ക് ലജ്ജയില്ലെങ്കിൽ നിങ്ങൾ തോന്നിയതുപോലെ പ്രവർത്തിച്ചോളിന്നാണ്. അപ്പോൾ ലജ്ജ ഇല്ലാത്ത ആളുകൾക്കാണ് അതൊക്കെ ചെയ്യാൻ സാധിക്കുക എന്ന അർത്ഥത്തിലാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. പ്രവാചകൻ്റെ അനുയായികളിൽ, സ്വഹാബികളിൽ, നാല് ഖലീഫമാരിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ ഖലീഫമാരിൽ, ഭരണാധികാരികളിൽ ഏറ്റവും മഹാനായ ഉസ്മാൻ ഇബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ലജ്ജ എന്ന വിഷയത്തെപ്പറ്റി മാത്രം അദ്ദേഹത്തിൻ്റെ സ്വഭാവഗുണങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസുകളിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഉണ്ടായ ചരിത്ര സംഭവങ്ങളിൽ വരെ അതിനെപ്പറ്റി പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉസ്മാൻ ഇബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സദസ്സിലേക്ക് കയറി വന്നപ്പോൾ പ്രവാചകൻ്റെ ശരീരഭാഗങ്ങളിൽ നിന്ന് ഔറത്ത് വെളിവായി നിൽക്കുന്ന സാഹചര്യമുണ്ടായപ്പോൾ ഉസ്മാൻ ഇബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സദസ്സിലേക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേഗം അതിനെ മറച്ചു വെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. സ്വഹാബികൾ ഉസ്മാൻ ഇബിൻ അഫ്ഫാൻ വന്നപ്പോൾ എന്തുകൊണ്ടാണ് നബിയെ നിങ്ങൾ അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി, മലക്കുകൾ വരെ ലജ്ജ കാണിക്കുന്ന വ്യക്തിയാണ് ഉസ്മാൻ, ഉസ്മാനിൽ നിന്ന് മലക്കുകൾ വരെ ലജ്ജ കൊള്ളുന്നുണ്ട്, ആ മലക്കുകൾ ലജ്ജ കൊള്ളുന്ന മനുഷ്യനിൽ നിന്ന് ഞാൻ ലജ്ജ കാണിക്കണ്ടേ എന്നാണ് ചോദിക്കുന്നത്. ഈമാനിന് ധാരാളം ശാഖകളുണ്ട്. ഫഅഫ്ലലുഹ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാ, അതിലേറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാക്കാണ്. വ അദിനാഹ ഇമാത്തത്തുൽ അദ അനി തൊരീഖ്, അതിലേറ്റവും താഴ്ന്ന പടിയിലുള്ളത് ഇമാത്തത്തുൽ അദ, വഴിയിലെ ഉപദ്രവങ്ങൾ നമ്മൾ നീക്കം ചെയ്യുക എന്നതാണ്. ഇതൊക്കെ ഈമാനിൻ്റെ ഭാഗമാണ്, ഈമാനിൻ്റെ ശാഖയാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വൽ ഹയാഉ ശുഉബത്തുൻ മിനൽ ഈമാൻ, ലജ്ജ കാണിക്കുക എന്നത് ഈമാനിൻ്റെ ഒരു ശാഖയാണ്, ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ വലിയ സദ്ഗുണമാണ് അവൻ ലജ്ജയുള്ളവനാണ്, നാണമുള്ളവനാണ് എന്ന കാര്യം. അത് ആദരണീയ സ്വഭാവത്തിൻ്റെ അടയാളമാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ആ രൂപത്തിൽ പെരുമാറാനും ജീവിതത്തിലെ നമ്മുടെ ശൈലികളിലും സംസാരങ്ങളിലും ഇടപഴകളിലൊക്കെ നമ്മൾ അങ്ങനെ ഒരു സ്വഭാവഗുണം കൊണ്ടു നടക്കുന്നവരായി മാറാനുള്ള ശ്രദ്ധ നമ്മൾ കാണിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീനിനെ കൃത്യമായി അറിഞ്ഞ് മനസ്സിലാക്കി മനഃപൂർവ്വം ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്ന നല്ല മക്കളിൽ, വിദ്യാർത്ഥികളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ലജ്ജ ഉൾപ്പെടുത്തി നാണമുള്ള ആദരണീയമായ ഈ സ്വഭാവത്തെ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകുന്ന മക്കളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: വലൈക്കും സലാം വബറകാതു. ലജ്ജയുമായി ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ് പറഞ്ഞിട്ടുള്ളത്. ലജ്ജ വിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട ശാഖയാണ്. പക്ഷേ നമ്മൾ പൊതുവെ ലജ്ജയുമായി ബന്ധപ്പെട്ട് ആധുനിക കാലത്ത് അതൊരു വലിയൊരു കാര്യമില്ലാതെ പോകുന്ന ഒരു സംഭവമായി മാറുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ളതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. നമ്മൾ ഫീഡ്ബാക്കിലേക്ക് പോകുമ്പോൾ ആരൊക്കെയാണ്?
2: നമ്മൾ നേരത്തെ ചോദ്യം ചോദിച്ചതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ടോ?
1: ആ ചോദ്യം ചോദിച്ചതിന് പറഞ്ഞു,
2: ഉത്തരം പറഞ്ഞിട്ടുണ്ട്.
1: അതെ,
2: എന്നാ നമുക്ക് അടുത്തൊരു ചോദ്യം ചോദിക്കണോ?
1: 5:50 ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻഷാല്ലാ അടുത്ത ദിവസങ്ങളിലേക്ക് ആ ചോദ്യം നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റിയേക്കാം. അതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ആള് അടുത്ത ദിവസം എന്ത് ചെയ്യണം? ചോദ്യം ചോദ്യമായിട്ട് വരിക. നമ്മൾ നേരത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട് കേൾക്കാത്തൊരു അറിവ് കിട്ടി അൽഹംദുലില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഉമ്മ കുൽസു ചിറമംഗലം.
2: ഏതായാലും ഗസ്റ്റുകൾക്ക് എന്തെങ്കിലും പരിപാടി അവതരിപ്പിക്കാണ്ടോ?
1: ഓക്കെ, ഇൻഷാല്ലാ പാട്ടിലേക്ക് പോവാം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ നല്ലൊരു പാട്ട്.
2: അറബിക് നേഷിദല്ലേ?
1: അതെ.
2: മാഷാ അല്ലാ. അബ്ദുൽ ഹമീദ് സീക്കാഴിയോട് പറഞ്ഞിട്ടുണ്ട്, മാഷാ അല്ലാ, പാഠക്കുറിപ്പിൽ ഉസ്താദ് പറഞ്ഞ കാര്യം നല്ല വിഷയമാണ്. ഇന്ന് നമ്മുടെ മക്കളിൽ കാണുന്ന സംഗതികൾ മനസ്സിന് വല്ലാത്ത വേദന തരുന്നു, പ്രത്യേകിച്ച് ഓണം പോലുള്ള വിഷയങ്ങൾ. അതായത് ഓണത്തിന്റെ ഇതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അടുത്തൊരു ഈ ഒരു ശനിയാഴ്ചയാണ്, അല്ല ഈ ഒരു വെള്ളിയാഴ്ച, നാളെയാണ്
1: ഓണത്തിന്റെ സ്കൂളുകളൊക്കെ.
2: എന്താ പല സ്കൂളുകളിലും അവസാന എന്താ ദിവസങ്ങളിൽ എന്തുണ്ടാവും, ഓണ പരിപാടികൾ ഉണ്ടാവും. അതിലൊന്ന് മനസ്സിലാക്കേണ്ടത്, ഓണം ഒരു മുസ്ലിമിന്റെ ആഘോഷമല്ല. മുസ്ലിങ്ങൾക്ക് രണ്ട് ആഘോഷമുള്ളൂ, ഏതൊക്കെയാണ്? ചെറിയ പെരുന്നാളും ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും. ഇനി ഒരാൾ ഓണം ആഘോഷിച്ചാലോ, ക്രിസ്മസ് ആഘോഷിച്ചു, ഓണം ആഘോഷിച്ചു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരെങ്കിലും മറ്റൊരു കൗമിനോട് സാദൃശ്യം ഉണ്ടെങ്കിൽ അവൻ അവരിൽ പെട്ടതാണ്. അപ്പോൾ ഓണം കഴിച്ചാൽ അവരിൽ പെട്ടതാണ്, ക്രിസ്മസ് ആഘോഷിച്ചാൽ അവരിൽ പെട്ടതാണ്, ന്യൂ ഇയർ മറ്റുള്ള. അതായത് നമുക്ക് പഠിപ്പിച്ച രണ്ട് എന്താ ഇത് നബിദിനം പോലും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. നബിദിനം പോലും നബി സല്ലല്ലാഹു പഠിപ്പിച്ചു തന്നിട്ടില്ല. ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും. ഈ ഒരു ഹദീസ് പറയുന്ന ഒരു ടൈമിൽ മൂന്നാമത്തെ ഒരു ആഘോഷം കൂടി പറഞ്ഞിട്ട് നബിദിനം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, നബിദിനം ആഘോഷമല്ല. ഈ എന്താ ഓണം പറഞ്ഞാൽ അമുസ്ലിങ്ങളതാണ്, അമുസ്ലിങ്ങൾ ആഘോഷിക്കണം. നബിദിനം പറഞ്ഞ് ഇപ്പോഴത്തെ ഒരു മുസ്ലിങ്ങൾ ആഘോഷിക്കണം. ആ മുസ്ലിങ്ങൾ ആഘോഷം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ആഘോഷമാണ്. സൂഫിയാക്കളും ശീകളും കൊടുക്കുന്നൊരു ആഘോഷമാണ് ഈ നബിദിനം. എന്താ അതുപോലെ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏത് ഖൈറുൻ നാസി ഖർണി തുമ്മല്ലദീനയലൂനഹും തുമ്മല്ലദീനയലൂനഹും, ഏറ്റവും നല്ല ആളുകൾ ആരാണ്? എൻ്റെ സമുദായവും അതിന് പിന്നീടുള്ള സമുദായവും അതിന് ശേഷമുള്ള സമുദായവും. ഈ ഒരു സമുദായം ഒന്നും ചെയ്യാത്തൊരു ആഘോഷമാണ് നബിദിനം. എന്നിട്ട് നബിദിനത്തിന് എന്താ പറയുക, എന്താ മക്കയിലും മദീനയിലും എന്തുണ്ട്, മൗലൂദ് ചൊല്ലുന്നുണ്ട്, മൗലൂദൊക്കെ ഓതുന്നുണ്ട് എന്ന് പറയും. സത്യത്തിൽ അവിടെ ഒരു നാല് പേരെ വിളിച്ചിട്ട് ഒരു മൗലൂദ് ഓതിടുന്നു, എന്നിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടുന്നു, എന്നിട്ട് പറയും അവിടുത്തെ ഭരണാധികാരികൾ സമ്മതിച്ചിട്ടുണ്ട്, അവിടുത്തെ ഭരണാധികാരികൾ അങ്ങനെ. സൗദിയിലും മക്കത്തും മദീനത്തും നടത്തിയത്, സത്യത്തിൽ മക്കത്തും മദീനത്തിലുള്ളതാണോ ദീൻ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹും അവൻ്റെ റസൂലും എന്താ പഠിപ്പിച്ചത്? അതാണ് ദീൻ. അപ്പോൾ അള്ളാഹും അവൻ്റെ റസൂലും പഠിപ്പിച്ചിട്ടില്ല. നബിദിനവും ഓണവും ക്രിസ്മസും ആകെ രണ്ടാഘോഷം മുസ്ലിങ്ങളിൽ രണ്ടാഘോഷം, ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും. അത് നമ്മൾ മനസ്സിലാക്കണം.
1: ഓക്കെ, നമ്മൾ സഫിയ കെ തിരുവരങ്ങൾ, അസ്സലാമു അലൈക്കും. ഇതുവരെ കഴിഞ്ഞ പരിപാടികളെല്ലാം കേട്ടു, അൽഹംദുലില്ല. മെസ്സേജ് ഒന്നും വായിക്കാൻ സാധിച്ചില്ല, തിരക്കിലായിരുന്നു. ഏതായാലും പുതിയ അറിവുകൾ കിട്ടി, അള്ളാഹു ഇത് നിലർത്തി തരുമാട്ടെ ഇൻഷാല്ലാ. അപ്പം ഇൻഷാല്ലാ എല്ലാവരും ഈവനിങ് ലൈവിൽ സജീവമായിട്ട് തന്നെ ഉണ്ട്. പലരും മെസ്സേജ് അയക്കാൻ പറ്റാത്ത ഒരുപാട് പേര് നമ്മളെ ഉണ്ട്.
2: അപ്പോൾ നേരത്തെ അമീർക്ക ഒരു യാത്രയിലാണ് പറഞ്ഞത്,
1: എൻ്റെ മക്കളോട് സ്കൂളിൽ നിന്നും ഓണപ്പരിപാടിക്ക് പൈസ വേണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ അവരോട് ടീച്ചറോട് പറഞ്ഞു, ആ പരിപാടിക്ക് ഒരു രൂപ ഞാൻ തരില്ല എന്ന്.
2: പിന്നെ നമ്മൾ ഒരു എന്താ മറ്റുള്ളവരോട് പറയുമ്പോൾ, ഇപ്പോൾ മുസ്ലിങ്ങളായ ആളുകൾ അയൽവാസികൾ നമുക്ക് ഫുഡൊക്കെ കൊടുന്നു തരും, ഫുഡൊക്കെ കൊടുന്നു തരും. അപ്പോൾ ഹദിയെ സ്വീകരിക്കാൻ പറ്റുമോ പറ്റൂല എന്നുള്ളത് അത് വേറെ ചർച്ചയാണ്. സ്വീകരിക്കണം എന്നുള്ളതാണ്, ഹദിയ സ്വീകരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഓണത്തിൻ്റെ പരിപാടിൻ്റെ ആകുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കണം, നല്ലൊരു നീയത്തിൽ പറഞ്ഞു കൊടുക്കുക, നല്ല ഉപദേശമായിട്ട് പറഞ്ഞു കൊടുക്കുക. പിന്നെ ഞങ്ങളെ ദീനിൻ്റെ ഇത് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ഇസ്ലാമിൻ്റെ ഇത് പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് ഈ ഫുഡ് കഴിക്കാൻ പറ്റൂല. ഇൻഷാല്ലാ ഈ ഒരു ഇതിന് വാങ്ങാം, പക്ഷേ ഇനി അടുത്തൊരു ഓണപ്പരിപാടികൾക്ക് ഞങ്ങൾക്ക് തരരുത് എന്ന് പറഞ്ഞുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കുക, മറ്റുള്ള അയൽവാസികൾ
1: അവർക്ക് അറിയാഞ്ഞിട്ടാകും,
2: പറഞ്ഞു കൊടുക്കുക. ഏതായാലും ഇൻഷാല്ലാ നമ്മൾ ഈ ഒരു ഇന്നത്തെ ഈവനിങ് ലൈവിൽ കുറേ അറിവുകൾ നേടില്ലേ, അറിയാത്തതും അറിയുന്നതുമായ പല ഇൽമുകളും. ഇപ്പോൾ ബിലാൽ മോന്, മൂന്ന് വയസ്സായ ബിലാൽ മോന് പരിപാടി അവതരിപ്പിച്ചു മൂന്നാം ക്ലാസ്സിലല്ലേ.
1: അതെ.
2: അതുപോലെ തന്നെ ഗസ്റ്റുകൾ പാട്ടുകളും മറ്റ് കഥകളും ചരിത്രമൊക്കെ പറഞ്ഞു. ഏതാ പിന്നെ അമീർട്ടി എടുത്ത നാട്ടുകാരൻ്റെ ഒരു എഴുത്ത് നമ്മൾ വായിച്ചു. ഏതായാലും ഇൻഷാല്ലാ ഇന്നത്തെ ഈവനിങ് ലൈവ് നമുക്ക് അവസാനിപ്പിക്കാം. മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും ഇന്നത്തെ ഈവനിങ് ലൈവിൽ നിങ്ങളോടൊപ്പം സംവദിച്ചിട്ടുള്ളത് എൻ്റെ പേര് മുഹമ്മദ് ഷമീം,
1: ഞാൻ ഷർജ ഷറോഡ്.
2: ഇതെല്ലാം നമുക്ക് അവസാനിപ്പിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.

പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു സ്വരം. താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ നാഥൻ നൽകിയ സ്വരശുദ്ധിയിൽ ഒരു ഗാനം, ഹംദും സമദും.

0: ഹംദും സമദും നാം ഇതുവരെ കേട്ടത് സ്വരം.
1: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ അടുത്തതായി കേൾക്കുന്നത് ഓർമ്മ. ബഹുമാന്യ പണ്ഡിതൻ ഉമർ മൗലവി രചിച്ച ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിന് ശബ്ദാവിഷ്കാരം നൽകുന്നത് മുബാറക് ബിൻ ഉമർ, കൂടെ ജാബിർ ടി കെ.
2: സാധാരണയായി മുസ്ലിയാക്കൾ പറയുന്നത് അപ്പടി വിഴുങ്ങലാണല്ലോ ജനങ്ങളുടെ ശീലം. പക്ഷേ ഈ കമ്മിറ്റിക്കാർക്കും മഹല്ലി നിവാസികൾക്കും മുസ്ലിയാരുടെ ഫത്വ സ്വീകാര്യമായില്ല. കളവിന് മതത്തിന്റെ പരിവേഷം നൽകി രക്ഷപ്പെടാനുള്ള മുസ്ലിയാരുടെ ഈ സൂത്രം വമ്പിച്ച അപകടം വരുത്തിവെക്കുമെന്ന് കമ്മിറ്റിയിലെ ബുദ്ധിശാലികൾ മനസ്സിലാക്കി. കാലങ്ങളായി നല്ല നിലയിൽ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു ഗ്രാമമാണ് തിരൂർക്കാട്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും വളരെ സ്നേഹത്തിലാണ് കഴിഞ്ഞുപോരുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ്. അയൽവാസി ബന്ധങ്ങളും അങ്ങനെ തന്നെ. മുസ്ലിയാരുടെ ഈ കള്ളവാദം അവിടെ പ്രചരിക്കുകയും മുസ്ലിയാർ അവിടെ തന്നെ തുടരുകയും ചെയ്താൽ ആകെ പ്രശ്നമാകും. കൊലത്തമാടികളും ഇതിന്റെ മറവിൽ ഹിന്ദു വീടുകളിൽ കയറി കളവും കൊള്ളയും നടത്തിയാൽ കാഫിഡീറ്റിങ്ങളുടെ മുതൽ നമുക്ക് ഹലാലാണെന്നുള്ള മുസ്ലിയാരുടെ മനോഹരമായ ഫത്വ ക്രൂരമായ ഒരു വർഗീയ കലാപം തന്നെ ഉണ്ടാക്കിക്കൂടുന്നില്ല. അങ്ങനെ കമ്മിറ്റി മുസ്ലിയാരെ അവിടെ നിന്നും വേഗം ഓടിച്ചു. പകരം ഒരു ഖത്തീബിനെ അന്വേഷിക്കുമ്പോഴാണ് വലമ്പൂർ വീരൻ എന്നറിയപ്പെട്ട അലവിക്കുട്ടി മുസ്ലിയാർ നിർദ്ദേശിക്കപ്പെട്ടത്. വഹാബി മൗലവിയെ മലർത്തിയടിച്ച വീരനല്ലേ? ഈ ആലോചനയ്ക്കിടയിൽ കമ്മിറ്റിയിൽപ്പെട്ട രണ്ടുപേർ എന്നോടും അഭിപ്രായം ആരാഞ്ഞു. സത്യം മറച്ചുവെച്ച് ജനങ്ങളോട് സംസാരിക്കുന്ന ആളെയാണ് നിങ്ങൾക്കാവശ്യമെങ്കിൽ ഈ ആളെ തന്നെ എടുക്കാമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അവർ മൗനമായി മടങ്ങിപ്പോയി. അലവിക്കുട്ടി മുസ്ലിയാർ തന്നെ നിയമിതനായി. ഞങ്ങൾ തമ്മിൽ പലപ്പോഴും കാണും. എന്റെ അയൽപ്പക്കത്താണ് താമസം. ഞാനൊരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു, തുഹഫയിൽ കാണുന്നത് ഇന്ന പ്രകാരമാണല്ലോ, പിന്നെ ഈ വിധം മാറ്റിപ്പറഞ്ഞതെന്തിന്? മറുപടി, ചിലപ്പോഴൊക്കെ അങ്ങനെ വേണ്ടിവരും. ഇബ്നു ഹജർ നരകത്തിലാണെങ്കിൽ നമുക്കും നരകത്തിൽ പോകാം എന്ന വാക്ക് നിങ്ങൾ ഒരിക്കലും പറയരുതായിരുന്നു എന്ന് ഞാൻ ഉപദേശിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല എന്നായിരുന്നു പ്രതികരണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊരു ചോദ്യമാക്കി 10 പണ്ഡിതന്മാർക്ക് അയക്കാം. നിങ്ങൾ നിർദ്ദേശിക്കുന്ന 5 ഞാൻ പറയുന്ന 5 ഭൂരിപക്ഷം നൽകുന്ന മറുപടി നമുക്ക് സ്വീകരിക്കാം. അദ്ദേഹം സമ്മതിച്ചു. ചോദ്യം തയ്യാറാക്കി മറുപടിക്കുള്ള സ്റ്റാമ്പ് സഹിതം അയച്ചു. ചെലവ് എന്റെ കയ്യിൽ നിന്നു തന്നെ. പൈസക്ക് വലിയ വിലയുള്ള കാലം, എങ്കിലും സത്യം ബോധ്യപ്പെടാനല്ലേ. ഞാൻ ആശ്വസിച്ചു. ഞാൻ തെരഞ്ഞെടുത്ത 5 കെ എ മൗലവി, ഇ കെ മൗലവി, ജമാഅത്ത് സ്ഥാപക അമീർ മുഹമ്മദ് അലി ഹാജി എന്നീ 3 മാത്രമേ ഇപ്പോൾ ഓർക്കുന്നുള്ളൂ. 10 മറുപടി വന്നു. എല്ലാവരും ഏകോപിച്ച് അഭിപ്രായപ്പെട്ടത് അങ്ങനെ ഒരു വിശ്വാസി പറയാൻ പാടില്ലെന്ന് തന്നെയായിരുന്നു. മുഹമ്മദ് അലി ഹാജി അല്പം വിശദീകരിച്ചു തന്നെ എഴുതി, ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും നരകത്തിൽ പോയാലും എനിക്ക് നരകത്തിൽ പോകാൻ കഴിയില്ല എന്നാണ് ഒരു മുസ്ലിം പറയേണ്ടത്. മറുപടികൾ മുസ്ലിയാരെ കാണിച്ചു, മൗനം മാത്രം. പിന്നീടാണ് ഇദ്ദേഹം സുന്നിയിൽ നിന്നും ജമാഅത്ത് ഇസ്ലാമിയിലേക്ക് മാറിയത്. കുറച്ചു കാലത്തിന് ശേഷം അദ്ദേഹം രോഗിയായി. ഒരു വയറുവേദന, തൃശ്ശൂരിൽ വെച്ച് ഓപ്പറേഷൻ നടന്നു. പക്ഷേ വയർ തുറന്നപ്പോഴാണ് കുടലിൽ ക്യാൻസറാണെന്ന് കണ്ടെത്തിയത്. ഒന്നിനും പറ്റാത്ത നിലയിൽ അവശനായി. ചികിത്സക്കും പണമില്ല, കടുത്ത ദാരിദ്ര്യം. എനിക്ക് അദ്ദേഹത്തോട് വലിയ സഹതാപം തോന്നി. ഞാൻ ഇറങ്ങി നടന്നു, പലരോടും വിവരം പറഞ്ഞു. കുറെ പണം ശേഖരിച്ച് അദ്ദേഹത്തിന് നൽകി. പലപ്പോഴായി ഇങ്ങനെ വേണ്ടി വന്നു. ഒരു ആദർശ വിരോധിയാണെങ്കിലും എന്റെ നാട്ടുകാരനും അയൽവാസിയുമാണ് അദ്ദേഹം.
3: ഇടക്ക് ഒരു വാൽക്കഷണം. തിരൂർ സ്വദേശിയായ മൊയ്തീൻകുട്ടി ഫൈസി ഷാർജയിലെ ഖുർഫക്കാൻ എന്ന സ്ഥലത്ത് ഒരു ചെറിയ കച്ചവടവുമായി കഴിയുന്നു. തിരൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ പ്രവേശനാതിർത്തിയിൽ പണിതുയർത്തിയ മനോഹരവും തന്ത്രപ്രധാനവുമായ സലഫി മസ്ജിദിൻ്റെ ഒരു പ്രവർത്തകൻ കൂടിയാണ് ഫൈസി. ഫൈസി എന്നത് മുസ്ലിയാരുടെ ആധുനിക വാൽക്കഷണമാണല്ലോ. പട്ടിക്കാടുള്ള ജാമിയ നൂരിയ അറബി കോളേജ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൽ ഫൈസാബാദ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. പട്ടിക്കാട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇസ്ലാമിയ കോളേജിൻ്റെ ഭാഗത്തിന് അവർ ശാന്തപുരം എന്നും പേര് നൽകിയിട്ടുണ്ട്. ഫൈസി സെൽഫിയായി പരിവർത്തനം ചെയ്തതിൻ്റെ കാരണം അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞതാണ്. മുകളിൽ പറഞ്ഞ മുസ്ലിയാരുടെ മനോഭാവത്തെ തോൽപ്പിക്കുന്ന ഇമ്മിണി വലിയ മുസ്ലിയാരുടെ കഥ. മൊയ്തീൻകുട്ടി ഫൈസി ജാമിയ നൂരിയയിലെ വിദ്യാർത്ഥിയായി ഇരുന്ന കാലത്താണ് സംഭവം. ശംസുലമ എന്ന വാഴ്ത്തപ്പെട്ട സംസ്ഥയുടെ ജനറൽ സെക്രട്ടറി ഇ കെ അബൂക്കർ മുസ്ലിയാരാണ് പ്രധാന അധ്യാപകൻ, മോഡേൺ ഭാഷയിൽ പ്രിൻസിപ്പാൾ. ഈ മൊയ്തീൻകുട്ടി ഫൈസി സമസ്തയുടെ കീഴിലുള്ള മതവിദ്യാഭ്യാസ ബോർഡിൻ്റെ മുഫത്തിഷ് ഇൻസ്പെക്ടറായി കുറച്ചുനാൾ ജോലി ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥിയായിരിക്കെ ഒരു ദിവസം ഇ കെ അബൂക്കർ മുസ്ലിയാർ അവർക്ക് ക്ലാസ് എടുത്തു. ഫാത്തിയ സൂറത്താണ് പഠിപ്പിക്കുന്നത്. ഇയാക്കനാബുദു എന്ന ആയത്തിൻ്റെ അർത്ഥം വിശദീകരിക്കുന്ന ഭാഗം ഒരു ഗ്രന്ഥത്തിൽ നിന്നും പാഠമെടുത്ത് കൊടുക്കുകയാണ്. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, ഇവിടെ നിന്നെ മാത്രം എന്നുള്ളത് ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥി ചോദിച്ചു, ഉസ്താദെ മാത്രം എന്നുള്ളത് അവിടെ ഉണ്ടോ? നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു എന്നല്ലേ ഉള്ളൂ. ഉസ്താദിൻ്റെ മറുപടി, ഉണ്ടടോ, മാത്രമെന്ന് പറഞ്ഞത് ഇയാക്ക എന്ന് മുന്തിച്ചതിൻ്റെ അർത്ഥമാണ്. എല്ലാ തഫ്സീറുകളിലും അതെടുത്തു പറഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥിയുടെ സംശയം തീർന്നില്ലേ? ചോദ്യം പലരും പല രീതിയിലും ആവർത്തിച്ചു, മറുപടിയും ആവർത്തിച്ചു. ഒടുവിൽ ഒരു കുട്ടിയുടെ ചോദ്യം, ദർസ് ഭാഷയിൽ കുരുത്തം കെട്ട ചോദ്യം, മാത്രം എന്ന അർത്ഥം ഇവിടെയില്ലെന്ന് മഞ്ചേരി കോടതിയിൽ നടന്ന ഒരു കേസിൻ്റെ വിചാരണയിൽ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ ഉസ്താദേ? ഇ കെ പറഞ്ഞു, ശരിയാണ്. എടോ, അവന്മാരെ തോൽപ്പിക്കാൻ ചിലപ്പോൾ അങ്ങനെയൊക്കെ വേണ്ടിവരും. മൊയ്തീൻകുട്ടി ഫൈസി പറയുകയാണ്, അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു വാക്ക് മുഴച്ചു വന്നു, അവന്മാരെ അതായത് മുജാഹിദികളെ തോൽപ്പിക്കാൻ കാഫിറാകാൻ വരെ ഇവർ ഒരുക്കമാണല്ലോ. ആരാധനയുടെ കാര്യത്തിൽ മാത്രമെന്ന നിബന്ധന ഒഴിവാക്കിയാൽ പിന്നെ ഇസ്ലാം ദീൻ ഇല്ല. അള്ളാഹുവിനെ ആരാധിക്കാം, കൂടെ എന്തിനേയും ഏതിനേയും ആരാധിക്കാം. എല്ലാ ദീനും ഒന്ന് തന്നെ. അതുകൊണ്ട് ഈ കൂട്ടരുമായുള്ള ബന്ധം മുറിക്കാതെ രക്ഷയില്ല എന്ന് മനസ്സിൽ കോറിയിട്ടു. അദ്ദലായിൽ സുന്നിയ, സുന്നി തെളിവുകൾ എന്ന ഒരു കയ്യെഴുത്ത് ഗ്രന്ഥമുണ്ട്. അതിൽ നിന്നും നോട്ട് കൊടുത്ത് പഠിപ്പിക്കുകയാണ് അവരുടെ കോളേജുകളിൽ പതിവ്. അതായത് ഫൈസി സലഫിയായി മാറി. അങ്ങനെ പല ഫൈസികളും സഖാഫികളും ദാരിമികളും രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സമസ്തയുടെ പുന്നാര മോൻ മുസ്തഫ ഫൈസി രക്ഷപ്പെട്ടില്ല. അയാൾ ആദരവായ ഉസ്താദന്മാരുടെ കുരുത്തവും പൊരുത്തവും നേടാൻ ഒരു ഖുറാൻ പരിഭാഷ പുറത്തിറക്കി. മൊഹിദ്ദീൻ മാല എന്ന ശപിക്കപ്പെട്ട പാട്ടിന് വ്യാഖ്യാനം രചിച്ചപ്പോൾ ലഭിച്ച ഉൾവിളിയാണ് ഈ പരിഭാഷയ്ക്ക് അദ്ദേഹത്തെ പ്രാപ്തനാക്കിയത് എന്ന് ഗ്രന്ഥകാരൻ്റെ കുറിപ്പിൽ അദ്ദേഹം അഭിമാനം കൊള്ളുന്നുണ്ട്. ആ പരിഭാഷയുടെ കോലം എന്തായിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ. ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ വാദങ്ങളെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് ഇയാക്ക നബദുവിൻ്റെ അർത്ഥത്തിൽ നിന്നും മാത്രം എന്ന ഏറ്റവും പ്രധാനവും അടിസ്ഥാനപരവുമായ അർത്ഥം മുസ്തഫൽ ഫൈസി എടുത്തുമാറ്റി. വിഷയത്തിൻ്റെ പര്യവസാനം നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. നരകം ചോദിച്ചു വാങ്ങുന്ന ഫൈസിമാരിൽ നിന്നും ഒരു കനപ്പെട്ട ഉദാഹരണം എടുത്തു പറഞ്ഞുവെന്ന് മാത്രം.
1: ശ്രോതാക്കൾ പീസ് റേഡിയോയിലൂടെ ഇതുവരെ ശ്രവിച്ചുകൊണ്ടിരുന്നത് ഓർമ്മ, ബഹുമാന്യ പണ്ഡിതൻ ഉമർ മൗലവി രചിച്ച ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിന് ശബ്ദാവിഷ്കാരം നൽകിയത് മുബാറക് ബിൻ ഉമർ, കൂടെ ജാബിർ ടി കെ.
4: എനിക്ക് കഴിയില്ല, എന്നെക്കൊണ്ട് സാധിക്കില്ല. നന്മകളുടെ അവസരങ്ങൾ നമ്മെ തേടി വന്നപ്പോഴെല്ലാം ഇതായിരുന്നില്ലേ നാം കൂടുതൽ സംസാരിച്ചത്? ഈ നിഷേധ നിലപാടിൽ, നിരാശയിൽ, ആത്മവിശ്വാസക്കുറവിൽ താങ്കളുടെ എത്രയോ അവസരങ്ങൾ നഷ്ടപ്പെട്ടില്ലേ? ഓർക്കുക, നന്മയുടെ ഓരോ അവസരങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ്. ശിലാഫലകങ്ങളിലോ ചില്ലുകൊട്ടാരങ്ങളിലോ പൊതുനിരത്തിലെ നിശ്ചല പ്രതിമകളിലോ രേഖപ്പെടുന്ന അടയാളമല്ല, മറിച്ച് അത് പതിയുന്നത് ജീവനുള്ള ഹൃദയ ഭിത്തികളിലാണ്. യുഗാന്തരങ്ങളിൽ ഓർക്കപ്പെടാവുന്ന വിധം നല്ല മനുഷ്യരുടെ ഓർമ്മ പുസ്തകങ്ങളിലുമാണ്. നോക്കൂ, പീസ് റേഡിയോ മീഡിയ സ്കൂൾ ജീനിയേഴ്സ് ഹണ്ടിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇതാ നിരവധി അവസരങ്ങൾ താങ്കളെ തേടി വന്നിരിക്കുന്നു. ലഭിക്കുന്ന ഈ അവസരം ഉപയോഗിക്കൂ. നിങ്ങളുടെ സർഗസിദ്ധികളും പ്രതിഭാശേഷികളുമാണ് പീസ് റേഡിയോ ചോദിക്കുന്നത്. അതെ, വാക്കുകൾ കൊണ്ട് വിസ്മയം വിതയ്ക്കാവുന്ന നിങ്ങളിലെ അവതാരകനെ, നാളെ അക്ഷരങ്ങളിൽ വർണ്ണം വിരിക്കുന്ന നിങ്ങളിലെ എഴുത്തുകാരനെ, ഒന്നു ശ്രമിച്ചാൽ കണ്ണിൽ കൗതുകവും മനസ്സിൽ ചിന്തയും വിടർത്തുന്ന നിങ്ങളിലെ ഡിസൈനറെ, എന്നും വരികളിൽ അക്ഷരങ്ങളിൽ ശബ്ദങ്ങളിൽ ശരിതെറ്റ് പരതുന്ന പ്രൂഫ് റീഡറെ, എപ്പോഴും മാറുന്ന കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിച്ച് പ്രബോധന മണ്ഡലങ്ങളിൽ പുതുമകൾ കൊണ്ടുവരുന്ന നിങ്ങളിലെ അന്വേഷകനെ, സ്വാർത്ഥതകൾ ഒളിച്ചു കടത്തപ്പെടുന്ന മീഡിയ സംപ്രേഷണങ്ങളിലെ സൂക്ഷ്മ നിരീക്ഷകനെ, പിന്നെ നിങ്ങളിലെ എഞ്ചിനീയറിംഗ് സ്കില്ലിനെ, നിങ്ങളുടെ കഥ, കവിത, ഗാനം, ശബ്ദം, ചിന്ത തുടങ്ങി എല്ലാം ഈ വഴിയിൽ വിനിയോഗിക്കൂ. താങ്കളിലെ സർഗാത്മകതകൾ വെളിച്ചമാകട്ടെ, ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്ന നൂതന വെളിച്ചം. ഏതെങ്കിലും മേഖലയിൽ സഹകരിക്കാമെന്നുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ മീഡിയ സ്കൂൾ വിൻഡോയിൽ നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും ടെക്സ്റ്റ് ചെയ്യുക.
5: أعوذ بالله من الشيطان الرجيم.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

അപ്രതീക്ഷിതമായൊരു ദിവസം അധികം ബഹളമുണ്ടാക്കാതെ വീട്ടുമുറ്റത്തെത്തിയ ആംബുലൻസിൽ നിന്നൊരു ഫ്രീസർ മുറ്റത്തേക്കിറക്കി വെച്ചു. തണുത്തുറഞ്ഞ അതിലെ ശരീരത്തിൻ്റെ അരികിലേക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തൻ്റെ കൂടെയുണ്ടായിരുന്ന പെണ്ണെത്തുന്നു. ചൂടുള്ളൊരു ചുംബനം നൽകി അവൾ ആൾക്കൂട്ടത്തിലേക്ക് പതിയെ മാറുമ്പോൾ ലോകം അവളെ വിധവയെന്ന് വിളിച്ചു, അവരുടെ മക്കളെ അനാഥരെന്ന് വിളിച്ചു. ഈ വിധവകൾ അവർ നമ്മുടെ ചിന്തയിലെ ചോദ്യങ്ങളാണോ? അവർ നമ്മുടെ ആലോചനയിലെ വിഷയങ്ങളാണോ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ അവരുണ്ടോ? തുറിച്ച കണ്ണുമായി കാമവെറിയന്റെ നോട്ടങ്ങൾക്കു മുന്നിൽ ചൂളിപ്പോയി തലതാഴ്ത്തി തടി രക്ഷപ്പെടുത്തുന്ന, നൊമ്പരങ്ങളുടെ തീരാത്ത നൊമ്പരങ്ങളുടെ കടലടിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റോളുണ്ട്. അവരാശ്വസിപ്പിക്കൽ, കൂടെ നിൽക്കൽ, ചേർന്ന് നിൽക്കൽ. അവരുടെ മക്കൾക്ക് ആഘോഷ നിമിഷങ്ങളിലും അധ്യയന ദിനങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ വേണ്ട ആവശ്യങ്ങൾ ഓരോന്ന് കുറിച്ചെടുത്ത് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കൽ. യത്തീംഖാനയുടെ സ്നേഹത്തടങ്കലുകളിൽ അടക്കപ്പെട്ട ഇസ്തിരിയിടാത്ത കുപ്പായവും വൃത്തിഹീനമായ വേഷവും നഖവും മുടിയും വെട്ടാത്ത ഭാവങ്ങളുമായി കഴിയുന്ന പാവം കുട്ടികൾക്ക് ഒരു ചെമ്പ് നിറയെ ബിരിയാണി വെച്ചു കൊടുക്കൽ മാത്രമാണ് അനാഥ സംരക്ഷണമെന്ന് വിചാരിക്കുന്ന കാലത്ത് നിന്ന് നമ്മുടെ സമൂഹം തിരിച്ചു നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവതരമായ ചിന്തകൾക്ക്, ആലോചനകൾക്ക് നമുക്ക് നേരം കിട്ടണം. നാം നമ്മളോട് ചോദിക്കണം, അനാഥ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, വിധവാ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു? എന്റെ കുഞ്ഞുങ്ങൾ അനാഥമാകാൻ, എന്റെ ഭാര്യ വിധവയാകാൻ ഒരു നിമിഷത്തിന്റെ വ്യത്യാസം മാത്രം മതി എന്ന ആലോചനയിൽ നിന്നാവട്ടെ ജീവിതത്തിലെ നല്ല നടപ്പും

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ആരോഗ്യ ചിന്തകൾ. കുട്ടികളിലെ മഞ്ഞപ്പിത്തം അറിയാതെ പോലും ഈ ചികിത്സ ചെയ്യരുത്. ആരോഗ്യപൂർണമായ നിർദ്ദേശങ്ങളുമായി നമുക്കൊപ്പമുള്ളത് ഡോക്ടർ മുഹമ്മദ് ഷഫീഖ്.
1: അസ്സലാമു അലൈക്കും. ഇന്ന് കുട്ടികളിലെ മഞ്ഞപ്പിത്തം കാരണം വൈദ്യൻ്റെ അടുത്ത് പോകുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. ഞാൻ ഡോക്ടർ മുഹമ്മദ് ഷഫീഖ് കെട്ടി, അസിസ്റ്റന്റ് പ്രൊഫസർ MES മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിഷ്യനാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ കാണുന്ന ഭക്ഷണത്തിലൂടെ പകരുന്ന മഞ്ഞപ്പിത്തത്തിന് ചികിത്സകൾ അധികം വേണ്ട ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നാട്ടിലെല്ലാവരും കൂടിയിട്ട് ഈ ചികിത്സ എടുക്കുന്നത് വളരെ സങ്കീർണ രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു സാധാരണ ഒരു മരുന്ന് വെള്ളം കുടിച്ച് മാറേണ്ട അസുഖത്തിന് ഇവർ നേരെ പോയിട്ട് ഒരു വൈദ്യരെടുത്ത് പോകും. അപ്പോൾ പല മഞ്ഞപ്പിത്തങ്ങളും വൈദ്യർ കണ്ട അസുഖങ്ങളല്ല, താനെ മാറുന്ന അസുഖങ്ങളല്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, വൈദ്യർ കണ്ട അസുഖങ്ങൾ താനെ മാറുന്ന അസുഖങ്ങളായിരിക്കും. അപ്പോൾ ഈ ഇന്നലെ എൻ്റെ അടുത്ത് വന്നവർ പരിശോധിക്കാൻ വന്നൊരു കുട്ടി, ആ കുട്ടീനെ ഞാൻ മഞ്ഞപ്പിത്തം കണ്ടുപിടിച്ചു. പക്ഷെ ആ മഞ്ഞപ്പിത്തം ഭക്ഷണത്തിലൂടെ വരുന്ന മഞ്ഞപ്പിത്തമല്ല, രക്തം പൊടിഞ്ഞു പോകുന്ന മഞ്ഞപ്പിത്തമാണ്. പക്ഷെ അവരെന്നോട് വന്ന് പറഞ്ഞ വിഷമം, സാറേ ഞാൻ ഈ കാര്യങ്ങൾ ഉണ്ടായി, ഞാൻ എൻ്റെ നാട്ടിൽ പോയിട്ടത് ഞാനിങ്ങനെ പറഞ്ഞു, അയൽവാസിയായിട്ടൊരാൾ പറഞ്ഞു ഇങ്ങനെ ഒരു നാട്ടിലൊരു വൈദ്യനുണ്ട്, ആ വൈദ്യനെ പോയി കണ്ടു കഴിഞ്ഞാൽ അസുഖം മാറും, മഞ്ഞപ്പിത്തങ്ങളെല്ലാം മാറ്റും എന്ന് പറഞ്ഞു. അവർ ആ മഞ്ഞപ്പിത്തം ചികിത്സിക്കുന്ന വൈദ്യരടുത്ത് പോയി, വൈദ്യരെന്തോ മരുന്ന് കൊടുത്തു, കുട്ടിയുടെ മഞ്ഞ കൂടി. അപ്പോൾ എല്ലാ മഞ്ഞപ്പിത്തവും ഭക്ഷണത്തിലുള്ള പകരുന്ന മഞ്ഞപ്പിത്തമല്ല, രക്തം പൊടി, ആ കുട്ടിയുടെ അവസ്ഥ എന്ന് വെച്ചാൽ രക്തം പൊടിഞ്ഞ് പോകുന്ന മഞ്ഞപ്പിത്തങ്ങളായിരുന്നു. അപ്പോൾ ഒരു എല്ലാ മഞ്ഞപ്പിത്തത്തിനും പോയിട്ട് വൈദ്യരെ കാണിക്കുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ ചികിത്സ എടുക്കുന്ന ഒരു ചികിത്സ എടുത്തു കഴിഞ്ഞ് കൃത്യരീതിയിൽ അത് അസുഖത്തെ മനസ്സിലാക്കി ചികിത്സ എടുക്കുക, അല്ലാതെ ഒരു വൈദ്യരെടുത്ത് പോകുന്നതല്ല അതിൻ്റെ ശരി. അസ്സലാമു അലൈക്കും.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. കുട്ടികളിലെ മഞ്ഞപ്പിത്തം നാം ചെയ്യാൻ പാടില്ലാത്ത ചികിത്സാരീതിയാണ് ഡോക്ടർ മുഹമ്മദ് ഷഫീഖ് നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത്.
2: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യ വിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ ആരോഗ്യ വിചാരം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഉദ്ഘോഷിക്കുന്ന പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് മുജീബ് ഒട്ടുമലാണ് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബത്തി അജ്മഈൻ അമ്മാ ബാദ്. ബഹുമാന്യരായ ശ്രോതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ദൈവിക വചനമാണ് എന്ന് എല്ലാ സമയങ്ങളിലും ആവർത്തിച്ച് ഉത്ബോധിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. അള്ളാഹു സുബ്ഹാനഹു വതആല മാനവരാശിയെ ശരിയായ മാർഗത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന ഇറക്കിയ പരിശുദ്ധ ഗ്രന്ഥം അള്ളാഹുവിൻ്റെ വചനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ലാത്ത വിധം അതിൻ്റെ ആശയങ്ങളും അതിൻ്റെ വചനങ്ങളും നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഖുർആൻ ദൈവവചനമാണെന്നും അതിന് തുല്യമായി മറ്റൊന്നില്ലെന്നുമുള്ള വാദത്തെ, അതിൻ്റെ അജയ്യതയെ സമർത്ഥിക്കുന്ന പ്രധാന തെളിവുകളെ നമുക്ക് പഠനങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ചില കാര്യങ്ങളെ സൂചിപ്പിക്കുകയാണ്. അതിലൊന്ന്, ഭാഷാപരവും സാഹിത്യപരവുമായ ഔന്നിത്യവും അനുകരിക്കാനാവാത്ത വിശുദ്ധ ഖുർആനിൻ്റെ ശൈലിയുമാണ്. ഖുർആനിലെ സൂറത്തുകൾക്ക് സമാനമായ ഒരൊറ്റ അധ്യായമെങ്കിലും നിർമ്മിച്ചു കൊണ്ടുവരാൻ വിശുദ്ധ ഖുർആൻ മനുഷ്യരോടും ജിന്നുകളോടും വെല്ലുവിളിച്ചിട്ടുണ്ട്. ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വ ഇൻ കുൻതും ഫീ റൈബി മിമ്മാ നസൽന അലാ അബ്ദിന ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദ്ഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിന് സമാനമായ ഒരു സൂറത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ വചനം തീർച്ചയായും വിശുദ്ധ ഖുർആനിൻ്റെ അജയ്യതയെ വിളിച്ചോതുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 1400 വർഷങ്ങളായി ഈ വെല്ലുവിളി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതേപോലെ തന്നെയാണ് വളരെ അതുല്യമായ, തുല്യതയില്ലാത്ത ഒരു ഘടനയാണ് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് കവിതയോ സാധാരണ ഗദ്യമോ അല്ല. സാധാരണയായി ഭാഷകളിൽ 2 തലങ്ങളാണ് ഉപയോഗിക്കപ്പെടാറുള്ളത്. അത് ഒന്ന് പ്രോസ് ആയിരിക്കും, അല്ലെങ്കിൽ പോയട്രി ആയിരിക്കും. അറബി ഭാഷയുടെ വ്യാകരണ നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് തന്നെ തികച്ചും വ്യത്യസ്തവും ആകർഷകവുമായ ഒരു ശൈലിയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ സ്വീകരിച്ചിരിക്കുന്നത് എന്നത് അത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള ഭാഷാ പണ്ഡിതന്മാരുടെ ചർച്ചകളിൽ കാണാൻ സാധിക്കുന്നത് അത് പ്രോസല്ല, അതേപോലെ പോയട്രിയുമല്ല, മറിച്ച് പോയട്രിക്കൽ പ്രോസാണ് എന്നഭിപ്രായപ്പെടുന്ന ആളുകളുണ്ട്. ഏതായിരുന്നാലും ഒരു ഭാഷയിലും ഒരു ശൈലിയിലും ഇത്തരം സമീപനങ്ങളെ കാണാൻ സാധ്യമല്ല എന്നത് ഇതിൻ്റെ അത്ഭുതമായി നിലനിൽക്കുന്നു എന്നതിൻ്റെ തെളിവായി നമുക്ക് ഉദാഹരിക്കാൻ പറ്റും. അതേപോലെ മറ്റൊന്നാണ് അതിൻ്റെ അക്ഷരങ്ങളുടെ വിന്യാസം. നിരക്ഷരനായ ഒരു മനുഷ്യന്, അഥവാ മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരക്ഷരനായിരുന്നു. അങ്ങനെയുള്ള ഒരു മനുഷ്യന് സ്വയം നിർമ്മിക്കാൻ കഴിയാത്ത വിധം കൃത്യവും ആഴമേറിയതുമായ പദസമ്പത്താണ് ഇതിലുള്ളത് എന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൂടാതെ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ പരിശോധിക്കുമ്പോൾ ശാസ്ത്രീയമായ പല സൂചനകളെയും നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പ്രധാനമായി ഒന്ന്, പ്രപഞ്ചോൽപ്പത്തി, അതിൻ്റെ സൂചനയെ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിൽ നമുക്ക് കാണാം. ബിഗ് ബാങ് തിയറിയിലൂടെയാണ്, മഹാവിസ്ഫോടന സിദ്ധാന്തത്തിലൂടെയാണ് ഈ പ്രപഞ്ചമുണ്ടായത് എന്ന് പരാമർശിക്കുന്ന ശാസ്ത്ര സൂചനകൾ, അത് ഖുർആനിലെ സൂറത്തു അംബിയയിലെ 30-ാമത്തെ വചനങ്ങളിൽ നമുക്ക് വായിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു മാതാവിൻ്റെ ഉദരത്തിൽ വളർന്നു

0: എന്ന ഘട്ടങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഭ്രൂണശാസ്ത്രം, അതിനെ കൃത്യവും വ്യക്തവുമായി വിശദീകരിക്കുന്ന വചനങ്ങളെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂനിലെ 12-13 വചനങ്ങളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഖുർആൻ പറയുകയാണ്, വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തി മിൻ തീൻ തുമ്മ ജഅൽനാഹു നുതുഫത ഫീ ഖറാരിൻ മഖീൻ തുമ്മ ഖലഖ്നൽ നുതുഫത അലഖത ഫഖലഖ്നൽ അലഖത മുദ്ഗത ഫഖലഖ്നൽ മുദ്ഗത ഇലാമൻ ഫകസൗന ഇലാമ ലഹ്മൻ തുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖറ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നത് ഇങ്ങനെയാണ്, പിന്നീട് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് അല്ലാഹു പരാമർശിച്ചുകൊണ്ട് പറയുന്നു, തീർച്ചയായും മനുഷ്യനെ കളിമണ്ണിൻ്റെ സത്തിൽ നിന്ന് നാം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന്. പിന്നീട് ഒരു ബീജമായിക്കൊണ്ട് അവനെ നാം ഭദ്രമായ ഒരു സ്ഥാനത്ത് വച്ചു, പിന്നെ ആ ബീജത്തെ നാം ഒരു ഭ്രൂണമായി രൂപപ്പെടുത്തി, അനന്തരം ആ ഭ്രൂണത്തെ നാം ഒരു മാംസപിണ്ഡമായി രൂപപ്പെടുത്തി, തുടർന്ന് നാം ആ മാംസപിണ്ഡത്തെ അസ്ഥികൂടമായി രൂപപ്പെടുത്തി, എന്നിട്ട് നാം അസ്ഥികൂടത്തെ മാംസം കൊണ്ട് പൊതിഞ്ഞു, പിന്നീട് മറ്റൊരു സൃഷ്ടിയായി നാം അവനെ വളർത്തിയെടുത്തു. അപ്പോൾ ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അല്ലാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു എന്ന വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി അതിൻ്റെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളെക്കുറിച്ച് ഇവിടെ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. അതേപോലെ മറ്റൊരു തെളിവായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് രണ്ട് കടലുകൾ തമ്മിൽ കലരാതെ വേർതിരിഞ്ഞു നിൽക്കുന്ന പ്രതിഭാസത്തെ പരാമർശിക്കുന്ന വചനങ്ങൾ പോലും വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. സൂറത്തു റഹ്മാനിലെ 19-20 വചനങ്ങൾ ആ കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമ ബർസഖുൻ ലാ യബ്ഗിയാൻ എന്ന ആ വചനം തീർച്ചയായും ആ ഒരു ആശയത്തെ സൂചിപ്പിക്കുകയാണ്. രണ്ട് കടലുകളെ തമ്മിൽ കൂടിച്ചേരത്തക്ക വിധം അവൻ അയച്ചുവിട്ടിരിക്കുന്നു. അവ രണ്ടിനുമിടക്ക് അവ അന്യോന്യം അതിക്രമിച്ചു കടക്കാതിരിക്കത്തക്ക വിധം ഒരു തടസ്സവുമുണ്ട്. വിശുദ്ധ ഖുർആനിലെ രണ്ട് കടലുകൾ അത് കൂടിച്ചേരാതെ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനെ പരാമർശിച്ചുകൊണ്ടുള്ള വചനത്തെയാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെയാണ് ചരിത്രപരവും പ്രവചനപരവുമായ കൃത്യത ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. മുൻകാല പ്രവാചകന്മാരുടെയും ജനവിഭാഗങ്ങളുടെയും ചരിത്രം മറ്റു വേദഗ്രന്ഥങ്ങളിലെ പിഴവുകൾ തിരുത്തിക്കൊണ്ട് കൃത്യമായി വിവരിക്കുന്നു. ഭാവി പ്രവചനങ്ങൾ പോലും വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. റോമക്കാർ പേർഷ്യക്കാരോട് തോറ്റ സമയത്ത് വരും വർഷങ്ങളിൽ റോമക്കാർ വിജയം തിരിച്ചുപിടിക്കുമെന്ന് ഖുർആൻ മുൻകൂട്ടി പ്രവചിക്കുകയും അത് അക്ഷരം പ്രതി സംഭവിക്കുകയും ചെയ്തതായി ഖുർആനിലൂടെ വചനങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തു റൂമിലെ ആ വചനം ഗുലിബത്തു റൂം എന്ന പ്രയോഗമാണ്, അഥവാ റൂം അതിജയിക്കും എന്ന ഒരു പ്രഖ്യാപനം, ഒരു പ്രയോഗം തീർച്ചയായിട്ടും ഒരിക്കലും വിജയിക്കാൻ സാധ്യതയില്ലാത്ത വിധം അവശതയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഖുർആനിൻ്റെ ആ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത്. എന്നിട്ടും പിന്നീട് ചരിത്രം പറയുന്നത് റോം വിജയിച്ചു എന്ന് തന്നെയാണ്. അതേപോലെ തന്നെ 23 വർഷങ്ങൾ കൊണ്ട് പല സാഹചര്യങ്ങളിലായി അല്പാൽപമായി അവതരിപ്പിക്കപ്പെട്ടു പോലും വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങളിലോ വചനങ്ങളിലോ പരസ്പര വിരുദ്ധമായി ഒന്നും തന്നെ കാണാൻ സാധ്യമല്ല എന്നതാണ് ഖുർആനിൻ്റെ മറ്റൊരു പ്രത്യേകത. കാരണം അല്ലാഹു സുബ്ഹാനഹു തആലയാണ് ഈ ഖുർആനിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളുൻ. തീർച്ചയായും നാമാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്, നാം തന്നെയാണ് അതിന് സംരക്ഷണം ഒരുക്കുന്നത് എന്ന ഖുർആനിൻ്റെ വചനം. അത് ഖിയാമത്ത് നാൾ വരെ, അവസാനം നാൾ വരെ നിലനിൽക്കുമെന്ന ഒരു പ്രഖ്യാപനമാണ്. 1400 വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും അതിൻ്റെ വചനങ്ങൾക്കോ ആശയങ്ങൾക്കോ ഒരു പോറലു വേൽക്കാതെ സുരക്ഷിതമായി നിലകൊള്ളുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായി മനസ്സിലാക്കേണ്ടത്. കാരണം അത് മാറ്റമില്ലാത്ത വിധം, അത് പ്രിൻ്റിങ് മാത്രമല്ല, ദശലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സുകളിൽ അത് മനഃപ്പാഠമായി സൂക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരിക്കലും അത് തകർക്കാനോ നശിപ്പിക്കാനോ ഒരു കാലത്തും സാധ്യമല്ല എന്ന ഒരു പ്രഖ്യാപനം അതിൻ്റെ ആശയങ്ങളിൽ കാണാൻ സാധിക്കും. ഇത്രയും അജയ്യമായി നിൽക്കുന്ന ഈ വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങളും അതുപോലെ പ്രായോഗിക ജീവിത മാർഗങ്ങളുമെല്ലാം അത് മനുഷ്യന് ഉപയുക്തമാണ്, തീർച്ചയായും അത് സ്വീകരിക്കാവുന്നതാണ്. അത്ഭുതകരമായ അള്ളാഹുവിൻ്റെ പരിശുദ്ധ വചനങ്ങളാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്. സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പം ചേർന്നത് മുജീബ് ഒട്ടുമൽ.
2: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: അടിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിന്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്ക് എന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഓ, ഞാൻ തിരക്കിലായിപ്പോയി. അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു പീസ് റേഡിയോ റിവൈൻഡ്.
1: Peace Radio. Tune to reality.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
2: വിവാഹേതര ബന്ധങ്ങളിൽ, പ്രണയ ബന്ധങ്ങൾക്കിടയിലൊക്കെയുള്ള വ്യത്യസ്തമായ ചൂഷണങ്ങൾ പലപ്പോഴും നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കിയതാണ്. ഈയിടെയായി ഒരു നടി, അനുപമ പരമേശ്വരൻ എന്ന് പറയുന്ന ഒരു നടി, തൻ്റെ ഒരു ഇൻ്റർവ്യൂവിനിടയിൽ താൻ നേരിട്ട ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ചൂഷണത്തെ എടുത്തു പറയുന്നുണ്ട്. നാർസിസ്റ്റിക് അബ്യൂസിന് താൻ ഇരയായി എന്നാണ് ആ ഒരു സ്ത്രീ പറയുന്നത്. ഇവിടെ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള ചൂഷണങ്ങൾ നടക്കുന്നു. ആദ്യം ഇഷ്ടം നന്നായി കാണിക്കുന്നു, പിന്നീട് അത് ഒരു നിയന്ത്രണത്തിലേക്ക് എത്തിക്കുന്നു. മാനസികമായും അല്ലാതെയുമൊക്കെയുള്ള പീഡനങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്നു പലരും. അങ്ങനെയുള്ള ഒരു തരം അബ്യൂസിന് ഇരയായി എന്നാണ് ഇവിടെ ആ ഒരു നടി സൂചിപ്പിച്ചത്. ഈ ഒരു വിഷയം നമ്മളിവിടെ ചർച്ചക്കെടുക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്, ഇത്തരം വിവാഹേതര ബന്ധങ്ങളിലുള്ള ചൂഷണങ്ങൾ പല നിലക്കും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു, വ്യത്യസ്തമായ രീതിയിൽ അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് നമ്മളിതിനെ നോക്കിക്കാണുന്നത്?
3: അല്ല, ഞാനിതിനൊരു കുറച്ചുകൂടെ, ഇപ്പോൾ വിവാഹം കഴിച്ച ബന്ധങ്ങളാണെങ്കിലും സംഭവിക്കാവുന്നതുകൾ തന്നെയാണ്, കുറച്ചുകൂടെ ബ്രോഡായിട്ട് കാണാമെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മനുഷ്യ വ്യക്തിത്വങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് വൈചിത്രങ്ങൾ ഉള്ളതാണ്. അപ്പോൾ സാധാരണ നമ്മൾ പറയും, ഓരോ വ്യക്തിക്കും അവിടെയായിട്ട് സഹജമായിട്ടുള്ള ചില ഗുണങ്ങളുണ്ടാവും, പ്രകൃതങ്ങൾ ഉണ്ടാവും, സവിശേഷതകളൊക്കെ ഉണ്ടാവും, ട്രെയ്റ്റ്സ് നമ്മൾ സാധാരണ പറയുന്നത്. പക്ഷെ അതെല്ലാതും ഒരു അബ്നോർമാലിറ്റി ആയിക്കൊള്ളുന്നില്ല, ചില വൈകല്യമായിക്കൊള്ളുന്നൊന്നുമില്ല. പക്ഷെ അത് ഏറിയും കുറഞ്ഞൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ യോജിക്കുമ്പോൾ അവർക്കിടയിലുള്ളൊരു കെമിസ്ട്രി, ആ കെമിസ്ട്രി എത്രത്തോളം ശരിയായ രൂപത്തിൽ വർക്ക് ആവുന്നു, അതനുസരിച്ചാണ് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവുക. അതൊരു വളരെ സ്വാഭാവികമായ ജൈവിക അതുപോലെ തന്നെ വൈകാരിക പ്രക്രിയ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ, നമുക്ക് നമ്മുടെ ശരീരത്തിൽ കാണുന്ന ഒരു മുഴ പോലെയോ കല പോലെയോ അല്ല മനസ്സിനകത്തുള്ള പലതും എന്ന് പറയുന്നത്. അത് വളരെ ഹിഡനായിരിക്കും, ചിലപ്പം കാണാൻ പറ്റില്ല. ചിലതാകട്ടെ മറ്റൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റില്ല, അതായത് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുന്ന അത്രയും അടുത്തൊരാൾക്ക് മാത്രമേ ഈ രാപ്പനി മനസ്സാവുള്ളൂ. അത്രയും ബാക്കിയുള്ളവരോട് പറഞ്ഞു കൊടുത്താലും എന്ത് ചെയ്യില്ല, വിശ്വസിക്കില്ല. കാരണം അദ്ദേഹം സോഷ്യലി അത്രയും അക്സെപ്റ്റബിളായ, വളരെ നന്നായി പുറത്ത് പെരുമാറുന്നൊരു വ്യക്തിയൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാർട്ട്ണർമാർക്കിടയിലുള്ള വിള്ളലുകൾ, ഇത് സംഭവിക്കുന്നതും പലപ്പോഴും മറ്റുള്ളവർക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയാതിരിക്കുന്നതൊക്കെ ഇതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ചിലപ്പോൾ നോക്കുകയാണെങ്കിൽ വളരെ ഐഡിയലാണെന്ന് പറയുന്ന കപ്പിളുകൾ, വർഷങ്ങളോളം നന്നായിട്ട് ജീവിച്ച ആളുകൾ കാണാൻ ചിലപ്പോൾ എന്ത് ചെയ്യുന്നു, വേർപിരിക്കുന്നു. അപ്പോൾ നമ്മളെ ഇവിടെ ചില ഡ്രിഫ്റ്റുകൾ എന്ന് പറയുന്നത് വെച്ചാൽ ഈഗോയുടെ ഭാഗമൊക്കെ ആയിരിക്കും. അപ്പോൾ ചെറിയൊരു ചില കാരണങ്ങൾ, ഒരു സൊല്യൂഷൻ ഉള്ള പരിഹരിക്കാൻ പറ്റുന്ന കാരണങ്ങൾ വെറുതെ ഊതി വീർപ്പിച്ചിട്ട് എന്ത് ചെയ്യും, രണ്ടുപേരും അങ്ങോട്ട് അകന്നിട്ട് അങ്ങനെ മറ്റേ ഡൈവേഴ്സിലേക്കും ബ്രേക്കപ്പിലേക്കൊക്കെ പോകാറുണ്ട്. എന്നാൽ അതേസമയം വെച്ചാൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അസഹനീയമായിട്ടുള്ള ചില ക്യാരക്ടറുകൾ ഉണ്ടാകും. അതിപ്പോൾ അവരൊരു സ്ലോ പോയിസണിങ് സ്ലോ കില്ലിങ് ആയിട്ടുള്ള ആളുകളാക്കാരം. ഈ മാധവിക്കുട്ടൊരു കവിതയിൽ അവർ ഒരു പ്രയോഗിക്കുന്നുണ്ട്, ലെഥൽ പോയിസണിങ് എന്ന് പറയുന്നുണ്ട്. എല്ലാം അങ്ങനെ ചെറിയ ഡോസ് കൊടുത്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, കൊല്ലുന്ന രീതിയിലുള്ളത്. എന്തായാലും നമ്മൾ സാധാരണ ടോക്സിക് റിലേഷൻഷിപ്പുകൾ എന്നൊക്കെ പറയുന്നത്. ചിലപ്പോൾ ചില അപൂർവ കാരണങ്ങൾ കൊണ്ട് ഉള്ള ഈ ബന്ധങ്ങളുണ്ടാവും. എനിക്കറിയാം ഒരു കേസിൽ, എന്താണെന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ മണം ഭാര്യയ്ക്ക് ഒറ്റ നിലയ്ക്കും എന്താണ് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അത് ആരും ചോദിച്ചാൽ എന്താ പറയുക, അയാൾക്കൊരു കുഴപ്പമില്ല, അയാൾ മദ്യപിക്കില്ല, വിഭജിക്കില്ല, ഒരു കുഴപ്പമില്ല, ആൾ വളരെ നല്ല ജോലിയൊക്കെ ഉള്ള വ്യക്തിയാണ്. പക്ഷേ ഇത് അസഹനീയമാണ്, അത് നമ്മളൊരു കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് മനസ്സിലാക്കുന്നത്. എന്തായാലും ചുരുക്കത്തിൽ പറഞ്ഞാൽ അവർ പിരിഞ്ഞു. പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്തു, പിന്നീട് വേറെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ഇപ്പോൾ ജീവിക്കുന്നുണ്ട്. ഈ സ്ത്രീയും കഴിച്ചുകൊണ്ട് എനിക്ക് അറിയില്ല, എന്തായാലും അദ്ദേഹം എന്തായാലും വലിയ വേറെ കല്യാണം കഴിച്ച് ജീവിക്കുന്നത് ചെയ്യാം നമുക്കറിയാം. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇത് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾക്ക് ഒന്നിച്ചു പോകാൻ കഴിയില്ല എന്നുകൊണ്ട് മാത്രം ഒരിക്കലും ഒരു വിവാഹബന്ധം സാധ്യമാകാത്തവരൊന്നും ആയിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് സാധ്യമാവാത്തവരായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇവരെ കേസിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ ജെനുവിൻ ആയിരിക്കാം, അതിൽ നമുക്ക് സംശയമൊന്നുമില്ല. അപ്പോൾ ഈ നാർസിസ് എന്ന ആ വാക്ക് ഗ്രീക്ക് മിത്തോളജിയിൽ ഉള്ളൊരു കഥാപാത്രത്തിനെ സൂചിപ്പിക്കുന്നതാണ്. അദ്ദേഹം എന്താ വെച്ചാൽ തന്നിൽ തന്നെ അനുരക്തനായ ഒരാൾ, അതായത് വെള്ളത്തിൽ എന്ത് ചെയ്യുന്നു, തൻ്റെ ഇമേജ് കണ്ടിട്ട് അതിസുന്ദരനായൊരു ചെറുപ്പക്കാരനെ കാണുകയും അങ്ങനെ ആ ചെറുപ്പക്കാരനുമായിട്ട് പ്രണയത്തിലാവുകയും അങ്ങനെ അയാളെ തേടി നടക്കുകയൊക്കെ ചെയ്യുന്ന വലിയൊരു കഥ എന്നുവെച്ചാൽ, അപ്പോൾ അത് വളരെ സിമ്പിളാണെന്ന് വെച്ചാണ് അവർക്ക് അവനവനോട് തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത്, അങ്ങനത്തെ ഒരു അനുരാഗമാണ് അവർക്കുള്ളത്. ഇവിടെ ഈ അതിന് മറ്റൊരുപാട് ഈ എന്താണ് ഇത് മനസ്സിലാക്കാൻ വേണ്ട ഒരുപാട് കാര്യങ്ങളൊക്കെ വേറെ ഉണ്ടായിരിക്കാം. എന്തായാലും ഞാൻ കണ്ട വലിയൊരു അപകടപ്പുണ്ട്. ഒന്നെന്താ വെച്ചാൽ പല ടെർമിനോളജികളും ആളുകൾ ആസ്ഥാനത്തൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ ഈ ടോക്സിക് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഈ നാർസിസം എന്നുള്ളത് ഇപ്പോൾ നമുക്ക് വാട്സപ്പിലൊക്കെ ധാരാളം കാണാൻ പറ്റും. അപ്പോൾ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഇത്തരത്തിലുള്ള വായിച്ച ബിരുദം നേടിയിട്ടുള്ള ആളുകൾ പലപ്പോഴും ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്കറിയാം ഒരു അധ്യാപകൻ നിറത്തിൽ ഈ പലപ്പോഴും പിന്നെ നമ്മുടെ അടുത്ത് വരുന്ന പാരൻസ് ഉണ്ട്, എൻ്റെ കുട്ടി പിന്നെ ADHD ആണ്, അല്ലെങ്കിൽ കുട്ടിക്ക് ഹൈപ്പർ ആക്റ്റീവാണ്, ഇനി അതിൽ ഓൻ കുറച്ചൊരു ഇൻട്രോവേർട്ടാണ്, അല്ലെങ്കിൽ ഓന് മറ്റേ സ്ലോ ലേണറാണ്. ഇങ്ങനെ വളരെ കൃത്യമായിട്ട് കുട്ടിയെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയ പോലെ എന്ത് ചെയ്യും വന്നിട്ട് നമ്മുടെ മുമ്പിൽ പറയുന്നവരുണ്ട്. പലപ്പോഴും കുട്ടിയുടെ മുമ്പിൽ തന്നെയാണ് എന്ത് ചെയ്യുക, ഇതൊക്കെ പറയുകയും ചെയ്യുക. അപ്പോൾ ഈ ടേംസിൻ്റെയൊക്കെ ഒരു ആന്തനാർത്ഥം എന്താണ് അല്ലെങ്കിൽ അതിന് വിവക്ഷ എന്താണെന്നും പൂർണ്ണമായി അറിഞ്ഞിട്ടല്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു അപകടം എന്താച്ചാൽ ഇത് ഇത്തരത്തിലൊരു ടെർമിനോളജി ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഒരാളെ ആ രീതിയിൽ ലേബിൾ ചെയ്യാൻ അല്ലെങ്കിൽ ഇദ്ദേഹം ഇന്ന വൈകല്യത്തിൻ്റെ ഉടമയാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന് ശാസ്ത്രീയമായി അതിനൊരു പിന്നെ അവകാശമുള്ളവരാവണ്ടേ. ഞാൻ ഈ കേസിലും എനിക്ക് തോന്നുന്നൊരു ഒരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞു വെച്ചാൽ ഇവിടെ ഈ വ്യക്തിയെ മറ്റേ വ്യക്തി ആരാ നമുക്കറിയില്ല അദ്ദേഹത്തെ ഒരു പരിധിവരെ നിസ്സഹായനായി വെയിലെത്തി നിർത്തിയിട്ടുണ്ട്. കാരണം ഇവർ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവർ നടിയാണ്, അവരെന്തല്ല, അവരൊരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റോ ഇനി അതുപോലെ ക്ലിനിക്കൽ സൈക്യാട്രിസ്റ്റോ ഒന്നും അല്ല. ഇവർ രണ്ടുപേരും കൂടെ ഇത്തരത്തിൽ ഒരു ക്ലിനിക്കിൽ പോയതോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്യാട്രിസ്റ്റിനെ സമീപിച്ചതോ ആയിട്ടെന്ത് ചെയ്യുന്നില്ല, അതിലെവിടെയും പറയുന്നില്ല. ഇനി ഇവർ പറഞ്ഞ ഇദ്ദേഹത്തെക്കുറിച്ച് അവർ പറഞ്ഞ ലക്ഷണങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു ക്ലിനിക്കൽ സൈക്യാട്രിസ്റ്റ് ഒരു കൺക്ലൂസീവായിട്ടുള്ള ഒപ്പീനിയനിലേക്ക് വരില്ല. അപ്പോൾ പിന്നെ ആരാണ് ഇദ്ദേഹം നാർസിസിസ്റ്റാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന നാർസിസ്റ്റ് അബ്യൂസിങ് ആണ് എന്നതിലേക്ക് വന്നത്? അത് ഇവർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, കൺക്ലൂഷനിലേക്ക് എന്നൊരു പക്ഷേ അവർ മനസ്സിലാക്കിയിരുന്നു, അവർ ചിലപ്പോൾ ആരെങ്കിലും സമീപിച്ചിട്ടോ ഉണ്ടായിരിക്കാം, ഇല്ല നമ്മൾ പറയുന്നില്ല. പക്ഷേ അപ്പുറത്ത് നിൽക്കുന്നൊരു ഒരു വ്യക്തിയെ ഈ രീതിയിൽ അബ്യൂസ് ചെയ്യുന്നതിൽ ഒരു പ്രശ്നമില്ല, എനിക്കില്ലേ, അദ്ദേഹത്തെ ലേബിൾ ചെയ്യുന്നൊരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ അവിടെ എന്താ പ്രശ്നം വെച്ചാൽ ഇതൊരു ചിലപ്പോൾ ഒരു ഐ സ്ട്രെച്ച്ഡ് ഇമാജിനേഷൻ ആവാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബന്ധം വേർപിരിയുകയാണ്. ആ ബന്ധം വേർപിരിഞ്ഞാലും ഈ രണ്ടു പേർക്കും നാളെ സമൂഹത്തിൽ ജീവിക്കണം, രണ്ടു പേർക്കും സമൂഹത്തിൽ വേറെ ബന്ധങ്ങൾ ഉണ്ടാക്കണം. അത് ഇനിയിപ്പോൾ ഒരു പറയുന്ന പോലെ റിലേഷൻഷിപ്പ് ആണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ മറ്റേ വിവാഹം എന്തോ ആവട്ടെ, ഇവർക്ക് ജീവിക്കണമല്ലോ. അപ്പോൾ ഇവിടെ ഒരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ ഒരു സോഷ്യൽ ഇമേജിനെ പൂർണ്ണമായിട്ടും ഡിസ്റ്റോർട്ട് ചെയ്യുന്ന രീതിയിൽ മറ്റൊരു വ്യക്തി വന്നിട്ട് കമൻ്റ് പറയുമ്പോൾ അതിൻ്റെ ഒരു ബേസ്, സയൻറ്റിഫിക് ബേസ് എന്ന് പറയുന്നത് പ്രധാനമാണെന്ന് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആർക്കും ആരെക്കുറിച്ചും സമൂഹത്തിൽ ഈ രീതിയിൽ കമൻസ് പറയാൻ പറ്റും, എൻ്റെ ധാരണ വെച്ചിട്ട് അദ്ദേഹം അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവൻ എന്ത് ചെയ്തു, ഇത് അവൻ്റെ തലയിൽ എന്ത് ചെയ്തും അത് ഫീഡ് ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവി ജീവിതത്തെ എന്ത് ചെയ്യും, ബാധിക്കും. അപ്പോൾ പൊതുസമൂഹത്തിൽ നമ്മളെപ്പോഴൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ അപകടത്തെ കൂടെ പരിഹരിക്കും. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നില്ല ഇതെന്ന് തന്നെ ഞാൻ പറയുന്നത്. അവർക്ക് ബ്രേക്കപ്പ് ആവാനുള്ള അവകാശമുണ്ട്. പ്രത്യേകിച്ചും അവർ പറയുന്ന രൂപത്തിൽ ഒക്കെ സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, അവരവരുടെ ബന്ധം വിച്ഛേദിക്കണം. അതിലൊരു സംശയവുമില്ല. പക്ഷേ അത് അവനവനെ തന്നെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ളൊരു പ്രക്രിയയായി മാറിക്കഴിഞ്ഞാൽ അത് മറ്റേ വ്യക്തിയുടെ ഭാവിയെ മറ്റൊരു ജീവിതത്തിനൊക്കെ വലിയ ആഘാതങ്ങൾ എന്ത് ചെയ്യും ഉണ്ടാക്കും. അത് ഞാൻ പൊതുവായിട്ട് പറയുന്നതാണ്. കാരണം ഇതിപ്പോൾ നാളെ എന്ത് ചെയ്യാം, ഇത്തരത്തിൽ പലർക്കും ബ്രേക്കപ്പുകൾ വരും. ഈ ബ്രേക്കപ്പ് വരുമ്പോഴൊക്കെ അതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടോ അല്ലെങ്കിൽ ഒരു പിന്നെ ഇങ്ങനത്തെ ചാനലിൽ വന്നിട്ടോ ഇൻ്റർവ്യൂ ചെയ്ത് മറ്റേയാളെ ടാർണിഷ് ചെയ്യലാണെന്ന് വരുന്ന ഒരിക്കലും ശരിയല്ല. അതൊരു അപകടമുള്ളതാണ്. പിന്നെന്താ വെച്ചാൽ ഇതൊരു സ്വയം കണ്ടെത്തിയതാണെന്ന് എന്തായാലും വ്യക്തമാണ്. രണ്ടെന്താ വെച്ചാൽ ഇവിടെ എനിക്ക് തോന്നിയൊരു കാര്യം, ഇവിടെ ഈ ഇൻ്റർവ്യൂവിൽ തന്നെ പറയുന്ന വെച്ചാൽ ഈ ബന്ധം രക്ഷിതാക്കൾ എന്തല്ല കണ്ടെത്തിയതോ അംഗീകരിച്ചതോ അല്ല, അവരെ എതിർത്തിട്ടും ഉണ്ട്. അപ്പോൾ ഇതിലൊരു ചെറിയ അപകടമുണ്ട്. ഇപ്പോൾ രക്ഷിതാക്കൾ കണ്ടെത്തിയാലും ഇപ്പോൾ ഇങ്ങനത്തെ ആളുകളൊക്കെ ചിലപ്പോൾ ജീവിതത്തിലേക്ക് കടന്നു വരികയൊക്കെ ചെയ്യാം, ഇല്ലയെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അവിടെ ഉള്ള ഒരു വലിയ സൗകര്യം എന്ന് പറയുന്നത് തൻ്റെ രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തിയാൽ, ഈ കക്ഷി ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണെന്ന് ബോധ്യപ്പെടുത്തിയാൽ അവർക്ക് സ്മൂത്തായിട്ടൊരു എക്സിറ്റ് ഉണ്ട് അവിടെ. പക്ഷെ ഇവിടെ സോഷ്യൽ മീഡിയയിലൂടെ സെലിബ്രേറ്റ് ചെയ്തൊരു ബന്ധമാകുമ്പോൾ ഇതെല്ലാവരും എന്ത് ചെയ്യേണ്ടി വരും, അറിയിക്കേണ്ട ബാധ്യതയായിട്ട് മാറുകയാണ്. അങ്ങനെയല്ലാതെ ഈ എന്തിനാണ് പിൻവാങ്ങിയത്, എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നവർക്ക് മുഴുവൻ മറുപടി കൊടുക്കണ്ടേ? അപ്പോൾ സ്വാഭാവികമായ ബാധ്യത എന്താണ്? ഇത് എല്ലാവരെയും അറിയിക്കേണ്ട ഒരവസ്ഥ. കാരണം തൻ്റെ നിലപാട് തൻ്റെ ന്യായീകരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഈ ലോകം മുഴുവൻ അറിയിക്കേണ്ട ഒരവസ്ഥ വരുന്നത് പലപ്പോഴും ഇത്തരത്തിൽ അവനവൻ തന്നെ പിന്നെ തൻ്റെ ഈ ബൗദ്ധികമായ കണ്ടെത്തലായി ഈ ബന്ധങ്ങളെ ആക്കുമ്പോഴൊരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ തുടരാനാവില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ കുട്ടി പിൻവാങ്ങി എന്നുള്ളത് നല്ല കാര്യമായിട്ട് പറയുന്നത്. എന്നുവെച്ചാൽ അതിപ്പോൾ ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ പിന്നെയും പീഡനങ്ങൾ ഏറ്റുവാങ്ങിപ്പോകുന്നു ചെയ്യേണ്ട ആവശ്യമില്ല. പലപ്പോഴും അതിനകത്ത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള പെൺകുട്ടികൾക്ക് ഒരു വലിയ മെസ്സേജ് അതിലുണ്ടെന്ന് ഞാൻ പറയുന്നത് ശരിക്കും. അതവർ പറയുന്നത് ശരിയാണെങ്കിൽ, കാരണം ഇപ്പോൾ പോലും ഗൾഫിൽ നിന്ന് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിൻ്റെ എന്താണ് അല്ലേ ഒരു വോയിസ് മെസ്സേജൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ധാരാളം കേസുകളിലെന്താണ് പെൺകുട്ടികൾ പലപ്പോഴും ട്രാപ്പായി എന്ന് തോന്നിയിട്ടെന്താണ് ആത്മഹത്യയിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ആരോഗ്യകരമായ സമീപനമാണ് എന്തായാലും ഈ പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊരു സ്റ്റാൻഡേർഡ് നിലപാടെടുത്ത് എന്ത് ചെയ്യുക, പിന്നെ പിരിയുക എന്ന് പറയുന്നത് യാതൊരു സംശയമില്ല. എന്തായാലും പിന്നെ ഇവിടെ എനിക്ക് പറയുന്ന വെച്ചാൽ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബന്ധം പിരിയുമ്പോൾ അത് മാന്യമായിട്ട് പിരിയുക എന്നുള്ളതാണ് കാഴ്ചപ്പാട്. ഇത് മറ്റേ വ്യക്തിയുടെ കുറ്റങ്ങളും കുറവുകളൊന്നും സമൂഹത്തിന് മുമ്പിൽ വിളിച്ചു പറയേണ്ട ഒരു ആവശ്യം അതിലില്ല. അതാണ് ഇസ്ലാം ഒരുപക്ഷെ ഈ വിഷയത്തിൽ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു പാഠമാണത്. ഇപ്പം പ്രവാചകൻ്റെ വളർത്തുപുത്രനായിരുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തുപുത്രനായിരുന്ന സെയ്ദ് റളിയല്ലാഹു അൻഹു സൈനബ് റളിയല്ലാഹു അൻഹു തമ്മിൽ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നവരാണ് പ്രവാചകനാണ്. അവർ പിന്നീട് പിരിയുന്നു. ഇന്ന് നമുക്ക് ചരിത്രത്തിൽ അന്വേഷിച്ചാൽ അവർ പിരിഞ്ഞതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് വെച്ചാൽ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. പിന്നീട് അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുന്നുണ്ട്. അപ്പോൾ അവർ എന്തെങ്കിലും വലിയ മറ്റേ കുഴപ്പക്കാരിയായിരുന്നെങ്കിൽ അത് ഒരിക്കലും പ്രവാചകൻ വിവാഹം കഴിക്കില്ല. മാത്രമല്ല അവർ പിൽക്കാലത്ത് അവരുടെ ദാനശീലം അങ്ങനെ പലതും നമുക്കറിയാം, ഹദീസുകളിലൊക്കെ ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നും എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇസ്ലാം അല്ലേ. പ്രവാചകൻ എങ്ങനെ മൂത്തൊഴിക്കാൻ പോയി, എങ്ങനെ കൂസ് പോയി എന്നിവരൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ വിഷയത്തിൽ എന്തുകൊണ്ട് മൗനം പാലിക്കപ്പെട്ടു? അത് വളരെ പ്രസക്തമായൊരു കാര്യമാണ് നാം പറയുന്നത്. കാരണം ഒരിക്കലും ഇത് രണ്ട് വ്യക്തികളുടെ ബന്ധം പിരിയുമ്പോൾ അവർക്ക് മാത്രം അറിയാവുന്ന സ്വകാര്യതകളെ പുറത്തേക്ക് വലിച്ചിട്ട് ഒരിക്കലും തന്നെ ആ അപരൻ്റെ അല്ലെങ്കിൽ ആ മറ്റേ വ്യക്തിയുടെ ഭാവി ജീവിതത്തെ തകർക്കുന്ന രൂപത്തിലേക്കോ അയാൾക്കത് പിന്നീട് മാനസികമായിട്ടൊരു സംഘർഷത്തിനോ കാരണമാക്കാതെ മാന്യമായി പിരിഞ്ഞ് രണ്ടുപേരും വേറെ എന്ത് ചെയ്യുക, ജീവിതം നയിച്ചാൽ മതിയാവുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമുക്ക് പറയാമെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ എന്തൊരിക്കലും ഇത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ശരിയല്ല. അവർ തമ്മിൽ പിന്നെ പ്രണയത്തിലായി എന്നുള്ളതോ അല്ലെങ്കിൽ മറ്റേ സദൃഢമായൊരു ബന്ധമുണ്ടാക്കി എന്നുള്ളതോ ഒക്കെ അവരുടെ ഈ കാലഘട്ടത്തിൽ ഒരു സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ മറ്റേതെന്തായാലും നമുക്ക് ഈ കാലഘട്ടത്തിലും ഒരിക്കലും തുടരാൻ പാടില്ലാത്തതാണ് എന്നുകൂടെ നമ്മളൊന്ന് ഓർപ്പിക്കണം.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്.
4: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ റിയാദ് സ്വാലിഹീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. മഗ്‌രിബിന്റെ മുമ്പുള്ള സുന്നത്ത് നമസ്കാരം, ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
5: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ നബിയ്യിനാ റഹ്മത്തൻ ലിൽആലമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുള്ള 201-ാമത്തെ അധ്യായമായി ബാബു സുന്നത്തിൽ മഗ്‌രിബി ബഅദഹ വഖബ്‌ലഹ, മഗ്‌രിബിൻ്റെ സുന്നത്ത് മുമ്പും ശേഷവും, ഈ ഒരു അധ്യായത്തിൽ തഖദ്ദമ ഫി ഹാദിഹിൽ അബ്വാബി ഹദീസ് ഇബ്നു ഉമർ വ ഹദീസ് ആയിഷ, ഈ ബാബുകളിൽ മുൻകഴിഞ്ഞതാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുമുള്ള ഹദീസ്. വഹുമ സ്വഹീഹാനി, രണ്ടും സ്വഹീഹായ ഹദീസുകളാണ്. അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ബഅദൽ മഗ്‌രിബി റകഅതൈനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്‌രിബിന് മുമ്പ് രണ്ട് റകഅത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് റവാഹു അബൂദാവൂദ് ബിസ്നാദിൻ സ്വഹീഹ്, സ്വഹീഹായ സനദോടുകൂടി ഇമാം അബൂദാവൂദ് അവിടുത്തെ സുനനിൽ റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, മഗ്‌രിബിന് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങളെക്കുറിച്ച് വന്ന ഹദീസുകൾ ചർച്ച ചെയ്യുന്ന ഈയൊരു അധ്യായത്തിൽ 1122-ാമത്തെ ഹദീസ്, വഅൻ അബ്ദില്ലാഹി ബിൻ മുഗഫൽ റളിയല്ലാഹു അൻഹു അനിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുല്ലാഹി ബിൻ മുഗഫൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വല്ലു ഖബ്‌ല അൽ മഗ്‌രിബി, സ്വല്ലു ഖബ്‌ല അൽ മഗ്‌രിബി, സ്വല്ലു ഖബ്‌ല അൽ മഗ്‌രിബ്. ഖാല ഫി സാലിസതി, മൂന്നാമത്തെ പ്രാവശ്യം പറഞ്ഞപ്പോൾ, ലിമൻ ഷാഅ എന്നുകൂടി പറഞ്ഞു, മഗ്‌രിബിന് മുമ്പ് നിങ്ങൾ നമസ്കരിക്കുക, മഗ്‌രിബിന് മുമ്പ് നമസ്കരിക്കുക, മഗ്‌രിബിന് മുമ്പ് നമസ്കരിക്കുക ഉദ്ദേശിക്കുന്ന ആളുകൾ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അബ്ദുല്ലാഹിബിൻ മുഗഫൽ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വല്ല ഖബ്‌ല അൽ മഗ്‌രിബി റകഅതൈനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഗ്‌രിബിന് മുമ്പ് രണ്ട് റകഅത്ത് നമസ്കരിക്കുകയുണ്ടായി എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സ്വല്ലു ഖബ്‌ല അൽ മഗ്‌രിബി, സ്വല്ലു ഖബ്‌ല അൽ മഗ്‌രിബ്, സ്വല്ലു ഖബ്‌ല അൽ മഗ്‌രിബി ലിമൻ ഷാഅ കറാഹിയത അൻ യത്തഖിദഹ അന്നാസു സുന്ന, ജനങ്ങളത് സുന്നത്തായി സ്വീകരിക്കുമെന്ന് അത് വെറുത്തതിനാൽ, അത് കറാഹത്തായതിനാൽ, ലിമൻ ഷാ ഉദ്ദേശിക്കുന്നവർ നമസ്കരിച്ചാൽ മതി, പതിവാക്കേണ്ടതില്ല എന്നത്. അബ്ദുല്ലാഹിബിൻ മുഗഫൽ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബിൻ മുഗഫൽ അൽ മുസിനിയാണ്. അബു സഈദ്, അബു അബ്ദുറഹ്മാൻ എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ കുന്നിയത്ത് പറയപ്പെടുന്നു. മുസൈന ഖബീലയിലേക്ക്, ഗോത്രത്തിലേക്ക് ചേർത്തുകൊണ്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മദീനയിൽ അദ്ദേഹം താമസിച്ചിട്ടുണ്ട്. പിന്നീട് ബസറയിലേക്ക് താമസം മാറ്റി അസ്ഹാബു ഷജറയിൽപ്പെട്ട റളിയല്ലാഹു അൻഹും, അവരിൽപ്പെട്ട സ്വഹാബിയാണ്. ഹസനുൽ ബസരി റഹിമഹുള്ള പറയുന്നുണ്ട്, കാന അഹദുൽ അഷ്റത്തിൽ ലദീന ബഅസഹും ഇലൈന ഉമർ റളിയല്ലാഹു അൻഹു യഫ്ഖഹുന നാസ്, ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങളിൽ നിന്ന് നല്ല ഡീപ്പ് നോളജ്, അഗാധ പാണ്ഡിത്യമുള്ള ആളുകളെ ഞങ്ങളിലേക്ക് പറഞ്ഞയച്ചതിൽ ആ പത്താളുകളിൽ ഒരാളായിരുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ബസറയിൽ വെച്ചാണ് അദ്ദേഹം ഹിജ്റ 57-ൽ മരണപ്പെട്ടു. അതല്ല ഇബ്നു അബ്ദുൽ ബർ പറയുന്നത്, 61-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു. ഏതായിരുന്നാലും സഹോദരങ്ങളെ, ജനങ്ങൾ സുന്നത്തായി സ്വീകരിക്കുമെന്ന് വെറുത്തതിനാൽ, സ്വല്ലു ഖബ്‌ല അൽ മഗ്‌രിബി ലിമൻ ഷാ ഉദ്ദേശിക്കുന്നവർക്ക് നമസ്കരിക്കാം എന്ന് അർത്ഥം വരുന്നതായ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നതാണ്. ലിഅദമി ഇസ്തിഹ്ബാബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യജ്അലഹ അന്നാസു മിന സുനനിർ റാതിബ റവാതിബൽ മുവക്കദ, ശക്തമായ റവാതിബ് സുന്നത്തുകളിൽ ജനങ്ങൾ അതിനെ പരിഗണിക്കാതിരിക്കാൻ, ഉൾപ്പെടുത്താതിരിക്കാനാണ് ലിമൻ ഷാ എന്ന് പറഞ്ഞത്. ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മുള്ള ഫതുഹുൽ ബാരിയിൽ പറയുന്നുണ്ട്, ഇവിടെ സുന്ന എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ശരീഅത്തുൻ വ തരീഖത്തുൻ ലാസിമ, അത് ഷറയിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. അബ്ദുല്ലാഹിബ്നു മുഖഫൽ അൽ മുസിനി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ടതായ, റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായ ആ ഒരു ഹദീസ് അത് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ഹദീസുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ഹദീസ് പ്രേരിപ്പിക്കുന്നത് മഗ്‌രിബ് നമസ്കാരത്തിന് മുമ്പ് രണ്ട് റക്അത്ത് നമസ്കരിക്കുവാൻ വേണ്ടിയാണ്. മഗ്‌രിബിൻ്റെ അദാൻ കഴിഞ്ഞ് ഉദ്ദേശിക്കുന്ന ആളുകൾ നാഫിലത്തായിക്കൊണ്ട് സുന്നത്തായിക്കൊണ്ട് നമസ്കരിക്കുക. എന്നാൽ ശക്തമായ റവാത്തിബ് സുന്നത്തിൽ 12 റക്അത്ത്, 10 റക്അത്ത് എന്ന് വന്ന ആ ഹദീസിൽ ഉൾപ്പെട്ടതല്ല, ആ ഒരു കാറ്റഗറിയിൽപ്പെട്ടതല്ല, പതിവായി നമസ്കരിക്കേണ്ടതുമല്ല, റവാത്തിബിനോട് സാദൃശ്യമാകാതിരിക്കാൻ അത് പതിവായി നമസ്കരിക്കാനും പാടില്ല, അങ്ങനെയാണത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല വഖദ് വറദത്ത് ഹാതൈനി റക്അതൈനി അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി അഖ്സാമി സുന്നത്തി സലാസ, സുന്നത്തിൻ്റെ 3 ഇനങ്ങളിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇത് വന്നിട്ടുണ്ട് എന്നതാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, സല്ലു ഖബ്ല അൽ മഗ്‌രിബ്. എന്താണ് ഈ 3 ഇനങ്ങൾ? ഫഖദ് അമറ ബിഹാ ബിഖൗലിഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു സല്ലു ഖബ്ല അൽ മഗ്‌രിബ്. വഫഅലഹുമ കമാ ഫീ റിവായത്തി ഇബ്നു ഹിബ്ബാൻ, ഇബ്നു ഹിബ്ബാനിൻ്റെ റിവായത്തിൽ, റിപ്പോർട്ടിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തു എന്നും വന്നിട്ടുണ്ട്. വറഅ അസ്സഹാബത്തു യുസല്ലൂനഹ ഫഅഖറഹും അലൈഹ, സ്വഹാബത്തത് നിർവഹിച്ചു, അവരെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ സുന്നത്തിൻ്റെ 3 ഇനങ്ങൾ, ഖൗലു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വഫിഅലുഹു വതഖ്രീറുഹു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കൊണ്ടും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനം കൊണ്ടും അതുപോലെ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചതായ കാര്യമായിക്കൊണ്ടും മഗ്‌രിബിന് മുമ്പായിക്കൊണ്ട്, മഗ്‌രിബിൻ്റെ അദാൻ കഴിഞ്ഞ് മഗ്‌രിബ് നമസ്കാരം ഫറളായ നമസ്കാരത്തിന് മുമ്പ് 2 റക്അത്ത് ഉദ്ദേശിക്കുന്നവർക്ക് നമസ്കരിക്കാം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറയുന്നത്, മാ ലൈസ ബിറാതിബ് ലാ യൽഹഖു ബിറാതിബ്, ഈ റാതിബത്തായ ശക്തമായ സുന്നത്ത് നമസ്കാരങ്ങളിലല്ല ഇതുള്ളത്, ഇത് പതിവാക്കാൻ, വലാ തസ്തഹഖുൽ മുവാദബ അലൈഹി, അത് പതിവാക്കാനും പാടുള്ളതല്ല. കാരണം ലി അല്ലാ യുലാഹി അസ്സുനന റാതിബ, റാതിബത്ത് സുന്നത്തിനോട് സാദൃശ്യപ്പെടുമെന്നതിനാൽ. ഫമാ ഖബ്ല അൽ അസ്ർ, നമ്മൾ നേരത്തെ അസറിന് മുമ്പുള്ള നമസ്കാരം പറഞ്ഞതുപോലെ തന്നെ മഗ്‌രിബിന് മുമ്പും ഇശാന് മുമ്പൊക്കെ, മൻഷാ യുസല്ലി തതവ്വുഅൻ ഫഹുവ ഹസൻ, ആരെങ്കിലും ഐച്ഛികമായി നമസ്കരിക്കുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നല്ലതാണ്. പക്ഷേ അത് റാത്തിബത്തായി പതിവായി നിത്യമായി അത് സ്വീകരിക്കാൻ പാടില്ല എന്നതാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു, സബത അന്നഹു കാന യുഹാഫിളു ഫിൽ യൗമി വല്ലൈലത്തി അലാ 40 റക്അ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ 40 സുന്നത്ത് നമസ്കാരങ്ങൾ രാത്രിയിലും പകലുമായിക്കൊണ്ട് നമസ്കരിക്കാറുണ്ട്. സബു അശറത്തിൽ ഫറായിദ്, 17 റക്അത്ത് ഫറദ് നമസ്കാരങ്ങൾ. വസന്തൈ അശറത്ത റാതിബത്തും ഫി ഹദീസ് ഉമ്മു ഹബീബ, ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹയുടെ ഹദീസ്, പ്രസിദ്ധമായ ഹദീസ്, സ്വർഗത്തിൽ ഒരു വീടുണ്ട് എന്ന് അറിയിച്ചതായ ആ ഒരു നമസ്കാരം 12 റക്അത്ത് റാതിബത്ത് സുന്നത്ത്. വൈഹിദ അഷറ സലാത്തുൽ ലൈൽ, 11 റക്അത്ത് രാത്രി നമസ്കാരം. ഫക്കാനത്ത് 40 റക്അ, അങ്ങനെ 40 റക്അത്ത് എന്നത് രാത്രിയും പകലുമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ അത്രത്തോളം പ്രാധാന്യവും മഹത്വവും സ്വഹാബത്ത് അത് മനസ്സിലാക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയിലും അവിടുത്തെ പ്രവൃത്തിയിലും സ്വഹാബത്തിൽ നിന്നുള്ള പ്രവൃത്തിയിലുമെല്ലാം സ്ഥിരപ്പെട്ട കാര്യമാണത്. നമസ്കാരമെന്നത് നിർബന്ധമാക്കപ്പെട്ടു, അതിൻ്റെ സമയങ്ങളും റക്അത്തുകളും നിശ്ചയിക്കപ്പെട്ടു. നിർബന്ധമായതിനു ശേഷം പിന്നെ അതിൽ വന്ന വീഴ്ചകൾക്കും കുറവുകൾക്കുമൊക്കെ പരിഹാരമെന്നോണം നാഫിലത്തായ, കൂടുതൽ ശ്രേഷ്ഠത ഉദ്ദേശിക്കുന്ന, സാധ്യമാകുന്ന ആളുകൾ കൂടുതൽ പ്രതിഫലവും അള്ളാഹുവിലേക്ക് അടുക്കുവാനും വേണ്ടി സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കുക എന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൻ നവാഫിൽ, ഇത്തരത്തിലുള്ള ഐച്ഛികമായ നമസ്കാരങ്ങളിൽ, സുന്നത്തായ നമസ്കാരങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശ്രമിക്കാറുണ്ടായിരുന്നു. ഫഇന്നഹു ലം യഫ്രിദ് ദാലിക അലൽ ഉമ്മ, നിശ്ചയമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് അത് ഫറളാക്കിയിട്ടില്ല, നിർബന്ധമാക്കിയിട്ടില്ല, സുന്നത്താണ്. ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ, മഗ്‌രിബിന് മുമ്പുള്ള തനഫുൽ നാഫിലത്തായ നമസ്കാരമായിക്കൊണ്ടാണ് സല്ലു ഖബ്‌ല സ്വലാത്തിൽ മഗ്‌രിബ്, മഗ്‌രിബ് നമസ്കാരത്തിന് മുമ്പ് നിങ്ങൾ നമസ്കരിക്കൂ എന്ന് 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനു വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. ثلاث مرات اعلى سبيل الترغيب والحث عليها അതിൽ ആഗ്രഹം ജനിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് അത് പറയുന്നത്. മൂന്നാമത്തെ പ്രാവശ്യം ലിമൻ ഷാ ഉദ്ദേശിക്കുന്നവർക്ക് ഫജഅലഹ അല തഖീർ, അതൊരു ഓപ്ഷണലാണ്, ഉദ്ദേശിക്കുന്ന ആളുകൾ ചെയ്താൽ മതി. ഹത്താ ലാ യത്തഖിദഹ അന്നാസു സുന്ന, ആളുകൾ അതൊരു സുന്നത്തായി എടുക്കരുത്. എല്ലാ ദിവസവും മഗ്രിബ് വാങ്കുളിച്ചാൽ അപ്പോൾ തന്നെ രണ്ട് റക്അത്ത് നമസ്കരിക്കുക എന്നത് പതിവാക്കേണ്ടതില്ല. ത്വരീഖത്തൻ ലാസിമത്തൻ യുവാദിബുൻ അലൈഹ, അത് നിർബന്ധമായും അത് പതിവാക്കുന്ന ഒരു വഴി കാണാൻ പാടില്ല. യുങ്കിറൂന തർക്കഹ, എങ്ങനെ അതൊഴിവാക്കുന്നത്, അത് വെറുക്കുന്ന ഒരു കാര്യമായി ആളുകൾ കാണുന്നു, അത്തരത്തിൽ നമസ്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ലിഅന്നഹും, കാരണം കാനു ഇദാ ഉമിറു ബി അംറിൻ ഇൽതസമൂഹു ഹത്താ യദുന്ന ദാന്നു അന്നഹു വാജിബുൻ അലൈഹി, ഒരു കാര്യം അറിയിക്കപ്പെട്ടിട്ട് ആളുകളത് നിർബന്ധ രൂപത്തിലെടുത്തു വിചാരിക്കുന്നവൻ ഇത് അവരുടെ മേൽ നിർബന്ധമാണ് എന്നുള്ള നിലക്ക് ഒരിക്കലും അതപ്രകാരം ചെയ്യാൻ പാടില്ല. കാരണം കൽപ്പനയുണ്ടെങ്കിലും അതിൻ്റെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിമൻ ഷാ ആ എന്ന് പറഞ്ഞത് ഇയ ലൈസത്ത് മിനസ്സുനനി റവാത്തിബ്, റവാത്തിബ് സുന്നത്തുകളിൽപ്പെട്ടതല്ല എന്നതുകൊണ്ടാണ്. അബ്ദുല്ലാഹിബിൻ മുഗഫൽ അൽ മുസനി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ട ഈ ഒരു ഹദീസ്. അതുപോലെ തന്നെ ബൈന കുല്ലി അദാനൈനി സ്വലാത്ത്, മൂന്ന് പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു രണ്ട് ബാങ്കുകൾക്കിടയിൽ, ബാങ്കിനും ഇഖാമത്തിനും ഇടയിൽ നമസ്കാരമുണ്ട് ലിമൻ ഷാ ഉദ്ദേശിക്കുന്ന ആളുകൾ, അപ്രകാരവും വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, മഗ്രിബിന് മുമ്പ് സുന്നത്ത് നമസ്കാരമുണ്ട് എന്നത് ഷറഈൽ സ്ഥിരപ്പെട്ട കാര്യമാണ്, അത് അംഗീകരിക്കപ്പെട്ട കാര്യമാണ്, അത് നമുക്ക് നിർവഹിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഐച്ഛികമായ നമസ്കാരങ്ങളിലൂടെ നമ്മുടെ ഫറദിൽ വന്നതായ വീഴ്ചകൾ പരിഹരിക്കപ്പെടുകയും റബ്ബിലേക്ക് അടുക്കുവാനും കൂടുതൽ സുജൂദുകൾ അധികരിപ്പിച്ച് ഇബാദത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് റബ്ബിനെ സന്തോഷപൂർവ്വം കണ്ടുമുട്ടാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
6: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ റിയാദു സ്വാലിഹീൻ. റിയാദു സ്വാലിഹീൻ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേർന്നത് അഷ്റഫ് സലഫി വാണിയമ്പലമായിരുന്നു. മഗ്‌രിബിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം എന്ന വിഷയമാണ് അദ്ദേഹം അവതരിപ്പിച്ചത്.
7: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അല്ലിജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി, ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
1: ഞണ്ട് കറി കഴിക്കുന്നത് ശരിയല്ല എന്ന് ചിലർ പറയുന്നു. വാസ്തവം എന്താണ്? എന്തൊക്കെയാണ് ഇസ്ലാമിൽ ഹറാമായ ഭക്ഷണങ്ങൾ എന്നാണ്?
2: ഇപ്പോൾ ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ് എന്ന് കൃത്യമായി ഇസ്ലാം ഹറാമായ സാധനങ്ങൾ ഖുർആനിലൂടെ ഹദീസിലൂടെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതല്ലാത്തതെല്ലാം നമുക്ക് കഴിക്കാൻ പറ്റും എന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സമുദ്രത്തിൽ ജീവിക്കുന്ന ജീവികളാണെങ്കിൽ, വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾ, അത് മൊത്തത്തിൽ അനുവദനീയമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. പ്രവാചകൻ പറഞ്ഞു, കടൽ വെള്ളത്തിൻ്റെ ശുദ്ധതയെപ്പറ്റി ചോദിച്ചപ്പോൾ ഒരു സ്വഹാബി ദിവസങ്ങളോളം മീൻപിടുത്തത്തിനു വേണ്ടി കടലിൽ പോകുന്ന ആളാണ്. അപ്പോൾ കുറച്ച് വെള്ളം കൊണ്ടുപോകും കുടിക്കാനുള്ളത്, ഇനി അഞ്ചു നേരം അതുകൊണ്ട് വുളു ചെയ്യുകയും കൂടി ചെയ്താൽ വെള്ളം പെട്ടെന്ന് കഴിഞ്ഞു പോകും, അതുകൊണ്ട് കടൽ വെള്ളം കൊണ്ട് വുളു എടുക്കാൻ പറ്റുമോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞപ്പോൾ അത് മാത്രമല്ല, ഒരു കാര്യം കൂടി കൂട്ടിയിട്ടാണ് പറഞ്ഞത്, വെള്ളം ശുദ്ധമാണ്, ഹുവത്തഹൂറു മാഉഹു, ആ കടൽ അതിലെ വെള്ളം ശുദ്ധമാണ്, വൽഹില്ലു മൈതത്തു, അതിൽ ഒരു ജീവി ചത്തിട്ടുണ്ടെങ്കിൽ അടക്കം അത് നമുക്ക് ഭക്ഷിക്കാൻ പറ്റും എന്നതാണ്. അപ്പോൾ കടലിൽ നിന്ന് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ച പാടില്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ചതല്ലാത്ത ജീവികൾ, ആ ജീവികളെ നമുക്ക് ഭക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ കടൽ പാമ്പ് നമുക്ക് ഭക്ഷിക്കാൻ പറ്റില്ല, കാരണം പാമ്പുകളെ കൊന്ന് കളയേണ്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കടൽ തവള നമുക്ക് ഭക്ഷിക്കാൻ പറ്റാത്ത ഒന്നാണ്, കാരണം തവളകളെ ഭക്ഷിക്കാൻ പാടില്ല, അത് വെള്ളത്തിൽ കണ്ടാലും കരയിൽ കണ്ടാലും പാടില്ല. ഇത് നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചു തന്നതാണ്. അതല്ലാത്ത ജീവികൾ, അത് നമുക്ക് കടലിലുള്ളത് അനുവദിച്ചു തന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുവരെ ജീവനോടെ പിടിച്ചാലും അതല്ല, നമ്മുടെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് അത് ചത്തുപോയിട്ടുണ്ട് എങ്കിലും അതനുവദനീയമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ചെമ്മീനും അതേപോലെ തന്നെ കൂന്ത തുടങ്ങിയ കണവ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ആ ജീവികൾ നമുക്ക് ഭക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഞണ്ടും. ഞണ്ടിൻ്റെ ഒരു പ്രശ്നം, ഇടക്കത് കരയിലേക്ക് കയറി വരും എന്നതാണ്. അത് അപൂർവം സമയങ്ങളിൽ മാത്രമുള്ളൂ. യഥാർത്ഥത്തിൽ ആ ഞണ്ടുകൾ കടൽ ജീവികളായിട്ട് തന്നെയാണ് അറിയപ്പെടുന്നത്. അങ്ങനെ കടൽ ജീവികളായിട്ട്, വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളായിട്ട് അറിയപ്പെടുന്നവയാണെങ്കിൽ അതിൽ നിന്ന് പ്രത്യേകം പാടില്ല എന്ന് പറഞ്ഞതല്ലാത്ത എല്ലാ ജീവികളെയും നമുക്ക് ശാരീരികമായി ദോഷം ചെയ്യുന്നില്ല എങ്കിൽ, അതുകൊണ്ട് പ്രത്യേകമായ ഉപദ്രവം നമുക്കുണ്ടാകുന്നില്ല എങ്കിൽ, അതിനെ നമുക്ക് ഭക്ഷിക്കാവുന്നതാണ്, അവ ഭക്ഷ്യയോഗ്യമായ വസ്തുക്കളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാഹു ആലം.
1: നായശല്യം കാരണം ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. കുട്ടികളുടെ പിറകെ ഓടുകയും വീട്ടിലുള്ള സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്നു. പഞ്ചായത്തിൽ അറിയിച്ചു, യാതൊരു പ്രതികരണവും ഇല്ല. ചിലർ പറഞ്ഞു വിഷം വെച്ച് കൊല്ലാൻ. അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? അങ്ങനെ ചെയ്താൽ അള്ളാഹുവിൽ നിന്ന് ശിക്ഷ ഉണ്ടാകുമോ എന്ന്?
3: അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് വേണ്ടിയാണ് എല്ലാ ജീവികളെയും ഉണ്ടാക്കിയിരിക്കുന്നത്. വഖലഖ ലകും മാ ഫിൽ അർദി ജമീഅ, ഭൂമിയിലുള്ള സർവ്വതും മനുഷ്യർക്ക് വേണ്ടി നിർമ്മിച്ചു ഉണ്ടാക്കി. ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ അവയെ കൊണ്ട് ഉപകാരങ്ങൾ ഉണ്ടാകും. ഉദാഹരണം, നായ തന്നെ എടുക്കുക, നജസാണ്. നായെങ്ങാനും പാത്രത്തിൽ തലയിട്ട് കഴിഞ്ഞാൽ ഏഴ് പ്രാവശ്യം കഴുകണം, അതിലൊരു പ്രാവശ്യം മണ്ണുകൊണ്ടായിരിക്കണം. അതേ നായെ തന്നെ ഹറാസത്ത് അഥവാ കാവൽ നിൽക്കുവാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്, വേട്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്, വേട്ട പരിശീലനം സിദ്ധിച്ച ഒരു നായ പിടിച്ചുകൊണ്ടുവരുന്ന ജീവികളെ ഭക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഏതൊരു വസ്തുവെക്കൊണ്ടും മനുഷ്യർക്ക് ഉപകാരമുണ്ട് എന്നാണ് ചുരുക്കം. എന്നാൽ ഈ ജീവജാലങ്ങൾ തന്നെയും ഉപദ്രവകരമായ അവസ്ഥയുണ്ടായി. പേ പിടിച്ച നായയായി കഴിഞ്ഞു, അല്ലെ എപ്പോഴും മനുഷ്യർക്ക് ഉപദ്രവം വരുത്തി വെക്കുന്ന മറ്റു ജീവികളാണ് എന്നിരിക്കട്ടെ, അവയെ കൊല്ലുന്നതിന് യാതൊരുവിധ വിരോധവുമില്ല. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ജീവിച്ച കാലഘട്ടത്തിൽ ഒരു വേളയിൽ നായകളെ കൊന്നിരുന്നതായി ഹദീസിൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഉപദ്രവകരമാണോ അവയെ കൊല്ലുന്നതിന് യാതൊരുവിധ കുഴപ്പവുമില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖംസു മിനദ്ദവാബ്, അഞ്ച് ജീവികൾ, കുല്ലുഹുന്ന ഫവാസിഖ്, അവയെല്ലാം തന്നെ ഉപദ്രവകാരികളാണ്. യഖ്തുൽ നഫിൽ ഹില്ലി വൽ ഹറം, ഹറമിലാകട്ടെ ഹറമിന് പുറത്താകട്ടെ അവിടെ വെച്ച് ഇവയെ കൊല്ലുന്നതിന് യാതൊരുവിധ കുഴപ്പവുമില്ല. അതിൽ അഞ്ചെണ്ണത്തിനെണ്ണിയപ്പോൾ കാക്ക, പരുന്ത്, എലി, പാമ്പ്, അതേപോലെ തന്നെ അക്രമകാരിയായ നായ, ഇവയെല്ലാം കൊല്ലാവുന്നതാണ് ഹറമിലാകട്ടെ ഹറമിലല്ലാത്ത വളയിലാകട്ടെ. പരമാവധി കൊല്ലുന്നതിന് മുമ്പ് ഇവയെ കൊല്ലാതെ മറ്റെന്തെങ്കിലും, ഇപ്പോൾ നാട് കടത്തുക, മറ്റുള്ള ആളുകൾക്ക് ഉപദ്രവം ഇല്ലാത്ത രൂപത്തിൽ എവിടെയെങ്കിലും മാറ്റി താമസിപ്പിക്കുക, ഈ രൂപത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ. എന്നാൽ അതിന് സാധ്യമല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ കൊല്ലുന്നതിന് കുഴപ്പമില്ല. അത് ഏത് രൂപത്തിൽ താരതമ്യേന ജീവികൾക്ക് വലിയ ഒരു പ്രയാസം സൃഷ്ടിക്കാത്ത രൂപത്തിൽ കൊല്ലുകയാണ് വേണ്ടത്. വിഷം വെച്ച് കൊല്ലുന്നതിന് അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അല്ലാഹു തആല അല്ല.
1: ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ തലമറക്കാനുള്ള കൽപ്പനയുണ്ടോ എന്നാണ്.
3: തലമറക്കൽ ഒരു പ്രത്യേക സുന്നത്തായി ഈ വേളയിൽ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടില്ല. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ടോയ്ലറ്റിൽ പോകുമ്പോൾ തലമറച്ചാൽ അതിന് പ്രത്യേകമായ ശ്രേഷ്ഠതയുണ്ട് എന്ന്, മൊത്തത്തിൽ തല മറച്ചാൽ, തലപ്പാവ് ധരിച്ചാൽ, തുപ്പി ധരിച്ചാൽ അതിന് ഇന്ന ഇന്ന ശ്രേഷ്ഠതകൾ ഉണ്ട് എന്ന് പഠിപ്പിച്ചു തരാത്തത് പോലെ തന്നെ അവ മലമൂത്ര വിസർജനത്തിൽ പോകുമ്പോൾ തലമറച്ചാൽ ഇന്ന ഇന്ന ശ്രേഷ്ഠതയുണ്ട് എന്ന് പഠിപ്പിച്ചു തന്നിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല അൽഖല ഖത്ത റസഹു വഇദാ അത അഹ്ലഹു ഖത്ത റസഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മലമൂത്ര വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ തലമറക്കുമായിരുന്നു, തൻ്റെ ഭാര്യയുടെ അടുക്കൽ വരുന്ന വേളയിലും തലമറക്കുമായിരുന്നു എന്നാണ്. ഇത് ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പക്ഷേ ഈ ഹദീസ് ദുർബലമാണ്. അതുകൊണ്ട് തന്നെ സ്ഥിരപ്പെടാത്ത ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ മലമൂത്ര വിസർജന വേളയിൽ ഇങ്ങനെ തലമറക്കണം എന്നില്ല. എന്നാൽ ഒരാൾ സാധാരണയായി എപ്പോഴും തലമറക്കുന്ന ഒരാളാണ് എങ്കിൽ ഇങ്ങനെ മലമൂത്ര വിസർജന വേളയിൽ അതിന് പ്രത്യേകമായി ആ തലപ്പാവ് അവിടെ അഴിച്ചു വെക്കേണ്ടതുമില്ല. ഇതൊക്കെ പൊതുവെ നാട്ടിൽ ഏത് രൂപത്തിലാണ് ആളുകൾ വസ്ത്രം ധരിക്കുന്നത്, തലപ്പാവ് ധരിക്കുന്ന, തൊപ്പി ധരിക്കുന്ന ഒരു നാട്ടിലാണെങ്കിൽ അത് എല്ലാ വേളയും ധരിക്കുന്നുവെങ്കിൽ അങ്ങനെ ധരിക്കാം. പ്രത്യേകിച്ച് മലമൂത്ര വിസർജനത്തിന് വേണ്ടി പോകുമ്പോൾ തലമറക്കണം എന്ന് ഒരു ഹദീസും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല.
1: കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ജീവികളുടെ ചിത്രങ്ങൾ വരച്ച് ക്ലാസ്സിൽ തൂക്കാറുണ്ട്. അതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നാണ്.
3: ഇസ്ലാം കർശനമായി വിരോധിച്ച കാര്യമാണ് ജീവനുള്ള വസ്തുക്കളുടെ ചിത്രങ്ങൾ വരക്കുക, രൂപങ്ങൾ ഉണ്ടാക്കുക എന്നത്. അന്ത്യനാളിൽ ഇത്തരത്തിലുള്ള ആളുകളെ കഠിനമായി അല്ലാഹു ശിക്ഷിക്കുമെന്നും അവരോട് അവർക്ക് ജീവൻ കൊടുക്കാൻ ആവശ്യപ്പെടുമെന്നുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏത് പഠനത്തിൻ്റെ ഭാഗമാണെങ്കിലും ശരി, അവിടെ കുട്ടികളെ അതിനൊരു പ്രോത്സാഹനം നൽകുന്ന രൂപത്തിലാണ് ചിത്രം, ജീവനുള്ള വസ്തുക്കളുടെ ചിത്രങ്ങൾ വരയ്ക്കുക, അല്ലെങ്കിൽ അതിന് പെയിൻറ്റോ കളറോ കൊടുക്കുക, അതിലൊരു പ്രോത്സാഹനം കൊടുത്തുകൊണ്ടുള്ള രീതിയല്ല നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഇനി ഒരു കുട്ടിയെ അതിന് നിർബന്ധിക്കുന്നു, അധ്യാപകർ നിർബന്ധിക്കുന്നുവെങ്കിൽ അങ്ങനെ ആ ഗത്യന്തരമില്ലാത്ത വേളയിൽ കുട്ടി അങ്ങനെ ചെയ്താൽ അതിൻ്റെ ഉത്തരം പറയേണ്ടി വരിക സ്വാഭാവികമായും അധ്യാപകരായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ജീവനില്ലാത്ത പ്രകൃതി പോലുള്ള വസ്തുക്കളാണെങ്കിൽ അവയുടെ ചിത്രങ്ങൾ വരയ്ക്കുന്നോ അത് ബ്രഷ് കൊണ്ട് പെയിൻറ്റ് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്സൂറത്തു അർറസു ഫൈദാ ഖുതി അർറസു ഫലൈസ ബിസൂറ, ഒരു രൂപമെന്ന് പറയുമ്പോൾ അതിൻ്റെ തലയുണ്ടാകുമ്പോഴാണ്. തല മുറിച്ച് കളഞ്ഞാൽ അത് രൂപമായി പരിഗണിക്കപ്പെടുകയില്ല. ഇനി അഥവാ ജീവനുള്ള വസ്തുവിൻ്റെ ഒരു ചിത്രമാണ് വരക്കുന്നതെങ്കിൽ അതിൻ്റെ തല മുറിച്ചുകൊണ്ട് ചിത്രം വരക്കുക എന്നാണ് ഇബ്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഒരു അഥറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. അതിലപ്പുറം ജീവനുള്ള വസ്തുക്കളുടെ ചിത്രം രചിക്കുവാനും അതിന് പെയിൻറ് കൊടുക്കുവാനും ഉള്ള ഒരു പ്രോത്സാഹനം മക്കൾ വഴി കൊടുക്കാതിരിക്കുക, അധ്യാപകരോട് കാര്യങ്ങൾ ഉണർത്തുക. ഗത്യന്തരമില്ലാത്ത ഒരവസ്ഥയിൽ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നാണ് മനസ്സിലാകുന്നത്. അള്ളാഹു തആല ആലം.
1: സുബൈ ബാങ്ക് കൊടുത്താൽ തഹജ്ജുദ് നിസ്കരിച്ചു കഴിഞ്ഞിട്ട് സുബൈ നിസ്കരിച്ചാൽ മതിയാകുമോ എന്നാണ്
4: നാം മനസ്സിലാക്കേണ്ടത്. സുബഹ് ബാങ്ക് വിളിക്കുന്നത് ഫജിർ സാദിഖ് വെളിവായതിനു ശേഷമാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ നാം എവിടെയാണോ എത്തിയത് ആ റക്കായത്ത് പൂർത്തിയാക്കിക്കൊണ്ട് നിസ്കാരം അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. രണ്ടാമത്തെ റക്കായത്തിലാണ് ഉള്ളത് എങ്കിൽ ആ രണ്ടാമത്തെ റക്കായത്ത് പൂർത്തീകരിക്കുക. മൂന്നാമത്തെ റക്കായത്തിലാണുള്ളത് എങ്കിൽ ആ മൂന്നാമത്തെ റക്കായത്ത് പൂർത്തീകരിക്കുകയാണ് വേണ്ടത്. അതേസമയം ഫജിർ സാദിഖ് വെളിവാകുന്നതിന് മുമ്പാണ് സുബ്ഹ് ബാങ്ക് വിളിക്കപ്പെട്ടത് എങ്കിൽ ഫജിർ സാദിഖ് വെളിവാകുന്നതിന് മുമ്പായിക്കൊണ്ടു തന്നെ ഒറ്റയിൽ അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം രണ്ട് റക്കായത്ത് നിസ്കരിച്ച് സലാം വീട്ടി ആ സമയത്ത് ഫജിറാവുകയും ബാങ്ക് വിളിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അയാളെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ റക്കായത്ത് നിസ്കരിക്കുവാൻ പാടുള്ളതല്ല. കാരണം ഫജിറായതോടുകൂടി വിത്രിൻ്റെ സമയം അവസാനിച്ചു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ട ആ വിത്ര് വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ലുഹായുടെ സമയത്ത് രണ്ട് റക്കായത്ത് അദ്ദേഹത്തിന് നമസ്കരിക്കാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രാത്രികാലങ്ങളിൽ വല്ല കാരണത്താലും രാത്രി നിസ്കാരം നഷ്ടപ്പെടുകയാണ് എങ്കിൽ ലുഹായുടെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരട്ടയാക്കിക്കൊണ്ട് അത് നിസ്കരിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ ഇത്തരത്തിൽ റക്കായത്ത് നഷ്ടപ്പെട്ട ഒറ്റയിൽ അവസാനിപ്പിക്കുവാൻ കഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കാവുന്നതാണ് എന്നതാണ് സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു അഅലം.
1: ഖുർആനിൽ ഹൗലൈനി കാമിലൈനി എന്ന് പറഞ്ഞല്ലോ, രണ്ടു വർഷം പാൽ കൊടുക്കുക എന്നാണല്ലോ പറഞ്ഞത്, അതിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ പാടുണ്ടോ എന്നാണ്.
4: വിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറത്തു ബക്രയിലെ 233-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് കാണാം. വൽവാലിദാത്തു യുർലിഇന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ ലിമൻ അറാദ അൻ യുതിമ റദാഅ. ആരെങ്കിലും മുലയൂട്ടൽ പൂർത്തീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ തങ്ങളുടെ മക്കൾക്ക് മുലയൂട്ടുന്ന ഉമ്മമാർ രണ്ടു വർഷം പരിപൂർണമായി കൊണ്ടും അവർ മുലയൂട്ടിക്കൊള്ളട്ടെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുകയുണ്ടായി. ഇവിടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ടു വർഷം മുലയൂട്ടുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ്. ഇസ്ലാം വർഷങ്ങളുടെ കണക്ക് പറയുന്നത് അത് ഇബാദത്തുകളുടെ വിഷയത്തിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അറബി കലണ്ടർ പ്രകാരം തന്നെയാണ്. ചാന്ദ്രിക മാസമാണ് അവിടെ നാം കണക്കാക്കേണ്ടത്. രണ്ട് വർഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് ചാന്ദ്രിക വർഷങ്ങളാണ്. ഈ രണ്ട് ചാന്ദ്രിക വർഷങ്ങൾ ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് മുലയൂട്ടുക എന്നുള്ളത് ആ ഉമ്മയുടെ മേൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് ഇതിനെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തീമിയ റഹിമഹുള്ള പറയുന്നത് കാണാം. യദുല്ലു അല അന്നഹാദ തമാമ റദാഅ, ഇത് റദാഅത്തിൻ്റെ അഥവാ മുലയൂട്ടുന്നതിൻ്റെ പരിപൂർണതയെയാണ് അറിയിക്കുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട് വമാ ബഅദ ദാലിക, ആരെങ്കിലും അതിനുശേഷവും അഥവാ വിശുദ്ധ ഖുർആൻ പറഞ്ഞ രണ്ടു വർഷങ്ങൾക്ക് ശേഷവും മുലയൂട്ടുവാൻ തയ്യാറാകുന്നു എങ്കിൽ അതല്ലെങ്കിൽ മുലയൂട്ടുന്നു എങ്കിൽ ഇദാ ഉമ്മിനൽ അദി

0: ശരിയല്ല, ഹറാമാണ് എന്ന് പോലും പറഞ്ഞ പണ്ഡിതന്മാരെ കാണാൻ സാധിക്കും. അതേസമയത്ത് 2 വർഷത്തിൽ കൂടുതൽ കൊടുക്കുന്നത് കാരണത്താൽ അതിൽ ചില മസ്ലഹത്തുകൾ ഉണ്ട് എങ്കിൽ, അഥവാ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നവും മറ്റു കാര്യങ്ങളും ഉണ്ട് എങ്കിൽ അവർ കൊടുക്കുകയാണ് വേണ്ടത്. ഇനി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ലാത്ത സാഹചര്യത്തിലും ഒരു കുട്ടിക്ക് അത് ആ കുട്ടിയുടെ ഉമ്മ 2 വയസ്സിൽ കൂടുതൽ മുലയൂട്ടാൻ തയ്യാറാവുകയാണ് എങ്കിൽ, മഹാനായ ഇബ്നു ഖയ്യിമുൽ ജൗസി റഹിമഹുള്ള തൻ്റെ തുഹ്ഫയിൽ ആ പ്രസ്തുത വിഷയം, കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും, ഒരു ഉമ്മ 2 വർഷത്തേക്കാൾ കൂടുതൽ 3 മാസമോ അതല്ലെങ്കിൽ 6 മാസമോ അതല്ല എങ്കിൽ 3 വയസ്സ് വരെ മുലയൂട്ടി എന്നതുകൊണ്ട് അവൾ കുറ്റക്കാരിയാവുകയോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവൾ കുറ്റക്കാരിയാവുകയോ മറ്റോ ചെയ്യുകയില്ല എന്നതാണ് വിശേഷിപ്പിച്ച് കാണാൻ സാധിക്കുന്നത്. ഇതിന് സ്വാഭാവികമായിട്ടും ഹറാമയെന്നോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഹുക്കുമുകൾ പറയുക സാധ്യമല്ല. ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം അവർ നൽകുന്നു എങ്കിൽ അത് ആ ഉമ്മയുടെ കാരുണ്യത്തിൻ്റെ ഭാഗമായി മാത്രമാണ് കാണാൻ സാധിക്കുക എന്നതാണ്. അതേസമയത്ത് 2 വയസ്സുവരെ കുട്ടികൾക്ക് മറ്റു ആഹാരങ്ങളൊന്നും നൽകിയിട്ടില്ല എങ്കിൽ പോലും ഉമ്മയുടെ മുലപ്പാൽ മാത്രം മതി അവർക്കുള്ള ഭക്ഷണമായിക്കൊണ്ട്. പക്ഷേ 2 വയസ്സ് കഴിഞ്ഞാൽ ഉമ്മയുടെ മുലപ്പാൽ കൊണ്ട് മാത്രം ഭക്ഷണമായി അത് പരിഗണിക്കാൻ കഴിയുകയില്ല. അതിന് പുറമെയുള്ള മറ്റു ഭക്ഷണങ്ങളും കുട്ടികൾക്ക് ആവശ്യമായി വരുമെന്നുള്ളതെല്ലാം ഇത്തരത്തിലുള്ള കിതാബുകളിൽ ചർച്ച ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഇന്ന് പലപ്പോഴും സൗന്ദര്യത്തിൻ്റെ പേര് പറഞ്ഞ് അതല്ലെങ്കിൽ മറ്റു പേരുകളെല്ലാം പറഞ്ഞുകൊണ്ട് മുലകുടി പെട്ടെന്ന് അവസാനിപ്പിക്കുകയും നാട്ടിൽ ലഭിക്കുന്ന മറ്റു ഫാബ്രിക്കബിളായിട്ടുള്ള പാലുകളും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമെല്ലാം നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ശരിയായ നിലപാടല്ല, മറിച്ച് കുട്ടികളുടെ യഥാർത്ഥ ബുദ്ധി വളർച്ചയ്ക്കും മറ്റുമെല്ലാം ആവശ്യമായ രൂപത്തിൽ തന്നെ ഇസ്ലാം പഠിപ്പിച്ച പോലെ 2 വർഷം കഴിയുന്നയാളുകൾ പരിപൂർണമായി മുലയൂട്ടുവാൻ ശ്രമിക്കുക തന്നെയാണ് വേണ്ടത്. 2 വർഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ചാന്ദ്രികമായ 2 വർഷം തന്നെയാണ് എന്നുകൂടി ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നു. അല്ലാഹു അഅലം.
1: സ്ത്രീകൾ യൂട്യൂബിൽ വന്ന് ഇൽമ് പറഞ്ഞു തരുന്നതിൻ്റെ വിധി എന്താണെന്നാണ്?
2: ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്യുന്ന ഏതൊരു കർമ്മങ്ങളും, സംസാരമാകാം പ്രവർത്തനങ്ങളാകാം, അവ മുഖേന ദുനിയാവിലോ ആഹിറത്തിലോ വല്ല ഖൈറുമുണ്ടോ, തനിക്കോ മറ്റുള്ള ആളുകൾക്കോ ഖൈറാണോ ഷർറാണോ എന്ന് തീരുമാനിക്കണം. രണ്ടാമത്, ഈ കാര്യങ്ങളൊക്കെ ദീനുമായി എപ്രകാരം ഒത്തുപോകുന്നു എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു യൂട്യൂബറാകാൻ ശ്രമിക്കുന്നുവെങ്കിൽ സ്വാഭാവികമായും ജനങ്ങളുമായി ഈ ഒരു മേഖലയിലൂടെ ബന്ധങ്ങളുണ്ടായിരിക്കും, നമ്പറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്ന അവസ്ഥയുണ്ടായിരിക്കും, ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുവാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ടാകും, അതേപോലെ തന്നെ ശബ്ദം ഉയർത്തിയുള്ള സംസാരങ്ങളുണ്ടാകും. ഇതൊക്കെ ഒരു യൂട്യൂബറാകുമ്പോൾ ഉണ്ടാകുന്ന ഘടകങ്ങളാണ്. അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം അനുവാദമുണ്ടവർക്ക്? സ്ത്രീകളുടെ ശബ്ദം ഔറത്താണോ അല്ലയോ? സ്ത്രീകളുടെ ശബ്ദം ഔറത്ത് അല്ല എന്നുള്ളതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ, അവരുടെ അടുക്കൽ പലരും വരികയും പല സംശയങ്ങൾ ചോദിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ അവർ കേൾക്കുന്ന ശബ്ദത്തിലാണ് പറയുക. ശബ്ദം ഔറത്തായിരുന്നുവെങ്കിൽ ഒരു സഹാബി പോലും ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലോ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അടുക്കലോ വന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുകയോ അന്വേഷിക്കുകയോ ചെയ്യുമായിരുന്നില്ല. കാരണം അത് ഔറത്താണല്ലോ. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ അവരോട് പറയുന്നു, വഖുലുൽ ഖൗലുൽ മഅറൂഫ, മാന്യമായ വാക്ക് സംസാരിക്കണം എന്നാണ്, സംസാരിക്കുക എന്ന് തന്നെയാണ്. അപ്പോൾ സംസാരം, ശബ്ദം അത് ഔറത്തല്ല. പക്ഷേ ഔറത്തല്ല എന്നതുകൊണ്ട് പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾ ശബ്ദിക്കുകയും അങ്ങാടികളിൽ പുരുഷന്മാരെ പോലെ തന്നെ പ്രസംഗിക്കുകയും ചെയ്യുക, ഇതാണോ ഇസ്ലാമിൻ്റെ ശൈലി? ജമാഅത്തായി നമസ്കരിക്കുന്ന വേളയിൽ ഇമാമിന് വല്ല അബദ്ധങ്ങളും സംഭവിച്ചു കഴിഞ്ഞാൽ മഅ്മൂം പുരുഷന്മാരാണ് എങ്കിൽ സുബ്ഹാനല്ലാഹ് പറയണം, എന്നാൽ സ്ത്രീകളാണ് എങ്കിൽ അവർ സുബ്ഹാനല്ലാഹ് പറയുകയല്ല മറിച്ച് കൈ കൊണ്ട് അടിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് ഹദീസുകളുണ്ട്.

0: തസ്ബീഖ് ലിന്നിസ, കൈകൊട്ടൽ അത് സ്ത്രീകൾക്കുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഹദീസിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, സ്ത്രീകൾ പൊതുവെ ശബ്ദം ഉയർത്തേണ്ടവരല്ല, ശബ്ദം താഴ്ത്തി സംസാരിക്കേണ്ടവരാണ്. പുരുഷന്മാരെപ്പോലെ ശബ്ദമുഖരിതമായി അല്ലെങ്കിൽ ശബ്ദത്തോടുകൂടി സംസാരിക്കേണ്ടവരല്ല, അവരുടെ ശബ്ദം ഔറത്തല്ലെങ്കിൽ പോലും. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഒരു ചാനൽ തുടങ്ങുമ്പോൾ. അതുകൊണ്ട് എന്ത് ഉപകാരമാണുള്ളത് തനിക്കോ മറ്റുള്ള ആളുകൾക്കോ? ഇനി താൻ ആ രംഗത്തില്ലെങ്കിലും മറ്റാരെങ്കിലും ആ രംഗം ചെയ്യുന്ന മേഖലകളുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, അവർ ചെയ്യട്ടെ. മാത്രമല്ല, തിന്മയിലേക്ക് പോകുന്ന യാതൊരു സാഹചര്യങ്ങളും ഉണ്ടാകുകയില്ല എന്ന ഉറപ്പോടുകൂടിയാണെങ്കിൽ ഇവ നിഷിദ്ധമാണ് എന്ന് പറയുവാൻ സാധിക്കുകയുമില്ല.
1: ചോദ്യം ഇപ്രകാരമാണ്. ഞാനൊരു വീട്ടമ്മയാണ്. ഭർത്താവിൻ്റെ ശമ്പളത്തിൽ നിന്നും ഒരു തുക എനിക്ക് തരാറുണ്ട്. അത് സ്വരുക്കൂട്ടി വെച്ച് പള്ളി പരിപാലനത്തിലേക്ക് ഞാൻ കൊടുത്താൽ അതിനുള്ള പ്രതിഫലം എനിക്ക് കിട്ടുമോ? അത് ഭർത്താവിൻ്റെ അധ്വാനത്തിൻ്റെ പ്രതിഫലമല്ലേ എന്നാണ് സംശയം.
2: സ്വന്തമായി വരുമാനമില്ലാത്ത ഒരാൾ മറ്റൊരാളുടെ ധനം, അത് അയാളുടെ സമ്മതപ്രകാരം നൽകുമ്പോൾ സ്വാഭാവികമാണ് അതിൻ്റെ പ്രതിഫലം ആ ധനത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉടമക്കാണ് ലഭിക്കുക. ഉടമ നമ്മെ ഏൽപ്പിച്ചതാണ്. ആവശ്യക്കാർ ഉണ്ട് എന്ന ബോധമുണ്ടാകുമ്പോൾ, ആവശ്യക്കാർ ചോദിച്ചു വരുമ്പോൾ, എൻ്റെ സ്വത്തിൽ നിന്നും താങ്കൾക്ക് കൈകാര്യം ചെയ്യാവുന്നതാണ്, കൊടുക്കാവുന്നതാണ് എന്ന്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രതിഫലം അതിൻ്റെ ഉടമക്കാണ് ഉണ്ടാകുക. ചോദ്യകർത്താവ് ഉന്നയിച്ചതുപോലെ ഭർത്താവിൻ്റെ പണം സ്വതക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം ഭർത്താവിനാണ് ലഭിക്കുക. അതേസമയത്ത് ഭർത്താവ് തനിക്ക് പോക്കറ്റ് മണിയായിക്കൊണ്ടോ അതല്ലെങ്കിൽ ഹദിയയായിക്കൊണ്ടോ സമ്മാനമായിക്കൊണ്ടോ ഒക്കെ നൽകിയ ധനമാണ് എങ്കിൽ, അത് നൽകുന്നതോടുകൂടി അത് ആ ഭാര്യയുടേതായി തീർന്നു. അതിൽ നിന്നും അവൾ സ്വതക്ക് കൊടുക്കുമ്പോൾ അത് അവളുടെ സ്വത്തായിക്കൊണ്ടാണ് പരിഗണിക്കുക. അതിൻ്റെ പ്രതിഫലം ഇൻഷാ അല്ലാ അവൾക്കാണ് ലഭിക്കുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെ തൻ്റെതാണോ അതല്ലെങ്കിൽ മറ്റാരുടേതാണോ എന്ന ചോദ്യത്തിൽ, മറ്റുള്ളവരുടെ ധനമാണ്, അവരുടെ സമ്മതപ്രകാരം തന്നെയാണ് നമ്മൾ അത് ദാനം ചെയ്യുന്നത് എങ്കിൽ, സ്വാഭാവികമാണ് ആരാണോ നമുക്ക് ദാനം ചെയ്യുവാൻ വേണ്ടി സമ്മതം നൽകിയത് അതല്ലെങ്കിൽ ആരാണോ ധനം നൽകിയത് അയാൾക്കാണ് അതിൻ്റെ പ്രതിഫലം ലഭിക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
1: അവസാനത്തെ ഹത്തഹിയാത്തിൽ വിരൽ എപ്പോഴാണ് ഉയർത്തേണ്ടത് എന്നാണ്.
0: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ തുമ്മ അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. നമസ്കാരത്തിൽ തശഹുദ്, ഒരു പക്ഷേ ഒരു തശഹുദ് മാത്രം വരുന്ന നമസ്കാരങ്ങളുണ്ടാവും. ഫർള് നമസ്കാരമാണെങ്കിൽ സുബ്ഹി നമസ്കാരം പോലെ. മറ്റ് നമസ്കാരങ്ങളിലൊക്കെ ഒന്നിലധികം തശഹുദ്, രണ്ടാമത്തെ റക്അത്തിലും മൂന്നാമത്തെ റക്അത്തിലും, രണ്ടാമത്തെ റക്അത്തിലും നാലാമത്തെ റക്അത്തിലും. ഈ വേളയിൽ വിരൽ ഉയർത്തേണ്ടത് എപ്പോഴാണ് എന്നാണ്. ഹദീസിൽ വ്യക്തമായി ഇന്ന ഒരു സമയത്താണ് വിരൽ ഉയർത്തേണ്ടത് എന്ന് പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തശഹുദിൽ വിരൽ ഉയർത്തിയിരുന്നു എന്നും അതിലേക്ക് നോക്കിയിരുന്നു എന്നും വിരൽ ചലിപ്പിച്ചിരുന്നു എന്നുമൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഹദീസിൻ്റെ ഭാഷയിൽ കാണാൻ സാധിക്കും. എന്നാൽ ഏത് സമയത്താണ്, കൃത്യമായി എപ്പോഴാണിത് ആരംഭിക്കുന്നത് എന്ന് പറയാത്ത സ്ഥിതിക്ക് അതിൻ്റെ അസല് അടിസ്ഥാനം തശഹുദ് ആരംഭിക്കുമ്പോൾ എന്ന് തന്നെയാണ്. തശഹുദ് എപ്പോഴാണോ ആരംഭിക്കുന്നത് അപ്പോൾ മുതൽ വിരൽ ഉയർത്തുക. ഒരു പക്ഷേ ഈ ചോദ്യത്തിന് കാരണം ചില ആളുകൾ എങ്കിലും പറയാറുണ്ട്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ വഹദാനിയത്ത്, ഏകത്വത്തെ കുറിക്കുന്ന വാക്ക് ഉച്ചരിക്കുന്ന വേളയിൽ ആണ് വിരൽ ഉയർത്തേണ്ടത്. അതൊക്കെ ഓരോരുത്തരുടെ യുക്തിയുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. കൃത്യമായും അതിൽ ഹദീസിൽ ഇന്ന സമയത്താണ് എന്ന് പറയാത്ത സ്ഥിതിക്ക് തശഹുദ് ആരംഭിക്കുമ്പോൾ തന്നെ വിരൽ ഉയർത്താവുന്നതാണ്.
3: മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
4: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ നേർപഥം വാരിക വരി ചേരുക വായിക്കുക.
5: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
6: ഗേറ്റ് തുറക്കാറായി. പരീക്ഷ ഫെബ്രുവരി 6, 7, 13, 14, 20, 21 തീയതികളിൽ. എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, സയൻസ്, കോമേഴ്സ്, ആർട്സ്, ഹ്യൂമാനിറ്റീസ് ബിരുദധാരികൾക്ക് IITകൾ ഉൾപ്പെടെയുള്ള മികച്ച സ്ഥാപനങ്ങളിൽ PG PhD പഠനത്തിനായും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ജോലി നേടാനും അവസരമൊരുക്കുന്ന പരീക്ഷയാണ് ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് എന്ന ഗേറ്റ്. 2027 ഗേറ്റ് ഫെബ്രുവരി 6, 7, 13, 14, 20, 21 തീയതികളിലായി നടത്തും. വിശദവിവരങ്ങൾക്കായി ഗേറ്റ് 2027.IITM.AC.in.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
6: റെയിൽവേയിൽ 4098 ഒഴിവ്. റെയിൽവേയിലെ ജൂനിയർ എഞ്ചിനീയർ, ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട്, കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് തസ്തികകളിലെ 4098 ഒഴിവിൽ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ അപേക്ഷ ക്ഷണിച്ചതിന്റെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാർ എംപ്ലോയ്മെന്റ് ന്യൂസ് വഴി പ്രസിദ്ധീകരിച്ചു. August 14 to September 13 വരെ ഓൺലൈനായി അപേക്ഷകൾ നൽകാം. പ്രായം 18 to 33 വരെ, ശമ്പളം 35,400. യോഗ്യത ഉൾപ്പെടെ അപേക്ഷ അയയ്ക്കുന്നത് സംബന്ധിച്ച മറ്റു വിശദാംശങ്ങളും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തൊഴിൽ വീഥിയിലും മറ്റു തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിലും ലഭിക്കുന്നതാണ്. റെയിൽവേയിൽ 4098 ഒഴിവ് സംബന്ധിച്ച വിശദവിവരങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം RRB.GOV.in.
8: പീസ് റേഡിയോ. കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തന്നൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീചികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ഡ്രൈവിംഗിലാണോ, അടുക്കളയിലെ തിരക്കിലാണോ, അതോ വിശ്രമവേളയിലോ, പീസ് റേഡിയോ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ഖുർആൻ പാരായണവും പഠനവും പ്രഭാഷണങ്ങളും നന്മയുടെ ശകലങ്ങളുമായി നിങ്ങളുടെ ഓരോ നിമിഷവും ധന്യമാക്കാൻ പീസ് റേഡിയോ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഈ നല്ല കൂട്ടുകാരനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? പീസ് റേഡിയോയ്ക്കായി നമുക്കും എന്തെങ്കിലും ചെയ്യാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
5: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകൾ. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിന്റെ സംസാരത്തിലേക്ക്.
10: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബാദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എത്രയോ വർഷങ്ങളായി താൻ ജീവിച്ചു വരുന്ന ചുറ്റുപാടിൽ താൻ ദിനേനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരാധനാലയങ്ങൾ, അതിൽ സ്ഥാപിക്കപ്പെട്ട വിഗ്രഹങ്ങൾ, പ്രതിമകൾ, ആരാധ്യ വസ്തുക്കൾ, വർഷങ്ങളോളം അതെല്ലാം കണ്ടും കേട്ടും വളർന്നിട്ടും പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ഒരു ദിവസം രാത്രി, നല്ല നിലാവുള്ള ഒരു രാത്രി, അന്ന് വെറുതെ തൻ്റെ ടെറസിന് മുകളിൽ കണ്ണു തുറന്ന് ആകാശത്തേക്ക് നോക്കിക്കിടക്കുമ്പോൾ പെട്ടെന്ന് അയാളുടെ മനസ്സിലൊരു ചിന്ത തോന്നി. ആകാശത്തു കാണുന്ന ഭൂമിയെക്കാളും വിശാലവും വലുപ്പമുള്ളതുമായ ഈ നക്ഷത്രങ്ങളും ഭൂമിക്ക് മുഴുവനും പ്രകാശമായി നിൽക്കുന്ന ഈ ചന്ദ്രനും സൂര്യനുമെല്ലാം സൃഷ്ടിക്കുന്നതിലും അതവിടെ കൊണ്ടുപോയി നിശ്ചയിക്കുന്നതിലും അതിനെ നിലനിർത്തുന്നതിലുമൊന്നും ഈ ആരാധിക്കപ്പെടുന്ന പ്രതിരൂപങ്ങൾക്കോ ബിംബങ്ങൾക്കോ വല്ല പങ്കുമുണ്ടാകുമോ എന്ന് പെട്ടെന്ന് ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചില മാറ്റങ്ങളുണ്ടായി. ആ മാറ്റം അദ്ദേഹത്തെ മാത്രമല്ല, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ധാരാളക്കണക്കിന് ആളുകളെ, സൃഷ്ടികർത്താവായ അള്ളാഹുവിനെ വിശ്വസിക്കുന്നതിലേക്കും ഇസ്ലാമിൻ്റെ സുന്ദരമായ വെളിച്ചം സ്വീകരിക്കുന്നതിലേക്കും എത്തിച്ചു എന്നത് സത്യസന്ധമായും സംഭവിച്ച ഒരു സംഭവമാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണ് ഈ സംഭവം പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഇന്നമാ അഅ്ലുക്കും ബിവാഹിദത്തിൻ, ഒരേ ഒരു കാര്യം മാത്രമാണ് എനിക്ക് നിങ്ങളോട് ഉപദേശിക്കാനുള്ളത്. എന്തു പറയണം ഒരാളോട് വിശ്വാസത്തെ സ്വീകരിക്കാത്ത, മനസ്സ് തുറക്കാത്ത, നന്മയിലേക്ക് ജീവിതത്തെ മാറ്റാൻ തയ്യാറല്ലാത്ത ഒരാളോട് എന്തു പറയണം എന്നാണ്? ഇന്നമാ അഅ്ലുക്കും ബിവാഹിദ, നിങ്ങളോട് ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് ഉപദേശിക്കാനുള്ളൂ. ആരോടാണ് ഈ പറയണത്? വളരെ വ്യക്തമായ ഖുർആനിക സത്യവുമായി വന്ന് നല്ല ഒരു പവന്മാറ്റ ജീവിത മാതൃക കൂടെ ജീവിക്കുന്നവർക്ക് കാണിച്ചു കൊടുത്ത മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാത്ത തൻ്റെ അനുയായികളോട് പറയുകയാണ്, തൻ്റെ സമുദായത്തോട് പറയുകയാണ്, ഒരൊറ്റ കാര്യം, അത് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യൂ. എന്താണ് ആ കാര്യം? അൻതഖൂമൂലില്ലാഹി മസ്നാ വഫുറാദാ സുമ്മ തതഫക്കറൂ, നിങ്ങൾ ഒരാളായിട്ടോ അല്ലെങ്കിൽ രണ്ടാളായിട്ടോ നിങ്ങളൊന്ന് തയ്യാറായി നിന്ന് നിങ്ങളൊന്ന് ചിന്തിക്കൂ, ഒന്ന് വേറിട്ട് നിന്ന് ചിന്തിക്കൂ. നിരന്തരമായി നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ വാപ്പകാരണവന്മാർ, നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ധാരാളം അസത്യങ്ങളും അയാഥാർത്ഥ്യങ്ങളും അതേപോലെ തന്നെ നമ്മളെ വഴിതെറ്റിക്കുന്ന പല സംഗതികളുമുണ്ട്. പക്ഷെ അതൊക്കെ എന്താന്ന് വിചാരിച്ചാൽ ഒരു ഒഴുക്കിൻ്റെ ഭാഗമായി സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ നന്മയിലേക്ക് നമ്മളെ തിരിച്ചുവിടാൻ ഒരു സ്പാർക്ക്, ഒരു ചെറിയ തീപ്പൊരി നമ്മുടെ ചിന്തയിൽ എവിടെയെങ്കിലും ഒന്ന് തടഞ്ഞാൽ ഒരു വ്യക്തി അത്ഭുതകരമായി മാറും. അതാണ് മനുഷ്യെന്ന് പറഞ്ഞാൽ. അവിടെ നിങ്ങൾ ചിന്തിക്കൂ, എന്നെക്കുറിച്ച് ഭ്രാന്തൻ എന്ന് ഇവിടെയുള്ള ആളുകൾ പറയുമ്പോൾ ഭ്രാന്ത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, എന്നെയും നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ ഭ്രാന്തുള്ളവനാണോ എന്ന് നിങ്ങൾ സ്വന്തം ചിന്തിക്കൂ. നൂറാളുകൾ പറയുമ്പോൾ ഭ്രാന്തനായിരിക്കുമെന്ന് വിചാരിക്കുന്നതിലുപരി ഭ്രാന്ത് എന്താണെന്ന് മനസ്സിലാക്കി ഞാൻ നിങ്ങളുടെ കൂടെയുള്ളൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഉൾക്കൊണ്ട് എനിക്ക് ഭ്രാന്തുണ്ടോ നിങ്ങൾ നോക്കി എന്നാണ് സൂറത്തു സബയിലെ 46-ാമത്തെ വചനത്തിൽ പറയുന്നത്. സുഹൃത്തുക്കളെ, സത്യത്തിൻ്റെ തീരത്തേക്ക് കടന്നു വരാൻ ഒരു ചിന്ത അനിവാര്യമാണ്. നമ്മുടെ വ്യക്തിത്വത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുവാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ആലോചനകളുടെയും ചിന്തകളുടെയും മാത്രമേ നമുക്ക് മാറാൻ പറ്റൂ. അല്ലാത്തിടത്തോളം കാലം ശീലിച്ചു ജീവിച്ച് മുന്നോട്ടു പോകുന്ന ഒരു ജീവിത സാഹചര്യങ്ങളെ നിലനിർത്തിക്കൊണ്ടു പോകും. അതെത്ര ബുദ്ധിശൂന്യമാണെങ്കിലും അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. സോഷ്യൽ മീഡിയയിൽ കണ്ടില്ലേ നിങ്ങൾ, തൊട്ടിപ്പുറത്ത് പാല് കിട്ടാഞ്ഞിട്ട് വിഷമിച്ച് കിടക്കുന്ന, വയറൊട്ടിക്കിടക്കുന്ന ഒരു പിഞ്ചു പൈതൽ തനി നിലത്ത് വിരിപ്പ് പോലും വിരിക്കാതെ കിടക്കുന്നു. തൊട്ടപ്പുറത്ത് വലിയ വലിയ കുടങ്ങളിലും ബക്കറ്റുകളിലും പാല് നിറച്ച് ആ പാലുകൊണ്ട് പൂജ നടത്തുന്ന രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. ബലിപീഠങ്ങളിൽ പാലൊഴിച്ചുകൊണ്ട് കഴുകുകയും പാലുകൊണ്ട് എന്തു ചെയ്യുന്നു, നേർച്ച നടത്തുകയും ചെയ്യുന്ന, ബലി നടത്തുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെ പൂജാകർമ്മങ്ങൾ നടത്തുകയും ചെയ്യുന്ന രംഗങ്ങൾ. ഇവിടെ ചിന്തിപ്പോകുന്ന, കുടിക്കാൻ വേണ്ടി പ്രകൃതിയിൽ അള്ളാഹു നമുക്ക് തന്ന ആ പാല് വെറുതെ ഒരു സ്ഥലത്ത് ഒഴിച്ചു കളയുമ്പോൾ അതിലെന്തോ ഒരു യുക്തിഹീനത ഇല്ലേ എന്നു ചിന്തിക്കുവാൻ നമ്മുടെ മനസ്സ് പര്യാപ്തമാവാത്ത എന്താണ്, ചിന്താശേഷിയും ആലോചനാശേഷിയൊന്നും മനുഷ്യനില്ലാഞ്ഞിട്ടല്ല സുഹൃത്തുക്കളെ, പക്ഷെ ചിന്തിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാം ആലോചനക്കും ചിന്തകൾക്കും വളരെ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒന്നാമതെന്താണ്, നമ്മൾ ജീവിക്കുന്ന അതിവിശാലമായ ഈ ലോകത്തെ, ആകാശത്തെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാകുക. വമാ ഖദറുല്ലാഹ് ഹഖ്ഖ ഖദരിഹി, അള്ളാഹുവിനെ അവർ കണക്കാക്കേണ്ട വിധം കണക്കാക്കുന്നില്ല. അന്ത്യനാളിൽ വലത്തെ കയ്യിൽ ഈ മഹാപ്രപഞ്ചത്തെ മുഴുവനും ചുരുട്ടിപ്പിടിക്കാൻ കഴിയുന്ന ഒരു മഹാശക്തിയാണവൻ. വസ്സമാവാത്തു മത്തവിയാത്തും ബിയമീനിഹി സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികുൻ. എന്താണ് ഈ പ്രപഞ്ചത്തിൻ്റെ വലുപ്പം, ഇതിൻ്റെ സൃഷ്ടിന്റെ മഹത്വം? സുഹൃത്തുക്കളെ, അത് ചിന്തിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ കഴിവുകളെക്കുറിച്ചും അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ചും നമുക്ക് ഓർമ്മ വരിക. ചിന്തിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്. മറ്റൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ നിസ്സാരതയെക്കുറിച്ച്, ഈ ഭൗതിക ജീവിതത്തിൻ്റെ നിസ്സാരതയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എന്തെല്ലാം ഉന്നതമായ സ്ഥാനങ്ങൾ, വലിയ വലിയ രാജാധികാരങ്ങൾ, സമൂഹത്തിൽ വലിയ ആദരവിൻ്റെ മഹത്വങ്ങൾ, വലിയ പണ്ഡിതന്മാർ, ശാസ്ത്രജ്ഞന്മാർ, അങ്ങനെ ഏതെല്ലാം തലങ്ങളിൽ എന്തെല്ലാം കഴിവുള്ള ആളുകളുടെ ചരിത്രങ്ങളും കഥകളും നമ്മൾ വായിക്കുന്നു. പക്ഷെ ഒരു നിമിഷം ആത്മാവ് വേർപെടുന്നതോടുകൂടെ അവരൊന്നുമല്ലാതാവുന്നു. ഈ ഭൗതിക ജീവിതത്തിൽ അവർ പടുത്തുയർത്തിയ എല്ലാ കോട്ടകളും നിമിഷങ്ങളെക്കൊണ്ട് തകർന്നു വീഴുന്നു. എന്ത് മനസ്സിലാക്കണം, ഈ ഭൗതിക ജീവിതത്തിൻ്റെ നിസ്സാരത. അപ്പോൾ എന്താണ് ചിന്തിക്കുക, എന്തിനാണ് ഈ ജീവിതം, എന്താണ് ഈ ജീവിതത്തിൻ്റെ പ്രയോജനം? അവിടെ ഒരു ആലോചന മനസ്സിക്ക് കടന്നു വരികയാണ്. അങ്ങനെ കടന്നു വരുമ്പോൾ ജീവിക്കുന്നതിന് വേണ്ടി സമ്പാദിക്കുകയും ജീവിതത്തെ ആസ്വദിക്കുകയും അതിൻ്റെ ആസ്വാദനങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അതിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് വിഷമിക്കുകയും ചെയ്തിരുന്നൊരു മനുഷ്യൻ പെട്ടെന്ന് ഈ ദുരിയാവ് നൈമിഷികമാണെന്നും നിസ്സാരമാണെന്നും മനസ്സിലാക്കുമ്പോൾ ഈ ജീവിതം കൊണ്ട് എന്തു നേടണം, ഈ ജീവിതം കഴിഞ്ഞ് എവിടേക്ക് പോകും എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു സ്വയം മാറ്റമുണ്ടാവുകയാണ്. ജീവിതം വലിയൊരു മാറ്റത്തിന് വിധേയമാകുന്നതായിട്ടാണ് നമുക്ക് ആ സന്ദർഭത്തിൽ കാണാൻ പറ്റുക. അപ്പോൾ ആലോചനകളും ചിന്തകളുമാണ് മനുഷ്യനെ യഥാർത്ഥത്തിൽ ഒരു ശരിയായ വഴിയിലേക്ക് അവനെ തിരിച്ചുവിടാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് ഈ ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ബുദ്ധിയോടുകൂടെ നല്ല വിവേകത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മളെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളാകുന്നത് കൊണ്ട് സമർത്ഥൻ ബുദ്ധിമാൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? നമ്മുടെ നാട്ടിലെ അർത്ഥം എന്ന് പറഞ്ഞാൽ തൻ്റെ കാര്യങ്ങളെ വളരെ പെട്ടെന്നും വളരെ പിന്നെ തന്ത്രപരമായും നേടാൻ പറ്റുന്ന ആൾക്കാണ് നമ്മൾ സമർത്ഥം എന്ന് പറയാം. തൻ്റെ ഭൗതികമായ ജീവിതങ്ങളെ, കാര്യലാഭങ്ങളെ, ദേഹേച്ഛകളെ. എന്നാൽ അൽ കയ്യീസ് മെൻ ദാന നഫ്സ, ആരാണ് സമർത്ഥൻ? എന്ത് പ്രതികൂല സാഹചര്യം ഉണ്ടായാലും, എന്ത് പ്രലോഭനങ്ങൾ ഉണ്ടായാലും, എത്ര വലിയ സുഹൃ വലയത്തിൽ പെട്ടാലും, തനിക്ക് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യത്തെ ചെയ്യാതെ നിൽക്കാൻ പറ്റുന്ന ആത്മശക്തി ആർക്കുണ്ടോ അവനാ ബുദ്ധിമാൻ. കാരണം ഇപ്പൊ തൽക്കാലം അത് ചെയ്താൽ നാളെ അതുമൂലം വരാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അറിയുന്നത് കൊണ്ട് ഇപ്പോഴത്തെ സുഖവും ഇപ്പോഴത്തെ ചില ലാഭങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് അവൻ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അവൻ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു? അൽ കയ്യീസു മൻ ദാന നഫ്സ വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷം ഉള്ള ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുന്ന ആളാണ്. അപ്പൊ നമ്മൾ നോക്കുന്നു ധാരാളം ആളുകളെ കുറിച്ച്, എന്താണ് എന്തായാലും ബിസിനസ്, ലോകത്തുള്ള മുഴുവൻ ബിസിനസ് സ്ഥാപനങ്ങൾ, ലോകത്തുള്ള എല്ലാ രാജ്യത്തിലും അയാൾക്ക് വീടുകൾ, എന്തൊരു സമർത്ഥൻ, എന്തൊരു സമർത്ഥനായിട്ടുള്ള ജോലിക്കാരൻ, എന്തൊരു സമർത്ഥനായ സാങ്കേതിക വിദഗ്ധൻ എന്നൊക്കെ നമ്മൾ പറയും. സാമർത്ഥ്യമെല്ലാം നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇത്തരം സാമർത്ഥ്യങ്ങളെല്ലാം കാണിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിജീവികൾക്കും മഹാന്മാർക്കും എല്ലാം സ്വന്തം ജീവിതത്തിൽ ഒരു സദാചാരബോധത്തോടുകൂടെ തൻ്റെ വ്യക്തിത്വത്തിനും മനസ്സിനും ശരീരത്തിനും പ്രതികൂലമായ തിന്മകളെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ജീവിക്കുവാൻ പറ്റുന്നില്ലെങ്കിൽ വൽ ആജിസ്, അവനാണ് അശക്തൻ. മൻ അത്ബ അനഫ്സഹു ഹവാഹ, തൻ്റെ മനസ്സിൻ്റെ തേഹേച്ഛകൾ എന്തൊക്കെയുണ്ടോ, ഈ സമർത്ഥന്മാരൊക്കെ കള്ളുകുടിക്കുന്നു, ഈ സമർത്ഥന്മാരൊക്കെ അശ്ലീലങ്ങളെ കാണുന്നു, അങ്ങനത്തെ സമർത്ഥൻ സമർത്ഥനല്ല. തന്നെ നശിപ്പിക്കുന്ന നിസ്സാരമായ ഒരു കാര്യത്തിന് പോലും മാറി നിൽക്കാൻ പറ്റാത്ത ഒരുത്തൻ, എന്ത് ബുദ്ധിയാണ് അവൻ്റെ ജീവിതത്തിൽ അവൻ പ്രയോഗിക്കുന്നത് എന്ന് നമുക്ക് ഇത് മനസ്സിലാക്കുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ ഇനിയും മാറ്റിപ്പണിയാൻ, ഇനിയും നമ്മുടെ ജീവിതത്തിൽ പുതിയ പുരോഗതികൾ ഉണ്ടാക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ആലോചിക്കാൻ, ചിന്തിക്കാൻ. നമ്മുടെ കണ്ണുകൾ എവിടെ തുറന്നു വച്ചാലും പുതിയ ചിന്തകൾക്കുള്ള കാരണമാകട്ടെ ഓരോ നോട്ടവും. നമ്മുടെ കാതുകൾ എവിടെ തുറന്നു വച്ചാലും കേൾക്കുന്ന ഓരോ വാക്കുകളും നമ്മളെ പരിവർത്തിപ്പിക്കുന്ന പുതിയ ആലോചനകൾക്ക് തീക്കൊളുത്തുന്നതായിരിക്കണം നമ്മുടെ കേൾവികൾ. നാം ജീവിതത്തിൽ എവിടെയിരുന്നാലും നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ ആലോചനകൾക്ക് പ്രേരിപ്പിക്കണം. അങ്ങനെ ദൈവാസ്തിത്വത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ദുനിയാവിൻ്റെ നിസ്സാരതയെക്കുറിച്ചും അള്ളാഹുവിൻ്റെ സൃഷ്ടി മഹാത്മ്യങ്ങളെക്കുറിച്ചും നമ്മുടെ ഭാവി ജീവിതത്തെക്കുറിച്ചും എല്ലാം ചിന്തിച്ചും ആലോചിച്ചും സ്വയം ഒരു മാറ്റത്തിന് വിധേയനായി എന്നും പുതിയ പുതിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച് പുതിയ പുതിയ ഒരു വ്യക്തിയായി തീരാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അതിന് അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. നമ്മളിന്ന് വന്നുപോയ തെറ്റുകളെ അള്ളാഹു നമുക്ക് പുറത്തുമാപ്പാക്കി തരുമാറാവട്ടെ.
11: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.
12: ഒരു സന്തോഷവാർത്ത, കാഴ്ചപരിമിതരുടെ സുഹൃത്താകുവാൻ പീസ് റേഡിയോ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. വിസ്ഡം യൂത്ത് എൻവിഷൻ പദ്ധതിയുടെ ഭാഗമായി കാഴ്ചപരിമിതിയുള്ളവർക്ക് വേണ്ടിയുള്ള ഖുർആൻ പഠനം പീസ് റേഡിയോ 500 കോഴ്സ് വഴി തുടക്കം കുറിക്കുന്നു. കാഴ്ചപരിമിതരുടെ പരീക്ഷയും റിസൾട്ടും സ്വതന്ത്രമായിരിക്കും. ഈ സൗകര്യം ലഭ്യമാകുന്നതിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ കാഴ്ചപരിമിതരാണോ എന്നത് ടിക്ക് ചെയ്യേണ്ടതുണ്ട്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാത്രി 10 മണിക്കായിരിക്കും ക്ലാസുകൾ നടക്കുന്നത്. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് ഓപ്ഷനിലും ലഭ്യമായിരിക്കും. ഓരോ ക്ലാസിന്റെ കൂടെയും 3 ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരു മാസം ആവുമ്പോൾ ഈ ചോദ്യങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും മൊഡ്യൂളുകളുടെ നിശ്ചിത ഇടവേളകളിൽ ഖുർആൻ ക്വിസ് മത്സരങ്ങളും വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9846411412. മറ്റൊരു നമ്പർ 6282499814.
7: Peace Radio. Tune to reality.
13: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. അശ്രദ്ധയുടെ ഭവിഷ്യത്ത്. ഈ വിഷയം ക്ലാസ് എടുക്കുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
14: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ദുനിയാവിൻ്റെ അലങ്കാരങ്ങളും വിഭവങ്ങളും മരണം വരെ, ഖബറിലേക്കെത്തുന്നത് വരെ മനുഷ്യനെ അശ്രദ്ധമാക്കിക്കൊണ്ടിരിക്കും എന്ന ആശയം പറഞ്ഞുകൊണ്ടാണ് സൂറത്തു തകാസുർ അള്ളാഹു ആരംഭിക്കുന്നത്. എന്നാൽ ആ ഒരു ഖബറിലെ ഭയാനകതയെക്കുറിച്ച്, അശ്രദ്ധ കാണിച്ചാൽ വരാൻ പോകുന്ന വിപത്തുക്കളെക്കുറിച്ച് മനുഷ്യൻ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നില്ല. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല സൂറത്തു തകാസുറിൻ്റെ 3-4 ആയത്തുകളിൽ പറയുന്നത്, കല്ല സൗഫ തഅലമൂൻ സുമ്മ കല്ല സൗഫ തഅലമൂൻ. എന്താണ് അള്ളാഹു പറയുന്നത്? കല്ല, വേണ്ട കേട്ടോ, സൗഫ തഅലമൂൻ, നിങ്ങൾ വഴിയെ അറിയുന്നതാണ്. എന്താണ് ഇവിടെ കല്ല എന്ന് പറഞ്ഞാൽ? കല്ല എന്ന് പറഞ്ഞാൽ വേണ്ട എന്നാണ് അർത്ഥം. അഥവാ മുമ്പ് അള്ളാഹു പറഞ്ഞ ഒരാശയത്തെ, അങ്ങനെ നിങ്ങൾ ചെയ്യരുത്, നിങ്ങൾ സ്വീകരിക്കുന്ന ആ നിലപാട് ശരിയല്ല എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് കല്ല. എന്താണ് അള്ളാഹു ഈ ആയത്തിന് മുമ്പ് പറഞ്ഞത്? മനുഷ്യൻ ഖബറിലേക്കെത്തുന്നതുവരെ, മരണപ്പെടുന്നതുവരെ അശ്രദ്ധയിലാണ്. ദുനിയാവിൽ അലങ്കാരങ്ങൾ പരലോകത്തെ തൊട്ട് അവനെ അശ്രദ്ധയിലാക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹു പറയുകയാണ്, കല്ല, വേണ്ടടോ, അങ്ങനെ വേണ്ട, അങ്ങനെയുള്ള ആ അശ്രദ്ധ അത് നല്ലതിനല്ല. മരണം വരെ നീ അശ്രദ്ധയിലാകുന്നത് നാശത്തിനാണ്, അങ്ങനെ ചെയ്യരുത് എന്ന ഒരു താക്കീദാണ് അള്ളാഹു നൽകുന്നത്. അതുകൊണ്ടാണ് അതിന് ശേഷം സൗഫ തഅലമൂൻ, നിങ്ങൾ വഴിയെ അറിയും. വീണ്ടും അള്ളാഹു പറയുകയാണ് സുമ്മ, പിന്നെയും പറയുന്നു കല്ല സൗഫ തഅലമൂൻ, വേണ്ട, നിങ്ങൾ വഴിയെ അറിയും. അൽ ഹസനുൽ ബസ്വരി റഹിമഹുല്ലാ അതിനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞത്, ഹാദാ വഈദുൻ ബഅദ വഈദിൻ, ഇത് ഒരു താക്കീദാണ്, താക്കീദിന് ശേഷമുള്ള താക്കീദ്. അഥവാ അള്ളാഹു വീണ്ടും വീണ്ടും ശക്തമായി അള്ളാഹു മനുഷ്യനെ താക്കീദ് ചെയ്യുന്നു എന്നാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നത്, കല്ല സൗഫ തഅലമൂൻ, നിങ്ങൾ വഴിയെ അറിയും, അത് ഖബറിലുള്ള അറിവാണ്. സുമ്മ കല്ല സൗഫ തഅലമൂൻ, പിന്നെയും നിങ്ങൾ വഴിയെ അറിയും, അത് പരലോകത്തുള്ള അറിവാണ്. അഥവാ ദുനിയാവിൽ വെച്ച് സമ്പത്തും ശാരീരിക പുഷ്ടിയും കരുത്തും സൗന്ദര്യവും നല്ല തറവാട് മഹിമയുമെല്ലാം ഒരു മനുഷ്യനെ അശ്രദ്ധമാക്കി പരലോകത്തെ തൊട്ട്, സ്വർഗത്തിലേക്ക് പോകാനുള്ള വിഭവങ്ങൾ ഒരുക്കുന്നതിനെ തൊട്ട്, മരണാനന്തര ജീവിതത്തെ തൊട്ട് അശ്രദ്ധനായി ദുനിയാവിൽ, ദുനിയാവിൻ്റെ ഒരാളായി ജീവിച്ച് മരണപ്പെട്ടു പോയാൽ ഖബറിൽ അവനെ കാത്തിരിക്കുന്നത് വേദനയേറിയ ശിക്ഷകളാണ്. സൗഫ തഅലമൂൻ, അതാണ് അള്ളാഹ് പറഞ്ഞത്, നിങ്ങളറിയും. ഖബറിൽ വെച്ച് നിങ്ങൾ ദുനിയാവിൽ വെച്ച് കാണിച്ച ആ പെരുമ നടിക്കലിൻ്റെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഖബറിൽ വെച്ച് നിങ്ങൾ മനസ്സിലാക്കും. പോരാ, സുമ്മ കല്ല സൗഫ തഅലമൂൻ, പരലോകത്ത് വെച്ചും നിങ്ങളറിയും. അള്ളാഹുവിൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടുന്ന ദിവസം, വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ, എല്ലാവരും ഒറ്റക്കൊറ്റക്കായി അള്ളാഹുവിൻ്റെ മുന്നിൽ വരുന്ന ദിവസം, വജ്തുമൂന ഫുറാദ, നിങ്ങളെ നാം ഒറ്റക്ക് കൊണ്ടുവരും എന്നല്ലാഹു പറഞ്ഞ ദിവസം, നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല, ഇല്ലാ സയുകല്ലിമുഹുമുള്ള, അള്ളാഹുവിനോട് സംസാരിക്കാതെ. അങ്ങനെ അള്ളാഹുവിനോട് സംസാരിക്കുന്ന ദിവസം, ആ ദിവസത്തിൽ ദുനിയാവിൽ വെച്ച് നിങ്ങൾ കാണിച്ച പെരുമ നടിക്കലിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾ മനസ്സിലാക്കും. അതാണ് അല്ലാഹു പറയുന്നത്, കല്ല സൗഫ തഅലമൂൻ ثم كلا سوف تعلمون. നിങ്ങൾ വഴിയെ അറിയും, പിന്നെയും നിങ്ങൾ വഴിയെ അറിയും. ദുനിയാവിൽ വെച്ച് പെരുമ നടിച്ചതിൻ്റെ, പൊങ്ങച്ചം കാണിച്ചതിൻ്റെ, പരലോകത്തെ അശ്രദ്ധമായി ജീവിച്ചതിൻ്റെ ഭവിഷ്യത്ത് മരണാനന്തരം ബർസഖി ജീവിതത്തിലും തുടർന്ന് പരലോകത്ത് മഹ്ഷറിൽ വെച്ചും നിങ്ങളത് മനസ്സിലാക്കും. അതുകൊണ്ട് കല്ല, വേണ്ട, ഈ അശ്രദ്ധ വേണ്ട, ഈ അശ്രദ്ധ നാശത്തിലേക്ക്, ഈ അശ്രദ്ധ ഒഴിവാക്കണം. പരലോകത്തെ ഓർത്ത് ജീവിച്ചോളൂ, പരലോകത്തിന് വേണ്ട വിഭവങ്ങൾ ഒരുക്കിക്കോളൂ, പരലോകത്തിന് പ്രഥമ സ്ഥാനം നൽകിക്കോളൂ, പരലോകത്ത് വിജയിക്കാൻ ആവശ്യമായ വിഭവങ്ങളൊരുക്കാൻ മുൻഗണന നൽകിക്കോളൂ. അതോടൊപ്പം ദുനിയാവ് വിസ്മരിക്കാതെ ദുനിയാവിനാവശ്യമായ, ദുനിയാവിൽ ജീവിക്കാനാവശ്യമായ പ്രവർത്തനങ്ങളിലും നിങ്ങൾ വ്യാപൃതരായിക്കൊള്ളൂ. അതല്ലാതെ പരലോകത്തെ പാഠമറന്ന് ദുനിയാവിൻ്റെ പ്രവർത്തനങ്ങളിൽ മാത്രം ജീവിക്കുന്ന, അല്ലെങ്കിൽ പരലോകത്തേക്കാൾ സ്ഥാനം ദുനിയാവിന് നൽകുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ മാറണ്ട. കല്ല, അങ്ങനെ നിങ്ങളാകരുത്. അങ്ങനെയായാൽ സൗഫ തഅലമൂൻ, നിങ്ങൾ വഴിയെ അറിയും. ثم كلا سوف تعلمون. വീണ്ടും വേണ്ട, നിങ്ങൾ വഴിയെ അറിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരലോകത്തിനാവശ്യമായ വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
13: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, അശ്രദ്ധയുടെ ഭവിഷ്യത്ത്. ഈ വിഷയം ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
15: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
13: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1,25,00,000 കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1,000 ദീനാറുകളെ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി പ്രവേശിക്കുന്നത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം എന്ന പ്രോഗ്രാമിലേക്കാണ്. ഇന്ന് ഖബറിലുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ഭാഗം 1. പ്രാർത്ഥനാ പഠനം നിർവഹിക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ,
4: നമ്മളെല്ലാവരും മരിച്ചു പോവാനുള്ളവരാണ്. നമ്മളിൽ നിന്ന് പല ആളുകളും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെ ഖബ്രസ്ഥാനുകൾ നാം സന്ദർശിക്കാറുണ്ട്. അവിടെ പോയി അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ഖബ്രസ്ഥാനിൽ ചെന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രത്യേകമായ ഒരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചതായി നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: അസ്സലാമു അലൈക്കും അഹ്ല ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വഇന്ന ഇൻഷാ അല്ലാഹു ലലാഹിഖൂൻ അസ്അലുല്ലാഹ ലനാ വലകുമുൽ ആഫിയ. പ്രാർത്ഥനയുടെ അർത്ഥം: അസ്സലാമു അലൈക്കും അഹ്ല ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ. ഈ ഖബറിലെ, ഈ പാർപ്പിടത്തിലെ മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ. വ ഇന്ന ഇൻഷാ അല്ലാഹു ലലാഹിഖൂൻ. അല്ലാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഞങ്ങളും നിങ്ങളുടെ കൂടെ വന്നു ചേരുന്നതാണ്. അസ്അലുല്ലാഹ ലനാ വലകുമുൽ ആഫിയ. ഞങ്ങൾക്കും നിങ്ങൾക്കും അല്ലാഹു മാപ്പും സൗഖ്യവും നൽകുവാൻ വേണ്ടി ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം: അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാർ. അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാർ. അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ. മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ. വഇന്ന ഇൻഷാ അല്ലാഹു. വഇന്ന ഇൻഷാ അല്ലാഹു. വഇന്ന ഇൻഷാ അല്ലാഹു ലലാഹിഖൂൻ. വഇന്ന ഇൻഷാ അല്ലാഹു ലലാഹിഖൂൻ. അസ്അലുല്ലാഹ ലനാ. അസ്അലുല്ലാഹ ലനാ. അസ്അലുല്ലാഹ ലനാ വലകുമുൽ ആഫിയ. വലകുമുൽ ആഫിയ. അസ്അലുല്ലാഹ ലനാ വലകുമുൽ ആഫിയ. അസ്അലുല്ലാഹ ലനാ വലകുമുൽ ആഫിയ. السلام عليكم اهل الديار من المؤمنين والمسلمين وإنا ان شاء الله للاحقون اسال الله لنا ولكم العافيه وإنا ان شاء الله للاحقون അസ്അലുല്ലാഹ ലനാ വലകുമുൽ ആഫിയ.
5: ഈ പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നാം ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ മറ്റുള്ള ബന്ധുമിത്രാദികൾ അവരുടെ എല്ലാ ഖബറുകളും സന്ദർശിക്കാനും അവിടെയൊക്കെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ജസാക്കല്ലാ ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം, ഖബറിലുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ഭാഗം 1. പ്രാർത്ഥനാ പഠനം നിർവഹിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
6: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു. പീസ് റേഡിയോ ദിശ.
7: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഭിന്നശേഷി റീഹാബിലിറ്റേഷൻ, സർട്ടിഫിക്കറ്റ് ആൻഡ് ഡിപ്ലോമ പ്രോഗ്രാം പ്രവേശനം. 12-ാം ക്ലാസ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ പൊതു കൗൺസിലിങ്ങിലൂടെയാണ് പ്രവേശനം. സ്പെഷ്യൽ എഡ്യൂക്കേഷനും ഭിന്നശേഷി റീഹാബിലിറ്റേഷനുമായി ബന്ധപ്പെട്ട് അംഗീകാരമുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാമുകളിലേക്കാണ് അപേക്ഷിക്കുന്നത്. നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ഇൻ റീഹാബിലിറ്റേഷൻ നടത്തുന്ന പൊതു കൗൺസിലിങ്ങിലൂടെയാണ് പ്രവേശനം അനുവദിക്കുന്നത്. 12-ാം ക്ലാസ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. rehabcouncil.gov.in എന്ന വെബ്സൈറ്റ് വഴി August 24 ഓൺലൈനായി അപേക്ഷിക്കാം. 500 രൂപയാണ് അപേക്ഷാ ഫീസ്. പട്ടികജാതി, ഭിന്നശേഷി, EWS, OBC വിഭാഗക്കാർക്ക് 350 രൂപ മാത്രം. ഏതു സംസ്ഥാനത്തെയും സ്ഥാപനങ്ങൾ തെരഞ്ഞെടുക്കാം. 26-ന് ആദ്യഘട്ട മെറിറ്റ് പട്ടിക പ്രസിദ്ധീകരിക്കും. September 5 രണ്ടാം ഘട്ട മെറിറ്റ് പട്ടിക. ഓരോ സ്ഥാപനങ്ങൾക്കും പ്രത്യേകം മെറിറ്റ് പട്ടികയാണ് NBER വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നത്.
6: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
7: ഗേറ്റ് തുറക്കാറായി. പരീക്ഷ February 6, 7, 13, 14, 20, 21 തീയതികളിൽ. എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, സയൻസ്, കോമേഴ്സ്, ആർട്സ്, ഹ്യൂമാനിറ്റീസ് ബിരുദധാരികൾക്ക് IITകൾ ഉൾപ്പെടെയുള്ള മികച്ച സ്ഥാപനങ്ങളിൽ PG PhD പഠനത്തിനായും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ജോലി നേടാനും അവസരമൊരുക്കുന്ന പരീക്ഷയാണ് ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് എന്ന ഗേറ്റ്. 2027 ഗേറ്റ് February 6, 7, 13, 14, 20, 21 തീയതികളിലായി നടത്തും. വിശദവിവരങ്ങൾക്കായി gate2027.iitm.ac.in.
8: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
9: സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഇറാനിൽ ഷിയാക്കളുടെ വളർച്ച. ഡോക്ടർ TK യൂസുഫിന്റെ രചനയ്ക്ക് ശബ്ദം നൽകിക്കൊണ്ട് അബ്ദുസ്സമദ് കല്ലടിക്കോട് നമുക്കൊപ്പം ചേരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
6: ഇറാനിൽ ഷിയാക്കളുടെ വളർച്ച. എഴുത്ത് ഡോക്ടർ TK യൂസുഫ്. ഷിയായിസം, ഇസ്ലാം, ഒരു ദാർശനിക വിശകലനം, ഭാഗം 6. സച്ചരിതരായ ഖലീഫമാരുടെ ശ്രേഷ്ഠത വ്യക്തമാക്കുന്ന ധാരാളം നബിവചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ പ്രമുഖരായ ചില സ്വഹാബിമാരുടെ മഹത്വം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി എടുത്തു പറഞ്ഞതായും കാണാം. എന്നാൽ ഷിയാകൾ ഖലീഫമാരെക്കുറിച്ചും പ്രസിദ്ധ സ്വഹാബിമാരെക്കുറിച്ചും പറയുന്ന കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനോട് തികച്ചും വിരുദ്ധമാണ്. ഉദാഹരണമായി അബൂബക്കർ റളിയല്ലാഹുവിന്റെ മഹത്വമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമ്പത്തുകൊണ്ടും സഹവർത്തിത്വം കൊണ്ടും എനിക്കേറ്റവും അനുഗ്രഹം ലഭിച്ചിട്ടുള്ളത് അബൂബക്കറിനെ കൊണ്ടാണ്. ബുഖാരി, മുസ്ലിം. ഉമർ അല്ലാഹുവിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സത്യത്തെ ഉമറിന്റെ നാവിലും ഹൃദയത്തിലുമാക്കിയിട്ടുണ്ട്. തുറമുദി. ഉസ്മാൻ റളിയല്ലാഹുവിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ പ്രവാചകനും ഒരു കൂട്ടുകാരനുണ്ട്. സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരൻ ഉസ്മാനാണ്. തുറമുദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃവിനായ അബ്ബാസിന്റെയും സന്തതികളുടെയും പാപമോചനത്തിനായി പ്രത്യേകം പ്രാർത്ഥിച്ചതായുള്ള റിപ്പോർട്ടുകൾ കാണാം. ജനങ്ങളിൽ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ആയിഷയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പുരുഷന്മാരിൽ ആരാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോൾ അവരുടെ പിതാവ് എന്നും പറഞ്ഞു. ഖാലിദ് ബിൻ വലീദിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാലിദ് അല്ലാഹുവിന്റെ വാളുകളിൽപ്പെട്ട ഒരു വാളാണ്. മുആവിയയ്ക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, നീ ഇവനെ നേർമാർഗം നൽകപ്പെട്ടവനായി വഴി നടത്തേണമേ, അവന് സ്വർഗം നൽകുകയും ചെയ്യണമേ. തിർമിദി. അബ്ദുല്ലാഹിബിൻ ഉമർ അല്ലാഹുവിനെക്കുറിച്ച് പറഞ്ഞു, അബ്ദുല്ല നല്ല മനുഷ്യനാണ്. ബുഖാരി മുസ്ലിം. എന്നാൽ ഷിഇകൾ ഇവരെക്കുറിച്ചെല്ലാം നടത്തുന്ന പരാമർശങ്ങൾ മതത്തിൻ്റെയും മാനുഷികതയുടെയും അതിർവരമ്പുകൾ ലംഘിക്കുന്നതാണ്. തങ്ങൾ മുസ്ലിങ്ങളാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമ അനുയായികളാണെന്നും പറയുന്നവർക്കെങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിച്ച ഖലീഫമാരെയും സ്വഹാബിമാരെയും വളരെ മോശമായി ചിത്രീകരിക്കാൻ സാധിക്കുന്നത്? ജൂത നിഗൂഢത ഇതിനു പിന്നിലുണ്ടെന്ന് വ്യക്തമാണ്. കാരണം ജൂതന്മാർക്ക് ഖലീഫമാരോടും ഇസ്ലാമിനു വേണ്ടി അടരാടിയ സ്വഹാബിമാരോടും അടങ്ങാത്ത പകയുണ്ടായിരുന്നു. മുസ്ലിങ്ങളോട് അടങ്ങാത്ത പക വച്ചു പുലർത്തുന്ന യഹൂദരെ ജസീറത്തുൽ അറബിൽ നിന്ന് പുറത്താക്കുക എന്ന പ്രവാചകന്റെ വസിയത്ത് നടപ്പിലാക്കാൻ ശ്രമിച്ചത് ഈ മഹാന്മാരായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ മൂന്ന് ഖലീഫമാർ കഴിഞ്ഞാൽ ഇസ്ലാമിനു വേണ്ടി സാമ്പത്തികമായും ശാരീരികമായും ഏറെ ജിഹാദ് ചെയ്യുകയും കൂടുതൽ സമർപ്പണവും സേവനവും ചെയ്യുകയും ചെയ്ത സ്വഹാബികളെയാണ് ഷിയാകൾ ഏറെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. ഇറാനിൽ ഷിയാക്കളുടെ വളർച്ച. രണ്ടാം ഖലീഫ ഉമർ ഇറാൻ ജയിച്ചടക്കിയതോടുകൂടി അവിടുത്തെ രാജവംശം തകരുകയും തിരിച്ചുപിടിക്കാൻ പറ്റാത്ത വിധം ഭരണമേധാവിത്വം നഷ്ടപ്പെടുകയും ചെയ്തു. അതിനാൽ അവിടുത്തെ നേതാക്കൾ ഉമർ റളിയല്ലാഹുവിനോടുള്ള വിദ്വേഷം മനസ്സിൽ സൂക്ഷിച്ചു. മുസ്ലിം സൈന്യം ഇറാൻ വിജയിച്ചടച്ചതിനുശേഷം ബന്ധനസ്ഥനാക്കപ്പെട്ടവരിൽ അവിടുത്തെ രാജാവായ യസ്ദർജിദിന്റെ മകളായ ഷെഹർബാനും ഉണ്ടായിരുന്നു. ഇവരെ അലി റളിയല്ലാഹുവിന്റെ മകൻ ഹുസൈനാണ് വിവാഹം ചെയ്തത്. പേർഷ്യക്കാരനായ ജൂതന്മാർ ഈ അവസരം തങ്ങളുടെ നിഗൂഢ ലക്ഷ്യത്തിന് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുകയും മൂന്നാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹുവിനെതിരെയുള്ള നീക്കത്തിൽ അലിയെ ഒരു മറയായി സ്വീകരിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷമുള്ള ഖിലാഫത്ത് അലിക്കും അദ്ദേഹത്തിന്റെ സന്താന പരമ്പരകൾക്കും അവകാശപ്പെട്ടതാണെന്ന് അവർ വാദിച്ചു. ഇറാൻ വിജയിച്ചടക്കിയതിന്റെ പേരിൽ ഖലീഫ ഉമറിനോടും അദ്ദേഹത്തിന്റെ സൈന്യത്തോടും പ്രസിദ്ധ സ്വഹാബികളോടുമുള്ള പകയായിരുന്നു ഇത്തരമൊരു നീക്കത്തിന് കാരണമായത്. അവർക്ക് ശേഷം ഉസ്മാൻ ഈ വിജയത്തിന്റെ മേഖല വിശാലമാക്കാൻ ശ്രമിച്ചതോടുകൂടി അദ്ദേഹവും അവരുടെ ശത്രുവായി മാറി. ഉമർ റളിയല്ലാഹുഅൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്നിവരോട് ശത്രുതയുള്ളവരോടൊപ്പം സൈനുൽ ആബിദീൻ എന്ന പേരിലറിയപ്പെട്ടിരുന്ന ഹുസൈൻ്റെ വീട്ടിൽ മകൻ അലി റളിയല്ലാഹുവിനോട് അവർ പ്രത്യേക താൽപര്യം കാണിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മാതാവ് ഷെഹർബാനു അവരുടെ രാജാവിന്റെ മകളായതുകൊണ്ട് അദ്ദേഹത്തിൽ അവർ ദർശിച്ച രക്തബന്ധവും അടുപ്പവും ശത്രുക്കൾക്കെതിരിൽ അദ്ദേഹത്തെ മറയാക്കാൻ അവർക്ക് പ്രചോദനം നൽകി. ഇസ്ലാം ആശ്ലേഷിച്ച പേർഷ്യക്കാരിൽ നല്ലൊരു പങ്കും ഷിഇകളുടെ കൂടെയാണ് ചേർന്നത്. അതിന് കാരണം ഇറാനിൽ അവരുടെ ആധിപത്യം തകർക്കുകയും അഗ്നിയാരാധനയുടെ തീകെടുത്തുകയും ചെയ്ത ഖലീഫമാരെയും സ്വഹാബികളെയും തെറി പറയാൻ ഇത് നല്ലൊരു അവസരമാണെന്ന വിചാരമായിരുന്നു. അതോടൊപ്പം ഇറാനിലെ അഗ്നിയാരാധകർ ജൂതരുമായി കൈകോർത്ത് ഷിയാക്കളുടെ വളർച്ചയ്ക്ക് വെള്ളവും വളവും നൽകുകയും ഖലീഫമാരെയും സ്വഹാബികളെയും താറടിക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്തു. ഇറാനിലുള്ളവർക്ക് ഉമർ റളിയല്ലാഹുവിനോട് പക തോന്നാൻ കാരണം അദ്ദേഹം അലിയുടെയും ഫാത്തിമയുടെയും വിലായത്ത് തട്ടിയെടുത്തു എന്ന ആരോപണമല്ല, മറിച്ച് ഇറാനിലെ സാസാൻ ഭരണത്തിന്റെ കഥ കഴിച്ചതാണ്. അവരുടെ രാജകുമാരിയെ ഹുസൈൻ റളിയല്ലാഹു വിവാഹം കഴിച്ചതുകൊണ്ട് രാജഭരണത്തിന്റെ പിന്തുടർച്ചയും ശേഷിപ്പും അവർ ഹുസൈനിന്റെ മക്കളായ ഷിയാക്കളിൽ ദർശിക്കുകയും ചെയ്തു. ഇങ്ങനെ ചരിത്രപരമായ കാരണങ്ങളാൽ ഷിയായിസത്തിന് വേരോട്ടം ലഭിച്ച ഇറാൻ ഇന്ന് അവർക്ക് അധികാരവും സ്വാധീനവുമുള്ളൊരു രാജ്യമാണ്. മക്കയും മദീനയും കൂടി തങ്ങളുടെ വരുതിയിൽ വന്നെങ്കിൽ മാത്രമേ വിജയം പൂർത്തിയാവുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കുകയും അത്തരമൊരു വിജയത്തിന് പണിയെടുക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്ത ഇമാമുമാരുടെ സ്വപ്നം ഇതുവരെയും സഫലീകരിക്കപ്പെട്ടിട്ടില്ല. ഷിയാക്കളുടെ പന്ത്രണ്ടാമത്തെ ഇമാമിന്റെ അവതാരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഖുമൈനിയുടെ കഅബയുടെ ആകൃതിയിലുള്ള മഖ്ബറ കൊണ്ടും മറ്റനേകം ഇമാമുമാരുടെ ജാറങ്ങൾ കൊണ്ടും ശിർക്കൻ മുൾപ്പടർപ്പുകൾക്ക് വളക്കൂറുള്ളതായി മാറിയിട്ടുള്ള ഇറാൻ എന്ന ഒരു രാജ്യത്ത് മാത്രമേ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് കടകവിരുദ്ധമായിട്ടുള്ള ഷിയായിസം പോലുള്ള ഒരു ഇസത്തിന് വളരാൻ സാധിക്കുകയുള്ളൂ.
9: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഇറാനിൽ ഷിയാക്കളുടെ വളർച്ച. ഡോക്ടർ ടി കെ യൂസുഫിന്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

അനിൻ ഇലായുമിദ്ദീൻ അമ്മാബാദ്. പ്രേ നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്മൃതിപഥം എന്ന ഈ ഒരു എപ്പിസോഡിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹചാരികളായ സഹാബത്തിൻ്റെ ജീവിതത്തെ അടുത്തറിയാനാണ് നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത എപ്പിസോഡുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിമാരെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആറാം ഭാര്യയായ ഉമ്മു സലമ എന്ന പേരിൽ അറിയപ്പെട്ട ഹിന്ദ് ബിന്ത് അബി ഉമയ്യ സയ്യിദ് മിൻ സാദാത്തി മഖ്സൂം ഗോത്രത്തിൻ്റെ നേതാക്കളിൽപ്പെട്ട അബൂ ഉമയ്യയുടെ മകളായ ഹിന്ദ് എന്ന പേരുള്ള മഹദിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഇൻഷാല്ലാഹ് ഈ ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത്. മഹദിയുടെ പിതാവ് ഖുറൈശി ഗോത്രങ്ങളിൽ മഖ്സൂം ഗോത്രത്തിൻ്റെ തലവനും സാദുൽ റാഖിബ് യാത്ര ചെയ്യുന്ന ആളുകളുടെ പാതേയമൊരുക്കിക്കൊടുക്കുന്ന സഹായി എന്ന പേരിൽ അറിയപ്പെട്ട, ഏതൊരു യാത്ര ചെയ്യുന്ന ആൾക്കും സഹായി ആയിക്കൊണ്ട് ഒരു പാതേയമില്ലാതെ യാത്ര പോകാൻ ഒരാളെയും സമ്മതിക്കാത്ത രൂപത്തിൽ സ്വതക്കയും സൽക്കർമ്മങ്ങളും ചെയ്തിരുന്ന ഒരു മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പിതാവിൻ്റെ മകളായിക്കൊണ്ടാണ് ഹിന്ദ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ജനിച്ചു വീഴുന്നത്. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതൃവ്യ പുത്രിയും അബൂജഹലിൻ്റെ പിതൃവപുത്രിയുമായി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ കുടുംബ പരമ്പര അത്രമാത്രം ഖുറൈശികളുമായി അടുത്ത ബന്ധമുള്ള, പ്രഗത്ഭരായ ഖുറൈശികളുമായി അകന്നതല്ലാത്ത കുടുംബ ബന്ധം തന്നെ മഹദിക്ക് ഉണ്ടായിരുന്നു. ഇസ്ലാം സ്വീകരിച്ച ആദ്യകാലക്കാരിൽ ഒരാളായിരുന്നു മഹദിയും മഹദിയുടെ ആദ്യ ഭർത്താവായ അബ്ദുല്ലാഹിബിനു അബ്ദുൽ അസദ് റളിയല്ലാഹു അൻഹുവും. ഇരുവരും ഇസ്ലാമിൻ്റെ തുടക്കകാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിക്കുകയും ഖുറൈശികളിൽ നിന്നും വലിയ രൂപത്തിലുള്ള പീഡനങ്ങൾ സഹിക്കുകയും ചെയ്തവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുയായികൾ അനുഭവിക്കുന്ന വേദനകൾ സഹിക്കവയ്യാതെ ഹബിഷയിലേക്ക് ഹിജറ പോകാൻ അനുവാദം നൽകിയപ്പോൾ നജാഷി രാജാവിൻ്റെ കീഴിൽ അഭയം പ്രാപിച്ചുകൊണ്ട് തങ്ങളുടെ ദീനിനു വേണ്ടി, മതത്തിനു വേണ്ടി സ്വന്തം നാടും കുടുംബവും വീടുമെല്ലാം ഉപേക്ഷിച്ചു പോയ ആദ്യകാല മുഹാജിറുകളുടെ മുൻനിരയിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും ഭർത്താവ് അബ്ദുല്ലാഹിബ്നു അബ്ദുൽ അസദ് റളിയല്ലാഹു അൻഹുവും ഉണ്ടായിരുന്നു. പിന്നീട് മുസ്ലിമീങ്ങൾ മക്കയിൽ കൂടുതൽ സുഖത്തിലാണെന്നും ഖുറൈശികൾ പലരും തങ്ങളുടെ നിലപാടുകൾ മാറ്റിയെന്നും ഉമർ റളിയല്ലാഹു അൻഹുവും ഹംസ റളിയല്ലാഹു അൻഹുവും ഒക്കെ ഇസ്ലാം സ്വീകരിച്ചു എന്നൊക്കെ അറിഞ്ഞപ്പോൾ അവർ തിരിച്ച് ഹബിഷയിൽ നിന്നും മടങ്ങിയ മുഹാജിറുകളിൽപ്പെട്ടവരായിരുന്നു ഉമ്മു സലമ ഹിന്ദ് റളിയല്ലാഹു അൻഹയും അതുപോലെ തന്നെ അവരുടെ ഭർത്താവും. എന്നാൽ കാര്യം കൂടുതൽ മോശമാണെന്ന് അവർക്ക് മനസ്സിലാവുകയും പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മദീനയിലേക്ക് ഹിജറ പോകാൻ അള്ളാഹു അനുവാദം നൽകിയതോടെ മദീനയിലേക്ക് ഹിജറ പോകാനുള്ള തയ്യാറെടുപ്പിലായി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും കുടുംബവും. ഉമ്മു സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം വായിക്കുന്നിടത്ത് അവർ അനുഭവിച്ച ഏറ്റവും വലിയ വേദനയായി, അവരുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ പ്രയാസമായി നമുക്ക് കാണാൻ കഴിയുക അവരുടെയോ കുടുംബത്തിൻ്റെയും ഹിജറയാണ്. ഹിജറ എന്നുള്ളത് കേവലം എളുപ്പമുള്ള, സന്തോഷം തരുന്ന ഒരു കാര്യം മാത്രമല്ല, മറിച്ച് അത് വലിയ പ്രയാസങ്ങൾ, അതിൻ്റെ പിന്നിൽ വലിയ വേദനകൾ ചരിത്രത്തിലുണ്ട് എന്നത് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തി തരുന്ന ജീവിത ചരിത്രമാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹുവിൻ്റേത്. മഹദി ആ ഒരു വിവരം കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. ചരിത്രങ്ങൾ വായിച്ചെടുക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. മഹദി പറയുന്നത്, ഞാനും എൻ്റെ ഭർത്താവും അബ്ദുല്ലയും എൻ്റെ മകനായ സലമയും കൂടി ഒരൊട്ടകത്തെ ഒരുക്കി അതിൻ്റെ കൂടാരത്തിൽ എന്നെയും മകനെയും ഇരുത്തി അബൂ സലമയായ എൻ്റെ ഭർത്താവ് ഒട്ടകത്തെ മുന്നിൽ നയിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് എൻ്റെ ഗോത്രക്കാരായ ബനുൽ മുഗീറ ഗോത്രം, മുഗീറ കുടുംബക്കാർ വന്നുകൊണ്ട് ഞങ്ങളെ തടയുകയും ഉമ്മു സലമയെയും കൊണ്ട് മദീനയിലേക്ക് പോകാൻ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അബൂ സലമയെ തടഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. വിവരമറിഞ്ഞ് അബൂ സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ, അബ്ദുല്ലാ എന്ന് പറയുന്ന അബൂ സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ ഗോത്രക്കാരായ ബനു അബ്ദുൽ അസദ് ഗോത്രക്കാരും അവിടെ സന്നിധരാകുന്നുണ്ട്. അവർ പറഞ്ഞു, നിങ്ങളുടെ മകളെ നിങ്ങൾ പിടിച്ചുവെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ മകനെ, അഥവാ ഉമ്മു സലമയുടെയും അബൂ സലമയുടെയും മകനായ സലമത്തിനെ
ഞങ്ങളും

0: വിട്ടുതരികയില്ല എന്ന് പറഞ്ഞ് മകനെ അവരും പിടിച്ചുവെക്കാൻ ശ്രമിക്കുന്നുണ്ട്. അബൂ സലമാ റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയും മകനും പിടിച്ചുവച്ച നിലക്ക് റസൂലുള്ളാഹിയുടെ അനുവാദം ലഭിച്ച് അവിടുത്തെ കൽപ്പന പ്രകാരം ഹിജ്റ പോകാനൊരുങ്ങണമോ അതോ ഭാര്യയെയും മക്കളെയും ആലോചിച്ച് ഇവിടെ നിൽക്കണമോ എന്ന ബേജാറിലാണ്. ഉമ്മു സലമാ റളിയല്ലാഹു അൻഹയാണെങ്കിൽ ഭർത്താവിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട് തന്റെ മകനെ പിടിച്ചുവലിച്ച് ആ ചരിത്രം പറയുന്നിടത്ത് ഉമ്മു സലമാ റളിയല്ലാഹു അൻഹ വിവരിക്കുന്നുണ്ട്, രണ്ട് ഗോത്രക്കാരും തമ്മിൽ എന്റെ മകന് വേണ്ടി പരസ്പരം പിടിച്ചു വലിക്കുകയും ആ പിടിച്ചുവലി മൂലം എന്റെ മകന്റെ കൈക്ക് പരിക്ക് പറ്റുകയും ചെയ്തു എന്ന് വരെ ഉമ്മു സലമാ റളിയല്ലാഹു അൻഹ വിവരിക്കുന്നത് കാണാൻ സാധിക്കും. ഒരു മാതാവ് എന്ന നിലക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത, താങ്ങാൻ കഴിയാത്ത വേദനയാണ് അവിടെ വെച്ച് ഉമ്മു സലമാ റളിയല്ലാഹു അൻഹ കാണുന്നത്. തന്റെ മകനെ രണ്ട് ഗോത്രക്കാർ, പിതാവിന്റെയും മാതാവിന്റെയും ഗോത്രക്കാർ പരസ്പരം വലിച്ചു പരിക്ക് വരുത്തുകയാണ്. ഭർത്താവാണെങ്കിൽ ഹിജ്റ പോകാൻ ഒരുങ്ങി നിൽക്കുന്നു. അവസാനം അബൂ സലമാ റളിയല്ലാഹു അൻഹു രണ്ടും കൽപ്പിച്ച് ഹിജ്റക്ക് പുറപ്പെടുകയാണ്. അദ്ദേഹം തന്റെ ദീനിനെ സംരക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന പ്രാവർത്തികമാക്കിക്കൊണ്ട് അദ്ദേഹം ഹിജ്റ പോയി. അദ്ദേഹം ഒട്ടകത്തിൽ കയറി മദീനയിലേക്ക് യാത്ര തിരിച്ചു. ഉമ്മു സലമാ റളിയല്ലാഹു അൻഹയാണെങ്കിൽ ഭർത്താവും നഷ്ടപ്പെട്ടു, മകനെ തന്റെ ഭർത്താവിന്റെ കുടുംബക്കാർ അവരും കൊണ്ടുപോയി. ഞാനിതാ എന്റെ വീട്ടിൽ ഒറ്റക്ക് എന്റെ കുടുംബക്കാരുടെ കൂട്ടത്തിൽ അകപ്പെട്ടു എന്ന സങ്കടത്തിൽ ഏകദേശം ഒരു വർഷത്തോളം കാലം ഉമ്മു സലമാ റളിയല്ലാഹു അൻഹ കരഞ്ഞ് ജീവിതം തീർക്കുന്നുണ്ട്. മഹദി പറയുന്നുണ്ട്, ഞാൻ ആ സ്ഥലത്തേക്ക് നടന്നു വരും, ഞാൻ അവിടെ വന്ന് കരയും, ഞാൻ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഓർക്കും. കുറേ കരഞ്ഞ് രാത്രിയാവുന്നിടത്തോളം കരഞ്ഞ് അവസാനം രാത്രി തിരിച്ച് വീട്ടിലേക്ക് പോകും. ഏകദേശം ഒരു വർഷത്തോളം ഇതേ അവസ്ഥ മഹദി തുടർന്നു എന്ന് പറയുന്നുണ്ട്. പിന്നീട് മഹദിയുടെ ഒരു പിതൃവ്യനായ ഒരു വ്യക്തി മഹദിയെ ഈയൊരവസ്ഥയിൽ കാണുകയും തന്റെ ഗോത്രത്തോട് ഈ സ്ത്രീയുടെ വിഷയത്തിൽ നിങ്ങൾക്കല്പം ഒരു അനുകമ്പ കാണിച്ചുകൂടെ, ഒരു കാരുണ്യം കാണിച്ചുകൂടെ എന്ന് അവരോട് ചോദിക്കുകയും അവർക്കതിലൊരു ഇളവ് അനുഭവപ്പെടുകയും പിന്നീട് മഹദിയെ അവർ നീ നിനക്കാവശ്യമുണ്ട് എങ്കിൽ നീ നിന്റെ ഭർത്താവിൻ്റെ അടുക്കലേക്ക് പോയിക്കൊള്ളുക എന്ന് അനുവാദം നൽകുകയും ചെയ്യുന്നുണ്ട്. മഹദി വളരെ സന്തുഷ്ടയായിരുന്നെങ്കിലും തന്റെ മകനെ കിട്ടാതെ എനിക്കൊരിക്കലും ഈ മക്ക വിട്ടുപോകാൻ കഴിയില്ല എന്ന് അവർ മറുപടി കൊടുക്കുന്നുണ്ട്. തുടർന്ന് ബനു അബ്ദുൽ അസദ് ഗോത്രക്കാരും ആ മകനെ ഇവരുടെ അവസ്ഥ കണ്ട് അതിലൊരു ലാളന തോന്നിക്കൊണ്ട് അവർ മകനെയും വിട്ടുകൊടുക്കുന്നുണ്ട്. ഒത്തുകിട്ടിയ അനുവാദം, ആ കിട്ടിയ അവസരം നഷ്ടപ്പെടുത്താതെ ഉമ്മു സലമാ റളിയല്ലാഹു അൻഹ തന്റെ മകനെയും കൂട്ടി ഒട്ടകത്തിലേക്ക് തന്റെ വസ്തുക്കളെല്ലാം തയ്യാറാക്കി പാതയമൊരുക്കി യാത്ര തിരിക്കുകയാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് മക്കയിൽ നിന്നും മദീനയിലേക്ക് അന്നത്തെ കാലത്ത് മരുഭൂമിയിലൂടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക എന്നതൊരിക്കലും സ്ത്രീക്ക് സാധിക്കുന്ന, ഒരു സ്ത്രീയെ കൊണ്ട് മാത്രം കഴിയുന്ന ഒന്നായിരുന്നില്ല. മറിച്ച് ഇനി എങ്ങനെയെന്ന് ആലോചിക്കാൻ പോലും തയ്യാറാകാതെ ആ ഒരു യാത്രക്കൊരുങ്ങി ഒട്ടകത്തിൽ കയറി ഉമ്മു സലമാ റളിയല്ലാഹു അൻഹയും സലമയ മകനായ സലമയെയും കൂട്ടി അവർ യാത്ര തുടങ്ങുകയാണ്. മഹദി പറയുന്നത് കാണാൻ സാധിക്കും, മക്കയുടെ പരിധി അവസാനിക്കുന്നിടത്ത്, മക്കനാട് വിടാൻ കാത്തുനിൽക്കുന്ന സന്ദർഭത്തിൽ ഉസ്മാൻ ബിനു തുൽഹ റളിയല്ലാഹു അൻഹു, അന്ന് അദ്ദേഹം മുസ്ലിമായിട്ടില്ല, അദ്ദേഹം അന്ന് അവിശ്വാസിയാണ്, മുസ്ലിമല്ലാത്ത ഉസ്മാൻ ബിനു തുൽഹ അന്ന് ഉമ്മു സലമാ റളിയല്ലാഹു അൻഹയെ കാണുന്നുണ്ട്. അദ്ദേഹം ആ മകളെ തന്റെ പിതാവിലേക്ക് ചേർത്തിക്കൊണ്ട് സാദുർ റാഖിവിന്റെ, യാത്രക്കാർക്ക് പാതയമൊരുക്കിക്കൊടുക്കുന്നവന്റെ മകളെ, നീ എങ്ങോട്ടാണെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഉമ്മു സലമാ റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞത്, ഞാൻ എന്റെ മദീനയിലുള്ള ഭർത്താവിന്റെ അടുക്കലേക്കാണ്. അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിന്റെ കൂടെ ആരാണുള്ളത്? എന്റെ മകനും എന്റെ അള്ളയുമല്ലാതെ എന്റെ റബ്ബുമല്ലാതെ എനിക്കാരുമില്ല. ഉസ്മാൻ ബിനു തുൽഹ റളിയല്ലാഹു അൻഹു അന്ന് മുസ്ലിമല്ലാത്ത ഉസ്മാൻ ബിനു തുൽഹ റളിയല്ലാഹു അൻഹു അന്ന് കൊടുക്കുന്നൊരു വാക്ക്, നിന്നെ മദീനയിലാക്കുന്നതുവരെ ഞാൻ നിന്നെ വിടുകയില്ല എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് പ്രയാസഘട്ടത്തിൽ ഏത് രൂപത്തിലാണ് സഹായം എത്തിക്കുക എന്നത് ഏത് രൂപത്തിലായിരിക്കും എന്നതൊരിക്കലും നമുക്ക് പറയാനോ അറിയാനോ കഴിയില്ല എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഉസ്മാൻ ബിനു തുൽഹ റളിയല്ലാഹു അൻഹു അന്ന് ഉമ്മു സലമാ റളിയല്ലാഹു അൻഹയുടെ മുന്നിൽ വന്നുപെടുന്നത്. പിന്നീട് ഉമ്മു സലമാ റളിയല്ലാഹു അൻഹ വിവരിക്കുന്നുണ്ട്, ആ യാത്രയിലുടനീളം ഉസ്മാൻ ബിനു തുൽഹയേക്കാൾ മാന്യനായൊരു ഖുറൈശി ഗോത്രക്കാരനെ മുമ്പ് ഞാൻ കണ്ടിട്ടില്ലാത്ത വിധം അത്രമേൽ മാന്യനായിരുന്നു അദ്ദേഹം ആ യാത്രയിലുണ്ടായിരുന്നത്. എന്നെ ഒട്ടകത്തിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് ഒട്ടകട്ടെ മുട്ടുകുത്തിക്കുകയും ഞാൻ ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം ഒരു മരച്ചുവട്ടിലേക്ക് മാറി നിന്ന് അവിടെ വിശ്രമിക്കുകയും യാത്ര തുടങ്ങുന്ന നേരത്ത് ഒട്ടകത്തെ തയ്യാറാക്കി എന്നെ അതിൽ കയറ്റി പിന്നെ ഒട്ടകത്തെ നേരെ നിവർത്തി അദ്ദേഹം ഒട്ടകത്തിന്റെ കടിഞ്ഞാണും പിടിച്ച് മദീനയെത്തുന്നതുവരെ അദ്ദേഹം നടക്കുമായിരുന്നു. എന്നിട്ട് മദീനയിലെത്തി അബൂ സലമ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ മഹദി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഉസ്മാൻ ഇബ്നു ത്വൽഹ അവിടെ നിന്ന് മടങ്ങുന്നത്. അന്ന് അദ്ദേഹം മുസ്ലിമായിട്ടില്ല. പിന്നീട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ തന്റെ ഭർത്താവിന്റെ അരികിൽ തന്റെ മകനുമായി സന്തോഷത്തോടുകൂടി നിറകണ്ണകളോടുകൂടി അവിടെ എത്തിച്ചേരുകയും പിന്നീട് അവർ സന്തുഷ്ടരായിക്കൊണ്ട് പിന്നീട് മദീനയിൽ ജീവിതം തുടരുകയും ചെയ്യുന്നതാണ് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുക. ഓ, അബൂ സലമ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുക്കുന്നുണ്ട്, ഉഹദിൽ പങ്കെടുക്കുന്നുണ്ട്. ഉഹദിൽ വെച്ച് അദ്ദേഹത്തിനേറ്റ ഒരു വലിയ മുറിവ് അത് പിന്നീട് ശമനം വരാത്ത രൂപത്തിൽ വലുതാവുകയും പ്രയാസപ്പെടുകയും അദ്ദേഹം പിന്നീട് ആ ഒരു രോഗത്തിൽ മരണപ്പെടുകയും ചെയ്തതാണ് ചരിത്രത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുക. അബൂ സലമ റളിയല്ലാഹു അൻഹു അന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഉമ്മു സലമ, ഞാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഒരു ഹദീസ് കേട്ടിട്ടുണ്ട്. റസൂൽ ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ലാ യുസീബു അഹദ മുസീബത്തുൻ ഫയസ്തർജിഉ ഇൻദദാലിക, ആരെങ്കിലും ഒരു പ്രയാസം അനുഭവിച്ച സന്ദർഭത്തിൽ, ഒരു പ്രയാസം നേരിടുന്ന, ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയ ഒരു മുസീബത്ത് അതിനേക്കാൾ നല്ലതായത്, എനിക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളതിനേക്കാൾ നല്ലതായത് എനിക്ക് നൽകണമേ, അള്ളാഹു മുഖ്ലിഫ്നി ഖൈറം മിൻഹ എന്നാരെങ്കിലും പറയുകയാണെങ്കിൽ, ഇല്ല അഅതാഹുല്ലാഹ്, അല്ലാഹു അവന് നൽകാതിരിക്കുകയില്ല എന്ന് അബൂ സലമ റളിയല്ലാഹു അൻഹു ഉമ്മു സലമ റളിയല്ലാഹു അൻഹക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പിന്നീട് ഈ ഹദീസ് ഓർക്കുന്നത് അബൂ സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണസമയത്താണ്. അബൂ സലമ റളിയല്ലാഹു അൻഹു ഉമ്മു സലമ റളിയല്ലാഹു അൻഹുവിൻ അൻഹയുടെ ജീവിതത്തിൽ നിന്നും വേർപ്പെടുകയാണ്. ഒരിക്കലും താങ്ങാനാകാത്ത ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഈ ഹദീസ് ഓർക്കുന്നുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ആ സന്ദർഭത്തിൽ ആലോചിച്ചു പോയത്, അബൂ സലമയേക്കാൾ നല്ലൊരു ഭർത്താവിനെ എനിക്കെവിടെ നിന്ന് ലഭിക്കാനാണ്? അള്ളാഹുവെ, ഇതിനേക്കാൾ നല്ലത് പകരമായി ലഭിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, അബൂ സലമ മരണപ്പെട്ട് എനിക്ക് അബൂ സലമയേക്കാൾ നല്ലൊരു ഭർത്താവിനെ വേറെ എവിടെ നിന്ന് കിട്ടാനാണ്? ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പിന്നീട് ആ ഒരു ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അവർ പറയുന്നുണ്ട്, പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹു വിവാഹമാലോചിച്ചു വരുന്നുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹക്ക് അബൂ സലമ റളിയല്ലാഹു അൻഹു അൻഹുവിൽ 4 മക്കളുണ്ടായിരുന്നു. ആ 4 മക്കളുടെ കാര്യത്തിൽ അവർ ഭയപ്പെട്ടുകൊണ്ട് അവരുടെ കാര്യം ആലോചിച്ചുകൊണ്ട് അദ്ദേഹം അന്ന് മഹദി അന്ന് ആ വിവാഹം വേണ്ട എന്ന് പറയുന്നുണ്ട്. പിന്നീട് മഹദിയുടെ അടുക്കലേക്ക് വരുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഹാത്തിം ഇബ്നു അബീ ബൽത റളിയല്ലാഹു അൻഹുവിനെ വിവാഹം അന്വേഷിക്കാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞയക്കുകയാണ്. ചില പരാതികൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റസൂലിൻ്റെ മുന്നിൽ അന്ന് വെക്കുന്നുണ്ട്. ഒന്നെനിക്ക് പ്രായം വളരെ അധികമായിട്ടുണ്ട്. രണ്ടെനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമാണ്. മൂന്നെനിക്ക് കുടുംബമുണ്ട്, മക്കളുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് മറുപടി കൊടുത്തത്, അന അക്ബറു മിൻക, ഞാൻ നിന്നേക്കാൾ പ്രായമുള്ളവനാണ്. വ അമ്മൽ ഗീറത ഫയദ്ഹബു അല്ലാ, ദേഷ്യം എന്നുള്ളത് അത് അല്ലാഹുവിനെ ഒഴിവാക്കി കളയാൻ കഴിയുന്നതാണ്. വ അമ്മൽ ഇയാല ഫഇലല്ലാഹി വറസൂലി, കുടുംബം എന്നുള്ളത്, മക്കൾ എന്നുള്ളത് അത് അല്ലാഹുവിനും അവൻ്റെ റസൂലിനും വേണ്ടി വിട്ടേച്ചേക്കുക, അത് അവർ നോക്കിക്കൊള്ളും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നുണ്ട്. ഹിജ്റ 4-ാം വർഷത്തിൽ ശവ്വാൽ മാസത്തിലായിരുന്നു ആ വിവാഹം നടന്നത്. മഹദി ഉമ്മു സലമ റളിയല്ലാഹു അൻഹക്ക് പ്രിയ ഭർത്താവ് അബൂ സലമ റളിയല്ലാഹു അൻഹയേക്കാൾ ഉത്തമനായ, സൃഷ്ടികളിലെ ഏറ്റവും പ്രഗത്ഭനായ, ഏറ്റവും ഉത്കൃഷ്ടനായ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ ഖൈറായ ഭർത്താവിനെ അള്ളാഹു സുബ്ഹാനഹു വതആല പകരം കൊടുക്കുകയാണ്. നുബുവത്തിൻ്റെ പ്രകാശത്തിൽ നിന്നും അനുഭവിക്കാൻ അവർക്ക് ഭാഗ്യം നൽകുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പിന്നീട് ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെടുന്ന രൂപത്തിൽ ദീനിൽ അറിവും അവഗാഹവും നേടുന്ന മഹദിയായി മാറുന്നുണ്ട്. പല സഹാബികളും ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് അറിവന്വേഷിച്ചു വരുന്ന സംഭവങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. റസൂലിൻ്റെ കാലശേഷം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവും ഒരു സ്ത്രീ അവളുടെ ഭർത്താവ് മരണപ്പെട്ടാൽ ഗർഭിണിയായിരിക്കെ അവൾ ശേഷം ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം പ്രസവിക്കുകയും ചെയ്താൽ ആ പ്രസവത്തോടുകൂടി അവളുടെ ഇദ്ദാ കാലഘട്ടം കഴിയുമോ, അതല്ല അവൾ വീണ്ടും അത്രയും കാലം ഇദ്ദ ഇരിക്കണമോ എന്ന ചർച്ചയിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും കൂടിയും അഭിപ്രായ ഭിന്നതരാവുകയാണ്. അവർ സംശയം തേടി വരുന്നത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലാണ്. അവൾ പ്രസവിക്കുന്നതോടു അവളുടെ ഇദ്ദാ കാലഘട്ടം കഴിയുമെന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായമാണ് ശരിയെന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ശരിവെക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ രൂപത്തിൽ സ്വഹാബത്തിന് വരെ ദീന് പഠിപ്പിച്ചു കൊടുക്കുന്ന ശേഷക്കാരായ പല ആളുകളും ദീൻ അന്വേഷിച്ച് പഠിക്കുവാൻ വേണ്ടി കൂട്ടം കൂട്ടമായി കടന്നുവരുന്ന ഒരു വൈജ്ഞാനിക കേന്ദ്രമായി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വീട് മാറുന്നത് നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ബുദ്ധിയെ അവിടുത്തെ അവഗാഹത്തെ അറിയിക്കുന്ന സംഭവം ഹുദൈബിയ കാലഘട്ടത്തിലുണ്ടാകുന്നുണ്ട്. ഹുദൈബിയ സന്ധിയിൽ വെച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളോട് തങ്ങളുടെ ഇഹ്റാമിൽ നിന്നും തഹല്ലുലായി മുടിമുണ്ടനം ചെയ്യുവാനും അതുപോലെ തന്നെ തങ്ങളുടെ ഉരുവിനെ അറുക്കുവാനും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം നൽകുകയും സഹാബികൾക്ക് ആ ഒരു വിഷയത്തിൽ പ്രയാസം അനുഭവപ്പെട്ട് അവർ അത് ചെയ്യാതെ ആ ഒരു വേവലാതിയിൽ അത് അനുസരിക്കാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സങ്കടപ്പെട്ടുകൊണ്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് പരാതി പറയുന്നുണ്ട്. കോപാകുലനായി കടന്നു വന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ തിരിച്ചു ചോദിക്കുന്നത്, റസൂലെ, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യം നിങ്ങളുടെ സമൂഹം ചെയ്യണമെന്നതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാനതിനൊരു പോം വഴി പറഞ്ഞുതരാം. എന്നിട്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ ആരോടും ഒന്നും സംസാരിക്കാതെ നിങ്ങൾ നേരെ പുറത്തിറങ്ങി തലമുണ്ടനം ചെയ്യുകയും നിങ്ങളുടെ ഉരുവിനെ അറുക്കുകയും ചെയ്യുക, നിങ്ങളുടെ സമൂഹം അത് ഏറ്റുപിടിക്കും, അനുസരിക്കുമെന്ന് പറയുകയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ നിർദ്ദേശപ്രകാരം അതുപോലെ ചെയ്യുകയും സ്വഹാബികൾ അതനുസരിക്കുകയും ചെയ്തു എന്നത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ബുദ്ധിശക്തിയായി മഹാനായ ഇബ്നു ഹജർ റഹിമഹുള്ളയൊക്കെ അദ്ദേഹത്തിൻ്റെ ഫതഹുൽ ബാരിയിൽ എടുത്തുകൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് ഏകദേശം ഹിജറ 59 ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറയുന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വധവുമായി ബന്ധപ്പെട്ട വാർത്തയൊക്കെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അടുക്കലെത്തുകയും അവർ ആ വിഷയത്തിൽ വല്ലാതെ വേദനിക്കുകയും ധാരാളം കരയുകയും ചെയ്തിരുന്നു എന്നൊക്കെ അവരുടെ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഏകദേശം 84 വയസ്സ് മഹദി മരണപ്പെടുന്ന സമയത്ത് അവർക്കുണ്ടായിരുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വധത്തിന് ശേഷം അധികകാലമൊന്നും മഹദി പിന്നീട് ജീവിച്ചിട്ടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഏറ്റവും അവസാനം മരണപ്പെടുന്ന ഭാര്യയായിട്ടാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. സഹോദരന്മാരെ, വിശ്വാസികളെ, സഹാബത്തിൻ്റെ ചരിത്രം, റസൂലിൻ്റെ ഭാര്യമാരായ വിശ്വാസികളുടെ ഉമ്മമാരുടെ ജീവിതം, അത് കേൾക്കുമ്പോൾ, അത് പഠിക്കുമ്പോൾ അതിലെ ഗുണപാഠങ്ങളെ അവരുടെ ജീവിതത്തിൽ നിന്നും കോർത്തെടുക്കാൻ സാധിക്കുന്ന മുത്തുകളെ പോലുള്ള ഗുണങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് അലിയിച്ചു ചേർക്കുവാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ നാം ഏറെ പരിശ്രമിക്കേണ്ടതുണ്ട്. ഹിജ്റ പോലുള്ള കാര്യങ്ങളിൽ എത്രമാത്രം റസൂലിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ, ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ വേണ്ടി അവരൊക്കെ അനുഭവിച്ച ത്യാഗങ്ങൾ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിലും ദീനിനു വേണ്ടി ചിലവഴിക്കുന്നിടത്ത് നമുക്ക് ഓർത്തെടുക്കുവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വഹാബത്തിൻ്റെ, റസൂലിൻ്റെ ഭാര്യമാരായ നമ്മുടെ ഉമ്മമാരുടെയൊക്കെ കൂടെ അള്ളാഹുവിൻ്റെ സ്വർഗീയ ഭവനങ്ങളിൽ പ്രവേശിക്കുന്ന യഥാർത്ഥ ഉത്തമരായ സൽസ്വഭാവികളായ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ സ്മൃതിപഥം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഏറ്റവും ഉത്തമമായത് പകരം നൽകപ്പെട്ടവൾ. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് സഫ്വാൻ മുഹമ്മദ് അൽഹിക്കമി.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ നുറുങ്ങുകൾ, ചിന്തനീയമായ വിഷയങ്ങൾ ചുരുങ്ങിയ സമയങ്ങളിൽ. ഇന്ന് മനസ്സിനെ പ്രതിഫലിപ്പിക്കുന്ന ചർമ്മം, ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് ഡോക്ടർ സഫ്ന യൂസഫ്, ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
1: മനസ്സിനെ പ്രതിഫലിപ്പിക്കുന്ന ചർമ്മം, എഴുത്ത് ഡോക്ടർ സഫ്ന യൂസഫ്. മനുഷ്യന്റെ ചർമ്മം അള്ളാഹുവിന്റെ അതുല്യമായ സൃഷ്ടി വൈഭവത്തിന്റെ ദൃഷ്ടാന്തമാണ്, അനവധി ജൈവ പ്രവർത്തനങ്ങളുടെ കേന്ദ്രവുമാണ് എന്ന് നാം മനസ്സിലാക്കി. ചർമ്മത്തിന്റെ മറ്റൊരു അത്ഭുതത്തെക്കുറിച്ചുകൂടി പറയാനുണ്ട്. അത് നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥയെ മാത്രമല്ല, പലപ്പോഴും നമ്മുടെ മനസ്സിന്റെ അവസ്ഥയെയും നിശബ്ദമായി വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഡെർമറ്റോളജി എന്നൊരു പ്രത്യേക പഠനശാഖ രൂപപ്പെട്ടിട്ടുണ്ട്. മനസ്സും ചർമ്മവും പരസ്പരം സ്വാധീനിക്കുന്ന വിധത്തെക്കുറിച്ചാണ് ഫിസിയോ ഡെർമറ്റോളജി പഠനവിധേയമാക്കുന്നത്. മാനസിക സമ്മർദ്ദം ചർമ്മരോഗങ്ങളെ രൂക്ഷമാക്കുകയും ചർമ്മരോഗങ്ങൾ വീണ്ടും രോഗിയുടെ മാനസികാരോഗ്യത്തെ തകർക്കുകയും ചെയ്യുന്ന ഒരു ചക്രം പല രോഗികളുടെയും ജീവിതത്തിൽ കണ്ടുവരുന്നു. ഡെർമറ്റോളജി ക്ലിനിക്കുകളിൽ പതിവായി കാണുന്ന ചില കാഴ്ചകളുണ്ട്. പരീക്ഷാകാലത്ത് മുഖക്കുരു പെട്ടെന്ന് കൂടുന്ന വിദ്യാർത്ഥി, ജോലി നഷ്ടപ്പെട്ടതിന് പിന്നാലെ സോറിയാസിസ് വീണ്ടും രൂക്ഷമായ മധ്യവയസ്കൻ, പ്രസവശേഷം കഠിനമായ മുടികൊഴിച്ചിൽ കാരണം വിഷമിക്കുന്ന അമ്മ, വിറ്റിലേഗോ കാരണം വിവാഹാലോചനകൾ മുടങ്ങിയതിന്റെ വേദന പങ്കുവെക്കുന്ന യുവതി, ഇവരിൽ ഓരോരുത്തരെയും ചികിത്സിക്കുമ്പോൾ ചർമ്മത്തെ മാത്രമല്ല മനസ്സിനെയും ചികിത്സയുടെ ഭാഗമാകേണ്ടതുണ്ടെന്ന് ബോധ്യപ്പെടുന്നു. സമൂഹത്തിന്റെ രോഗിയോടുള്ള സമീപനവും രോഗത്തിന്റെ ഭാരത്തെ വർദ്ധിപ്പിക്കാറുണ്ട്. ഇത് പകരുമോ എന്നു തുടങ്ങിയ ചോദ്യങ്ങളും അറപ്പോടെയുള്ള സമീപനവും പലപ്പോഴും രോഗത്തേക്കാൾ വലിയ മുറിവ് രോഗിയുടെ മനസ്സിലുണ്ടാക്കുന്നു. അതുകൊണ്ടുതന്നെ ചർമ്മരോഗങ്ങളെക്കുറിച്ചും രോഗികളോട് പെരുമാറേണ്ട മര്യാദകളെക്കുറിച്ചുമുള്ള ശരിയായ അറിവ് സമൂഹത്തിന് ആവശ്യമാണ്. ചികിത്സ മരുന്നുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ചർമ്മരോഗങ്ങളുടെ ചികിത്സയിൽ ശരിയായ മരുന്നുകൾക്ക് തീർച്ചയായും പ്രധാന സ്ഥാനമുണ്ട്. എന്നാൽ മനസ്സും ചർമ്മവും പരസ്പരം സ്വാധീനിക്കുന്ന രോഗങ്ങളിൽ മരുന്നുകൾ മാത്രം മതിയാകണമെന്നില്ല. രോഗിയുടെ ജീവിത സാഹചര്യങ്ങളും മാനസികാവസ്ഥയും ഉറക്കവും കുടുംബ പിന്തുണയും ചികിത്സയുടെ വിജയത്തെ ഗണ്യമായി സ്വാധീനിക്കുന്നു. അതുകൊണ്ടാണ് ലോകമെമ്പാടും സമഗ്ര ചികിത്സ, ഹോളിസ്റ്റിക് കെയർ എന്ന ആശയത്തിന് പ്രാധാന്യം കൈവരുന്നത്. രോഗത്തിന്റെ തീവ്രത അനുസരിച്ച് മരുന്നുകൾ നൽകുന്നതോടൊപ്പം രോഗിയെ രോഗത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും യാഥാർത്ഥ്യബോധമുള്ള പ്രതീക്ഷകൾ നൽകുകയും ചെയ്യേണ്ടത് ചികിത്സയുടെ ഭാഗമാണ്. പല ചർമ്മരോഗങ്ങളും ദീർഘകാലം നിയന്ത്രിച്ചു കൊണ്ടുപോകേണ്ടവയാണെന്നും ചികിത്സ പാതിവഴിയിൽ നിർത്താതെ ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ടെന്നും രോഗി മനസ്സിലാക്കണം. രോഗിയുടെ മാനസിക സമ്മർദ്ദം തിരിച്ചറിയുന്നതും അതിനു പരിഹാരം കാണുന്നതും അത്ര തന്നെ പ്രധാനമാണ്. ആവശ്യമായാൽ മനഃശാസ്ത്രജ്ഞരുടെയോ മനോരോഗ വിദഗ്ധരുടെയോ സഹായം തേടുന്നതിൽ യാതൊരു മടിയും വേണ്ട. അത് ബലഹീനതയുടെ അടയാളവുമല്ല, മറിച്ച് പൂർണ്ണമായ രോഗശാന്തിയിലേക്കുള്ള വിവേകപൂർണമായ ഒരു ചുവടുവെപ്പാണ്. കുടുംബാംഗങ്ങൾക്കും ഈ ചികിത്സയിൽ വലിയ പങ്കുണ്ട്. രോഗിയോട് അകലം പാലിക്കുകയോ കുറ്റപ്പെടുത്തുകയോ വിമർശിക്കുകയോ ചെയ്യാതെ അദ്ദേഹത്തിന്റെ ആശങ്കകൾ കേൾക്കുകയും ചികിത്സയിൽ ഒപ്പമുണ്ടാവുകയും ചെയ്യുന്നത് രോഗമുക്തിക്ക് വലിയ പിന്തുണയാണ്. സമൂഹത്തിനും ചില ഉത്തരവാദിത്തമുണ്ട്. ചർമ്മരോഗങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ തിരുത്തുക, രോഗികളെ പരിഹസിക്കാതിരിക്കുക, അവരെ സമൂഹത്തിന്റെ ഭാഗമായി പരിഗണിക്കുക തുടങ്ങിയവ ചികിത്സയുടെ ഭാഗമാണെന്നും തിരിച്ചറിയണം. വിശ്വാസികൾ എന്ന നിലയിൽ ചികിത്സ തേടുന്നതോടൊപ്പം അള്ളാഹുവിൽ ബരമേൽപ്പിക്കുകയും ക്ഷമയോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് മനസ്സിന് വലിയ ആശ്വാസം നൽകും. ആത്മീയമായ കരുത്തും ശാസ്ത്രീയ ചികിത്സയും പരസ്പര വിരുദ്ധമല്ല, മറിച്ച് രോഗമുക്തിയുടെ യാത്രയിൽ പരസ്പരം പൂരകങ്ങളാണ്.
0: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, മനസ്സിനെ പ്രതിഫലിപ്പിക്കുന്ന ചർമ്മം. രചന നിർവഹിച്ചത് ഡോക്ടർ സഫ്ന യൂസഫ്. ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം കേൾക്കാം. ഷിർക്കിൽ നിന്ന് രക്ഷ ലഭിക്കാൻ പ്രാർത്ഥനാ പഠനം നിർവഹിക്കുന്നത് ഇബ്രാഹിം ബിൻ റഷീദ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഏറെ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോയുടെ പ്രാർത്ഥനാ പഠനം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അള്ളാഹ് നാം ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന ഷിർക്കിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള പ്രാർത്ഥനയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും, ഷിർക്ക് നിങ്ങളിൽ സംഭവിക്കുന്നത് ഒരു കറുത്ത ചെറിയ ഉറുമ്പിനേക്കാളും അവ്യക്തമായിട്ടായിരിക്കാം. അതുകൊണ്ട് ഞാൻ നിനക്കൊരു കാര്യം പഠിപ്പിച്ചു തരാം, അത് നീ ചെയ്താൽ ചെറുതും വലുതുമായ ഷിർക്ക് നിന്നിൽ നിന്ന് അകലുന്നതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി നമുക്ക് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. പ്രാർത്ഥന: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലമു വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലമു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അല്ലാഹുമ്മ ഇന്നി അഊദു ബിക اللهم إني أعوذ بك أن أشرك بك اللهم إني أعوذ بك أن أشرك بك وأنا أعلم أن أشرك بك وأنا أعلم أن أشرك بك وأنا أعلم وأستغفرك لما لا أعلم وأستغفرك لما لا أعلم وأستغفرك لما لا أعلم اللهم إني أعوذ بك أن أشرك بك وأنا أعلم وأستغفرك لما لا أعلم لما لا أعلم أعوذ بك أن أشرك بك وأنا أعلم വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലമു. പ്രാർത്ഥന ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒന്ന് പറഞ്ഞു നോക്കാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലമു വഅസ്തഗ്ഫിറുക ബിമാ ലാ وأستغفرك لما لا أعلم وأستغفرك لما لا أعلم اللهم إني أعوذ بك أن أشرك بك وأنا أعلم وأستغفرك لما لا أعلم. ഈയൊരു പ്രാർത്ഥന മൂന്ന് പ്രാവശ്യം ചൊല്ലാനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. നമുക്ക് ഇൻഷാ അള്ളാഹ് ഇതിൻ്റെ അർത്ഥം കൂടെ ഒന്ന് പഠിക്കാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലമു. അല്ലാഹുവേ, അറിഞ്ഞുകൊണ്ട് നിന്നോട് ശിർക്ക് പങ്കു ചേർക്കുന്നതിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു. വ അസ്തഗ്ഫിറുക ലിമാലമു, എനിക്ക് അറിയാത്തതിൽ ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ സാരമായിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു പ്രാർത്ഥന നാം പഠിക്കലും നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതും വളരെ അനിവാര്യമായിട്ടുള്ളത് ഒന്ന് തന്നെയാണ് എന്ന ബോധത്തോടുകൂടെ ഈ ഒരു പ്രാർത്ഥന ആവർത്തിച്ച് പറഞ്ഞ് പഠിക്കുവാൻ നാം ഏവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബാറകല്ലാഹു ഫീനാ ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: മാഷാ അല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ കർമ്മസരണി പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഹദീസ് 21, അമുസ്ലിങ്ങളുടെ പാത്രങ്ങൾ ഉപയോഗിക്കരുതെന്നോ, ഭാഗം 2. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് ഹംസ മദീനി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബി സിദ്നാ ഇൽമ. സുഹൃത്തുക്കളെ, കർമ്മസരണിയിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് പാത്രങ്ങളുമായി ബന്ധപ്പെട്ട് അത് ശുദ്ധിയാകുന്നതും ശുദ്ധിയല്ലാത്തതും ഉപയോഗിക്കാവുന്നതും ഉപയോഗിക്കാൻ പറ്റാത്തതുമായ കാര്യങ്ങളെ സംബന്ധിച്ചാണ്. തോൽപാത്രങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് ഒരു തോൽ ശുദ്ധിയാകുന്നത്, പാത്രങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, മറ്റ് ഉപയോഗങ്ങൾക്ക് പറ്റുന്നത് എന്നത് പറഞ്ഞു. കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തോൽപാത്രത്തിൽ നിന്ന് വെള്ളമെടുത്ത് വുളു എടുക്കുകയും അതിൽ നിന്ന് കുടിക്കാനും മറ്റുമൊക്കെയായി വെള്ളം ശേഖരിക്കാൻ സ്വഹാബത്തിനോട് പറയുകയും ചെയ്ത ഒരു ഹദീസ് വിശദമായി നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ്, അതിൽ ഒരു മുശ്രിക്കത്തായ സ്ത്രീയുടെ വെള്ളപാത്രം, അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തുമൊക്കെ വുളു എടുക്കുകയും അതുപോലെ വെള്ളം ശേഖരിക്കുകയുമൊക്കെ ചെയ്തു എന്നുള്ള ഒരു ഹദീസ്. അപ്പോൾ ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, സ്വാഭാവികമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉപയോഗിച്ച തോൽപാത്രം വിസ്മി ചൊല്ലി അറുത്ത ഒരു മൃഗത്തിൻ്റെ തോല് ഊറക്കിട്ട് ഉണക്കി അത് പാത്രമാക്കി മാറ്റിയതല്ല. കാരണം ഈ സ്ത്രീയാകട്ടെ, ഇവരുടെ കൗമ് ആകട്ടെ, അവരാരും മുസ്ലിങ്ങളല്ല. അതുകൊണ്ടാണ് പ്രത്യേകമായി പറഞ്ഞത് ഒരു മുശ്രിക്കത്തായ പെണ്ണിൻ്റെ തോൽപാത്രത്തിൽ നിന്ന് എന്ന് പറഞ്ഞത്. അവർ ഇസ്ലാമിനെപ്പറ്റി കൂടുതലായി ഒന്നും അറിഞ്ഞിട്ടോ കേൾക്കുകയോ ചെയ്തിട്ടില്ല. ഈ സ്ത്രീയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് നടക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിക്കുന്നത് ആ സ്വാബിഇയായ മനുഷ്യൻ്റെ അടുക്കലേക്കാണോ അഥവാ മതഭ്രഷ്ടനായ മനുഷ്യൻ്റെ അടുക്കലേക്കാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ബിസ്മി ചൊല്ലി അറുത്തതല്ലാത്ത ജീവിയാണെങ്കിലും നമുക്ക് ബിസ്മി ചൊല്ലി അറുത്താൽ കഴിക്കാൻ പറ്റിയ ഒരു ജന്തുവാണെങ്കിൽ അതിൻ്റെ തോൽ ചത്തതാണെങ്കിലും അറുത്തതാണെങ്കിലും ബിസ്മി ചൊല്ലാതെയാണെങ്കിലും ഒക്കെ ഊറക്കിട്ടാൽ ശുദ്ധിയാകും എന്ന ഒരു ആശയം പഠിപ്പിക്കാനാണ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് ഈ അധ്യായത്തിൽ കൊണ്ടുവരുന്നത്. ഇതാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണപാഠം. അഥവാ ബിസ്മി ചൊല്ലി അറുത്ത ജീവിയുടെ മാത്രം തോലല്ല നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, മറിച്ച് നമുക്ക് മാംസം കഴിക്കാൻ പറ്റിയ ഏത് ജീവിയുണ്ടോ അത് ചത്തതാണെങ്കിലും ശരി, അതല്ല മറ്റേതെങ്കിലും രൂപത്തിൽ അതിനെ കൊന്നതാണെങ്കിലും ശരി, അതിൻ്റെയൊക്കെ തോൽ ഊറക്കിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ തോൽ പാത്രം ഉപയോഗിക്കുന്നത് അനുവദനീയമാണ് എന്നതാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വലിയ പാഠം. രണ്ടാമത്തെ ഒന്ന്, ഒരു യുദ്ധ സാഹചര്യത്തിൽ, യുദ്ധത്തിനു വേണ്ടി പോകുന്ന ഒരു ഘട്ടത്തിൽ ഒരു ഇസ്ലാമിക രാജ്യമല്ലാത്ത ഒരു ശത്രു രാജ്യത്തുകൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു സ്ത്രീയെ നബിയുടെ സ്വഹാബത്ത് പിടിച്ചുകൊണ്ടുവരികയാണ്. അവരോട് അപമര്യാദയായി പെരുമാറുകയോ മറ്റോ ഒന്നും ചെയ്യുന്നില്ല, മറിച്ച് ഒരു സ്ത്രീ എന്നുള്ള ആ ഒരു പദവിയും മഹത്വവുമൊക്കെ അവർക്ക് കൽപ്പിച്ചുകൊണ്ട് തന്നെ അവരവരുടെ ഒട്ടകപ്പുറത്ത് ഇരുത്തിക്കൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹുവും മറ്റൊരു സ്വഹാബിയും കൂടി ഈ സ്ത്രീയെ നബിയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നത്. നബിയുടെ അടുക്കൽ എത്തിയപ്പോൾ അവരോട് താഴെ ഇറങ്ങാൻ വേണ്ടി പറയുകയും അങ്ങനെ ഇറങ്ങിയതിന് ശേഷം അവരുടെ വെള്ളപാത്രം ഉപയോഗിക്കുകയും ചെയ്തു എന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്ന്, മറ്റൊരാളുടേതാണെങ്കിൽ നമുക്ക് അവകാശപ്പെട്ടതല്ല, അതേപോലെ തന്നെ നമ്മുടെ ഉത്തരവാദിത്വത്തിലോ നമ്മുടേതോ അല്ലാത്ത ഒന്ന്, നമ്മൾ നിർബന്ധിതമായി കുടിക്കാനും അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യങ്ങൾക്കും വെള്ളമില്ലെങ്കിൽ മറ്റൊരാളുടെ പക്കൽ നിന്നും അത് എടുക്കൽ അനുവദനീയമാണ് എന്ന ഒരു സന്ദേശം കൂടി, ഒരു മെസ്സേജ് കൂടി ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം വെള്ളം എന്നത് ആർക്കും പ്രത്യേകമായി അവകാശമില്ലാത്ത, ആവശ്യമുള്ളവർക്കാണ് അതിൻ്റെ യഥാർത്ഥ അവകാശം എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആവശ്യക്കാരല്ല എങ്കിൽ അവർക്ക് ഒരവകാശവുമില്ല. എന്നാൽ എൻ്റെ പറമ്പിൽ ഞാൻ കുഴിച്ച കിണറാണെങ്കിൽ അതിൽ ഒന്നാമത്തെ സ്ഥാനവും ഒന്നാമത്തെ അവകാശവും എനിക്ക് തന്നെയാണുള്ളത്. അതേപോലെ ഞാൻ ശേഖരിച്ചു കൊണ്ടുവരുന്ന വെള്ളം, അത് ഞാനാണത് ശേഖരിച്ചത് എന്നതുകൊണ്ട് എനിക്കാണതിൻ്റെ ഒന്നാം സ്ഥാനമുള്ളത്, അതിൻ്റെ ഉടമസ്ഥാവകാശം എനിക്കാണുള്ളത്. ശരി തന്നെയാണ്. പക്ഷേ മറ്റൊരാൾ കുടിവെള്ളത്തിന് മുട്ടി നിൽക്കുന്ന ഒരു സമയത്ത്, ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യമായ ഘട്ടത്തിൽ ആ വെള്ളം അവർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ അവർക്കത് എടുക്കാം ഉപയോഗിക്കാം എന്ന ഒരു സന്ദേശം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. മാത്രമല്ല, മൂന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ഈ സ്ത്രീയിൽ നിന്ന് അവരുടെ വെള്ളം അത്യാവശ്യമായതുകൊണ്ട് എടുത്തു. എന്നാൽ അതൊരു തട്ടിപ്പറിച്ചെടുക്കുന്ന രൂപത്തിലോ അല്ലെങ്കിൽ അവരെ ഒഴിവാക്കിക്കൊണ്ടെടുക്കുന്ന രൂപത്തിലോ അല്ല, മറിച്ച് ആവശ്യമുള്ളത് ആ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അത് എടുത്തു എന്നത് ശരി തന്നെയാണ്. അവർക്കതിനു പകരമായി ഭക്ഷ്യവസ്തുക്കൾ ധാരാളമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകാൻ വേണ്ടി ആവശ്യപ്പെടുകയും ഓരോരുത്തരും അവരവരുടെ കൈകളിലുള്ള ഭക്ഷ്യവസ്തുക്കളും അതേപോലെ തന്നെ മറ്റു വസ്ത്രങ്ങളും എല്ലാം കൂടി നൽകിയിട്ട് അവർക്ക് ഒരു ഒട്ടകപ്പുറത്ത് വഹിക്കാൻ മാത്രം ഭക്ഷ്യവസ്തുക്കൾ ഒരു തുണിയിൽ കെട്ടിക്കൊണ്ട് അവർ കൊടുത്തു എന്ന് പറയുമ്പോൾ, ഇങ്ങോട്ട് ഒരു ഉപകാരം ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചങ്ങോട്ടും നല്ല രൂപത്തിൽ ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കണം. അവരുടേത് നമ്മൾ ഇങ്ങോട്ട് എടുത്തതാണ് എങ്കിലും അവർക്ക് അതിന് പ്രതിഫലം നൽകണം എന്നുള്ള ഒരു വലിയ സന്ദേശം കൂടി ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു തോൽ ഊറക്കിട്ട് കഴിഞ്ഞാൽ അത് ശുദ്ധിയാകും എന്ന്, അതിനുവേണ്ടിയാണ് ഈ ഹദീസ് ഇബ്നു ഹജറുൽ അസ്കലാനി ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒന്ന് ഒരു മുഷരിക്കത്തിൻ്റെ കയ്യിലാണ് എങ്കിലും അതിൻ്റെ ശുദ്ധി നഷ്ടപ്പെടുന്നില്ല എന്നുകൂടി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. മാത്രമല്ല, ഒരു അമുസ്ലിമാണല്ലോ ഈ സ്ത്രീ, മുഷരിക്കത്ത് എന്ന് പ്രത്യേകം ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ അമുസ്ലിമായ ആളുകളിൽ നിന്നും ഇങ്ങോട്ട് ലഭിക്കുന്ന ഉപകാരങ്ങൾക്ക് പ്രത്യുപകാരം ചെയ്യുക എന്നത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന വലിയ ഒരു സന്ദേശമാണ്. അവർ തമ്മിൽ മതപരമായി വ്യത്യാസങ്ങളും മറ്റുമൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങോട്ടൊരു ഗുണം ചെയ്ത ആൾക്ക് തിരിച്ചങ്ങോട്ട് ഉപകാരം ചെയ്യണം, അവിടെ മതത്തിൻ്റേതായ വേലിക്കെട്ടുകൾ ഉണ്ടാകാൻ പാടില്ല എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അവരുടെ വസ്തുക്കൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെക്കൊണ്ട് നമുക്ക് ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഉപകാരങ്ങൾക്ക് പ്രത്യുപകാരം നൽകണം എന്ന് തന്നെയാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇസ്ലാമിൻ്റെ ഉന്നതമായ നിയമങ്ങളിലെയും ഉന്നതമായ അതിൻ്റെ സ്വഭാവ ഗുണങ്ങളിലും പെട്ട ഒരു കാര്യമായിട്ടാണ് നമുക്ക് ഇതിൽ നിന്ന് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ വിശ്വാസപരമായ വൈജാത്യങ്ങൾ, അത് നമ്മുടെ മനസ്സിൽ അങ്ങനെ തന്നെ നിലനിൽക്കണം. അപ്പോഴാണല്ലോ നമുക്ക് നമ്മുടെ വിശ്വാസത്തോട് കൂറും അതിനോട് പ്രതിബദ്ധതയും ഉണ്ടാകുന്നത്. ഞാൻ എൻ്റെ ഇസ്ലാമും എൻ്റെ ഈമാനും എൻ്റെ ആദർശവും അതാണ് ഏറ്റവും ശരിയായിട്ടുള്ളത് എന്നും അതാണ് ഏറ്റവും സത്യമെന്നും വിശ്വസിക്കുന്നതോടൊപ്പം അതിൻ്റെ പുറമെയുള്ള ബാക്കിയുള്ളതെല്ലാം അസത്യമാണ്, ശരിയല്ലാത്തതാണ് എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ ആ തരത്തിലുള്ള വേർതിരിവ് അത് നിലനിർത്തുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരോട് ഭൗതികമായ കാര്യങ്ങളിലുള്ള ഇടപാടുകളിലോ അതേപോലെ തന്നെ ഭൗതികമായ കാര്യങ്ങളിലുള്ള പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹകരണങ്ങളിലോ അതിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് മാത്രമല്ല, ഒരു പ്രത്യുപകാരം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് എങ്കിൽ തീർച്ചയായും അതിന് പ്രത്യുപകാരം ചെയ്തു കൊടുക്കണം എന്നുകൂടിയാണ്. അങ്ങനെ പ്രത്യുപകാരം ചെയ്യുന്നതിൻ്റെ പേരിൽ നമുക്കൊരിക്കലും നമ്മുടെ ദീന് നഷ്ടമാകുന്നില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാം വിരോധിച്ചിട്ടുള്ളത് മറ്റുള്ളവരുമായുള്ള ഇടപാടുകളിലും മറ്റുള്ളവരുമായുള്ള ബന്ധത്തിലും അവനവൻ്റെ ദീൻ തന്നെ നഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ ദീൻ വിൽക്കുന്നതോ ആയ രൂപത്തിലുള്ള ഇടപാടുകളാണ് പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക തന്നെ ചെയ്യേണ്ടതുണ്ട്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇവർ ഒരു സ്ത്രീയാണ്. ഒരു സ്ത്രീയായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തുമൊക്കെ ഇവരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകളോട്, അന്യ സ്ത്രീകളോട് അവർ മുസ്ലിങ്ങളല്ലാത്തതാണെങ്കിൽ പോലും അവരോട് സംസാരിക്കുന്നതിന് ആവശ്യമുണ്ടെങ്കിൽ അവരുമായി സംസാരിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്നതാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വലിയ പാഠങ്ങളിലൊന്ന്. അത് മുസ്ലിങ്ങളാകട്ടെ അമുസ്ലിങ്ങളാകട്ടെ, ഒരു സാഹചര്യവും ആവശ്യവും വരികയാണെങ്കിൽ അവരുമായി സംസാരിക്കുന്നതിന് ഇസ്ലാം തടസ്സമല്ല എന്ന് ഈ ഒരു സംഭവം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇതുപോലുള്ള പല സംഭവങ്ങളും നമുക്കുണ്ട്. ഇപ്പോൾ ഷെയ്ഖ് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, ഇതിൽ പെട്ട ഒരു കാര്യമാണ്, ഫഖദ് ജറത്തിൽ ആദത്തു മസലൻ അന്ന റജുല യുഹാതിബു സൗജത അഖീഹി വയുസല്ലിമു അലൈഹ. ഒരാൾ തൻ്റെ സഹോദരൻ്റെ ഭാര്യയോട് സലാം പറയുകയും അവരോട് സംസാരിക്കുകയുമൊക്കെ ചെയ്യുക എന്നത് നാട്ടിൽ സാധാരണയായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു സഹോദരന്മാർ പരസ്പരം ഒരുമിച്ച് താമസിക്കുമ്പോൾ അവരുടെ ഭർത്താക്കന്മാർ മറ്റുള്ളവരുടെ ഭാര്യയോട് അഥവാ സഹോദരൻ്റെ ഭാര്യയോട് അയാൾക്ക് സംസാരിക്കുന്നതിന് പ്രശ്നമില്ല. ഇത് നാട്ടു നടപ്പുള്ള ഒരു കാര്യമാണ്. ഇദാ ദഖല വഹിയ ഫിൽ ബൈത്ത്, ആ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് വീട്ടിൽ ആദ്യം കാണുന്നതോ അല്ലെങ്കിൽ അവിടെ ഉള്ളതോ ആരാണ്, സഹോദരൻ്റെ ഭാര്യയാണെങ്കിൽ അവർക്കൊരു സലാം പറയുന്നതിനോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കുന്നതിനോ തെറ്റില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വഹിയ അയ്ലൻ തുസല്ലിമു അലൈഹി, അവൾക്ക് ഇങ്ങോട്ടും തൻ്റെ ഭർത്താവിൻ്റെ സഹോദരനോട് സലാം പറയുന്നതിന് പ്രശ്നമൊന്നുമില്ല. വല യറന്നാ സുഫീ ദാലിക ബഅസ, ഇതിലൊന്നും ഒരു പ്രശ്നം മനുഷ്യരാരും കാണാറില്ല, മുസ്ലിങ്ങളാരും കാണാറില്ല എന്നതാണ് ഷെയ്ഖ് പ്രത്യേകമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പം അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കൂട്ടുകുടുംബമായിട്ടൊക്കെ താമസിക്കുമ്പോൾ സഹോദരൻ്റെ ഭാര്യയെ മറ്റുള്ളവനക്ക് കാണാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ അവരോടൊരു സലാം പറയുകയോ അവരോട് മിണ്ടുകയോ എന്തെങ്കിലും സംസാരിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന രൂപത്തിലൊക്കെ കാണുന്നത് ഇസ്ലാമികമായ ഒരു അടിത്തറയും ഇല്ലാത്തതാണ് എന്നുകൂടി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ഈ ഷെയ്ഖ് പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അടുത്ത കാലഘട്ടത്തിൽ ജീവിച്ച പണ്ഡിതന്മാരിൽ ഒരു പ്രഗത്ഭനായ പണ്ഡിതനാണ്, സലഫി പണ്ഡിതനാണ്. അവരൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് ഇങ്ങനെയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ മറ്റ് സ്ത്രീകളുമായിട്ട് ഇടപഴകുക എന്ന് പറയുന്നത് അത് ആവശ്യമായ സന്ദർഭങ്ങളിൽ, പ്രത്യേകിച്ച് ഒരു കുടുംബത്തിൽ തന്നെ കൂട്ടുകുടുംബമായിട്ടൊക്കെ താമസിക്കുന്ന സമയത്ത് അത് അനുവദനീയമാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം വിരോധിച്ച ഒരു ഇഖ്തിലാത്തും ഉണ്ട്. അത് തിന്മയിലേക്കെത്തിക്കുന്ന ഖൽവത്തോടുകൂടിയുള്ള ഒരു ഇഖ്തിലാത്ത് ആണ് പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അഥവാ ഒരാണും ഒരു പെണ്ണും ഒറ്റക്കാകുന്ന ഒരു സാഹചര്യം, അത് കൂട്ടുകുടുംബത്തിലാണെങ്കിലും പാടില്ല, അല്ലാത്ത സ്ഥലത്തിലാണെങ്കിലും പാടില്ല, ജോലിസ്ഥലത്താണെങ്കിലും പഠനസ്ഥലത്താണെങ്കിലും ഒരു സ്ഥലത്തും പാടില്ല എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ രൂപത്തിലുള്ളതല്ലാത്ത ഒരു തിന്മയിലേക്ക് വഴിവെക്കാത്ത രൂപത്തിലുള്ള ഇടപാടുകളും ഇടപെടലുകളും സംസാരവും സലാം പറയലും ഒക്കെ അനുവദനീയമാണ് എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട പാഠങ്ങളിൽ ഒന്ന്. അതേപോലെ തന്നെ ഈ ഹദീസ് പിടിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാരൊക്കെ ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനുള്ള തെളിവ് ഒരിക്കലും ഈ ഹദീസ് ആവില്ല. കാരണം ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരൊരു മുശ്രിക്കത്തായ സ്ത്രീയാണ്. ഒരു മുശ്രിക്കത്തായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ ശക്തമായ നിയമങ്ങൾ, ആ നിയമങ്ങൾ പാലിക്കേണ്ടുന്ന ഒരു ബാധ്യത അവൾക്ക് ഭൗതികമായിട്ടില്ല എന്നത്, അങ്ങനത്തെ ഒരു നിയമമുണ്ടോ എന്ന് പോലും അവൾക്കറിയില്ലല്ലോ. അതുകൊണ്ട് അവർ ചെയ്ത ഒരു പ്രവർത്തനത്തിൻ്റെ പേരിൽ ഒരിക്കലും ഒരു ഇസ്ലാമികമായ നിയമം സ്ഥിരപ്പെടില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, ഒരു സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക എന്നത് ഇസ്ലാം വിലക്കിയിട്ടുള്ളത് ഇസ്ലാമിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ കൂടിയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൽ ഒരു തെളിവ് ഇല്ല എന്ന് അങ്ങനെ ചില പണ്ഡിതന്മാർ ഈ ഹദീസിനെ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നത് ശരിയല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഹദീസിൻ്റെ ആശയമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചുരുക്കത്തിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ സ്വഹാബത്തിൻ്റെയും പ്രവാചകൻ്റെയും യാത്രയിലുണ്ടായിട്ടുള്ള ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരുപാട് പാഠങ്ങളിൽ ഒന്നാണിത്. ആ കൂട്ടത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകൾ വെളിവായ ഒരു സംഭവം കൂടിയാണിത്. ഈ സ്ത്രീയിൽ നിന്നും അവരുടെ ഒട്ടകപ്പുറത്തവർ കൊണ്ടുപോകുന്ന വെള്ളം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും വുളുവെടുക്കാനും കുടിക്കാനും പിന്നീട് അങ്ങോട്ടുള്ള യാത്രക്ക് ഓരോരുത്തരും അവരുടെ പാത്രങ്ങളിൽ ശേഖരിക്കുകയും ഒക്കെ ചെയ്തു. എന്നിട്ടും ഈ സ്ത്രീ നോക്കി നിൽക്കുന്നത് തൻ്റെ പാത്രത്തിൽ ഒരു കുറവും വരുന്നില്ല എന്ന് മാത്രമല്ല, സ്വഹാബി ഈ സംഭവത്തെപ്പറ്റി പറയുന്നത് ആ പെണ്ണ് വരുന്ന സമയത്ത് അവരുടെ തോൽപാത്രത്തിലുണ്ടായിരുന്ന വെള്ളത്തേക്കാൾ കുറച്ചുകൂടി കൂടിയോ എന്ന രൂപത്തിൽ, അതിന് അല്പം കൂടി വീർത്ത രൂപത്തിലാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് എന്ന് സ്വഹാബത്ത് പറയുന്നുണ്ട്. അപ്പോൾ അവർ ആ ഒരു അത്ഭുതം മനസ്സിലാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സ്ത്രീ ഇതെന്തൊരത്ഭുതം എന്ന നിലക്ക് മനസ്സിലാക്കുകയും അവരുടെ നാട്ടിൽ പോയിട്ട് അദ്ദേഹം ഒന്നുകിൽ ഒരു നല്ല പ്രവാചകനാണ്, അല്ലെങ്കിൽ ലോകത്ത് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിൽ ഏറ്റവും വലിയ ഒരു മാരണക്കാരനാണ്, ഒരു മായാജാലക്കാരനാണ് അദ്ദേഹം എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തുകയും പിന്നീട് അവർ ബോധ്യപ്പെട്ട ഈ ഒരു യാഥാർത്ഥ്യം തൻ്റെ കൗമുമായി പങ്കുവെക്കുകയും ചെയ്യുന്നു. കാരണം ഇസ്ലാം അതിൻ്റെ ചുറ്റുഭാഗങ്ങളിലുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ വ്യാപിച്ചുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിൽ അവർ തൻ്റെ കൗമിനോട് പറഞ്ഞ ഒരു കാര്യമാണ്, ദാ ഇന്ന സ്ഥലത്ത് ഇസ്ലാം എത്തി, ഇന്ന ഗോത്രം ഇസ്ലാമിന് കീഴ്പ്പെട്ടു, ഇന്ന ഗോത്രം ഇസ്ലാമിൻ്റെ കീഴിലായി കഴിഞ്ഞു, ഇന്ന പ്രദേശം ഇസ്ലാമിൻ്റെ, ഇനി നമ്മളായിട്ട് അതിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ട് എങ്കിൽ നമുക്കൊരു നഷ്ടമായിരിക്കും, അതുകൊണ്ട് നമ്മൾ വേഗത്തിൽ ഇസ്ലാം സ്വീകരിക്കുകയല്ലേ എന്ന് ഈ സ്ത്രീയാണ് ആ നാട്ടുകാരോട് പറയുകയും ആ നാട്ടുകാർ അത് കേട്ടുകൊണ്ട് ഇവർക്കുണ്ടായ ഈ ശക്തമായ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകൾ അനുഭവപ്പെട്ടത് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്തപ്പോഴാണ് അവർ വിശ്വാസികളായി മാറിയത്. അപ്പോൾ യാത്രയിൽ കണ്ട ഒരനുഭവത്തിൽ നിന്നാണ് ഒരു കബീല, ഒരു ഗോത്രം ഒന്നടങ്കം ഇസ്ലാം സ്വീകരിക്കുന്നത്. അതുകൂടി ഈ ഒരു ഹദീസിൻ്റെ പാഠമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു നല്ല മനസ്സോടുകൂടി ആരിടപെട്ടോ അവർക്കൊക്കെ ഇസ്ലാം ബോധ്യപ്പെടുകയും ഇസ്ലാം മനസ്സിലാവുകയും അതവർ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ ധാരാളം തെളിവുകളിൽ ഒന്നുകൂടിയാണ് ഈ ഹദീസ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
0: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ കർമ്മസരണി, ഹദീസ് 21, അമുസ്ലിങ്ങളുടെ പാത്രങ്ങൾ ഉപയോഗിക്കരുതെന്നോ, ഭാഗം 2. ക്ലാസ് എടുത്തത് ഹംസ മദീനി.
1: നേരിൻ്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിൻ്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിൻ്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കുപ്പികൾ ഉറപ്പുവരുത്തുക. നേരിൻ്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ അതിന്റെ രുചി ഏതാനും മിനിറ്റുകൾ മാത്രം നിലനിൽക്കും. ടെക്സ്റ്റൈൽസിൽ പോയി വസ്ത്രം വാങ്ങിയാൽ ഏതാനും മാസങ്ങൾ അത് നിലനിൽക്കും. കാറ് വാങ്ങിയാലും വീട് പണിതാലും ഏതാനും കൊല്ലങ്ങൾ അത് നിലനിൽക്കും. പരിമിത കാലത്തേക്ക് മാത്രമാണ് അവയുടെ ആസ്വാദനവും അനന്തരഫലവും. എന്നാൽ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുക കാലങ്ങളോളം നിങ്ങൾക്ക് പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ പണം ശബ്ദമായി പതിനായിരങ്ങൾ കേൾക്കും, വീഡിയോ ആയി ആയിരങ്ങൾ കാണും, ടെക്സ്റ്റായി നിരവധി പേർ വായിക്കും. പീസ് റേഡിയോ എന്ന മഹത്തായ സംരംഭത്തെ സാമ്പത്തികമായി സഹായിക്കും. നിലയ്ക്കാത്ത പ്രതിഫലം നേടിക്കൊണ്ടിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കളെ, ഇനി നാം പ്രവേശിക്കുന്നത് മധുരം ഖുർആനിലേക്കാണ്.
3: വിശുദ്ധ ഖുർആനിലെ ശ്രവണ മനോഹരമായ വചനങ്ങളിലേക്ക് നമുക്ക് ആഴ്ന്നിറങ്ങിപ്പോകാം
2: ഇൻഷാല്ലാ. ഇന്ന് 19 അധ്യായം സൂറത്ത് മറിയമിലെ 16 മുതൽ 46 വരെയുള്ള വചനങ്ങളാണ് മധുരം ഖുർആനിലൂടെ ശ്രോതാക്കൾ കേൾക്കുന്നത്.
3: നമ്മളിന്ന് കേൾക്കുന്ന ശബ്ദം വിശുദ്ധ ഹറമിലെ ഇമാമായ ഷെയ്ഖ് ബന്ദർ ബലീലയുടെ പാരായണമാണ്.
2: തീർച്ചയായും അദ്ദേഹത്തിന്റെ പാരായണം നമുക്ക് ശ്രവിക്കാം.
4: أعوذ بالله من الشيطان الرجيم.

0: അടുത്തതായി പീസ് റേഡിയോയിൽ ജനക്ഷേമം. ജനക്ഷേമം പ്രോഗ്രാമിൽ പ്രളയം, മഴക്കെടുതി, അർഹമായ ധനസഹായം നഷ്ടപ്പെടുത്തരുത്. നമ്മോട് സംസാരിക്കുന്നത് അബ്ദുൽ ഖാലിഖ് സി എം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ ജനക്ഷേമം പ്രോഗ്രാമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനുഷ്യർ തങ്ങളുടെ ഒരായുസ് മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ അവൻ്റെ

കാലവർഷം മൂലമോ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് സർക്കാർ നൽകുന്ന വിവിധ ധനസഹായങ്ങളും അവ ലഭ്യമാക്കാനുള്ള കൃത്യമായ വഴികളെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത്. നമുക്ക് ആദ്യമായി ചർച്ച ചെയ്യുന്ന വിഷയം അടിയന്തരമായി ലഭിക്കുന്ന ഇത്തരം സാമ്പത്തിക സഹായങ്ങളാണ്. ഇത്തരം ദുരന്തങ്ങളിൽ മരണപ്പെട്ടു പോയ കുടുംബങ്ങൾക്ക് 600,000 രൂപ വരെ സർക്കാർ ധനസഹായമായി നൽകാറുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ സംസ്കാര ചടങ്ങുകൾക്ക് 10,000 രൂപ പ്രത്യേകവും നൽകാറുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരം ഈ പ്രളയം അതല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളിൽ മിക്കവാറും ആളുകളുടെ വീട്ടിൽ വെള്ളവും ചെളിയും കയറി വീട് ഉപയോഗിക്കാനാവാത്ത അവസ്ഥയിലാണ് ഉണ്ടാവാറുള്ളത്. അത് എത്രയും പെട്ടെന്ന് ക്ലിയറാക്കിയാൽ മാത്രമാണ് വീട്ടിൽ താമസിക്കാവുന്ന ഒരവസ്ഥ ഉണ്ടാവുക. അത്തരം ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി 10,000 രൂപ പിന്നെ സർക്കാർ നൽകുന്നുണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട വിഷയം, റേഷൻ കാർഡ് 1-ന് 10,000 രൂപയാണ് നൽകുന്നത്. അപ്പോൾ റേഷൻ കാർഡ് ഉള്ള കുടുംബങ്ങൾക്കാണ് ഇത്തരം ആനുകൂല്യം, ഈ 10,000 രൂപ ആനുകൂല്യം ലഭിക്കേണ്ടത്. അപ്പോൾ ശ്രോതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒന്ന്, ഒരു പക്ഷേ റേഷൻ കാർഡ് എടുക്കാൻ വിട്ടുപോയ ആളുകളുണ്ടെങ്കിൽ റേഷൻ കാർഡ് എടുത്തു വെക്കുന്നത് നല്ലതാണ്. തറവാട് വീടിൽ റേഷൻ കാർഡ് എല്ലാവരും പേരുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ വീടിന് ലഭിക്കേണ്ട ആനുകൂല്യം ഒരു പക്ഷേ ലഭിക്കാതെ പോകും. അപ്പോൾ ഈ ഇതുവരെ റേഷൻ കാർഡ് എടുക്കാത്ത ശ്രോതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ റേഷൻ കാർഡ് എടുക്കാൻ കൂടി ഈ ഒരു സംസാരം ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രളയബാധിത കുടുംബങ്ങൾക്ക് ഇടക്കാലാശ്വാസമെന്ന നിലയിൽ പ്രതിദിനം 300 രൂപ റേഷൻ കാർഡ് 1-ന് 2 മുതിർന്നവർക്ക്, അതായത് കുടുംബത്തെ അധ്വാനിച്ച് പോറ്റുന്ന ഒരു റേഷൻ കാർഡിലെ 2 പേർക്ക് പ്രതിദിനം 300 രൂപ 7 ദിവസത്തേക്ക് ചെറിയ ആശ്വാസം സർക്കാർ ഈ 2026 പ്രളയത്തിന് ബന്ധപ്പെട്ട് 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ പ്രളയം അതല്ലെങ്കിൽ വെള്ളം വീടിൽ കയറിയ ആളുകൾക്ക് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ ഉത്തരവിൽ കർഷകർക്ക് 25%ത്തിലധികം വർധനവ് സർക്കാർ 2026 പ്രത്യേകം പുറപ്പെടുവിച്ച ഉത്തരവിൽ ഉണ്ട് എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യമാണ്. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് പ്രളയം മൂലമോ അതല്ലെങ്കിൽ കാലവർഷക്കെടുതി മൂലമോ വീടുകൾക്കുണ്ടായ നാശനഷ്ടങ്ങൾക്ക് സർക്കാർ നൽകുന്ന ധനസഹായങ്ങളെ പറ്റിയാണ്. വ്യത്യസ്ത കാറ്റഗറിയാക്കി തിരിച്ചാണ് സർക്കാരിൻ്റെ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് വീടുകൾക്ക് സംഭവിക്കുന്ന കേടുപാടുകളുടെ തോത് അടിസ്ഥാനത്തിലാണ് വ്യത്യസ്ത കാറ്റഗറികൾ ഉള്ളത്. അതിൽ ആദ്യ കാറ്റഗറി വരുന്നത് 15% വരെ വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു എന്നുള്ളതാണ്. ഈ 15% എങ്ങനെയാണ് ഉദ്യോഗസ്ഥർ തീരുമാനിക്കുക എന്ന് ചോദിച്ചാൽ, മുട്ടപ്പം വെള്ളം കയറി ചെറിയ കേടുപാടുകൾ വന്ന വീടുകൾ, അതല്ലെങ്കിൽ 10% താഴെ മേൽക്കൂരയ്ക്ക് നാശനഷ്ടം സംഭവിച്ച വീടുകൾ, അതല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് തകരാറുകൾ സംഭവിച്ച വീടുകൾ, അതും അല്ലെങ്കിൽ ഗൃഹോപകരണങ്ങൾ ഉപയോഗശൂന്യമായ വീടുകൾ, ഇത്തരം വീടുകൾക്ക് 10,000 രൂപ വരെ സർക്കാരിൽ നിന്ന് ധനസഹായം ലഭിക്കുന്നതാണ്. രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നത് 60,000 രൂപ വരെ ധനസഹായം ലഭിക്കുന്ന വീടുകളാണ്. 16 മുതൽ 29% നാശനഷ്ടം എന്നാണ് കണക്കാക്കുന്നത്. ഇതിൽ വീടുകളിൽ വെള്ളം കയറിയതുകൊണ്ട് തറക്ക് കേടുപാട് സംഭവിച്ചതും ഇലക്ട്രിക്കൽ പ്ലംബിംഗ് തകരാറുകൾ വന്നതും ഈ ഒരു കാറ്റഗറി ഉൾപ്പെടുന്നു. അതോടൊപ്പം തന്നെ മേൽക്കൂരയുടെ 25% വരെ തകരാറുകൾ വന്നതും വീടിനകത്ത് ചെളിയോ മണ്ണോ അടിഞ്ഞുകൂടിയതും ഈ കാറ്റഗറി 2 ഉൾപ്പെടുത്തി 60,000 രൂപ വരെ ധനസഹായം സർക്കാരിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നത് 1,25,000 രൂപ വരെ ധനസഹായം ലഭിക്കും. അത്തരം വീടുകളുടെ 50% വരെ മേൽക്കൂര തകരാറായ വീടുകൾക്കാണ് ഇത് ലഭിക്കുക. അതല്ലെങ്കിൽ ചുമരുകൾ ദുർബലമായി പൊട്ടലുകൾ വന്ന വീടുകൾക്കാണ് ലഭിക്കുക. നാലാമത്തെ കാറ്റഗറി വരുന്നത് 2,50,000 രൂപ വരെ ധനസഹായം ലഭിക്കുന്ന വീടുകളാണ്. അതിൻ്റെ പെർസെൻറ്റേജ് കണക്കാക്കുമ്പോൾ ഒരു 60% മുതൽ 70% വരെയാണ്. ഇതിൽ 50%ത്തിലധികം മേൽക്കൂര നഷ്ടമായ വീടുകൾ, ഒന്നിലധികം ചുമരുകൾ തകർന്ന വീടുകൾ, ഇവയാണ് ഈ 2,50,000 വരെയുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. അവസാന കാറ്റഗറി വരുന്നത് വീടുകൾ പൂർണ്ണമായി തകർന്ന് എന്ന് വിധി എഴുതാവുന്ന വീടുകളാണ്. അതായത് 70-100% വരെ തകർച്ച സംഭവിച്ച വീടുകൾ. ഇതിൽ മേൽക്കൂര പൂർണ്ണമായി തകർന്ന കെട്ടിടം, അതല്ലെങ്കിൽ അടിത്തറ തകർന്നു പിന്നെ വീട് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നത്, അതല്ലെങ്കിൽ വീട് വാസയോഗ്യമല്ല എന്ന് എഞ്ചിനീയർ വിഭാഗത്തിൽ നിന്ന് ശുപാർശ ചെയ്യുന്ന വീടുകൾ, അതുമല്ലെങ്കിൽ അത്തരം വീടുകൾ ദുരന്ത സാധ്യത മേഖലയില്ല എന്നു ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവർ കണ്ടെത്തിയുള്ള വീടുകൾ, ഇത്തരം വീടുകൾക്ക് ഉള്ള നഷ്ടമാണ് 5-ാമത്തെ കാറ്റഗറിയിൽ വരുന്നത്. അവർക്ക് സ്വന്തമായി സ്ഥലമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് വീടിലൊക്കെ വെക്കാൻ 600,000 രൂപ വരെ സർക്കാർ ധനസഹായം നൽകുന്നുണ്ട്. ഞാൻ തന്നെ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവരാണെങ്കിൽ 12,00,000 രൂപ വരെ ധനസഹായം ലഭിക്കും. ഇതാണ് സർക്കാർ നൽകുന്ന വിവിധ ധനസഹായങ്ങൾ. ഇനി ഇത് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരിക്കലും ഒരു ആനുകൂല്യം നമ്മെ തിരഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് എത്താൻ സാധ്യത വളരെ കുറവാണ്. ചില കേസുകൾ എത്താം. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീടിന് ഒരു ദുരന്തം ഉണ്ടായാൽ, എന്തെങ്കിലും ഒരു മേൽക്കൂരയ്ക്ക് ഒരു നാശനഷ്ടം സംഭവിച്ചാൽ മിനിമം, അല്ലെങ്കിൽ വെള്ളം കയറിയാൽ ഉടനെ ഈ വിവരം നമ്മൾ വില്ലേജ് ഓഫീസിലും തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് മെമ്പറെയോ

0: കൗൺസിലറെയോ അറിയിക്കേണ്ടതുണ്ട്. ഇതിനുവേണ്ടി നമ്മളൊരു വെള്ള പേപ്പറിൽ ഒരു അപേക്ഷ തയ്യാറാക്കി നൽകിയാൽ മതി. അതല്ലെങ്കിൽ വ്യത്യസ്ത ഫോമുകൾ ലഭ്യമാണ്, നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അത്തരം മോഡലുകൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ വില്ലേജ് ഓഫീസിൽ കൊണ്ടുപോയി ഈ അപേക്ഷ നമ്മൾ നൽകണം. അതോടൊപ്പം തന്നെ വെള്ളം കയറിയാൽ ഉടനെ ഇറങ്ങും, അതല്ലെങ്കിൽ നാശനഷ്ടം സംഭവിച്ചാൽ ഒക്കെ ആ സമയത്ത് നമ്മൾ വ്യത്യസ്ത ഫോട്ടോഗ്രാഫുകളും വീഡിയോഗ്രാഫുകളും എടുത്തു വെക്കുന്നത് നന്നാവും. ഒരുപക്ഷെ ഈ നമ്മൾ വില്ലേജ് ഓഫീസ് അപേക്ഷ നൽകിയ സമയത്ത് അപ്പോൾ തന്നെ ഈ വില്ലേജ് ഓഫീസർക്കോ അതല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്കോ നമ്മുടെ വീട് വന്ന് നോക്കി നാശനഷ്ടം കണക്കാക്കാൻ പറ്റണമെന്നില്ല. കാരണം ഏത് ദുരന്തം വരുമ്പോഴും നിരവധി വീടുകൾക്കാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ സംഭവിക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ഫോട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസറോട് വിഷയം സംസാരിക്കുക, ഇന്നിന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അവർ നമ്മോട് അനുവാദം നൽകുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ വീടിൻ്റെ റിപ്പയറിംഗ് കാര്യങ്ങൾ ആരംഭിക്കാൻ പറ്റും. അതിന് എല്ലാ പ്രൊസീജിയറും പൂർത്തിയാക്കണമെന്നില്ല, ആ ഒരു വിഷയം ആരംഭിക്കട്ടെ എന്നുള്ളത് നമുക്ക് വില്ലേജ് ഓഫീസറോടോ അതല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയറോടോ വാർഡ് മെമ്പറോ അറിയിച്ച് നമുക്ക് അത്തരം നമ്മുടെ വീട് വാസയോഗ്യമാക്കുന്ന അത്തരം കാര്യങ്ങളൊക്കെ കടക്കാവുന്നതാണ്. ഇതിൽ മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, എങ്ങനെയാണ് ഈ തുക നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ വാല്യുവേഷൻ പ്രക്രിയ എന്ന് വരുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ വെള്ളപ്പേപ്പറിൽ അപേക്ഷ തയ്യാറാക്കി വില്ലേജ് ഓഫീസിൽ എത്തിക്കുന്നു. വില്ലേജ് ഓഫീസ് ഇത് ഏതെങ്കിലും അംഗീകൃത പ്രകൃതി ദുരന്തങ്ങളിൽ വീട് തകർന്നതാണെങ്കിൽ അത് സാക്ഷ്യപ്പെടുത്തി അതിൻ്റെ വാല്യുവേഷൻ തയ്യാറാക്കാൻ വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് ഫയൽ കൈമാറുന്നു. എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ നമ്മുടെ വീട് വന്ന് നോക്കി ആ വീടിൻ്റെ നാശനഷ്ടം ഏത് കാറ്റഗറി, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ 5 കാറ്റഗറി ഉണ്ടല്ലോ, അതിൽ ഏത് കാറ്റഗറിയിലാണ് എന്നത് നോക്കി അതിൻ്റെ പേഴ്സൻറ്റേജ്, ആ വീടിന് നാശനഷ്ടം സംഭവിച്ചത് ഇത്ര പേഴ്സൻറ്റേജ് വന്നു എന്ന് നോക്കി വില്ലേജ് ഓഫീസർക്ക് തിരിച്ച് റിപ്പോർട്ട് കൈമാറുന്നു. വില്ലേജ് ഓഫീസർ നമ്മൾ നൽകിയ അപേക്ഷ, ആ അപേക്ഷയോടൊപ്പം നമ്മൾ നൽകേണ്ട മറ്റു കാര്യങ്ങൾ, നമ്മുടെ റേഷൻ കാർഡിൻ്റെ കോപ്പി, നമ്മുടെ ആധാർ കാർഡിൻ്റെ കോപ്പി, നമ്മുടെ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി, നമ്മുടെ വീടിന് നാശനഷ്ടം സംഭവിച്ചതായി കാണിക്കുന്ന ഫോട്ടോകൾ, അത് സ്റ്റുഡിയോയിൽ പോയി നല്ല ക്വാളിറ്റി ഫോട്ടോ എടുക്കണമെന്നില്ല, അത് വൈറ്റ് പേപ്പറിൽ കളർ ഫോട്ടോ എടുത്തതും ആയാലും മതി. ഇത്തരം കാര്യങ്ങൾ വില്ലേജ് ഓഫീസർ വില്ലേജ് ഓഫീസിൽ നിന്ന് അവരുടെ അനുവദിച്ച അവരുടെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നു. അത് താലൂക്കിൽ നിന്ന് തഹസിൽദാർ വെരിഫൈ ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരു നാശനഷ്ടത്തിൻ്റെ വാല്യുവേഷൻ പ്രൊസീജിയർ. ഒരു പക്ഷേ കൂടുതൽ നാശനഷ്ടം ഉണ്ടാകുന്ന വീടുകളാണെങ്കിൽ അത് വില്ലേജ് ഓഫീസറും അസിസ്റ്റന്റ് എഞ്ചിനീയറും മാത്രം വാല്യുവേഷൻ നൽകിയാൽ മതിയാവില്ല. അത്തരം വീടുകളിൽ പിന്നെ ഒരു പക്ഷേ തഹസിൽദാറും ബ്ലോക്ക് പഞ്ചായത്തുകളിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരും വീട് സന്ദർശിച്ച് അതിൻ്റെ പ്രൊസീജിയർ പൂർത്തിയാക്കുന്നു. ഇത് പിന്നീട് നമുക്ക് ലഭിക്കുന്നത് വില്ലേജ് ഓഫീസിൽ പോയി അല്ലെങ്കിൽ വാർഡ് മെമ്പർ കൊണ്ടുവരുന്ന സാഹചര്യമല്ല, നേരിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന സാഹചര്യമാണ് ഉണ്ടാകുക. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം മാത്രമേ ഉള്ളൂ, നമ്മൾ നൽകിയ അപേക്ഷ വില്ലേജ് ഓഫീസിൽ നിന്ന് നിർദ്ദിഷ്ട പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത് എന്നുള്ള ഒരു കാര്യം മാത്രമേ നമുക്ക് ഉറപ്പുവെക്കാനുള്ളൂ. അതിനുശേഷം വില്ലേജ് ഓഫീസർക്കും യാതൊരു റോളും കാര്യങ്ങളൊന്നുമില്ല. അതിനുശേഷം അവിടെ പോയി നമ്മളിങ്ങനെ എൻ്റെ അനുകൂലമായോ എന്ന് ചോദിച്ച് അവരെ പ്രയാസപ്പെടുത്തേണ്ടതില്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ്, ഒരു പക്ഷേ പ്രളയമോ അതല്ലെങ്കിൽ അംഗീകൃത ദുരന്തമോ ഉണ്ടായാൽ നമ്മുടെ നാട്ടിലെ ഒരു സാഹചര്യം വെച്ചിട്ട് മിക്കവാറും ആളുകളെ തൊട്ടടുത്തുള്ള അയൽവാസികളോ അതല്ലെങ്കിൽ ബന്ധുക്കളോ നാട്ടുകാരോ അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകുന്ന മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്. അവർ ഒരുപക്ഷെ ദുരിതാശ്വാസ ക്യാമ്പിൽ പോകേണ്ട സാഹചര്യമില്ല. എന്നാൽ ശ്രദ്ധിക്കേണ്ട വിഷയം, സർക്കാർ ആനുകൂല്യങ്ങൾ ആദ്യം ലഭിക്കുക, അതിൽ ഇവർ ദുരന്തത്തിൽ ഏർപ്പെട്ടു എന്നത് സർക്കാർ രേഖകൾ ലഭ്യമാകുക എന്നുള്ളത് ദുരിതാശ്വാസ ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ലിസ്റ്റുകളാണ്. ഒരു പക്ഷേ നമുക്ക് നമ്മുടെ ബന്ധുക്കളോ നാട്ടുകാരോ നമുക്കുള്ള ഒരു സഹായം, നമുക്കുള്ള ഒരു താമസിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി തരികയാണെങ്കിലും നമ്മൾ വാർഡ് മെമ്പറെ വില്ലേജ് ഓഫീസറെ അറിയിച്ച് ദുരിതാശ്വാസ ക്യാമ്പിൽ പോയി രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾക്ക് ഇന്ന സൗകര്യങ്ങളുണ്ട്, ഞങ്ങളുടെ വീടുകളിൽ പോകട്ടെ എന്ന് ചോദിച്ച് പോകുന്ന ഒരു രൂപമാണ് നല്ലത്. ഒരു പക്ഷേ പ്രളയത്തിൻ്റെ ഒരു മാനസിക പ്രയാസത്തിൽ ഈ ദുരന്തബാധിതർക്ക് അത്തരം കാര്യങ്ങൾ ശ്രദ്ധ ഉണ്ടാവണമെന്നില്ല. സന്നദ്ധ പ്രവർത്തകരെന്ന നിലയിൽ ഈ പ്രോഗ്രാം കേൾക്കുന്ന എല്ലാവരും അത്തരം കാര്യങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഇത്തരം ദുരന്തങ്ങൾ ബാധിക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യം നമ്മുടെ ബന്ധുക്കൾക്കാവട്ടെ നാട്ടുകാർക്കാവട്ടെ ഇത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. എന്നിട്ട് ദുരിതാശ്വാസ ക്യാമ്പ് എവിടെയാണുള്ളത്, അവിടെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ വീടുകളിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവിധ സർക്കാർ ധനസഹായങ്ങളും അല്ലെങ്കിൽ നഷ്ടപരിഹാരങ്ങൾ ലഭിക്കണമെങ്കിൽ ഒരുപക്ഷെ പ്രളയ ബാധിതരായ ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള പേപ്പർ വർക്കുകളോ മറ്റു കാര്യങ്ങളോ യഥാസമയം നിർവഹിക്കാൻ കഴിയണമെന്നില്ല. കാരണം വലിയൊരു മാനസിക ആഘാതത്തിലായിരിക്കും ഓരോ ദുരന്ത ബാധിതനും ഉണ്ടാവുക. കാരണം അവരുടെ വർഷങ്ങളായുള്ള അധ്വാനമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അത്തരം സമയങ്ങളിൽ അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് ലഭിക്കേണ്ട സഹായ സഹകരണം നൽകാൻ ആ നാട്ടിലുള്ള പ്രളയം ബാധിക്കാത്ത ആളുകളും സന്നദ്ധ പ്രവർത്തകരൊക്കെ സഹായിക്കേണ്ടതുണ്ട്. അവർക്ക് എന്തൊക്കെയാണ് ആലുമുകളുള്ളതെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവർക്ക് വേണ്ടി അവരെ സന്ദർശിച്ച് ഒരു വെള്ളപ്പേപ്പർ എടുത്ത് അവർക്ക് വേണ്ടി അപേക്ഷ പൂരിപ്പിച്ച് അവരെക്കൊണ്ട് ഒപ്പുവെച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങൾ വില്ലേജ് ഓഫീസിൽ പോയി, വില്ലേജ് ഓഫീസിൽ ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ നല്ല തിരക്കുള്ള സമയങ്ങളാണ്, ഒരു അംഗീകൃത ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നിരവധി വീടുകൾ തകർന്നിട്ടുണ്ടാകും, എല്ലാ വീടുകളിലും പിന്നെ കറക്റ്റ് പ്രൊസീജിയർ പാലിക്കാൻ ഒരുപക്ഷെ വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് സാധിക്കണമെന്നില്ല. അപ്പോൾ അത്തരം കേസുകൾ ഒരുപക്ഷെ നമ്മൾ വില്ലേജ് ഓഫീസിൽ പോയി അപേക്ഷ നൽകി വില്ലേജ് ഓഫീസർ അതിൽ റെക്കമെൻഡേഷൻ, ഇത് അംഗീകൃത ദുരന്തത്തിൽ ഏർപ്പെട്ടതാണ്, വാല്യേഷൻ തയ്യാറാക്കണമെന്നുള്ള റെക്കമെൻഡേഷൻ എഴുതി, ഒരുപക്ഷെ നമ്മൾ ആ ഫയൽ വാങ്ങി നേരെ എഞ്ചിനീയറിംഗ് വിഭാഗ തദ്ദേശ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ എത്തിച്ച് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്ക് ഒരുപക്ഷെ പല സ്ഥലങ്ങളിലും വാഹന സൗകര്യം ലഭ്യമാവണമെന്നില്ല, അവരെ നമ്മളൊരു റൂട്ടിൽ കൊണ്ടുപോയി സൈറ്റ് കാണിച്ചു കൊടുത്ത് അവരുടെ ഒരു വാല്യേഷൻ റിപ്പോർട്ട് നമ്മൾ വാങ്ങി. ഈ വാല്യേഷൻ റിപ്പോർട്ട് എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ വീട് ഒരു വീടിന് നാശനഷ്ടം സംഭവിച്ചെങ്കിൽ മൊത്തം ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി വിശദമായ ഒരു വാല്യേഷൻ തയ്യാറാക്കേണ്ട സാഹചര്യമൊന്നും സർക്കാരിൻ്റെ ഈ മാനദണ്ഡ പ്രകാരമില്ല. അത് നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ദുരന്തം സംഭവിച്ചത്, അത് ഏത് കാറ്റഗറിയിലാണ് പെടുന്നത്, അതിൻ്റെ ഒരു പെർസെൻറ്റേജ് മാത്രം രേഖപ്പെടുത്തി വില്ലേജ് ഓഫീസർക്ക് റിപ്പോർട്ട് കൈമാറിയാൽ മതി. അപ്പോൾ അതുകൂടി നമ്മളൊന്ന് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ആ റിപ്പോർട്ട് വാങ്ങി അത് തിരിച്ച് വില്ലേജ് ഓഫീസിലെത്തിക്കുന്ന ഒരു പ്രക്രിയയിൽ കൂടി നാം ഇടപെടുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ വേഗത്തിലാവുകയും എല്ലാ ദുരന്ത ബാധിതർക്കും നാശനഷ്ടം സംഭവിച്ചവർക്കും ആനുകൂല്യം നഷ്ടപ്പെടാതിരിക്കാനും സാധിക്കും. അപ്പോൾ ഈ പ്രോഗ്രാം കേൾക്കുന്ന എല്ലാവരും ഇനി ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒരു ജാഗ്രത പാലിക്കണമെന്ന് കൂടി ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് 2026 ആഗസ്റ്റ് 1 മുതൽ ആഗസ്റ്റ് 30 വരെയുള്ള അംഗീകൃത ദുരന്തം, വീട്ടിൽ വെള്ളം കയറിയതോ ഉരുൾപൊട്ടലുണ്ടായതോ പിന്നെ കാലവർഷക്കെടുതി മൂലമുണ്ടായ ദുരന്തങ്ങൾക്കാണ് ഈ ആനുകൂല്യമുള്ളത്. എന്നാൽ ഈ ആനുകൂല്യം ഏതൊരു സമയത്തും അംഗീകൃത ദുരന്തങ്ങൾക്കും ഇതേ ഒരു തുക അതല്ലെങ്കിൽ അതിന് തത്തുല്യമായ തുക നിലവിൽ ലഭിക്കാനുള്ള സംവിധാനങ്ങൾ വില്ലേജ് ഓഫീസിലും തദ്ദേശ സ്ഥാപനങ്ങളിലും ഉണ്ട്. അപ്പോൾ ഏതൊരു സമയത്തും ഇത്തരം അംഗീകൃത ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധ കാണിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് വ്യക്തിപരമായി ചെയ്യാൻ കഴിയുന്നതിലുപരി നല്ലൊരു സഹായം ദുരന്തം ബാധിച്ച് മാനസികമായി തളർന്ന ആളുകൾക്ക് ചെറിയൊരു ആശ്വാസമായെങ്കിലും നൽകാൻ സാധിക്കും. ഈ ഒരു ഇന്നത്തെ ഒരു എപ്പിസോഡ് അതിനൊരു എല്ലാവർക്കും ഒരു പ്രേരണമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസമീകരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: പീസ് റേഡിയോയിൽ നാം ഇപ്പോൾ ശ്രവിച്ചത് ജനക്ഷേമം പ്രോഗ്രാം. പ്രളയം, മഴക്കെടുതി, അർഹമായ ധനസഹായം നഷ്ടപ്പെടുത്തരുത്, ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അബ്ദുൽ ഖാലിഖ് CM.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: Peace Radio. Tune to reality.

0: പീസ് റേഡിയോ ശ്രോതാക്കളെ നീ കേൾക്കുന്നത് യുഗചരിതം. ഫദലുൽ ഹഖ് ഉമരി ആമയൂർ രചന നിർവഹിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ്, നബി സല്ലല്ലാഹു അലൈഹി സല്ലമയുടെ സമ്പൂർണ്ണ ജീവിതചരിത്രം ഭാഗം ഒന്നിൻ്റെ പീഡനപർവം എന്ന ഭാഗം ഒന്ന് അവതരിപ്പിക്കുന്നത് സിദ്ദീഖ് സ്വലാഹി നിലമ്പൂർ.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ് യുഗചരിതം പ്രോഗ്രാമിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൻ്റെ പുതിയ ഒരു അധ്യായം കേൾക്കാം. പീഡന പർവം. നബിമാരുടെ ശത്രുക്കൾ സത്യത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഒന്നുകിൽ അതിനെ അംഗീകരിക്കും, അതല്ലെങ്കിൽ ശക്തി കൊണ്ട് അതിനെ നേരിടാൻ സാധ്യമാണെങ്കിൽ അങ്ങനെയും ചെയ്യും. ശക്തി കൊണ്ട് നേരിടാൻ കഴിയാതെ വരുമ്പോഴാണ് പരിഹാസത്തിൻ്റെയും ആക്ഷേപത്തിൻ്റെയും മാർഗങ്ങൾ പലരും സ്വീകരിക്കുന്നത്. മക്കയിലെ മുശ്രിക്കുകളാകട്ടെ ചില സന്ദർഭങ്ങളിൽ നബിയെ പരിഹസിക്കുകയും മറ്റു ചില സന്ദർഭങ്ങളിൽ ശാരീരികമായി വേദനിപ്പിക്കുകയും ചെയ്തു. അല്ലാഹുവേയും അവൻ്റെ റസൂലിനെയും ദ്രോഹിക്കുന്നവരാരോ അവരെ ഇഹത്തിലും പരത്തിലും അല്ലാഹു ശപിച്ചിരിക്കുന്നു. അവർക്കുവേണ്ടി അപമാനകരമായ ശിക്ഷ അവൻ ഒരുക്കിവച്ചിട്ടുമുണ്ട്. വിശുദ്ധ ഖുർആൻ 33:57. പ്രബോധനത്തിൻ്റെ പ്രചാരണത്തെ തടയുവാനും മുഹമ്മദ് നബിയുടെ പ്രബോധനത്തിൽ പ്രവേശിച്ച ആളുകളെ നാശത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാനും വേണ്ടി മുശ്രിക്കുകൾ പലവിധത്തിലുള്ള ശാരീരിക മർദ്ദനങ്ങൾ പ്രവാചകനെയും അനുചരന്മാരെയും ഏൽപ്പിക്കുകയുണ്ടായി. അബൂലഹബ്, ഉഖബത്തു ബിനു അബി മുഹയ്ത്ത്, ഹക്കമു ബിനു അബിൽ ആസ് തുടങ്ങിയവർ പ്രവാചകനെ വീട്ടിൽ വെച്ചു തന്നെ പീഡിപ്പിച്ചവരായിരുന്നു. ഇവരെല്ലാം നബിയുടെ അയൽവാസികളായിരുന്നു. നബി നമസ്കരിക്കുമ്പോൾ പോലും അവർ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ അടുക്കൽ നമസ്കരിക്കുകയായിരുന്നു. അബൂജഹലും അനുയായികളും സമീപത്തു തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചിലർ ചിലരോട് പറഞ്ഞു, നിങ്ങളിൽ ആരാണ് ഇന്ന ഗോത്രത്തിൽ പോയി പഴകിയ കുടൽമാല കൊണ്ടുവരിക, എന്നിട്ട് മുഹമ്മദ് സുജൂദ് ചെയ്യുമ്പോൾ അവൻ്റെ മുതുകത്തിടുക. ഇത് കേട്ടയുടനെ അവരിലെ വൃത്തികെട്ട ഒരാൾ പോയി അത് കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്യാൻ അയാൾ കാത്തുനിന്നു. നബി സുജൂദ് ചെയ്തപ്പോൾ നബിയുടെ ചുമലിലൂടെ ആ കുടൽമാലയിട്ടു. ഞാനത് നോക്കി നിൽക്കുകയായിരുന്നു. അത് തടയാനുള്ള കരുത്ത് എനിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ പരസ്പരം ചിരിക്കുവാനും ആഹ്ലാദിക്കുവാനും തുടങ്ങി. നബിയാകട്ടെ സുജൂദിൽ നിന്ന് ഉയരാൻ പോലും കഴിയാതെ അതേ അവസ്ഥയിൽ തുടർന്നു. അങ്ങനെയിരിക്കെ മകൾ ഫാത്തിമ കടന്നുവരികയും നബിയുടെ മുതുകത്തു നിന്നും അത് എടുത്ത് വലിച്ചെറിയുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ തല ഉയർത്തി, എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവേ, ഖുറൈശികളുടെ കാര്യത്തിൽ നീ മതിയായവനാണ്. 3 തവണ ഇത് ആവർത്തിച്ചു. അവർക്കെതിരെയുള്ള നബിയുടെ പ്രാർത്ഥന അവർക്ക് വലിയ പ്രയാസമായി തോന്നി. കാരണം മക്കയിൽ വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ഉത്തരം ലഭിക്കപ്പെടുന്ന ഒന്നാണ് എന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. ശേഷം ഓരോരുത്തരുടെയും പേര് എടുത്തു പറഞ്ഞുകൊണ്ട് നബി പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, അബൂജഹലിന്റെ കാര്യം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. ഉത്തുബയുടെ, ഷൈബയുടെയും, വലീദിന്റെയും, ഉമയ്യത്ത് ബിനു ഖലഫിന്റെയും, ഉത്തുബത്ത് ബിനു അബി മുഅയ്യത്തിന്റെയും കാര്യം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിപ്പറഞ്ഞ ആളുകളെല്ലാം ബദർ യുദ്ധ ദിവസത്തിൽ ഖലീബിൽ വീണുകിടക്കുന്നത് ഞാൻ കണ്ടു. ബുഖാരി മുസ്ലിം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ അബൂജഹൽ പറഞ്ഞു, നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് മുഹമ്മദ് തന്റെ മുഖം നിലത്ത് വെക്കാറുണ്ടോ, സുജൂദ് ചെയ്യാറുണ്ടോ എന്നാണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം. ഈ സന്ദർഭത്തിൽ അവിടെയുള്ള ആളുകൾ പറഞ്ഞു, അതെ, അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അബൂജഹൽ പറഞ്ഞു, ലാത്ത തന്നെയാണ് സത്യം, ഉസ്സ തന്നെയാണ് സത്യം. ഇനി മുഹമ്മദ് അങ്ങനെ ചെയ്യുന്നത് കണ്ടാൽ ഞാനവൻ്റെ പിരടിയിൽ ചവിട്ടുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ അവൻ്റെ മുഖം മണ്ണിൽ വെച്ച് ഉരസുക തന്നെ ചെയ്യും. അങ്ങനെയിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അബൂജഹൽ കടന്നുവന്നു. നബിയുടെ പിരടിയിൽ ചവിട്ടാൻ വേണ്ടി പോയ സന്ദർഭത്തിൽ പോയതുപോലെ തിരിച്ചു വരികയും തൻ്റെ കൈകൊണ്ട് എന്തോ തടുക്കുകയും ചെയ്യുന്നതും ആളുകൾ കണ്ടു. അവർ ചോദിച്ചു, എന്തുപറ്റി താങ്കൾക്ക്? അബൂജഹൽ പറഞ്ഞു, എനിക്കും മുഹമ്മദിനും ഇടക്ക് ഒരു കിടങ്ങ് പ്രത്യക്ഷപ്പെട്ടതായി ഞാൻ കണ്ടു. അതുപോലെ ചില ഭീകര കാഴ്ചകളും ചിറകുകളും ഞാൻ കണ്ടു. നബി പറയുകയാണ്, അബൂജഹലെങ്ങാനും ആ സന്ദർഭത്തിൽ എന്നിലേക്ക് അടുത്തിരുന്നുവെങ്കിൽ മലക്കുകൾ കഷ്ണം കഷ്ണമായി അയാളെ പിച്ച് ചീന്തുമായിരുന്നു. മുസ്ലിം. ഉർവത്ത് ബിനു സുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നു, മുശരിക്കുകളുടെ ഭാഗത്തുനിന്നും നബിക്കുണ്ടായ ഏറ്റവും ശക്തമായ മർദ്ദനത്തെക്കുറിച്ച് അബ്ദുല്ലാഹിബിനു അമ്രിനോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചുകൊണ്ടിരിക്കെ ഉഖബത്ത് ബിനു അബി മുഹൈദ് അങ്ങോട്ട് വന്നു. അയാൾ തന്റെ മുണ്ട് ഊരിയെടുത്ത് നബിയുടെ കഴുത്തിൽ ശക്തമായി വലിച്ചു മുറുക്കി. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു വരികയും ഉഖബത്തിനെ തള്ളിമാറ്റുകയും ചെയ്തു. എന്നിട്ട് ചോദിച്ചു, എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറയുകയും നിങ്ങളുടെ റബ്ബിന്റെ ഭാഗത്തുനിന്നും വ്യക്തമായ തെളിവുകളുമായി വരികയും ചെയ്ത ഒരു വ്യക്തിയെ നിങ്ങൾ കൊല ചെയ്യുകയാണോ? ബുഖാരി. ഇൻഷാല്ലാ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിന്റെ ഈ അധ്യായം തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
0: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് യുഗചരിതം. ഫളൽ ഹക്ക് ഉമരി ആമയൂർ രചന നിർവഹിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവചരിത്രം, പീഡനപർവം ഭാഗം 1, അവതരിപ്പിച്ചത് സിദ്ദീഖ് സുലാഹി, നിലമ്പൂർ.
2: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
3: സൃഷ്ടാവും നിയന്താവും പരിപാലകനുമെന്ന നിലയിൽ അള്ളാഹുവിനടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
2: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ടനാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
3: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
2: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും

0: السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، والصلاة والسلام الأتمان الأكملان على خاتم رسل الله أجمعين، وعلى آله وأصحابه غر الميامين، وعلى أزواجه أمهات المؤمنين، ومن تبعهم بإحسان إلى يوم الدين، وبعد. ബഹുമാന്യ ശ്രോതാക്കളെ, ചുവരെഴുത്തെന്ന ഈ തുടർ പങ്ക്തിയിൽ ഇന്നത്തെ നമ്മുടെ വിഷയം ചരിത്രത്തിലറിയപ്പെട്ട സുഫീൻ യുദ്ധത്തിനൊടുവിൽ സംജാതമായ ഒരു സംഭവമുണ്ട്. തഹ്കീം എന്ന പേരിലാണ് അത് പ്രസിദ്ധമായിട്ടുള്ളത്. ഈ തഹ്കീമിൻ്റെ വിഷയത്തിൽ പ്രമുഖരായ രണ്ട് സഹാബികൾ, ഒന്ന് മുആവിയയും മറ്റൊന്ന് അംർ ഇബ്നുൽ ആസും റളിയല്ലാഹു തആല അൻഹുമ, അവർ കളവിൻ്റെയും കാപട്യത്തിൻ്റെയും വഞ്ചനയുടെയും വാക്താക്കളാണെന്ന് തന്നിഷ്ടക്കാരും തൽപരകക്ഷികളും ചില കുബുദ്ധികളും പ്രചരിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് തഹ്കീമിൽ സംഭവിച്ചത്? എന്താണ് അതിൻ്റെ ചരിത്രം? ഇതാണ് ഇവിടുത്തെ വിഷയം. സിഫീൻ യുദ്ധം ഹിജ്റാബ്ദം 36 ഒടുവിൽ തുടങ്ങി, മാസങ്ങൾ നീണ്ടുനിന്നു എന്ന് നാം ഇവിടെ വിശദീകരിച്ചു. വലിയ ആൾബലം അലിയാരുടെ പക്ഷത്തുണ്ടായിരുന്നു. അത്ര തന്നെ ഇല്ലെങ്കിലും ഒരാൾബലം മുആവിയ റളിയല്ലാഹു തആലയുടെ പക്ഷത്തും ഉണ്ടായിരുന്നു. യുദ്ധമുണ്ടായി, രക്തച്ചൊരിച്ചിലുണ്ടായി. ഈ വലിയ ആൾക്കൂട്ടം ഒന്നടങ്കം രണ്ടാങ്കണത്തിലിറങ്ങി സിഫീനിൽ പോരാടി എന്നുള്ളതല്ല, പ്രത്യുത ഒരു ലീഡറുടെ കീഴിൽ ഒരു സംഘത്തെ അലി റളിയല്ലാഹു തആലനെ നിയോഗിക്കും, എന്നിട്ട് മുആവിയ റളിയല്ലാഹു തആലനുവിനോട് അലിയാർക്ക് ബൈഅത്ത് ചെയ്ത് അദ്ദേഹത്തെ ഖലീഫയായി അംഗീകരിക്കാൻ ആവശ്യപ്പെടും. പക്ഷെ മുആവിയ റളിയല്ലാഹു തആലനു അദ്ദേഹത്തിൻ്റെ ആവശ്യം ആദ്യം മുതലേ, ആദ്യം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ ഘാതകരെ പിടികൂടി അവരിൽ പ്രതിക്രിയ നടത്തിയിട്ട് പിന്നീട് അലിയാരെ ബൈഅത്ത് ചെയ്യാം, സമ്മതിക്കാം എന്നുള്ളതാണ്. അത് അദ്ദേഹവും ഈ ആളുകളോട് ആവശ്യപ്പെടും. അങ്ങനെ അവർക്കിടയിൽ ഏറ്റുമുട്ടലുണ്ടാകും. അതുകൊണ്ടാണ് ഈ രീതിയിൽ യുദ്ധം മാസങ്ങൾ നീണ്ടു നിൽക്കുകയുണ്ടായത്. ഹിജ്റാബ്ദം 36 ഒടുവിൽ തുടങ്ങി, പിന്നെ 37 തുടക്ക മാസങ്ങളിൽ യുദ്ധം നടന്നിട്ടുണ്ട്. അതിൻ്റെ സ്വഭാവവും ഇപ്രകാരമായിരുന്നു. ചില ചരിത്രകാരന്മാർ അത് 110 നീണ്ടു നിന്നു എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും യുദ്ധനാളുകൾ നീണ്ടപ്പോൾ അലിയാരുടെ പക്ഷം മുആവിയ റളിയല്ലാഹു തആലന്റെ പക്ഷത്തേക്കാൾ ബലമുള്ളവരാണ്, വിജയം കാണുന്നവരുമാണ്. പക്ഷെ രണ്ടു കൂട്ടരും ബന്ദികളായി പിടിക്കുന്നവരെ ബന്ദികളാക്കി വച്ചിരുന്നില്ല. പ്രത്യുത അവരെ സ്വതന്ത്രരാക്കി വിടുകയാണ് ചെയ്തിരുന്നത്. യുദ്ധനാളുകൾ നീണ്ടപ്പോൾ മുആവിയ റളിയല്ലാഹു തആലയുടെ പക്ഷത്ത് അംറു ബിൽ ആസ് റളിയല്ലാഹു തആലയും ഉണ്ടായിരുന്നു. അംറു ബിൽ ആസും മുആവിയ റളിയല്ലാഹു തആലയും രണ്ടുപേരും മിൻദുഹാത്തിൽ അറബ് എന്നാണ് പറയുക, അറബികളിലെ ദിഷണാശാലികൾ, പ്രതിഭകൾ. അപ്പോൾ അവർ രണ്ടുപേരും ഒത്തു തീരുമാനിച്ചത് മുസ്ഹഫ് ഉയർത്തി കാണിച്ച്, മുസ്ഹഫാണ് അള്ളാഹുവിൻ്റെ വിധി, അതുകൊണ്ട് നമുക്ക് മുസ്ഹഫിലേക്ക് മടങ്ങി ഒരു വിധി തീർപ്പിലെത്താം എന്ന് പ്രഖ്യാപിക്കുവാനാണ്. ഹാദ ഹുക്മു കിതാബില്ലാഹ് ബൈനനാ വബൈനകും, നമുക്കിടയിൽ അള്ളാഹുവിൻ്റെ കിതാബ് വിശുദ്ധ ഖുർആൻ വിധി തീർപ്പായിട്ടുണ്ട്. മല്ലി സുഗൂരിശാം ബദ അഹ്ലിഹി വമല്ലി സുഗൂരി അൽ ഇറാഖ് ബദ അഹ്ലിഹി, സിറിയക്കാർ മരിച്ചൊടുങ്ങിയാൽ പിന്നെ സിറിയക്കാരുണ്ട്, സിറിയൻ അതിർത്തികൾക്കാരുണ്ട്. ഇറാഖുകാർ മരിച്ചൊടുങ്ങിയാൽ ഇറാഖിലെ അതിർത്തി കാക്കാൻ ആരുണ്ട്? അതുകൊണ്ട് നമുക്ക് യുദ്ധം അവസാനിപ്പിച്ച് അള്ളാഹുവിൻ്റെ കിതാബിലേക്ക് മടങ്ങി ഒരു വിധി തീർപ്പാവാം എന്ന് ഘോഷിക്കുവാൻ അവർ തീരുമാനിച്ചു. അംറു ബിൻ ആസ് റളിയല്ലാഹു തആല അനുവാണ് ഈ ആശയം മുആവിയ റളിയല്ലാഹു അനുവിൻ്റെ മനസ്സിലേക്കിട്ട് കൊടുക്കുന്നത്. അർസിൽ ഇലാ അലിയിൻ ബി മുസ്ഹഫിൻ ഫദ്ഉഹു ഇലാ കിതാബില്ലാ ഫഇന്നഹു ലയ്യബ അലൈക്. അംറു മുആവിയയോട് പറയാണ്, ഒരു മുസ്ഹഫ് എടുത്ത് അത് അലിയാരുടെ അടുക്കലേക്ക് അയച്ച് അലിയിനെ ഈ മുസ്ഹഫിലേക്ക് ക്ഷണിക്കുക. അലി ഒരിക്കലും താങ്കളുടെ സമാധാന ശ്രമത്തിന് വിസമ്മതമുള്ള ആളല്ല എന്ന് അംറു മുആവിയയോട് പറയുന്നു. അങ്ങനെ മുആവിയ റളിയല്ലാഹു തആല അൻഹു അലിയിനെ ക്ഷണിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങി നമുക്കൊരു വിധി തീർപ്പാക്കാം, യുദ്ധം അവസാനിപ്പിക്കാം. അതുകൊണ്ട് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു അലിയാർ പ്രഖ്യാപിച്ചു എന്നാണ്. നാം അന അഹഖു മൻ റളിയ ബിദാലിക്, ഞാനതിന് തയ്യാറാണ്, അതിൽ തൃപ്തിപ്പെടാൻ ഞാൻ ഏറ്റവും അർഹനും യോഗ്യനുമാണ്. അഥവാ മുസ്ഹഫ് ഉയർത്തി നമുക്ക് അള്ളാഹുവിൻ്റെ കിതാബിലേക്ക് മടങ്ങി തീർപ്പാകാം എന്ന് മുആവിയ റളിയല്ലാഹുവിൻ്റെ ആളുകൾ പ്രഖ്യാപിച്ചപ്പോൾ, മുആവിയ റളിയല്ലാഹുവിനെ നിയോഗിച്ച ദൂതൻ അലിയാരെ അറിയിച്ചപ്പോൾ അലി റളിയല്ലാഹു തആലാന് പ്രതികരിച്ചതാണ് ഇപ്രകാരം: അതിൽ തൃപ്തിപ്പെടാൻ ഏറ്റവും അർഹൻ ഞാനാണ്, അതുകൊണ്ട് ആ വിധി തീർപ്പിന് ഞാൻ സമ്മതക്കാരനാണ് എന്ന് അലി റളിയല്ലാഹു തആലാൻഹു പറയുകയുണ്ടായി. അൽ അഷ്അസ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ മുആവിയയുടെ അടുക്കലേക്ക് അലിയാർ നിയോഗിക്കുന്നുണ്ട്. എന്താണ് അഷ്അസ് ഇബ്നു ഖൈസ് അലിയാരുടെ സന്ദേശമായി മുആവിയയോട് പറഞ്ഞത്? ലനർജിഉ നഹ്നു വ അൻതും ഇലാ മാ അമറല്ലാഹു ബിഹി ഫീ കിതാബി, അല്ലാഹുവിൻ്റെ കിതാബിൽ അല്ലാഹു കൽപ്പിച്ചതിലേക്ക് നമുക്കും നിങ്ങൾക്കും മടങ്ങാം എന്നാണ്. അഥവാ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ഒരു സമവായത്തിലെത്താൻ, ഒരു ഒത്തുതീർപ്പിലെത്താം നമുക്ക് എന്ന് അലി റളിയല്ലാഹു തആല അൻഹു മുആവിയയെ അറിയിക്കുകയാണ്. അങ്ങനെ മുആവിയ റളിയല്ലാഹു തആല അൻഹു കൂടെയുള്ളവരും അലി റളിയല്ലാഹു തആലാനും കൂടെയുള്ളവരും ഒരു സുൽഹിന് ഒരു സന്ധിക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. ഇറാഖുകാരെ പ്രതിനിധീകരിച്ച് അലി റളിയല്ലാഹു തആല നിശ്ചയിച്ചതനുസരിച്ച് അബൂ മൂസ അശ്അരിയും സിറിയക്കാരെ പ്രതിനിധീകരിച്ച് മുആവിയ റളിയല്ലാഹു തആല നിർദ്ദേശിച്ചതനുസരിച്ച് അംർ ബിൻ ആസും നേതൃത്വം നൽകിക്കൊണ്ടായിരുന്നു പ്രസ്തുത വിധി തീർപ്പ്. സന്ധി ശ്രമം സമവായത്തിനുള്ളതായ പരിശ്രമം. അവിടെ മുഹറം മാസത്തിൽ ഈയൊരു സുൽഹിനുള്ള ഒരുക്കമുണ്ടായി. അതിൽ വിശുദ്ധ റമദാൻ മാസത്തിൽ പ്രമുഖ സഹാബികളെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എന്താണ് സുൽഹ്, എങ്ങനെയാണ് വിധി തീർപ്പ് എന്നത് തീരുമാനിക്കാം എന്നായിരുന്നു നിശ്ചയം. പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു ഭാഗം, സഹാബികളിൽ പ്രമുഖരെല്ലാവരും യുദ്ധനാളുകളിൽ ഇരുകക്ഷികളോടും ചേരാതെ വിട്ടുനിന്നിരുന്നു. സഹാബികളിൽ സഅദ് ബിൻ അബി വഖാസിനെ പോലുള്ള, അബ്ദുല്ലാഹി ബിൻ ഉമറിനെ പോലുള്ള, അബൂ ഹുറൈറയെ പോലുള്ള, അബൂ മൂസ അശ്അരിയെ പോലുള്ളവരൊക്കെ യുദ്ധത്തിൽ നിന്ന് വിട്ടു നിന്നിരുന്നു. പക്ഷേ അവരെല്ലാവരും യുദ്ധമില്ലാത്ത വിധം ഒരു സമവായത്തിലെത്താനും സുൽഹിലെത്താനും ഒത്തുതീർപ്പിലെത്താനും ഉള്ള ഈ നീക്കത്തെ സ്വാഗതം ചെയ്യുകയും പ്രസ്തുത തഹ്കീമിൽ അവർ സംബന്ധിക്കുകയും ചെയ്യുകയുണ്ടായി. മുആവിയ റളിയല്ലാഹു തആലാൻഹു, അംർ ബിൻ ആസ് റളിയല്ലാഹു തആലാൻഹു, അലി റളിയല്ലാഹു തആലാൻഹു, അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആലാൻഹു, അതേപോലെ പ്രമുഖ സഹാബികൾ. അതിൽ അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആലാൻഹു യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല, പക്ഷേ അലിയാരുടെ പക്ഷത്ത് സുലഹിന് വേണ്ടി അദ്ദേഹമാണ് നിശ്ചയിക്കപ്പെട്ടത്. യുദ്ധത്തിൽ പങ്കെടുത്തവർ വരെ, അതിന് നേതൃത്വത്തിലുണ്ടായിരുന്നവർ വരെ സുൽഹിനെ ആർദവമായി സ്വീകരിച്ച് അവർ അതിന് തയ്യാറാവുകയാണുണ്ടായത്. രക്തച്ചൊരിച്ചിൽ അവർ ഒരിക്കലും ആഗ്രഹിച്ചില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സുൽഹിനു വേണ്ടിയുള്ള വിളിയാളം വന്നപ്പോൾ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ച് മാറി നിന്നവർ വരെ സുൽഹിലേക്ക് കുതിച്ചെത്തുകയും അങ്ങനെ റമദാൻ മാസത്തിൽ പ്രമുഖ സഹാബികൾ ഉൾപ്പെടെ ഒരു വലിയ ആൾക്കൂട്ടത്തിൽ രണ്ട് കക്ഷികൾക്കിടയിൽ ഒരു സുൽഹ് നടക്കുകയുമുണ്ടായി. ഇവിടെ സുൽഹിൽ രണ്ടു പേരുടെ സാന്നിധ്യമാണ് പ്രസിദ്ധമായിട്ടുള്ളത്. മുആവിയ റളിയല്ലാഹു തആലന്റെ പക്ഷക്കാരനായിട്ട് അംർ ബിൻ ആസും, അലിയാരുടെ പക്ഷക്കാരനായിട്ട് അബൂ മൂസ അശ്അരിയും. പല ചരിത്ര റിപ്പോർട്ടുകളും വായിക്കുമ്പോൾ ഇവർ രണ്ടുപേർ മാത്രമായിരുന്നു സുലഹിൽ ഉണ്ടായിരുന്നത് എന്നാണ്. അത് ശരിയല്ല. ഇവരാണ് രണ്ട് ഗ്രൂപ്പുകളെ പ്രതിനിധീകരിച്ചെത്തിയത് സുലഹിന് എന്നുള്ളത് നേരാണ്. പക്ഷെ അവർ മാത്രമല്ല, പിന്നെയോ പ്രമുഖ സഹാബികളുടെ സാന്നിധ്യമുണ്ടായ, സാക്ഷ്യമുണ്ടായ ഒരു സംഭവമാണ് തഹ്കീം. അബൂ മൂസ അശ്അരി ഒരു അഭിപ്രായം പറഞ്ഞു, അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അഭിപ്രായം പറഞ്ഞു. അവർ കേവലം സുൽഹിലാവുക എന്നുള്ളതല്ല പ്രത്യുത, ഈ സുൽഹിന് സാക്ഷികളായ വലിയൊരു ജനാവലി ഉണ്ടായിരുന്നു. ചില ചരിത്ര റിപ്പോർട്ടുകളിൽ കാണാം 900 പേർ പങ്കെടുത്തു സുൽഹിൽ തഹ്കീമിൽ എന്ന്. ആ 900 പേരിൽ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ ഉമർ, അബ്ദുറഹ്മാൻ ബിൻ അബി ബക്കർ, അബ്ദുല്ലാഹി ബിൻ സുബൈർ, അബ്ദുറഹ്മാൻ ബിൻ ഹാരിസ്, അതേപോലെ അബൂജഹൻ ഇബിനു ഹുദൈഫ, അൽ മുഗീറത്ത് ബിൻ ശുഅബ, അബൂ ഹുറൈറ തുടങ്ങി പ്രമുഖ സഹാബികൾ സംബന്ധിച്ച സുൽഹാന തഹ്കീം എന്ന് പറയുന്ന സംഭവം. ഒരു പ്രശ്നമില്ലാത്ത വിധം മുസ്ലിമീങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക എന്നതിലുള്ള താല്പര്യവും ഗുണകാംക്ഷ മനസ്ഥിതിയും അതായിരുന്നു സഹാബികളുടെ സവിശേഷത, പ്രത്യേകത എന്ന് ഈ തഹ്കീം നമുക്ക് ഓതി തരികയാണ്. ഇവിടുത്തെ വിഷയം, ഇന്നത്തെ നമ്മുടെ വിഷയം, ഈ തഹ്കീമിൻ്റെ പേരിൽ മുആവിയ റളിയല്ലാഹു തആലാനുവും അംറു ബിൻ ആസ് റളിയല്ലാഹു തആലാനുവും ചതി നടത്തി കാപട്യത്തിൽ പെരുമാറി എന്നതിനെ പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. അതിന് അവർക്ക് ഒരു ചരിത്ര റിപ്പോർട്ടുമുണ്ട്. ഷീഇ ചരിത്രകാരനായ അബി മിഹ്നഫ് എന്ന പേരിൽ പ്രസിദ്ധനായ ലൂത്ത് ബിൻ അബി മിഹ്നഫിൻ്റെ ഒരു ചരിത്ര റിപ്പോർട്ട്, ആ റിപ്പോർട്ടിലെ ചില വരികളാണ് മുആവിയ കപടനാണ്, അംറു ബിൻ ആസ് കപടനാണ്, അതേപോലെ തന്നെ വഞ്ചനയുടെയും ചതിപ്രയോഗത്തിൻ്റെയും വാക്താക്കളാണ് ഇവർ എന്ന് പ്രചരിപ്പിക്കുവാൻ സ്രോതസ്സായിട്ടുള്ളത്. ആ ചരിത്ര റിപ്പോർട്ടാണ് ഈ തഹ്കീമിൻ്റെ വിഷയത്തിൽ പ്രസിദ്ധമായിട്ടുള്ളത്. പക്ഷെ അത് ശരിയല്ല, വസ്തുതാപരമല്ല, വ്യാജ റിപ്പോർട്ടാണ്. ആ വ്യാജ റിപ്പോർട്ടിനെ പടച്ചത് ലൂത്ത് ബിൻ അബി മെഹ്നഫിനെ പോലുള്ളതായ വ്യാജന്മാരുമാണ്. എന്താണ് പ്രസിദ്ധമായ ആ ചരിത്ര റിപ്പോർട്ടെന്നും അതിൽ ശരിയെന്താണ് എന്നും ഇവിടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ മിക്ക ചരിത്ര ഗ്രന്ഥങ്ങളിലും ഈ വ്യാജ റിപ്പോർട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ ആളുകളുടെ മനസ്സിൽ തഹ്കീമിൻ്റെ വിഷയത്തിൽ ഈ പ്രസിദ്ധമായ റിപ്പോർട്ടാണ് ഉണ്ടാവുക. അതെന്താണ്? അംറു ബിൻ ആസും അബു മൂസൽ അശ്ശരിയും അലിയിനെയും മുആവിയെയും റളിയല്ലാഹു അൻഹുമാ സ്ഥാനഭ്രഷ്ടരാക്കാൻ ഇത്തിഫാക്കിലായി, ഐക്യത്തിലായി. ഇവിടെ നമുക്കറിയാം, മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും സിറിയക്കാരെയും പ്രതിനിധീകരിച്ച് സുലഹിനെത്തിയത് അംറു ബിൻ ആസാണ്. ഇറാഖുകാരെയും അലി ഇബ്നു അബി താലിബിനെയും പ്രതിനിധീകരിച്ച് സുലഹിനെത്തിയത് അബു മൂസൽ അശ്ശരിയാണ്. അതുകൊണ്ട് ഈ രണ്ട് പ്രതിനിധികളുടെയും ഇത്തിഫാക്കാണ് പ്രധാനം. അതിന് സാക്ഷികളെ കുറിച്ച് നാം പറയുകയുണ്ടായി, അവർ മാത്രമല്ല സാക്ഷികളുണ്ട്. അംറു ബിൻ ആസും അബു മൂസൽ അശ്ശരിയും അലിയിനെയും മുആവിയെയും സ്ഥാനഭ്രഷ്ടരാക്കുവാൻ ഐക്യത്തിലായി. ഇതാണ് ആ വ്യാജ റിപ്പോർട്ടിലുള്ളത്. അബു മൂസൽ അശ്ശരി മിമ്പറിൽ കയറി, എന്നിട്ട് ജനസമക്ഷം അദ്ദേഹം പറഞ്ഞു, أنا أنزع عليا من الخلافة كما أنزع خاتمي هذا ثم نزع خاتمه അലിയാരുടെ പക്ഷത്തു നിന്ന് അബു മൂസ മിമ്പറിൽ കയറിയിട്ട് അദ്ദേഹം പറഞ്ഞു, തൻ്റെ കയ്യിലുള്ള മൂതരം ഊരിക്കൊണ്ട് എൻ്റെ ഈ മൂതരം ഊരിയതുപോലെ ഞാൻ അലിയിനെ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്നു, ഭ്രഷ്ടനാക്കുന്നു. അപ്പോൾ അംറു ബിൻ ആസ് റളിയല്ലാഹു എഴുന്നേറ്റു. അംറ് പറഞ്ഞതെന്താണ്? വന അൻസർ അലിയൻ കമ കദാലി കമ നസഅഹു അബു മൂസ കമ അൻസഉ ഖാതമി ഹദ, ഞാനും അലിയാരെ സ്ഥാനഭ്രഷ്ടനാക്കുന്നു, അബു മൂസ സ്ഥാനഭ്രഷ്ടനാക്കിയതുപോലെ ഞാൻ എൻ്റെ ഈ മൂതരം ഊരുന്നത് പോലെ എന്ന് പറഞ്ഞ അദ്ദേഹം തൻ്റെ മൂതരം ഊരി. ഇത് വ്യാജ റിപ്പോർട്ടാണ്. പക്ഷേ ഈ പ്രചരിപ്പിക്കപ്പെട്ട റിപ്പോർട്ടും ഇതാണ്. ആളുകൾക്കിടയിലെല്ലാം അബു മൂസയും അംറു ബിൻ ആസും റളിയല്ലാഹു അൻഹുമ അലിയാരെയും മുആവിയെയും സ്ഥാനഭ്രഷ്ടരാക്കാം, നമുക്കത് പ്രഖ്യാപിക്കാം എന്ന് ഇത്തിഫാക്കായതിനു ശേഷമാണ് ഇങ്ങനെ ചെയ്തത് എന്നാണ് പറയുന്നത്. തൻ്റെ മൂതരമൂരി അബു മൂസ അലിയാരെ സ്ഥാനഭ്രഷ്ടനാക്കിയത് പ്രഖ്യാപിച്ചു, കാരണം അദ്ദേഹമാണ് അലിയാരുടെ പക്ഷക്കാരൻ, അദ്ദേഹത്തിൻ്റെ പ്രതിനിധി. അംറു വേണ്ടത് എന്താണ്? തൻ്റെ മൂതരം ഊരിയിട്ട് ഇതുപോലെ ഞാൻ മുആവിയയെ സ്ഥാനഭ്രഷ്ടനാക്കുന്നു എന്ന് പറയാണ് വേണ്ടത്. പക്ഷേ അദ്ദേഹം പറഞ്ഞു എന്നാണ്, ഞാനും അലിയിനെ സ്ഥാനഭ്രഷ്ടനാക്കുന്നു ഈ മൂതരം ഊരിയതുപോലെ. എന്നിട്ട് അംറു എന്തു ചെയ്തു എന്നാണ്? അംറു ഊരിയ മോതിരം തിരിച്ചിട്ട് കയ്യിൽ തിരിച്ചണിഞ്ഞ് ഉസബ്ബിത്തു മുആവിയത കമ ഉസബ്ബിത്തു ഖാതമി ഹാദ, എൻ്റെ ഈ മൂതരം ഞാൻ എൻ്റെ കൈവിരലിൽ ഉറപ്പിച്ചിടുന്നത് പോലെ മുആവിയയെ ഞാൻ അധികാരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു എന്നാണ്. അതോടുകൂടി ശബ്ദ കോലാഹലമായി, ബഹളമായി. അബൂ മൂസ അൽ അശ്അരി ക്രോധവാനായി ദേഷ്യപ്പെട്ട് അദ്ദേഹം മക്കയിലേക്ക് മടങ്ങി, കൂഫയിലേക്ക് അലിയാരുടെ അടുക്കിലേക്ക് പോയില്ല. അംറു ബിൻ ആസ് ആകട്ടെ സന്തോഷത്താൽ അധികാരം മുആവിയക്ക് വാങ്ങിയ ആ നിറവിൽ അദ്ദേഹം സിറിയയിലേക്ക് മടങ്ങി എന്നൊക്കെയാണ് ചരിത്രത്തിലുള്ളത്. ഈ സംഭവം ഇമാം തബരി അദ്ദേഹത്തിൻ്റെ താരീഖിൽ ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ സംഭവം ഇതാണ് പ്രസിദ്ധമായിട്ടുള്ളത് ഈ വിഷയത്തിൽ. പക്ഷേ ഇത് വസ്തുതാപരല്ല, ഇത് അസ്വീകാര്യമാണ്. ഒന്ന്, അതിൻ്റെ സനദ് ദുർബലമാണ്. കാരണം അബൂ മിഹ്നഫ് എന്ന പേരിൽ പ്രസിദ്ധനായ ലൂത്ത് ബിൻ അബി മിഹ്നഫ് എന്ന കദ്ദാബ് വ്യാജവാദിയായ റാവിയാണ് ഇതിൻ്റെ സനദിലുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇസ്ലാമിൽ ബൈഅത്ത് ചെയ്ത് അവരോധിക്കപ്പെട്ട ഒരു ഖലീഫയെ കേവലം ഒരു വ്യക്തി, ഞാൻ എൻ്റെ മോതിരം ഊരുന്നത് പോലെ ഊരി സ്ഥാനത്ത് നിന്ന് ഇറക്കിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ ഒരാൾക്ക് അവകാശമില്ല. അങ്ങനെ ലാഘവത്തിൽ സ്ഥാനഭ്രഷ്ടമാക്കേണ്ട ഒരു കേസല്ല ഒരു ഖലീഫ എന്ന് പറഞ്ഞാൽ. അപ്പോൾ സംഭവം തന്നെ അതിൻ്റെ മത്തിനും സനദും ദുർബലമായ സംഭവമാണ്. അതുകൊണ്ട് തഹ്കീമിൻ്റെ വിഷയത്തിൽ പ്രസിദ്ധമായിട്ടുള്ളതായി ഈ റിപ്പോർട്ട്, അത് വ്യാജമാണ്, അത് ശരിയല്ല. ഇത് പ്രചരിപ്പിക്കപ്പെട്ടത്, ഈ പ്രസിദ്ധമായ ഈ റിപ്പോർട്ട് പ്രചരിപ്പിക്കപ്പെട്ടത് ഈ വിഷയത്തിൻ്റെ പേരിൽ മുആവിയ റളിയല്ലാഹു അൻഹും അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹും ചതിയന്മാരാണ്, വഞ്ചകരാണ്, കപടന്മാരാണ് എന്നുള്ളത് ലോകർക്കിടയിൽ പ്രചരിപ്പിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്. പക്ഷെ അത് ഒരിക്കലും ശരിയല്ല, വസ്തുതാപരമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ഈ വിഷയത്തിൽ സഹിഹായ ഒരു റിപ്പോർട്ടുണ്ട്, ശരിയായിട്ടുള്ള റിപ്പോർട്ട്. എന്താണ് ശരിയായിട്ടുള്ള റിപ്പോർട്ട്? അത് അംറു ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹും അതേപോലെ തന്നെ അബൂ മൂസ അൽ അശ്അരിയും സുൽഹിനു വേണ്ടി, തഹ്കീമിന് വേണ്ടിയിട്ട് അവർ ഹാജരായി. ഹാജരായപ്പോൾ അംറു ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു അബൂ മൂസ അൽ അശ്അരിയോട് ചോദിച്ചു, മാ തറാ ഫീ ഹാദൽ അംറ്, ഈ വിഷയത്തിൽ, അലി റളിയല്ലാഹുവിൻ്റെയും മുആവിയ റളിയല്ലാഹുവിൻ്റെയും ഇടയിലുണ്ടായ വിഷയമുണ്ടല്ലോ, അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അംറ് അബൂ മൂസയോട് ചോദിച്ചു. അപ്പോൾ അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹുവിന് പറഞ്ഞു, അറാ അന്നഹു മിനൻ നഫർ അല്ലദീന തുവഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ റാദിൻ അൻഹും, എൻ്റെ അഭിപ്രായം അലി റളിയല്ലാഹു തആല അൻഹു ആരാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെടുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൃപ്തിപ്പെട്ടവരുടെ ഗണത്തിൽപ്പെട്ട ആളാണ്. അലി തിരുദൂതരുടെ തൃപ്തി നേടിയ വ്യക്തിയാണ്. അപ്പൊ അംറു ബിൻ ആസ് ചോദിച്ചു, ഫഅയ്ന തജഅലുനി അന വ മുആവിയ, ഞാനും മുആവിയയും ഞങ്ങൾ നിങ്ങൾ എവിടെയാണ് നിശ്ചയിക്കുന്നത്? അതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കുള്ള നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അടുക്കലുള്ള സ്ഥാനം എന്താണ്? അപ്പൊ അബൂ മൂസ അൽ അശ്അരി അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഈ യസ്തഇൻ ബികുമ ഫഫീകുമൽ മഊന, അലി നിങ്ങളോട് സഹായാർത്ഥന നടത്തുകയാണ് എങ്കിൽ അലിയെ സഹായിക്കേണ്ടത് നിങ്ങളുടെ മേൽ ബാധ്യതയാണ്, അലിയെ സഹായിക്കാൻ നിങ്ങൾക്കാവുകയും ചെയ്യും. ഫഫീകുമൽ മഊന, അതാണ് എൻ്റെ താല്പര്യം, നിങ്ങൾ അലിയാരെ സഹായിക്കണം അതേ നിങ്ങളുടെ സഹായം ആവശ്യപ്പെടുകയാണ് എങ്കിൽ. കാരണം അദ്ദേഹം ഖലീഫയാണ്, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കീഘടകങ്ങളാണ്, അതാണ് ആ ഭാഷ്യത്തിൻ്റെ പൊരുൾ. എന്നിട്ട് അബൂ മൂസ അൽ അശ്അരി പറയാണ്, വൈ യസ്തഗ്നി അൻകുമ ഫത്വാല മസ്തഗ്ന അംറുല്ലാഹി അൻകുമ, ഇനി അലി റളിയല്ലാഹു തആല അൻഹു നിങ്ങളെ തൊട്ട് ധന്യനാവുകയാണ്, എന്നാൽ നിങ്ങളുടെ സഹായം വേണമെന്ന് വെക്കുകയാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയും വിധി എന്താ ഉണ്ടായത്? നിങ്ങൾ രണ്ടുപേരെ തൊട്ടും അള്ളാഹുവിൻ്റെ കൽപ്പനയും വിധിയും അത് നീണ്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളെന്നാ ഇസ്ലാമിലേക്ക് വന്നത്? മുആവിയ റളിയല്ലാഹു ഇസ്ലാമിലേക്ക് വന്നതെന്ന? അംറു ബിൻ ആസ് ഇസ്ലാമിലേക്ക് വന്നതെന്ന? മുആവിയ റളിയല്ലാഹു തആല അൻഹും അംറും ഇസ്ലാമിലേക്ക് വന്നത് ഹുദൈബിയ സന്ധിക്ക് ശേഷമാണ്, മക്കം ഫതഹിന് മുമ്പായിട്ടാണ്. അതിൽ അംർ ഇബ്നു ആസ് ഇസ്ലാം ചെയ്യുന്നത് ഹിജ്റയുടെ 8 മുഹറം മാസത്തിന്റെ തുടക്കത്തിലാണ്. അംർ ഇബ്നു ആസും സുഹൈൽ ഇബ്നു അംറും ഖാലിദ് ഇബ്നു വലീദും 3 പേരും ഒന്നിച്ച് വന്നിട്ട് ഇസ്ലാം സ്വീകരിക്കുന്നത് ഹിജ്റയുടെ 8 തുടക്കത്തിലാണ്. മുആവിയ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചത് ഹുദൈബിയ സന്ധിക്ക് ശേഷമാണ്, മക്കം ഫത്ഹിന് മുമ്പാണ്. പക്ഷേ ചിലർ പറയുന്നതാണ് മക്കം ഫത്ഹിനോട് അനുബന്ധിച്ച്, പക്ഷെ മക്കം ഫത്ഹിന് മുമ്പ് തന്നെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹം എന്നുള്ളത് ചരിത്രത്തിൽ വന്നിട്ടുണ്ട്. ഏതായാലും ഹുദൈബിയ സന്ധിക്ക് ശേഷമാണ്, പിൽക്കാലത്താണ്. അലി റളിയല്ലാഹു തആല അൻഹു നുബുവത്തിന്റെ തുടക്കത്തിലാണ്, ഹിജ്റക്ക് മുമ്പ് 13 വർഷം. ഹിജ്റയ്ക്ക് ശേഷം ഇവർ ഇസ്ലാം സ്വീകരിച്ചതിനെ അപേക്ഷിച്ചും അലി റളിയല്ലാഹു അൻഹു പിന്നെ നോക്കിയ 8 വർഷമല്ലേ. അപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെയും അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഇസ്ലാമിക സേവനങ്ങൾ വരുന്നത് എപ്പോഴാണ്? വളരെ വൈകിയാണ്. അപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു നിങ്ങളുടെ സഹായം വേണ്ടെന്ന് വെക്കുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ നിശ്ചയം അങ്ങനെ തന്നെ ഉണ്ടായിട്ടുള്ളത്. അള്ളാഹുവിന് ദീനിന് നിങ്ങളുടെ സഹായം വൈകിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി നിങ്ങളുടെ സഹായം അലി ആവശ്യപ്പെടുന്നുവെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കാൻ നിങ്ങൾക്കാകും, സഹായിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. ഇതൊക്കെ അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു അബൂ മൂസയുടെ ഭാഷത്തിൽ നിന്ന് മനസ്സിലാക്കി. അതോടുകൂടി കാര്യം തീർന്നു, വിഷയം തീർന്നു. ഇതിന് ആളുകൾ, ശതക്കണക്കിന് ആളുകൾ, അതിൽ പ്രമുഖ സഹാബികളടക്കം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബിയായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള സഹാബികൾ സാക്ഷിയായി. വിഷയം തീർന്നു, അവർക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അവസാനിച്ചു. അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു ഈ വാർത്തയുമായി മുആവിയ റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് മടങ്ങി. അബൂ മൂസ അൽ അശ്അരി അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്കും മടങ്ങി. അതോടുകൂടി മുസ്ലിമീങ്ങൾക്കിടയിലുണ്ടായ ആ വലിയ ഒരു പ്രശ്നത്തിന് തീർപ്പായി, രഞ്ജിപ്പായി അവർ ഐക്യത്തിലായി. തഹ്കീമിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഇതാണ്. ഈ തഹ്കീമോടുകൂടി സുൽഹായി. അപ്പോൾ തഹ്കീം എന്ന സംഭവത്തിൻ്റെ പേരിലുള്ള ആരോപണം ചരിത്രത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടുള്ളതായ ഒരു മഹാദുരാരോപണം, അത് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട്, മുആവിയ റളിയല്ലാഹു തആല അൻഹുവുമായി ബന്ധപ്പെട്ടാണ്. അവർ വഞ്ചകരാണ്, ചതിയരാണ്, അവർ കപടന്മാരാണ് തുടങ്ങിയിട്ടുള്ളതായ പ്രചരണങ്ങൾ. അത് വസ്തുതയല്ല, അത് ശരിയല്ല. അങ്ങനെയുള്ളൊരു ചരിത്ര റിപ്പോർട്ട്, അത് അതിൻ്റെ സനദും മതനും നിവേദന ശൃംഖലയും അതിൻ്റെ ഉള്ളടക്കവും ഒരുപോലെ ദുർബലമാണ്. ശരിയായ റിപ്പോർട്ട് എന്ത് എന്നുള്ളതാണ് അവിടെ നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് യഥാവിധം ഉൾക്കൊള്ളുവാനും നമുക്കെല്ലാവർക്കും ഉദവി ഏകുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വ ബാറക അലാ നബിയിന മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈർ. ഇന്നത്തെ ചുവരെഴുത്ത് ഇവിടെ സമാപിക്കുന്നു. അവതരിപ്പിച്ചത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിൻ്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി,

0: കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടിയുലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നെന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട കബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, കബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരമോതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നു വേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകൾ

0: മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. നാം മുസ്ലിമാണോ? ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് മുസ്തഫ അൻസാരി എപ്പിക്കാട്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബാദ്. പ്രിയ നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളൊക്കെ ജന്മനാ മുസ്ലിങ്ങളായി എന്നുള്ളത് കൊണ്ട് ഞാനൊരു മുസ്ലിമാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണെന്നും അവൻക്ക് എന്തൊക്കെ ക്വാളിറ്റികളും ക്വാളിഫിക്കേഷനുകളുമാണ് ഉണ്ടാകേണ്ടത് എന്നതും പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു മുസൽമാൻ എന്ന് പറയുമ്പോൾ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായി തീരേണ്ടവനാണ്. കാരണം അത്രത്തോളം അവൻക്ക് അവൻ്റെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു തആല ജീവിത പാഠങ്ങൾ പകർന്നു നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ തിരു പ്രവാചക വചനങ്ങളും അധ്യാപനങ്ങളിലൂടെ നമുക്ക് നൽകുന്ന സുപ്രധാനമായ കാര്യങ്ങളിൽ ഒരുപക്ഷേ നമ്മൾ

0: ജീവിതത്തിൽ നിസാരമായി കൊണ്ട് കാണുന്ന ഓരോ കാര്യങ്ങളും ഇസ്ലാം എത്രത്തോളം ഗൗരവതരത്തിലാണ് കാണുന്നത് എന്ന് നമ്മെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ് സൂറത്തുൽ ഹുജറാത്തിൻ്റെ 11-ാമത്തെ വചനം. യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഹർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും എന്ന് തുടങ്ങുന്ന ഈ വചനങ്ങളിലൂടെ മനുഷ്യൻ അവൻ്റെ നാവ് കൊണ്ടോ കൈകൾ കൊണ്ടോ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക എന്നത് ഇസ്ലാം നൽകുന്ന ഏറ്റവും വലിയൊരു സന്ദേശമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കരുത് എന്നും ഒരു പക്ഷേ നിങ്ങൾ പരിഹസിക്കപ്പെടുന്ന ആളുകൾ നിങ്ങൾ പരിഹസിക്കുന്നവരെക്കാൾ ഉത്തമരായിരിക്കാം എന്നുമുള്ള താക്കീതും മുന്നറിയിപ്പും നിർദ്ദേശവും കൽപ്പനയും നമുക്ക് നൽകുകയാണ്. മാത്രമല്ല വല തൽമിദു അംഫുസകും വല തനാബസു ബിൽ അൽഖാം, നിങ്ങൾ പരസ്പരം ഇരട്ടപ്പേരുകൾ വിളിച്ച് പരിഹസിക്കുന്ന, കളിയാക്കുന്ന, വേദനിപ്പിക്കുന്ന, നിന്ദിക്കുന്ന, അപമാനിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത് എന്നതും ഖുർആനിൻ്റെ കൽപ്പനയാണ്. ഒരു പക്ഷേ മറ്റുള്ളവർ ചിരിക്കുന്നതിന് വേണ്ടി മറ്റൊരാളെ അപമാനിക്കുകയും പരിഹസിക്കുകയും അവഹേളിക്കുകയും പാരവെക്കുകയും ചെയ്യുന്ന സ്വഭാവം മനുഷ്യൻ്റെ ഒരു നാച്ചുറൽ കാര്യമായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഇവിടെയാണ് ഒരു മനുഷ്യൻ്റെ അന്തസ്സിനും അഭിമാനത്തിനും എത്രത്തോളം ഇസ്ലാം പവിത്രത നൽകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ പാഠമാണ് ഈ ആയത്ത് നമുക്ക് പകർന്നു നൽകുന്നത്. മാത്രവുമല്ല പ്രവാചകൻ്റെ ഹദീസുകളിൽ ഇമാം മുസ്ലിമും ബുഖാരിയും റഹ്മഹുള്ള അവർ ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ കാണാം, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി എന്നാണ്. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റു മുസ്ലിങ്ങളായ ആളുകൾ അവൻ്റെ നാവിൽ നിന്നും കൈകളിൽ നിന്നും രക്ഷ ലഭിച്ചവനാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ മുസ്ലിമായ ഞാൻ എൻ്റെ നാവിൽ നിന്നും എൻ്റെ കൈകളിൽ നിന്നും എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് മറ്റുള്ളവൻ സുരക്ഷിതനായിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാനൊരു മുസ്ലിമായി മാറുന്നത് എന്നാണ്. മാത്രവുമല്ല യഥാർത്ഥ മുഅ്മിൻ വിശ്വാസി ആരാണ് എന്നത് മറ്റൊരു പ്രവാചക വചനത്തിൽ കാണാം, അൽ മുഅ്മിനു മൻ ആമിനഹു അന്നാസ് അല അംബാലിഹിം വ അംഫുസിഹിം എന്നാണ്. ജനങ്ങളുടെ ധനത്തിനും ജീവനും ആരിൽ നിന്നാണോ സുരക്ഷിതത്വം ലഭിക്കുന്നത് അവനാണ് യഥാർത്ഥ മുഅ്മിൻ വിശ്വാസി എന്നത് പഠിപ്പിക്കപ്പെടുകയാണ്. ഇവിടെ നാം ആലോചിക്കേണ്ടത് യഥാർത്ഥത്തിൽ ആ ഒരു നിലവാരത്തിലുള്ള വിശ്വാസിയാകാൻ, മുസ്ലിമാകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നതാണ്. യഥാർത്ഥത്തിൽ കീഴൊതുങ്ങുന്നവൻ, അള്ളാഹുവിന് കീഴൊതുങ്ങുന്നവനായി, അനുസരണയുള്ളവനായി, അനുസരണക്കേട് കാണിക്കാത്തവനായി ജീവിക്കുന്ന ഒരാളാണ് യഥാർത്ഥ മുസ്ലിം എന്നാൽ ആ മുസ്ലിമിൻ്റെ ക്വാളിഫിക്കേഷൻ ലഭിച്ച മുസ്ലിമായി മാറാൻ നമുക്ക് ജീവിതം കൊണ്ട് സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല നമ്മുടെ നാവ്, നമ്മുടെ ശരീരത്തിലെ ചില അവയവങ്ങളെക്കുറിച്ച് വളരെ സൂക്ഷ്മത പാലിക്കുവാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മൻ യൽമൻ ലി മാ ബൈന ലഹ്യൈ വമാ ബൈന റിജ്ലൈ അൽമൻ ലഹു അൽജന്ന എന്നാണ്. അഥവാ രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ളതിനെയും അഥവാ നാവിനെയും രണ്ട് കാലുകൾക്കിടയിലുള്ളതിനെയും അഥവാ ഗുഹ്യാവയവത്തെയും സൂക്ഷിച്ചുകൊള്ളാമെന്ന് ആരെങ്കിലും എനിക്ക് ഉറപ്പു നൽകിയാൽ അവന് ഞാൻ സ്വർഗം ഉറപ്പു നൽകാമെന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുന്ന ഒരു വലിയ സന്ദേശമാണ്. വിശാലമായ അർത്ഥതലങ്ങളുള്ള ഈ ഹദീസിൻ്റെ പാഠങ്ങൾ ജീവിതത്തിലേക്ക് നാം പകർത്തേണ്ടതുണ്ട്. കാരണം നാവ് കൊണ്ട് ഒരു മനുഷ്യനുണ്ടാക്കി വെക്കുന്ന വിപത്തുകൾ, ആപത്തുകൾ, അക്രമങ്ങൾ അത് വലുതാണ്. അൽ ഫിത്നത്തു അഷദ്ദു മിനൽ ഖത്ൽ എന്ന് പറഞ്ഞല്ലോ, ഒരു ഫിത്നയുടെ പിന്നിൽ ഒരു നാവിൻ്റെ സംസാരമുണ്ടാകും. അത്തരത്തിലുള്ള സംസാരങ്ങൾ വലിയ തിന്മകളിലേക്കും ഉപദ്രവങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും തള്ളിയിടും. നാം ചില പ്രസ്താവനകളെക്കുറിച്ച് അഭിപ്രായങ്ങൾ കേൾക്കാറുണ്ട്. ആ പ്രസ്താവന ഒട്ടും ശരിയായില്ല, ആ പ്രസ്താവനകൾ അങ്ങേയറ്റം ഖേദകരം തന്നെ എന്നൊക്കെ നമ്മൾ പല പ്രസ്താവനകളെക്കുറിച്ചും പറയാറുണ്ട്. ഇത് കേവലം പ്രസ്താവനകളല്ല, നമ്മുടെ നാവിൻ്റെ നിയന്ത്രണമില്ലാത്ത തരത്തിലുള്ള ചില പ്രവർത്തനം കൊണ്ട് സംഭവിച്ചു പോകുന്നതാണ്. അതുപോലെ തന്നെ ഗുഹ്യാവയവത്തെക്കുറിച്ചും വളരെ ഗൗരവത്തിൽ പഠിപ്പിക്കപ്പെട്ടു. അതേ, ആ അവയവം മനുഷ്യനെ ഒരു തിന്മയിലേക്ക് നയിക്കുന്ന വലിയ ഒരു ഘടകമാണ് എന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് ഉറപ്പ് നൽകിയാൽ അവർക്ക് സ്വർഗത്തിന് ഞാൻ ജാമ്യം നൽകാനും എന്ന് പറയാമാത്രം അത്രയും ഗൗരവമുള്ളൊരു വിഷയമായിട്ട് ഇത് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, പരലോകത്ത് പാപ്പരാകുന്നവർ ആര് എന്ന്, മുഫ്ലിസ് ആര് എന്ന് പ്രവാചകൻ തൻ്റെ അനുചരന്മാരോട് ചോദിച്ചപ്പോൾ, അത്തദ്രൂനമൽ മുഫ്ലിസ്, ആരാണ് മുഫ്ലിസായത്, തുലഞ്ഞവൻ, ഒന്നും എല്ലാം നഷ്ടപ്പെട്ടവൻ, പാപ്പരായവൻ ആരാണ് എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദ്യത്തിന് അവിടുന്ന് പറയുകയുണ്ടായി. يأتي يوم القيامة بصلاة وصيام وزكاة ويأتي قد شتم هذا قذف هذا وأكل مال هذا وسفك دم هذا وضرب هذا അതവ നമസ്കാരം, നോമ്പും, സകാത്തും എല്ലാ പുണ്യപ്രവൃത്തികളും ചെയ്ത മനുഷ്യനായിരിക്കാം, പക്ഷേ വയത്തി കത് ശത്തമ ഹാദ, ഒരു മനുഷ്യനെക്കുറിച്ച് ചീത്ത വിളിച്ചു, അവനെ പ്രയാസപ്പെടുത്തി, ആരോപണങ്ങൾ പറഞ്ഞുണ്ടാക്കി, അതേപോലെ തന്നെ ധനം അന്യായമായി കൊണ്ടു തിന്നു, രക്തം ചിന്തി, മറ്റുള്ളവനെ ഉപദ്രവിച്ചു. ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് നാളെ പരലോകത്ത് വന്നാൽ അവൻ്റെ ഇബാദത്തുകൾക്ക് അള്ളാഹിൻ്റെ അടുക്കൽ സ്ഥാനമുണ്ടായിരിക്കില്ല എന്നത് ആണ് ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ, ഒരു വിശ്വാസി, ഒരു മുസ്ലിമെന്ന് പറഞ്ഞാൽ ഞാനൊരു മുസ്ലിമാണ് എന്ന് മറ്റുള്ളവരെ അറിയിക്കുന്നതിനു വേണ്ടി വേഷത്തിലും വിധാനത്തിലും പ്രവൃത്തിയിലും ചമഞ്ഞൊരുങ്ങുന്നതല്ല യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിൻ്റെ പണി. മറിച്ച് അവൻ തൻ്റെ നാവുകൊണ്ടും തൻ്റെ കൈകൾ കൊണ്ടും അവയവങ്ങൾ കൊണ്ടുമെല്ലാം മറ്റുള്ളവൻ്റെ മേൽ ഉപദ്രവമുണ്ടാക്കാതെ നല്ലൊരു മനുഷ്യനായി മാറുമ്പോഴാണ് അവൻ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമായി മാറുന്നത്. ഒരു നല്ല മനുഷ്യനെയാണ് യഥാർത്ഥത്തിൽ മുസ്ലിം. അള്ളാഹുവിന് കീഴടങ്ങുന്നൊരു മനുഷ്യന് ഈ പറയപ്പെട്ട ഒരു തെറ്റുകുറ്റങ്ങളും ചെയ്യാൻ സാധ്യമല്ല. മറ്റുള്ളവനെ തെറിവിളിക്കുവാനും ചീത്ത പറയുവാനും അവഹേളിക്കുവാനും മോശം പറയുവാനും മറ്റുള്ളവരുടെ മുമ്പിൽ വഷളാക്കുവാനും ആരോപണങ്ങൾ ഉന്നയിക്കുവാനും സാധിക്കുന്നവനല്ല യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ. മാത്രമല്ല, നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ ഒരു കാര്യമാണ്, ഒരു കാലഘട്ടത്തിൽ ഒരു പക്ഷേ കൈകൾ കൊണ്ടും നാവുകൊണ്ടും നേരിട്ട് ഉപദ്രവിക്കുന്നതിന് പകരം ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന തിന്മകളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇന്ന് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും തുടങ്ങിയ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കലും വ്യാജ പ്രൊഫൈലുകളുണ്ടാക്കി അതിലൂടെ പണം സമ്പാദിക്കുകയും മറ്റുള്ളവരെ ഇച്ഛകളെ ആഗ്രഹങ്ങളെ തട്ടിയെടുത്ത് അവരെ വഞ്ചനയിൽ അകപ്പെടുത്തി വലിയ പണം സമ്പാദിക്കുന്ന മേഖലകളായി മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരെ ട്രോളിക്കൊണ്ടും അവരെ പരിഹസിച്ചുകൊണ്ടും മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. ഇവിടെയെല്ലാം യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന ഉപദ്രവങ്ങൾ, ആരോപണങ്ങൾ, ഇതെല്ലാം നാളെ ചോദ്യം ചെയ്യപ്പെടേണ്ടി വരും. അതുകൊണ്ട് നല്ലൊരു മനുഷ്യനാകണമെങ്കിൽ, നല്ല മുസ്ലിമായി മാറണമെങ്കിൽ തീർച്ചയായും ഈ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ മാനിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അള്ളാഹു ആ രൂപത്തിൽ ജീവിക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം എന്ന പ്രോഗ്രാമാണ്. നാം മുസ്ലിമാണോ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തത് മുസ്തഫ അൻസാരി ഏപ്പിക്കാട്. റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ ഹിജ്റിലെ 58 മുതൽ 60 വരെ വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ ഹിജ്റിലെ 57 വരെയുള്ള ആയത്തുകളാണ് നാം ഇതുവരെ മനഃപ്പാഠമാക്കിയത്. ഇന്ന് 58 മുതൽ 59 60 വരെയുള്ള 2-3 ആയത്തുകളാണ് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. ശ്രോതാക്കൾ കൂടെ പാരായണം ചെയ്തു.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

ഈ ആയത്തിലെ രണ്ട് മൂന്ന് സ്ഥലത്ത് മദ്ദേട് വന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവിടെ മദ് മുൻഫസിലാണ് നമുക്കറിയാം. അപ്പോൾ ഖാലൂ ഇന്ന മൂന്ന് മദ്ദുകളും സെയിം അളവിൽ നീട്ടി ഓതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഒരിടത്ത് രണ്ട് കതിർ നീട്ടി, ഒരിടത്ത് നാല് നീട്ടി, ഒരിടത്ത് അഞ്ച് നീട്ടി, അങ്ങനെയല്ല, രണ്ട് മൂന്നും ഒരേ അളവിൽ.

0: വളരെ ചെറിയ ചെറിയ ആയത്തുകളാണ്. ആവർത്തിച്ച് കേൾക്കാനും പഠിക്കാനും എളുപ്പമാണ്. ഇൻഷാ അള്ളാ എല്ലാവരോടും ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാ അല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ ഹിജ്റിലെ 58 മുതൽ 60 വരെ വചനങ്ങൾ ക്ലാസ് എടുത്തത് സക്കീർ മൗലവി എടത്തനാട്ടുകര.
2: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
1: പീസ് റേഡിയോ.

പീസ് റേഡിയോയിൽ അടുത്തതായി മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ ഇന്ന് നമ്മൾ പാരായണം ചെയ്ത് കേൾക്കുന്നത് സൂറത്തുൻ നാസിയാത്താണ്. ഷെയ്ഖ് യൂസുഫ് ബിൻ നൂഹ് അഹമ്മദിൻ്റെ ശബ്ദത്തിൽ സൂറത്തുൻ നാസിയാത്ത് കേൾക്കാം.

0: മഷാ അല്ലാ, സൂറത്തുൽ നാസിഅത്താണ് ഇന്ന് മധുരം ഖുർആൻ സെഷനിൽ നമ്മൾ കേട്ടത്. ഷെയ്ഖ് യൂസുഫ് ബിൻ നൂഹ് അഹ്മദ് എന്ന പ്രസിദ്ധനായ ഖാരി,
1: അദ്ദേഹം യമനിലാണ് അദ്ദേഹം ജന്മം കൊണ്ടിട്ടുള്ളത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പഠനവും വളർച്ചയും ഒക്കെ മക്കയിൽ തന്നെയാണ് നടന്നത്.
0: മക്ക മദീന ഹർമീൻ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള പ്രമുഖ ഖുർആൻ അധ്യാപകനും ഖാരിയുമാണ് ഷെയ്ഖ് യൂസുഫ് ബിൻ നൂഹ് അഹമ്മദ്.
1: വിശുദ്ധ ഖുർആന്റെ 10 ഖിറാഅത്തുകളിലും അദ്ദേഹത്തിന് ഇജാസത്തുണ്ട് എന്നുള്ളത്, അത് പിന്നെ പാരായണം ചെയ്യാനും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനുമുള്ള ഇജാസത്തുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്.
0: യൂസുഫ് ബിൻ അഹമ്മദ് നൂഹ് ഹഫ്ദഹുല്ലാ ഇന്നും ഖുർആൻ പാരായണത്തിൽ ഓൺലൈൻ വഴി ലോകത്തെ ആയിരങ്ങൾക്ക് പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്നു എന്നതും ഏറെ വിശേഷപ്പെട്ട കാര്യമാണ്.
2: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. സൂറത്തുൽ മുഅ്മിനൂൻ 8 മുതൽ 11 കൂടിയ വചനങ്ങളാണ് ഇന്നത്തെ ഹൃദയവസന്തത്തിൽ നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് സഫീർ അൽ ഹിക്കമി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വതാലയെ സൂക്ഷിക്കണമെന്ന് ഉണർത്തുന്ന ഉപദേശിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനാണ് നമ്മൾ ഹൃദയവസന്തം പ്രോഗ്രാമിലൂടെ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി നമ്മൾ സൂറത്തുൽ മുഅ്മിനൂനിലെ 7 ആയത്തുകളാണ് പഠിച്ചത്. ആദ്യത്തെ വചനത്തിൽ വിശ്വാസികൾ വിജയിച്ചു എന്ന് പറയുന്നു. പിന്നീടുള്ള ആയത്തുകളിൽ ആദ്യം അവരുടെ പ്രത്യേകതകളായിക്കൊണ്ട് നമസ്കാരത്തിലെ ഭയഭക്തിയുള്ളവരാണ് എന്നും, പിന്നീട് അനാവശ്യങ്ങളിൽ വിട്ടുനിൽക്കുന്നവരാണ് എന്നും, മൂന്നാമതായി സകാത്ത് കൊടുത്തു വിട്ടുന്നവരാണ് എന്നും, നാലാമതായി ലൈംഗിക അവയവങ്ങൾ സൂക്ഷിക്കുന്നവരാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വതാല പഠിപ്പിച്ചു. മൂന്നാമത്തെ പ്രത്യേകതയായിക്കൊണ്ട് സകാത്ത് കൊടുത്തു വീട്ടുന്നവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സകാത്ത് കൊടുത്തു വീട്ടുന്നവർ ആർക്കാണ് സകാത്ത് കൊടുക്കേണ്ടത്? വിശുദ്ധ ഖുർആൻ ആർക്കാണ് സകാത്ത് കൊടുക്കേണ്ടതെന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതല്ലാത്ത ഒരാൾക്ക് കൊടുത്താൽ അവൻ്റെ സകാത്ത് ശരിയാവുകയില്ല എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അപ്പോൾ ആരാണ് ഈ ആളുകൾ? സകാത്ത് കൊടുക്കേണ്ട ആളുകൾ, അതിൻ്റെ അവകാശികൾ 8 വിഭാഗം ആളുകളാണ്. വിശുദ്ധ ഖുർആനിൽ 9-ാം അധ്യായം സൂറത്ത് തൗബയുടെ 60-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല അവരാരൊക്കെയാണ് എന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞു, ഇന്നമസ്സദഖാതു ലിൽഫുഖറ, നിശ്ചയമായും സകാത്ത് നൽകേണ്ടത്, ഇവിടെ സകാത്തിനെ അല്ലാഹു സുബ്ഹാനഹു വതാല സദഖ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സകാത്തിൻ്റെ അവകാശികൾ അവരാരാണ്? 1, ലിൽഫുഖറ. ഖുർആനിൽ ഇന്നമ എന്ന് പറഞ്ഞാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഇന്നമ എന്ന് പറഞ്ഞാൽ അവർ മാത്രം എന്നർത്ഥം, വേറെ കൊടുക്കാൻ വേണ്ടി പാടില്ല. 1-ാമത്തെ അവകാശി ലിൽഫുഖറ, അതിദരിദ്രരായ ആളുകളാണ്. തനിക്ക് സമ്പത്ത് ഉണ്ടെങ്കിലും ആ സമ്പത്ത് തൻ്റെ വരുമാനം സ്വന്തം ചെലവിൻ്റെ പകുതി പോലും തികയാത്ത ആളുകളാണ് ഫുഖറ, അല്ലെങ്കിൽ സമ്പത്ത് തീരെയില്ലാത്ത ആളുകളുടെ ചെലവുകളുണ്ട്, അവരാണ് ഫക്കീർ എന്ന് പറയുക. 2-ാമത് പോലെ മസാക്കീൻ, മിസ്കീനുകൾ ദരിദ്രരാണ്. ദരിദ്രർ എന്ന് പറഞ്ഞാൽ വരുമാനമുണ്ടാകും, പക്ഷേ ആ വരുമാനം പകുതിയിൽ കൂടുതൽ പരിപൂർണമായും തികയുകയില്ല, അല്ലെങ്കിൽ കണക്കായിട്ട് മാത്രം തികയും, ഒന്നും ബാക്കിയുണ്ടാവുകയില്ല. അത്തരം ആളുകൾക്കാണ് മിസ്കീൻ എന്ന് പറയുക. നമ്മുടെ നാട്ടിൽ ചില ആളുകളൊക്കെ ചോദിച്ചു വരുന്നവർ ഫക്കീനും ചോദിക്കാതിരിക്കുന്നവർ മിസ്കീനും എന്ന ഒരു തെറ്റായ ധാരണയുണ്ട്. യഥാർത്ഥത്തിൽ ഫക്കീർ മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഈ 2 വിഭാഗം ആളുകളാണ്. 3-ാമത്തത് പോലെ ആമിലീന ആലീഗ, സകാത്ത് ഇസ്ലാമിക രാജ്യങ്ങളിൽ സകാത്ത് കൊടുക്കാൻ വേണ്ടി അതിൻ്റെ ജോലിക്കാരായി നിശ്ചയിച്ചിട്ടുള്ള ആളുകൾ, സകാത്ത് കൃത്യമായി ജനങ്ങളിൽ നിന്നും പിരിക്കുകയും എത്തിക്കുകയും ചെയ്യുന്ന, അതൊരു ജോലിയായി തിരഞ്ഞെടുത്ത, മറ്റു ജോലികളില്ലാത്ത, അതിൻ്റെ ജോലിക്കാരെ നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ ശമ്പളം സകാത്തിൽ നിന്നും കൊടുക്കാവുന്നതാണ്. 4-ാമത്തത് പോലെ മുഅല്ലഫത്തു ഖുലൂബുഹും, ഹൃദയം കൂട്ടിയിണക്കപ്പെട്ടവർ, ഇസ്ലാമിലേക്ക് ഹൃദയം ഇണക്കപ്പെട്ട ആളുകൾ, അഥവാ ഇസ്ലാം കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷേ അവർക്ക് ചില സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ ഉള്ളതിനാൽ അവർ അത്തരം പ്രയാസത്തിൽ നിൽക്കുന്നുവെങ്കിൽ അത്തരം ആളുകൾക്ക് സമ്പത്തിൽ നിന്നും, സകാത്തിൻ്റെ സമ്പത്തിൽ നിന്നും അവർക്ക് കൊടുക്കൽ അനുവദനീയമാണ്. അതേപോലെ തന്നെ വഫി റിഖാബ്, റിഖാബ് എന്ന് പറഞ്ഞ അടിമമോചനമാണ് 4-ാമത്തെ സകാത്തിൻ്റെ അവകാശികളായ ആളുകൾ, 5-ാമത്തെ ആളുകൾ. വൽ ഗാരിമീൻ, ഗാരിമീൻ എന്ന് പറഞ്ഞാൽ കടം കൊണ്ട് വരഞ്ഞ ആളുകൾ, അഥവാ തനിക്ക് കടമുണ്ട്, ആ കടം തൻ്റെ വരുമാനം കൊണ്ട് കൊടുത്തു വീട്ടാൻ കഴിയാതെ ബുദ്ധിമുട്ടി നിൽക്കുന്നവരാണ് ഇതിൻ്റെ ആളുകൾ. അതല്ലാതെ കടമുള്ള എല്ലാ ആളുകളും ഈ സക്കാത്തിൻ്റെ പരിധിയിൽ പെടുകയില്ല. എനിക്ക് കടമുണ്ട്, എനിക്ക് വരുമാനവുമുണ്ട്, ഞാൻ വാങ്ങിയ ആൾ 1-2 വർഷം കൊണ്ടൊക്കെ കൊടുത്തു വീട്ടാം എന്ന ഒരു കരാറിലാണ് വാങ്ങിയത്, എനിക്കത് കൊടുത്തു വീട്ടാൻ വേണ്ടി കഴിയും, എങ്കിൽ ഞാൻ സക്കാത്തിൻ്റെ അവകാശിയല്ല. നേരെ മറിച്ച് ഞാൻ കടം വാങ്ങി, പക്ഷേ എനിക്കെൻ്റെ സമ്പത്ത് കൊണ്ട്, വരുമാനം കൊണ്ട് ആ സക്കാത്ത് കടം കൊടുത്തു വീട്ടാനേ കഴിയാതെ അതുകൊണ്ട് കുടുങ്ങി നിൽക്കുകയാണ്. അത്തരം ആളുകൾക്ക് അവരുടെ കടം വീട്ടാൻ വേണ്ടി സക്കാത്തിൻ്റെ പണത്തിൽ നിന്നും കൊടുക്കാവുന്നതാണ്. അതേപോലെ അവസാന ആറാമത്തേത് വഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്നാണ്. അഥവാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിനിറങ്ങുന്ന, യുദ്ധത്തിനിറങ്ങുന്ന, തൻ്റെ ജോലിയൊന്നും ഒക്കെ മാറ്റിവെച്ച് ദീനിനു വേണ്ടി പോരാടാൻ ഇറങ്ങുന്ന ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സക്കാത്തിൻ്റെ പണത്തിൽ നൽകാം. അതല്ലാതെ ഫീ സബീലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഇസ്ലാമിൻ്റെ മാർഗത്തിലുള്ള പള്ളികളും പോലെയൊക്കെ കൊടുക്കുന്ന ആളുകളൊന്നും ശരിയായ നിലപാടല്ല. എട്ടാമത്തെ അവകാശി എന്ന് പറഞ്ഞാൽ ഇബ്ന് സബീൽ വഴിയാത്രക്കാരനാണ്. ഒരാൾ യാത്ര ചെയ്യുന്നു, യാത്രാമധ്യേ യാത്ര പൂർത്തീകരിക്കാൻ കഴിയാത്ത രൂപത്തിൽ അദ്ദേഹം ബുദ്ധിമുട്ടി, പിന്നെ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ പണമില്ലായെങ്കിൽ ആ വ്യക്തി എത്ര വല്ല പൈസക്കാരനാണെങ്കിലും അയാൾക്ക് യാത്ര പൂർത്തിയാക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ട് വന്നാൽ അയാൾക്ക് സക്കാത്തിൻ്റെ പണത്തിൽ നിന്നും യാത്ര പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള പൈസ അയാൾക്ക് കൊടുക്കാവുന്നതാണ്. ഇനി പണക്കാരനാണെങ്കിൽ യാത്ര പൂർത്തിയാക്കി പിന്നെ തിരിച്ചു കൊടുക്കാം, കൊടുക്കാതിരിക്കാം. കൊടുത്താൽ ഈ സക്കാത്തിൻ്റെ പണം കൊടുത്ത ആൾക്ക് മറ്റൊരാവശ്യങ്ങൾക്ക് വേണ്ടി ഈ സക്കാത്തിൻ്റെ അവകാശങ്ങൾക്ക് നൽകാവുന്നതാണ്. അപ്പോൾ ഈ എട്ട് വിഭാഗം ആളുകൾക്ക് മാത്രമാണ് സക്കാർ നൽകേണ്ടതെന്ന് നമ്മൾ കഴിഞ്ഞ വചനത്തിൻ്റെ ഒരു പൂർത്തീകരണം എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിജയം പ്രാപിച്ച സത്യവിശ്വാസികളുടെ അടുത്ത ഗുണങ്ങളാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്തിൻ്റെ ബാക്കിയിൽ മറ്റു ആളുകൾ, അവകാശികൾ അഥവാ വിജയം പ്രാപിച്ച, വിജയത്തിന് കാരണമാകുന്ന ആളുകൾ അവരാരൊക്കെയെന്ന് പഠിപ്പിക്കുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ വല്ലദീനഹും അലാ സലവാതിഹിം യുഹാഫിദൂൻ ഉലായിക ഹുമുൽ വാരിസൂൻ الذين يرثون الفردوس هم فيها خالدون. ഇതാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ എടുക്കുന്ന ആയത്തുകൾ. ഇവിടെ പത്താമത്തെ വചനത്തിൽ ഉലായിക എന്നെഴുതിയ ആ എഴുത്ത് നമ്മൾ ശ്രദ്ധിക്കാം. അവിടെ ഉല എന്നത് കഴിഞ്ഞ് മദ്ദക്ഷരമായ അലിഫാണ്. അതിനുശേഷം ഉലായിക എന്ന ഒറ്റ വാക്കാണത്. ആ ഒറ്റ വാക്കിൽ തന്നെ ഹംസ വരികയും ചെയ്യുന്നു. മദ്ദക്ഷരത്തിന് ശേഷം അതേ വാചകത്തിൽ തന്നെ ഹംസ വന്നാൽ അവിടെയുള്ള മദ്ദിനെ അൽ മദ്ദുൽ മുത്തസിൽ എന്നാണ് പറയുക, അഥവാ ചേർത്തി പറയുന്നതായ മദ്ദ്. അപ്പോൾ അത് വളരെ നീട്ടി, ആറു മാത്രം വരുന്ന രൂപത്തിൽ നീട്ടി നമ്മൾ ഓതണം. ഉലായിക എന്ന് തന്നെ ഓതണം. അതല്ലാതെ ഉലായിക എന്ന് തീരെ നീട്ടാത്ത രൂപത്തിൽ ഓതുന്നത് തെറ്റായ പാരായണമാണ്. അത് മദ്ദുൽ മുത്തസിൽ എന്നാണ് അതിന് പറയുക. എന്താണ് ഈ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്? വല്ലദീന ഉഹും, വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ആവർത്തിക്കുന്നു, അക്കൂട്ടർ അവർ ആരാണ്? ലി അമാനാത്തിഹിം, അവരുടെ അമാനത്തുകൾ. വഅഹദിഹിം, അവരുടെ കരാറുകൾ. റഊൻ, അത് പൂർത്തീകരിക്കുന്നവരാണ്. അമാനത്തെന്ന് പറഞ്ഞാൽ വിശ്വസിച്ചേൽപ്പിച്ച മുതലാണ്. വിശ്വസ്തത എന്നാണ് അമാനത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ ആ അമാനത്തും അഹദ് എന്ന് പറഞ്ഞാൽ കരാർ, ഇത് രണ്ടും കൊടുക്കുന്നവരാണ്. അഹദ്, വഅദ്, വഈദ് എന്നീ മൂന്ന് പദങ്ങൾ ആളുകൾ പരസ്പരം അർത്ഥം മാറി പറയാറുണ്ട്. അഹദ് എന്ന് പറഞ്ഞാൽ കരാറാണ്, വഅദ് എന്ന് പറഞ്ഞാൽ വാഗ്ദാനമാണ്, വഈദ് എന്ന് പറഞ്ഞാൽ താക്കീദാണ്. ഇത് മൂന്നും നമ്മൾ പരസ്പരം മാറിപ്പോകാനത് സൂക്ഷിക്കണം. പിന്നീട് അള്ളാഹു പറയുന്നു, വല്ലദീനഹും അലാ സ്വലവാത്തിഹിം യുഹാഫിദൂൻ. വല്ലദീനഹും, അക്കൂട്ടർ യാതൊരു വിഭാഗമാകുന്നു. അലാ സ്വലവാത്തിഹിം, അവരുടെ നമസ്കാരങ്ങളുടെ വിഷയത്തിൽ. രണ്ടാമത്തെ ആയത്തിൽ സ്വലാത്തിഹിം എന്നാണ് പറഞ്ഞത്, ഇവിടെ സ്വലവാത്തിഹിം എന്നാണ് പറഞ്ഞത്. പാരായണത്തിൽ അതിലെ വ്യത്യാസം നമ്മൾ ശ്രദ്ധിക്കണം. ഒരേപോലെ പാരായണം ചെയ്യരുത്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഏകവചനമാണ്, സ്വലവാത്ത് എന്നത് അതിൻ്റെ ബഹുവചനമാണ്. അപ്പോൾ അവരുടെ നമസ്കാരങ്ങൾ, യുഹാഫിദൂൻ, അത് കാത്തു സൂക്ഷിക്കുന്നവരാണ് എന്നാണ്. നമസ്കാരം അത് ഒരിക്കലും ഭംഗം വരാത്ത രൂപത്തിൽ കൃത്യമായി കാത്തു സൂക്ഷിക്കുന്നവരാണ്, സംരക്ഷിക്കുന്നവരാണ് വിജയം വരിച്ച സത്യവിശ്വാസികൾ. ഇതാണ് ബാക്കി സത്യവിശ്വാസികളുടെ ഗുണമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. അതിനുശേഷമുള്ള വചനത്തിൽ അവർക്കുള്ള നേട്ടങ്ങളാണ് അള്ളാഹു അടുത്ത ആഴ്ച പറയുന്നത്. അപ്പോൾ എന്താണ് ഈ അവസാനം പറഞ്ഞ രണ്ട് അവരുടെ പ്രത്യേകതകൾ? ഒന്ന്, അമാനത്ത് കൊടുത്ത് കാത്തു സൂക്ഷിക്കുന്നവരാണ് അവർ എന്നാണ്. അമാനത്ത് എന്ന് പറഞ്ഞാൽ വിശ്വസ്തത എന്നാണ് അർത്ഥം. വിശ്വസിച്ചേൽപ്പിച്ച മുതലിന് അമാനത്ത് എന്ന് പറയും, വിശ്വസിച്ചേൽപ്പിച്ച സ്ഥാനത്തിന് അമാനത്ത് എന്ന് പറയും. ഇത് വളരെ ഗൗരവത്തിൽ കാത്തു സൂക്ഷിക്കൽ വിശ്വാസികളുടെ മേൽ നിർബന്ധമാണ്. ആ അമാനത്ത് കാത്തു സൂക്ഷിക്കുന്നില്ല എങ്കിൽ നമ്മളുടെ വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ അമാനത്തിനെക്കുറിച്ച് പഠിപ്പിച്ചത്, അള്ളാഹു സുബ്ഹാനഹു വതആല അമാനത്ത് നിസാരമായ ഒരു കാര്യമായിട്ടല്ല പഠിപ്പിച്ചത്. അള്ളാഹു അമാനത്ത് എന്നതിനെ ഇന്ന അർളനൽ അമാനച്ച അല സമാവാത്തി വൽ അർളി വൽ ജിബാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്, അള്ളാഹു അമാനത്തിനെ ആകാശങ്ങളുടെയും ഭൂമിയുടെയും പർവ്വതത്തിൻ്റെയും മുകളിൽ പ്രദർശിപ്പിച്ചപ്പോൾ ഫഅബൈന അയ്യഹ്മിൽ ലഹ, അവരെല്ലാം അത് ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു. കാരണം അവർക്ക് പേടിയാണ്, അത്രയും ഗൗരവമുള്ള വിഷയമാണത്. വാഷ്പകരമിനിക അതിൽ നിന്നും അവർ പേടിച്ച് പൊട്ടി പൊട്ടി പോകുമാർ അവർക്ക് വല്ലാത്ത ഭയമായി കഴിഞ്ഞു. പക്ഷേ വഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ അതിനെ ഏറ്റെടുക്കുകയുണ്ടായി. ഇന്ന ഹൂക്കാന ദലൂമൻ ജഹൂല, അവൻ അങ്ങേയറ്റത്തെ അക്രമിയും അവിവേകിയുമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹുവതാല പഠിപ്പിക്കുന്നു. കാരണം എന്താണ്? ഒരു വിവേകമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ആളെ സംബന്ധിച്ചിടത്തോളം അത്ര ഗൗരവമുള്ള കാര്യം ഏറ്റെടുക്കാൻ കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹുവതാല പരലോകത്ത് ഏറ്റവും ഗൗരവത്തിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് അമാനത്ത്. അമാനത്തിനെക്കുറിച്ച് ചോദിച്ച് അതിൻ്റെ ഉത്തരം പറയാതെ ഒരാൾക്ക് നാളെ പരലോകത്ത് സിറാത്ത് പാലം മുറിച്ച് കടക്കാൻ കഴിയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അത് നിസാരമായ കാര്യമല്ല. വളരെ ഗൗരവത്തിൽ അത് എന്തായിക്കോട്ടെ, നമ്മളെ ഒരാൾ വിശ്വസിച്ചുകൊണ്ട് ഒരു സാധനം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായി കാത്തു സൂക്ഷിക്കാൻ നമ്മൾ കഴിയണം. ഒരു സ്ഥാനം, അത് ഓഫീസിലാകട്ടെ, നമ്മുടെ ജോലിസ്ഥലത്താകട്ടെ, സംഘടനയിലാകട്ടെ, നമ്മുടെ ക്ലാസ്സിലാകട്ടെ, എവിടെയാകട്ടെ, ഒരു ഉത്തരവാദിത്തം നമ്മളെ ഏൽപ്പിച്ച, അത് വിശ്വസിച്ചേൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമാണ്. അതൊരിക്കലും ഭംഗം കാണിക്കുവാൻ വേണ്ടി പാടില്ല. അത് കൃത്യമായി നമ്മൾ പാലിച്ചിട്ടില്ല എങ്കിൽ അതിനെക്കുറിച്ച് അള്ളാഹു ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി പറയാൻ കഴിയാതെ വിഷമിക്കുന്ന, ഭയപ്പെടുന്ന അവസ്ഥ നമുക്കുണ്ടാകും. ആ അമാനത്തിനെക്കുറിച്ച് കൃത്യമായി മറുപടി പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് സിറാത്ത് പാലം മുറിച്ച് കടന്ന് സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയുക. അതുകൊണ്ട് അമാനത്തിനെ വളരെ ഗൗരവത്തിൽ നമ്മൾ സൂക്ഷിക്കണം. രണ്ടാമത് വഅഹദിഹിം എന്നാണ്, അവർ കാത്തു സൂക്ഷിക്കുന്ന, നിറവേറ്റുന്ന രണ്ടാമത്തെ കാര്യം അഹദ് കരാറാണ്. കരാറ് പാലിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ പ്രത്യേകതയാണ്. അമാനത്ത് എന്ന് പറഞ്ഞ വിശ്വസ്തതയാണ്. ആ അമാനത്ത് ഏൽപ്പിക്കുമ്പോൾ അവൻ അമീനാകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബുവത്തിന് മുമ്പ് തന്നെ അൽ അമീൻ, വിശ്വസ്തൻ എന്ന് വിളിക്കപ്പെട്ട വ്യക്തിയാണ്. കാരണം അമാനത്ത് ഏൽപ്പിച്ചാൽ അത് പിന്നെ കണ്ണും പൂട്ടി വിശ്വസിക്കാൻ കഴിയുന്ന ആളായിരുന്നു പ്രവാചകൻ. വിശ്വാസി അങ്ങനെ ആകേണ്ടവന്. വിശ്വാസി ഒരിക്കലും ഒരാളും സംശയത്തിൻ്റെ നിലയിൽ അവനൊരു കാര്യം ഏൽപ്പിച്ചാൽ അവന് പറ്റിക്കും എന്ന് തോന്നാൻ വേണ്ടി പാടില്ല. അടുത്തത് അള്ളാഹു പറയുന്നത് അഹദ് കാത്തു സൂക്ഷിക്കുന്നവർ, കരാർ പാലിക്കുന്നവരാണ്. ഒരാളോട് നമ്മളൊരു കരാറിൽ ഏർപ്പെടുത്തിട്ടുണ്ടെങ്കിൽ ആ കരാർ പരിപൂർണമായും പാലിക്കാൻ നമ്മൾ നിർബന്ധ ബാധ്യതയുള്ളവനാണ്. അത് ആരോടി എന്നില്ല, അത് ഉമ്മയോടാകട്ടെ, ഉപ്പയോടാകട്ടെ, മുതലാളിയോടാകട്ടെ, മുസ്ലിമിനോടാകട്ടെ, അമുസ്ലിമിനോടാകട്ടെ, ശത്രുവിനോട്, ആരോടാകട്ടെ, നമ്മൾ കരാർ ഏർപ്പെട്ടിട്ടുണ്ടോ ആ കരാർ പൂർത്തിയാക്കുക എന്നത് വിശ്വാസിയുടെ അടയാളമാണ്. ആ കരാർ പൂർത്തിയാക്കുന്നില്ലെങ്കിൽ വിശ്വാസിയുടെ നേരെ ഓപ്പോസിറ്റ് അവൻ മുനാഫിഖായി പോകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തുൽ മുനാഫിഖി സലാസ്, മുനാഫിഖിന്റെ അടയാളങ്ങൾ, കപട വിശ്വാസ അടയാളം മൂന്നാണ് എന്ന് മറ്റൊരു ഹദീസിൽ നാലാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് പഠിപ്പിച്ച എന്താണ്? അവനെ സംബന്ധിച്ച് ഇത് അഹദ ഗദറ, അവൻ കരാർ അവന് പിന്നെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഗദറ, അവൻ എന്ത് ചെയ്യും? അത് ലംഘിക്കും, ഉറപ്പാണ്. കരാർ നമ്മൾ ഏറ്റുകഴിഞ്ഞാൽ അത് പരിപൂർണമായും പാലിച്ചിരിക്കണം. ഒരിക്കലും അതിൽ ഒരു ഭംഗവും നമ്മളെ വരുത്താനും വേണ്ടി പാടില്ല. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇത് എത്രത്തോളം ഗൗരവപ്പെട്ടതാണ് നമ്മൾ ബോധ്യപ്പെടുത്തുന്ന കുറേ സംഭവങ്ങൾ കാണാൻ കഴിയും. മഹനയ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പിതാവ് ഹുസൈൽ, അദ്ദേഹവും അദ്ദേഹത്തിന്റെ പിതാവ് ഹുസൈലും കൂടി മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഹിജ്റ വരുന്ന സമയത്ത് ശത്രുക്കൾ അവരെ തടഞ്ഞു വെച്ചു. ശത്രുക്കൾ തടഞ്ഞു വെച്ചപ്പോൾ അവർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ വേണ്ടി അവരോടൊരു കരാറിൽ ഏർപ്പെട്ടു. ഞങ്ങൾ മദീനയിലേക്ക് ഞങ്ങളുടെ സ്വന്തം സംരക്ഷണത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി പോകുന്നതാണ്. ഞങ്ങൾ ഒരിക്കലും നിങ്ങൾക്കെതിരെ ഏറ്റുമുട്ടാൻ വരില്ല എന്ന് അവർ മക്കയിലെ മുശീരിക്കളോട് കരാർ ഏർപ്പെട്ടപ്പോൾ അവർ അങ്ങോട്ടേക്ക് അവരെ വിട്ടു. അങ്ങനെ ബദർ യുദ്ധം വന്നു. നമുക്കറിയാം ബദർ യുദ്ധം ഇസ്ലാം പിന്നെ ഏറ്റുമുട്ടിയ ഏറ്റവും ആദ്യത്തെ യുദ്ധമാണ്. മുസ്ലിമുകൾക്കേറെ സഹായം ആവശ്യമായ, ശത്രുക്കളുടെ പിന്നെ മൂന്നിലൊന്ന് മാത്രം മുസ്ലിങ്ങളുണ്ടായിരുന്ന, ആയുധബലമില്ലാത്ത അവസ്ഥയിലാണ് ബദറിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ബദർ യുദ്ധത്തിന് ഇറങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് ഈ കരാറ് പ്രവാചകനോട് ചോദിക്കുന്നു, ഇങ്ങനെ കരാർ ഞങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട്, എന്തു ചെയ്യണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് തിരിച്ചു പോകാൻ പറഞ്ഞു. കാരണം അത് നിങ്ങളങ്ങനെ കരാറ് ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കരാർ നിങ്ങൾ പാലിക്കൽ നിർബന്ധമാണ്. ഒരിക്കലും നമ്മൾ ലംഘിക്കാൻ പാടില്ല. പഠിപ്പിച്ച് ബദർ യുദ്ധത്തിൽ ഈ സഹാബിക പങ്കെടുക്കാൻ കഴിയാതിരിക്കാൻ ഒരൊറ്റ കാരണം ഈ കരാറിൽ ഏർപ്പെട്ടതാണ്. അടിയോധ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹും അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ റോമക്കാരുമായി കൊണ്ട് യുദ്ധത്തിന് പുറപ്പെടുന്ന സമയം, ഈ റോമക്കാരുമായി കൊണ്ട് മുആവിയ റളിയല്ലാഹു അൻഹു ആദ്യം ഒരു കരാർ ഏർപ്പെട്ടിട്ടുണ്ട്. അവരുമായി കൊണ്ട് ഒരിക്കലും ഒരു യുദ്ധത്തിൽ ഏർപ്പെടില്ല എന്ന്, ഏറ്റുമുട്ടൽ ഉണ്ടാകില്ല എന്ന് കരാറിൽ ഏർപ്പെട്ടിരുന്നു. പിന്നീട് ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു റോമക്കാരോട് ഏറ്റുമുട്ടാനും വേണ്ടി അദ്ദേഹം യുദ്ധസന്നാഹങ്ങളുമായി കൊണ്ട് പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെട്ടപ്പോൾ ദൂരദിക്കിൽ നിന്നും വാഹനപ്പുറത്ത് അതിവേഗത്തിൽ മഹാനായ അമ്ർ ബിൻ അബസ റളിയല്ലാഹു അൻഹു കുതിച്ചു വരികയാണ്. ഓടി വന്നുകൊണ്ട് മുആവിയോട് പറഞ്ഞു, മുആവിയ, താങ്കൾ ഇങ്ങനെ ഒരു കരാർ ഏർപ്പെട്ടിട്ടുണ്ട്, കരാറിൽ ഏർപ്പെട്ടാൽ അത് പാലിക്കണമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ഈ യുദ്ധം പാടില്ല. ഇനി അങ്ങനെ യുദ്ധം ചെയ്യുന്നെങ്കിൽ അവരെ നിങ്ങൾ ആദ്യം അറിയിച്ച് ഈ കരാർ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ ശേഷം മാത്രമേ യുദ്ധത്തിന് മുതിരാനേ പാടുള്ളൂ എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു. ഇത് കേട്ടപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സഹാബിയായ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഭാര്യയുടെ സഹോദരനായ ആ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു അത് ഏറ്റെടുക്കുന്നു. പ്രവാചകന്റെ ആ ഒരു കൽപ്പനയെ, പ്രവാചക ഹദീസിനെ സ്വീകരിച്ചുകൊണ്ട് യുദ്ധത്തിന് പോകാതെ പിന്തിരിഞ്ഞു പോകുന്നത് കാണുകയും, കാരണം എന്താണ്? അവർ പാലിച്ച കരാറാണ്. അതുകൊണ്ട് സഹോദരന്മാരെയും സഹോദരിമാരെയും, കരാറ് പാലിക്കാൻ വേണ്ടി നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എന്ന് ഓർമ്മിക്കുക. അതേപോലെ തന്നെ ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന സത്യവിശ്വാസികളുടെ മറ്റൊരു ഗുണം, വല്ലദീനകും അലാ സ്വലവാത്തികും യുഹാഫിദൂൻ, അവർ തങ്ങളുടെ നമസ്കാരം കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കുമെന്ന്. നമസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് സമയബന്ധിതമായി നിശ്ചയിച്ച ഒരു വാർത്തം, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, വിശ്വാസികൾക്ക് സമയം നിർണയിച്ച ഒരു നിർബന്ധ പ്രവർത്തനമാണ് നമസ്കാരം എന്നുള്ളത്. ആ നമസ്കാരം സമയത്ത് നിർവഹിക്കാനും പ്രവാചകനെ പഠിപ്പിച്ചു. ഏറ്റവും ഉന്നതമായ പ്രവർത്തനം ഏതാണെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയോട് പറഞ്ഞത് അസ്സലാത്തു ലിവഖ്തിഹ, നമസ്കാരം അതിനെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ്. ആ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ നല്ല ശ്രദ്ധ ഉണ്ടാകണം. തോന്നിയതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ തോന്നുമ്പ സല്ലിയായി നമസ്കരിക്കേണ്ടതല്ല നമസ്കാരം. അതിന് കൃത്യമായ സമയം പഠിപ്പിച്ചിട്ടുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ പോയി ജമായത്തായിട്ടാണ് അവർ നമസ്കരിക്കുന്നത്. അവർക്കതിൽ യാതൊരു ഇളവുമില്ല. അള്ളാഹുവിനു മുമ്പിൽ പറയാൻ മാത്രമുള്ള വ്യക്തമായ ഒഴുതറുകൾ, കാരണങ്ങൾ ഉണ്ടെങ്കിലല്ലാതെ അവർക്ക് പാടില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ പോക്ക് നിർബന്ധമില്ല, പക്ഷേ അവർ വീടകങ്ങളിൽ നിന്ന് സമയബന്ധിതമായി നിർവഹിക്കേണ്ടതുണ്ട്. ളുഹുറ നമസ്കാരം വൈകിപ്പിച്ച്, അനാവശ്യമായി പിന്തിപ്പിച്ച്, അസറിനെ തുടക്കത്തിലേക്ക് കൊണ്ടുവച്ച്, അവസാനം ളുഹുർ നിസ്കരിച്ച് അതേ ഉളുവിൽ അസർ നിസ്കരിച്ചുകൊണ്ട് എണീച്ചു പോരുന്ന സ്ത്രീകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അത് ശരിയായ നടപടിയല്ല. ഓരോ നമസ്കാരവും അതിൻ്റെ സമയത്ത് തന്നെ ഉളുവ് ചെയ്ത് നമസ്കരിക്കുന്ന രീതിയായിരിക്കണം നമുക്കുണ്ടാകരുത്. അത് ഒരു നിലക്കും നഷ്ടപ്പെടുത്താൻ പാടില്ല. യാത്രയിലാകട്ടെ, മറ്റേറെ സന്ദർഭം, ഐസിയുവിലാണെങ്കിൽ പോലും നമ്മൾക്ക് സാധ്യമാകുന്ന പോലെ നമസ്കരിക്കണം. നിൽക്കാൻ കഴിയില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാം, ഇരിക്കാൻ കഴിയില്ലെങ്കിൽ കടന്ന് നിസ്കരിക്കാം. എങ്ങനെയാണോ സാധ്യമാകുന്നത് ആ സാധ്യമാകുന്ന രൂപത്തിൽ യാത്രയിലും ഒറ്റക്കുള്ള സമയത്തും ഏത് സമയത്തും നമസ്കാരം ഒഴിവാക്കാതിരിക്കാൻ വിശ്വാസികൾ ശ്രദ്ധിക്കും. ആ നമസ്കാരത്തിന് ശ്രദ്ധയുണ്ടാകാതിരിക്കുക. ചില ആളുകൾ കല്യാണമായി കഴിഞ്ഞാൽ പിന്നെ നിസ്കാരമില്ല, പ്രത്യേകിച്ച് പുതിയ പെണ്ണിനും അതേപോലെ തന്നെ പുതിയ ചെറുക്കനുമൊക്കെ മേക്കപ്പൊക്കെ ഇട്ട് ഒരുങ്ങി നിന്നാൽ പിന്നെ അവർക്കൊന്നും നിസ്കാരമില്ല. കല്യാണ വീട്ടിൽ വിരുന്നിനെത്തുന്ന മുഴുവൻ ആളുകൾക്ക് നമസ്കാരമില്ല. അത്തരം അവസ്ഥയൊക്കെ വളരെ ഗൗരവമാണ്. കോളേജിൽ പഠിക്കാൻ പോയാൽ, സ്കൂളിലേക്ക് പോയാൽ, പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും നമസ്കാരമില്ലാത്ത അവസ്ഥയുണ്ട്. അതൊക്കെ നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. വിശ്വാസികൾ, വിജയിച്ച വിശ്വാസി അടയാളമായിക്കൊണ്ടാണ് പഠിപ്പിക്കുന്നത് അവർ നമസ്കാരത്തിൽ ശ്രദ്ധയുള്ളവരാണ് എന്നാണ്. അങ്ങനെ അവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള നേട്ടമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അടുത്ത രണ്ടായത്തിൽ പഠിപ്പിക്കുന്നത്. ഉലായിക്ക, ഇങ്ങനെ വിശ്വാസികൾ പാലിക്കേണ്ട എല്ലാ ഗുണങ്ങളും പാലിച്ച ആളുകൾ, അക്കൂട്ടർ ഹും, അവർ തന്നെയാണ് അൽവാരിസൂൻ, അനന്തരമെടുക്കുന്നവർ, അനന്തരാവകാശികൾ അവർ തന്നെയാണ്. എന്താണ് അവർ അനന്തരമെടുക്കുന്നത്? അല്ലദീന, യാതൊരു കൂട്ടർ, യരിസൂന, അവർ അനന്തരമെടുക്കുന്നു അൽ ഫിർദൗസ്, അവർക്ക് അനന്തരമായി കിട്ടുന്ന എന്താണ് അൽ ഫിർദൗസ്? അത് ഫിർദൗസാണ്, അത് സ്വർഗത്തിലെ ഉന്നത സ്ഥാനമാണ്. ഹും, അവർ, ഫീഹ, അതിൽ, അഥവാ ഫിർദൗസിൽ, ഖാലിദൂൻ, നിത്യവാസികളായിരിക്കും എന്നാണ്. അപ്പോൾ ഈ ഗുണങ്ങൾ നേടിയെടുത്ത, അഥവാ നമസ്കാരത്തിലെ ഭയഭക്തിയുള്ള, അനാവശ്യങ്ങളെ വിട്ടുനിന്ന, സക്കാത്ത് കൊടുത്ത് വീട്ടിയ, ഗുഹ്യാവയം കാത്തു സൂക്ഷിച്ച, അമാനത്ത് കാത്തു സൂക്ഷിച്ച, കരാറ് കാത്തു സൂക്ഷിച്ച, നമസ്കാരം കൃത്യമായി സൂക്ഷിച്ച ഈ ഏഴ് ഗുണങ്ങളുള്ള സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ ആളുകൾ ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂൻ അൽ ഫിർദൗസ്, സ്വർഗം ഫിർദൗസ് അനന്തരമായി കിട്ടുന്നവരാണ് എന്നാണ്. ഫിർദൗസ് എന്നത് സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചു, ഇത് അസലുല്ലാഹ് അൽ ജന്ന, നിങ്ങൾ സ്വർഗത്തെക്കുറിച്ച് ചോദിക്കുന്നുവെങ്കിൽ സലുല്ലാഹ് അൽ ഫിർദൗസ്, നിങ്ങൾ റബ്ബിനോട് ഫിർദൗസിനെ ചോദിക്കണം. കാരണം ഫഇന്നക അഅലൽ ജന്ന വഔസതുക, സ്വർഗത്തിൻ്റെ ഏറ്റവും ഉന്നതിയിലുള്ളതും അതിൻ്റെ മധ്യഭാഗത്തുള്ളതും അത് ഫിർദൗസാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ സ്വർഗത്തെ നിർമ്മിതി എന്ന് പറഞ്ഞാൽ അത് ഒരു മിനാരം പോലെയോ അല്ലെങ്കിൽ പിരമിഡിൻ്റെ പോലെയോ ഒക്കെ ആയിരിക്കാം. അഥവാ മധ്യഭാഗവും ഉന്നതവും നടുവിലായി നിൽക്കുന്ന അവസ്ഥാവിശേഷത്തിലായിരിക്കും സ്വർഗത്തിൻ്റെ എടുപ്പ് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. 100 എടുപ്പുകളാണ്, നിലകളാണ് സ്വർഗത്തിലുള്ളതെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ലിൽ ജന്നതി മിഅത്തു ദറജ, സ്വർഗത്തിന് 100 ദറജകളുണ്ട്. ഓരോ ദറജകൾ ഒരു നിലയിൽ അടുത്ത നിലയിലേക്ക് ദൂരമെന്ന് പറഞ്ഞാൽ 100 വർഷത്തെ വഴിദൂരമാണെന്നൊരു ഹദീസിലും, ആകാശ ഭൂമികൾക്കിടയിലുള്ള അത്രയും ദൂരമാണെന്ന് മറ്റൊരു ഹദീസിലും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരം 100 നിലകളുള്ള സ്വർഗം, അതിൻ്റെ 100-ാമത്തെ ഏറ്റവും ഉന്നതിയുള്ള നിലയാണ് ഫിർദൗസ്. ആ ഫിർദൗസിൻ്റെ മുകളിൽ നിന്നാണ് സ്വർഗീയ നദികൾ പൊട്ടിയൊഴുകുന്നത്. അതിൻ്റെ മുകളിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അർശുള്ളത്. ആ ഫിർദൗസിലാണ് പ്രവാചകന്മാരും സിദ്ദീഖുകളും ശുഹദാക്കളും സ്വാലിഹുകളും ഒക്കെ വസിക്കുന്നത്. ആ ഫിർദോസിലായിരിക്കണം നമ്മൾ പ്രവേശിക്കാൻ ആഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ചോദിക്കുമ്പോൾ ആ ഫിർദോസ് ചോദിക്കണം, ആ ഫിർദോസ് കിട്ടുന്ന ആളുകളാണ് ഈ പറയപ്പെട്ട ഏഴ് ഗുണങ്ങൾ കാത്തു സൂക്ഷിച്ച വിജയം കൈവരിച്ച വിശ്വാസികളെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന സ്വർഗമെന്ന് പറഞ്ഞാൽ അത് ഒരുപാട് സൗകര്യങ്ങളുള്ള ഉന്നതമായ സ്ഥാനമാണ്. ആ സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയായിരിക്കണം നമ്മൾ പരിശ്രമിക്കേണ്ടത്. ആ ഫിർദോസ് കിട്ടാനുള്ള മാർഗമായി കൊണ്ടാണ് ഈ സൂറത്തിൻ്റെ തുടക്കത്തിലെ വചനങ്ങളിൽ ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ, ഏഴ് ഗുണങ്ങൾ നമ്മൾ നേടിയെടുത്ത് സ്വർഗത്തിൽ ഫിർദോസ് കിട്ടുന്നവരെ നമ്മൾ മാറുക. ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിർദോസ്, അല്ലാഹുവേ ഞാൻ നിന്നോട് ഫിർദോസിനെ ചോദിക്കുന്നുവെന്ന് കൃത്യമായി കൊണ്ട് പ്രാർത്ഥിക്കുന്നവരെ നമ്മൾ മാറുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം സ്വർഗം നൽകി ഫിർദോസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലൈ മുഹമ്മദിൻ വഅലി മുഹമ്മദ് വലഹമദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം.
4: കീ കൊടുത്താൽ ഇളകി കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോയ്ക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
5: Peace Radio, tuned to reality.

0: പീസ് റേഡിയോയിൽ ഇനി പ്രിയ ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്നത് മധുരം ഖുർആൻ. സൂറത്തുൽ മുത്തഫിഫീൻ നമുക്ക് വേണ്ടി പാരായണം ചെയ്യുന്നത് ബഹുമാനിയായ ഹാനി അർ റിഫായി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് മധുരം ഖുർആൻ.
1: പീസ് റേഡിയോയിൽ ഇനി നേർരേഖ. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണ് സന്താനങ്ങൾ. സന്താന പരിപാലനത്തിൽ സ്വീകരിക്കേണ്ട ഇസ്ലാമിക മാനമാണ് ഇന്നത്തെ നേർരേഖയിലൂടെ ശ്രോതാക്കൾ കേൾക്കുന്നത്. മക്കൾ അള്ളാഹുവിൻ്റെ സമ്മാനം എന്ന വിഷയം പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം അവതരിപ്പിക്കുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹാബി അജ്മഈൻ. കുട്ടികളെക്കുറിച്ച് തന്നെയാണ് ഏറ്റവും അധികം പരാതികളും അഭിപ്രായങ്ങളും കൂടിയാലോചനകളും നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ കാര്യമാണ്. ഒരു പരിധിവരെയൊക്കെ നമുക്ക് അവരെ കണ്ണുകെട്ടി, നമുക്ക് അവരെ നിയന്ത്രിച്ച്, ഭീഷണിപ്പെടുത്തി, അല്ലെങ്കിൽ സ്നേഹിച്ച്, താലോലിച്ച്, നമ്മൾ വിചാരിക്കുന്ന അതേ ഒരു റൂട്ടിൽ നമുക്കവരെ കൊണ്ടുവരാൻ കഴിഞ്ഞേക്കാം. ഒരുപക്ഷെ മുതിർന്ന് പക്വത എത്തിയ ഒരു ആൾ എത്രമാത്രം ദീനീ ചിട്ടകൾ പാലിക്കുന്നുവോ അതേ ചിട്ടകളെ പരിശീലിപ്പിച്ച് നമുക്കൊരു പ്രായം വരെ നമ്മുടെ കുട്ടികളെ കൂടെ കൊണ്ടുവരാൻ പറ്റിയേക്കും. നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ കൂടെ പള്ളിയിൽ വന്ന്, നമ്മൾ ഖുർആൻ പഠിക്കുമ്പോൾ കൂടെ ഖുർആൻ പഠിച്ച്, നല്ല കാര്യങ്ങളിലെല്ലാം സഹകരിച്ച് നമ്മുടെ കൂടെ വരുന്ന ഒരു സമയമുണ്ടാകും. എന്നാൽ ഒരു കൗമാരപ്രായത്തിലേക്കൊക്കെ എത്തുന്നതോടുകൂടെ ഈ നിയന്ത്രണങ്ങൾ നമുക്ക് സാധ്യമല്ലാതെ വരികയാണ് ചെയ്യുന്നത്. പലപ്പോഴും അവർ നമ്മളെ ധിക്കരിച്ചും നമ്മുടെ നിയന്ത്രണങ്ങളെ ഭേദിച്ചും അവർ പുറത്തു പോകാൻ വേണ്ടി ശ്രമിക്കും.

അവൻ കാണാത്ത ഒരു ലോകത്തെ അവൻ പരിചയപ്പെടുകയാണ്. അപ്പോൾ താൻ നിയന്ത്രിക്കപ്പെടുന്നു, താൻ അനാവശ്യമായി തൻ്റെ സുഖങ്ങളെ തടസ്സപ്പെടുത്തുന്നു എന്നൊക്കെയുള്ള തോന്നൽ വരുമ്പോൾ മാതാപിതാക്കൾക്കെതിരെയുള്ളൊരു പ്രതിഷേധവും പ്രതികാരവും ധിക്കാരവുമാണ് പിന്നീട് അത്തരം കുട്ടികളിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. അത് പിന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ സംജാതമാവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ ഒരു പ്രായത്തിലെത്തി അവർ നമ്മുടെ നിയന്ത്രണങ്ങളെ ഭേദിച്ചുകൊണ്ട് പുറത്തു പോകുമ്പോൾ ഇനി എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നതിനേക്കാളും നല്ലത് ഒരു മുൻകൂട്ടിയുള്ള ഒരാസൂത്രണവും ഒരു പ്ലാനിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് കുട്ടികളെ നിയന്ത്രിക്കാനാവും എന്നാണ് മനസ്സിലാവുന്നത്. അതിന് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കുട്ടിയുടെ ഒരു സ്കില്ല്, ഒരു കഴിവ് നിങ്ങൾ കണ്ടെത്തും. നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യം, ഒരു 5-ാം ക്ലാസ് 6-ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴേക്ക്, ഒരു UP ക്ലാസ് ഒക്കെ ആകുമ്പോഴേക്ക് അവൻ്റെ ഒരു സ്കില്ല് നമ്മൾ കണ്ടെത്തണം. അത് നമുക്ക് കണ്ടെത്താൻ പ്രയാസമില്ല, നമ്മളൊന്ന് ശ്രമിച്ചാൽ നമുക്ക് പറ്റും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അവൻ്റെ പാരായണം, ഒരു നല്ല ഒരു പിന്നെ വിശുദ്ധ ഖുർആൻ്റെ ഒരു സൂറത്ത് നെറ്റിൽ നിന്ന് എവിടെയും ഡൗൺലോഡ് ചെയ്ത് ആവർത്തിച്ച് കേൾപ്പിക്കും. അങ്ങനെ കേൾപ്പിച്ചിട്ട് അവനോട് ഓതാൻ പറയാം. ചില കുട്ടികൾ നല്ല ശൈലിയിൽ ആ കേട്ടത് അതുപോലെ നല്ല ഉച്ചാരണ രീതിയിൽ അതിൻ്റെ തെജീവിയതോടു കൂടെ അവൻ പാരായണം ചെയ്യും. അപ്പം നമ്മളോട് പറയുകയാണ്, എന്തൊരു നല്ല ഖിറാഅത്താണ്, എത്ര ഭംഗിയായി നീ ഖിറാഅത്ത് നിർവഹിക്കുന്നുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യാം, നീ ഒരു നല്ല ഹാഫിലായി, നല്ല ഒരു ഇമാമായി, ഖുർആൻ ശരിക്ക് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു നല്ല ആളായിട്ട് വരുമെന്ന് പ്രതീക്ഷയുണ്ട്. നമുക്കത് ശരിയാവുകയാണെങ്കിൽ നമുക്ക് പിന്നെ പല അറബ് രാഷ്ട്രങ്ങളിലും അതേപോലെ തന്നെ UAE, സൗദി അറേബ്യയിലൊക്കെ ഹിഫ്ലിൻ്റെ മത്സരങ്ങളുണ്ട്, ആ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പറ്റും, അവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റും. നല്ല പിന്നെ നമ്മളവിടുന്ന് ഓതി കുറച്ച് പാർട്ടി നമ്മൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ അഡ്മിഷൻ കിട്ടും, അവിടെ ഒന്ന് പഠിക്കാം, എല്ലാ ദിവസവും നമ്മളൊന്ന് പഠിക്കുക എന്ന് പറയുമ്പോൾ എന്താ അറിയൂ, ഫുള്ള് ഇത് 2-3 കൊല്ലം കൊണ്ട് അത് ഹിഫ്ലാക്കാൻ വേണ്ടി ഫുൾ അവനതിൽ എൻഗേജ്ഡാണ്. അപ്പോൾ അവനെന്തായി, അവൻ്റെ സന്തോഷം അവൻ്റെ താല്പര്യത്തിനനുസരിച്ച് സംഗതികൾ വന്നു. ആ സ്കില്ലിനെ വളർത്തിയെടുക്കാൻ വേണ്ടി, ആ കഴിവിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി അവൻ അങ്ങോട്ട് മുറിഞ്ഞിറങ്ങും. അത് മതിയാവും. ഞാൻ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന്. അതേപോലെ തന്നെ ചിലപ്പോൾ എന്തായിരിക്കും എന്ന് വിചാരിച്ചാൽ, ഒരു സിവിൽ സർവീസ് പരീക്ഷകൾക്കൊക്കെ എന്ത് പൊതുവായ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, നല്ല ന്യൂസുകൾ കേൾക്കുക, പത്രങ്ങൾ വായിക്കുക, അങ്ങനെ ഏതൊരു പൊതുവിവരത്തവും വിവരവും കണ്ടെത്താൻ, അങ്ങനെ സ്കൂളിലുള്ള ക്വിസ് കോമ്പറ്റീഷനിൽ മത്സ പങ്കെടുക്കുക, അങ്ങനെയൊക്കെ എന്താ വെച്ചാൽ ഒരു ഭയങ്കരമായ ഒരു മെമ്മറി, അതേപോലെ തന്നെ ഓർമ്മശക്തി, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു വിവേചന ബുദ്ധി, ഇതൊക്കെ ഉള്ള ആളാണെങ്കിൽ എന്താ വെച്ചാൽ നിനക്കൊരു ഭാവിയിൽ ഒരു സിവിൽ സർവീസിലൊക്കെ ഒരു പരീക്ഷ പാസ്സായി ഒരു നല്ല ഉദ്യോഗസ്ഥനൊക്കെയായി വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് പറയുന്നതോട് കൂടെ എന്താ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അതിൽ എക്സ്പേർട്ടായിട്ടുള്ള ഒരാൾക്ക് കാണുമ്പോൾ ഈ ഒരു പ്രായത്തിൽ അത്തരം ഒരു പരീക്ഷയ്ക്ക് വേണ്ടി, അവർ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ അതിൻ്റെ എക്സാമിനൊക്കെ ശ്രമിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് ആ ഒരു 19 വയസ്സൊക്കെ ആവുന്നത് വരെ, 18 വയസ്സാവുന്നത് വരെ അവൻ എന്തൊക്കെ ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റുമെന്ന് ബോധമുള്ള ഒരാളെ കൊണ്ട് പറയിപ്പിച്ചു കൊടുത്താൽ, ഒരു ചെറിയ ഒരു ഗൈഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ, പിന്നെ അവൻ വരുന്ന പത്രങ്ങളൊക്കെ ശേഖരിച്ച് കിട്ടുന്ന പുസ്തകങ്ങളൊക്കെ വായിച്ച് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ അവൻ പരിപോഷിപ്പിച്ച് അങ്ങനെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അവനൊരു ലക്ഷ്യം വന്നു, അവൻ്റെ ആ ഒരു കഴിവ് അവനെ എപ്പോഴും എന്തു ചെയ്യും, അങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കും. സത്യത്തിൽ സ്കൂളൊക്കെ പഠിക്കുന്ന പല കുട്ടികൾക്കും അധ്യാപകന്മാരോ രക്ഷിതാക്കളോ ആരെങ്കിലുമൊക്കെ നിന്നെ അതിന് പറ്റും എന്ന് പറയുമ്പോൾ, നീ നല്ലൊരു പാട്ടുകാരനാണ്, നീ നല്ലൊരു പ്രസംഗകനാണ്, അല്ലെങ്കിൽ നീ നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ്, ഒരു പുസ്തകാവലോകനം നടത്താൻ കഴിയുന്ന ആളാണ്, നല്ല ആർട്ടിക്കിൾ എഴുതാൻ പറ്റുന്ന ആളാണ്, അല്ലെങ്കിൽ നല്ല ഖിറാഅത്ത് ഉള്ളവനാണ് എന്നൊക്കെ പറയുമ്പോൾ, അതൊക്കെ അവരിൽ എന്ത് ചെയ്യും, വല്ലാത്തൊരു സ്വാധീനം എന്ത് ചെയ്യും, ചെലുത്തും. ആ സ്വാധീനത്തിൻ്റെ ഒരു വഴിയിൽ അവൻ സഞ്ചരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പിന്നെ അവൻ അതിൽ താല്പര്യപ്പെടും, പിന്നെ അവൻ മറ്റുള്ളവർക്കൊന്നും ഒരു പണി അവന് കിട്ടിയല്ലോ, ആ കിട്ടിയ പണിയിൽ അവൻ എന്ത് ചെയ്യും, വ്യാപൃതനായി മുന്നോട്ട് പോകുന്ന കാര്യം. കാരണം ഇതല്ലാതെ ഒരു വേറൊരു പരിഹാര മാർഗം നമ്മുടെ മുന്നിലില്ല. ഇത് കുട്ടികൾക്ക് ഫ്രീ ടൈമാണ്. പ്രധാനം പറയുകയാണെങ്കിൽ ചില അധ്യാപകന്മാർ പറയുന്നു, ശരിയാണെന്ന് നമുക്കറിയില്ല, അവർ പറയുന്നതാണ് ഒരു 10-ാം ക്ലാസ്സിൽ പരീക്ഷ ഒരു കുട്ടിക്ക് എഴുതണമെങ്കിൽ ഒന്ന് 9-ാം ക്ലാസ് വരെ സ്കൂൾ പോയിക്കൊള്ളുന്നില്ലാതെ ഒരു കൊല്ലം നല്ല കഴിവുള്ള ഒരാൾ അവൻ്റെ കൂടെ നിന്നാൽ, അവനെ ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാഥമിക കാര്യങ്ങൾ പഠിപ്പിച്ച്, സയൻസിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ പഠിപ്പിച്ച്, മാത്സ് പഠിപ്പിച്ച്, ആ പരീക്ഷ ഭംഗിയായി പാസ്സാകാൻ അവനെ സജ്ജമാക്കാൻ ഒരു വർഷം കൊണ്ട് പറ്റുന്നതാണ്. ഇപ്പോൾ 10 കൊല്ലത്തെ അധ്വാനം ഒരു കൊല്ലം കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞാൽ, ഒരു 5-6 കൊല്ലം പഠിക്കുന്ന ഒരു എൻജിനീയർ, അയാൾ ചെയ്യുന്നൊരു വർക്ക്, ഒരു വെബ് ഡിസൈനിങ് എന്തെങ്കിലും വർക്ക്, ആ വർക്ക് നല്ല കഴിവുള്ള ഒരു 8-ാം ക്ലാസ്സുകാരനെ 9-ാം ക്ലാസ്സുകാരനെ ഒരു 6 മാസം ശരിക്കും

0: പരിശീലിപ്പിച്ചാൽ ഒരുപക്ഷെ ആ എഞ്ചിനീയറേക്കാളും നന്നായി വർക്ക് ചെയ്യാൻ ഇവന് പറ്റും എന്ന് ചില കണ്ടെത്തലുകൾ ചില ആൾക്കാർ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ അപ്പോൾ വളരെ കുറഞ്ഞ സമയമേ അവന് പഠിക്കാൻ ആവശ്യമുള്ളൂ. ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിക്ക് പി ജിക്ക് പഠിക്കുന്ന കുട്ടി കുറഞ്ഞ സമയം ആവശ്യമുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള സമയമൊക്കെ എന്താണ്? അവന് ജോലിയില്ലാതെ നടക്കുകയാണ്. ആ സമയത്താണ് അവൻ അരഞ്ഞു തിരിയുന്ന കൂട്ടുകാരെ കാണുന്നത്. അതേപോലെ തന്നെ അരഞ്ഞു തിരിയുന്ന പല കാര്യങ്ങളും അവൻ കാണുമ്പോൾ അവൻ അതിലേക്ക് ചാടി വീഴുകയാണ്. അവൻ്റെ ശക്തിയും അവൻ്റെ സമയവും മുഴുവൻ അതിൽ വിനിയോഗിക്കുകയാണ്. ഇതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഇത്തരം ചില കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് നമ്മുടെ കുട്ടികളെ അവരെ തെറ്റായ വഴികളിൽ നിന്ന് തിരിച്ചുവിടാനും അവർക്കിടെ ഭാവിക്ക് പുരോഗതിപ്പെടുന്ന നല്ല കാര്യങ്ങളിലേക്ക് അവരെ എത്തിക്കുവാനും സഹായകമാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു പക്ഷേ പണി കൊടുക്കുക എന്ന് പറയുമ്പോൾ, എന്തെങ്കിലും ജോലി കൊടുക്കുക എന്ന് പറയുന്നതിൽ നമ്മുടെ ദീനി പ്രബോധനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഈ പ്രബോധന പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളായി എൻഗേജഡാകുന്ന പല ആളുകളും വളരെയധികം ആ ഒരു അവരൊക്കെ സുഹൃത്തുക്കളുണ്ടാകും, നല്ല സുഹൃത്തുക്കളായിരിക്കും. അവരെ കൂടെ മീറ്റിങ്ങുകളും പരിപാടികളും യാത്രകളൊക്കെ ആകുമ്പോൾ തൽക്കാലം എന്തു ചെയ്യും, വഴിതെറ്റിപ്പോകാവുന്ന കൂട്ടുകെട്ടുകളിൽ നിന്നും കാര്യങ്ങളിൽ നിന്നും അവർ തിരിച്ചു വരാനുള്ള സാധ്യത. ഒരു പണിയുണ്ട് എന്നുള്ളതാണ്, ഒരു ജോലിയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതല്ലെങ്കിൽ നമ്മുടെ കൂടെ നമ്മുടെ ജോലിയിലൊരു ഒരു സഹായത്തിന് വേണ്ടി കൂടെ കൂട്ടുക. അങ്ങനെ നമ്മുടെ കുട്ടികളെപ്പോഴും അവർക്ക് താല്പര്യമുള്ള അവർക്കിഷ്ടമുള്ള കാര്യങ്ങളിൽ വ്യാപൃതരായിത്തീരുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ കുട്ടികളെ കണ്ണുകെട്ടി വീട്ടിടുന്നതിനേക്കാളും നമുക്ക് ഏറ്റവും സൗകര്യപ്പെടുക എന്നാണ് ആലോചിക്കുന്നത്. നമ്മുടെ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. റബ്ബന ഹബ് ലന ഹബ് എന്ന് പറഞ്ഞാൽ തന്നെ വാക്കിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് വലിയ സമ്മാനമായി നൽകണേ എന്നാണ്. ശരിക്കും സമ്മാനമാണ്, നല്ല മക്കൾ ജീവിതത്തിൻ്റെ സമ്മാനമാണ്. ഹബ്ലനാമിൻ്റെ അസുവാജിന വധുരിയാത്തിൻ്റെ കുറത്തായ കൺകുളിർമ്പതന്നെ. നല്ല മക്കളെ കിട്ടിയാൽ നമുക്ക് മാത്രമല്ല ഉപകരിക്കുക, ആ മക്കൾ ഒരു നല്ല മകനാണെങ്കിൽ അവന് സ്കൂളിന് ഒരു വലിയ സമ്പാദ്യമാണ്, അവൻ പഠിക്കുന്ന സ്ഥാപനം ഈ സമൂഹത്തിന് അവന് വലിയൊരു സംഭാവനയാണ്. അപ്പോൾ ഒരു നല്ല കുട്ടി, എല്ലാവരുടെ കുട്ടികളും നല്ലവരായാലോ ഈ സമൂഹം തന്നെ ഏറ്റവും നന്മ നിറഞ്ഞതായിത്തീരും. അതുകൊണ്ട് ഒരു മകൻ നല്ലവനാകണേ എന്നൊരാൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു സാമൂഹികപരമായ വലിയൊരു മാറ്റത്തിന് കൂടിയാണ് അയാളുടെ പ്രാർത്ഥനകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ നല്ല വഴിക്ക് വളർത്താനും അതേപോലെ തന്നെ അവരെ നല്ല കാര്യങ്ങളിൽ നിരതമാക്കുവാനും അവരുടെ ശ്രദ്ധകളെയും ബുദ്ധിശക്തിയെയും കഴിവിനെയും എല്ലാം നന്മയിൽ ഏകീകരിപ്പിക്കുവാനും ശ്രമിക്കുക എന്നുള്ളത് അവൻ്റെ കഴിവുകളെ കണ്ടെത്തി അവൻ്റെ രക്ഷിതാവ് രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ തന്നെ ആ വാക്കിനർത്ഥമാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കടമയാണ് എന്ന് മനസ്സിലാക്കിയാൽ ഒരു പക്ഷേ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഒരു പക്ഷേ നമുക്ക് സാധിച്ചേക്കാം. അള്ളാഹു സഹായിക്കട്ടെ.
1: നിങ്ങൾ കേട്ടത് നേർരേഖ, മക്കൾ അള്ളാഹുവിൻ്റെ സമ്മാനം എന്ന കുടുംബബന്ധിയായ വിഷയമാണ് ഇന്ന് നേർരേഖയിൽ ശ്രോതാക്കൾ കേട്ടത്. അവതരിപ്പിച്ചത് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം. നേർരേഖ സമാപിക്കുന്നു.
2: ലഹരിയോടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
3: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
2: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
3: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
2: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
3: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
2: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
3: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
2: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
3: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഉദ്ഘോഷിക്കുന്ന ഇൻസൈറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് ലഹരി തീർക്കുന്ന വിപത്തുകൾ. ക്ലാസ് എടുത്തുകൊണ്ട് സജാദ് ബിൻ അബ്ദുറസഖാണ് നമുക്കൊപ്പം ചേരുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി വകഫ വസ്സലാമു അലാ മല്ലാ നബിയ അല്ലദീന അസ്തഫ അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഉനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമ വതഖൻ വഹുദൻ വഫഖിഹ്നാ ഫിദ്ദീൻ. ഏറെ ബഹുമാനമുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സർവലോകരക്ഷിതാവായ അല്ലാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളിലെല്ലാം വർഷിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് യുവസമൂഹത്തെ മുഴുവൻ, അങ്ങനെ പറയുന്നത് തന്നെ ഒരു പക്ഷേ തെറ്റായിരിക്കും, അല്ലെങ്കിൽ ലോകത്തെ മുഴുവൻ ഒരു വലിയ ഭീഷണിയായിക്കൊണ്ട് മാറിയിരിക്കുകയാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗമെന്ന് പറയുന്നത്. ഒരു യുവസമൂഹത്തെ മുഴുവൻ ഫ്രോസനാക്കി നിർത്താൻ, ഒരു മരവിച്ച സമൂഹമാക്കി മാറ്റാൻ കൊണ്ടുവരാവുന്ന ഒരു നല്ല സാധനമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോണോഗ്രഫി, അതേപോലെ തന്നെ ലഹരി, ഡ്രഗ്സ് എന്നൊക്കെ പറയുന്നത്. ഡ്രഗ് ഉപയോഗിക്കുന്ന ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ആ ഞെട്ടൽ മാറാത്തത്. അതായത് ഇപ്പോൾ നമ്മുടെ രാജ്യം ഇന്ത്യയെ തന്നെ നമ്മളൊന്ന് എടുത്തു നോക്കുക. നമ്മൾ ഒരു ലോകക്രമം എടുക്കുകയാണെങ്കിൽ ലോകത്തുടനീളം ലഹരി ഉപയോഗം മനുഷ്യൻ ആത്മഹത്യയിലെത്തിക്കെത്തിക്കുന്നുണ്ട് എന്നുള്ള UNO പഠനമുണ്ട്, യുണൈറ്റഡ് നാഷൻസിൻ്റെ പഠനമുണ്ട്. അതായത് ആത്മഹത്യ ചെയ്യാനൊരു മനുഷ്യന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ പ്രേമനൈരാശ്യം, അതേപോലെ തന്നെ സാമ്പത്തികമായ ഫിനാൻഷ്യൽ ക്രൈസിസുകൾ, സാമ്പത്തികമായ പ്രതിസന്ധികൾ, രോഗങ്ങൾ, കച്ചവടം പൊളിയ, ബിസിനസ്സിൽ സംഭവിക്കുന്ന ഇടിവുകൾ, അതുപോലെ തന്നെ എണ്ണി പറഞ്ഞൊന്നാണ് ഈ ലഹരിയുടെ ഉപയോഗം. ലഹരി ഉപയോഗിക്കുമ്പോൾ അത് മനുഷ്യനെ നിരാശനാക്കി മാറ്റുന്നു മാത്രമല്ല, അവന് ഈ ജീവിതത്തോട് വെറുപ്പുണ്ടാക്കും, ജീവിതത്തിൻ്റെ ലക്ഷ്യം തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാക്കും. അതേപോലെ തന്നെ ഒരു ഭയങ്കരമായ നിരാശ, എപ്പോഴും ഒരു ജീവിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ള തോന്നൽ അവനുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അത് അവനെ ആത്മഹത്യയിലേക്ക് എത്തിക്കുന്ന, അതുകൊണ്ടാണ് യുണൈറ്റഡ് നാഷൻസിൻ്റെ കണക്ക് പ്രകാരം ഒരു വർഷത്തിൽ ലോകത്ത് 7 ലക്ഷം ആളുകൾ സൂയിസൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ്. ഒരു വർഷത്തിൽ 7 ലക്ഷം ആളുകൾ സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. ആത്മഹത്യ എന്നുള്ളത് മരണകാരണങ്ങളിൽ 4-ാമത്തെ കാരണമായി മാറിയിരിക്കുന്നു എന്ന കണക്ക് നമ്മളെ വളരെയധികം ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. അതായത് മനുഷ്യന്മാർ മരിക്കാൻ പല കാരണങ്ങളുണ്ട്, രോഗം വന്നിട്ട്, അല്ലാതെ അപകടങ്ങൾ സംഭവിച്ചിട്ട്, ആക്സിഡൻറ്റുകൾ, വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രായമായവർ അങ്ങനെ മരിക്കുന്നു. ഇവിടെ ആത്മഹത്യ ചെയ്യുക, സൂയിസൈഡ് ചെയ്യുക എന്നുള്ളത്, അത് കയറുപയോഗിച്ചിട്ടോ എങ്ങനെ ആയിക്കോട്ടെ, സൂയിസൈഡ് ചെയ്യുക എന്നുള്ളത് മരണങ്ങളിൽ 4-ാമത്തെ ഒരു കാരണമായിട്ട് എണ്ണി പറയുന്നു എന്നത് യുണൈറ്റഡ് നാഷൻസിൻ്റെ ആ കണക്ക് പുറത്തു വരുമ്പോൾ, നമ്മളെ ആ പഠനം പുറത്തു വരുമ്പോൾ നമ്മളെ വളരെയധികം ചിന്തിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ഓരോ 42 മിനിറ്റ് കൂടുമ്പോഴും ഒരു വിദ്യാർത്ഥി, ഒരു യുവാവ് ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്നാണ് കണക്ക്. 2022 പുറത്തു വന്ന നാഷണൽ ക്രൈം ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഓരോ 42 മിനിറ്റ് കൂടുമ്പോഴും ഒരു യുവാവ് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം 34-ോ 35-ോ സൂയിസൈഡുകൾ ഒരു ദിവസം ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, ഇതിൻ്റെ പ്രായപരിധിയാണ് ഏറ്റവും വലിയ അത്ഭുതം. 20 വയസ്സിൻ്റെ ഇടയിലുള്ള ആളുകളാണ് ഈ പറയുന്ന ആത്മഹത്യ ചെയ്യുന്നവർ. 20 വയസ്സ് 30 വയസ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ യുവാക്കളും വിദ്യാർത്ഥികളുമാണ്. ഈ വിദ്യാർത്ഥികളും യുവാക്കളും ഇത്രത്തോളം ഇങ്ങനെയുള്ള അപകടങ്ങളിലേക്ക് പോകുന്നു, സൂയിസൈഡിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ആ കണക്കുകൾ നമ്മളെ വളരെയധികം ഞെട്ടിക്കേണ്ടതുണ്ട്. 2023 പുറത്തു വന്ന നാഷണൽ ക്രൈം ബ്യൂറോയുടെ കണക്ക് പ്രകാരം കേരളം ആത്മഹത്യയുടെ കണക്കിൽ 4-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. നമ്മൾ ഈ സാക്ഷര കേരളം, പ്രബുദ്ധ കേരളം എന്നൊക്കെ പറയുന്ന ഈ നാടുണ്ടല്ലോ, നമ്മുടെ നാട്, ആ നാട് ആത്മഹത്യയുടെ നിരക്കിൽ 4-ാം സ്ഥാനത്താണ്. നോർത്ത് ഇന്ത്യയേക്കാൾ കൂടുതൽ ആത്മഹത്യയുടെ ഇതിൽ സൗത്ത് ഇന്ത്യ, അതായത് ദക്ഷിണേന്ത്യ മുന്നിൽ വരുന്നുണ്ട് എന്നൊക്കെയാണ് കണക്കുകൾ പറയുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഡ്രഗ്സിൻ്റെ ഉപയോഗം, ഈ പറയുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം മനുഷ്യനെ ഇത്തരം ആത്മഹത്യകളിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ലഹരി എത്രത്തോളം നമ്മുടെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും കൗമാരപ്രായത്തിലുള്ളവരെയും പെൺകുട്ടികളെയും അടക്കം ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നറിയോ? ഈ കഴിഞ്ഞ 2023 കൊച്ചി തുറമുഖത്ത് 25,000 കോടി രൂപയുടെ ലഹരി വസ്തുക്കളുമായിട്ടൊരു കപ്പൽ അവിടെയുള്ള അധികൃതരായ ആളുകൾ പിടികൂടിയത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇത് കണ്ണ് പെട്ട കാര്യമാണ്. നമ്മളുടെ ശ്രദ്ധയിൽ പെട്ടുപിടികൂടിയ കാര്യമാണ്. ഇങ്ങനെ ശ്രദ്ധയിൽപ്പെടാത്ത എത്ര ലഹരി ഇങ്ങോട്ട് ഒഴുകുന്നുണ്ടാകും. ക്യാമ്പസുകളിലെല്ലാം എത്ര ലഹരി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കണക്കുകളെല്ലാം വളരെയധികം നമ്മളെ ഞെട്ടിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വളരെ അർത്ഥഗർഭമുള്ള ഒരു വാക്കുണ്ട്, വളരെ അർത്ഥവത്തായ ഒരു വാക്ക്. അല്ലാഹുവിൻ റസൂല് പറയാണ്, അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, മദ്യം എന്ന് പറയുന്നത്, ഡ്രഗ്, ഇത്തരം കാര്യങ്ങൾ, ലഹരി എന്ന് പറയുന്നത്, മദ്യം എന്ന് പറയുന്നത് സർവ്വതിന്മകളുടെയും മാതാവാണെന്ന്. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മൾ വളരെ സിൻസിയറായിട്ട് വളരെ ആത്മാർത്ഥമായിട്ടും ചിന്തിച്ചു നോക്കുക, നമ്മുടെ വീട്ടിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഒരു കുട്ടിയുണ്ടെന്ന് വിചാരിക്കുക. അവൻ ലഹരി ഉപയോഗിക്കുന്നത്, അവൻ അതിന് അഡിക്ഷനാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവൻ വീട്ടിൽ നിന്ന് ഈ ലഹരി വസ്തുക്കൾ വാങ്ങിക്കാനുള്ള പണം ആവശ്യപ്പെടും. വീട്ടുകാരോട് പല കാരണങ്ങളായിരിക്കും പറയുക. അപ്പോൾ ഈ പല കാരണങ്ങൾ പറയുമ്പോൾ അത് കളവായിരിക്കും പറയുന്നുണ്ടാവും. അപ്പോൾ എന്തായി, ഈ ലഹരി ഉപയോഗിച്ച് തുടങ്ങി അതിന് അഡിക്ഷൻ വന്ന ഈ കുട്ടി കളവ് എന്ന് പറയുന്നൊരു തിന്മ കൂടി അവിടെ പുതുതായി സ്റ്റാർട്ട് ചെയ്തു. ഇനി അവൻ ആ പണം കിട്ടിയില്ലെങ്കിൽ രക്ഷിതാക്കളുടെ നേരെ അവൻ കുതിര കയറും. അവൻ ആരാണോ, ആരോടാണോ പണം ആവശ്യപ്പെട്ടത്, അത് കൊടുത്തില്ലെങ്കിൽ അവൻ കുതിര കയറും. അപ്പോൾ എന്തായി, അവിടെ രക്ഷിതാക്കളോട് മാതാപിതാക്കളോട് കാണിക്കുന്ന അക്രമം, അതും വേറൊരു തിന്മയായി. ഇനി അവൻ പണം ആരും കൊടുത്തില്ല എങ്കിൽ അവൻ ആ പണം പതുക്കെ പോയി മോഷ്ടിക്കും. ആ മോഷണം എന്ന് പറയുന്ന പുതിയൊരു തിന്മ കൂടി അവിടെ തുന്നിച്ചേർക്കപ്പെട്ടു. ഇനി അവൻ ആ പണം അപഹരിക്കുന്നത്, പതുക്കെ മോഷ്ടിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ അവൻ അപമാനം സഹിക്കുക വയ്യാതെ ഒരുപക്ഷെ ആ കണ്ട ആളെ ചിലപ്പോൾ ആക്രമിക്കും, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തും, ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ കൊല്ലുകയും ചെയ്യും. അപ്പം പുതിയ ഒരു കൊലപാതകം എന്ന് പറയുന്ന തിന്മയും കൂടി വന്നു. ഈ കൊലപാതകം പുറത്താവുമെന്ന് പേടിച്ചിട്ട് ഒരു പക്ഷേ അത് ഒതുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് അറിയാതിരിക്കാൻ വേണ്ടി അവൻ ചില പുതിയ തിന്മകൾ കാണിക്കും. ഇനി ഇത് പോയി പോയി പോയി അവൻ്റെ കയ്യിൽ നിന്ന് സംഭവിച്ച അബദ്ധങ്ങളും വീഴ്ചകളും അവനെ ഭയങ്കരമായ രീതിയിൽ കുറ്റബോധമുള്ളവനാക്കി പ്രയാസം സൃഷ്ടിക്കുന്നൊരവസ്ഥ വന്ന്

അവൻ എന്നെ കുടുങ്ങിപ്പോയി എന്നുള്ളൊരു തോന്നലിൽ അവൻ തന്നെ സ്വന്തം ജീവിതം കൊണ്ടുപോയി എവിടെയെങ്കിലും റെയിൽവേ ട്രാക്കിലോ ഒരു തുണ്ടം കയറിലോ അല്ലെങ്കിൽ ഒരു ബ്ലേഡ് കൊണ്ടോ അവൻ്റെ ജീവിതം അവൻ തീർക്കും. എന്തുണ്ടായത് ഇവിടെ, എന്തുണ്ടായത്? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. അവിടെയാണ് ഇസ്ലാം ഇടപെട്ടിട്ട് മനുഷ്യരോട് കൃത്യമായി പറയുന്നത്, മദ്യം നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, സർവ്വതിന്മകളുടെയും മാതാവാണ്. വലാ തുൽക്കൂബി ഐദീകും ഇലത്തഹ്ലുക, ഖുർആനിൻ്റെ രണ്ടാമത്തെ അധ്യായം അൽബക്ര സൂറത്തിൻ്റെ 195-ാമത്തെ വചനമാണ്. അള്ളാഹു താല പറയാണ്, നിങ്ങളുടെ കൈകളെ നിങ്ങൾ നാശത്തിലേക്ക് തള്ളിയിടാൻ പാടില്ല. ഒരു മനുഷ്യന് എങ്ങനെയൊക്കെ നാശം സംഭവിക്കാൻ കഴിയോ അങ്ങനെ മുഴുവൻ നാശം സംഭവിക്കുന്നുണ്ട് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, പുകവലിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഇത്തരം ലഹരി മദ്യപിക്കുന്ന ഒരാൾ, അത് ആ അളവ് എത്ര കുറച്ചായിക്കോട്ടെ കൂടുതലായിക്കോട്ടെ, അയാൾ അയാളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യയോട് എങ്ങനെയാണ് ആത്മാർത്ഥമായിട്ടൊന്ന് ചുംബിക്കുക ഭാര്യയെ, മക്കളെങ്ങനെയാണെന്ന് വാരി പുണർന്നിട്ട് മക്കൾക്കൊന്ന് ഉമ്മ കൊടുക്കുക. ഈ കുട്ടികൾ പറയില്ലേ ഉപ്പച്ചിന് ബീഡി വലി സ്മെല്ല് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ സിഗരറ്റ് സ്മെല്ല് ചെയ്യുന്നുണ്ട്, ഉപ്പച്ചിൻ്റെ അടുത്തേക്ക് ഞങ്ങളില്ല അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്തേക്ക് ഞങ്ങൾ വരുന്നില്ല എന്ന് ഈ മക്കൾ പറയില്ലേ, അതെത്രത്തോളം വലിയ ശിഥിലീകരണത്തിന് കാരണമാവും. ഈ ബാപ്പയും മക്കളും ഈ അച്ഛനും മക്കളും തമ്മിലുണ്ടാകേണ്ട ആ ബോണ്ട്, ആ ഒരു റിലേഷൻഷിപ്പിൽ വരെ വീഴ്ച സംഭവിക്കല്ലേ ചെയ്യുന്നത്. ഈ ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടാകേണ്ട ആ റിലേഷൻഷിപ്പിൽ വരെ വീഴ്ചകൾ സംഭവിക്കല്ലേ. ലൈംഗികമായ ഉത്തേജനത്തിന് വലിയ രീതിയിൽ ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ബാധിക്കുന്നുണ്ട്, ലൈംഗിക താല്പര്യങ്ങളെ ഇല്ലാതാക്കുന്നുണ്ട്, ശീഘ്രസ്ഖലനം നടക്കാൻ ഇത് കാരണമാകുന്നുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. അതേപോലെ തന്നെ മനുഷ്യൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസിനെ കാർന്ന് കാർന്ന് കാർന്ന് തിന്നാണ് ഈ ലഹരി വസ്തുക്കൾ. ഇതെല്ലാം നമുക്കറിയാം. പണ്ടൊരാൾ ചോദിച്ചു, ഈ നമ്മൾ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനിനോട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു അത്. ആരോ ചോദിച്ചതാണ്, ഈ പുകവലി സിഗരറ്റ് പുകവലിയൊക്കെ ഹറാമാണെന്നുള്ളതിന് എന്താണ് തെളിവ് എന്ന്. അദ്ദേഹം പറഞ്ഞു കൊടുത്ത വളരെ രസകരമായ മറുപടി, അത് സിഗരറ്റിൻ്റെ ആ ഒരു എന്താ പറയുക, സിഗരറ്റിൻ്റെ ബോക്സുമ്മ തന്നെ ആ പെട്ടിമ്മ തന്നെ ഉണ്ടല്ലോ അത് ഹറാമാണെന്നുള്ളത് എന്നാണ്. സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത് എന്നും കോഷ്യസ് ക്യാൻസർ എന്നൊക്കെ പറയുന്ന ആ കോഡ്സുകളൊക്കെ, അത് നമ്മൾ വളരെ ഇതിൽ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ചെറിയ മക്കളിൽ പോലും ഇത്തരം ശീലങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്, യുവാക്കളത് വല്ലാതെ ബാധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ടൂറ് പോകുമ്പോഴും ക്യാമ്പസുകളിലൊക്കെ എന്ത് പരിപാടി നടന്നാലും ലഹരിയില്ലാത്ത പരിപാടികളില്ല. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ചില DJ പാർട്ടികളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസം തോന്നും. ഓരോ പാട്ടുകളിട്ടിട്ട് ആണും പെണ്ണും വേർതിരിവില്ലാതെ നിന്ന് ചാടിക്കൊണ്ടേയിരിക്കുകയാണ്, മണിക്കൂറുകൾ ചാടി ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനനുസരിച്ച്. ഇങ്ങനെ ചാടാനുള്ള ഒരു അവധി എങ്ങനെയാണ് കിട്ടുന്നത്? ഈ MDMA പോലെയുള്ള ലഹരി വസ്തുക്കൾ, അതേപോലെ തന്നെ LSD പോലെയുള്ള സ്റ്റാമ്പുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്ന് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത പഠനം നടത്തിയ ആളുകൾ പറയുന്നുണ്ട്. അതായത് അവൻ്റെ തലച്ചോറിൽ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അത് കഴിഞ്ഞാൽ ആ ലഹരിയുടെ ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകാൻ പോകുന്ന കോൺസിക്വൻസസ്, അതിൻ്റെ അനന്തരഫലങ്ങൾ വളരെ ഭീമമായ അളവിൽ അപകടം സൃഷ്ടിക്കുന്നതാണ് എന്നൊക്കെ ഡോക്ടേഴ്സും മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകളൊക്കെ ഇതിൻ്റെ ഗൗരവം ഉണർത്തിയിട്ട് പറയുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, അവിടെ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ നാവിനും നമ്മുടെ തലച്ചോറും നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനൊക്കെ ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ലിബറൽ ആശയങ്ങൾ ഫോളോ ചെയ്തു പോകുന്ന, ഈ ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് ചിന്തിച്ചു പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താ പേര് പ്രശ്നമുണ്ട്? അയാൾക്ക് ചിന്തിക്കുക, ആകെ ഈ ഒരു ജീവിതമല്ലേ ഉള്ളൂ, ഞാനിപ്പോൾ എന്തിനാണ് ഇതിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്? എനിക്ക് വലിക്കുക, എനിക്ക് കുടിക്കുക, ഈ ഒരു ലൈഫ് ആകെ ഉള്ള ഈ ഒരു ജീവിതം മാക്സിമം അടിച്ചു പൊളിക്കുക, ഞാനെന്തിനാണ് ഈ അസുഖങ്ങളും ഈ സുഖങ്ങളും ഈ ആസ്വാദനങ്ങളൊക്കെ ഒഴിവാക്കുന്നത് എന്ന് ചിന്തിച്ചിട്ട് അയാൾക്ക് എന്ത് തമ്മാടത്തത്തിലേക്കും പോവാം. പക്ഷേ മതം ഫോളോ ചെയ്യുന്ന, റിലീജൻ ഫോളോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആ ആഗ്രഹം ഉണ്ടെങ്കിലും, അയാളുടെ മനസ്സ് അയാളോട് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അയാൾ ചിന്തിക്കുകയാണ് പറ്റൂല, ഞാനിത് ചെയ്യാൻ പാടില്ല, കാരണം എന്നെ കാത്ത് എനിക്കൊരു പരലോകമുണ്ട്, എന്നെ ഞാൻ റബ്ബിൻ്റെ കോടതിയിൽ നിൽക്കേണ്ടി വരും, എനിക്ക് അള്ളാഹു തന്ന ഈ ജീവിതം ഈ ശരീരം, വാൻ ജിസ്മിഹി ഫീമാ അബ്ലാഹു, ഇതെന്തിൽ ഉപയോഗപ്പെടുത്തി എന്ന് അള്ളാഹു താല നാളെ ചോദിക്കും. നിന്റെ ശരീരം നീ എന്തിലും ഉപയോഗപ്പെടുത്തി, അപ്പോൾ ഈ ശരീരത്തെ ഞാൻ ഉപദ്രവിച്ചു അക്രമിച്ചു എന്ന് റബ്ബിനോട് പറയാൻ പറ്റുമോ? ഇല്ല. അള്ളാഹു താല പറയുന്നുണ്ട് വലാ തഖ്തുലു അംഫുസക്കും, നിങ്ങൾ സ്വന്തത്തെ കൊല്ലാൻ പാടില്ല, 4-ാം അധ്യായം നിസാഇൻ്റെ 29-ാമത്തെ വചനമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ നിലക്കും ഇപ്പം പണം ധൂർത്തടിക്കുന്ന പരിപാടിയാണിത്. എത്ര പണമാണ് ആളുകൾ ലഹരിക്ക് വേണ്ടി ഇങ്ങനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്നറിയോ? അവിടെ വിശുദ്ധ ഖുർആൻ 17-ാം അധ്യായം സൂറത്ത് ഇസ്രായിലിൻ്റെ 27-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കുകയാണ്, വല ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ഷയാത്തീൻ വകാന ഷൈത്വാനു അലാ റബ്ബിഹി കഫൂറ. തീർച്ചയായും ധൂർത്തടിക്കുന്ന ആളുകൾ പിശാജിൻ്റെ സഹോദരങ്ങളാണ്, പിശാജാകട്ടെ അള്ളാഹുവിനോട് പ്രത്യക്ഷമായ ശത്രുവാണെന്ന്. ഇതൊക്കെ നമ്മൾ ഈ ആയത്തുകളൊക്കെ ഞാനിവിടെ ഉദ്ധരിച്ചു പോയത്, ഈ കണക്കുകളൊക്കെ ഇവിടെ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു സംസാരം കേട്ടിട്ടെങ്കിലും

0: നമുക്കൊരു തിരിച്ചറിവുണ്ടാവണം. ലഹരി നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. നമ്മളുടെ ഫ്രണ്ട് സർക്കിളിൽ, സുഹൃത്തുക്കളിൽ ആരെങ്കിലും ഇത്തരം ഉപയോഗങ്ങളായിട്ട് പോകുന്നുണ്ടെങ്കിൽ അവരെ ഇതിൻ്റെ പേരിൽ ഉത്ബോധിപ്പിക്കാൻ, താക്കീത് കൊടുക്കാൻ, ഇതിൻ്റെ അപകടം പറഞ്ഞു കൊടുക്കാനെങ്കിലും നമുക്ക് കഴിയണം. ഇല്ല എങ്കിൽ നമ്മുടെ മുമ്പിൽ വെച്ച് അവർ ഈ ലഹരി ഉപയോഗിക്കുന്നത് കണ്ടിട്ടും നമ്മൾ അതിൻ്റെ കൂടെ ചിരിക്കുകയാണെങ്കിൽ, അതിൻ്റെ കൂടെ ആസ്വദിച്ചു കൊടുക്കുകയാണെങ്കിൽ, നമ്മളത് ചെയ്യുന്നില്ലെങ്കിലും നമ്മളതിൻ്റെ കൂടെ ഇരുന്ന് കൊടുക്കുകയാണെങ്കിൽ, ഒരു കണക്കിന് നമ്മളത് ഉപയോഗിക്കുന്നവർക്ക് തുല്യമാണ്. കാരണം നമുക്കറിയാം അവൻ അവൻ്റെ ശരീരത്തെയും അവൻ്റെ ആയുസിനെയും ഇഞ്ചിഞ്ചായി കൊല്ലുകയെന്ന് അറിയാം. ഇത് അറിഞ്ഞിട്ട് നമ്മൾ അവൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് ചിരിച്ചെടുത്തിട്ട് അവനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യാം. എന്തൊരു അപകടമാണ് ഈ വിളിച്ചു വരുത്തുന്നത്, എന്തൊരു അക്രമമാണ് നമ്മൾ അവരോട് ചെയ്യണത്. അതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളോട് നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ പറയുക ഇത് ഉപയോഗിക്കരുത്. ഇതൊന്നും പറഞ്ഞു കൊടുത്തിട്ടും ഈ പറയുന്ന സുഹൃത്തുക്കൾ ഇത്തരം കാര്യങ്ങളിൽ തന്നെ ഇൻവോൾവ്ഡ് ആണെങ്കിൽ നമ്മൾ ആ ഫ്രണ്ട് സർക്കിൾ ഉപേക്ഷിച്ചിട്ട് പോരുക. ഇല്ലെങ്കിൽ നമ്മൾ പോലും അതിലേക്ക് അറിയാതെ വഴുതി പോകുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവും. അപ്പോൾ അള്ളാഹു നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ, അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സർവ്വലോക രക്ഷിതാവായ അള്ളാഹു അതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, ലഹരി തീർക്കുന്ന വിപത്തുകൾ. ക്ലാസ് എടുത്തുകൊണ്ട് സജാദ് ബിൻ അബ്ദുറസഖ് ആണ് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത്.
2: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ, വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്നേഹനിധികളായ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയ്ക്ക് ശേഷം ഏറെ രസകരമായ പ്രോഗ്രാമുകളുമായി, വൈജ്ഞാനികമായ സെഷനുകളുമായി പീസ് റേഡിയോ വൈബ്സിലേക്കാണ് നമ്മളിനി പ്രവേശിക്കുന്നത്. ഞാൻ സുഹൈർ പാണ്ടിക്കാട്, എൻ്റെ കൂടെ വിടി അബ്ദുസ്സലാം മാസ്റ്ററാണ്. ഇൻഷാല്ലാ അടുത്തൊരു കുറഞ്ഞ സമയം നമുക്ക് ഒരുപാട് വൈവിധ്യങ്ങളുള്ള പ്രോഗ്രാമുകളുമായി ഒരുമിച്ചിരിക്കാം. പീസ് റേഡിയോ വൈബ്സിൽ ഏറ്റവും ആദ്യം തുടങ്ങുന്നത് ഇൻസൈറ്റ് കൊണ്ടാണ് അല്ലേ?
1: ഇൻസൈറ്റ് ആണ്. ഇൻസൈറ്റ് സാധാരണ സൈറ്റ് അല്ല, ഇൻസൈറ്റ് ആണ്. ഒരു അകക്കാഴ്ച, ഒരു ഉൾക്കാഴ്ച നമുക്ക് കിട്ടുന്ന, നമുക്ക് ലഭിക്കുന്ന പ്രോഗ്രാമാണ്. അപ്പം ഇന്ന് ഏതാ വിഷയം? ശാസ്ത്രമെന്ന വടി.
0: പല വടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ തെളിവുകൊണ്ട് മാത്രം ചില കാര്യങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ ശാസ്ത്രത്തിനാണ് സാധിക്കുന്നത് എന്നാണ് നമ്മളിവിടെ അനീഫ വണ്ടൂരിൻ്റെ സംസാരത്തിലൂടെ കേൾക്കാനിരിക്കുന്നത്. ശാസ്ത്രം എന്ന വടി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഇൻ. അമ്മാ ബാദ്. പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മുടെ നാട്ടിൽ കാലങ്ങളേറെയായി നിരീശ്വര വിശ്വാസം വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ നിരീശ്വരത്വം അഥവാ യുക്തിയുടെ പേര് പറഞ്ഞ് ദൈവനിരാസത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടമെന്ന് പറയുന്നത് മനുഷ്യർക്കിടയിൽ അന്ധവിശ്വാസങ്ങൾ കുമിഞ്ഞുകൂടിയ, അതല്ലെങ്കിൽ മുതലാളിത്തം അന്ന് അവർണർക്കെതിരെ തൻ്റെ അടിമകളാക്കി മാറ്റിയ ഒരു കാലഘട്ടം. അത് നമ്മുടെ കേരളത്തിലും നമ്മുടെ രാജ്യത്തിലും ലോകത്തിലുമെല്ലാം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു വലിയ വെളിപാടായി മനുഷ്യർക്കിടയിൽ അത് രൂപാന്തരപ്പെട്ടിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ വീണ്ടും നിരീശ്വരവാദവും അനുബന്ധ വിഷയങ്ങളും നമ്മുടെ ചർച്ചകളിൽ സജീവമായിരിക്കുകയാണ്. ക്യാമ്പസുകളിലും അതുപോലെ തന്നെ ചാനൽ ചർച്ചകളിലുമെല്ലാം യുക്തിവാദികളെന്ന് പറയുന്ന യുക്തിരഹിതവാദികളും നിരീശ്വരവാദികളുമെല്ലാം അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് അന്ധവിശ്വാസങ്ങളോട്, ജാതി വ്യവസ്ഥകൾ പോലെയുള്ള അനീതികളോട് പോരാടി കേരളത്തിൻ്റെ മണ്ണിൽ ചെറുതല്ലാത്ത ഒരു സ്വാധീനം ചെലുത്തിയിരുന്നു അവർ. നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ പൗരോഹിത്യത്തിൻ്റെ ചൂഷണങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും തുറന്നുകാട്ടുകയും അതുപോലെ തന്നെ മിശ്രഭോജനം പോലുള്ള വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്ത അവർ പതിയെ മതത്തിൻ്റെ പേരിലുള്ള ചൂഷണങ്ങൾ എന്നതിൽ നിന്നും തന്നെ മതം തന്നെ ചൂഷണമാണ് എന്ന നിലപാടിലേക്ക് മാറുകയായിരുന്നു. ഒരുപക്ഷെ ശരിയായിരിക്കാം. എത്രത്തോളം എന്ന് വെച്ചാൽ മതപുരോഹിതന്മാർ ഒരു കാലഘട്ടത്തിൽ, എല്ലാ പുരോഹിതന്മാരും അതിൽ ഇന്ന മതം എന്ന നിലക്കില്ല, മിക്കവാറും മതങ്ങളെല്ലാം, മതത്തിൻ്റെ പൗരോഹിത്യങ്ങളെല്ലാം പുരോഹിതന്മാരെല്ലാം തൻ്റെ അനുയായികളെ ചൂഷണം ചെയ്തിരുന്നത് കാണാൻ സാധിക്കുന്നു. ആ കാലഘട്ടത്തിൽ ഒരു പക്ഷേ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന ആ ശീർഷകങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പൗരോഹിത്യം ചെയ്തിരുന്ന ക്രൂരമായ അനീതികളായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതിൻ്റെ മറവിൽ പുരോഹിതന്മാർ ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ മതത്തെപ്പോലും, മതത്തിൻ്റെ ആശയങ്ങളെ, മതത്തിൻ്റെ ആദർശങ്ങളെ കുഴിച്ചു മൂടുവാൻ ദൈവം തന്നെ ഇല്ല. അതായത് മതത്തിൻ്റെ ഏറ്റവും വലിയ വക്താവെന്ന് പറയുന്നത് ദൈവമാണ്, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ്. ദൈവമെന്ന് പറയുമ്പോൾ ആരാണ് ദൈവം, എന്താണ് ദൈവം എന്ന് നമ്മൾ മറ്റൊരു ചർച്ച ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ പോലും മതത്തിൻ്റെ വിഷയത്തിൽ ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ പരലോക വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടും പ്രവാചകന്മാരിലൂടെയുള്ള വിശ്വാസവും അതുപോലെ മലക്കുകളും അതുപോലെ തന്നെ മനുഷ്യൻ്റെ കണ്ണിനോ മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കുള്ളിലോ ഒതുങ്ങാത്ത ചില കാര്യങ്ങളിൽ വിശ്വസിക്കുകയും അതുപോലെ ആചാര അനുഷ്ഠാന കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യലാണല്ലോ മതം. ഈ മതത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പല നിലക്കും അവർ വന്നു. ദൈവത്തിന് മുമ്പിൽ കുമ്പിട്ടുകൊണ്ട് യാചിക്കുന്നതിനേക്കാൾ നിവർന്നു നിന്നുകൊണ്ട് നട്ടല് നിവർത്തിക്കൊണ്ട് മരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറയുന്ന വാചകങ്ങൾ നമ്മുടെ നാട്ടിൽ പല ചെറുപ്പക്കാരെയും പല വിപ്ലവങ്ങളും അല്ലെങ്കിൽ അവരെ ജാഗരം കൊള്ളിക്കുകയുണ്ടായി. അതെല്ലാം ആ കാലഘട്ടത്തിൽ അത്തരം താഴ്ന്ന ജാതിയും മേൽജാതിയും എന്നുള്ള ഒരു വലിയ പ്രശ്നങ്ങളുണ്ടായ സമയത്ത് ഒരു പക്ഷേ നമുക്ക് നന്നായി തോന്നിയേക്കാം. അതിനിടയിൽ അതിനിടയിലൂടെയാണ് പുരോഹിതന്മാർ ചില പിന്നെ ക്രൂരമായ ചൂഷണങ്ങൾ നടത്തിയിരുന്നത് എന്നും കാണാൻ സാധിക്കും. എന്നാൽ അവർ പതിയെ മതത്തിൻ്റെ പേരിലുള്ള ചൂഷണങ്ങളെ, അതും മതം തന്നെ ചൂഷണമാണെന്ന നിലപാടിലേക്ക് മാറി യുക്തിചിന്തയുടെയും ശാസ്ത്രബോധത്തിൻ്റെയും പ്രചാരകരായി അവർ വേഷം കെട്ടി. അവർ കുറച്ചു വലിയ വിവരമുള്ളവർ, ബുദ്ധിജീവികൾ, അവരൊരു നീളംകുപ്പായം ഒരു തോൾസഞ്ചിയും ഇട്ട് ജനങ്ങൾക്കിടയിൽ ഒരു താടിയൊക്കെ വളർത്തി അവരൊരു ബുദ്ധിജീവി നിലക്ക് അവർ ശാസ്ത്രം പറയുന്നു, ശാസ്ത്രത്തിൻ്റെയും സയൻസിൻ്റെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യരെ അവർ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി. എന്നാൽ മതമില്ലാത്ത ലോകത്തെപ്പറ്റി വാചാലരായി അവർ ഏതാനും ചില കാലങ്ങളിൽ അവരുണ്ടായി. എന്നിട്ട് അവർ തന്നെ പറഞ്ഞു ദൈവം മരിക്കുമെന്നാണ്, മതങ്ങൾ മണ്ണടിയുമെന്നാണ്. മനുഷ്യൻ പിന്നെ മതങ്ങളെ സൃഷ്ടിച്ചു എന്നും മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്നും ഒക്കെയുള്ള കവിതകൾ കേരളത്തിലെമ്പാടും പാടുകയുണ്ടായി നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ദൈവങ്ങൾ മരിക്കണമെന്നും മതങ്ങൾ മണ്ണടിയുമെന്ന സ്വപ്നം കാണാൻ ആഗോള തലത്തിലുള്ള സംഭവ വികാസങ്ങൾ അവരെ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. മനുഷ്യൻ്റെ അജ്ഞതയാണ് ദൈവവിശ്വാസത്തിന് കാരണമെന്നവർ വിശ്വസിപ്പിക്കുകയും വാദിപ്പിക്കുകയും ചെയ്തു. കാരണം മനുഷ്യർ ഒരു പക്ഷേ ദുർബലരാണല്ലോ. അതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾക്ക് അവർക്ക് വിവരമില്ലായ്മയാണ് ദൈവസങ്കല്പത്തിലേക്കുള്ള വഴി എന്നവർ വിശ്വസിച്ചു. എന്നാൽ ശാസ്ത്രത്തിൻ്റെ വളർച്ച അജ്ഞതയില്ലാതാക്കുമെന്നും അതുവഴി ദൈവത്തെപ്പറ്റി സമൂഹം അതൊക്കെ മെല്ലെ മെല്ലെ കൈവടിയുമെന്നായിരുന്നു ഈ യുക്തിവാദികൾ എന്ന് പറയുന്നവർ വിചാരിച്ചിരുന്നത്. പക്ഷേ ഓരോ ശാസ്ത്രീയ മുന്നേറ്റവും ദൈവത്തെ ഇല്ലാതാക്കാനുള്ള പ്രക്രിയയിലെ ചവിട്ടുപടിയായി അവർ ആഘോഷിച്ചപ്പോൾ പോലും സംഭവിച്ചത് നേരെ മറിച്ചായിരുന്നു. ശാസ്ത്രത്തിൻ്റെ വളർച്ചയും യുക്തിചിന്തയുടെ വ്യാപനവും ദൈവത്തെ ഇല്ലാതാക്കിയില്ലെന്നു മാത്രമല്ല, നിരീശ്വരവാദികൾ പ്രചരിപ്പിച്ചതുപോലെയല്ല കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കുന്നതായിരുന്നു നമ്മൾ കണ്ടത്. ശാസ്ത്രമെന്ന വടി കൊണ്ട് തന്നെ അവർക്ക് തിരിച്ച് അടി കിട്ടുന്ന രൂപത്തിലായിരുന്നു ശാസ്ത്രം വളർന്നത്. ശാസ്ത്രം എന്ന ആ വടി കൊണ്ട് മനുഷ്യൻ്റെ ബുദ്ധിയെ അവർ തൊട്ട് തലോടിയപ്പോൾ അതേ വടി കൊണ്ട്, ശാസ്ത്രമെന്ന വടി കൊണ്ട് മനുഷ്യർ ചിന്തിച്ചു. അവർ കണ്ടെത്തിയത് ശാസ്ത്രീയ പഠനങ്ങൾ നടന്നപ്പോൾ പ്രപഞ്ചത്തിൻ്റെ സങ്കീർണതകളും ജൈവലോകത്തെ അത്ഭുതങ്ങളും ബോധ്യമാക്കി തന്നതെന്താണ്? ഈ പ്രപഞ്ചത്തിനു പിന്നിലൊരു സൃഷ്ടാവുണ്ട് എന്നാണ്. സൃഷ്ടാവിൻ്റെ അസ്തിത്വത്തിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്ന ശാസ്ത്ര സത്യങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ പോലും, ഇത്രമാത്രം വിജ്ഞാനത്തിൻ്റെ വിപ്ലവം നടന്ന ഈ കാലഘട്ടത്തിൽ പോലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിലെല്ലാം തന്നെ കാണപ്പെടുന്ന കൃത്യമായ ഒരു ആസൂത്രകനെ, അതിൻ്റെ പിന്നിലൊരു കൃത്യമായ ആസൂത്രകനെ കണ്ടെത്തുന്നു എന്നുള്ളത് അവൻ്റെ ബുദ്ധിയെ തൊട്ടുണർത്തിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായ ആസൂത്രണമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ പദാർത്ഥ പ്രപഞ്ചത്തെപ്പോലും പൂർണ്ണമായി അറിയുവാൻ, പഠിക്കുവാൻ പോലും സാധ്യമല്ല എന്ന തിരിച്ചറിവുമെല്ലാം ശാസ്ത്രലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ബുദ്ധിമാനായ എന്നാൽ വിനയത്തോടെ ആ ശാസ്ത്രകാരൻ പറയുന്നു, ഈ പ്രപഞ്ചത്തെക്കുറിച്ച് മുഴുവനും നമുക്ക് പഠിക്കാൻ സാധിക്കണമെങ്കിൽ ഈ പ്രപഞ്ചത്തിന് പുറത്തു പോകണമെന്നാണ്. പക്ഷേ ഒരിക്കലും സാധ്യമല്ലാത്ത, പ്രപഞ്ചത്തിന് പുറത്തു പോവുക എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ലാത്തതാണ് എന്നവർ തിരിച്ചറിയുന്നു. ശാസ്ത്രത്തിൻ്റെ ചിലവിൽ നിരീശ്വര വിശ്വാസം പ്രചരിപ്പിച്ചവർക്ക് ഇതൊരു തിരിച്ചടിയായി എന്നുള്ളതാണ് സത്യം. ശാസ്ത്രം പറഞ്ഞ് മനുഷ്യനെ പൊട്ടീസാക്കിയ കാലഘട്ടത്തിൽ ശാസ്ത്രലോകം വളർന്നപ്പോൾ, ശാസ്ത്രം പഠിച്ചപ്പോൾ അവൻ മനസ്സിലാക്കുകയാണ് ഇതൊന്നും ഇവർ പറയുന്നത് പോലെയല്ല, ഇതിനു മുമ്പിൽ ഇതിനു പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട്, ദൈവമുണ്ട് എന്നാണ്. ആ ദൈവം ഉണ്ടോ എന്നുള്ള ചോദ്യം ദൈവാസ്തിത്വത്തിൻ്റെ തെളിവുകളെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഇസ്ലാം എന്ന പരിശുദ്ധമായ ഈ മതം ആദ്യമായി തന്നെ മുന്നോട്ട് വെക്കുന്നത് മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതി തന്നെയാണ്. ഇസ്ലാം പറയുന്നത് നിങ്ങളെങ്ങനെ ജനിച്ചു, നിങ്ങളൊരു മുസ്ലിമായ ഒരു കുടുംബത്തിൽ ജനിച്ചു അല്ലെങ്കിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് നിങ്ങളെങ്ങനെ അള്ളാഹു എന്നോ പടച്ചവനെന്നോ ദൈവമെന്നോ എന്ന് നിങ്ങൾ പറയേണ്ടതില്ല. മറിച്ച് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഒന്ന് മടങ്ങുക, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെക്കുറിച്ചൊന്ന് ആലോചിക്കുക, നിങ്ങളൊന്ന് ചിന്തിക്കുക എന്ന് ഖുർആൻ പറയുന്നു. നിങ്ങളുടെ ശുദ്ധ പ്രകൃതിയിലേക്ക്, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളെ സൃഷ്ടാവുണ്ടല്ലോ, ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഒന്ന് നോക്കുക എന്നാണ്. ദൈവത്തെ തേടി, സൃഷ്ടാവിനെ തേടി ആകാശങ്ങളുടെ പുറത്തേക്കോ ഭൂമിയുടെ ആഴങ്ങളിലേക്കോ പോകേണ്ടതില്ല എന്നാണ്. അവിടേക്കൊന്നും നിങ്ങൾ കഷ്ടപ്പെട്ട് പോകേണ്ടതില്ല, ഭൂമിയുടെ ആഴങ്ങളിലേക്ക് നിങ്ങൾ പോകേണ്ടതില്ല. എന്നാൽ മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതിയിൽ തന്നെ ആ വിശ്വാസം അന്തർലീനമായിട്ടുണ്ടെന്ന് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, വിശുദ്ധ ഖുർആൻ 30:30 വിശുദ്ധ ഖുർആൻ കടം ആകയാൽ സത്യത്തിൽ നേരെ നിലകൊള്ളുന്നവനായിട്ട് നിന്റെ മുഖത്തെ നിന്റെ മതത്തിലേക്ക് നീ തിരിച്ചു നിർത്തുക. അള്ളാഹു മനുഷ്യരെ ഏതൊരു പ്രകൃതിയിൽ സൃഷ്ടിച്ചിരിക്കുന്നുവോ ആ പ്രകൃതിയാകുന്നു അത് എന്നാണ്. ഇവിടെ നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് നോക്കിയാൽ നമ്മുടെ തലച്ചോറും നമ്മുടെ കണ്ണുകളും നമ്മുടെ മറ്റുള്ള അവയവങ്ങളും എല്ലാം തന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ പിന്നിലൊരു സൃഷ്ടാവുണ്ടോ എന്നാണ്. അതായത് ദൈവവിശ്വാസം എന്നത് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൽ തന്നെ അവനുള്ള ഗുണമാണ്, അതവൻ്റെ മനസ്സിൻ്റെ ഒരു പ്രകൃതിയാണ്, അതാണ് മനുഷ്യൻ്റെ ഫിത്രത്ത് അഥവാ ശുദ്ധ പ്രകൃതി എന്ന് പറയുന്നത്. അത് ആ ശുദ്ധ പ്രകൃതി അവനവൻ്റെ സൃഷ്ടാവിനെ അംഗീകരിക്കുന്നു. പ്രകൃതിപരമായ പ്രവണതയായ ഒരു സൃഷ്ടാവിലുള്ള വിശ്വാസം പ്രത്യേകം പഠിച്ചെടുക്കേണ്ട ഒന്നല്ല, അത് നൈസർഗികമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലും നൈസർഗികമായി അവനു സൃഷ്ടാവിനെ അന്വേഷിക്കുന്നു എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ സാമൂഹ്യ ശാസ്ത്രത്തിലും നരവംശാസ്ത്രത്തിലും നടക്കുന്ന പുതിയ പഠനങ്ങളും ഗവേഷണങ്ങളും ഈ കാര്യത്തെ സാധൂകരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തെപ്പറ്റി അല്ലെങ്കിൽ തൻ്റെ സൃഷ്ടാവിനെപ്പറ്റി ഒരു തരത്തിലും ഒന്നും മനസ്സിലാക്കാത്ത, ഒരു പഠനവും കിട്ടാത്ത ഒരു കുട്ടിയെ ഒരൊറ്റപ്പെട്ട ദ്വീപിൽ കൊണ്ടുപോയി വളർത്തിയാൽ പോലും ആ ദ്വീപിന് ഒരു സൃഷ്ടാവുണ്ട് എന്ന വിശ്വാസം അവന് രൂപപ്പെട്ടു വരുമെന്ന തരത്തിലുള്ള പഠനങ്ങൾ ഇന്ന് ശാസ്ത്രലോകം തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ ഈ ശുദ്ധ പ്രകൃതിക്ക് എതിരാണ് നിരീശ്വര വിശ്വാസം. അതുകൊണ്ട് തന്നെ ദൈവമില്ല, സൃഷ്ടാവില്ല എന്ന കാര്യം പ്രത്യേകം പഠിപ്പിക്കേണ്ടി വരികയാണ്. കാരണം ശുദ്ധ പ്രകൃതിയിൽ അവനങ്ങനെ ഒന്നുണ്ട്, തൻ്റെ പിന്നിലൊരു സൃഷ്ടാവുണ്ട്, തൻ്റെ ശരീരത്തിനകത്ത് നടക്കുന്ന മൂത്ര സംക്രമണ വ്യവസ്ഥക്ക് അതുപോലെ തന്നെ മറ്റുള്ള വ്യവസ്ഥകൾ എല്ലാം തന്നെ, നാഡീ വ്യവസ്ഥകളെല്ലാം തന്നെ അതിൻ്റെ പിന്നിലൊരു പ്രത്യേകമായ ഒരു സൃഷ്ടാവുണ്ട് എന്ന് മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതിയിൽ നിന്നും പറയുമ്പോൾ അവൻ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ടല്ല, മറിച്ച് അവൻ്റെ ശുദ്ധ പ്രകൃതിയിൽ വരുമ്പോൾ മനുഷ്യ ഇങ്ങനെ നിനക്കൊരു സൃഷ്ടാവില്ല എന്ന് നിരീശ്വരവാദം അവനെ പഠിപ്പിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഫിത്രത്തിനെതിരായിട്ടാണ് അവർ പഠിപ്പിക്കുക. അതൊരിക്കലും പ്രകൃതിപരമായി മനുഷ്യൻ ലഭിക്കുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് സോവിയറ്റ്, റഷ്യ പോലെയുള്ള രാജ്യങ്ങളിൽ നിരീശ്വരവാദം സ്കൂൾ സിലബസിൽ പോലും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുട്ടികളിലേക്ക് ഈ ഒരു വിശ്വാസം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത്. നമ്മൾ കണ്ടതാണ് ആ കാര്യം. എന്നാൽ അവിടങ്ങളിൽ പോലും സൃഷ്ടാവിലേക്കുള്ള വിശ്വാസം ദൈവവിശ്വാസത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന വസ്തുതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശുദ്ധ നിരീശ്വരന്മാരായി വളർത്തിക്കൊണ്ടുവന്ന ഒരു തലമുറ പോലും തിരിച്ച് ദൈവവിശ്വാസത്തിലേക്ക് പതിയെ തിരിച്ചു വരുന്നുണ്ട് എങ്കിൽ അത് മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതിയിലേക്കുള്ള തിരിച്ചു വരവ് തന്നെയാണ് എന്ന് നമുക്ക് സത്യസന്ധമായി മനസ്സിലാക്കാൻ സാധിക്കും. ദൈവാസ്തിത്വത്തിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട തെളിവ് ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാരും അവരിലൂടെ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളും തന്നെയാണ്. കഴിഞ്ഞുപോയിട്ടുള്ള ഒരു പ്രവാചകനും ദൈവത്തെപ്പറ്റി പഠിപ്പിക്കാതെ കടന്നുപോയിട്ടില്ല. ഏ സകലമാന പ്രവാചകന്മാരും ഒരേ ഒരു ദൈവത്തിലേക്ക് അഥവാ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കണമെന്ന കൃത്യമായ വചനം, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കൃത്യമായ വചനം പഠിപ്പിച്ചിട്ടാണ്, അതല്ലെങ്കിൽ നീ അറിയണം, നിന്റെ സൃഷ്ടാവിനെ നീ അറിയണം എന്ന് കൃത്യമായി പഠിപ്പിച്ചുകൊണ്ടാണ് പ്രവാചകന്മാർ കടന്നു പോയിട്ടുള്ളത്. ആ പ്രവാചകന്മാർ അവരുടെ അമാനുഷികമായ ദൃഷ്ടാന്തങ്ങളെ, അവരുടെ മുഅ്ജിസത്തുകളെ അവരിലൂടെ സമൂഹം നേരിട്ട് ബോധ്യപ്പെട്ടു. കാരണം ഒരു പ്രവാചകൻ എന്ന് പറയുമ്പോൾ ആ പ്രവാചകൻ പറയുന്ന സത്യസന്ധമായ വാചകങ്ങൾ, വചനങ്ങൾ, അത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൽ നിന്നും അവതരിച്ചതാണ് എന്ന് മനുഷ്യർ വിശ്വസിക്കുന്നതിന് വേണ്ടിയിട്ട്, പ്രിയപ്പെട്ടവരെ, ആ ഒരു കൃത്യമായ കാര്യം അവർ പഠിപ്പിച്ചത്, പിന്നെ ബോധ്യപ്പെടുത്തിയത് സൃഷ്ടാവിൽ നിന്നുള്ള അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ കൊണ്ടാണ്. ആ അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ അവരിലൂടെ സമൂഹം നേരിട്ട് ബോധ്യപ്പെടുകയുണ്ടായി എന്നാണ്. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്തായ വിശുദ്ധ ഖുർആൻ ഇന്നും നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായി നിലനിൽക്കുകയാണ്. ആ ദൃഷ്ടാന്തങ്ങൾ വളരെ സത്യസന്ധമാണ്, നിങ്ങൾക്ക് പരിശോധിക്കാം. നിങ്ങൾക്ക് ശാസ്ത്രത്തിൻ്റെ അളവുകോല് വെച്ചോ, യുക്തിയുടെ അളവുകോല് വെച്ചോ, മറ്റ് ചരിത്രത്തിൻ്റെ അളവുകോല് വെച്ചോ, ഏത് അളവുകോല് വെച്ചും നിങ്ങൾക്ക് പരിശോധിക്കാം. പരിശോധിച്ചിട്ട് കൃത്യമായി നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ, മനസ്സിലാക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു സൃഷ്ടാവിനെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. വഅഖിറുദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പ്രിയമുള്ളവരെ, ഇൻസൈറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഹനീഫ വണ്ടൂരായിരുന്നു ഇൻസൈറ്റിൽ നമ്മുടെ കൂടെ. ശാസ്ത്രമെന്ന വടി, ഈ വിഷയത്തിലുള്ള ചില ചിന്തകൾ നമ്മൾ കേട്ടു. ഇൻഷാല്ലാ ഇന്നത്തെ റേഡിയോ വൈബ്സ് മുന്നോട്ട് പോകുമ്പോൾ പതിവ് പോലെ നമ്മുടെ മുമ്പിൽ സ്വരമാണ്.
0: ഹാഷിം എറണാകുളത്തിൻ്റെ മനോഹരമായ ശബ്ദത്തിലാണ് ഇന്നത്തെ സ്വരം. ആകെ പ്രപഞ്ചങ്ങൾക്കെന്നും ഈ ഒരു പാട്ടാണ് ഇൻഷാ അല്ലാഹ് സ്വരത്തിലൂടെ നമ്മൾ കേൾക്കുന്നത്.

0: മഷാല്ലാ, അതിമനോഹരമായിട്ടുള്ള സ്വരം കേട്ടു. ആകെ പ്രപഞ്ചങ്ങൾക്കെന്നും നീ നാഥനെ എന്ന് തുടങ്ങുന്ന ആ പാട്ടിൻ്റെ ഇരടികളിലൂടെ പ്രപഞ്ച സൃഷ്ടാവിലേക്ക് നമ്മുടെ ചിന്തകൾ കൊണ്ടുപോയ മനോഹരമായ ഒരു ഗാനം. ഹാഷിം എറണാകുളമായിരുന്നു ഗാനം ആലപിച്ചത്. റേഡിയോ വൈബ്സിൽ ഇനി ആരോഗ്യ വിചാരമാണ്.
1: കൃത്യമായ ആരോഗ്യ സംരക്ഷണം നമ്മുടെ എല്ലാവരുടെയും ഒരു ബാധ്യതയാണ്. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ മദ്യപാനം എന്ന ടോപ്പിക്കാണ് ചർച്ചയ്ക്കെടുക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ
0: മദ്യപാനം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അതിൻ്റെ ഡീറ്റെയിൽ പറയുമ്പോൾ പ്രശ്നവും പരിഹാരവും.
1: യെസ്,
0: മദ്യപാനം കൊണ്ടുണ്ടാവുന്ന ദുരന്തം, അതിൻ്റെ വിപത്ത്, അതിൻ്റെ പ്രശ്നം, അതിൻ്റെ പരിഹാരവും. കാരണം പ്രശ്നം മാത്രം പറഞ്ഞു പോകില്ലല്ലോ.
1: രണ്ടാമത്തെ എപ്പിസോഡാണല്ലേ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബാക്കിയാണ് ഈ ഒരു എപ്പിസോഡിൽ
0: കേട്ടുവരാം.
2: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്ത വിഷയത്തിൻ്റെ ബാക്കിയാണ് ഇന്ന് നമുക്ക് ചർച്ചക്കെടുക്കാനുള്ളത്, അഥവാ മദ്യപാനത്തിൻ്റെ ദൂഷ്യഫലങ്ങളും അതിൽ നിന്നും മുക്തി നേടാനുള്ള മാർഗങ്ങളെക്കുറിച്ചുമാണ് നാം ചർച്ച ചെയ്തിരുന്നത്. നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കുചേരുന്നത് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ മുഹമ്മദ് മുസ്തഫ. ഡോക്ടർക്ക് ആരോഗ്യവിഞ്ഞാന പങ്ക്തിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അരുളുന്നു. കഴിഞ്ഞ ആഴ്ച നാം ചർച്ച ചെയ്തത് മദ്യപാനം എന്നുള്ള ഒരു ശരിക്കൊരു മദ്യപാനം ഒരു അഡിക്ഷനായിട്ട് മാറിയിരിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ആ ഒരു അഡിക്ഷനിലേക്ക് ചെന്നെത്തുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളും, അത് അങ്ങനെ അഡിക്ഷൻ വന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന ലക്ഷണങ്ങളും, അയാൾക്ക് ഉണ്ടാവുന്ന മാനസിക ശാരീരികമായിട്ടുള്ള അസുഖങ്ങളും, അതുമൂലം സമൂഹത്തിനും ഈ രാജ്യത്തിനും ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളും, അതുപോലെ തന്നെ ഈ ഒരു ഇത് എങ്ങനെ തടയാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ ആഴ്ച നാം വിശദമായിട്ട് ചർച്ച ചെയ്തത്. ഇന്ന് മദ്യപാനത്തിൻ്റെ ബാക്കിയുള്ള കുറച്ച് വശങ്ങൾ കൂടി നമുക്ക് ചർച്ചക്കെടുക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ആഴ്ച അവസാനം നമ്മൾ പറഞ്ഞു വെച്ച ഇതിൻ്റെ വിപത്തുകളെക്കുറിച്ചായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന ഒരു ചോദ്യമാണ്, കുറച്ച് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിന് കൊളസ്ട്രോളിൽ നല്ല കൊളസ്ട്രോളൊക്കെ കൂടും, അതുകൊണ്ടത് ശരീരത്തിന് ഗുണം ചെയ്യും എന്ന് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കേൾക്കാറുണ്ട്. എന്താണ് ഇതിൻ്റെ വസ്തുത? കുറച്ച് കഴിക്കുന്നത് നല്ലതാണോ അതല്ല ദോഷമാണോ?
3: അത്തരം ചില ഇൻ്റർനെറ്റ് സൈറ്റുകളിൽ കാണാറുണ്ട്. അതിൽ കുറച്ച് കാര്യമില്ലാതില്ല, പക്ഷേ അത് വളരെ ചെറിയ അളവിൽ ഉപയോഗിക്കുമ്പോൾ അവർ പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള കൊളസ്ട്രോളിൻ്റെ ലെവലിൽ നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്ന എച്ച് ഡി എൽ കൊളസ്ട്രോൾ കൂടുന്നു, എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയുന്നു, ഇതുകൊണ്ട് ഹൃദയാഘാതം നമ്മൾക്ക് ഒരു പരിധിവരെ തടയാൻ പറ്റും എന്നുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ട്. കാരണം നിങ്ങൾക്കറിയാം, ഇത്തരം പഠനങ്ങളെല്ലാം വരുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നാണ്. അവരെപ്പോഴും ഇതിന് ഈ മദ്യത്തിൻ്റെ ഉപയോഗത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ചില പഠനങ്ങളും വന്നേക്കാം. എങ്കിലും എനിക്ക് പറയാനുള്ളത്, എല്ലാവരും മദ്യപിക്കുന്നത് എപ്പോഴും കുറച്ചായിട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ളവർ വളരെ കുറച്ചായിട്ടാണ് എപ്പോഴും മദ്യം തുടങ്ങുന്നത്. പക്ഷേ മദ്യത്തിന് ചില ഉറക്ക മരുന്നുകൾ കാണുന്നത് പോലെ, ഉദാഹരണത്തിന് നമ്മൾ ഉറങ്ങാനൊരു മരുന്ന് എഴുതിയാൽ അത് കുറേ നാൾ അത് കഴിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരുന്നു. അത് കഴിഞ്ഞ് അതിന് ടോളറൻസ് എന്ന് പറയും. കുറച്ച് നാൾ കഴിഞ്ഞാൽ പിന്നെ അതേ അളവിൽ ആ മരുന്ന് കഴിച്ചാൽ നമുക്ക് ഉറക്കം വരുന്നില്ല. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ ഇത്തിരി ഡോസ് കൂട്ടി കൊടുക്കുന്നു. അത് അര ഗുളിക കഴിച്ചിരുന്നത് ഒരു ഗുളിക കഴിക്കാൻ പറയുന്നു, ഡോക്ടർ ഒരു ഗുളിക കഴിക്കാൻ പറയുന്നു, അപ്പോൾ ഉറക്കം കിട്ടുന്നു. അത് കഴിഞ്ഞ് ഒരു ആറുമാസമോ ഒരു വർഷമോ കഴിയുമ്പോൾ രോഗി വീണ്ടും വന്ന് പറയുന്നു, എനിക്കിപ്പോൾ ഒരു ഗുളിക കഴിച്ചിട്ടും ഉറക്കം വരുന്നില്ല. ഒന്നുകിൽ അതിൻ്റെ അളവ് കൂട്ടുകയോ അല്ലെങ്കിൽ മറ്റൊരു വീര്യം കൂടിയ മരുന്നിലേക്ക് മാറ്റുകയോ ചെയ്യേണ്ടി വരുന്നു. ഇതേ അവസ്ഥ മദ്യത്തിലും വരുന്നുണ്ട്. ശരീരത്തിന് നല്ലതാണെന്ന് പറഞ്ഞു തുടങ്ങുന്ന, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നല്ലതാണെന്നോ അല്ലെങ്കിൽ ഒരു രസത്തിന് വേണ്ടിയോ തുടങ്ങുന്ന മദ്യപാനമാണ്, ചെറിയ പ്രായത്തിൽ തുടങ്ങുന്നത് മദ്യപാനമാണ്, പിന്നീട് വലിയ ഒരു മദ്യപാന രോഗാവസ്ഥയിലേക്ക് എത്തുന്ന മദ്യപാനത്തിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ നല്ലതാണല്ലോ എന്ന് വിചാരിച്ച് തുടങ്ങുന്ന, നേരത്തെ ഞാൻ പറഞ്ഞ ഉറക്കത്തിന് മരുന്ന് കഴിക്കുന്നത് പോലെ, ഇവർക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ മദ്യം കഴിക്കുമ്പോൾ ചെറിയ അളവിൽ നിർത്താൻ പറ്റാതിരിക്കുകയും, കാരണം തലച്ചോറിന് ലഹരി കിട്ടണമെങ്കിൽ കൂടുതൽ കൂടുതൽ അളവിൽ അത് കൊടുക്കേണ്ടി വരികയും, അങ്ങനെ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അഞ്ചോ പത്തോ വർഷം കഴിയുമ്പോൾ മദ്യത്തിൻ്റെ അളവ് കൂടി പോവുകയും ഇയാൾ ഇദ്ദേഹം അറിയാത്തന്നെ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിന് അത് കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക്.
2: ഓക്കെ, അപ്പോൾ കുറഞ്ഞ രീതിയിൽ തുടങ്ങി നല്ലതാണ് എന്ന് വിചാരിച്ചിട്ട് കുറഞ്ഞ രീതിയിൽ തുടങ്ങുന്നത് സ്വാഭാവികമായിട്ടും അഡിക്ഷനിലേക്ക് പോകും. അങ്ങനെ അവർ കൂടുതൽ കൂടുതൽ മദ്യത്തിന് അടിമയായി കൂടുതൽ അളവിൽ മദ്യം ഉപയോഗിക്കാൻ തുടങ്ങും. അങ്ങനെ അത് തിരിച്ച് കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് കുറച്ചാണെങ്കിൽ നല്ലതാണ് എന്ന് വിചാരിച്ച് തുടങ്ങുന്നത് ഒരിക്കലും ഭൂഷണമല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഈ ഒരു വിഷയത്തിൽ ഇസ്ലാമിൻ്റെ പാഠം തികച്ചും പ്രസക്തവുമാണ്. കാരണം ഖുർആനിൽ പറയുന്നത് മദ്യത്തെക്കുറിച്ച് പ്രവാചക താങ്കളോട് ചോദിക്കുമ്പോൾ പറയുക, അതിൽ കുറച്ച് നന്മയുണ്ട് കുറച്ച് തിന്മയുണ്ട്, എന്നാൽ നന്മയിനേക്കാൾ കൂടുതൽ തിന്മയാണ്, അതുകൊണ്ട് വർജിക്കുക എന്നുള്ള രീതിയിലാണ് ഖുർആൻ്റെ ഒരു പരാമർശമുള്ളത്. അത് ഇവിടെ തികച്ചും പ്രസക്തമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അടുത്തൊരു ചോദ്യമായിട്ടുള്ളത്, ഈ മദ്യപാനം നിർത്തുന്ന ആൾക്ക് സ്വാഭാവികമായിട്ട് അഡിക്ഷൻ ഉണ്ടാക്കും എന്ന് പറഞ്ഞല്ലോ, ഈ അഡിക്ഷൻ ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഇത് നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമല്ലോ. എന്താണ് ഇതിനുള്ള ഒരു പരിഹാരം, എങ്ങനെയാണ് ഇത് ടാക്കിൾ ചെയ്യുന്നത്?
3: മദ്യം അമിതമായി ഉപയോഗിച്ചിരുന്ന ഒരാൾ, മദ്യത്തിന് അടിമയായ ഒരാൾ മദ്യം നിർത്തുമ്പോൾ ആ വ്യക്തിക്ക് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ചിലപ്പോൾ മദ്യം പിൻവലിച്ചത് കൊണ്ടുണ്ടാവുന്ന റിയാക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പലപ്പോഴും ഒരു മദ്യപാനി വീണ്ടും വീണ്ടും മദ്യപിക്കുന്നത് ഇത്തരം അവസ്ഥകളിൽ നിന്ന് രക്ഷ നേടാനാണ്. ഉദാഹരണത്തിന്, മദ്യം നിർത്തി ഏകദേശം 48 മണിക്കൂർ അല്ലെങ്കിൽ 24 മണിക്കൂർ കഴിയുമ്പോൾ ചിലർക്ക് വിറയൽ, ഒരു ആകാംക്ഷ, ആങ്സൈറ്റി എന്ന് പറയുന്നു, ഉറക്കമില്ലാതാവുക, ഒരു വെപ്രാളം അനുഭവപ്പെടുക, ചിലർക്ക് ഇതിൻ്റെ കൂടെ വളരെ സീരിയസ് ആയ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന രീതിയിൽ അപസ്മാരം തന്നെ ഉണ്ടാവുക, അതുപോലെ തന്നെ പേടിപ്പെടുത്തുന്ന രൂപങ്ങൾ കാണുക, അവർ പിച്ചും മേയും പറയുക എന്ന് ആൾ പറയും, എഴുന്നേറ്റ് ഓടാൻ ശ്രമിക്കുക, ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുക. ഇതേ സമയത്ത് തന്നെ അവർക്ക് അവരുടെ ബി പി കുറയുന്നൊരവസ്ഥയിലേക്ക് എത്തുകയും ഓക്കാനം, ഛർദി എന്നിവ ഉണ്ടാകുകയും ചില സമയത്ത് വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് എത്തി ഹൃദയാഘാതം വരെ ഉണ്ടാകുന്ന അവസ്ഥയിലേക്കും എത്താറുണ്ട്. ചില മദ്യപാനികൾ വളരെ മദ്യത്തിനോട് അടിമത്തമുള്ള ചില മദ്യപാനികൾക്ക് മദ്യം നിർത്തുമ്പോഴുള്ള റിയാക്ഷൻ്റെ ഫലമായിട്ട് ഡെലിറിയം എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് എത്തുകയും, ഡെലിറിയം ട്രമൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന അവസ്ഥയിലേക്ക് എത്തുകയും, അവരെ ചിലപ്പോൾ ICU കടത്തി ചികിത്സിക്കേണ്ടി വരികയും ചെയ്യാറുണ്ട്. ഇത്തരക്കാർ ഏകദേശം 5% പേരിൽ മരണം വരെ സംഭവിക്കാവുന്ന അവസ്ഥയാണ് ഉള്ളത്.
2: ഓക്കെ, അപ്പോൾ ഇത് നിർത്തേണ്ടത് അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇങ്ങനൊരു അസുഖം, ഇതൊരു അഡിക്ഷൻ, ഈ ഒരു അഡിക്ഷൻ നിർത്തണം എന്ന് ബോധ്യപ്പെട്ട ഒരാൾ അയാൾക്ക് സ്വന്തമായിട്ട് നിർത്തിക്കൂടെ? ഇതിൻ്റെ ഒരു ചികിത്സ എടുക്കേണ്ട ആവശ്യമുണ്ട്, അതിലൊരു ഡോക്ടറുടെ സഹായം തേടേണ്ട ആവശ്യമുണ്ടോ?
3: ഏത് തലത്തിലുള്ള മദ്യ ഉപയോഗമാണെങ്കിലും, ഇപ്പോൾ മദ്യത്തിന് അടിമയായിട്ടില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നവരാണെങ്കിലും, ഉപയോഗിച്ച് കുറച്ച് നാളായിട്ടുള്ളതാണെങ്കിലും, ഉപയോഗിച്ച് ഒരുപാട് നാളായി മദ്യത്തിന് ശരിക്കും അടിമത്തമായ ഒരവസ്ഥയിലേക്ക് എത്തിയവരാണെങ്കിലും ചികിത്സ ആവശ്യമാണ്. ഇതിൻ്റെ മോചനം സാധ്യമാണ് ചികിത്സയിലൂടെ. പക്ഷേ നേരത്തെ ചികിത്സിക്കുന്നവർക്ക് ഫലപ്രാപ്തി കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ചില രോഗികൾ പറയാറുണ്ട്, എനിക്ക് സ്വന്തമായി നിർത്താൻ കഴിയാവുന്നതേ ഉള്ളൂ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിർത്താറുണ്ട്. അത് പറയുമ്പോഴേ ഒരു പ്രശ്നം, ഇടയ്ക്കിടയ്ക്ക് നിർത്താറുണ്ട് എന്നാണ് അയാൾ അദ്ദേഹം പറയുന്നത്. അതിൻ്റെ അർത്ഥം അദ്ദേഹം ഇപ്പോഴും മദ്യത്തിന് അടിമ തന്നെയാണ് എന്നാണ്. ചികിത്സയിൽ പലതരത്തിലുള്ള ചികിത്സകൾ ലഭ്യമാണ്. എങ്കിലും ചികിത്സയിലെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, മദ്യത്തിന് അടിമയായ വ്യക്തി അയാളുടെ മനസ്സുകൊണ്ട് എനിക്കിത് നിർത്തണം എന്ന് തീരുമാനിക്കുന്ന ആ തീരുമാനമാണ് ചികിത്സയിലുള്ള ഏറ്റവും ഫലവത്തായിട്ടുള്ള ഒരു പ്രധാന തീരുമാനം. ഇങ്ങനെ സ്വയം ചികിത്സിക്കാൻ തയ്യാറായി വരുന്ന ഒരു രോഗിയെ ചികിത്സിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം അദ്ദേഹത്തിന് നമ്മൾ ചിലപ്പോൾ മരുന്നുകളില്ലാതെ തന്നെ മോട്ടിവേഷൻ എൻഹാൻസ്മെൻറ്റ് തെറാപ്പി എന്ന് പറയുന്ന രീതിയിലുള്ള കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ മനസ്സിന് മാറ്റാവുന്നതും അദ്ദേഹത്തിന് പൂർണ്ണമായും ലഹരിയിൽ നിന്ന് മുക്തി നേടാവുന്നതുമാണ്. ചില ഘട്ടങ്ങളിൽ അമിതമായി മദ്യപിക്കുന്ന ആളുകൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ നിർത്തുമ്പോഴുണ്ടാവുന്ന റിയാക്ഷൻ കുറയ്ക്കുന്നതിന് ചില മരുന്നുകൾ ആവശ്യമായി വരും. അത്തരക്കാർക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കേണ്ടി വരും. കൂടാതെ പല മരുന്നുകൾ കൊടുക്കുകയും ഇത്തരം ലഹരി നിർത്തുമ്പോഴുണ്ടാവുന്ന റിയാക്ഷൻസ് ചിലപ്പോൾ ഒരാഴ്ച വരെ അല്ലെങ്കിൽ രണ്ടാഴ്ച വരെ നീണ്ടു നിൽക്കാം. അത്രയും കാലയളവിൽ അവർ ആശുപത്രിയിൽ കഴിയേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഇത്തരക്കാർക്ക് നമ്മുടെ നാട്ടിൽ ഡി അഡിക്ഷൻ സെൻ്ററുകൾ പല നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലുണ്ട്. അവിടങ്ങളിൽ ദിവസങ്ങളോളം കടന്നുകൊണ്ട്, കാരണം ഒരു വ്യക്തി ഏതൊരു വ്യക്തിയുടെയും സ്വഭാവത്തിലൊരു മാറ്റം വരണമെങ്കിൽ ചുരുങ്ങിയത് 3 ആഴ്ച 20 ദിവസം അല്ലെങ്കിൽ 21 ദിവസം ആണ് കണക്ക്. 3 ആഴ്ചയെങ്കിലും അയാൾ ആ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ളൊരു തീരുമാനം എടുക്കാൻ കഴിയണം. അതുകൊണ്ട് തന്നെ 3 ആഴ്ച മുതൽ 1 മാസം 2 മാസം വരെ താമസിച്ച് ചികിത്സിക്കുന്ന, അതിനുള്ള സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളാണ് ഡി അഡിക്ഷൻ സെൻ്ററുകൾ. കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും ഇത്തരം സെൻ്ററുകളിൽ ഉണ്ട്. അത്തരം സെൻ്ററുകളിലുള്ള ചികിത്സ, ഇങ്ങനെ കൗൺസിലിങ്ങും മരുന്നുകൊണ്ടുള്ള ചികിത്സയും ചിലപ്പോൾ ആസക്തി കുറക്കാനുള്ള ചില മരുന്നുകൾ കൊടുക്കേണ്ടി വരും. ചില സെൻ്ററുകളിൽ പിന്നീട് മദ്യപിക്കുമ്പോൾ അവർക്ക് അസ്വസ്ഥത തോന്നുന്ന രീതിയിലുള്ള മരുന്നുകൾ കൊടുത്ത് ചികിത്സിക്കാറുണ്ട്. അതിനെക്കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണകളുണ്ട്. മരുന്ന് കടിച്ച് വീണ്ടും മാനസികമായി പ്രശ്നമാക്കുന്ന ചികിത്സയാണ് അവിടെയൊക്കെ ഉള്ളത് എന്നുള്ള തെറ്റിദ്ധാരണകളും ചില ആളുകൾക്കുണ്ട്. അതുകൊണ്ട് പലരും ചികിത്സിക്കാൻ മടിക്കാറുണ്ട്. പ്രത്യേകിച്ചും ആശുപത്രികളിലോ ഡോക്ടർമാരുടെ അടുത്ത് വന്ന് ചികിത്സിക്കാൻ മടി കാണിക്കുന്നവരുണ്ട്.
2: അതെ അതെ, വളരെ പ്രസക്തമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. അതായത് ഇത് ചികിത്സ സ്വയം നിർത്താൻ കഴിയില്ല, കാരണം ഇത് ശാരീരികവും മാനസികവുമായ അഡിക്ഷൻ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഇത് നിർത്തുമ്പോൾ പലവിധ മാനസിക ശാരീരിക പ്രത്യാഘാതങ്ങളും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതും, ചാൻസ് ഉണ്ട് അല്ല വളരെ കൂടുതലാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് കൃത്യമായ ചികിത്സ വേണ്ടി വരും, ഡോക്ടറുടെ വൈദ്യസഹായം വേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി. സോ അപ്പോൾ ഏറ്റവും ഇത്തരം എന്താ പറയുക, ഈ ആളുകളുടെ തെറ്റിദ്ധാരണകൾ മുതലെടുത്തുകൊണ്ട് തന്നെ പല തരം തട്ടിപ്പ് ചികിത്സകളും ഇതിൻ്റെ പേരിൽ ഇറങ്ങിയിട്ടുണ്ടായി നമുക്ക് കാണാൻ കഴിയും. പത്രങ്ങളിലൊക്കെ പരസ്യം കാണാറുണ്ട്, രോഗി അറിയാതെ ഇതിൻ്റെ കുടിമാറ്റം, സൈഡ് എഫക്റ്റുകളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നൊരു ഇൻഡയറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാ നമുക്ക് കിട്ടുന്ന ഒരു ഇതാണ് എന്ത്, ബാക്കിയുള്ള ചികിത്സയിലൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അത്തരം പല ചികിത്സകളും നിലവിലുണ്ടല്ലോ, എന്താണ് അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം?
3: അതെ അതെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത്. ഇത്തരം പരസ്യങ്ങൾ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരും ശരിയായ ചികിത്സയിലേക്ക് വരാതെ ഇത്തരം ചികിത്സയിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ജനങ്ങളുടെ വിശ്വാസം, പല ആളുകളുടെയും വിശ്വാസം ഡോക്ടർമാർ കൊടുക്കുന്ന മരുന്ന് കൊണ്ട് മദ്യപാനം നിർത്താമെങ്കിലും പിന്നീട് ആ വ്യക്തിക്ക് ഭ്രാന്ത് വരുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാനസികമായ രോഗങ്ങൾ വരുന്നു, അല്ലെങ്കിൽ മറ്റ് ശാരീരികമായ രോഗങ്ങൾ വരുന്നു എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. എൻ്റെ അടുത്ത് വരുന്ന രോഗികളുടെ കൂടെയുള്ളവരെന്നെ പറയാറുണ്ട്, ഇതുകൊണ്ട് അങ്ങനെ വരുമോ

0: എങ്കിലും രോഗികളെ ശരിയായ രീതിയിൽ അവരുടെ മാനസികമായ ഒരു മാറ്റം വരാനും, കാരണം രോഗി അറിയാതെ ചികിത്സിക്കുമ്പോൾ രോഗി ഒരിക്കലും ഇത് നിർത്താനുള്ള മാനസികമായ അവസ്ഥയിലേക്ക് എത്തുന്നില്ല. ശരിയായ ചികിത്സയിൽ രോഗിയുടെ മനസ്സിനെ മാറ്റിയെടുത്ത് രോഗി തന്നെ മുന്നിട്ടിറങ്ങുകയും ഞാനൊരു മദ്യം നിർത്തി ഞാൻ സമൂഹത്തിനും കുടുംബത്തിനും ഗുണമുള്ള ഒരാളായി മാറണം എന്ന ചിന്താഗതി വളർത്തിയെടുത്താലേ ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് നമ്മൾ ചികിത്സ എത്തുകയുള്ളൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഏതാനും ദിവസങ്ങൾ കടന്ന് കൗൺസിലിംഗ്, അതുപോലെ മരുന്ന് ആവശ്യമുണ്ടെങ്കിൽ മരുന്നുകൾ കൊടുക്കുക, രോഗി അത് മരുന്നിൻ്റെ ആവശ്യം പറഞ്ഞ് മനസ്സിലാക്കുക, ഇല്ലെങ്കിൽ മരുന്നുകൾ ആവശ്യമില്ലെങ്കിൽ കൗൺസിലിങ്ങിലൂടെ രോഗിയുടെ മനസ്സിനെ മാറ്റിയെടുക്കുക. ഇത്തരം ചികിത്സകളാണ് കൂടുതൽ കാലം നിലനിൽക്കുന്ന ചികിത്സാരീതികളായിട്ട് ശാസ്ത്രത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്.
1: ഓക്കെ, രോഗി അറിയാതെ അയാളെ പറ്റിച്ചുകൊണ്ട് ഉള്ള ഒരു ചികിത്സ ഒരിക്കലും വിജയിക്കില്ല എന്നാണ് നമുക്ക് ഇതിന്ന് മനസ്സിലാവുന്നത്. കാരണം രോഗി നേരവണ്ണം മോട്ടിവേറ്റഡ് അല്ലാത്ത ഒരു രോഗിയിൽ ഇത് ഒരു ദൂരവ്യാപകമായ ഗുണങ്ങൾ ഉണ്ടാക്കുകയില്ല, അയാൾ അറിയാതെയുള്ള ചികിത്സ എന്ന് മനസ്സിലാക്കി. സ്ഥിരം മദ്യപാനിയായ ഒരാൾ മോട്ടിവേറ്റഡ് സാറിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എന്താണ് സാറ് അവർക്ക് തുടങ്ങുന്ന ചികിത്സാ രീതികൾ?
0: ഓക്കെ, ഇത്തരത്തിലുള്ള പല രോഗികളും നമ്മുടെ ഒ പിയിൽ വരാറുണ്ട്. പലർക്കും ചിലപ്പോൾ പല പ്രഭാഷണങ്ങൾ കേട്ടിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ മാനസാന്തരപ്പെട്ടിട്ടോ അവർ ചികിത്സിക്കാൻ വരാറുണ്ട്. ചിലപ്പോൾ അവരുടെ വീട്ടിൽ പോലും അറിയാതെ മദ്യപിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ മകളുടെ കല്യാണം അടുത്തു, അല്ലെങ്കിൽ മക്കൾക്ക് പ്രായമായി എനിക്കിത് നിർത്തണം എന്ന് പറഞ്ഞു വരാറുണ്ട്. അത്തരക്കാർക്ക് വേണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൗൺസിലിംഗ് മറ്റു രീതികൾ. അപ്പോൾ ചിലപ്പോൾ അവർ കഴിക്കുന്ന മദ്യത്തിൻ്റെ അളവ് വെച്ച് അവർക്ക് വിറയലോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഉറക്കക്കുറവോ ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ മറ്റുള്ളവരെ അഭിമുഖീകരിക്കാനുള്ള പ്രയാസങ്ങൾ, ആങ്സൈറ്റി ഒക്കെ ഉള്ളവരായിരിക്കാം മദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മദ്യമാകുമ്പോൾ ഒരു ധൈര്യം ഉണ്ടായിരുന്നു മദ്യം കഴിക്കുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നത്, ശരിക്കും എനിക്കിത് വേണം എന്നുണ്ടായിട്ടല്ല എന്ന് പറയുമ്പോൾ എന്താണോ അവരുടെ മാനസികാവസ്ഥ അതിനുള്ള കൃത്യമായ മരുന്നുകൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അത് കൊടുക്കുകയും അതിൻ്റെ കൂട്ടത്തിൽ മദ്യം നിർത്തുന്നത് കൊണ്ടുണ്ടാവുന്ന പ്രയാസങ്ങൾ കുറയ്ക്കാനുള്ള മരുന്നുകളോ, അല്ലെങ്കിൽ മദ്യം വീണ്ടും വീണ്ടും മദ്യം വേണം എന്ന തോന്നൽ ഉണ്ടാകുന്നതിനെ കുറക്കുന്ന മരുന്നുകളോ അവരെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവർക്ക് കൊടുത്ത് ചികിത്സിക്കാറുണ്ട്. എങ്കിലും അവരുടെ കുടുംബത്തിന്, ഉദാഹരണത്തിന് കല്യാണം കഴിച്ച ഒരാളെങ്കിൽ അയാളുടെ ഭാര്യയെ, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടൊരു ഈ വ്യക്തിയോട് കൂടുതൽ അടുപ്പമുള്ള ഒരാളെയും കൂടെ ഇത്തരം ചികിത്സയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്.
1: ഓക്കെ, അപ്പോൾ ഇതിൽ ഇപ്പോൾ തോന്നിയൊരു ചോദ്യമാണ്, ഈ ഇത്തരം ചികിത്സയിൽ രോഗി സ്വയം മോട്ടിവേറ്റഡ് ആയിട്ട് അല്ലാതെ രോഗിയുടെ ബന്ധുക്കൾ നേരിട്ട് സാറിനെ സമീപിക്കാറുണ്ടോ? എൻ്റെ ഇന്ന ആൾക്ക് ഈ ഒരു ഇതുണ്ട്, മദ്യപാനശീലമുണ്ട്, അത് നിർത്താൻ എന്തെങ്കിലും സഹായം വേണം എന്ന് പറഞ്ഞിട്ട് സാറിനെ സമീപിക്കാറുണ്ടോ?
0: തീർച്ചയായും, മിക്കവാറും കേസുകളിൽ ഇത്തരം അനുഭവങ്ങളാണ് എനിക്ക് കൂടുതലുള്ളത്. എപ്പോഴും ഒരു ഞാൻ നേരത്തെ സ്വയം ചികിത്സിക്കാൻ വരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞാലും കൂടുതലും ഒന്നുകിൽ ഭാര്യമാർ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അവരുടെ വേണ്ടപ്പെട്ടവർ കൊണ്ടുവന്നു, അല്ലെങ്കിൽ മാതാപിതാക്കൾ കൊണ്ടുവരുന്നു. ഈ അവസ്ഥയാണ് നമ്മൾ നേരിട്ട് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു തമാശ എന്താന്ന് വെച്ചാൽ, ചിലപ്പോൾ ചില ഭാര്യമാർ സ്വന്തം ഭർത്താവ് ഒരുപാട് മദ്യപിക്കുന്ന ആളാണെങ്കിലും അവരെപ്പോഴും അവരോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ അവരോടുള്ള സഹവാസം കൊണ്ടോ ആ ശീലം, ഈ ഭർത്താവിൻ്റെ ശീലം വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞൊരവസ്ഥയിലേക്ക് പോവാറുണ്ട്. അവർ നമ്മളടുത്ത് വരുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഇതൊന്ന് കുറച്ചാൽ മതി എന്ന് പറയാറുണ്ട്. ചിലർ പറയും ഇനി അയാളുടെ കൂടെ ജീവിക്കാൻ വയ്യ, അയാളുടെ ഉപദ്രവം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഇപ്രാവശ്യം കൂടെ സാറിത് നിർത്തി തന്നാൽ ഞാൻ ഇയാളുടെ കൂടെ നിൽക്കാം, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിന് പോവുകയാണ്, ഇങ്ങനെ പറഞ്ഞു വരാറുണ്ട്. മാതാപിതാക്കൾ മക്കളെ കൊണ്ടുവരും, ഇവൻ പഠിക്കുന്നില്ല, എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് ശരിയാക്കണം. ഇത്തരം രോഗികളാണ് കൂടുതലും ചികിത്സിക്കാൻ വരുന്നത്. ഈ അവസ്ഥയിലും ചിലപ്പോൾ നമ്മൾ രോഗികളെ കിടത്തി ചികിത്സിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. ഭാര്യമാരെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ ചികിത്സയുടെ ആവശ്യകതയെ പറഞ്ഞ് മനസ്സിലാക്കി രോഗിയെ, ചിലപ്പോൾ അപ്പോൾ രോഗി സമ്മതിച്ചില്ലെങ്കിലും രണ്ട് ദിവസം അവരെ നിരന്തരം അവരെ കൗൺസിലിംഗ് കൊടുത്ത് അവരുടെ പ്രയാസങ്ങൾ കുടുംബത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി

0: അവരെ ചികിത്സയിലേക്ക് നമ്മൾ കൊണ്ടുവരാറുണ്ട്.
1: ഓക്കെ, അപ്പോൾ ഒരു രോഗി, ഒരു മദ്യപാനിയുടെ ഒരു ബന്ധുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ശീലം മനസ്സിലാക്കാനും അത് കണ്ടെത്തി അത് കൃത്യമായ മെഡിക്കൽ ചികിത്സ ഡോക്ടറുമായി ബന്ധപ്പെട്ട് ഇതിനുള്ള പരിഹാരം നേടാനും ഉള്ള ഒരു അവസരം, പ്രത്യേകിച്ച് ഈ ഒരു ശബ്ദം കേൾക്കുന്ന ആരുടെങ്കിലും കുടുംബത്തിലുണ്ടെങ്കിൽ അത്തരം ആളുകൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തോട് ഉൾപ്പെടുത്താനുള്ളത്. ഇങ്ങനെയൊരു ബന്ധുക്കൾ വന്നിട്ട് സാറിനോട് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും പ്രത്യേക അനുഭവങ്ങൾ സാറിൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടോ?
0: ഇതുപോലെ ഒരു ദിവസം ഒരു ഭാര്യ എൻ്റെ അടുത്ത് വന്ന്, സാറേ ഞാൻ വളരെ കഷ്ടപ്പാടിലാണ്, എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം കൊണ്ട് എൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം പ്രശ്നമാണ്, സാമ്പത്തികമായ പ്രശ്നങ്ങളാണ് എന്ന് കരഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ പറഞ്ഞ് എൻ്റെ അടുത്ത് എത്തിക്കാൻ പറഞ്ഞു. അങ്ങനെ വന്ന് അയാൾ എത്തി, ഭാര്യ പറഞ്ഞത് ഭാര്യയ്ക്കാണ് അസുഖം, ഭർത്താവിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാണ് ഭർത്താവിനെ കൂടെ കൂട്ടിക്കൊണ്ടുവന്നത്. പക്ഷേ ഞാൻ അദ്ദേഹത്തോട്, ഭാര്യയുടെ അസുഖത്തിൻ്റെ കാരണത്തിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടോ എന്ന് അയാളോട് അന്വേഷിക്കുകയും മദ്യപാനം എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുക. അപ്പോൾ അദ്ദേഹം എന്തെങ്കിലും, ഞാൻ ഇടയ്ക്കിടയ്ക്ക് മദ്യപിക്കും എന്ന് പറഞ്ഞെങ്കിലും അതിനെ പറഞ്ഞ് മദ്യം കൂടെ നിർത്തുക. ഭാര്യ, ഭർത്താക്കന്മാർ പറയുന്നത് ഭാര്യയുടെ കുഴപ്പം കൊണ്ടാണ്, എപ്പോഴും എല്ലാ ഭർത്താക്കന്മാരും എപ്പോഴും അങ്ങനെ പറയുക, ഭാര്യയുടെ കുഴപ്പം കൊണ്ടാണ് ഞാൻ കുടിക്കുന്നത്, ഇവളാണ് ഇതെല്ലാം പ്രശ്നം. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഓക്കെ ഞാൻ ആ പ്രശ്നങ്ങൾ മാറ്റിത്തരാം, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, നിങ്ങൾ മദ്യപാനം നിർത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ മനസ്സില്ലാ മനസ്സോടു കൂടിയാണെങ്കിലും അദ്ദേഹം അതിനെ സമ്മതിക്കുകയും ചികിത്സ എങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും ഇവിടെ ഒരു കുറച്ച് ദിവസം ഞാനിവിടെ കടത്തി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ചികിത്സയ്ക്ക് അവരെ അഡ്മിറ്റാക്കാൻ അയാളെ സമ്മതിപ്പിക്കുകയും അങ്ങനെ അവിടെ കടന്ന് രണ്ട് ദിവസം മദ്യം കിട്ടാതെ ഉള്ള അവസ്ഥയിൽ അയാൾക്ക് മരുന്ന് കൊടുത്ത് ചികിത്സിച്ച് ശരിയാക്കുകയും കൗൺസിലിങ്ങിലൂടെ അയാളുടെ കയ്യിലാണ് കുഴപ്പങ്ങൾ എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുകയും അദ്ദേഹം നമ്മുടെ ഇവിടെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയി ചികിത്സിക്കാൻ തയ്യാറാവുകയും ഒരു മാസത്തെ ചികിത്സ കൊണ്ട് വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തിന് തിരിച്ചു പോകാൻ സാധിക്കുകയും ഇപ്പോഴും ആ വ്യക്തി നല്ല രീതിയിൽ ജോലി ചെയ്ത് മാത്രമല്ല, ആ വ്യക്തി ഒരു വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹം ഒരു മാരുതി കാർ ഓടിച്ചിട്ടാണ് വന്നത് എന്ന് പറഞ്ഞ് ഞാൻ മദ്യപിക്കാൻ ഉപയോഗിച്ചിരുന്ന പൈസ മാറ്റി വെച്ചിട്ട് വാങ്ങിച്ച കാറാണ് സാറേ ഞാനിന്ന് ഓടിച്ചു വന്നതെന്ന് പറഞ്ഞാൽ വളരെ, ഈ കഴിഞ്ഞ ദിവസവും ആ വ്യക്തി ഒരു മദ്യപാനിയെ എൻ്റെ അടുത്തേക്ക് ചികിത്സിക്കാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. പേരുകളൊന്നും പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാനത് അങ്ങനെ പറയുന്നില്ല.
1: വളരെ അർത്ഥവത്തായ ഒരു അനുഭവം തന്നെയാണ് നമ്മൾ കേട്ടത്. ഇതുപോലത്തെ ഒരുപാട് അനുഭവങ്ങൾ സാറിൻ്റെ ജീവിതത്തിൽ ഈ ഒരു കാലത്ത് ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളതിനാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു മദ്യപാനം എന്ന് പറയുന്നത് ഒരു വളരെ ദൂരവ്യാപകമായ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മാരകമായിട്ടുള്ള ഒരു ദുശീലമാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്നും വിമുക്തി നേടാൻ ഈ ശബ്ദം കേൾക്കുന്നവർ ഈയൊരു ഇത്തരം ദുശീലങ്ങളിൽ അടിമപ്പെട്ടവരെ സഹായിക്കണം എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കാനുള്ളത്. ഈ ആരോഗ്യ വിചാരം എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് പീസ് റേഡിയോയ്ക്ക് വേണ്ടി മദ്യപാനത്തിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചും അതിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ചും അത് തടയുന്ന മാർഗങ്ങളെക്കുറിച്ചും വളരെ വിശദമായിട്ട് നമ്മോടൊപ്പം വളരെ വിലപ്പെട്ട സമയം ചെലവഴിച്ച മൗലാന ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ മുഹമ്മദ് മുസ്തഫയ്ക്ക് ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. കൂടുതൽ ഉപകാരപ്രദമായ വിഭവങ്ങളുമായി ആരോഗ്യ വിചാരം പങ്ക്തി തുടർന്നുള്ള ആഴ്ചകളും തുടരും.
2: മാഷാല്ലാ, ഇപ്പോൾ നമ്മൾ കേട്ടത് ആരോഗ്യ വിചാരം, മദ്യപാനം പ്രശ്നവും പരിഹാരവും എന്ന ഡോക്ടർ മുസ്തഫ, ഡോക്ടർ അബ്ദുൽ മാലിക് എന്നിവർ നടത്തിയിട്ടുള്ള ആരോഗ്യ വിചാര ചിന്തകളായിരുന്നു ഈ ഒരു വിഷയത്തിൽ നമ്മൾ കേട്ടു കഴിഞ്ഞത്. ഇൻഷാല്ലാ പീസ് റേഡിയോ വൈബ്സ് മുന്നോട്ട് പോകുമ്പോൾ ഇനി പ്രാർത്ഥനാ പഠനം.
3: പ്രാർത്ഥന എപ്പോഴും ഒരു വിശ്വാസിയുടെ ആയുധമാണല്ലോ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ നമുക്ക് പകർത്താനുതകുന്ന പ്രാർത്ഥനകളാണ് പ്രാർത്ഥനാ പഠനത്തിൻ്റെ ഓരോ എപ്പിസോഡിലൂടെയായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പടച്ച റബ്ബിനോട് നന്ദി കാണിച്ച് ജീവിക്കാനുള്ള പ്രാർത്ഥനയാണ് ഇൻഷാല്ലാ അജീബ് കരുവാര കൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. وعلى آله وأصحابه كلهم أجمعين أما بعد فاتقوا الله يا عباد الله അള്ളാഹുവിനെ സൂക്ഷിച്ച് അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ നമ്മെ ഏവരെയും സൃഷ്ടിച്ചത് അവനോട് നന്ദി കാണിച്ച് അവൻ്റെ യഥാർത്ഥ നന്ദിയുള്ള അടിമയായി മാറുവാനും അവൻ പറഞ്ഞ വിധിവിലക്കുകൾ കൃത്യമായി കൊണ്ട് പാലിക്കുവാനുമുള്ള ഒരടിമകളായിക്കൊണ്ട് മാത്രമാണ് പടച്ചറബ് നമ്മെ സൃഷ്ടിച്ചത്, നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നതും. എന്നാൽ ആ പടച്ചറബിനോട് നമുക്ക് നന്ദി കാണിച്ച് ജീവിക്കാൻ ഇത്ര കാലത്തോളം നമുക്ക് സാധിച്ചിട്ടുണ്ടെന്ന് നാം ഓരോരുത്തരും ആദ്യം ഒന്ന് ഓർക്കുക. അപ്പോൾ ആ പടച്ചറബിനോട് നന്ദി കാണിക്കുവാൻ ഏതൊക്കെ രൂപത്തിൽ പറ്റുമെന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. അത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന ഒരു പ്രാർത്ഥനയാണ് ഇൻഷാ അള്ളാ നാം ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ അഇന്നാ അലാ ശുക്രിക വ ദിക്രിക വ ഹുസ്നി ഇബാദതിക. അല്ലാഹുമ്മ അഇന്നാ അലാ ശുക്രിക വ ദിക്രിക വ ഹുസ്നി ഇബാദതിക. അല്ലാഹുമ്മ അഇന്നാ അലാ ശുക്രിക. അല്ലാഹുവെ, നിനക്ക് നന്ദി കാണിക്കാനും വദിക്കിരിക്ക നിന്നെ ഓർക്കാനും വഹസ്നി ഇബാദതിക നന്നായി ആരാധനകൾ ചെയ്യാനും ഞങ്ങളെ നീ സഹായിക്കണമേ. അല്ലാഹുവെ, നിനക്ക് നന്ദി കാണിക്കാനും നിന്നെ ഓർക്കാനും നന്നായി ആരാധനകൾ ചെയ്യുവാനും ഞങ്ങളെ നീ സഹായിക്കണമേ. അല്ലാഹുമ്മ അഇന്നാ അലാ ശുക്രിക വദിക്രിക വഹസ്നി ഇബാദതിക. അല്ലാഹുമ്മ അഇന്നാ അലാ ശുക്രിക വദിക്രിക വഹസ്നി ഇബാദതിക. അല്ലാഹുമ്മ അഇന്നാ അലാ ശുക്രിക വദിക്രിക വഹസ്നി ഇബാദതിക. اللهم أعنا على شكرك وذكرك وحسن عبادتك. അള്ളാഹുവെ, നിനക്ക് നന്ദി കാണിക്കാനും നിന്നെ ഓർക്കാനും നന്നായി ആരാധനകൾ ചെയ്യാനും ഞങ്ങളെ നീ സഹായിക്കണമേ. അള്ളാഹുമ്മ അഇന്ന അല ശുക്രിക വദിക്രിക വഹസ്നി ഇബാദതിക. اللهم أعنا على شكرك وذكرك وحسن عبادتك. അള്ളാഹുവെ, നിനക്ക് നന്ദി കാണിക്കാനും നിന്നെ ഓർക്കാനും നന്നായി ആരാധനകൾ ചെയ്യാനും ഞങ്ങളെ നീ സഹായിക്കണമേ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥനയൊക്കെ മുറുകെ പിടിച്ചാൽ നമ്മുടെ പടച്ചറബിൻ്റെ, നമ്മുടെ രക്ഷിതാവിൻ്റെ നല്ല ഒരടിമയായി മാറുവാനും പടച്ചറബിൻ്റെ ആ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊണ്ട് ആ സ്വർഗത്തിൻ്റെ പരിമളം ആസ്വദിക്കുവാനുമുള്ള തൗഫീക്ക് നമുക്കേവർക്കും ലഭിക്കുന്നതാണ് ഇൻഷാ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും ആ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനും പടച്ചറബിൻ്റെ നന്ദിയുള്ള അടിമകളായി മാറുവാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പ്രിയമുള്ളവരെ, ഇപ്പോൾ നമ്മൾ കേട്ടത് പ്രാർത്ഥനാ പഠനം. പടച്ച റബ്ബിനോട് നന്ദി കാണിച്ച് ജീവിക്കാൻ, ഈ വിഷയത്തിൽ പ്രാർത്ഥനാ പഠനം നമുക്ക് വേണ്ടി നിർവഹിച്ചിട്ടുള്ളത് അജീബ് കരുവാർക്കുണ്ടായിരുന്നു. പീസ് റേഡിയോ വൈബ്സ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇനി പൂമരത്തണലിൽ.
3: പൂമരത്തണലിലേ, അതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ ചങ്കിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ. ഓൻ്റെ ചങ്കാണ് കുറച്ച്, എന്താ പറയുക, ഒരു നല്ല ചങ്കിനെ സെലക്ട് ചെയ്യുമ്പോൾ, ഒരു നല്ല സുഹൃത്തിനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളെ കൂട്ടുകാർക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ആരെ സെലക്ട് ചെയ്യാം. അപ്പം ചില ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ അതാണ് പഠിക്കുന്നത്.
2: അൽ ഫഹദ് പൂന്തുറയാണ് പൂമരത്തണലിൽ കൂട്ടുകാരോടൊപ്പം ഈ വിഷയത്തിൽ സംസാരിക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഏറെ സ്നേഹം നിറഞ്ഞ പൂമരത്തണലിന്റെ കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പൂമരത്തണലിലെ തണലത്തിൻ്റെ ഓരത്തിരുന്നിരിക്കുന്ന കുഞ്ഞനുജന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും കൂട്ടുകാരുണ്ടോ? കൂട്ടുകാരെ, നമുക്കെല്ലാവർക്കും കൂട്ടുകാരുണ്ടല്ലേ. നമ്മുടെ കൂട്ടുകാരെ എല്ലാവർക്കും നമുക്കിഷ്ടമാണ് അല്ലേ കൂട്ടുകാരെ? നമ്മുടെ കൂടെ കളിക്കാൻ, നമുക്ക് കഥകൾ പറഞ്ഞു തരാൻ അല്ലേ നമ്മുടെ കൂട്ടുകാരുമായൊത്ത് നമ്മുടെ അവധി ദിവസങ്ങൾ ചിലവഴിക്കാൻ നമ്മളേറെ ഇഷ്ടപ്പെടുന്ന നമുക്ക് ചില സുഹൃത്തുക്കളുണ്ട് അല്ലേ കൂട്ടുകാരെ? കൂട്ടുകാരെ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമുക്കെല്ലാവർക്കും കൂട്ടുകാരുണ്ട്. അതുപോലെ നമ്മുടെ കൂട്ടുകാരനായി നമ്മൾ ഏറെ അടുത്ത കൂട്ടുകാരനായി നമ്മൾ സ്വീകരിക്കേണ്ടത് ആരെയാണെന്ന് കൂട്ടുകാർക്കറിയുമോ? അറിയോ, നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ സ്വീകരിക്കേണ്ട കൂട്ടുകാരൻ എങ്ങനെയുള്ളവനായിരിക്കണം? നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂട്ടുകാരെ, നമ്മൾ കൃത്യമായി നമസ്കരിക്കുന്ന കുട്ടികളും അതുപോലെ തന്നെ ഉമ്മയെ അനുസരിക്കുന്ന കുട്ടികളും വാപ്പയെ അനുസരിക്കുന്ന കുട്ടികളും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന കുട്ടികളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും നെഞ്ചിലേറ്റി നടക്കുന്ന നല്ല കൂട്ടുകാരും നല്ല കുട്ടികളുമായിട്ടാണ് നമ്മൾ മാറേണ്ടത് അല്ലേ കൂട്ടുകാരെ? കൂട്ടുകാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നല്ല കുട്ടികളാകുമ്പോൾ നമ്മൾ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണ്ടേ? നമ്മളും നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണ്ടേ? നമ്മുടെ കൂട്ടുകാരൻ്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയായിരിക്കണമെന്നറിയോ? നമ്മുടെ കൂട്ടുകാരൻ്റെ യോഗ്യത, അവന് നമ്മുടെ കൂട്ടുകാരനാകണമെങ്കിൽ അവന് വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് കൂട്ടുകാർക്കറിയുമോ? കൂട്ടുകാരെ, കൂട്ടുകാരെ, നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ സുഹൃത്താകണമെങ്കിൽ നമ്മൾ ഏത് സുഹൃത്തിനെ തിരഞ്ഞെടുക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയുള്ള സുഹൃത്തിനെന്നറിയോ? നമ്മൾ തിരഞ്ഞെടുക്കുന്ന സുഹൃത്ത് നമ്മൾ ചെയ്യുന്നത് പോലെ നന്മ ചെയ്യുന്ന കുട്ടികളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അല്ലേ? ഈ കൂരിരുൾ നിറഞ്ഞ ലോകത്ത്, കൂട്ടുകാർക്ക് മുമ്പ് ഞാനൊരു എപ്പിസോഡിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, കൂരിരുൾ നിറഞ്ഞ സമയത്ത്

0: ജന്നത്ത്, ആ ജന്നത്താണ് നമുക്ക് നേടാനുള്ളത് അല്ലേ, സ്വർഗമാണ് നമുക്ക് നേടാനുള്ളത്. അപ്പോ സ്വർഗത്തിലേക്ക് വഴികാട്ടുന്ന നല്ലൊരു സുഹൃത്തിനെ അല്ലേ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ആ നല്ലൊരു സുഹൃത്തിനെ തിരഞ്ഞെടുത്ത് നല്ല കുട്ടികളായിട്ടല്ലേ നമ്മൾ മാറേണ്ടത്. നമ്മുടെ കൂട്ടുകാരൻ എങ്ങനെയുള്ളവനാകണമെന്നറിയോ? അവൻ നമുക്ക് നന്മ പറഞ്ഞു തരുന്ന, നമ്മൾ നന്മ പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വീകരിക്കുന്ന അങ്ങനെയുള്ള ഒരു കൂട്ടുകാരനെയാണ് നമ്മൾ കൂട്ടുകാരനായിട്ട്, നമ്മുടെ സുഹൃത്തായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടത്. സുഹൃത്തുക്കളെ, സുഹൃത്തുക്കളെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, പൂമരത്തണലിൻ്റെ കുഞ്ഞു ശ്രോതാക്കളെ, ആ കൂട്ടുകാരൻ നന്മയുള്ളവനും സ്നേഹമുള്ളവനും നമ്മളെ ചതിക്കാത്തവനും നമ്മളെ വഞ്ചിക്കാത്തവനും കളവ് പറയാത്തവനും കൃത്യമായി നമസ്കരിക്കുന്നവനും അതുപോലെ ഉമ്മ പറയുന്നതനുസരിക്കുന്നവനും വാപ്പ പറയുന്നതനുസരിക്കുന്നവനുമായ നല്ല നല്ല കൂട്ടുകാരെയാണ് നമ്മൾ കണ്ടെത്തേണ്ടതും. കൂട്ടുകാരെ, നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉറ്റ സുഹൃത്ത് ആരാണെന്ന് നിങ്ങൾക്കറിയോ? ആരാണെന്ന് നിങ്ങൾക്കറിയോ കൂട്ടുകാരെ? ആ ഉറ്റ സുഹൃത്ത് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? അറിയോ? ഞാൻ പറഞ്ഞു തരാം. ആ ഉറ്റ സുഹൃത്ത് ആരാണെന്നറിയോ? ആ ഉറ്റ സുഹൃത്തിനെ ഞാൻ പരിചയപ്പെടുത്തുന്ന ഇതെങ്ങനെയാണെന്ന് നിങ്ങൾ കേട്ടിരിക്കണം കൂട്ടുകാർ. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കേട്ടിട്ടുണ്ടാവുക അല്ലേ? കുറേ കൂട്ടുകാരും ഭൂരിഭാഗം കൂട്ടുകാരും അത് കേട്ടിട്ടുണ്ടാകുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത കൂട്ടുകാരനായിരുന്നു. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത കൂട്ടുകാരനായിരുന്നു. ഇനിയോ ആ കൂട്ടുകാരനും അതുപോലെ തന്നെ ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നാമത്തെ ഖലീഫയായിരുന്നു. ആരായിരുന്നു? ഖലീഫയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്താ കൂട്ടുകാരെ ഖലീഫ എന്ന് പറഞ്ഞാല്? ആ ഖലീഫയെക്കുറിച്ച് നിങ്ങൾ കുറച്ചൊക്കെ കേട്ടിട്ടുണ്ടാകും അല്ലേ? ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഞാൻ ആദ്യം ഒരല്പം പറയാം. പിന്നീട് സുഹൃത്തുക്കളായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും കഥ ഞാൻ പറയാം. കേട്ടോ കൂട്ടുകാരെ, ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എന്ന മഹത്തായ വ്യക്തിയെക്കുറിച്ച് നമുക്ക് ആദ്യം ഒരല്പം പരിചയപ്പെടാം. അതായത് പണ്ട് കാലങ്ങൾക്ക് മുമ്പ് ക്രിസ്തു വർഷം എന്നൊരു വർഷം, ആ വർഷത്തിൽ 573 മക്ക എന്ന നഗരത്തിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. അബു കുഹാഫ എന്നറിയപ്പെടുന്ന ഉസ്മാൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. എന്താ കൂട്ടുകാരെ, അബു കുഹാഫ എന്നറിയപ്പെടുന്ന ഉസ്മാനായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. ഇനി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയുടെ പേരെന്താണെന്നറിയോ? ഉമ്മുൽ ഖൈർ എന്ന ഓമനപ്പേരിൽ അറിയുന്ന സൽമയായിരുന്നു മാതാവ്. കൂട്ടുകാരെ, ഇത്രയും നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണേ. ഈ രണ്ട് ആൻസറും നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസറും ഫീഡ്ബാക്കായിട്ട് നിങ്ങൾ വോയിസ് ആയിട്ട് അയച്ചാൽ ഏറ്റവും നന്ന് കേട്ടോ കൂട്ടുകാരെ. അങ്ങനെ നിങ്ങൾ അയക്കണം. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് ആദ്യഘട്ടത്തിൽ ഇസ്ലാമിനെ വെറുക്കുന്ന ആളായിരുന്നു. കൂട്ടുകാരെ, ഇന്ന് വെറുക്കുന്ന, ഇസ്ലാമിനെ വെറുക്കുന്ന ആളായിരുന്നു. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ? അല്ലാഹു സുബ്ഹാന തആലയെ മാത്രം ആരാധിക്കാനും അവന് വേണ്ടി കീഴ്വണക്കം ചെയ്യാനും നമസ്കരിക്കാനും സകാത്ത് നൽകാനുമല്ലാതെ നിങ്ങളോട് കൽപ്പിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാന തആല പറഞ്ഞ മതമാണ് വക്രതയില്ലാത്ത, ആരെയും വേദനിപ്പിക്കാത്ത മതമാണ് കൂട്ടുകാരെ എന്ത് ഇസ്ലാം എന്ന് പറയുന്നത്. ആ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കാത്ത ആദ്യഘട്ടത്തിൽ അബൂ ഖുഹാഫ, ആരാണ് അബൂ ഖുഹാഫ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവാണ് അബൂ ഖുഹാഫ എന്നറിയപ്പെടുന്നയാൾ. അബൂ ഖുഹാഫ എന്നയാൾ അറിയപ്പെടുന്ന ആളുടെ പിതാവിന്റെ പേരെന്തോന്നായിരുന്നു? ഉസ്മാൻ. എന്തായിരുന്നു അറിയപ്പെട്ടിരുന്നത്? അബൂ ഖുഹാഫ. ആ അബൂ ഖുഹാഫ ഇസ്ലാമിന്റെ ആദ്യഘട്ടത്തിൽ ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നില്ല കൂട്ടുകാരെ. അങ്ങനെ എന്നിട്ട് അദ്ദേഹം ഇസ്ലാമിനെ ആദ്യം വെറുക്കുന്ന ആളായിരുന്നു, ഇഷ്ടപ്പെടാത്ത ഒരാളായിരുന്നു. പിന്നീട് മക്കാ വിജയത്തിന്റെ സമയത്ത് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു. മക്കയിലെ കുലീനരും സമ്പന്നരുമായ ഖുറൈശു ഗോത്രത്തിന്റെ ഉപഗോത്രമായ ബനൂ തൈം ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹുവും കുടുംബവും. എങ്ങനെ കൂട്ടുകാരെ? മക്കയിലെ കുലീനരും സമ്പന്നരുമായ ഖുറൈശു ഗോത്രത്തിന്റെ ഉപഗോത്രമായ ബനൂ തൈം ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹുവും കുടുംബവും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ ഗോത്രം തന്നെ. നോക്കൂ കൂട്ടുകാരെ, നമ്മൾ നേരത്തെ പറഞ്ഞതെന്താണ്? മുഹമ്മദ് നബിയുടെ ഉറ്റ സുഹൃത്ത് ആരായിരുന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. അപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സല്ലമ ജനിച്ച സ്ഥലത്തു തന്നെയാണ് ആരും ജനിച്ചത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. എങ്ങനെ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സല്ലമയുടെ അതേ ഗോത്രത്തിൽ തന്നെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ജനിച്ചത്. ജനന സമയത്ത് അബൂബക്കറിന് അബുൽ കഅബ എന്നാണ് പേരിട്ടിരുന്നത്. കഅബയുടെ സേവകൻ എന്നായിരുന്നു എന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ആദ്യ കാലഘട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ജനിച്ച സമയത്ത് പേരിട്ടിരുന്നത്. അബൂ കഅബയുടെ സേവകൻ, അതായത് അബുൽ കഅബ എന്നായിരുന്നു. ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിന് അബ്ദുല്ലാഹ്, അങ്ങനെ അബ്ദുല്ലാഹ് എന്നാക്കി. എങ്ങനെ അബ്ദുല്ല എന്നാക്കി? അള്ളാഹുവിന്റെ അടിമ എന്നാക്കി. ഒട്ടകങ്ങളെ ഒരുപാട് ഇഷ്ടമായതിനാൽ ഒട്ടകങ്ങളുടെ പിതാവ് എന്നർത്ഥം വരുന്ന അബൂബക്കർ എന്ന പേരിൽ അദ്ദേഹം പിന്നീട് അറിയപ്പെട്ടു. അപ്പോൾ അബൂബക്കർ എന്ന പേര് എങ്ങനെയാണ് അബൂബക്കറിന് വന്നത്, പിന്നീട് അറിയപ്പെടാൻ കാരണമായത്? ആദ്യം അബൂബക്കറിനുണ്ടായിരുന്ന പേരെന്തായിരുന്നു കൂട്ടുകാരെ? ആദ്യം ഉണ്ടായിരുന്ന പേരെന്തായിരുന്നു? എന്തായിരുന്നു? ജന്മ സമയത്ത് അബുൽ കഅബ, കഅബയുടെ സേവകനെന്നും. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഇസ്ലാം മതം സ്വീകരിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എന്ത് പേരിട്ടു? കൂട്ടുകാരെ, അബ്ദുല്ല എന്ന് പേരിട്ടു. അബ്ദുല്ല എന്നു പേരിട്ടതിന് ശേഷം അദ്ദേഹം ഒട്ടകത്തേറെ ഇഷ്ടപ്പെട്ടിരുന്ന മനുഷ്യനായതുകൊണ്ട് കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് അബൂബക്കർ എന്ന് അദ്ദേഹത്തിന് പേരിടുകയും അദ്ദേഹത്തെ ആ പേരിലാണ് പിന്നീട് അറിയപ്പെട്ടത്. ഇനി നോക്കൂ കൂട്ടുകാരെ, അബൂബക്കറിന് നബി സല്ലല്ലാഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ 3 വയസ്സ് കുറവായിരുന്നു. അബൂബക്കറിനേക്കാൾ മികച്ച ഒരു സുഹൃത്ത് എനിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമായിരുന്നു. അത്രയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു അവർ. കൂട്ടുകാരെ, നമ്മുടെ ഏതേലും ഒരു സുഹൃത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അല്ലെങ്കിൽ ആ സുഹൃത്തിനെ വെച്ചിട്ട് നമ്മൾ പറയോ, അബൂ ഇന്ന കൂട്ടുകാരനെക്കാളും ഏറ്റവും മികച്ച കൂട്ടുകാരൻ എനിക്കില്ല എന്ന് നമ്മൾ പറയില്ലേ? അതുപോലെ അള്ളാഹുവിൻ്റെ പ്രവാചകനും പറഞ്ഞു, അബൂബക്കറിനേക്കാൾ ഏറ്റവും മികച്ചൊരു സുഹൃത്ത് എനിക്കില്ല എന്ന് പറയുമായിരുന്നു. അത്രയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു അവർ. അബൂബക്കർ റളിയല്ലാഹു അൻഹു വിശ്വസ്തനും സൽസ്വഭാവിയുമായിരുന്നു. കഠിന അധ്വാനം ചെയ്തിരുന്നു. ഇടപാടുകളിൽ സത്യസന്ധത പുലർത്തുന്നവനായിരുന്നു അദ്ദേഹം. എല്ലാവരോടും ദയ കാണിച്ചു, രോഗികളെയും ദരിദ്രരെയും അളവറ്റു സഹായിച്ചു. ചെറുപ്പക്കാലം മുതൽ അദ്ദേഹം കച്ചവട സംഘങ്ങളുടെ കൂടെ പല പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട്. കൂടുതലായും സിറിയയിലേക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ കച്ചവട യാത്രകൾ. യാത്രയിലെ അനുഭവങ്ങൾ അദ്ദേഹത്തിന് ധാരാളം അറിവുകളും കാഴ്ചപ്പാടുകളും ഉണ്ടാക്കിക്കൊടുത്തു. കൂട്ടുകാരെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെക്കുറിച്ച് നിങ്ങൾക്കറിയാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരൻ. ഈ നബിയുടെ കൂട്ടുകാരൻ എന്ന ആ വിഷയത്തിൽ പൂമരത്തണലിന് പറയാനുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ചാണ്. ആ നല്ലൊരു കൂട്ടുകാരനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് തന്നെ. കൂട്ടുകാരൻ, ഒരു സംഭവം കൂടി പറയട്ടെ. നമ്മുടെ കൂട്ടുകാരൻ എന്ന് പറയുമ്പോൾ നമ്മൾ നന്മ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ നന്മയെ സ്വീകരിക്കണം. നമ്മുടെ നല്ലൊരു കൂട്ടുകാരൻ നമുക്ക് നന്മ പറഞ്ഞു തരുമ്പോഴും നമ്മൾ എന്തു ചെയ്യണം? സ്വീകരിക്കണമെന്ന ഗുണപാഠമാണ് കൂട്ടുകാരെ ഇന്നത്തെ ഈ കഥയിലൂടെ നമ്മൾ പഠിക്കുന്നത്. നോക്കൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹീറാ ഗുഹയിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ജിബ്രീൽ എന്ന മലക്ക് അവിടെ എത്തിയതും ഇഖ്റാ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞതുമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അന്ന് മുതൽക്കാണ് മുഹമ്മദ് എന്ന മഹാൻ നബിയായി മാറിയത്. അല്ലെ കൂട്ടുകാരെ, ഈ കഥ നമ്മൾ കേട്ടിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരികയും അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബിയെ നബിക്ക് ഇഖ്റാ എന്ന പറയുകയും അദ്ദേഹത്തെ കൊണ്ട് വായിപ്പിക്കുകയും പഠിപ്പിക്കുകയും അന്ന് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി മാറുകയും പിന്നീട് ജനങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നവനാണ് അള്ളാഹു ചെയ്യുവാനാണ് അങ്ങനെ പിന്നീട് ഇസ്ലാമിലേക്ക് വരാൻ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കാനും വേണ്ടിയാണ് എന്ത് ചെയ്തത്? അള്ളാഹു നബിയായി അദ്ദേഹത്തെ നിശ്ചയിച്ചതും. ഈ വിവരം അറിഞ്ഞ നബിയുടെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹയും പ്രതിർവ്യ പുത്രൻ അലി റളിയല്ലാഹു അൻഹു എന്ന കുട്ടിയുമാണ് ആദ്യമായി ഇസ്ലാമതം സ്വീകരിച്ചത്. ദീർഘനാൾ സിറിയയിൽ കച്ചവട ആവശ്യവുമായി പോയിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനു മക്കയിലേക്ക് തിരിച്ചെത്തിയതും ഈ സമയത്തായിരുന്നു. ഈ സമയത്തെത്തിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനു നാട്ടിൽ തിരിച്ചു വരുന്ന വഴി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദ വിവരങ്ങൾ, അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളെല്ലാം ഒരു കൂട്ടുകാരൻ്റെയും നമ്മുടെ കൂട്ടുകാരൻ്റെ വിശേഷങ്ങളെല്ലാം അന്വേഷിക്കൂലേ? അതുപോലെ എന്ത് ചെയ്തു? അന്വേഷിച്ചു, ചോദിച്ചു. ചോദിച്ചറിഞ്ഞു അദ്ദേഹം വീട്ടിലെത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തേടി ഇറങ്ങി, നബിയെ കണ്ടു, കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞു. നബിയിൽ നിന്നും ഖുർആൻ വചനങ്ങൾ അദ്ദേഹം ശ്രദ്ധയോട് കേട്ടു. നോക്കു കൂട്ടുകാരെ, ആ കൂട്ടുകാരൻ കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ആദ്യം തൻ്റെ സുഹൃത്തിൻ്റെ അടുക്കലേക്കാണ് വേഗം വന്നത്. വേഗം വന്നിട്ട് ആ സുഹൃത്ത് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിച്ചു കേൾക്കുകയും എന്നിട്ട് പരിശുദ്ധമായ ഖുർആനെ കുറിച്ച് വചനങ്ങൾ ശ്രദ്ധയോട് കേട്ടിട്ടും ശേഷം നബിയുടെ വലതുകൈ തൻ്റെ ഇരുകരങ്ങളിലായി ചേർത്തു പിടിച്ചു. എന്നിട്ടും എഴുന്നേറ്റ് നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങ് സത്യസന്ധനും വിശ്വസ്തനുമായ പ്രവാചകനാണ്. കൂട്ടുകാരെ, ഒരു കൂട്ടുകാരനെ വിശ്വസിച്ച മറ്റൊരു കൂട്ടുകാരൻ്റെ കഥ. നന്മ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കുന്ന കൂട്ടുകാരൻ, ആ കൂട്ടുകാരൻ പറയുകയാണ് പ്രവാചകനോട്, പ്രവാചകരെ അങ്ങ് സത്യസന്ധനും വിശ്വസ്തനുമായ പ്രവാചകനാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അവിടുന്ന് എന്ത് ചെയ്തു? ഇസ്ലാമതം സ്വീകരിച്ചു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഷഹാദത്ത് സത്യസാക്ഷ്യം ചൊല്ലി മുസ്ലിമായി. മുതിർന്ന പുരുഷന്മാരിൽ ആദ്യമായി ഇസ്ലാമതം സ്വീകരിച്ച ആളായി അദ്ദേഹവും മാറി. നോക്കൂ കൂട്ടുകാരെ, ഈ കഥയിൽ നിന്നുള്ള നമ്മുടെ പാഠമെന്താണ്? നമ്മുടെ പാഠമെന്താണ്? ഈ നല്ലൊരു കൂട്ടുകാരൻ എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയാകണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെയാകണം. നമ്മുടെ പ്രവാചകന്റെ കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. ആ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്ന നന്മകൾ തന്റെ ജീവിതത്തിൽ നിറവേറ്റുന്ന മനുഷ്യനായിരുന്നത് കൊണ്ട് അദ്ദേഹമതാ ആ പ്രവാചകനെ വിശ്വസിക്കുകയും ആ പ്രവാചകൻ പറഞ്ഞത് അനുസരിക്കുകയും ചെയ്യുന്നു. അതുപോലെയുള്ള നല്ല കൂട്ടുകാരായി നമുക്ക് മാറാം ഇൻഷാ അല്ലാഹ്. ഇനിയും നമുക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കഥകളുമായി വീണ്ടുമുള്ള എപ്പിസോഡുകളിൽ കണ്ടുമുട്ടാം. അല്ലാഹു സുബ്ഹാന വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ. ഇപ്പോൾ നമ്മൾ കേട്ടത് പൂമരത്തണലിൽ നല്ല സുഹൃത്ത് എന്ന വിഷയത്തിൽ അൽ ഫഹദ് പൂന്തുറയായിരുന്നു ഇതുവരെ സംസാരിച്ചത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: റേഡിയോ വൈബ്സിലിനി നുറുങ്ങുകളാണ്.
1: സമയമില്ല എന്ന് പറഞ്ഞ പരാതിയിലാണ് നമ്മളൊക്കെ. എന്നാൽ ചെറിയൊരു സമയമെടുത്തുകൊണ്ട് വലിയൊരു ആശയം ശ്രോതാക്കൾക്ക് പങ്കുവെക്കുന്ന നുറുങ്ങുകളിൽ നിന്ന് മൻസൂർ മണ്ണാർക്കാടാണ് ശബ്ദം നൽകുന്നത്.
2: പള്ളിയൊന്ന് തുറന്നെങ്കിൽ. രചന സമീർ മുണ്ടേരി. തലവാചകം നമ്മിൽ പലരും പറഞ്ഞതാണ്, കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ലോക്ക്ഡൌണിന്റെ ഭാഗമായി പള്ളികൾ അടഞ്ഞുകിടന്നപ്പോൾ പറഞ്ഞ വാചകം. കടകൾ തുറക്കുന്നില്ല, ബസ്സുകൾ ഓടുന്നില്ല, പള്ളിക്കൂടവും മദ്രസയും പ്രവർത്തിക്കുന്നില്ല, എല്ലാം നിശ്ചലം. വീടിന്റെ നാലു ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിയപ്പോൾ വല്ലാതെ നാം പ്രയാസപ്പെട്ടു. മനസ്സറിഞ്ഞു പറഞ്ഞു, പള്ളിയിലേക്കെങ്കിലും പോവാനൊന്നും സാധിച്ചെങ്കിൽ. നീണ്ട രണ്ടു വർഷങ്ങൾ. ആരോഗ്യമുള്ളവർ, യുവാക്കൾ, കുട്ടികൾ പലരും നമ്മെ വിട്ടുപിരിഞ്ഞു. അള്ളാഹു അവർക്ക് സ്വർഗം നൽകട്ടെ. നാം ബാക്കിയായിരിക്കുന്നു. റബ്ബു നമ്മുടെ ആയുസ് നീട്ടിത്തന്നിരിക്കുന്നു. അൽഹംദുലില്ലാ. കോവിഡ് നിയമങ്ങൾ പിൻവലിച്ചു, എല്ലാം തുറന്നു. കടകൾ, പള്ളിക്കൂടങ്ങൾ, ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ. വീട്ടിൽ തടയപ്പെട്ട നാം പുറത്തിറങ്ങി തുടങ്ങി. അങ്ങാടികൾ പഴയതുപോലെ സജീവമായി. മൈതാനങ്ങളും സ്റ്റേഡിയങ്ങളും ജനനിബിഡം. പള്ളികളോ? പള്ളിയെങ്കിലും ഒന്ന് തുറന്നെങ്കിലെന്നു പറഞ്ഞവരിവിടെ. പള്ളി തുറന്നിരിക്കുന്നു, വിജയത്തിലേക്കും സ്വർഗത്തിലേക്കും. പള്ളിമിനാരത്തിലൂടെ നമ്മെ വിളിക്കുന്നുണ്ട്. ഉത്തരം കൊടുക്കാൻ നാം ശ്രമിക്കാറുണ്ടോ? ജമാഅത്ത് നമസ്കാരം പുരുഷന് നിർബന്ധമാണ്, സ്ത്രീകൾക്ക് അനുവദനീയവും. കാരണമില്ലാതെ ജമാഅത്ത് നമസ്കാരം ഉപേക്ഷിക്കുന്നത് കുറ്റകരമാണ്. ഇത്രയും കാലം പറയാനൊരു കാരണമുണ്ടായിരുന്നു. പക്ഷേ ഇനി എന്തു പറയും? ജമാഅത്ത് നമസ്കാരം നിർബന്ധം. അഞ്ചു നേരത്തെ നമസ്കാരത്തിന്റെ കാര്യത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ പരിശോധിച്ചാൽ ഓരോ മുസ്ലിമും അത് പള്ളിയിൽ പോയി ജമാഅത്തായിട്ടാണ് നിർവഹിക്കേണ്ടതെന്ന് കാണാൻ കഴിയും. ജമാഅത്ത് നമസ്കാരം പള്ളിയിൽ പോയി നമസ്കരിക്കാതെ വീട്ടിൽ നമസ്കരിക്കുന്നവർക്ക് പല ന്യായങ്ങളും പറയാനുണ്ടാകും. അത്തരക്കാർക്ക് ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലെ ഹദീസ് ഗുണപാഠമാകേണ്ടതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം: നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു അന്ധൻ വന്നുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, എന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു വഴികാട്ടിയില്ല, അതിനാൽ അങ്ങ് എനിക്ക് വീട്ടിൽ വെച്ച് നമസ്കാരം നിർവഹിക്കാൻ ഇളവ് അനുവദിക്കുമോ? അപ്പോൾ അവിടുന്ന് അദ്ദേഹത്തിന് ഇളവ് അനുവദിക്കുകയുണ്ടായി. എന്നാൽ അദ്ദേഹം തിരിഞ്ഞു പോകാൻ ആരംഭിച്ചപ്പോൾ അയാളെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, നീ ബാങ്ക് കേൾക്കാറുണ്ടോ? അദ്ദേഹം അതെ എന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, എങ്കിൽ നീ അതിന് ഉത്തരം ചെയ്യണം. നാം ബാങ്ക് വിളി കേൾക്കാറില്ലേ, പക്ഷേ ജമാഅത്തിന് പള്ളിയിലേക്ക് പോകാറുണ്ടോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ബാങ്ക് കേട്ടാൽ മതിയായ കാരണമില്ലാതിരുന്നിട്ടും അതിനായി പള്ളിയിലേക്ക് വരുന്നില്ല എങ്കിൽ അവന് നമസ്കാരമില്ല. ജമാഅത്ത് നമസ്കാരം ഉപേക്ഷിക്കുന്നത് കപടവിശ്വാസിയുടെ ലക്ഷണമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അബുൽ അഹ്വസിൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം: അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, രോഗികളോ കാപട്യം അറിയപ്പെട്ട കപടവിശ്വാസികളോ അല്ലാതെ നമസ്കാരത്തെ തൊട്ട് ആരും പിന്തുന്നതായി ഞങ്ങൾ കാണാറില്ലായിരുന്നു. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ പറഞ്ഞു, പള്ളികളിൽ ജമാഅത്തോടൊപ്പമുള്ള നിസ്കാരം മുസ്ലിങ്ങൾക്ക് നിർബന്ധമാകുന്നു. മതപരമായ കാരണം കൂടാതെ അത് പിന്തിച്ചാൽ അവർ കപടവിശ്വാസികളോട് സദൃശ്യമായിരിക്കുന്നു. ഇപ്പോൾ പള്ളികൾ നമ്മുടെ മുൻപിൽ തുറന്നിരിക്കുന്നു. പുരുഷന്മാരെ, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഇബാദത്ത് ആകാശലോകത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയി അവിടെ വെച്ച് അള്ളാഹു നിർബന്ധമാക്കിയ ആരാധനാകർമ്മം, പരലോകത്ത് അള്ളാഹു ആദ്യമായി വിചാരണക്കെടുക്കുന്ന കർമ്മം, തിന്മകളിൽ നിന്നും നമ്മെ അകറ്റി നിർത്തുന്ന പുണ്യകർമ്മം. ഇത്രമാത്രം പ്രാധാന്യമുള്ള നമസ്കാരം ജമാഅത്തായി പള്ളിയിൽ പോയി തന്നെ നിർവഹിക്കാൻ തയ്യാറാവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.
0: ഉത്തരം കിട്ടാത്ത പ്രശ്നത്തിനുത്തരം. നുറുങ്ങുകളിൽ ഇപ്പോൾ നമ്മൾ കേട്ടത് ഈ വിഷയത്തിൽ മൻസൂർ മണ്ണാർക്കാടിൻ്റെ ശബ്ദത്തിലാണ് നുറുങ്ങുകൾ നമ്മൾ കേട്ടത്. നുറുങ്ങുകൾ ഇവിടെ സമാപിക്കുന്നു.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ വൈജ്ഞാനികമായ സെഷനുകളിലൂടെയാണ് ഇനി പോകുന്നത്. അസ്മാഉൽ ഹസ്ന എന്ന പ്രോഗ്രാം നമ്മൾ പല എപ്പിസോഡുകളിലൂടെയായി കേട്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ സലംക അള്ളാഹുവിൻ്റെ കാരുണ്യവാൻ എന്നുള്ള ആ ഒരു നാമത്തെക്കുറിച്ചാണ്. അർ റഹ്മാൻ അല്ലേ?
0: അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ പഠിക്കുന്നു എന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ അസ്മാഉൽ ഹുസ്നയ്ക്ക് അത്രയും പ്രാധാന്യമുണ്ട്. അബ്ദുറൌഫ് അൽ ഹൈക്കമി അദ്ദേഹമാണ് ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മളെ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചാണ് പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഹുസ്നയാണ്, ഏറ്റവും മഹത്വമേറിയതാണ്. അത് പഠിക്കലാണ് ഏറ്റവും മഹത്വമേറിയ അറിവ് എന്നും നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഇൻഷാല്ലാ ഇതിൻ്റെ ഈ പ്രയാണം അവസാനിക്കുന്നതുവരെ നിങ്ങൾ കൂടെയുണ്ടാകണം എന്നത് സൂചിപ്പിക്കുകയാണ്. ശ്രദ്ധയോടുകൂടി അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് കേട്ട് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി നാളെ പരലോകത്ത് റബ്ബിൻ്റെ മുന്നിലെത്തുമ്പോൾ ഏറ്റവും നല്ല വ്യക്തിത്വമായി കൊണ്ട് എത്താൻ പരിശ്രമിക്കണം. അതിനുതകട്ടെ ഇത്തരം ക്ലാസുകൾ എന്ന് ഉണർത്തുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് ഇൻഷാല്ലാ അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അർറഹ്മാൻ അർറഹീം എന്ന നാമങ്ങളിൽ അർറഹ്മാൻ എന്ന നാമമാണ് പ്രത്യേകം പഠിക്കുന്നത്. അർറഹ്മാൻ അർറഹീം എന്ന് പറയാൻ കാരണം വിശുദ്ധ ഖുർആനിലും തിരുവചനങ്ങളിലും അധികമായി കൊണ്ട് അർറഹ്മാൻ അർറഹീം ചേർത്തുകൊണ്ടാണ് പറഞ്ഞത്. എവിടെ നമ്മളത് പഠിച്ചിട്ടുള്ളത്? നമ്മളെവിടെ കേട്ടിട്ടുള്ളത്? ആ സൂറത്തുൽ ഫാത്തിഹയിൽ അർറഹ്മാനുർ റഹീം എന്ന് ചേർത്ത് പറഞ്ഞിട്ടുണ്ടല്ലേ. അതുപോലെ തന്നെ ബിസ്മില്ല പറയുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ പലപ്പോഴും പറയലാണ്. നമ്മളൊരു ദിവസം പല പ്രാവശ്യം നമ്മൾ പറയുന്നതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പം ഇങ്ങനെ പ്രമാണങ്ങളിലധികവും അർറഹ്മാൻ അർറഹീം ഇത് രണ്ടും ചേർന്നിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ അങ്ങനെ സൂചിപ്പിച്ചത്. അതിൽ അർറഹ്മാൻ എന്ന നാമം അള്ളാഹുവിന് പ്രത്യേകമായി പറഞ്ഞ നാമമാണ്. അർറഹ്മാൻ എന്നത് അള്ളാഹുവിന് മാത്രമായിക്കൊണ്ട് പ്രത്യേകമായി പറഞ്ഞ നാമമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഖുലിദുല്ലാഹ് അവിദുറഹ്മാൻ അയ്യാമാ തദഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന. ഒന്നുകിൽ നിങ്ങൾ അള്ളാഹുവിനെ അള്ളാഹു എന്ന് വിളിക്കും, അല്ലെങ്കിൽ അർറഹ്മാൻ എന്ന് വിളിക്കും. അപ്പോൾ ഈ രണ്ട് നാമങ്ങളാണ് പ്രത്യേകമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ എടുത്തു പറഞ്ഞ നാമങ്ങൾ. അല്ലെങ്കിൽ അയ്യാമാ തദഉ ഫലഹു ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, അല്ലെങ്കിൽ അള്ളാഹുവിന് യോജിച്ച അള്ളാഹുവിൻ്റെ നാമങ്ങളെ പറയുക, അതുകൊണ്ട് വിളിക്കുക, അതുകൊണ്ട് തേടുക. ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, അവന് വിശിഷ്ടമായ മഹത്വമേറിയ നാമങ്ങൾ ധാരാളമുണ്ട് എന്ന് സൂറത്തുൽ ഇസ്റാഇൻ്റെ 110-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ, ഇവിടെ മനസ്സിലാക്കേണ്ടത് അർറഹ്മാൻ എന്ന നാമം അത് അള്ളാഹുവിന് പ്രത്യേകമായ നാമമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു എന്ന് അള്ളാഹുവിന് പ്രത്യേകമായി അതിനെക്കുറിച്ച് പഠിപ്പിച്ചതുപോലെ തന്നെ അർറഹ്മാൻ എന്ന നാമം അവന് മാത്രമായിക്കൊണ്ട് പ്രത്യേകമായി പഠിപ്പിച്ചു. ഇനി അർറഹ്മാൻ എന്നത് റഹ്മത്ത് എന്ന വാക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത് അല്ലേ. നമുക്കൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് എപ്പോഴും ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഏതൊക്കെയാണറിയോ? ഒന്ന് പറഞ്ഞു നോക്കിയേ. നമുക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന എത്ര കാര്യങ്ങൾ നമുക്കറിയാം? ആ ഒന്ന് മഴയാണല്ലേ. മഴ അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. ഇല്ല, നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും, നമുക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. അള്ളാഹുവിൻ്റെ റഹ്മത്തില്ലെങ്കിൽ ദുനിയാവിലും രക്ഷപ്പെടാൻ കഴിയില്ല, നാളെ പരലോകത്തും രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഈ ലോകത്ത് എല്ലാവർക്കും ഒരുപോലെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ മുസ്ലിം എന്നില്ല, അവിടെ മുസ്ലിം അല്ലാത്ത ഒരു വ്യക്തി എന്നില്ല, മതനിഷേധി എന്നില്ല, അങ്ങനെ ഒന്നുമില്ല. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഈ ലോകത്ത് പ്രത്യേകമായി കൊണ്ട് ചുരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു എല്ലാവർക്കും. ഈ പകലിൽ, പകലി എന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് അല്ലേ. അള്ളാഹുവിൻ്റെ റഹ്മത്തിൽപ്പെട്ടതാണ് രാവും പകലും. വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞു ആ പകല് എല്ലാവരും ആസ്വദിക്കുന്നു അല്ലേ. അതുപോലെ തന്നെ ആ പകൽ രാത്രി എല്ലാ ആളുകളും ആസ്വദിക്കുന്നു. അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരും അവിശ്വസിക്കുന്നവരും ആസ്വദിക്കുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് വറഹ്മത്തി വസിഅത് കുല്ല ഷൈഇൻ, എല്ലാത്തിലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് വിശാലമാണ്. റഹ്മാനായ റബ്ബിൻ്റെ റഹ്മത്ത് വിശാലമാണ് എല്ലാത്തിലും, എല്ലാത്തിലും വിശാലമാണ്. അവിടെ മുസ്ലിം എന്നില്ല, കാഫർ എന്നില്ല, മതനിഷേധി എന്നില്ല, ഒന്നുമില്ല. എല്ലാവർക്കും അള്ളാഹു ദുനിയാവിൽ ആ അർറഹ്മാനായ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. മലക്കുകളുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും, റബ്ബന വസിഅത് കുല്ല ഷൈഇൻ റഹ്മതം വ ഇൽമ. റബ്ബേ, എല്ലാ കാര്യത്തിലും നിന്റെ റഹ്മത്തും ഇൽമും വിശാലമായിരിക്കുന്നു എന്ന്, അങ്ങനെയുള്ള റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ടാണ് മലക്കുകൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ റഹ്മാൻ എന്നതിൻ്റെ അർത്ഥം വിശാലമായി റഹ്മത്ത് ചെയ്യുന്നവൻ എന്നാണ്. എന്താണ് ആ റഹ്മാൻ എന്ന നാമത്തിൻ്റെ അർത്ഥം? വിശാലമായ റഹ്മത്തിൻ്റെ ഉടയവൻ, എല്ലാവർക്കും കാരുണ്യം നൽകുന്നവൻ എന്നതാണ് ആ നാമത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം. വിശുദ്ധ ഖുർആനിൽ നമുക്ക് അത് വ്യക്തമായി പഠിപ്പിച്ചു നൽകുന്നു, വമിൻ റഹ്മത്തിഹി ജഅലലകുമുൽ ലൈല വന്നഹാർ ലിതസ്കുനു ഫീഹി വലിതബ്തഗു മിൻ ഫളിഹി വലഅല്ലകും തശ്കുറൂൻ. അല്ലാഹു പറയാണ്, നിങ്ങൾക്ക് രാവും പകലും സംവിധാനിച്ചു, അതെന്തിനു വേണ്ടി? ലിതസ്കുനു ഫീഹി, ആ രാത്രിയിൽ നിങ്ങൾ കിടന്നുറങ്ങാൻ, സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ. വലിതബ്തഗു മിൻ ഫളിഹി, അല്ലാഹുവിൻ്റെ ആ ഒരു ഔദാര്യം അത് നമുക്ക് പകലിൽ നേടിയെടുക്കാൻ, സമ്പാദിക്കാൻ അള്ളാഹു അവസരം നൽകിയതാണ് പകൽ. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് എന്നാണ് പറഞ്ഞത്. ഈ റഹ്മത്ത് മുസ്ലിമും ആസ്വദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മുസ്ലിം അല്ലാത്ത, ഇസ്ലാം സ്വീകരിക്കാത്ത മതനിഷേധികളാകട്ടെ, മറ്റു മതത്തിൽ വിശ്വസിക്കുന്നവരാകട്ടെ, എല്ലാവരും ഒരുപോലെ ആസ്വദിക്കുന്നതാണ് എന്ത്? ആ രാവും പകലും എന്നുള്ളത്. അത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് എന്ന് പ്രത്യേകം പറഞ്ഞു. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു യുദ്ധ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ഒരു അവസരം മുതലെടുക്കുകയാണ്. സഹാബാക്കൾ ഇങ്ങനെ വന്നു, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചു. ആ സ്ത്രീയാകട്ടെ മകനെ പ്രസവിച്ച ആ ചോരക്കുഞ്ഞ്, ആ ചെറിയ കുട്ടിയെ, കൈക്കുഞ്ഞിനെ കാണാതെ വേവലാതിപ്പെടുകയും കിട്ടിയപ്പോൾ ചേർത്തു വച്ച് താലോലിക്കുന്ന, സ്നേഹിക്കുന്ന രംഗം കണ്ടപ്പോൾ റസൂലുള്ള പറഞ്ഞു, ആ മാതാവ് തൻ്റെ കുട്ടിയെ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സഹാബികൾ ഒന്നടങ്കം പറഞ്ഞു, ഇല്ല റസൂലെ, നിങ്ങളെന്താ പറയാ, ഒരു ഉമ്മ തൻ്റെ കുഞ്ഞിനെങ്ങനെ തീയിലേക്ക് എടുത്തെറിയും, അല്ലെങ്കിൽ വെറുതെ എടുത്തെറിയും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളെന്താ പറയാ, ഇല്ലാന്ന് പറയല്ലേ? ആ ഇതുപോലെ സഹാബികൾ പറഞ്ഞു, ഇല്ല റസൂലെ, അതൊരിക്കലും സാധ്യമല്ല, കാരണം ആ ഉമ്മ നൊന്തുപറ്റ കുഞ്ഞാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ആ മാതാവിന് സാധിക്കുകയില്ല എന്ന് പറയുമ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നു, അല്ലാഹു അർഹമു ബി ഇബാദിഹി മിൻ ഹാദിഹി ബി വലദിഹ, ഈ ഉമ്മയ്ക്ക് തൻ്റെ കുട്ടിയോടുള്ള റഹ്മത്തിനേക്കാൾ ഏറ്റവും വലിയ കാരുണ്യമായ, കാരുണ്യമുള്ള, കാരുണ്യത്തിൻ്റെ ഉടമയാണ് ആ അല്ലാഹു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മാത്രമല്ല അല്ലാഹുവിൻ്റെ റഹ്മത്ത് പഠിപ്പിക്കുന്ന ധാരാളം ഹദീസുകൾ കാണാൻ പറ്റും. അല്ലാഹുവിൻ്റെ 100 റഹ്മത്തിൽ, 100 കാരുണ്യത്തിൽ ഒരു കാരുണ്യം മാത്രമാണ് ഈ ലോകത്തിൽ സംവിധാനിച്ചത് എന്നാണ്. ഈ വന്യമൃഗങ്ങൾ, സിംഹം നിങ്ങൾക്കറിയാലോ അല്ലേ, സിംഹം, അതുപോലെ തന്നെ വലിയ വലിയ ആനകൾ, കുതിരകൾ, അപ്പോൾ വലിയ വന്യമൃഗങ്ങൾ മറ്റു മൃഗങ്ങളെ വേട്ടയാടിക്കൊണ്ടാണ് ജീവിക്കുന്നത്. പക്ഷേ സ്വന്തം കുഞ്ഞുങ്ങളെ ഒരിക്കലും അവർ തിന്നുകയില്ല അല്ലേ, വേട്ടയാടുകയോ അല്ലെങ്കിൽ അതിനെ ഭക്ഷിക്കുകയോ ഒന്നും ചെയ്യൂല, അതിനെ സ്നേഹിക്കും, താലോലിക്കും. അതെന്തുകൊണ്ടാ? അള്ളാഹുവിൻ്റെ ഈ റഹ്മത്തിൻ്റെ ഭാഗമാണ്. അള്ളാഹു 100 റഹ്മത്തിൽ ഒരു റഹ്മത്തിനെ ഇവിടെ സംവിധാനിച്ചു. ആ ഒരു റഹ്മത്തിൻ്റെ ഭാഗമാണ് വന്യമൃഗങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നത്, വന്യമൃഗങ്ങൾ തൻ്റെ മക്കളോട് സ്നേഹം കാണിക്കുന്നത്. ഇങ്ങനെ അള്ളാഹു വലിയ വിശാല റഹ്മത്തിൻ്റെ ഉടമസ്ഥനാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ 100 റഹ്മത്തിൽ ഒരു റഹ്മത്ത് മാത്രമാണ് ഈ ലോകത്ത് സംവിധാനിച്ചത്. ആ റഹ്മത്താണ് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാരുണ്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ അർറഹ്മാൻ എന്ന നാമത്തിലൂടെ നമ്മൾ പഠിക്കാനുള്ളത്, ദുനിയാവിൽ അങ്ങേയറ്റത്തെ റഹ്മത്ത്, കാരുണ്യം കാണിച്ചവനാണ് റബ്ബ്. ആ റബ്ബിൻ്റെ കാരുണ്യം ആസ്വദിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരുണയുള്ളവരാകണം, കാരുണ്യമുള്ളവരാകണം എന്നതും നമ്മൾ ഈ നാമങ്ങളിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും വലിയ ഒരു പാഠമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസാണ്, ഇർഹമു മം ഫിൽ അർദ് യർഹമുക്കും മം ഫിസ്സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അർഹ്മാൻ എന്ന നാമം പഠിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വിശാലമായ റഹ്മത്തിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം. അള്ളാഹുവിൻ്റെ വിശാലമായ റഹ്മത്ത് ഈ ഭൂമിയിൽ സംവിധാനിച്ചതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം നമ്മൾ റഹ്മത്തുള്ള ആളുകളാകണം, മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുന്നവരാകണം, മറ്റുള്ളവരോട് മൃദുലയതയോടുകൂടി പെരുമാറുന്നവരാകണം, മറ്റുള്ളവർക്ക് റഹ്മത്ത് ചെയ്യുന്നവരായി മാറണം, ചെറിയ ആളുകളോട് കരുണ കാണിക്കുന്നവരാകണം, ചെറിയ മക്കളോട് സ്നേഹത്തിൽ വർത്തിക്കുന്നവരാകണം. ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ അർറഹ്മാൻ എന്ന നാമം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബറകല്ലാഹു ഫീക്ക്. അൽഹംദുലില്ലാ, നല്ലൊരു ക്ലാസ്സാണ് നമ്മൾ കേട്ടത്. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമമായ അർറഹ്മാൻ എന്ന നാമത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അറിയാനും സാധിച്ചു. അള്ളാഹുവിനെ കൂടുതൽ അടുക്കുവാൻ, അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുവാനുള്ളൊരവസരമാണ് അസ്മാഉൽ ഹുസ്ന എന്ന പ്രോഗ്രാമിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അള്ളാഹുവിൻ്റെ വ്യത്യസ്തമായ നാമങ്ങളെ പഠിക്കാനുള്ള ഈ അവസരം എല്ലാവരും ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ പീസ് റേഡിയോയിലെ ഇത്തരം പ്രോഗ്രാമുകൾ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സുഹൃത്തുക്കളിലുമൊക്കെ ഷെയർ ചെയ്യാൻ പരമാവധി ശ്രദ്ധിക്കുകയും ചെയ്യുക. പീസ് റേഡിയോ അസ്മാഉൽ ഹുസ്നയുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് അബ്ദുർ റൌഫ് അൽ ഹൈക്കമി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഇനി പീസ് റേഡിയോയിലെ കുട്ടികൾക്കുള്ള പ്രത്യേകമായ ഒരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കഥ പറയാം. ഉമ്മ കരയുന്നത് എന്തിന്? അജ്മലും കുഞ്ഞുപെങ്ങളും ഈ ഒരു കഥയുടെ 20-ാമത്തെ ഭാഗമാണ് ഇൻഷാല്ലാ ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ കേൾക്കാനിരിക്കുന്നത്. കഥ പറയാം പ്രോഗ്രാമിലൂടെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് നമ്മുടെ വിടി അബ്ദുസലാം മാസ്റ്റർ.
5: അജ്മലും കുഞ്ഞുപെങ്ങളും. അധ്യായം 20. ഉമ്മ കരയുന്നതെന്തിന്? സ്കൂൾ വിട്ടപ്പോൾ അജ്മൽ അബ്ദുട്ടിക്കയുടെ വീട്ടിലേക്കാണ് പോയത്. അവനെ കണ്ടപ്പോൾ അബ്ദുട്ടിക്കായുടെ ഭാര്യ ചോദിച്ചു, അജ്മലിന് വഴിതെറ്റിയോ? സ്കൂൾ ബാഗുമായി ഇങ്ങോട്ടെന്തിനു പോന്നു? കുപ്പയിലെ തൈപ്പിലാവിമെന്ന് ഞാൻ കുറച്ച് പ്ലാവില പറിക്കട്ടെ. ഇവിടുന്ന് വാങ്ങി ആട് പെറ്റിട്ട് 3 ആഴ്ചയായി. 2 കുട്ടികളുണ്ട്. തള്ളക്കും കുട്ടിയക്കും പിലാവിൻ്റെ ഇല വലിയ ഇഷ്ടാ. പിലാവിൻ്റെ ഇലക്ക് പൈസ വേണം. അൻ്റെ അടുത്ത് പൈസ ഉണ്ടോ? 1 പൈസയില്ലല്ലോ. 4 അബ്ദുട്ടിക്ക് വരുന്നതുവരെ അവിടെ ഇരിക്ക്. അജ്മൽ വരാന്തയിൽ കയറിയിരുന്നു. ഗൃഹനായിക അകത്തേക്കു പോയി. അല്പം കഴിഞ്ഞ് ചായയും പഴംപൊരിയുമായി അവർ തിരിച്ചു വന്നു. അത് മുന്നിൽ വെച്ചു കൊടുത്തപ്പോൾ അജ്മൽ ആർത്തിയോടെ കയ്യിലെടുത്തു. നല്ല വിശപ്പുണ്ടായിരുന്നു. ചായയും പഴംപൊരിയും തിന്നുകഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അബ്ദുട്ടിക്ക് വരാൻ രാത്രി 8 മണിയെങ്കിലുമാകും. എന്നിട്ട് പോയാ പോരെ അജ്മലിന്? ചോദ്യം അജ്മലിനെ വിഷമിപ്പിച്ചു. ഇത്തിരി പ്ലാവിൻ്റെ ഇല തരാൻ എന്തിനാണ് ഈ സ്ത്രീ തന്നെ ഇവിടെ കാത്തിരിപ്പിക്കുന്നത്? അതിനെന്തിനാ പൈസ? ഇതായിരുന്നു അജ്മലിൻ്റെ ചിന്ത. അതിനിടയിൽ അവർ ഒരു പഴംപൊരി കൂടി അജ്മലിൻ്റെ പ്ലേറ്റിൽ കൊണ്ടുവന്നിട്ട് കുപ്പയിലേക്ക് പോയി. തൈപ്പിലാവിൽ നിന്ന് 4 ചുള്ളിക്കമ്പൊടിച്ച് അജ്മലിനടുത്തേക്ക് വന്നു. ഇന്നാ ആടുകൾക്ക് കൊണ്ടുകൊടുക്ക്. അധികം ഒടിച്ചു തന്നാൽ അന്നെക്കൊണ്ട് കൊണ്ടുപോകാൻ പറ്റൂല. നാളെ വന്ന് പിന്നെയും കൊണ്ടുപോയിക്കോളൂ. അജ്മലിന് അത്ഭുതവും ആശ്വാസവുമായി. രാത്രി 8 മണിവരെ നിന്നെങ്കിലേ പ്ലാവില കെട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ സ്ത്രീയാണ് 5 മിനിറ്റ് കൊണ്ട് എല്ലാം പരിഹരിച്ചു തന്നത്. അജ്മൽ ബാഗും പ്ലാവിലയും എടുത്ത് പോകാനൊരുങ്ങിയപ്പോൾ ചോദിച്ചു, എത്ര പൈസ ഇതിന് കൊണ്ടുവരേണ്ടത്? ഇതിൻ്റെ വില പൈസയായിട്ടല്ല തരേണ്ടത്. ഇതിനു പകരം എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ മതി. പ്ലാവില വേണ്ടപ്പോഴേക്ക് വന്നു കൊണ്ടുപോയിക്കോളൂ, അവർ പറഞ്ഞു. അജ്മൽ സലാം പറഞ്ഞ് സന്തോഷത്തോടെ യാത്രയായി. പോകുമ്പോൾ പ്രാർത്ഥിച്ചു, സർവശക്തനായ പടച്ചവനെ, ഈ വീട്ടുകാർക്ക് നീ അനുഗ്രഹം വർദ്ധിപ്പിക്കണമേ. ദുനിയാവിലും പരലോകത്തും നീ ഇവർക്ക് നന്മ ചെയ്യണമേ. അജ്മൽ വീട്ടിലെത്തിയ ഉടനെ ആട്ടിൻകൂടിനടുത്തേക്കാണ് പോയത്. ഉമ്മ ആടിനെ തീറ്റ കഴിപ്പിച്ച് കൂട്ടിൽ കയറ്റിക്കഴിഞ്ഞിരുന്നു. പുതിയ പ്ലാവില കണ്ടപ്പോൾ തള്ളയാട് കഴുത്തു നീട്ടി. അവനൊരു ചെറിയ ചില്ലയൊടിച്ചു നീട്ടി. ആടിനെ ഇല തീറ്റിക്കുന്നതിനിടയിൽ അകത്തുനിന്ന് സേനപത്താത്തിയുടെ സംസാരം കേട്ടു. ഷാഹിദേ, ഞാൻ പറഞ്ഞുവെന്ന് വെച്ച് ഈ സമ്മതം മൂളണ്ട. എന്നോട് അയാൾ ഏൽപ്പിച്ച കാര്യം ഞാൻ എന്നോട് പറഞ്ഞുവെന്നേ ഉള്ളൂ. അന്നേം കുട്ടിയാളെ മൂപ്പര് നല്ലോണം നോക്കുന്നാ പറഞ്ഞത്. മൂപ്പർക്ക് വേറെ ഭാര്യയുണ്ട്. ഇവിടെ വന്നും പോയും നിൽക്കാനാ ഉദ്ദേശം. എനിക്കിപ്പൊരു വിട്ട് പോവേണ്ടി വരൂല. അങ്ങനെയൊക്കെ പറഞ്ഞാലും നല്ലോണം ആലോചിച്ചിട്ട് തീരുമാനമെടുക്കാവൂ. അജ്മൽ അകത്തേക്ക് കയറിയപ്പോൾ ഉമ്മ അവനെ കെട്ടിപ്പിടിച്ചു. ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതാണ് അവൻ കണ്ടത്. അപ്പോൾ മനസ്സിലൊരു ചോദ്യമുദിച്ചു, ഉമ്മ കരയുന്നതെന്തിനെ?
1: മഷാല്ലാ, ഇതിപ്പോ ഈ കഥ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്ന ആൾക്കാരും കേട്ടിട്ടുണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പീസ് റേഡിയോയിലെ ഓരോ പ്രോഗ്രാമുകൾക്കുള്ള ഫീഡ്ബാക്കിലൂടെ ഒക്കെ കാണുന്നത് അങ്ങനെയാണ്. ഏതായാലും അൽഹംദുലില്ലാ, കഥകൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. കഥയിലുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണമെന്നാണ് ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തുന്നത്. എന്തിനാണ് ഉമ്മ കരയുന്നത്? ഉമ്മ കരയുന്നത് എന്തിന്? അജ്മലും കുഞ്ഞുബംഗളും ഈ ഒരു കഥയുടെ 20-ാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് കേട്ടത്. വിവിറ്റി അബ്ദുസലാം മാസ്റ്ററായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്.
0: പ്രിയമുള്ളവരെ, നമ്മളിനി ദൃശ്യത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ദൃശ്യം ആളുകൾക്ക് കേൾക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള പ്രോഗ്രാമാണ്. കാരണം ദൃശ്യത്തിലൂടെ അതിമനോഹരമായ കാഴ്ചകളെ കേട്ട് കാണാൻ പറ്റുന്ന പ്രോഗ്രാമാണല്ലോ. ഒരു സ്നേഹ സൗഹൃദത്തിൻ്റെ ഓർമ്മകൾ, ഒരു ഊട്ടി യാത്ര, അതിൻ്റെ ഭാഗമായി മൻസൂർ രചിച്ചിട്ടുള്ള യാത്രാ വിവരണത്തിൻ്റെ ശബ്ദാഖ്യാനം ദൃശ്യത്തിലൂടെ നമ്മൾ കേൾക്കുന്നത് മൻസൂർ മണ്ണാർക്കാടിൻ്റെ ശബ്ദത്തിലാണ്. ദൃശ്യം കേട്ടുവരാം.
2: സ്നേഹ സൗഹൃദങ്ങളുടെ കുപ്പിവെള്ളക്കിലുക്കം, ആഹ്ലാദം തുളുമ്പുന്ന വർണ്ണക്കാഴ്ചകൾ, കുളിരും നനവും ചൂടും വേവുമുള്ള സുന്ദര നിമിഷങ്ങൾ, ഓരോ വ്യക്തിക്കും ഒട്ടേറെ പറയാനുണ്ടാവും ഗതകാല അനുഭവങ്ങളെക്കുറിച്ച്. ഇന്നത്തെ കാലിഡോസ്കോപ്പിൽ അത്തരം ചില സുഖദ നിമിഷങ്ങളിലൂടെയുള്ള തീർത്ഥയാത്രയാണ്. ഒട്ടേറെ വൈവിധ്യങ്ങൾ നിറഞ്ഞ പ്രകൃതി വിസ്മയങ്ങളുണ്ട് എന്റെ ജില്ലയായ പാലക്കാട്ട്. സൈലന്റ് വാലിയും പറമ്പിക്കുളവും നെല്ലിയാമ്പതിയും ശിരുവാണിയുമൊക്കെ എത്ര അനുഭവിച്ചാലും പിന്നെയും പിന്നെയും നമ്മെ മാടി വിളിക്കും. അല്ലെങ്കിലും പ്രകൃതിയുടെ മടിത്തട്ടിൽ ആ നനുത്ത സംഗീതവും ആസ്വദിച്ച് അങ്ങനെ അങ്ങനെ ചേർന്നിരിക്കാൻ കൊതിക്കാത്തവർ ആരുണ്ട് ഈ ഭൂമി മലയാളത്തിൽ? ഒരു വർഷം മുഴുവൻ, അല്ല ഒരു ദശകം മുഴുവൻ പങ്കുവച്ചാലും തീരാത്ത അനുഭവങ്ങളുടെ ഭണ്ഡാരമായിരുന്നുവല്ലോ അന്നത്തെ ഓരോ ബാല്യവും കൗമാരവും. സ്കൂൾ ക്ലാസുകളിലെ ഒഴിവുവേളകളിൽ കഥകളിൽ ഹിറ്റ് സിനിമകളിലെ ത്രസിപ്പിക്കുന്ന രംഗങ്ങളും വീട്ടിലെത്തിയ അതിഥികളുടെ വിശേഷവും വിഭവങ്ങളുടെ വീരസ്യവും ഒഴിവുവേളകളിലെ കുസൃതികളും അങ്ങനെ എല്ലാം കടന്നുവരുമായിരുന്നു. കടൽ കണ്ടവരും കപ്പൽ കണ്ടവരും വിമാനത്താവളം കണ്ടവരുമൊക്കെ വലിയ ബഹുമാന

ദേ തീക്ഷ്ണ സുഗന്ധമുണ്ടായിരുന്നു. അതൊരു വല്ലാത്ത ലഹരിയായി മനസ്സിൽ ഇടം പിടിച്ചിരുന്നു. അക്കാരണം കൊണ്ടുതന്നെ കൽക്കണ്ട മധുരമുള്ള കൽക്കണ്ടിയെ ഒന്നറിഞ്ഞനുഭവിക്കണമെന്ന ആശ മനസ്സിൽ കിടന്നു മഥിച്ചുകൊണ്ടേയിരുന്നു. അക്കാലത്ത് എന്റെ ഉപ്പാക്ക് കൽക്കണ്ടിയിൽ ഒരു മലഞ്ചരക്ക് കടയുണ്ടായിരുന്നതിനാൽ ഉപ്പയെ നന്നായി മണിയടിച്ച് ആഗ്രഹസാഫല്യം നേടിയെടുത്തു. അങ്ങനെ യാത്ര അട്ടപ്പാടിയിലേക്ക്. പഴയ മഹീന്ദ്ര ജീപ്പിന്റെ കിതച്ചുപായുന്ന ഒച്ചയല്ലാതെ മറ്റൊന്നും കേൾക്കാനേയാവുന്നില്ല. വല്ലാത്ത ഭീകരത വന്ന് പൊതിയുന്നതുപോലെ കോട പുതച്ച വഴിത്താരകളും മലനിരകളും ഇടതൂർന്ന കാടും ചെങ്കുത്തായ കൊടും വളവുകളുമുള്ള ഇടുങ്ങിയ റോട്ടിൽ അള്ളിപ്പിടിച്ചുകയറുന്ന ജീപ്പിന്റെ മുന്നിലെ കാഴ്ചകൾക്കായി തെളിയിച്ച മഞ്ഞ വെളിച്ചം മാത്രമായിരുന്നു വിഹ്വലതയുടെ കറുപ്പു നീക്കിയ ഒരേയൊരു ആശ്വാസകിരണം. ശ്വാസമടക്കിപ്പിടിച്ച് ഡ്രൈവർ മാമനോട് പറ്റിച്ചേർന്നുകൊണ്ട് നടത്തിയ ആ വനയാത്രയുടെ കൗതുകവും വിസ്മയവും ഭീതിയും ഓർമ്മയുള്ളിടത്തോളം മനസ്സിലുണ്ടാവും. ഏതാണ്ട് ഒരു മണിക്കൂർ പിന്നിട്ടപ്പോൾ കൽക്കണ്ടിയിൽ ഞങ്ങളെത്തി. അവിടെ പ്രിയസ്നേഹിതൻ സിംസൺ കാത്തുനിൽപ്പുണ്ടായിരുന്നു. ആ തണുത്ത പ്രഭാതത്തിൽ അവൻ നൽകിയ ആലിംഗനത്തിന്റെ സ്നേഹച്ചൂട് ഇന്നും നിറമുള്ള ഓർമ്മയാണ്. ദാ അവിടെയാണെന്റെ വീട്, എന്നാ നമുക്ക് പോവാ, കുന്നിൻ മുകളിലേക്ക് കൈചൂണ്ടി അവൻ പറഞ്ഞു. പിന്നെ അവന്റെ പിറകെ വച്ചുപിടിച്ചു. കുത്തനെയുള്ള ഒരു കയറ്റം കയറി വേണം അവന്റെ വീട്ടിലേക്കെത്താൻ. നല്ല മഴച്ചാറ്റിലുണ്ടായിരുന്നുവന്ന് നടക്കുമ്പോൾ പശിമയുള്ള മണ്ണിലെന്റെ ചെരുപ്പ് പുതഞ്ഞുപോയി. മൗഗ്ലിയെ ഓർമ്മിപ്പിക്കും വിധം കുതിച്ചുപായുന്ന സിംസന്റെ ഒപ്പമെത്താൻ ഞാൻ വല്ലാതെ കഷ്ടപ്പെട്ടു. ഡാ ഡാ ഞാൻ നീട്ടിവിളിച്ചു. അപ്പോഴാണ് ഞാനും ചെരുപ്പും തമ്മിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൽപിടുത്തം അവൻ ശ്രദ്ധിച്ചത്. എന്റെ മുഖത്ത് ദൈന്യഭാവം കണ്ടാവണം അവൻ എന്നെ കൈപ്പിടിച്ചു കയറ്റി. പിന്നെ എന്നെയും വലിച്ചുകൊണ്ടായിരുന്നു മലകയറ്റം. കുറച്ചു മുന്നോട്ടു പോയപ്പോഴാണ് എന്റെ കാൽപാദമൊന്നാകെ ചോരയൊലിച്ചത് ഞാൻ ശ്രദ്ധിച്ചത്. കാൽമുട്ടിനു കീഴെ എന്തോ ഒന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായി തോന്നി. പാൻസിനു മുകളിലൂടെ തൊട്ടുനോക്കിയപ്പോൾ ഒരു വഴുവഴുത്ത എന്തോ ഒരു സാധനമാണതെന്ന് മനസ്സിലായി. ഞാൻ തെല്ലുച്ചത്തിൽ ഭീതിയോടെ പറഞ്ഞു, ഡാ എന്റെ കാലിൽ നിറച്ചും ചോര. അത് വല്ല അട്ടയും കടിച്ചതാവൂടെ. അട്ടയോ? കേട്ടുപരിചയമൊട്ടുമേയില്ലാത്ത ക്ഷുദ്രജീവിയെ ആദ്യമായി അനുഭവിച്ചതിന്റെ അന്താളിപ്പിലായിരുന്നു ഞാൻ. സിംസൺ കാലിൽ ഒട്ടിപ്പിടിച്ചിരുന്ന അട്ടയെ കഴുത്തിനു പിടിച്ച് പുറത്തെടുത്ത് ഒരറപ്പുമില്ലാതെ ദൂരേക്കെറിഞ്ഞു. അവന്റെ വീട്ടിലേക്കെത്തും മുൻപേ ഇത്തരം അനേകം അട്ടദംശനത്തിന് ഞാൻ വിധേയനാവേണ്ടി വന്നു. വീട്ടിലെത്തിയപ്പോൾ സിംസണിന്റെ അമ്മ വിളമ്പിയ കപ്പപ്പുടുക്കിന്റെയും ചമ്മന്തിയുടെയും രുചിപ്പെരുമ ഇപ്പോഴും നാവിൻ തുമ്പത്ത് തത്തിക്കളിക്കുന്നുണ്ട്. കാടിന്റെ കലവിലയോടൊപ്പം ഒരു പകൽ ആസ്വദിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു ഞങ്ങൾ. ഓടിയും ചാടിയും ഞാൻ അവന്റെ പിറകെ കൂടി. കാടിന്റെ വരദാനമെന്നോണം അനർഘളമായി പ്രവഹിക്കുന്ന നീരുറവയുടെ ചാരത്ത് ഞങ്ങളെത്തി. അവിടെ രൂപപ്പെട്ട കുഞ്ഞു തെളിനീർ തടാകത്തിൽ ഞങ്ങൾ കളിച്ചുല്ലസിച്ചു. അവിടെ നിന്നും പൈപ്പ് ഉപയോഗിച്ച് മോട്ടോറും വൈദ്യുതിയുമില്ലാതെ വീട്ടാവശ്യത്തിന് വെള്ളമെത്തിക്കുന്ന നാട്ടുയുക്തി എന്നെ വല്ലാതെ വിസ്മയിപ്പിച്ചു. അവൻ പറിച്ചുതന്ന ഉള്ളിൽ തുടുത്ത ചുവപ്പുള്ള പേരക്കയും ചാമ്പക്കയും ഞാവൽപ്പഴവും ആസ്വദിച്ച് കഴിച്ചതിന് കയ്യും കണക്കുമുണ്ടായിരുന്നില്ല. അട്ടപ്പാടിയുടെ കുളിരും സുഖവും അനുഭവിച്ച അന്നത്തെ രാത്രിയിൽ കുറെ തീരാത്ത കഥകളും ഞങ്ങൾ പങ്കുവച്ചു. എന്താ കൊച്ചുങ്ങളെ, ഉറക്കൊന്നുമില്ലേ? അമ്മയുടെ ശാസനാസ്വരം കേട്ടപ്പോഴാണ് ഞങ്ങൾ ഉറക്കത്തിലേക്ക് ഊളിയിട്ടത്. പകൽ തെളിഞ്ഞു, ഞങ്ങളുടെ കുസൃതികളും തുടങ്ങി. അപ്പോഴാണ് കോലായിലെ ടീപ്പോയ്ക്ക് മുകളിൽ വച്ച സിംസണിന്റെ അച്ഛന്റെ ഫിലിപ്സ് റേഡിയോയിൽ നിന്നും ആ വാർത്ത ഒഴുകിപ്പരന്നത്. ശ്രീ പെരുമ്പുത്തൂരിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു. ഈ വാർത്ത കേട്ടതും വല്ലാത്ത മ്ലാനത ചുറ്റിലും തളം കെട്ടി. വാർത്തകൾക്കു ശേഷം പിന്നെ റേഡിയോയിൽ നിന്നും ദുഃഖസാന്ദ്രമായ സംഗീതം മാത്രമായിരുന്നു പ്രക്ഷേപണം ചെയ്തത്. അതുകേട്ട് കണ്ണീർ പൊഴിച്ചത് അട്ടപ്പാടി മാത്രമല്ല മുഴുവൻ ഇന്ത്യക്കാരുമായിരുന്നു. ഒരു ഊട്ടി യാത്ര. ചങ്ക് ബ്രോക്ക് ഖത്തർ ടു കാലിക്കറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. പെട്ടെന്നാണ് അവന്റെ ലീവുമായി ബന്ധപ്പെട്ട് ചെറിയ ഇഷ്യൂ ഉണ്ടായത്. ടിക്കറ്റ് ക്യാൻസലാക്കി. 14,500 രൂപ അക്കൗണ്ടിൽ തിരിച്ചു ക്രെഡിറ്റ് ആവാതെ മെയ്ക്ക് മൈ ട്രിപ്പ് വാലറ്റിൽ പോയി കിടന്നു. കുഴപ്പമില്ല, പിന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ 20 ദിവസം കഴിഞ്ഞു. ഒരു മെസ്സേജ് വന്നു, വാലറ്റിലുള്ള പണത്തിന്റെ 30% ഇന്ന് ഉപയോഗിച്ചില്ലെങ്കിൽ പണം അവർ എടുക്കുമെന്ന്. ഒരുമാതിരി മെസ്സേജായിപ്പോയി അത്. പിന്നെ ഒന്നും നോക്കിയില്ല.
അടുത്ത വെള്ളി ശനി ഊട്ടിയിൽ

0: രണ്ട് റൂം ബുക്ക് ചെയ്തു. അങ്ങനെ എന്റെ പൈസ കൊണ്ട് അവർ നന്നാവേണ്ട. രണ്ടു ദിവസം രണ്ട് റൂം. വാശിപ്പുറത്ത് റൂം ബുക്ക് ചെയ്തു. എമൗണ്ട് റീഫണ്ടുമില്ല, പോയേ പറ്റൂ. നമ്മുടെ ട്രിപ്പിനെക്കുറിച്ച് ടീംസിനോട് കാര്യം പറഞ്ഞു. നാലുപേർ റെഡി, ഞാനടക്കം അഞ്ചുപേർ. ചങ്കിന്റെ പുതിയ ബ്രസ്സ എടുത്തു. ഫസ്റ്റ് ട്രിപ്പാണ്. ഷിനുവിനപ്പോൾ ട്രിപ്പ് വരാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. എങ്ങനെയും അവൻ അവന്റെ അത്യാവശ്യം ഒഴിവാക്കാൻ പറ്റുന്നില്ല. ട്രിപ്പ് വരാൻ വേണ്ടി മാക്സിമം അവൻ ശ്രമിച്ചുകൊണ്ടിരുന്നു, നടന്നില്ല. അവസാനം ഞങ്ങൾ നാലുപേർ പോകാൻ തീരുമാനിച്ചു. വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് ഞാനും ശ്രീകുമാറും കുറുമാത്തൂരിൽ നിന്നും ഇറങ്ങി. ബാക്കി രണ്ടാൾക്കാരെ കണ്ണൂരിൽ നിന്നും കൂടാളി നിന്നും കൂട്ടി. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. അന്ന് 2 മണിക്ക് ഊട്ടി ടു കുന്നൂരും തിരിച്ചും ട്രെയിൻ ടിക്കറ്റ് റിസർവ് ചെയ്തു. മാനന്തവാടി എത്തി ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗൂഗിൾ മാപ്പിൽ നോക്കി. ഗൂഗിളിൽ നിന്നും ചേച്ചി പറഞ്ഞു, നിങ്ങൾ ഈ പോക്കാണെങ്കിൽ 2:45 ഊട്ടിയെത്താൻ. എല്ലാവർക്കും ട്രെയിനിൽ പോകണമെന്നുണ്ട്. പെട്ടെന്നു തന്നെ ചായ കുടിച്ചിറങ്ങി ഒന്ന് ചവിട്ടി നോക്കാമെന്നും പറഞ്ഞ് ശ്രീകുമാർ ഡ്രൈവിംഗ് തുടങ്ങി. പിന്നെ അങ്ങോട്ടവൻ ശ്രീകുമാരായിരുന്നില്ല, മൈക്കൽ ഷുമാക്കറായിരുന്നു. പോകുമ്പോൾ പുറത്തുള്ള ഒരു കാഴ്ചയും ശരിക്കു കണ്ടില്ല. അവസാന പോക്കായിരുന്നു അതൊക്കെ. വല്ലാത്ത പോക്കായിരുന്നു. ആരൊക്കെ തെറിവിളിച്ചു കാണുമെന്ന് തമ്പുരാനറിയാം. ബത്തേരി കഴിഞ്ഞു. ഊട്ടിയെത്തുന്നതുവരെ നല്ല കിടിലൻ കോടയുമുണ്ടായിരുന്നു. ട്രെയിൻ 2 മണിക്ക് പോകും, അതിനു മുന്നേ എത്തണം അവിടെ. അതുകൊണ്ട് എവിടെയും നിർത്തിയില്ല. 1:58 ഞങ്ങൾ സ്റ്റേഷനിലെത്തി. വണ്ടി പാർക്ക് ചെയ്ത് സ്റ്റേഷനിലേക്ക് ഓടി. ട്രെയിൻ ഞങ്ങൾക്കുവേണ്ടി കാത്തുനിന്നതുപോലെ. റിസർവേഷൻ ടിക്കറ്റ് കാണിച്ചു, ട്രെയിനിൽ കയറി. അപ്പോഴാണ് എല്ലാവരും ഒന്ന് റിലാക്സ് ആയത്. പിന്നെ അങ്ങോട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കൂനൂർ എത്തിയാൽ മതിയെന്നായി. വിശന്നിട്ട് വല്ലാതെയായിപ്പോയി. കൂനൂരെത്തി നേരെ അടുത്തുള്ള ഹോട്ടലിലേക്ക്. അവിടുന്ന് എല്ലാവരും നല്ലവണ്ണം ഭക്ഷണം കഴിച്ചു, ഒരാശ്വാസമൊക്കെയായി. തിരിച്ച് ട്രെയിനിന് ഊട്ടിയിലേക്ക് വന്നു. സത്യം പറഞ്ഞാൽ ഈ ട്രെയിൻ യാത്ര വല്ലാത്ത വേസ്റ്റായിരുന്നു. കൂനൂർ മേട്ടുപാളയം ട്രെയിൻ യാത്രയാണെന്ന് തോന്നുന്നു നല്ലത്. ട്രെയിൻ യാത്ര കഴിഞ്ഞു. ഹോട്ടലിൽ വന്ന് റൂം ചെക്കിൻ ചെയ്തു. ഞങ്ങൾ പോയ സമയം ഔട്ട് ഓഫ് സീസൺ ആയതുകൊണ്ട് എവിടെയും വലിയ തിരക്കൊന്നും അനുഭവപ്പെട്ടില്ല. എല്ലാവരും റൂമിൽ വന്ന് ഫ്രഷായി ഒരു നാരങ്ങാവെള്ളം കുടിക്കാൻ വേണ്ടി പുറത്തിറങ്ങി. ഹോട്ടലിന്റെ അടുത്തുതന്നെ തമിഴ്നാട് ഗവൺമെന്റ് വക സോഡാക്കടയുണ്ടായിരുന്നു. അവിടുന്ന് സോഡ വാങ്ങി റൂമിൽ വന്നു. പിന്നെ ഞങ്ങൾ ഊട്ടിയുടെ രാത്രിയെ അനുഭവിക്കാൻ പുറത്തിറങ്ങി. അതുവരെ കണ്ട പോലെയല്ല ഇപ്പോഴത്തെ ഊട്ടി. അവിടെ 8 മണിക്ക് തന്നെ കടകളൊക്കെ അടച്ചു തുടങ്ങിയിരുന്നു. റോഡിലൊന്നും ആളുകൾ തീരെയില്ല. നടന്നു നടന്ന് ഞങ്ങൾ മാർക്കറ്റിലെത്തി. അവിടെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ ചാറ്റൽ മഴയും നല്ല തണുപ്പനുഭവപ്പെട്ടു. അതൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ മുന്നോട്ടു നടന്നു. 1 മണിവരെ ഊട്ടിയുടെ രാത്രി സൗന്ദര്യം അങ്ങനെ ആസ്വദിച്ചു ഞങ്ങൾ. പകൽ കാണുന്ന ഊട്ടിയേ അല്ല രാത്രി, അതിന് വേറെ ഒരു മുഖമാണ്. അന്ന് ഞങ്ങളും ഡ്യൂട്ടിയിലുള്ള പോലീസുകാരും പിന്നെ കുറെ സെക്യൂരിറ്റിക്കാരും മാത്രമായിരിക്കും ഉറങ്ങാതെ ഊട്ടിയിൽ ഇറങ്ങി നടന്നിരുന്നത്. പിന്നെ എപ്പോൾ റൂമിൽ വന്ന് കിടന്നുറങ്ങിയെന്ന് തീരെ ഓർമ്മയില്ല. ശനിയാഴ്ച രാവിലെ 8 മണിക്ക് എഴുന്നേറ്റു. റിസപ്ഷനിൽ വിളിച്ച് കട്ടൻ ചായയ്ക്ക് പറഞ്ഞു. ചായ വന്നു ഉഷാറോടെ അകത്താക്കി. നല്ല കൊടും തണുപ്പിന് ബാൽക്കണിയിൽ ഇരുന്ന് കട്ടനടിക്കുമ്പോഴുള്ള ഒരു വല്ലാത്ത ഫീലുണ്ടല്ലോ. എല്ലാവരും 10 മണിയാവുമ്പോഴേക്കും റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നല്ല മൂഡിലായിരുന്നു. പലതവണ വന്നതുകൊണ്ട് ഊട്ടിയിലെ സ്ഥലങ്ങൾ കാണാൻ പോകാൻ വലിയ മൂഡൊന്നും ആർക്കുമില്ലായിരുന്നു. നമുക്കീ തണുപ്പും ആസ്വദിച്ച് ചുമ്മാ ഒന്ന് കറങ്ങാമെന്ന് പറഞ്ഞ് വണ്ടിയെടുത്ത് ഞങ്ങൾ മുന്നോട്ടു പോയി. പിന്നെ കെട്ടി വാലി വ്യൂ പോകാൻ തീരുമാനിച്ചു. പോകുന്ന വഴിക്ക് കാണുന്ന സ്ഥലത്തെല്ലാം നിർത്തി നിർത്തി പോകാമെന്നും തീരുമാനിച്ചു. ട്രിപ്പിൽ ഒരു ദിവസം കൂടി ബാക്കിയുണ്ടല്ലോ. ഞങ്ങളൊരു വ്യൂ പോയിന്റിലെത്തി. അവിടെ കുറേ സമയം ചിലവഴിച്ചു. ഫോട്ടോയെടുപ്പ് തന്നെ ഫോട്ടോയെടുപ്പ്. ഒരു ഭാഗം മുഴുവൻ മല, മറ്റേ ഭാഗം താഴ്വാരവും. അവിടുന്ന് വണ്ടി വീണ്ടും മുന്നോട്ടു പോയി. കെറ്റി വാല്യു വ്യൂയിലേക്കായിരുന്നു ഞങ്ങളുടെ യാത്ര. ഗൂഗിൾ മാപ്പ് പറഞ്ഞുതരുന്ന വഴിയായിരുന്നു യാത്രയുടെ ആശ്രയം. ഒരു ജംഗ്ഷനിൽ വെച്ച് പോലീസുകാർ വഴിതിരിച്ചു വിട്ടു. മാപ്പിൽ അങ്ങനെ ഒരു റോഡേ ഇല്ല. പിന്നെയും മുന്നോട്ടു പോയി. ആ തിരിച്ചുവിട്ടതിനുശേഷം പിന്നെ വല്ലാത്തൊരു യാത്രയായിരുന്നു. ഊട്ടി വളഞ്ഞു നിൽക്കുന്ന ഫ്ളവറിൽ മരുന്നടിക്കുകയാണവർ. ഊട്ടിയിലെ കാർഷിക ഗ്രാമങ്ങളിലൂടെയുള്ള യാത്ര. നിറയെ കർഷകർ. കോളിഫ്ളവർ കൃഷിയാണവിടെ മുഴുവൻ വിളഞ്ഞു നിൽക്കുന്നത്. കോളിഫ്ളവറിൽ മരുന്നടിക്കുകയാണവർ. നമ്മൾ അവരുടെ അടുത്തേക്ക് പോയപ്പോൾ ശ്വസിച്ചാൽ ബുദ്ധിമുട്ടാകുമെന്ന് പറഞ്ഞവർ ഞങ്ങളെ തടഞ്ഞു നിർത്തി. അപ്പോൾ ഓർത്തത്, ഇതാണല്ലോ നമ്മൾ വാങ്ങിക്കഴിക്കുന്ന പ്രിയപ്പെട്ട കോളിഫ്ലവർ എന്നാണ്. അതിനുശേഷം ഞാൻ ഇതുവരെ ഗോപി ഐറ്റംസ് കഴിക്കാറില്ല. അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ വേറെ ഒരു കാഴ്ച കാണാനിടയായി. ഊട്ടിയുടെ പല ഭാഗത്തുനിന്നും കൊണ്ടുവരുന്ന ക്യാരറ്റ് കഴുകി വൃത്തിയാക്കിയെടുക്കുന്ന ഒരു സ്ഥലം വളരെ കൗതുകം തോന്നിക്കണ്ടപ്പോൾ വണ്ടി നിർത്തി അങ്ങോട്ട് പോയി. നല്ല അടിപൊളി ഹൈടെക് മെഷീൻ, മണ്ണോട് കൂടിയ ക്യാരറ്റ് ഒരു ചേംബറിലിടുന്നു. അവിടുന്ന് പിന്നെ ഓട്ടോമാറ്റിക്കായി വേറൊന്നിലേക്ക് മാറ്റുന്നു. 3 സ്റ്റേജ് കഴിഞ്ഞ് ചാക്കിൽ വീഴുമ്പോൾ നല്ല കഴുകി വൃത്തിയാക്കിയ സാധനം പോലെ. അവിടുത്തെ മാനേജർ വന്ന് ഞങ്ങളോട് സംസാരിച്ചു. ഇത് മുഴുവൻ സൗത്ത് ഇന്ത്യയിലുള്ള റിലയൻസ് ഫ്രഷിലേക്ക് മാത്രമുള്ള ക്യാരറ്റാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു. അതൊക്കെ കണ്ടുകൊണ്ട് കുറേ നേരം ഞങ്ങൾ അവിടെ തന്നെ നിന്നു. കൂട്ടത്തിൽ കുറച്ച് ക്യാരറ്റും തിന്നു. അതിനുശേഷം മാനേജർക്കൊരു ഷെയ്ക്ക് ഹാൻഡ് ചെയ്ത് പോകാൻ തിരിഞ്ഞപ്പോൾ മൂപ്പരുടെ വക ഒരു ചോദ്യം, വണ്ടിയിൽ വല്ല പാക്കറ്റും ഉണ്ടെങ്കിൽ എടുത്തിട്ട് വാ. നമ്മുടെ ആരോഗ്യത്തിന് വലിയൊരു പാക്കറ്റ് തന്നെ ഉണ്ടായിരുന്നു, ഏകദേശം ഒരു 12 kg എങ്കിലും ഉണ്ടാകും. മൂപ്പർ നമുക്ക് ഫ്രീ ആയി തന്നു. പിന്നെ അങ്ങോട്ട് ഫുൾ തീറ്റ തന്നെയായിരുന്നു, ക്യാരറ്റിന്റെ തീറ്റ. അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. എവിടേക്കെന്നോ എങ്ങോട്ടെന്നോ ഇല്ലാത്ത ഒരു വല്ലാത്ത യാത്ര. നല്ല വ്യൂ ഉള്ള സ്ഥലത്തൊക്കെ വണ്ടി നിർത്തി കൂടുതൽ ഫോട്ടോയൊക്കെ എടുത്ത് പോവുക തന്നെയായിരുന്നു പരിപാടി. അങ്ങനെ ഒരു ഡാം കണ്ടു. അവിടെ ഒന്ന് വണ്ടി നിർത്തി ഉള്ളിൽ കയറാൻ ടിക്കറ്റ് കൗണ്ടർ ഉണ്ടോ എന്നൊക്കെ നോക്കുമ്പോൾ 2 പട്ടാളക്കാർ വന്ന് AK-47 ഒക്കെ ഉണ്ട് അവരുടെ കയ്യിൽ, ഫോട്ടോ എടുക്കാൻ പാടില്ല, അത് ശരിക്കും കോഡൈറ്റ് ഫാക്ടറിയിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടി പണ്ടുണ്ടാക്കിയ ഡാമാണത്രേ. അതായത് ഇന്ത്യൻ മിലിറ്ററിക്ക് വേണ്ടി വെടിമരുന്നുണ്ടാക്കുന്ന ഇന്ത്യൻ ഡിഫൻസിന്റെ തന്ത്രപ്രധാനമായ ഏരിയയാണെന്ന് സാരം. പക്ഷേ ഇപ്പോൾ ആ ഡാം ഉപേക്ഷിച്ചിരിക്കുകയാണ്. എന്നാലും ഇപ്പോഴും അവിടെ ഇന്ത്യൻ മിലിറ്ററി കാവലുണ്ട്. അവരോട് കുറേ നേരം സംസാരിച്ചു നിന്നു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. പിന്നെ അവിടുന്ന് അവർ പറഞ്ഞു തന്ന വഴി പോയി ഹൈവേ പിടിച്ചു. വഴി തെറ്റിയ യാത്രയിൽ പല കാര്യങ്ങളും അറിയാനും കാണാനും സാധിച്ചു. അവിടുന്ന് ഭക്ഷണവും കഴിച്ച് ലാംസ് റോക്കിലേക്ക് വിട്ടു. ലാംസ് റോക്ക് എത്തുമ്പോൾ സമയം 3 മണിയായിരുന്നു. നല്ല 1.5 കോടയുണ്ടായിരുന്നു അവിടെ. വ്യൂ പോയിന്റിൽ നിന്നും ഒന്നും കാണാൻ കഴിയുന്നേയില്ല, മുഴുവൻ വെള്ള നിറം മാത്രം. ഒന്നും കണ്ടില്ലെങ്കിലും അവിടെ നിൽക്കുമ്പോഴുള്ള തണുത്ത കാറ്റും കോടയും വല്ലാത്തൊരനുഭവം തന്നെയായിരുന്നു. അവിടെ കുരങ്ങന്മാരുടെ നല്ല ശല്യമുണ്ടായിരുന്നു. ആൾക്കാർ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് ഇത്തരത്തിൽ കുരങ്ങു ശല്യമുണ്ടാവാൻ കാരണം. പിന്നീട് അവിടെ നിന്ന് ഡോൾഫിൻസ് നോസിലേക്ക് പോയി. അവിടെയും കുറച്ചു സമയം ഞങ്ങൾ ചിലവഴിച്ചു. കൂനൂർ ഊട്ടി റോഡിൽ ഭയങ്കര ബ്ലോക്കായിരുന്നു. അവിടുന്ന് ഊട്ടിയെത്താൻ 2 മണിക്കൂറെടുത്തു. വല്ലാത്ത ബോറടി. എന്നാലും ആ തണുപ്പിൽ ആസ്വദിച്ചുകൊണ്ടുതന്നെ ഞങ്ങൾ നിന്നു. ഊട്ടിയിൽ ഹോട്ടലിന്റെ അടുത്തെത്തി ഒരു സോഡയും കുറച്ച് ക്യാരറ്റും എടുത്ത് റൂമിൽ വന്നു. നല്ല തണുത്ത വെള്ളത്തിൽ ഒരു കുളി അങ്ങ് പാസാക്കി. ഒരു അഭിപ്രായം പറഞ്ഞേക്കാം, ഊട്ടി പോയാൽ ഹീറ്റർ ഓണാക്കി ചുടുവെള്ളത്തിൽ കുളിക്കാൻ നിൽക്കരുത്, തണുത്ത വെള്ളത്തിൽ തന്നെ കുളിക്കണം. അതാണതിന്റെ ഒരു സുഖം. രാത്രി 11 മണിയാകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്തുപോയി. കുറേ നടന്നതിനു ശേഷം ഒരു ഹോട്ടൽ കിട്ടി. അവിടെയാണെങ്കിൽ മുഴുവൻ മലയാളികളുടെ തിരക്ക്. എങ്ങനെയൊക്കെയോ ഹോട്ടലിനകത്തേക്ക് കയറിപ്പറ്റി. ഭക്ഷണത്തിന് ഓർഡർ കൊടുത്തു. പിറ്റേന്ന് രാവിലെ 6 മണിക്ക് തന്നെ ശ്രീകുമാർ എഴുന്നേറ്റു. ഞങ്ങളെയൊക്കെ വിളിക്കാൻ തുടങ്ങി. ഒരു 10 മിനിറ്റെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ തന്നെ കിടന്നു. അന്ന് കുറച്ച് തണുപ്പ് കൂടുതലായിരുന്നു. അവസാനം അവന് ദേഷ്യം വന്നു. അന്ന് അവനും നൈനേഷും കൂടി റൂമിൽ നിന്നിറങ്ങി ഡോദബട്ട പോയി. കുറേ കഴിഞ്ഞ് എഴുന്നേറ്റ് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റൂമിൽ തിരിച്ചു വന്നു. അപ്പോഴേക്കും അവരും തിരികെ വന്നിരിക്കുന്നു. അവർ വന്ന് ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ പോകാത്തത് ഏറെ നഷ്ടമായോ എന്നൊരു സംശയം ഉള്ളിൽ. അത്രയ്ക്കും ഭംഗിയുണ്ടായിരുന്നു. പിന്നെ റൂം ചെക്കൗട്ടാക്കി ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയി. നല്ല അസല് മഴ, മുഴുവൻ നനഞ്ഞു കുതിർന്നു. അങ്ങനെ അത് മുഴുവൻ കൊണ്ടു. അവിടെ കൂടുതൽ സമയം ഞങ്ങൾ നിന്നില്ല. അടുത്തതൊരു ഷൂട്ടിംഗ് സ്പോട്ടാണ്, അങ്ങോട്ടേക്ക് പോകാനായിരുന്നു ഞങ്ങളുടെ ഒരുക്കം. ആ അനുഭവം പറയാൻ കഴിയില്ല, കിടിലൻ അനുഭവമായിരുന്നു കേട്ടോ. ഷൂട്ടിംഗ് സ്പോട്ടിലെ കുന്നിൻ മുകളിൽ നല്ല കാറ്റും തണുപ്പുമുണ്ടായിരുന്നു. ജാക്കറ്റ് ഇട്ടിട്ടുപോലും തണുപ്പ് മാറുന്നേയില്ല. അവിടെ 1 മണിക്കൂറോളം ഞങ്ങൾ ചിലവഴിച്ചു. ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ ഹിന്ദുസ്ഥാൻ ഫോട്ടോ ആൻഡ് ഫിലിം മാനുഫാക്ചറിംഗ് കമ്പനി ലിമിറ്റഡിന്റെ അടുത്താണ് നമ്മൾ ഉള്ളത് എന്ന് മനസ്സിലായി. എങ്കിൽ പിന്നെ അതൊന്ന് പോയി കാണാമെന്നായി. അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് പൊതുജനങ്ങൾക്ക് അവിടേക്ക് പ്രവേശനമില്ലെന്ന്. എന്നാൽ പിന്നെ നാട്ടിലേക്ക് തന്നെ തിരിക്കാമെന്ന് തീരുമാനിച്ചു. 39 ഹെയർപിൻ ബെൻഡുള്ള ചുരം വഴി ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചു ഞങ്ങൾ. ഹെയർപിൻ ബെൻഡ് എനിക്കൊരു വീക്ക്നെസ് ആണ് പണ്ടേ. ഹെയർപിൻ ബെൻഡ് ഞാൻ ഡ്രൈവ് ചെയ്തിറങ്ങി. മസിനഗുഡിയിൽ നിന്നും ഭക്ഷണം കഴിച്ചു. മുതുമലയിൽ നാഷണൽ പാർക്കിൽ ഞങ്ങൾക്ക് കയറാൻ കഴിഞ്ഞില്ല. ഗുണ്ടൽപേട്ട് വഴി നാട്ടിൽ പോകണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതുവേണ്ട, ഗൂഡല്ലൂർ വഴി തന്നെ പോകാമെന്ന് പറഞ്ഞ് വണ്ടി നേരെ വിട്ടു. ഞങ്ങളെല്ലാവരും ബത്തേരിയെത്തി. അവിടെ രാത്രി തട്ടുകടയിൽ നിന്നും നല്ല ഉഗ്രൻ ഭക്ഷണം കഴിച്ചു. വല്ലാത്തൊരു സ്പെഷ്യൽ ഐറ്റം കിട്ടാനുണ്ടവിടെ. പുഴുങ്ങിയ മുട്ടയിൽ കാന്താരി ചമ്മന്തി തേച്ച് ഒരു കിടുക്കാച്ചി ഐറ്റം. പ്രത്യേക രുചിയാണതിന്. അവിടെ നിന്നും മാനന്തവാടി പാൽചുരം ഇറങ്ങി നേരെ വീട്ടിലേക്ക് വിട്ടു.
1: മഷാ അല്ലാ, ദൃശ്യം ഇവിടെ സമാപിക്കുന്നു. ഒരു സ്നേഹ സൗഹൃദത്തിൻ്റെ ഓർമ്മകൾ. ദൃശ്യം ശബ്ദാഖ്യാനം നൽകിയത് മൻസൂർ മണ്ണാർക്കാട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: റേഡിയോ വൈബ്സ് തുടരുമ്പോൾ ഇനി സ്നേഹക്കോട്.
1: കുടുംബാംഗങ്ങളിൽ കുളിർത്തനലായി പീസ് റേഡിയോ ശ്രോതാക്കളിലേക്ക് എത്തുന്ന സ്നേഹക്കോടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ സങ്കടങ്ങൾ പങ്കുവെക്കാം. പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം അദ്ദേഹമാണ് ഇന്നും ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മളോടൊപ്പമുള്ളത്. പീസ് റേഡിയോ പ്രതിനിധി ഷമീം വണ്ടൂർ അദ്ദേഹത്തോടൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബഅദ്. ഇൻഷാല്ലാ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ധാരാളം ചോദ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിലൊരു ചോദ്യം, പിന്നെ ഞാൻ വിവാഹിതയാണ്, ഒരു കുട്ടിയുടെ മാതാവ്, നിലവിൽ 7 മാസം ഗർഭിണിയാണ്. എൻ്റെയും അതുപോലെ ഭർത്താവിൻ്റെയും 2ാം വിവാഹമായിരുന്നു. 2.5 വർഷം ആവുന്നു വിവാഹം കഴിഞ്ഞിട്ട്. ഞങ്ങൾക്കിടയിൽ മിക്കപ്പോഴും പ്രശ്നങ്ങളുണ്ടാവുന്നു, ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്. ഗർഭത്തിൻ്റെ തുടക്കകാലത്ത് തന്നെ വലിയൊരു പ്രശ്നമുണ്ടായി. ഭർത്താവും അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും കൂടി എന്നെ ഒറ്റപ്പെടുത്തി. ഒരു മെൻ്റൽ ഡിപ്രഷൻ മോഡിലേക്കൊക്കെ ഞാൻ പോയിരുന്നു. എന്നാൽ അൽഹംദുലില്ലാ കുറച്ചായിട്ട് ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും പോകുന്നുണ്ട്. അതിനിടെ അദ്ദേഹം വിധവാ വിവാഹത്തെക്കുറിച്ച് എന്നോട് പറയുകയും എൻ്റെ അഭിപ്രായം ചോദിക്കുകയും ചെയ്തു. അദ്ദേഹം ദീനിയായി വളരെ ഉയർന്ന നിലവാരമുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ വിവാഹം തന്നെ അദ്ദേഹം ആലോചിച്ചിരുന്നത് ഒരു വിധവയെ അഥവാ മക്കളൊക്കെ ഉള്ളതിനെ തന്നെ കഴിക്കാനായിരുന്നു. എന്നാൽ വീട്ടുകാർ ഒരു നിലക്കും അത് സമ്മതിച്ചില്ല. അതിൽ നിന്നും അദ്ദേഹം അതുകൊണ്ട് പിന്മാറി. എന്നാൽ വിധവ വിവാഹം കഴിക്കുക എന്ന നബിയുടെ സുന്നത്ത് പരലോകത്ത് അള്ളാഹുവിൻ്റെ ഫിർദൗസി നേടുക എന്ന ലക്ഷ്യമായിട്ടാണ് അദ്ദേഹം നടക്കുന്നത്. ഇക്കാര്യം എന്നോട് പറയുകയും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്നോട് പറയുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഭാര്യ കൂടി എന്ത് ചെയ്യണം, മുൻകൈ എടുത്തുകൊണ്ട് ഇതുപോലെ വിവാഹത്തിന് നേതൃത്വം കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് വരുന്ന ഭർത്താവിനെ ഞാൻ ഇപ്പോൾ കാണുമ്പോഴൊക്കെ മനസ്സിൽ വെറുക്കുകയാണ്. വേറൊരാളെ വിവാഹം കഴിക്കാൻ വേണ്ടി പോകുന്നൊരു ആളല്ലേ എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഞാൻ കാണുന്നത്. അപ്പോൾ ഇത് വളരാതെ എൻ്റെ ഇതുണ്ട്. അപ്പോൾ എനിക്ക് ഒരു വലിയൊരു ഭാരം എൻ്റെ മനസ്സിൽ ഉള്ളതുപോലെയാണ്. എത്ര ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടണില്ല. എന്നാൽ അദ്ദേഹത്തിനോട് ഇത് പറയുമ്പോൾ ജന്നത്തുൽ ഫിർദൗസിലേക്ക് കയറാനുള്ള ഒരു മാർഗ്ഗമാണ്, നീ ഇപ്രകാരം ചെയ്താൽ നീ ഒരു മാതൃകയാവും, അതെനിക്ക് മറ്റുള്ള ആളുകളോട് പറയാം, ആ രൂപത്തിൽ ഞാൻ മുൻകൈ എടുത്തുകൊണ്ട് നിർവഹിക്കണം എന്നാണ് അദ്ദേഹം പറയണത്. എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ചെയ്യേണ്ടത്, എനിക്കൊരു നിലക്കും ഇതായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, അദ്ദേഹത്തിന് ഒഴിവാക്കിയാലോ എന്ന് പോലും ചിന്തിക്കുന്നു എന്നാണ്.
3: ഇവിടെ സത്യത്തിൽ ഇദ്ദേഹത്തോട് ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം, സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ കാരണം അദ്ദേഹം അത്രയും ആത്മാർത്ഥമായും അത്രയും നിഷ്കളങ്കമായും പ്രതിഫലം ആഗ്രഹിച്ചും കൊണ്ടും ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ നിലക്ക് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്താൽ അദ്ദേഹം തിരിച്ചും ചിന്തിക്കും. കാരണം ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വിധവയെ വിവാഹം കഴിക്കുക, വിധവയെ വിവാഹം കഴിക്കുക എന്നുള്ളതിന് ഇസ്ലാമിൽ എന്തെങ്കിലും പ്രത്യേക പ്രോത്സാഹനങ്ങളുണ്ടോ? അപ്പോൾ ആളുകളുടെ മനസ്സിൽ അധികം വരാറുള്ള എന്താ വെച്ചാൽ, ഒരു വിധവയുടെ കാര്യത്തിൽ പരിശ്രമിക്കുന്നവൻ ഒരു മുജാഹിദിനെ പോലെയാണ് എന്ന് പറയും. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളും ഈ കൂലി കിട്ടാൻ വേണ്ടിയിട്ട് വിധവനെ കല്യാണം കഴിക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്നതിൽ എന്ത് ശരിയാണുള്ളത്? ഇപ്പോൾ നിങ്ങളുടെ പെങ്ങൾ വിധവയാണ്, ആ വിധവയെ നിങ്ങൾ സംരക്ഷിക്കുകയാണ്, നിങ്ങൾക്കൊരു എന്തുണ്ടാവും, ഒരു ജിഹാദിൻ്റെ കൂലി കിട്ടുന്നതാണ്, മനസ്സിലായി? ഇനിയിപ്പോൾ ഒരു വിധവയാണ്, അവർക്ക് ജീവിക്കാൻ വഴിയില്ല, അവർക്ക് എന്തെങ്കിലും ജീവിക്കാനുള്ള വക ഉണ്ടാക്കി കൊടുത്താൽ അതിന് സംരക്ഷണങ്ങൾ കിട്ടും. ഇതാണ് അതിൻ്റെ ഒരു വിശാലമായ അർത്ഥം. അതിൻ്റെ ഭാഗമായി ഒരു വിധവയെ വിവാഹം കഴിക്കുക എന്നുള്ളത് വരുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് വരില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നതിൽ എന്തില്ല, ഒരിക്കലും ശരിയല്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ വന്നിട്ട് വിധവനെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ ആളോട് ഒരു ബിക്കറിനെ കല്യാണം കഴിച്ചു കൂടായിരുന്നോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടുണ്ട്. എന്നാലും നിനക്കും അവൾക്കും എന്താണ് ആ ഒരു പിന്നെ ഭാര്യഭർത്തൃ ബന്ധത്തെ നന്നായിട്ടൊന്ന് ആസ്വദിക്കാമായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, വിവാഹം എന്നുള്ളതിൻ്റെ ലക്ഷ്യം വിവാഹമാണ്, അതല്ലാതെ വിധവാ സംരക്ഷണമല്ല, പാവപ്പെട്ടവരെ പുരോധിവസിപ്പിക്കലല്ല. അതൊക്കെ ഒരാൾക്ക് വിവാഹത്തിലൂടെ നടക്കേണ്ടെങ്കിൽ നടന്നോട്ടെ, പക്ഷെ ആത്യന്തികമായി അയാൾ ചിന്തിക്കേണ്ട എന്താണ്, ഒരു ജീവിതാവസാനം വരെ ഒരു ഭാര്യ എന്ന നിലക്ക് തൻ്റെ കൂടെ നിന്ന് പോകാൻ പറ്റുന്ന ഒരാളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായ കാര്യം. അപ്പോൾ ഇദ്ദേഹം തെറ്റിദ്ധരിച്ചൊരു വിധവയെ വിവാഹം കഴിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ ഒരു കന്യക വിവാഹം കഴിക്കുന്നതിനേക്കാളും എന്തോ കൂടുതൽ പുണ്യമുള്ള കാര്യമാണ്, കാരണം അത് വിവാഹത്തോടെ മാത്രമേ ആ പുണ്യം നേടാൻ പറ്റുള്ളൂ, അതിന് വേറെ വഴിയില്ല എന്നൊക്കെ തെറ്റിദ്ധരിച്ച് പോയ പോലെയാണ് ഈ പെരുമാറ്റം എന്ന് മനസ്സിലാവുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരാൾ വിവാഹത്തിൻ്റെ സമയത്ത് തൻ്റെ വിവാഹം എങ്ങനെയാകണമെന്നാണോ ആഗ്രഹിച്ചത് അതുപോലെ ആയില്ലെങ്കിൽ എന്ത് ചെയ്യും, അത് ജീവിതകാലം മുഴുവനും എന്ത് ചെയ്യും, അയാൾ പരാതിപ്പെട്ടുകൊണ്ടിരിക്കും. പുതാനം പെണ്ണെങ്കിൽ ഒരാൾക്ക് തോന്നുകയാണെങ്കിൽ ഞാനും ഭാര്യയും തമ്മിൽ എന്ത് വേണം, ഒരു 8 വയസ്സ് ഡിഫറൻസ് വേണം. അപ്പോൾ അയാൾ അഥവാ ഒരു 4 വയസ്സ് ഡിഫറൻസ് ഇല്ലെങ്കിൽ കല്യാണം കഴിച്ചാൽ മരണം വരെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഡിഫറൻസ് ഇല്ലാണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന് പറയും. ഒരു തടിച്ചൊരാളെ കല്യാണം കഴിക്കണം എന്ന് വിചാരിച്ച ആൾക്ക് ഒരു മെലിഞ്ഞൊരാളെ കല്യാണം കഴിക്കേണ്ടി വന്നാൽ ഞാൻ അന്ന് അങ്ങനെ വിചാരിച്ച് എനിക്കിനി തടിച്ചൊരാളെ കല്യാണം കഴിക്കണം. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കുമ്പോഴേ അയാൾ എന്ത് ചെയ്യുള്ളൂ, അവർക്ക് സംതൃപ്തി കിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്താന്ന് വെച്ചാൽ ഇങ്ങനത്തെ ആൾക്കാർ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ആരെങ്കിലും പോയി കല്യാണം കഴിക്കും, പിന്നെ ഇടങ്ങേറാകെ ഇവരായിരിക്കും. അപ്പോൾ ഈ പെൺകുട്ടി പറയണത് എന്താണെന്ന് വെച്ചാൽ ഇവരോട് എപ്പോഴും ഒരു വിവാഹത്തെക്കുറിച്ച് പറയാണ്, ഒരു ഭാര്യയ്ക്ക് എത്രമാത്രം അത് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ആലോചിക്കണം. മാത്രമല്ല അയാൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണം എന്താണെന്ന് വിചാരിച്ചാൽ അയാളുടെ നിലവിലുള്ള ജീവിതം തന്നെ അദ്ദേഹം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നന്നായി സഹകരിച്ചു പോകുന്ന ഒരു ഭാര്യയുടെ മാനസിക നിലയെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച് വിഷമിപ്പിച്ച് എന്ത് ചെയ്യാണ്, ജീവിതത്തെ ബുദ്ധിമുട്ടിച്ചിട്ട് എന്താണ് കാര്യമുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പിന്നെ ഇത് ചെയ്താലേ സ്വർഗത്തിൽ പോവുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്ന രൂപത്തിലൊരു തെറ്റായ ധാരണ അദ്ദേഹത്തിൽ കടന്നുകൂടിയതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ശരി തെറ്റുകളെക്കുറിച്ച് വിശാലമായ ഒരു ചർച്ചക്ക് അദ്ദേഹത്തിന് ദീനിയായിട്ട് അറിയുന്ന ഒരാളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചാൽ പരിഹരിക്കാവുന്ന കാര്യങ്ങളെയുള്ള ഒരു തീരുമാനത്തിലെത്താൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
4: ഓക്കെ, അതാണ് അപ്പോൾ ഒന്നാമത്തെ ഒരു ചോദ്യം ഉള്ളത്. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം നമുക്ക് കിട്ടിയത്, എൻ്റെ കുടുംബത്തിൽ ഞാൻ ഉപ്പ, ഉമ്മ, ഭാര്യ, 2 കുട്ടികൾ. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 12 വർഷമായി. എനിക്കൊരു പെങ്ങളാണ് ഉള്ളത്. അവളോട് കൂടുതൽ വർത്തമാനം പറയുന്നതും ഫോൺ വിളിക്കുന്നതും അവളുടെ അടുത്ത് ഇടപഴകാൻ പോലും പറ്റുന്നില്ല. ഇത് കണ്ടാൽ ഭാര്യയുടെ സ്വഭാവത്തിൽ തന്നെ മാറ്റം വരും. അവൾ പറയും നിങ്ങൾക്ക് മാത്രമേ പെങ്ങളുള്ളൂ, വേറെ ആർക്കും ഇല്ലേ. അപ്പോൾ ഞാൻ ഭാര്യയോട് ഈ പറയും, എനിക്ക് നിനക്കുള്ള സ്നേഹം നിനക്ക് ഞാൻ നൽകുന്നുണ്ട്, പെങ്ങൾക്കുള്ളത് ഞാൻ പെങ്ങൾക്ക് കൊടുക്കുകയാണ് എന്നുള്ളതാണ്. പക്ഷെ അത് എത്ര പറയുമ്പോഴും അവൾക്കത് ഉൾക്കൊള്ളാം, എൻ്റെ ഭാര്യയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എൻ്റെ മുന്നിൽ വെച്ച് പെങ്ങളോട് അടുത്ത് ഇടപഴകാൻ നിൽക്കരുത്, അതെനിക്ക് സഹിക്കില്ല എന്നാണ് ഭാര്യ പറയണത്. വല്ലാത്തൊരു മനോവിഷമത്തിലാണ് ഞാൻ, മറുപടി പ്രതീക്ഷിക്കുന്നു എന്നാണ് ഈ സഹോദരൻ പറയുന്നത്.
3: ഇതിലുള്ളൊരു വിഷയം എന്താണെന്ന് വിചാരിച്ചാൽ ഈ പൊതുവേ ഭാര്യ ഭർത്താക്കന്മാർക്കുള്ളൊരു വിഷയമാണത്. അതായത് ആരോടായാലും നമ്മൾ കൂടുതൽ അടുത്ത് പെരുമാറുമ്പോൾ അത് തന്നോടുള്ളൊരു അകലമായിട്ടാണ് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ ഈ ഫ്രണ്ട്ഷിപ്പിലുണ്ടല്ലോ അങ്ങനെ. അപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു 2 കുട്ടികൾ തമ്മിൽ അടുത്ത സ്നേഹിതന്മാരാണെങ്കിൽ എന്ത് ചെയ്യും, വേറൊരുത്തിനോട് ഇവൻ എന്തെങ്കിലും പരിചയപ്പെടുക ബന്ധപ്പെടുക ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഇവർക്കത് ഭയങ്കരമായിട്ട്. അപ്പോൾ ഇതെന്താ ഒരു പൊസസ്സീവ്നെസ്, നമ്മുടെ എല്ലാം നമ്മുടെ ഇത് എന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടല്ലോ, അത് പൊതുവേ ദാമ്പത്യത്തിൽ കൂടുതലാണ്. അപ്പോൾ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് വേറെ ഏതൊരാൾ, ഇപ്പോൾ അത് ഉമ്മാനോടാവാം പെങ്ങളോടാവാം, അടുത്ത് പെരുമാറുമ്പോൾ എന്നോട് ഇഷ്ടക്കുറവുള്ള പോലെ അല്ലെങ്കിൽ എന്നെക്കാളും അവരോട് സ്നേഹമുള്ള പോലെ ഒക്കെ തോന്നും. ഇതിപ്പോൾ ഒരു പുറത്തുള്ളൊരു സ്ത്രീയോടൊക്കെ സംസാരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടാവും. ഇത് ഇതിപ്പോൾ പെങ്ങളും ഉമ്മയൊക്കെ ആകുമ്പോൾ കുറച്ചൊക്കെ ഇതാവും, കൂടുതലുണ്ടാവും. ചിലപ്പോൾ ജീവിതത്തിൽ ഒരു സ്ത്രീയെ നോക്കുക പോലും ചെയ്യാത്ത ആളുകളൊക്കെ പലപ്പോഴും ഇത്തരം വലിയ ആരോപണങ്ങൾ ഭാര്യമാർ ഉന്നയിക്കാനുള്ള കാരണം എന്താണ്, ഇവരുടെ ഈ തെറ്റിദ്ധാരണയാണ്. അപ്പോൾ ഇത് അദ്ദേഹത്തെക്കുറിച്ച് അവൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവളെക്കുറിച്ച് അദ്ദേഹത്തിനും തോന്നാം. ഇതിപ്പോൾ ഇവൾ അവരെ വീട്ടിലാകുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യണത്, മറ്റുള്ളവരോട് പെരുമാറുന്നത് ഇയാളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. നേരെ മറിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഇപ്പോൾ ഇവളെ സ്വന്തം വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ അവളുടെ അളിയനോട്, അതായത് ജ്യേഷ്ഠത്തിൻ്റെ ഭർത്താവിനോട് അല്ലെങ്കിൽ ആരെങ്കിലും ആങ്ങളമാരോട്, ഇവരോടൊക്കെ എന്ത് ചെയ്യാണ് വളരെ ഫ്രണ്ട്ലി സംസാരിക്കുമ്പോൾ എന്തുണ്ടാവും, സ്വാഭാവികമായി ഇതേ ചിന്ത തന്നെ എന്തുണ്ടാവും, ഭർത്താവിനുണ്ടാവും. പക്ഷെ പൊതുവേ നമ്മൾ എന്ത് ചെയ്യൂല, അത് പ്രകടിപ്പിക്കൂല എന്ന് മാത്രമുള്ളൂ. അതുകൊണ്ട് ഇത് ഭാര്യ ഭർത്താക്കന്മാരായതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു ചിന്തയാണ് എന്ന് എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തൊരു കാര്യം, ഇതിപ്പോൾ ഇയാൾക്കൊരു ബുദ്ധിമുട്ടാകുന്ന രൂപത്തിൽ, സ്വാഭാവികമായി എല്ലാവർക്കും ഇതുണ്ടെങ്കിലും ഇയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷമകരമാകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അതിന് ചിലപ്പോൾ ചില കാരണങ്ങളുണ്ടാവും. അതിലൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഭാര്യയോട് നന്നായി പെരുമാറാനും ഇടപഴകാനുള്ള സമയം ചിലപ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടായിരിക്കും. വളരെ അടുത്ത് പെരുമാറാനും അടുത്ത് ബന്ധപ്പെടാനും കഴിയുന്നുണ്ടെങ്കിൽ പൊതുവെ ഇങ്ങനത്തെ തെറ്റിദ്ധാരണ ഉണ്ടാവില്ല. അപ്പോൾ ഇയാൾ പറയുന്ന വിശദീകരണം കറക്റ്റ് ആയിരിക്കും. എന്ത്, നിനക്ക് തരുന്ന ഞാൻ തരുന്നുണ്ട്, പെങ്ങൾക്ക് കൊടുക്കുന്നത് പെങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്, ഭാര്യനെ സ്നേഹിക്കുന്ന പോലെ ആരും പെങ്ങളെ സ്നേഹിക്കൂല, പെങ്ങളെ സ്നേഹിക്കുന്ന പോലെ ആരും ഭാര്യനെ സ്നേഹിക്കൂല എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു ഫിലോസഫി ഉണ്ടല്ലോ, അത് സത്യമാണെങ്കിലും അത് ഇവർക്ക് ഫീൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഭാര്യയെ സ്നേഹിക്കുന്ന പോലെ പെങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നെന്ത് ചെയ്യണം, അനുഭവത്തിൽ വരണം. അപ്പോൾ ഒന്നുകൂടെ ഒരു കൺസിഡറേഷൻ കൊടുക്കേണ്ടതുണ്ടോ എന്ന ഒരു സംശയം ആ കാര്യത്തിലുണ്ട്. അതേപോലെ തന്നെ മറ്റൊന്ന് എന്താണെന്ന് വിചാരിച്ചാൽ ഇവർ ഈ പിന്നെ പെങ്ങൾ എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ളതാണ്, ഭാര്യ ഇപ്പം വന്നതാണ്. അപ്പോൾ അവർ ചെറുപ്പം മുതൽ വേറെ ഭാര്യയൊന്നും ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്യും, അവർക്ക് കൂടുതൽ സമയം ഇടപഴകാൻ കിട്ടും. അപ്പോൾ ഒരൊറ്റ പെങ്ങൾ എന്നുള്ള നിലക്ക് സാധാരണ ഒരു പെങ്ങന്മാരോടുള്ളതിനേക്കാളും ഒരു ഓവറായിട്ടുള്ള സാര ഒരു പെങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് ഇവർ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. അവർ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്നേഹപ്രകടനം ഒരു പക്ഷേ എന്തായിരിക്കും ഇവർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എന്തായാലും അത് വലപ്പോൾ ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റില്ല. അതുകൊണ്ടാണ് എൻ്റെ മുന്നിന്ന് നിങ്ങളിങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നത് അടിസ്ഥാനത്തിൽ. അപ്പോൾ ഒന്ന് അവരോട് പെരുമാറുന്നിടത്ത് എന്തെങ്കിലും കുറവുകളുണ്ടോ എന്ന്, ഇവരോട് ഓവറായിട്ടുള്ള സാധാരണ പെങ്ങൾ നിലയിൽ കവിഞ്ഞ ഇടപഴകലുണ്ടോ എന്നുള്ളത് ഇതൊക്കെ ഒന്ന് ചിന്തിക്കുക. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിനൊന്ന് ക്രമീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഇദ്ദേഹത്തിന് ഇവളിങ്ങനെ അസ്വസ്ഥത കാണിക്കുമ്പോൾ പ്രയാസം ഉണ്ടെങ്കിൽ അതിനേക്കാളും എത്രയോ ഇരട്ടി പ്രയാസം ഈ പെൺകുട്ടി അനുഭവിക്കുന്നുണ്ടായിരിക്കും. കാരണം എന്നെ അവഗണിക്കുന്നുണ്ടോ, എന്നോട് സ്നേഹമില്ലേ, മറ്റുള്ള അമിതമായ സ്നേഹം കാണിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ ഇങ്ങനത്തെ ചില പ്രായോഗിക കാര്യങ്ങൾ ചെയ്യലായിരിക്കും നന്നായിരിക്കാൻ തോന്നുന്നു.
4: പ്രായോഗികമായ രൂപത്തിൽ മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. മൂന്നാമത്തെ ചോദ്യം, 12 വയസ്സുള്ള എൻ്റെ മകന് ഹോമോസെക്ഷാലിറ്റിയെക്കുറിച്ചും ഗേ എന്താണെന്നും ചോദിച്ചു, ഉമ്മനോടാണ് ചോദിച്ചത്. ഇത്തരത്തിലുള്ള ചോദ്യത്തിനോട് നാം ഏത് രീതിയിലാണ് മക്കളെ മനസ്സിലാക്കി കൊടുക്കുക? ഉമ്മ എന്ന നിലയിൽ ഇസ്ലാമിക നിയമങ്ങളെ പറ്റിയും ലൂത്ത് നബിയുടെ ജനതയെപ്പറ്റിയും പറഞ്ഞു കൊടുത്തെങ്കിലും എനിക്ക് തൃപ്തിയായില്ല. പുതിയ തലമുറയിലെ കുട്ടികളെ അവരേതൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത് പോലെയാണോ മനസ്സിലാക്കുക എന്ന് അറിയില്ല. അപ്പോൾ അതിനൊരു പരിഹാരം എന്താണെന്നുള്ള നിർദ്ദേശിക്കണം.
3: ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. കാരണം എന്താ വെച്ചാൽ ഈ കുട്ടികളെ, സ്കൂൾ തലത്തിലുള്ള കുട്ടികളെ തൊട്ട് ഇപ്പോൾ കോളേജിലൊക്കെ വളരെ വ്യാപകമായി ഇത് സിലബസുകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഈ LGBTQ, അതായത് ആണ് പെണ്ണ് എന്നതിലുപരി വേറെയും കുറേ സെക്സുകളുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാട്, ബാഹ്യമായി ആണാണെങ്കിലും ബാഹ്യമായി പെണ്ണാണെങ്കിലും അവർ ആന്തരികമായി പെണ്ണാണാവാം ആണ് പെണ്ണാവാം എന്നൊക്കെയുള്ള ഈ ഒരു കൺഫ്യൂഷൻ്റെ ഒരു പിന്നെ തത്വം കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് പഠിക്കുന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന ആദ്യത്തെ സ്വാധീനമാണെന്ത്, തൻ്റെ ജെൻഡറിനെ കുറിച്ചുള്ള കൺഫ്യൂഷൻ. അപ്പോൾ ജെൻഡറിനെ പറ്റി കൺഫ്യൂഷൻ ഉണ്ടായാൽ അത് കുറച്ച് ഗൗരവമുള്ള വിഷയമാണ്. അതായത് ഇപ്പോൾ ഒരാൺകുട്ടി ഞാനൊരു പെൺകുട്ടിയാണോ എന്ന് സംശയിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ വളരെയധികം സീരിയസ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ സ്വാഭാവികമായും അത് വന്നിട്ട് പാരൻസിനോടാണ് പറയുക. അപ്പോൾ നമ്മളത് പറയുമ്പോൾ അതിനുള്ള മറുപടി പറയാൻ നമുക്ക് പറ്റണം. അത് അവിടെ തിരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ ജീവിതം തന്നെ നശിക്കും. കാരണം ഒരു ആൺകുട്ടിയായ ഒരു കുട്ടിക്ക് ഞാൻ പെൺകുട്ടിയാണെന്ന് വിചാരിച്ച് ഈ ലോകത്ത് ജീവിക്കുക അസാധ്യമാണ്. ഒരു പെൺകുട്ടിക്ക് ഞാൻ ആൺകുട്ടിയായി ജീവിക്കുക എന്നുള്ളത് ഭാഗ്യമായി പെൺകുട്ടിയാവുമ്പോൾ അത് അസാധ്യമാണ്. അങ്ങനത്തെ ഒരു സങ്കല്പത്തിലേക്ക് കുട്ടി പോയാൽ ആ കുട്ടിയുടെ ലൈഫ് തന്നെ എന്ത് ചെയ്യും, ഉടനെ തകരാറായിപ്പോകും. അവിടെ ജോലി, വിവാഹം, വീട്ടിലുള്ള ബന്ധങ്ങൾ, മറ്റെല്ലാം തകരാറായിപ്പോകും. അപ്പോൾ അവിടെ തിരുത്തി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഒന്ന് ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് ആരാണ്, അതെന്തിനു വേണ്ടിയാണ് എന്നതിനെക്കുറിച്ചുള്ള വിവരം നമ്മൾ കൊടുക്കണം. ഇതൊരു ബോധപൂർവമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതായത് ഇവിടെ എല്ലാവരും ഒരു ധാർമ്മികത പാലിച്ച് ആണും പെണ്ണും ഒരു ഡിസ്റ്റൻസ് പാലിച്ച്, അത് പെണ്ണാണ് അപ്പോൾ പെൺകുട്ടി ഇരിക്കണ ബെഞ്ചുമ്പോൾ നമ്മൾ ഇരിക്കേണ്ട, അത് ആ ഒരു പെണ്ണാണ് അപ്പോൾ ഞാനൊരു ഫ്രണ്ട് ആവേണ്ടത് ആണിൻ്റെ കൂടെയാണ്, ഇങ്ങനെയൊക്കെയുള്ള ചില ധാർമ്മിക മൂല്യങ്ങളെ മതപരമായും പരമ്പരാഗതമായും നമ്മൾ പാലിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സുരക്ഷിതത്വം നമ്മുടെ പെൺകുട്ടികൾ കിട്ടുന്നുണ്ട്, അതിൻ്റെ ഒരു സുരക്ഷിതത്വം ആൺകുട്ടികൾ കിട്ടുന്നുണ്ട്. പെൺകുട്ടികൾക്ക് വേറെ ഹോസ്റ്റലാണ്, ആൺകുട്ടികൾക്ക് വേറെ ഹോസ്റ്റലാണ്, അവർ വേറെ സീറ്റിൽ നിന്ന് യാത്ര ചെയ്യും. അപ്പോൾ ഇത് അങ്ങോട്ട് ഇല്ലാതാക്കണമെങ്കിൽ എന്ത് വേണം? ഈ ആണ് പെണ്ണ് എന്നതിലൊന്നും വലിയൊരു കാര്യമില്ല. ഒരു പക്ഷേ നീ ഒരു പെണ്ണാണെന്ന് വിചാരിക്കുന്ന ആൾ ആണായിരിക്കാം, ആണ് പെണ്ണായിരിക്കാം, അതൊന്നും ഇപ്പോൾ ആരും ആണും പെണ്ണും അല്ല. ഒരു പ്രായപൂർത്തിയാകുമ്പോൾ അവർ തീരുമാനിക്കുന്നതാണ്, അവനവൻ്റെ തോന്നലുകൾക്കനുസരിച്ചാണെന്നൊക്കെ പറയുമ്പോൾ ഈ ആൺ പെൺ എന്ന് പറയുന്ന വ്യത്യാസങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ പറ്റും. അതേപോലെ തന്നെ എന്ത് ചെയ്യും, ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചാണ് ജീവിക്കേണ്ടത് എന്ന അടിസ്ഥാനപരമായ തത്വത്തിൽ എന്താണ്, എൻ്റെ വികാരം ഒരാണിനോടാണെന്ന് പറയുമ്പോൾ ഒരാണ് ആണിനെ സ്വീകരിക്കേണ്ടതില്ലേ എന്ന ചോദ്യം വരും. അപ്പോൾ ഹോമോസെക്സ് അതോടുകൂടെ എന്ത് ചെയ്യും, അനുവദനീയമായി കിട്ടും. അതേമാതിരി ഒരു പെൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ എന്ത് ചെയ്യും, ആ തരത്തിലുള്ള ഹോമോസെക്സുകളും വരും. അപ്പോൾ അതേ പിന്നെ ബൈസെക്സ്, രണ്ടാളുകൾ തമ്മിലുള്ളത്, ഇങ്ങനെയുള്ള എല്ലാറ്റിലും എല്ലാ വിധത്തിലുള്ള വഴിവിട്ട ലൈംഗികതയെയും സമൂഹത്തിൽ കൊണ്ടുവരാനുള്ള വളരെ ബോധപൂർവമായൊരു ബേസാണ് ഇത് എന്നത് നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് പറഞ്ഞു കൊടുക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭാഗ്യമായി ആണാണോ അവൻ ആണായി ജീവിച്ചേ പറ്റൂ, ഭാഗ്യമായി പെണ്ണാണോ അവൻ പെണ്ണായി ജീവിച്ചേ പറ്റൂ. അതല്ലാതെ ജീവിക്കുവാനുള്ള ശ്രമം എന്താണ്, വളരെ അപകടകരമായിരിക്കും എന്ന് ബുദ്ധിപരമായി അവരെന്ത് ചെയ്യണം, ബോധ്യപ്പെടുത്തണം. ഇപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ പറയാം, ഇപ്പോൾ 10-ാം ക്ലാസ് വരെ പെൺകുട്ടിയായി ജീവിച്ച് പഠിച്ച ഒരു കുട്ടി, അവളെന്ത് ചെയ്യാണ്, 10-ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം ഒത്തുകൂടുന്ന സ്കൂളിൽ അവൾ എന്ത് ചെയ്യാണ്, ഒരു 5 വർഷത്തിന് ശേഷം അവൾ വരികയാണ്. അപ്പോൾ വരുന്ന സമയത്ത് അവൾ എന്താണ്, ഒരു ജീൻസും ടീഷർട്ടൊക്കെ ഇട്ട് മുടിയൊക്കെ വെട്ടി ഒരു ആണിൻ്റെ രൂപത്തിലാണ്, എന്തോ ഹോർമോൺ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി ചെറുതായി മീശയും താടിയൊക്കെ വരുത്തിയിട്ടാണ്. അപ്പോൾ ഇവളുടെ പേര് പറയുമ്പോൾ ഈ കുട്ടികൾക്ക് മുഴുവനും അത്ഭുതമാണ്, അവർക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വെളി ഫംഗ്ഷന് വന്നിട്ട് എന്ത് ചെയ്തു വെച്ചാൽ ആൺകുട്ടികളുടെ ഭാഗത്ത് പോയിരുന്നു. അപ്പോൾ ആൺകുട്ടികളൊക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി, കാരണം ഇവള് പെണ്ണാണെന്ന് 10 കൊല്ലം അവർക്ക് അറിയുന്നതാണ്. അപ്പോൾ അവൾ സ്വാഭാവികമായും പെൺകുട്ടികളുടെ ഭാഗത്ത് പോയി. അപ്പോൾ ഒരാൺകുട്ടി വന്നിരിക്കുന്നു എന്നുള്ള നിലക്ക് എന്ത് ചെയ്തു, അവരെല്ലാവരും മാറുന്നു. അങ്ങനെ ബാക്കിയുള്ളവരെല്ലാവരും അവിടെ ഒരു സൗഹൃദത്തിൽ നിന്നപ്പോൾ ഇവൾ മാത്രം ഒറ്റയ്ക്കാണ്, എന്താ അവിടെ ആണുമല്ല പെണ്ണുമല്ല. അപ്പോൾ ഒരു പെണ്ണിനൊരിക്കലും ആണാവാൻ കഴിയില്ല, ആണൊരിക്കലും പെണ്ണാവാൻ കഴിയില്ല. ഈ പ്രായോഗിക പ്രശ്നം എല്ലാ ഭാഗത്തും ഉണ്ടാകും. ചിലപ്പോൾ എവിടെയെങ്കിലും വെച്ച് പെൺകുട്ടികളുടെ കൂട്ടത്തിൽ ഇങ്ങനത്തെ ഒരു ആണിനെ കണ്ടാൽ ഒരു പക്ഷേ അവിടെ കയ്യേറ്റം ചെയ്യപ്പെടാം, അതൊരു വേഷം കെട്ടി വന്നതാണെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ജീവിത പ്രശ്നങ്ങളിലേക്കാണ് അവർ എടുത്തെറിയപ്പെടുന്നത്. പിന്നെ അവർ പൊതുവെ തെരുവിലേക്ക് ഇറങ്ങുന്നു, ഒരു വേശ്യാവൃത്തിയിലേക്ക് നീങ്ങുന്നു. അങ്ങനത്തെ ഒരു ജീവിതമാണ് അവർക്ക് പറ്റുക. അല്ലെങ്കിൽ വീട് വിട്ടുപോകുന്നു, നാട് വിട്ടുപോകുന്നു, മതം വിട്ടുപോകുന്നു, എല്ലാ ധാർമ്മികതയെയും ഇല്ലാതാക്കാൻ ഈ ഒരു ചിന്തക്ക് പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളോട് പറയുന്നത് ആണാണോ ആണായിരിക്കും ജീവിതകാലം, പെണ്ണാണോ പെണ്ണായിരിക്കും. അപ്പോൾ അത് ഒരിക്കലും ഒരാണിന്, വളരെ അപൂർവമായ ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടായേക്കാന്നല്ലാതെ ഈ പറഞ്ഞ രൂപത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ അത് പരമാവധി നമ്മൾ എന്ത് ചെയ്യണം, ആണ് ആണിലേക്ക് വരാനുള്ള ട്രീറ്റ്മെൻറ്റുകൾ നടത്തുക, പെണ്ണ് പെണ്ണിലേക്ക് വരാനുള്ള ട്രീറ്റ്മെൻറ്റുകൾ നടത്താനല്ലാതെ പച്ചയായ ഒരു പെണ്ണ് ആണാവാൻ ശ്രമിക്കുന്നതും ആണ് പെണ്ണാവാൻ ശ്രമിക്കുന്നതും അപകടകരമാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കൽ വളരെ അനിവാര്യമാണ്. ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേക്കും നമ്മളത് പറഞ്ഞു കൊടുക്കാൻ സജ്ജമായിരിക്കും.
4: രക്ഷിതാക്കള് പ്രത്യേകിച്ച് കാലഘട്ടത്തിൽ, ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, 9-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. അപ്പം അതിൽ പ്രധാനമായി ചർച്ച ചെയ്യുന്ന ഇതുപോലുള്ള വിഷയങ്ങൾ, സ്വാഭാവികമായിട്ടും അങ്ങനെ ട്രെയിനിങ് പ്രോഗ്രാം വരുമ്പോൾ അതിൽ പങ്കെടുത്ത അധ്യാപകർ മറിച്ച് ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇത് ഉണ്ടാക്കുന്ന ആളുകളെ സംബന്ധിച്ച് കേവലം 1-ോ 2-ോ ആളുകളായിരിക്കും. ഇപ്പം നിലവിലുണ്ടായിരിക്കുന്ന ഒരു സിസ്റ്റത്തിനെ പൊളിച്ചെഴുതുക എന്നുള്ളൊരു കാര്യം മുന്നിൽ വെച്ചാണ്, അതിൻ്റെ അപകടത്തിനെ കുറിച്ച് പലപ്പോഴും ചിന്തിക്കുന്നില്ല എന്നുള്ളത്.
3: രക്ഷിതാക്കളും അധ്യാപകന്മാരൊക്കെ
4: ബോധവാന്മാരാവേണ്ട ഒരു,
3: നമുക്ക് വേഗത്തിൽ കൺവിൻസ് ചെയ്യാൻ പറ്റും.
4: അടുത്തൊരു ചോദ്യം, എൻ്റെ ഉമ്മക്ക് പ്രായം കൂടി വരികയാണ്. ഞങ്ങൾ 5 പെണ്ണും 1 ആണുമാണ് ഉള്ളത്. എൻ്റെ നാത്തൂനും മാങ്ങൾക്കും ഞങ്ങൾ ആരും അധിക ദിവസം അവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല. എന്തെങ്കിലും ഒക്കെ കുറ്റം പറയുകയോ പോര് തുടങ്ങുകയൊക്കെ ചെയ്യും. പിന്നെ ഷുഗർ വരും, അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ ഷുഗർ വരും, പ്രഷർ വരും എന്നൊക്കെ പറയും. ഉമ്മയും ഞാനും ഭക്ഷണം എടുക്കുമ്പോൾ അവരുടെ മക്കൾ തിന്നു കഴിഞ്ഞതാണെങ്കിലും അവൾ മക്കൾക്ക് വെച്ചതാണ് എന്ന് പറയും. എന്നേക്കാ എനിക്കാണെങ്കിൽ ഉമ്മയെ നോക്കാൻ അവിടെ നിൽക്കണമെന്നുണ്ട്. പക്ഷേ അവർക്ക് അഥവാ ആങ്ങളക്കും അവരുടെ ഭാര്യയ്ക്കും അത് ഇഷ്ടമല്ല. പെങ്ങന്മാർ ചെന്ന് നിൽക്കുന്ന ഒട്ടും താല്പര്യമില്ല. വല്ലാത്ത സങ്കടത്തിലാണ്. എന്താണ് ചെയ്യുന്നത്? ഒരു മകളാണ്, ആ മകൾ ഉമ്മനെ നോക്കാൻ ഉള്ളൊരു സങ്കടത്തിനെ കുറിച്ചാണ് പറയുന്നത്.
3: അതെ അതെ അതെ, ഇത് ഉമ്മനെ കൊണ്ടായാൽ മതി അല്ലേ? ഉമ്മനെ എന്ത് ചെയ്യാ, നമുക്ക് ചിലപ്പോൾ തറവാട്ടിന്ന് പോവാനുള്ള ഒരു മനസ്സ് വിഷമമൊക്കെ ഉണ്ടാവും. എന്നാലും വിരുന്നൊക്കെ ആയിട്ട് എന്ത് ചെയ്യാ, ഒരു 4 ദിവസം എൻ്റെ കൂടെ വന്ന് നിൽക്കി, 5 ദിവസം എൻ്റെ കൂടെ വന്ന് നിൽക്കി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നല്ല നിലക്ക് വിളിച്ചിട്ട് ഉമ്മക്ക് ഇവിടെ നിന്നൊന്നും കിട്ടാത്ത ഒരു ഭയങ്കരമായ ഒരു സംരക്ഷണവും ഒരു സ്നേഹവും ഒക്കെയാണ് കൊടുത്തിട്ട്. അപ്പോൾ ഉമ്മമാർക്കും ഒരു സന്തോഷമായിരിക്കും. എല്ലാ ആളുകളും പറയും ഉമ്മ തറവാട്ടിന്ന് പോയിട്ടില്ല എന്ന് പറയും. എനിക്ക് തോന്നുന്നത് അതൊരു എക്സ്ക്യൂസാണെന്നാണ് തോന്നുന്നത്, കൊണ്ടുപോവാതിരിക്കാണ്. സത്യത്തിൽ ഏത് ഉമ്മയും പോരും, ഈ വീട്ടിൽ ഇങ്ങനെ താമസിക്കുമ്പോഴേ സ്ഥിരമായി പോരില്ലാന്നേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ഒരു 4-ോ 5-ോ ദിവസത്തേക്കൊന്നും പോരാൻ ആർക്കും വിഷമം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ വാഹനം കഴിച്ച് കൊണ്ടുവരണം. അപ്പോൾ നമ്മുടെ ഭർത്താക്കന്മാർക്കും അല്ലെങ്കിൽ ഭാര്യമാർക്കും ഒക്കെ അതൊരു ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിച്ച് പലരും കൊണ്ടുപോകാതൊക്കെയാണ്. അപ്പോൾ നോക്കാൻ പ്രശ്നമൊന്നുമില്ല. എന്ത് ചെയ്യാണ് ഇവിടെ, പിന്നെ ഇവള് നാത്തു നോക്കുന്നിടത്ത് വന്നിട്ട് എന്ത് ചെയ്യണ്ട, ഒരു പ്രശ്നം ഉണ്ടാക്കുക. എന്നാൽ പിന്നെ വേറൊരു ഭാഷ ഉള്ളത് എന്താ വെച്ചാൽ, സ്വന്തം ഉമ്മാൻ്റെ അടുക്കലേക്ക് ഒരു മകൾക്ക് വരാൻ മരുമകൾ ബുദ്ധിമുട്ടാവുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് എത്രമാത്രം വസ്തുത ഉണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം. പൊതുവേ എന്തില്ല, മരുമക്കൾ എന്ത് ചെയ്യും, പെങ്ങന്മാരുടെയും അമ്മായിമ്മൻ്റെയും ഒക്കെ ഒരു അടിച്ചമർത്തലുകൾക്ക് കീഴിലാണ് പൊതുവേ ജീവിക്കാറുള്ളത്. അവർക്ക് അവർക്കവിടെ വരാനൊരു പ്രശ്നമോ ഒന്നും ഉണ്ടാവില്ല, അവരെ ഭയപ്പെട്ടാണ് ജീവിക്കുക. കാരണം വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, ഞങ്ങളുടെ ദാമ്പത്യത്തെ പോലും ബാധിക്കുമെന്ന് വിചാരിച്ചിട്ട് ഒരുവിധം മരുമക്കളൊക്കെ പരമാവധി സഹകരിച്ചാണ് പോവുക. അപൂർവം ചില ആൾക്കാരുണ്ടാവാം, ഇല്ലാന്ന് നമ്മൾ പറയില്ല. അപ്പം അങ്ങനെ നമ്മൾ പോകുമ്പോൾ എന്ത് ചെയ്യുക, ഇവർ പിന്നെ ഭർത്താവ് പിന്നെ നമ്മുടെ ഭർത്താവിൻ്റെ പെങ്ങന്മാർ ഇവരൊക്കെ വരുമ്പോൾ അവരെ മാന്യമായി സ്വീകരിക്കണം. കാരണം അതല്ലെങ്കിൽ എന്താ വെച്ചാൽ ഭർത്താവിന് വിഷമാവില്ല, കാരണം എൻ്റെ പെങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് ഇവരോടുള്ളൊരു വെറുപ്പായി മാറും. അപ്പോൾ ഭർത്താവുമായുള്ള നല്ലൊരു ബന്ധം സ്ഥാപിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെങ്ങന്മാരെയൊക്കെ നന്നായി സൽക്കരിക്കായിരിക്കും നന്നായിരിക്കുന്നത്. പിന്നെ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മളും എന്ത് ചെയ്യുക, അതിൻ്റെതായ ചില പരിഗണനകൾ കൊടുത്തിട്ട് ഒരകലത്തിൽ നിന്ന് നമ്മളെ അമ്മമാരൊക്കെ കണ്ട് വർത്തനമൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്തു പോരുക. ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഭക്ഷണത്തൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഉമ്മാക്ക് കുറച്ച് ഇറച്ചിയും പത്തിരിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോവുക, മനസ്സിലേ. അപ്പോൾ വീട്ടിലേക്കും കൊടുക്കുക, അതിൽ നല്ല നല്ല സാധനങ്ങളൊക്കെ വാങ്ങിപ്പോവുക, എന്നിട്ട് അവിടുന്ന് ആഘോഷമായിട്ട് ഓർക്കും ഒരു പങ്ക് കൊടുത്ത്. ഇത് അവരെ കൊണ്ട് ഉണ്ടാക്കിക്കുമ്പോഴല്ലേ ബുദ്ധിമുട്ടുള്ളൂ. നമ്മള് പെങ്ങന്മാർ വരുമ്പോഴൊക്കെ എന്ത് ചെയ്യണം, വിഭവങ്ങൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മരുമക്കൾ ചിലപ്പോൾ അതത്ര കഴിഞ്ഞോളുന്നില്ല. അപ്പൊ അങ്ങനത്തെ സമയത്ത് എന്ത് ചെയ്യുക, നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് കഴിക്കാൻ വേണ്ടി അവർ ഭക്ഷണം തരാഞ്ഞിട്ടല്ല, ഒരു നല്ല ഭക്ഷണം നമ്മുടെ വക സ്പോൺസർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുപോണ പോലെ എന്ത് ചെയ്യുക, കൊണ്ടുപോയിട്ട് അവിടെ ഒന്നിച്ച് കഴിക്കുക. അതൊക്കെ നമുക്ക് അങ്ങനെ ഡീൽ ചെയ്ത് കൊണ്ടാവുന്നേ ഉള്ളൂ. പക്ഷെ രണ്ടുപേരും മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ രണ്ടുപേർക്കും ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാവുക.
4: നമ്മൾ ഈ ഒരു വിഷയം വളരെ വിശദമായി ചർച്ച ചെയ്ത ഒരു കാര്യം കൂടെയാണ്. അടുത്തൊരു ചോദ്യം വന്നത്, എൻ്റെ ഭർത്താവ് വിദേശത്താണ്, ഒന്നിച്ച് പഠിച്ച ആൺകുട്ടികളും പെണ്ണുങ്ങളും ആയി ഒരു ഗ്രൂപ്പുണ്ട്. അദ്ദേഹം ആ ഗ്രൂപ്പിൽ വളരെ ആക്റ്റീവാണ്. എൻ്റെ ഭർത്താവ് ദീനിയായ മനുഷ്യനാണ്, സലഫി ആദർശക്കാരൻ കൂടിയാണ്, പെൺകുട്ടികളോട് അങ്ങനെ സംസാരിക്കാത്ത, പൊതുവെ അങ്ങനെ ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ എവിടെയെങ്കിലും ഒന്നിച്ച് പോകുന്നതൊന്നും എനിക്കിഷ്ടമല്ല. പക്ഷെ നാട്ടിൽ ലീവിന് വന്നാൽ ഇവർ ഒന്നിച്ച് യാത്രകൾ പോകുന്നു, ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെയാണ്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പല ന്യായീകരണങ്ങളുണ്ട്. ഞങ്ങൾ ഫ്രണ്ട്സ് അല്ലേ, ഞങ്ങൾ അവരുടെ കൂടെ ഒറ്റക്കല്ലല്ലോ പോകുന്നത്, വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിലില്ല, അവരോട് പേഴ്സണലായി ചാറ്റുന്നതും ഒന്നും എനിക്കിഷ്ടപ്പെടുന്നില്ല, ഭർത്താവ് ചെയ്യുന്നത് തെറ്റാണോ, അതല്ല എൻ്റെ മനസ്സിൻ്റെ കുഴപ്പമാണോ എന്നാണ് ഈ സഹോദരി ചോദിക്കുന്നത്.
3: ഇതിൽ പറയാനുള്ളത്, പിന്നെ എത്ര നല്ല ആൾക്കാരാണെങ്കിലും നമ്മൾ ഈ പഠിക്കണ കാലത്തുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമ്മൾ സജീവമായി കഴിഞ്ഞാൽ നമ്മൾ വഴിതെറ്റിപ്പോകും. ഒന്നാമത് അത്തരം ഗ്രൂപ്പുകൾ നമുക്ക് സജീവമാകാൻ കഴിയൂല. നമുക്കൊരു കൾച്ചർ ഉണ്ടല്ലോ, അതിൽ പല പല കൾച്ചറിലുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ആ കൾച്ചറിനൊക്കെ മാനേജ് ചെയ്ത് ആ ഗ്രൂപ്പിൽ നിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ദീനിനെ തൽക്കാലം കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ ഇത്ര ഉറപ്പിച്ച് പറയാൻ കാരണം, അത്തരം ഗ്രൂപ്പുകളിൽ ഇടപെടുന്നവർക്ക് ഈ അവിഹിതങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്, 100%. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ, ആ പഠിക്കുന്ന കാലത്ത് നമുക്കെന്തില്ല, ഒരു ദീനീ ബോധമില്ല. അതുകൊണ്ട് നമ്മൾ അന്ന് പെരുമാറിയിട്ടുണ്ടായിരിക്കും എങ്ങനെയായിരിക്കും, ശരിയായ ഒരു ദീനിയായ നിലക്കല്ല പെരുമാറിയിട്ടുണ്ടാവുക അധികം ആളുകളും. അപ്പൊ ആ ഓർമ്മകളെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്, പുനഃസ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ചെറിയ ചില പ്രേമങ്ങളോ സ്നേഹങ്ങളോ ബന്ധങ്ങളോ ചിലപ്പോൾ നമ്മൾ ഒന്നിച്ച് ക്ലാസ്സിലാകുമ്പോൾ ചിലപ്പോൾ ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്തരം ആളുകൾ എന്ത് ചെയ്യാണ്, വീണ്ടും അതേ മൈൻഡിലേക്ക് തിരിച്ചു പോവുകയാണ്. രണ്ടാമത്തൊരു കാരണം, അവരൊക്കെ അപകടത്തിൽപ്പെടുന്നു പറയാൻ കാരണം, എന്തായിരുന്നാലും ഇന്ന് ഇവരൊക്കെ വിവാഹിതരായിരിക്കും, അപ്പോൾ അവർക്ക് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ മാനസികമായി ബന്ധമുള്ള ഒരാളെ കാത്തു നിൽക്കായിരിക്കും ഇത് ഷെയർ ചെയ്യുന്നത്. അത് പറയുന്നതോടുകൂടെ എന്ത് ചെയ്യും, ഉണ്ടാണ് അപകടം. അതിൽ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയോട് പറയുമ്പോൾ, ഈ ആൺകുട്ടിക്കും ഉണ്ടാവും അവൻ്റെ ഭാര്യയുമായി പ്രശ്നം, അവൾക്ക് ഭർത്താവുമായും പ്രശ്നം ഉണ്ടാവും. അപ്പോൾ പിശാച് ഇവരോട് പറയാൻ എന്തായിരിക്കും, നമ്മൾ രണ്ടാളും ആയിരുന്നെങ്കിൽ ഒരു പ്രശ്നമല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഏതായാലും നമുക്ക് രണ്ടാൾക്കും ഭർത്താവും ഭാര്യയുള്ള നമുക്ക് തോന്നി ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ തൽക്കാലം വിഷമങ്ങളൊക്കെ ഇതിനോട് പറഞ്ഞോ, അതിന് ഞാനൊരു സപ്പോർട്ട് തരാം എന്ന് പറയും. അത് പിന്നീട് എന്ത് ചെയ്യും, എല്ലാ അവിഹിതങ്ങളിലേക്കും നയിക്കും. അപ്പോൾ ഇവർക്ക് കാണാനും ബന്ധപ്പെടാനുള്ള ആഗ്രഹങ്ങളുണ്ടാവും, അതാണ് ഇങ്ങനത്തെ ടൂറിലേക്കൊക്കെ എത്തുന്നത്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ഇസ്ലാമികമായി പഠിക്കുകയാണെങ്കിൽ പിന്നെ മാതാപിതാക്കൾ മക്കൾ അങ്ങനെ ഒരു ബന്ധത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, ഭാര്യ ഭർത്താവുള്ള ബന്ധത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, അയൽപക്കക്കാരുള്ള ബന്ധത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ബന്ധത്തെക്കുറിച്ച് എവിടെയും പറയണില്ല. എപ്പോഴെങ്കിലും നമ്മളൊരു ക്ലാസ്സിലിരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബന്ധം നമ്മൾ കാത്തു സൂക്ഷിക്കണം, അത് നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും എന്നൊന്നും നമ്മൾ ആരും കേട്ടിട്ടില്ല. അതെന്തുള്ളു വെച്ചാൽ ഒരു കേവല സൗഹൃദം മാത്രമാണ്. ആ സൗഹൃദത്തെ കുറിച്ച് നമ്മൾ പറയണത്, ഇപ്പൊ നിങ്ങൾ കുറച്ചു കാലം കണ്ടക്ടറായിരുന്നു, അപ്പൊ നിങ്ങൾക്ക് കണ്ടക്ടറായ കുറെ ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ, ആ ജോലി ഉപേക്ഷിച്ചു, പിന്നെ നമ്മൾ അധ്യാപകനായി, അപ്പൊ നമുക്ക് കുറെ അധ്യാപകന്മാരായ ഫ്രണ്ട്സ് ഉണ്ടായി. ഇനി നമ്മൾ റിട്ടയർമെന്റ് നടത്തി, നമ്മളൊരു കമ്പനിയുടെ മാനേജറായി, അപ്പൊ അവിടെ കുറെ എവിടെയാണോ നമ്മൾ ചെയ്യണത് അവിടെ നമുക്ക് സഹപാഠികളുണ്ടാവും, സഹപ്രവർത്തകരുണ്ടാവും, അവരുമായി നമ്മൾ ഒത്തുപോവാനുള്ള ഒരു ബന്ധം നമ്മൾ അവിടെ സ്ഥാപിക്കും. അതല്ലാതെ പണ്ട് ഞാൻ ട്രേഡ് യൂണിയൻ ചെയ്തപ്പോൾ അന്തത്ത് ഫ്രണ്ട്സിനെയും, ഞാൻ ഡ്രൈവറായപ്പോഴുള്ള ഫ്രണ്ട്സിനെയും, ഞാൻ കണ്ടക്ടറായപ്പോഴുള്ള ഫ്രണ്ട്സിനെയും, ഞാൻ തൊഴിലാളി ആയപ്പോഴുള്ള ഫ്രണ്ട്സിനെയും എല്ലാവരെയും കൂടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ബാധ്യത നമുക്ക് ആർക്കില്ല. അപ്പോൾ സത്യത്തിൽ എന്തില്ല, ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിന് തന്നെ യാതൊരു അടിസ്ഥാനമില്ല. വേണമെങ്കിൽ സ്കൂളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ പൂർവ്വവിദ്യാർത്ഥികൾ നല്ല പിരിവെടുക്കാനോ, അവരെ സ്ഥാപനവുമായി ബന്ധപ്പെടുത്താനോ, അവർക്ക് എന്തെങ്കിലും അംഗീകാരങ്ങൾ കിട്ടാനോ ഒക്കെ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, അവിടുത്തെ ഒരു അസോസിയേഷൻ, അതിൽ എല്ലാവരും ഉണ്ടാവും. പിന്നെ 2000 ബാച്ചിലെ ആളുണ്ടാവും, 2005 ബാച്ചിലെ ആളുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും കോമൺ ബോഡി എന്നല്ലാതെ ഒരു ക്ലാസ്സിൽ ഒന്നിച്ച് 4-5 കൊല്ലം ഇരുന്ന ആൾക്കാർ വീണ്ടും ഒരു സൗഹൃദത്തിന് വേദി ഒരുക്കുന്നത് വലിയ അവിഹിതങ്ങളിലേക്കും കുടുംബ തകർച്ചയിലേക്കും നാശങ്ങളിലേക്കും നയിക്കും.
4: മാത്രമല്ല, നമ്മളെ പോലീസ് അധികാരികളൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് വോയിസ് ആയിട്ടും റിട്ടൺ ആയിട്ടും ഒക്കെ പലതും വരുന്നുണ്ട്. അവർക്ക് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കുന്ന ഒരു ബന്ധങ്ങൾ പലപ്പോഴും ഇതുപോലെയുള്ള സൗഹൃദ കൂട്ടായ്മകളാണെന്നുള്ളതാണ്. ബോധപൂർവം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്.
3: ഇതിന്റെ ശരിക്കുള്ള പരിണിതി മരണമാണ്. എന്താന്ന് വിചാരിച്ചാല്, വിവാഹിതരായ ആളുകൾ തമ്മിൽ ഇഷ്ടപ്പെടുകയാണ്, അവർക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല. അപ്പോ ഇതൊരു ഇതിന്റെ ഈ ഒരു ആഗ്രഹം ശക്തമാകുമ്പോൾ ഒന്നിച്ച് ജീവിക്കാൻ കഴിയാതിരിക്കും. അപ്പൊ ആ ആഗ്രഹം പാരമ്യത എത്തുമ്പോൾ അവര് പറയാൻ തരും, ഒന്നിച്ച് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക്
4: മരിക്കാം,
3: ആത്മഹത്യയിലേക്കാണ് നയിക്കുക. അത്രമാത്രം അപകടകരമാണ്.
4: അല്ലെങ്കിൽ കിട്ടിയ വിവാഹം കഴിച്ചവരെ വിട്ടേച്ചിട്ട് അവർ,
3: അല്ലെങ്കിൽ അവരെ കൊന്നിട്ട് എന്ത് ചെയ്യുക, ജീവിക്കുക എന്നുള്ളതിലേക്ക് വരും. അപ്പൊ ഇത്തരം വിവാഹിതകർ തമ്മിലുള്ള സൗഹൃദം എന്ന് പറഞ്ഞാല് ഭയങ്കര അപകടം തന്നെ.
4: ഇതുപോലുള്ള കേസുകൾ ഒരുപാട് നമ്മളെ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട്. അടുത്ത നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ, 93 വയസ്സുള്ള എന്റെ ഉമ്മ ഈ അടുത്ത് മരണപ്പെട്ടു. പ്രാർത്ഥനകൾ ഉമ്മാക്ക് കിട്ടുമെന്നറിയാം, അതുപോലെ ഉമ്മാക്ക് വേണ്ടി ദാനധർമ്മങ്ങളും സദക്കയും കൊടുത്താൽ അത് കിട്ടുമോ? ഇപ്പോൾ റമദാൻ മാസത്തിലേക്കാണല്ലോ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അത് പരിഗണിക്കുമോ? അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ?
3: തീർച്ചയായും. അതായത് മരണപ്പെട്ടവർക്ക്, മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനത്തെ അമല് പോകുന്നതാണ്, അവരുടെ അമലുകൾ മുറിഞ്ഞു, പിന്നെ അയാൾക്ക് പ്രവർത്തിക്കാനുള്ള ഒരു അവസരമല്ല. പിന്നെ അള്ളാഹു റസൂൽ നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ എന്താണോ അത് മാത്രമേ നമുക്ക് ചെയ്യാനും. അതിൽ പെട്ട ഒന്നാണെന്ത്, സദക്ക. ഒരു മരണപ്പെട്ടു പോയാൽ നമുക്ക് ഹജ്ജ് ചെയ്യാം, അതേപോലെ സദക്ക കൊടുക്കാം. സദക്ക കൊടുക്കാനല്ല, അവർക്ക് പ്രതിഫലം കിട്ടട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടെ നമ്മൾ കൊടുക്കുന്ന ദാനം തീർച്ചയായും അവർക്ക് അതിന്റെ പ്രതിഫലം അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, നൽകും. അതിന് ബുദ്ധിമുട്ടില്ല.
4: അടുത്തത്, എന്റെ കല്യാണത്തിന് ഒരു സഹോദരിയാണ്. എന്റെ കല്യാണത്തിന് എന്റെ ഉപ്പ തന്ന സ്വർണത്തിന്റെ സക്കാത്ത് എന്റെ ഉപ്പ തന്നെയാണ് കൊടുക്കാറ്. എന്നാൽ ഇപ്പോൾ ഉപ്പാന്റെ കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ ഭർത്താവ് അറിയാതെ ആ സ്വർണം പണയപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. എൻ്റെ ഭർത്താവ് സ്വർണം വിറ്റാലും കുഴപ്പമില്ല, എന്നാൽ പലിശ പാടില്ല എന്നുള്ള ആശയക്കാരനാണ്. പലിശയുടെ ഗൗരവം ഉമ്മാനോട് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു, ഞങ്ങളല്ലേ സക്കാത്ത് കൊടുക്കുന്നത്, അതുകൊണ്ട് നിനക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഉപ്പാനോട് പറഞ്ഞപ്പോൾ ഉപ്പ പറഞ്ഞു, എന്നാൽ ഞാൻ ഉമ്മായുടെ സ്വർണം പണയം വെക്കാം, എന്നിട്ട് എൻ്റെ സ്വർണം എടുത്തുതരാം, എന്നിട്ട് പകരം ഉമ്മാൻ്റെ തന്നെ വെച്ചോളാം. പക്ഷേ നോമ്പല്ലേ വരുന്നത്, പലിശക്ക് സാക്ഷി നിൽക്കുന്നവർക്ക് പോലും ഒരേ ശിക്ഷയല്ലേ ഉള്ളത്? പലിശയുടെ ശിക്ഷയെക്കുറിച്ച് വളരെ ഗൗരവമായിട്ടല്ലേ പറഞ്ഞത്? അവരെന്തൊക്കെ പറഞ്ഞിട്ടും എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല. എൻ്റെ സ്വർണം തിരിച്ചെടുത്താലും പകരം ഉമ്മൻ്റെ സ്വർണം തന്നെയല്ലേ ഉപ്പ പണയം വെക്കുന്നത്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അവരെ എതിർക്കാനും പറ്റില്ല, നോമ്പെടുക്കാൻ തോന്നുന്നില്ല, നോമ്പ് വിടാനും മനസ്സ് വരുന്നില്ല. ഞാൻ എന്താ ചെയ്യുക, എനിക്കൊരു പരിഹാരം തരണം പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ സഹോദരി പറഞ്ഞിട്ടുള്ളത്.
3: ഇതിലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇത് സത്യത്തിൽ ഈ ആഭരണം ആരുടേതാണ് എന്നുള്ളതാണ് പ്രശ്നം. എന്റെ സ്വത്തിന് വേറൊരാൾ സക്കാത്ത് കൊടുക്കണതിൽ അടുത്തില്ല. അപ്പോൾ ഇവരെ സ്വത്താണെങ്കിൽ അത് വാപ്പ സക്കാത്ത് കൊടുക്കില്ല, അർത്ഥം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇത് ആദ്യം അത് തീരുമാനമാവണം. സാധാരണഗതിയിൽ വിവാഹ സമയത്ത് കൊടുക്കുന്നത് ഇവരുടേതാണ്, അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രമാത്രം അസ്വസ്ഥത ഉണ്ടാവാനുള്ള കാരണം. അപ്പോൾ വാപ്പ ഇതുവരെ സക്കാത്ത് കൊടുത്തു എന്നുള്ളത് എന്തിന്റെ തെളിവല്ല, ഇതിന്റെ പലിശന്റെ കുറ്റവും വാപ്പക്ക് തന്നെയാണ് പോവുക എന്നതിന് തെളിവല്ല. നമ്മളുടെ ഒരു ഓണർഷിപ്പിലുള്ള സാധനമാണല്ലോ, നമ്മുടെ പെർമിഷനോട് കൂടെ അല്ലേ ഇത് വെക്കണത്. അപ്പൊ ഇതിലുള്ളൊരു പരിഹാരമാർഗം എന്താണെന്ന് വിചാരിച്ചാല്, ഇത് കുറച്ച് ഗൗരവമുള്ള സംഗതിയാണ്. അപ്പോ മാത്രല്ല, ഭർത്താവിന് ഇത് വിൽക്കുന്നത് സമ്മതമാണ്. അങ്ങനെ ആകുമ്പോൾ ഇത് വിറ്റിട്ട് അവരെ പ്രശ്നങ്ങൾ തീരുമ്പോൾ തിരിച്ചു വാങ്ങിക്കൊടുക്കുക എന്നുള്ളതേ ആവശ്യമുള്ളൂ. കാരണം വാങ്ങിക്കൊടുക്കുമ്പോൾ കൂട്ടേണ്ട പൈസയും പലിശയായി അടക്കുന്ന പൈസയും വേണ്ടി കൂട്ടുമ്പോൾ എന്താണ് വാങ്ങിക്കൊടുക്കുമ്പോൾ കൂടുന്ന പൈസക്കാരൻ
4: കുറവുണ്ടാവും.
3: അപ്പൊ പല ആളുകൾ ഇത് വിൽക്കാൻ മടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് പണയം. അപ്പൊ പണയം വെക്കുമ്പോൾ വരുന്ന പലിശ സത്തിൽ എന്താണ് ഇത് വിറ്റിട്ട് നമ്മൾ പിന്നെ വില കൂടിയിട്ട് എടുക്കുമല്ലോ, ആ സമയത്ത് കൊടുക്കുന്നതിനേക്കാളും വലിയ നഷ്ടമാണ് നമുക്ക് ഉണ്ടാവുന്നത്. അപ്പൊ ഇതെന്താണ് ഒരു മസ്ലഹത്തിലെത്തിയിട്ട് ഇത് വിറ്റിട്ട് എന്ത് ചെയ്യാ തിരിച്ചെടുക്കുക, പ്രയാസം തീർക്കുക, പിന്നെ ആവശ്യം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുക വാങ്ങിത്തരിക എന്നുള്ളതിലേക്ക് പോകലായിരിക്കും നന്നായിരിക്കും. പിന്നെ ഇവര് ടെൻഷൻ അടിച്ച് നോമ്പൊന്നും ഒഴിവാക്കേണ്ട കാര്യമില്ല, പരമാവധി ഇതിന്റെ പരിഹാരത്തിന് അവരോട് പറഞ്ഞു നോക്കുക. അവർ സമ്മതിക്കുന്നില്ലെങ്കിൽ അവർക്കാണ് അതിന്റെ കുറ്റം എന്ന് വിചാരിക്കുക എന്നല്ലാതെ നമുക്ക് വേറെ നിവൃത്തില്ല.
4: പലിശയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിലെ സാക്ഷിയാവുന്നതൊക്കെ വലിയ
3: ഗൗരവമാണ്. അതവർ പറഞ്ഞ പോലെ ഗൗരവമുള്ള കാര്യമാണ്, അത് ഗൗരവമില്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ.
4: എൻ്റെ മകൻ്റെ ഒരു കാര്യമാണ്, വലിയ കുട്ടിയാണ്, ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളാണ്, അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്നു, എന്നെ കുറ്റപ്പെടുത്തുന്നു, ബിസിനസ് ഒന്നും ക്ലിയർ ആവുന്നില്ല. ആദ്യം ദീനുള്ളൊരു കുട്ടിയായിരുന്നു, ഇപ്പോൾ മുതിർന്ന് വലിയ ആളായി ബിസിനസ്സൊക്കെ പൊട്ടുമ്പോൾ അള്ളാഹിനെ ചീത്ത പറയാം. അള്ളാഹു വിചാരിക്കുകയാണെങ്കിൽ ഇതിങ്ങനെയൊന്നും പരാജയപ്പെടില്ലല്ലോ, എന്താ എനിക്ക് മാത്രം അള്ളാഹു വിജയം തരാത്തത്. ഈ രൂപത്തിലാണ് അവൻ്റെ സംസാരം, പ്രയാസമാകണത് കേൾക്കുമ്പോൾ. എന്താണ് ഇതിനൊരു പരിഹാരം?
3: ഇതൊക്കെ ഖുർആനിൽ അള്ളാഹു വ്യക്തമായി പറയുന്ന കാര്യങ്ങളാണ്. ഒരു മനുഷ്യൻ എന്ത് ചെയ്യും, അനുഗ്രഹങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം അവൻ എന്ത് ചെയ്യും, വലിയ സ്ഥിതിയിലേക്ക് കയറും. അതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തും. ഇതൊക്കെ ആളുകൾ ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. ഇതൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ ഒരാൾക്ക് ദീനുണ്ട് എന്ന് വിചാരിക്കണത് ചെറുപ്പത്തിൽ നമ്മൾ അവനോട് പറഞ്ഞു എടാ പോയി നിസ്കരിച്ചു എന്നാണ്. എന്താ നിസ്കാരം എന്ന് പോലും അറിയാതെ അവൻ നിസ്കരിച്ചു വരും, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഒരു അടിസ്ഥാന വിവരമില്ലാതെ എന്താണ് കേവലം ആരാധനകളിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും, ഒരു ശരിയായി തൻ്റെ മനസ്സിനെ ചിന്തിപ്പിക്കുന്നൊരു ഘട്ടം വരുമ്പോൾ അവരൊക്കെ എന്ത് ചെയ്യും, ഒരു മതനിരാസത്തിലേക്കും ഒരു യുക്തിവാദത്തിലേക്കും അറിയാതെ അവരെന്ത് ചെയ്യും, പോയി പോകും. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം, ബേസിക്കായിട്ടുള്ള മതബോധം മക്കൾക്ക് ചെറുപ്പത്തിൽ കൊടുക്കണം. അതല്ലെങ്കിൽ വലുതായി വരുമ്പോൾ ചിന്താശേഷി വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇതൊക്കെ തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങും. നേരെ ബോധ്യപ്പെടുത്തി കൊടുത്തൊക്കെ അതിനൊക്കെ അപ്പം എന്ത് ചെയ്യും, മറുപടി കിട്ടും. അപ്പം ഏതായിരുന്നാലും ഇപ്പം അതിന് സൗകര്യം കിട്ടിയില്ല, ഇനി ഇപ്പോഴത്തെ സമയത്ത് എന്ത് ചെയ്യുക, പരമാവധി ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ എന്താണ് സംഭവിക്കുന്നത്, എന്താ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്ന് നോക്കിയിട്ട് നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ദീനിയായിട്ട് ഏതെങ്കിലും അറിവുള്ളവരോട് സംസാരിപ്പിക്കുക എന്നതാണ് പരിഹാരം. ഇനി ഈ പറയുന്നതിന് നേരെ ഓപ്പോസിറ്റാണ് കാര്യം. അതായത് അള്ളാഹു പറയണത് അള്ളാഹുടെ ദീൻ അനുസരിച്ച് ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അവൻ അള്ളാഹു ബർക്കത്ത് കൊടുക്കുന്നതാണ്. അള്ളാഹുവിനെ നിരാകരിച്ച് നിസ്കാരമൊക്കെ നിരാകരിച്ച് പോകുമ്പോൾ ഒരു ബർക്കത്തും കിട്ടൂല. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് കച്ചവടം ചെയ്താലും അതിലൊരു അനുഗ്രഹം കിട്ടൂലല്ലോ, കാരണം അനുഗ്രഹം തരേണ്ട അള്ളാഹുവിനെ തള്ളി പറഞ്ഞില്ലേ, മനസ്സിലായി? അപ്പോൾ അനുഗ്രഹങ്ങൾ നിഷേധിക്കപ്പെടാനല്ലേ കാരണം. അപ്പോൾ അള്ളാഹുവിലേക്ക് തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യണം, എനിക്ക് ബർക്കത്ത് കിട്ടണുണ്ടോ അല്ലെ നോക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ഇതിപ്പോൾ നേരെ തിരിച്ചാണ്ടാവണം. അപ്പം അള്ളാഹുവിനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റൂലല്ലോ. ഇനിയിപ്പോൾ ഇവരെന്ത് പരാജയത്തിലേക്ക് പോയാലും ആ പരാജയമൊക്കെ അവരനുഭവിക്കുക എന്നല്ലാതെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതിലൊരു പ്രശ്നമല്ല. അപ്പം അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, നല്ല ഉപദേശങ്ങൾ കൊടുത്ത് തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാം.
4: ദീനിപരമായിട്ടുള്ള ആളുകൾ കച്ചവടം ചെയ്യുമ്പോൾ അവർക്ക് ചെറിയ പ്രയാസം ഉണ്ടെങ്കിൽ പോലും ഭയങ്കര സന്തോഷത്തോ അഹംദുലില്ല എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അവരൊക്കെ എപ്പോഴും സന്തോഷമാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ മനസ്സിൽ അള്ളാഹു കൊടുക്കുന്ന ഒരു വർക്കത്താണ്, ആ വിശ്വാസം കൊണ്ട് ഉണ്ടാകുന്ന ഒരു നേട്ടം. അത് ഏതൊരു കാര്യത്തിലും അങ്ങനെ തന്നെയാണെന്നുള്ളതാണ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ, ഉമ്മയും ഉപ്പയും തീരെ യോജിച്ചു പോകുന്നില്ല, കുറേ വർഷങ്ങളായി ഇങ്ങനെയാണ്, ഇടക്ക് വല്ലപ്പോഴും മാത്രം സംസാരിക്കും, ഉപ്പയുടെ ഒരു കാര്യവും ഉമ്മ ചെയ്തു കൊടുക്കില്ല, ഉപ്പയുടെ വസ്ത്രങ്ങൾ അലക്കുന്നത് പോലും ഉപ്പയാണ്, ഭക്ഷണം പോലും ഉണ്ടാക്കി കൊടുക്കില്ല, ചോദിച്ചപ്പോൾ വേറെ ആളെ വെക്കാൻ പറഞ്ഞതിൽ പിന്നെ സ്വന്തം വെക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. കോളേജിൽ പോകുന്ന ചെറിയ മോന് മാത്രം ഉമ്മ ഭക്ഷണം ഉണ്ടാക്കും, വിവാഹിതരായ പെൺമക്കൾ ഇത് ചോദിച്ചതിൽ പിന്നെ അവരോടും ഉമ്മ മിണ്ടാതെയായി, അവരോട് വെറുപ്പായി. മുൻകാലങ്ങളിൽ തന്നെ പ്രയാസപ്പെടുത്തിയതൊക്കെ ന്യായം പറഞ്ഞുകൊണ്ടാണ് ഉമ്മ ഇക്കാര്യങ്ങൾ പറയണത്. ഉപ്പ പണ്ട് ദേശീയക്കാരനായിരുന്നു, ഇപ്പോൾ പക്ഷേ ഇതെല്ലാം സഹിക്കുന്നു, മക്കളോടല്ലാതെ ഇക്കാര്യം ഒന്നും അദ്ദേഹം പറയാറില്ല. എന്നാൽ ഉമ്മ എല്ലാവരോടും പലതും പറഞ്ഞു നടക്കുന്നു, എന്താണ് മക്കൾ ചെയ്യുക, ഇപ്പോൾ ഉമ്മ മക്കളെ വിളിക്കാറില്ല എന്നാണ്. ഈ ഒരു മകളാണ് ഈ ഒരു സങ്കടം പങ്കുവെച്ചിട്ടുള്ളത്.
3: വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ സഹോദരി പറഞ്ഞ പോലെയാണെങ്കിൽ ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ഇപ്പം അവരൊരു ദീനിയായി പരലോകത്തൊക്കെ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ ഈ ഭർത്താവിൻ്റെ പൊരുത്തം വളരെ പ്രധാനമാണ്. പിന്നെ ഇപ്പം മക്കള് ഇത് അന്യായമാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഉമ്മാനത്ത് ചില തകരാറുകളുണ്ട്. അതിനോട് പ്രതികരിക്കുമ്പോൾ അവരുമായുള്ള ബന്ധം വിച്ഛേദിക്കുക എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് ഉമ്മ മുന്നോട്ട് പോകുന്നത്. അപ്പം അത് കുറേ കാലങ്ങളായി ഭർത്താവുമായുള്ള ബന്ധങ്ങളിൽ വന്ന പ്രശ്നങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് അതിൻ്റെ ആദ്യഘട്ടത്തിൽ പരിഹരിച്ച് മുന്നോട്ട് പോകണം. പരിഹരിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ അത് പിൽക്കാലത്ത് നമുക്ക് എന്ത് ചെയ്യും, അപരിഹാര്യമായ പ്രശ്നങ്ങളായിട്ട് മാറുന്നതാണ്. എന്തായിരുന്നാലും ഒരു വിശ്വാസി നിലയിലേക്ക് ഈ സഹോദരിക്ക് നല്ലൊരു ഉപദേശവും കാര്യങ്ങളൊക്കെ അവർക്ക് വിശ്വാസമുള്ള ആളുകളെ കൊണ്ട് കൊടുപ്പിച്ചാൽ ശരിയാവുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്തായിരുന്നാലും മക്കൾ എന്നുള്ള നിലക്ക് ഉപ്പനിയമ്മനി നല്ല രൂപത്തിൽ കൊണ്ടുപോകാനുള്ള പരിശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കണം. വാപ്പ ഉമ്മ എന്നുള്ള ബഹുമാനങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ അവരാരെക്കൊണ്ടും സംസാരിപ്പിച്ചിട്ടോ അതിന് അവസരങ്ങൾ സൃഷ്ടിച്ചിട്ടോ ഒക്കെ എന്ത് ചെയ്യണം, നേരാക്കിക്കൊണ്ടുള്ള പരിശ്രമങ്ങൾ അവർ ചെയ്യണം.
4: അല്ലാ, ശരിയാക്കി കൊടുക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ഒരു ചോദ്യത്തിലേക്കും കൂടെ നമുക്ക് സമയമുള്ളൂ എന്ന് തോന്നുന്നു. ആയുർവേദ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചുള്ള ഇതാണ് എന്ന് പറഞ്ഞാൽ, ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾ കാൽമുട്ട് കൈ കഴുത്ത് സ്ത്രീകൾക്ക് പുരുഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കെട്ടിക്കൊടുക്കുകയും പിന്നെ മസാജ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മതപരമായ വിധി എന്താണെന്നാണ്? പുരുഷനായ ഒരു ആയുർവേദ ഡോക്ടറാണെങ്കിൽ സ്ത്രീകളുടെ കൈകളും കഴുത്ത് അതുപോലെ കാൽമുട്ടുകളൊക്കെ മസാജ് ചെയ്ത് കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള മതവിധിയാണ് സഹോദരി ചോദിച്ചിട്ടുള്ളത്.
3: നമ്മൾക്കിപ്പോൾ എന്താണ് പറയാൻ പറ്റുകയെന്ന് ചോദിച്ചാൽ, പിന്നെ ഇത് വളരെ സൂക്ഷ്മത പാലിക്കേണ്ട ഒരു കാര്യമാണ്. ചികിത്സാ രംഗത്ത് ചില അനുവാദങ്ങളുണ്ട്, അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അനിവാര്യമായ ഘട്ടങ്ങളാണ്. ഇപ്പോൾ ഒരു പ്രസവം എടുക്കാൻ ഒരു ലേഡി ഡോക്ടറെ കിട്ടാത്തൊരവസ്ഥ വരുമ്പോഴും
4: വളരെ അടിയന്തരമായ ഘട്ടങ്ങൾ,
3: ഒരു സർജറി വേണ്ടി വരുമ്പോഴൊക്കെ എന്ത് ചെയ്യേണ്ടി ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഘട്ടങ്ങളിലൊക്കെ അത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പൊതുവേ എന്തായാലും ഒരു ആയുർവേദ ഹോസ്പിറ്റൽ നടത്തുന്ന ഒരു ഡോക്ടറാണെങ്കിൽ അവരെ ലേഡീസ് ഉണ്ടെങ്കിൽ ലേഡീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എന്ത് ചെയ്യണം, ലേഡി ആയിട്ടുള്ള നഴ്സുമാർ തന്നെ എന്ത് ചെയ്യണം, നിശ്ചയിക്കണം. പുരുഷന്മാർക്ക് പുരുഷന്മാരായിട്ടുള്ള മെയിലായ ആളുകൾ തന്നെ നിശ്ചയിക്കണം. കാരണം ഇപ്പോൾ ഞാൻ ചില ഫത്വകളിലൊക്കെ വായിക്കുമ്പോൾ അതിൽ കാണണം എന്താന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ ഒരാൾക്ക് സുഖമില്ലാതെയായി, അപ്പോൾ അയാളുടെ ഭാര്യ ജീവിച്ചിരിക്കണില്ല, പിന്നെ അയാൾക്ക് കുറച്ച് പെൺമക്കളാണുള്ളത്, അപ്പോൾ ഇയാൾക്ക് എന്ത് ചെയ്യണം, അയാളുടെ മലമൂത്ര വിസർജനങ്ങൾക്ക് വൃത്തിയാക്കി കൊടുക്കേണ്ട അവസ്ഥ ഉണ്ട്. അപ്പോൾ ഈ പെൺകുട്ടിയോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് വാപ്പക്ക് ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ, വാപ്പൻ്റെ സ്വകാര്യതയിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നൊക്കെയാണ്. അപ്പോൾ അതിനവരോട് കൊടുക്കുന്ന മറുപടി എന്താണെന്ന് വിചാരിച്ചാൽ, വാപ്പനെ പരിചരിക്കാൻ ആണായി തന്നെ ഉള്ള ഒരു പരിചാരകനെ, ഒരു ഹാദിമിനെ വെക്കാൻ പറ്റുമെങ്കിൽ വെക്കുക. ഇനി അങ്ങനെ നിങ്ങൾക്ക് അതിനുള്ള കാശോ സൗകര്യങ്ങളോ ഇല്ല, നിങ്ങൾ തന്നെ ചെയ്യണം എന്നുള്ളൊരു അവസ്ഥ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക വെച്ചാൽ, നിങ്ങൾ ഗ്ലൗസൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ആ ഭാഗങ്ങൾ നോക്കാതെ എന്ത് ചെയ്യുക, ആ ഭാഗത്ത് കൈ കൊണ്ട് തൊടാതെ നിങ്ങളത് വൃത്തിയാക്കി കൊടുക്കാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ മറ്റൊരാളുടെ ഔറത്ത് അല്ലെങ്കിൽ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഭാര്യയ്ക്ക് ഭർത്താവിനും ഭർത്താവിനും ഭാര്യയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. പിന്നെ ചികിത്സയുടെ അനിവാര്യ ഘട്ടങ്ങളാണ് ഈ മസാജ് പോലുള്ള കാര്യങ്ങളൊക്കെ. എന്തെന്ന് പറഞ്ഞാൽ രോഗത്തിൻ്റെ ഭാഗമായും സുഖചികിത്സയുടെ ഭാഗമായിട്ടൊക്കെ വരുന്നതാണ്. ഇപ്പം ഈ പിന്നെ പല സ്ഥലങ്ങളിലും വേശ്യാലയങ്ങൾക്ക് പകരം ഇപ്പോൾ മസാജ് സെൻ്ററുകളാണ് നടക്കുന്നത്, മസാജ് പാർലറുകൾ. അപ്പോൾ അത്രമാത്രം അപകടകരമായ ഒരു കാര്യം ത്തിലേക്ക് ഒരു അനുവാദം വാങ്ങിക്കൊടുക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ എല്ലാ അവിഹിതങ്ങൾക്കുമുള്ളൊരു സർട്ടിഫിക്കറ്റ് ആവില്ല അത്. അതുകൊണ്ട് എന്താണ്, അത് ഒഴിവാക്കണം എന്നാണ്. ഒരു അടിയന്തര ഘട്ടങ്ങളിൽ ഒരു പെണ്ണിനെ ആണോ ആണിനെ പെണ്ണോ ചികിത്സിക്കുന്ന പോലെയല്ല ഇത്തരം സമാധാനപൂർണമായ ചികിത്സാ സന്ദർഭങ്ങളിൽ അതിന് പറ്റുന്ന സ്ത്രീ പുരുഷന്മാർ തന്നെ വേണം. ഇനി ആണെങ്കിൽ പോലും മറ്റൊരാളുടെ സ്വകാര്യതകളിലേക്ക് കടന്നു കയറാനുള്ള ഒരവകാശം ഇല്ലാന്ന് മനസ്സിലാക്കണം.
4: ഏതായിരുന്നാലും ഒരുപാട് ചോദ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളാണ് ആരിസ് മൗലവി നൽകിയത്. ഇന്നത്തെ ഈ ഒരു നമ്മോടൊപ്പം നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി ആരിസ് മൗലവിക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾ നമുക്കെല്ലാവർക്കും ഉണ്ടാവണമെന്ന് കൂടി ആവശ്യപ്പെടുകയാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും ഏറ്റവും നല്ല തൗഫീഖോടുകൂടി ജീവിക്കാൻ, ഹൈറോടുകൂടി ജീവിക്കാൻ, അതുപോലെ തന്നെ പരലോകത്ത് നന്മ ലഭിക്കുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഹിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: മാഷാല്ലാ, പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ കേട്ടത് സ്നേഹക്കൂടാണ്. സ്നേഹക്കൂടിൽ ഒരുപാട് ആശയങ്ങൾ കൈമാറുവാനും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും കഴിയുന്ന വളരെ മികവുറ്റൊരു പ്രോഗ്രാം. അതിൻ്റെ ഒരു ഭാഗം നമ്മളിപ്പോൾ കേട്ടു. സങ്കടങ്ങൾ പങ്കുവെക്കാം എന്ന വിഷയത്തിൽ പീസ് റേഡിയോ സിഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമും പീസ് റേഡിയോ പ്രതിനിധി ഷമീം വണ്ടൂർ അവർ നടത്തിയിട്ടുള്ള സംസാരമാണ് ഇപ്പോൾ സ്നേഹക്കൂടിലൂടെ നമ്മൾ കേട്ടത്. ഇൻഷാല്ലാ, റേഡിയോ വൈബ്സ് അതിൻ്റെ അവസാന നിമിഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അടുത്ത പ്രോഗ്രാം അൽഉസൂൽ.
1: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ വൈജ്ഞാനികമായ അൽഉസൂലിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ ഹദീസിൻ്റെ വളർച്ചയും വ്യാപനവും എന്ന ടോപ്പിക്കിലാണ് കുറച്ച് എപ്പിസോഡുകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇൻഷാല്ല പതിവ് പോലെ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ ചേരുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രേം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഒരു വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ട ഒരു വിജ്ഞാന മേഖലയെക്കുറിച്ചാണ് ഇന്നത്തെ സംസാരത്തിൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്, അഥവാ മഅരിഫത്തുൽ ഇഖ്വ വൽ അഖവാത്ത്, സഹോദരന്മാരെ സഹോദരിമാരെ അറിയുക. എന്താണ് സഹോദരന്മാരെ അറിയുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്, ഒരു പിതാവിൻ്റെ പുത്രന്മാരെ അറിയണം. എന്തിന് അറിയണം എന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ രണ്ട് വ്യക്തികൾ, ആ രണ്ട് വ്യക്തികളുടെയും പിതാവിൻ്റെ പേര് ഒന്നായിരിക്കും. അപ്പോൾ സ്വാഭാവികമായും ആളുകൾ തെറ്റിദ്ധരിക്കാനിടയുണ്ട് ഇവർ സഹോദരന്മാരാണ് എന്നുള്ളത്. പക്ഷെ പിതാവിൻ്റെ പേര് മാത്രമാണ് ഒന്നായിട്ടുള്ളൂ, പിതാവ് വേറെയാണെങ്കിൽ അവർ സഹോദരന്മാർ ആവണം എന്നില്ല. ഇനി സഹോദരന്മാർ ആവുന്നതും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഹദീസിൻ്റെ വിഷയത്തിൽ റാവിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ സാധ്യതയുണ്ട്. ഇത് വിശദീകരിക്കുന്നതിന് മുമ്പായി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഹദീസിൻ്റെ മേഖലയിൽ സേവനം നടത്തിയിട്ടുള്ള മഹാപണ്ഡിതന്മാർ റഹിമഹുമുല്ലാഹു ജമീഅ, ഹദീസിൻ്റെ മേഖലയിൽ ഓരോ രംഗത്തും വളരെ സൂക്ഷ്മമായ, വളരെ ആഴത്തിലുള്ള പഠനങ്ങളാണ് പണ്ഡിതന്മാർ നടത്തിയിട്ടുള്ളത്. ഒരു വ്യക്തിയുടെ പേര് മുതൽ ആ പേരിൻ്റെ നാനാവശങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഉസൂലുൽ ഹദീസിൽ നമുക്ക് കാണാം. ഒരു വ്യക്തിയുടെ പേരും ആ വ്യക്തിയുടെ പിതാവിൻ്റെ പേരും പിതാമഹൻ്റെ പേരും ഒരുമിച്ച് വരുമ്പോൾ, ആ വ്യക്തികൾ മാറിപ്പോകാൻ സാധ്യതയുണ്ടായിരിക്കുമ്പോൾ, അങ്ങനെ സാധ്യതയിൽ നിന്ന് വ്യക്തികളെ വിവച്ഛേദിച്ച് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അവരുടെ റിവായത്തുകളെ നിർദ്ധരിച്ചെടുക്കുന്ന അതിശ്രമകരമായ ദൗത്യം ഉസൂലുൽ ഹദീസിൻ്റെ പണ്ഡിതന്മാർ മുഹദ്ദിസുകൾ

ഒരിക്കലും അറ്റം കാണാൻ കഴിയാത്ത വിധമുള്ള ആഴത്തിലുള്ള പഠനങ്ങൾ. അതിലൊന്നാണ് മഅരിഫത്തുൽ ഇഖ്വ വൽ അഖവാത്. സഹോദരന്മാർ ആരൊക്കെയാണ്, സഹോദരിമാർ ആരൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക. പണ്ഡിതന്മാർ ഈ വിഷയം കൈകാര്യം ചെയ്തു, പ്രത്യേകമായ ഗ്രന്ഥരചനകൾ തന്നെ നടത്തി. ഓരോ തബഖയിലും സഹാബത്ത്, താബിഴുകൾ, തബഅ താബിഴുകൾ, ഇങ്ങനെ ഓരോ തബഖയിലും പെട്ട ആളുകളുടെ സഹോദരന്മാരെയും സഹോദരിമാരെയും കണ്ടെത്തി, വ്യത്യസ്തമായ നൗഅകൾ മനസ്സിലാക്കി, അതിനനുസരിച്ച് ഗ്രന്ഥരചനകൾ നടത്തി, അവരുടെ നസബുകളും അവരുടെ ഇഖ്വത്ത്, അവരുടെ സഹോദര്യവുമൊക്കെ പറഞ്ഞ് കൃത്യമായി കണ്ടെത്തി അവർ സമൂഹത്തിന് മുമ്പിൽ വെച്ചു. അത്യത്ഭുതകരമായ പ്രവർത്തനമാണ്, അതുല്യമാണ് പ്രവർത്തനം. എന്താണ് ഈ ഒരു മഅരിഫത്തുൽ ഇഖ്വ വൽ അഖവാത്ത് കൊണ്ടുള്ള ഫായിദ? എന്താണ് അല്ല യദുന്ന മൻ ലൈസ ബി അഖിൻ അഖൻ ഇൻദ അൽഇഷ്തിറാക് ഫി ഇസ്മിൽ അബി. പിതാവിൻ്റെ പേര് സമമായതുകൊണ്ട് സഹോദരനല്ലാത്ത ഒരാളെ സഹോദരനായി തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്. ഉദാഹരണമായി അബ്ദുല്ലാഹി ബിൻ ദീനാർ, അംറു ബിൻ ദീനാർ. ഇവിടെ അബ്ദുല്ലാഹി ബിൻ ദീനാർ, അബ്ദുല്ലയുടെ പുത്രൻ, അബ്ദുല്ലയുടെ പിതാവ് ദീനാർ, അംറു ബിൻ ദീനാർ, അംറിൻ്റെ പിതാവ് ദീനാർ. യഥാർത്ഥത്തിൽ അബ്ദുല്ല ഒരു വ്യക്തിയാണ്, അബ്ദുല്ലയുടെ പിതാവ് ദീനാർ വേറെ ഒരു വ്യക്തിയാണ്, അംറ് വേറെ വ്യക്തിയാണ്, അദ്ദേഹത്തിൻ്റെ പിതാവ് ദീനാർ മറ്റൊരു വ്യക്തിയാണ്. പക്ഷേ ഈ നാലാളുകളെ മൂന്നാളുകളായി മനസ്സിലാക്കപ്പെടുന്ന അവസ്ഥയുണ്ടായേക്കാം. അഥവാ ഒരു പിതാവും രണ്ട് മക്കളും. ദീനാറിൻ്റെ രണ്ട് മക്കളാണ് അംറും അബ്ദുല്ലയും എന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്. കാരണം രണ്ടാളുടെയും പിതാവിൻ്റെ പേര് ദീനാറാണ്, അംറു ബിൻ ദീനാർ, അബ്ദുല്ലാഹി ബിൻ ദീനാർ. പക്ഷെ വാസ്തവത്തിൽ രണ്ടാളുടെയും പിതാവ് വേറെ വേറെയാണ്. അബ്ദുല്ലയുടെ പിതാവല്ല അംറിൻ്റെ പിതാവ്. പക്ഷെ രണ്ടുപേരുടെയും നാമം ഒന്നാണ്. അവിടെയാണ് ഈ ഒരു അറിവിൻ്റെ മഹത്വം, പണ്ഡിതന്മാരുടെ സേവനത്തിൻ്റെ മഹാത്മ്യം. അതുകൊണ്ട് തന്നെ ഒരു ഹദീസിൻ്റെ വിഷയത്തിൽ റാവിമാരെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ ഒരു പിതാവിൻ്റെ മക്കളാരൊക്കെ എന്നുള്ളത് പഠിക്കണം. സഹാബത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഉദാഹരണമായി പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് നമുക്കറിയാം, അൽ ഖത്താബ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സഹോദരനുണ്ട്, സയ്യിദ് റളിയല്ലാഹു അൻഹു, സയ്യിദ് ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഖത്താബിൻ്റെ രണ്ട് മക്കൾ സ്വഹാബിമാരാണ്, ഒന്ന് ഉമറും മറ്റത് സയ്യിദും. അപ്പോൾ സയ്യിദ് റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരനാണ്, അഥവാ ഖത്താബ് എന്ന മകൻ്റെ, ഖത്താബ് എന്ന പിതാവിൻ്റെ മക്കളാണ്

0: സെയ്ദും. ഇത് സഹാബത്തിൽ നിന്നുള്ള ഒരു പിതാവിൻ്റെ രണ്ട് മക്കളുടെ ഉദാഹരണമാണ്. അഥവാ ഒരു പിതാവിനുള്ള രണ്ട് മക്കൾ രണ്ടുപേരും സഹാബിയാണ്. നമ്മൾ വീണ്ടും പരിശോധിച്ചാൽ കാണാം, ഒരു പിതാവിൻ്റെ തന്നെ മൂന്ന് മക്കൾ, സഹോദരന്മാർ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹോദരന്മാർ. അബു ത്വാലിബിൻ്റെ മക്കൾ, ഒന്ന് അലി, മറ്റൊന്ന് ജഅഫർ, മറ്റൊന്ന് അഖീൽ. അലി ബിൻ അബി ത്വാലിബ്, ജഅഫർ ബിൻ അബി ത്വാലിബ്, അഖീൽ ബിൻ അബി ത്വാലിബ്. അബു ത്വാലിബ് മുസ്ലിമായിരുന്നില്ല, ഖത്താബിനെ പോലെ തന്നെ. പക്ഷേ അലിയും ജഅഫറും അഖീലും ഇവർ സഹാബിമാരായിരുന്നു, അബു ത്വാലിബിൻ്റെ മക്കളായിരുന്നു. ഈ മൂന്നാളുകളുടെ പേരിലും അലി ബിൻ അബി ത്വാലിബ്, ജഅഫർ ബിൻ അബി ത്വാലിബ്, അഖീൽ ബിൻ അബി ത്വാലിബ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അബു ത്വാലിബിൻ്റെ സഹാബികളായിട്ടുള്ള മൂന്ന് സഹോദരന്മാർ, മൂന്ന് മക്കൾ. ഇനി ഒരു പിതാവിൻ്റെ നാല് മക്കളെ, പരസ്പരമുള്ള നാല് സഹോദരന്മാരെ പരിശോധനയിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഉദാഹരണമായി അബു സ്വാലിഹ്, അദ്ദേഹം അത്ബാഉ താബിഈൻ, അദ്ദേഹത്തിൻ്റെ മക്കൾ അത്ബാഉ താബിഈങ്ങളിൽപ്പെട്ടതാണ്. ഒന്ന് സുഹൈൽ ബിൻ അബി സ്വാലിഹ്, രണ്ടാമത്തത് അബ്ദുള്ള, മൂന്നാമത്തെ മുഹമ്മദ്, നാല് സ്വാലിഹ്. സുഹൈൽ, അബ്ദുള്ള, മുഹമ്മദ്, സ്വാലിഹ് ഇവർ നാല് പേരും അബൂ സ്വാലിഹിൻ്റെ മക്കളാണ്. അഥവാ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരന്മാരാണ്. ഒരു പിതാവിൻ്റെ മക്കളാണ് എന്നർത്ഥം. അവർ അത്ബാഉ താബിഈങ്ങളിൽപ്പെട്ട അഥവാ താബിഈകളുടെ പിൽക്കാലക്കാർപ്പെട്ട ആളാണ്. അഞ്ച് എണ്ണത്തിനുള്ള ഉദാഹരണം അത്ബാഉ താബിഈങ്ങൾ തന്നെ കൂട്ടത്തിൽപ്പെട്ട ബനു ഉയൈനയുടെ മക്കൾ, സുഫിയാൻ ബിൻ ഉയൈന, ആദം ബിൻ ഉയൈന, ഇമ്രാൻ ബിൻ ഉയൈന, മുഹമ്മദ് ബിൻ ഉയൈന, ഇബ്രാഹിം ബിൻ ഉയൈന. ഇദ്ദേഹം തബഅ താബിഈങ്ങളിൽപ്പെട്ട വ്യക്തിയാണ് സുഫിയാൻ ബിൻ ഉയൈന. ഈ ഉയൈനയുടെ മക്കൾ അഞ്ചാളുകളുണ്ട്. അഞ്ചാളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരന്മാരാണ്. അതുകൊണ്ട് തന്നെ മഅരിഫത്തുൽ ഇഖ്വാ, ഇവർ സഹോദരന്മാരാണ് എന്നുള്ളത് ഒരു മുഹദ്ദിസ് മനസ്സിലാക്കിയിരിക്കണം. പ്രത്യേകിച്ചും ഹദീസിൻ്റെ ഹുക്മുകളും കാര്യങ്ങളും വിശദീകരിക്കുമ്പോൾ ഈ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. റിജാലുകളെക്കുറിച്ച് പഠിക്കുമ്പോൾ ആ റിജാലുകളുടെ പിതാവിനെക്കുറിച്ച്, അവരുടെ ജന്മനാടിനെക്കുറിച്ച്, അവരുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചൊക്കെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. എങ്കിലേ ഒരു ഹദീസിനെ സംബന്ധിച്ചൊരു വിധി ആധികാരികമായി പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത്ബാഉ താബിഈൻ, തബഉ താബിഈങ്ങളിൽ നിന്ന് സഹോദരന്മാരായിട്ടുള്ള അഞ്ചാളുകൾ. ഇനി താബിഈങ്ങളിൽ നിന്ന് സഹോദരന്മാരായിട്ടുള്ള ആറാളുകളെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. സീരിന്റെ മക്കൾ മുഹമ്മദ് ബിൻ സീരിൻ പ്രസിദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് സീരിൻ, മുഹമ്മദിൻ്റെ മകൻ മുഹമ്മദിൻ്റെ പിതാവ് സീരിൻ. ഈ മുഹമ്മദിന് 5 സഹോദരന്മാരുണ്ട്: അനസ്, യഹ്യ, മഅ്ബദ്, ഹഫ്സ, കരീമ. ഹഫ്സയും കരീമയും സഹോദരിമാരാണ്. അപ്പോൾ 2 സഹോദരിമാരും 3 സഹോദരന്മാരും അടക്കം 6 സഹോദരി സഹോദരന്മാർ. അദ്ദേഹം താബിഈകളിൽപ്പെട്ട വ്യക്തിയാണ്. ഈ ഒരു വിവരം ഇല്ലെങ്കിൽ പലപ്പോഴും അബദ്ധങ്ങൾ സംഭവിക്കും. ഇനി ഒരത്ഭുതം. സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ലോകചരിത്രത്തിൽ ഇല്ലാത്ത ഒരു മുൻമാതൃകയില്ലാത്ത, ഇനി ശേഷം മാതൃകയുണ്ടാകാനും കഴിയാത്ത ഒരു സംഭവം. സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ 7 സഹോദരന്മാർ, 7 പേരും സഹാബികളാണ്, ഹദീസ് റിപ്പോർട്ടർമാരാണ്. മുഖറിൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കൾ, മുഖറിനിൻ്റെ മക്കളാണ്. 1 നുഅ്മാൻ, 2 മഅ്ഖിൽ, 3 അഖീൽ, 4 സുവൈദ്, 5 സിനാൻ, 6 അബ്ദുറഹ്മാൻ, 7 അബ്ദുല്ലാഹ്. വഹാഉലാ ഇസ്സബഅ കുല്ലുഹും സഹാബ മുഹാജിറൂൻ. ഈ പറയപ്പെട്ട 7 സഹാബിമാരും എല്ലാവരും മുഹാജിറുകളുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിലും പെട്ട ആളുകളാണ്. ലം യുശാരികുഹും ഫീ ഹാദിഹിൽ ആദിഹിൽ മുക്രമ അഹദുൻ. ലോകത്ത് ഈ ഒരു ആദരവിന് ഇവരുടെ കൂടെ നിൽക്കാൻ ലോകത്ത് വേറെ ആരും ഇല്ല. അപ്പോൾ സഹാബത്ത്, ആ സഹാബത്തിനിടയിലുള്ള ഇഖ്വത്ത്, സഹോദരന്മാരെ നമ്മൾ അറിയുക. ആ സഹോദരന്മാരെ അറിയുമ്പോൾ അവർക്കിടയിലുള്ള ഹദീസിൻ്റെ റിവായത്തിൻ്റെ രംഗത്തുള്ള കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഈ വിഷയത്തിലുള്ള അബദ്ധങ്ങളിൽ ചാടാൻ സാധ്യത കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മുഹദ്ദിസുകൾ ഈ വിഷയം വളരെ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് അവർ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഈ വിഷയത്തിൽ നമുക്ക് അവലംബിക്കാവുന്ന ഒരു ഗ്രന്ഥമാണ് കിതാബുൽ ഇഖ്വ എന്ന് പറയുന്ന അബിൽ മുത്തറിഫ് ബിൻ ഫുതൈസ് അൽ അന്തുലുസി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ചിട്ടുള്ള കിതാബുൽ ഇഖ്വ. മറ്റൊരു ഗ്രന്ഥം അബുൽ അബ്ബാസ് അസ്സിറാജിൻ്റെ കിതാബുൽ ഇഖ്വ. ഈ 2 ഗ്രന്ഥങ്ങളും പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഉദ്ധരിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഒരു ഹദീസ് നമ്മൾ കാണുന്നു, ആ ഹദീസിൻ്റെ തഹ്രീജ് നമുക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് വിജ്ഞാന ശാഖകളിൽ നിന്ന് നമ്മൾ വിജ്ഞാനങ്ങൾ നുകർന്ന് ഈ ഹദീസിൻ്റെ മഹാത്മ്യതയെ അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മറിവരണം. ആ ഒരു മാറ്റമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പഠനങ്ങളിലൂടെയും മനനങ്ങളിലൂടെയും എല്ലാ കാര്യങ്ങളിലൂടെയും ഒരു വിശ്വാസിയായ മനുഷ്യൻ ലക്ഷ്യമിടേണ്ടത്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ മനസ്സിലാക്കി സഹോദരന്മാരെ അറിയുക എന്നുള്ളത് ഉസൂലുൽ ഹദീസിൻ്റെ ഒരു ഭാഷയാണ്. അള്ളാഹു അവൻ്റെ ദീൻ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൻ്റെ വിലപ്പെട്ട സമയങ്ങൾ, വിലപ്പെട്ട അമൂല്യവത്തായ സംഗതികൾ പോലും മാറ്റിവെച്ച് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാർ, പ്രവർത്തകന്മാർ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, റേഡിയോ വൈബ്സിൻ്റെ ക്ലോസിംഗ് നിമിഷത്തിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ നമ്മൾ കേട്ടത് അൽ ഉസൂൽ, ഹദീസിൻ്റെ വളർച്ചയും വ്യാപനവും. ഈ വിഷയത്തിൽ അബ്ദുൽ മാലിക് സലഫി സംസാരിക്കുകയായിരുന്നു. ഇതുവരെ പ്രിയമുള്ളവർ, റേഡിയോ കേൾവിയുടെ യാത്രയുടെ ഈ രണ്ടാമത്തെ ഘട്ടം നമ്മളിവിടെ സമാപിക്കുന്നു. ഇനി അടുത്ത പ്രോഗ്രാമുകളിലൂടെയൊക്കെ നമുക്ക് പോകാം ഇൻഷാല്ലാ. അപ്പോൾ പതിവ് പോലെ വീണ്ടും വിവിധ വിഷയങ്ങളും അനുഭവങ്ങളും ചിന്തകളും അറിവുകളും പകർന്നുകൊണ്ട് റേഡിയോ കേൾവിയുടെ യാത്ര അത് അനസ്യൂതമായ ഒരു പ്രവാഹമായി മുന്നോട്ട് പോവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. Phone 902-0840840. www.peaceradio.com.

0: ഇൻഷാല്ലാ ഇനി നമ്മൾ അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് കാതോർക്കാം. അദ്ധ്യായം 4 സൂറ നിസാ 78 മുതൽ 84 വരെയുള്ള വചനങ്ങൾ. ഖാരി റഅദ് അൽ ഖുർദിയുടെ ഖിറാഅത്താണ്. വളരെ പ്രസിദ്ധനായിട്ടുള്ള നല്ല ഒരു ശബ്ദമാധുരിയിൽ നമുക്ക് ഇൻഷാല്ലാ കാതോർക്കുന്ന ഒരു ഖിറാഅത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. മധുരം ഖുർആൻ അദ്ധ്യായം 4 സൂറ അന്നിസയിൽ 78 മുതൽ 84 വരെയുള്ള വചനങ്ങൾ റഅദൽ ഖുർദിയുടെ ഖിറാഅത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
1: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളത് ബഹുമാന്യനായ ഖാരി റഅദ് അൽ ഖുർദിയുടെ സൂറത്ത് അന്നിസയിലെ 78 മുതൽ 84 വരെയുള്ള ആയത്തുകളുടെ ഖിറാഅത്താണ് നമ്മൾ ഇതുവരെ കേട്ടത്.
1: പീസ് റേഡിയോ അസ്മാഉൽ ഹുസ്ന, അസ്സമീഉ, എല്ലാം കേൾക്കുന്നവൻ. അവതരിപ്പിക്കുന്നത് അബ്ദുൽ റൗഫ് അൽ ഹിക്കമി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളാണ് നമ്മൾ കുറച്ച് ക്ലാസ്സുകളായിക്കൊണ്ട് പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ചെറിയ രൂപത്തിൽ വിശദീകരിച്ചുകൊണ്ടാണ് ഈ ക്ലാസ്സുകൾ പോകുന്നത്. വിജ്ഞാനങ്ങളിൽ ഏറ്റവും പ്രതിഫലമാർഹമായ വിജ്ഞാനമാണ് നമ്മൾ ഈ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുവാനും ഈ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ നമ്മൾ പഠിക്കുന്ന നാമം അസ്സമീഅ എന്ന നാമമാണ്. അസ്സമീഅ എന്ന് പറഞ്ഞാൽ എല്ലാം കേൾക്കുന്നവൻ എന്ന അർത്ഥമാണ്. സസൂക്ഷ്മം, എല്ലാം കേൾക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് അസ്സമീഅ എന്ന നാമം നമുക്ക് പഠിക്കാനുള്ളത്. സമീഅ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവൻ എന്നാണ്. എന്നാൽ നമ്മൾ കേൾക്കുന്നു. ഇപ്പോൾ ഞാൻ പറയുന്ന ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നു അല്ലേ? അതുപോലെ തന്നെ അള്ളാഹുവും കേൾക്കുന്നു എന്ന് പറയുമ്പോൾ സൃഷ്ടികളുടെ കേൾവിയും സൃഷ്ടാവിൻ്റെ കേൾവിയും രണ്ടും സമമാണോ? ഒരിക്കലുമല്ല. നമ്മുടെ കേൾവികൾക്ക് പരിധിയുണ്ട്. ഇപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തു നിന്ന്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തു നിന്ന് ഒരാൾ ഒച്ചയിട്ടാൽ ഒരുപക്ഷെ ആ ഒച്ച നമ്മുടെ ചെവികളിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ നാട്ടിലുള്ള ആളുകൾ നമ്മുടെ ശബ്ദം കേൾക്കണം എന്നില്ല. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ആളുകൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്, ഗോപ്യമായി പറയുന്നത്, രഹസ്യമായി പറയുന്നത് അടുത്തിരിക്കുന്ന ആളുകൾ പോലും കേൾക്കുകയില്ല. അയൽ രാജ്യം ഏതായാലും കേൾക്കുകയില്ല. എന്നാൽ ഗോപ്യമായി പറയുന്ന, ഒരാളോട് രഹസ്യമായി കൊണ്ടു പറയുന്നതും പരസ്യമായി കൊണ്ടു പറയുന്നതും നമ്മുടെ ഫോണുകളിലേക്ക് വോയിസ് മെസ്സേജ് അയക്കുന്നത് നമ്മുടെ ഫോണിലുള്ളതും അതുപോലെ തന്നെ ആർക്കാണോ അയക്കുന്നത് ആ വ്യക്തിക്ക് മാത്രമേ കേൾക്കാൻ കഴിയുള്ളൂ. എന്നാൽ ഇതെല്ലാം കേൾക്കുന്നതും ഇതെല്ലാം സസൂക്ഷ്മം കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റബ്ബാണ്. അതാണ് അസ്സമീഅ എന്ന നാമത്തിൻ്റെ അർത്ഥം. അള്ളാഹു എല്ലാം കേൾക്കുന്നു. ഏത് ഭാഷയിൽ വിളിച്ചാലും ഏത് ഭാഷയിൽ സംസാരിച്ചാലും രഹസ്യമായി കൊണ്ട് ആരും അറിയുന്നില്ല, തൊട്ടടുത്തിരിക്കുന്ന ആൾ പോലും അറിയാതെ നമ്മൾ മന്ത്രിച്ചാൽ പോലും, നമ്മൾ സംസാരിച്ചാൽ പോലും അതറിയുന്നവൻ നമ്മുടെ റബ്ബാണ്, നമ്മുടെ സമീഅായ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. ഖുറൈശി ഗോത്രത്തിലെ രണ്ടുപേരും അതുപോലെ തന്നെ ബനു സഖീഫ് ഗോത്രത്തിലെ മറ്റൊരു വ്യക്തിയും കൂടി മൂന്ന് പേരും ചേർന്ന് സംഭാഷണം നടത്തേണ്ട, ചില സംസാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തേണ്ട. ആ സമയത്ത് അവർ സംസാരിക്കുന്നത് അത്തറൗന അന്നല്ലാഹ യസ്മഉ മാ നഖൂൽ. ഒരാൾ ചോദിക്കുകയാണ്, നമ്മൾ ഈ സംസാരിക്കുന്ന അള്ളാഹു കേൾക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അതിലൊരാൾ പറഞ്ഞു, യസ്മഉ ഇൻ ജഹർന വലാ യസ്മഉ ഇൻ അഖ്ഫൈന. നമ്മൾ പരസ്യമായി വെളിവാക്കി ശബ്ദത്തിൽ പറയുന്നത് അള്ളാഹു കേൾക്കുന്നു, എന്നാൽ നമ്മൾ ഗോപ്യമായി കൊണ്ട് രഹസ്യമായി കൊണ്ട് പറയുന്നത് അള്ളാഹു കേൾക്കുന്നില്ല എന്ന് ഒരാൾ അഭിപ്രായപ്പെട്ടു. അപ്പോൾ മറ്റേ വ്യക്തി പറയാണ്, ഇൻ കാന യസ്മഉ ഇദാ ജഹർന ഫഇന്നഹു യസ്മഉ ഇദാ അഖ്ഫൈന. നമ്മൾ പരസ്യമായി കൊണ്ട് ശബ്ദത്തിൽ പറയുന്നത് അള്ളാഹു കേൾക്കുമെങ്കിൽ രഹസ്യമായി പറയുന്നതും അള്ളാഹു കേൾക്കും എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹു രഹസ്യമായി പറയുന്നതും അതുപോലെ തന്നെ പരസ്യമായി പറയുന്നതും കേൾക്കുന്നവനാണ് അള്ളാഹു. നമ്മൾ എത്ര രഹസ്യമായി കൊണ്ട് തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞാലും ശരി, അള്ളാഹു കേൾക്കും. അതിന് ചരിത്രത്തിൽ നമുക്ക് വലിയൊരു ഒരു അധ്യാപനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. പ്രവാചക സന്നിധിയിൽ ഹൗല ബിന്ത് സഅലബ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു സ്ത്രീ പ്രവാചകന്റെ സന്നിധിയിലേക്ക് വരികയാണ്. ആ സ്ത്രീയുടെ പരാതി എന്നത്, അന്നത്തെ കാലഘട്ടത്തിൽ തൊലാഖ് എന്നത് പുരുഷന്മാർ പറയും, ഞാൻ നിന്നെ എൻ്റെ ഉമ്മയെപ്പോലെ കാണുന്നു എന്ന് പറയും, അതോടുകൂടി തൊലാഖായി. അങ്ങനെ ഹൗല എന്ന് പറയുന്ന സ്ത്രീയുടെ ഭർത്താവ് അവരുടെ വാർദ്ധക്യത്തിൽ അങ്ങനെ പറഞ്ഞുപോയി, അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചു. ഹൗല നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് റസൂൽ, ഇങ്ങനെയാണ് സംഭവം, ഇത് ഒരു തീർപ്പാക്കണം, കാരണം ചെറിയ മക്കളുണ്ട്, പറക്കമൊറ്റാത്ത മക്കളുണ്ട്, ധാരാളം മക്കളുണ്ട്, ഇനി ഞാൻ അവരെ ഇട്ടേച്ചു പോയാൽ അവരെ നോക്കാൻ ആരുമില്ല, ഇനി അവരെൻ്റെ കൂടെ വിട്ടു കഴിഞ്ഞാൽ എനിക്ക് അവർക്ക് സമ്പാദിച്ചു കൊടുക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് പറഞ്ഞ് അവിടെ ഒരു പ്രയാസം ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇതെന്തായാലും സംഭവിച്ചു പോയി, ഇനി അള്ളാഹു എന്തെങ്കിലും ആയത്തിറക്കിയാലേ കാര്യമുണ്ടാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്, ആ ചെറിയ റൂമിലാണ് സംസാരിക്കുന്നത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പറയുന്ന ഹൗല റളിയല്ലാഹു അൻഹ സംസാരിക്കുന്ന ആ വാക്കുകൾ ആയിഷ റളിയല്ലാഹു അൻഹ കേട്ടിട്ടില്ല. അത്ര സൂക്ഷ്മമായിക്കൊണ്ട് രഹസ്യമായിക്കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, പക്ഷേ ആ സംസാരം പോലും അള്ളാഹു കേട്ടു എന്നാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തു മുജാദലയിൽ അതിൻ്റെ തുടക്ക വചനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചു. ഖദ് സമിഅ അല്ലാഹു ഖൗല അല്ലതീ തുജാദിലുക ഫീ സൗജിഹ, ഭർത്താവിൻ്റെ വിഷയത്തിൽ താങ്കളോട് വാദിക്കുന്ന ആ സ്ത്രീയുടെ വിഷയത്തിൽ നമ്മൾ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഖദ് സമിഅ അല്ലാഹു, അള്ളാഹു കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതായത് ഒരു റൂമിൽ മൂന്നാമത്തെ ഒരാൾ കേൾക്കാൻ കഴിയാത്ത രൂപത്തിൽ ഹൗല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചത് പോലും അള്ളാഹു കേട്ടു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ അസ്സമീഉ എന്ന നാമത്തെ നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ടതുണ്ട്. നമ്മൾ ആരും അറിയുന്നില്ല, അപ്പുറത്തിരിക്കുന്നവർ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ സംസാരിക്കുന്ന സംസാരങ്ങൾ പോലും അള്ളാഹു അറിയുന്നു എന്ന ഒരു ബോധം നമുക്കെപ്പോഴും വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ നല്ലത് സംസാരിക്കണം. ഗീബത്ത് പറയാൻ പാടില്ല, നമീമത്ത് പറയാൻ പാടില്ല, അതുപോലെയുള്ള മോശമായ വർത്തമാനങ്ങൾ സംസാരിക്കാൻ പാടില്ല. ആരെക്കുറിച്ചും ഒരാളുടെയും അപവാദങ്ങൾ നമ്മൾ പറഞ്ഞു പരത്താൻ പാടില്ല. ഇനി ഉള്ളതാണെങ്കിൽ പോലും നമ്മൾ പരമാവധി മറച്ചു വെക്കാനാണ് ശ്രമിക്കേണ്ടത്. മറ്റൊരാളെക്കുറിച്ചുള്ള മോശം നമ്മൾ നാട്ടുകാരിലേക്ക് അല്ലെങ്കിൽ ആളുകളിലേക്ക് നമ്മൾ പറഞ്ഞു പരത്താൻ പാടില്ല. അത്തരം വർത്തമാനങ്ങൾ അള്ളാഹു കേൾക്കുന്നു എന്ന ബോധം നമുക്കെപ്പോഴും ഉണ്ടാകണം. നന്മകൾ സംസാരിക്കാനാണ് നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എല്ലാം കേൾക്കുന്നവൻ നമ്മുടെ റബ്ബാണ്. നമ്മുടെ പ്രാർത്ഥന പോലും കേൾക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഏത് ഭാഷയിലും ഏത് ദേശത്തിൽ നിന്ന് വിളിച്ചാലും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവൻ ആ അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. ഒരു ചരിത്ര സംഭവം കൂടി പറഞ്ഞു തന്നതിന് ശേഷം ഇന്ന് നമുക്ക് ഈയൊരു ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ബദർ യുദ്ധം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലും, മക്കയിലെ മുശ്രിക്കുകൾ പ്രവാചകനെ വധിക്കണമെന്ന ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സഫ്വാൻ ഇബ്നു ഉമയ്യ എന്ന് പറയുന്ന വ്യക്തിയും ഉമൈർ ഇബ്നു വഹബ് എന്ന് പറയുന്ന വ്യക്തിയും കൂടി മക്കയിൽ കഅബയുടെ പരിസരത്ത് ഹിജറിൽ ഇരുട്ടിൻ്റെ ഒളിവിൽ അവിടെ രഹസ്യ സംഭാഷണം നടത്തുന്നു. മറ്റൊരു മൂന്നാമതൊരു വ്യക്തി അറിഞ്ഞിട്ടില്ല. എന്താ സംസാരിച്ചത്? പ്രവാചകനെ കൊല്ലണം. പക്ഷേ പ്രവാചകനെ കൊല്ലാൻ ഉമൈർ ഇബ്നു വഹബിന് തടസ്സമുണ്ടായത് അവർക്ക് കുറെ കടമുണ്ടായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത് മക്കളുണ്ട്, അവരെ പോറ്റാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഇല്ലായിരുന്നെങ്കിൽ പ്രവാചകനെ വധിക്കുമായിരുന്നു, കാരണം അത്ര ശത്രുതയുണ്ടായിരുന്നു ഉമൈറിനും അതുപോലെ തന്നെ സഫ്വാനും ഉണ്ടായിരുന്നു എന്നത് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പ്രവാചകനെ കൊല്ലാൻ രണ്ടുപേരും പ്ലാൻ ഇടുന്നു. ഉമൈറിൻ്റെ കടങ്ങൾ സഫ്വാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. മക്കളെയും പരിപാലിക്കാമെന്ന് സഫ്വാൻ ഏറ്റെടുത്തു, കാരണം സമ്പത്തുണ്ട്. അങ്ങനെ പ്രവാചകനെ കൊല്ലാൻ വേണ്ടി കടാരയും തിരികെ മദീനയിലേക്കെത്തി. മദീന പള്ളിയിൽ സ്വഹാബികൾ ഇങ്ങനെ തടിച്ചുകൂടിയിരുന്നു. ആ സമയത്ത് സ്വഹാബികൾ കണ്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നിട്ട് പറയാണ്, റസൂലെ, അതാ ഉമൈർ വന്നിരിക്കുന്നു. ഉമൈർ വഞ്ചകനാണ്, കരുതിയിരിക്കണമെന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമൈർ വന്നോട്ടെ, അവൻ്റെ ആവശ്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉമൈർ വന്നു, നബിയുടെ അടുത്ത് വന്നു, എന്നിട്ട് സംസാരിച്ചു. നബി ചോദിക്കുകയാണ്, എന്തിനാണ് താങ്കൾ വന്നത്? അപ്പോൾ ഉമൈർ പറഞ്ഞു, ഞാൻ ബദറിൽ ബന്ദികളായി നിങ്ങൾ പിടിച്ചു വെച്ച ആളുകളുടെ വിഷയത്തിൽ സംസാരിക്കാനാണ് വന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ കളവ് പറഞ്ഞു ആദ്യം. പിന്നെ എന്തിനാണ് ഈ കടാര തിരികെ വച്ചിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ, അത് വാളുകൾ കൊണ്ടും അല്ലെങ്കിൽ ആയുധങ്ങൾ കൊണ്ട് എന്ത് നേടാനാണ്, നമ്മൾ ബദറിൽ പരാജയപ്പെട്ടല്ലോ, അതുകൊണ്ട് ആയുധങ്ങൾക്ക് നാശമെന്ന് പറഞ്ഞ് അവിടെ വീണ്ടും കളവ് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. നിങ്ങൾ ഇന്നലകളുടെ രാത്രിയിൽ മക്കയിൽ കഅബയുടെ ഹിജറിൻ്റെ അടുത്ത് നിങ്ങൾ രണ്ടുപേരും സഫ്വാനും ഉമൈറും രണ്ടുപേരും ചേർന്ന് എന്നെ വധിക്കാനുള്ള പ്ലാനിങ്ങുകൾ ഇട്ടു എന്നത് അല്ലാഹു എനിക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് എന്ന വിഷയം പറഞ്ഞു കൊടുക്കുമ്പോൾ മക്കയിലുള്ള മൂന്നാമതൊരു വ്യക്തി പോലും അറിയാത്ത സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ അറിഞ്ഞു എന്നത് അമ്പരപ്പെടുത്തി ഉമൈർ അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ്. എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു അറിയിച്ചു തന്നു. അസ്സമീ ആയ അല്ലാഹു, രഹസ്യമായി സംസാരിക്കുന്നത് പോലും അറിയുന്ന അസ്സമീ ആയ അല്ലാഹു എനിക്ക് അറിയിച്ചു തന്നതാണ് എന്ന് പറയുമ്പോൾ ഉമൈർ അവിടെ ഇസ്ലാം സ്വീകരിക്കുകയാണ്. നബിയെ കൊല്ലാൻ വന്ന ഉമൈർ ഇസ്ലാം സ്വീകരിച്ചാണ് പിന്നെ അവിടെ കഴിഞ്ഞുകൂടുന്നത്. അതുകൊണ്ട് നമ്മൾ രഹസ്യമായി സംസാരിക്കുന്നത് പോലും അല്ലാഹു അറിയുന്നു എന്നത് നമ്മൾ തിരിച്ചറിയണം. ആ അല്ലാഹുവിനെ യഥാവിധം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നവനാണ്, നമ്മുടെ സാദാ സംസാരങ്ങളും കേൾക്കുന്നവനാണ്. അത് ഏതു ഭാഷയിലും ഏത് ദേശത്തു നിന്ന് വിളിച്ചാലും സംസാരിച്ചാലും കേൾക്കുന്നവനാണ്. നമ്മുടെ മുമ്പിൽ ഒരു മൂന്ന് പേര് ചേർന്ന് നിന്നിട്ട് മൂന്ന് വിഷയങ്ങൾ പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല. പക്ഷേ എല്ലാം ശ്രദ്ധിക്കാനും ആരൊക്കെ സംസാരിച്ചാലും ആരൊക്കെ പ്രാർത്ഥിച്ചാലും ആരൊക്കെ അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചാലും എല്ലാം ഓരോന്നും കൃത്യമായി കൊണ്ട് അറിയുന്നവൻ അസ്സമീ ആയ അല്ലാഹു ആണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വതആലയോട് മാത്രം പ്രാർത്ഥിക്കണം. അല്ലാഹുവിനോട് മാത്രമാണ് നമ്മുടെ തേട്ടങ്ങൾ ഉണ്ടാകേണ്ടത്. അവനാണ് എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും എന്നത് തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരത്തിൽ റബ്ബിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും ആ റബ്ബിൻ്റെ വിശേഷണങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി റബ്ബിലേക്ക് അഭയം തേടുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നിങ്ങൾ ഇതുവരെ കാതോർത്തത് അസ്മാഉൽ ഹുസ്ന, അസ്സമീ, എല്ലാം കേൾക്കുന്നവൻ. വിഷയാവതരണം അബ്ദുൽ റൌഫ് അൽഹക്കമി.
3: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഒരു മാരത്തോൺ നടക്കുകയാണ്, വളരെ ദീർഘദൂര ഓട്ടം നടക്കുകയാണ്. അപ്പോൾ അതിൽ പങ്കെടുക്കുന്നത് കെനിയൻ താരം ആബേൽ മുത്തായിയും അതുപോലെ തന്നെ ഇവാൻ ഫെർണാണ്ടസുമാണ്. ഇവാൻ ഫെർണാണ്ടസ് സ്പാനിഷ് താരമാണ്. സ്പാനിഷ് താരം ഇവാൻ ഫെർണാണ്ടസും കെനിയൻ താരം ആബേൽ മുത്തായിയുമാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് എത്തുകയാണ്. ആളുകൾ ആർപ്പ് വിളിയോടുകൂടെ, കയ്യടികളോടുകൂടെ ഈ രണ്ട് താരങ്ങളെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കെനിയൻ താരം ആബേൽ മുത്തായി രണ്ടുപേരും മാരത്തോൺ ഓട്ടത്തിൻ്റെ തളർച്ചയിൽ ഫിനിഷിംഗ് ലൈന് മുന്നിൽ കണ്ടുകൊണ്ടുള്ള അവസാനത്തെ നിമിഷങ്ങൾ പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ ഈ ആബേൽ മുത്തായിക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നു. അദ്ദേഹം ഫിനിഷിംഗ് ലൈനിൻ്റെ 10 മീറ്റർ മുമ്പ് ഉള്ളൊരു ലൈനാണ് ഫിനിഷിംഗ് ലൈൻ എന്ന് വിചാരിച്ചിട്ട് അവിടെയുള്ള ഓട്ടം ക്ലോസ് ചെയ്യാണ്. അപ്പോൾ ബാക്കിൽ നിന്ന് ഇവാൻ ഫെർണാണ്ടസ് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, താങ്കൾ ഫിനിഷിംഗ് ലൈനിൽ എത്തിയിട്ടില്ല, പെട്ടെന്ന് ഫിനിഷിംഗ് ലൈനിലേക്ക് കുതിക്കൂ, താങ്കൾക്ക് അർഹതപ്പെട്ടതാണ് ഈ വിജയം എന്ന് ഈ തൊട്ടു പിന്നിൽ ഒന്നാം സ്ഥാനക്കാരനായി മത്സരിക്കാൻ ഓടുന്ന ഇവാൻ ഫെർണാണ്ടസ് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ സ്പാനിഷ് ഭാഷയിലായതുകൊണ്ട് ആബേൽ മുത്തായിക്ക് അത് മനസ്സിലായില്ല. ഇപ്പോൾ വീഡിയോ ദൃശ്യത്തിൽ കാണുന്നതുപോലെ ലോകം ചങ്കിടിപ്പോടെ ത്രില്ലോടെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണത്. മത്സര വിജയം പ്രഖ്യാപിച്ച് കൈകളുയർത്തി ഈ 10 മീറ്റർ അപ്പുറം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ആബേൽ മുത്തായിയെ ഇവാൻ ഫെർണാണ്ടസ് തള്ളി തള്ളി തള്ളി ആ ഫിനിഷിംഗ് ലൈനിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ മാധ്യമപ്രവർത്തകർ അവരുടെ ഈ മത്സരം കണ്ടുകൊണ്ടിരിക്കുന്ന ആസ്വദിക്കുന്ന ആളുകളൊക്കെ എണീറ്റ് നിന്ന് കൈയടിച്ചു, ഹൃദയത്തിൽ നിന്ന് സല്യൂട്ട് അടിച്ചു. സത്യത്തിൽ ഈ ഒരു മത്സരം കഴിഞ്ഞപ്പോൾ പത്രപ്രവർത്തകർ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അർഹതപ്പെട്ടൊരു വിജയം അദ്ദേഹത്തിന് കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അതാണ് സ്പോർട്സിൻ്റെ സ്പിരിറ്റ്. ഒരിക്കലും മറ്റൊരാൾക്ക് വരുന്ന കൺഫ്യൂഷനിൽ നിന്നല്ല എൻ്റെ വിജയം ഉണ്ടാകേണ്ടത്, എൻ്റെ സ്കില്ലിൽ നിന്നാണ് എൻ്റെ വിജയം ഉണ്ടാകേണ്ടത്. അവസാന ഒരു വാചകം കൂടി അദ്ദേഹം ചേർത്തു, ഇതൊക്കെ എൻ്റെ അമ്മ കാണൂലേ. അതായത് കുഞ്ഞായ നാൾ മുതൽക്ക് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച പാഠങ്ങൾ ഇതിനെതിരാണ്. ആ പാഠങ്ങൾ എതിരായതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും എനിക്ക് അങ്ങനത്തെ ഒരു വിജയം വേണ്ട എന്നാണ്. ശരിക്കും ആ ഒരു ട്രാക്കിൽ, ആ ഒരു റണ്ണിങ് ട്രാക്കിൽ അല്ലെങ്കിൽ ആ ഒരു സ്പോർട്സ് മേളയിൽ എത്രയോ വിജയികൾ ഉണ്ടായിട്ടുണ്ട്, എത്രയോ ആളുകൾ സ്വർണമണിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവാൻ ഫെർണാണ്ടസ് സ്വർണമണിയാഞ്ഞിട്ടും ഓർക്കപ്പെട്ടു. ഇവിടെ ഈവൻ പീസ് റേഡിയോ ഫ്ലോറിൽ നിന്ന് പോലും അയാൾ ഓർക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്കൊരുപാട് പാഠങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ജീവിതം എപ്പോഴും സുതാര്യമായൊരു പ്രതലമായിരിക്കണം. അവിടെ ചതിയുടെ, വഞ്ചനയുടെ, കാപട്യത്തിൻ്റെ ഒരു ചെറിയ ലാഞ്ചന പോലും ഉണ്ടാകരുത് എന്നൊരു വലിയ പാഠമുണ്ട്. പിന്നെ രണ്ട്, നീതിയുടെ പക്ഷത്തായിരിക്കണം. നമുക്ക് നഷ്ടം സംഭവിച്ചാൽ പോലും നീതിയുടെ പക്ഷത്തായിരിക്കണം. പിന്നെ മത്സരത്തെക്കാൾ വലുതാണ് മനുഷ്യത്വം എന്നത് സ്പോർട്സാണ്. ഇപ്പോൾ ഇതേ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുന്ന കാലത്താണ് നമ്മൾ ഈ ഒരു വിഷയം ഡിസ്കസ് ചെയ്യുന്നത്. ഇലക്ഷനിൽ വിജയിക്കാൻ വേണ്ടി എന്ത് പരിപാടി എടുക്കുന്ന ആളുകളുണ്ട്, എന്ത് പരിപാടി. വാക്ക് മാറ്റാനൊരു പ്രശ്നമല്ല, നുണ പറയാനൊരു പ്രശ്നമല്ല, മനുഷ്യന്മാരെ പറ്റിക്കാനൊരു പ്രശ്നമല്ല. അജണ്ടകൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന മീഡിയകൾ, അജണ്ടകൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഒക്കെ മനുഷ്യൻ കഴുതയാണെന്ന് ആവർത്തിച്ച് ഓരോ രാവിലും പകലിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെ മിനിമം അജണ്ടയുള്ളൂ. ഇപ്പോൾ മുമ്പ് വലിയൊരു പിന്നെ പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുന്ന കാലത്ത് ഒരു പിന്നെ വാഗ്ദാനം ചെയ്ത ഒരു പാർട്ടിയുടെ ഭാരവാഹിയോട് ചോദിച്ചു, നിങ്ങളിങ്ങനെ ഒരു വാഗ്ദാനം ചെയ്തിരുന്നല്ലോ, അപ്പം അതിന് അദ്ദേഹം കൊടുത്ത ഉത്തരം, ഇലക്ഷൻ കാലത്ത് ആരൊക്കെ എന്തൊക്കെ പറയുന്നതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനത്തെ ഒരുപാട് അർത്ഥങ്ങൾ കിട്ടും. വിജയം എന്നതിൻ്റെ അർത്ഥം പുനർനിർമ്മിച്ച് വായിക്കണം. ശരിക്കും വിജയിച്ചത് ഇവാൻ ഫെർണാണ്ടസ് ആണ്. ഇവാൻ ഫെർണാണ്ടസ് വീണ്ടും വീണ്ടും ചരിത്രത്തിൽ സ്മരിക്കപ്പെടുകയാണ്.
6: ഇലക്ഷൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് എന്തും പറയാം എന്നുള്ളത് വലിയ അപകടകരമായ വർത്തമാനങ്ങൾ പറയുന്നത് ഒരു പ്രശ്നമല്ല എന്നുള്ള അവസ്ഥയിൽ ആളുകളുണ്ട്. ഇപ്പോൾ ഈ ഒരു സംസാരം കാരണത്താൽ ഇതൊരു വർഗീയ പരാമർശമാണ്. ഇപ്പൊ ഇലക്ഷൻ്റെ ചട്ടത്തിനെതിരായ സംസാരമാണെങ്കിലും അതൊന്നും പ്രശ്നമല്ല, ഞാൻ അങ്ങനെ തന്നെ പറയും എന്ന് വാശി പിടിക്കുന്ന ആളുകൾ നമ്മൾ കാണും. അതിനപ്പുറത്ത് ഈ ഒരു വാക്ക് പറഞ്ഞാൽ അതുകൊണ്ട് സമൂഹത്തിൽ വലിയ ഒരു വർഗീയ കലാപത്തിന് പോലും കാരണമാകുന്ന വർത്തമാനങ്ങൾ, അല്ലെങ്കിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ആളുകളെ വേർതിരിച്ച് സംസാരിക്കുന്ന പ്രയോഗങ്ങളൊക്കെ ആളുകൾ ഉപയോഗിക്കുകയാണ്. അത് പാർട്ടികളുടെ നേതാക്കന്മാരും അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളും തന്നെ ഉപയോഗിക്കുകയും അത് ഇലക്ഷൻ്റെ ഒരു പ്രചാരണത്തിനും മറ്റാളെ തെറ്റിക്കാനും ഇവരെ കൊണ്ട് എതിരാക്കിപ്പിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളത് അത് ഒരു വിജയം ഒരു പക്ഷേ അതുകൊണ്ട് നേടാം എന്നാണ് വിചാരിക്കണമെങ്കിലും ആളുകൾ ഇതൊക്കെ തിരിച്ചറിയാണ് ചെയ്യാൻ. അതൊന്നും ഏത് വിജയത്തിൻ്റെ കാര്യമായി മാറൂല. അത് നേരെ തിരിച്ചടിക്കുന്ന അനുഭവങ്ങളാണ് മുമ്പത്തെ പല ഇലക്ഷനുകളിലും ഉണ്ടായിട്ടുള്ളത്.
5: നമ്മൾ അതിലേക്ക് മാത്രം ചുരുങ്ങണില്ല. രണ്ടാമത്തത്, എൻ്റെ അമ്മ ഇത് കാണൂലേ, ഞാൻ ഇയാൾ കൺഫ്യൂസ്ഡ് ആയിട്ട് 10 മീറ്റർ അപ്പുറത്ത് വിജയം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ആളെ ക്രോസ് ചെയ്ത് മാരത്തോണിൻ്റെ എന്താ പറയുക അതിൻ്റെ ഒരു ഫൈനൽ വിജയിയായി ഞാൻ മാറുന്നത് എൻ്റെ അമ്മ കാണൂലേ, എൻ്റെ അമ്മ എന്നെ ഇങ്ങനെയല്ല പഠിപ്പിച്ചത്, സത്യസന്ധനാകാനാണ് പഠിപ്പിച്ചത് എന്ന് പറയുന്നിടത്ത് ഒരു പാരൻറ്റിങ്ങിൻ്റെ വലിയൊരു പാഠവും നമുക്കുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനത്തെ പാഠങ്ങളും ഗുണപാഠങ്ങളും ഒക്കെ പകരേണ്ടത് നമ്മളാണ്. പരീക്ഷയ്ക്ക് കോപ്പി അടിച്ച് കുട്ടീനെ പിടിച്ചതിന് മാഷ കൊന്ന അച്ഛനൊക്കെ ഉള്ള നാട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, ജീവിക്കുന്നത്. കുട്ടിക്ക് ബാന് വന്നു, ബാൻ വന്നപ്പോൾ പരീക്ഷ എഴുതാൻ പറ്റാതെ ഒന്ന് രണ്ട് മൂന്ന് വർഷം. അപ്പോൾ അച്ഛൻ പോയിട്ട് അധ്യാപകനെ കത്തിവെച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ കൊലപാതകത്തിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് അവസാനം പോലീസ് കണ്ടെത്തുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കുട്ടികളുടെ പാരൻറ്റിങ് എന്നുള്ളത് വലിയൊരു ദൗത്യമാണ് എന്നുള്ളതും കൂടി നമുക്ക് ഈ ഒരു സംഭവത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കുപിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാദൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരെന്നെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

അടുത്തതായി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു മധുരം ഖുർആൻ അധ്യായം 78 സൂറാ നബ ആയത്ത് 1 മുതൽ 40 വരെ മുഹമ്മദ് ലുഹൈദാനിൻ്റെ ഖിറാഅത്തിലേക്ക് നമുക്ക് കാതോർക്കാം.

0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ അദ്ധ്യായം 78 സൂറ അന്നബ 1 മുതൽ 40 വരെയുള്ള ആയത്തുകൾ. ഖിറാഅത്ത് നടത്തിയത് മുഹമ്മദ് അൽ ലുഹൈദാൻ അവരുടെ ഖിറാഅത്താണ് നമ്മൾ ഇതുവരെ കേട്ടത്.
1: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ഉപകാരിയായി തീരുക. നമ്മോടൊപ്പം ചേരുന്നത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബാദ്. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമ്മെ എവരെയും അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ അടിയാറുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ നല്ല മനുഷ്യനായി തീരണമെന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല. എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നല്ല മനുഷ്യനാകണം, നല്ല ഒരു പിതാവാകണം, നല്ല ഒരു സഹോദരനാകണം, ഭർത്താവാകണം, അങ്ങനെ പല ഓരോ സാഹചര്യങ്ങളിലും നമുക്ക് വ്യത്യസ്തമായ റോളുകളുണ്ടല്ലോ. ആ റോളുകൾ കൃത്യമായി പാലിക്കാൻ സാധിക്കുന്ന ഉത്തരവാദിത്ത ബോധമുള്ളൊരു മനുഷ്യനായി, ഉത്തമനായ ഒരു മനുഷ്യനായി മാറണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അതിന് നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ട ഒരുപാട് ക്വാളിറ്റികളുണ്ട്. അതിലൊന്നാണ് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ ജീവിതം നയിക്കുന്ന ഒരാളായി മാറാൻ സാധിക്കുക എന്നത്. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ച ഒട്ടനവധി സ്ഥലങ്ങളിൽ നമ്മെ ഉത്ബോധനം ചെയ്യുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഉപകാരിയായി തീരുക എന്നത്. നമ്മൾ മാത്രം സന്തോഷത്തിലിരുന്നാൽ പോരാ, ഞാൻ മാത്രം നന്മയിലായിരുന്നാൽ പോരാ, തൻ്റെ ചുറ്റുപാടുമുള്ളവർക്കും ഈ സന്തോഷവും നന്മയും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആ ആഗ്രഹത്തിന് വലിയ സ്ഥാനമുണ്ട്. കാരണം വിശുദ്ധ ഖുർആൻ പറയാണ്, നമ്മളൊരു സാമൂഹിക നന്മ ആഗ്രഹിക്കുന്ന ഒരാളാകണം എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്ന സൂറത്തുൽ മാഇദയുടെ രണ്ടാമത്തെ വചനം. ഈ ഒരു ആയത്തിലൂടെ നമ്മൾക്ക് വളരെ കൃത്യമായി അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ പരസ്പരം സഹായിക്കണമെന്ന് പറഞ്ഞു. എന്ത് കാര്യത്തിലാണ് സഹായിക്കേണ്ടത്? അലൽ ബിർരി വത്തഖ്വ, നന്മയുടെ കാര്യത്തിലും തഖ്വയുടെ വിഷയത്തിലുമാണ്. സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ കൂടെ കഴിയുന്നവരോ, നമ്മുടെ ജോലിസ്ഥലങ്ങളിൽ കൂടെ ജോലി ചെയ്യുന്നവരോ, സുഹൃത്തു ബന്ധങ്ങളിലോ ഒക്കെയുള്ള ആളുകളുമായി കൊണ്ട് നല്ല പല ബന്ധങ്ങളും സ്ഥാപിക്കുന്നവരാണ് നമ്മൾ. ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും പല വിഷയങ്ങളിലും സഹായങ്ങൾ തേടുന്നവരും സഹായിക്കുന്നവരുമാണ് നമ്മൾ. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ സുഹൃത്ത് ശരിയായ ഒരു വഴിയിലൂടെയല്ല നീങ്ങുന്നത് എന്ന് മനസ്സിലായിട്ടും അവനെന്ത് വിചാരിക്കും, അവനിക്ക് എന്നോട് പിണക്കമുണ്ടാകുമോ, അവനിക്ക് എന്നോട് അകൽച്ച വരുമോ എന്ന് ഭയന്നുകൊണ്ട് അവനിൽ കാണുന്ന തിന്മകളെ എതിർക്കാനുള്ള ഒരു മനോധൈര്യമില്ലാതെ നമ്മൾ അവൻ്റെ അടുക്കൽ നിന്ന് ലഭിക്കേണ്ട എല്ലാ സഹായങ്ങളും കൈനീട്ടി വാങ്ങുകയും ചെയ്യുന്ന ആളായിട്ടും ഒരു പക്ഷേ അവനിൽ കാണുന്ന തിന്മകളെ എതിർക്കാൻ സാധിക്കാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ നാം ആലോചിക്കേണ്ടത് വിശുദ്ധ ഖുർആനിൻ്റെ ബിർറിലും തഖ്വയിലുമുള്ള ആ പരസ്പര സഹായം യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നൊരു സുഹൃത്താണെങ്കിൽ നമ്മൾ കാണിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത്തരമൊരു സഹായം അവനിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്ന് പലർക്കും പലരെയും സഹായിക്കാൻ യാതൊരു പ്രയാസവുമില്ല. അവൻ എത്ര പണം വേണമെങ്കിലും ശാരീരികമായ സഹായങ്ങളാണെങ്കിലും എല്ലാം ചെയ്യാൻ റെഡിയാണ്. പക്ഷേ മാനസികമായ ആത്മീയമായൊരു ബന്ധം ഒരു മനുഷ്യനുമായി കൊണ്ട് ഉണ്ടാകുമ്പോൾ ആദ്യം അവൻ്റെ മനസ്സിലേക്ക് വരേണ്ടത് തഖ്വയിൽ അവനെ സഹായിക്കുക എന്നതാണ്. കാരണം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും താൻ ചെയ്തു കൂട്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും അനന്തരഫലം അനുഭവിക്കാനുള്ളൊരു ലോകം മുമ്പിലേക്ക് വരുമ്പോൾ അവിടെ അമലുകൾക്ക് സ്ഥാനമില്ല, വിചാരണകൾക്കേ സ്ഥാനമുള്ളൂ, അല്ലെങ്കിൽ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളുടെ

0: വിശ്വാസികളുടെ ഒരു പ്രത്യേകത കൂടിയാണ്. സൂറത്തുൽ ഹശറിന്റെ 9-ാമത്തെ വചനത്തിൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാണ്, വയുഅസിറൂന അല അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അടിസ്ഥാനമായിട്ട് ആവശ്യങ്ങൾ നമ്മൾക്ക് ഉണ്ടെങ്കിലും നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് അത് മാറ്റിവെക്കുന്ന, അവർക്ക് വേണ്ടി പകർന്നു നൽകുന്ന, പങ്കുവെക്കുന്ന ഒരു നല്ല സ്വഭാവത്തിൻ്റെ ഉത്തമ ഉദാഹരണം നമുക്ക് അൻസാറുകളിൽ കാണാൻ സാധിക്കും. മുഹാജിറുകൾ തങ്ങളുടെ വീടും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മദീനയിലേക്ക് വന്നപ്പോൾ അവിടുത്തെ അൻസാറുകൾ അവരെ സ്വീകരിച്ചത് ഏത് രൂപത്തിലാണ് എന്ന് ചരിത്രം നമുക്ക് നൽകുന്ന വലിയ പാഠമുണ്ട്. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ത്യജിക്കുക, മറ്റുള്ളവർക്ക് ഉപകാരിയാവുക എന്നത് നാം ഒരു ഉത്തമ മനുഷ്യനാകുന്നതിൽ ഏറെ സുപ്രധാന പങ്കുവഹിക്കുന്നൊരു കാര്യമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. മാത്രവുമല്ല ഖൈറുന്നാസി അംഫഅഹും ലിന്നാസി എന്നാണ്. ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഏറ്റവും വലിയ ഉപകാരം ചെയ്യുന്നവനാണ് എന്നതാണ് യഥാർത്ഥത്തിൽ അധ്യാപനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതേപോലെ തന്നെ നമുക്ക് കാണാൻ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ റഹ്മത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായും തൻ്റെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് ആ നിലക്ക് റഹ്മത്ത്, ദയ അവരോട് കാണിക്കുന്ന ആളുകളായി നമ്മൾ മാറുമ്പോഴാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ ഒരുപാട് സ്ഥലത്ത് ഹദീസുകളിലൊക്കെ വന്നതുപോലെ, ഇർഹമു മൻ ഫിൽ അർളി ഇർഹമുക്കും മൻ ഫിസ് സമാ, അതെ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കുമെന്ന ഈ ഹദീസിൻ്റെ പശ്ചാത്തലത്തിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ, അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അള്ളാഹു വീണ്ടും വീണ്ടും അവൻ്റെ റഹ്മത്ത് നമുക്ക് വർഷിച്ചു കൊണ്ടേയിരിക്കുമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഏവർക്കും ആശ്വാസകരമായ വാക്കുകൾ സമ്മാനിക്കുന്നൊരു ഹദീസ്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നൊരു ഹദീസ് നമുക്ക് കാണാം. മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബത മിൻ ഖുറബി ദുനിയ നഫസല്ലാഹു അൻഹു ഖുർബത മിൻ ഖുറബി യൗമിൽ ഖിയാമ എന്നാണ്. ഒരു മനുഷ്യൻ, ഒരു വിശ്വാസിയായ ഒരു മനുഷ്യൻ മറ്റൊരു വിശ്വാസിക്ക് അവൻ്റെ പ്രയാസങ്ങളെ നീക്കിക്കൊടുക്കുകയാണെങ്കിൽ ഖിയാമത്ത് നാളിൽ അവൻ്റെ പ്രയാസങ്ങളെ അള്ളാഹു നീക്കിക്കൊടുക്കുമെന്നാണ്. ഒമയ്യസ്സറ അലാ മുഅസിരിൻ, പ്രയാസം അനുഭവിക്കുന്ന ഒരാൾക്ക് അവൻ്റെ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുത്താൽ, യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുന്യാവല്ലാഖിറ, ദുനിയാവിലും പരലോകത്തും അവർക്കുള്ള പ്രയാസങ്ങളെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്. മാത്രമല്ല ഈ ഹദീസ് അവസാനിക്കുമ്പോൾ നമുക്ക് കാണാം, വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാന അൽ അബ്ദു ഫി ഔനി അഖീ, തൻ്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം, ഒരടിമ തൻ്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം കാലം അള്ളാഹു അവനെ സഹായിച്ചു കൊണ്ടിരിക്കും. ഇതിലും വലിയ ആശ്വാസത്തിൻ്റെ വചനങ്ങൾ നമുക്ക് വേറെ ഉണ്ടോ സഹോദരങ്ങളെ? നാം ആലോചിക്കുക, നമ്മുടെ ചുറ്റുപാടിലും അയൽപ്പക്കത്തും കുടുംബങ്ങളിലും ജോലിസ്ഥലങ്ങളിലുമെല്ലാം നമ്മുടെ പല തരത്തിലുള്ള സഹോദരങ്ങളെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, മാനസികവും ശാരീരികവും സാമ്പത്തികവുമായി പ്രയാസങ്ങളെ അതിജയിക്കാൻ സാധിക്കാതെ മുന്നോട്ട് പോകുന്ന ഇത്തരം ആളുകളെ നമ്മളാൽ സാധ്യമാകുന്ന രീതിയിൽ, ശരീരം കൊണ്ടാണെങ്കിൽ ശരീരം കൊണ്ട്, സാമ്പത്തികമാണെങ്കിൽ അങ്ങനെ സഹായിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവരെ സന്ദർശിക്കുവാനും പരിചരിക്കുവാനും, രോഗികളാണെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകളെ തൻ്റെ വാക്കുകൾ കൊണ്ടെങ്കിലും അവരെ പറഞ്ഞ് ആശ്വാസം നൽകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നമ്മൾ നടത്തേണ്ടതുണ്ട്. മാത്രവുമല്ല, നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ചില പ്രത്യേകതകൾ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലമയെക്കുറിച്ച് ഖദീജ ബീവി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കല്ല വല്ലാഹി മാ യഖ്സീക അല്ലാഹു അബദ, അല്ലാഹു ഒരിക്കലും നിങ്ങളെ പ്രയാസത്തിലാക്കൂല, ബുദ്ധിമുട്ടിക്കൂല, നിന്ദിക്കുകയില്ല, അപമാനിക്കുകയില്ല. എന്നിട്ട് എടുത്തു പറഞ്ഞ ചില ക്വാളിറ്റികളുണ്ട് പ്രവാചകൻ്റെത്. ഇന്നക ലതസിലുർ റഹീം, താങ്കൾ കുടുംബബന്ധം ചേർക്കുന്നവനാണ്. വതഹ്മിലുൽ കല്ല, പ്രയാസങ്ങളെ ഏറ്റെടുത്ത് വഹിക്കുന്നവനാണ്, ഏറ്റെടുക്കുന്നവനാണ്. വതക്സിബുൽ മഅദൂം, അതെ, ഇല്ലാത്ത ആളുകൾക്ക്, ഇല്ലാത്തെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ സമ്പത്തില്ലാത്ത ആളുകൾക്ക് സമ്പാദിച്ചു കൊടുക്കുന്നവനാണ് എന്ന്. വതഖിറുൽ ളൈഫ, അതേപോലെ തന്നെ അതിഥികളെ ആദരിക്കുന്നവനാണ്. വതുഈനു അലാ നവായിബിൽ ഹഖ്, അതേ, സത്യമാർഗത്തിലെ പ്രയാസങ്ങളിൽ ജനങ്ങളെ സഹായിക്കുന്നവനുമാണ്. അപ്പോൾ ഇത്തരം ക്വാളിറ്റിയുള്ള ആളുകൾക്കാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമനായി മാറാൻ സാധിക്കുക. അതുകൊണ്ട് പ്രവാചകന്റെ മാതൃകകളും അവിടുത്തെ അധ്യാപനങ്ങളും ഖുർആനിൻ്റെ കൽപ്പനകളും ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരിയായി തീരുന്ന രൂപത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല അതിന് നമ്മെ ഏവരെയും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം ഉപകാരിയായി തീരുക. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്.
2: പീസ് റേഡിയോ. Tuned to Reality.

0: Email hello@peaceradio.com. Phone 902-08-40-840.
1: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
2: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
3: രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഭാഗമായി പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം നടത്തിയ ഒരു പരാമർശം ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. ദിമാഗി നക്സൽ എന്ന ഒരു പ്രയോഗവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത്, രാജ്യത്ത് വനമേഖലയിൽ സായുധ നക്സലുകളെ ഇല്ലാതെയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, എന്നാൽ അതേസമയം അക്രമ രാജകത്വമൊക്കെ വളർത്തും വിധമുള്ള ഡിമാഗി നക്സൽ ഇപ്പോഴും നിലനിൽക്കുന്നു, അവരെ കരുതിയിരിക്കണം, ഒറ്റപ്പെടുത്തണമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ ദിമാഗി നക്സൽ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് ആശയപരമായ നക്സലുകൾ ഇന്നും നിലനിൽക്കുന്നു എന്നതാണ്. ഈ ഒരു വിഷയം നമ്മൾ ചർച്ചക്കെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരത്തിലെ പ്രയോഗം ഒരു ആക്സിഡൻ്റലായി വന്നതല്ല എന്നത് വ്യക്തമാണ്. ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ അദ്ദേഹം ഇത് പറയുന്നതിനെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്?
4: 2026 ഏപ്രിൽ 17 നമ്മുടെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. നമ്മുടെ രാജ്യത്ത് ഈ നക്സലേറ്റുകളുടെ അല്ലെങ്കിൽ സായുധ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന നക്സലേറ്റുകളുടെ ത്രെട്ട് അവസാനിച്ചിരിക്കുന്നു, ഏത് വനമേഖലകളൊക്കെ ഉള്ളവരെല്ലാം തന്നെ തുരത്തപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ കീഴടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. 1975 ൽ 70 വർഷം നീണ്ടു നിന്ന ഒരു ചരിത്രം അവസാനിക്കുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം. 1967 ഈ ചൈനീസ് റേഡിയോയിലൂടെ ഒരു പ്രഖ്യാപനം വരുന്ന, അതായത് ബംഗാളിലെ നക്സൽ ബാരിയിൽ കലാപം നടന്നിരിക്കുന്നു എന്നുള്ളതും ഇന്ത്യ മോചിപ്പിക്കപ്പെടാൻ പോവുകയാണ് എന്ന രീതിയിലുള്ളൊരു പ്രഖ്യാപനം. അങ്ങനെയാണ് ഈ ഒരു നാമകരണം സംഭവിക്കുന്നത് തന്നെ. ആ പ്രദേശവുമായി ബന്ധപ്പെട്ടതാണ്. അന്ന് ചാരു മജുംദാരെ പോലെയുള്ള, കനുസന്യാലിനെ പോലെയൊക്കെയുള്ള ബുദ്ധിജീവികളായിരുന്നു അതിന് നേതൃത്വം നൽകിയത്. പിന്നീട് അത് പല പ്രദേശങ്ങളിലും വ്യാപിച്ചു. ബീഹാറിൽ, ആന്ധ്രാപ്രദേശിൽ, ഇപ്പോൾ കേരളത്തിലടക്കം അതിൻ്റെ ഭാഗമായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവസാന കാലങ്ങളിൽ അത് ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് ഈ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ബീഹാർ, മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങൾ, പിന്നെ ആന്ധ്രയുടെ ചില, അല്ല ഇന്നത്തെ തെലുങ്കാനയുടെ ഭാഗം, ഈ പ്രദേശങ്ങളിലൊക്കെയാണ് സായുധമായി അത്തരത്തിലുള്ള വിഭാഗങ്ങളുണ്ടായിരുന്നത്. പക്ഷേ ഈ നമ്മുടെ ബി ജെ പിയുടെ സർക്കാർ വന്നതിന് ശേഷം വളരെ സംയുക്തമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെയാണ് നടത്തിയത്. അതായത് ഈ CRPF, BSF, പിന്നെ ഒരു കോബ്ര എന്ന് പറയുന്ന ഒരു പുതിയ യൂണിറ്റ്, DRG, ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് അത് പിന്നെ വനമേഖലകളിലൊക്കെ തന്നെ ആക്രമിച്ചു കയറി, അങ്ങനെ ഒരു ഒന്നുകിൽ കീഴടങ്ങുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ള ഒരു ഇതിലേക്കെത്തി. അങ്ങനെ ഫ്രം റെഡ് കോറിഡോർ ടു റിട്രീറ്റ് എന്നുള്ളൊരു പദ്ധതി പ്രഖ്യാപിച്ചു. അങ്ങനെ ധാരാളം നക്സലേറ്റുകൾ കീഴടങ്ങി, ചിലരൊക്കെ കൊല്ലപ്പെട്ടു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നതിൻ്റെ ഒരു പ്രഹരശേഷി ഒരുപക്ഷെ അറിയുന്നിടത്തോളം ഇല്ലാതെയാവുകയോ അല്ലെങ്കിൽ ദുർബലമാവുകയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന്, ഈ ഒരു നക്സലേറ്റ് പ്രസ്ഥാനത്തെ ഇവിടെ ഉണ്ടാക്കിയെടുത്ത ചില കാരണങ്ങൾ, ഈ കാരണങ്ങൾ ഒരിക്കലും ഇല്ലാതെയായിട്ടില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ ഈ ജാർഖണ്ഡിലും ഇവിടെയൊക്കെ അത് ശക്തമാകാൻ കാരണം തന്നെ എന്തായിരുന്നു, അവിടെയുള്ള വനമേഖലയിൽ ആണ് ഈ ധാതു ഖനനത്തിൻ്റെ വലിയ സാധ്യതകൾ ഇവിടുത്തെ കോർപ്പറേറ്റുകൾ കണ്ടെത്തിയത്. അപ്പോൾ ഈ വനമേഖലയിലുള്ള ആദിവാസികളെ ഒഴിപ്പിക്കാതെ, അവരെ അല്ലെങ്കിൽ ആട്ടി ഓടിപ്പിക്കാതെ അവിടെ ഈ ഭൂമി പിടിച്ചെടുക്കാൻ പറ്റില്ല. സ്വാഭാവികമായും തങ്ങളുടെ അമ്മയോട് എന്നതുപോലെയുള്ള, മാതാവിനോട് എന്നതുപോലെയുള്ള അടുത്ത ബന്ധമാണ് ഈ ആദിവാസികൾക്ക് മണ്ണിനോടുള്ളത്. അവരവിടുന്ന് ഒഴിഞ്ഞു പോകാൻ തയ്യാറായില്ല. മാത്രമല്ല അതിനകത്തൊരു ചൂഷണത്തിൻ്റെ ഈ കോർപ്പറേറ്റ് കടന്നുകയറ്റത്തിൻ്റെ ഒക്കെ ഇത് വന്നതോടെ അവിടെ നക്സലേറ്റുകൾ സ്വാഭാവികമായിട്ടും ആശയപരമായിട്ട് ഇടപെടുന്നു, ഇവരെ അതിലേക്ക് ആകർഷിക്കുന്നു. അങ്ങനെയാണ് ആ പ്രദേശങ്ങളുണ്ട്. അപ്പോൾ അതൊരു നിലവിലുള്ള സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ കോർപ്പറേറ്റുകളുടെയോ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു മൂവ്മെൻറ്റ് കൂടെ ആണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും പൊളിറ്റിക്കലാകും ഇക്കണോമിക്കലാകും എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ള, പക്ഷേ ഇവരുടെ ഈ ഇവർ ബുദ്ധിജീവികളൊക്കെ ആണെന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ഇന്ത്യ പോലുള്ള ഒരു വലിയ രാജ്യത്ത് ഇങ്ങനെ കാട്ടിൽ കയറിയിട്ട് കുറച്ച് പേര് പിന്നെ വെടിവെച്ച് കഴിഞ്ഞാൽ തീരുന്നതാണ് അല്ലെങ്കിൽ പിടിച്ചെടുക്കാവുന്നതാണ് ഇന്ത്യൻ സർക്കാർ എന്നുള്ള രീതിയിലുള്ള തെറ്റിദ്ധാരണകളിലാണ് അവരെപ്പോഴും ജീവിച്ചിരുന്നത്. അതൊരു ഭാഗം. പക്ഷേ ഇപ്പോൾ ഈ പ്രയോഗം വരുന്നതിന് ശരിക്കും നിയതമായ കാരണങ്ങളുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഒന്നെന്താ വെച്ചാൽ, ഈ ബി ജെ പിയെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന ഹിന്ദുത്വയെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ ത്രെട്ട് എന്ന് പറയുന്നത് ഒരു ഇൻ്റലക്ച്വൽ ഡിസ്കോഴ്സാണ്. ഒരു നിലയിലുമുള്ള ഇൻ്റലക്ച്വൽ ഡിസ്കോഴ്സിനെ അവർ ആഗ്രഹിക്കുന്നുമില്ല, സ്വാഗതം ചെയ്യൂല, അതിന് കഴിയുകയും ചെയ്യില്ല, അവിടെ തോറ്റു പോകുന്നറിയാം. അതുകൊണ്ടാണ് ഇപ്പോൾ 10 വർഷം ഭരിച്ചിട്ടും നമ്മുടെ പ്രധാനമന്ത്രി ഒരൊറ്റ പിന്നെ പത്രസമ്മേളനം പോലും നടത്താത്തത്. കാരണം അവിടെ 4 ഭാഗത്തുനിന്നും ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന അദ്ദേഹത്തിനും അറിയാം. അപ്പോൾ നമുക്കറിയാം, ഏറ്റവും അവസാനം മൻമോഹൻ സിംഗ് പടിയിറങ്ങാൻ പോകുന്ന സമയത്ത് പോലും അദ്ദേഹം 75-ലധികം ചോദ്യങ്ങൾ ഒരു നോട്ട് പോലും ഇല്ലാതെയാണെന്ത് നേരിട്ടതെന്നാണ് പറയുന്നത്. ഒന്ന് നമുക്ക് ആ 1 മണിക്കൂർ നേരം അദ്ദേഹം എന്ത് ചെയ്യുന്നു, പത്രക്കാരുടെ മുമ്പിൽ ഇരുന്നിട്ട് സംസാരിക്കുകയാണ്, കയ്യിലൊരു ചിന്ത കടലാസോ മറ്റേ മൊബൈൽ ഒന്നുമില്ല എന്നർത്ഥം.
5: മറ്റേ സാധനമില്ല,
4: ഈ ഒന്നുമില്ല, ടെലിപ്രോംപ്റ്റർ ഒന്നുമില്ല. അപ്പോൾ അത് അദ്ദേഹത്തെ പോലെയുള്ള ഒരു ബൗദ്ധിക മായി കാര്യങ്ങൾ മനസ്സിലാക്കുകയും ബൗദ്ധികമായി തന്നെ കാര്യങ്ങൾ നേരിടാൻ കഴിയുന്ന ഒരു ഇൻ്റലക്ച്വലിൻ്റെ പൊട്ടൻഷ്യലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ ബുദ്ധിജീവികൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ തകർന്നു പോകാനിടയുള്ള ഒന്നാണ് ഈ ഹിന്ദുത്വ അല്ലെങ്കിൽ എന്തത്തെ ബി ജെ പി ഒക്കെ കെട്ടിപ്പൊക്കിയിട്ടുള്ള ഒരു സാമ്രാജ്യം എന്ന് പറയുന്നത്. അത് നുണകളുടെ ഒരു വലിയ ബലൂണാണ്. ഇത് പൊട്ടിക്കാൻ ശേഷിയുള്ള ഒരു വിഭാഗമാണ് ബുദ്ധിജീവികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 2 കൂട്ടരെയാണ് ഏറ്റവും കൂടുതൽ അവർ ഭയപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, ഹിന്ദു മതത്തെ ആശയപരമായി എതിർത്ത പിന്നെ എത്തിസ്റ്റുകളുണ്ട്. അതിൽപ്പെട്ടവരായിരുന്നു നമ്മുടെ ഈ ദബോൽക്കർ, അതുപോലെ എന്താ പറയുക, നമ്മളെ യുക്തിവാദികളായിട്ടുള്ള നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ, കൽബുർഗി, ഗൗരി ലങ്കേഷ്, ഈ പിന്നെ പന എന്താണ് പൻസാരെ, ഇവരൊക്കെ ഇവരുടെ അറ്റാക്കുകൾ, കാരണം പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ അവർക്ക് വളക്കൂറുള്ള ഒരു പ്രദേശമാണ് ശരിക്കും, കർണാടകയിലും ഒക്കെ ഇവർ. അതുകൊണ്ട് തന്നെ അവർ പിന്നെ വെടിവെച്ചും ഒക്കെ തന്നെയാണ് അവസാനിപ്പിച്ചത്. കാരണം അവരെ ആശയപരമായി നേരിടാൻ പറ്റൂല. 2-ാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് ഇത്തരത്തിൽ പറയുന്ന നക്സലേറ്റ് ആശയങ്ങൾ അല്ലെങ്കിൽ ഈ തീവ്ര ആശയങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ സാമൂഹ്യ മാറ്റത്തിന് കമ്മിറ്റ്മെൻറ്റോടെയുള്ള പ്രവർത്തനം നടത്തണമെന്ന് പറയുന്ന വിഭാഗം എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം ഈ ബുദ്ധിജീവികളിപ്പോൾ ഇവർ മാത്രമേ ഭയപ്പെട്ടതെന്ന് ഞാൻ പറയുന്നുള്ളൂ. നമുക്കറിയാം യു ജി സി ഒറ്റയടിക്ക് ഈ നമ്മുടെ കോളേജിലെ അധ്യാപകരുടെ ശമ്പളം വർദ്ധിപ്പിച്ചു. കൂർമ്മട്ടോന്നും അറിയില്ല, ഇപ്പം നിങ്ങളൊക്കെ കിട്ടുന്ന ശമ്പളം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് എന്താണ് ഒരു കോളേജ് അധ്യാപകനും പ്രതീക്ഷിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് ശമ്പളം വർദ്ധിപ്പിച്ചു. അന്ന് തന്നെ ഉണ്ടായ ഏറ്റവും വലിയ വിമർശനം എന്തായിരുന്നു, ഇത് ഈ ഇൻ്റലക്ച്വൽ മിലീഷ്യയെ, യൂണിവേഴ്സിറ്റികളിലുള്ള ഇൻ്റലക്ച്വൽ മിലീഷ്യകളെ ഷണ്ഡീകരിക്കാൻ വേണ്ടിയുള്ളതാണ്. കാരണം അവർ സാമ്പത്തികമായി മെച്ചപ്പെടുന്നതോടെ അവർക്ക് ഇത്തരത്തിലുള്ള അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാക്കുന്ന ചിന്തകൾ കുറയും, അതുപോലെ തന്നെ അങ്ങനത്തെ പോരാട്ടങ്ങൾക്കൊക്കെയുള്ള വീര്യം കുറയും, അല്ലെങ്കിൽ അത് കീഴടങ്ങിക്കോളും എന്നുള്ള രീതിയിലുള്ളൊരു ഒന്നു. അപ്പോൾ അത് ബോധപൂർവമായിരിക്കാം, കാരണം ക്യാപിറ്റലിസത്തിൻ്റെ പൊതുവെയുള്ള ഒരു രീതിശാസ്ത്രമാണതെന്ന് പറയാൻ പറ്റും. പിന്നെ 2-ാമത്തൊന്നെന്ന് വെച്ചാൽ, ഈ ക്രമബദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഇല്ലാതെയാക്കാൻ പലപ്പോഴും ചെയ്യുന്നത് NGOസിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നു. അത് ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ നവ സാമ്പത്തിക ഈ വൽക്കരണത്തിൻ്റെ കാലഘട്ടം തുടങ്ങുന്നതോടെ എന്ത് ചെയ്യുന്നുണ്ട്, എൻ ജി ഒസിന് കൂടുതൽ പ്രൊമോഷൻസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് തോന്നുന്നത് വെച്ചാൽ അവർക്ക് ഫണ്ടിങ് ഉണ്ടാവും, മിക്കവാറും പുറത്തു നോക്കാനുള്ള ഫണ്ടിങ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാ ഇഷ്യൂസിലും ഇവരിടപെടും, എല്ലാ ഇഷ്യൂസും ഇവർ ഏറ്റെടുക്കും. അത് ഹെൽത്താണെങ്കിലും ശരി, അല്ലെങ്കിൽ കക്കൂസ് ഇല്ലാത്താണെങ്കിലും ശരി, എഡ്യൂക്കേഷൻ ആണെങ്കിലും ഒക്കെ ഇവർ ഏറ്റെടുക്കും. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ എൻ ജി ഒസ് പരസ്പരം കണക്റ്റഡ് ആവില്ല. ഇപ്പോൾ മഹാരാഷ്ട്രയിലൊരു ഗ്രാമത്തിൽ നടക്കുന്ന സമരം അവിടെ കൊണ്ട് അവസാനിക്കും, ഛത്തീസ്ഗഡിലൊരു സമരം അവിടെ കൊണ്ട് അവസാനിക്കും. അപ്പോൾ ഒരിക്കലും ഇതൊരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റായിട്ട് മാറുകയില്ല, അല്ലെങ്കിൽ മാറാനുള്ള സാധ്യത ഉണ്ടാവില്ല. ഇത് തന്നെയാണ് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ പിറകിലുള്ളൊരു വലിയ ആശയം എന്ന് പറയുന്നതും. പക്ഷേ ഇവർ കാണാതെ പോയൊരു കാര്യം, അല്ലെങ്കിൽ പിന്നെ ഈ അന്നത്തെ ഈ രീതിയിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യുമ്പോഴൊക്കെ കാണാതെ പോയൊരു കാര്യം എന്താ വെച്ചാൽ, ഇതിനെ ഏകീകരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം ആശയങ്ങൾ സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്യപ്പെട്ടാൽ അതിനെ മൊബിലൈസ് ചെയ്യുന്ന ഒരു ഫാക്ടർ വരാനിടയുണ്ടെന്ന് കണ്ടില്ല. അവിടെയാണ് ഈ സോഷ്യൽ മീഡിയ എന്നുള്ള സാധനം വലിയൊരു ഫാക്ടറായിട്ട് വരുന്നത്. അപ്പോൾ അന്നൊക്കെ അത് ചെറിയ ഒരു ഫോൺ വിളിയിൽ ഒരു എവിടെയെങ്കിലും എഴുതുന്ന മാഗസിൻ ഡാൻസിൽ, ഇന്നത് വളരെ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ വലിയ പ്രഹരശേഷിയുള്ള ഒരു ഇൻ്റലക്ച്വൽ വെപ്പണായിട്ട് മാറുന്ന അവസ്ഥ വന്നു. അപ്പോൾ ഇവരെ കീഴടക്കിയത് കൊണ്ട് മാത്രം, അതായത് കാടുകളിലുള്ള ഈ നക്സലേറ്റുകളെ തകർത്തത് കൊണ്ട് മാത്രം ഇത്തരത്തിലുള്ള ഒരു ആശയപരമായ ലോകത്ത് നടക്കുന്ന ചർച്ചകളെ, അല്ലെങ്കിൽ അതിൻ്റെ ആ സ്പ്രെഡ് എന്ന് പറയുന്നത്, ആ വെപ്പണൈസേഷൻ എന്ന് പറയുന്നത് തടയുവാൻ കഴിയില്ല എന്നുള്ളത് എന്താണ് ബോധ്യമായി എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, മാത്രമല്ല ഇതിൽ പലരും ഇപ്പോൾ ഈ നക്സലിനുള്ള പ്രയോഗത്തിന് ഇപ്പം പറയാം പ്രയോഗിക്കാൻ കാരണം വെച്ചാൽ, അതിൻ്റെ ഇന്നും ഇന്ത്യയിൽ അത്തരം ആ രംഗത്ത് നിൽക്കുന്നവരിൽ പലരും വലിയ ബുദ്ധിജീവികളായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ കെ വേണുവാണ് അതിനൊരു അഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്ത വലിയൊരു ഇത്. അദ്ദേഹം തൻ്റെ 22-ാമത്തെ വയസ്സിലാണ് പ്രപഞ്ചവും മനുഷ്യൻ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ട് അക്കാദമി അവാർഡ് വാങ്ങണത്, ഒരു 22 വയസ്സിൽ. ഒരുപക്ഷേ MT മാത്രമാണത് സാഹിത്യത്തിൽ അങ്ങനെ ഒരു 22-ാമത്തെ വയസ്സിലൊരു അവാർഡ് വാങ്ങുന്നത്. മാത്രമല്ല അന്ന് ആ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഒരു ബുദ്ധിജീവി ലോകത്ത് അത്രയും വലുതായിരുന്നു. പിന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്ന വഴിമാറിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ, അങ്ങനെയുള്ള എണ്ണം പറഞ്ഞ പല ബുദ്ധിജീവികളും ഈ രംഗത്തുള്ളത് കൊണ്ട് തന്നെ ഇവരിലൂടെ സംഭവിക്കാനിടയുള്ള ഒരു ഏകീകരണം, ആശയപരമായ ഒരു ഏകീകരണം ബി ജെ പി ഭയപ്പെടുന്നുണ്ട്.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1.25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിന്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മർഹൂം കെ എം മൗലവി സാഹിബിനെ കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകളാണ് ഈ ഓർമ്മ എന്ന പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് KM മൗലവിയും ഖിലാഫത്ത് പ്രസ്ഥാനവും. ശബ്ദം നൽകുന്നത് നസ്രുല്ലാ സ്വലാഹി, സിഹാജുദ്ദീൻ എടത്തനാട്ടുകര.
0: പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഓർമ്മ പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡ് ഇൻഷാല്ലാ ഇവിടെ നാം കേൾക്കുകയാണ്. KM മൗലവി എന്ന മഹാനായ പരിഷ്കർത്താവിൻ്റെ, സമുദായ നേതാവിൻ്റെ, അതിനുമപ്പുറം ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ അവിഭാജ്യ ഘടകമായി സമൂഹത്തിൻ്റെയും നാടിൻ്റെയും സ്വാതന്ത്ര്യത്തിനു വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച ഒരു മഹാത്യാഗിയുടെ ജീവിത ചരിത്ര യാത്രയിലൂടെയാണ് പീസ് റേഡിയോ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം ഓർമ്മ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ലാ KM മൗലവിയുടെ ജീവിതയാത്രയിൽ മറ്റൊരു ഭാഗമാണ് നമ്മൾ കേൾക്കുന്നത്. KM മൗലവിയും ഖിലാഫത്ത് പ്രസ്ഥാനവും അഥവാ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി പോരാടിയ ധീര കർമ്മയോദ്ധാക്കളായിരുന്ന ആളുകളുടെ മുൻപന്തിയിൽ നിന്നിരുന്ന KM മൗലവിയുടെ അന്നത്തെ അനുഭവങ്ങളും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ധീരോദാത്തമായ ഇടപെടലുകളുമൊക്കെ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. KK മുഹമ്മദ് അബ്ദുൽ കരീം സാഹിബാണ് ഈയൊരു വിഷയം നമ്മളിലേക്ക് എത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ ഒതുങ്ങിയ ഏതാനും ചില കാര്യങ്ങൾ നാം കേൾക്കുകയാണ്. KM മൗലവിയും ഖിലാഫത്ത് പ്രസ്ഥാനവും.
3: കേരള മുസ്ലിം പണ്ഡിതന്മാരിൽ അഗ്രേസരനായിരുന്ന ജനാബ് KM മൗലവി സാഹിബ് കറകളഞ്ഞ ദേശാഭിമാനിയും സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ മുന്നണി പോരാളിയുമായിരുന്നു. 1920 ഓഗസ്റ്റ് 1 മഹാത്മജി നിസ്സഹകരണ പ്രസ്ഥാനം അഥവാ തെർക്കെ മുവാലാത്ത് ആരംഭിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഖിലാഫത്ത് ആദർശത്തിനു പിന്തുണ പ്രഖ്യാപിക്കുകയുണ്ടായി. നാഗ്പൂരിൽ വെച്ചു ചേർന്ന കോൺഗ്രസ് മഹാസമ്മേളനത്തോടുകൂടി നിസ്സഹകരണാദർശത്തിൻ്റെ അലയൊലികൾ ഭാരതത്തിലാകമാനം വ്യാപിച്ചു. അതോടുകൂടി മലബാറിലും ഖിലാഫത്ത് കോൺഗ്രസ് സംഘടനകൾ സ്ഥാപിതമായി. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തോളോട് തോൾ ചേർന്ന് ദേശോദ്ധാരണത്തിനായി ആവേശപൂർവം രംഗത്തിറങ്ങി. ഖിലാഫത്തും കോൺഗ്രസും അർത്ഥത്തിലും പ്രവർത്തനത്തിലും ഒന്നായി മാറിയ കാലമായിരുന്നു അത്. മലബാർ മുസ്ലിങ്ങൾക്കിടയിൽ സ്വാതന്ത്ര്യ സന്ദേശം പരിഗണനാർഹമാം വിധം പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ സ്മര്യപുരുഷൻ ചെയ്ത സേവന പ്രവർത്തനങ്ങൾ വിസ്മരിക്കാവതല്ല. ഏറനാട്, വള്ളുവനാട്, കോഴിക്കോട്, പൊന്നാനി താലൂക്കുകളിലെ പല പ്രദേശങ്ങളിലും ഖിലാഫത്ത് കോൺഗ്രസ് സംയുക്ത സംഘടനകൾ രൂപീകരിച്ചിരുന്നവരിൽ പ്രധാനിയായിരുന്നു KM മൗലവി സാഹിബ്. മുസ്ലിങ്ങൾക്ക് ഖിലാഫത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും ആദർശങ്ങൾ ലളിത ഭാഷയിൽ പറഞ്ഞു മനസ്സിലാക്കുന്നതിനും അങ്ങനെ അവരെ ദേശീയ പ്രസ്ഥാനത്തിൽ ചേർക്കുന്നതിനും അദ്ദേഹം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അക്കാലത്തെല്ലാം അദ്ദേഹം ദിനം പ്രതി 2-3 സമ്മേളനങ്ങളിൽ സംബന്ധിച്ച് പ്രസംഗിക്കാറുണ്ടായിരുന്നു. വിദേശ വസ്ത്ര ബഹിഷ്കരണത്തിനും ഖാദി പ്രചരണത്തിലും അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. കൊണ്ടോട്ടി സമ്മേളനം. 1920 നവംബർ 20 കൊണ്ടോട്ടി അത്തൻപള്ളിയാളിയിൽ വെച്ച് ഒരു ഗംഭീര ഖിലാഫത്ത് സമ്മേളനം ചേർന്നു. കേരള മുസ്ലിം പണ്ഡിത നേതാവായിരുന്ന ജനാബ് ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മൗലവി സാഹിബ് മർഹൂം ആയിരുന്നു യോഗാധ്യക്ഷൻ. സമ്മേളന ദിവസം നേരത്തെ തന്നെ KM മൗലവി സാഹിബ് കൊണ്ടോട്ടിയിലെത്തിച്ചേർന്നു. ദേഹാസ്വാസ്ഥ്യം മൂലം കാളിയാരകം പള്ളിയിൽ നിന്ന് ഖിലാഫത്ത് വളണ്ടിയർമാർ താങ്ങിയെടുത്താണ് അദ്ദേഹത്തെ യോഗസ്ഥലത്തേക്ക് ആനയിച്ചത്. ക്ഷീണം അവഗണിച്ചുകൊണ്ട് മൗലവി സാഹിബ് പ്രസ്തുത സമ്മേളനത്തിൽ സംബന്ധിച്ച് കാര്യമാത്ര പ്രസക്തവും ആവേശകരവുമായൊരു പ്രസംഗം ചെയ്തു. യോഗസ്ഥലത്ത് സന്നിഹിതനായിരുന്ന ഒരു ഗവൺമെൻ്റ് ഉദ്യോഗസ്ഥൻ പിന്നീടൊരവസരത്തിൽ, ഞാൻ നിങ്ങളുടെ പ്രസംഗം കേട്ട് വികാരഭരിതനായി കരഞ്ഞുപോയി എന്നാണ് മൗലവി സാഹിബിനോട് പ്രസ്താവിച്ചത്. ജനാബ് KM മൗലവി സാഹിബിൻ്റെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കെ സമ്മേളന സ്ഥലത്ത് ബഹളമുണ്ടാക്കുവാൻ പോലീസ് ഗുണ്ടകൾ പരിശ്രമിച്ചു. കുഴപ്പം പൊട്ടിപ്പുറപ്പെടുമെന്ന് ബോധ്യമായപ്പോൾ, അല്ലാഹുവേ, ഗവൺമെൻറ് ഭാഗത്തുനിന്നും ഞങ്ങളെ നേരെ യാതൊരു വിപത്തും ഇറക്കരുതേ എന്ന് KM മൗലവി സാഹിബ് കൈകുളയുയർത്തി പ്രാർത്ഥിച്ചു. ഏതാനും നിമിഷങ്ങൾക്കിടയിൽ യാദൃച്ഛികമായ ഒരു പേമാരി വർഷിച്ചു. തൽഫലമായി അവിടെ സന്നിഹിതരായിരുന്നവരെല്ലാം പിരിഞ്ഞുപോയി. മാതൃഭൂമിയുടെ സ്ഥാപക പത്രാധിപരായിരുന്ന ശ്രീ K മാധവൻ നായരും പ്രസ്തുത യോഗത്തിൽ പ്രസംഗിച്ചിരുന്നുവെന്ന വസ്തുത സ്മരണീയമാണ്. 1920 ജനുവരി 15 കോഴിക്കോട് വെച്ച് ഖിലാഫത്ത് കോൺഗ്രസ് സംയുക്ത മഹാസമ്മേളനം ചേർന്നു. പ്രസ്തുത യോഗം സംഘടിപ്പിക്കുന്നതിൽ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചിരുന്നത് ജനാബ് KM മൗലവി സാഹിബായിരുന്നു. ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ആ യോഗത്തിൽ ചരിത്രപുരുഷൻ പ്രസംഗിച്ചിരുന്നത്. അന്നത്തെ കേരള പത്രികയിൽ മൗലവി സാഹിബിൻ്റെ പ്രസംഗത്തിൻ്റെ രത്നചുരുക്കം പ്രസിദ്ധീകരിച്ചിരുന്നു. കലക്ടറുടെ നിരോധനോത്തരവ്. 1921 February 6 മലബാർ കലക്ടറായിരുന്ന തോമസ് ഏറനാട് വള്ളവനാട് താലൂക്കുകളിൽ യാതൊരു യോഗവും സംഘടിപ്പിക്കുവാൻ പാടില്ലെന്ന നിരോധനാജ്ഞ പുറപ്പെടുവിക്കുകയുണ്ടായി. മാത്രമല്ല, പ്രസ്തുത നിരോധകൽപ്പനയോടനുബന്ധിച്ച് യു ഗോപാലമേനോൻ, കെ മാധവൻ നായർ, വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, കെ എം മൗലവി സാഹിബ്, ഇ മൊയ്തു മൗലവി മുതലായ നേതാക്കന്മാരുടെ പ്രസംഗ സ്വാതന്ത്ര്യവും തടഞ്ഞിരുന്നു. തൽഫലമായി ഏറനാട് വള്ളുവനാട് താലൂക്കുകളിൽ വെച്ച് നടത്തുവാനുദ്ദേശിച്ചിരുന്ന പല യോഗങ്ങളും നിർത്തിവെക്കുവാൻ ഖിലാഫത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാർ നിർബന്ധിതരായിത്തീർന്നു. കേരള മജ്ലിസുൽ ഉലമ. 1921 April 2-3 തീയതികളിൽ ഈറോഡിൽ വെച്ച് ഇന്ത്യൻ മജ്ലിസുൽ ഉലമ പ്രതിനിധി മഹാസമ്മേളനം ചേർന്നു. പ്രസ്തുത യോഗത്തിൽ സംബന്ധിച്ച മലബാർ പ്രതിനിധികളിൽ ഒരാൾ കെ എം മൗലവി സാഹിബായിരുന്നു. മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി, മൗലാന അബുൽ കലാം ആസാദ്, മൗലാന ഖുതുബുദ്ദീൻ അബ്ദുൽ ബാരി എന്നീ നേതാക്കന്മാരുമായി അക്കാലത്താണ് മൗലവി സാഹിബ് പരിചയപ്പെട്ടത്. മലബാറിൽ ഖിലാഫത്ത് കോൺഗ്രസ് ആദർശങ്ങൾ പ്രചരിപ്പിക്കേണ്ടതിനെക്കുറിച്ച് അഖിലേന്ത്യാ നേതാക്കന്മാരുമായി മൗലവി സാഹിബും കൂട്ടുകാരും ചർച്ച നടത്തി. അതിനെ തുടർന്ന് കെ എം മൗലവി സാഹിബിൻ്റെയും ജനാബ് ഇ മൊയ്തു മൗലവിയുടെയും പരിശ്രമ ഫലമായി മലബാറിലും ഒരു മജ്ലിസുൽ ഉലമ സ്ഥാപിതമായി. കേരള മജ്ലിസുൽ ഉലമയുടെ സ്ഥാപക പ്രസിഡന്റ് ജനാബ് പി എം സൈദലവിക്കോയ തങ്ങളും സെക്രട്ടറി ഇ മൊയ്തു മൗലവിയുമായിരുന്നു. കെ എം മൗലവി സാഹിബും കട്ടലശ്ശേരി മുഹമ്മദ് മൗലവി സാഹിബും മജ്ലിസുൽ ഉലമയുടെ നിർവാഹക സമിതി അംഗങ്ങളായിരുന്നു. അക്കാലത്ത് ഗവൺമെന്റിന്റെ പാർശ്വാനുവർത്തികളായിരുന്ന ചില മുസ്ലിയാക്കന്മാർ ഖിലാഫത്തിനെയും കോൺഗ്രസിനെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് മഹ്കുൽ ഖിലാഫത്തി അലസ്മിൽ ഖിലാഫ എന്ന പേരിൽ അറബി മലയാളത്തിൽ ഒരു കൃതി എഴുതി പ്രസിദ്ധീകരിച്ചിരുന്നു. ആ കൃതിക്ക് ഖണ്ഡനം ലഘുലേഖ രൂപത്തിൽ എഴുതി പ്രസിദ്ധീകരിക്കുന്ന കാര്യത്തിൽ പ്രധാന പങ്കുവഹിച്ചിരുന്നത് മൗലവി സാഹിബായിരുന്നു. ഖിലാഫത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും ആദർശങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള പല ലഘുലേഖകളും അന്ന് മജ്ലിസുൽ ഉലമ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഓരോ മുസ്ലിം വീടുകളിലും സ്വാതന്ത്ര്യ സന്ദേശം എത്തിക്കുവാൻ മജ്ലിസുൽ ഉലമയുടെ അറബി മലയാള ലഘുലേഖകൾ സഹായിച്ചിട്ടുണ്ട്. ഭേരുക്കളും ഗവൺമെൻറ് പക്ഷക്കാരുമായിരുന്ന പണ്ഡിതന്മാർ മുഖേനയാണ് അത്തരം ലഘുലേഖകളിലെ ഉള്ളടക്കം ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കിയിരുന്നത്.
4: മഷാല്ലാ, സ്വന്തം നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും അതിനുവേണ്ട തീരുമാനങ്ങളെടുക്കാൻ ധാരാളക്കണക്കിന് മീറ്റിങ്ങുകളും യോഗങ്ങളും കൂടുകയും വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങളും മറ്റുമുണ്ടായിട്ടും അവയൊക്കെ തന്നെ തൃണവൽഗണിച്ചുകൊണ്ട് പെറ്റനാടിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവത്യാഗം വരെ വരിക്കാൻ തയ്യാറായ കെ എം മൗലവിയുടെയും അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളുടെയും സഹപ്രവർത്തകരുടെയുമൊക്കെ ധീരമായ ചരിത്രങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നാം അടക്കമുള്ള ഇന്നത്തെ സമൂഹം അങ്ങനെയുള്ള ചരിത്രങ്ങളും മറ്റും കേട്ടറിഞ്ഞോ പറഞ്ഞറിഞ്ഞോ മാത്രം അനുഭവിച്ചവരായിരിക്കും. നേരിൽ കാണാനുള്ള, നേരിൽ അനുഭവിക്കാനുള്ള അവസരമോ മറ്റോ ലഭിക്കാത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചരിത്ര യാഥാർത്ഥ്യങ്ങൾ നമുക്ക് പാഠമാകേണ്ടതുണ്ട്. ജനിച്ച നാടിനു വേണ്ടി ആ നാടിൻ്റെ പ്രയാസങ്ങളെ ദൂരീകരിക്കുന്നതിനു വേണ്ടി നാം ഓരോരുത്തരും നമ്മിക്കൊണ്ടാവുന്നത് ചെയ്യേണ്ടതുണ്ട് എന്ന വലിയ ഒരു സത്യത്തിലേക്കാണ് ഇത്തരം ചരിത്രങ്ങൾ വിരൽ ചൂണ്ടുന്നത്. കെ എം മൗലവിയുടെ ചരിത്ര യാത്രകളിലൂടെയുള്ള ഗമനം ഇൻഷാല്ലാ ഇനിയും നമുക്ക് കേൾക്കേണ്ടതുണ്ട്. തൽക്കാലം ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡുകളിലൂടെ നമുക്ക് കേൾക്കാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഓർമ്മ, കെ എം മൗലവിയും ഖിലാഫത്ത് പ്രസ്ഥാനവും. ശബ്ദം നൽകിയത് നസ്റുള്ള സ്വലാഹി, സിഹാജുദ്ദീൻ എടത്തനാട്ടുകര.
5: പീസ് റേഡിയോ ഇനി പ്രക്ഷേപണം ചെയ്യുന്നു മുഖമൊഴി, അനുഗ്രഹങ്ങളെ വിസ്മരിക്കരുത് എന്ന്. ഉസ്മാൻ പാലക്കാഴിയുടെ രചനക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
6: അനുഗ്രഹങ്ങളെ വിസ്മരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു ദിവസം ശക്തമായ മഴ കിട്ടിയപ്പോൾ ആ മഴയെ സംബന്ധിച്ച് ജനങ്ങൾ രണ്ടു നിലയ്ക്ക് സംസാരിച്ചു. അന്നേരം അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു: ജനങ്ങളിൽ നന്ദി കാണിക്കുന്നവരും നിഷേധിക്കലും ഉണ്ട്. ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണെന്ന് അവർ ഈമാനുള്ളവർ പറഞ്ഞു. എന്നാൽ അവരിൽ ചിലർ മഴ ഇന്ന ഇന്ന കാരണങ്ങളാൽ കിട്ടിയതാണെന്ന് പറയുന്നു. ഇതിൽ ആദ്യത്തെ അഭിപ്രായം നന്ദിയുടെയും രണ്ടാമത്തേത് നന്ദികേടിന്റെയുമാണ്. അള്ളാഹു പറയുന്നു: നിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് നീ സംസാരിക്കുക. വിശുദ്ധ ഖുർആൻ അധ്യായം 93:11. മഴക്കെടുതിയോ മറ്റെന്തെങ്കിലും ദുരിതമോ ബാധിച്ചാൽ നിരീശ്വരവാദികൾ മതവിശ്വാസികളെ പരിഹസിക്കും, വിശിഷ്യ മുസ്ലിങ്ങളെ ദൈവത്തെ നിന്ദിക്കുകയും ചെയ്യും. അതവരുടെ വിശ്വാസത്തിന്റെ അടയാളമാണ്. അവരുടെ നിലനിൽപ്പ് തന്നെ അങ്ങനെ ഇസ്ലാമിനെയും അള്ളാഹുവിനെയും പരിഹസിച്ച് പറയുമ്പോൾ കിട്ടുന്ന പിന്തുണയിലാണ്. എന്നാൽ മുസ്ലിങ്ങളിൽ പെട്ട വേണ്ടത്ര മതബോധവും അറിവുമില്ലാത്ത ചിലരെങ്കിലും ദുരന്തം സംഭവിക്കുന്ന വേളകളിൽ അറിഞ്ഞോ അറിയാതെയോ സൃഷ്ടാവിന്റെ വിധിയെ കുറ്റപ്പെടുത്തുന്ന രൂപത്തിൽ സംസാരിക്കാറുണ്ട്. വെള്ളം, വായു, വെളിച്ചം, ആഹാരം, കണ്ണ്, കാത്, കൈകാലുകൾ തുടങ്ങി ഒട്ടേറെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചും അനുഭവിച്ചുമാണ് തങ്ങൾ ജീവിക്കുന്നതെന്ന കാര്യം വിസ്മരിക്കുകയാണ് ഇവരെല്ലാം ചെയ്യുന്നത്. യൂനുസ് ഇബ്നു ഉബൈദി റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരിക്കൽ ഒരാൾ വന്ന് ഇല്ലായ്മയെക്കുറിച്ച് പരാതിപ്പെട്ടപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി: നിങ്ങളുടെ രണ്ട് കണ്ണ് എനിക്ക് തരുമോ, ഞാൻ നിങ്ങൾക്ക് 100,000 ദിർഹം തരാം. നിങ്ങളുടെ ഒരു കൈ എനിക്ക് തരുമോ, 100,000 ദിർഹം തരാം. നിങ്ങളുടെ ഒരു കാൽ എനിക്ക് തരുമോ, 100,000 ദിർഹം തരാം. ഇങ്ങനെ അദ്ദേഹത്തിന്റെ അവയവങ്ങൾ ഓരോന്നെണ്ണി എണ്ണി അതിന് വിലയിട്ടുകൊണ്ട് അദ്ദേഹം ചോദിച്ചു. ആഗതൻ പറഞ്ഞു: ഒരിക്കലുമില്ല. അപ്പോൾ യൂനിസുബിന് ഉബൈദ് പറഞ്ഞു: ഞാൻ നിന്റെ അടുക്കൽ കോടികൾ കാണുന്നു, എന്നിട്ടും നീ ഇല്ലായ്മയെക്കുറിച്ച് ആവലാതിപ്പെടുകയാണോ? എത്രയെത്ര അനുഗ്രഹങ്ങളാണ് സൃഷ്ടാവ് നമുക്ക് കനിഞ്ഞു നൽകിയിട്ടുള്ളത്. നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് വല്ല അസുഖവും ബാധിച്ചാൽ ബോധ്യമാകും ആ അവയവത്തിന്റെ വില. സർവശക്തൻ നമുക്ക് ഓരോരോ സെക്കൻഡിലും നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് കയ്യും കണക്കുമില്ല. മനുഷ്യർ പരസ്പരം ചെയ്യുന്ന ഉപകാരങ്ങൾക്കും അന്യോന്യം നന്ദി കാണിക്കേണ്ടതുണ്ട്. അതിന്റെ വാചികമായ രൂപമാണ് അള്ളാഹു നിനക്ക് നന്മ ചെയ്യുമാറാകട്ടെ എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന. നന്മ ചെയ്തു തന്നവർക്ക് പ്രത്യുപകാരം ചെയ്യാനും അതിന് സാധിക്കാത്ത പക്ഷം അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ട്. നാം ജീവിക്കുന്ന രാജ്യത്തോടും സമൂഹത്തോടും നന്ദി കാണിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അവനവന്റെ വിശ്വാസമനുസരിച്ച് ജീവിക്കാനും ആരാധനകളും അനുഷ്ഠാനകർമ്മങ്ങളും നിർവഹിക്കാനും അതിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കാനുമെല്ലാമുള്ള സ്വാതന്ത്ര്യം നിർഭയത്വവുമുള്ള അവസ്ഥയിൽ സർവശക്തനോട് അതിന് നന്ദി കാണിക്കണം. രാജ്യത്തിന്റെ പൊതുനന്മയ്ക്കായി പ്രവർത്തിക്കലും നിയമങ്ങൾ പാലിക്കലും അതിന്റെ വളർച്ചയ്ക്കാവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യലുമെല്ലാം രാജ്യത്തോട് കാണിക്കുന്ന നന്ദിയാണ്. മതജീവിതത്തിന് വിലങ്ങ് തീർക്കുമ്പോൾ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാനും ഭരണഘടന നൽകുന്ന അവകാശം ചോദിച്ചു വാങ്ങാനും ഓരോ വ്യക്തിക്കും മൗലികമായ അവകാശമുണ്ട്.
5: മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടത് മുഖമൊഴി. അനുഗ്രഹങ്ങളെ വിസ്മരിക്കരുത് എന്ന ഉസ്മാൻ പാലക്കാഴിയുടെ രചനക്ക് അബ്ദുസ്സമദ് കല്ലടിക്കോടിന്റെ ശബ്ദമാണ് നമ്മളിതുവരെ കാതോർത്തത്.
6: അറിവ് തേടൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. എന്നാൽ ശരിയായ അറിവ് എവിടെ നിന്ന് ലഭിക്കും? പീസ് റേഡിയോ കഴിഞ്ഞ കുറേ കാലമായി നിങ്ങളുടെ വീടുകളിൽ ശുദ്ധമായ ഇസ്ലാമിക വിജ്ഞാനം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. വഴിതെറ്റിക്കുന്ന സന്ദേശങ്ങൾക്കിടയിൽ സത്യത്തിന്റെ തെളിനീരുമായി പീസ് റേഡിയോ നിലകൊള്ളുന്നു. ഈ വിജ്ഞാന സദസ്സ് നിലനിർത്താൻ നിങ്ങളുടെ സഹായം അനിവാര്യമാണ്. ഒരു വിളക്കായി പീസ് റേഡിയോയെ നമുക്ക് ജ്വലിപ്പിച്ചു നിർത്താം. നന്മയുടെ ഈ പ്രചാരണ സംവിധാനത്തെ നമുക്ക് പിന്തുണയ്ക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് റേഡിയോ, മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ത്വലാഖിന്റെ പാരായണം നിർവഹിക്കുന്നു അഷേഖ് അബ്ദുറഹ്മാൻ സുദൈസ്.
8: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
9: യാ

0: മാഷാ, വിശുദ്ധ ഖുർആനിന്റെ വളരെ ഹൃദ്യമായ ഒരു പാരായണമാണ് നമ്മളിപ്പോൾ കേട്ടത്.
1: ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് റിയാലുസ് സ്വാലിഹീനിൽ കാഫിറൂനും ഇഖ്ലാസും ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബതു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ ഫജറിൻ്റെ സുന്നത്ത് നമസ്കാരം നിർവഹിക്കുന്ന സമയവും അതിൽ പാരായണം ചെയ്യുന്നതും അത് വളരെ ലഘുവായി നിർവഹിച്ചതുമായ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഹദീസുകൾ കൊണ്ടുവന്ന അധ്യായം 197-ാമത്തെ അധ്യായത്തിൽ നിന്നുള്ള ഹദീസുകളാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. 1108-ാമത്തെ ഹദീസ്: വഅൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറഅ ഫീ കഅതൈൽ ഫജ്രി ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ വഖുൽ ഹുവല്ലാഹു അഹദ്. റവാഹു മുസ്ലിം. മഹാനായ സ്വഹാബി അബ്ദുറഹ്മാൻ ഇബ്നു സഖർ അദ്ദൗസി അൽ യമാനി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. 5374 ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അദ്ദേഹം റിവായത്ത് ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. 4 വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അഹ്ലു സുഫയിൽ മദീനയിലെ മസ്ജിദ് നബവിയുടെ ആ വരാന്തയിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത 1400-ഓളം സ്വഹാബികൾ, പാവങ്ങളായ സ്വഹാബികളുണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കൂടുതൽ പഠിക്കുകയും ഹിഫ്ളാക്കുകയും ചെയ്ത് ഈ ഉമ്മത്തിന് ഹദീസുകൾ എത്തിച്ചു തരികയാണുണ്ടായിട്ടുള്ളത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ആളുകൾ പറയുന്നു, അക്സർ അബൂ ഹുറൈറ, അബൂ ഹുറൈറയാണല്ലോ കുറേ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അദ്ദേഹം പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്നുള്ള ഒരായത്തില്ലായിരുന്നുവെങ്കിൽ മാ ഹദ്ദസ്തു ഹദീസൻ, ഞാനൊരു ഹദീസും റിപ്പോർട്ട് ചെയ്യുമായിരുന്നില്ല. ഇന്നന്നാസ യഖൂലുന അക്സർ അബൂ ഹുറൈറ വലൗല ആയത്താനി ഫീ കിതാബില്ല, അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്നുള്ള 2 ആയത്തില്ലായിരുന്നെങ്കിൽ മാ ഹദ്ദസ്തു ഹദീസൻ, ഒരു ഹദീസും ഞാൻ റിപ്പോർട്ട് ചെയ്യില്ല. എന്നിട്ട് പാരായണം ചെയ്തു, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലഅ്ഇനൂൻ إلا الذين تابوا وأصلحوا وبينوا فأولئك أتوب عليهم وأنا التواب الرحيم എന്ന സൂറത്തുൽ ബഖറയിലെ 159-160 ആയത്ത്. സന്മാർഗം നാം വ്യക്തമാക്കിയതിനു ശേഷം, ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി വ്യക്തമാക്കിയതിനു ശേഷം അതിനെ നാം അവതരിപ്പിച്ചതിനെ മറച്ചുവെക്കുന്ന ആളുകൾ ആരാണ്? ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടി അല്ലാഹ് അവതരിപ്പിച്ചിട്ട് അത് മറച്ചുവെക്കുന്ന ആരാണ്? അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹുവിൻ്റെ ശാപമുണ്ട്. ശപിക്കുന്നവരെല്ലാം അവരെ ശപിക്കുന്നതാണ്. തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സഹോദരങ്ങളെ, മുഹാജിറുകളായ ഞങ്ങളുടെ സഹോദരങ്ങൾ, അവർ മാർക്കറ്റിൽ കച്ചവടത്തിൽ തിരക്കിലായിരുന്നു. അൻസാരികൾ അവരുടെ അമലിൽ ഷുഗലിലായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒട്ടിയ വയറുമായിക്കൊണ്ട് മദീന പള്ളിയിലുണ്ടായിരുന്നു. അവർ ഹാദിറാകാത്തതിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹാദിറായിട്ടുണ്ട്. അവർ ഹിഫ്ളാക്കാത്തത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹിഫ്ളാക്കിയിട്ടുണ്ട് എന്ന്, അത്രത്തോളം ഹദീസുകൾ അദ്ദേഹത്തിന് ഈ ഉമ്മത്തിന് നൽകുവാൻ വേണ്ടി സാധിച്ചു എന്നത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഹദീസുകൾ പഠിക്കുമ്പോൾ, ഹദീസുകൾ കേൾക്കുമ്പോൾ അതിനെ പുച്ഛത്തോടെ, പുച്ഛഭാവത്തോടെ, നിസ്സാരമായി കാണുന്ന ആളുകൾ മനസ്സിലാക്കുക, ത്യാഗങ്ങളുടെ വഴിയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ചലനങ്ങളും അന്വേഷിച്ച് കണ്ടെത്തി അത് മനസ്സിലാക്കി അത് ഉമ്മത്തിന് പകർന്നു നൽകിയ മുഹദ്ദിസുകളെ, അവർ ചെയ്ത ത്യാഗം എത്രത്തോളമാണ്. അതുകൊണ്ട് ഓരോ ഹദീസുകൾ പഠിക്കുമ്പോഴും അതിൽ നമുക്ക് അമലാക്കാനുള്ളത്, വിശ്വസിക്കാനുള്ളത്, അതിൽ നിന്ന് ലഭിക്കുന്ന പാഠങ്ങൾ നാം ഉൾക്കൊള്ളുക എന്നത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇസ്ലാമിൻ്റെ ഇൽമുകൾ അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു കാര്യം വിശ്വസിക്കാനോ ചെയ്യാനോ ചെയ്തു കൊടുക്കാനോ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഉപകാരപ്പെടുന്നതായ ഇൽമുന്നാഫിയാണ്. വഹയിൻ്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളാണ് ഹദീസുകൾ. അപ്പോൾ അതുകൊണ്ട് അബൂഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് കേൾക്കുമ്പോൾ സഹോദരങ്ങളെ, അദ്ദേഹം ചെയ്ത ത്യാഗം, അദ്ദേഹത്തിൻ്റെ പരിശ്രമം അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി, അള്ളാഹു സുബ്ഹാനഹു വതാല അദ്ദേഹത്തോടൊപ്പം നമ്മയും സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ എന്താണ് ഉണർത്തുന്നത്? അന്ന റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയമായും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖറഅ ഫി റക്അതൈൽ ഫജ്രി, ഫജ്റിൻ്റെ മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കാരത്തിൽ പാരായണം ചെയ്തു. ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽയാഉൽ കാഫിറൂൻ ആദ്യ റക്അത്തിലും ഖുൽഹു അള്ളാഹു അഹദ് രണ്ടാമത്തെ റക്അത്ത്. അതാണ് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്തതുണ്ട് ഹദീസ്. ഒരുപാട് ഹദീസുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. വ്യത്യസ്തമായ റിവായത്തുകളിൽ വന്നത് ഇബ്നു ഉമർ റളിയല്ലാഹുവിൽ നിന്ന് ഒക്കെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഖുൽയാഉൽ കാഫിറൂനും ഖുൽഹു അള്ളാഹു അഹദുമായിരുന്നു ഓതിയത്. നമുക്കറിയാം, ഇന്നഹ ബറാഅ, ബറാഅത്തും മിനഷിർക്ക്, ഷിർക്കിൽ നിന്ന് വിദൂരമാക്കുന്നതാണ് സൂറത്തുൽ കാഫിറൂൻ എന്നത്. ഫജറിൻ്റെ സുന്നത്ത് നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിയിരുന്ന ഒന്ന് ആദ്യം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ നിന്നും അതേപോലെ തന്നെ ആലു ഇംറാനിൽ നിന്നുമുള്ള ആയത്ത് ചില സന്ദർഭങ്ങളിൽ ഓതാറുണ്ട്. എന്നാൽ അധികമായും ഓതാറുണ്ടായിരുന്നത് ഖുൽയാഉൽ കാഫിറൂനും ഖുൽഹു അല്ലാഹു അഹദുമാണ് എന്ന്. ആ സൂറത്ത് സൂറത്തുൽ ബറാഅ മിനൽ അമലില്ലദീ യഅമലുഹുൽ മുശ്രിക്കൂൻ, മുശ്രിക്കുകൾ ചെയ്യുന്ന അമലിൽ നിന്ന് നമ്മളെ വിദൂരമാക്കുന്നതായ ഒരു സൂറത്താണ്. അള്ളാഹു സുബ്ഹാനഹു വതാല ഇഖ്ലാസ് കൊണ്ട് കൽപ്പിക്കുന്ന സൂറത്താണ്. ഖുൽയാഉൽ കാഫിറൂൻ, അല്ലയോ സത്യനിഷേധികളെ എന്ന് വിളിച്ചു പറയാൻ വേണ്ടി ഭൂമുഖത്തുള്ള മുഴുവൻ കാഫിറുകളെയും വിളിച്ചു പറയുന്നു. ഒന്നാമതായി ഖുറൈശി കുഫ്ഫാറുകളെ വിളിച്ച്, അതേപോലെ തന്നെ മുഴുവൻ സത്യനിഷേധികളെയും വിളിച്ച് പറയുന്നു. അവർ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതാ ഒരു വർഷം അവരുടെ ബിംബങ്ങളെയൊക്കെ ഒന്ന് ആരാധിക്കാൻ. അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരാധന ഒരു വർഷം ആരാധിക്കാം. ആ സന്ദർഭത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഈ സൂറത്തിറക്കിയിട്ടുള്ളത്. വ അമർ റസൂലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീഹ അയ്യ തബറഅ മിൻ ദീനിഹിം ബിൽ കുല്ലിയ, പൂർണ്ണമായും അവരുടെ ദീനിൽ നിന്നും വിട്ടുനിൽക്കാൻ വേണ്ടിയുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ലാ അഅബുദു മാ തഅബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. ഇന്നല്ല സുനാമി വല്ലന്താദ്, അവർ ആരാധിക്കുന്ന വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും ഒന്നും. ലാ അഅബുദു മാ തഅബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. മാത്രമല്ല വലാ അൻതും ആബിദൂന മാ അഅബുദ്, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല. വഹുവ അല്ലാഹു വഹ്ദഹു ലാ ശരീകല, അവൻ ഏകനായ അല്ലാഹുവാണ്, അവന് യാതൊരു പങ്കുകാരുമില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. യാതൊന്നും നിങ്ങൾ ഒരു അള്ളാഹുവിനെ അവർ ഇബാദത്ത് ചെയ്യാറുണ്ട്, പക്ഷേ അതോടൊപ്പം അവർ ശിർക്കും ചെയ്യുന്നുണ്ട്, അള്ളാഹു അല്ലാത്തവർക്കും ഇബാദത്ത് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആരാധന കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. വല അന ആബിദും മാ അബത്തും, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നവനല്ല. വല അൻതും ആബിദൂന മാ അബദ്, നിങ്ങളും ഞാൻ ആരാധിക്കുന്നവനെ ആരാധിക്കുന്നവരല്ല എന്നത് സഹോദരങ്ങളെ, തൗഹീദ് ഇവിടെ വ്യക്തമാണ്. അവരെ ഊഹങ്ങളെയാണ് പിന്തുടരുന്നത്. എന്നാൽ റബ്ബിൽ നിന്നുള്ള വഹീന്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ വിശ്വാസം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദാണ് എന്നത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അവരുള്ള മുഴുവൻ കാര്യത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ വേണ്ടി അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം എന്നുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ് എന്ന ലാ മഅബൂദ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായ ഐ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. വലാ ത്വരീഖ ഇലൈഹി ഇല്ലാ ബിമാ ജാഅ ബിഹി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ വഴിയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ആരാധനകൾ, അത് ശരിയായ രൂപത്തിലാകുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന് ആ വഴിയിലായിരിക്കണം. മുശ്രിക്കുകൾ അള്ളാഹു അല്ലാത്തവരാരാധിക്കുന്നു, അള്ളാഹു അതിനനുവാദം നൽകിയിട്ടില്ല. അവരോടാണ് പറഞ്ഞത് ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്കെൻ്റെ ദീൻ. വൈ യുക്കദ്ദിബൂക ഫഖുല്ലി അമലി വലക്കും അമലുക്കും, അവർ നിന്നെ കളവാക്കിയാൽ പറയുക നബിയെ, നിങ്ങൾക്ക് നിങ്ങളുടെ അമൽ, എനിക്കെൻ്റെ അമൽ. അൻചും ബരീ ഊന മിമ്മ അമൽ, ഞാൻ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കുന്നു, വിദൂരമാണ്. വാന ബരീ ഉം മിമ്മ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ഞാനും വിട്ടുനിൽക്കുന്നവനാണ്. അവരുടെ ശിർക്കിൽ ഞാനില്ല, ഞാൻ ചെയ്യുന്ന തൗഹീദ് നിങ്ങൾ സ്വീകരിച്ചിട്ടുമില്ല എന്ന്. ലന അഅമാലുന വലക്കും അഅമാലുക്കും, ഞങ്ങൾക്ക് ഞങ്ങളുടെ അമൽ, നിങ്ങൾക്ക് നിങ്ങളുടെ അമൽ. ഒന്ന് തൗഹീദ്, ഒന്ന് ശിർക്ക്. ലക്കും ദീനുക്കും, അവർ കുഫ്റാണ് അവരുടെ ദീന്, വലിയ ദീൻ എൻ്റെ ദീൻ ഇസ്ലാമാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഈ സൂറത്ത് സൂറത്തുൽ കാഫിറൂൻ പല സന്ദർഭങ്ങളിൽ മഗ്രിബിന് ശേഷമുള്ള സുന്നത്ത് നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽയാൽ കാഫിറൂൻ ഖുൽഹു അല്ലാഹു അഹദ് ഓതാറുണ്ടായിരുന്നു. അടുത്ത സൂറത്ത് ഖുൽഹു അല്ലാഹു അഹദ്, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ അസാസ്, സൂറത്തു തൗഹീദ് എന്നൊക്കെ അറിയപ്പെടുന്ന ഖുർആനിൻ്റെ തുലുസുൽ ഖുർആൻ, ഖുർആൻ്റെ മൂന്നിലൊന്ന് എന്ന് പഠിപ്പിക്കപ്പെട്ടതായ ഏറെ ശ്രേഷ്ഠതയുള്ളതായ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അള്ളാഹുവിനെക്കുറിച്ച് മാത്രം പരാമർശിക്കുന്ന ആ ഒരു സൂറത്തുൽ ഇഖ്ലാസ്. അപ്പൊ കുലിയായൽ കാഫറൂനും കുൽഹു അള്ളാഹു അഹദും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറയപ്പെട്ടതുപോലെ ഫജറിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരത്തിൽ ഓതാറുണ്ടായിരുന്നു, മഗ്‌രിബിന് ശേഷമുള്ള റാത്തിബത്ത് സുന്നത്തിൽ ഓതാറുണ്ടായിരുന്നു, അതുപോലെ തന്നെ വിത്തറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതാറുണ്ട് സബ്ബിസ്മ, അതേപോലെ കുലിയാൽ കാഫറൂൻ കുൽഹു അള്ളാഹു അഹദ്. അതേപോലെ എല്ലാ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷവും ഈ സൂറത്തുകൾ കുൽഹു അള്ളാഹു അഹദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാറുണ്ട്. കുലിയാൽ കാഫറൂൻ അവിടെ അല്ല, വിത്തറിലുണ്ട്. അതേപോലെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലേണ്ടുന്നതായ ആയ സൂറത്തുകളിൽ കുലിയാൽ കാഫറൂൻ വരുന്നുണ്ട്. അതേപോലെ കൈകളിലെ കൂതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്ലാസ്, ഫലഖ്, നാസ് എന്നിവയൊക്കെ ഓതിയത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവുമാണ്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫജർ നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യാറുണ്ടായിരുന്ന സൂറത്തുകളെ ഉണർത്തിയ കൂട്ടത്തിൽ, ആയത്തുകളെ ഉണർത്തിയ കൂട്ടത്തിൽ കുലിയാൽ കാഫറൂനും കുൽഹു അള്ളാഹും എന്നത് പ്രത്യേകം വന്നിട്ടുണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഈ ബാബിൽ നിന്നുള്ള അവസാനത്തെ ഹദീസ് ഇതേ വിഷയം തന്നെയാണ്. 1199-ാമത്തെ ഹദീസ്, വഅനി ഇബ്നു ഉമറ റളിയല്ലാഹു അൻഹുമാ ഖാല റമഖ്തു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹ്റൻ, ഒരു മാസക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ വീക്ഷിക്കുകയുണ്ടായി. അബ്ദുല്ലാഹി ഇബ്നു ഉമർ മുത്തബി അസുന്ന റളിയല്ലാഹു അൻഹുമാ പറയുന്നു, ഫകാന യഖ്റഉ ഫിർ റകഅതൈനി ഖബ്ല അൽ ഫജ്ർ, ഫജ്ർ നമസ്കാരത്തിന്റെ മുമ്പുള്ള രണ്ട് റകഅത്ത് സുന്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിരുന്നത് ഖുൽ യായുൽ കാഫിറൂൻ ഖുൽഹു അല്ലാഹു അഹദ് എന്നതായിരുന്നു. റവാഹു അത്തിർമിദിയു വഖാല ഹദീസുൻ ഹസനുൻ. സഹോദരങ്ങളെ, സ്വഹാബത്തിൻ്റെ ആ ഒരു താൽപ്പര്യം, സ്വഹാബത്ത് എത്രത്തോളമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരീക്ഷിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുന്നത്, അപ്രകാരം അവരവരുടെ ജീവിതത്തിൽ പകർത്തുകയും അത് തുടർന്ന് മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു എന്നത്. നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ മുത്തബിഉ സുന്ന അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് റമഖ്തു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ വീക്ഷിച്ചു, നിരീക്ഷിച്ചു, ഷഹ്റൻ ഒരു മാസക്കാലം, ഏതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുന്നത്, എന്താണ് ഓതുന്നത് എന്ന് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിൻ്റെ രൂപം അത് നോക്കുകയാണ് സഹോദരങ്ങളെ. ഹദീസുകൾ വലിയ അത്ഭുതമാണ്. സ്വഹാബത്ത് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തോട് ചേർത്ത് വെക്കുകയായിരുന്നു. എന്തൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടോ അവരവരുടെ ജീവിതത്തിലേക്ക് അത് പകർത്തുകയായിരുന്നു. അപ്പോൾ ഫജറിന് മുമ്പേ അവർ എഴുന്നേൽക്കുന്നു, അവർ വരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് അതിനു മുമ്പുള്ള സുന്നത്ത് നമസ്കാരത്തിൽ ഓതുന്നതെന്ന് കേൾക്കാൻ, അത് നിരീക്ഷിച്ചത് കേൾക്കാൻ കാതോർക്കുന്നു. നോക്കൂ സഹോദരങ്ങളെ, ഇബാദത്തിൻ്റെ വിഷയത്തിൽ ഇത്രത്തോളം താൽപ്പര്യം കാണിച്ച സ്വഹാബത്ത് ഒരു മാസക്കാലം നോക്കിയിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്നത് ഒരു മാസക്കാലവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജറിന് മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കാരത്തിൽ കുലിയാൽ കാഫിറൂനും കുൽഹു അല്ലാഹു അഹദ് ഈ രണ്ട് സൂറത്തുകളായിരുന്നു ഓതിയിരുന്നത് എന്ന്. എത്രയെത്ര ഹദീസുകളാണ് ഈ വിഷയത്തിൽ, ഒരൊറ്റ ചെറിയ വിഷയമായി നമ്മൾ കാണുന്നു എങ്കിൽ പക്ഷേ വളരെ ഗൗരവമായിക്കൊണ്ട് സ്വഹാബത്ത് കണ്ടത്. ഒരൊറ്റ ചെറിയ വിഷയം ഫജറിൻ്റെ മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് എന്ന ഈ വിഷയത്തിൽ തന്നെ അതിൻ്റെ സമയം, ഏത് സമയത്ത് നിർവഹിച്ചു, അതുപോലെ തന്നെ ബാങ്കിനും ഇഖാമത്തിനും ഇടയിലാണ് എന്ന് അറിയിക്കുന്നതായ ഹദീസുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ലഘുവായി നിർവഹിച്ചു എന്നത് അറിയിക്കുന്നതായ ഹദീസുകൾ, ആയിഷ റളിയല്ലാഹു തആല അൻഹ അറിയിച്ചു തന്നതായ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിരീക്ഷിച്ചുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫജ്ർ നമസ്കാരത്തെക്കുറിച്ച് പഠിപ്പിച്ചു തന്നത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ടത്, ഇങ്ങനെ തുടങ്ങി ഫജ്റിന്റെ സുന്നത്ത് നമസ്കാരത്തിന്റെ വിഷയത്തിൽ തന്നെ വ്യത്യസ്തമായ ഹദീസുകൾ നമ്മൾ ഈ ബാബിൽ മനസ്സിലാക്കുകയുണ്ടായി. സഹോദരങ്ങളെ, എന്തിനു വേണ്ടിയാണിത്? സ്വഹാബത്ത് താബിഉകൾക്ക് പകർന്നു കൊടുത്തു, താബിഉകൾ തബഉ താബിഉകൾക്ക് പകർന്നു നൽകി. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റവാത്തിബ് സുന്നത്ത്, റാത്തിബത്ത് സുന്നത്തുകളെ 12 റക്അത്ത് പതിവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിവസവും നിർവഹിക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്ന അതിൽ തന്നെ, ആ ഹദീസിൽ തന്നെ പറയുന്നത് മാ തറക്തു, ഞാൻ ഒഴിവാക്കിയിട്ടില്ല, മുന്തു സമിഅതുഹുന്ന മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇത് കേട്ടതിൽ പിന്നെ ഞാൻ ഇതെൻ്റെ ജീവിതത്തിൽ ഒഴിവാക്കിയിട്ടില്ല എന്ന്. അത്രത്തോളം അവരത് ജീവിതത്തിലേക്ക് പകർത്തി, സ്വഹാബത്ത് പകർത്തി, താബിഅകൾ പകർത്തി, തബഉ താബിഅകൾ പകർത്തി. അതുകൊണ്ട് നമുക്കിതിലുള്ള പാഠം ഇത് നഷ്ടപ്പെടാതിരിക്കാൻ, ഫജറിന് മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് നഷ്ടപ്പെടാതിരിക്കാനും, അഥവാ നമുക്ക് നഷ്ടപ്പെട്ടാൽ അത് ഫർള് നമസ്കാരം കഴിഞ്ഞ് അത് നിർവഹിക്കുവാനും ശ്രമിക്കുക എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഹദീസുകൾ കൊണ്ട് കൃത്യമായി അമൽ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാല്ലാ, ജസാകുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സാലിഹീൻ. സൂറത്തുൽ ഖാഫിറൂനും സൂറത്തുൽ ഇഖ്ലാസും അതിൻ്റെ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലമാണ് ഇതുവരെ നമ്മോടൊപ്പം ചേർന്നത്.

0: മഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇപ്പോൾ കേട്ടത് സ്വരം തളരും എന്നിട നെഞ്ചിൽ നിന്ന് ആരംഭിക്കുന്ന ഗാനം. ആലപിച്ചത് അസ്ബഖ് അൽ ഹിക്കമി. പീസ് റേഡിയോയിൽ ഇപ്പോൾ ഇനി നാം കേൾക്കുന്നത് കഥ പറയാം. സ്നേഹം കൊണ്ട് പൊതിഞ്ഞ് ഒരു ഓമനപ്പേര്. സരസമായി ഗുണപാഠകഥകൾ നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്ന അബ്ദുസ്സലാം വീട്ടിയാണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ളത്. അദ്ദേഹത്തിൻ്റെ കഥാകഥനത്തിലേക്ക്.
1: പ്രിയമുള്ള പീസ്

0: റേഡിയോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കഥ പറയാൻ പരിപാടിയിലേക്ക് സ്വാഗതം. സ്നേഹം കൊണ്ട് പൊതിഞ്ഞ ഒരോമനപ്പേര്, നമ്മുടെ കഥയുടെ പേര് അതാണ്. അലി റളിയല്ലാഹുവിനെ കുറിച്ചല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ സ്നേഹത്തോടെ ഒരു പേര് കൽപ്പിച്ച് നൽകുക എന്നത് വലിയൊരു ഭാഗ്യമല്ലേ? അതിന് അവസരം ലഭിച്ച ഒരുപാട് സഹാബിമാരുണ്ട് നബി ഓമനപ്പേര് വിളിച്ച സഹാബിമാർ. അങ്ങനെ അലി റളിയല്ലാഹുവിന് ലഭിച്ച ഒരു ഓമനപ്പേരിന്റെ കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. കേൾക്കണ്ടേ? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പുത്രി ഫാത്തിമ റളിയല്ലാഹുവിനെ സന്ദർശിക്കാനായി അവരുടെ വീട്ടിലേക്ക് പോയി. അവിടെ ഫാത്തിമ റളിയല്ലാഹുഹ മാത്രമാണ് ഉണ്ടായിരുന്നത്, അലി റളിയല്ലാഹുവിനെ കണ്ടില്ല. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്റെ പിതൃവ്യപുത്രൻ എവിടെ? അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു പറഞ്ഞു, എനിക്കും അദ്ദേഹത്തിനും ഇടയിലൊരു പ്രശ്നമുണ്ടായി. അപ്പോൾ അദ്ദേഹം എന്നോട് കോപിക്കുകയും എന്റെ അടുത്തുനിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇത് കേട്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു എവിടെയാണെന്ന് അന്വേഷിക്കാൻ ഒരാളെ വിട്ടു. അല്പസമയത്തിനുള്ളിൽ അയാൾ തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, അദ്ദേഹം പള്ളിയിൽ കിടന്നുറങ്ങുന്നുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ പള്ളിയിലേക്ക് നീങ്ങി. പള്ളിയിലെത്തിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത് പള്ളിയുടെ നിലത്ത് ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുന്ന അലി റളിയല്ലാഹുവിനെയാണ്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ദേഹത്ത് നിന്ന് പുതപ്പ് താഴെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. ദേഹത്ത് മണ്ണിങ്ങനെ പുരണ്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹുവിൻ്റെ ദേഹത്തെ മണ്ണിങ്ങനെ തട്ടി മാറ്റിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അബൂ തുറാബ്, മണ്ണിൻ്റെ പിതാവേ, എഴുന്നേൽക്കൂ അബൂ തുറാബ്, എഴുന്നേൽക്കൂ എന്ന് വിളിച്ചിങ്ങനെ എഴുന്നേൽപ്പിച്ചു. ശേഷം അദ്ദേഹത്തെ സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് അയച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് അബൂ തുറാബ് എന്ന ഒരു സ്ഥാനപ്പേര് കൽപ്പിച്ചു. അലി റളിയല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരമായൊരു പേരായിരുന്നു അത്. കൂട്ടുകാരെ, ഒന്ന് നോക്ക്, നബിക്ക് എന്തൊരു സ്നേഹമാണല്ലേ അബൂ തുറാബിനെ. ഇനി നമുക്ക് മറക്കാൻ പറ്റുമോ? ഹസനെയും ഹുസൈനെയും ഓർമ്മയില്ലേ? അലി റളിയല്ലാഹുവിൻ്റെ മക്കൾ, നബിയുടെ പുന്നാര പേരെ കുട്ടികൾ. ഒരാളുകൂടി ഉണ്ടായിരുന്നു, ചെറുപ്പത്തിലേ മരിച്ചുപോയി. പേര് വായിച്ചത് ഓർമ്മയുണ്ടോ? ഒന്ന് ഓർത്തു നോക്കൂ. അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാത്തു. അപ്പോൾ മറ്റൊരു കഥയുമായി നമുക്കപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാത്തു.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കഥ പറയാം, സ്നേഹം കൊണ്ട് പൊതിഞ്ഞ് ഒരു ഓമനപ്പേര്. കഥ അവതരിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് അബ്ദുസ്സലാം വീട്ടി.
2: പീസ് റേഡിയോ, വർഷങ്ങളുടെ സജീവ സക്രിയത, മലയാളികളുടെ മതപരവും സാമൂഹ്യവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000+ റേഡിയോ ആപ്പ് ഡൗൺലോഡ്, പ്രതിദിനം 10,000+ ശ്രോതാക്കൾ, 60+ സ്ഥിരം പ്രോഗ്രാമുകൾ, 50+ സ്ഥിരം അവതാരകർ, 100+ പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം, ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി, സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ IT ജാലകം, സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം, യാത്രികളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം, കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്, കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ, പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻ കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കും ഇടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ ബന്ധപ്പെടുക. 9020840840. മെയിൽ hello@peaceradio.com. www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ, ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
3: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചകകാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അഷേഖ് അബ്ദുറഹ്മാൻ സുദൈസിന്റെ മനോഹരമായ ശബ്ദത്തിലുള്ള വിശുദ്ധ ഖുർആൻ പാരായണം കേട്ട് നമുക്ക് തിരിച്ചു വരാം.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
4: وهو الذي سخر البحر لتأكلوا منه لحما طريا وتستخرجوا منه حلية تلبسونها وترى الفلك مواخر فيه ولتبتغوا من فضله ولعلكم تشكرون
2: ما شاء الله മനോഹരമായ ശബ്ദം അല്ലേ. അസ്സലാമുക്ക്. എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസിൻ്റെ ശബ്ദം ഇങ്ങനെ ഇതുപോലെ കേട്ട് ചെറുപ്പം മുതലേ നമ്മളിങ്ങനെ ഖുർആൻ കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലാണ് കൂടുതലും കേൾക്കാറുള്ളത്. അപ്പോൾ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു
5: അദ്ദേഹത്തെ നേരിൽ കാണാൻ.
2: മീൻസ് അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല, പക്ഷേ ആ ശബ്ദം നേരിട്ടൊന്ന് ഹറമിലിച്ചിട്ട് കേൾക്കാന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു.
5: എന്നിട്ട് പോയപ്പോൾ കേട്ടോ,
2: ഫസ്റ്റ് ആ ഒരു തോഫിക്ക് കിട്ടി അവിടെ ചെന്ന് ആദ്യത്തെ ഒരു വെള്ളിയാഴ്ച ഒരു വ്യാഴാഴ്ച രാത്രിയാണ് അവിടെ എത്തിയത്. മീൻസ് വെള്ളിയാഴ്ച പുലർച്ചെയാണ് എത്തിയത്. അന്നത്തെ ജുമാ ഖുതുബ അദ്ദേഹം ആയിരുന്നു. അപ്പോൾ ഒരു വല്ലാത്തൊരു ഫീല് മനസ്സിലിങ്ങനെ വന്നു.
5: മാഷാല്ലാ. നോക്കൂ, ഇന്നത്തെ വിശുദ്ധ ഖുർആൻ സൂറത്ത് നഹലിലെ 14-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ ഓർമ്മിപ്പിക്കുന്ന പല വചനങ്ങളെയും പോലെ മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് സമുദ്രത്തെ നമുക്ക് വേണ്ടി അല്ലാഹു വിധേയമാക്കി തന്നു എന്നാണ്. അതിൽ നിന്നും നിങ്ങൾക്ക് പുതിയ മാംസം തിന്നാനും നിങ്ങൾ ധരിക്കാറുള്ള ആഭരണ പദാർത്ഥങ്ങളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും കപ്പലുകൾ അതിലൂടെ വെള്ളം പിളർത്തുന്നതായി കൊണ്ട് സഞ്ചരിക്കുന്നത് നിനക്ക് കാണുകയും ചെയ്യാം. അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ തേടിയെടുക്കുവാൻ വേണ്ടിയും നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയും കൂടിയാണത്. ഈ ലോകത്ത് ഈ ഭൂമിയുടെ 70% കടലാണല്ലോ. അത് കഴിഞ്ഞ് ആ കടൽ എത്രമാത്രം മനുഷ്യനിൽ കൗതുകമുണ്ടാക്കുന്നു. കടലിനടിയിലെ ജീവികൾ, അതിലൂടെ കപ്പലുകൾ കടന്നു പോകുന്ന ഒരു വലിയ പർവ്വത സമാനമായ കപ്പലുകളെ ഈ കടൽ എന്ത് ചെയ്യുന്നു, അതിനെ താങ്ങി നിർത്തുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ചരക്ക് വിനിമയം നടക്കുന്നത് കടലിലൂടെയാണല്ലോ. ഹോർമോസ് കടലെടുക്കുന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ കൂടുതൽ ചിന്തിക്കുക. അപ്പം അത് ഖുർആൻ എടുത്തു പറഞ്ഞൊരു ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ്, വെള്ളത്തെ മനുഷ്യന് വിധേയമാക്കി. ആ വെള്ളം മനുഷ്യൻ്റെ നോക്കൂ, അത് കുറേ കാര്യങ്ങൾ അതിൽ നമുക്ക് ചിന്തിക്കാനുണ്ട്. ഏതായിരുന്നാലും ഈ ഒരു വചനം കടൽ മാത്രമല്ല, കടലിൻ്റെ അകത്തുള്ള ജീവികളും അതിൽ മനുഷ്യ ഹെല്യത്ത് പറഞ്ഞു തൽബിസൂനഹ, ധരിക്കുന്ന ആഭരണങ്ങൾ, കടലിലെ പഴുഴം, മുത്തുകൾ, ഇതൊക്കെ മനുഷ്യൻ്റെ എല്ലാം മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതിനെ കുറിച്ചും ചിന്തിക്കാനും നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു ഹസാൻ.
2: അതാണ് ഈ ഇങ്ങനത്തെ ചിന്തകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്നതിന് ശേഷം ഏറ്റവും പ്രസക്തമായ ഒരു ചിന്തയാണ് അവസാനം തരുന്നത്. എന്തിനാ, നിങ്ങൾ നന്ദി കാണിക്കുവാൻ കൂടി നന്ദി കാണിക്കാൻ കൂടി വേണ്ടിയാണ് ഇത് എന്നുള്ളത് അല്ലേ. അപ്പോൾ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് കുറേ നമ്മൾ ഓർമ്മപ്പെടുത്തിയ ശേഷം അവസാനത്തെ വചനം വലഅല്ലക്കും തഷ്കുറൂ എന്നുള്ള വാക്കിലൂടെ മൊത്തം മാറ്റിമറിച്ചു.
5: അതെ,
2: എന്തിനാണിതൊക്കെ ഒരു ചിന്ത. മാഷാല്ലാ.
5: എടുത്തേ, ഈ ഖുർആനുമായി ബന്ധപ്പെട്ട എനിക്ക് ഭയങ്കര ഒരു നിരീക്ഷണം പോലെ തോന്നിയിട്ടുള്ളൊരു കാര്യം വായിച്ചത്, അതായത് വിശുദ്ധ ഖുർആന് അള്ളാഹിന്റെ കലാമാണല്ലോ. അള്ളാഹിന്റെ സൃഷ്ടിയല്ലാത്തത് അള്ളാഹുവിന്റെ കലാമാണെന്ന്. അപ്പോൾ അള്ളാഹുവിന്റെ കലാമ് നമുക്കിപ്പം നമ്മളെ സൃഷ്ടികളിൽ തന്നെ പലരുടെയും സംസാരം നമുക്കറിയില്ല. മനുഷ്യൻ്റെ തന്നെ ഭാഷ അറിയില്ലെങ്കിൽ മറ്റുള്ളവരുടെ സംസാരം നമുക്ക് മനസ്സിലാവില്ല. പിന്നെ അതുമാത്രമല്ല, മറ്റുള്ള ഒരുപാട് ജീവികൾ ഇവിടെ ഉണ്ട്. ആ ജീവികളൊക്കെ നമ്മളോട് വന്നിട്ട് വലിയൊരു പ്രഭാഷണം നടത്തുകയാണെങ്കിൽ ഭയങ്കര കൗതുകമായിരിക്കും നമുക്ക്. ഇതൊക്കെ പോയിട്ട് സൃഷ്ടാവിൻ്റെ കലാം ഏഴ് വാനങ്ങൾക്കപ്പുറത്ത് നിന്ന് നമ്മൾക്ക് കിട്ടിയിരിക്കുമ്പോൾ അതിനോട് എത്രമാത്രം, ഒരു ഗാലക്സിയിൽ നിന്ന് അല്ലെങ്കിൽ ഏതോ ഗ്രഹത്തിൽ നിന്നൊരു ഫോട്ടോ വന്നു എന്ന് പറഞ്ഞാൽ എത്ര കൗതുകത്തിൽ നമ്മൾ നോക്കുക. അപ്പോൾ ആ ഒരു സൃഷ്ടാവിൻ്റെ വചനത്തെ നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണത്. അത് ഇമ്പോർട്ടൻസ് ഉള്ളതായതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ്റെ അത്രയും പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളുടെ പ്രാധാന്യമായി മാറിയത്. അത് പ്രവാചകന് കിട്ടിയതുകൊണ്ടാണ് മനുഷ്യരിൽ ഏറ്റവും അഷ്റഫുൽ ഖൽഖായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറിയത്. ആ ഖുർആൻ ഇറങ്ങിയ മാസമായതുകൊണ്ടാണ് റമദാന്റെ പ്രത്യേകത പറഞ്ഞത്. അത് അവതരിച്ച ദിവസം അല്ലേ, അതിനെക്കുറിച്ച് പറഞ്ഞാൽ ലൈലത്തുൽ ഖദറിന്റെ പ്രാധാന്യം പറഞ്ഞു. അത് ആ പ്രഥമ അഭിസംബോധിത സമൂഹമായ സഹാബത്തിനാണ് ഖൈർ അല്ലേ, നിങ്ങളുടെ ഏറ്റവും ഉത്തമ സമൂഹമായി അവർ മാറിയത്. അത് ആരെങ്കിലും ഓതുകയാണെങ്കിൽ അവരാണ് നിങ്ങളുടെ ഏറ്റവും ഉത്തമരെന്ന് പറഞ്ഞു. അത് സ്വീകരിക്കുന്നവനാണ് ഈ കണ്ണിൻ്റെ അപ്പുറത്തുള്ള അകക്കാഴ്ച അവനെ തുറന്നു കിട്ടുന്നത് എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കണക്ഷൻ ഭയങ്കര രസകരമായതൊരു ഒരു നിരീക്ഷണമായിട്ട് തോന്നി.
2: എക്സാക്ട്ലി.
6: തിരുമൊഴികളിലേക്ക്.
7: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
8: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
6: കൂരിരുട്ടിൽ പ്രകാശം ലഭിച്ച സ്വഹാബിമാർ എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത്
9: കെ വി മുഹമ്മദ് അലി.
10: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയമുള്ളവരെ, സഹിൽ ബുഖാരിയിൽ വന്നിട്ടുള്ള ഒരു തിരുവചനമാണ് കേൾപ്പിച്ചത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. അബു ഹംസ എന്ന് വിളിപ്പേരുള്ള അനസ് ബിൻ മാലിക് ബിൻ നദർ ബിൻ ലംലം അന്നജ്ജാരി അൽ ഖസ്റജി, അദ്ദേഹം മദീനയിലാണ് ജനിക്കുന്നത്. അൻസാരി സഹേബിയാണ്. ഹിജറക്ക് മുമ്പ് 10 അദ്ദേഹത്തിൻ്റെ ജനനം. ഹിജറ 93 ബസറയിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹം 90 or 91 ആണ് മരണപ്പെട്ടത് എന്നും അഭിപ്രായമുണ്ട്. മാതാ ഉമ്മു സുലൈം ബിന്ദു മൽഹാൻ പ്രസിദ്ധയായ സ്വഹാബി വനിതയാണ്. 2286 ഹദീസുകളാണ് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തതായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം റസൂലിൻ്റെ സേവകനായും സഹായിയായും നബിയുടെ വിയോഗം വരെ 10 റസൂലിനോടൊപ്പം അദ്ദേഹം ജീവിച്ചു, റസൂലിനെ സേവനം ചെയ്തു എന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളാണ്. അനസ് റളിയല്ലാഹുവിനെ നമ്മെ അറിയിക്കുന്നത് അന്ന റജുലൈനി, രണ്ട് ആളുകൾ, രണ്ട് പുരുഷന്മാർ, ഖറജാ മിൻ ഇൻദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു പോവുകയുണ്ടായി. ഫീലയിലത്തിൻ മുദലിമത്തിൻ, ഒരു കൂരിരുട്ടുള്ള രാത്രിയിൽ, വളരെ കൂരിരുട്ടുള്ള അന്ധകാര നിബിഡമായ ഒരു രാവിൽ, ഒരു രാത്രിയിൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് റസൂലിൻ്റെ രണ്ട് സഹാബികൾ പുറപ്പെട്ടു പോവുകയുണ്ടായി. വഇദ നൂറുൻ ബൈന ഐദിഹിമ, അപ്പോൾ അവരുടെ മുമ്പിലതാ രണ്ടു പേർക്ക് മുമ്പിലായിട്ട് ഒരു പ്രകാശമുണ്ട്, അവർക്ക് വഴി നടത്തുന്ന ഒരു വെളിച്ചം. ഹത്ത തഫറക്ക, അങ്ങനെ രണ്ടുപേരും പിരിഞ്ഞു പോകുന്നതുവരെയും, അതവരുടെ മുമ്പിലുണ്ടായിരുന്നു. വേറെ പിരിഞ്ഞ് രണ്ടുപേരും രണ്ട് വഴിക്ക് വേറെ പിരിഞ്ഞു പോകുന്നതുവരെയും അവരുടെ മുമ്പിലായി നടന്നു. ഫത്തഫറക്ക നൂറു മഹുമ, അങ്ങനെ അവരുടെ മുമ്പിലുണ്ടായിരുന്ന ഒരു നൂറ്, അവർ രണ്ടുപേരും വഴിമാറി തങ്ങളുടെ വീട്ടിലേക്ക് പോയപ്പോൾ രണ്ടായി അവരോടൊപ്പം അത് വേർതിരിഞ്ഞു പോയി എന്നാണ് അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അനുഭവ സാക്ഷ്യം നമ്മെ അറിയിക്കുന്നത്. സഹിൽ ബുഖാരിയിൽ വന്ന ഈ ഹദീസ് ചെറിയ പദവ്യത്യാസത്തോടുകൂടി വേറെയും റിപ്പോർട്ടുകൾ നമുക്ക് കാണാം. ഒരു റിപ്പോർട്ടിൽ കാണുന്നത് ഈ രണ്ടാളുകൾ ആരാണ് എന്നുകൂടി വിശദീകരിച്ചിട്ടുണ്ട്. അത് ഉസൈദ് ബിനു ഹുദൈർ റളിയല്ലാഹു അൻഹുവും അബ്ബാദ് ബിനു ബിഷർ റളിയല്ലാഹു അൻഹുവാണ് നബിയുടെ അടുക്കൽ നിന്ന് പോയെന്ന് ചില റിപ്പോർട്ടുകളിലുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് മറ്റൊരു റിപ്പോർട്ട് വന്നത് അന്ന ഉസൈദ് ബിനു ഹുദൈർ വറജുലൻ മിനൽ അൻസാർ, നിശ്ചയമായും മുസൈദ് റളിയല്ലാഹു അൻഹുവും അൻസാരികളിൽപ്പെട്ട മറ്റൊരാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്നൊരു രാത്രിയിൽ പുറപ്പെട്ടുപോയി എന്നതാണ് നമുക്ക് വായിക്കാൻ പറ്റുന്നത്. മറ്റൊരു നിവേദനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, ഇങ്ങനെ രണ്ടുപേർ പുറപ്പെട്ടുപോയി, അവരോടൊപ്പം അവർ രണ്ടുപേരുടെയും മുമ്പിൽ അവർക്ക് നന്നായി വെളിച്ചം ലഭിക്കുന്ന രൂപത്തിൽ രണ്ട് വിളക്കുകൾ ഞങ്ങൾ കണ്ടു. വിളക്കുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും വേർപിരിഞ്ഞ് രണ്ട് വഴിക്ക് പോയപ്പോൾ ഇതും സഹിൽ ബുഖാരിയിൽ വന്നിട്ടുള്ള ഹദീസ് തന്നെയാണ്. അങ്ങനെ രണ്ടുപേരും തങ്ങളുടെ വീട്ടുകാരിൽ വീട്ടിലെത്തുന്നത് വരെ രണ്ടാളോടൊപ്പവും ഓരോരുത്തരോടൊപ്പവും ഓരോ മിസ്ബാഹുകൾ ഉണ്ടായിരുന്നു എന്നതാണ് കാണാൻ സാധിക്കുക. പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഇഷ്ടപ്പെട്ട അടിമകൾക്ക് നൽകുന്ന വലിയ ആദരവ്, പ്രത്യേകിച്ച് ഈ സഹാബിമാർക്ക് ലഭിച്ച വലിയ ഒരു ആദരവ്, ഒരു കറാമത്താണ് നാം ഇവിടെ കാണുന്നത്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തായിട്ട് കൂടി ഇത് പിന്നെ വിശദീകരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് പുറപ്പെട്ട രണ്ട് സഹാബികൾ, ഒരാൾ ഉസൈദ് റളിയല്ലാഹു അൻഹു ആണ് എന്നതാണ് കൃത്യമായി ഹദീസിൽ തന്നെ വന്നിട്ടുള്ളത്. മദീനയിലെ ഔസ് ഗോത്രത്തിൻ്റെ നേതാവായിരുന്നു അദ്ദേഹം. അവിടെ ഇസ്ലാം സ്വീകരിക്കുന്നതിനു മുമ്പൊക്കെ ഏറ്റവും പ്രഗത്ഭനായ വ്യക്തിയായിട്ട് തന്നെയാണ് അദ്ദേഹം ഉസൈദ് റളിയല്ലാഹു അൻഹു അറിയപ്പെടുന്നത്. ഏറ്റവും നന്നായി ഖുർആൻ, നല്ല ശബ്ദത്തിൽ ഖുർആൻ പാരായണം ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ കൂത്തുകേട്ട് മലക്കുകൾ ഇറങ്ങിയതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പ്രശംസിച്ചതുമൊക്കെ നാം ഹദീസുകളിൽ വായിച്ചിട്ടുണ്ട്. അതേപോലെ തയമ്മുവിൻ്റെ ആയത്ത് ഇറങ്ങാനുള്ള കാരണം ഉസൈദ് റളിയല്ലാഹു അൻഹു ആണ് എന്ന നിലക്കും ചില നിവേദനങ്ങൾ നമുക്ക് കാണാം. രണ്ടാമത്തെ വ്യക്തിയെ പിന്നെ അബ്ബാദ് ബിൻ ബിഷ്ർ റളിയല്ലാഹു അൻഹു ആണ് എന്നതാണ് പ്രബലമായ അഭിപ്രായം. ഹിജ്റ 12 മരണപ്പെട്ട അദ്ദേഹം അൻസാരി സഹാബിയാണ്. യമാമ യുദ്ധത്തിലായിരുന്നു അബ്ബാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ രക്തസാക്ഷിത്വം. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹുവിൻ്റെ കയ്യാലാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതെന്ന് നമുക്ക് കാണാം. നബിയോടൊപ്പം എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്ത മഹാൻ കൂടിയാണ് അദ്ദേഹം. പ്രിയമുള്ളവരെ, ഈ രണ്ട് ഉത്കൃഷ്ടരായ വ്യക്തിത്വങ്ങളെ, രണ്ട് സഹാബിമാരെ റഹ്മാനായ റബ്ബ് ആദരിച്ചതിൻ്റെ, അവർക്ക് ലഭിച്ച ആ കറാമത്തിൻ്റെ വലിയ ആ ഒരു സന്തോഷമാണ് അനസ് റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നത്. റബ്ബ് ഇഷ്ടപ്പെടുന്നവരെ റബ്ബ് ആദരിക്കും, അത് ഏത് ഘട്ടത്തിലും ഏത് മുഖേനയും എന്ന് നാം തിരിച്ചറിയുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ആ കൂരിരുട്ടുള്ള രാത്രിയിൽ അവരുടെ വീട്ടിലേക്കെത്താൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ നിന്നു ദീൻ പഠിച്ചു പോകുമ്പോൾ അവർക്ക് അവരുടെ വീട്ടിലേക്കെത്താൻ അപ്പം ഏറ്റവും ആവശ്യമായത് വെളിച്ചമാണ്. അത് റഹ്മാനായ റബ്ബ് നൽകി. അത് നേർക്കുനേരെ കാണുകയാണ് മറ്റു സഹാബത്ത്. പ്രിയമുള്ളവരെ, റഹ്മാനായ റബ്ബ് പരിഗണിച്ചവർ എന്തുമാത്രം പിന്നെ സ്ഥാനവും പദവിയും ഉള്ളവരാണ്. എന്നാൽ അത് ആ ലഭിച്ച ആ ആദരവിനെ അവരുടെ പേരിനോ പ്രശസ്തിക്കോ അല്ലെങ്കിൽ വളർച്ചക്കോ കച്ചവടത്തിനോ ഒന്നും അവരുപയോഗിച്ചില്ല എന്ന് നാം മനസ്സിലാക്കുക. മാത്രവുമല്ല, തങ്ങൾ ആഗ്രഹിക്കുമ്പോഴൊക്കെ കിട്ടുന്നതല്ല അത് എന്നും നാം ഓരോരുത്തരും മനസ്സിലാക്കണം. റബ്ബ് ഇഷ്ടപ്പെടുന്നവർക്ക് റബ്ബ് നൽകുന്ന അവൻ്റെ സമ്മാനമാണ്. ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു നൽകുന്ന ചില പരിഗണനയും സമ്മാനങ്ങളുമൊക്കെയാണ് ഇങ്ങനെയുള്ള കറാമത്തുകൾ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന പലർക്കും പല രൂപത്തിലും അത് വരാം. ചിലപ്പോൾ അള്ളാഹു നൽകിയ വലിയൊരു കറാമത്താണെന്ന് തിരിച്ചറിയാതിരിക്കുകയും ചെയ്യാം. പല പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടൽ, പ്രതീക്ഷിക്കാത്ത പലതും നമുക്ക് ലഭിക്കൽ, ചില പ്രശ്നങ്ങളിലുള്ള വിടുതൽ, ബുദ്ധിമുട്ടുകളിൽ നിന്നും വിടുതലാകൽ, പല രൂപത്തിലും റഹ്മാനായ റബ്ബ് ഇഷ്ടപ്പെടുന്നവരെ റബ്ബ് ആദരിക്കുകയും ദുനിയാവിൽ വെച്ച് തന്നെ ചില പരിഗണനകൾ ലഭിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ വലിയ പരിഗണന ലഭിക്കാനുള്ള അർഹതയുള്ളവരാവുക എന്നതാണ് അതിനുള്ള അധ്വാനമുണ്ടാവുക. ഇഖ്ലാസോടുകൂടി ദീനിനു വേണ്ടി പ്രവർത്തിക്കുക, അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടുക എന്നതാണ് ഈ ഹദീസ് നമുക്ക് നൽകുന്ന സന്ദേശം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
9: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. തിരുമൊഴികളാണ് നാം ഇപ്പോൾ കേട്ടത്. കെ വി മുഹമ്മദ് അലി മൗലവിയാണ് ഇന്നത്തെ തിരുമൊഴികളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിന്റെ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിൽ ഇന്ന് സൂറത്ത് യൂനുസിലെ 25-ാമത്തെ വചനമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ജാസിൽ ജാഫർ അൽ ഹിക്കമിയാണ് നമുക്കൊപ്പമുള്ളത്. അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ഏറെ പ്രിയം നിറഞ്ഞ ഹൃദയവസന്തം ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തുസൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു യൂനുസിലെ 24 ആയത്തുകളാണ് നമ്മൾ വിശദീകരിക്കുകയുണ്ടായത്. ഭൗതികത, ദുനിയാവിനോടുള്ള അടങ്ങാത്ത ആഗ്രഹവും കൊതിയും ആശയുമെല്ലാം മനുഷ്യൻ്റെ പരലോക വിജയത്തിന് തകർച്ചയുണ്ടാക്കുമെന്നും പരലോകത്തിൽ അവൻ പരാജയപ്പെട്ടു പോകും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായത്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല നശിക്കാത്ത നമ്മുടെ യഥാർത്ഥ ഭവനമായ സ്വർഗത്തെക്കുറിച്ച് പരിചയപ്പെടുത്തി തരികയാണ്.

0: ആയത്തിന്റെ സാരം: അള്ളാഹു ശാന്തിയുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നു. അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നേരായ പാതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ദുനിയാവിനെക്കുറിച്ച് പ്രതിപാദിച്ചതിന് ശേഷം ആഖിറത്തിനെക്കുറിച്ചും ആഖിറത്തിൽ വിജയിച്ച ആളുകൾക്ക് ലഭിക്കുന്ന സ്വർഗത്തെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ക്ഷണിക്കുന്നത് ദാറുസ്സലാമിലേക്കാണ്, ശാന്തിയുടെ ഭവനത്തിലേക്കാണ്. വല്ലാഹു, അള്ളാഹു, യദുഉ, അവൻ ക്ഷണിക്കുന്നു, ഇല ദാരിസ്സലാമി, ശാന്തിയുടെ ഭവനത്തിലേക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചതിലുള്ള ലക്ഷ്യം അവന് ഇബാദത്ത് ചെയ്യലാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മെ ക്ഷണിക്കുന്നത് സ്വർഗത്തിലേക്കാണ്. ദുനിയാവ് വാരിക്കൂട്ടുവാനോ ആ ദുനിയാവ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യമായി കാണുവാനോ വേണ്ടിയിട്ടല്ല, മറിച്ച് സ്വർഗം നേടിയെടുക്കാനുള്ളൊരു പരീക്ഷണ കേന്ദ്രമായിട്ടാണ് അള്ളാഹു ദുനിയാവിനെ സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ദുനിയാവിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു എന്ന് പറയാതെ ആഖിറത്തിലേക്കാണ് അള്ളാഹു നിങ്ങളെ ക്ഷണിക്കുന്നത് എന്ന് പറയുന്നത്. ഇവിടെ യഹ്യ ഇബ്നു മുആദ് എന്ന് പറയുന്ന പണ്ഡിതൻ പറയുന്ന വളരെ ചിന്തനീയമായ ചില വാക്കുകളുണ്ട്. ഇബ്നു ആദം, ഓ ആദമിൻ്റെ സന്തതികളെ, ദഅക്കല്ലാഹു ഇലാ ദാരിസ്സലാമി, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ക്ഷണിക്കുന്നത് സമാധാനത്തിൻ്റെ ഭവനത്തിലേക്കാണ്. ഫന്ദുർ മിൻ ഐന തുജീബുഹു, നിങ്ങൾ ഈ ക്ഷണത്തിന് എവിടെ നിന്നാണ് ഉത്തരം നൽകുന്നത് എന്ന് ചിന്തിക്കുക. ഫ ഇൻ അജബ്തഹു മിൻ ദുനിയാക്ക, ദുനിയാവിൽ നിന്നാണ് ഇതിന് നീ ഉത്തരം നൽകുന്നതെങ്കിൽ, ദഹൽതഹ, നിനക്ക് ആ സമാധാനത്തിൻ്റെ ഗേഹത്തിലേക്ക് പ്രവേശിക്കാം. വ ഇൻ അജബ്തഹു മിൻ ഖബരിക, നീ ഖബറിൽ നിന്നാണ് ഇതിന് ഉത്തരം കൊടുക്കുന്നതെങ്കിൽ, മുനിഅതഹ, നിനക്ക് ആ സ്വർഗം തടയപ്പെടും. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു നിങ്ങളെ ശാന്തിയുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ക്ഷണത്തിന് നമ്മൾ ഉത്തരം നൽകേണ്ടത് ദുനിയാവിൽ നിന്നാണ്. ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞ് മരണം വന്നെത്തിയതിന് ശേഷം ആ ക്ഷണം സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായി എന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദാറുസ്സലാം, ശാന്തിയുടെ ഭവനം എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഖതാദയും ഇമാം ഹസനും റഹിമഹുമല്ലാ ഇവർ രണ്ടുപേരും പറയുന്നത്, സലാം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ നാമമാണ്, അവൻ്റെ വീടാണ് സ്വർഗമെന്ന് പറയുന്നത്. ആ സ്വർഗത്തെ അള്ളാഹു പേരിട്ടിരിക്കുന്നത് ദാറുസ്സലാം, ഒന്നുകിൽ സലാമായ അള്ളാഹുവിൻ്റെ ഗേഹമെന്നും അല്ലെങ്കിൽ ശാന്തിയുടെ, സമാധാനത്തിൻ്റെ വീട് എന്ന അർത്ഥവും നമുക്ക് നൽകാവുന്നതാണ്. എന്തുകൊണ്ടാണ് ശാന്തിയുടെ വീട് എന്ന് പേര് നൽകാനുള്ള കാരണം? ലിസലാമതിഹ മിൻ ജമീഇൽ ആഫാതി വന്നഖായിസി വദാലിക ലികമാലി നഈമിഹ വതമാമിഹി വബഖായിഹി വഹസനിഹി മിൻ കുല്ലി വജ്ഹ് വഹുസ്നിഹി മിൻ കുല്ലി വജ്ഹ്. അത് എല്ലാ പോരായ്മകളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും സുരക്ഷിതമാണ് എന്നതുകൊണ്ടാണ് ദാറുസ്സലാം, ശാന്തിയുടെ ഗേഹം, ശാന്തിയുടെ ഭവനം എന്ന് പേര് നൽകിയത്. ഈ ആയത്തിൽ നിന്ന് നമുക്കൊരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്ത് അവസാനിപ്പിക്കുന്നത് വയഹ്ദി മൈ യശാഉ ഇലാ സിറാത്തിം മുസ്തഖീം, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ സന്മാർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യും. ആയത്തിൻ്റെ ആദ്യ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ക്ഷണിക്കുന്നത് എല്ലാ ആളുകളെയുമാണ്. എന്നാൽ അവൻ്റെ ഹിദായത്തിന് തൗഫീഖ് ലഭിക്കുന്നത് അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രമാണ്. അവൻ ഉദ്ദേശിക്കുന്ന അർഹരായ ആളുകൾക്കാണ് അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കുക. ഈ ആയത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാവുന്ന ഒന്നാമത്തെ പാഠം, അള്ളാഹു ക്ഷണിക്കുന്നത് പരലോകത്തിലേക്കാണ്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന പ്രബോധകന്മാർ അവർ ജനങ്ങളെ ക്ഷണിക്കേണ്ടതും പരലോകത്തിലേക്കാണ്, സ്വന്തത്തിലേക്കല്ല. അവരവരുടെ താല്പര്യങ്ങളിലേക്കെല്ലാം സ്വന്തിഷ്ടപ്രകാരം ഉണ്ടാക്കിയ, ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പടച്ചുണ്ടാക്കിയ ആശയങ്ങളുടെ പ്രചാരത്തിലേക്കല്ല അവരെ ക്ഷണിക്കേണ്ടത്, മറിച്ച് യഥാർത്ഥ ദീനുൽ ഇസ്ലാമിലേക്കാണ് അവരെ ക്ഷണിക്കേണ്ടത്. അതാണ് അവരെ അള്ളാഹുവിലേക്കും ആഖിറത്തിലേക്കും സ്വർഗത്തിലേക്കും പ്രവേശിപ്പിക്കുന്നതും. രണ്ടാമത്തേത്, അള്ളാഹുവിൻ്റെ സ്വർഗം, അത് എല്ലാ പോരായ്മകളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും മുക്തമാണ്. അത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഗേഹമാണ്. പലർക്കും വീട് എന്ന് പറയുന്നത് ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷമായി മാറേണ്ടിടത്തു നിന്ന് പല ആളുകൾക്കും ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ക്ലേശവും നിറഞ്ഞ ഒരനുഭവമായി വീട് മാറിയിട്ടുണ്ട്. എന്നാൽ സ്വർഗത്തിലെ വീട് അത് തികച്ചും വ്യത്യസ്തമാണ്. അത് നിങ്ങൾക്ക് സമാധാനമാണ് നൽകുന്നത്, അത് നിങ്ങൾക്ക് ശാന്തിയാണ് നൽകുന്നത്, അത് നിങ്ങൾക്ക് കൺകുളിർമയാണ് നൽകുന്നത്. അത് നിങ്ങൾ വിചാരിക്കുന്നതിലും എത്രയോ ഉന്നതമായ സന്തോഷമാണ് നൽകുന്നത് എന്നല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. മറ്റൊരു പാഠം, നമുക്ക് ലഭിച്ച ഹിദായത്ത് എന്നത് അത് അല്ലാഹുവിൻ്റെ വലിയ തൗഫീഖാണ്. അതുകൊണ്ട് തന്നെ അത് നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമവും നമ്മുടെ അടുക്കലിൽ നിന്നുണ്ടാകണം. നമ്മുടെ പ്രവർത്തനങ്ങൾ മൂലം അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ടാകാൻ പാടില്ല. നിഷ്കളങ്കത കാത്തുസൂക്ഷിക്കുന്ന ആളുകളെ അല്ലാഹു ഒരിക്കലും പാഴാക്കുകയില്ല. അതുകൊണ്ട് തന്നെ നിഷ്കളങ്കത നമ്മൾ കാത്തുസൂക്ഷിക്കണം. പ്രത്യേകിച്ചും ആദർശ വിഷയത്തിൽ, ആദർശ വിശുദ്ധിയുടെ വിഷയത്തിലെല്ലാം കണിശമായ നിലപാടും ആദർശ ശുദ്ധിയും നമുക്കുണ്ടാകണം. കാരണം അല്ലാഹു വിശ്വാസത്തെയാണ് പരിഗണിക്കുക. വിശ്വാസത്തിൽ വ്യതിചലനം സംഭവിച്ച ആളുകളുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു അവനുദ്ദേശിക്കുന്നവരെ യഥാർത്ഥ മാർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന് പറയുമ്പോൾ സിറാത്തുൻ മുസ്തഖീം, അതിൽ അടിയുറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും ഒരുപോലെ നമ്മിൽ നിന്നുണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു നമ്മെ ഇദീനിൽ അടിയുറപ്പിച്ചു നിർത്തുമാറാകട്ടെ. അടുത്ത ആയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗ്ഗക്കാർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച്, അനുഭൂതികളെക്കുറിച്ച് വിവരിക്കുകയാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم للذين أحسنوا الحسنى وزيادة ولا يرهق وجوههم قتر ولا ذلة أولئك أصحاب الجنة هم فيها خالدون للذين أحسنوا الحسنى وزيادة ولا يرهق وجوههم قتر ولا ذلة أولئك أصحاب الجنة هم فيها خالدون. ആയത്തിൻ്റെ സാരം, സുഹൃദം ചെയ്തവർക്ക് ഏറ്റവും ഉത്തമമായ പ്രതിഫലവും കൂടുതൽ നേട്ടവുമുണ്ട്. ഇരുളോ അപമാനമോ അവരുടെ മുഖത്തെ തീണ്ടുകയില്ല. അവരാകുന്നു സ്വർഗാവകാശികൾ, അവരതിൽ നിത്യവാസികളായിരിക്കും. ലില്ലദീന അഹ്സനു, ഇഹ്സാൻ ചെയ്ത ആളുകൾ, അല്ലാഹുവിനെ ആരാധിക്കുന്നിടത്ത് അല്ലാഹു എന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടുകൂടി ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ, ഇബാദത്തിൻ്റെ വിഷയത്തിൽ അങ്ങേയറ്റത്തെ ശ്രദ്ധ പുലർത്തുന്ന ആളുകൾ. അഹ്സനു എന്നതിൻ്റെ ഉദ്ദേശം നന്മ ചെയ്യുന്ന, സുഹൃദം ചെയ്യുന്ന ആളുകളെന്നാണ്. സുഹൃദം ചെയ്യുക എന്ന് പറയുമ്പോൾ അത് രണ്ട് രൂപത്തിലാണ്. ഒന്ന്, അല്ലാഹുവിനോട് സുഹൃദം ചെയ്യുക, അല്ലാഹുവിന് നന്മകൾ ചെയ്യുക. രണ്ട്, അല്ലാഹുവിൻ്റെ സൃഷ്ടികൾക്ക് നന്മകൾ ചെയ്തു കൊടുക്കുക, അവരെ സഹായിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഒരു തണലായി മാറുക, അറിവില്ലാത്ത ആളുകൾക്ക് അറിവ് പഠിപ്പിച്ചു കൊടുക്കുക, ദീനിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ആളുകൾക്ക് കൃത്യമായ അവബോധം നൽകുക. ഇതെല്ലാം ഇഹ്സാനിൻ്റെ ഗണത്തിലാണ് ഉൾപ്പെടുന്നത്. അപ്പം ലില്ലദീന അഹ്സനു എന്ന് പറയുമ്പോൾ അത് ജീവിതത്തിൻ്റെ പല മേഖലകളെയും സ്പർശിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇഹ്സാൻ ചെയ്ത ആളുകൾ, ലില്ലദീന അഹ്സനു, അവർക്ക് അല്ലാഹു നൽകുന്നത് അൽഹുസ്ന. അൽഹുസ്ന എന്നതിനെ മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് അൽജന്ന, സ്വർഗമുണ്ട് എന്നാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുറഹ്മാൻ എന്ന അധ്യായത്തിലെ 60-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, ഇഹ്സാനിൻ്റെ പ്രതിഫലം ഇഹ്സാനല്ലാതെ മറ്റെന്താണ് എന്നാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുറഹ്മാനിലെ 60-ാമത്തെ ആയത്തിൽ അല്ലാഹു പ്രതിപാദിക്കുന്നത് ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, ഇഹ്സാനിൻ്റെ പ്രതിഫലം നന്മയുടെ പ്രതിഫലം നന്മയല്ലാത്ത മറ്റെന്താണ് എന്നാണ്. അതുകൊണ്ട് ഇഹ്സാൻ ചെയ്ത ആളുകൾക്ക് സ്വർഗമുണ്ട്, അവർക്ക് നല്ല പ്രതിഫലമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. അവിടെ നിൽക്കുന്നില്ല, മറിച്ച് വസിയാദ വർദ്ധനവുമുണ്ട് എന്നാണ്. വർദ്ധനവ് ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനെ വിശദീകരിക്കുന്ന ഉലമാക്കൾ പറയുന്നത് അവർക്ക് സ്വർഗമുണ്ട്, സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്, ഒരുപാട് സമ്മാനങ്ങളുണ്ട്. എന്നാൽ അവർക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ ഒരു അനുഗ്രഹം കൂടി അവർക്ക് നൽകപ്പെടും. അതാണ് ഇവിടെ സിയാദ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അള്ളാഹുവിനെ കാണാനുള്ള തൗഫീഖ് അവർക്ക് ലഭിക്കും, അവർക്ക് അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കുമെന്നാണ്. അവരുടെ കണ്ണുകൾക്ക് ഈറനണിയിക്കുന്ന, അവർ മുമ്പ് അനുഭവിച്ച എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ട് അതെല്ലാം മറന്നു പോകുന്ന രംഗമാണത്. കാരണം അവരെ സ്വർഗത്തിലേക്ക് എത്തിച്ചത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. അതുകൊണ്ട് തന്നെ ആ കാരുണ്യവാനായ റബ്ബിനെ കാണാനുള്ള അങ്ങേയറ്റത്തെ കൊതി മുഅ്മിനുകളുടെ മനസ്സിലുണ്ടാകുമെന്നത് തീർച്ചയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്ന, സ്വർഗാവകാശികൾ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ, ഖാല യഖൂലുല്ലാഹു തബാറക വ തആല തുരീദൂന ഷൈഅൻ അസീദുക്കും, നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും വർദ്ധിപ്പിച്ചു തരണമോ, ഫയഖൂലൂന, അപ്പോൾ അവർ പറയും, അലം തുബയ്യിദ് വുജൂഹനാ, നിങ്ങൾ ഞങ്ങളുടെ മുഖത്തെ വെളുപ്പിച്ചു തന്നില്ലയോ, ഞങ്ങളുടെ മുഖം വെളുപ്പിച്ചില്ലേ, അലം തുദ്ഖിൽനൽ ജന്ന, ഞങ്ങളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തല്ലോ, വതുനജ്ജിനാ മിനന്നാർ, നരകത്തിൽ നിന്ന് മോചിപ്പിച്ചല്ലോ. ഇതൊക്കെ വലിയ വലിയ അനുഗ്രഹമായിട്ട് അടിമകൾ എണ്ണും. നാൻ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു, നരകത്തിൽ നിന്ന് മോചനം നൽകി, ഞങ്ങളുടെ മുഖങ്ങൾക്ക് ഭംഗി നൽകി, ഇതൊക്കെ തന്നെ ഞങ്ങൾക്ക് എത്രയോ ഉന്നതമാണ്. ആ സമയത്ത് അല്ലാഹു യക്ഷിഫുൽ ഹിജാബ, അവൻ്റെയും അടിമയുടെയും ഇടയിലുള്ള മറ നീക്കം ചെയ്യും. ഫമാ ഉഅതു ശൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നദ്രി ഇലാ റബ്ബിഹിം അസ്സ വജല്ല, അവർക്ക് അല്ലാഹുവിനെ കാണുക എന്ന അനുഗ്രഹത്തെക്കാൾ മറ്റൊന്നും നൽകപ്പെട്ടിട്ടില്ല എന്നാണ്. ഏറ്റവും വലിയ അനുഗ്രഹമായ അല്ലാഹുവിനെ കാണുക എന്ന ഭാഗ്യം അവർക്ക് ലഭിക്കും. എന്നിട്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്തു യൂനുസിലെ 26-ആമത്തായത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു എന്നാണ്. ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, നന്മ ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗമുണ്ട്, അതോടൊപ്പം വർദ്ധനവുമുണ്ട് എന്നാണ്. ഇവിടെ ഇഹ്സാനിൻ്റെ കൂടെ ചേർത്തി പറയുന്നതാണ് അള്ളാഹുവിനെ കാണും എന്ന നേട്ടം, അള്ളാഹുവിനെ കാണാൻ സാധിക്കുമെന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, നീ അള്ളാഹുവിനെ കാണുന്നതുപോലെ ഇബാദത്ത് ചെയ്യലാണ്. അതുകൊണ്ട് ഒരാൾ അള്ളാഹുവിനെ കാണുന്നതുപോലെ ഇഹ്സാനോടുകൂടി ഇബാദത്ത് ചെയ്യുമ്പോൾ അവൻ ദുനിയാവിൽ ഇഹ്സാന് പുലർത്തി എന്നതുകൊണ്ട് തന്നെ ആഖിറത്തിലും അതിൻ്റെ പ്രതിഫലമായി അള്ളാഹുവിനെ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇഹ്സാൻ എന്നത് സിയാദയുമായി, അള്ളാഹുവിനെ കാണുന്നതുമായി ബന്ധിപ്പിച്ച് തന്നെ ആയത്തിൽ പ്രതിപാദിച്ചത്. എന്നിട്ട് ആയത്തിൻ്റെ അടുത്ത ഭാഗം, വലാ യർഹഖു വുജൂഹഹും, അവരുടെ മുഖത്തെ ബാധിക്കുകയില്ല, ഖതറുൻ, ഇരുട്ട് ബാധിക്കുകയില്ല. പേടിച്ചു കഴിഞ്ഞാൽ, ഭയപ്പാടുണ്ടായിക്കഴിഞ്ഞാലൊക്കെ മുഖം കരുവാളിക്കുന്ന അവസ്ഥയുണ്ടാകും. എന്നാൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ട ആളുകൾ, അവരുടെ മുഖത്തിന് യാതൊരു കരുവാളിച്ചയും സംഭവിക്കുകയില്ല എന്നാണ്. പ്രകാശിക്കുന്നുണ്ടാകും, അവർക്ക് ഭയമോ പേടിയോ ഉണ്ടാവുകയില്ല. ലാ ഖൗഫുന അലൈഹിം വലാഹും യഹ്സനൂൻ, അവർക്ക് വരാനിരിക്കുന്നതിനെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടേണ്ടതില്ല, കഴിഞ്ഞുപോയതിനെക്കുറിച്ച് ഓർത്ത് വ്യസനിക്കേണ്ടതില്ല. അതാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുടെ ഗുണം. വലാദില്ല, യാതൊരു നിന്ദ്യതയും അവരെ ആവരണം ചെയ്യുകയില്ല. നിന്ദ്യതയോ മ്ലാനതയോ ഇരുട്ടോ അവരുടെ മുഖത്തെ വലയം ചെയ്യുകയില്ല. എന്നിട്ട് അള്ളാഹു ഉറപ്പിക്കുകയാണ്, ഇങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് സ്വർഗത്തിൻ്റെ ആളുകൾ. ഉലായിക അസ്ഹാബുൽ ജന്ന, അവരാണ് സ്വർഗത്തിൻ്റെ ആളുകൾ. ഹും ഫീഹാ ഖാലിദൂൻ, അവർ എന്നെന്നും അവിടെ സ്ഥിരമായി താമസിക്കുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് സ്ഥിരമായി താമസിക്കേണ്ട ഇടമാണ് സ്വർഗം. ആ സ്ഥിരമായി താമസിക്കേണ്ട ഇടത്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിലെ മിക്ക സമയവും നമ്മൾ ചെലവഴിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ പരിശ്രമങ്ങൾ. നശിച്ചുപോകുന്ന നൈമിഷികമായ വെറും നിമിഷങ്ങളുടെ ആസ്വാദനം മാത്രം നമുക്ക് നൽകുന്ന ദുനിയാവ്, ആ ദുനിയാവിനെ നമ്മൾ എന്നൊന്നും നമ്മൾ താമസിക്കേണ്ട ഇടമായ സ്വർഗത്തെ നഷ്ടപ്പെടുത്തി ദുനിയാവ് വാങ്ങുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ സ്വർഗത്തിലേക്കും പരലോകത്തേക്കും ക്ഷണിക്കുമ്പോൾ ആ ക്ഷണത്തിന് ഉത്തരം നൽകി ദുനിയാവിനേക്കാളും പ്രാമുഖ്യം ആഖിറത്തിന് നൽകി ആഖിറത്തിൻ്റെ ആളുകളായി നന്മകൾ പ്രചരിപ്പിക്കുന്ന, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന, സദാസമയം ധാർമ്മിക ബോധം വെച്ചു പുലർത്തുന്ന, ധാർമ്മിക ചിന്ത ഉള്ളിൽ കൊണ്ട് നടക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്ത് യൂനുസിലെ 25-ാമത്തെ വചനമാണ് നാം പഠിച്ചത്. അള്ളാഹുവിൻ്റെ ക്ഷണവും വിശ്വാസികൾക്കുള്ള സൽക്കാരവും, ഈ വിഷയത്തിലാണ് സൂറത്ത് യൂനുസിലെ 25-ാമത്തെ വചനം വിശദീകരിക്കപ്പെട്ടത്. ക്ലാസ് എടുത്തത് ജാസിൽ ജാഫർ അൽ ഹിക്കമി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. നാം അനവധി ബന്ധങ്ങൾ ഉള്ളവരാണ്. രക്തബന്ധം, സുഹൃത് ബന്ധം, ദാമ്പത്യ ബന്ധം, കുടുംബബന്ധം, ആദർശ ബന്ധം, അയൽപക്കബന്ധം, ഇങ്ങനെ തുടരുന്നു അതിൻ്റെ പട്ടിക. നിമിഷ നേരങ്ങളെക്കൊണ്ട് ഒരു പുതിയ ബന്ധം ഉണ്ടായേക്കാം, ഒരു വാക്ക്, ഒരു നോട്ടം, ഒരു ഇടപെടൽ. പക്ഷേ ആ ബന്ധം നിലനിർത്താൻ ജീവിതകാലം മുഴുവൻ കഠിനമായി പരിശ്രമിക്കേണ്ടി വന്നേക്കാം. ഏത് ബന്ധത്തിൻ്റെയും അടിത്തറ സ്നേഹവും വിശ്വാസവും പരസ്പര ബഹുമാനവുമാണ്. ബന്ധങ്ങൾ വലിയ കെട്ടിടങ്ങൾ പോലെയാണ്. പണിയാൻ അഥവാ അത് നിർമ്മിക്കാൻ നീണ്ട വർഷങ്ങൾ വേണ്ടിവരും. എന്നാൽ തകർക്കാൻ ഒരു നിമിഷം മതി. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ടും ആഴമേറിയ ആത്മബന്ധമുണ്ടായിരുന്നവർ പതിയെ അകലുന്നത് നാം കാണുന്നു. പിന്നീട് വിളക്കി ചേർക്കാൻ കഴിയാത്ത വിധം അകലം പാലിക്കുന്നു. സ്നേഹബന്ധങ്ങളെ തകർക്കുന്ന 3 കാര്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ബന്ധങ്ങൾ തകരാതിരിക്കാൻ കരുതലോടുകൂടി ജീവിക്കണം. 1-ാമത്തെ കാര്യം കസറത്തുൽ ഇത്താബ്, അമിതമായ കുറ്റപ്പെടുത്തലും ആക്ഷേപിക്കലുമാണ്. ന്യൂനതകളില്ലാത്തവർ ആരുമില്ല, പ്രവാചകന്മാരൊഴികെ. ഏതൊരു വ്യക്തിയിലും നന്മയും തിന്മയും ഉണ്ടാകും. ഒരു വ്യക്തിയുടെ ഓരോ ചെറിയ ന്യൂനതയും എടുത്തു പറഞ്ഞ് അത് എടുത്തു കാണിച്ച് നിരന്തരം കുറ്റപ്പെടുത്തുന്നത് ബന്ധങ്ങളിൽ അകൽച്ചയും വിരോധവും ഉണ്ടാക്കും. തെറ്റ് ഗുണകാംക്ഷയോടെ മാന്യമായി തിരുത്തുകയാണ് വേണ്ടത്. വഖൂലു ലിന്നാസി ഹുസ്ന, ജനങ്ങളോട് നല്ല വാക്കുകൾ സംസാരിക്കുക. പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യരുതെന്ന് 49-ാം അധ്യായം 11-ാമത്തെ ആയത്തിലും അല്ലാഹു പറയുന്നുണ്ട്. യാ മഅശറമൻ ആമന ബിലിസാനിഹി വലം യുദ്ഖിലിൽ ഈമാൻ ഖൽബുഹു ലാ യഅതാബുൽ മുസ്ലിമീന വലാ തത്തബിഉ ഔറാതിഹിം. അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ വളരെ കൃത്യമായി ഈമാൻ ഹൃദയത്തിൽ ഇറങ്ങിച്ചെല്ലാത്ത ആളുകളെ വിശദീകരിച്ചുകൊണ്ട് പറയുമ്പോൾ എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട സംഗതി, വലാ തത്തബിഉ ഔറാതിഹിം, വിശ്വാസികളുടെ അഥവാ മുസ്ലിങ്ങളുടെ ഔറത്തുകളെ പിന്തുടരരുത് എന്ന് പ്രത്യേകമായ നിർദ്ദേശം കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറ്റപ്പെടുത്തുന്നതിന് പകരം തിരുത്തുകയായിരുന്നു ചെയ്തിരുന്നത്. തെറ്റുതിരുത്തുന്നത് തെറ്റല്ല, പക്ഷേ ഒരാളെ നിരന്തരം കുറ്റപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്യുന്നത് തെറ്റാണ്. ഇസ്ലാമിക രീതി തെറ്റുകണ്ടാൽ ഗുണകാംക്ഷയോടുകൂടി ഉപദേശിക്കുകയും മാന്യമായി തിരുത്തുകയും അപമാനിക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ്. ബന്ധങ്ങൾ തകർക്കുന്ന 2-ാമത്തെ കാര്യം കസറത്തുൽ കദീബ്, അമിതമായ കളവ് പറയലാണ്. കളവ് പറയൽ വിശ്വാസത്തെ തകർക്കും. പരസ്പര ബന്ധത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസമാണ്. ഒരാൾ നിരന്തരം കള്ളം പറയുമ്പോൾ പിന്നീട് അയാൾ പറയുന്ന സത്യവും മറ്റുള്ളവർ സംശയിച്ച് തുടങ്ങും. കളവ് പറയുന്നതിൻ്റെ അപകടങ്ങൾ നിരവധി ഇസ്ലാമിക പാഠങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. കളവ് ഒരു വാക്കുമാത്രമല്ല, മറിച്ച് അതൊരു വിശ്വാസത്തെ തകർക്കുന്ന പ്രവൃത്തി കൂടിയാണ്. അതുകൊണ്ട് ബന്ധങ്ങൾ തകരാതിരിക്കാൻ സത്യസന്ധത അനിവാര്യമാണ്. മൂന്നാമത്തെ കാര്യം ഖില്ലത്തുൽ ഇഹ്തിമാം വൽ ഇഹ്തിറാം, ശ്രദ്ധയും ബഹുമാനവും കുറയുക എന്നതാണ്. ഏതൊരു വ്യക്തിയും അവഗണന വെറുക്കുകയും പരിഗണന ആഗ്രഹിക്കുകയും ചെയ്യുന്നു. മറ്റൊരാളുടെ ആവശ്യങ്ങൾ, അവകാശങ്ങൾ എന്നിവ പരിഗണിക്കാതിരിക്കുകയും ബഹുമാനിക്കാതിരിക്കുകയും ചെയ്യുന്നത് ബന്ധങ്ങളിൽ അകൽച്ചയുണ്ടാക്കും. ചെറിയ കുട്ടികൾ മുതൽ വയോവൃദ്ധരായ ആളുകൾ വരെ ശ്രദ്ധയും പരിഗണനയും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, ലൈസ മിന്ന മല്ലം യർഹം സ്വഗീറന വലം യുവഖിർ കബീറന. വലിയവരോട് ആദരവ് കാണിക്കാത്തവനും ചെറിയവരോട് കരുണ കാണിക്കാത്തവനും നമ്മിൽപ്പെട്ടവനല്ല എന്ന പ്രവാചകന്റെ അധ്യാപനം വളരെ ശ്രദ്ധേയമാണ്. ഒരു ചെറിയ പുഞ്ചിരി, സ്നേഹപൂർവമായ സംസാരം, ഒരു ചെറിയ ശ്രദ്ധ കാണിക്കൽ, പ്രായമായവരെ ആദരിക്കൽ, ചെറിയവരോട് കരുണ കാണിക്കൽ, ഇവയെല്ലാം ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്ന കാര്യമാണ്. ചുരുക്കത്തിൽ, ബന്ധങ്ങളെ തകർത്തു കളയുന്ന കുറ്റപ്പെടുത്തൽ അഥവാ ആക്ഷേപിക്കൽ, കളവ് പറയൽ, ശ്രദ്ധയും ബഹുമാനവും ഇല്ലായ്മ തുടങ്ങിയവ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ച് സുദൃഢമായ ബന്ധങ്ങൾ നിലനിർത്താൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സഹായിക്കട്ടെ. വാഹിദാനിബിലാലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
4: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന
5: നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി.
2: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
5: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
1: പ്രിയ ശ്രോതാക്കൾ, തുടർന്ന് കേൾക്കുന്നു വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുത്തുബയുടെ മലയാളം പരിഭാഷയാണ് ഈ സ്ലോട്ടിലൂടെ നാം കേൾക്കുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റും പ്രമുഖ ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.